0: കാര്യങ്ങൾ അതിൽ നമുക്ക് കൗതുകം ഉള്ളതായിട്ടുള്ള, നമ്മൾ അറിയേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആദ്യമായി ഈ ഒരു പരിപാടിയിലേക്ക് അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും സാർ.
1: വാലൈക്കും സലാം.
0: പീസ് റേഡിയോ സവിശേഷം പരിപാടിയിലേക്ക് വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാണ് സാറിന്. എനിക്ക് തോന്നുന്നു ആദ്യം ശ്രോതാക്കൾക്കൊന്ന് പേഴ്സണലായിട്ട് സാറിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങാൻ തോന്നുന്നു.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ മുഹമ്മദ് ഷാഫി, വീട് മുക്കത്തിനടുത്ത് പുളപ്പയിൽ എന്നുള്ള സ്ഥലത്താണ്. കോഴിക്കോട് കൊളത്ര കാലിക്കറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ദി ഹാൻഡിക്യാപ്റ്റിൽ 24 വർഷം 25 വർഷമായിട്ട് ബധിര വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായിട്ട് പ്രവർത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ ബധിരരായ മുതിർന്ന ആളുകളുടെ പ്രശ്നങ്ങളിലും പലപ്പോഴും ഇടപെടാനുള്ള അവസരം ഉണ്ടാവാറുണ്ട്. അത്തരം അനുഭവങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്.
0: അതെ. പിന്നെ ഈ ഒരു സാധാരണ അധ്യാപകൻ ആകുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു സെലക്ഷനായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് അധ്യാപകനാകണം. പക്ഷേ അധ്യാപകനിൽ നിന്ന് ഇങ്ങനെയുള്ളൊരു കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളത് സാറ് മുൻകൂട്ടി അങ്ങനെ കണ്ടുവന്നതാണോ, അതോ എന്താണ് അതിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം എന്താണ്?
1: അത് മുൻകൂട്ടി കണ്ടുവന്നതല്ല, ആക്ച്വലി യാദൃശ്ചികമായിട്ട് എത്തിപ്പെട്ടതാണ്. ഞാനൊരു ജോലി അന്വേഷണ ആവശ്യാർത്ഥമാണ്, ജോലി ഒരു പരസ്യം കണ്ടാണ് ഞാൻ ജോലി പിന്നെ അന്വേഷിച്ച് അവിടെ എത്തിപ്പെടുന്നത്. എത്തിയതിൻ്റെ ശേഷമാണ് ഇത്തരം കുട്ടികളാണ്, ഹാൻഡിക്യാപ്ഡ് സ്കൂളാണ്, ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാനാണ് എന്ന് മനസ്സിലാക്കുകയും അതിന് ശേഷം അതിനു വേണ്ടിയിട്ട് ഒരു പരിശീലനത്തിന് പ്രത്യേക പരിശീലനം നേടണം, ബി എഡ് ഹിയറിംഗ് ഇമ്പേർഡ് കോഴ്സ് കഴിയുകയും ചെയ്തതിൻ്റെ ശേഷമാണ് ഞാൻ ആക്ച്വലി ആ സ്കൂളിലേക്ക് എത്തിപ്പെടുന്നത്. അല്ലാതെ എന്താ പറയുക, അതിൻ്റെ ശേഷം, പക്ഷേ ഞാൻ ആ സ്കൂളിലെത്തിയതിൻ്റെ ശേഷം ജോലിയെ, ആ ഒരു മേഖലയെ ഞാൻ വളരെ ഇഷ്ടപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും കാലം അവിടെ തന്നെ പിടിച്ചു നിന്നതും ആ ഒരു ജോലിയിൽ തന്നെ തുടർന്നതും.
0: അതായത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇഷ്ടപ്പെടാതെ, അതായത് സെലക്ട് ചെയ്യാതെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വേണ്ട എന്ന് തോന്നലുണ്ടല്ലോ പലർക്കും, പക്ഷേ സാർക്ക് അങ്ങനെ തോന്നിയിട്ടില്ല?
1: അങ്ങനെ തോന്നിയില്ല. പക്ഷേ എന്താ വെച്ചാൽ ഒരു വ്യത്യസ്തമായ മേഖലയിലാണ് ഞാൻ എത്തിപ്പെട്ടത്. ഞാൻ ഒരിക്കലും ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള ആളുകളായിട്ട് സംബന്ധിച്ചിട്ടില്ല.
0: ഇല്ല,
1: വല്ലപ്പോഴും കാണുമ്പോൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്ന ആളുകളെ കാണാൻ അവസരം നല്ലാതെ അതിന് നമ്മൾ പിന്നെ അതിലപ്പുറം നമ്മുടെ നാട്ടിൽ വളരെ റയറായിട്ടുള്ളൂ, കാണാറുള്ളൂ ഹിയറിംഗ് ഇമ്പേർഡുകൾ. വേറൊരു കാരണം കൂടുണ്ട്, ഹിയറിംഗ് ഇമ്പേർഡ്നെസ് എന്ന് പറഞ്ഞാൽ, ഡെഫ്നെസ് എന്ന് പറഞ്ഞാൽ, ബധിരത എന്ന് പറഞ്ഞാൽ ഒരു ഇൻവിസിബിൾ ഡിസബിലിറ്റിയാണ്. ആരൊക്കെ ഹിയറിംഗ് ഇമ്പേർഡ്
0: അറിയാൻ പറ്റില്ല,
1: അറിയാൻ പറ്റില്ല. അയാളോട് സംസാരിച്ച് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ മിണ്ടൂല എന്ന് പറയുള്ളൂ, അല്ലെ ഡെഫാന്ന് കാണിക്കും.
0: പിന്നെ നമ്മൾ രണ്ടാൾ തമ്മിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ കൗതുകത്തിൽ നോക്കും,
1: ആ കാണുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവും എന്താണ് ഇയാൾ ഹിയറിംഗ് ഇമ്പേർഡ്, രണ്ടാൾ ഹിയറിംഗ് ഇമ്പേർഡ് ആണ്, ഡെഫാന്ന് മനസ്സിലാവുള്ളൂ. ആ രീതിയിൽ ആണ് മാത്രമേ ഡെഫിനസ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ മേഖലയിൽ എത്തിച്ചെന്നതിന് എത്തിപ്പെട്ടതിൻ്റെ ശേഷമാണ് പിന്നെ ഒരു വ്യത്യസ്തമായ മേഖലയാണ് ശരിക്കും. ഒരു ഡെഫ് കൾച്ചറിനെ പറ്റി, ഡെഫിൻ്റെ ലാംഗ്വേജിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആകർഷകമായും കൗതുകകരമായും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ മേഖലയിൽ തന്നെ തുടർന്നത്. സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോഴും ഞാൻ ആ ജോലി
0: നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കൊളത്ര സ്കൂൾ അല്ലേ. പിന്നെ ഇവിടെ അവിടെ എനിക്ക് തോന്നുന്നു കൊറോണ കാലത്ത് സാറിൻ്റെ പത്രത്തിലൊക്കെ പലപ്പോഴും എന്നെ വന്നിട്ടുണ്ട്, ഒരു അവാർഡിന് കാരണമായിട്ടുണ്ടല്ലോ. അപ്പോൾ കൊറോണ കാലത്ത് എല്ലാവരും വിസിബിളായി, ഈ വീഡിയോ ഓൺലൈൻ തലത്തിലേക്ക് മാറിയപ്പം സാർ അവിടെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഒരു ചില സംഗതികളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടെന്ന് പറയാം.
1: അത് അംഗീകാരം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ നിന്ന് രക്ഷിതാക്കൾ നിൽക്കുന്ന അംഗീകാരങ്ങളാണ്,
0: അതാണ്
1: ഏറ്റവും വലിയ അംഗീകാരം. അതിന് പുറമെ അന്ന് പിന്നെ കൊറോണ കാലത്ത് സ്കൂളുകളിൽ അടച്ചിടപ്പെടുകയും സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പിന്നെ ടാബ്ലറ്റിൻ്റെ അല്ലെങ്കിൽ ഫോണിൻ്റെ മുമ്പിലേക്ക് മാറുകയും ചെയ്ത സമയത്ത് ഇത്തരം സ്കൂളുകളിലെ കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥ വന്നു. സ്കൂൾ അധ്യാപകർ എന്നുള്ളവർക്ക് ഞങ്ങളെന്താ ചെയ്തുകൊണ്ടിരുന്നത്, ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ക്ലാസ് ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ കുട്ടികൾ, രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് അതേസമയത്ത് ലൈവ് ക്ലാസ്സുകൾ കാണാൻ അവസരം ഇല്ലാത്ത, ഞങ്ങൾ മുമ്പിലിരുന്നാൽ മാത്രമേ കുട്ടിക്ക് ക്ലാസ് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ, കണ്ടുകൊണ്ട് മാത്രം എടുക്കേണ്ട ക്ലാസ്സാണ്. കാരണം ഹിയറിംഗ് ഇമ്പേർഡ് കുട്ടിയായതുകൊണ്ട് തന്നെ ആംഗ്യ ഭാഷയെ ഉൾപ്പെടുത്തി ടോട്ടൽ കമ്മ്യൂണിക്കേഷനിലാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പരിമിതി നേരിട്ട സമയത്താണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും. സാധാ കുട്ടികൾക്കാണെങ്കിൽ പിന്നെ ജൂൺ മാസമായപ്പോൾ തന്നെ വിക്ടേഴ്സിൽ ക്ലാസ്സുകൾ
0: ആരംഭിച്ചിട്ടുണ്ട്.
1: വിക്ടേഴ്സ് ക്ലാസ്സിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ അത് അവിടെ കാണും, ആ ലിങ്ക് എപ്പോൾ പോയി നോക്കിയാലും പിന്നെ കുട്ടിക്ക് അവൈലബിൾ ആകുമ്പോൾ കുട്ടിക്ക് ഫ്രീ ഉള്ള സമയത്ത് പോയി കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു പ്രയാസം ഞങ്ങൾ അനുഭവിച്ച സമയത്താണ് എങ്ങനെ ഇവർക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാം എന്ന് ആലോചിക്കുകയും ഇവർക്ക് വേണ്ടി ക്ലാസ്സുകൾ സ്വന്തമായിട്ട് തയ്യാറെടുക്കുകയും ചെയ്യുന്നത്. ആ മേഖലയിൽ ഇറങ്ങി നോക്കിയപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചിട്ടില്ല, വീഡിയോ എടുക്കുന്നത് പഠിച്ചിട്ടില്ല, പിന്നെ ഒരുപാട് ടെക്നോളജികൾ പഠിക്കേണ്ടത്, ആ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ശരിക്കും ഈ കൊറോണ കാല നിമിത്തമായി എന്നുള്ളത്, കൊറോണ എന്നെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയാം. അതിൻ്റെ ഭാഗമായിട്ട് അതിന് ശേഷം ഒരു കൊറോണ കാലത്തുള്ള ഒരു കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തിയൊരു മത്സരം നടത്തിയിരുന്നു കേരളത്തിലുള്ള അധ്യാപകർക്ക്. എല്ലാ അധ്യാപകരിൽ നിന്നും എൻട്രികൾ ക്ഷണിച്ചു. പിന്നെ ഈ കൊറോണ കാലത്ത് എങ്ങനെ ഷോർട്ട് വീഡിയോ കോൺടെസ്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, ചെറു വീഡിയോ മത്സരം. ആ വീഡിയോ മത്സരത്തിൽ ഞാൻ എൻ്റെ കുട്ടികൾക്കെടുത്ത ക്ലാസ്, എൻ്റെ കുട്ടികൾക്കെടുത്ത സൈൻ ലാംഗ്വേജ് ഉള്ള ഒരു ക്ലാസ്സാണ് ഞാൻ അവർക്ക് മുമ്പിൽ സബ്മിറ്റ് ചെയ്തത്. അത് സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനം കിട്ടിയെന്നുള്ളവരുടെ സന്തോഷമുണ്ടായ ഒരു സംഗതിയാണ്. ഗണിതം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി ജിയോജിബ്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചു, അതുപോലെ വിഷ്വലായിട്ട് ഓപ്പൺ ബോർഡ്, അങ്ങനെ ഒരുപാട് സംഗതികൾ പഠിച്ചെടുക്കാനും അത് കുട്ടികൾക്ക് എത്തിക്കാനും പറ്റിയെന്നുള്ളൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ മറ്റൊരു അംഗീകാരം എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ശേഷം കൊറോണയ്ക്ക് ശേഷം ഈ നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ പലതും മാറി, ഇപ്പോൾ ഓൺലൈനിലേക്ക് മാറി അധികം കുട്ടികളും. കാരണം കുട്ടികളൊക്കെ ഇപ്പോൾ ക്ലാസ് കാണുന്നതിൽ അപ്പുറം പരീക്ഷ തലേന്ന് ഓൺലൈൻ ക്ലാസ് കാണുക എന്നുള്ള അവസ്ഥയിലെത്തി. അപ്പോൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ഈ സാർവത്രികമായത് ശരിക്കും പറഞ്ഞാൽ ഈ കൊറോണ കാലത്തിന് ശേഷമാണ്. ആ സമയത്ത് പിന്നെ എങ്ങനെ ഈ ഹാട്ട് സ്പോട്ടുകൾ എങ്ങനെ ഡൈലൂട്ട് ആയിട്ട് എടുത്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു മത്സരം ലീഡ് ഐ എസ് പറഞ്ഞ സ്ഥാപനം നടത്തിണ്ടായി. അതേമാതിരി ഇത് പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ അധ്യാപകർക്ക് വേണ്ടി നടത്തിയൊരു മത്സരമായിരുന്നു. ആ കാലത്ത് ഞാനൊരു ഒരു ഹാട്ട്സ്പോട്ട് കണ്ടെത്തുകയും അത് അയച്ചു കൊടുക്കുകയും ചെയ്തു. ഒരിക്കലും ഒരു പ്രതീക്ഷയല്ല, കാരണം എന്താ വെച്ചാൽ ഈ ടെക്നോളജി അഡ്വാൻസ്ഡ് ആയ ആളുകൾ പിന്നെ അത് അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. കാരണം പല യൂട്യൂബ് ചാനലുകൾ നോക്കിയാലും കാണാൻ പറ്റും അവർ ഇൻട്രാക്റ്റീവ് ബോർഡുകൾ ഉപയോഗിച്ച് നൂതന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ ആ ടെക്നോളജിക്ക് ഒപ്പം എത്തും എൻ്റെ ടെക്നോളജി എന്ന് എനിക്കൊരു കോൺഫിഡൻസ് വന്ന ഒരു മത്സരമായിരുന്നു ശരിക്കും പറഞ്ഞാലത്. ആ ഇതിലും സംസ്ഥാന തലത്തിൽ 5-ൽ 1 ആളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളൊരു അംഗീകാരമാണ്.
0: സാറേ, ഇതിൽ ഇപ്പോൾ ഗണിതമാണ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോൾ ഇതിൽ ഗണിതത്തിന് അവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? അവിടെ ഗണിതം പഠിപ്പിക്കുക എന്ന് പറയുന്നത് ബാക്കിയുള്ളതും അതുപോലെ തന്നെ പറയുന്നത്, പക്ഷേ അവിടെ എന്താണ് അതുമായി ബന്ധം?
1: ഗണിതം പഠി എൻ്റെ വിഷയം ഗണിതം ആയതുകൊണ്ടാണ് ഗണിതം പഠിപ്പിച്ചെന്ന് തിരഞ്ഞെടുത്തത്. അതല്ലാതെ ബാക്കി എല്ലാ വിഷയങ്ങളിലും ഓരോ രീതികൾ ഫോളോ ചെയ്തിട്ടുണ്ട്. ഗണിതം പഠിപ്പിക്കാൻ ചെന്ന് പറഞ്ഞാൽ ഗണിതത്തിൽ സോഫ്റ്റ്വെയറുകളും അതുപോലെ ഓപ്പൺ ബോർഡ് വഴി സാധാരണ ബോർഡിൽ നിർമ്മിതി കാണിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നിർമ്മിതി കാണിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രയാസമുള്ള സംഗതിയാണ്. ബോർഡിൽ കാണിക്കുന്നതിലപ്പുറം അതിന് കുറേ സോഫ്റ്റ്വെയറുകൾ ഉണ്ടെന്നും അത് കണ്ടെത്താനും അത് മനസ്സിലാക്കാനും ഒക്കെ സഹായകമായി ആ ഒരു കൊറോണ പീരീഡ് എന്നുള്ളതും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി.
0: പിന്നെ നമ്മൾ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് ഇപ്പം കാണ് അപ്പോൾ അവിടെ പിന്നെ ഈ അക്ഷരങ്ങൾ, മലയാള അക്ഷരങ്ങളുണ്ടല്ലോ, ഈ അക്ഷരങ്ങൾ ശരിക്കും കുട്ടികൾ പിന്നെ ആ ഈ ഇതിന് അവർ ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടാവും.
1: അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹിയറിംബേർഡ് കുട്ടിയുടെ മുമ്പിൽ അക്ഷരങ്ങൾ ചിത്രങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ.
0: ചിത്രങ്ങളാണ്
1: അക്ഷരങ്ങൾ. നമ്മളിപ്പോ ഈ എഴുതുന്ന സാധനം നമ്മൾ ആന്ന്
0: വായിക്കുന്നു,
1: പക്ഷെ ഈ കുട്ടി വായിക്കുന്നില്ല എന്നുള്ളത്
0: വായിക്കുന്നില്ല.
1: അപ്പൊ അവന് വായിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പണി കൂടി ഒരു താഴെ ക്ലാസ്സിലുള്ള ഒരു അധ്യാപകനെ സംബന്ധിച്ച് ആ ഒരു, കാരണം എന്താണ് അതിന്റെ പ്രൊനൗൺസിയേഷൻ അറിയില്ല. എഴുത്ത് ഒരു ചിത്രം, അവന് ആന്ന് പറയുമ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ പിന്നെ അതിന്റെ ഉച്ചാരണ രീതി, ആ രീതികളൊക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു താഴെ ഒരു അധ്യാപകനെ സംബന്ധിച്ച് ശ്രമകരമായ ജോലിയാണ് ശരിക്കും പറഞ്ഞാല്. ഏറ്റവും താഴെ ക്ലാസ്സുകളിലെ അധ്യാപകർ എന്ന് പറഞ്ഞാല് പിന്നെ പ്രീ സ്കൂള് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം, ഈ ഹിയറിംഗ് ഇമ്പയർനെസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് പ്രീ സ്കൂളിംഗ് ഒക്കെ തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രയാസമേറിയ ഒരു പണികളിൽ പെട്ടാണ് ശരിക്കും പറഞ്ഞാൽ പ്രീ സ്കൂളിൽ അതുപോലെ താഴെ ക്ലാസ്സുകളിൽ അക്ഷരങ്ങൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത്.
0: അപ്പം അങ്ങനെ അവിടെ സ്കൂളിലിപ്പോൾ സാറിപ്പോൾ ഗണിതം പഠിപ്പിക്കുന്നു, അതുപോലെ മറ്റുള്ള ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള അധ്യാപകർ അവിടെ ഉണ്ടാവും.
1: അതെ, എല്ലാ വിഷയത്തിനും അധ്യാപകരുണ്ട്.
0: അപ്പം അതിൽ പിന്നെ ഒരു സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അപ്പം ഇത്രയും കാലം മുന്നോട്ട് പോയ സ്ഥിതിക്ക് 25 വർഷമായി. അപ്പം അതിൽ സാറിന് ഏറ്റവും മറ്റുള്ള കുട്ടികളെ പലപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ, സാധാരണ ബാക്കിയുള്ള മക്കളെ ബാക്കിയിലൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവരെ പഠിപ്പിക്കുന്നത് ഒരു അതിൻ്റെ ഒരു ആനുപാതിക സമയം എങ്ങനെയായിരിക്കും നമുക്ക്? അവിടെ പീരീഡിൻ്റെ രീതി എങ്ങനെയാണ്? ക്ലാസ്സിൽ എങ്ങനെയാണ് ആ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണ്? ചെറിയൊരു രൂപത്തിൽ പറയാൻ പറ്റും.
1: പറയുകയാണെങ്കിൽ ഒരു സാധാ ഒരു സ്കൂളിൽ എത്തുന്ന കുട്ടി എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ തിയറി പറയുമ്പോൾ 3 വയസ്സായ കുട്ടി 3000 വാക്കുകൾ സമൂഹത്തിൽ നിന്ന് അവൻ്റെ ചുറ്റുപാടിൽ നിന്ന് അക്വയർ ചെയ്തിട്ടാണ് വരുന്നത്, പ്രീ സ്കൂളിലേക്ക് വരുന്നത്. പക്ഷേ ഒരു ഏർലി ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള അല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ വരുന്നത് MT ആയിട്ടാണ് പലപ്പോഴും സ്കൂളിലേക്ക് വരിക. കാരണം ഇവന് ഭാഷ കൊടുത്തിട്ടില്ല, ഇവന് ഭാഷ കൊടുക്കാൻ ചുറ്റുപാടിന്ന് പഠിക്കാൻ അവസരം ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണ്, കമ്മ്യൂണിക്കേഷൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടതാണ്, ഹിയറിംഗ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവന് ഭാഷ ഇൻപുട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഔട്ട്പുട്ട് ഇല്ലാത്തൊരവസ്ഥയിലാണ് വരിക. അപ്പോൾ ആ കുട്ടിയെ പഠിപ്പിച്ചെടുക്കാൻ വളരെ പ്രയാസമുള്ളതുകൊണ്ടാണ് ഇത്തരം സ്കൂളുകളിൽ, സ്പെഷ്യൽ സ്കൂളുകളിൽ 5 കുട്ടികളാണ് ഒരു ക്ലാസ്സിലുള്ളത്.
0: ശരി,
1: എന്തിനാണിത്? ഈ അഞ്ച് കുട്ടിക്ക് അത്രയും കെയർ കൊടുത്തുകൊണ്ട് ക്ലാസ് എടുക്കണമെന്നുള്ളതുകൊണ്ട്, അത്രയും കെയർ കൊടുത്താൽ മാത്രമേ സാധാ കുട്ടികൾക്ക് ഒപ്പം തന്നെ അതേ പുസ്തകമാണ് പഠിപ്പിക്കാനുള്ളത്. അതാണ് ഈ പ്രത്യേകത. സാധാ സ്കൂളിലുള്ള പൊതുവിദ്യാലയത്തിലുള്ള അതേ പുസ്തകങ്ങളാണ് ഈ സ്കൂളുകളിലും പഠിപ്പിക്കപ്പെടുന്നത്.
0: അത് ശരി.
1: അപ്പം അത്രയും പുസ്തകങ്ങൾ കണ്ടന്റ് പഠിപ്പിക്കണമെങ്കിൽ വളരെ ശ്രമകരമായ ഉള്ളതുകൊണ്ടാണ് കുട്ടികളുടെ എണ്ണം കുറച്ച് സർക്കാർ ഇത്തരം കുട്ടികൾക്ക് കൂടുതൽ അധ്യാപകരുടെ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്.
0: ശരി. അപ്പോൾ അവർ പിന്നെ ഈ അഞ്ച് കുട്ടികളെ പഠിപ്പിക്കുക, അതിപ്പോൾ പീരീഡ് വെച്ചിട്ട് തന്നെയാണ്? ഒരു
1: സാധാ സ്കൂളിംഗ് പുസ്തകവും കാര്യങ്ങളും എല്ലാം സാധാ തന്നെ. വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം കേരളത്തിലെ ഹിയറിംഗ് ഇമ്പെയർഡ് സ്കൂളുകളിൽ പിന്നെ ഹിന്ദി പഠിപ്പിക്കേണ്ടതില്ല. ഹിന്ദി പഠിപ്പിക്കുന്നതിന് പകരമായിട്ട് ഒരു തൊഴിൽ പ്രീ വൊക്കേഷണൽ ട്രെയിനിങ് ആണ് അവർ പഠിപ്പിക്കുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി വിഷയങ്ങളിൽ ഒക്കെ സെയിം ആയിട്ട് തന്നെ. അതേപോലെ തന്നെ പരീക്ഷ വ്യത്യസ്തമാണെന്നുള്ള ഹിയറിംഗ് ബേഡ് SLC ഹിയറിംഗ് ബേഡ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞൊരു പരീക്ഷയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ട് തന്നെ പോകുന്നത്.
0: ഈ കുട്ടികൾ സാധാ സ്കൂളിലേക്ക് വരുന്ന പോലെ അവർ ബസ്സിൽ വരുന്നു? അത് സ്കൂൾ ബസ് ഉണ്ടോ അതോ സാധാരണ വരുന്ന പോലെ തന്നെ വരുന്നു?
1: അതിലുള്ള ഒരു വ്യത്യാസം, സാധാ സ്കൂളിൽ നിന്ന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്തരം സ്കൂളുകളുടെ എണ്ണം കുറവാണ്. ഇത്തരം സ്കൂളുകൾ കേരളത്തിലാകെ 43 സ്കൂളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ തൊട്ട് വീടിനടുത്തുള്ള സ്കൂളിൽ പോയി പള്ളിക്കൂടത്ത് പോയി പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ട് നടക്കാത്ത കുട്ടികളാണ്, സംഗതികളാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ ഹോസ്റ്റലില്, ഇത്തരം സ്കൂളുകളിൽ സ്പെഷ്യൽ സ്കൂളുകളോടൊക്കെ അനുബന്ധിച്ച് സർക്കാർ സംവിധാനത്തിലുള്ള ഹോസ്റ്റൽ കൂടിയുണ്ട്.
0: അത് ശരി.
1: ഇതെല്ലാം സർക്കാർ സംവിധാനത്തിലുള്ളതാണ്. സർക്കാർ സൗജന്യമായിട്ട് കൊടുക്കുന്ന സേവനങ്ങളാണ്. ഇത്തരം സ്കൂളുകളിൽ ഇപ്പോൾ നഴ്സറി ക്ലാസ്സിലെത്തിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും സ്കൂളിൽ നിന്ന് തന്നെ. അവർക്ക് വേണ്ട ആയമാരുണ്ട്, കുക്കുമാരുണ്ട്, പിന്നെ നോക്കാനുള്ള ആളുകളുടെ വാർഡന്മാരുണ്ട്. സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും സർക്കാർ സംവിധാനത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കുട്ടികൾ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുക ചെയ്യുന്നത്.
0: സാർ, ഹോസ്റ്റലിൽ പറഞ്ഞാൽ ഇപ്പോൾ പ്രീ പ്രൈമറി മുതൽ ഹോസ്റ്റൽ അല്ല,
1: പ്രീ പ്രൈമറി കുട്ടികളെ ഹോസ്റ്റലിൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഭാഷ കൊടുക്കാൻ അവസരം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വീട്ടിൽ നിന്നാണ് അവസരങ്ങൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പ്രീ പ്രൈമറി കുട്ടികളെ കഴിയുന്നിടത്തോളം നിങ്ങൾ, ചില വീടിൻ്റെ സ്കൂളിൻ്റെ അടുത്ത് താമസിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടി താമസിക്കുന്ന ആളുകളുണ്ട്.
0: ശരി.
1: സ്കൂളിൻ്റെ അടുത്ത് വന്ന് താമസിക്കുക, ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് വർഷങ്ങളോളം കുട്ടിക്ക് വേണ്ടി സ്കൂളിൻ്റെ അടുത്ത് താമസിച്ചിട്ട് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്തരം ഒരു പാരൻസ് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ജീവിതം തന്നെ ഇവർക്ക് വേണ്ടി അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ കാണാൻ അവസരം ഉണ്ടായില്ലേ.
0: ഇപ്പം ഇവിടെ സാറിൻ്റെ സ്കൂൾ ഇപ്പോൾ LP UPI സ്കൂൾ എങ്ങനെയാണ്, അതിൻ്റെ ഏത് തലത്തിലുള്ള സ്കൂളാണ്?
1: പ്രീ സ്കൂൾ മുതൽ 12 ക്ലാസ് വരെ അവിടെ വന്ന് പഠിക്കാൻ അവസരമുണ്ട്.
0: അത് ശരി.
1: 1 ക്ലാസ് മുതലുള്ള കുട്ടികൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ ഇപ്പം ഉണ്ട്. നഴ്സറി കുട്ടികളില്ല, 1 ക്ലാസ് മുതൽ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട്. അവർക്ക് പഠനം കഴിഞ്ഞ് 12 ക്ലാസ് കഴിഞ്ഞതിന്റെ ശേഷം പുറത്തിറങ്ങിയാൽ മതി ശരിക്കും പറയാം.
0: എത്ര കുട്ടികളുണ്ടാവും മൊത്തം സ്കൂളിൽ?
1: മൊത്തം ഒരു 200 താഴെ കുട്ടികളാണുള്ളത്
0: അല്ലേ. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ശബ്ദമയമായ ഒരു ലോകമായിരിക്കും. പക്ഷേ സാറിൻ്റെ സ്കൂളിലെത്തുമ്പോൾ അവിടെ സാറിന് ഈ ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് അവിടെ എത്തുമ്പോൾ ഒരു ഫീലിംഗ് എന്തായിരിക്കും? വളരെ നിശബ്ദമായിരിക്കും.
1: സൈലന്റ് ആണ്, പക്ഷേ സൈലന്റ് ആണെങ്കിൽ അവർ കൈകൊണ്ടുള്ള ചലനങ്ങൾ, അവിടെയാണ് ആംഗ്യഭാഷയെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. ആംഗ്യഭാഷ എന്ന് പറയുമ്പോൾ ഇവരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സൈൻ ലാംഗ്വേജ് ആണ്.
0: സൈൻ ലാംഗ്വേജ് എനിക്ക് ഉണ്ടെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് സൈൻ ലാംഗ്വേജിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തോന്നുന്നു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ സ്കൂളിൽ പിന്നെ സാർ എങ്ങനെ, അപ്പോൾ 25 വർഷമായതുകൊണ്ട് സാർ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അത് മാറി. കാരണം ഈ ശബ്ദമുള്ള ലോകത്തു നിന്ന് ശബ്ദമില്ലാത്തൊരു ലോകത്തേക്ക് സാർ പോവുകയാണ്. അപ്പോൾ അവിടെ അവരുടെ അങ്ങനെയുള്ള കുട്ടികളെ ഡീൽ ചെയ്യുന്ന സമയത്ത് ക്ലാസ് മുറിയിൽ നിന്ന് സാറിന് അവരുടെ ഒരു അവരവസ്ഥയെ നമുക്ക് എങ്ങനെ ശ്രോതാക്കൾക്ക് എന്തായിരിക്കും എന്നുള്ള ചെറിയൊരു ചിത്രം കൊടുക്കാൻ പറ്റുമോ?
1: ശബ്ദമില്ല എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാന്നുള്ളു, പക്ഷെ
0: നമുക്ക് കേൾക്കാവുന്ന ശബ്ദമില്ല
1: എന്നുള്ളു. പക്ഷെ ആശയവിനിമയം എന്ന് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ സംഗതികൾ വളരെ സുതാര്യമായിട്ട് വളരെ നല്ല നിലയ്ക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഫീ നിങ്ങൾ പറഞ്ഞ സമയത്ത് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സാധാ സ്കൂളിലെ ബഹളത്തിനെ കുറിച്ചും ഇവിടെ ബഹളമില്ലായ്മയെ കുറിച്ചും ഞാൻ ആലോചിക്കുന്നത്. ആ രീതിയിൽ ഞങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങൾ എൻഗേജ് ആണ്, കുട്ടികളുമായിട്ട് എപ്പോഴും എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
0: ശരി. അവിടെ എത്ര അധ്യാപകന്മാരുണ്ടാവും?
1: അധ്യാപകർ ഹയർ സെക്കൻഡറി അധ്യാപകർ ഒന്നായിട്ട് ബ്ലൈൻഡ്, ഒരു
0: മിനിറ്റ്, കുഴപ്പമില്ല.
1: അതിൽ ഡെഫിൻ്റെ മാത്രം അധ്യാപകർ എണ്ണം പറയുമ്പോൾ
0: അല്ല, ഞാൻ ഇത് ആവറേജ് പറഞ്ഞു, അല്ലെങ്കിൽ കുഴപ്പമില്ല, പ്രശ്നം ഒഴിവാക്കാം. ഞാൻ ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രം, അത്രയേ ഉള്ളൂ.
1: സ്കൂളിൽ ഏകദേശം 60
0: ജസ്റ്റ് ഒന്ന് കൊടുത്തു തുടങ്ങി.
1: സ്കൂളിൽ ഏകദേശം 65 സ്റ്റാഫ് ഉണ്ട്. അതിൽ അധ്യാപകരുണ്ട്, ആയമാരുണ്ട്, ഹോസ്റ്റൽ വാർഡന്മാരുണ്ട്, മെയിൽ ഗൈഡ്, അങ്ങനെ ഒരുപാട് സ്റ്റാഫ്. എല്ലാം കൂടെ ഏകദേശം ഹയർ സെക്കൻഡറി അടക്കം 65 സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നു.
0: അപ്പോൾ ഈ 65 സ്റ്റാഫ് അവരെ പഠിപ്പിക്കാനുള്ളവരും സംസാരിക്കുന്ന കഴിവുള്ള ശേഷിയുള്ള ആളുകൾ തന്നെ ആയിരിക്കും?
1: അതെ അതെ അതെ അതെ
0: ആണല്ലേ.
1: അതിലിപ്പം പറയുകയാണെങ്കിൽ ഒരു ആയിട്ടൊരു ലേഡി ഉണ്ട്, പിന്നെ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള ഡെഫ് ആയിട്ടുള്ള ഒരാളാണ്. അവിടെ തന്നെ സ്കൂളിൽ പഠിച്ചാണ്, അതിനുശേഷം അവിടെ തന്നെ ജോലി കൊടുക്കുകയും ചെയ്തത്.
0: ആ അത് ഞാൻ ചോദിച്ചു. അത് ഇവര് ഇപ്പോൾ ഇങ്ങനെയുള്ള ഡെഫ് ആയിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ അവിടെ 12-ാം ക്ലാസ് വരെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പ്ലസ് ടു കഴിഞ്ഞ്. അപ്പോൾ അവർക്ക് ജോലിക്ക് കുറച്ചുകൂടി ഗവൺമെൻറ് തലത്തിലുള്ള ജോലികൾക്കൊക്കെ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ലേ?
1: ജോലി സാധ്യതകളുണ്ട്. ഒരുപാട് ആളുകൾ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന, സർക്കാർ മേഖല മാത്രം എന്നല്ല പറഞ്ഞ, സർക്കാർ മേഖലയിൽ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. സ്കൂളിൽ പഠിച്ച് അതിനുശേഷം ഹയർ സെക്കൻഡറിക്ക് ശേഷം ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട്, പോളിടെക്നിക് കഴിഞ്ഞ ആളുകളുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്.
0: അപ്പോൾ അവരുടെ ജോലി ഏരിയ എന്നാണ് ഈ ടീച്ചിങ് ഏരിയയിലേക്ക് അവർ തന്നെ ഇങ്ങനെ വരും, ഇങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ അവർ വരുമോ?
1: ടീച്ചിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല അധ്യാപകരെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയും. കാരണം യാതൊരു തടസ്സമില്ല, ഭാഷയിൽ യാതൊരു തടസ്സവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹിയറിംഗ് ഇംപേർഡ് ആയിട്ടുള്ള ആളുകൾ ടീച്ചേഴ്സായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരണം എന്നാ പറയാ. ശരിക്കും ഞങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹിയറിംഗ് ഇംപേർഡ് ടീച്ചേഴ്സ് വരണം. അതിന് പക്ഷേ ഇപ്പം കുറെ പരിമിതികൾ ഉള്ളത് കൊണ്ട് ഇവിടെ കേരളത്തിൽ അധ്യാപകരായിട്ട്, ഔദ്യോഗികമായിട്ട് അധ്യാപകരായിട്ടില്ല, അല്ലാതെ ക്ലാസ് എടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്.
0: നമ്മൾ ഈ മേഖലയിൽ ഈ ഡെഫായ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് നമ്മളെ നാട്ടിലുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം അത്ര ഡെവലപ്പ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, അതോ പുറത്താണോ ഏറ്റവും കൂടുതൽ? അതിനൊന്ന് കമ്പയർ ചെയ്തിട്ട് സാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ?
1: അതെ, ശരിക്കും പറഞ്ഞാൽ ഒരു പോളിസിയാണ്. ശരിക്കും പറഞ്ഞാൽ
0: പോളിസിയാണ്,
1: അതായത് പിന്നെ ഏറ്റവും നല്ല രീതി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ രീതി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ഒരു ഒരു മഹത്തായ ഒരു സ്വപ്ന പദ്ധതിയാണ്. നടക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പദ്ധതിയാണ് ആ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടിയെ എൻ്റെ തൊട്ടടുത്തുള്ള സ്കൂളിൽ 10 മണിക്ക് സ്കൂളിൽ അയച്ചിട്ട് വൈകുന്നേരം 4 മണിക്ക് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ട് അവന് ഭാഷ ഒരുപാട് കൊടുക്കാൻ അവസരം കിട്ടുന്ന ഒരു സംഗതികളാണ്. പക്ഷേ അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാധാ ഒരു സ്കൂളിനെ സംബന്ധിച്ച് അഫോർഡ് ചെയ്യാൻ പ്രയാസങ്ങളുണ്ട്. കാരണം ഒരു സ്കൂളിൽ ഇപ്പോൾ ഞങ്ങളുടെ സ്കൂളിലാണെങ്കിൽ ഇപ്പോൾ അവിടെ കുട്ടി വന്നാൽ അവൻ്റെ കേൾവി പരിശോധിക്കാൻ സംവിധാനമുണ്ട്. ആ സംവിധാനം ആ ഒരു മുറി ഓഡിയോമെട്രിക് റൂം സെറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ചിലവേറിയതാണ്. ഇത്തരം സ്കൂളുകൾ, ഇത്തരം സംഗതി എല്ലാ സ്കൂളുകളും പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ്. പിന്നെ കുട്ടികളുടെ എണ്ണ, സ്ട്രെങ്ത്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 60-65 കുട്ടികളുടെ ക്ലാസ് റൂമാണ്. ആ ഒരു ക്ലാസ് റൂമിൻ്റെ ഇടയിൽ ഇത്തരം ഒരു കുട്ടി കിട്ടിയാൽ, സാധാരണ ചെയ്യാന്ന് പറഞ്ഞാൽ മുമ്പിലിരിക്കുക, അവൻ ബോർഡിൽ വളർക്കുന്ന എഴുതി വെക്കുക എന്നല്ല, അപ്പുറം ഒരു പിന്നെ വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിൽ വളരെ പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ പറയാണ്, വീണ്ടും പറയാണ്, ഇത് പിന്നെ നടക്കുകയാണെങ്കിൽ ഒരു സ്വപ്ന പദ്ധതിയാണ്, മനോഹരമായ സ്വപ്ന പദ്ധതി. സ്വപ്നം യാഥാർത്ഥ്യമായിക്കൊള്ളും. എന്നാണ് യാഥാർത്ഥ്യം വന്നത്? അന്ന് ഏറ്റവും നല്ല രീതിയാണ്. ഇപ്പം നടക്കുന്നത് എന്താ വെച്ചാൽ, എല്ലാ വൈകല്യമുള്ള ആളുകളെയും, ഇപ്പോൾ ഡെഫ് ഉണ്ടാവും, ബ്ലൈൻഡ് ഉണ്ടാവും, എം ആർ ഉണ്ടാവും, ഇന്റലക്ച്വൽ ഡിസ്, ഇത്തരം ആളുകളെ എല്ലാവരെയും കൂടി ഒരു ക്ലാസ്സിൽ ഇരുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇൻക്ലൂസീവ് സെറ്റപ്പിലുള്ളത്. അത് മാറിയിട്ട്, കാരണം എനിക്കറിയില്ല ശരിക്കും വിഷ്വലി ഇംപേർഡിനെ, ബ്ലൈൻഡിനെ എങ്ങനെ പഠിപ്പിക്കും, ഞാൻ
0: പഠിച്ചിട്ടില്ല.
1: കാരണം ഞാൻ ഹിയറിംഗ് ഇംപേർഡിനെ എങ്ങനെ പഠിപ്പിക്കാമെന്ന് മാത്രം പഠിച്ച ഒരാളാണ്. അതിലപ്പുറം എനിക്ക് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ പദ്ധതിയിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു ക്ലാസ്സിൽ ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. അത് മാറി ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമായാൽ ഏറ്റവും നല്ല പദ്ധതി ആയിരിക്കും എന്നാണ് പറയുന്നത്.
0: പിന്നെ അപ്പം ഏതായിരുന്നാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് സാറിൻ്റെ ഒരു ജീവിത അനുഭവങ്ങളും അതുപോലെ തന്നെ ഈ മേഖലയ്ക്ക് എത്താനുള്ള ആക്സിഡൻ്റലി എത്തിപ്പോയി, അതിനുശേഷം ഇതിനെ ഒരു പാഷനാക്കി എടുത്ത് കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ കൂടുതൽ കൂടുതൽ നവീനമായ കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഓരോ മാറിയ കാലത്ത് വിദ്യാഭ്യാസത്തിൻ്റെ സിസ്റ്റം, അതിൻ്റെ ടീച്ചിങ് മെത്തേഡുകളൊക്കെ മാറുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലുള്ള മാറ്റങ്ങൾ ഇതിലും പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കൂലേ ടീച്ചിങ് സ്റ്റൈലിലൊക്കെ?
1: അതെ അതെ. അതായത് ഇപ്പൊ പറയുകയാണെങ്കിൽ പിന്നെ ഹിയറിംഗ് ഡെഫ് ആയിട്ടുള്ള ആളുകളെ ഏറ്റവും കൂടുതൽ വിഷ്വൽ ക്ലൂ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം സംഗതി പറഞ്ഞ ഏറ്റവും ഫലപ്രദമായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ, ഞാനിപ്പോ തുടങ്ങിയ സമയത്തുള്ള ആ ഒരു ഒരു സ്ട്രെയിൻ ഇപ്പൊ ശരിക്കില്ല. ഇപ്പൊ ശരിക്കില്ല. കാരണം നമ്മളിപ്പോ ടെക്നോളജി, ഏറ്റവും പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിനനുസരിച്ച് ഒരു ചിത്രം കിട്ടണം. ഒരു കടൽ തീരത്ത് ഒരു മീനിനോട് സംസാരിക്കുന്ന കുട്ടിയെ കുറിച്ച് ആലങ്കാരികമായിട്ട് ഒരു പക്ഷെ കവിതകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഇമേജ് കിട്ടാൻ വഴി നേരത്തില്ല. ബോർഡിൽ ഇപ്പൊ ഞാനാണ് ഇപ്പൊ ഡ്രോയിങ് ടീച്ചറെ കൊണ്ടുവന്ന് വരപ്പിക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. പക്ഷെ ഇപ്പൊ നമ്മള് പിന്നെ കറക്റ്റ് പ്രോംപ്റ്റ് കൊടുത്താല് പിന്നെ ലിയോണാർഡോ ആണെങ്കിലും അല്ലെങ്കിൽ ജെമിനി ആണെങ്കിലും AI ടൂളുകൾ ഒരുപാടുണ്ട്. കറക്റ്റ് ചിത്രം നമുക്ക് കയ്യിൽ തരുന്ന ഒരു അവസ്ഥ വളരെ എളുപ്പമാക്കിയത്. ഹിയറിംഗ് ഇംപേർഡിനെ പഠിപ്പിക്കുന്ന രീതികളിൽ ഒരുപാട് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പം വളരെ എളുപ്പമായി മാറിയിരിക്കുകയാണ്. ഇപ്പൊ അതുപോലെ നെറ്റ് ഇപ്പൊ എല്ലാം ഞങ്ങളുടെ ക്ലാസ് റൂമുകളിലൊക്കെ പ്രൊജക്ടർ ഇന്റർനെറ്റ് സൗകര്യമുള്ളതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പിന്നെ ക്ലാസ്സിൽ പാഠമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആവശ്യം കാണിക്കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കാണിച്ചു. പക്ഷെ ഓൾറെഡി എടുത്തു വെച്ചാൽ അതിൽ പാടത്ത് പെടാത്ത എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടായേക്കാം, സ്വാഭാവിക ക്ലാസ് റൂമില്ല. അത് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് വളരെ സൗകര്യപ്രദമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ
0: ശരി സാർ, ഈ കുട്ടികളിലേ പിന്നെ നമ്മളിപ്പോൾ ADHD അതുപോലെ തന്നെ ADD ഇങ്ങനെയുള്ള വ്യത്യസ്ത തലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ കുട്ടികൾ, അത് ഇങ്ങനെയുള്ള കുട്ടികൾ, ആ വികൃതി കൂടുതലുള്ള കുട്ടികൾ, അറ്റൻഷൻ സ്പാൻ കുറവുള്ള കുട്ടികൾ, അങ്ങനെയുള്ള അവസ്ഥകൾ ഇവർക്കിടയിലുണ്ടാവുമോ?
1: സാധാ കുട്ടികളിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇത്തരം കുട്ടികളിലുണ്ടാവും. ഇത്തരം കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കേൾവിയില്ല എന്നുള്ളൊരു ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള നമ്മളിപ്പോൾ ഒരു ഒരു ക്ലാസ് തന്നെ പല ലെവലുള്ള കുട്ടികളുണ്ടാവും, ആ ലെവലിലുള്ള അതുപോലെ പല കഴിവുകളുള്ള കുട്ടികളുണ്ടാവും, പല ടാലൻ്റ് ഉള്ള കുട്ടികളും, അത്തരം വ്യത്യസ്തങ്ങളും വൈജാത്യങ്ങളും ഒക്കെ ഈ ഒരു കൂട്ടായ്മകളിൽ ഉണ്ടാവും എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ്.
0: ശരി, ഓക്കെ, വളരെ പിന്നെ ഈ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്നു കുറേ കാര്യങ്ങൾ ഇനിയും നമുക്കറിയാനുണ്ട്. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ എന്താണ് സൈൻ ലാംഗ്വേജ് മായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഈ ഒരു എപ്പിസോഡിൽ ചിലവഴിച്ച സാറിന് വളരെ നന്ദി അറിയിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പ്രിയമുള്ള ശ്രോതാക്കളെ, പീസ് റേഡിയോ സവിശേഷം പരിപാടിയിൽ നമ്മുടെ കൂടെ മുഹമ്മദ് ഷാഫി സാറാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത സവിശേഷത്തിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സവിശേഷം. കേൾവി പരിമിതിയുള്ളവരുടെ വിദ്യാഭ്യാസത്തിൽ സാങ്കേതികവിദ്യയുടെ ഉപയോഗം. പങ്കെടുത്തവർ ഷാഫി PI, കൂടെ VT അബ്ദുസലാം.

0: നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്, നിന്നിലേക്കാണ് മടക്കവും.
1: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
1: اللهم أنت ربي لا إله إلا أنت
0: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوേ നീയാണ് എൻ്റെ നാഥൻ, നീ അല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു, നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم انك الله مدي അവൻ അല്ലാതെ ആരാധ്യനില്ല, അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു, അവൻ മഹത്തായ സിംഹാസനത്തിന്റെ നാഥനാണ്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ അലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബാദ്. പിഴവുകൾ മനുഷ്യനെന്നതിൻ്റെ അടയാളമാണ്, എന്നാൽ അവ തിരിച്ചറിഞ്ഞ് തൗബയോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതാണ് യഥാർത്ഥ വിജയം. ഓരോ പുതിയ ദിവസവും നമ്മെ പരലോകത്തേക്ക് അടുപ്പിക്കുന്ന യാത്രയിലെ മറ്റൊരു പടിയാണ്. ആ യാത്രയെ നന്മകളാൽ അലങ്കരിക്കാം. ഈ ദിനവും പുതു നന്മകൾക്കായി നമുക്കാവട്ടെ.

ഇന്ന് 2026 ഒക്ടോബർ 10 ഹിജ്റ വർഷം 1448 റബീ ഉൽ ആഹർ 28 കൊല്ലവർഷം 1202 കന്നി 24.

0: പ്രിയമുള്ള ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വീണ്ടും ഒരു പ്രഭാതത്തിൽ ഈ യാത്രയിൽ തുടരാനുള്ള ആഫിയത്തും ആയുസ്സും അള്ളാഹു പ്രദാനം ചെയ്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കൾ, ഈ ഒരു സമയത്ത് ഒരുപാട് ആളുകൾ സലാം പറഞ്ഞ് ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സഫിയ തിരൂരങ്ങാടിയും ആയിഷ കെ തോട്ടശ്ശേരിറ, ജാസ്മിൻ ഐ കെ പുള്ളിപ്പാടം, ആബിദ, റംല ബീവി, ജമീല കുമരനെല്ലൂർ, ആയിഷ ലത്തീഫ് മൂവാറ്റുപുഴ, ആയിഷ കരുമ്പിൽ, ഹുസൈൻ വി എം ഇടത്തനാട്ടുകര ഉപ്പുകുളം, റംല ഇടത്തനാട്ടുകര, മൈമൂന തെക്കേ പോയിൽ കരിക്കുളം, നബീസ ഒറ്റപ്പാലം, സൗദാബി മുട്ടം, അങ്ങനെ ഖദീജ ചേന്നര തുടങ്ങിയ ഒരുപാട് പേര് സലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ പീസ് റേഡിയോയുടെ മോർണിംഗ് ലൈവ് ഷോയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ മോർണിംഗ് ലൈവ് നിങ്ങളുടെ കൂടെ ഞാൻ മുസ്തഫ അൻസാരി, ഏതാനും സമയത്തിനുള്ളിൽ നമ്മോടൊപ്പം നുസാൻ രണ്ടത്താണിയും ജോയിൻ ചെയ്യും ഇൻഷാല്ലാ. ഈ ഒരു സമയത്ത് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഒരു വിശേഷം ചോദിക്കാനുള്ളത്, നമുക്കറിയാം നമ്മുടെ എല്ലാ വർഷവും നടക്കാറുള്ള പുതുമയുള്ള വിശേഷമുള്ള ഒരു പ്രത്യേക പ്രോഗ്രാം തന്നെയാണ് നമ്മുടെ അധ്യാപക സുഹൃത്തുക്കൾക്കായി ഒരുക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസ്. ഈയൊരു സുപ്രധാനമായ പ്രോഗ്രാം കാലഘട്ടത്തിൽ അധ്യാപക സമൂഹത്തിനേറെ ആശങ്കകൾക്കും പ്രതിസന്ധികൾക്കും വഴി തുറന്നു തരുന്ന ഒരു വലിയ പ്രവർത്തനമായിട്ട് മാറും ഇൻഷാ അല്ലാ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. എന്നാൽ പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളോട് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യം, നമ്മുടെ നാടുകളിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മുടെ മക്കളുടെ അധ്യാപകർ അടക്കമുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അവരോട് എത്രത്തോളം ക്ഷണിക്കുവാനും വിളിക്കുവാനും നമ്മുടെ നാടിനും സമൂഹത്തിനും മക്കൾക്കും അധ്യാപന ജോലി ചെയ്യുന്നവർക്കും ഉപകാരപ്രദമാകുന്ന, കേവലം ചില ക്ലാസ്സുകൾക്കപ്പുറത്തേക്ക്, അതല്ലെങ്കിൽ ചില പ്രഭാഷണങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്താണോ ഇന്ന് അധ്യാപക സമൂഹത്തിന് ആവശ്യം, അത് കൃത്യമായി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി വലിയ ഒരു പഠനങ്ങളുടെയും പ്ലാനിങ്ങിൻ്റെയും പിൻബലത്തോടു കൂടി നടക്കുന്ന ഒരു പ്രോഗ്രാം എന്ന നിലക്ക് ചെമ്മാടിൽ നാളെ നടക്കുന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്ര ആളുകൾക്ക്, അവരുടെ ബന്ധപ്പെട്ട ടീച്ചേഴ്സായിട്ടുള്ള ആളുകളെ ക്ഷണിക്കുവാനും ഒക്കെ സാധിച്ചു എന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം ശ്രോതാക്കൾ പ്രതികരിക്കേണ്ടത്, നമ്മുടെ അറിവിൽ നാം എത്ര ആളുകളെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു എന്നത്, ആ മനസ്സിൻ്റെ ഒരു സന്തോഷം പങ്കുവെക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാ, നമ്മളേതായാലും മോർണിംഗ് ഷോയിലെ ആദ്യത്തെ ഒരു പ്രോഗ്രാം എന്ന നിലക്ക് നമ്മൾ സാധാരണ വിശുദ്ധ ഖുർആൻ കേട്ടുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടുമാണ് തുടങ്ങാറുള്ളത്. ഏതായിരുന്നാലും നമുക്ക് മധുരം ഖുർആനിലേക്ക് പോകാം.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

മാഷാല്ലാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയുടെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ടുകഴിഞ്ഞത്. മിഷാരി റാഷിദ് അൽ അഫാസിയാണ് ഇന്നത്തെ ഖാരി. അദ്ദേഹം ഓതി വെച്ച ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ചും അഥവാ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസത്തെക്കുറിച്ചും അതിൻ്റെ ആ ദിവസത്തെ അള്ളാഹു കൊണ്ടുവരും എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുന്ന ഒരു അധ്യായം കൂടിയാണ്, വചനങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ ആക്ഷേപക്കാരിയായ ആത്മാവിന് അഥവാ മനസ്സിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്തു പറയുന്നു, മനുഷ്യൻ ഗണിച്ചുകൊണ്ടിരിക്കുന്നുവോ അവൻ്റെ എല്ലുകൾ നാം ഒരുമിച്ച് കൂട്ടുന്നതേയല്ല എന്ന്, അതേപോലെ അവൻ്റെ വിരൽ തലപ്പുകളെപ്പോലും ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവരായിക്കൊണ്ട് നാം അത് ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ അപാരമായ കഴിവിൻ്റെയും അങ്ങേയറ്റത്തെ അധികാരത്തിൻ്റെയും, എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില യാഥാർത്ഥ്യങ്ങളെയും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖിയാമത്ത് നാൾ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ സാധിക്കാത്ത ഒരു വലിയ ദിനം തന്നെയാണ്, ഒരു സംഭവമാണ്. ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും നമ്മെ ആശ്ചര്യപ്പെടുത്തുന്നതും പേടിപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ സംഭവ വികാസങ്ങളെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യൻ അവൻ്റെ ആത്മാവ്, അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ആ ജീവൻ, അതിനെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്. മനുഷ്യനെ മരിച്ച് മണ്ണിലേക്ക് ചേർന്ന് എല്ലുകളൊക്കെ ആയി നുരുമ്പി മണ്ണോട് ചേർന്ന് ആ രൂപത്തിൽ അങ്ങനെ അങ്ങ് ഇല്ലാതാകുന്നൊരവസ്ഥയല്ല മനുഷ്യനുണ്ടാകുന്നത്. മറിച്ച് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ എല്ലുകളൊക്കെ ഒരുമിച്ച് കൂട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യ രൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ യാതൊരു പ്രയാസവുമില്ല എന്ന ബോധ്യവും മനുഷ്യരെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അഥവാ മനുഷ്യൻ്റെ വിരൽത്തുമ്പുകൾ. ആ വിരൽത്തുമ്പുകളെ, തലപ്പുകളെ ശരിപ്പെടുത്തുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം. നമുക്കറിയാം, മനുഷ്യൻ്റെ ഓരോ വിരലുകളുടെയും തമ്പിൻ്റെ അടയാളങ്ങൾ, രേഖകൾ, വരകൾ വളരെ വ്യത്യസ്തമാണ്. എത്രത്തോളമെന്ന് വെച്ചാൽ ഇരട്ടക്കുഞ്ഞുങ്ങളായി ഒരേ മാതാവിൻ്റെ പിതാവിൻ്റെ മക്കളായി ജനിക്കുന്ന മക്കളുടെ വിരലുകൾക്ക് പോലും വ്യത്യസ്തതയുണ്ട് എന്ന വലിയൊരു ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രവുമല്ല, ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ആധുനിക സംവിധാനങ്ങളടക്കം പരിശോധിക്കുമ്പോൾ ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് വ്യത്യസ്തമായ അടയാളങ്ങളും പൂട്ടുകളും താക്കോലുകളുമായി ഉപയോഗിക്കുന്നത് അവൻ്റെ വിരൽത്തുമ്പുകളാണ്. ആ വിരൽത്തുമ്പുകളെ ഇത്രത്തോളം വ്യത്യസ്തമാക്കിയത് കൊണ്ടാണല്ലോ മനുഷ്യന് അവൻ്റെ സ്വന്തമായ ഒരു ലോക്ക് അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ആയിക്കൊണ്ട് അവൻ അവൻ്റെ ഫിംഗർ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പഠിക്കുമ്പോൾ അത് വിശാലമായ ഒരു ലോകമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവകാശപ്പെടുകയാണ്, അത് ശരിപ്പെടുത്തിയവൻ, അതെല്ലാം വ്യത്യസ്തമാക്കി മാറ്റിയവൻ അള്ളാഹുവാണ് എന്ന ആ ബോധ്യപ്പെടുത്തലെല്ലാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കണ്ടെത്തുവാനും അള്ളാഹുവിലേക്ക് അവൻ്റെ ചിന്തകൾ, സ്രഷ്ടാവായ റബ്ബിലേക്ക്
എത്തിപ്പെടുവാനും അല്ലെങ്കിൽ കണ്ടെത്തുവാനും സാധിക്കുന്ന ചില ബോധ്യങ്ങൾ നമുക്ക് നൽകുന്ന വചനങ്ങളാണ് നാം ഇതുവരെ കേട്ടത്.

0: നമുക്ക് പല ആളുകളും മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട്. സാധാരണ ഈ ഒരു സമയത്ത് നമ്മൾ കേൾക്കാറുള്ളത് നമ്മുടെ ഫീഡ്ബാക്കിൽ അയച്ചിട്ടുള്ള പ്രിയ ശ്രോതാക്കളുടെ വളരെ വിലപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട ചില അഭിപ്രായങ്ങളുടെ ഒരു കേൾവിയാണ്. ഇന്നത്തെ പീസ് ടൈമിൽ ഇങ്ങനെയാണ്, മനസ്സിന് ഭാരമുള്ള സമയങ്ങളിൽ പീസ് റേഡിയോയിലെ ചില പരിപാടികൾ കേൾക്കുമ്പോൾ നല്ലൊരാശ്വാസം ലഭിക്കാറുണ്ട്. പീസ് റേഡിയോ കേൾക്കാൻ തുടങ്ങിയതോടെ യാത്രകൾ കൂടുതൽ മനോഹരമായി. യാത്ര ചെയ്യുമ്പോൾ നല്ല അറിവുകളും ചിന്തകളും കൂടെയുണ്ടാകും എന്നതാണ് ഇന്നത്തെ ഒരു ശ്രോതാവിൻ്റെ പ്രതികരണമാണ് പീസ് ടൈമിൽ നാം കേട്ടത്. ആരാണ് എന്ന് വ്യക്തമല്ല. ഏതായിരുന്നാലും നിങ്ങളുടെ വിലപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളും ചിന്തകളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമെല്ലാം നിങ്ങൾക്ക് രേഖപ്പെടുത്താനുള്ള സംവിധാനമായ ഫീഡ്ബാക്ക് ഓപ്ഷൻ നമുക്കുണ്ട്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും മനസ്സിന് ഭാരമുള്ള സമയത്ത് ആ ഭാരം ഇറക്കി വെക്കാൻ ഒരു പക്ഷേ ഇന്ന് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളെ പോലും കിട്ടാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രശ്നങ്ങൾ പറയേണ്ട കേൾക്കേണ്ട ആളുകൾ അത് കേൾക്കാൻ സമയമില്ലാത്തവരായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് മറ്റൊന്ന് കേട്ടുകൊണ്ട് സമാധാനം കൈവരിക്കാനുള്ളൊരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ പീസ് റേഡിയോ നമുക്ക് നൽകുന്നത്. അതോടൊപ്പം നമുക്കറിയാം മനസ്സിൻ്റെ സങ്കടങ്ങൾ പല വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരും. അത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഇറക്കി വെക്കുവാനും അതിനുള്ള പരിഹാരങ്ങൾ തേടുവാനുമൊക്കെ സ്നേഹക്കൂട് പോലെയുള്ള പ്രോഗ്രാമുകൾ കൂടി നമുക്കുണ്ട് എന്നത് പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15:04 ഈ ഒരു സമയത്ത് നമുക്ക് പുലരിവട്ടത്തിലേക്ക് പോകാം.
1: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
0: പുലരിവട്ടത്തിൽ നമ്മോടൊപ്പം പതിവ് പോലെ ബഹുമാനനായ ഹാരിസ് ബിൻ സലീം ചേരുകയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം, നിങ്ങളെ മറ്റുള്ളവർക്ക് ഭയമാണോ?
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബി അജ്മഈൻ. അമ്മാ, ചിലരുടെ നമ്പർ കാണുമ്പോൾ തന്നെ ഫോൺ എടുക്കാൻ പേടിയാണ്, ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനിൽ വെച്ച് അവരെ കണ്ടുമുട്ടുമ്പോൾ തന്നെ ഭയമാണ് എന്ന് പറയാറുണ്ട്. കാരണം അവിടെ ചോദ്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നമ്മളെക്കുറിച്ചൊക്കെ എത്രമാത്രം ആളുകൾ ഭയത്തോടു കൂടെ കാണുന്നുണ്ട് എന്ന് ചിലപ്പോൾ നമ്മൾ ആരും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പം എന്താണ് ആ ചോദ്യങ്ങളുടെ ഒരു ഭയാനകത എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മളൊരാവശ്യമില്ലാതെ നമുക്കൊരു ഉപകാരമില്ലാതെ നമ്മൾ ചോദിച്ചിടുന്ന ചില ചോദ്യങ്ങൾ ചില ആളുകളുടെ ജീവിതത്തെ തന്നെ തകർത്ത് കളയുന്നുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ ഒരു പെൺകുട്ടി പറയുകയാണ്, വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായ ഒരു പെൺകുട്ടി പറയണു, എങ്ങനെയെങ്കിലും എനിക്കൊരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു കുട്ടി ഇല്ലാത്തതിൻ്റെ വിഷമം അവർക്ക് എന്താണ് അവർക്ക് അനുഭവപ്പെടുന്നത്? അപ്പോൾ ഒരു കുട്ടി എന്നെ നോക്കാൻ ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ള വേദനയാണോ? അതല്ലെങ്കിൽ എൻ്റെ കുട്ടി ഉണ്ടായില്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നെ ഡൈവേഴ്സ് ചെയ്ത് ഞാൻ വേറെ ജീവിതം എൻ്റെ വഴിയാധാരമായി പോകും, അല്ലെങ്കിൽ അവർ വേറെ വിവാഹം കഴിക്കും? ഇതൊന്നുമല്ല ആശങ്കകൾ. കാരണം ആ ഭർത്താവിൻ്റെ പെരുമാറ്റത്തിലും സംരക്ഷണത്തിലും ഒന്നും അങ്ങനെ ഒരു പ്രശ്നമേ ആവണില്ല. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും കുട്ടി ഉണ്ടായിക്കോളന്നില്ലല്ലോ. ചില ആൾക്ക് ആൺകുട്ടികളെ കൊടുക്കും, ചില ആളുകൾക്ക് പെൺകുട്ടികളെ കൊടുക്കും, ചില ആളുകൾക്ക് അത് ഇടകലർത്തി കൊടുക്കും, ചില ആൾക്ക് കൊടുക്കൂല. അങ്ങനെ തന്നെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളില്ലാത്തവരും ഉണ്ടാവും, അത് ഒരു സാധ്യതയാണല്ലോ. അപ്പോൾ നമ്മളെല്ലാവരോടും കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയുണ്ടായോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഈ ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവരെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത്. ഒരു കുട്ടി ഇല്ലെങ്കിൽ ഞാൻ അനാഥമായി പോകുമെന്നുള്ളതിലുപരി ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല. എല്ലാവരും നിരന്തരം കാണുന്നവരൊക്കെ അത് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. എത്ര ഭയാനകമാണ് അതെന്ന് ആലോചിച്ചു നിങ്ങൾ. ആ ഒരു ചോദ്യം സത്യത്തിൽ എന്താണ് ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ളത്? ഒരു പക്ഷേ വെറുതെ ചോദിക്കുന്നതായിരിക്കും. അടുത്തൊരു വിശേഷം നിലക്ക് കല്യാണം കഴിഞ്ഞവരെ കല്യാണം കഴിഞ്ഞ് ചോദിക്കും, കല്യാണം കഴിഞ്ഞാൽ കുട്ടി ഉണ്ടോയിക്കും, കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടിനെ കെട്ടിച്ച് ചോദിക്കും, കുട്ടി ഉണ്ടായ കുട്ടി ആണാണോ പെണ്ണാണോ ചോദിക്കും. ഇങ്ങനെ സ്വാഭാവികമായ ഒരു ചോദ്യമാവാം, അതല്ല. പലപ്പോഴും ആളുകളുടെ അവരുടെ പെരുമാറ്റങ്ങളും ജീവിത അവസ്ഥകളും ചിന്തിക്കുമ്പോൾ ആളുകൾ ചോദിക്കുന്നതിന് പിന്നിലുള്ള മനഃശാസ്ത്രം ഒന്ന് അസൂയയാണ്. മറ്റുള്ള ആളുകൾക്ക് അനുഗ്രഹങ്ങളും പുരോഗതികളും വിവാഹവും മക്കളും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി വരുന്നതിൽ ഉൾക്കൊള്ളാൻ കഴിയാകും. മറ്റൊരു കാരണം, അവനവന് ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും. നമ്മുടെ കുട്ടികൾ നമ്മൾ വിചാരിച്ചിടത്ത് എത്തിയിട്ടുണ്ടായിരിക്കില്ല. അവിടെ വിവാഹങ്ങളിൽ പരാജയങ്ങളുണ്ടാകും, പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ മറ്റുള്ളവർക്കും കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കൊരു സമാധാനം. അപ്പോൾ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുള്ളവരുടെ പ്രയാസങ്ങളെ ചൂഴ്ന്നെടുത്ത് അത് കേട്ട് അവർക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ച് സമാധാനപ്പെടുന്നൊരവസ്ഥ. ഇതൊക്കെ ഇസ്ലാമികമാണോ സഹോദരങ്ങളെ? നമുക്ക് വരാൻ പാടില്ലാത്തൊരു കാര്യം വേറൊരാൾക്ക് വരണ്ടെന്ന് ആഗ്രഹിക്കേണ്ടത്? ലാ യുഅ്മിന അഹദുക്കും ഹത്ത യുഹിബലി അഹിയുമാ യുഹിബലി നഫ്സിഹി എന്നല്ലേ. നമുക്ക് വരാൻ ഇഷ്ടപ്പെടുന്നതേ മറ്റുള്ളവർക്ക് വരാൻ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. നമുക്ക് വരാൻ ഇഷ്ടമില്ലാത്തത് മറ്റുള്ളവർക്കും വരാൻ പാടില്ല എന്നുള്ളതാണ്. അസൂയ എത്ര ഭയാനകമാണ്! നമ്മുടെ മുഴുവൻ നന്മകളെയും നശിപ്പിച്ചു തീർക്കുന്നതല്ലേ അസൂയ എന്ന് പറഞ്ഞത്. പിന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ മനഃപൂർവ്വം ചോദിക്കുന്നതാണോ? എങ്കിൽ എത്ര ഭയാനകമാണ് മറ്റുള്ളവരുടെ മനസ്സിനെ. അൽ മുസ്ലിം മനസ്സിലേമൻ മുസ്ലിമനും മിലിസാനിഹു വേദി. നമ്മുടെ നാവോ നമ്മുടെ കയ്യോ മറ്റുള്ളവരെ ഉപദ്രവിക്കുമെന്ന് അവർ പേടിക്കുന്നെങ്കിൽ നമ്മൾ മുസ്ലിമേ അല്ല എന്നാണ്. അപ്പം നമ്മളെ നാവിനെ പേടിച്ചാണ് മറ്റുള്ളവർ ജീവിക്കുന്നതെങ്കിൽ എത്ര ഭയാനകമാണത്. അതുകൊണ്ട് ആലോചിച്ച് ചോദിക്കുക. നിങ്ങൾ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയാം. അപ്പം നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പറയുന്നത് നന്മയുണ്ടാക്കുന്നതാണ്, ആ കേൾക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാക്കുന്നതാണ്, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം എന്നാണ്. അപ്പോൾ വായിൽ തോന്നിയതും ആ സംസാരിക്കുമ്പോൾ വരുന്നോ ഒക്കെ പറയാൻ നമുക്ക് അവകാശവും അധികാരമില്ല. ഈ നാവാണ് പല ആളുകളെയും നരകത്തിൽ കൊണ്ടുപോയി വീഴ്ത്തുന്നത്. അതുകൊണ്ട് ഒന്ന് ആലോചിച്ച് ചോദിക്കുക. നമ്മളെ കാണുമ്പോൾ തന്നെ ആളുകൾ ഭയപ്പെട്ട് പിന്മാറുന്ന, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന അസ്ത്രങ്ങളെ അമ്പുകളെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ആൾക്കാരെ വീടുകളിൽ നിരന്തരമായി കഴിയുന്ന മരുമക്കളും മക്കളും അവരുടെ തൊട്ടടുത്ത് താമസിക്കുന്ന അയൽവാസികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുന്നു. ഇത്തരം ആളുകളൊക്കെ അപൂർവമായി വല്ല കല്യാണത്തിനോ പരിപാടിക്കോ കണ്ടുമുട്ടേണ്ടി വരുന്നവർക്ക് ഒന്ന് ഒഴിഞ്ഞു മാറിയാൽ മതി. പക്ഷെ നിരന്തരം ഇവരോട് സഹവസിക്കേണ്ടി വരുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പം നമ്മൾ അത്തരത്തിലൊരാളാണോ, അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളാണോ എന്നൊരു ആത്മവിശകലനം നമ്മൾ നടത്തേണ്ടതുണ്ട്, സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മൾ നാവിനെ സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.
0: ആമീൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് പുലരിവട്ടം ബഹുമാന്യനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമാണ് സംസാരിച്ചത്. നിങ്ങളെ മറ്റുള്ളവർക്ക് ഭയമാണോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.

നമ്മൾ നല്ലൊരു വിഷയമാണ് ഇപ്പോൾ കേട്ട് കഴിഞ്ഞത്. നമ്മൾക്കിടയിൽ ചിലരെങ്കിലും അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ജീവിതത്തിൽ അനാവശ്യമായ ചില ചോദ്യങ്ങൾ ഒരാവശ്യവുമില്ലാതെ പുറത്ത് ചായ കുടിക്കുന്ന ഒരാളോട് നിങ്ങൾ ചായ കുടിക്കുകയാണോ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണോ എന്ന അനാവശ്യ ചോദ്യങ്ങളെപ്പോലെ ഒരാളുടെ ജീവിതത്തിൻ്റെ ആവശ്യമില്ലാത്ത മേഖലകളിലേക്ക് ചോദ്യങ്ങൾ ഉയർത്തുന്ന ആളുകൾ, അവർ യഥാർത്ഥത്തിൽ അവർക്ക് നൽകുന്ന വലിയൊരു പ്രയാസത്തിൻ്റെ അമ്പുകളാണ് യഥാർത്ഥത്തിൽ ആ ചോദ്യങ്ങൾ അവരിലേക്ക് ഉയർത്തുമ്പോൾ ആ ചോദിക്കപ്പെടുന്ന ആൾക്ക് ഫീൽ ചെയ്യുന്നത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ സാധ്യമാകുന്നൊരു സംസാരമാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഒരാൾക്ക് പരമാവധി ആശ്വാസം ഏകുന്ന വാക്കുകൾ പറയാനും സമാധാനിപ്പിക്കുന്ന വാക്കുകൾ പങ്കുവെക്കുവാനും അയാൾക്ക് സങ്കടങ്ങൾ വരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി അനാവശ്യ ചോദ്യങ്ങൾ ഉയർത്താതിരിക്കുവാനും ശ്രമിക്കണമെന്നതിൻ്റെ ഗൗരവം കൂടി ഇന്നത്തെ പുലരിവട്ടത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു അത്തരത്തിൽ സംസാരങ്ങളിൽ സൂക്ഷ്മത പുലർത്തുവാനും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുവാനും അവരെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തി പ്രയാസങ്ങൾ കൂട്ടാതിരിക്കുവാനും നമ്മൾ ശ്രമിക്കണമെന്ന വലിയൊരു സന്ദേശം കൂടി ഇന്നത്തെ പുലരിവട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ജമീല വി കെ പൂനൂരും റുക്സാന ബാലുശ്ശേരിയും തുടങ്ങി പലരും പുലരിവട്ടത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പുലരിവട്ടത്തിൽ ഹാരിസ് മൊലി പറഞ്ഞു, വളരെ നല്ലൊരു സന്ദേശമാണ്, നമ്മുടെ ഇടയിൽ നടക്കുന്ന സംഭവം തന്നെയാണ്. മൗലവിക്കും ബി ആർ ഫാമിലിക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്നൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അവർ പ്രതികരിക്കുന്നത്. മറ്റൊന്ന് റുക്സാന ബാലുശ്ശേരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ കൊടാനക്കോടി മനുഷ്യരിൽ ഓരോരുത്തരുടെയും വിരലടയാളം തികച്ചും വ്യത്യസ്തമാണ്. ഇത് തിരിച്ചറിയാനുള്ള ഉപാധികൾ അൽഹംദുലില്ലാഹ്. ബല ഖാദിരീന അല അന്നുസവ്വിയ ബനാന എന്ന ആയത്തുമായി ബന്ധപ്പെട്ട് മധുരം ഖുർആനിൽ കേട്ട ആ ഒരു ആശയത്തോടുള്ള പ്രതികരണമാണ് റുക്സാന നടത്തിയിട്ടുള്ളത്. അൻവർ എൻ ടി മുട്ടിൽ വയനാട് പറയുന്നത്, സ്നേഹത്തോടെ എന്തിനു നോക്കിയാലും അതെല്ലാം അതിമനോഹരമായിരിക്കും, എന്നാൽ ദേഷ്യത്തോടെയാണ് നോക്കുന്നത് എങ്കിൽ എല്ലാം തെറ്റുകുറ്റങ്ങളാണ്. നോക്കിക്കാണുന്ന ആളുടെ കാഴ്ചപ്പാട് പോലെയാണ് നന്മകളും തിന്മകളും. എന്നാൽ ഏത് രീതിയിൽ നോക്കിയാലും കാഴ്ചക്കും കേൾവിക്കും നന്മകൾ മാത്രം നൽകുന്നു പീസ് റേഡിയോ. ഇങ്ങനെ സന്തോഷവും സമാധാനവും നൽകുന്ന പീസ് റേഡിയോയ്ക്ക് നൽകാം നമ്മുടെ സമ്പത്തിൽ നിന്നും എന്ന ഒരു പ്രചോദനം നൽകുന്ന ചില വാക്കുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. നമ്മൾ പ്രത്യേകിച്ച് എല്ലാ ദിവസവും പറയാറില്ലെങ്കിലും ഇടയ്ക്കൊക്കെ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങൾ നൽകുന്ന ആത്മാർത്ഥമായിട്ടുള്ള എത്ര സംഖ്യയാണെങ്കിലും അത് വളരെ ആത്മാർത്ഥമായി നിങ്ങളത് നൽകണം എന്നൊരു ഓർമ്മപ്പെടുത്തലുകൾ സാധാരണ നടത്താറുണ്ട്. ഇത് നമ്മുടെ ശ്രോതാവ് തന്നെ ഇന്ന് ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്, അൽഹംദുലില്ലാഹ്. അതോടൊപ്പം മനസ്സിനെ വേദനിപ്പിക്കുന്ന വർത്തമാനം ഒഴിവാക്കുക, മറ്റുള്ളവർക്ക് ആശ്വാസമാവുക എന്ന ഒരു സന്ദേശം പുലരിവട്ടത്തിൽ നിന്ന് ലഭിച്ചതിൻ്റെ ഭാഗമായി സൽമ ഫിറോക്ക് പ്രതികരിക്കുകയാണ്. ഇന്ന് പുലരിവട്ടം കേൾക്കാൻ കഴിയാത്തൊരു സങ്കടം മുഹമ്മദ് കബീർ പുള്ളിപ്പാടവും പങ്കുവെക്കുന്നുണ്ട്. ഇൻഷാല്ലാ റിവൈൻഡിൽ നിന്ന് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പീസ് റേഡിയോയുടെ ചാനലിൽ കയറിയാലും നമുക്ക് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 16 വർഷമായി, ഞങ്ങൾക്ക് മക്കളായിട്ടില്ല. പി ആർ ഫാമിലി ദുആ വസിയത്ത് ചെയ്യുന്നു എന്ന് ഒരു സഹോദരി പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും മക്കളെന്ന അനുഗ്രഹത്തെ, സന്തോഷത്തെ, അതിലേറെ ഉത്തരവാദിത്തത്തെ അള്ളാഹു ഏറ്റവും അനുഗ്രഹീതമായ രൂപത്തിൽ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹു ആ ഒരു സന്തോഷം ജീവിതത്തിൻ്റെ യാത്രയിൽ
ലഭിക്കാനുള്ള എല്ലാവിധ പ്രാർത്ഥനയും പ്രിയപ്പെട്ട സഹോദരിക്കുണ്ടാകും. ഈ സംസാരം കേൾക്കുന്ന ശ്രോതാക്കളുടെ എല്ലാം പ്രാർത്ഥനയും നിങ്ങൾക്കുണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാല്ലാ. മറ്റൊന്ന്, നമ്മുടെ സലാം പറഞ്ഞ് ഈ ഒരു സമയത്ത് നമ്മോടൊപ്പം ചേർന്ന ഒരുപാട് പേരുണ്ട്. മൈമൂന ചീക്കിലോടും അതുപോലെ തന്നെ അബ്ദുൽ കരീം തുമിനാട്, അതേപോലെ തന്നെ മുഹമ്മദ് കബീർ പുള്ളിപ്പാടം സലാം പറഞ്ഞ് വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും എല്ലാവർക്കും വേണ്ടി സലാം അടക്കുന്നു. ഖദീജ പി കെ, അവരൊക്കെ ബേബി ഷാക്കിറ ഒമാനൂർ, ഇൻഷാല്ലാ എല്ലാവർക്കും വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഷെഡ്യൂളിലേക്കൊന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രോതാക്കളേറെ ആവേശത്തോടെ അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ഒരു വലിയൊരു ഹരമായിക്കൊണ്ട് അവർ എടുക്കുന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമാണ് നമ്മുടെ മോർണിംഗ് ലൈവ് ക്വിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്കൊരിക്കലും നിരാശ ഉണ്ടാക്കാൻ പറ്റില്ല. അതിൻ്റെ സമയത്ത് തന്നെ നമുക്ക് ശ്രോതാക്കളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഏതായാലും ഓർമ്മപ്പെടുത്തലുകൾ ആവർത്തിക്കുകയാണ്. നമുക്കറിയാം ഉത്തരം ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് അയക്കേണ്ടത്. ഫീഡ്ബാക്കിൽ പ്രോഗ്രാം ഓപ്ഷനിൽ ലൈവ് ക്വിസ് സെലക്ട് ചെയ്യണം. പേര് നിങ്ങൾ എഴുതുമ്പോൾ, ഉദാഹരണത്തിന് നമ്മൾ അഫ്സൽ ഒദായി എന്നൊരു പേര് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അഫ്സൽ ഒദായി എന്ന് ആ പേര് എഴുതുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ രേഖപ്പെടുത്തണം. ആ രൂപത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേരുകൾ ടൈപ്പ് ചെയ്യുക. ഏകദേശം എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അത് നമ്മൾ 3 തവണ ഇവിടുന്ന് ചോദ്യങ്ങൾ ആവർത്തിക്കും. പിന്നീട് നിങ്ങൾക്കൊരു 25 സെക്കൻഡ് ബീപ് സൗണ്ട് ലഭിക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ABCD ഏതാണോ ഉത്തരം അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? വളരെ പ്രയാസമുള്ളൊരു ചോദ്യമാണ്, അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് മാത്രം ഉത്തരം ടൈപ്പ് ചെയ്യണം. ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സി അലി റളിയല്ലാഹു അൻഹു, ഡി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒന്നും കൂടെ ചോദ്യം ആവർത്തിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? എ ഉമർ റളിയല്ലാഹു അൻഹു, ബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സി അലി റളിയല്ലാഹു അൻഹു, ഡി അബൂബക്കർ റളിയല്ലാഹു അൻഹു. നമ്മൾ പതിവ് തെറ്റിക്കുന്നില്ല, ഒരിക്കൽ കൂടി ദ ലാസ്റ്റ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സി അലി റളിയല്ലാഹു അൻഹു, ഡി അബൂബക്കർ റളിയല്ലാഹു അൻഹു. നമ്മുടെ സെക്കൻഡുകളിലാ ഇന്നത്തെ ഉത്തരം മിക്കവാറും എല്ലാവരും ശരിയാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നു. ഇൻഷാല്ലാ സെക്കൻഡുകൾ ഏതാനും അവസാനിച്ചിരിക്കുകയാണ്.

0: അപ്പോൾ നമ്മുടെ സുപ്രധാനമായ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നമ്മളെ ഓരോ ദിവസം ഇങ്ങനെ കടന്നു പോകുമ്പോൾ, ഇന്നിപ്പോൾ നമുക്ക് പിസിഡിയിലേക്ക് പ്രവേശിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം മധുരം ഖുർആനും പുലരിവട്ടവും മോർണിംഗ് ലൈവ് ക്വിസും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതായിരുന്നാലും ശ്രോതാക്കൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാകും, നമ്മുടെ ആരാണ് വിജയികൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിജയികളിൽ ഞാൻ പെട്ടിട്ടുണ്ടോ. ഏതായാലും ഇൻഷാല്ലാ നമുക്ക് കാത്തിരുന്ന് ആ പേരുകളൊക്കെ ഒന്ന് കേൾക്കാം. അതിന് മുമ്പ് നമുക്കൊരുപാട് പ്രോഗ്രാമിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് വൺ മിൻ ടോക്ക് ഒന്ന് കേട്ട് വരാം.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൻ്റെ അവതരണ പശ്ചാത്തലങ്ങൾ എടുത്തു നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ പ്രാധാന്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വതാല പ്രവാചകനിലേക്ക് ഖുർആനിൻ്റെ വചനങ്ങൾ എത്തിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ആകട്ടെ മലക്കുകളിൽ ശ്രേഷ്ഠനാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരിലെന്നു മാത്രമല്ല സൃഷ്ടികളിൽ വെച്ച് ശ്രേഷ്ഠനാണ്. മാത്രമല്ല, ഖുർആൻ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത മാസം പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിലാണ്. ആ റമദാൻ മാസത്തിൽ തന്നെയും ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിനെ ആദ്യമായി അവതരിപ്പിക്കുന്നത്. മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വതാല മക്ക എന്ന പുണ്യനാട്ടിൽ, മദീന എന്ന നബിയുടെ നാട്ടിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയ നാട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഇത് തന്നെയും ഖുർആനിന്റെ പ്രാധാന്യം നമുക്ക് വിളിച്ചറിയിച്ചു നൽകുന്നു. ഖുർആൻ പഠിക്കുക, ജീവിതത്തിൽ പകർത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.
0: ആമീൻ. ശ്രോതാക്കളെ, നമ്മൾ കേട്ടത് വൺ മിൻ ടോക്കാണ്. ഖുർആനിൻ്റെ അവതരണവും അതിൻ്റെ പ്രാധാന്യവും എന്നൊരു വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അബ്ദുറൌഫ് അൽ ഹിക്കമി ഇന്ന് വൺ മിൻ ടോക്കിൽ നമ്മോടൊപ്പം ചേർന്നത്. 2008 ദിവസങ്ങളായി നമ്മിലേക്ക് ഒരു നിമിഷം കൊണ്ട് പല നല്ല ചിന്തകളും അറിവുകളും പകർന്ന വൺ മിൻ ടോക്ക് അതിൻ്റെ യാത്ര തുടരുകയാണ്. ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും മൂല്യമായ ഒരു വിജ്ഞാനത്തിൻ്റെ സംസാരമാണ്, വിജ്ഞാനങ്ങൾ നമ്മളിലേക്ക് പകർന്നു തരുന്നതിൻ്റെ ചില സംസാര കാര്യങ്ങളാണ് നമ്മൾ ഈ വൺ മിൻ ടോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും പലതും ഷെയർ ചെയ്ത് കൈമാറുന്ന നമ്മൾ സെലക്റ്റീവായിട്ടെങ്കിലും ചില ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുവാനും അവരിലേക്ക് എത്തിക്കുവാനും ഒക്കെ നമ്മൾ ബോധപൂർവം ശ്രമിക്കണം. പ്രത്യേകിച്ച് ഫാമിലിയായിട്ടുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ ഒരുപാട് പല തിരക്കുകൾ, ദുനിയാവിൻ്റെ പിന്നാലെ മാത്രം ഇങ്ങനെ തിരക്ക് പിടിച്ചു പോകുമ്പോൾ അവസാനം കഷ്ടപ്പെട്ട് എടങ്ങേറായി പ്രയാസപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് ഈ ദുനിയാവിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മിനിറ്റുകളിലേക്ക് നമ്മളയക്കുന്ന ഒരു വൺ മിൻ ടോക്ക് ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കാരണമായി തീരാം. അതുകൊണ്ട് തന്നെ വൺ മിൻ ടോക്ക് സംസാരം ഏറ്റവും സുപ്രധാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാ നമുക്ക് ഒട്ടുമിക്ക ആളുകളും അവരുടെയൊക്കെ ലൈഫിൽ ചില സങ്കടങ്ങൾ പറയാറുണ്ട്, അഥവാ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിൽ ഒറ്റക്കാണ് അല്ലെങ്കിൽ വേറെ ആരും കൂടെ ഒന്നിനും സഹകരിക്കാനില്ല, അല്ലെങ്കിൽ എല്ലാവരും വിളിക്കുമ്പോൾ ഒരു വിരുന്നുകാരെ പോലെയാണ് അവർ ചില പ്രോഗ്രാമുകളിലേക്കൊക്കെ വരുന്നത്. അവർ കൂടി ഒരുമിച്ച് നടത്തേണ്ട ചില പ്രോഗ്രാമുകൾ, അവർ കൂടി ഒരുമിച്ച് സഹകരിക്കേണ്ട ചില സമയത്ത് അതിനോടൊന്നും യാതൊരു താല്പര്യം കാണിക്കാതെ ഒരു പ്രശ്നമായി മാറുന്ന അല്ലെങ്കിൽ സങ്കടങ്ങൾ പങ്കുവെക്കുന്ന ആളുകളുണ്ടാകും. യഥാർത്ഥത്തിൽ ഒരു മിനിറ്റ് ടോക്കായിക്കോട്ടെ അല്ലെങ്കിൽ എന്ത് സംസാരങ്ങളായിക്കോട്ടെ, നമ്മളൊരു പ്രോഗ്രാം നടത്തുമ്പോഴായിക്കോട്ടെ, നമ്മളതിലേക്ക് ആ ആളുകളെ ക്ഷണിക്കുകയും അതുപോലെ അവരുടെ പിന്നെ ആ ഒരു സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂട്ടായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ ചില ഒരു ഒരു പോസിറ്റീവ് ഉണ്ടാകും, ഒരു എനർജി ഉണ്ടാകും, ഒരു ആവേശം ഉണ്ടാകും, അതിനോട് കൂടുതലൊരു താല്പര്യം ഉണ്ടാകും. എന്നാൽ അത്തരം സങ്കടപ്പെടുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവരുടെ മനസ്സിനാണ് മാറ്റങ്ങൾ വരേണ്ടത് അല്ലേ സബിക്ക്, അങ്ങനെയല്ലേ? അപ്പോൾ ഈ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നത് ഏറ്റവും സുപ്രധാനമാണ്. അത് നമ്മുടെ മനസ്സിനാണ് ആദ്യം സംഭവിക്കേണ്ടത്. ഏതൊരു ദൈവത്തിൻ്റെ മേഖല ആയിരുന്നാലും, ഒരു നന്മ ചെയ്യാനായിരുന്നാലും, ഒരാളെ സഹായിക്കാനായിരുന്നാലും, നമ്മുടെ മനസ്സിൽ തോന്നിയാലേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഏതായാലും അത്തരം ഒരു സങ്കടങ്ങളില്ലാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ യാത്രയാകേണ്ടവരാണ്. എന്നാൽ അതിന് മുന്നേ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കൂട്ടത്തിൽ ഈ 1 മിനിറ്റിൻ്റെ ഒരു പ്രാധാന്യം കൂടി സൂചിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സാബിക്കാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്.
2: ആദ്യമായി ശ്രോതാക്കളോട് ഞാൻ സലാം പറയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളെ പ്ലാൻ അനുസരിച്ച് ശരിക്കുന്നത് മുസ്ലിംകാരണ്ടെത്താനായിരുന്നു ആങ്കറിംഗ് ഡെസ്കിൽ ഉണ്ടാകേണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉമ്മാക്ക് ഇന്നലെ രാത്രി പെട്ടെന്ന് എന്തോ ഒരു ഹോസ്പിറ്റൽ കേസ് ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇവിടെ വിളിച്ചറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു.
0: ഓക്കെ, അപ്പം നമ്മൾ അദ്ദേഹത്തെ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് ഒരിക്കൽ നമുക്കറിയാമല്ലോ, യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ആ സംഭവം നമുക്കറിയാം. യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ തൻ്റെ വീട്ടിൽ പ്രായം ചെന്ന മാതാപിതാക്കളുള്ള ഒരു പിന്നെ വ്യക്തിയോട് അല്ലേ, സ്വഹാബിയോട് റസൂൽ പറഞ്ഞ എന്താണ്, ആ മാതാപിതാക്കൾ അവിടെ പോയിട്ട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ ജിഹാദ് ചെയ്യുക, അവരോട് യുദ്ധം ചെയ്യല്ല, അവരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നതിൻ്റെ പ്രാധാന്യം ഇസ്ലാമിൻ്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു യുദ്ധം നടന്ന സമയത്ത് അത്രത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ
2: അതൊരു ജിഹാദാണെന്നുള്ളത്.
0: യെസ്, അതാണ്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. യെസ്, ഏതായാലും നമുക്കേ പിന്നെ ഇന്നിപ്പോൾ എനിക്ക് ഒരു പറയാൻ തോന്നിയൊരു വിഷയമുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കുന്നൊരു സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നൊരു വിഷയം എന്താ വെച്ചാൽ, ഒരു പിന്നെ അധ്യാപകന് വിദ്യാർത്ഥി സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണല്ലോ. എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഒരു 80s 90s അല്ലേ, ആ ഒരു കാലഘട്ടത്തിൽ അധ്യാപകരെ ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കരമായി പേടിയായിരുന്നു. എന്തെങ്കിലും പറയുമ്പോൾ ഒന്ന് നോക്കിയാൽ തന്നെ ഒരു പക്ഷേ പിന്നെ മുദ്രയ്ക്കാന്ന് പറയും അല്ലേ, അത്രത്തോളം പേടിയുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവരെ അനുസരിക്കുന്ന വിഷയത്തിൽ അധ്യാപകൻ എന്താണോ പറയുന്നത് അത് അങ്ങനെ തന്നെ അനുസരിക്കാൻ മനസ്സ് കാണിച്ചിരുന്ന ഒരു കാലഘട്ടം, വിദ്യാർത്ഥികളുടെ കാലഘട്ടം. എന്നാൽ നേരെ തിരിച്ചു അന്ന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറഞ്ഞൂടാ. കുറച്ചും കൂടെയൊക്കെ പ്രായം ചെന്ന കുട്ടികൾ അന്നുണ്ടാവും ക്ലാസ്സുകളിലൊക്കെ. സാധാരണ ഒരു ക്ലാസ്സിൽ ഉണ്ടാകേണ്ട പ്രായത്തിൻ്റെ അപ്പുറത്ത് പ്രായമുള്ള ആളുകൾ അന്ന് പഠിച്ചിട്ടുണ്ടായി. കാരണം ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അപ്പോഴായിരിക്കും അവർക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ വൈകി ചേർത്ത ആളുകളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാലം ഉണ്ടായിരുന്നു. എന്നാൽ ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നുമില്ല. എല്ലാവർക്കും പഠിക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങളും ഒക്കെ ഉണ്ട്. വളരെ സ്വതന്ത്രമായി സംസാരിക്കുന്ന ഇടപെടുന്ന ഒരു സാഹചര്യങ്ങൾ സ്കൂളുകളിലും ക്യാമ്പസുകളിലും വിദ്യാർത്ഥി അധ്യാപകരുടെ ഇടയിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു പ്രതിസന്ധി എല്ലാവരും പറയാറുള്ളത് കുട്ടികളെ ഈ യഥാർത്ഥമായൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല, അഥവാ അതിനോട് കുട്ടികൾക്കൊരു താല്പര്യമില്ല, അത് പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഏറ്റവും ചുരുങ്ങിയതൊരു ഹൈസ്കൂൾ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റു ഏത് പിന്നെ ഫീൽഡിലുള്ള ആളുകളെക്കാട്ടിലും ഒരു തിരക്ക് പിടിച്ചൊരു ലൈഫാണ്. കുട്ടികൾക്കും അങ്ങനെയാണ്. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് എല്ലാവരും ഒരു 10ാം ക്ലാസ് ഇത് അബോ ടീച്ചേഴ്സിനാണെങ്കിൽ അവരുടെ ക്ലാസ്സുകൾ പാഠം തീർക്കൽ കാര്യങ്ങൾ അതിൻ്റെ ഒരു പ്രതിസന്ധി വേറെ ഉണ്ട്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഈ കുട്ടികളെ മനസ്സിലാക്കി അവർക്ക് അവരോടൊപ്പം കൂടെ നിന്ന് വേണ്ട ഒരു അധ്യാപനം സമ്മാനിക്കാൻ കഴിയാതെ പോകുന്നത് ഇന്ന് അധ്യാപകർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അവരോട് കയർത്തുകൊണ്ട് സംസാരിക്കുകയോ ഉള്ളിൽ ഒരല്പം ദേഷ്യത്തോടെയോ അല്ലെങ്കിൽ സങ്കടത്തോടെയോ സംസാരിച്ചത് കൊണ്ടൊന്നും ഇതിന് പരിഹാരമില്ല. മറിച്ച് ഈ ചില കൃത്യമായ പ്ലാനിങ്ങുകൾ വേണം എന്ന് നമ്മൾ പറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം പ്ലാനിങ്ങുകൾ പോലും തയ്യാറാക്കാൻ നമുക്ക് സമയമില്ല. അതായത് ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ അവിടെ ആ ഒരു പീരീഡ് 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് എങ്ങനെ പ്ലാൻ ചെയ്തു പോകണമെന്ന് പ്ലാൻ ചെയ്യാൻ പോലും സമയമില്ലാത്തൊരു തിരക്ക് അധ്യാപകർക്കുണ്ട്. പക്ഷേ അങ്ങനെ തിരക്ക് പിടിച്ചത് കാരണം അധ്യാപനം സുന്ദരമാക്കാൻ കഴിയുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന ഉത്തരം എല്ലാവരുടെയും ഉള്ളിലുമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്കൊരു ശാശ്വതമായ പരിഹാരങ്ങളും ചില വഴികളും ഒക്കെ ലഭിക്കേണ്ടതുണ്ടല്ലോ. ഒരു അധ്യാപകൻ ഇങ്ങനെ ജസ്റ്റ് പഠിപ്പിച്ച് പോവുക, കുട്ടികളിങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കുക, ആ ഒരു സംവിധാനത്തിൽ നിന്നൊക്കെ മാറിയിട്ട് കൃത്യമായിട്ട് ഒരു പ്ലാനോടുകൂടി അധ്യാപകൻ ക്ലാസ്സിൽ പോകണം. അതുപോലെ ഈ കുട്ടികളെ നമ്മളെന്താണോ കുട്ടികൾക്ക് കിട്ടേണ്ടത്, ഒരാളൊരു ഒരു പാഠഭാഗം എടുക്കുമ്പോൾ ആ പാഠഭാഗത്തിൽ നിന്ന് കുട്ടിക്ക് എന്ത് ലഭിക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ ലൈഫിലേക്ക് എന്ത് കിട്ടണം, കുട്ടിയുടെ ജീവിതത്തിലേക്ക് എന്ത് കിട്ടണം, അഥവാ അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ പോലും ഒരു പാഠഭാഗത്തെ നമുക്ക് കണക്ട് ചെയ്തിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും. നമ്മൾ പിന്നെ മോറൽസ് വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുമ്പോഴേ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഏത് വിഷയത്തിലും ഒരു കണക്ക് പഠിപ്പിക്കുമ്പോൾ പോലും നമുക്ക് അവിടെ മോറൽസ് പറയാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ഒരു നന്മ നിറഞ്ഞ ഒരു കാര്യത്തിലേക്ക്, സാധാരണ ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മളിപ്പോൾ റീൽസൊക്കെ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കും, ആവോ എന്ത് നല്ല വീഡിയോ ആണ് ഒക്കെ അങ്ങനെ വിചാരിച്ച് നമ്മൾ പല ആൾക്കും ഷെയർ ചെയ്യും. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. പക്ഷേ നമ്മൾ നമ്മുടെ മുമ്പിലുള്ള ജീവനുള്ള ചിന്തിക്കുന്ന കുട്ടികളോട് നേരിട്ട് ചില മോറൽസ് തോട്ട്സുകളൊക്കെ പറയുമ്പോൾ അതിന് ഭയങ്കര മാറ്റങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം പിന്നെ ഒരു അധ്യാപകൻ്റെ ക്ലാസ് റൂം എങ്ങനെ ആവണം എന്നുള്ളതിൻ്റെ ഒരു വലിയ പാഠം നമുക്ക് പിന്നെ പകർന്നു തരാൻ നമ്മളിങ്ങനെ മണിക്കൂറുകൾ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും ഓരോ വർഷത്തെയും ടീച്ചേഴ്സ് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെന്നാലും ചെമ്മാടാണല്ലോ,
2: ചെമ്മാട്.
0: അപ്പോൾ വലിയൊരു പ്രതീക്ഷയാണ് നമുക്ക്. കുറേ ആളുകൾ പങ്കെടുത്ത് ഭയങ്കര സംഭവമായി എന്ന് എല്ലാവരോടും പറയുന്നതിലപ്പുറത്തേക്ക് അവിടെ ആഗ്രഹത്തോടു കൂടെയും നിയത്തോടു കൂടെയും എത്തിച്ചേരുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അവർക്ക് അത് എന്തായാലും ഒരു പോസിറ്റീവ് എനർജി അവിടുന്ന് കിട്ടണം. നാളെ ക്ലാസ് റൂമിലേക്ക് പോകുമ്പോൾ ആ കുട്ടികളിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു, കാരണം ഒരു ദിവസം ചിലവഴിക്കണം, ഒരു വളരെ പീക്കായിട്ടുള്ള ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ കലാമേളയും കാര്യങ്ങളും തിരക്ക്, എന്തായാലും ഇതൊക്കെ അധ്യാപകരുടെ മേലൊരു വലിയ ബാധ്യതയാണ്. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ദിവസത്തെ ഒരു എന്താ പറയുക 80% സമയം എന്ന് പറയാം, ഉണർന്നിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സമയം 4 മണിവരെ അല്ലെങ്കിൽ ഒരു രാവിലെ 8:30 തുടങ്ങി കഴിഞ്ഞാൽ
2: 4 മണിവരെ തന്നെയാണ്. അതായത് ടീച്ചേഴ്സ് ആണല്ലോ, അതെ 4 മണിയായാലും വീട്ടിലേക്ക് എത്തില്ലെങ്കിൽ.
0: അപ്പോൾ ലാസ്റ്റ് ബെല്ല് അടിക്കുന്നത് വരെ അല്ലേ ടീച്ചേഴ്സിനെ ഇരുത്തണം. അപ്പോൾ ടീച്ചേഴ്സിനാണ് ശരിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറച്ച് പണിയുള്ളത്. ഇരുത്താനും എവിടെയെങ്കിലും പ്രോഗ്രാം ഇരുത്താനും കുറച്ച് പണിയുള്ള ടീച്ചേഴ്സ്. നമ്മളെ ടീച്ചേഴ്സ് കോൺഫറൻസ് പറഞ്ഞാൽ വളരെ വെറൈറ്റിയാണ്. അല്ല, മിനിറ്റുകൾ കൊണ്ട് വ്യത്യസ്തമായ സെഷനുകളിലേക്ക് ഇങ്ങനെ പോയി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് വളരെ സുന്ദരമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ എല്ലാ ടീച്ചേഴ്സ് കോൺഫറൻസിന് പങ്കെടുത്തിട്ടുണ്ട്. നമുക്ക് പിന്നെ ചില ആളുകളൊക്കെ പ്രതീക്ഷിക്കാതെ വന്ന ആളുകളൊക്കെ ഉണ്ട് വിളിച്ചിട്ട്. ഏതായാലും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാവട്ടെ, നല്ലൊരു പോസിറ്റീവായൊരു പ്രോഗ്രാമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം അല്ലേ.
2: അതെ, ഇൻഷാല്ലാ. നമ്മളെ പ്രോഗ്രാമുകളൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പ്രോഗ്രാമുകളാണ്. ഇപ്പം ഈ ടീച്ചേഴ്സ് കോൺഫറൻസ് കഴിഞ്ഞിട്ട് നമ്മളെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ കുട്ടികൾക്കായിട്ട് ടീൻ സ്പേസും വരുന്നുണ്ട്.
0: യെസ്,
2: അതിലേക്കും കുട്ടികളെ എത്തിക്കാൻ ശ്രമിക്കുക ഇൻഷാല്ലാ. ഈ ടീൻ സ്പേസ് നമ്മളെ പ്രോഗ്രാമിൻ്റെ ഒരു, ഇപ്പോൾ ഞാനൊരു അനുഭവം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ്, ഒപ്പം പഠിച്ചൊരു സുഹൃത്തുണ്ടായിരുന്നു നാട്ടിൽ. അവനെ അപ്രത്യക്ഷമായിട്ട് ഞാൻ പ്രോഫ്കോണിൽ വെച്ച് കണ്ടു. പ്രോഫ്കോണിൽ വെച്ച് കാണുമ്പം അവൻ മറ്റൊരു ആദർശത്തിലുള്ള കുട്ടിയാണ്. അതേമാതിരി ഭയങ്കരമായിട്ട് ഭൗതിക ലോകത്ത് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം പിന്നീട് നാട്ടിലെത്തി, പ്രോഫ്കോൺ കഴിഞ്ഞ് നാട്ടിലെത്തി, അവനെ നമ്മളെ പള്ളിയിൽ കണ്ടു ഒരാഴ്ചയ്ക്ക് ശേഷം. ഓ, എന്നോട് വന്നിങ്ങനെ പറഞ്ഞു, ഞാൻ പഠിച്ചടാ എന്നുള്ള നിലക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ അത് വലിയ സീരിയസ് ആക്കി എടുത്തിട്ടില്ല.
0: ആ ശരി.
2: പിന്നെ ഓൻ ആ നാട്ടിൽ ഞാൻ ഒരു വിസ്ഡം സ്റ്റുഡൻസ് പ്രവർത്തകനായിട്ടാണ് കാണുന്നത്.
0: യെസ്.
2: ഞാൻ പോലും അതിൽ അത്രക്കൊന്നും ആക്റ്റീവ് അല്ല. നാട്ടിലൊന്നും അത്രക്ക് ആക്റ്റീവ് അല്ല. പക്ഷെ ഓന് നാട്ടിൽ ആക്റ്റീവായിട്ട് ഇറങ്ങി. ഓന് സിആർക്ക് നമ്മളെ സിആർ ഇപ്പം നടത്തുന്നത് ഓനാണ്. ഓന് നാട്ടിലിറങ്ങി ഓരോ സിആറിൻ്റെ മുമ്പ് വീട്ടുകളിലൊക്കെ കയറി പറയും ഇങ്ങനെ പ്രോഗ്രാം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഓനോട് ഞാൻ സംസാരിച്ചപ്പോൾ എന്താണ് എൻ്റെ ഈ പ്രോഫ്കോണായിരുന്നു വന്നത്, പ്രോഫ്കോൺ എന്താണ് എൻ്റെ ഇത്ര മാറ്റം ഉണ്ടാക്കിയതെന്ന് ചോദിച്ചപ്പം ഓൻ പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞാൽ പ്രോഫ്കോണിൻ്റെ വേദിയല്ല എൻ്റെ മാറ്റം ഉണ്ടാക്കി. അതായത് ഏത് പ്രാസംഗികരാണ് അങ്ങനെയൊക്കെയാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ ആ പ്രാസംഗികനും ആ സംഗതികളൊന്നുമല്ല ഓനെ മാറ്റിയത്. ഓനെ മാറ്റിയത് ഓൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് കുട്ടികൾ, ഓൻ്റെ ചുറ്റിരുന്നതിൻ്റെ കുറച്ച് കുട്ടികൾ അവരുടെ മര്യാദയും അവരുടെ പെരുമാറ്റമൊക്കെ കണ്ട് ഓൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു സ്ഥിരമായിട്ട് നമ്മളെ പ്രോഗ്രാമുകളിലും ഇതിലൊക്കെ അറ്റൻഡ് ചെയ്യലുണ്ട്. പിന്നെ ഓലൊപ്പം കൂടിയതാണ്. ഓലെന്തോ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കയറ്റി, അങ്ങനെ ഓൻ്റെ അറ്റ്മോസ്ഫിയർ ആകണ്ട് മാറി. അല്ല,
0: നല്ലൊരു അനുഭവം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഈ മാറ്റങ്ങൾ ഓരോരുത്തരിലും ഉണ്ടാകുക എങ്ങനെയാണ്, ഏത് സമയത്താണ്, ഏത് സാഹചര്യത്തിലാണ്, അതിനുള്ള റീസൺ എന്താ നമ്മൾക്കറിയില്ല. പക്ഷെ നമ്മൾ അതിനുള്ള റീസണായി മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകാനുള്ളൊരു കാരണം നമ്മളാകുമ്പോൾ അയാൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന എല്ലാ നന്മകളുടെയും ഒരു ഫലം നമുക്ക് കിട്ടുമല്ലോ. അതല്ലേ, നമുക്കിപ്പോൾ നമ്മൾ പിന്നെ ഒരു ഏതോ കാലത്ത് സമ്പാദിച്ച് വെച്ചൊരു സാധനം അതിൽ നിന്ന് നമ്മളിങ്ങനെ ഓരോ മാസവും നമുക്ക് വരുമാനം ഉണ്ടെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എങ്ങനെ ഉണ്ടാവും? അതെ, നമ്മൾ മരിച്ചാലും നമ്മൾ ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടുമെന്ന് പറയുന്ന പോലെ നമ്മൾ മരിച്ചാൽ നമ്മൾ ഖബറിലേക്ക് എത്തുകയാണ് അല്ലേ. അങ്ങനെയുള്ളൊരു സമ്പാദ്യമാണ് യഥാർത്ഥത്തിൽ ഒരു നന്മ ഒരാളിലേക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ.
2: ബാങ്ക് ബാലൻസിൽ ആനന്ദം കണ്ടെത്തുന്നതിനേക്കാൾ നമ്മൾ നമ്മുടെ ഫാമിലികളിൽ ആനന്ദം കണ്ടെത്തണം
0: തീർച്ചയായിട്ടും. കാരണം ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് അങ്ങനെ ചിലപ്പോൾ ഒക്കെ ആലോചിച്ചിട്ടുണ്ട്, ചില ആളുകളൊക്കെ ഇങ്ങനെ ഒരു ഒഴിവില്ലാണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സമ്പാദിക്കുന്നത് തെറ്റൊന്നുമില്ല അല്ലേ. പക്ഷെ ആ സമ്പാദ്യങ്ങളിൽ ഒരു 10% പോലും അയാൾക്ക് ചിലപ്പോൾ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിടാന്നുള്ളതല്ലേ. പിന്നെ ചിലർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവാം, പിന്നെ തലമുറകൾക്ക് ജീവിക്കാൻ. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുകൊണ്ട് എന്താണ് ഗുണം? അത് നമുക്ക് മരണമില്ലാത്തൊരു ലോകത്തേക്ക് നമുക്ക് ഗുണം ചെയ്യുമെങ്കിൽ അതല്ലേ യഥാർത്ഥത്തിൽ മെച്ചമുള്ളൂ അല്ലേ. ബാക്കിയൊക്കെ മിച്ചമാണ് അല്ലേ. മെച്ചം മിച്ചം തമ്മിൽ ചെറിയ മാറ്റമുണ്ട്. കാരണം നമ്മൾ ഇട്ടേച്ച് പോകുമ്പോൾ ബാക്കി മിച്ചം വരുന്നത് ബാക്കിയുള്ളവർക്കാണ് കിട്ടുക. മെച്ചം കിട്ടുക എന്ന് പറയുമ്പോൾ അത് എല്ലാ കാലത്തും നമുക്ക് മെച്ചം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഏതായിരുന്നാലും പിന്നെ നമ്മൾ സൂചിപ്പിച്ചത് നമ്മുടെ അധ്യാപക ടീച്ചേഴ്സ് അഥവാ ടീച്ചേഴ്സ് കോൺഫറൻസ് നടക്കുമ്പോൾ ഈ ഒരു സെക്കൻഡ് പോലും സെക്കൻഡ് വരെ തീരുമാനമെടുക്കാത്ത പലരും ഉണ്ടാവും. പക്ഷേ അവർക്ക് ഒരു വേള ചിന്തിക്കാനും അവരുടെ സമയത്തെ ഏറ്റവും നന്നായി ചിലവഴിക്കാനും ഒക്കെ സാധ്യമാകുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഇത് മാറേണ്ടതുണ്ട്. മാറും ഇൻഷാ അള്ളാ. അപ്പം അതിലേക്ക് നമുക്ക് ഒരു ക്ഷണം കൂടി നമ്മൾ ഈ ഒരു സമയത്ത് ശ്രോതാക്കളിലൂടെ

0: ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാം.
1: യെസ്, നമ്മുടെ ശ്രോതാക്കള് എന്തായാലും അവർക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പങ്കുവെക്കാനൊക്കെ ഉണ്ടാവും. യെസ്, എന്താണ് റുക്സാന ബാലുശ്ശേരി പറയാണ്, അന്നത്തെ കാലത്ത് അധ്യാപകരോട് ഒരു ബഹുമാനം പേടിയൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന് തികച്ചും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണുള്ളത്. അതിപ്പോൾ ആരുടെ കാഴ്ചപ്പാടാണെന്ന് കൂടെ വ്യക്തമാക്കണല്ലേ, കാരണം അവർക്കന്ന് പേടി ഉണ്ടായിരുന്നു, ഇന്നും അവർക്ക് അധ്യാപകരോട് യാതൊരു മമതി ഒന്നുമില്ല എന്നാണോ, മക്കൾക്കില്ല എന്നാണോ എന്നല്ലേ, മക്കൾക്കില്ല എന്നായിരിക്കും വിചാരിക്ക അവർ ഉദ്ദേശം ഉണ്ടാവുക, കാരണം അങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, നമ്മൾ അങ്ങോട്ട് നല്ലോണം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡും ഒരു അവരൊന്ന് പരിഗണിച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇനിയിപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ പല വ്യത്യസ്ത ഗ്യാങ്ങുകളും ഒക്കെ ഉണ്ടാവും കുട്ടികൾക്കിടയിൽ. അപ്പം നമ്മൾ ജസ്റ്റ് ഒരു കുട്ടിനോട് അവനൊന്ന് തോളിൽ കുടിച്ചിട്ട് എന്താടാ എന്തൊക്കെ വിശേഷം, എന്തപ്പോൾ എന്തപ്പോൾ ഇന്നലെ പന്നോടെ കണ്ടിരുന്നു, എന്തപ്പോൾ അവിടെ ഉണ്ടായത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ എന്താ ചോദിച്ചാൽ, അയ്യ അതൊന്നുമില്ല സാറേ, അത് ചെറിയൊരു അങ്ങനെയായിട്ട് പോലെ ഇങ്ങനെ പറയും, അയ്യ ഇപ്പം അറിയാം എന്താ. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ആ കാര്യങ്ങൾ പറയും, പിന്നെ ഇജി ശ്രദ്ധിക്കണം, അന്നെ ഞാനൊരു കാര്യം ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ കാര്യങ്ങൾ അവർ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും, ഭയങ്കരമായിട്ടൊരു മാറ്റം ഉണ്ടാവും. നമ്മളത് പിന്നെ കറക്റ്റ് അനുഭവിച്ച ആളുകളാണ് അത്തരം കുട്ടികളുടെ ആ ഒരു സ്വഭാവത്തിൽ നിന്നൊക്കെ അവർക്ക് ഭയങ്കരമായ മാറ്റം. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം, സ്കൂളിലൊരു പ്രോഗ്രാം നടക്കാൻ പോവാണ്, അപ്പോൾ അതിൽ കുട്ടികൾ എച്ച് എമ്മിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഇതായി നടക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവില്ലേ, അതായത് കുറച്ചും കൂടെ ഹൈലൈക്കാണ് നടക്കുന്നത്, ഒരു സ്റ്റാറാന്ന് അവർക്ക് സ്വയം തോന്നുന്നത് അല്ലെങ്കിൽ തോന്നിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് കാട്ടി കൂട്ടുന്ന കുറച്ച്, അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾ എച്ച് എമ്മിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെയാണ്. അതൊരു പോസിറ്റീവ് ആണെന്നുള്ളതുകൊണ്ടാണ് പറയാൻ കാരണം, എന്ന് വെച്ചാൽ ടീച്ചറെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഞങ്ങൾക്ക് ഫോൺ കൊണ്ടുവരാൻ അനുവാദം വേണം എന്നാണ്.
0: സ്കൂളിലേക്ക് സ്ഥിരമായിട്ടാണ് അല്ല
1: ഈ പ്രോഗ്രാം ഒരു റീസ് എടുക്കാനൊക്കെ പറഞ്ഞിട്ട്, അതിൽ സാധാരണ നമ്മൾ സ്കൂളിൽ ഇത്തരം ഡോക്യുമെൻറ്റേഷനൊക്കെ ചെയ്യുന്നത് ലിറ്റിൽ കിഡ്സ് അല്ലെങ്കിൽ അങ്ങനെ ജെ ആർ സി പോലെയുള്ള ടീമുകളൊക്കെയാണ്. അതിൽ ടീച്ചർ എന്ത് ചെയ്തറിയോ, എന്ന് വെച്ചൊരു കാര്യം ചെയ്തോ, ആ പ്രോഗ്രാമിൽ എല്ലാ പ്രോഗ്രാമും വീഡിയോയും ഫോട്ടോസും എടുക്കണം, എന്നിട്ട് എനിക്ക് ഇന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ പിന്നെ അടുത്ത ദിവസം കണ്ടെന്താ അറിയോ, പ്രോഗ്രാമിന് അത് അനുവാദം കൊടുത്തത് ഈ കുട്ടിക്ക് മാത്രമാണ്. വന്ന് ചോദിച്ച ആൾക്ക് വേറെ ആരും ചോദിച്ചിട്ടില്ല, പക്ഷേ ചില ആൾക്കാർ ചോദിക്കാതെ കൊണ്ടുവരും, ഇവൻ കുറച്ച് മാന്യത ഉള്ളതുകൊണ്ട് എന്ത് ചെയ്തു, പിന്നെ നേരിട്ട് ചോദിച്ചിട്ട് അപ്പോൾ ഓനെ ഏൽപ്പിച്ചു. അപ്പോൾ ഓനെ കൊണ്ട് പിന്നെ ഷെറില്ലല്ലോ, ഓനെന്ത് ചെയ്യാണ് അവിടെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇതൊക്കെ കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇവരെന്ത് ചെയ്യുക, ചിലപ്പോൾ നമ്മളിനി അനുവാദം കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക, ഇവർ കൊണ്ടുവന്നിട്ട് എന്താക്കും, ഓർക്ക് ഇഷ്ടത്തിന് അവിടെയും ഇവിടെയൊക്കെ പോയി ഫോട്ടോ എടുത്ത് പിന്നെ പിന്നെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഇട്ട് റീൽസൊക്കെ എടുത്ത് അപ്പോൾ സ്കൂളിൽ നിന്ന് എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്ത് ചെയ്യും, പുറത്തുപോകാം മീൻസ് സ്കൂളിൽ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുട്ടിയാക്ക് എന്നുള്ളൊരു ടെൻഡൻസി വരുമല്ലോ. അപ്പോൾ പിന്നെ നേരെ മറിച്ച് ആ പ്രോഗ്രാം നമുക്ക് ആവശ്യമുള്ളതാണ്, അത് ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു പോസിറ്റീവ് അങ്ങനെ ചെയ്തു. അപ്പോൾ ഇതുപോലെ നമ്മൾ ചില കുട്ടികൾക്ക് താല്പര്യമുള്ള പോസിറ്റീവായിട്ടുള്ള മേഖല ഉണ്ടാവും, അവിടെ നമ്മൾ ചെറിയ ജസ്റ്റ് ഒരു
0: നമ്മൾ പ്രതികരിക്കേണ്ട രീതികൾ
1: അതാണ്. നേരെ മറിച്ച് ഒറ്റയടിക്ക് കൊണ്ടുവരാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ഓരോ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല, കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല, കൊണ്ടുവരാൻ പറ്റും പറ്റും പറ്റും എന്നുള്ളത് മാത്രമേ ചിന്തിക്കണുള്ളൂ. അപ്പം അങ്ങനത്തെ അതിനനുസരിച്ച് പറയാൻ പറ്റുള്ളൂ എന്ന് പറയാം എന്ന് വിചാരിച്ച് നാളെ ഒരു കുട്ടി വന്നാൽ എനിക്ക് ക്ലാസ്സിലേക്ക് പോകണുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പറ്റുമോ?
0: പറ്റില്ല.
1: ഇല്ല, നോ പറയേണ്ടത് നോ പറയണം, അത്രയുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ചില കൂട്ടിപ്പിടുത്തലങ്ങൾ നമുക്ക് ഒരു പോസിറ്റീവായിട്ട് മാറുന്നുള്ളതാണ്. എന്താണ് അഫീഫ കെ മുട്ടിൽ വയനാട് എന്താ പറയണ്ടല്ലോ അല്ലേ, ചിലരുടെ മാറ്റം കണ്ട് ഇതിലേക്ക് ആളുകൾ
0: അടുക്കാനും ചിലരുടെ പെരുമാറ്റവും സ്വഭാവവും കണ്ട് ചിലർ വിട്ടു നിൽക്കുന്നവരും ഉണ്ടാകും, ആ ഒരു സൈഡും കൂടി ഉണ്ട്.
1: വലിയ പോയിന്റ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്തേ ഇന്നെ കണ്ടിട്ട് നിങ്ങൾ ഇസ്ലാമായിക്കോളിയും അല്ലെങ്കിൽ മുസ്ലിമായിക്കോളിയും അല്ലെങ്കിൽ ഈ മതത്തെ നിങ്ങൾ സ്വീകരിച്ചോളിയും എന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മുടെ ലൈഫ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ആകുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമല്ലേ. പക്ഷേ കുറച്ചൊരു കാലം മുമ്പോട്ട് നമ്മൾ പിറകോട്ട് നമ്മൾ ഒന്ന് നോക്കുക അല്ലേ, അത്തരം ഒരു ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ലേ അല്ലേ, നമ്മളെന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. പ്രവാചകൻ്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഈ ആ ഒരു കാലഘട്ടത്തിൽ പല ആളുകളുടെയും ലൈഫ് കണ്ടിട്ട് ജീവിതത്തിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ പോലും ഉണ്ട്, പ്രചോദനങ്ങൾ അല്ലേ. ഇന്ന് നമ്മൾ ഒരു പക്ഷേ പുറത്ത് വളരെ മാന്യതയൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ബന്ധപ്പെടുന്ന ചില മേഖലകളിൽ നമുക്ക് വരുന്ന ചില അപാകതകൾ മനസ്സിലാക്കുമ്പോൾ ആളുകൾ ആ അതിപ്പോൾ ഓന് എന്താണെന്നിപ്പോൾ നമുക്കറിയാലോ, ആ ഒരു ലെവലിൽ ചിന്തിക്കും. അപ്പോൾ മാറ്റങ്ങൾ ചില ആളുകൾക്ക്, ചില ആളുകളിലൂടെ നമുക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് ആ ഇന്നിപ്പോൾ ഇനി ഒരിക്കലും ഇനി ആ ഒരു മേഖലയ്ക്ക് പോകണ്ട എന്നങ്ങനെ തീരുമാനിക്കും അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മപ്പെടുത്തിയേക്കാണ് അഫീഫ കെ മുട്ടിൽ വയനാട്. നമുക്കേ എനിക്ക് തോന്നുന്നത് ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ഒന്ന് കേൾക്കാം അല്ലേ.
0: ഇൻഷാ അല്ലാഹ് ഖുർആൻ.

0: മാഷാല്ലാ, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് നമ്മളിപ്പോൾ കേട്ട് കഴിഞ്ഞത്. അധ്യായം 80 അല്ലേ, സൂറ അബസ 24 മുതൽ 32 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ട് കഴിഞ്ഞത്.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 2526 ദിവസമായി.
0: 2503-ാമത്തെയാണ് നമ്മൾ എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. യെസ്, നമുക്കേ എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് ഒന്ന് രണ്ട് ആൾക്കാർ പ്രതികരണം ഇവിടെ പെട്ടെന്ന് വന്നിട്ടുണ്ട് എന്നാൽ കുട്ടികളെ കേൾക്കണം, അവരെ കേൾക്കാൻ ആളുണ്ട് എന്ന തോന്നൽ അവരിലുണ്ടെങ്കിൽ ഒരു പരിധിവരെ അവർ ഓക്കെ ആകും. അത് നമ്മുടെ വീട്ടിലെ മക്കളാണെങ്കിലും സ്കൂളിലെ മക്കളാണെങ്കിലും എന്നാണ്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇവിടെ വേറൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട്

0: നാളെ ഇൻഷാല്ല ആളുകൾ എന്ത് ചെയ്യുന്നത്, ചമ്മാടിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഷാല്ല അത് നമുക്ക് ഒരു പരിഹാരങ്ങളും ഒക്കെ കേൾക്കാനും അറിയാനും ഷെയർ ചെയ്യാനും ഒക്കെ കഴിയുന്നൊരു പ്രോഗ്രാമായിട്ട് മാറും എന്ന് വീണ്ടും ഒരു പ്രതീക്ഷ മനസ്സിലേക്ക് വരികയാണ്.
1: ഈ ഒരു സമയത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇസ്ലാമിക് പാരൻറ്റിങ് കോഴ്സ് അറിയാത്തവർക്കായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും.
0: തീർച്ചയായിട്ടും അത് നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഓർമ്മപ്പെടുത്തി നമ്മൾ പോകാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കോഴ്സിൽ നമ്മൾ ഇതുവരെ എൻറോൾ ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് എൻറോൾ ചെയ്തിട്ട് നമ്മൾ യാത്രയിലോ മറ്റോ ഒറ്റയ്ക്കുള്ള പിന്നെ യാത്രയുടെ സമയത്തോ ഒക്കെ നമുക്ക് കേൾക്കാവുന്ന ഒരു സംഗതിയാണ്. ഏതായാലും നമുക്ക് ഇനിയായി എനിക്ക് തോന്നുന്നത് നമുക്ക് നമ്മൾ സാധാരണ ഈ ലൈവിൻ്റെ സമയത്ത് പിന്നെ സംപ്രേഷണം ചെയ്യാത്ത ചില പ്രോഗ്രാമുകളൊക്കെ നമുക്ക് റേഡിയോക്ക് ഉണ്ടല്ലോ. പ്രത്യേകിച്ച് അല്ലുസൂലൊക്കെ വളരെ ഒരു നമ്മൾ പഠിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കേണ്ട ഒരു ഫീൽഡ് തന്നെയാണ് അല്ലേ.
1: അതെ.
0: അപ്പോൾ നമ്മൾ ഇൻഷാല്ല നമുക്ക് ഇന്ന് അൽ ഉസൂൽ എന്ന പീസ് റേഡിയോയിലെ ഒരു പ്രോഗ്രാമിനെ ഒന്ന് പരിചയപ്പെടുത്താൻ തോന്നുന്നുണ്ട്. അതിൻ്റെ സമയം ഇപ്പോൾ എപ്പോഴാണ്? സാധാരണ ചൊവ്വാഴ്ച രാവിലെ അല്ലേ 9:35. മറ്റ് ദിവസങ്ങളിലൊക്കെ 10:35 ആയിട്ട് എല്ലാ ദിവസവും ഉണ്ടത്. പിന്നെ നമുക്ക് 24 മണിക്കൂർ റിവൈൻഡിലാണ് കേൾക്കാൻ പറ്റുക.
1: അതെ.
0: ഏതായാലും ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ അലുസൂലിൽ കേൾക്കാൻ പോകുന്നത് എന്താണ് വിഷയം?
1: സഹോദരന്മാരെ അറിയൽ.
0: യെസ്, നമ്മളെ മാലിക് സലഫിയാണ്.
1: മാലിക് സലഫി.
0: നമുക്കൊന്ന് കേട്ടിട്ട് വരാം.
2: പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു വിജ്ഞാന മേഖലയെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത്, സഹോദരന്മാരെ സഹോദരിമാരെ അറിയുക. എന്താണ് സഹോദരന്മാരെ അറിയുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒരു പിതാവിൻ്റെ പുത്രന്മാരെ അറിയണം. എന്തിന് അറിയണം എന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികളുടെയും പിതാവിൻ്റെ പേര് ഒന്നായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് ഇവർ സഹോദരന്മാരാണ് എന്നുള്ളത്. പക്ഷെ പിതാവിൻ്റെ പേര് മാത്രമാണ് ഒന്നായിട്ടുള്ളൂ. പിതാവ് വേറെയാണെങ്കിൽ അവർ സഹോദരന്മാർ ആവണം എന്നില്ല. ഇനി സഹോദരന്മാർ ആവുന്നതും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് വിശദീകരിക്കുന്നതിന് മുമ്പായി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഹദീസിൻ്റെ മേഖലയിൽ സേവനം നടത്തിയിട്ടുള്ള മഹാപണ്ഡിതന്മാർ റഹിമഹുമുല്ലാഹു ജമീഅ ഹദീസിൻ്റെ മേഖലയിൽ ഓരോ രംഗത്തും വളരെ സൂക്ഷ്മമായ, വളരെ ആഴത്തിലുള്ള പഠനങ്ങളാണ് പണ്ഡിതന്മാർ നടത്തിയിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ പേര് മുതൽ ആ പേരിൻ്റെ നാനാവശങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഉസൂലുൽ ഹദീസിൽ നമുക്ക് കാണാം. ഒരു വ്യക്തിയുടെ പേരും ആ വ്യക്തിയുടെ പിതാവിൻ്റെ പേരും പിതാമഹൻ്റെ പേരും ഒരുമിച്ച് വരുമ്പോൾ, ആ വ്യക്തികൾ മാറിപ്പോകാൻ സാധ്യതയുണ്ടായിരിക്കുമ്പോൾ, അങ്ങനെ സാധ്യതയില്ലെന്ന് വ്യക്തികളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവരുടെ റിവായത്തുകൾ

0: നിർദ്ധരിച്ചെടുക്കുന്ന അതിശ്രമകരമായ ദൗത്യം ഉസൂലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാർ മുഹദ്ദിസുകൾ നടത്തിയിട്ടുണ്ട്. ഹദീസുകളെ സ്നേഹിക്കുകയും ആ ഹദീസുകൾക്ക് വേണ്ടി ജീവിതം അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, റിജാലിൻ്റെയും അസ്മാഇൻ്റെയും വിഷയത്തിൽ അവർ ചെയ്ത സേവനങ്ങളുടെ മൂല്യമളക്കാൻ നമുക്ക് സാധ്യമല്ല. അതുല്യമായ ഒരിക്കലും അറ്റം കാണാൻ കഴിയാത്ത വിധമുള്ള ആഴത്തിലുള്ള പഠനങ്ങൾ, അതിലൊന്നാണ് മഅരിഫത്തുൽ ഇഖ്വ വൽ അഖവാത്ത്. സഹോദരന്മാർ ആരൊക്കെയാണ്, സഹോദരിമാർ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കുക. പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തു, പ്രത്യേകമായ ഗ്രന്ഥരചനകൾ തന്നെ നടത്തി. ഓരോ തബക്കയിലും സഹാബത്ത്, താബിഴകൾ, തബഅത്താബിഴകൾ, ഇങ്ങനെ ഓരോ തബക്കയിലും പെട്ട ആളുകളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും കണ്ടെത്തി വ്യത്യസ്തമായ നൗഅകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഗ്രന്ഥരചനകൾ നടത്തി അവരുടെ നസബുകളും അവരുടെ ഇഖ്‌വത്ത്, അവരുടെ സാഹോദര്യവുമൊക്കെ പറഞ്ഞ് കൃത്യമായി കണ്ടെത്തി അവർ സമൂഹത്തിന് മുമ്പിൽ വെച്ചു. അത്യത്ഭുതകരമായ പ്രവർത്തനമാണ്, അതുല്യമാണ് പ്രവർത്തനം. എന്താണ് ഈ ഒരു മഅരിഫത്തുൽ ഇഖ്‌വ വൽ അഖവാത്ത് കൊണ്ടുള്ള ഫായിദ? എന്താണ് അല്ല യദുന്ന മൻ ലൈസ ബി അഖിൻ അഖൻ ഇൻദ അൽഇഷ്തിറാക് ഫി ഇസ്മിൽ അബി, പിതാവിൻ്റെ പേര് സമമായതുകൊണ്ട് സഹോദരനല്ലാത്ത ഒരാളെ സഹോദരനായി തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഉദാഹരണമായി അബ്ദുല്ലാഹി ബിൻ ദീനാർ, അംറു ബിൻ ദീനാർ, ഇവിടെ അബ്ദുല്ലാഹി ബിൻ ദീനാർ അബ്ദുള്ളയുടെ പുത്രൻ, അബ്ദുള്ളയുടെ പിതാവ് ദീനാർ, അംറു ബിൻ ദീനാർ, അംറിൻ്റെ പിതാവ് ദീനാർ, യഥാർത്ഥത്തിൽ അബ്ദുള്ള ഒരു വ്യക്തിയാണ്. അബ്ദുള്ളയുടെ പിതാവ് ദീനാർ വേറെ ഒരു വ്യക്തിയാണ്, അംറ് വേറെ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പിതാവ് ദീനാർ മറ്റൊരു വ്യക്തിയാണ്. പക്ഷേ ഈ നാലാളുകളെ മൂന്നാളുകളായി മനസ്സിലാക്കപ്പെടുന്ന അവസ്ഥയുണ്ടായേക്കാം, അഥവാ ഒരു പിതാവും രണ്ട് മക്കളും. ദീനാറിൻ്റെ രണ്ട് മക്കളാണ് അംറും അബ്ദുള്ളയും എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. കാരണം രണ്ടാളുടെയും പിതാവിൻ്റെ പേര് ദീനാറാണ്, അംറു ബിൻ ദീനാർ, അബ്ദുല്ലാഹി ബിൻ ദീനാർ. പക്ഷെ വാസ്തവത്തിൽ രണ്ടാളുടെയും പിതാവ് വേറെ വേറെയാണ്. അബ്ദുള്ളയുടെ പിതാവല്ല അംറിൻ്റെ പിതാവ്, പക്ഷെ രണ്ടുപേരുടെയും നാമം ഒന്നാണ്. അവിടെയാണ് ഈയൊരു അറിവിൻ്റെ മഹത്വം, പണ്ഡിതന്മാരുടെ സേവനത്തിൻ്റെ മാഹാത്മ്യം. അതുകൊണ്ട് തന്നെ ഒരു ഹദീസിൻ്റെ വിഷയത്തിൽ റാവിമാരെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഒരു പിതാവിൻ്റെ മക്കളാരൊക്കെ എന്നുള്ളത് പഠിക്കണം. സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉദാഹരണമായി പറഞ്ഞാൽ, ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് നമുക്കറിയാം അൽ ഖത്താബ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സഹോദരനുണ്ട്, സയ്യിദ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഖത്താബിൻ്റെ രണ്ട് മക്കൾ സ്വഹാബിമാരാണ്, ഒന്ന് ഉമറും മറ്റത് സയ്യിദും. അപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരനാണ്, അഥവാ ഖത്താബ് എന്ന മകൻ്റെ, ഖത്താബ് എന്ന പിതാവിൻ്റെ മക്കളാണ് ഉമറും സയ്യിദും. ഇത് സഹാബത്തിൽ നിന്നുള്ള ഒരു പിതാവിൻ്റെ രണ്ട് മക്കളുടെ ഉദാഹരണമാണ്, അഥവാ ഒരു പിതാവിനുള്ള രണ്ട് മക്കൾ രണ്ടുപേരും സഹാബിയാണ്. നമ്മൾ വീണ്ടും പരിശോധിച്ചാൽ കാണാം, ഒരു പിതാവിൻ്റെ തന്നെ മൂന്ന് മക്കൾ സഹോദരന്മാർ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹോദരന്മാർ. അബു ത്വാലിബിൻ്റെ മക്കൾ, ഒന്ന് അലി, മറ്റൊന്ന് ജഅഫർ, മറ്റൊന്ന് അഖീൽ. അലി ബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ്, അഖീൽ ബിൻ അബി ത്വാലിബ്. അബു ത്വാലിബ് മുസ്ലിമായിരുന്നില്ല, ഖത്താബിനെ പോലെ തന്നെ. പക്ഷേ അലിയും ജഅഫറും അഖീലും ഇവർ സഹാബിമാരായിരുന്നു, അബൂ ത്വാലിബിൻ്റെ മക്കളായിരുന്നു. ഈ മൂന്നാളുകളെ പേരിലും അലി ബിൻ അബി ത്വാലിബ്, ജഅഫർ ബിൻ അബി ത്വാലിബ്, അഖീൽ ബിൻ അബി ത്വാലിബ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അബൂ ത്വാലിബിൻ്റെ സഹാബികളായിട്ടുള്ള മൂന്ന് സഹോദരന്മാർ, മൂന്ന് മക്കൾ. ഇനി ഒരു പിതാവിൻ്റെ നാല് മക്കളെ, പരസ്പരമുള്ള നാല് സഹോദരന്മാരെ പരിശോധനയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണമായി അബൂ സ്വാലിഹ്, അദ്ദേഹം അത്ബാഉ താബിഈൻ, അദ്ദേഹത്തിൻ്റെ മക്കൾ അത്ബാഉ താബിഈങ്ങിൽപ്പെട്ടതാണ്. ഒന്ന് സുഹൈൽ ബിൻ അബി സ്വാലിഹ്, രണ്ടാമത്തത് അബ്ദുള്ള, മൂന്നാമത്തെ മുഹമ്മദ്, നാല് സ്വാലിഹ്. സുഹൈൽ, അബ്ദുള്ള, മുഹമ്മദ്, സ്വാലിഹ് ഇവർ നാല് പേരും അബു സ്വാലിഹിൻ്റെ മക്കളാണ്, അഥവാ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരന്മാരാണ്. ഒരു പിതാവിൻ്റെ മക്കളാണ് എന്നർത്ഥം.
1: പ്രിയമുള്ള ശ്രോതാക്കളെ, നാം ഇതുവരെ കേട്ടത് അൽ ഉസൂൽ എന്ന പ്രോഗ്രാമാണ്. സാധാരണ റേഡിയോ വൈബ്സിൻ്റെ സമയത്ത് നമ്മൾ കേൾക്കാറുള്ള ഒരു പ്രോഗ്രാമാണിത്. എല്ലാ ദിവസവും നമുക്ക് കേൾക്കാൻ സാധ്യമാകും ഇൻഷാല്ലാ. ഇപ്പോൾ നാം കേട്ടത് സഹോദരന്മാരെ അറിയൽ എന്ന ഒരു തലക്കെട്ടിലുള്ള അബ്ദുൽ മാലിക് സലഫിയുടെ സംസാരമായിരുന്നു.

0: സാബിക്, ഇപ്പം നമുക്കേ നമ്മുടെ ഏറ്റവും ഈ ഒരു മോർണിംഗ് ലൈവിൽ നമുക്ക് ഏറ്റവും ഒരു ബലം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ തന്നെയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്കും സംസാരങ്ങളിലേക്കും നമുക്കൊന്ന് എത്തി നോക്കേണ്ടതുണ്ട്. റുഖ്സാന ബാലുശ്ശേരിയുടെ പിന്നെ നല്ല പ്രതികരണങ്ങൾ, ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ പോലെ തന്നെ അവർ പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ് എന്ന് ഉദ്ദേശിച്ചത്, ഇന്ന് മക്കൾ ടീച്ചേഴ്സിൻ്റെ പിന്നെ തോളിൽ കൈവച്ച് അവർ നല്ല ഫ്രണ്ട്ഷിപ്പും അവരെ കയ്യിലെടുക്കുകയും ചെയ്യുന്നു എന്നാണ്. അതൊരു സത്യമാണ്. പ്രത്യേകിച്ച് ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള അധ്യാപകരായിരുന്നാലും മുതിർന്ന അധ്യാപകരായിരുന്നാലും ഒരു കാലത്തിൻ്റെ ഒരു ഗതിയും കുട്ടികളുടെ ഒരു അപ്ഡേഷനും അവരുടെ ഒരു ഇഷ്ടങ്ങളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഇന്നും പിന്നെ ടീച്ചേഴ്സാണ്. ഞാൻ പറയണ മാതാപിതാക്കൾക്കാണ് കുറേ ആ ഒരു അപ്ഡേഷൻ ഇല്ലാത്തത് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരും. അത് അവരാ ഒരു പഴയ രൂപത്തിൽ വളർന്നു വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച്. പക്ഷേ അധ്യാപകർ എന്ന് പറയുമ്പോൾ വീണ്ടും സമൂഹത്തിൽ കൂടുതൽ ഇടപെടുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് കുട്ടികളെങ്ങനെ ഒരു ക്ലാസ്സിൽ
1: അപ്ഡേഷൻ മനസ്സിലാവും.
0: അതാണ്, 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെ കയറാം, അങ്ങനെ എത്ര ക്ലാസ്സുകൾ. അപ്പോൾ ആ കുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളൊക്കെ അധ്യാപകർ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു മാറ്റം അവർക്ക് ഉണ്ടാവും. അത് തന്നെയാണ് വേണ്ടതും, കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ്.
1: അതായത് പഴയ കാലത്ത് ഇപ്പൊ ഉള്ള ഈ മാതാപിതാക്കള് അവരുടെ ചെറുപ്പക്കാലത്ത് അവർ വീട്ടിൽ വന്നൊരു സംഗതി അവതരിപ്പിക്കുമ്പോൾ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇപ്പൊ ഇവര് മാതാപിതാക്കളായിരിക്കുമ്പോൾ ഇവരുടെ പ്രതികരണങ്ങൾ പോകുന്നത്.
0: തീർച്ചയായിട്ടും ഇപ്പം നമ്മളൊരു കാര്യത്തൊക്കെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലും കളിച്ചാലൊക്കെ അവരെങ്ങോട്ട് ആകെ ആ കുട്ടികളുടെ ആസ്വാദനം അതാണ്. നേരെ മറിച്ച് ആ വീട്ടിലെന്തെങ്കിലും നശിപ്പിക്കലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളതിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ നശിപ്പിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ഒരു പ്രായം ചെന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് പ്രയാസങ്ങളുമുണ്ട്. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്, നേരെ മറിച്ച് കുട്ടികളിൽ കാണുന്ന അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള വികൃതികൾ അത് കാലത്തിനനുസരിച്ച് മാറ്റം ഉണ്ടാവും ഇല്ലേ. ഇപ്പൊ പണ്ട് കാലത്ത് കുട്ടികൾ പിന്നെ കളിച്ചിരുന്ന എന്തുകൊണ്ടാ, ചെറിയ ചെറിയ കളിക്കോപ്പുകളും
1: അല്ലേ, ആ കളി
0: അതെ കളിക്കോപ്പ് പിന്നെ കളികളിൽ തന്നെ നമുക്കറിയാം വ്യത്യസ്തമായ കളികളുണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ കൂട്ടിക്കളി ഉണ്ട്, പമ്പരം, പമ്പരക്കുത്ത് എന്നൊക്കെ നമ്മൾ പറയും.
1: രണ്ടു മൂന്ന് കുട്ടികളൊപ്പം ഉണ്ടെങ്കിൽ
0: പിന്നെ കക്കളിക്കുക, സാറ്റളിക്ക, കുറെ സംഭവങ്ങൾ. സാറ്റളിക്കൊന്നും കുറച്ച് കുട്ടികളായിട്ടില്ല. അപ്പൊ കളികൾക്കും കാലത്തിനനുസരിച്ച് മാറ്റണം. ഇന്ന് ഫോണിലല്ല കളിക്കണേ.
1: വേറൊന്നുണ്ട്, ഇപ്പം ഈ മൊബൈൽ അഡിക്ഷൻ, ഈ ഒരു മേഖലയെ കുറിച്ച് മാതാപിതാക്കൾ പഠിച്ചിട്ട് ഇവർ കുട്ടികളുടെ അടുത്ത് നിന്ന് മൊബൈൽ പൂർണ്ണമായിട്ടാണ് വാങ്ങിക്കാണ്, പക്ഷെ അതിന്റെ അപ്പുറത്ത് കുട്ടികൾക്ക് വേറൊന്നും കളിക്കാനും ഇല്ല.
0: അങ്ങനത്തെ
1: ഒരു അവസ്ഥ ഉണ്ട്. കുട്ടികളെ പുറത്തേക്ക് വിടൂല, എന്നാല് ഫോൺ കൊടുക്കൂല. അതിൽ നിന്ന് വിട്ടിർത്തി, ഫോണിൽ നിന്ന് വിട്ടിർത്തി, അത് വലിയൊരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കുട്ടികൾക്ക് ഒരു മേഖല അല്ല കളിക്കാൻ.
0: ഇല്ല, അത് ഭയങ്കര ഒരു പ്രതിസന്ധി ഉണ്ട്. അതായത് നമ്മളിങ്ങനെ വിചാരിക്കാണ്, ഞാൻ ഇന്ന കാര്യം ചെയ്യുമ്പോൾ ഓൻ അവിടെ അടങ്ങിയിരിക്കണം, അതാണ് ഇപ്പോൾ തിരുമ. അപ്പോൾ എന്താ, ഞാനിവിടെ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഒരു കാര്യത്തിൽ ബിസി ആകുമ്പോഴാണല്ലോ എനിക്ക് എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റണത്. അതേപോലെ അവനും എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അവനക്ക് ആ സമയം മുന്നോട്ട് പോകുള്ളൂ, ആ ഒരു ചിന്ത വേണമല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ പുറത്ത് കളിക്കാൻ വിടുകയാണെങ്കിൽ ചില കൺട്രോളൊക്കെ വേണ്ടി വരും. ഇപ്പോൾ കുളങ്ങളും അതുപോലെ റോഡും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള നിയന്ത്രണങ്ങളൊക്കെ വേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ശരിക്കും ഞാൻ ഈ വിഷയത്തിൽ ചെറിയൊരു പഠനം നടത്തിയിരുന്നു. എന്ത് ചെയ്യും, മൊബൈൽ ഫോൺ മാറ്റിവെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ മറ്റുള്ള പല രാജ്യങ്ങളിലെ പല കാര്യങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ അത്ഭുതപ്പെടുത്തി. മൊബൈൽ ഫോൺ ഒരു തൊടിയിച്ചണില്ല എന്ന് മാത്രമല്ല, ഈ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ, പിന്നെ ഓർമ്മ നിലനിൽക്കാൻ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ, വലിയ വിലയൊന്നുമില്ല, അത് വെച്ചിട്ട് ഈ രക്ഷിതാക്കൾ കുട്ടികളെ പരിശീലിപ്പിക്കാം. അത് നമ്മൾ കണ്ടാൽ അതിനിപ്പോൾ എത്ര നോക്കിയിട്ട് പിന്നെ വാങ്ങൂല. ഇതാണ് ഇപ്പം നമ്മുടെ
1: ഇരിക്കാൻ സമയമില്ല എന്ന് പറയും.
0: അല്ലെങ്കിൽ നമ്മൾ
1: ഓലപ്പയിൽ മുഴുകിയിരിക്കാൻ, നമുക്ക് അതുപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് സമയമല്ല, നമ്മൾ ഫോണിലാണ്.
0: അപ്പോഴും നമ്മൾ നോക്കണില്ല ഈ കുട്ടികളുടെ അവസ്ഥ എന്താണെന്നുള്ള നമ്മൾ മനസ്സിലാക്കണില്ല. അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ നമ്മളെ ശത്രുക്കളാവും.
1: അതെ,
0: നമ്മളെല്ലാം ആലോചിക്കേണ്ട വിഷയമാണത്. അപ്പോൾ ഇപ്പോൾ നമ്മളിന്ന് ഫുള്ള് കുട്ടികളുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചില്ലേ. അപ്പോൾ സാജിദ ശൗക്കത്ത് പറയുകയാണ്, കുട്ടികളെ കേൾക്കണം, അവരെ കേൾക്കാൻ ആളുണ്ട് എന്ന് തോന്നൽ അവരുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ, വീട്ടിലെ മക്കളാണെങ്കിൽ സ്കൂളിൽ നേരത്തെ നമ്മൾ പറഞ്ഞു തോന്നുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ചേർത്ത് പിടിക്കണം. അധ്യാപക അധ്യാപനത്തോടൊപ്പം ചേർത്ത് പിടിക്കൽ കൂടി ഉണ്ടാകുമ്പോൾ കുട്ടികളെ ഒരു പരിധിവരെ നല്ല വഴിയിൽ ചേർത്ത് നിർത്താൻ കഴിയും. അധ്യാപകർക്ക് ആണ് അതിന് കഴിയുക. അതുകൊണ്ടാണ് ചില രക്ഷിതാക്കൾ പറയും, പക്ഷേ ഞാൻ പറഞ്ഞിട്ടും കേൾക്കണില്ല, നിങ്ങളൊന്ന് പറയും. വളരെ നിസ്സഹായതയോട് കൂടിയിട്ട് ചില രക്ഷിതാക്കൾ പറയുന്നൊരു സംസാരമാണത്. നിങ്ങളൊന്ന് പറയും, ആരെ കുറിച്ചാണ് പറയുന്നത്? അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, ആറാം ക്ലാസ്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ട് കേൾക്കായിട്ടല്ല, ഞാൻ എന്ത് പറയണം അവനോട് എന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ച് കുട്ടികളോട് സംസാരത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട്. അത് വരുത്താത്തതിൻ്റെ ഒരു അനന്തരഫലം തന്നെ ഞാൻ പറയുള്ളൂ. നമ്മൾ കുട്ടികൾ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കില്ല, ഇവൻ ആരുണ്ട് കേൾക്കാം അല്ലേ. അപ്പം പറച്ചിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകളിൽ എന്തോ പ്രശ്നമുണ്ട്, അതായിരിക്കും അവർക്ക് കേൾക്കാൻ ആഗ്രഹമില്ലാത്തത്. നമ്മളിങ്ങനെ ഇതിങ്ങനെ പിന്നെ ഓരോന്നിങ്ങനെ കീറി മുറിച്ച് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അവസാനം നമ്മൾ പ്രതികളാവും.
1: അതെ,
0: രക്ഷിതാക്കൾ മുതിർന്ന ആളുകൾ പ്രതികളാകുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ചുറ്റുപാടിനെയും മാറ്റാൻ പറ്റുമെന്ന് പറയലുണ്ട്. നമ്മളെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുപാടെ നമുക്ക് അനുകൂലമാക്കി എടുക്കാം. എന്നതുപോലെ കുട്ടികൾ വളരുന്ന സാഹചര്യത്തെ മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് ഒരു മാറ്റങ്ങൾ വരുത്തിയാൽ കുട്ടികൾ നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മൾ കുട്ടികളെ കൂടി ഉണ്ടാവും.
1: തീർച്ചയായും
0: അല്ലേ, ഇൻഷാല്ല. അപ്പോൾ ഏതായാലും പിന്നെ ഒരു കുടുംബ ജീവിതമൊക്കെ നയിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് ആശങ്കകൾ ഉണ്ടാവും, അതേപോലെ അധ്യാപകർക്കും ഉണ്ടാവും. അതൊക്കെയാണ് പലരും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ.
1: അമീർട്ടിയടത്തിനാട്ടുകര വലിയ വായിച്ചോളി.
0: അതെ, അമീർട്ടിനാട്ടുകര ഞാനത് കാണുന്നില്ലല്ലോ, നിങ്ങൾ കാണണം. ആ ഉണ്ടല്ലേ, നിങ്ങൾ വായിക്കിയത്. ഫേസ്ബുക്കിലൊരു കുട്ടിയോട് മറ്റൊരു വ്യക്തി ചോദിക്കുന്ന വീഡിയോ കാണാനിടയായി. ഇന്ന് ഇപ്പോൾ ടീച്ചേഴ്സാണല്ലോ പഠിപ്പിക്കുന്നത്. പിന്നെ ഇതിന് പകരം റോബോട്ട് അല്ലെങ്കിൽ ഒരു AI സംവിധാനമാണ് എങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുമോ, അത് റിജക്റ്റ് ചെയ്യുമോ എന്ന്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു തീർച്ചയായും റിജക്റ്റ് ചെയ്യും എന്നാണ്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത് നമ്മളൊരു അധ്യാപകനോട് കാണിക്കുന്ന ഇമോഷനും ബഹുമാനവും സ്നേഹവും ഇതൊക്കെ ഒരു റോബോട്ടിനോട് എങ്ങനെ തോന്നും എന്ന വളരെ അത്ഭുതകരമായൊരു മറുപടിയാണ്. മാഷാല്ലാ, അത്ര വലിയ കുട്ടിയൊന്നുമല്ല, UP ലെവലാണെന്ന് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് ഇത്തരത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്ന കുട്ടികളുമുണ്ട് എന്ന് കാണുമ്പോൾ സന്തോഷം തന്നെയാണ്. അതായത് ചില അതും പറയാതിരിക്കാൻ കഴിയില്ല, ചില അധ്യാപകരുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ കാത്തിരിക്കും, അതിങ്ങനെ ആസ്വദിക്കും. കാരണം വെച്ചാൽ ഓലിങ്ങനെ പിന്നെ പറയുന്ന ഓരോ സെൻറ്റൻസുകളും മുത്തുമണികളെപ്പോലെ അവർ സ്വീകരിക്കും, മണിമുത്തുകളെപ്പോലെ സ്വീകരിക്കും. കാരണം വെച്ചാൽ പഠിപ്പിക്കാൻ വേണ്ടി കുറേ ആകെ ലോഡാക്കി പഠിപ്പിച്ച് ഇമെയിൽ പഠിപ്പിച്ച് ആ സബ്ജക്റ്റ് തന്നെ മുഴുകല്ല യഥാർത്ഥത്തിലൊരു അധ്യാപനം ചെയ്യുക. പകരം ആ കുട്ടികൾ ശ്രദ്ധിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളിലൂടെ, ഇപ്പോൾ പറയുന്ന എങ്ങനെ കാര്യങ്ങൾ, 3 മിനിറ്റ് അത്ര കോൺസെൻട്രേഷൻ. അപ്പോൾ ആ 3 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു കണ്ടൻറ്റ് പഠിപ്പിക്കുമ്പോൾ ഒരു 3 മിനിറ്റ് എന്ത് ചെയ്യേണ്ടി വരും ഒരു രൂപത്തിൽ, പിന്നെ ആ സ്റ്റൈല് മാറ്റണം, പിന്നെ ചിലപ്പോൾ ഒരു വർക്ക്ഷീറ്റ് കൊടുത്തിട്ടായിരിക്കും അടുത്ത 3 മിനിറ്റ്, പിന്നെ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് അടുത്ത 3 മിനിറ്റ് ചിലപ്പോൾ എന്തായിരിക്കും ഓരോരു ചോദിക്കലായിരിക്കും, ചിലപ്പോൾ എഴുതിപ്പിക്കലായി. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കൊണ്ടുപോകുമ്പോൾ വളരെ സംഗതി കയ്യിൽ കിട്ടും. ഒരാളൊരു 40 മിനിറ്റ് കൊണ്ട് ലെക്ചർ ചെയ്താലോ, ഇങ്ങനെ പ്രസംഗിക്കണമാതിരി ക്ലാസ് എടുത്ത് എങ്ങനെ ഉണ്ടാവും?
1: കുട്ടികൾക്ക് ചടക്കും,
0: കുട്ടികൾ ചടക്കുക മാത്രമല്ല ഒരു വേറെ എന്തെങ്കിലും പണി അവിടെ തുടങ്ങിയിട്ടുണ്ടാവും, നമ്മൾ കാണൂല എന്നുള്ളൂ. കാരണം നമ്മളെ ഫോക്കസ്, അപ്പോൾ നമ്മൾ പറയും മുണ്ടല്ലടാ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ. ശരിക്കും ഭയങ്കര നമ്മളൊക്കെ സൈക്കാണ് കുട്ടികൾ ശരിക്ക്. കാരണം എന്താ പറയുക, പഠിക്കാൻ പോയിരിക്കും ട്യൂഷൻ മതി.
1: അതെ,
0: ഒന്നെങ്കിൽ ട്യൂഷൻ മതി അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് മതി പഠിക്കാൻ കണ്ടൻറ്റ്. പക്ഷേ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് ഇരുന്നാൽ ഈ കണ്ടൻറ്റ് പഠിക്കുക എന്നുള്ളത് മാത്രം നല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒരു പ്രതീക്ഷിക്കുന്ന ഒരുപാട് നല്ല വാക്കുകൾ, നല്ല സംസാരങ്ങൾ, പിന്നെ അവർക്കൊന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള വിളികൾ, ഇതൊക്കെ അവരാഗ്രഹിക്കുന്ന അതാണ്. അല്ല കണ്ണൻ കിട്ടാൻ ഞാൻ പറഞ്ഞില്ലേ, അരമണിക്കൂറിൻ്റെ ക്ലാസ് 5 മിനിറ്റ് കൊണ്ട് കേട്ട് തീർക്കുന്ന കാലമാണ്. 5 മാണ്ടിൽ ഇപ്പോൾ 2 പോയിൻ്റ് അപ്പുറത്ത് കൊണ്ടുവന്ന കുട്ടികൾ ചോദിക്കണേ സ്പീഡ് അത്രയും ഫാസ്റ്റ്. അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ടൊരു കുട്ടിയാണ് നമ്മളെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത്, പിന്നെ ക്ലാസ് കേൾക്കുമ്പോൾ അങ്ങനെ ചിലപ്പോഴേ കാരണം ഇങ്ങനെ എന്താ ഇപ്പോൾ ഈ കേൾക്കണ എനിക്ക് വലിയ മനസ്സിലാവേണ്ട ചോദിച്ചു. ഞാൻ അപ്പോൾ ഇതിലേ നീ സ്പീഡ് കൂട്ടാൻ പറ്റുമോ
1: നോക്കണം.
0: ആ അപ്പോൾ ഇതെന്താ പറയുക, ഇതിങ്ങനെ പറഞ്ഞു പോയാൽ ഓൽക്കതൊക്കെ ഇതിക്ക് കയറുന്നുണ്ട്. അപ്പം നല്ലൊരു തലമുറയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അവർക്ക് അനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്താലൊക്കെ മാറ്റം ഉണ്ടാവും ഇൻഷാല്ലാ. ഏതായാലും നമുക്കേ ഇനി ഷെഡ്യൂളിലേക്കും തിരിച്ചു പോകല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മൾ വളരെ സുപ്രധാനമായ ഒരു പ്രോഗ്രാം നമ്മുടെ മുമ്പിലുണ്ട്. തിരുമൊഴികളാണ്, നമുക്കൊന്ന് കേട്ടിട്ട് വരാം.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: ആയുസിൻ്റെ വർദ്ധനവിനെ അനുകൂലമാക്കുക എന്ന വിഷയത്തിലാണ് ഇന്ന് കെ വി മുഹമ്മദ് അലി നമ്മളോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതമന്ന അഹദുക്കുമുൽ മൗത് ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദു വഇമ്മാ മുസീഇൻ ഫലഅല്ലഹു യസ്തഅതബു. രക്ഷിതാക്കളെ, സഹീൽ ജാമിയിൽ നമുക്ക് വായിക്കാനാകുന്ന ഒരു ഹദീസാണ് കേൾപ്പിച്ചത്. ചെറിയ പദവ്യത്യാസത്തോടുകൂടി സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഈ ആശയമുള്ള ഹദീസ് നമുക്ക് വായിക്കാനാകും. നമ്മൾ മുമ്പ് തിരുമൊഴികളിൽ വായിച്ചിട്ടുമുണ്ട്. അബൂ ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഹർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. ഹിജറക്ക് മുമ്പ് 21 യമനിലെ ദൗസ് ഗോത്രത്തിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഹിജറ 59 മദീനയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഹിജറ 7 കൊല്ലം ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹവും കൂടെയുള്ളവരും മദീനയിലെത്തുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സന്തത സഹചാരിയായി നബിയുടെ വിയോഗം വരെയും അദ്ദേഹം ദീൻ പഠിച്ച് മുന്നോട്ടു പോയി എന്നതാണ് കാണുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മരണത്തിന് ശേഷം അനവധി ആളുകൾക്ക് ദീൻ പകർന്നുകൊടുത്ത് ഹദീസ് പഠിപ്പിച്ച് അദ്ദേഹം ജീവിച്ചു എന്നതും ചരിത്രം. 5374 ഹദീസുകൾ അദ്ദേഹം നിവേദനം ചെയ്തതായിട്ടാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ യതമന്ന അഹദുക്കുമുൽ മൗത്ത്, നിങ്ങളൊരാളും മരണത്തെ ആഗ്രഹിക്കരുത്, മരണത്തെ കൊതിക്കരുത്, മരണത്തിന് വേണ്ടി തേടരുത്. ഇമ്മാ മുഹ്സിനൻ, എന്തുകൊണ്ടെന്നാൽ ഇമ്മാ മുഹ്സിനൻ ഫലഅല്ലഹു യസ്ദാദു, ആ വ്യക്തി മുഹ്സിനാണെങ്കിൽ നല്ലവനാണെങ്കിൽ അവന് ഇനിയും ആ നന്മകൾ വർദ്ധിപ്പിക്കാനായേക്കാം. അപ്പോൾ നന്മകൾ വർദ്ധിപ്പിച്ച് സ്വർഗത്തിൽ വലിയ പദവിയും സ്ഥാനവും ഒക്കെ ലഭിക്കാൻ, ദറജകൾ ഉയർന്നു ലഭിക്കാൻ അവസരമാണ് മരണത്തിലൂടെ അവൻ നഷ്ടപ്പെടുന്നത്. വ ഇമ്മാ മുസീഅൻ, ഇനി അതല്ല അവൻ തിന്മ ചെയ്തവനാണെങ്കിലോ, ഫലഅല്ലഹു യസ്തഅതബു, അവൻ അള്ളാഹുവിൻ്റെ തൃപ്തി നേടുന്നവനായേക്കാം, അല്ലെങ്കിൽ അവന് തോബ ചെയ്ത് മടങ്ങാനായേക്കാം. ഇസ്തഅതബ എന്ന് പറഞ്ഞാൽ തൃപ്തി നേടുക, തൃപ്തിപ്പെടുത്തുക എന്നൊക്കെയാണ്. അപ്പോൾ റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നവനാകാം എന്ന് പറയുമ്പോൾ തൗബയിലൂടെയും അതേപോലെ തന്നെ വല്ലവരുടെയും വ്യക്തികളോടൊക്കെ വല്ല ദുൽമും ചെയ്തിട്ട് തിന്മ ചെയ്തവനാണെങ്കിൽ അതൊക്കെ തിരിച്ചു നൽകിയും അതിന് മാപ്പ് ചോദിച്ചുമൊക്കെ ശുദ്ധ മനസ്സിൻ്റെ ഉടമയായി അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ട് മരണം വരിക്കാൻ അവന് സാധിച്ചേക്കാം. എന്നാൽ മരണത്തെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് പെട്ടെന്ന് മരിക്കുകയാണെങ്കിൽ അവൻ്റെ ഈ നല്ല അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്യുക എന്നതാണ് സൂചന. മറ്റൊരു റിപ്പോർട്ടർ ഇമാം മുസ്ലിം തൻ്റെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് വായിക്കാം, ഇന്നഹു ഇദാ മാത അഹദുക്കും, നിങ്ങളൊരാൾ മരണപ്പെട്ടാൽ, ഇൻ ഖത അമലുഹു, അവൻ്റെ അമലുകളെല്ലാം മുറിഞ്ഞു പോവുകയാണ്, പിന്നീട് അവൻ്റെ ഒരു ചാൻസ് ലഭിക്കുന്നില്ലല്ലോ. വൈനഹു ലാ യസീദുൽ മുഅ്മിനു ഉംറുഹു ഇല്ലാ ഖൈറ, ഒരു മുഅ്മിന് അവൻ്റെ ആയുസ് ഖൈറല്ലാതെ മറ്റൊന്നും സമ്മാനിക്കില്ല. അതുകൊണ്ട് ഒരു മുഅ്മിനാണെങ്കിൽ അവൻ ലഭിക്കുന്ന ആയുസിലെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും ഓരോ നിശ്വാസവും തനിക്കനുകൂലമാക്കാൻ അവന് കഴിയും. അതുകൊണ്ട് മരണം ആഗ്രഹിക്കരുതെന്ന്, മരണത്തെ കൊതിക്കരുത്, മരിച്ചെങ്കിൽ എന്ന് ചിന്തിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. ആയുസ്സിൻ്റെ വർദ്ധനവിനെ അനുകൂലമാക്കാനാണ് ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത് എന്ന വലിയ സന്ദേശമാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. ആയുസ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് പരമാവധി നന്മകളിലൂടെ തനിക്ക് അനുകൂലമാക്കണം. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മൾ ആവശ്യപ്പെട്ടതാണ്, സാരി ഓഴില മഗ്ഫിറത്തി മിർ റബ്ബിക്കും വജന്ന, റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്കും ജന്നത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നേറണം. സാബിക്കു ഇലൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ മുൻകടന്നു വരണമെന്ന അള്ളാഹുവിൻ്റെയും അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ നിർദ്ദേശങ്ങൾ മുഖവിലക്കെടുത്ത് ഓരോ ദിവസവും തനിക്ക് വീണുകിട്ടുമ്പോൾ അള്ളാഹു അവൻ്റെ അനുഗ്രഹമായി നൽകുമ്പോൾ ആ ദിവസത്തെ അരാപ്പകലുകളെ ഒരുപക്ഷെ ഇനി ഒരവസരം ലഭിച്ചില്ലെങ്കിലോ എന്ന ചിന്തയോടുകൂടി തന്നെ ചെയ്യാവുന്ന നന്മകളിലൂടെ അള്ളാഹു നിർബന്ധമായി കൽപ്പിച്ച കാര്യങ്ങൾ ഒരു വീഴ്ചയുമില്ലാതെ ചെയ്ത് ഐച്ഛികമായി അള്ളാഹുവിലേക്ക് അടുക്കുന്ന സ്വർഗത്തിൻ്റെ വഴികൾ എളുപ്പമാകുന്ന, മീസാനിൽ കനം തൂങ്ങുന്നവ എന്ന നിലക്ക് പഠിപ്പിച്ച ചെറുതും വലുതുമായ മറ്റനവധി നന്മകൾ, അത് നിർബന്ധബാധ്യതയല്ലെങ്കിൽ കൂടി തനിക്കതൊക്കെ ലഭിക്കണം, തൻ്റെ നന്മയുടെ മീസാനിൽ കനം തൂങ്ങണമെന്ന ആഗ്രഹത്തോടുകൂടി നിർവഹിക്കാനാണ് ഒരു വിശ്വാസി ആഗ്രഹിക്കേണ്ടതും ശ്രമിക്കേണ്ടതും എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണപ്പെട്ടാൽ ഒരുപക്ഷേ അവൻ്റെ പ്രാർത്ഥന, അവൻ്റെ ആഗ്രഹം അത് അള്ളാഹു സ്വീകരിച്ചാൽ അത് പിന്നീട് തീരാ ദുഃഖമാകും. പിന്നീട് അവൻ അവസരം ലഭിക്കാത്തതിൽ ഖിന്നനാകുമെന്നതാണ് സൂചന. അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ട ദൗർഭാഗ്യവാനായി മാറിയേക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കരുതെന്ന് പറഞ്ഞത്. ചില വാക്കുകൾ, ചില പ്രയോഗങ്ങൾ, ചില തേട്ടങ്ങൾ, അത് കരുതലോടെയാകണം എന്ന ഒരു വലിയ സന്ദേശം കൂടി ഈ ഹദീസിൽ നമുക്ക് വായിക്കാനാകും. ലഭിച്ച ആയുസ് നന്മകൾ വർദ്ധിപ്പിക്കുക, മാപ്പിറന്ന് ശുദ്ധമാക്കുക, അങ്ങനെ അവസരം അനുകൂലമാക്കുക എന്നതാണ് ഓരോ വിശ്വാസിയും ചെയ്തു വെക്കേണ്ടത്, ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. തൻ്റെ ദുനിയാവിൻ്റെ ഓട്ടത്തിനിടയിൽ മരണത്തെ, പരലോകത്തെ, നാളത്തെ മരണമില്ലാത്ത ജീവിതത്തെ മറക്കാതെ ലഭിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് കഴിയുന്നതുപോലെ തനിക്ക് അനുകൂലമാക്കി തൻ്റെ നന്മയുടെ മീസാനിൽ അമീസാൻ തൂക്കം കൂടാനുള്ള വാക്കുകളും പ്രവൃത്തികളുമൊക്കെ എപ്പോഴും ഉണ്ടാകണമെന്ന വലിയ സന്ദേശം കൂടി ഈ വചനത്തിൽ അള്ളാഹു റസൂൽ നമുക്കായി നൽകുന്നു. അതുകൊണ്ട് അക്കാര്യം ഓർമ്മയിലുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു വമഅഫറത്തു. ബഹുമാനനായ കവി മുഹമ്മദ് അലി അവതരിപ്പിച്ച തിരുമൊഴികളാണ് നാം ഇതുവരെ കേട്ടത്. ആയുസ്സിൻ്റെ വർദ്ധനവിനെ അനുകൂലമാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സംസാര വിഷയം.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമുക്ക് ചില പ്രതികരണങ്ങളിലേക്കൊന്ന് പോകാം. പിന്നെ അസ്സലാമു അലൈക്കും, ടീച്ചർ അല്ലാത്തത് കൊണ്ട് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പറ്റുകയില്ല. ഞങ്ങളുടെ അടുത്താണ് താജ് ഓഡിറ്റോറിയം. അൽഹംദുലില്ല, അള്ളാഹു എല്ലാം ഭംഗിയാക്കി നടത്തട്ടെ എന്നാണ് തിരൂരങ്ങാടിയിൽ നിന്നും സഫിയ കെ പ്രതികരിക്കുന്നത്. തിരൂരങ്ങാടി ചമ്മാടും വലിയൊരു ദൂരമല്ല, അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചോളം അടുത്താണ് എന്നുള്ളതാണ് അവർ
1: പങ്കുവെക്കുന്നത്.
0: ഇൻഷാല്ലാ ലൈവ് പ്രോഗ്രാമൊക്കെ ആണെങ്കിൽ കേൾക്കാനും ഒക്കെ സൗകര്യമായിരിക്കും ഇൻഷാല്ലാ. അധ്യാപനത്തോടൊപ്പം ചേർത്ത് പിടിക്കൽ കൂടി ഉണ്ടാകുമ്പോൾ എന്ന് അൻവർ എൻറ്റിമുട്ടിലിൻ്റെ ഒരു പ്രതികരണം നമ്മൾ നേരത്തെ വായിച്ചതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പാരൻറ്റിങ് കോഴ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എല്ലാവർക്കും ആ ഇഷ്യൂ ഉണ്ടോ എന്നാണ് ഉമ്മു ഫാദിയ ചോദിക്കുന്നത്. ഏതായാലും നമുക്ക് ഒരു പ്രതികരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ടെക്നിക്കൽ വിങ് നമ്മളെ അറിയിക്കും, അത് പ്രകാരം നമ്മളെ അറിയിക്കും ഇൻഷാല്ലാ. മറ്റൊന്ന് ഷുഹൈബ എം വളപ്പട്ടണമാണ്. സാബിക മെസ്സേജ് കണ്ടോ?
1: കണ്ടു.
0: വായിക്കാം.
1: തിരുമൊഴിയിലൂടെ മൗലവി പറഞ്ഞത് വളരെ നല്ലൊരു വിഷയമാണ്. അൽഹംദുലില്ല, അള്ളാഹു നമ്മെ എല്ലാം കാക്കുമാറാകട്ടെ, ആമീൻ. എന്നും ഒരു ഹദീസും സ്വഹാബിമാരെയും പറ്റി പറഞ്ഞു തരുന്ന കെ വി മൗലവിക്ക് അള്ളാഹു ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ
0: ആമീൻ. പിന്നെ നമുക്ക് ഇൻഷാല്ലാ, നമ്മളിപ്പോൾ നമ്മൾ നമ്മളെ സംസാരങ്ങൾ ഇങ്ങനെ നീണ്ടു പോവാണ്, അത് 8 മണി വരെ നീണ്ടു പോകും അല്ലേ. അപ്പം നമുക്ക് ഇനിയൊരു പാട്ടൊക്കെ കേട്ട് വരാം അല്ലേ. നമുക്കൊന്ന് സ്വരത്തിലേക്ക് പോയിട്ട് വരാം.

0: മാഷാല്ലാ,
1: നല്ല അടിപൊളി ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്.
0: യെസ്,
1: ആരാണ് പാടിയത്? പ്രിയ ഇടവണ്ണ.
0: അതെ അതെ, അത് നല്ലൊരു ഫീലാണ് അല്ലേ പാട്ട്. പാട്ടിൻ്റെ ആശയങ്ങളാണ് നമ്മളെ ഫീലാക്കിയത് അല്ലേ.
1: അതെ.
0: ഏതായാലും ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 47 സെക്കൻഡുമാണ്. പിസറയുടെ യാത്ര തുടരുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ മോർണിംഗ് ലൈവ് ക്വിസിൽ നമ്മൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമൊന്ന് ഇപ്പോൾ പറയാം.
1: ഓക്കെ.
0: വിജയികളായി തിരഞ്ഞെടുക്കപ്പെട്ട 13 പേര് നമുക്കൊരു കുറച്ച് കഴിഞ്ഞിട്ട് പറയാം അല്ലേ.
1: അതവിടെ നിൽക്കട്ടെ അല്ലേ.
0: ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ ചോദ്യം ഒന്ന് വായിക്കാം. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് എന്നതായിരുന്നു ചോദ്യം.
1: ഓപ്ഷൻസ്: ഓപ്ഷൻ എ ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, ബി ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സി അലി റളിയല്ലാഹു അൻഹു, ഡി അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്നായിരുന്നു.
0: അപ്പോൾ ഉത്തരം,
1: ഉത്തരം
0: ഓപ്ഷൻ ഡി.
1: ഡി
0: അല്ലേ,
1: അബൂബക്കർ റളിയല്ലാഹു അൻഹു.
0: ആ, അത് സംശയമൊന്നുമില്ല അല്ലേ. ഒരുപാട് ആളുകൾ ശരിയാക്കിയിട്ടുണ്ട്. ഏതായിരുന്നാലും ശരിയാക്കിയ ആളുകളെ കൂട്ടത്തിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയത് ഇപ്പോൾ 13 പേരെയാണല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഏതായാലും ശ്രോതാക്കളെ അറിയിക്കാം, ഒരല്പസമയം കഴിയട്ടെ. അപ്പോൾ അതിൻ്റെ മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ചോദ്യം ഒരു ഉത്തരം ഒന്ന് കേട്ട് വന്നാലോ.
2: ഫർള് നമസ്കാരത്തിനിടയിൽ കുട്ടി കട്ടിലിൽ നിന്നും വീണപ്പോൾ വീട്ടിൽ മറ്റാരുമില്ലാത്തതിനാൽ പോയി എടുക്കുകയും ശേഷം നിസ്കാരം തുടരുകയും ചെയ്തു. ആ നിസ്കാരം ശരിയാകുമോ അതോ മാറ്റി നിസ്കരിക്കണോ? ഇത്തരം സാഹചര്യങ്ങൾ ഒരു സുന്നത്ത് നമസ്കാരത്തിലാണെങ്കിൽ എന്താണ് അതിൻ്റെ വിധി എന്നൊക്കെയാണ് ഒരു ചോദ്യകർത്താവിന് അറിയാൻ.
3: സുന്നത്ത് നമസ്കാരങ്ങളാകട്ടെ, ഫർള് നമസ്കാരങ്ങളാകട്ടെ, പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആ രണ്ട് നമസ്കാരങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം ഫർള് നമസ്കാരമാണ് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലായിരുന്നാൽ പോലും ഖിബ്ലക്ക് അഭിമുഖമായി തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് നമസ്കരിച്ചിരുന്നത്. സുന്നത്ത് നമസ്കാരമാണ് വാഹനപ്പുറത്താണ് എങ്കിൽ വാഹനത്തെ ഖിബ്ലക്ക് അഭിമുഖമായി നിർത്തുകയും നമസ്കാരം ആരംഭിക്കുകയും ചെയ്യും. പിന്നീട് വാഹനം പോകുന്ന ദിശക്കനുസരിച്ച് നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ആ ഒരു ഹദീത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അഥവാ സുന്നത്ത് നമസ്കാരമാണ് എങ്കിൽ. അതേപോലെ തന്നെ ഫർള് നമസ്കാരം കഴിവുള്ള ആളുകൾ നിന്ന് നമസ്കരിക്കലാണ് അനിവാര്യമായത്. എന്നാൽ സുന്നത്ത് നമസ്കാരം ഒരാൾ ഇരുന്ന് നമസ്കരിച്ചു എന്നതുകൊണ്ട് അയാളുടെ നമസ്കാരത്തിന് അയാളുടെ നമസ്കാരം ബാത്തിലായി തീരുകയില്ല. ഇവിടെ നമസ്കാരത്തിനിടയിൽ കുട്ടി വീണു, കുട്ടി അട്ടഹസിക്കുന്നു, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരാൾ ബോധം കെട്ട് വീഴുന്നു, പല സാഹചര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമസ്കരിക്കുന്ന വ്യക്തി എന്താണ് ചെയ്യേണ്ടത്? വലിയ ബുദ്ധിമുട്ടില്ലാതെ, മറ്റുള്ള ആളുകൾക്ക് പ്രയാസമില്ലാതെ നമസ്കാരം പെട്ടെന്ന് അവസാനിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാ, അതാണ് നല്ലത്. എന്നാൽ പലപ്പോഴും അതിന് സാധിച്ചുകൊള്ളണമെന്നില്ല. കുട്ടികൾ വലിയ ശബ്ദത്തോടുകൂടി അട്ടഹസിക്കുന്നു, നമസ്കാരം തുടരുകയാണ് എങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല ജമാഅത്തായി നമസ്കരിക്കുന്ന എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിത്തീരും. ഒരു ഖുശൂഉടോടുകൂടി നമസ്കരിക്കുവാൻ സാധിക്കുകയില്ല എങ്കിൽ, ഖിബ്ലയിൽ നിന്നും തെറ്റാതെ തൊട്ടടുത്താണ് കുട്ടിയെങ്കിൽ കുട്ടിയെ എടുക്കുകയോ അടുപ്പിച്ചു നിർത്തുകയോ ചെയ്താൽ, അങ്ങനെ സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്നാൽ ഇതിനൊന്നും സാധ്യമല്ല. ഖിബ്ലയുടെ ദിശയിൽ നിന്നും മാറി കുട്ടിയുടെ അടുത്തേക്ക് പോയി ആശ്വസിപ്പിക്കുകയോ എടുക്കുകയോ അല്ലെ ബോധം കെട്ട വ്യക്തിയെ എടുത്ത് പരിചരിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ നമസ്കാരത്തിൽ ഒഴിവായി അവ ചെയ്യുക, ശേഷം നമസ്കാരം വീണ്ടും നിർവഹിക്കുകയാണ് വേണ്ടത്. ഒരു പക്ഷേ പെട്ടെന്നുള്ള അത്തരം സാഹചര്യങ്ങളിൽ നമസ്കാരം ഒഴിവാക്കി ആ മേഖലകളിലേക്ക് തിരിയുകയും തുടർന്ന് അവ പൂർത്തീകരിച്ചു കഴിഞ്ഞ ശേഷം നമസ്കാരം ആദ്യം മുതൽ നിർവഹിക്കുകയുമാണ് വേണ്ടത്. ഖിബ്ലയിൽ നിന്നും വ്യതിചരിച്ചാൽ ഖിബ്ലക്ക് മുന്നിടുക എന്ന ഷർത്ത് നമസ്കാരത്തിന് ഒഴിവാക്കിയവനായി എന്ന കാരണത്താൽ നമസ്കാരം നിഷ്ഫലമായിത്തീരും. അല്ലാഹു തആല ആലം.
1: അൽഹംദുലില്ലാ, മിക്ക മാതാപിതാക്കളും അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലായത്. അതിന് വളരെ അനുയോജ്യമായ രീതിയിൽ മുഹമ്മദ് സാദിഖ് മദീനി വളരെ അനുയോജ്യമായൊരു ഉത്തരം പറഞ്ഞു തന്നു. അല്ലിജാബ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 15 പീസ് റേഡിയോ ആപ്പിൽ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ, ഇത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ എല്ലാ ശനിയാഴ്ചയും 7:30 മുതൽ 8:30 നിങ്ങൾക്ക് നേരിട്ട് സംശയം ചോദിക്കാം. അത് യൂട്യൂബിലും ലൈവ് ഉണ്ടായിരിക്കും.
0: മാഷാല്ലാ. നമ്മളേ പിന്നെ സുബൈദ ഇസ്മായിൽ മടികേരി അവരുടെ പ്രതികരണം, മാഷാല്ലാ ഞാൻ വിജയിയായി, അൽഹംദുലില്ലാ, വിജയിച്ച എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പം എന്താ അറിയോ, നമ്മൾ ആൻസർ പറഞ്ഞല്ലോ, അപ്പോൾ
1: ഉത്തരം
0: ശരിയാണ്. ഇപ്പോൾ തിരഞ്ഞെടുക്കൽ സിസ്റ്റാണല്ലോ, നമുക്ക് റോളില്ലാത്തതുകൊണ്ട്
1: ഹാക്ക് ചെയ്തോന്ന് വിചാരിച്ചു, നമ്മൾ അറിയണതിൻ്റെ മുമ്പ് അവിടെ വിജയ്.
0: യെസ് യാ, അത് ശരിയാണല്ലേ. ഖദീജ പി കെ പട്ടാമ്പി പറയേണ്ടത്, എനിക്കും ലാസ്റ്റ് ക്ലാസ് കിട്ടുന്നില്ല, പ്രശ്നം എന്താണെന്ന് അറിയിക്കുമെന്ന് കരുതുന്നു. ഇൻഷാല്ലാ നമുക്കൊക്കെ ഒക്കെ ശരിയാവും അല്ലേ, നമുക്കൊന്ന് കാത്തിരുന്ന് നോക്കാം. പിന്നെ ഇന്നത്തെ ഉത്തരം തെറ്റിച്ചവർക്ക് നല്ല പണിഷ്മെന്റ് കൊടുക്കണമെന്നാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട് പറയണത്.
1: ഞാൻ പറയണേ ശംസാ തലശ്ശേരി പറയണ്ട് കറക്കി കുത്തി ശരിയായി.
0: ഏതായാലും ഇന്നത്തെ നമ്മൾ ഒരിക്കലും, പിന്നെ ഞാൻ പറയാം, ഒരു പ്രാഥമികമായി നമ്മുടെ ഒരു അറിവിൻ്റെ ഭാഗമായിട്ട് വരേണ്ട ചില കാര്യങ്ങളിൽപ്പെട്ട ഒന്നും കൂടിയാണ്. അപ്പം ഇന്നത്തെ തെറ്റിച്ച ആൾക്കാരൊരു കാര്യം ചെയ്യാം, സാധാരണ നിങ്ങൾ ഫൈൻ അടിച്ചാൽ അത് കയ്യിൽ നിന്ന് പോലാണല്ലോ അല്ലേ.
1: ഇപ്പോൾ
0: ഒരു 500 വണ്ടിക്ക് പിന്നെ ഫൈൻ അടിച്ചാൽ ഔ 500 പോയി, പിന്നെ അങ്ങനെ ഒക്കെ റീസൺ മനസ്സിലുണ്ടാവും. അതൊരു പരിഹാരം നമുക്ക് അതിന് നിർദ്ദേശിക്കാനുള്ളത്, ഒരു വലിയൊരു എമൗണ്ട് എന്ത് ചെയ്യുക, ആ ഡൊണേറ്റ് ബട്ടൺ അമർത്തിട്ട് കൊടുത്താൽ
1: മതി, നിരാശയില്ല, നിത്യം കിട്ടിയോണ്ടിരിക്കും.
0: അതാണ്, അത് എന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. ഇൻഷാല്ലാ. പിന്നെ നല്ലൊരു ഗാനാണ് മാഷാല്ലാ എന്നാണ് പിന്നെ മുനീർ ചെമ്നാട് പ്രതികരിച്ചത്. നിങ്ങളെ ഇതിൽ പിന്നെ ആയിഷ കരിമ്പിലിനെ കാണുന്നുണ്ടോ?
1: ആയിഷ കരിമ്പിൽ സ്വരം മനോഹരമായി ആസ്വദിച്ചു, അൽഹംദുലില്ലാ.
0: അതെ അല്ലേ. സഫി എടപ്പാൾ എന്തോ പറയണ്ടല്ലോ,
1: മാഷാല്ലാ അർത്ഥവത്തായ വരികൾ നല്ല ഈണത്തോടെ മനോഹരമായി പാടിയ മോൾക്ക് അഭിനന്ദനങ്ങൾ.
0: പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് എന്നുള്ളത് ഫാഹിദ കരിമ്പിൽ പ്രതികരിക്കുന്നുണ്ട്. സുന്ദരമായ അതിമനോഹരമായ ഗാനം നബീല പെരിന്തൽമണ്ണ പറയുന്നുണ്ട്. പിന്നെ സ്വരം സൂപ്പറാണ്, റിയമോളുടെ എല്ലാ ഗാനങ്ങളും സൂപ്പറാണ്, പഠിച്ച റബ്ബിനോട് കരഞ്ഞു തൊടുന്ന നല്ല അർത്ഥവത്തായ ഗാനം മോളെ അള്ളാഹു ഇനിയും ഉയരത്തിലെത്തിക്കട്ടെ എന്നാണ് ഷുഹൈബ എമ്മളപ്പെട്ടം പ്രതികരിക്കുന്നത്. പിന്നെ പാരന്റിങ് കോഴ്സ് ലാസ്റ്റ് ക്ലാസ് 15 അല്ലേ എന്ന് സെലീന തൊട്ടശ്ശേരി ചോദിക്കുന്നുണ്ട്. എനിക്കും കിട്ടുന്നില്ല പാരന്റിങ് കോഴ്സ് എന്ന് ജാസ്മിനൈക്ക് പുള്ളിപ്പാട. അപ്പോൾ എന്തൊരു പ്രശ്നമുണ്ട് തോന്നുന്നു അല്ലേ.
1: പ്രശ്നമുണ്ട്
0: ഇൻഷാല്ലാ. പിന്നെ അത്ഭുതങ്ങളും ജിജ്ഞാസങ്ങളും എല്ലാ മാറ്റത്തിൻ്റെയും തുടക്കവും ആവുന്ന വിദ്യാർത്ഥി പ്രായം, അതിൻ്റെ എല്ലാ പളസും മനസ്സിലാക്കി തൻ്റെ വിദ്യാർത്ഥികളെ ലഭിക്കുന്ന സാലറിക്ക് വേണ്ടി അല്ലാതെ ചേർത്ത് പിടിച്ചാൽ ഭാവിയിൽ സമൂഹത്തിന് ഗുണപ്രദമാകുന്ന നല്ലൊരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ കഴിയും. നമ്മുടെ എല്ലാ അധ്യാപകർക്കും അതിന് സാധിക്കട്ടെ. അമീൻ. കഴിയുന്ന എല്ലാ അധ്യാപകരും നാളത്തെ ടീച്ചേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അൻവർ എൻ ടി മുട്ടിൽ വയനാട്. അപ്പോൾ ഒരുപാട് പ്രതികരണങ്ങളുണ്ട്, അതിലേക്ക് നമുക്ക് വരാം ഇൻഷാല്ലാ. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഇന്നത്തെ ഒരു ചിന്താ വിഷയത്തിലേക്കാണ്. എന്താണ് ഇന്നത്തെ ചിന്താ വിഷയത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് എന്ന ഒരു ചോദ്യം ഒരു പക്ഷേ ശ്രോതാക്കൾക്ക് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ആ ചോദ്യത്തിനുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ ഒരു മറുപടി ഇങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ കേട്ടൊരു വാർത്തയാണ്, പിന്നെ അസം സ്വദേശിനിയായ ഒരു 20 ട്രെയിൻ യാത്രക്കിടയിടെ കാണാതായ ഒരു സംഭവം.
1: അതെ.
0: അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്നുണ്ട്. ആ വാർത്തയുടെ ഒരു ചുരുക്കം ഇങ്ങനെയാണ്, അവർ എന്തോ ഒരു പാർട്ടിയോ എന്തോ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരികയാണ് ആ സമയത്ത്. പിന്നെ 7 നാട്ടിലേക്ക് ഗുവാഹട്ടി അവിടെ എത്തേണ്ടിയിരുന്നത്, പക്ഷേ 6 തന്നെ ഇവരെന്ത് ചെയ്യണം, അതിൻ്റെ ഇടയിൽ മിസ്സിങ് വരികയാണ്. യാത്രക്കിടയിൽ അവർ കുടുംബങ്ങളെ ചില ആശങ്കകൾ അറിയിക്കുന്നുണ്ട്, എനിക്ക് ഭയമുണ്ട്, എൻ്റെ ചുറ്റും പുരുഷന്മാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബത്തെ ആശങ്ക അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ S2 കോച്ചിൽ നിന്ന് ഈ യുവതിയുടെ ബാഗ് ഒക്കെ കണ്ടെത്തിയത് ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വാർത്ത അനുസരിച്ചിട്ട് ഇന്ന് സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു വാർത്ത കൂടിയാണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇതിനെ പല അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും ചില പാഠങ്ങൾ ഉൾക്കൊള്ളാനൊക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിന്നെ യാത്രകളായിരുന്നാലും ഇടപെടലുകളായിരുന്നാലും ഒക്കെ ഒരു ഒറ്റക്കാകുന്ന സാഹചര്യങ്ങളെ തികച്ചും ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് മാത്രം പോകേണ്ടി വരാൻ നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അത് അത്തരം സാഹചര്യങ്ങളിൽ ഒരു പക്ഷേ ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഇല്ല അല്ലേ. അപ്പോൾ അത്തരം സാഹചര്യം നേതാ നമുക്ക് ഇങ്ങനെ ഓരോന്നിടത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ പല വിഷയങ്ങളുണ്ടല്ലോ. പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ യാത്രകളും അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോഴും ഒക്കെ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ പെരുമാറണം. അതൊന്ന്. രണ്ടാമത്തെ ഒരു വിഷയം, ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇസ്ലാമികമായിട്ട് അധ്യാപനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഒരിക്കലും മെഹ്റമില്ലാതെ ഒറ്റയ്ക്ക് പോകരുത് എന്ന് പറയുന്ന വിദൂര യാത്രകളും ഒക്കെ ആകുമ്പോൾ സാധാരണ ജോലിക്ക് ഇങ്ങനെ എപ്പോഴും പോകുന്ന കാര്യമല്ല പറഞ്ഞത്. അതിലൊക്കെ ഒരുപാട് ഇളവുകളുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമുക്ക് ജോലിക്ക് പോകുമ്പോൾ ഒരാളെ കൂടെ കൂട്ടുക എന്നുള്ളത്, എന്നാൽ അത്തരം സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടെന്ന് വിചാരിക്കേണ്ടി വരും. നേരെ മറിച്ച് ഇപ്പോൾ ഒരു അധ്യാപികമാർ ഇപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഒറ്റയ്ക്ക് എന്നും അയാളെ കൊണ്ടേക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോണമെന്നില്ല. അത്തരം സാഹചര്യമല്ല പറയുന്നത്. ഒരു ദീർഘയാത്രകളിലേക്ക് നമ്മളൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇസ്ലാമികമായ ചില ചട്ടങ്ങളുണ്ട്, മര്യാദകളുണ്ട്. ആ മര്യാദകൾ ചില ആളുകളൊക്കെ പറയും, കണ്ടു ഇസ്ലാം സ്വാതന്ത്ര്യം ഇല്ല എന്നൊക്കെ പറയും. ആ ഫ്രീഡം ഇല്ല, നിബന്ധനകളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒതുക്കലാണ്, കീഴടക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾ
4: നിബന്ധനകൾ ആർക്കാണ് അനുകൂലം അറിയണില്ല.
0: അതാണ് തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ ഈ വാർത്ത പോലും നമുക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യം അതും കൂടിയാണെന്ന് നമുക്ക് പറയാം.
4: അത് ഞാനിപ്പോൾ അതിൻ്റെ കമൻസ് ഞാൻ ട്വിറ്ററിൽ ഇതിങ്ങനെ കണ്ടപ്പോൾ അതിൻ്റെ കമൻസ് ഇങ്ങനെ നോക്കിയപ്പം അതിൻ്റെ ഇടയിലൊക്കെ ആളുകൾ കമൻറ്റ് ചെയ്യുന്നത്, അതായത് മുസ്ലിമൊന്നല്ല, ആളുകൾ കമൻറ്റ് ചെയ്യുന്ന ഒപ്പരാളുണ്ടെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ലേ, ഒപ്പരാളുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ഒരു മഹ്റം ഈ ഇസ്ലാമിക നിയമം ഒന്ന് മനസ്സിലാക്കി പറയണതല്ല. ഓൽക്കിന് അത് സ്വാഭാവികമായിട്ട് ഉള്ളുന്ന് വരുന്ന ഒരു ചോദ്യമാണത്. ഒപ്പരാളുണ്ടെങ്കിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുമായിരുന്നു, ആ കുട്ടി ഒറ്റപ്പെടില്ലായിരുന്നു എന്നുള്ള.
0: ഈ ഒറ്റക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരാളുണ്ടെങ്കിൽ കൂടെ എന്നിപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞല്ലോ, അതേ ഒരു സംഭവമാണ് നമ്മൾ ഈ മഹ്റം എന്ന് പറയുന്നത്. മഹ്റം അല്ലാതിരുന്നാൽ പോലും അവിടെ ഫിത്നൻ ഉണ്ടാവില്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം മഹ്റമാകുമ്പോൾ നമ്മൾ വിവാഹം കഴിക്കാൻ നിഷിദ്ധമായ ആളുകളാണ് മഹ്റം, അവർക്കൊരിക്കലും ഇവരെ കല്യാണം കഴിയില്ല. അപ്പോൾ മറ്റ് വികാരങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല അല്ലേ. മഹ്റമല്ലാത്ത ഒരാളാണെങ്കിൽ അവിടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ മറ്റു നമ്മളൊക്കെ അറിയാത്ത ആളുകളിൽ നിന്ന് ഫിത്ന നമ്മൾ ഭയപ്പെടുന്നത് പോലെ ഭയപ്പെടേണ്ടി വരും, ശരിയല്ലേ? കാരണം ഏറ്റവും നമുക്ക് നമ്മളടുത്ത് സ്വാതന്ത്ര്യം കൂടുതലാണ് അങ്ങനെയുള്ള യാത്ര ചെയ്യുന്ന ആളുകൾക്ക്. അപ്പോൾ അവരിൽ നിന്ന് ഒരു പക്ഷേ എന്ത് ഉപദ്രവങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ സഹിക്കേണ്ടി വരും.
4: അതെ.
0: നേരെ മറിച്ച് നമ്മളറിയാത്ത ആളുകൾ നമ്മളെ ചുറ്റുപാടും ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അത് സാഹചര്യമാണ്. പക്ഷെ ആ സാഹചര്യം ആരുണ്ടാക്കിയത്? നമ്മൾ തന്നെയാണ് യാത്ര ചെയ്യുന്ന, നമ്മളാണ്. മറ്റത് പിന്നെ ഓട്ടോമാറ്റിക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്ത് ഒറ്റക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ. മറ്റേത് നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യാണ്, മഹ്റമല്ലാത്ത ഒരാളെ കൂടെ പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടം അത് വേറെ ഉണ്ടാവും. അപ്പോൾ രണ്ട് ഗൗരവമാണ് നമ്മൾ ഇസ്ലാം അതിനെ കാണുന്നത്. അതായത് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അറിയാലോ മനുഷ്യൻ്റെ ചിന്തയും അവിവേകവും എത്രത്തോളം ഉണ്ടാകുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇസ്ലാമിലൂടെ പഠിപ്പിച്ചു തന്നത് മഹ്റം കൂടെ ഉണ്ടാവണം എന്നുള്ളത്.
4: അതിന് ചോദ്യം ചെയ്യാനുള്ള നമുക്കില്ല,
0: ഇല്ല. പക്ഷെ നമ്മളത് ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനമായിക്കൊണ്ട് സമൂഹത്തിനോട് പറയുമ്പോൾ ആളുകൾ അത് എന്തായിട്ട് കാണും?
4: ഫ്രീഡല്ലായ്മയും
0: അല്ലെങ്കിൽ അവരെ സ്വാതന്ത്ര്യത്തിന് ഭയങ്കര പിന്നെ കടുപ്പാണ് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ എന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ അല്ലേ. അവർക്ക് അവരുടേതായ താല്പര്യങ്ങളാണ് അതിൻ്റെ പിന്നിൽ, നമുക്ക് കാലം തെളിയിക്കും. അപ്പോൾ ഏതായാലും പിന്നെ ഇസ്ലാമിൽ നമ്മൾ ഒരാളോട് ഒരു അന്യപുരുഷനോട് സംസാരിക്കുന്ന ഘട്ടത്തിൽ പോലും അവിടെ മൂന്നാമനായി പിശാചുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അധ്യാപനങ്ങളുടെയൊക്കെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പിന്നെ കുറച്ച് മുമ്പ് ചില ഒരു സിനിമാ രംഗത്തുള്ള ആളുകളൊക്കെ പ്രതികരിച്ചിരുന്ന ചില പ്രതികരണങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയാസിൽ കേട്ടിരുന്നു. അവിടെ ഒറ്റക്കായിരുന്നു, കൂടാരുണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ തന്നെ പറഞ്ഞത്, ഇതൊക്കെ മനുഷ്യന്മാർക്ക് സംഭവിക്കാവുന്ന തെറ്റുകളും അപാകതകളൊക്കെ തന്നെയാണ്. അപ്പം അതിൻ്റെ ആ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഒന്ന്. അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി അത്തരം നിർബന്ധ സാഹചര്യങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നാൽ അവിടെ മെഹ്റം ഉണ്ടാകുകയാണ് വേണ്ടത്.
4: ഇത്തരം കാര്യങ്ങളിലൊന്നും അല്ലാതെ ഈ ഫെമിനിസം എന്ന് പറഞ്ഞ ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്ത് നിന്ന് ഇതിനൊന്നും പ്രതികരണങ്ങൾ നമ്മൾ കാണലില്ല. ഇപ്പം ഇങ്ങനത്തെ ഒരു കേസ് സംഭവിച്ചു, ഇതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്ന് ആലോചിച്ചാൽ ഇത് മാത്രമാണ് സൊല്യൂഷൻ, ഒരു മഹ്റം ഒപ്പമാണെന്നുള്ളതാണ് സൊല്യൂഷൻ.
0: ആണ്. പിന്നെ അവർ പറയും എന്തെന്നറിയോ, ഇവിടുത്തെ നിയമങ്ങൾ കുറ്റം പറയും. ഇവിടെ എന്താ ആ നിയമങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ്. എന്ത് നിയമം? ഞാൻ പറയട്ടെ, ഒരു വ്യക്തി അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു യാത്ര, അതിൽ ചില പിന്നെ ബൽഹും അള്ളല്ലി എന്ന് പറഞ്ഞില്ലേ, മൃഗങ്ങളെക്കാൾ അത് പതിച്ചവരെന്ന് പറയുന്ന പോലെ ചില ആളുകൾ അള്ള ഈ ദുനിയാവിൽ അങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരടുത്ത് നിന്ന് ഷെറുണ്ടാവും, പക്ഷെ ആ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മെഹ്റം വേണമെന്ന് പറഞ്ഞത്. അപ്പം അത്തരം ആളുകളുടെ ചില അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇപ്പം ഈ കേസിൽ അങ്ങനെ നമുക്കറിയില്ല, ഇനി അത്തരം ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ചില ആളുകളുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവം കാരണമാണ് ഈ ഒരു സഹോദരി യുവതി കൊല്ലപ്പെട്ടത് എങ്കിൽ നമ്മൾ പറയണെന്ത്, പിന്നെ അങ്ങനെയുള്ള ആളുകളുടെ ലോകത്താണല്ലോ ഒറ്റയ്ക്ക് നടക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ വീണ്ടും ഒരു കാരണങ്ങളിലേക്ക് പോകുമ്പോൾ വീണ്ടും എന്താണ്, ആ ഒറ്റപ്പെടാനുള്ള സാഹചര്യമാണല്ലോ അവർ മുതലെടുത്തത്. അപ്പോൾ അതിന് കാരണം എന്താണ്, ഇവരൊറ്റക്ക് പോയി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതെഴുതി ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ഒരാളെ എന്തും ചെയ്യാം എന്നുള്ളതാണോ അതിൽ നമ്മൾ പറഞ്ഞിരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട, അങ്ങനെയല്ല. മറിച്ച് സാഹചര്യങ്ങളാണ് എവിടെയും നമ്മളെ തെറ്റുകളിലേക്കും അപകടങ്ങളിലേക്കും ഒക്കെ എത്തിക്കാൻ വേണ്ടി എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്.
4: വളരെ മഹത്തരമായൊരു ചിന്തയിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. നമ്മുടെ വീട്ടകങ്ങളിലെ ക്യാരക്ടേഴ്സ്, നമ്മുടെ കുടുംബത്തിൽ നല്ല ഭദ്രമായ ചിന്തകൾ നമ്മൾ വളർത്തിയെടുക്കണം ഇൻഷാ അള്ളാഹ്.

0: ഇൻഷാല്ലാ നമ്മളിനി വിജയികളെ പ്രഖ്യാപിക്കാല്ലേ.
1: വിജയിച്ച ആളുകളിൽ നിന്ന് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ അങ്ങനെ പറയണം, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോ ശ്രോതാക്കളത്തിൽ നിന്ന് ചീത്ത കേക്കും.
0: സിസ്റ്റം തെരഞ്ഞെടുത്ത വിജയികളെ നമ്മൾ പ്രഖ്യാപിക്കാൻ പോവാണ്.
1: നമ്മള് ഈ സിസ്റ്റം തെരഞ്ഞെടുത്ത വിജയികള് ആരാന്ന് അറിയാന് ഭയങ്കര ആവേശം ഉണ്ടാവും നമ്മുടെ ശ്രോതാക്കൾക്ക്. അപ്പൊ ഏതായാലും ആ ആവേശത്തെ നമ്മൾ കെടുത്തണില്ല, ഇന്ന് തുടങ്ങാം നമുക്ക്.
0: താഹിറ തളിപ്പറമ്പ,
1: നിഹാല്,
0: റസീല സി,
1: റൈഹാന ബാനു തോട്ടശ്ശേരിയാറ,
0: ഹസീന മംഗലാപുരം, മാഷാല്ലാ,
1: നിസ മങ്കട,
0: സാജിദ കരുവാരക്കുണ്ട്,
1: ആസിയ കെ തിരുവേഗപ്പുറം,
0: ബഷേരി അബു തലശ്ശേരി,
1: മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ,
0: ഷമീറ വെരുമ്പിലാവ്,
1: സെനിയ അരീക്കോട്,
0: ജംഷീന മേപ്പടി വയനാട്.
1: യെസ്, നമുക്കൊന്നുകൂടെ വായിക്കാം. താഹിറ തളിപ്പറമ്പ്,
0: നിഹാൽ,
1: റസീല സി,
0: റൈഹാന ബാനു തോട്ടശ്ശേരിയറ,
1: ഹസീന മംഗലാപുരം,
0: നിസ മങ്കട,
1: സാജിദ കരുവാരക്കുണ്ട്,
0: ആസിയ കെ തിരുവേഗപ്പുര
1: പുറം അല്ലേ, ബാഷേരി അബു തലശ്ശേരി,
0: മുഹമ്മദ് അസ്ലം കോർഫുഖാൻ ഷാർജ,
1: ഷമീറ വെരുമ്പിലാവ്,
0: സെനിയ അരീക്കോട്,
1: ജംഷീന മേപ്പാടി വയനാട്. യെസ്, അപ്പോൾ ഇന്നത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വിജയികൾക്കും തിരഞ്ഞെടുക്കപ്പെടാത്ത വിജയികൾക്കും ഇന്ന് പങ്കെടുത്ത പരാജയപ്പെട്ടു എന്ന് മനസ്സിലായ ആളുകൾക്കും എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. നിങ്ങളുടെ പേരുകൾ ഇവിടെ വായിക്കപ്പെടുന്നൊരു ദിവസം അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരുപാട് നല്ലൊരു എന്താ പറയുക, എല്ലാ ദിവസത്തും പോലെ അല്ലേ, എല്ലാ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ചിന്തയാണെങ്കിലും അതുപോലെ അങ്ങോട്ട് ബാക്കിൽ നിന്ന് അങ്ങോട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഒരു ചോദ്യം ഒരു ഉത്തരം, ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ, അതുപോലെ നമുക്ക് തിരുമൊഴികൾ, അതുപോലെ നമ്മൾ അലുസൂല് കേട്ടു, നമ്മുടെ ഏറ്റവും സുപ്രധാനമായിട്ട് പുലരിവട്ടം കേട്ടു, മധുരം ഖുർആൻ കേട്ടു, പിന്നെ നമ്മളെ എന്താ പറയുക വൺ മിനിറ്റ് ടോക്ക് നമ്മൾ കേട്ടു. ഇങ്ങനെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടിയതിനെ നമ്മളിങ്ങനെ ഓർക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കിട്ടി എന്ന് സമാധാനിക്കാനുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ.
0: നേരത്തെ പറഞ്ഞ പോലെ അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണം. നമ്മൾ ഇത്ര കാര്യങ്ങളിലൂടെ കടന്നുപോയി, ഇത്ര അമലുകളിലൂടെ നമ്മൾ കടന്നുപോയി, ഇത്ര അറിവുകൾ കിട്ടി എന്നുള്ളതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തും.
1: തീർച്ചയായിട്ടും ഈ അറിവിന് കിട്ടുമ്പോൾ അറിവിന് ഒരു പ്രാധാന്യമുണ്ട്. എന്താ വെച്ചാൽ അതൊരിക്കലും ഒരാളടുത്തു നിന്ന് തീർന്നു പോകണില്ല, ഒരാൾക്ക് കട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ നമ്മളൊരാൾക്ക് കൈമാറുന്നത് കൊണ്ട് കുറഞ്ഞു പോകില്ല അല്ലേ, മറ്റെന്തിനെ പോലെയുമല്ല ഇൽമ്, നോളജ്, അറിവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ പിന്നെ വിളക്കുമാടമായിട്ട് പീസ് റേഡിയോ ഇങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വിളക്കുമാടത്തെ ഉയരങ്ങളിലേക്ക് പ്രകാശിപ്പിക്കാനുള്ള ചില കൈത്താങ്ങലുകൾ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്താണ്. നമുക്ക് ഒത്തിരി ഒരു ഇത്തിരി പിന്നെ ഫീഡ്ബാക്കുകൾ നമുക്ക് വായിക്കാം. ഇന്നത്തെ ഉത്തരം തെറ്റിച്ചവർ ഡൊണേറ്റ് വഴി ഫൈൻ അടച്ച് റെസീപ്റ്റ് കൈപ്പറ്റിയെന്ന് കരുതുന്നു അനുവരൻ്റെ മുട്ടിൽ, വീണ്ടും ഓർമ്മപ്പെടുത്താണ്. പിന്നെ വിസ്ഡം സംസ്ഥാന സെക്രട്ടറി റസീല ഡോക്ടർ ഇന്ന് വിജയിയായി, ആ മാഷാല്ലാ, അവരാണല്ലേ അത്.
0: സഫിയ കെ തിരുരങ്ങാടി, അസ്സലാമു അലൈക്കും, രണ്ട് മണിക്കൂർ പോയതറിഞ്ഞില്ല, ഉപകാരമായ കുറേ അറിവുകൾ കിട്ടി, അൽഹംദുലില്ലാ, അള്ളാഹു അറിവുകൾ വർദ്ധിപ്പിച്ചു തരട്ടെ, പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തക്കതായ പ്രതിഫലം നൽകട്ടെ, ആമീൻ.
1: ഓക്കെ, പിന്നെ എല്ലാവരും എന്നും ചിന്തിക്കേണ്ടതായ ഒരു ചിന്ത തന്നെയാണ് ഇന്നത്തെ ചിന്ത എന്ന് സഫിയുടെ പാട് പറയുന്നുണ്ട്. വിജയിച്ച ആളുകൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഹൈറുനിസ അഷറഫ് പടിഞ്ഞാറത്തറ, ആയിഷ കരുമ്പിൽ, ഷനിയ അരീക്കോട്, അവരാദ്യമായി ജയിച്ച ഒരു സന്തോഷം കൂടി പങ്കുവെക്കുന്നുണ്ട്.
0: സഫി അടപ്പാൾ, മാഷാല്ലാ, എല്ലാവരും എന്നും ചിന്തിക്കേണ്ടതായ ചിന്ത തന്നെയാണ് ഇന്നത്തെ ചിന്ത.
1: യെസ്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അവർ വീണ്ടും സഫി അടപ്പാൾ അറിയിക്കുന്നുണ്ട്, ഇന്ന് കിസ് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, കുറേ ക്ലാസ് എടുക്കുന്ന ദിവസം തോന്നുന്നുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് നേർപ്പദം കിസ് നടത്തുന്നുണ്ട് എന്ന് ഹൈറുനിസ അഷറഫ് പടിഞ്ഞാറത്തറ അറിയിക്കുന്നു. ഓക്കെ, അങ്ങനെ ഇനി പ്രിയ ശ്രോതാക്കളോട് പറയാനുള്ളത്, ചിലപ്പോൾ നമ്മൾ വായിക്കാതൊക്കെ ചില മെസ്സേജ്

നമുക്ക് നേരിട്ട് ഏതായാലും അള്ളാഹു അവരുടെ മദാദിലും നമുക്കുമൊക്കെ ഏറ്റവും നല്ല ആഫിയത്തും ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും അടുത്ത പ്രഭാതങ്ങളിൽ കാണാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കൂടെ ഇന്ന് കുറെ ഫീഡ്ബാക്ക് നമ്മൾ പിന്നെ ഒരുപക്ഷെ വായിക്കാതെ പോയിട്ടുണ്ടാകാം, അതൊന്നും മനഃപൂർവ്വമല്ല എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ദിനങ്ങളിൽ നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ വീണ്ടും കടന്നു പോകുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഇന്നത്തെ മോർണിംഗ് ലൈവ് ഷോ ഇവിടെ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. അപ്പോൾ
1: മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് റേഡിയോ വൈബ്സിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ സലാം സാറേ, ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ് നമ്മുടെ റേഡിയോ വൈബ്സിൽ വരാറുള്ളത്. ഇന്നത്തെ ഇൻസൈറ്റിൽ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്?
2: ഇന്ന് നമുക്ക് മുഹമ്മദ് ഷിയാദ് ബിൻ ഹസൻ വി പി, സാമൂഹിക നീതി പ്രാതിനിധ്യം മുസ്ലിങ്ങൾ.
1: ഓക്കെ,
2: സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് ഇൻസൈറ്റ് കേട്ട് വരാം.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിലസ്തീനിനെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ ഫിലസ്തീനെക്കുറിച്ച് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ ചെറിയ കുട്ടികളടക്കം നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും തീർത്തും വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹു ഫിലസ്തീൻ ജനതയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സമാധാനം നൽകുമാറാകട്ടെ. ഈയൊരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ഈയൊരു പതിറ്റാണ്ടുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു മതപരമായിട്ടുള്ള ആംഗിളിനപ്പുറത്തേക്ക് ഇതിൽ തീർത്തും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ ഉൾക്കൊള്ളുന്നതായിക്കൊണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ദേശീയത വഹിക്കുന്ന ഒരു പങ്ക് നമുക്കറിയാം. ദേശീയത എന്നുള്ളത് വളരെ ആധുനികമായിട്ടുള്ളൊരു സങ്കല്പമാണ്. പണ്ട് കാലങ്ങളിൽ വിവിധ സാമ്രാജ്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു ലോകക്രമമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമൊക്കെ ലോകത്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഇത്തരം കൃത്യമായിട്ടുള്ള അതിർത്തികൾക്ക് ഉള്ളിലുള്ള നാഷണൽ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങൾ കടന്നു വന്നിട്ടുള്ളത് വളരെ ആധുനികമായിട്ടുള്ള പ്രതിഭാസമാണ്. ഇത്തരത്തിൽ ദേശീയതാവാദം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിലേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയിലെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ബാക്കി പത്രം എന്നോണം നമ്മുടെ ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യം

0: ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഇന്ത്യ എന്നൊരാശയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് നമ്മൾ മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വിഭജിക്കപ്പെട്ടിട്ടുള്ള പാകിസ്ഥാൻ എന്നുള്ള രാജ്യം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അപ്പം ദേശീയതയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിർത്തികൾ വരച്ചിട്ടുള്ള ദേശരാഷ്ട്രങ്ങളുടെ കാര്യങ്ങളിൽ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ജൂതരാഷ്ട്രം, കൃത്യമായിട്ട് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണമെന്നുള്ള ഒരു ആശയവുമായിട്ട് സയണിസ്റ്റ് മൂവ്മെൻറ്റുകൾ മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇത്തരം ദേശീയതകൾ വിവിധ ഭാഷകൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല സംസ്കാരങ്ങൾ ഉള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായിക്കൊണ്ട് ആ രീതിയിലാണ് ആ കാലഘട്ടത്തിൽ പല രാജ്യങ്ങൾ നിലനിന്നിരുന്നത്, ഈ ഒരു ദേശീയതാ സങ്കല്പത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്. എന്നാൽ ഒരു ജൂതരാഷ്ട്രത്തിൻ്റെ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിലുള്ള ജൂതന്മാരെ ഒരുക്കൂട്ടിക്കൊണ്ട് ഒരു രാജ്യമെന്നുള്ള സങ്കല്പത്തിലേക്ക് തിയഡോർ ഹെർസലിൻ്റെ കീഴിലുള്ള സയണിസം പോലുള്ള ആശയങ്ങളൊക്കെ ഇതിനൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായിട്ട് മാറ്റുന്നത് തീർത്തും 19-ാം നൂറ്റാണ്ടിലെ അവസാനത്തിലൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ ആധുനികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് ഈ ഒരു ഫിലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇഷ്യൂ ഇത്തരം ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമെന്നുള്ളത്, ഇപ്പോൾ നമുക്കറിയാം ജൂതന്മാർ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സമുദായമായിരുന്നു. ഹിറ്റ്ലറിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടാകും, ഹിറ്റ്ലർ എത്രത്തോളം ആ ഒരു കാലഘട്ടത്തിൽ ജൂതന്മാരെ പീഡിപ്പിച്ചതിനുള്ള ചരിത്ര രേഖകളും മറ്റൊക്കെ നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലൊക്കെയുള്ള ഇത്തരം പീഡനം അനുഭവിക്കുന്ന ജൂതന്മാർ ഇവരെ എല്ലാം ഒരു കൂട്ടിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രമെന്ന സങ്കല്പം വരുന്നൊരു സാഹചര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു ദേശീയതയുടെ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സവർക്കറൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ഹിന്ദുത്വം എന്നൊരാശയം അവർ തീർത്തും ഒരു മതപരമായിട്ടുള്ള ചട്ടക്കൂടുകൾക്കപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളിലൂടെയാണ് ഇത്തരം പ്രശ്നത്തെയൊക്കെ നോക്കിക്കണ്ടിരിക്കുന്നത്. ഒരു മതപരമായിട്ടുള്ള ആംഗിളുകൾ ഇത്തരം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വ പോലുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ജൂതന്മാരുടെ ഒരു മോചനത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ എന്നുള്ളൊരു രാഷ്ട്രം പുതുതായിട്ട് ഒരു അറബ് മുസ്ലിം പ്രദേശത്ത് ബ്രിട്ടൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നിർമ്മിക്കപ്പെടുന്നൊരു സാഹചര്യത്തിൽ മുന്നോട്ട് വച്ചിരുന്ന ആശയമാണ് ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് നിലനിന്നിരുന്നത് ജൂതന്മാരാണ്, അല്ലെങ്കിൽ പണ്ട് കാലങ്ങൾ മുതലേ ഇവിടെ വസിച്ചിരുന്നത് ജൂതന്മാരാണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം ജൂതന്മാർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ആശയങ്ങളായിരുന്നു ഇവർ മുന്നോട്ട് വച്ചിരുന്നത്. ഈ വാദം എത്രത്തോളം നിരർത്ഥകമാണെന്ന് നമുക്കറിയാം. ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്രദേശം ത്തും പല രാജ്യങ്ങളിലും മുന്നേ ജീവിച്ചിരുന്നത് പല ആളുകളും പല സമൂഹങ്ങളുമായിരിക്കും. ആ ഒരു ആശയത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എങ്ങനെയാണ് ലോകം മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഈ രീതിയിൽ പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് ഇത്തരം സ്ഥലങ്ങൾ എന്നുള്ളൊരു വാദം മുന്നോട്ട് വെക്കുന്നത് എത്രത്തോളം നിരർത്ഥകമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. ജൂതന്മാരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂതന്മാർ ഒരു മതം എന്നുള്ളതിനൊപ്പം ഒരു വംശമെന്ന് സൂചിപ്പിക്കുന്നതാകും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. ഒരു പ്രത്യേക ജനവിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗോത്രം അല്ലെങ്കിൽ ഗോത്രങ്ങൾ കൂടിയിട്ടുള്ള ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഒരു ജൂതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ മദീനയിലുള്ള ഒരു സമയത്തൊക്കെ അവിടങ്ങളിൽ ജൂതന്മാരുണ്ടായിരുന്നു. അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ ജൂതന്മാരോട് അവർ പുലർത്തിപ്പോന്നിരുന്ന അവരുടെ ഒരു വിശ്വാസം എന്നുള്ളത് അവർ പടച്ചവൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകളാണ്, അവരുടെ വംശപരമായിട്ടുള്ള പരമ്പര അനുസരിച്ചിട്ട് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തുള്ള ആളുകളാണെന്നുള്ള വിശ്വാസവുമായി ആയിരുന്നു അവർ മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ വിശുദ്ധ ഖുറാൻ കൃത്യമായിട്ട് താക്കീത് നൽകുന്നതായിട്ട് നമുക്ക് കാണാം. ഏതെങ്കിലും ഒരു ജനവിഭാഗം അവരുടെ വംശത്തിൻ്റെ പേരിലോ മറ്റോ കൂടുതൽ മുൻപന്തിയിലുള്ള ആളുകളായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. അവരുടെ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പേരിലാണ് അള്ളാഹു ഓരോ മനുഷ്യനെയും കണക്കാക്കുന്നതെന്നുള്ള വിശുദ്ധ ഖുറാനിൻ്റെ താക്കീത് ഈ ഒരു ജൂത വിഭാഗത്തിനെതിരായിക്കൊണ്ട് വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലൊരു വംശീയപരമായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ഒരു ജൂത വിഭാഗം, പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈബിളാണ് ഇത്തരത്തിൽ ജൂതന്മാരുടെ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്നുള്ളത് അബ്രഹാം പ്രവാചകൻ്റെ ലീനിയേജിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകളാണ്, ആ രീതിയിലാണ് ജൂതന്മാരെന്നുള്ള രീതിയിൽ വിളിക്കപ്പെടാറുള്ളത്. ഇബ്രാഹിം നബിയുടെ മകനായിരുന്ന ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ മകനായിരുന്ന യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മകനായിട്ടുള്ള യൂസുഫ് നബി, ഈ രീതിയിൽ തുടർന്ന് വരുന്ന പരമ്പരയുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ജൂതന്മാരെ കണക്കാക്കുന്നത്. ബൈബിൾ പറയുന്ന ഇത്തരം ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇബ്രാഹിം നബി ഒരിക്കലും ഫിലസ്തീനിൽ ജനിച്ചിട്ടുള്ള ഒരാളായിരുന്നില്ല എന്നത് തന്നെയാണ്. ഇസ്ലാമിക ചരിത്രവും ഇത്തരം ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരം സ്രോതസ്സുകളൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഫിലസ്തീനിലല്ല ഇബ്രാഹിം നബി ജനിച്ചത് എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി പിന്നീട് ഫിലസ്തീനിലേക്ക് വരുന്ന ചരിത്രമാണ് ബൈബിൾ ആധികാരികമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതായത് പിന്നീട് അവിടേക്ക് പാലായനം ചെയ്ത് എത്തുന്ന ഇബ്രാഹിം നബിയെയും സാറാ ബീവിയെയും ഇസ്ഹാഖ് നബിയെയും കുറിച്ചിട്ടുള്ള ചരിത്രമാണ് ബൈബിൾ തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് ആദ്യം മുതലേ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ജൂതന്മാർ, അല്ലെങ്കിൽ ബൈബിൾ പ്രകാരമുള്ള ഈ ഒരു വംശാവലി എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെ ബൈബിളിന് ശേഷം ജോഷയുടെ പുസ്തകത്തിലടക്കം ഫിലസ്തീൻ പ്രദേശം കീഴടക്കുന്ന ഇസ്രായേലിയുടെ ചരിത്രം വരെ അത്തരം യുദ്ധങ്ങളെക്കുറിച്ച് വരെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു യഹൂദ വിഭാഗം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ നിലനിന്നിരുന്ന ഒരു സമൂഹമാണ് എന്നുള്ളതിനുള്ള രേഖകളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു രീതിയിൽ ഇസ്രായേലുകൾ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇസ്രായേൽ രാജ്യം എന്നുള്ള ഈ ഒരു ഫിലസ്തീൻ പ്രദേശം കീഴടക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരാശയമാണ് അവർക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള ഭൂമിയാണ് ഫിലസ്തീൻ പ്രദേശം, അല്ലെങ്കിൽ വേദങ്ങളിൽ നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഇബ്രാഹിം നബിക്ക് ദൈവം സ്വപ്നത്തിൽ ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ പീഡനം അനുഭവിച്ചതിന് ശേഷം അവർക്ക് വാഗ്ദാനം നൽകപ്പെട്ടൊരു പ്രദേശമാണ് ഈ ഒരു ഫിലസ്തീൻ പ്രദേശം എന്നുള്ള രീതിയിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു വാഗ്ദാനം ചരിത്രത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ തന്നെ ഈ ഒരു ബൈബിൾ ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നടന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടങ്ങളിലേക്ക് പിന്നീട് യഹൂദരെത്തുന്നതും അവിടെ അവർ ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ബൈബിൾ ആധികാരികമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഫിലസ്തീൻ പ്രദേശം യഹൂദന്മാർക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് സാധൂകരണം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ യഹൂദന്മാർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ക്രിസ്ത്യാനികൾക്ക് കീഴിൽ അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലായിരുന്നു ഇവർ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നത്. ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിലസ്തീൻ പ്രദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു പ്രദേശം കീഴടക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. റോമക്കാരുടെയും പേർഷ്യക്കാരുടെയും ഒക്കെ പല കാലഘട്ടങ്ങളിലും ഇത്തരം ക്രിസ്തീയ ഭരണകൂടങ്ങൾക്ക് കീഴിലായിരുന്നു അവിടെയുള്ള യഹൂദന്മാർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു പ്രദേശം കീഴടക്കിയതിന് ശേഷം ഒരു ഇസ്ലാമിക ഭരണം ഈ ഒരു പ്രദേശത്ത് വരുന്ന സമയത്ത് എത്രത്തോളം ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഹൂദന്മാർ അല്ലെങ്കിൽ അവിടെയുള്ള ജൂത വിഭാഗങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ക്രിസ്തീയ ഭരണകൂടങ്ങൾക്ക് കീഴിൽ അവർ നേരിട്ടിരുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം വരുന്നത് തന്നെ ഇത്തരത്തിൽ മുസ്ലിങ്ങൾ ആ ഒരു പ്രദേശങ്ങൾ കീഴടക്കുന്നതോടുകൂടിയാണ്. ചരിത്രത്തിൽ തന്നെ ഇത്തരം ആശയങ്ങൾക്ക് സാധൂകരണം ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം ഫിലസ്തീൻ പ്രദേശത്ത് ഈ ഒരു ജൂത സമൂഹം കുടിയേറി താമസിക്കുന്നതിനപ്പുറത്തേക്ക് അവിടങ്ങളിലുള്ള മുസ്ലിം വിഭാഗത്തെയും അല്ലെങ്കിൽ അറബ് ക്രിസ്ത്യാനികളെയും ഒക്കെ അവിടങ്ങളിലുള്ള ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് അവരുടെ സ്ഥലത്തേക്ക് കയ്യേറിക്കൊണ്ടുള്ള ഇത്തരം അതിക്രമങ്ങളെ തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും എതിർക്കുന്നത്. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ട് മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ബാലിശമാണ് ഇത്തരം വാദങ്ങളെന്നാണ് ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, അപ്പോൾ ഇൻസൈറ്റ് കേട്ടല്ലോ. മുഹമ്മദ് ഷിയാദ് ബിൻ ഹസൻ VP ആണ്. നമ്മളൊരു സാമൂഹിക നീതി, പ്രാതിനിധ്യം, മുസ്ലിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സമകാലിക വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ച എന്ന രൂപത്തിൽ നമുക്ക് വലിയൊരു സന്ദേശം നൽകിയിരിക്കുന്നു.
2: ഈ മോർണിംഗ് ലൈവിലെ ലൈവ് ഷോയിലെ എല്ലാവർക്കും ഒരു പാട്ടുകൂടി കേൾക്കണം, ഒരു പാട്ടുകൂടി കേൾക്കണം എന്ന് തോന്നലുണ്ട്.
1: ആളുകൾക്ക് റേഡിയോ വൈബ്സിലേക്ക് അത്
2: വൈബ്സിലെ ഒരു ചെറിയൊരു തുടക്കത്തിൽ തന്നെ നമുക്ക് ഇൻസൈറ്റിന് ശേഷം ഒരു സ്വരം അല്ലേ, സ്വരം കിട്ടുന്നതാണ്.

0: മാഷല്ലാ, മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. കുറച്ചൊക്കെ പാട്ട് കേട്ട് ഇനിയൊരു ആരോഗ്യപരമായ ചിന്തകളാകാം. ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് ഈ നടുവേദനൻ്റെ പ്രശ്നം. ഏ അപ്പോൾ
1: നടുവേദനയുടെ
0: നടുവേദനയും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ ചർച്ചയാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഡോക്ടർ വിനോദ് കൃഷ്ണനും അതേപോലെ തന്നെ ഡോക്ടർ സമീർ ബാബും, ഡോക്ടർ വിനോദ് സാറും സമീർ സാറും തമ്മിലുള്ള ചർച്ചയാണ്.
1: ഇവര് അമി ആയുർവേദ നഴ്സിംഗ് ഹോം പട്ടാമ്പിയിലെ ഡോക്ടേഴ്സ് ആണ് കേട്ടോ.
0: യെസ് യെസ്.
1: അപ്പൊ അവരുടെ ചർച്ചകളിലേക്ക്.
0: ഓക്കെ,
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. നടുവേദനയും ആയുർവേദ ചികിത്സയും എന്നുള്ള വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത് പട്ടാമ്പി അമിയ ആയുർവേദ നഴ്സിംഗ് ഹോമിലെ ചീഫ് ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ വിനോദ് കൃഷ്ണനാണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, നടുവേദന ആയുർവേദ ചികിത്സാ രീതികൾ എന്നുള്ളതാണല്ലോ നമ്മൾ ഇന്നത്തെ വിഷയം. അതിന് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നടുവേദന എല്ലാ പ്രായക്കാരിലും ഉണ്ടാകുന്നുണ്ടോ എന്നൊന്ന് വിശദീകരിക്കാമോ?
3: നടുവേദന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉൽപ്പത്തി കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. അത് ഒരു സ്വതന്ത്ര രോഗമായിട്ടും അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി അസുഖങ്ങളുടെ ഭാഗമായിട്ടും വരുമെന്നുള്ളതാണ്. ഇത് ഇന്ന പ്രായക്കാരിൽ വരുന്നു എന്നില്ല, പക്ഷേ എങ്കിൽ പോലും 18 വയസ്സിന് മുകളിൽ വരുന്ന നടുവേദനകളാണ് കൂടുതൽ കാര്യമായി ശ്രദ്ധിക്കപ്പെടേണ്ടത്. ചെറിയ കുട്ടികളിൽ വരുന്ന നടുവേദന എന്ന് പറയുന്നത് മിക്കവാറും അധികം ഭീകരമായ അവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ള ഒരു വ്യത്യാസം ഇതിലുണ്ട്. അതിന് മുകളിലുള്ളവരിൽ വരുന്നതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
2: ഡോക്ടർ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നടുവേദന ഉണ്ടാവുന്നത്?
3: മനുഷ്യൻ്റെ കോർ ബോഡി പോയിൻ്റാണ് നടുഭാഗം എന്ന് പറയുന്നത്, അതായത് അരക്കെട്ട്. അരക്കെട്ടിൻ്റെ ശരീരത്തിലെ അനാറ്റമി പ്രകാരം, അതിൻ്റെ ശരീരഘടന പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നട്ടെല്ല്, ഇടുപ്പല്ല്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന, വയറിൻ്റെ ഉള്ളിൽ ഉദരത്തിൽ വരുന്ന അവയവങ്ങളായിട്ടുള്ള, പ്രത്യേകിച്ച് വൻകുടല്, കിഡ്നി, അതുപോലെ തന്നെ മൂത്ര സഞ്ചി, അതുപോലെ സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ ഗർഭപാത്രം, അതുപോലെ തന്നെ അണ്ടാശയം, ഇതെല്ലാം ബന്ധപ്പെട്ടിട്ട് വിവിധ തരത്തിലുള്ള നടുവേദനകൾ വരും. ഇതിന് പുറമേയാണ് നട്ടെല്ലിൻ്റെ സൈഡിലൂടെ ശരീരത്തിൽ നിന്ന്, അതായത് ഹൃദയത്തിൽ നിന്ന് കാലിലേക്ക് പോകുന്ന രക്തക്കുഴലുകളും ഞരമ്പുകളും മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതെല്ലാം സാധാരണ രീതിയിൽ പല വിധത്തിലുള്ള നടുവേദനയ്ക്ക് കാരണമാവാറുണ്ട്.
2: ഡോക്ടർ, ആധുനിക ജീവിതത്തിൽ നടുവേദനയ്ക്ക് പ്രത്യേകമായി എന്തെല്ലാം കാരണങ്ങളാണുള്ളത്?
3: നമ്മുടെ ജീവിത രീതിയെല്ലാം പഴയതിൽ നിന്ന്, പണ്ടുകാലങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രത്യേക സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 30 വർഷത്തിനുള്ളിൽ സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ ജീവിത രീതികളിൽ വന്ന മാറ്റങ്ങളുമാണ് നമ്മളിൽ നടുവേദന എന്ന് പറയുന്നത് കൂടുതലാവാനുള്ള ഒരു പ്രധാന കാരണം. ഇന്ന് നമ്മളിൽ വ്യായാമം വളരെ കുറവാണ്. ജീവിതത്തിൽ ആയാസപ്പെട്ട് ചെയ്യുന്ന ജോലികൾ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞു. മാത്രവുമല്ല, ഇന്ന് ഇരുന്ന് ജോലി ചെയ്യുക, കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുക എന്ന രീതിയോട് നമ്മൾക്ക് താല്പര്യം കൂടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ 60% പേരും, വിദ്യാർത്ഥികളിൽ 90% വളരെയധികം മണിക്കൂറുകൾ തുടർച്ചയായിട്ടിരിക്കുന്നു എന്നുള്ളത് നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 2-വീലറുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. എത്ര തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആയാലും തുടർച്ചയായി 1 മണിക്കൂറിലധികം ബൈക്ക് ഉപയോഗിക്കുന്നത് നടുവേദനയ്ക്ക് കാരണമാകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റു വാഹനങ്ങളിൽ, കാറ് അതേപോലെ തന്നെയുള്ള മറ്റു വാഹനങ്ങളിലെ മണിക്കൂറുകളോളമുള്ള യാത്ര ഒരു പരിധി കവിഞ്ഞു കഴിഞ്ഞാൽ നടുവേദനയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ആധുനിക കാലത്തിലെ നടുവേദനയ്ക്ക് കാരണമാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നമ്മൾ കാണിക്കുന്ന അത്യാർത്ഥിയും അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിലുള്ള ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം വൻകുടലിലും അതുപോലെ തന്നെ മലാശയത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് നടുവേദനയ്ക്ക് കാരണമായി തീരുന്നു.
2: ഡോക്ടർ, നടുവേദന എത്ര കണ്ട് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാമെന്ന് എന്നൊന്ന് വിശദീകരിക്കാമോ?
3: സാധാരണ രീതിയിൽ ഇത് നടുവേദന എന്ന് പറയുന്നത് നടുഭാഗത്ത് മാത്രം ഉണ്ടാകുന്നതല്ല, നടുവിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിലൂടെ ഏത് രോഗത്തിന് നടുവേദനയാണെന്ന് കണ്ടെത്താൻ ഒരു ഡോക്ടർക്ക് കഴിയണം. അതിന് പലവിധ ഡയഗ്നോസിങ് മെത്തേഡ്സ് എന്നുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഉദാഹരണമായി നമുക്ക് ഇന്ന് എക്സ്റേ ഉപയോഗിക്കാം, MRI സ്കാനിങ് ഉണ്ട്, CT സ്കാനിങ് ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഒരാളിൽ നടുവേദന വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 200 പരം കാരണങ്ങൾ നടുവേദനയ്ക്ക് ജനറലായിട്ട് പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നട്ടലിൽ പ്രശ്നങ്ങളുണ്ടാവാം, അത് നട്ടലിൽ ഫ്രാക്ചർ ആവാം, അതുപോലെ തന്നെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളാവാം, സ്പൈനൽ കോഡിൻ്റെ പ്രശ്നങ്ങളാവാം, അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് സൈഡിലൂടെ പോയി കാലിലേക്ക് വരുന്ന സയാറ്റിക് നെർവ് പോലെയുള്ള ഞരമ്പുകളാവാം, കാലിലേക്ക് പോകുന്ന രക്തക്കുഴലുകളുടെ പ്രശ്നങ്ങളാവാം, മൂത്രസഞ്ചിയിലുള്ള പ്രശ്നങ്ങളാവാം, അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ലാവാം, കിഡ്നിയിലെ പ്രോബ്ലങ്ങളാവാം, അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ യൂട്രസിൽ ഗർഭപാത്രത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാവാം. പിന്നെ ഇതിന് കൂടാതെയാണ് നമുക്ക് ഹെർണിയ പോലെയുള്ള പ്രശ്നങ്ങളും പൈൽസ് ഫിസ്റ്റുല തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാകുന്നു, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നു. ഇതെല്ലാം തന്നെ സാധാരണ രീതിയിൽ നടുവേദനയ്ക്കുള്ള കാരണങ്ങളാണ്. മാത്രമല്ല ഇതൊന്നും ഇല്ലെങ്കിലും ഒരാൾ കുറേ അധികം കൂടുതൽ ജോലി ചെയ്യുകയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈക്കിൽ കുറേ അധികം നേരം യാത്ര ചെയ്യുകയോ മറ്റു ചെയ്തു കഴിഞ്ഞാൽ വരാവുന്ന മസ്കുലർ പെയിൻ, അത് കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറും. പക്ഷേ തുടർച്ചയായി കുറേ അധികം കാലം അങ്ങനെ ചെയ്യുന്നവരിൽ റെസ്റ്റ് കൊണ്ട് പിന്നീട് മാറാതെയായി കൂടുതൽ പ്രശ്നങ്ങൾ വരും. ഇതിനപ്പുറത്തേക്ക് വരുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ മാനസികമായി സംഘർഷം ഉണ്ടാവുകയോ വേറെ എന്തെങ്കിലും നിരാശകൾ ഉണ്ടാവുകയോ വേറെ എന്തെങ്കിലും ടെൻഷൻ ഉള്ളവരിൽ നടുവേദനയായിട്ട് അത് കാണിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്.
2: ഡോക്ടർ, ഇപ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന നടുവേദനയെ പറ്റി ഡോക്ടർ സൂചിപ്പിച്ചല്ലോ, സ്ത്രീകളിൽ ഡോക്ടർ നടുവേദനയ്ക്ക് എന്തെല്ലാം പ്രത്യേക കാരണങ്ങളാണ്, ഇതല്ലാതെ എന്തെങ്കിലും അങ്ങനെ പ്രത്യേക കാരണങ്ങളുണ്ടോ?
3: ഇതിൽ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്ത്രീ സമത്വമൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ പുരുഷൻ ചെയ്യുന്ന അത്രയും ഹാർഡ് വർക്കുകൾ പല കണ്ടീഷനിലും സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതൊരു പ്രധാന ഒരു സത്യമാണ്. അത് അവരെ അവരുടെ ലിമിറ്റേഷനായിട്ട് നമ്മൾ എടുക്കുക എന്നല്ലാതെ അത് തുല്യതയുടെ പ്രശ്നത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ വർക്ക് ചെയ്യുന്ന സ്ത്രീകളിൽ പലപ്പോഴും കൂടുതൽ ഭാരെടുക്കുക, കുനിഞ്ഞ് ജോലി ചെയ്യുക, അങ്ങനെയുള്ളത് അമിതമായിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ജീവിത സാഹചര്യം ഉള്ളവരിൽ നടുവേദന വരാനുള്ള ഒരു പ്രധാന ഒരു കാരണമുണ്ട്. വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗർഭപാത്രത്തിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിലുണ്ടാവുന്ന മുഴകൾ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ നടുവേദനയായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറൊന്ന്, ഈ എത്ര കണ്ട് നമ്മളിപ്പോൾ ആധുനിക ലോകം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും പുരുഷനും ഒന്ന് മൂത്രം ഒഴിക്കണം തോന്നിക്കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഒഴിക്കാം. പക്ഷേ സ്ത്രീകൾ അങ്ങനെ അത് ഒതുക്കി പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ആ യൂറിനറി ബ്ലാഡറിൽ നിൽക്കുന്ന യൂറിൻ മറ്റ് ഭാഗങ്ങളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിനായി വരുന്നതിലോ ഏറ്റവും പ്രധാനമായി കാണിക്കുന്നത് നടുവേദനയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇതുപോലെ തന്നെ പിന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അണ്ടാശയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് സ്ത്രീകളിൽ മാത്രം ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇതിന് പുറമെയാണ് വെള്ളപോക്ക് തുടങ്ങിയ സ്ത്രീകളിൽ മാത്രം ഉണ്ടാകുന്ന ചില പ്രത്യേക അസുഖങ്ങൾ, ഇത് നടുവേദനയായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇതിനൊക്കെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് എല്ലാ സമ്മർദ്ദങ്ങളും പലപ്പോഴും അവർ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളോ അവർ അടക്കി ഒതുക്കി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും നടുവേദനയായിട്ടായിരിക്കും. അത് ആ ടെൻഷൻ റിലീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കുടുംബത്തിലോ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നുമില്ലാത്ത ഇത്തരം ഈ നടുവേദനകൾ ഒഴിവായി കിട്ടും എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ നമ്മളെ നാട്ടിൻപുറങ്ങളിൽ ധാരാളം കുളങ്ങളും അതുപോലെ തന്നെ അരുവികളും പുഴകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്ത്രീകൾ ധാരാളം നീന്തി കുളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുളി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നതുകൊണ്ട് നീന്തൽ എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകളുടെ നടുവേദന സ്ത്രീകളിലും പുരുഷന്മാരിലും കുറയ്ക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. ആധുനിക ബാത്റൂമുകൾ വന്നപ്പോൾ അത്തരം ആരോഗ്യ സംബന്ധമായ പരിചരണങ്ങൾ നഷ്ടപ്പെട്ടതും കൂടി നമുക്ക് നടുവേദന കൂടാൻ കാരണമായി, പ്രത്യേകിച്ച് സ്ത്രീകളിൽ.
2: ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ ആയുർവേദ ചികിത്സാ രീതി നടുവേദനയ്ക്ക് എത്രത്തോളം ഫലപ്രദമാണ്?
3: ആയുർവേദ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ അതൊരു പുതിയ ചികിത്സാ രീതിയല്ല, കാരണം 3500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിരുന്ന ഒരു രീതി തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. മാത്രമല്ല നടുവേദന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നടുവേദന ആണെങ്കിൽ അതിനനുസരിച്ച് ഉള്ള ചികിത്സാ രീതികൾ നിശ്ചയിച്ച് അത് ചെയ്യാനാണ് അതിൽ ആയുർവേദത്തിൽ പറയുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ നട്ടലിൽ ഡിസ്കിനുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു നടുവേദന ഒരാൾക്കുണ്ടാവുന്നത്. അത് റേഡിയേറ്റ് ചെയ്തിട്ട് കാലിലേക്ക് കാലിൻ്റെ പിന്നിലൂടെ ഗൃദ്രസി അഥവാ സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഇപ്പോൾ ആയുർവേദത്തിലെ പറയുന്ന മർമ്മ ചികിത്സകളും അല്ലെങ്കിൽ തമിഴിൽ പറയുന്ന മർമ്മ ചികിത്സകളിലും ചെയ്തുകഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഴ്ചകളോ മാസങ്ങളോളം മണൽക്കിഴി കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ കുറേ കാലം അധികം ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി ചെയ്യേണ്ടി വരുന്നില്ല. കാരണം മർമ്മ അടങ്കൽ എന്ന് പറയുന്ന രീതികളും ആയുർവേദത്തിൽ പറയുന്ന കടിവസ്തി, കടിധാര, തൈലവസ്തി, അതുപോലെ തന്നെ ലോക്കലൈസ് ചെയ്യുന്ന നടുവിന് മാത്രം ചെയ്യുന്ന കിഴികൾ, ഇലക്കിഴി, അതുപോലെ നാരങ്ങക്കിഴിയും പിന്നെ ഞവരക്കിഴി തുടങ്ങിയതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ അനുസരിച്ച് ശാസ്ത്രീയമായി അറിയുന്ന ഒരു ഡോക്ടർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ മാസങ്ങൾ കൊണ്ട് മാറുന്ന ഒരവസ്ഥയിൽ നിന്ന് കുറച്ച് ദിവസങ്ങളിൽ വളരെ സുഖം പ്രാപിക്കുകയും ഈ രോഗിക്ക് വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ ജോലിയിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ അഡ്വാൻറ്റേജ്. മാത്രമല്ല ആയുർവേദം പറയുന്നത് മാസത്തിലോ അല്ലെങ്കിൽ ഋതുചര്യ അനുസരിച്ചിട്ട് ശരീരശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് വയറിളക്കുകയും അതുപോലെ തന്നെ മറ്റ് ഋതുചര്യ ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിയാകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് വളരെ ലാഘവത്വം ഉണ്ടാവും. ശരീരം ലാഘവമുള്ളതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നടുവേദന കുറയുന്നു എന്നുള്ളത് വളരെ എഫക്റ്റീവാണ്. മാത്രമല്ല ഇത് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. മറ്റു രീതികളിൽ നിന്ന് വ്യത്യസ്തമായി നോക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് വളരെ വില കുറഞ്ഞ് അല്ലെങ്കിൽ ചെറിയ സംഖ്യയ്ക്ക് നമുക്കിത് ചികിത്സ ഭേദമാക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സൗകര്യമുണ്ട്. സപ്പോർട്ടീവായിട്ട് നമുക്ക് യോഗ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം.
2: ഡോക്ടർ, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മർമ്മ ചികിത്സകനാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, മർമ്മ ചികിത്സ നടുവേദനയ്ക്ക് കൂടുതൽ ഫലപ്രദമാണോ? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ?
3: മർമ്മ ചികിത്സ എൻ്റെ അഭിപ്രായത്തിൽ, ഇപ്പം ഞാൻ മർമ്മ ചികിത്സ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ മർമ്മം നന്നായി ചെയ്യുന്ന സെൻ്ററുകൾ കുറവാണ്. തമിഴിലെ മർമ്മ ചികിത്സ ഒരു കാലത്ത്, ഇപ്പോൾ കേരളം തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മർമ്മ ചികിത്സകളുടെ ഭൂരിഭാഗം വരുന്നത് തമിഴിൽ നിന്നാണ്. ഇത് വളരെ ഫലപ്രദമാണ്. മർമ്മത്തിൽ ഉപയോഗിക്കുന്ന പല ടെക്നിക്കുകളും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ IVDP നട്ടെല്ല് ഡിസ്ക് പ്രൊലാപ്സ് ചെയ്ത് നിൽക്കുന്നത് മണൽക്കിഴി കെട്ടിയിട്ട് രണ്ടാഴ്ച എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു പേഷ്യൻറ്റിൽ നമുക്ക് അത് പ്രത്യേകമായിട്ടുള്ള ചില പൊട്ടിക്കലുണ്ട്, അല്ലെങ്കിൽ പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അത് നടുവിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. ആ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ വേദന കംപ്ലീറ്റായി മാറുകയും പേഷ്യൻറ്റിന് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അയാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. പക്ഷേ ഇതിന് പ്രചാരം ഇന്ന് വളരെ കൂടുതലില്ല. കാരണം നമ്മൾ പ്രചാരണത്തിൻ്റെ ഭാഗത്തിൽ നമ്മൾ വളരെ ആയുർവേദക്കാർ മോശമായതുകൊണ്ടാണ് അത് അറിയപ്പെടാതെ പോയത്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ചില ചവിട്ടിയുഴിച്ചിലുകളുണ്ട്. പിന്നെ ചവിട്ടിയുഴിച്ചിൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്, അത് നടുവിന് ചെയ്യുമ്പോൾ ഡിസ്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന്. പക്ഷേ അത് ശരിയല്ല, തിരിച്ചാണ് സംഭവിക്കുന്നത്. കൃത്യമായി അറിയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ട്രാക്ഷൻ കൊടുത്ത് കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് നമ്മൾ ഒരു കൈ കൊണ്ട് അത് വലിച്ചു പിടിക്കുകയും മറ്റേ ഭാഗത്ത് നമ്മൾ കമഴ്ത്തി കിടത്തി പേഷ്യൻ്റിൻ്റെ പുറത്ത് ചവിട്ടുകയാണെങ്കിൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്, ആധുനിക ഫിസിയോതെറാപ്പിയിൽ പറയുന്ന ജോയിൻറ്റ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് വളരെ കൂടുതലായി കിട്ടുകയും പെട്ടെന്ന് തന്നെ വേദന കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് കേരളത്തിന് പുറത്തും അതേപോലെ തന്നെ വിദേശികളും ധാരാളം ഇത്തരം കംപ്ലൈൻറ്റുകൾ അറിഞ്ഞറിഞ്ഞ് ധാരാളം വരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇതിന് വളരെ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ ആവശ്യമില്ല. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റൂമിൻ്റെ ആവശ്യമില്ല എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു സൗകര്യമാണ്. കുറച്ച് ഔഷധങ്ങൾ മാത്രം മതി എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്.
2: ഡോക്ടർ, ഇന്ന് റോഡപകടങ്ങൾ കൂടുതലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇങ്ങനെ റോഡപകടങ്ങൾ മൂലമുണ്ടാകുന്ന നടുവേദനയും അതുപോലെ തന്നെ ഒരു പ്രധാന പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന നടുവേദനയ്ക്ക്, റോഡപകടങ്ങൾ മൂലമുണ്ടാകുന്ന നടുവേദനയ്ക്ക് മർമ്മ ചികിത്സ കൊണ്ട് എന്തെല്ലാം ആണ് നമുക്ക് ചികിത്സ ചെയ്യാനുള്ളത്?
3: മർമ്മ ചികിത്സ കൊണ്ട് സാധാരണ രീതിയിൽ റോഡപകടങ്ങൾ മൂലമുള്ള നടുവേദനയ്ക്ക് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മസിൽസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സുഷുമ്നയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ആയുർവേദ അല്ലെങ്കിൽ മർമ്മ ചികിത്സ കൊണ്ട് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിൽ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ പറയുകയാണെങ്കിൽ, മർമ്മത്തിൽ മർമ്മ അടങ്കൽ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അത് പല പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങൾ അമർത്തി പ്രഷർ കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മറുതട്ടാണ്, ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങൾ നമ്മൾ തട്ടിക്കൊണ്ട് രോഗിക്ക് വന്നിട്ടുള്ള ആഘാതങ്ങളെ കുറച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും. അടുത്തത് എന്ന് പറയുന്നത് മർമ്മ ടെക്നിക്കുകളാണ്. അത് ചില പ്രത്യേക ട്രാക്ഷൻ കൊടുക്കുക, പ്രത്യേക ഭാഗങ്ങൾ വലിക്കുക, അങ്ങനെ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഈ നടുവിൽ വരുമ്പോൾ കാലിൽ കയ്യിൽ ഓപ്പോസിറ്റ് സൈഡിൽ കയ്യും കാലും വലിക്കുക, അതുപോലെ തന്നെ പ്രത്യേക രീതിയിൽ മലർത്തിക്കിടത്തുക, എന്നിട്ട് പ്രഷർ കൊടുക്കുക, ഇങ്ങനെ കുറയുന്ന ചില രീതികളാണ്. ഇതിന് ശേഷം പിന്നെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പ്രത്യേക രീതിയിലുള്ള മാസേജുകളാണ്. മാസേജ് എന്ന് പറഞ്ഞാൽ ഉഴിച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ കൈകൊണ്ട് ചെയ്യുന്ന ഉഴിച്ചിലുകളുണ്ട്, അതുപോലെ തന്നെ കാൽ കൊണ്ട് ചെയ്യുന്ന ഉഴിച്ചിലുകളുമുണ്ട്. അത് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് എത്ര കണ്ട് ഈ നടുവേദന വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടുവിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അതിനനുസരിച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു മർമ്മ ചികിത്സകനെ രോഗിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞതിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുകയും അതിനനുസരിച്ച് റിസൾട്ട് കാണിച്ചു കൊടുക്കാനും പറ്റും. നേരത്തെ തന്നെ പറയാൻ പറ്റും ഇത്ര ദിവസം കൊണ്ട് ഈ മർമ്മ ചികിത്സ ആയുർവേദ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന റിസൾട്ടുകൾ കിട്ടുമെന്ന് നമുക്ക് നേരത്തെ പറയാൻ പറ്റും. മാസേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ബാൻഡേജുകളാണ്. ഇത് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് കച്ച എന്ന രീതിയിലാണ് പറയുന്നത്. അരയിൽ നടുവിൽ കച്ച കെട്ടുക എന്ന് പറയുന്നത് കച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡേജുകളാണ്. ഇപ്പോൾ ആയുർവേദത്തിൽ 14 വിധത്തിലുള്ള വിവിധ കച്ചകൾ ബാൻഡേജുകൾ പറയുന്നുണ്ട്. പക്ഷേ ആൾ ഓവർ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ 80 വിധത്തിലുള്ള വിവിധ കച്ചകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു, പലതും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെ നമ്മൾ ശരീരത്തിന് നടുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പണ്ടൊക്കെ ആണെങ്കിൽ യുദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ നടുവിൽ കച്ച കെട്ടിയിട്ടാണ് പോകുന്നത്. പിന്നൊന്ന് പറയുന്നത് രോഗമുണ്ടായി കഴിഞ്ഞാൽ നടുവേദന വരാതിരിക്കാൻ വേണ്ടിയുള്ള കച്ചകളാണ്. ഇതിൻ്റെ മോഡിഫൈഡ് ഫോംസാണ് ഇപ്പം നമ്മൾ വരുന്ന വയറിൻ്റെ മുകളിൽ കെട്ടുന്ന പല ബെൽറ്റുകളും ബാൻഡേജുകളും വന്ന് ഇത് വളരെ പ്രചാരത്തിൽ വന്നു തുടങ്ങിയത്. മറ്റൊന്ന് പറയുന്നത് പിന്നെ ഇമ്മൊബിലൈസേഷൻ്റെ പാർട്ടായിട്ട് ഈ നടുവേദനയിൽ നമ്മൾ കെട്ടുന്ന കച്ചകളാണ്. അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഉള്ളിലേക്കും പുറമേക്കും ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പ്രയോഗമാണ്. ഉള്ളിലേക്ക് ഒരുപാട് കഷായങ്ങളുണ്ട്, അതുപോലെ തന്നെ മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ തൈലങ്ങളുണ്ട്, അതുപോലെ തന്നെ ലേഹ്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. പുറമെ തന്നെ നമ്മൾ പുറമെ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള എണ്ണകളുണ്ട്. അപ്പോൾ ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായിട്ടുള്ള എണ്ണകൾ ഒറ്റിച്ചു കൊടുത്ത് അത് നനച്ചിടണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സൂപ്പുകളാണ്. മർമ്മ ചികിത്സയിൽ ധാരാളം സൂപ്പുകൾ പറയുന്നുണ്ട്. നടുവിന് ബലം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള സൂപ്പുകളാണ് ആയുർവേദത്തിലും മർമ്മ ചികിത്സയിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കോഴിയുടെ സൂപ്പുകൾ പറയുന്നുണ്ട്, അതുപോലെ ആടിൻ്റെ സൂപ്പ്, അതുപോലെ തന്നെ പോത്തിൻ്റെ സൂപ്പ്, അങ്ങനെ പല വിധത്തിലുള്ള സൂപ്പുകൾ ഈ മർമ്മ ചികിത്സയിൽ പറയുന്നുണ്ട്. അത് അതാത് അവസ്ഥയിൽ പ്രത്യേക ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള കഷായം ഉണ്ടാക്കിയിട്ട് അതിലാണ് സൂപ്പുകൾ വേവിക്കുന്നത്, അല്ലാതെ സാധാരണ രീതിയിൽ പച്ചവെള്ളത്തിലല്ല. ഈ സൂപ്പുകൾ ഈ അസുഖം മാറുന്നതിനോടൊപ്പം തന്നെ ആ ശരീരഭാഗത്തുണ്ടായിരുന്നു നടുവിനുണ്ടായിട്ടുള്ള ക്ഷതങ്ങളെയോ അല്ലെങ്കിൽ മസിൽസിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെയോ അല്ലെങ്കിൽ നട്ടലിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെയോ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്നുള്ളതാണ്. ഇതിന് പുറമെയാണ് ഇതെല്ലാം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കണ്ടീഷൻസിൽ നമുക്ക് പഞ്ചകർമ്മ ചികിത്സകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു റോഡ് ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരാൾ അത് ഡയഗ്നോസ് ചെയ്ത് ഇന്ന പ്രശ്നം കൊണ്ടാണ് നടുവേദന വന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചികിത്സകൾ പ്ലാൻ ചെയ്യുന്നു. ആ ചികിത്സകൾ കൃത്യമായി പ്ലാൻ ചെയ്തത് രോഗി കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതനുസരിച്ച് തയ്യാറാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രോഗിക്ക് ഫലം കാണിച്ചു കൊടുക്കാൻ പറ്റും. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് ഒരാളിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് അസുഖം മാറുകയും അയാൾ എന്ത് ജോലി ചെയ്തിരുന്നോ ആ ജോലിയിലേക്ക് അയാളെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഫിസിഷ്യൻ്റെ, ഒരു ഡോക്ടറുടെ പ്രധാനമായ ഉത്തരവാദിത്വം. കാരണം അയാൾ സമൂഹത്തിൽ അയാൾക്ക് എന്താണ് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്, അയാൾ എന്താണ് ജോലി ചെയ്യുന്നത്, ആ ജോലി ചെയ്യാൻ അയാളെ വീണ്ടും പ്രാപ്തനാക്കണം. അതിന് ഈ പറയുന്ന ആയുർവേദ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് വളരെ ഫലപ്രദമാണ്. അത് ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് നമ്മൾ ആയുർവേദ മർമ്മ ചികിത്സ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബെഡ്റിനാവാതെ ഉള്ള ഒരവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് പറയാനുള്ളത്. വാഹന അപകടങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ബോധവൽക്കരണവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധ്യതകൾ പറഞ്ഞു കൊടുക്കുകയും അത് അറിയിക്കുകയാണ് ഏറ്റവും വലിയ ഒരു പ്രധാന കാര്യം.
2: ഡോക്ടർ, ഇന്ന് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണല്ലോ ചികിത്സയിൽ ഫിസിയോതെറാപ്പിയുടെ പങ്ക് എന്നുള്ളത്. ആയുർവേദ ചികിത്സയിൽ എങ്ങനെയാണ് ഫിസിയോതെറാപ്പി എന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അത് പ്രത്യേകമായിട്ട് വല്ല രീതികളുമുണ്ടോ?
3: ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളെയും വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില സ്പെസിഫൈഡ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എക്സസൈസുകളാണത്. മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ്, ജോയിൻസിൻ്റെ മൂവ്മെൻറ്റ്സ്, അതേപോലെ നെർവ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം വീണ്ടും വീണ്ടും നമ്മൾ വളരെ ആക്റ്റീവാക്കിക്കൊണ്ട് രോഗിയെ കൊണ്ട് ചെയ്യിക്കുകയും അത് രോഗിയെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്. സാധാരണ രീതിയിൽ പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ചികിത്സ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ആയുർവേദ ചികിത്സയിൽ അങ്ങനെയല്ല. കാരണം ആയുർവേദ ചികിത്സയിൽ ഇപ്പോൾ ഒഴിച്ചിൽ പിഴിച്ചിൽ അതുപോലെ തന്നെ ഞവരക്കിഴി തുടങ്ങിയതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അത് ഒരേ സമയം ചികിത്സയാണ്, ഒപ്പം തന്നെ അത് ഫിസിയോതെറാപ്പിയുമാണ്. അത് 2-in-1 എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക. രണ്ടും കൂടി ഒന്നിച്ചാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പിഴിച്ചിന് ഉപയോഗിക്കുന്ന ഒരു രോഗം, ഒരു മരുന്ന് എന്ന് പറയുന്നത്, ഒരു തൈലം എന്ന് പറയുന്നത് രോഗിയിൽ ആ രോഗത്തിനുള്ള റിസൾട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ചെയ്യുന്ന സമയത്ത് അയാളുടെ മസിൽസിൽ ചെയ്യുന്ന മാസേജുകൾ, ഉഴിച്ചിലുകൾ, അതുപോലെ തന്നെ അവയവങ്ങൾ, കൈ കാല് അല്ലെങ്കിൽ ഓരോ ഭാഗം, നടുവാണെങ്കിൽ നടു എന്ന് പറയുന്ന ഭാഗങ്ങളിലെ ചലനങ്ങളും അതിന് ശേഷമുള്ള കൊടുക്കുന്ന ചലനങ്ങളും ഇതെല്ലാം തന്നെ രോഗിയിൽ ചെയ്യുന്നത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന വളരെ ആക്റ്റീവായിട്ടും പാസീവായിട്ടും കൊടുക്കുന്ന മൂവ്മെൻറ്റ്സാണ്. ഈ മൂവ്മെൻറ്റ്സ് എപ്പോഴും സാധാരണ രീതിയിൽ രോഗികളിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ സഹായിക്കും. അതായത് രണ്ടും രണ്ടല്ല നമ്മൾ ചെയ്യുന്നത്, ചികിത്സ വേറെയും ഫിസിയോതെറാപ്പി വേറെയും എന്നുള്ളതല്ല. ആയുർവേദ സിദ്ധാന്ത പ്രകാരം അന്നത് ഫിസിയോതെറാപ്പി എന്നുള്ള പേരില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ ഫലപ്രദമായിട്ട് രണ്ടും കൂടെ കമ്പൈൻഡായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രണ്ടും കൂടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രോഗിയുടെ അസുഖം മാറുന്ന അതേ സമയമോ അല്ലെങ്കിൽ അതിലൊരല്പസമയം എക്സ്ട്രാ എടുത്തുകൊണ്ട് തന്നെ രോഗിക്ക് ഫിസിയോതെറാപ്പിയുടെ റിസൾട്ട് കൂടി കിട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് അസുഖം മാറുകയും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നടുവേദന ആണെങ്കിൽ നടുവേദന എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കുറയുകയും അയാൾ പൂർവ്വസ്ഥിതിയിലെത്തുകയും വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ അതേ കാര്യം പറയുകയാണ്. ഒരാൾ രോഗം മാറിയിട്ട് അയാൾ സമൂഹത്തിൽ അയാൾ എന്ത് ജോലി ചെയ്തിരുന്നു, അയാൾക്ക് ആ ജോലി ചെയ്യാനുള്ള പ്രാപ്തനാക്കുക എന്ന് പറയുന്നതാണ് പ്രധാന കാര്യം. അത് ഇവിടെ വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ പറ്റും. രോഗിക്ക് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി വരാൻ പറ്റും. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഓരോരോ കാലഘട്ടത്തിലുണ്ടായി. ഇപ്പം നമ്മൾ സ്പോർട്സ് ആയാലും എക്സസൈസ് ആയാലും ഇതൊക്കെ തന്നെ വേണമെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി എന്ന് പറയാം. അതിനെ നമ്മൾ വളരെ പർട്ടിക്കുലർ മൂവ്മെൻറ്റ്സ് പർട്ടിക്കുലർ ജോയിൻറ്റിലോ മസിൽസിലോ കൊടുത്ത് സിസ്റ്റമാറ്റിക്കാക്കി ചെയ്ത് അല്ലെങ്കിൽ സിസ്റ്റമൈസ് ചെയ്തതാണ് നമ്മൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് ആയുർവേദത്തിലും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതെല്ലാം ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഏത് സയൻസിന്നായാലും നമുക്ക് സാംശീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ആയുർവേദത്തിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ വളരെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
2: ഡോക്ടർ, നടുവേദന വന്നു, അത് മാറി, പിന്നെ എല്ലാവരും ഒരു ആകാംക്ഷ നമ്മൾ വളരെ ഭയത്തോടെ കാണുന്നതാണ് പിന്നീടും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. വന്ന് മാറിക്കഴിഞ്ഞ ആളുകൾ ഈ വന്ന് കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ വേണ്ടി, വന്ന് അസുഖം ഭേദമായി പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗിയായിട്ടുള്ള ഒരാൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: ഒരു വ്യക്തി ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് തൻ്റെ ശരീരം എന്താണെന്നാണ്. നമ്മൾ രണ്ട് രീതിയിലുള്ള പഠനങ്ങളാണ് ലോകത്താകെയുള്ളൂ. ഒന്ന്, നമ്മളെ തന്നെ പഠിക്കുക, നമ്മുടെ ശരീരത്തെ പറ്റി പഠിക്കുക. നമ്മൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, നമ്മൾ എത്ര ഭക്ഷണം കഴിക്കണം, നമ്മൾ എത്ര നേരം കിടന്നുറങ്ങണം, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇത് പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ സബ്ജക്റ്റ് ഇതായതുകൊണ്ട് നമ്മൾ നടുവിനെ പറ്റി നമ്മൾ തന്നെ പഠിക്കണം. നമുക്ക് എത്ര ഭാരം പൊക്കാൻ പറ്റും, എത്ര ഉയർന്ന് ചാടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒരാൾക്കൊരു നടുവേദന വന്നു, അതിൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ അയാൾക്ക് അറിയുന്നതായിരിക്കും. വളരെ ഡീപ്പായിട്ട് മെഡിക്കൽ സയൻസിൻ്റെ അനാറ്റമിക്കലോ അല്ലെങ്കിൽ ഫിസിയോളജിക്കലോ സ്ട്രക്ചറലോ ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ അറിയില്ല. അയാളത് അറിയുന്നത് ഇങ്ങനൊരു അസുഖം വരുമ്പോൾ അയാൾ ഹോസ്പിറ്റലിൽ എത്തുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോൾ ഡോക്ടർ അയാൾക്ക് വിശദമായിട്ട് ഇന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. കാരണം LND സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. നട്ടലിൽ ഇന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് വരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അതുപോലെ തന്നെ എക്സ്റേ MRIയിൽ കിട്ടുന്ന ഡാറ്റ ഡയറക്റ്റ് ഡാറ്റ രോഗിക്ക് വിവരിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇന്ന ഭാഗത്ത് ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ളത് രോഗി അറിഞ്ഞു, അതിനുശേഷം അതിന് ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ പഠിച്ചു മനസ്സിലാക്കി, അതിനുശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന കണ്ടീഷൻസിൽ ഇന്ന റിലീഫ് നിങ്ങൾക്ക് കിട്ടും, ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ സാമാന്യമായിട്ട് ഒരു രോഗിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ആ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലെ ഡോക്ടേഴ്സും അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഒരു രോഗിക്ക് ഇത് വരാതിരിക്കാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആദ്യമുണ്ടായ രോഗം ഉണ്ടായതിൻ്റെ സാഹചര്യങ്ങളിൽ വീണ്ടും ഉണ്ടാക്കാതിരിക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ ബൈക്ക് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ അങ്ങനെ ബൈക്ക് ഓടിക്കുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കുക, അല്ല നിർബന്ധമായും അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കച്ചകൾ കെട്ടുകയോ അല്ലെങ്കിൽ അരയിൽ നമ്മൾ ഇന്ന് കിട്ടുന്ന ഇഷ്ടംപോലെയുള്ള ബെൽറ്റുകളുണ്ട്, ഈ ബെൽറ്റുകൾ ഉപയോഗിക്കുകയോ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ ജോലി കഴിഞ്ഞതിന് വന്നതിന് ശേഷം നടുവിന് ആയാസം കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് എക്സസൈസ് ഒരു അരമണിക്കൂറെങ്കിലും ചെയ്യാം. ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് മലർന്ന് നീന്തുന്നതാണ്. നീന്താൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കുളങ്ങളിലോ എവിടെയെങ്കിലും പോയിട്ട് അയാൾ നീന്തി കഴിഞ്ഞാൽ ചേരും. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും വരില്ല എന്നുള്ളൊരു സൗകര്യമുണ്ട്.
4: പീസ് റേഡിയോ ആരോഗ്യവിചാരത്തിൽ പങ്കെടുത്ത് നടുവേദനയും ആയുർവേദ ചികിത്സാ രീതികളും എന്ന വിഷയത്തിൽ നമ്മുടെ ഇത്ര നേരം സംസാരിച്ചത് പട്ടാമ്പി അമിയ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ വിനോദകൃഷ്ണൻ ഡോക്ടറാണ്. അദ്ദേഹം അറിയപ്പെടുന്ന, ഇന്ത്യയിലൊട്ടാകെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ മർമ്മ ചികിത്സകൻ കൂടിയാണ്. ഇന്നത്തെ ആരോഗ്യവിചാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ ഒരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം ഇൻഷാല്ലാ.
1: താങ്ക് യു ഡോക്ടേഴ്സ്, ഡോക്ടർ വിനോദ് കൃഷ്ണൻ, അതുപോലെ തന്നെ ഡോക്ടർ സമീർ ബാബു. ഇവർ നടത്തിയിട്ടുള്ള ആരോഗ്യവിചാരത്തിലെ ചർച്ചയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മഷാല്ലാ, നടുവേദനയും ആയുർവേദ ചികിത്സയും. ഇനി പ്രാർത്ഥന പഠനം.
0: യെസ്, അപ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആയുധമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. ആ പ്രാർത്ഥന ശരിക്ക് പല രൂപത്തിൽ പ്രാർത്ഥനകളുണ്ട്, അതുപോലെ തന്നെ ദിക്റുകളുണ്ട്. അപ്പോൾ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നേതൃത്വം നൽകുന്നത്. ഇൻഷാല്ലാ പ്രാർത്ഥനാ പഠനം പഠിക്കാം.
5: നാം പഠിക്കുകയുണ്ടായത് ഇനി ഇവിടെ നിന്ന് തുടർന്നുള്ള ഭാഗം നോക്കൂ നിങ്ങൾ. റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൻ നാരി വഅദാബിൻ ഫിൽ ഖബർ. ഇതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. റബ്ബി അസ്അലുക, റബ്ബി അസ്അലുക, റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി, റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി, റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു വഖൈറ മാ ബഅദഹു വഖൈറ മാ ബഅദഹു റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹു വശർരി മാ ബഅദഹു വശർരി മാ ബഅദഹു റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി റബ്ബി അഊദു ബിക മിനൽ കസലി
6: റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി വസൂഇൽ കിബരി വസൂഇൽ കിബരി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൽ ഫിന്നാരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ വഅദാബിൻ ഫിൽ ഖബർ വഅദാബിൻ ഫിൽ ഖബർ വഅദാബിൻ ഫിൽ ഖബർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദാൽ യൗമി വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദാൽ യൗമി വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമുക്കേവർക്കും ദിനേന ഈ ഒരു പ്രാർത്ഥന ചൊല്ലാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: ഓക്കെ, അപ്പോൾ പ്രാർത്ഥന പഠനം കേട്ട് കഴിഞ്ഞു. രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അതിൻ്റെ ഭാഗം രണ്ട്, അബ്ദുള്ള മുഹസിൻ വണ്ടൂർ ആയിരുന്നു നമ്മളോട് പ്രാർത്ഥനാ പഠനം നമുക്ക് പഠിപ്പിച്ചു തന്നത്. റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടി പൂമരത്തണലിൽ.
0: പൂമരത്തണല് നമ്മൾ എപ്പോഴും പറയലുണ്ട്, അത് കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടി എന്നിങ്ങനെ നമ്മൾ പറയുമ്പോഴേ ഈ ഒരു സമയം കുട്ടികൾക്ക് എത്രമാത്രം അത് കിട്ടും എന്നുള്ളത് നമുക്ക് ഒരു എന്തെങ്കിലും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ?
1: അതല്ല, കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടി എന്ന് പറയുമ്പോഴേ അത് പറയുമ്പോൾ വലിയവർക്കൊരു പ്രത്യേക ശ്രദ്ധ.
0: യെസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്കുള്ള പരിപാടിയിൽ പ്രത്യേകമായി നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. അമിത ഉപയോഗം പാടില്ല, അതാണ് ഇന്നത്തെ വിഷയം. ഇൻഷാല്ലാ പൂമരത്തണലിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാം, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ പൂമരത്തണലിൻ്റെ എപ്പിസോഡുകൾ പലതും കഴിഞ്ഞു പോകുമ്പോൾ പൂമരത്തണലിനെ തണലത്തിരുന്നു കൊണ്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലേ? നമ്മൾ പല ക്ലാസ്സുകൾ കഴിയുമ്പോഴും എല്ലാവരും പറയുന്നുണ്ട്, പീസ് റേഡിയോ പൂമരത്തണലിലെ കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ കുട്ടി നല്ല മാറ്റമുണ്ട്, അവനിപ്പോൾ ഉമ്മാനെ അനുസരിക്കുന്നുണ്ട്, വാപ്പാനെ അനുസരിക്കുന്നുണ്ട്, അവനക്ക് പല കാര്യത്തിലും നല്ല അനുസരണുണ്ട്, എന്തു പറഞ്ഞാലും നമ്മുടെ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കും അത് ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ടല്ലേ കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരെയും പറ്റിയിട്ട്. എന്നാൽ ഇന്ന് പീസ് റേഡിയോ പൂമരത്തണലിലെ നമ്മളിന്ന് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളാരും അറിയാതെ പോകുന്ന ഒരു ധൂർത്തിനെ പറ്റിയിട്ടാണ്. കൂട്ടുകാരെ, എന്താണ് ധൂർത്ത് എന്ന് പറഞ്ഞാൽ? ആ ധൂർത്ത് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ധൂർത്ത് എന്ന് പറഞ്ഞാൽ അമിതമായി ഉപയോഗിക്കുക, ആവശ്യത്തിനപ്പുറം ഉപയോഗിക്കുക എന്നതാണ് കൂട്ടുകാരെ ധൂർത്ത് എന്ന് പറയുന്നത്. നമ്മൾ പലരും പുഴയുടെ ഓരത്തുകൂടി നടന്നു പോകുന്നുണ്ട്, പുഴയുടെ നടുമധ്യേ വാഹനങ്ങളിൽ കൂടി പാലത്തിൻ്റെ പുറത്തുകൂടി നടന്നു പോകാറുണ്ട്, വാഹനത്തിൽ പോകാറുണ്ട്. ഇരുവശങ്ങളിലുള്ള നദികളും കായലുകളും

ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം, ആ പുഴയിലൊക്കെ നീന്തി കുളിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു വേണം വെള്ളം ഉപയോഗിക്കാൻ. അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഒരു സംശയം, എങ്ങനെയായിപ്പോ പുഴയിലൊക്കെ പോയി കുളിക്കുമ്പോ വെള്ളം ശ്രദ്ധിച്ചു ഉപയോഗിക്കാ? നമ്മളെങ്ങനെയാ പുഴയിലൊക്കെ, പുഴയിൽ പോകുന്നു, ചാടി കുളിക്കുന്നു അല്ലേ, അവിടെ നീന്തി ആടിച്ച് അക്കരെ ഇക്കരെ ആടിച്ച് നീന്തി ഉഷാറാക്കി, നീന്താൻ അറിയുന്നവർ നീന്തിയും നീന്താൻ അറിയാത്തവർ അപ്പനക്ക് നീന്തണം എന്ന് പറഞ്ഞ് നീന്തിയും, അങ്ങനെ പല പ്രവർത്തനങ്ങൾ നമ്മൾ ആ പുഴയിൽ നിന്ന് പന്ത് കളിക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ കൂട്ടുകാരെ. ആ പുഴയിൽ നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് നീ ശ്രദ്ധിക്കണേ. അദ്ദേഹം ചോദിച്ചു, നബിയെ വെള്ളവും അധികമായി ഉപയോഗിക്കാൻ പാടില്ലേ? നമ്മളെപ്പോലത്തെ ചോദ്യം അല്ലേ. പുഴയിൽ കുളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞപ്പോൾ, ഏ പുഴയിലും കുളിക്കുമ്പോൾ വെള്ളം ശ്രദ്ധിക്കണോ, വെള്ളം ഉപയോഗിക്കുമ്പോഴും അത് ശ്രദ്ധിക്കണോ? അല്ലാ, അതുപോലെ നമുക്കുണ്ടായ സംശയം പോലെ സഅദ് റളിയല്ലാഹു അൻഹുവിന് ആ സംശയം ഉണ്ടായി. അപ്പോ ചോദിച്ചു, നബിയെ വെള്ളവും അധികമായി ഉപയോഗിക്കാൻ പാടില്ലേ നബി എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, ഒഴുകുന്ന പുഴയിൽ നിന്നാണെങ്കിൽ പോലും. നോക്കൂ കൂട്ടുകാരെ, വെള്ളം അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ അത് വിരോധിച്ചു, പാടില്ല, ഒഴുകുന്ന പുഴയിൽ പോയി നീ കുളിക്കുകയും നനയ്ക്കുകയും അലക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലും ശരി തന്നെയാണ് മോനെ, അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, പടച്ചോനെ കുടുങ്ങി. കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില വേനൽക്കാലങ്ങളിൽ, വെക്കേഷൻ സമയത്ത്, വേനൽക്കാലങ്ങളിൽ നമ്മുടെ വീട്ടിലെ കിണറിൽ വെള്ളം വറ്റും. പടച്ചോനെ, മോട്ടറിൽ ടാങ്കിലേക്ക് വെള്ളം നിറയാൻ വല്ലാത്ത പാടാണ്, വല്ല ചാതി. കഷ്ടപ്പെട്ട് നമ്മൾ കിണറിൽ പോയി മുക്കി കോരി കുളിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ വല്ലാത്ത റിസ്ക്കാണ് അല്ലെ അങ്ങനെ കുളിക്കുന്നത്. എന്നാ കൂട്ടുകാരെ, അങ്ങനെ വെള്ളം നമ്മുടെ നാടുകളിൽ നഷ്ടപ്പെടാറുണ്ട് വേനൽക്കാലങ്ങളിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ വെള്ളം ആ സമയത്ത്, ആ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ആ വെള്ളം കുറച്ച് കുറച്ചായിട്ട് മടിയരും. നമ്മൾ പോയിട്ട് വെള്ളം പൈപ്പ് തുറന്നിട്ട് പൈപ്പിങ്ങനെ തുറന്ന് വയ്ക്കും, ഇങ്ങനെ വെള്ളം പോവും. അപ്പോൾ നമ്മൾ ഇടാ വെള്ളം പൈപ്പ് പൊട്ടിടാ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് പൈപ്പ് പൊട്ടിക്കും, ഞാൻ എന്ന് പറഞ്ഞിട്ട് പൈപ്പ് നമ്മൾ പൊട്ടും അല്ലേ. അതുപോലെ വേനൽക്കാലത്ത് നമ്മൾ അങ്ങനെ ശ്രദ്ധാപൂർവം, ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്താൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുണ്ടാക്കി കുളിക്കാൻ പറ്റുമെങ്കിൽ അതിൽ കുളിച്ച് വെറുതെ നമ്മൾ കഴിവിൻ്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരെ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കും അല്ലേ. എന്നാൽ വേനൽക്കാലം കഴിഞ്ഞ് സുന്ദരമായ അള്ളാഹുവിൻ്റെ നിഅമത്ത് മഴ വരുമ്പോൾ നമ്മുടെ കിണറുകളിലും നമ്മുടെ ടാങ്കുകളിലും വെള്ളമൊക്കെ സുലഭമാണ് അല്ലേ, അല്ലേ കൂട്ടുകാരെ. വെള്ളമൊക്കെ സുലഭമായിട്ടിങ്ങനെ ഉണ്ടാകും. അപ്പോഴാണ് നമുക്കെല്ലാവർക്കും വല്ലാത്ത സന്തോഷം അല്ലേ. ഹായ്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ഇതിൽ നമുക്ക് അടിച്ച് പൊളിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കൂട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിന് പറയാനുള്ള എന്താണെന്നറിയോ, അങ്ങനെ നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ റസൂൽ

0: അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പുഴയിൽ നിന്നാണ് നീ കുളിക്കുന്നതെങ്കിലും വെള്ളം ഉപയോഗിക്കുന്നതെങ്കിലും നീ സൂക്ഷിക്കണം സഅദേ റളിയല്ലാഹു അൻഹു. വിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ഇക്കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? വേനൽക്കാലമായാലും മഴക്കാലമായാലും നമുക്ക് വെള്ളം കിട്ടുമ്പോൾ നമ്മൾ അതിൽ ഉഷാറാക്കും. എത്രത്തോളം വെള്ളവും, വെള്ളം മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ ഭക്ഷണവും വസ്ത്രവും പണവും എല്ലാം നാം ധൂർത്താക്കി അമിതമാക്കിയിട്ട് നമ്മൾ കളയുന്നുണ്ടല്ലേ, അല്ലേ? അതുകൊണ്ടാണ് കൂട്ടുകാരെ ഈ പൂമരത്തണലിന് പഠിപ്പിക്കാനുള്ളത്, ധൂർത്തു പാടില്ല. അമിത ഉപയോഗം പാടില്ല എന്ന്. കാരണം എന്താ? ലക്കത് കാനലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും കൂട്ടുകാരെ, നിങ്ങളുടെ പ്രവാചകനിൽ, നമ്മുടെ പ്രവാചകനാരാ? എല്ലാവരും പറയൂ, നമ്മുടെ പ്രവാചകൻ ആരാ? ആരാണ്? നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലല്ലോ. എന്തിന്? അമിതമായിട്ട് ഉപയോഗിക്കാൻ ഒരു കാര്യവും വെള്ളം പാടില്ല. വെള്ളം അമിതമായിട്ട് ഉപയോഗിക്കരുത്. ഭക്ഷണം ആവശ്യത്തിന്, അല്ലേ? അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പീസ് റേഡിയോ പൂമരത്തണലിൽ നിങ്ങൾ കേൾക്കുന്നത് അമിത ഉപയോഗം പാടില്ല പാടില്ല പാടില്ല എന്ന്. എത്ര ഭക്ഷണമാണ് നമ്മൾ നശിപ്പിക്കുന്നത്! ഒരു ഉദാഹരണങ്ങൾ, ഇങ്ങനെ മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയും. ഭക്ഷണത്തിനെ പറ്റി, വസ്ത്രത്തെപ്പറ്റി, വെള്ളത്തെപ്പറ്റി പറഞ്ഞു. ഭക്ഷണത്തെ, എത്ര ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്, അല്ലേ കൂട്ടുകാരെ? എപ്പോഴെങ്കിലും നമ്മുടെ വയറ് ഫുള്ളായി നിറഞ്ഞതിന് ശേഷം ബാക്കി ഭക്ഷണം നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴേ, അങ്ങ് കുറേ ദൂരത്ത് റോഹിംഗ്യ മുസ്ലിങ്ങളെപ്പോലെ കുറേ ആളുകൾ ഭക്ഷണമില്ലാതെ മരുഭൂമികളിൽ, ആ ഒരു നേരത്തെ ഭക്ഷണം നമ്മളിങ്ങനെ വയറ് ഫുള്ളാക്കി നമ്മുടെ പള്ള നിറഞ്ഞ് കവിഞ്ഞ് കഴിച്ച് നമ്മൾ എഴുന്നേറ്റ് പോയി ബാക്കി ഭക്ഷണം ഇങ്ങനെ ഉപേക്ഷിച്ച് തള്ളുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത്, പാവം ഭക്ഷണം ഇല്ലാത്ത നാടുകളിലെ കുട്ടികൾ കൂട്ടുകാർ ഉമ്മാൻ്റെ ബാക്കിൽ പോയിട്ട് ഉമ്മ വിശക്കണുമ്മ, ഉമ്മ വിശക്കണുമ്മ, ഉമ്മ വിശക്കണുമ്മ എന്ന് പറയുന്ന കുറേ കൂട്ടുകാരുണ്ട് കൂട്ടുകാരെ. നമ്മളത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും ആ കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ കുറേ ഭക്ഷണം വേസ്റ്റാക്കുന്നുണ്ട്, വെള്ളം വേസ്റ്റാക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പാവം കുറേ കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മറുനേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുറേ ആളുകളുണ്ട്, ഇല്ലേ? വേണ്ടല്ലേ? വേണോ കൂട്ടുകാരെ? അപ്പോൾ നമുക്ക്, അതുകൊണ്ടല്ലേ നമ്മുടെ പ്രവാചകൻ പറഞ്ഞത് കുലു വശ്രബു വലാ തുസ്രിഫു. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്നത്, കുലു വശ്രബു വലാ തുസ്രിഫു. നിങ്ങൾ തിന്നണം, കുടിക്കണം, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം ആവശ്യത്തിന് കേട്ടോ. വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത്. പാടുണ്ടോ? അപ്പൊ നമുക്ക് അമിതമാക്കാൻ എവിടെയെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ കൂട്ടുകാരെ? ഉണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ടാണ് കൂട്ടുകാരെ പറയുന്നത്, നമ്മൾ അമിതമായിട്ട് ഭക്ഷണമായാലും വെള്ളമായാലും ഉപയോഗിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ കളയുന്ന ഭക്ഷണങ്ങൾ, വെള്ളം കുറേ കിലോമീറ്ററുകൾ നടന്ന് മരുഭൂമികളിൽ വെള്ളം കണ്ടെത്തുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്, അല്ലേ? അവരൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ എത്ര വെള്ളമാണ് കളയണത്, അല്ലേ? പുഴയിൽ പോലും നിങ്ങൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമ്മൾ അവിടെ നിന്നിട്ടിങ്ങനെ നീന്തി കളിക്കുമ്പോൾ കൈയിട്ട് ഇപ്പുറത്തടിക്കുമ്പോൾ എത്രയോ വെള്ളം ദൂരത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്, വെറുതെ ഇല്ലാതായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കൂട്ടുകാരെ, അതുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ദൂർത്തായിട്ട് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. വസ്ത്രം, അതുപോലെ തന്നെ വസ്ത്രം, എത്ര ആളുകൾ വസ്ത്രമില്ലാത്ത കുറേ കൂട്ടുകാരെ നമുക്ക് കാണാൻ പറ്റും. എത്ര കുട്ടികൾ ഇല്ലേ കൂട്ടുകാരെ, വസ്ത്രമില്ലാതെ, ഒരു നേരത്തെ വസ്ത്രമില്ലാതെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ചില കൂട്ടുകാരെ കാണാം, ബട്ടൺസ് പൊട്ടിയത് അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ കയറിയ ഷർട്ടുള്ള കുട്ടി അല്ലേ, പഠിക്കാൻ പുസ്തകമില്ലാത്ത. എന്ന് ടീച്ചർ ചോദിക്കും, എവിടെ എൻ്റെ പുസ്തകം, എൻ്റെ പുസ്തകം കാണാനില്ല ടീച്ചറെ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മൾ കാണാൻ പറ്റും? പറ്റൂലേ, നമ്മൾ കാണില്ലേ. പക്ഷെ നമ്മുടെയൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ പുസ്തകവും വസ്ത്രവും ഒക്കെ ഇങ്ങനെ നമ്മളെ വാപ്പയമ്മ ഇങ്ങനെ വാങ്ങിത്തരേണ്, അത് നമ്മളിങ്ങനെ അമിതമായിട്ട് ഒരു ഉപയോഗവുമില്ലാതെ ദൂർത്താക്കി കളയണുണ്ട്. അല്ല കൂട്ടുകാരെ, അങ്ങനെ കളയാൻ പാടുണ്ട്, നമ്മള് പാവം കിട്ടൂലേ അള്ളാൻ്റെ അടുത്ത് നിന്ന്. അപ്പൊ കൂട്ടുകാരെ ശ്രദ്ധിക്കുമല്ലോ, ഇനി മുതൽ ആ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, ഇന്നൽ മുബദ്ദിരീന കാനു യഖ്‌വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. തീർച്ചയായും ദുർവ്യം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാജ് തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകുന്നു. കണ്ടോ, നിങ്ങൾ കേട്ടോ കൂട്ടുകാരെ, ദുർവ്യം ചെയ്യുന്നവർ അല്ലേ, ദൂർത്ത് അമിതമായിട്ട് ഉപയോഗിക്കുന്നവൻ ആരെ കൂട്ടാ, പിശാജിന്റെ കൂട്ടുകാരനാകുന്നു. പിശാജോ അല്ലാഹുവിൽ നന്ദി കെട്ടവനും നന്ദി കെട്ട ആളാണ് പിശാജ് അല്ലേ, അല്ലേ കൂട്ടുകാരെ? നമുക്ക് നന്ദിയില്ലേ അള്ളാഹിൻ്റെ അടുത്ത്? നമ്മൾ നന്ദിയുള്ള കൂട്ടുകാരാണെങ്കിൽ എല്ലാം നമുക്ക് കുളിക്കാൻ പുഴ സൗകര്യം ഒരുക്കിത്തുന്നത് ആരാ? നമ്മുടെ അള്ളാഹുവാണ് അല്ലേ. ആ അള്ളാഹുവിനോട് നന്ദിയുണ്ടെങ്കിൽ അമിതമായിട്ട് ഉപയോഗിച്ച് അള്ളാഹിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്ത പിശാചിനെ കൂട്ടുകെട്ടോ? ഇല്ലല്ലോ. കൂട്ടുകെട്ടോ കൂട്ടുകാരെ നമ്മള്? ഇല്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് അമിതമായിട്ട് ഉപയോഗിക്കുന്നവൻ പിശാചിന്റെ കൂട്ടുകാരനാണ് കേട്ടോ. അതുകൊണ്ടേ നിങ്ങള് അമിതമായിട്ട് ഉപയോഗിച്ച് വലിയ ആളായിക്കൊണ്ട് പിശാചിന്റെ കൂട്ടുകാരനാവണ്ട, ആകണോ നമുക്ക്? അപ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞെന്താ പറയുക, നമ്മളിങ്ങനെ ദൂർത്തായിട്ടൊന്നും ഉപയോഗിക്കാതിരിക്കുക ഒരൊറ്റ വഴിയുള്ളൂ, നമ്മളിൽ താഴെ ഉള്ളവരിലേക്ക് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ പേര് കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞത് കൂട്ടുകാരെ? പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ശ്രോതാക്കളെ, നിങ്ങളെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടപ്പോ എന്തു പറഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഉന്നറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും ഫലാ തൻറു മൻ ഹുവ ഫൗകകും. കൂട്ടുകാരെ നിങ്ങളെല്ലാവരും നോക്കണം, നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. ഫല തന്നുറു, നിങ്ങൾ ആരും നോക്കല്ലേ, മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. കാരണം എന്താ, നമ്മളെക്കാളും മുകളിലുള്ള, നമ്മളെക്കാളൊക്കെ ചിലപ്പോൾ സമ്പത്തുള്ള, നമ്മളെക്കാളൊക്കെ വലിയ പ്രമാണിമാരായ സ്ഥാനം കൊണ്ട് സമ്പത്ത് കൊണ്ട് പ്രമാണിയമായ ആളുകളിലേക്ക് നോക്കാൻ പാടില്ല. അവർക്ക് അതുണ്ടല്ലോ, എനിക്കിതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കാൻ പാടില്ല. അങ്ങനെയൊന്നും നോക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പാവപ്പെട്ട, നമുക്കിപ്പോൾ ഒരു നേരം കഴിക്കാൻ ഭക്ഷണം ഉണ്ടല്ലോ. അതുപോലില്ലാത്ത കുറേ സോമാലിയ പോലുള്ള രാജ്യങ്ങളിലെ ആളുകൾ അല്ലേ പട്ടിണി കിടക്കണില്ലേ? അല്ലേ കൂട്ടുകാരെ, അവിടേക്ക് നമ്മൾ നോക്കണം. നമ്മുടെ വീണ്ടെടുത്തുള്ള അയൽവാസി പാവം പട്ടിണി കിടക്കണ, അവനിലേക്ക് നമ്മൾ നോക്കണം. വേണ്ട കൂട്ടുകാരെ, അതല്ലേ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്? കൂട്ടുകാരെ, വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും തന്നെ അധികമായിട്ട് വെള്ളമല്ല, ഏത് കാര്യം ഭക്ഷണമായാലും വസ്ത്രമായാലും അമിതമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. എന്താ കാരണം? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളു എടുക്കുന്ന രീതി എങ്ങനെയെന്നറിയോ? പ്രവാചകൻ ഉപയോഗിക്കുന്ന വെള്ളം എങ്ങനെയെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ രീതി എങ്ങനെയെന്നറിയോ? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅതസിലു ബിസ്സാഇ ഇലാ ഖംസതി അംദാദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിൻ്റെ അർത്ഥം എന്താ? നബി എന്താ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്? നബിയുടെ പേര് കേട്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അങ്ങനെ നമ്മുടെ നബി നാലോ അഞ്ചോ മുദ്ദ് വെള്ളം കൊണ്ട് കുളിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളു ചെയ്യാൻ എത്ര വെള്ളമാണ് ഉപയോഗിച്ചിരുന്നതെന്നറിയുമോ? കൂട്ടുകാർക്ക് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ എത്ര വെള്ളമാണ് കുളിക്കാൻ? ഒരു ഒന്നോ നാലോ അഞ്ചോ മുദ്ദ് മാത്രം വെള്ളം. മുദ്ദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൈ, രണ്ട് നമ്മുടെ രണ്ട് കൈ വെച്ചാൽ അതിൽ എത്ര വെള്ളം കൊള്ളും? അതുപോലത്തെ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമൊക്കെ അതിലൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. റസൂൽ അങ്ങനെ കുളിച്ചിരുന്നു. വെള്ളത്തിന് നാളെ റബ്ബിൻ്റെ കോടതി പോകുമ്പോൾ റബ്ബ് ചോദിച്ചാൽ, എടോ എൻ്റെ വെള്ളം നീ കുടിച്ചിട്ടേ, എനിക്ക് വേണ്ടി എന്താ ചെയ്തു വെച്ചത്? ആ വെള്ളം നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ എന്ത് ഉത്തരമാണുള്ളത് അല്ലേ? ആ പ്രവാചകൻ്റെ പേടി അതായിരുന്നു. നമുക്കും ആ പേടി വേണ്ട കൂട്ടുകാരെ. അള്ളാഹു തന്ന ഭക്ഷണം, അള്ളാഹു തന്ന വെള്ളം, അതിനെക്കുറിച്ചൊക്കെ നാളെ അള്ളാഹു ചോദിച്ചാൽ. അതുകൊണ്ട് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും, പീസ് റേഡിയോ പൂമരത്തണലിലെ ശ്രോതാക്കളും എല്ലാവരും ഈ പ്രവാചകൻ്റെ മാതൃകയാണ് പിൻപറ്റേണ്ടത്. വേണ്ടേ, ഈ പ്രവാചകൻ്റെ മാതൃക നമ്മളെല്ലാവരും പിൻപറ്റണം. ആ പ്രവാചകനെ പോലെ, പ്രവാചകനെ ഉപയോഗിച്ചതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കണം, കുറച്ച് ഭക്ഷണം കഴിക്കണം കഴിക്കണം. പക്ഷേ താഴെ ഉള്ളവരിലേക്ക് നോക്കിയിട്ട് ഭക്ഷണം അമിതമായിട്ട് വേസ്റ്റാക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ പീസ് റേഡിയോ പൂമര തണലിൻ്റെ വളരെ വലുതായ സന്ദേശം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും നിങ്ങളുടെ പുതിയ പുതിയ കൂട്ടുകാരെ കൂടി ഇതിലേക്ക് ക്ഷണിക്കുക. ഒരുമിച്ചിരുന്ന് പീസ് റേഡിയോ പൂമര തണൽ നിങ്ങൾ കേൾക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ കേട്ടത് പൂമര തണലിൽ അമിത ഉപയോഗം പാടില്ല എന്ന വിഷയത്തിൽ അൽഫാദ പൂന്തുറ പൂമരത്തണലിൽ കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു. നമ്മളൊക്കെ അത് കേൾക്കുകയുണ്ടായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഇൻഷാല്ലാ ഇനി റേഡിയോ വൈബ്സിൽ നുറുങ്ങുകളുടെ സമയമാണ്.
3: ദാനത്തിന്റെ പെരുമഴ. എവിടെയാണെന്ന കൂട്ടുകാരൻ്റെ ഫോൺ ചോദ്യത്തിന് ഗേറ്റ് നമ്പർ പറയുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ നിൽക്കുക, ഉടനെ എത്താമെന്നായിരുന്നു അവൻ്റെ മറുപടി. മദീനയിലെ മസ്ജിദുൻ നബവിയിലായിരുന്നു അഞ്ചാണ്ടിനു ശേഷമുള്ള കണ്ടുമുട്ടലിനായി കൂട്ടുകാരനെ കാത്തിരുന്നത്. കുറേ നേരമായിട്ടും എത്താതിരുന്നപ്പോൾ വിളിച്ചതിന് ഉടനെ എത്താമെന്ന് തന്നെയായിരുന്നു വീണ്ടും മറുപടി. കേരള ഭക്ഷണം കിട്ടാതെ വിഷമിച്ച ഒരു ഹാജി കുടുംബത്തെ മലയാളി ഹോട്ടലിൽ ഊട്ടിയിട്ടാണ് സുഹൃത്തിൻ്റെ വരവ്. മക്ക മദീന ഹറമുകളുടെ പരിസരങ്ങളിൽ അങ്ങനെയാണ്. ആരും പരോപകാരിയായിപ്പോകും. സേവന സന്നദ്ധരായ യൂണിഫോം ധരിച്ച വളണ്ടിയർമാരുണ്ടെങ്കിലും എല്ലാവരും സ്വയം സേവകരാകുന്നതാണ് കാഴ്ച. ഹജ്ജ് കമ്മിറ്റിയിൽ മുൻകൂർ അടച്ച പണത്തിൽ നിന്ന് 2,100 റിയാൽ നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിൽ വെച്ച് മക്ക മദീന ചെലവുകൾക്കായി തന്നപ്പോൾ 40 ദിവസത്തിന് ആ തുക തികയുമോ എന്നായിരുന്നു ആശങ്ക. എന്നാൽ ആശങ്ക അസ്ഥാനത്തായിരുന്നു എന്നതാണ് അനുഭവം. മക്കയിലെ താമസ സ്ഥലത്ത് എതിരേറ്റത് തന്നെ മലയാളി സേവകരുടെ ചുടുകഞ്ഞിയായിരുന്നു. മുറിയിൽ ഓരോരുത്തർക്കും ദിവസവും 3 ഇനം പഴങ്ങൾ വാതിൽക്കിലെത്തിച്ചിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് കെട്ടിടമുടമയുടെ ഹദിയയായിരുന്നുവെന്ന്. ദിവസവും 800-ൽ വരുന്ന ഹാജിമാർക്കാണ് ഇത് എത്തിച്ചിരുന്നത്. മസ്ജിദുൽ ഹറമിലേക്കുള്ള വഴികളിലെമ്പാടും സൗജന്യ സ്നേഹസമ്മാനങ്ങളുടെ പെരുമഴയായിരുന്നു. കുടിവെള്ളക്കുപ്പികളും വിവിധ പഴനീർ കുപ്പികളും ഭക്ഷണങ്ങളും നൽകിയിരുന്നു. ഈത്തപ്പഴവും തൊപ്പികളും തുടങ്ങി കുടകൾ വരെ ഈ സമ്മാനങ്ങളിൽ പെട്ടിരുന്നു. ഹാജിമാർക്ക് സേവനം നൽകാൻ വലിയ സമ്പന്നർ വരെ പൊരിവെയിലിൽ പാതയോരത്ത് വിയർത്ത് കാത്തിരുന്ന കാഴ്ച വേറിട്ടൊരനുഭവമായിരുന്നു. അത്തരം സമ്മാനങ്ങൾ ഹാജിമാർ സ്വീകരിച്ചില്ലെങ്കിലായിരുന്നു അവർക്ക് വിഷമം. വിവിധ മലയാളി സംഘടനകളുടെ പൊടിയരിക്കഞ്ഞി കേരളത്തിൽ നിന്നുള്ള ഹാജിമാർക്ക് മറക്കാനാവാത്തതായിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ലായിരുന്നു. മക്കയിലെ പള്ളിയിൽ നിന്ന് താമസ സ്ഥലത്തേക്കുള്ള റോഡിനിരുവശത്തും തമ്പരുക്കി മാംസമടക്കമുള്ള മേൽത്തരം ഭക്ഷണം നൽകാൻ അവർ ഹാജിമാരെ കാത്തിരുന്നു. റോഡിലൂടെ റൊട്ടി ഹുബൂസ് വിതരണം വേറെയും. പോലീസ് എന്നു കേട്ടാൽ പേടിയാണ് പലർക്കും. അവർ മക്കപ്പള്ളിയിലെയും പരിസരത്തെയും പോലീസിനെ കാണേണ്ടതാണ്. ചിലരുടെ പ്രകോപനങ്ങളിൽ പോലും കുലുങ്ങാതെ ശാന്തത കൈവിടാതെ സേവനം നൽകുന്ന സൗമ്യ സ്നേഹ സാന്നിധ്യമാണവർ. വിഷമിക്കുന്നവരെ കൈപിടിച്ച് നടത്തുന്നവരും സംസം ജലം എത്തിച്ചു നൽകുന്നവരും വീൽ ചെയർ തള്ളിക്കൊടുക്കുന്നവരും ബാഗുകൾ എത്തിക്കുന്നവരുമായ പോലീസുകാർ അവിടുത്തെ പതിവ് കാഴ്ചയാണ്. മദീനയിലെ ഒരു വൈകുന്നേരം മുറിയിലേക്ക് നടക്കുമ്പോഴാണ് വൃദ്ധ ദമ്പതികൾ സഹായം തേടിയത്. കാരണവരുടെ മുറിഞ്ഞ കൈ പ്ലാസ്റ്ററിലായിരുന്നു. ദിവസങ്ങളായിട്ടും അവർക്ക് ഹറമിലേക്ക് പോവാൻ കഴിഞ്ഞില്ല. കൈപിടിച്ച് കൂടെ നടന്ന് റോഡുകൾ മുറിച്ചു കടന്ന് പള്ളിയിലെത്തിച്ച് കസേരയിലിരുത്തി നമസ്കരിപ്പിച്ച് സംസം നൽകി തിരികെ അവരുടെ മുറിയിലെത്തിച്ചു. കൈപിടിച്ച് റൗള കാണിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു സാധു സ്ത്രീയുടെ കഥയാണ് ഭാര്യയ്ക്ക് പറയാനുണ്ടായിരുന്നത്. അവരുടെ കൈപിടിച്ച് പള്ളിയിലെത്തിച്ച് റൗളയിലെത്തിച്ച് നമസ്കരിപ്പിച്ച് തിരികെ അവരുടെ മുറിയിലെത്തിച്ചിട്ടാണ് അവൾ വന്നത്. സദാ ആ ഉമ്മ കരഞ്ഞുകൊണ്ടായിരുന്നുവത്രേ. മുമ്പ് ഉംറയ്ക്ക് അവരുടെ കൈപിടിച്ച് കൂടെ നടന്ന് കർമ്മങ്ങളെല്ലാം ചെയ്യുവാൻ സഹായിച്ച അവരുടെ മകൾ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടതായിരുന്നു തോരാത്ത ആ കണ്ണീരിൻ്റെ കാരണം. സ്നേഹ പരിഗണനകളുടെ പാരാവാരം തീർക്കുന്ന, ദാനത്തിൻ്റെ പെരുമഴക്കാലം തീർക്കുന്ന അദ്ഭുത അനുഭവ സാക്ഷ്യമാണ് മക്ക മദീന ഹറമുകളുടെ സാമീപ്യം വിശ്വാസികൾക്ക് സമർപ്പിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: മാഷാല്ലാ, നുറുങ്ങുകൾ കഴിഞ്ഞു. ബഹുമാന്യനായ ഇബ്നു അലി അടത്തനാട്ടുകരയുടെ രചന ദാനത്തിൻ്റെ പെരുമഴ ഈ വിഷയത്തിലുള്ള രചനയുടെ ശബ്ദാഖ്യാനമാണ് നുറുങ്ങളിൽ കേട്ടത്.
4: ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ പഠിക്കുന്നത് കുറച്ചൊരു ആഴത്തിലുള്ള, അല്ലെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റബ്ബിനെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടത്. അപ്പോൾ അസ്മാഉൽ ഹുസ്നയിലൂടെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾക്ക് കൂടുതലായി റബ്ബിനെ അറിയാനുള്ള, അടുത്തറിയാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. റേഡിയോ വൈബ്സിൽ അസ്മാഉൽ ഹുസ്നയാണ് ഇനി അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം നേതൃത്വം നൽകുന്ന അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് ഏത് നാമമാണ് സലാം സാറെ പഠിക്കുന്നത്?
1: അല്ലാഹുവിൻ്റെ അൽ മാലിക് എന്നുള്ള നാമമാണ്, സർവ്വതും ഉടമപ്പെടുത്തുന്നവൻ എന്ന നാമത്തെയാണ് പഠിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം, അദ്ദേഹത്തിന്റെ സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷഹ്ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കി തീർക്കണം എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത്. ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിക്കുകയും ഇഹ്സാ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ സ്വർഗപ്രവേശനത്തിനുതകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഈ ദുനിയാവിൽ ഇൽമുകളിൽ വെച്ച് ഏറ്റവും അതിമഹത്തായ ഇൽമിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അള്ളാഹുവിനെക്കുറിച്ചാണ്, അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമുക്ക് നൽകുന്ന നിർഭയത്വവും അള്ളാഹുവിൻ്റെ നാമങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഈമാനികമായ കരുത്തുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംസാരങ്ങളിലൂടെ ക്ലാസുകളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ മാലിക് എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അൽ മാലിക് എന്ന നാമം ഉടമസ്ഥൻ എന്ന ഒരു ചുരുങ്ങിയ വാക്കിൽ പറയുന്നു എങ്കിലും വിശാലമായ അർത്ഥമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഉടമസ്ഥനെന്ന് പറയുമ്പോൾ നമുക്കറിയാം ദുനിയാവിൽ പല രൂപത്തിലുള്ള ഉടമസ്ഥാവകാശമുള്ള ആളുകളുണ്ട്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് ആരുടെ പേരിലാണോ അയാളാണ് ആ വീടിൻ്റെ ഉടമസ്ഥാവകാശം ഉള്ള ആൾ. എന്നാൽ ആ വീടിൻ്റെ ഉടമസ്ഥാവകാശം ഒരു വ്യക്തിക്കുണ്ടായിരിക്കെ തന്നെ സർക്കാരിന് അതിൻ്റെ ഒരു പിടിവള്ളി ഉണ്ടായിരിക്കും. എല്ലാ വർഷവും ആ ഒരു വീടിൻ്റെ പേരിലുള്ള കരമടക്കേണ്ടത് സർക്കാരിനാണ്. അപ്പോൾ ഉടമസ്ഥാവകാശം ദുനിയാവിലുള്ളതുപോലും ഒന്നുടമപ്പെടുത്തിയ വ്യക്തി അയാൾ മറ്റൊന്നിൻ്റെ കീഴിലായിരിക്കും. ഇനി മന്ത്രിമാരെ നോക്കാം. മന്ത്രിമാർ ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഒരു മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മറ്റൊരു തൻ്റെ മേലാധികാരി ഉണ്ടാകും. ഇങ്ങനെ ദുനിയാവിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഉടമപ്പെടുത്തിക്കൊണ്ടും കീഴ്പ്പെടുത്തിക്കൊണ്ടുമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ മറ്റൊരാളുടെ കീഴിലായിരിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മാലിക് ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ ഇരു ലോകത്തിൻ്റെയും ഉടമസ്ഥനാണ്, സർവചരാചരങ്ങളുടെയും ഉടമസ്ഥനാണ്, എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നതാണ് അൽ മാലിക് എന്ന നാമത്തിൽ നിന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ രണ്ടു തവണയാണ് അൽ മാലിക് എന്ന നാമം വന്നത്. എന്നാൽ സമാനമായ അർത്ഥം വരുന്ന വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളും വചനങ്ങളും അതുപോലെ തന്നെ ഹദീസുകളും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ചില പ്രാർത്ഥനകളിലുൾപ്പെടെ അള്ളാഹുവിൻ്റെ അൽ മാലിക് എന്ന നാമത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇരു ലോകത്തിൻ്റെയും ഉടമസ്ഥനാണ് അള്ളാഹു. എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥനാണ് അള്ളാഹു. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അള്ളാഹു അതിൻ്റെ ഉടമസ്ഥനാണ്, പരലോകത്തിൻ്റെയും ഉടമസ്ഥനാണ്. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ സർവ്വതിൻ്റെയും ഉടമസ്ഥൻ അള്ളാഹു മാത്രമാണ്. താൽക്കാലികമായി ചില ഉടമസ്ഥതകൾ ഈ ദുനിയാവിൽ ചില ആളുകൾക്ക് അധികാരങ്ങൾ നൽകിക്കൊണ്ട് അള്ളാഹു ഏർപ്പെടുത്തി എന്നതല്ലാതെ അതൊക്കെയും ന്യൂനതകൾ നിറഞ്ഞതും പരിപൂർണമല്ലാത്തതും എന്നാൽ ഒരു നിശ്ചിത കാലയളവിൽ അവസാനിക്കുന്നതുമാണ് അത്തരം ഉടമസ്ഥതകൾ. എന്നാൽ അള്ളാഹുവിൻ്റെത് പൂർണ്ണവും സമ്പൂർണവും ന്യൂനതയില്ലാത്തതും എന്നൊന്നും നിലനിൽക്കുന്നതുമായ അവകാശമാണ് അള്ളാഹുവിൻ്റെ അൽ മാലിക് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലൊന്ന് നോക്കുകയാണെങ്കിൽ അള്ളാഹു പറയാണ് ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ്, സൂറത്തു ഷൂറയിലെ 49-ാമത്തെ വചനമാണ്. ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ഉടമസ്ഥത അത് അള്ളാഹുവിനാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയാണ് സൂറത്തുൽ ഹദീദിൻ്റെ 2-ാമത്തെ ആയത്താണ് ലഹു മുൽക്കു സമാവാത്തി വൽ അർദ് യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് പറയാണ് ആകാശഭൂമികളുടെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം, അതുപോലെ തന്നെ യുഹി വയുമീത് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാൻ. അതോടൊപ്പം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതിനെല്ലാത്തിനും കഴിവുള്ളവൻ അവൻ ഏകനാണ്, അള്ളാഹു മാത്രമാണ്, അൽ മാലിക്കായ അള്ളാഹുവാണ് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തു അൽ മുൽക്കിലെ 1-ാമത്തെ വചനം 29-ാമത്തെ ജുസുയിലെ അൽ മുൽക്ക് എന്ന സൂറത്തിലെ 1-ാമത്തെ വചനം അള്ളാഹു പറയാണ് തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് പറയാണ് തബാറക്കല്ലദി തബാറക്ക അല്ലദി ബിയദിഹിൽ മുൽക്ക്, പരിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വതആല ഉന്നതനായ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ കയ്യിലാണ് മുൽക്ക്, രാജാധികാരം, അധികാരമുള്ളത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. തീർന്നില്ല ഇഹത്തിലെ ഇതെല്ലാം ഈ ദുനിയാവിലെ വിഷയമാണ് എങ്കിൽ നാളെ പരലോകത്തും അതിൻ്റെ ഉടമസ്ഥതയും അള്ളാഹുവിനാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, മാലിക് യൗമിദ്ദീൻ. ഇവിടെ അദ്ദീൻ എന്നത് പരലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പരലോകത്തിൻ്റെ ഉടമസ്ഥതയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു സുമറിലെ 44-ാമത്തെ ആയത്തിൽ അള്ളാഹ പറയുന്നു, ഖുലില്ലാഹി ഷഫാഅത്തു ജമീഅ. അള്ളാഹുവിൻ്റെ അടുക്കലാണ് എല്ലാത്തിനുമുള്ള ഷഫാഅത്ത് ഉള്ളത്, ശുപാർശയുള്ളത്. ലഹു മുൽക്കു സമാവാത്തി വൽ അർദ്. ഷഫാഅത്ത് പരലോകത്താണുള്ളത്. ആ പരലോകത്തുള്ള ഷഫാഅത്തിന് അധികാരമുള്ളവൻ അള്ളാഹുവാണ്. ലഹു മുൽക്കു സമാവാത്തി വൽ അർദ്, അതോടൊപ്പം ദുനിയാവിൻ്റെ അവകാശവും ഉടമസ്ഥതയും അള്ളാഹുവിനാണ് എന്ന് ഈ ആയത്തിലൂടെ ഈ ഇരു ലോകത്തിൻ്റെയും ഉടമസ്ഥതയെക്കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ദുനിയാവിൽ ചില അവകാശങ്ങളും ഉടമസ്ഥതയും നൽകി എന്നത് വാസ്തവം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ചുരുങ്ങിയ കാലയളവിൽ, ഒരു നിശ്ചിത കാലയളവിൽ ഒരാളുടെ പിന്നെ അധികാരം 5 വർഷം നിശ്ചയിച്ചു എന്ന് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ 5 വർഷത്തിനിടയിൽ അയാൾ മരിച്ചുപോയാൽ, ആ വ്യക്തി മരിച്ചുപോയാൽ അദ്ദേഹത്തിൻ്റെ അവകാശം കഴിഞ്ഞു. 5 വർഷം പോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഈ രൂപത്തിൽ ന്യൂനതകൾ നിറഞ്ഞ, അതുപോലെ തന്നെ ഒരുപാട് പോരായ്മകളുള്ള, നിശ്ചിത കാലയളവിൽ ഉള്ളിൽ ആ അധികാരം നഷ്ടപ്പെടുന്ന, അങ്ങനെ ദുനിയാവിലെ അധികാരങ്ങളെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നതാണ്, പൂർണ്ണതയില്ലാത്തതാണ്, അതുപോലെ തന്നെ ന്യൂനതകൾ നിറഞ്ഞതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അധികാരമെന്ന് വെച്ചാൽ, അള്ളാഹു അൽ മുൽക്ക്, അള്ളാഹു അൽ മാലിക് എന്ന് പറയുമ്പോൾ അവൻ ന്യൂനതയില്ലാത്ത രൂപത്തിൽ, സമ്പൂർണമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അധികാരം അത് നിറഞ്ഞു നിൽക്കുന്നു, എന്നൊന്നും നിലനിൽക്കുന്നു, ഒരിക്കലും അവസാനിക്കാത്തതാണ്, മുറിഞ്ഞു പോകാത്തതാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അധികാരം എന്നൊന്നും നിലനിൽക്കുന്ന ഇഹത്തിലെയും പരത്തിലെയും പരലോകത്തിലെയും അധികാരമാണ് അള്ളാഹുവിനുള്ളത് എന്നതാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ എല്ലാ രാജാക്കന്മാരുടെയും അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അത് ഈ ദുനിയാവിലും അങ്ങനെ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക്ക മൻ തശാ വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ. അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, രാജാക്കന്മാരുടെ രാജാധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. അങ്ങനെയുള്ള അള്ളാഹു തുഅ്തിൽ മുൽക്ക മൻ തശാ, ചില ആളുകൾക്ക്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അധികാരം നൽകുന്നു. വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ, ചില ആളുകളെ ആ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. വതുഇസ്സു മൻ തശാ, ചില ആളുകൾക്ക് പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ, ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇകഴ്ത്തുന്നു. അതുപോലെ തന്നെ ബിയദിക്കൽ ഖൈർ, അവൻ്റെ കയ്യിലാണ് മുഴുവൻ ഖൈറുകളുമുള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, തീർച്ചയായും അള്ളാഹു നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറയുമ്പോൾ, ഈ ലോകത്ത് ഏതേത് ഭരണാധികാരികളുണ്ടോ, എത്ര വലിയ അഹങ്കാരം നടിച്ച ഭരണാധികാരികളുണ്ടോ, ഫിർഔൻ ലോകത്തിന് ഉദാഹരണമാണ്, അതുപോലെ തന്നെ നംറൂദ് ലോകത്തിന് ഉദാഹരണമാണ്. ഈ രൂപത്തിൽ അധികാരം കിട്ടിയപ്പോഴും സമ്പത്ത് കിട്ടിയപ്പോഴും അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഹങ്കാരം നടിച്ച, ഞാനാണ് വലിയ റബ്ബ് എന്ന് വരെ വാദിച്ച ആളുകൾക്ക് പോലും അവസാനം, അവരുടെ പര്യവസാനം ചരിത്രത്തിൽ ഇന്നും നമുക്ക് ഒരു പാഠമായി കൊണ്ട് ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് എത്ര വലിയ അധികാരികളാണെങ്കിലും ശരി, അഹങ്കരിക്കാൻ പാടില്ല എന്നും, അധികാരം നിലച്ചു പോകുന്നതാണ് എന്നും നശിച്ചു പോകുന്നതാണ് എന്നും, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നും, നിശ്ചിത കാലം കഴിഞ്ഞാൽ നമ്മുടെ അധികാരങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരുമെന്നും, നമ്മൾ മറ്റൊരാളുടെ അധികാരത്തിൻ്റെ കീഴിൽ പിന്നീട് കഴിയേണ്ടി വരുമെന്നുമൊക്കെയുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. അപ്പോൾ ഈ ദുനിയാവിൽ ലഭിക്കുന്ന അധികാരമെന്നത് വളരെ കുറച്ചു മാത്രമാണ്. അതിൽ പോരായ്മകൾ നിറഞ്ഞു നിന്നിട്ടുണ്ടാകും, അതിൽ ന്യൂനതകളുണ്ടാകും. അത് നിശ്ചിത കാലത്തിൽ മാത്രമായിരിക്കും, അത് കഴിഞ്ഞാൽ മറ്റൊരാൾ ആ അധികാരം ഏറ്റെടുക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ അധികാരം അങ്ങനെയല്ല. അള്ളാഹു അൽ മാലിക് എന്ന് പറയുമ്പോൾ സമ്പൂർണമാണ് അള്ളാഹുവിൻ്റെ അധികാരവും അവൻ്റെ ഇടപെടലും അവൻ്റെ എല്ലാ നിലക്കുമുള്ള ഈ അധികാരം ഈ ദുനിയാവിലും പരലോകത്തും സമ്പൂർണമാണ്, ന്യൂനതയില്ലാത്തതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും അങ്ങനെ തന്നെയാണ്. മാലിക് യൗമിദ്ദീൻ നമ്മളെല്ലാ നിസ്കാരത്തിലും 5 നേരം 17 തവണ ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരലോകത്ത് എല്ലാ അധികാരികളും വന്നു നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നേ ദിവസം അധികാരമുള്ളത്? എല്ലാ അധികാരികളും ആ അധികാരത്തിൽ അഹങ്കാരം നടിച്ച ആളുകളും മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കുമെന്നാണ്, ലിമനിൽ മുൽക്കുൽ യൗം, നിങ്ങൾക്കൊക്കെ അധികാരമുണ്ടായിരുന്നല്ലോ, ഇന്ന് ആർക്കാണ് അധികാരമുള്ളത്? നിങ്ങളൊക്കെ നിങ്ങളുടെ അധികാരം കൊണ്ട് അഹങ്കരിച്ചതിൻ്റെ പേരിൽ ഇന്ന് നാശമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന ഒരു രംഗം വരുമെന്നാണ് പരലോകത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞപ്പോഴും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യൗമല തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ, ഒരു നഫ്സ് മറ്റൊരു നഫ്സിനെ, ഒരു ദേഹം മറ്റൊരു ദേഹത്തെ ഉടമപ്പെടുത്താത്ത, ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത, അധികാരങ്ങൾ ദുനിയാവിൽ വെച്ച് ഉണ്ടായപ്പോൾ മറ്റുള്ളവരെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ തൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിഞ്ഞ ആളുകൾക്ക് പരലോകത്തെത്തുമ്പോൾ യൗമല തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅ വൽ അംറു യൗമ ഇദിനില്ല, അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ അടുക്കലായിരിക്കും മുഴുവൻ കാര്യങ്ങളും. എത്ര വലിയ ഭരണാധികാരിയായിക്കൊണ്ട് ദുനിയാവിൽ വാഴുന്ന ആളുകളാണെങ്കിലും ശരി, പരലോകത്തൊരാൾക്കും ഒന്നും ഉപകരിക്കുകയില്ല എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുന്ന ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നും ഉപകാരപ്പെടാത്ത, ഒന്നും ഉടമപ്പെടുത്താത്ത വിഗ്രഹങ്ങളെയാണോ നീ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് ചിന്തനീയമായ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രബോധനം നടത്തുന്നത്, ദഅവത്ത് നടത്തുന്നത്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ അവിടെയും അധികാരത്തെ മുൻനിർത്തിക്കൊണ്ട് ഒന്നും ഉടമപ്പെടുത്താത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവവും വരുത്താത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാരാധിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഉടമപ്പെടുത്തവന്, സർവ്വതിനെയും ഉടമപ്പെടുത്തുന്നവന് മാത്രമേ നമുക്കെന്തെങ്കിലും ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സൃഷ്ടാവിനുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളത് എല്ലാത്തിനെയും ഉടമപ്പെടുത്തണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ റബ്ബ് അൽ മാലിക്കായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. മുശ്രിക്കുകൾ അവർ പോലും സമ്മതിച്ച ഒരു വിഷയമാണ്. അവരുടെ തവാഫിൻ്റെ സമയം അല്ലെങ്കിൽ ഹജ്ജിൻ്റെ യാത്രയിൽ അവരൊക്കെയും തൽബിയത്ത് പറയാറുണ്ട്. ആ സമയത്ത് അവർ പറയുന്നത്, അവർ പ്രഖ്യാപിക്കുന്നത്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, ഇല്ലാ ശരീകൻ ഹുവ ലക്, തംലികുഹു വമാ മലക് എന്നാണ്. അള്ളാഹു നിൻ്റെ വിളിക്കിതാ ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം, തംലികുഹു വമാ മലക്, ഇല്ലാ ശരീകൻ ഹുവ ലക്, നിനക്കൊരു പങ്കുകാരുണ്ട്, പങ്കുകാരനുണ്ട്. അതാരാണ്, അത് എങ്ങനെയുള്ള പങ്കുകാരനാണ്? തംലിക്കുഹു വമാ മലക്, നിന്റെ അധികാരത്തിൽ നിന്ന്, നിന്റെ കീഴിലുള്ള, നിന്റെ അധികാരത്തിലുള്ള ഒരു പങ്കുകാരനാണ് ഉള്ളത് എന്ന് അവിടെ സമ്മതിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു വിശ്വാസം തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവിടെ നിർത്താൻ പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞ് ബാക്കി മുശ്രിക്കുകൾ പറഞ്ഞത് പറയരുത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതൊരു അന്ധവിശ്വാസവും ശിർക്കൻ വിശ്വാസവും നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതുമാണ്. അള്ളാഹുവിന് ഒരു നിലക്കുമുള്ള പങ്കുകാരില്ല, അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള സഹായിയുമില്ല. അള്ളാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്ന് പ്രഖ്യാപിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹി വസല്ലമയോട് പറയുന്നുണ്ട്, നമ്മോടത് കൽപ്പിക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, അൽ മാലിക്കായ അള്ളാഹു മറ്റു ആളുകളുടെ, ഒരു ശക്തികളുടെയും സഹായമില്ലാത്ത രൂപത്തിൽ അവൻ്റെ അധികാരം അത് സമ്പൂർണമായി നിലനിൽക്കുന്നുണ്ട്. ഇഹലോകത്തും പരലോകത്തും അത് സമ്പൂർണമായി നിലനിൽക്കുന്നു, നമ്മെ എല്ലാവരെയും ഉടമപ്പെടുത്തുന്നു. അധികാരികളായിക്കൊണ്ട് ഈ ലോകത്ത് വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉടമസ്ഥതയും അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നാളെ പരലോകത്ത് ഉപകരിക്കാത്ത, ആരും പരസ്പരം ഉപകരിക്കാത്ത, ഈ ദുനിയാവിൽ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ പോലും അവർക്ക് മറ്റൊരാളെ സഹായിക്കാനോ യാതൊരു നിലക്കുമുള്ള സഹായങ്ങൾ ചെയ്യുവാനോ കഴിയാത്ത രൂപത്തിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന എല്ലാവരുടെയും അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലായിരിക്കുന്ന ആ ഒരു സമയം, അതല്ലാഹുവിൻ്റെ പ്രത്യേകതയാണ്. അൽ മാലിക്കായ അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള അല്ലാഹുവിനെ വിട്ട് എന്തിനാണ് സൃഷ്ടികളുടെ പിന്നാലെ പോകുന്നത്? പല ആളുകളും ഇങ്ങനെയാണ്. റബ്ബിൻ്റെ അധികാരവും റബ്ബിൻ്റെ കഴിവും മനസ്സിലാക്കാതെ അല്ലാഹുവിനെ വിട്ട് അല്ലാഹുവിൻ്റെ പടപ്പുകളിലേക്ക് ചേക്കേറുന്ന, അവരുടെ പ്രാർത്ഥനകളും അർത്ഥനകളും നേർച്ചകളും അവരുടെ വഴിപാടുകളുമെല്ലാം അല്ലാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സന്ദർഭം നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പ്രസക്തമായ ഒരു ചോദ്യം അല്ലാഹു ചോദിക്കുന്നുണ്ട്. വല്ലദീന തദഊന മിൻ ദൂനില്ല മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനയുടെ കുരു പോലും ഒരു പാട പോലും ഉടമപ്പെടുത്താത്ത ആളുകളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത് വയഅബുദൂന മിൻ ദൂനില്ലാ മാ ലാ യംലികു ലഹും റിസ്ഖാ, ഒരു റിസ്ഖ് ഉപജീവനം ഉടമപ്പെടുത്താത്ത ആളുകളെയാണോ നിങ്ങൾ ദുനിയാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നാൽ അല്ലാഹു എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനയുടെ വിഷയത്തിൽ പോലും അവിടെ ഉടമപ്പെടുത്തിയ ആ ഒരു ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർവ്വതിനെയും ഉടമപ്പെടുത്തുന്നവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഈ ആകാശത്തെ, ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, മത്സ്യങ്ങളെ, പക്ഷിപ്പറവകളെ, ഇങ്ങനെ തുടങ്ങി എല്ലാ സർവ്വതിനെയും സർവ്വസൃഷ്ടി ചരാചരങ്ങളെയും ഉടമപ്പെടുത്തുന്നവനാണോ അവനാണ് ദൈവം. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവനാണ് അൽ മാലിക്കായ അല്ലാഹു എന്ന് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാ, പ്രഭാതമായി ഈ പ്രഭാതത്തിൻ്റെ ഉടമസ്ഥനാരാണ്? അല്ലാഹുവാണ്. അൽ മുൽക്ക് ലില്ലാ, അള്ളാഹുവിനാണ് ആ അധികാരമുള്ളത് എന്നും ഇതേ പ്രാർത്ഥന അംസൈന വ അംസൈൽ മുൽക്കു ലില്ലാ, പ്രാർത്ഥന വീണ്ടും അത് വൈകുന്നേരമാകുമ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഭാതത്തിൻ്റെയും അതുപോലെ തന്നെ പ്രദോഷത്തിൻ്റെയും രക്ഷിതാവാരാണ്, അത് അല്ലാഹുവാണ്. അതിൻ്റെ അവകാശമാരാണ്, ആർക്കാണ്? അല്ലാഹുവിനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സർവ്വ അധികാരവുമുള്ള അല്ലാഹുവിനെ വിട്ട് മറ്റു സൃഷ്ടികളിലേക്ക് പോകേണ്ട ആവശ്യമെന്താണ് ഒരു മുസ്ലിമിന്? അല്ലാഹുവിലേക്ക് മടങ്ങണം. എല്ലാം ഉടമപ്പെടുത്തുന്ന റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കണം. ഈ അൽ മാലിക് എന്ന നാമം പഠിക്കുമ്പോൾ സർവ്വ അധികാരവും റബ്ബിനു മാത്രമാണ്. ഈ ദുനിയാവിലെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. ആളുകൾ ഒരുപക്ഷെ താൽക്കാലികമായ ചില അധികാരങ്ങൾ ഏറ്റെടുത്തുനിന്ന് വരാം. അത് സമ്പൂർണമല്ല, അത് നിശ്ചിത കാലയളവിൽ മാത്രം അവർക്ക് ലഭിച്ചെന്ന് വരാം. എന്നാൽ എന്നൊന്നും നിലനിൽക്കുന്ന സമ്പൂർണമായ ന്യൂനതയില്ലാത്ത ഇരു ലോകത്തിൻ്റെയും ഉടമസ്ഥതയുള്ളവൻ അത് അൽ മാലിക്കായ അല്ലാഹു മാത്രമാണ്. അവനിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതാല ആ രൂപത്തിൽ സർവ്വതും അൽ മാലിക്കായ റബ്ബിനെ സമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ ഇരു ലോകത്തും വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈർ, ബറക്കല്ലാ ഫീക്കും. അസ്മാഉൽ ഹുസ്നയിൽ അൽ മാലിക് എന്ന നാമമാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സർവ്വതും ഉടമപ്പെടുത്തുന്നവൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് അബ്ദുറൌഫ് അലിക്കമി തിരുവനന്തപുരം നമ്മൾക്ക് ഇതുവരെ അസ്മാഉൽ ഹുസ്നയോട് നമ്മോടൊപ്പം ചേർന്നത്. ഇനിയും കൂടുതൽ കേൾക്കാനും പഠിക്കാനുമൊക്കെ അള്ളാഹു തോഫിക്ക് നൽകിക്കുമാറാവട്ടെ. ഇനി ഒരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. സലാം സാറുടെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ് സലാം സാറേ?
1: നമുക്ക് പൂമരത്തണൽ എന്ന നമ്മള് പിന്നെ വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ പുസ്തകത്തിലെ രണ്ട് കഥകളാണുള്ളത്, ബെൽറ്റ് അതുപോലെ ജന്തുക്കളോട് കരുണ കാണിക്കാം.
4: ഓക്കേ.
6: നിഹാൽ ഒരു വികൃതി കുട്ടിയാണ്. വഴക്കാളിയും പരുക്കൻ സ്വഭാവക്കാരനുമായ അവൻ സഹോദരങ്ങളെ ഉപദ്രവിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്തവനാണ്. അവൻ്റെ ഈ സ്വഭാവം അവൻ്റെ ഉമ്മയെ ഏറെ വേദനിപ്പിച്ചിരുന്നു. അവർ എപ്പോഴും അവനെ ഉപദേശിക്കും, പൊന്നുമോനെ മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിക്കരുത്, ആരോടും പരുഷമായി പെരുമാറരുത്. പക്ഷേ നിഹാൽ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സമ്മതിക്കാൻ തയ്യാറായില്ല. അവൻ പറയും, അതെൻ്റെ തെറ്റല്ല, ഞാൻ തെറ്റായി ഒന്നും ചെയ്യുന്നില്ല, അവരെന്നെ ദേഷ്യപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഒരു ദിവസം രാവിലെ ഉമ്മ അവനോട് പറഞ്ഞു, മോനെ ഇന്ന് വൈകുന്നേരം വരെ നീ ആരോടും വഴക്കിടാതിരുന്നാൽ ഞാനൊരു സമ്മാനം തരും. നിഹാൽ ചോദിച്ചു, അന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടും വാങ്ങിത്തരാതിരുന്ന ആ ബെൽറ്റ് എനിക്ക് വാങ്ങിത്തരുമോ? തീർച്ചയായും വാങ്ങിത്തരും, ഉമ്മ ഉറപ്പുകൊടുത്തു. ഈ സംഭാഷണമെല്ലാം നിഹാലിൻ്റെ സഹോദരങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. അവർ അവനെ പല രൂപത്തിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. നിഹാലിന് കടുത്ത ദേഷ്യം വരാതിരുന്നില്ല. എല്ലാവരെയും ചീത്ത പറയാനും അടിക്കാനുമൊക്കെയുള്ള അരിശം വരുന്നുണ്ട്. പക്ഷേ അവനതെല്ലാം അടക്കി പിടിച്ചു. ഇന്നത്തേക്ക് മനസ്സിനെ നിയന്ത്രിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ മനോഹരമായ ആ ബെൽറ്റ് ഉമ്മ വാങ്ങിത്തരില്ല. വൈകുന്നേരം വരെ അവൻ അങ്ങനെ കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ ഉമ്മ അവനോട് പറഞ്ഞു, ഒരു ബെൽറ്റിന് വേണ്ടി നീ നിന്നെ നിയന്ത്രിക്കാനും ഉമ്മയെ അനുസരിക്കാനും നിനക്ക് സാധിച്ചു. അത് നിനക്ക് കഴിയുമെന്ന് നീ തെളിയിച്ചിരിക്കുന്നു. എങ്കിൽ സ്രഷ്ടാവായ അള്ളാഹുവിനെ ഓർത്ത് നിനക്ക് എപ്പോഴും ഇങ്ങനെ നല്ല കുട്ടിയായി ജീവിച്ചുകൂടെ? അള്ളാഹു പ്രതിഫലമായി നൽകുക ബെൽറ്റ് പോലുള്ള നിസ്സാരമായ കാര്യങ്ങളല്ല, സ്വർഗമാണ്, സ്വർഗം. ഉമ്മ നിഹാലിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉമ്മ, ഇനി മുതൽ ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, ചീത്ത പറയില്ല, ആരോടും ദേഷ്യപ്പെടില്ല. എനിക്ക് സ്വർഗത്തിൽ പോകണം. അത് കേട്ടപ്പോൾ ഉമ്മ അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു. നിറകണ്ണുകളോട് ഉമ്മ പറഞ്ഞു, എൻ്റെ മോൻ നല്ല കുട്ടിയാണ്, നല്ലവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. കൂട്ടുകാരെ, അപ്പോൾ ബെൽറ്റ് എന്ന കഥ നിങ്ങൾ കേട്ടില്ലേ? ഇനി നാം കേൾക്കുന്നത് ജന്തുക്കളോടും കരുണ കാണിക്കുക. സ്കൂളിലെയും മദ്രസയിലെയും വാർഷിക പരീക്ഷ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഉസാമ. ഇനി കുറേ ദിവസങ്ങൾ കളിയിൽ മുഴുകാം, വിരുന്നു പോകാം. ഉമ്മാ, എനിക്ക് അമ്മാവൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോകണം. അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഉമ്മയുടെ അടുത്ത് ചെന്ന് ഉസാമ പറഞ്ഞു, അതിനെന്താ, പോകാമല്ലോ. സ്കൂളും മദ്രസയും ഒക്കെ പൂട്ടിയതല്ലേ, നീ മാത്രമല്ല നമ്മളെല്ലാവരും പോവും നാളെ തന്നെ. ഉമ്മയുടെ ഈ വാക്കുകൾ ഉസാമയെ സന്തോഷഭരിതനാക്കി. അമ്മാവൻ്റെ വീട്ടിൽ കൂടെ കളിക്കാൻ സമപ്രായക്കാരനായ ഫാരിസുണ്ട്, വീടിനടുത്ത് കളിക്കുവാൻ വിശാലമായ മൈതാനമുണ്ട്. പിറ്റേ ദിവസം തന്നെ അവർ വിരുന്നുപോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അവർ തിരിച്ചു പോയത്. തിരിച്ചു വരുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് ഉസാമയുടെ കയ്യിലുണ്ടായിരുന്നു. അമ്മാവൻ്റെ മകൻ നൽകിയ സമ്മാനം. അമ്മാവൻ്റെ വീട്ടിൽ ഒരു തള്ളപ്പൂച്ചയും മൂന്ന് കുഞ്ഞിപ്പൂച്ചകളും ഉണ്ടായിരുന്നു. കൗതുകം തോന്നിയ ഉസാമ ഒരു പൂച്ചക്കുഞ്ഞിനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. വെള്ളയിൽ കറുത്ത പുള്ളികളുള്ള ഭംഗിയുള്ള ഒരു പൂച്ചക്കുഞ്ഞിനെ ഒരു സഞ്ചിയിലിട്ട് ഉസാമക്ക് നൽകിക്കൊണ്ട് ഫാരിസ് പറഞ്ഞു, ഇവൻ നല്ല തീറ്റക്കാരനാ, നല്ലവണ്ണം ഭക്ഷണം നൽകണം. ഉസാമയും കുടുംബയും വീട്ടിൽ തിരിച്ചെത്തി. അന്ന് പകൽ പൂച്ചക്കുഞ്ഞിൻ്റെ കൂടെയായിരുന്നു ഉസാമ. അതിൻ്റെ ചാട്ടവും കളിയുമൊക്കെ അവൻ ആസ്വദിച്ചു. എന്നാൽ രാത്രിയായപ്പോഴേക്കും അവൻ മടുത്തു. ഇതിനെ കൊണ്ടുവരേണ്ടായിരുന്നു എന്നവന് തോന്നി. ആരും കാണാതെ അവൻ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടന്ന് മുറ്റത്ത് പൂന്തോട്ടത്തിൻ്റെ മൂലയിൽ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോയി കെട്ടിയിട്ടു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായി തൻ്റെ മുറിയിലേക്ക് പോയി. കുറേ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പും തണുപ്പും സഹിക്കാനാവാതെ പൂച്ചക്കുഞ്ഞ് കരയാൻ തുടങ്ങി. നായകൾ കുരക്കുന്നത് കേട്ടത് ഭയന്ന് വിറച്ചു. കെട്ടിയിട്ടതിനാൽ ഓടിപ്പോകാനും കഴിയില്ലല്ലോ. ഇതൊന്നും ഉസാമ അറിയുന്നുണ്ടായിരുന്നില്ല. കിടക്കാനുള്ള ഒരുക്കത്തിനിടയിലാണ് ഉസാമയുടെ പിതാവ് അവൻ്റെ മുറിയിലേക്ക് ചെന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും, മോനെ ഉറങ്ങുന്നതിന് മുമ്പ് ഇതൊന്ന് കാണ്. വീഡിയോ അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് ഉപ്പ പറഞ്ഞു. സലാം മടക്കിക്കൊണ്ട് അവനത് വാങ്ങി. ഉപ്പ മുറിയിൽ നിന്നും പോയ ഉടനെ ഉസാമ ആകാംക്ഷയോടെ ആ വീഡിയോ പ്ലേ ചെയ്തു. മൃഗങ്ങളോട് കരുണ കാണിക്കുന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ ഗാനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഉപ്പ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായി. തനിക്ക് കിട്ടിയ പൂച്ചക്കുഞ്ഞിനോട് കരുണ കാണിക്കണമെന്ന് ഉണർത്തുവാൻ തന്നെയാണ്. എന്നാൽ അവൻ സ്വയം പറഞ്ഞു, രാത്രി കുറേയായി, പുറത്ത് നല്ല തണുപ്പ്, പൂന്തോട്ടത്തിൽ നല്ല ഇരുട്ടും, നേരം വിളിക്കട്ടെ, എന്നിട്ടാവാം. അങ്ങനെ അവൻ ഉറങ്ങാൻ കിടന്നു. അന്നവനൊരു സ്വപ്നം കണ്ടു. അവനൊരു കയറിൽ കെട്ടിയിട്ടിരിക്കുന്നു. അടുത്തൊരു കൃഷിക്കാരനും ഒരു കശാപ്പുകാരനുമുണ്ട്. അവരെയും കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു വലിയ മനുഷ്യൻ കസേരയിലിരിക്കുന്നു. അയാളുടെ മുമ്പിൽ ചെറിയൊരു പൂച്ചക്കുഞ്ഞും ഒരൊട്ടകവും ഒരു കഴുതയുമുണ്ട്. അവ മനുഷ്യരെ പോലെ സംസാരിക്കുകയാണ്. പൂച്ചക്കുഞ്ഞവൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ആ വലിയ മനുഷ്യനോട് പറഞ്ഞു, ഇവൻ ഭക്ഷണം തരാതെ എന്നെ കെട്ടിയിട്ടു. തണുപ്പും വിശപ്പും ഭയവും സഹിക്കാതെ ഞാൻ നിലവിളിച്ചതൊന്നും ഇവൻ കേട്ടില്ല. എന്നോടൽപ്പം പോലും കാരുണ്യം കാട്ടിയില്ല. ഒട്ടകം കശാപ്പുകാരനെ കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: ഇവൻ എന്നെ ഭക്ഷണത്തിനായി അറുത്തപ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചില്ല. അറുക്കുന്നതിന് മുമ്പ് വെള്ളമോ ഭക്ഷണമോ നൽകിയില്ല, കാരുണ്യം കാണിച്ചില്ല, മൂർച്ചയില്ലാത്ത കത്തിക്കൊണ്ട് ദയ കാണിക്കാതെ എന്നെ അറുത്തു. കഴുത പറഞ്ഞു: ഈ കർഷകനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇയാൾ എനിക്ക് വഹിക്കാൻ കഴിയാത്തത്ര ഭാരം എന്നെ വഹിപ്പിച്ചു. കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഠിനമായി മർദ്ദിക്കും, പട്ടിണിക്കിടും. താങ്കൾ കരുണയുള്ള ന്യായാധിപനാണെങ്കിൽ ഇയാളോട് പകരം വീട്ടാൻ എന്നെ അനുവദിക്കണം. മൂന്ന് പേരിലേക്കും തിരിഞ്ഞുകൊണ്ട് ന്യായാധിപൻ ചോദിച്ചു: ഈ പാവപ്പെട്ട മൃഗങ്ങൾ പറഞ്ഞ വല്ല കാര്യവും നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ആർക്കും മറുപടിയില്ലായിരുന്നു. മൂന്ന് പേരും തലതാഴ്ത്തി നിന്നു. ഹേ പട്ടാളക്കാരേ, ഈ അക്രമത്തിന് വിധേയരായ പാവം ജീവികൾക്ക് അവരോട് അക്രമം കാണിച്ചവരോട് പ്രതികാരം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കൂ, ന്യായാധിപൻ കൽപ്പിച്ചു. ഉടനെ പട്ടാളക്കാർ ആ മൂന്ന് മൃഗങ്ങളെയും ഉസാമയടക്കം മൂന്ന് പേരെയും കൊണ്ട് ശിക്ഷ നടപ്പാക്കാനുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വേണ്ടാ വേണ്ടാ, എന്നെ ശിക്ഷിക്കരുതേ എന്ന് അലറിക്കൊണ്ട് ഉസാമ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. താൻ തൻ്റെ മുറിയിൽ കിടക്കുകയാണ് എന്ന് ബോധ്യമായപ്പോഴാണ് അവന് സമാധാനമായത്. ഉടൻ അവൻ ചാടിയെഴുന്നേറ്റു, നേരെ അടുക്കളയിലേക്കോടി. ഫ്രിഡ്ജിൽ നിന്നും ഭക്ഷണമെടുത്ത് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ പൂന്തോട്ടത്തിലേക്കോടി. പൂച്ചക്കുഞ്ഞിൻ്റെ ഭക്ഷണവും വെള്ളവും നൽകി. അതിൻ്റെ കെട്ടഴിച്ച് വീടിനകത്ത് തണുപ്പുകൊള്ളാത്ത സുരക്ഷിതമായ സ്ഥലത്ത് അതിനെ വെക്കുകയും ചെയ്തു. പിന്നീട് ആശ്വാസത്തോടെ പോയി കിടക്കുമ്പോൾ ഉസാമയുടെ ചുണ്ടുകൾ അള്ളാഹുവേ എന്നോട് പൊറുക്കണമേ എന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരെ, ഒരു സ്ത്രീ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ കെട്ടിയിടുകയും അതിന് സ്വന്തമായി വല്ലതും തേടിപ്പിടിച്ച് ഭക്ഷിക്കുവാൻ അവസരം നൽകാതെ തടഞ്ഞുവെക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നരകത്തിൽ പ്രവേശിച്ചതായി നബി പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. എല്ലാ ജീവികളോടും കരുണ കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള ഉത്തമ സ്വഭാവത്തിനുടമകളായി ജീവിക്കണം. അപ്പോൾ എല്ലാവരും കഥ കേട്ടില്ലേ? അടുത്ത കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ, സലാം സാറുടെ കഥ കേട്ടിട്ടാണ് നമ്മൾ വരുന്നത്. ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈർ. ഇനിയൊരു ദൃശ്യമാണ്, നമ്മൾ സാധാരണ ദൃശ്യത്തെ പറഞ്ഞാൽ കേട്ടുകൊണ്ട് യാത്ര പോകാം അല്ലേ?
1: കേട്ടുകാണാം.
4: യെസ്.
1: ഡോക്ടർ അജ്മൽ മുഈൻ കൊടിയത്തൂർ, ഡോക്ടർ മുഹമ്മദ് ഫവാസ് കെ എന്നിവർ പങ്കെടുക്കുന്ന യാത്രാ വിവരണ പ്രോഗ്രാം ദൃശ്യം, ഇന്തോനേഷ്യൻ യാത്രാനുഭവങ്ങളുടെ ഭാഗം ഒന്ന്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യാത്രയുടെ വ്യത്യസ്ത വൈവിധ്യമാർന്ന അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൽ ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് ഡോക്ടർ അജ്മൽ മുഈനാണ്. അദ്ദേഹം മുക്കം എം എ എം ഒ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ചരിത്രകാരൻ, അക്കാഡമിക്, അതിലേക്കാൾ ഉപരി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരു യാത്രികനും കൂടിയാണ്. ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് ഹെറിറ്റേജ് വാക്ക് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്, യാത്രയാണ്. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അദ്ദേഹത്തോട് തന്നെ നേരിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. 26 രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കാലിക്കറ്റ് ഹെറിറ്റേജ് വാക്ക് വളരെ പ്രശസ്തമാണ്, അതിനെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് യാത്രകളെ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രകളെ എങ്ങനെയാണ് മറ്റുള്ള യാത്രകളിൽ നിന്ന് നിങ്ങൾ തന്നെ വ്യതിരിക്തമായി കാണുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ യാത്രയുടെ എക്സ്പീരിയൻസ്?
8: യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിധിവരെ എല്ലാ മനുഷ്യന്മാരും യാത്ര ചെയ്യാൻ കാരണം, യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസാണ്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൽ നിന്നും ഒരു മാറ്റം എന്നുള്ള നിലക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അത് നൽകും. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും, ചില ആളുകൾക്ക് അത് പോകാൻ കഴിയുന്നു അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കോടുകൂടി, ചില ആൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഇന്ത്യയിലെ ഏകദേശം സംസ്ഥാനങ്ങളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും എല്ലാം കവർ ചെയ്തു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകാൻ പറ്റി, പല ഘട്ടങ്ങളിലായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ ആദ്യമായിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, കോളേജ് അധ്യാപകനാണ്, പിന്നെ ഒരുപാട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ കുറേ കാര്യം, എപ്പോഴാണ് ഇതിന് സമയം കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുള്ളത്, നമുക്ക് ഒരു കാര്യത്തോട് ഭയങ്കരമായി ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തിൽ പാഷനേറ്റ് ആണെങ്കിൽ, സമയം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു തിയറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെക്കേഷനുകളിലോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അതിനൊരു സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള, സമയം ഉണ്ടാവുന്നതല്ല സമയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു കാര്യം തോന്നുന്നത്. യാത്ര, ഞാൻ പിന്നെ യാത്രയെക്കുറിച്ച് ഒറ്റ വാക്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ യാത്രകളിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, ആ യാത്ര കണ്ട സ്ഥലങ്ങൾ മാത്രമല്ല എൻ്റെ കൂടെ മിക്കവാറും യാത്രകളിലൊക്കെ ഗ്രൂപ്പായിട്ടുണ്ടാവുക. അതിൽ പല ടൈപ്പ് ഗ്രൂപ്പുണ്ട്. ഇന്ത്യൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മളുടെ ഒരു രണ്ട് മൂന്ന് ഗ്രൂപ്പുകളുണ്ട്, അവരെ കൂടെയാണ് പോവുക. ഫാമിലി ആയിട്ട് ചെറിയ ചെറിയ യാത്രകൾ ഉണ്ടാവാറുണ്ട്. പുറത്തുള്ള മിക്കവാറും ഗ്രൂപ്പ് ടൂറുകൾ തന്നെ ഉണ്ടാവുക. അപ്പോൾ ആ കൂടെ വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് പ്രായമായ ആളുകളുണ്ട്, വ്യത്യസ്ത ഗ്രൂപ്പ്, വ്യത്യസ്ത ടൈപ്പ് ആളുകളുണ്ട്, ആ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസുകൾ, അവർ ഷെയർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഈ സ്വഭാവമുള്ള മനുഷ്യന്മാർ. അങ്ങനെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം കാണുക എന്നുള്ളതല്ല, സ്ഥലത്തിലേക്കുള്ള യാത്രയും ആ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് എക്സ്പീരിയൻസും, അതിനപ്പുറത്തേക്ക് കൂടെ വരുന്ന ആളുകൾ, അത് ഗ്രൂപ്പ് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് യാത്രയെ പറയാനുള്ളത്. അതൊരു ഒറ്റ സാധനമല്ലോ, കുറേ ഘടകങ്ങൾ കൂടി ചേർന്നിട്ടുള്ളൊരു സാധനമാണ്.
9: അതെ അതെ, തീർച്ചയായിട്ടും യാത്ര നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാ ആംഗിളിൽ നിന്നും എല്ലാ നിലക്കും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ആളുകൾ എല്ലാവരും യാത്രയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ അടുത്ത് നിങ്ങളിപ്പം എത്ര രാഷ്ട്രങ്ങൾ പോയി? പലപ്പോഴും നിങ്ങൾ ഈ നിങ്ങൾ പറഞ്ഞ ആ വിഷയം ഞാനും ആലോചിക്കാറുണ്ട്, എങ്ങനെ സമയം കണ്ടെത്തും എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ഏതൊക്കെയാണ് ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള രാഷ്ട്രങ്ങൾ?
8: പ്ലാനിങ് ചിലത് പെട്ടെന്നുണ്ടാവുന്നതാണ്. നമ്മൾ വളരെ പെട്ടെന്ന് പോകണം തോന്നുമ്പോൾ ഒരു ചെറിയ ടീം വെച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ചില നമ്മൾ ദീർഘകാലത്തെ പ്ലാനിങ് ചെയ്തിട്ട് പോകാറുണ്ട്. ഇത് വലിയ സ്വപ്നങ്ങൾ. ഇപ്പോൾ ഇനിയിപ്പോൾ 2025 ഏപ്രിലാണ് എൻ്റെ ഒരു ദീർഘകാല സ്വപ്ന പദ്ധതിയായിട്ട് ഒന്നവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്ലാനിങ് ഇപ്പോൾ തന്നെ നമ്മൾ മെല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ചിലത് വളരെ ഷോർട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷെഡ്യൂളും നമ്മളുടെ വർക്കും, അതിൻ്റെ ഇടയിൽ നമ്മൾ ചില ചുവപ്പ് അക്കങ്ങൾ കലണ്ടറിൽ കണ്ടെത്തുന്നു. അതിലേക്ക് നമ്മളുടെ ചില ലീവുകളും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സമയങ്ങൾ കിട്ടും. ആ ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കോവിഡിന് മുമ്പ് ഒരുപാട് യാത്രകൾ നടത്തിയിരുന്നു. കോവിഡ് ഭയങ്കരമായൊരു ബ്ലോക്കായിരുന്നു. അപ്പോൾ കോവിഡിന് മുമ്പ് മാറ്റി മനസ്സിൽ കണ്ട പല യാത്രകളും പിന്നീട് കോവിഡിന് ശേഷം ഞാൻ മൊത്തത്തിൽ തന്നെ ലോകത്ത് കണ്ടിട്ടുള്ളത് മനുഷ്യന്മാർ അതിഭയങ്കരമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി എന്നുള്ള. അത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കോവിഡ് മനുഷ്യന് നൽകിയിട്ടുള്ളൊരു ഒരു വലിയൊരു ബോധമാണ്. നമ്മൾക്ക് എത്ര പണമുണ്ടായിട്ടും എത്ര സമയമുണ്ടായിട്ടും ഒന്നും കാര്യമില്ല, നമ്മളങ്ങ് ലോക്കായിട്ടുണ്ടെങ്കിൽ ലോക്കാണെന്നുള്ള. അപ്പോൾ ലോക്ക് പുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെയും ഒരുപാട് സ്വപ്നങ്ങൾ കോവിഡിന് ശേഷം ഭയങ്കരമായിട്ട് യാത്ര എനിക്കും കൂടിയിട്ടുണ്ട്. അത് കോവിഡിൻ്റെ തൊട്ട് മുമ്പ് പ്ലാൻ ചെയ്തിരുന്ന യൂറോപ്പ് യാത്രയാണ്. അത് കോവിഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്ലാൻ ചെയ്ത്, നല്ല ഗംഭീരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യൂറോപ്പിലെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളും പോയിട്ടുള്ള യാത്ര ചെയ്തു. പിന്നെ അതിന് ശേഷം മെയിനായിട്ടുണ്ടായിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ 10-9 പ്രാവശ്യം നിലവിൽ പോയി കഴിഞ്ഞതാണ് ഇസ്രായേൽ, ഈജിപ്ത്, പാലസ്തീൻ,
9: ഹിസ്റ്റോറിക്കൽ
8: ഖുറാനിലൂടെ ചരിത്രഭൂമി. അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് എല്ലാം റെഡി ആയിരിക്കുമ്പോഴാണ് അവിടെ യുദ്ധം
9: പൊട്ടിപ്പുറപ്പെടുന്നത്.
8: എൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് പോകുന്നതിൻ്റെ ഒരു 5-7 ദിവസം മുമ്പാണ് പുറപ്പെടുന്നത്. അങ്ങനെ അത് ക്യാൻസലായി. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്താണ് ഈ ഏതായാലും യാത്രക്ക് വേണ്ടി മാനസികമായിട്ട് പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന, അതിൻ്റെ ഇടയ്ക്ക് ഒരു നേപ്പാൾ പോയിരുന്നു, ഒന്ന് കറങ്ങി നേപ്പാൾ. അതുപോലെ തന്നെ ആ യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നേപ്പാൾ, നേപ്പാളിലേക്ക് പോയതല്ല, നേപ്പാളിൻ്റെ മൊഹറത്തിൻ്റെ തൊട്ട് മുമ്പായതുകൊണ്ട് ഒരുപാട് അവധികൾ അടുത്ത് വന്ന സമയത്ത് ഈ ഷിയ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മൊഹറം. അപ്പോൾ മൊഹറം ആഘോഷിക്കുന്ന ഷിയാക്കൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ലക്നോയിലേക്ക് പോയത്. ലക്നോയിൽ ഒരു 3 ദിവസം നമ്മൾ താമസിച്ചിട്ട് ആ ലക്നോയിലെ ഇവരുടെ സെൻറ്ററിൽ പോയിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇവർ ഈ മൊഹറത്തെ എൻഗേജ് ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നേരത്തെ പ്ലാൻ ചെയ്ത നേപ്പാളിലേക്ക് നമ്മൾ പോകുന്നത്. പോകുന്നത് ബൈ റോഡാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അയോധ്യയിൽ ഇറങ്ങി രാമജന്മ ഭൂമിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പൊളിക്കപ്പെട്ട പള്ളിയിൽ. അപ്പോൾ അവിടെ പോയി. അവിടുന്ന് ഇതുപോലെ തന്നെ ഭയങ്കരമായി മാറിയിട്ടുള്ള ഒരു ഒരു കുറച്ചൊരു പേടി തോന്നുന്ന തരത്തിലുള്ളൊരു ലൊക്കേഷനായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ കയറി യോഗി ആദിത്യനാഥിൻ്റെ കൾച്ചറൽ സ്പേസിലൂടെ തന്നെ, അദ്ദേഹത്തിൻ്റെ ഗോരഖ്പൂരിലൂടെയാണ് നമ്മൾ നേപ്പാൾ പോകുന്നത്. അങ്ങനെ നേപ്പാൾ കഴിഞ്ഞു വന്നതിന് ശേഷം നിൽക്കുന്ന സമയത്താണ് ഈ നേരത്തെയുള്ളൊരു പ്ലാന് പൊളിഞ്ഞതിൻ്റെ സ്കിപ്പ് ചെയ്ത് അതിൻ്റെ അതിൽപ്പെട്ട കുറച്ച് ആളുകൾ കൂടി ചേർന്നുകൊണ്ടാണ് നമുക്ക് ഇന്തോനേഷ്യയിലേക്ക് പോയാലോ. ഒരു സ്ഥലം പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചപ്പോൾ അങ്ങനെയാണ് ഇന്തോനേഷ്യ ആണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. അത് പോയ യാത്രകളിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയും കൂടിയായിരുന്നു
9: ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയെ പറ്റി പിന്നെ പൊതുവെ ഇന്തോനേഷ്യ എന്ന രാജ്യം ഒരു ടൂറിസം എന്നുള്ള സ്പോട്ടായിട്ട് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് ബാലിയിലേക്കാണ്. അപ്പോൾ ബാലി ഒരു

0: ഇന്തോനേഷ്യ, എല്ലാവരും ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ബാലിയാണ്. ബാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ബൂമിംഗ് പക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ വരുന്ന സ്ഥലമാണ്. ഇന്തോനേഷ്യ പോവുക എന്ന് പറയുമ്പോൾ കുറച്ച് ചരിത്രം താല്പര്യമുള്ള ഹെറിറ്റേജിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരു ടൂറ് പ്ലാൻ ചെയ്യുമ്പം ആ രാജ്യത്തെ മൊത്തത്തിലെടുത്തിട്ട് അതിലെ വേറെ എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടോ എന്ന് നന്നായിട്ടൊന്ന് പഠിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഐറ്റിനറി പ്ലാൻ ചെയ്യുക. അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ ബാലി, ബാലിയിൽ കുറേ ഉണ്ടെങ്കിൽ കൂടി ബാലി അല്ല ഇന്തോനേഷ്യ എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളുടെ ഒരു സുഹൃത്ത് ലുക്മാൻ, അദ്ദേഹവുമായിട്ട് ഒരുപാട് ദീർഘം സംസാരിച്ചിട്ടാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റിനറി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സാധാരണ ബാലി യാത്ര എന്ന് പറഞ്ഞാൽ ഫോർ നൈറ്റ് ബാലിയിൽ നിന്നിട്ട് അവിടെയുള്ള ആ ഒരു ബാലി എന്ന ദ്വീപ് മാത്രം എക്സ്പ്ലോർ ചെയ്ത് പോരുന്നതിന് പകരം നമ്മളാകെ രണ്ട് ദിവസമാണ് ബാലിയിൽ നിന്നിട്ടുള്ളൂ. മൊത്തം ഇന്തോനേഷ്യൻ യാത്ര 8 ദിവസം ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് വ്യത്യസ്തമാക്കിയ നല്ല ടീമായിരുന്നു, ചെറിയ ഗ്രൂപ്പായിരുന്നു, 14 പേര്. അതിൽ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ഡോക്ടർ ഉമർ തറമ്മൽ, ചരിത്രകാരനായ ഡോക്ടർ അബ്ദുൾ റസാഖ്, പത്രപ്രവർത്തകനായിട്ടുള്ള ഇബ്രാഹിം കോട്ടക്കൽ, പിന്നെ അതുപോലെ തന്നെ ജലീൽ മാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹയർ സെക്കൻഡറി അധ്യാപകന്, ഒരു നല്ല ബിസിനസ്സുകാരനും കൂടി ആയിട്ടുള്ള നല്ല യാത്രികനായിട്ടുള്ള ഹാഷിം, ഇങ്ങനെ ഒരു നല്ലൊരു ടീമായിരുന്നു. അപ്പോൾ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല ടീമും. അപ്പോൾ എല്ലാവരും ഈ ഡിഫറൻസിന് താല്പര്യപ്പെടുന്നുള്ള, അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ ഐറ്റിനറി പ്ലാൻ ചെയ്യാം. നമ്മൾ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 17,000-ത്തിലധികം ദ്വീപുകളാണ്. 17,000-ത്തിലധികം ദ്വീപുകളിൽ
1: ദ്വീപുകളാണ്
0: ആ ദ്വീപുകൾ തന്നെ വളരെ ലോങ് ആയിട്ട് കിടക്കുകയാണ്. ഒരു എൻ്റെ ഇന്ത്യയുടെ ഒരു സൈഡാണെങ്കിൽ മറ്റേത് ഓസ്ട്രേലിയ വരെ എത്തി നിൽക്കുന്ന വലിയ ദ്വീപാണ് 17,000-ത്തോളം. അതിൽ തന്നെ ഒരു 6,000-ത്തിലധികം ദ്വീപുകളിൽ താമസമുണ്ട്. ആ 6,000-ത്തിലധികം ദ്വീപുകളിൽ വരുന്ന കുറേ പ്രധാനപ്പെട്ട ദ്വീപുകളുണ്ട്. ബാലി അതിലൊന്നാണ്. ബാലി, സുമാത്ര, ജാവ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിലേക്ക് ആകർഷിക്കാനുള്ളൊരു കാരണം മലബാറുമായിട്ട് ഭയങ്കരമായിട്ട് ആദ്യകാലത്ത് ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഈ സുമാത്ര, ബാലി പോലുള്ള സ്ഥലം. ഇന്ത്യയുമായിട്ട് ഭയങ്കര കൾച്ചറൽ കണക്ഷനുള്ളൊരു സ്ഥലമാണ് ബാലി. പിന്നെ വേറൊന്ന്, ഒരു മുസ്ലിം മെജോറിറ്റി, 80% മുസ്ലിം ആണെങ്കിൽ കൂടി അതിൽ പിന്നെ 10% ക്രിസ്ത്യൻസ് ഉണ്ട്, 2% ഹിന്ദുവാണ്. അപ്പം ഒരു മൈനോറിറ്റി ഗ്രൂപ്പുണ്ട്. ബാലിയാണ് അവിടെ ഹിന്ദു
1: കമ്മ്യൂണിറ്റി.
0: പിന്നെ അതുപോലെ തന്നെ പിന്നെ ആയിരക്കണക്കിന് വോൾക്കാനോസ് ഉണ്ട്. അതിൽ പലതും ബേണിംഗ് ആയിട്ട് ഇപ്പോഴും ഇങ്ങനെ ലൈവായി നിൽക്കുന്ന വോൾക്കാനോസ് പല ദ്വീപുകളിലും ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് കൾച്ചറാണ്. ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ ആളുകൾ, ഇവർക്ക് എങ്ങനെയാണ് ഈ ഭക്ഷണം പറ്റുമെന്നുള്ളത്. കാരണം റൊട്ടി ഐറ്റംസ് ഉണ്ടാവില്ല, ചപ്പാത്തി ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, ചോറാണ്. ചോറ് മാത്രം കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് 8 ദിവസം 9 ദിവസം ജീവിക്കുക എന്നുണ്ടായിരുന്നു. ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഈ ടൂറിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് അവിടുത്തെ
1: ഫുഡായിരുന്നു.
0: കാരണം ചോറ് കുറച്ച് തിന്നാൽ മതി. ഒരു ഞങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ കയറിയത് 101 തരം ചോറല്ലാതെ തന്നെ 101 തരം ഫുഡുകൾ ഐറ്റം ഉണ്ട്. അതൊക്കെ ഫിഷ് കൊണ്ടുള്ള ചിക്കനും എല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്, ആചാരങ്ങൾ, ഇങ്ങനെ ഡിഫറെൻ്റിൻ്റെ ഒരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്.
1: ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം ക്യാപിറ്റൽ സിറ്റി ജാക്കർത്ത അല്ലേ, അവിടെ പിന്നെ അതും അതുപോലെ തന്നെ തൊട്ടടുത്ത ദ്വീപുകളാണ് ആദ്യമായി സന്ദർശിച്ചത്. ഏതൊക്കെ ദ്വീപുകളിൽ പോയി പിന്നെ യാത്ര ഏതൊക്കെ സിറ്റികളിലാണ് പറയുന്നത്?
0: ആദ്യം തന്നെ ബാലിയിൽ ഇറങ്ങിയത്. ബാലി ദ്വീപ് 2 ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട സൈറ്റ് കവർ ചെയ്തിട്ട് ബൈ റോഡ് ബാലിയിൽ നിന്ന് ബനുവാങ്ങി എന്നൊരു സ്ഥലത്തെത്തി. അത് ബാലിയുടെ എക്സ്ട്രീം എൻഡാണ്. അവിടുന്ന് പിന്നൊരു ഒരു ഒരു ഫെറി കടക്കണം, ബസ് അടക്കം ഫെറി, 1.5 മണിക്കൂറിലെ യാത്രയാണ്. അതിന് മുമ്പായിട്ട് 1-2 സൈറ്റുകൾ പോകുന്ന വഴിക്ക് തന്നെ കാണാനുണ്ട്. നല്ല ഗംഭീരമായ ഒരുപാട് കാഴ്ചകളാണ്. ഈ ഉലുവാത്തു ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിളുണ്ട്, ഉള്ളിലേക്ക് പുറത്തേക്ക് ഇങ്ങനെ സമുദ്രത്തിലേക്ക് ഉന്തി നിൽക്കുന്ന ടെമ്പിളാണ്. ആ ടെമ്പിളിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങളോട് ഗൈഡ് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ പിന്നെ നിങ്ങളുടെ ബിലോങ്ങിങ്സ്, ഈ ഗ്ലാസ്, പിന്നെ വാച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന് രാവിലെ തന്നെ ഗൈഡ് പറഞ്ഞു, ഇറങ്ങുന്ന സമയത്തും പറഞ്ഞു. ഗൈഡുമാർ സ്ഥിരമായിട്ട് നമ്മളെ പേടിപ്പിക്കാറുണ്ട് എന്നുള്ളവർക്ക് നമ്മൾ ആ ഒരു പരിഗണന കൊടുത്ത് കുറച്ചൊക്കെ എടുത്തു വെച്ചു. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ കുരങ്ങന്മാരുടെ ഒരു പട തന്നെ ഉണ്ട്, ഒരു വാനരപ്പട. അപ്പോൾ പിന്നെ ഞാനൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഇത് കണ്ടപ്പോൾ തന്നെ വന്തികേട് തോന്നിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരാളുടെ കൂളിംഗ് ഗ്ലാസ് ബാക്കിൽ നിന്ന് വന്നിട്ട് ഒരു കുരങ്ങനെടുത്തിട്ട് കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചു. അപ്പോൾ അത് കണ്ട് ബാക്ക് നാൾ നിൽക്കുമ്പോൾ ബാക്ക് താഴ്ന്നതും, കൂളിംഗ് ഗ്ലാസ് അല്ല സാധാ ഗ്ലാസ്,

0: 25,000 രൂപ വിലയുള്ള ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഗ്ലാസ്, രണ്ടാളുടെ ഗ്ലാസും ഇപ്പമാരെടുത്ത് പൊട്ടിച്ച് കളഞ്ഞു. അങ്ങനെ പോയി നോക്കുമ്പോൾ അത് അവിടെ സ്ഥിരമാണ്, മൊബൈൽ എടുത്തു കൊണ്ടുപോകും. ഇങ്ങനത്തെ ഒരു ഒരു ഗുണ്ട കുരങ്ങന്മാരുടെ സംഘം കണ്ടിട്ടുണ്ട്. ആ അമ്പലത്തിലെത്തിയപ്പോൾ ആണ് രസമുള്ള വേറൊരു കാര്യം കണ്ടത്. നമ്മൾ പിന്നെ അവിടുത്തെ പൂജാരിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ള തുണിയും വെള്ള ഡ്രസ്സും വെള്ള തൊപ്പിയും അല്ലെങ്കിൽ തലയ്ക്കെട്ട് കിട്ടിയ നല്ല ഉസ്താദന്മാരാണ്. 100 നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല അമ്പലത്തിൽ പൂജ എങ്ങനെ നടത്തുന്നുണ്ട്, ഒക്കെ മൂലയന്മാരാണ് ഈ സാധനം നടത്തുന്നത്. അപ്പം അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ കണ്ട് പിന്നെ വരുന്നവർക്ക് ഞങ്ങൾക്ക് ജൈലാനി എന്ന് പറഞ്ഞ ഒരാളാണ് അവിടെ നമ്മളെ ഹോസ്റ്റ് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. അങ്ങനെയൊക്കെ നമ്മൾ ടൂർ പോവാം. അവരൊരു ഗ്രാമമാണ്. അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് ഒരു മരണം നടന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മരണം നടന്ന ആളുകളെ ആചാരം നടത്തുന്ന വലിയൊരു ഒരു ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെ കാണുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോയി നോക്കാറുണ്ട്. പോയി നോക്കിയപ്പോൾ അത് വേറൊരു ലോകമാണ്. ഒരു മയ്യത്ത് കൊണ്ടുവരുന്നു, വലിയ പൂജകൾ ഒരു ഭാഗത്ത് നടത്തും, ഒക്കെ ഉസ്താദന്മാരെ പോലുള്ള ആളുകളാണ്. ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്രൗണ്ടാണ്. അതും
1: ബാലിയിലാണോ?
0: അതെല്ലാം ബാലിയിലാണ്. ബാലിയിലാണ് ഈ ഹിന്ദു കമ്മ്യൂണിറ്റി ഉള്ളത്. അതുപോലെ യാത്ര ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഒരുപാട് അമ്പലങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീടിനും. അപ്പോൾ അവസാനം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓരോ വീടിനും അല്ലെങ്കിൽ ഓരോ ഒരു രണ്ടോ മൂന്നോ വീട് കൂടി ഏരിയകൾക്കൊക്കെ അമ്പലമുണ്ടാവും. ഓരോ വീട്ടിൻ്റെ മുന്നിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത അമ്പലമുണ്ടാവും. ഒരു ഗ്രാമത്തിൽ നിർത്തിയപ്പോൾ ഞാൻ ഇറങ്ങി നിന്ന് നടന്നു നോക്കി. അപ്പോൾ നമ്മളൊരു ഉള്ളിലേക്ക് പോകുമ്പോൾ ഓരോ വീട്ടിന് മുന്നിലും അറ്റാച്ച്ഡ് വിത്ത് അമ്പലമാണ്. നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ആ തരത്തിലുള്ള ഒരു കൾച്ചറൽ സ്പേസാണ്. എന്നാൽ നമ്മൾ അവിടുന്ന് ആ ഒരു ഫെറി കടന്ന് അക്കരെ കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ
1: മുസ്ലിങ്ങളുടെ
0: ജാവയിലേക്ക് അങ്ങ് പോയത്. ജാവയുടെ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ 4-5 ദിവസം എടുത്തിട്ട് യാത്ര ചെയ്യണം ഞങ്ങൾ. അപ്പം അതിൽ ഈ ഫെറി കടക്കുമ്പം തന്നെ ഒരു രസമുണ്ട്. ഈ ഫെറിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ അവിടെയുള്ള കുറേ കുട്ടികൾ, യുവാക്കളായ ആളുകൾ കടലിൽ ഈ ഫെറിയോടടുപ്പിച്ച് ഇങ്ങനെ നീന്തുന്നുണ്ട്. എന്താന്ന് മനസ്സിലായില്ല. നോക്കുമ്പോൾ ഈ ഫെറി എടുക്കുന്ന സമയത്ത് ഒരു ഗെയിമാണ്. ഈ ആളുകൾ മുകളിൽ ഫെറിയുടെ ഏറ്റവും കപ്പൽ തന്നെയാണ്, എൻ്റെ മുകളിൽ നിന്ന് പൈസ എറിഞ്ഞു കൊടുക്കും. അപ്പോൾ അത് പിടിക്കുക എന്നുള്ളതാണ്, നീന്തി പിടിക്കുക. നീട്ടി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നീന്തി വന്നിട്ട് പിടിക്കും. അവർ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ബൻവാങ്ങി എന്ന സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. ബൻവാങ്ങിയിൽ നിന്ന് വീണ്ടും പിറ്റേന്ന് രാവിലെ നമ്മൾ ഒരു നീണ്ട യാത്ര അവിടുത്തെ ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നല്ല തണുപ്പുള്ള ഒരു സ്ഥലം അത്. ബ്രോമോ എന്ന് പറഞ്ഞിട്ട്, ബ്രോമോയിൽ ഒരു വലിയൊരു അഗ്നിപർവ്വതമുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് ബ്രോമോ അഗ്നിപർവ്വതം. ആ അഗ്നിപർവ്വതം കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു അഗ്നിപർവ്വതം കാണുക എന്നൊരു അത്രമാത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. രാത്രി വൈകുന്നേരം അവിടെ എത്തുന്നു. നല്ല തണുപ്പാണ്. ആ സിറ്റി എന്നും പറയാനുള്ള കുറേ മലകളാണ്. ഒന്ന് ചുറ്റിക്കറങ്ങി പോയി കിടന്നുറങ്ങി. രാവിലെ 2:30 നമ്മളെ പ്ലാൻ ചെയ്തിട്ട് 3 മണിയാകുമ്പോൾ വണ്ടി വരും എന്ന് പറഞ്ഞു. 3 മണിയാകുമ്പോൾ നമ്മളെ മുന്നിൽ ജിപ്സി വണ്ടികൾ ഇങ്ങനെ കാണാം. വൈകുന്നേരം എത്തുന്ന സമയത്ത് ഒരു പിന്നെ ആരുമില്ലാത്തൊരു ചെറിയൊരു പ്രദേശം, 2-3 കടകളും മാത്രമുള്ളൊരു സ്ഥലം. ഈ 3 മണിക്ക് എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആയിരക്കണക്കിന് ജിപ്സി വണ്ടികൾ അവിടെ ഉണ്ട്. ആളുകൾ ഇങ്ങനെ എവിടുന്നാണ് ഇവർ വന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഓരോ മലൻ്റെ മുകളിലും ആളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അതിൽ കയറിയിട്ട് കുറേ ദൂരം ഈ മല കയറിയിട്ടാണ് പോകുന്നത്. സാധാരണ വണ്ടി പോവില്ല, 4-വീൽ വഴിയാണ്. അപ്പോൾ പോയ ഒരു സ്ഥലത്ത് എത്തി നോക്കുമ്പം അവിടെ അതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട്. ഇങ്ങനെ ജിപ്സി ലൈനിൽ ഇങ്ങനെ കാണാം. ആളുകൾ ഇറങ്ങുന്നു, തണുപ്പാണ്, ചായ ഉണ്ടാക്കി കുടിക്കുന്നു, അതിനുള്ള കുറേ ഷോപ്പുകൾ. കാര്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് വലിയ ധാരണയൊന്നുമില്ല. ഒരു സൂര്യോദയം കാണാം. സൂര്യോദയം അവിടെയാണ് കാണുന്നത് വെച്ചിട്ട് സൂര്യൻ വരുന്ന ഭാഗമൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നു. ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. കേരളത്തിൽ നിന്ന് ആരെയും നമ്മൾ തപ്പിയിട്ട് കണ്ടിട്ടില്ല. ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ തന്നെ പരിചയപ്പെട്ടവരൊക്കെ ഈ സിംഗപ്പൂരിൽ നിന്നും മലേഷ്യയിലൊക്കെ താമസിക്കുന്ന അവിടുന്ന് വന്ന ആളുകളൊക്കെ ഉണ്ട്. ഇന്ത്യക്കാരുടെ ഒരു ഡെസ്റ്റിനേഷനായി മാറിയിട്ടില്ല ഈ ബ്രോമോ എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞു സൂര്യൻ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സൂര്യോദയം കണ്ട് നിൽക്കുമ്പോഴാണ് സൂര്യോദയം കാണുന്നത്. പ്രത്യേകിച്ച് ഒരു അത്ഭുതമൊന്നുമില്ല. പിന്നെ ഈ സൂര്യൻ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വന്ന് കാണുമ്പോഴാണ് ഈ ഭാഗത്ത് താഴ്വാരം കാണുന്നത്. അതൊരപാര കാഴ്ചയാണ്. മനുഷ്യനിങ്ങനെ എന്താ പറയുക, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലിങ്ങനെ അന്തം വിട്ട് നിന്ന് പോകുന്നൊരു സാധനം. മുഴുവനും പുക, ഇങ്ങനെ എന്താ പറയുക, ഒരു ഫോഗ്, അതിൻ്റെ നടുവിൽ ഒരു മല ദൂരെയായിട്ട് കാണുന്നു. ആ മലൻ്റെ അവിടുന്ന് ഇങ്ങനെ അഗ്നിപർവ്വതം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ആ ഫോഗ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തിളച്ചു മറിയുന്നതുമായ അത് ഈ സൂര്യൻ്റെ രശ്മികളടിക്കുമ്പോൾ ഇതിൻ്റെ നിറം ഇങ്ങനെ ഒരു സ്വർണ്ണ നിറമായി മാറുന്നു. നിറം ഇങ്ങനെ ഓരോ സമയത്തും മാറുന്നുണ്ട്. ഒരു 7 മണിവരെയൊക്കെ നമ്മളവിടെ നിന്ന് ഇതിൻ്റെ നിറം മാറ്റം, ഇതിൻ്റെ കാഴ്ചകൾ, അത് അത് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വണ്ടി കയറി. വണ്ടി കയറിയിട്ട് നേരെ പിന്നെ പോകുന്നത് ഈ അഗ്നിപർവ്വതം കാണാനാണ്. അഗ്നിപർവ്വതത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഒരു 500-200 സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ നോക്കിയിട്ട് അഗ്നിപർവ്വതം കാണാൻ
1: കാണാൻ
0: കഴിയും.
1: പറ്റും.
0: അതൊരു ഭയങ്കരമായ എക്സ്പീരിയൻസാണ്. നമ്മൾ ഈ നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള ചില ഭാവനകൾ
1: ഭാവങ്ങൾ ഓർമ്മ വരും.
0: അതൊക്കെ ശരിക്കും നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു ഒരു സാധനത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ബോയിൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഇതൊക്കെ നമ്മൾ ഈ മദ്രസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ഇത് അത് മനുഷ്യനെ അതിൻ്റെ ഉള്ളിൽ അങ്ങ് വീണിട്ട് തീ ഇങ്ങനെ
1: തീ ഇങ്ങനെ
0: കത്തുന്നൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഒരു സൗണ്ടുണ്ട്, ഒരു ബോന്നുള്ളൊരു ഭയങ്കരമായ സൗണ്ട്. അപ്പോൾ ആ സൗണ്ടൊക്കെ കേട്ടിട്ട് ആളുകളെല്ലാം ആ ഒരു ഫീൽ ഇങ്ങനെ പറഞ്ഞു ചെയ്തു. നമുക്കിങ്ങനെ ഈമാനൊക്കെ ഇങ്ങനെ എവിടെ നോക്കിയോ വരുന്നുണ്ട് എന്നുള്ള ഒരു സാധനം. ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു
1: അതൊരു
0: ഡോമോ അല്ല അഗ്നിപർവ്വതം കണ്ടു എന്നുള്ളത്.
1: വളരെ വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അധിക ആളുകളൊന്നും പോകാത്ത ബ്രോമോ പോലെയുള്ള ഇന്തോനേഷ്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. അതിനുശേഷം ഇനി അവരെങ്ങോട്ടേക്കാണ് യാത്ര പോയിട്ടുള്ളത് എന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.
2: ഓക്കെ, മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഇന്തോനേഷ്യയിലെ യാത്രാനുഭവങ്ങളാണ്. കൊടിയത്തൂരിലെ ഡോക്ടർ അജ്മൽ മൊയ്നിൻ്റെ അനുഭവങ്ങളാണ് കേട്ടത്. കൂടെ ഉണ്ടായിരുന്നത് പി സി റേഡിയോ പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ഫവാസ്.
3: കുടുംബകങ്ങളിൽ കുളിർത്തന്നലായി എന്ന് കേൾക്കുമ്പോഴേക്കും ഓർമ്മയിൽ വരിക ഒരു 1, 2, 3, 4 5 അക്ഷരങ്ങൾ, സ്നേഹക്കൂട്.
2: യെസ്, സ്നേഹക്കൂട് ശരിക്കും പി സി റേഡിയോന്റെ തുടക്ക കാലഘട്ടത്തിലെ ആ ഫോണ്ട് വരെ ചിലപ്പോൾ ആൾക്കാരെ അല്ലേ ആ ഒരു എന്തേലും പറയില് ആ സ്റ്റൈല് അത് മനസ്സിലുണ്ടാകും. മാഷാല്ല, ഇന്ന് നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ പോസിറ്റീവായി നമുക്ക് എടുക്കാൻ പറ്റിയ സംഗതി, നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ ധന്യമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. പ്രൊഫസർ കെ പി സഹദ് സാറാണ് നമ്മളിപ്പോൾ ചേരുന്നത് സ്നേഹക്കൂടിലേക്ക്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ പലപ്പോഴും കുട്ടികളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ്, തങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ മനോഹരമാക്കാം, അല്ലെങ്കിൽ വ്യക്തിത്വത്തെ ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ, അത്തരം ട്രെയിനിങ്ങുകൾ, അത്തരം പരിശീലനങ്ങൾ ലോകത്ത് പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വം ഏറ്റവും സൂപ്പറാക്കാൻ അല്ലെങ്കിൽ അവരെ ഏറ്റവും നല്ലവരായി വളർത്തുന്നതിൽ നിർദ്ദേശിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വം ഏറ്റവും നല്ല രൂപത്തിലേക്ക് സ്മാർട്ടാക്കാൻ അല്ലെങ്കിൽ ഏറ്റവും പ്ലീസിംഗ് ആയിട്ടുള്ള സ്വീകാര്യമായ ഒരു വ്യക്തിത്വത്തിലേക്ക് ഒരാളെ ഉയർത്താൻ ആവശ്യമായ എലമെൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ പേഴ്സണാലിറ്റി ട്രെയിനേഴ്സായി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയുള്ള ഏറ്റവും നല്ല വ്യക്തിത്വമുള്ളവനാണ്. കാരണം ലോകത്ത് ഏറ്റവും നമ്പർ വൺ പേഴ്സണാലിറ്റി ആരാണ് എന്ന് ചോദിച്ചാൽ, സർവേ നടത്തിക്കൊണ്ട്, അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട്, പഠനങ്ങൾ നടത്തിക്കൊണ്ട് കണ്ടെത്തിയ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ പോലും നമുക്ക് കൃത്യമായി പറയാൻ പറ്റും പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ജീവിതത്തിൻ്റെ നാനാ തുറകളിലും മാതൃകാപരമായിട്ടുള്ള ഒത്തിരി ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ ഉണ്ടായിരുന്ന ഒരു മഹോന്നത വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുകൊണ്ട് ആ ഒരു പേഴ്സണാലിറ്റി റോൾ മോഡലായിക്കൊണ്ട്, മാതൃകയായിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണാലിറ്റി എംപവർമെൻറ്റ് ടിപ്സായിട്ട് പറയാനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായി സമൂഹത്തിൽ ഇടപെട്ട ഒരു വ്യക്തിയായിരുന്നു. സ്വന്തം വീടുകളിൽ ഇരുന്ന് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും പ്രവാചകനിൽ കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ ഉണർത്തിയിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങളുമായി ഇടപെട്ട് അവരിൽ വരുന്ന തെറ്റുകൾ മാപ്പാക്കി അല്ലെങ്കിൽ പിഴവുകൾ മാപ്പാക്കി ജീവിക്കുന്ന വ്യക്തിയാണ് ജനങ്ങളുമായി ഇടപെടാതെ ജീവിക്കുന്ന വ്യക്തിയേക്കാൾ ഉത്തമൻ. അപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ്, സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നുള്ളത് ഒരാളുടെ പേഴ്സണാലിറ്റിയെ എൻറിച്ച് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം വി ആർ സോഷ്യൽ ഹ്യൂമൻ ബീങ്സ്, വി ആർ ലിവിങ് ഇൻ ദി സൊസൈറ്റി. നമുക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പേയില്ല. കാരണം മനുഷ്യൻ അവൻ്റെ വ്യക്തിത്വം രൂപീകരിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ്, സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വി ലേൺ സോഷ്യൽ സ്കിൽസ് ഫ്രം ദി സൊസൈറ്റി. അതുകൊണ്ട് സമൂഹത്തോട് ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ പ്രതിബദ്ധതയുണ്ട്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സൊസൈറ്റിക്ക് വലിയ പങ്കുണ്ട് എന്നർത്ഥം. രണ്ടാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച രണ്ടാമത്തെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് നിങ്ങൾ പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് മോഡേൺ വേർഷൻ ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് നമ്മോട് പറയുന്നു, ക്രിയേറ്റ് എൻ ഇംപ്രസീവ് സ്മൈൽ ഓൺ യുവർ ഫേസ്. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുക. ഇത് ഏറ്റവും നല്ല വ്യക്തിയുടെ അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയെ സംബന്ധിച്ച് പറഞ്ഞത് പുഞ്ചിരിക്കുക എന്നുള്ളത് സ്വതക്കയാണ്. അപ്പോൾ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നാം കാണുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഓൾവേസ് കീപ് എ കൂൾ ടെമ്പർമെൻറ്റ്. ഏത് തീക്ഷ്ണ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും കാര്യങ്ങളെ വളരെ കൂളായിട്ട് ശാന്തമായ മനസ്സോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകാരികതയുടെ അല്ലെങ്കിൽ പൊട്ടിത്തെറിയുടെ കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എടുത്തു ചാടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ എടുത്തു ചാട്ടം അവർക്കുണ്ടാക്കുന്നത് വലിയ നഷ്ടങ്ങളായിരിക്കും. തീവ്രമായ ചിന്തകൾ കൊണ്ട് എടുത്തു ചാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ പലപ്പോഴും പരാജയപ്പെടുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാവുന്നത് അവധാനതയിൽ കൂടി കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ഒരു കാര്യത്തോട് എടുത്തു ചാടുന്നതിന് ബദൽ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് യുക്തമായി പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാം സ്വീകരിക്കേണ്ട മാതൃക. അതുപോലെ ഹാവ് സ്ട്രോങ് മൈൻഡ് വിത്ത് സെൽഫ് കൺട്രോൾ. ആത്മസംയമനം പാലിക്കുക. ആത്മസംയമനം പാലിക്കാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല വ്യക്തിത്വമുള്ളവർക്ക് മാത്രമാണ്. കാരണം ചില ആളുകളെങ്കിലും ദേഷ്യപ്പെടുന്ന ആളുകളോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാറുണ്ട്. ഒരിക്കൽ ഒരു അമേരിക്കൻ നാടകകൃത്ത് ഒരു ടാക്സിയിൽ സഞ്ചരിക്കുകയാണ്. ടാക്സി ശക്തമായ വേഗതയിൽ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഈ നാടകൃത്ത് സഞ്ചരിക്കുന്ന ടാക്സിക്ക് നേരെ മറ്റൊരു വാഹനം വന്നിട്ട് ധൃതിയിൽ വന്ന് അതിനെ ഒരു ചാരാൻ വേണ്ടിയിട്ട് വന്നു. ഈ സമയത്ത് ആ ചാരാൻ വന്ന ആളാണ് ഡ്രൈവറാണ് ഈ ടാക്സി ഡ്രൈവറോട് ശക്തമായ ഭാഷയിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ ഒരക്ഷരം മിണ്ടാതെ എല്ലാം തല താഴ്ത്തി കേൾക്കുകയാണ്. അപ്പോൾ ഈ നാടകൃത്ത് ചോദിച്ചു, ഇയാളോട് ചോദിച്ചു, ശരി, നിങ്ങളുടെ ഭാഗത്താണ്, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പുറത്തുള്ള ആ ഡ്രൈവറുടെ അടുത്താണ് ഫാൾട്ടുള്ളത്. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ ഈ നാടകൃത്തിനോട് പറഞ്ഞു, അയാൾ ഒരു ലോറിയിൽ നിറയെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് എൻ്റെ തലയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്, ഞാൻ അത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനെയല്ല. കാരണം അയാൾക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അയാൾക്ക് നേരെ വേറെ ആരെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ആ പകയാണ് അദ്ദേഹം എന്നോട് തീർക്കുന്നത്. ഇവിടെ വളരെ ശാന്തമായി കുപിതനായിട്ടുള്ള ആ ഡ്രൈവറോട് പ്രതികരിക്കാൻ ഈ ടാക്സി ഡ്രൈവറെ പ്രാപ്തമാക്കിയത് അയാളുടെ സെൽഫ് കൺട്രോളാണ്, ആത്മസംയമനമാണ്. ഇപ്പോൾ ഇങ്ങനെ ആത്മസംയമനം പാലിക്കാൻ സാധിക്കുക ഏറ്റവും നല്ല വ്യക്തിത്വം ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പേഴ്സണാലിറ്റി എംപവർമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് നമ്മുടെ ഡ്രസ് കോഡ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വൃത്തിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം പ്രാധാന്യം നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഒരാളുടെ ഡ്രസ്സ് അയാളുടെ വ്യക്തിത്വമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അധ്യാപന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്നുള്ളത്. കാരണം വിദ്യാർത്ഥികൾ ഇവരെ റോൾ മോഡൽസ് ആയിട്ടാണ് കാണുന്നത്. അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്ന ഘട്ടത്തിൽ മാന്യമായ വസ്ത്രധാരണം നടത്തിയിട്ടില്ല എങ്കിൽ കുളിച്ച് ശരിക്ക് മുടി ചീകി ഏറ്റവും നല്ല ഒരു ഡ്രസ് പാറ്റേണോടുകൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകൻ കുട്ടിയുടെ വ്യക്തിത്വത്തെ വല്ലാതെ സ്വാധീനിക്കും. എന്നാൽ കുളിക്കുന്നില്ല, മാന്യമായി ഡ്രസ് ചെയ്യുന്നില്ല, കോംബ് ചെയ്യുന്നില്ല, ഈ രൂപത്തിലുള്ള ഒരു ഡ്രസ് പാറ്റേണിലാണ് അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നതെങ്കിൽ ആ അധ്യാപകന് ഒരിക്കലും ഒരു നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പീപ്പിൾ അഡ്രസ് യു ദി വേ യു ആർ ഡ്രസ്ഡ്. നിങ്ങൾ ഏത് രൂപത്തിലാണോ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ആളുകൾ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതി തന്നെയാണ് മാന്യമായ വസ്ത്രധാരണം. മറ്റൊന്ന്, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു വിൽ ഫീൽ പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടു യു. നിങ്ങൾക്ക് സ്വയം ആത്മവിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ നമുക്ക് സ്വയം കോൺഫിഡൻസ് ആർജിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക? ഒരധ്യാപകനാണെങ്കിൽ അധ്യാപനത്തിൽ അയാൾക്ക് കോൺഫിഡൻസ് ആർജിക്കണമെങ്കിൽ അയാൾ പഠിപ്പിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ട് നോളജ് എക്വയർ ചെയ്യാൻ അയാൾക്ക് സാധിക്കണം. നന്നായി പരന്ന വായനയുള്ള അപ്ഡേഷനുള്ള കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്ന നല്ല ഒരു പേഴ്സണാലിറ്റി നല്ലൊരു അധ്യാപകനുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള അധ്യാപകർക്കേ അവിടെ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കോൺഫിഡൻസ് സ്റ്റാറ്റസ് നമ്മെ അസസ് ചെയ്യുന്നതിൽ ഒരു വലിയ ഘടകമാണ്. മറ്റൊന്ന്, ബി ഹംബിൾ എന്നുള്ളതാണ്. ലാളിത്യമുള്ള ഒരു ജീവിതം നയിക്കുക, മറ്റുള്ളവരോട് വിനയം പ്രകടിപ്പിക്കുക, അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യബോധമുള്ള ഒരു മൈൻഡ്സെറ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ലാളിത്യത്തോടുകൂടി വിനയത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം റിയലിസ്റ്റിക് അപ്രോച്ചോടുകൂടി മുന്നോട്ട് പോവാൻ നമ്മൾ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ എംപവർ ചെയ്യാനുള്ള മറ്റൊരു വഴി. മറ്റൊന്ന്, മേക്ക് അതേഴ്സ് ഫീൽ ഗുഡ് ഇൻ യുവർ കമ്പനി. മറ്റുള്ളവർ നിങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ നിങ്ങളുടെ സാമീപ്യത്തിൽ മറ്റുള്ളവർക്ക് നല്ല ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്, നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാവുക എന്നുള്ളത്, ഇത് വളരെ പ്രധാനമാണ്. ചില ആളുകൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക സ്വന്തത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ്. ഡോണ്ട് ജസ്റ്റ് ടോക്ക് അബൌട്ട് യുവർ സെൽഫ്, ടു ഷോ ദാറ്റ് യു ഹാവ് എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ട് എന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, മതിപ്പുളവാക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മറ്റൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ സംസാരിക്കാൻ അവസരം നൽകുക എന്നുള്ളതാണ്. മറ്റൊരാളെ ഉൾക്കൊള്ളാനും അയാൾക്ക് സംസാരിക്കാനുള്ള അവസരം നൽകാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റമാണ് അവിടെ കൂടുന്നത്. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അതുപോലെ ഫീൽ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ലൈഫ്. ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ ചിന്ത ഉള്ള ആളുകളുമായിട്ട് വിടവാങ്ങാൻ നമുക്ക് സാധിക്കണം. നെഗറ്റീവ് പീപ്പിൾ, ദേ ആൾവേസ് സ്പ്രെഡ് നെഗറ്റിവിറ്റി എന്ന് പറയും. അതായത് നിഷേധാത്മകമായ ചിന്ത ഉള്ള വ്യക്തികളുടെ കൂടെ നിങ്ങൾ സഹവസിക്കുകയാണെങ്കിൽ അവർ നമ്മൾക്ക് ആ ഒരു വൈറസിനെയാണ് സമ്മാനിക്കുക. അവർ നെഗറ്റീവ് പീപ്പിളാണ്, അവർ നിഷേധാത്മകമായിട്ടേ ചിന്തിക്കുള്ളൂ. എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ ഉടനെ അത് മുടക്കുന്ന അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ദോഷങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ആളുകളാണ് നെഗറ്റീവ് പീപ്പിൾ. അവർ ഒരിക്കലും മറ്റുള്ളവരെ നന്മയിൽ മുന്നേറാൻ സമ്മതിക്കുകയില്ല. അത്തരം ആളുകളുമായിട്ട് നമ്മൾ കൂടെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരാണ് നമ്മുടെ കൂട്ടുകാർ എങ്കിൽ ഒരു നല്ല കാര്യത്തിൽ മുന്നോട്ട് പോവാൻ അവർ നമുക്ക് അനുവാദം തരില്ല. അതുകൊണ്ട് യു ഷുഡ് ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് ദി ബെസ്റ്റ് ഇൻ എവറി സിറ്റുവേഷൻ. എല്ലാ സിറ്റുവേഷനിലും ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലും ഒരവസരം കണ്ടെത്താൻ സാധിക്കുക. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, കോവിഡ് എന്ന ഒരു മഹാമാരി നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കിയപ്പോൾ ആ അവസരത്തെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി ഏറ്റവും നന്നായി ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു, അല്ലെങ്കിൽ ആ അവസരത്തെ പലരും ഉപയോഗപ്പെടുത്തി. അതായത് വെൻ വൺ ചാൻസ് ക്ലോസസ് എന്ന് പറയും, ഒരു ചാൻസ് നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അനദർ ഓപ്പർച്യൂണിറ്റി കംസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഒരു ഒരു സാധ്യത മങ്ങുന്ന ഘട്ടത്തിൽ മറ്റൊരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു. ആ ഒരു ഫെയ്ത്താണ് നമുക്കുണ്ടാവേണ്ടത്. ഡോൺ ഫോക്കസ് ഓൺ വാട്ട് യു ഡോൺ ഹാവ്. നിങ്ങൾക്കില്ലാത്തതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് ബദൽ ഫോക്കസ് ഓൺ വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു സംസാരം ഇല്ലാത്തതിനെ സംബന്ധിച്ചുള്ള അവലാദികളും പരാതികളുമാണ്. അത് നമ്മൾ കേൾക്കേണ്ടതില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്ന അസംഖ്യ അനുഗ്രഹങ്ങളുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹ ലാ തുഹ്സുഹ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അസംഖ്യം അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അപ്പൊ അതിനെന്ത് വേണം? അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കൗണ്ട് ചെയ്യാൻ പറ്റണം. കൗണ്ട് ദി ബ്ലെസ്സിങ്സ് ഓഫ് അല്ലാ. അപ്പൊ നമുക്ക് ബോധ്യമാവും നമ്മൾ ഉത്കൃഷ്ടരാണ്, ഉന്നതിയിലാണ്. മറ്റൊന്ന്, നമ്മുടെ പേഴ്സണാലിറ്റി എംപവർ ചെയ്യാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ്. ഒരു നല്ല ശ്രോതാവ് ആവുക. എല്ലാ വ്യക്തികളും, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആഗ്രഹിക്കുന്നത് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാനാണ്. അവർ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മറ്റൊരാളെ കേൾക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ബി കണ്ടന്റ് ഇൻ വാട്ട് യു ഹാവ്. ഉള്ളതിൽ തൃപ്തിപ്പെടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉണർത്തി, ധന്യത എന്ന് പറയുന്നത് ഖീന നഫ്സാണ്. മനസ്സിൻ്റെ ധന്യതയാണ് ഏറ്റവും വലിയ മാനസികമായിട്ടുള്ള ഐശ്വര്യം. സമ്പത്തിൻ്റെ ആധിക്യം ഒരിക്കലും നമുക്ക് ധന്യത നൽകുന്നില്ല. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് ബി കണ്ടന്റ് ഇൻ വാട്ട് യു ഹാവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചാണെങ്കിലും ഉള്ളതിൽ തൃപ്തി അടയാനും അതിനെ ആസ്വദിക്കാനും മനസ്സ് പ്രാപ്തമാക്കുക. കൂടെ വളണ്ടിയർ ടു ഹെൽപ്പ് അതേഴ്സ്. ഒരുപാട് ആളുകൾ നമ്മുടെ സഹായങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ആ ഒരു വളണ്ടറിനെസ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സേവന സന്നദ്ധത ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എംപവർ ചെയ്യുന്ന മറ്റൊരു ഘടകമാണ്. നമ്മുടെ വിദ്യാർത്ഥികളിൽ അന്തർലീനമായിട്ടുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് അപകർഷതാബോധം ഇല്ലായ്മ ചെയ്ത് അവരുടെ പേഴ്സണാലിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന ചില ടിപ്സാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, ഡിസ്കവർ യുവർ സെൽഫ്. ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യം സ്വന്തത്തെ കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും യുനീക്കാണ്, അതുല്യരാണ്. എന്നെപ്പോലെ വേറൊരു വ്യക്തിയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ എന്നിൽ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുന്ന ഒരുപാട് നൈപുണികളുണ്ട്, സ്കില്ലുകളുണ്ട്. സോ ഐ ഹാവ് ടു ട്രേസ് ഇറ്റ് ഔട്ട്. ഞാനത് കണ്ടെത്തേണ്ടതുണ്ട്. When you start doing things that you love, you would start to feel a positive vibe around. എന്നു പറയാറുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുക. അതെപ്പോഴാണ് നിങ്ങൾക്ക് സ്നേഹിച്ച് ചെയ്യാൻ പറ്റുക? നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്ന ഘട്ടത്തിൽ മാത്രമാണ്. അതായത് സ്വന്തത്തെ, അതിൻ്റെ കഴിവുകളെ, അതിൻ്റെ നൈപുണികളെ കണ്ടെത്താൻ സാധിക്കുന്ന ആളുകൾക്ക് പാഷനോടുകൂടി, അഭിനിവേശത്തോടുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ചെയ്യാനും സാധിക്കും. ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഓട്ടോറിക്ഷയായിരിക്കും അയാൾ ഓട്ടുന്നത്. പക്ഷേ ആ ഓട്ടോറിക്ഷ ഓട്ടുന്ന ഘട്ടത്തിൽ ആ ഡ്രൈവിങ്ങിനോട് ഒരു പാഷൻ അയാൾ പുലർത്തുന്നു, അഭിനിവേശം പുലർത്തുന്നു. വളരെ മാന്യമായിട്ട് തൻ്റെ ജോലി അയാൾ പൂർത്തീകരിക്കുന്നു. അദ്ദേഹം കൊണ്ടുപോകുന്ന യാത്രക്കാരോട് വളരെ മാന്യമായി, വളരെ പക്വമായി അവർ പെരുമാറുന്നു. ഒരിക്കലും അമിതമായിട്ടുള്ള പണം ആ യാത്രക്കാരിൽ നിന്ന് അവർ ഈടാക്കില്ല. ഇത് ആ പ്രൊഫഷനോട് അയാൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ്. സ്വാഭാവികമായി ഒരു ദിവസം 1000 രൂപയാണ് അയാൾ സമ്പാദിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ തൃപ്തി, മറ്റുള്ളവർ നൽകുന്നതിൽ അവർക്കുണ്ടായ തൃപ്തി, അയാൾക്ക് ജീവിതത്തിൽ മാനസികമായ സംതൃപ്തി ലഭ്യമാകാൻ പ്രേരകമാകും. അപ്പോൾ പറയുന്നത്, നമ്മൾ നമ്മെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ വി ഹാവ് ടു ഒബ്സേർവ് അതേഴ്സ്. മറ്റുള്ളവരെ നിരീക്ഷിക്കാനുള്ള പാഠവും കൂടി ഓരോ വ്യക്തിയും സ്വായത്തമാക്കണം. കാരണം ഉമ്മയെ നിരീക്ഷിക്കാൻ സാധിക്കുന്ന പെൺകുട്ടിക്ക് 18 വയസ്സായാലും 20 വയസ്സായാലും ഉമ്മയോടും ഉപ്പയോടും ചോദിക്കാതെ താൻ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനുമായിട്ട് ഒളിച്ചോടാൻ സാധിക്കില്ല. കാരണം ആ പെൺകുട്ടി ഉമ്മയെ നിരീക്ഷിക്കുന്നുണ്ട്. ഉമ്മയുടെ ഹാർഡ് വർക്ക്, ഉമ്മ ഉറക്കൊഴിയുന്നത്, ഉമ്മ ഇവരെ പോറ്റി വളർത്തുന്നത്, അതിന് ഉമ്മ ഏറ്റെടുക്കുന്ന സാഹസികത എല്ലാം മക്കൾക്ക് ബോധ്യമാവുന്നുണ്ട്. അതിനെന്തു വേണം? ദേ ഷുഡ് ബി ഗുഡ് ഒബ്സർവേഴ്സ്. അവർക്ക് നന്നായി നിരീക്ഷിക്കാൻ പറ്റണം. എന്നാൽ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്? ആ നിരീക്ഷണ പാഠവം വേണ്ട രൂപത്തിൽ ഇല്ലാതെ പോകുന്നു. കാരണം എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾ കുട്ടികൾക്ക് സ്വയം ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത കുട്ടികൾക്ക് ബോധ്യമാവാതെ പോകുന്നു. മറ്റൊന്ന്, ബി ഓൾവേസ് ബോൾഡ് ആൻഡ് ടു എക്സ്പ്ലോർ, റെഡി ടു എക്സ്പ്ലോർ തിങ്സ്. കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒരു റെഡിനെസ് വേണം, അല്ലെങ്കിൽ ബോൾഡിനെസ് വേണം, ഒരു ധൈര്യം വേണം. അതായത് ധൈര്യം ഇല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ എവിടെ എത്താൻ പറ്റില്ല. പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്ന് ചേരുന്ന ഘട്ടങ്ങളിൽ ആ പ്രതിസന്ധികളെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ധൈര്യം നിർബന്ധമാണ്. ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അത്തരം വ്യക്തികളുടെയൊക്കെ സ്റ്റോറീസ് അല്ലെങ്കിൽ അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ ലൈഫിൽ വന്നിട്ടില്ല. നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ ലീവ് ചെയ്യാൻ തയ്യാറാവാതെ ഒരിക്കലും നമുക്ക് പുരോഗതി കൈവരിക്കാൻ പറ്റില്ല. ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ആൾവേസ് സ്റ്റിക്ക് ഓൺ വാട്ട് ദേ ആർ കംഫർട്ട് സോൺ. തങ്ങളുടെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഏറ്റവും സുഖമായിട്ടുള്ള ഒരു ഒരു സോണിൽ നിന്ന് മോചനം തേടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു സീറ്റിൽ ഒരാളിങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് പോയി അല്ലെങ്കിൽ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അയാളുടെ ടാർഗറ്റ് അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ അയാൾ തയ്യാറല്ല. കാരണം ഹീ ഈസ് സിറ്റിംഗ് ഇൻ ഹിസ് കംഫർട്ട് സോൺ. അയാൾ ഇരിക്കുന്നത് അയാളുടെ കംഫർട്ട് സോണിലാണ്. വിദ്യാർത്ഥികൾ, കുട്ടികൾ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത് വരെ, അവിടുന്ന് എഴുന്നേൽക്കുന്നത് വരെ അവരുടെ ജീവിതത്തിൽ ഒരു വിജയവും കിട്ടില്ല. സാധാരണ പറയാറുണ്ട്, നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. നമുക്ക് ഒരു വേദന അനുഭവിക്കാതെ ഒരു നേട്ടം സ്വായത്തമാക്കാൻ പറ്റില്ല. ഗർഭിണിയായിട്ടുള്ള ഉമ്മ അല്ലെങ്കിൽ മകൾ പ്രസവിക്കാൻ വേണ്ടി 9 മാസം 10 ദിവസം എടുക്കുന്നു, ഒരുപാട് ക്ലേശങ്ങൾ സഹിക്കുന്നു. ആ ക്ലേശങ്ങളുടെ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ ഒരു പുതിയ കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നിർബന്ധമായും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഗുഡ് പേഴ്സണാലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ ഉണ്ടായി വരേണ്ട കാര്യം എന്താണ്? ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, വേദനകൾ തരണം ചെയ്യാനുള്ള മാനസിക പക്വത. മറ്റൊന്ന്, നമ്മൾ നടത്തുന്ന മിസ്റ്റേക്കുകളുണ്ട്, നമ്മിൽ നിന്ന് സംഭവിക്കുന്ന മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ വി ഷുഡ് ആക്സെപ്റ്റ് ഇറ്റ്. അതൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യേണ്ടതില്ല. നമ്മിൽ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിക്കും എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കുക. അപ്പൊ ഈ അബദ്ധങ്ങൾ സംഭവിക്കുന്നത് എന്തിനാണ്? അതിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിക്കാനാണ്, ശരി പഠിക്കാനാണ്. അതുകൊണ്ട് ആ തെറ്റുകൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ട്, ഐ ആം റെഡി ടു റെക്ടിഫൈ ഇറ്റ്, അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ വി ഹാവ് ടു ഓൾവേസ് ചൂസ് യു നോ ഒപ്റ്റിമിസ്റ്റിക് പീപ്പിൾ, നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടതും തിരഞ്ഞെടുക്കേണ്ടതും നല്ല സന്ദേശങ്ങൾ നൽകുന്ന ശുഭാപ്തി വിശ്വാസമുള്ള നല്ല ആളുകളെയാണ്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ സഹവസിക്കാനാണ് കൂടുതൽ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര, ലേൺ സംതിങ് ന്യൂ. അതിനെന്ത് ചെയ്യണം? നല്ല പുസ്തകങ്ങൾ വായിക്കണം, എക്സ്പീരിയൻസ് ഉള്ള നല്ല വ്യക്തികളുമായി പരിചയപ്പെടണം, നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കണം. അത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് പുതിയ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. കൂടെ തന്നെ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്, നിങ്ങൾക്കുണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യാണ്, കൂടാതെ അവർക്കറിയാത്ത പല കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് അവർ പഠിച്ചെടുക്കുന്നു. ഈ ഒരു ഷെയറിങ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല പേഴ്സണാലിറ്റി ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ വി ഷുഡ് നെവർ ഗോ ടു ആർഗ്യൂ വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായി തർക്കിക്കാൻ പോകുന്നതിന് ബദൽ വൈജാത്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി വ്യക്തികൾക്കിടയിൽ ഉണ്ടാവും എന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. ഇനി എൻ്റെ ഒപ്പോണൻ്റ് ആണെങ്കിൽ പോലും എതിരഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ ആ അഭിപ്രായത്തെ മാനിക്കാനുള്ള ഒരു വിശാല മനസ്കത, ഒരു ബ്രോഡ് മൈൻഡഡ്നെസ് ആണ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്ന അഭിപ്രായം മാത്രമേ ശരിയുള്ളൂ, എൻ്റെ അഭിപ്രായത്തിലേക്ക് എല്ലാവരും വന്ന് ചേരണം അല്ലെങ്കിൽ വരൽ നിർബന്ധമാണ് എന്നുള്ള ഒരു വാശി നല്ലതല്ല. ഇവിടെ ലോകത്ത് 1 കോടി ജനങ്ങളുണ്ടെങ്കിൽ ആ 1 കോടി ജനങ്ങൾക്ക് 1 കോടി അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് വിയോജിക്കുന്നവരോട് വിസമ്മതം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അവരെ വെറുക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അതുപോലെ ക്രിയേറ്റ് എ ട്രേഡ് മാർക്ക് ഫോർ യുവർ സെൽഫ്, എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാനും നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി കണ്ടെത്താനും സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ അനുകരിക്കുന്നതിൽ നിന്ന് ബദലായിട്ട് സ്വന്തമായിട്ട് മോൾഡ് ചെയ്യുന്ന, സ്വന്തമായി രൂപീകരിക്കുന്ന, നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ തൃപ്തിപ്പെടുന്ന ഒരു സാഹചര്യം നാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു യുണീക്ക് പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഈ വിഷയത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.
3: അപ്പോൾ സ്നേഹക്കൂട് കേട്ടല്ലോ, നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ ധന്യമാക്കാം മനസ്സിലായിട്ടുണ്ടാവും.
2: നമ്മുടെ അല്ലേ, നമ്മുടെ ഇൻഷാല്ല എല്ലാം ഇതുപോലെ കേട്ട് നന്നാക്കി എല്ലാവർക്കും നല്ല വ്യക്തിത്വമാകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ അതിന്റെ അവസാന
3: പ്രോഗ്രാമാണ് അൽ ഉസൂൽ.
2: കുറച്ച് ആഴത്തിൽ പഠിക്കാം, അടിത്തറകളാണ് അല്ലേ അൽ ഉസൂൽ എന്ന് പറഞ്ഞാൽ, അടിത്തറകളാണ് നമ്മൾ പഠിക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്.
3: അപ്പൊ ബഹുമാനി പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി അൽ ഉസൂലിൽ സംസാരിക്കുന്നത് താബിഈകൾ അറിയൽ എന്നുള്ള പ്രധാനപ്പെട്ട വിഷയത്തെ ആസ്പദമാക്കിയാണ്. വേഗം കേൾക്കാം.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു വിജ്ഞാന മേഖലയെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ താബിഉകളെ അറിയൽ. ആരാണ് താബിഉകൾ? താബിഊൻ എന്ന് പറഞ്ഞാൽ താബിഈ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. താബിഈ അതല്ലെങ്കിൽ താബിഈൻ. താബിഉ എന്നുള്ളത് തബിഅഹു എന്നുള്ളതിൻ്റെ ഇസ്മു ഫാഇല. തബിഅഹു ഐ ബിമഅന മശാ ഖൽഫഹു, ഒരാളുടെ ബാക്കിൽ നടന്നു എന്ന അർത്ഥമാണ് തബിഅ. അവനെ പിൻപറ്റി നടന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ താബിഈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം ബാക്കിൽ നടന്നവൻ അല്ലെങ്കിൽ പിന്നാലെ നടന്നു വന്നവൻ എന്നൊക്കെയാണ്. ഇസ്തിലാഹൻ ഹുവ മൻ ലഖിയ സഹാബിയൻ മുസ്ലിമൻ വമാത അലൽ ഇസ്ലാം. മുസ്ലിമായിക്കൊണ്ട് ഒരു സഹാബിയെ കണ്ട വ്യക്തി, ആ മുസ്ലിമായിക്കൊണ്ട് തന്നെ അയാൾ മരിക്കുകയും വേണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് താബിഈകൾ എന്ന് പറയുക. ഈ താബിഈകളെ സംബന്ധിച്ച് ഹദീസ് പഠിക്കുന്ന, ഉസൂലുൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കണം. കാരണം താബിഈ ആരാണ്, ആരൊക്കെയാണ് താബിഈകൾ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഹദീസ് മുർസലാണോ മുത്തസിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണുന്നു, നമ്മൾ വിചാരിക്കുന്നു അദ്ദേഹം പ്രവാചകന്റെ സ്വഹാബത്താണെന്ന്. അപ്പോൾ ഹദീസ് മുത്തസിലിൻ്റെ വിധി നമ്മൾ നൽകും. യഥാർത്ഥത്തിൽ അദ്ദേഹം സഹാബിയായിക്കൊള്ളണമെന്നില്ല, താബിഈയായിരിക്കാം. അങ്ങനെ താബിഈയായ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതൊരിക്കലും മുത്തസിലാകുന്നില്ല, അതിനെ നമ്മൾ മുർസൽ എന്നാണ് പറയുക. അപ്പോൾ മുത്തസിലായ ഹദീസ് ഏത്, മുർസലായ ഹദീസ് ഏത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ മഅരിഫത്തു താബിഈൻ എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. താബിഈകളുടെ തബഖകൾ മുമ്പ് നാം സഹാബത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിശദീകരിച്ചതുപോലെ പല തബഖകളായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം മൂന്ന് തബഖയായിക്കൊണ്ട് താബിഈകളെ വേർതിരിച്ചിട്ടുണ്ട്. ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 4 തബഖകളായി പണ്ഡിതന്മാർ താബിഈകളെ വേർതിരിച്ചിട്ടുണ്ട്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 15 തബഖകൾ താബിഈകളെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 15 വിഭാഗം ആളുകളിൽ ഒന്നാമതായി മൻ അദ്റക്കൽ അശറത്ത മിനസ് സഹാബ, സഹാബത്തിൽ നിന്ന് 10 ആളുകളെയെങ്കിലും കണ്ട ആളുകൾ എന്നതാണ്. അതല്ലെങ്കിൽ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, അവരെ കണ്ട ആളുകൾ എന്നുമാകാം. അതല്ലെങ്കിൽ 10 സഹാബികളെ കണ്ട ആളുകൾ. ഇങ്ങനെ 15 തബഖകളായി അദ്ദേഹം വേർതിരിച്ചു. താബിഈകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ് അൽ മുഖ്ലറമൂൻ എന്നുള്ളത് താബിഈകളിലെ പ്രഗത്ഭരായ, അതല്ലെങ്കിൽ താബിഈകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്. ആരാണ് മുഖ്ലറമൂൻ എന്ന് പറഞ്ഞാൽ, മുഖ്ലറം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൽ മുഖ്ലറമൂൻ. മുഖ്ലറമൂൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി അദറക്കൽ ജാഹിലിയ വന വസമൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ലമ വലം യറഹു. ജാഹിലിയത്തിൽ താമസിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോൾ താമസിച്ചിട്ടുണ്ട്, മുസ്ലിമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിമായിരിക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ തന്നെ, പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മുസ്ലിമായി, പക്ഷെ പ്രവാചകനെ കണ്ടില്ല. പല കാരണങ്ങളുണ്ടാകാം, വിദൂര കാരണങ്ങളുണ്ടാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രവാചകനെ നേരിട്ട് കണ്ടില്ല. അപ്പോൾ പ്രവാചകനെ കണ്ടാലാണ് ഒരാൾ സഹാബിയാവുക. ഇദ്ദേഹത്തെ സഹാബത്തിൻ്റെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ നിർവാഹമില്ല, പക്ഷെ താബിഈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബത്തിന് നേർക്കുനേരെ കണ്ട് പ്രവാചകന്റെ സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ജീവിക്കാത്ത ആളുകളാണ്. എന്നാൽ മുഖ്തറമൂൻ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഭാഗ്യം ലഭിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾക്കാണ് നമ്മൾ അൽ മുഖ്തറമൂൻ എന്ന് പറയുന്നത്. മുഖ്തറമൂനിന്റെ എണ്ണം എത്രയാണ്, എത്രയാണ് മുഖ്തറമൂൻ ആളുകളുള്ളത്? ഏകദേശം ഒരു 20 മുഖ്തറമൂൻ ഉണ്ട് എന്നതാണ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ 20 ആളുകൾ ഈ പറഞ്ഞ അൽ മുഖ്തറമൂനിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. മുഖ്തറമൂനുകളുടെ പെട്ട പണ്ഡിതന്മാരിൽ ചില ഉദാഹരണങ്ങൾ അബു ഉസ്മാൻ അന്നഹദി, അൽ അസ്വദ് ബിൻ യസീദ് അന്നഖായി, ഇവരൊക്കെ മുഖ്തറമൂനുകളിൽപ്പെട്ടവരാണ്, അഥവാ പ്രവാചകന്റെ സഹാബത്തല്ല എന്നാൽ താബിഈയും അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കണ്ടിട്ടുണ്ട്, പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ സഹാബികളെക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുന്നു. അപ്പോൾ മുഖ്തറമൂൻ എന്ന് പറഞ്ഞാൽ താബിഈകളെക്കാൾ, സാദാ താബിഈകളെക്കാൾ കുറച്ചുകൂടി ഡിഗ്രി പദവി കൂടിയ വ്യക്തികളാണ് അൽ മുഖ്തറമൂൻ. അതുപ്രകാരം തന്നെ താബിഈകളെ സംബന്ധിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ ഈ ഫുഖഹ ഉസ്സബ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഫുഖഹ ഉസ്സബ എന്ന് പറഞ്ഞാൽ താബിഈകളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതന്മാരും വലിയ നേതാക്കന്മാരുമായ ആളുകളാണ്. അവർ 7 പണ്ഡിതന്മാരാണ് താബിഈകളിൽ ഉള്ളത്. അതിൽപ്പെട്ട ആളുകളാണ് സഈദ് ബിൻ മുസയ്യബ്, വൽഖാസിം ബിൻ മുഹമ്മദ്, വഉർബത്ത് ബിൻ സുബൈർ, വഖാരിജ ബിൻ സെയ്ദ്, വഅബു സലമ ബിൻ അബ്ദുറഹ്മാൻ, വഉബൈദുല്ലാ ബിൻ അബ്ദുല്ലാ ബിൻ അതിയ ഉത്ബ, വസുലൈമാൻ ബിൻ യസാർ. ഈ 7 ആളുകളാണ് താബിഈകളുടെ കൂട്ടത്തിൽ അൽ ഫുഖഹ ഉസ്സബ, 7 ഫഖീഹുകൾ, 7 വിജ്ഞാനികൾ. ഇസ്ലാമിനെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി പഠിപ്പിച്ച് കൊടുക്കുവാനുള്ള തൻ്റെ ഇടവും ശേഷിയും അറിവും വിജ്ഞാനവുമെല്ലാം അവർ നേടി സമൂഹത്തിന് പറഞ്ഞുകൊടുത്തു. സമൂഹം അത് പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ഇവർ സമൂഹത്തിൽ മറ്റുള്ളവരെക്കാൾ ശ്രദ്ധ നേടി അൽ ഫുഖഹ ഉസ്സബ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ 7 ആളുകളുടെ പേരുകൾ ഒന്നുകൂടി ആവർത്തിക്കാം. സഈദ് ബിൻ മുസയ്യിബ്, വൽഖാസിം ബിൻ മുഹമ്മദ്, ഉർവത്ത് ബിൻ സുബൈർ, ഖാരിജ ബിൻ സെയ്ദ്, അബൂ സലമ ബിൻ അബ്ദുറഹ്മാൻ, ഉബൈദില്ലാ ബിൻ അബ്ദുല്ലാ ബിൻ ഉത്ബ, വസുലൈമാൻ ബിൻ യസാർ. ഈ 7 ആളുകൾ അവരാണ് ഫുഖഹ ഉസ്സബ. ഇനി താബിഈകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ലൽ ആരാണ്, ഏറ്റവും ശ്രേഷ്ഠരായ താബിഈകൾ ആരാണ്? പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ ഏകാഭിപ്രായമില്ല. പല ആളുകളും പല നാട്ടുകാരും അവരുടെ ഇമാമിങ്ങളും അവർക്ക് പരിചയമുള്ള പണ്ഡിതന്മാരെയും ഏറ്റവും അഫ്ദലായി എണ്ണുകയാണ്. അതേസമയത്ത് താബിഈകളിൽ ഏറ്റവും അഫ്ദൽ സഈദ് ഇബ്നു മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമാകുന്നു എന്നൊരഭിപ്രായം മഷ്ഹൂറായി ഉണ്ട്. മറ്റൊന്ന് അബു അബ്ദില്ല മുഹമ്മദ് ബിൻ ഖഫീഫ് അഷ്ഷിറാസി, അദ്ദേഹമാണ് താബിഈകളുടെ കൂട്ടത്തിൽ അഫ്ളലിയത്തിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞു. മദീനക്കാരാവട്ടെ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ അവർ അഫ്ളുൽ താബിഈൻ ആക്കി വച്ചിരിക്കുകയാണ്. കൂഫക്കാരാവട്ടെ ഉവൈസുൽ ഖർണിയാണ് അവർ ഏറ്റവും അഫ്ളലായ താബിഈയായി നിശ്ചയിച്ചിട്ടുള്ളത്. ബസറക്കാർ അൽ ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ പഠനങ്ങളും ചലനങ്ങളുമൊക്കെ നടത്തി ഏറ്റവും നല്ല രീതിയിൽ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ മാർഗങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ കൂട്ടത്തിൽ താബിഈകളായി അറിയപ്പെടുന്ന സ്ത്രീകളിൽ ഏറ്റവും അഫ്ളലാരാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹഫ്സ ബിൻത് സിരീൻ ആകണമെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു, അല്ലെങ്കിൽ ഹഫ്സ ബിൻത് സിരീൻ ആണ് ഏറ്റവും അഫ്ളലായ താബിഈകളിൽപ്പെട്ട അഫ്ളൽ. അതുപോലെ അംറ ബിൻത് അബ്ദുറഹ്മാൻ, അംറ ബിൻത് അബ്ദുറഹ്മാൻ, ഉമ്മുദർദ, ഇവരെല്ലാം താബിഈകളിൽപ്പെട്ട ഏറ്റവും അഫ്ളലായ ആളുകളായിരുന്നു. താബിഈകളെ സംബന്ധിച്ച് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് കേൾക്കുകയും ആ കേട്ടത് അപ്രകാരം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആ പ്രവാചകൻ്റെ ശിഷ്യന്മാരെ വളർത്തിക്കൊണ്ടുവന്ന് അവർ പിന്നീട് താബിഈകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ രീതിയിൽ ആണ് സ്വഹാബത്തിൻ്റെ പ്രവർത്തനങ്ങളും താബിഈകളുടെ പ്രവർത്തനങ്ങളും ഉണ്ടായി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള താബിഈകൾ അവരെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഉസൂലുൽ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. താബിഈകളെ സംബന്ധിച്ച് നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ സ്വഹാബത്തിനെ സംബന്ധിച്ച് എഴുതപ്പെട്ടതുപോലെ തന്നെ താബിഈകളെക്കുറിച്ചും ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അബുൽ മുത്തറിഫ് ബിൻ ഫുതൈസൽ അന്തുലുസി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള മഅരിഫത്തു താബിഈൻ, താബിഈകളെക്കുറിച്ചുള്ള വിജ്ഞാനം, താബിഈകളെ തിരിച്ചറിയൽ എന്ന് അദ്ദേഹം ഗ്രന്ഥമെഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുമായിക്കൊണ്ട് സ്വഹബത്തിന് ഭാഗ്യം ലഭിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുകൾ നേടിയ ഒരു രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും താബിഈകളുടെയുമെല്ലാം രീതി. അതുകൊണ്ട് തന്നെ അബുൽ മുത്തറിഫ് ബിൻ ഫുതൈസി അലന്ദുലിസി റഹ്മത്തുള്ളാഹി രചിച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ വളരെയധികം ആ ഗ്രന്ഥം ഉപയോഗിക്കുകയും അതിൽ നിന്ന് വളരെയധികം ഇസ്തിഫാദത്ത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ, താബിഈകളെക്കുറിച്ചുള്ള വിജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹദീസിൻ്റെ ഹുക്കുമുകൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണിത് എന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കുമുള്ള ഖൈർ, മാഷാല്ലാ, ബർക്കല്ലാഹു ഫീക്കും. അപ്പോൾ റേഡിയോ വൈബ്സിൻ്റെ അവസാന ഭാഗമായ നാല് ഉസൂലും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇൻഷാല്ലാ ഈ ഒരു കേൾവി തുടരുക. നന്മയുടെ കൂടെയുള്ള ഈ ഒരു സഞ്ചാരം ഏറ്റവും നല്ല നിയത്തോടുകൂടി ഇതിൻ്റെ കൂടെ ഉണ്ടാവുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി. എന്നും എന്നും സ്നേഹക്കൂട്.

0: ഖുർആൻ സൂറത്തുർ റഅദിലെ 1-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, 13-ാമത്തെ അധ്യായം സൂറത്തുർ റഅദിലെ വചനങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നാം മനഃപ്പാഠമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആദ്യ ആയത്തു മുതൽ അതിൻ്റെ തുടർച്ചയായി കേൾക്കാനും അത് പഠിക്കാനും മനഃപ്പാഠമാക്കാനുമൊക്കെ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് 1-ാമത്തെ ആയത്താണ് നമ്മൾ പഠിക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തിൻ്റെ ഒന്നാമത്തെ വചനമാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. അടുത്ത ആയത്തുകൾ കൃത്യമായി തുടർച്ചയായി കേൾക്കാനും പഠിക്കാനും ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തുർ റഅദിലെ ഒന്നാം വചനം. ക്ലാസ് എടുത്തത് ജാഫർ സലഫി, കൂടെ നജാഹ് ജാഫർ.
2: പീസ് റേഡിയോ.

കാലങ്ങളായി നാം പഠിക്കുന്നു, ക്ലാസുകളും ഖുത്ബകളും കേൾക്കുന്നു, മദ്രസകളിൽ നിന്ന് അറിവുകൾ നേടുന്നു. എന്നിട്ടും അടിസ്ഥാന വിശ്വാസ കാര്യങ്ങളിൽ ഇപ്പോഴും മനസ്സിന് സംശയം ബാക്കിയുണ്ടോ? ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവുകളും കൂടുതൽ വ്യക്തതയോടെ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഇതാ പീസ് റേഡിയോ നിങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച അവസരമൊരുക്കുന്നു. അടിത്തറകൾ പുതിയ മൊഡ്യൂളിൽ കൂടുതൽ വ്യക്തതയോടെ വീണ്ടും ആരംഭിക്കുന്നു. വിശ്വാസ കാര്യങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഈ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്നത് അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂർ. എല്ലാ ചൊവ്വാഴ്ചകളിലും വൈകുന്നേരം 3:50 നിങ്ങളുടെ പ്രിയപ്പെട്ട പീസ് റേഡിയോയിൽ കേൾക്കാൻ മറക്കരുത്. അടിത്തറകൾ, വിശ്വാസ വെളിച്ചത്തിന്റെ ശബ്ദം.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: CPRI 110 ഒഴിവ്. ഓൺലൈൻ അപേക്ഷ ഒക്ടോബർ 12 വരെ സ്വീകരിക്കും. കേന്ദ്ര ഊർജ്ജ വകുപ്പിന് കീഴിലുള്ള സെൻട്രൽ പവർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിവിധ തസ്തികയിലായി 110 ഒഴിവുണ്ട്. രാജ്യത്തെ വിവിധ നഗരങ്ങളിലാണ് നിയമനം. ഓൺലൈൻ അപേക്ഷ ഒക്ടോബർ 12 വരെ. എഞ്ചിനീയറിംഗ് ഓഫീസർ, സയന്റിഫിക് അസിസ്റ്റന്റ്, എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ്, ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ, ടെക്നിക്കൽ അറ്റൻഡ്, അസിസ്റ്റന്റ് ഗ്രേഡ്, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തുടങ്ങി വിവിധ ഒഴിവുകളാണുള്ളത്. CPRI 110 ഒഴിവ് സംബന്ധിച്ച വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.cpri.res.in. നമ്മൾ ജീവിക്കുന്നത് ചിന്തകളുടെ വലിയൊരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കാത്ത, യാഥാർത്ഥ്യങ്ങൾ തിരയുന്ന ഒരു പുതിയ തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. മതം, സമൂഹം, രാഷ്ട്രീയം, സംസ്കാരം, ഇങ്ങനെ ജീവിതത്തെ സ്പർശിക്കുന്ന ഓരോ വിഷയത്തിലും ആഴത്തിലുള്ള സംശയങ്ങളും വേറിട്ട കാഴ്ചപ്പാടുകളും ഇന്നുയർന്നു വരുന്നുണ്ട്. എന്നാൽ ആധുനിക മാധ്യമങ്ങളിലെയും സോഷ്യൽ മീഡിയയിലെയും ചർച്ചകൾ പലപ്പോഴും യഥാർത്ഥ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. വികാരങ്ങളെ ഇളക്കിവിട്ടും വസ്തുതകൾ മറച്ചുവെച്ചും നടത്തുന്ന ചർച്ചകൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരവും നൽകുന്നില്ല. സംശയങ്ങൾക്ക് മറുപടി ലഭിക്കാതെ യുവതലമുറ ആശയക്കുഴപ്പത്തിന്റെ ഇരുട്ടിലേക്ക് നീങ്ങുന്നു. പക്ഷേ സത്യാന്വേഷണം എന്നത് കേവലം ഒരു തർക്കമല്ല, അത് വിചാരത്തിന്റെയും വിവേകത്തിന്റെയും തെളിമയുള്ള പാതയാണ്. ചോദ്യങ്ങളെ ഭയപ്പെടാതെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ധൈര്യം കാണിക്കുന്നൊരു വേദി ഇവിടെ ആവശ്യമാണ്. ഇതാ ചിന്തകൾക്ക് മൂർച്ച കൂട്ടാൻ, ആഴമുള്ള സംവാദങ്ങളിലൂടെ സത്യം തിരിച്ചറിയാൻ ഒരു തുറന്ന ഡിജിറ്റൽ ഇടം, വിസ്ഡം ഡയലോഗ് TV. യുവാക്കൾ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസക്തമായ ചോദ്യങ്ങൾക്ക് പ്രമാണബദ്ധവും യുക്തിസഹവുമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു വേദി. മതവും രാഷ്ട്രീയവും സാമൂഹ്യ വിഷയങ്ങളും സംസ്കാരവും എല്ലാം ഒളിച്ചോടാതെ തെളിമയുള്ള സംവാദത്തിന്റെ വെളിച്ചത്തിൽ ഇവിടെ ചർച്ച ചെയ്യുന്നു. നിങ്ങൾ സത്യത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, കേവലം പ്രോപ്പഗണ്ടകൾക്കപ്പുറം യാഥാർത്ഥ്യത്തിന് വില കൊടുക്കുന്നവരാണെങ്കിൽ ഈ ഡിജിറ്റൽ വിപ്ലവത്തിൽ പങ്കാളിയാകൂ. ഇന്നു തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യൂ ഡയലോഗ് TV. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഡയലോഗ് TV. ഇന്നേക്കും നാളേക്കും ശരിയായ ദിശാബോധത്തിനായുള്ള തെളിമയുള്ള ശബ്ദം.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഷിയാക്കളും ഖുർആനും ഡോക്ടർ ടി കെ യൂസുഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിക്കൊണ്ട് അബ്ദുസമദ് കല്ലടിക്കോട് ചേരുന്നു.
1: ഷിയാക്കളും ഖുർആനും, എഴുത്ത് ഡോക്ടർ ടി കെ യൂസുഫ്. വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നും അതിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ് ലോക മുസ്ലിങ്ങൾ. അല്ലാഹു പറയുന്നു, തീർച്ചയായും നാമാണ് ആ ഉത്ബോധനം അവതരിപ്പിച്ചത്, തീർച്ചയായും നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുന്നതുമാണ്. അധ്യായം 15:9. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസ്യതയിൽ ഒരു മുസ്ലിമിന് എങ്ങനെയാണ് സംശയം വെച്ചു പുലർത്താനാവുക? എന്നാൽ ഷിയാക്കളുടെ വീക്ഷണപ്രകാരം നിലവിലുള്ള ഖുർആനിൽ ചില കുറ്റങ്ങളും കുറവുകളുമുണ്ട്. സമ്പൂർണമായ ഖുർആൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലാണ് ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിനുശേഷം ഇമാമുമാർ അത് അനന്തരമെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇക്കൂട്ടർ ജലിപ്പിക്കുന്നു. അലിയുടെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ വാദം ഖുർആനിനെയും സ്വഹാബികളെയും അലി റളിയല്ലാഹു അൻഹുവിനെ തന്നെയും അപകീർത്തിപ്പെടുത്തുന്നതാണ്. അവർ വാദിക്കുന്നതുപോലെ അലിയുടെ അടുക്കൽ ഒരു സമ്പൂർണ്ണ ഖുർആൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഖിലാഫത്ത് വേളയിൽ പോലും അക്കാര്യം തുറന്നു പറയാതിരുന്നത്? സലീം ബിൻ ഹൈസ് എന്ന ഷിഈ നേതാവിന്റെ പുസ്തകത്തിലാണ് ഇക്കാര്യം ആദ്യമായി പ്രസ്താവിച്ചിട്ടുള്ളത്. സുഹൈഹുൽ കാഫി എന്ന ഈ ഗ്രന്ഥം അവരുടെ പക്കൽ സുഹൈഹുൽ ബുഖാരിയേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഈ ആരോപണം അവരുടെ സ്വാഫി, ബുർഹാൻ തുടങ്ങിയ ചില തഫ്സീറുകളിലും മറ്റു ഗ്രന്ഥങ്ങളിലും കാണാവുന്നതാണ്. എന്നാൽ ഈ ആരോപണം അല്ലാഹു സംരക്ഷിക്കുമെന്ന് പറഞ്ഞ ഖുർആനിന് യാതൊരു കോട്ടവും വരുത്തിയിട്ടില്ല. ഷിയാകളുടെ ഷെയ്ഖായ മുഹസിൻ കാശാനി പറയുന്നത്, ഖുർആൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ അതേ രൂപത്തിൽ നിലനിൽക്കുന്നില്ല, അതിൽ ചില മാറ്റതിരുത്തലുകൾ നടത്തുകയും കുറേ ഭാഗങ്ങൾ അതിൽ നിന്ന് കളയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. മറ്റൊരു ഷെയ്ഖായ കലീനി തന്റെ അൽകാഫി എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ജിബ്രിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിയ ഖുർആനിൽ 17,000 ആയത്തുകളുണ്ടായിരുന്നു എന്നാണ്. ബാക്കിയുള്ളതെല്ലാം കളയപ്പെട്ടതാണെന്നാണ് അവരുടെ വാദം. അലി സ്വന്തമായി ക്രോഡീകരിച്ച ഖുർആനിലെ ആയത്തുകളുടെ എണ്ണം അധികമുണ്ടെന്നും അവയിലെ അധ്യായങ്ങളുടെ ക്രമം തന്നെ വ്യത്യസ്തമാണെന്നും ഇവർ വാദിക്കുന്നു. അതിനായി വ്യാജ റിപ്പോർട്ടുകളും ഉദ്ധരിക്കുന്നു. പരിപൂർണ രൂപത്തിലുള്ള ഖുർആൻ വാഗ്ദത്ത മഹിദി വരുമ്പോൾ കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്ന ഷിയാക്കൾ ഖുർആൻ പഠിക്കാനോ അതനുസരിച്ച് ജീവിക്കാനോ ശ്രമിക്കുകയുമില്ല. മുസ്ലിം സമുദായത്തിലൊട്ടേറെ പേർ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുണ്ട്. എന്നാൽ ഷിയാകളുടെ കൂട്ടത്തിൽ തജ്വീദ് നിയമപ്രകാരം ഖുർആൻ മനഃപ്പാഠമാക്കിയവർ താരതമ്യേന കുറവാണ്. ഷിയാക്കൾ സ്വന്തമായി ഖുർആൻ ഉണ്ടാക്കിയെങ്കിലും അതുകൊണ്ട് അവർക്ക് ആളുകളെ ആകർഷിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് യഥാർത്ഥ ഖുർആനുമായി മഹദി വരും എന്ന പ്രചാരണം നടത്തുന്നത്. ഷിഈ പണ്ഡിതനായ നിഅമത്തുള്ള ജസായിദി പറയുന്നു, ഷിഈ ഇമാമുമാർ അനുയായികളോട് ഇതാണ് പറയുന്നത്, മഹദി വരുന്നതുവരെ നിങ്ങൾ നിലവിലുള്ള ഖുർആൻ നമസ്കാരത്തിൽ പാരായണം ചെയ്യാനും മറ്റും പഠിക്കുക. അദ്ദേഹം വന്നുകഴിഞ്ഞാൽ ഈ ഖുർആൻ ഉയർത്തപ്പെടുകയും പകരം മറ്റൊരു ഖുർആൻ അവതരിക്കുകയും ചെയ്യും. ഖുർആനിലെ വചനങ്ങൾ ഇമാമുകൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് മറ്റൊരു ഷിഈ തന്ത്രം. ഉദാഹരണമായി ഖുർആനിലെ സൂറ അത്തഗാബുൻ 8 നിങ്ങൾ അല്ലാഹുവിലും അവന്റെ റസൂലിലും നാം ഇറക്കിയ പ്രകാശത്തിലും വിശ്വസിക്കുക എന്നതിലെ പ്രകാശമെന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അലിയുടെയും ഇമാമുകളുടെയും പ്രകാശമാണ് എന്നാണ് അവരുടെ വ്യാഖ്യാനം. പ്രസ്തുത വചനത്തിലെ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനാണ് എന്ന കാര്യം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഇനി ആ പ്രകാശം കൊണ്ട് ഉദ്ദേശം അലിയും ഇമാമുമാരുമാണെങ്കിൽ അവർ ആകാശത്തുനിന്ന് ഇറങ്ങി വന്നവരാണെന്നുകൂടി വ്യാഖ്യാനിക്കേണ്ടി വരും. അതുപോലെ നിശ്ചയം ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് വഴികാണിക്കുന്നു. ഇസ്റാ വചനം 9 എന്ന വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറയുന്നത് ഈ ഖുർആൻ ഇമാമത്തിലേക്കും വിലായത്തിലേക്കും വഴികാണിക്കുന്നു എന്നാണ്. അതുപോലെ അവർ വായകൾ കൊണ്ട് അല്ലാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു. അധ്യായം അസ്വഫ്. ഈ വചനത്തെ ഇവർ വ്യാഖ്യാനിക്കുന്നത് അമീറുൽ മുഅ്മിനീന്റെ നേതൃത്വത്തെ ഊതിക്കെടുത്താൻ അവർ ശ്രമിക്കുന്നു എന്നാണ്. ഖുർആനിൽ സൂറത്തുന്നൂറിൽ അല്ലാഹു അവന്റെ പ്രകാശത്തെ ഉപമിച്ചു പറയുന്ന വചനത്തെ വളരെ വിചിത്രമായിട്ടാണ് ഷിയാക്കൾ വ്യാഖ്യാനിക്കുന്നത്. അവന്റെ പ്രകാശം ഒരു വിളക്കുമാടം പോലെയാണ് എന്ന വചനത്തിൽ വിളക്കുമാടം കൊണ്ടുദ്ദേശം ഫാത്തിമയാണ് എന്നാണ് വിശദീകരണം. ആ വിളക്കുമാടത്തിലെ വിളക്ക് ഹസനാണ്. ആ വിളക്ക് സ്ഥിതി ചെയ്യുന്ന സ്ഫടികപാത്രം ഹുസൈനാണ്. അനുഗ്രഹീത വൃക്ഷം കൊണ്ടുദ്ദേശം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയാണ്. ഇതേ രൂപത്തിൽ ഈ ആയത്തിനെ മുഴുവനായും അവർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അല്ലാഹു പ്രകാശം നൽകിയില്ലെങ്കിൽ അവന് പ്രകാശമില്ല. അധ്യായം 100:40. ഈ വചനത്തിന് ആർക്കെങ്കിലും അല്ലാഹു ഫാത്തിമയുടെ മക്കളിൽ നിന്നുള്ള ഇമാമുമാരെ നൽകിയില്ലെങ്കിൽ അവന് ഇമാമില്ല എന്നാണ് ഷിഈ വ്യാഖ്യാനം. ഖുർആനിൽ പറഞ്ഞ ഷിർക്കിനെയും കുഫ്റിനെയും അലിയുടെ വിലായത്തിലുള്ള അവിശ്വാസമായാണ് ഇവർ വ്യാഖ്യാനിക്കുന്നത്. അതുപോലെ തൗഹീദിനെ ഇമാമുമാരിലുള്ള ഏക നേതൃത്വമായും കാണുന്നു. സൽക്കർമ്മങ്ങൾ കൊണ്ടുള്ള വിവക്ഷ ഇമാമുമാരെക്കുറിച്ചുള്ള അറിവും അവർ പറയുന്നതനുസരിച്ചുള്ള പ്രവർത്തനവുമാണ്. അവർ പിശാചിക്കളെ രക്ഷാധികാരികളാക്കി എന്നതിൻ്റെ വിവക്ഷ അലി അല്ലാത്ത നേതാക്കൾക്ക് ഉടമ്പടി ചെയ്തു എന്നാണ്. ഖുറാനിൽ പ്രവാചകന്മാരെയും സജ്ജനങ്ങളെയും കുറിച്ച് പറയുന്ന സത്യവാൻമാർ, ദൈവത്തെ സ്മരിക്കുന്നവർ, അറിവ് നൽകപ്പെട്ടവർ എന്നീ പ്രയോഗങ്ങളെല്ലാം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇമാമുകൾക്ക് മാത്രമുള്ള വിശേഷണങ്ങളാണ്. നിങ്ങളറിയാത്തവരാണെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കുക. അധ്യായം നഹൽ വചനം 43. ഈ ഖുറാൻ വചനത്തിന് ഇമാമുമാരോട് ചോദിക്കുക എന്നാണ് ഇവർ നൽകുന്ന വ്യാഖ്യാനം. ഖുറാനിൽ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാകുമോ? അധ്യായം സുമർ വചനം 9. ഇത് ചോദിക്കുന്നത് ഇതിലെ അറിവുള്ളവർ ഷിയാക്കളും അറിവില്ലാത്തവർ സുന്നികളാണെന്നാണ് ഇവർ വാദിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എന്നതിലെ ദൃഷ്ടാന്തം ഇമാമുമാരാണത്രേ. ഇതുപോലെ ഒട്ടേറെ ആയത്തുകളെയും പ്രയോഗങ്ങളെയും പദങ്ങളെയും ഇവർ ദുർവ്യാഖ്യാനിക്കുന്നു. ഖുറാനിൽ കാഫിറുകളെക്കുറിച്ചും മുശ്രിക്കുകളെക്കുറിച്ചും കപടവിശ്വാസികളെക്കുറിച്ചും അവതരിച്ചിട്ടുള്ള വചനങ്ങൾ അത്രയും ആദ്യത്തെ മൂന്ന് ഖലീഫമാരെക്കുറിച്ചും സഹാബിമാരെക്കുറിച്ചാണ് എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നതിലൂടെ ഷിയാക്കൾ തങ്ങൾ ഇസ്ലാമിൻ്റെ പരിധിക്ക് പുറത്താണെന്ന് വ്യക്തമാക്കുകയാണ്. ഖുറാനിൻ്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തിരിച്ചുവിടാനുള്ള, തങ്ങളുടെ ഇസ്ലാം വിരുദ്ധ ആശയങ്ങൾക്ക് പിൻബലം നൽകാനുള്ള കുടിലതന്ത്രമാണ് ഇതെന്ന് വ്യക്തം. ഈ രൂപത്തിൽ ഖുർആനെ ദുർവ്യാഖ്യാനിക്കുന്ന ഷിയാക്കൾ എങ്ങനെയാണ് ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുക?
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ, ഷിയാക്കളും ഖുർആനും. ഡോക്ടർ ടി കെ യൂസഫിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ. ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇസ്ലാമിൻ്റെ അഖീദ, അതിനനേകം പ്രത്യേകതകളുണ്ട്. അതിൽ ചിലതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അതിൽപ്പെട്ട ഒരു പ്രത്യേകത പറയുന്നത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിശ്വാസം അത് ലോകത്തിൻ്റെ വിശ്വാസമാണ്. അത് ലോകത്തിൻ്റെ ആദർശമാണ്. ഈ ലോകത്ത് എന്തെല്ലാമുണ്ട്, അതിൻ്റെയൊക്കെ അചേതന വസ്തുക്കൾ, അതുപോലെ മൃഗങ്ങൾ, പക്ഷികൾ, ഇഴജന്തുക്കൾ, അങ്ങനെയൊക്കെ തുടങ്ങി എന്തെല്ലാമുണ്ട്, പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, പിന്നെ ആകാശലോകത്തിലെ സൃഷ്ടിജാലങ്ങൾ, ഇവരൊക്കെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത് ലോകത്തിൻ്റെ ആദർശമാണ് എന്ന് പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദാണ് എന്ന് നമുക്കറിയാം. മനുഷ്യരുടെ കൂട്ടത്തിൽ, അതുപോലെ ജിന്നുകളുടെ കൂട്ടത്തിൽ പെട്ട ചിലരല്ലാത്തവരെല്ലാം അള്ളാഹുവിനെ ഏകത്വപ്പെടുത്തുന്നവരാണ്. എല്ലാം മുവഹ്ഹിദുകളാണ്. എന്നാൽ അതിൽ നിന്ന് ഒഴിവുള്ളത് കുറേ മനുഷ്യരും കുറേ ജിന്നുകളുമാണ്. അവർ അള്ളാഹുവിൽ പങ്കുവെക്കുന്നുണ്ട്, ശിർക്ക് ചെയ്യുന്നുണ്ട്, തൗഹീദിൻ്റെ ആദർശം അനുസരിച്ച് ജീവിക്കാത്ത പ്രശ്നമുണ്ട്. എന്നാൽ ലോകങ്ങളുടെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് പറഞ്ഞു തരുന്നത്, ഈ ലോകത്തുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അംഗീകരിച്ചുകൊണ്ട് അവന് കീഴൊതുങ്ങിക്കൊണ്ട് അവരുടേതായ രൂപത്തിൽ അള്ളാഹ് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് ഇവിടെ കഴിച്ചുകൂട്ടുന്നത്. അത് സൂചിപ്പിക്കുന്ന ചില വചനങ്ങളാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അഖീദ, അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേതല്ല, ഈ പ്രപഞ്ചം മുഴുവനും എടുത്താൽ എല്ലാറ്റിൻ്റേതുമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് അലിസ്റ 44-ാമത്തെ വചനത്തിൽ, തുസബ്ബിഹു ലഹു അസ്സമാവാത്തു സബഉ വൽ അർളു, ഏഴ് ആകാശങ്ങൾ അവനെ വാഴ്ത്തുന്നു തസ്ബീ ചെയ്യുന്നു, പരിശുദ്ധപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഭൂമിയും വമൻ ഫീഹിന്ന, അതിലുള്ളതെല്ലാം. അപ്പോൾ ആകാശത്തെപ്പറ്റി നമുക്ക് തന്നെ പഠിച്ചാലേ എവിടെ എത്തൂല. പക്ഷെ അതിനു പുറമെ ഏഴാകാശങ്ങളെപ്പറ്റിയാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി അതിലെന്തൊക്കെ സൃഷ്ടിജാലങ്ങളുണ്ട് അത് മുഴുവനും, ഇതുപോലെ ഭൂമിയിൽ എന്തെല്ലാമുണ്ട് അതെല്ലാം, എല്ലാം അള്ളാഹുവിന് മാത്രം ഇബാദത്തെടുക്കുന്നവരാണ്, അവനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. വഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവിനെ വാഴ്ത്താത്ത, അവനെ പ്രകീർത്തിക്കാത്ത, അവനെ സ്തുതിക്കാത്ത ഒന്നുമില്ല. വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹവും, പക്ഷെ എങ്ങനെയാണ് അവരുടെ തസ്ബീഹ്, അവരുടെ ആരാധനാ കർമ്മങ്ങൾ, റബ്ബിനെ അവരെ വാഴ്ത്തുന്നത് എങ്ങനെ, അതൊക്കെ മനുഷ്യർ ചെയ്യുന്ന അതേ രൂപത്തിൽ തന്നെയാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് നമുക്ക് മനസ്സിലാവില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാ വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹവും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ആകാശങ്ങൾ അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട്, അതുപോലെ അതിലുള്ള വസ്തുക്കളെല്ലാം, സൃഷ്ടിജാലങ്ങളെല്ലാം റബ്ബിനെ വാഴ്ത്തുന്നുണ്ട്. ഭൂമിയും അതിലുള്ളതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല വാഴ്ത്തുന്നുണ്ട്, റബ്ബിന് ഇബാദത്തെടുക്കുന്നുണ്ട്. ഇവരൊക്കെ തൗഹീദിൻ്റെ അടിസ്ഥാനത്തിലുള്ള അഖീദയിലാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ മനുഷ്യരിൽ ചിലർ, അതുപോലെ ജിന്നുകളിൽ ചിലർ മാത്രമാണ് തൗഹീദിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ചിലരല്ലാത്തവരെല്ലാം മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ മുമ്പിൽ കീഴടങ്ങുക, അവൻ്റെ മുമ്പിൽ വിനയപ്പെടുക, ജീവിതം അവന് സമർപ്പിക്കുക, അവനെന്തു പറയുന്നു അതൊക്കെ ജീവിതത്തിൽ പകർത്തുക, അവയെല്ലാം ശിർക്ക് വെക്കാതെ റബ്ബിൻ്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങി ജീവിക്കുന്നവരാണ് ഇത്തരം വസ്തുക്കളൊക്കെ. ഇനി മറ്റൊരു വചനത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുന്നൂർ 41-ാമത്തെ വചനം, അലം തറ അന്നല്ലാ യുസബ്ബിഹു ലഹു മൗഫിസ് സമാവാത്തി വല്ലർ, താങ്കൾ കാണുന്നില്ലേ, തീർച്ചയായും അള്ളാഹുവിന് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം തസ്ബീഹ് നടത്തുന്നുണ്ട്. പിന്നെ ചിലത് പിന്നെ വീണ്ടും പ്രത്യേക എടുത്ത് പറയണം. വത്വയുറു സോഫാത്തിൻ, ഇതുപോലെ പക്ഷികളും അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ സൊഫ് സൊഫായി പറക്കുന്ന, അന്തരീക്ഷങ്ങളിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളും, ഇവരൊക്കെ എന്തു ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനെ വാഴ്ത്തുന്നുണ്ട്. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു തസ്ബീഹു, അപ്പം എങ്ങനെയാണ് ആകാശങ്ങളുടെ തസ്ബീഹ്, അതുപോലെ എങ്ങനെയാണ് ആകാശങ്ങളിലുള്ള മറ്റു വസ്തുക്കളുടെ, സൃഷ്ടിജാലങ്ങളുടെ തസ്ബീഹ്, എങ്ങനെയാണ് ഭൂമിയുടേത്, എങ്ങനെയാണ് പക്ഷിയുടേത്, അതൊന്നും നമുക്കറിയില്ല. പക്ഷെ അത് അവർക്കറിയാം. അതാണ് കുല്ലുൻ, എല്ലാം. ഖദ് അലിമ സ്വലാത്തഹു തസ്ബീഹു, അതെങ്ങനെ പ്രാർത്ഥിക്കണം, നമസ്കരിക്കണം, എങ്ങനെ റബ്ബിന് തസ്ബീഹ് ചെയ്യണം എന്നൊക്കെ ഓരോരുത്തർക്കും അറിയാം. വല്ലാഹു അലീമും ബിമാ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയെല്ലാം അല്ലാഹു അറിയുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. ഇനി സൂറത്തുന്നാഹിൽ 49-ാമത്തെ വചനം, വലില്ലാഹി യസ്ജുദു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് മിൻ ദാബ്ബത്തിൻ വൽ മലായിക വഹും ലാ യസ്തക്ബിറൂൻ, ആകാശത്തിലുള്ളത് മുഴുവനും അള്ളാഹുവിന് മാത്രമാണ് സുജൂദ് ചെയ്യുന്നത്, അതുപോലെ ഭൂമിയിലുള്ളത് മുഴുവനും അവനാണ് സുജൂദ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ സുജൂദ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുന്ന രൂപത്തിലായിരിക്കില്ല ആകാശത്തിൻ്റെ സുജൂദ്. മനുഷ്യർ സുജൂദ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അവർ നിലത്ത് അവരുടെ മുഖം വെച്ച്, കൈകളൊക്കെ നിലത്ത് വെച്ച്, മുട്ട് രണ്ട് കാലിൻ്റെ മുട്ടുകളും അതുപോലെ വിരലുകളൊക്കെ നിലത്ത് വെച്ചുള്ള സുജൂദിൻ്റെ രൂപമാണ്. പക്ഷെ ആ രൂപമല്ല ഇവിടെ. അള്ളാഹു അവർക്ക് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ടാവും റബ്ബിന് ഇബാദത്ത് എടുക്കാനുള്ള രൂപങ്ങൾ. അതുകൊണ്ടാണ് അതിനനുസൃതമായ രൂപത്തിൽ ഒരു തകരാറും വരുത്താതെ, ഒരു വീഴ്ചയും വരുത്താതെ അവരൊക്കെ ആ ഇബാദത്തുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത്. പിന്നെ മിൻ ദാബത്തിനൊരൊറ്റ ജീവികളുമില്ല. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാം ഇഴജന്തുക്കളാണെങ്കിലും നാൽക്കാലികളാണെങ്കിലും അതുപോലെ പക്ഷികളാണെങ്കിലും എന്താണെങ്കിലും അവരൊക്കെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. വൽ മലായിക്ക, അതുപോലെ മലക്കുകളും, അവരും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിച്ചു കൂട്ടുന്നവരാണ്. വഹും ലാ യസ്തക്ബിറുൻ, അവർക്കൊന്നൊരു അഹങ്കാരമില്ല, അവരൊന്നും അഹങ്കരിക്കുന്നവരല്ല. ഇവർക്കറിയാം തങ്ങൾ സൃഷ്ടിച്ച ലോകത്തിൻ്റെ നാഥനായ റബ്ബിന് ഇബാദത്ത് എടുക്കണം, അത് ബാധ്യതയാണ്. അതിനനുസരിച്ചിട്ട് അവർ ആരാധനകൾ ചെയ്യുന്നുണ്ട്. എന്നാൽ മനുഷ്യരുടെ, ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്, ഇതിന് തയ്യാറില്ലാതെ അഹങ്കരിക്കുന്നവർ എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സൂറത്തുൽ ഹജ്ജിലെ 18:8 വചനം, അലം തറ, താങ്കൾ കാണുന്നില്ലേ, അന്നല്ലാ യസ്ജുദു ലഹു മൻ ഫിസ്സമാവാത്തി വ മൻ ഫിൽ അർദ്, തീർച്ചയായും അള്ളാഹുവിന് ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരുമെല്ലാം സുജൂദ് ചെയ്യുന്നുണ്ട്. വശംസു വൽ ഖമർ, സൂര്യൻ സുജൂദ് ചെയ്യുന്നുണ്ട്. വൽ ഖമർ, ചന്ദ്രനും. വന്നുജൂമു, നക്ഷത്രങ്ങളും. വൽ ജിബാലു, പർവ്വതങ്ങളും. വൽ ശജറു, മരങ്ങളും. വദ്ദവാബു, മറ്റു ജീവികളുമെല്ലാം. പിന്നെ അള്ളാഹു പറയുന്നു, അപ്പോൾ ഇവരൊക്കെ അള്ളാഹു സുജൂദ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വകസീറു മിനന്നാസ്, കുറേ മനുഷ്യരും. അപ്പോൾ കുറേ മനുഷ്യർ ഒഴിവാക്കിയിട്ടുണ്ട്, കുറേ മനുഷ്യർ സുജൂദ് ചെയ്യുന്നുണ്ട്. വകസീറുൻ ഹക്ക അലൈഹി ലദാം, ഒട്ടേറെ പേർക്ക് ശിക്ഷ, അവർക്ക് അതിന് അർഹത ഉണ്ടായിരിക്കുന്നു, കാരണം അവർ ഇങ്ങനെയുള്ള ഇബാദത്ത് ചെയ്യാത്തവരാണ്. മയ്യുഹിനില്ല ഫമാലഹുമി മുഖ്യരിം, ആരെങ്കിലും അള്ളാഹു നിന്ദിച്ചാൽ അവനെ ആദരിക്കുന്നവനായി ഒരാളുമില്ല. ഇന്നല്ലാഹു യഫ്അലു മാ യശാ, അള്ളാഹു അവനുദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ ഗണത്തിലാണ് വാസ്തവത്തിൽ എല്ലാവരും പെടേണ്ടത്. പക്ഷേ ചില മനുഷ്യർ അതിൽ നിന്ന് മാറി നിന്നത് പ്രത്യേകമായി ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിച്ചതാണ്. ഇനി മറ്റൊരു വചനം സൂറത്തു റഅദിൽ, വലില്ലാ യസ്ജുദു മൗ ഫി സമാവാതി വൽ അർദ് തൗഅൻ വ കർഹ, അള്ളാഹുവിനാണ് ആകാശത്തിലുള്ള എല്ലാം സുജൂദ് ചെയ്യുന്നത്, സ്വമേധയോ അല്ലെങ്കിൽ നിർബന്ധിതാവസ്ഥയിലോ ഒക്കെ ഓ റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വൽ ലിലാലുഹും ബിൽ ഖദ്വി വൽ ആസാൽ, വൈകുന്നേരവും രാവിലകളുമൊക്കെ അവരുടെ നിഴലുകളും എല്ലാം റബ്ബിന് സാഷ്ടാംഗം നമിക്കുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ നമുക്കറിയാത്ത, നമുക്ക് പരിചയമില്ലാത്ത മേഖലകളിലൂടെയാണ് ഈ വിഷയങ്ങൾ കടന്നു പോകുന്നത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങളനുസരിച്ചാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ ഈ ഇബാദത്ത്, ഇസ്ലാമിൻ്റെ ഈ അഖീദ, അത് ലോകത്തിൻ്റേതാണ് എന്ന് സൂചിപ്പിക്കുന്ന അനേകം തെളിവുകളിൽ ചിലതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കടൽ, അതുപോലെ കര, മലകൾ, പർവ്വതങ്ങൾ, അതിനു പുറമെ ഇടി, ഇടിയെപ്പറ്റിയൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യുസബ്ബിഹു റഅദു ബിഹംദിഹി, അള്ളാഹുവിനെ തസ്ബീഹ് നടത്തുകയും അവനെ വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് റഅദ് അഥവാ ഇടി അങ്ങനെ നിലകൊള്ളുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ ഇബാദാത്തുകൾ നിർവഹിക്കുന്നുണ്ട്. അവരുടെ ഇബാദത്ത് എങ്ങനെയാണ്? കത്തസ്ബീ, ഒന്നുകിൽ അവർ തസ്ബീ നടത്തുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. വസ്സുജൂദ്, അവർ സുജൂദ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. വദ്വാ വസ്വല, അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, നമസ്കാരം നിർവഹിക്കുന്നുണ്ട്. വൽ ഖൗഫ്, അവർ റബ്ബിനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇവരൊക്കെ മുഴുവനും തൗഹീദ് അംഗീകരിക്കുന്നവരാണ്. മാത്രമല്ല അവർക്ക് പലതും മനസ്സിലാവുന്നുണ്ട്. അവർ മനുഷ്യർ ചെയ്യുന്ന തിന്മകളിൽ അസ്വസ്ഥരാവുന്നുണ്ട്, മനുഷ്യർ ചെയ്യുന്ന നന്മകളിൽ അവർക്ക് സന്തോഷമുണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്ന ചില വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എടുത്തു നോക്കിയാൽ കാണാൻ കഴിയുന്നൊരു വിഷയമാണ്. ഉദാഹരണമായി മനുഷ്യരുടെ ധിക്കാരവും നന്ദികേടും പരിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ, അതായത് വഖാലു തഹദർ റഹ്മാനു വലദ, അവർ പറയുന്നു അള്ളാഹു കുട്ടികളെ സ്വീകരിച്ചിരിക്കുന്നു. ലഖദ് ജിഇത്തും ശൈഅൻ ഇദ്ദ, ഗുരുതരമായ പാതകമാണ് നിങ്ങൾ കൊണ്ടുവന്നത്. എന്താണ് അവർ പറയുന്നത്? ഈ ലോകത്തിൻ്റെ ഈ ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് മാറി നിന്ന് അവർ വഴിമാറി സഞ്ചരിക്കുകയാണ്. എന്നിട്ടവർ അള്ളാഹുവിന് ഉള്ളത് സൃഷ്ടികൾക്ക് സമർപ്പിച്ചു കൊടുക്കുന്നു, സമർപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായി അവർ പറയുന്നു, അള്ളാഹു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു, എന്നിട്ട് ആ കുട്ടിയെയും ദൈവമാക്കുന്നു. അപ്പം ഇല്ലാത്തൊരു കാര്യം അവർ റബ്ബിലേക്ക് ചേർത്തിപ്പറയുന്നു. എന്നിട്ട് ആ ഒരു കാര്യത്തെ അവർ ആരാധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ അതിഗുരുതരമായ കാര്യമാണ് അത്തരം ആൾക്കാർ ചെയ്തത് എന്ന് പറയുന്നു. അപ്പം ഇത്രയേറെ റബ്ബിന് വെറുപ്പുള്ള കാര്യം അള്ളാഹുവിൽ പങ്കുചേർക്കുക, അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുക. അപ്പം ഇത് പറഞ്ഞതിന് ശേഷം പരിശുദ്ധ ഖുർആൻ പറയുന്നത്, തക്കാദു സമാവാത്തു യതഫത്തറുന മിൻഹു, ഇവരുടെ ഈ ഗുരുതരമായ ഈ അക്രമം, ഈ ആദർശം, അതുവഴി ആകാശങ്ങൾ തകർന്നു വീഴാറാവുന്നു. വത്തൻഷക്കുല്ലർദ്, ഭൂമി വിണ്ടുകീറാറാവുന്നു. വത്തഹിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങളൊക്കെ തകർന്നടിയാറാകുന്നു. എന്താ കാരണം? അദ്ദാഉലി റഹ്മാനി വലദ, അള്ളാഹുവിനവർ മക്കളുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട്. ഇത്ര ഗുരുതരമായ തിന്മയാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഈ ലോകം അത് ചെയ്യുന്നില്ല. ആകാശങ്ങൾ ചെയ്യുന്നുണ്ടോ അത്? ഭൂമി ചെയ്യുന്നുണ്ടോ അത്? ആകാശത്തിൽ കണ്ടമാനമുള്ള മലക്കുകളും കോടാനുകോടി നക്ഷത്രങ്ങളും ഒക്കെയുണ്ടല്ലോ. ഇവരാരെങ്കിലും ഇങ്ങനെ റബ്ബിൽ ശിർക്ക് വെക്കുന്നുണ്ടോ? ശിർക്ക് വെക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇത്തരം ഗുരുതരമായ ആരോപണം വെച്ചു പുലർത്തുകയും അതുമായി നടക്കുകയും ചെയ്യുന്നവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഇവർ ഈ അചേതന വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ആകാശലോകങ്ങൾ, അവർക്കിതുകൊണ്ട് വലിയ പ്രയാസമുണ്ട്. എന്തൊരു നന്ദികേടാണ് മനുഷ്യർ ചെയ്യുന്നത്! അങ്ങനെ അവരുടെ ആ പ്രയാസം കാരണം ആകാശങ്ങൾ തകർന്നു വീഴാറാവുന്നു, ഭൂമി വിണ്ടുകീറാറാവുന്നു, പർവ്വതങ്ങളൊക്കെ തകർന്നടിയാറാകുന്നു എന്നൊക്കെയാണ് പറഞ്ഞ്. അപ്പം ഇവർക്കൊക്കെ ഇങ്ങനൊരു ബോധമുണ്ട് എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്? ചില സൃഷ്ടികൾ ചെയ്യുന്ന, അഥവാ മനുഷ്യരും ജിന്നുകളും അവരുടെ കൂട്ടത്തിൽ ചിലർ അള്ളാഹുവിന് മക്കളുണ്ടെന്ന് പറയുന്നു, അതിൽ അസ്വസ്ഥരാവുകയാണ് ഈ ലോകത്തിലെ മറ്റ് സൃഷ്ടിജാലങ്ങൾ എന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ നമ്മെ അറിയിക്കുന്ന. സൂറത്ത് മറിയമിലെ 88 മുതലുള്ള വചനങ്ങളാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ വേറെയും ചില കാര്യങ്ങൾ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നാ സഖർനൽ ജിബാല മഅഹു യുസബ്ബിഹുന ബില്ലഷി വൽ ഇശ്റാഖ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ മലകളെ കീഴ്പ്പെടുത്തി. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതാണ്. എന്നിട്ട് യുസബ്ബിഹുന മഅഹു, ഈ മലകൾ അദ്ദേഹത്തിൻ്റെ കൂടെ തസ്ബീഹ് നടത്തുന്നുണ്ട്. ബില്ലഷി വൽ ഇശ്റാഖ്, രാവിലെയും വൈകുന്നേരവും. അപ്പോൾ ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ തസ്ബീഹ് നടത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ദാവൂദ് നബിയുടെ തസ്ബീഹ് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ദാവൂദ് നബിയുടെ കൂടെ ഇവരും തസ്ബീഹ് നടത്തുന്നുണ്ട്. ആര്? മലകൾ, പർവ്വതങ്ങൾ, രാവിലെയും വൈകുന്നേരവും എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ഇനി മറ്റൊരു വചനം, ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൻ ലറായ്തു ഖാശിയൻ മുതസദ്ദിയൻ മിൻ ഖശിയത്തില്ലാ, ഈ ഖുർആൻ ഒരു മലയുടെ മുകളിലാണ് നമ്മൾ ഇറക്കിയിരുന്നതെങ്കിൽ ആ മലകൾ ചിന്നിച്ചിതറുമായിരുന്നു, പൊട്ടിത്തകരുമാറായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയണം. അപ്പോൾ അവർക്കൊക്കെ ഒരു തരം മനസ്സിലാവൽ, ഒരു തരം ഗ്രാഹ്യത ഉണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻഷാല്ലാ അടുത്ത ഭാഗം, അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
2: ജസാകുമല്ലാഹു ഖൈറൻ. പീസ് റേഡിയോ സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് ബഹുമാന്യനായ അബൂബക്കർ സലഫി.
4: سبيل الدموع سبيل مريح
1: വിജ്ഞാനത്തിന്റെയും സാങ്കേതികവിദ്യയുടെയും വിഹായസ്സിലെത്തി എന്ന് നമ്മൾ പെരുവനടിക്കുമ്പോഴും പലപ്പോഴും അജ്ഞതയുടെ ആഴങ്ങളിലാണ് നാം അധിവസിക്കുന്നത്. ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തെയും മനസ്സിനെയും മനസ്സിലാക്കാൻ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സന്തോഷമാണ്. എന്നാൽ അലമുറിയാത്ത തിരമാലകൾ പോലെ ഒന്ന് ഒടുങ്ങുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രശ്നങ്ങൾ, മാനസിക സംഘർഷങ്ങൾ, സാമ്പത്തിക തിരിമറികൾ, ധാർമ്മിക തകർച്ചകൾ, അങ്ങനെ നമ്മെ തളർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം തൊട്ടരികിലുണ്ട്. നാം ജീവിതത്തിൽ നേരിടുന്ന ഇത്തരം ബഹുമുഖ പ്രശ്നങ്ങളെ കൃത്യമായി അപഗ്രഥിച്ച് ലളിതവും പ്രായോഗികവുമായ പരിഹാരങ്ങളുമായി എല്ലാ പ്രഭാതത്തിലും നിങ്ങളെ തേടിയെത്തുന്നു നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ. ആനുകാലികം, സാമൂഹികം, ധാർമ്മികം, ഗാർഹികം തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന വിജ്ഞാനപ്രദമായ ഹ്രസ്വ പ്രഭാഷണങ്ങൾ തിരക്കുപിടിച്ച പ്രഭാതങ്ങളിൽ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും ഓരോ ദിവസത്തിനും ആവശ്യമായ ഊർജവും പ്രതിസന്ധികളെ നേരിടാനുള്ള വഴികളും ഈ പ്രഭാഷണങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നു. തളർന്നുപോയ മനസ്സുകൾക്ക് വീണ്ടും പ്രതീക്ഷ നൽകാൻ, വഴിതെറ്റിയ ചിന്തകളെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ നമുക്കും ഒരു മാറ്റം സാധ്യമാണ്. നന്മയുടെ നറുവസന്തമായി നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓരോ പ്രഭാതവും അറിവിൻ്റെയും സമാധാനത്തിൻ്റെയും പുതിയൊരു തുടക്കമാകുന്നു. എല്ലാ ദിവസവും പ്രഭാതത്തിൽ കേൾക്കാൻ മറക്കരുത് നേർവഴി ഹ്രസ്വ പ്രഭാഷണങ്ങൾ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് റേഡിയോയിൽ അടുത്തതായി ജീവിത പാഠങ്ങൾ. ഹൃദയം വിശ്വാസത്താൽ സ്ഥിരപ്പെടുത്തുക. അവതരണം അബ്ദുള്ള സലഫി.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ ഒരെപ്പിസോഡിൽ പുതിയ ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള പഠനവുമായാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിലെ ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചത് മുഖ്തലിഫൻ അൽവാനുഹു, വ്യത്യസ്ത തരങ്ങളിലായിക്കൊണ്ടാണ്. എല്ലാം ഒരുപോലെയല്ല. ചിലത് ചിലതിനേക്കാൾ മേന്മ കൂടിയതും മേന്മ കുറഞ്ഞതും ഒക്കെ നിലവിലുണ്ട്. ചിലതിന് മറ്റു ചിലതിനേക്കാൾ സവിശേഷതകൾ കൂടുതലാണ്. അങ്ങനെ ഏറ്റക്കുറച്ചിലുകളും മാറ്റത്തിരുത്തലുകളും വ്യത്യാസങ്ങളുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ സംവിധാനിച്ചിട്ടുള്ളത്. മനുഷ്യരും അപ്രകാരം തന്നെയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ അറിവുള്ളവരും ഇല്ലാത്തവരുമുണ്ട്, സമ്പന്നരുണ്ട്, ദരിദ്രരുണ്ട്, ആരോഗ്യമുള്ളവരുണ്ട്, ആരോഗ്യം കുറഞ്ഞ ദുർബലതയനുഭവിക്കുന്ന ആളുകളുണ്ട്, മുതലാളിമാരുണ്ട്, തൊഴിലാളികളുണ്ട്. എല്ലാ നിലക്കും വ്യത്യസ്തരാണ് മനുഷ്യരും. ഒരു മനുഷ്യൻ അവനവൻ്റെ സ്വന്തം ശരീരത്തെ തന്നെ എടുത്തു നോക്കിയാലും അപ്രകാരം തന്നെയാണ്. അവൻ്റെ ഓരോ അവയവങ്ങൾ അതെല്ലായ്പ്പോഴും ഒരുപോലത്തെ അവസ്ഥയിൽ അല്ല. മനുഷ്യൻ്റെ അവയവങ്ങൾക്ക് പോലും മാറ്റങ്ങളും തിരുത്തലുകളും വ്യത്യാസങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ തലയിലുള്ള മുടി അത് ചിലപ്പോൾ വളർന്നു വളർന്നു വലുതാവുകയും മറ്റു ചിലപ്പോൾ കൊഴിഞ്ഞില്ലാതെയാവുകയും ചെയ്യും. നമ്മുടെ കൈകാലുകൾ, ചെറുപ്പത്തിൽ നമുക്കുണ്ടായിരുന്ന കൈകാലുകളുടെ വലിപ്പവും നീളവുമെല്ലാം വലുതാകുമ്പോഴുള്ളത്. വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ശരീരം മെലിഞ്ഞു പോകും, മറ്റു ചിലപ്പോൾ തടി കൂടും. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ. മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരവയവം കൽബ്, ഹൃദയം. ഹൃദയവും ഇപ്രകാരം തന്നെയാണ്, എല്ലായ്പ്പോഴും ഒരുപോലെ എന്ന അവസ്ഥയിലല്ല. മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഏറ്റക്കുറച്ചിലുകളും പല വിഷയങ്ങളിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ്റെ ഹൃദയം. ആ ഹൃദയത്തിനകത്ത് സന്തോഷമുണ്ടാകാം. ഇതേ സന്തോഷമുള്ള മനുഷ്യൻ പെട്ടെന്ന് ദുഃഖമനുഭവിക്കുന്നവനാകാം. വികാരങ്ങളുടെ വേലിയേറ്റങ്ങളും ഇറക്കങ്ങളുമൊക്കെ ഒരേ സമയത്തു തന്നെ മാറി മാറി അനുഭവിക്കുന്ന കേന്ദ്രമാണ് മനുഷ്യ ഹൃദയം. അറബിയിൽ ഹൃദയത്തിൻ്റെ അറബി പദമായി ഉപയോഗിച്ചത് തന്നെ പരിശുദ്ധ ഖുർആനിൽ കൽബ് എന്നാണ്. കൽബ് എന്നത് മാറി വരുന്നത്, എപ്പോഴും ഒരുപോലെ നിലനിൽക്കാത്തത്, ഏറ്റക്കുറച്ചിലുകൾക്ക്, വ്യതിയാനങ്ങൾക്ക്, വ്യത്യാസങ്ങൾക്ക്, അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുന്നതാണ് കൽബ്. അതിൻ്റെ ഭാഷാപരമായ അർത്ഥം തന്നെ അപ്രകാരമാണ്. ദുഃഖവും സന്തോഷവും മാറി മാറി വരുന്നതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ള ഏറ്റവും പരമപ്രധാനമായ ഈമാൻ അത് വർദ്ധിക്കുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സാധാരണയായി ദുആ ചെയ്യുന്ന ദുആകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുള്ളതായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം വായിക്കാം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ മരണം വരെയും നീ ഉറപ്പിച്ചു നിർത്തണേ നാഥ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചക പുംഗവന്മാരിൽ അതിശ്രേഷ്ഠനാണ്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടു എന്നതിനപ്പുറത്ത് സ്വർഗത്തിൽ ആദ്യമായി പ്രവേശിക്കുന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഹൃദയത്തിനു മാറ്റം വരാതിരിക്കാൻ, ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, ഹിദായത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ, തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി നിരന്തരം ധാരാളമായും അവിടുന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു എങ്കിൽ നമ്മളൊക്കെ എത്രയധികം ആ ദുആ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കേണ്ടതായിട്ടുണ്ട്. തിന്മകളുമായി ഇടകലർന്ന് ജീവിക്കുന്നവരുമാണ് നമ്മൾ. പാപക്കറകൾ രുചിച്ചു നോക്കുന്നവരാണ് നമ്മൾ. കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഹൃദയം കൊണ്ടും കൈകാലുകൾ കൊണ്ടും ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ തെറ്റുകളിലേക്ക് ഇറങ്ങുന്ന ആളുകളാണ് നമ്മൾ. അതിനുള്ള സാഹചര്യം അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പാപസുരക്ഷിതനാണ്. പാപസുരക്ഷിതനായിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ ഹൃദയത്തിൽ നിന്ന് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, മരണം വരെ ഹൃദയം ഉറപ്പിച്ചു നിർത്താൻ, ഈമാനിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. സ്വഹാബത്ത് ചോദിക്കുകയാണ്, വഇന്നൽ ഖുലൂബ് ലതതഖല്ലബു യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഹൃദയത്തിനു മാറ്റം സംഭവിക്കുമോ നബിയെ? ഈമാൻ, ഹൃദയത്തിലുള്ള ഈമാൻ അത് മാറുമോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഖലഖല്ലാഹു മിൻ ബനീ ആദമ മിൻ ബശർ ഇല്ലാ വഇന്ന ഖൽബഹു ബൈന സ്ബഈനി മിൻ അസാബിഇല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യൻ അവന്റെ ഹൃദയം റബ്ബിന്റെ രണ്ടു വിരലുകൾക്കിടയിൽ എന്ന പോലെയാണ്. ഇൻഷാ അഖാമഹു വ ഇൻഷാ അസാഗഹു. അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ അല്ലാഹു ഈമാനിൽ ഉറപ്പിച്ചു നിർത്തും, അല്ലെങ്കിൽ തെറ്റിപ്പോകും എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തളച്ചുമറിയുന്ന എണ്ണയിൽ നിന്ന് ചൂടിൻ്റെ കാഠിന്യത്താൽ ആ ചുറ്റുപൊള്ളുന്ന പാത്രത്തിൽ നിന്ന് എണ്ണയിൽ നിന്ന് കുമിളകൾ തെറിക്കുന്ന പോലെ, അതിനേക്കാൾ അതെത്ര വേഗത്തിലാണോ ആ കുമിളകൾ തെറിച്ച് തെറിച്ച് വീഴുന്നത്, അതിനേക്കാൾ വേഗതയിൽ മനുഷ്യൻ്റെ ഹൃദയത്തിന് മാറ്റം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തന്നെ ചിലപ്പോൾ അനുഭവമുള്ള സംഗതിയാണത്. ഒരു വക്കത്ത് നമ്മൾ നമസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടിയ തഖ്വയും ഖുശൂഉം ഈമാനുമായിരിക്കില്ല മറ്റു ചില സന്ദർഭങ്ങളിൽ അവസരങ്ങളിൽ നമുക്ക് ലഭിക്കുക, മാറ്റം സംഭവിക്കുകയാണ്. ഏറ്റക്കുറച്ചിലുകൾ ഹൃദയത്തിന് മാറ്റം സംഭവിക്കും, ഈമാനിന് മാറ്റം സംഭവിക്കും. അൽ ഈമാനു യസീദു വയൻഖുസു. ഈമാൻ ചിലപ്പോഴൊക്കെ വർദ്ധിക്കും, മറ്റു ചിലപ്പോൾ കുറയുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറയുകയാണ്, ലാ അഖൂലു ഫീ റജുലിൻ ഖൈറം വലാ ശർറ. ഒരു മനുഷ്യനെപ്പറ്റിയും ഖൈർ പറയാൻ ഞാനില്ല, ഒരാളെപ്പറ്റിയും ഞാൻ ഷെറു പറയുന്നില്ല. ഇന്നവൻ സ്വർഗത്തിലാണ്, ഞാനത് പറയില്ല. ഇന്ന ആൾ നരകത്തിലാണ്, അതും ഞാൻ പറയില്ല. ബഅദമാ സമിഅ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടതിനു ശേഷം ഞാൻ ഒരാളെയും വിലയിരുത്താറില്ല. എന്താ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വഇന്ന ഖുലൂബന്നാസ് ലതതഖല്ലബു അശദ്ദ ഇൻഖിലാബ. നിശ്ചയമായും മനുഷ്യന്റെ ഹൃദയം അത് ശക്തമായ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ശക്തമായി ഹൃദയം മാറിമറിയുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജീവിതത്തിൽ പഠിപ്പിക്കുകയാണ്, ഹൃദയം മാറി മാറി വരുമെന്ന്. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടതിനു ശേഷം ഞാൻ ഒരാളെപ്പറ്റിയും വിലയിരുത്താറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. കാരണം ഞാനൊരാളെപ്പറ്റി വിലയിരുത്തിയാൽ, ഞാൻ വിലയിരുത്തിയത് ഞാൻ അയാളെപ്പറ്റി സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞതിനു ശേഷം ഒരു പക്ഷേ അയാളുടെ ഹൃദയത്തിന് മാറ്റം വന്നേക്കാം, അയാൾ നരകത്തിലായേക്കാം, തിരിച്ചും സംഭവിച്ചേക്കാം. നമ്മൾ ചിലപ്പോൾ ഒരു വ്യക്തി, സാധുവായ മനുഷ്യൻ, പാവപ്പെട്ടൊരു മനുഷ്യൻ, അതീവ ദരിദ്രനായ ഒരു മനുഷ്യൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ അത്യാവശ്യമായി നടക്കേണ്ട, അനിവാര്യമായി നടക്കേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നമ്മളെ സമീപിക്കുകയാണ്. കുറച്ച് സമ്പത്ത് കടം ചോദിക്കാനോ മറ്റോ, ആ സമയത്ത് നമ്മളൊരുപാട് കൊടുക്കാൻ ശ്രമിക്കും. ഒരുപക്ഷെ അദ്ദേഹത്തിന് നമ്മൾ ആയിരങ്ങളും പതിനായിരങ്ങളും എടുത്തു കൊടുത്തേക്കാം. ആ സമയത്ത് നമ്മുടെ ഈമാൻ അത്രയും നല്ല വർദ്ധിച്ച അവസരമാണ്. മറ്റൊരവസരത്തിൽ ഇതിനേക്കാൾ ആവശ്യമുള്ളൊരു മനുഷ്യൻ, ഇതിനേക്കാൾ അത്യാവശ്യകാര്യവുമായി നമ്മളെ സമീപിക്കുമ്പോൾ, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരുപക്ഷെ സാമ്പത്തികമായ ഭദ്രത നമുക്കുണ്ടായിരുന്നിട്ട് പോലും ആയിരം പോയിട്ടൊരു 100 രൂപ പോലും കൊടുക്കാത്ത അവസ്ഥയും നമ്മുടെ ജീവിതത്തിലുണ്ട്. കാരണം എന്താ? അപ്പോൾ നമ്മുടെ ഈമാൻ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിലാണ് ഈ സംഭവിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിൽ തന്നെ. ഈമാൻ വർദ്ധിക്കും, ഈമാൻ കുറയുകയും ചെയ്യും. നമുക്ക് തന്നെ അനുവേദ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ബിഹുർ റജുലു മുഅ്മിന വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. ഒരു മനുഷ്യൻ പകലിൽ സുബഹിയുടെ സമയത്ത് വിശ്വാസിയായിരുന്ന ഒരു മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുഫർ സംഭവിക്കുകയാണ്. വൈകുന്നേരം മുഅ്മിനായവൻ പ്രഭാതത്തിലാ പിറ്റേ ദിവസം രാവിലാകുമ്പോഴേക്കും അവൻ കാഫിറാവുകയാണ്, സത്യനിഷേധിയാവുകയാണ്. ബിഉദീനഹു ബിഅറദിം മിനദ്ദുനിയ, ദുനിയാവിൻ്റെ നശിച്ചു പോകുന്ന നശ്വരമായ ദുനിയാവിൻ്റെ ലാഭങ്ങൾക്ക് വേണ്ടി അവൻ അവൻ്റെ ദീനിനെ വിറ്റുകളഞ്ഞു. അങ്ങനെയാണ് അവൻ്റെ ജീവിതത്തിൽ ഹൃദയത്തിന് മാറ്റം സംഭവിക്കും. അങ്ങനെ മുഅ്മിനായവൻ കാഫിറാകും, കാഫിറായവൻ പിറ്റേ ദിവസമാകുമ്പോഴേക്കും മുഅ്മിനാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നല്ലാഹ നസബ ഫിദ്ദുനിയാ സിറാത. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ല പറയാണ്, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിറാത്ത്, ഒരു മാർഗം, ഒരു പാലം അല്ലാഹു ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. വനസബ അല ജഹന്നം, നരകത്തിന്റെ മുകളിലും അതേപോലത്തെ ഒരു സിറാത്ത് ഉണ്ട്. മൻ സബത ഫിസ്സിറാത്തി ഫിദ്ദുനിയ, ആരെങ്കിലും ദുനിയാവിലെ ഈ സിറാത്തിൽ, ഈ ഒരു പാതയിൽ, ഈ ഒരു പാലത്തിന്മേൽ അവൻ ഉറച്ചു നിന്നാൽ, അവൻ്റെ ഹൃദയം ഈമാനുമായി ഉറക്കപ്പെട്ടാൽ, അവൻ നാളെ പരലോകത്ത് നരകത്തിൻ്റെ മീതയിലുള്ള സിറാത്തിലൂടെ ഉറച്ച കാലടിപ്പാടുകളുമായി മുന്നോട്ട് പോകാം. ഫമൻ അസാ അനി സിറാത്തി ഹുനാ അസാ അല സിറാത്തി അല ജഹന്നം, ദുനിയാവിലെ ഈ ഒരു സിറാത്തിന്മേൽ ഒരാൾക്ക് കാലിടറിപ്പോയാൽ, ഒരാളുടെ ഹൃദയത്തിലെ ഈമാനിന് ഏറ്റക്കുറച്ചിൽ സംഭവിച്ചാൽ, ദുനിയാവിലെ നശ്വരമായ ലാഭത്തിന് വേണ്ടി നാം നമ്മുടെ ദീനിനെ, അമലു സ്വാലിഹാത്തുകളെ, ഇബാദത്തുകളെ വിറ്റുകളഞ്ഞാൽ, മാറ്റിവച്ചാൽ ഹൃദയത്തിൽ ഈമാൻ നഷ്ടപ്പെടുകയും ഈമാൻ കുറഞ്ഞു കുറഞ്ഞില്ലാതെയായിത്തീരുകയും അങ്ങനെ ദുനിയാവിലെ സിറാത്തിൽ നമുക്ക് കാലിടറിയാൽ ആഖിറത്തിൽ ജഹന്നമിൻ്റെ മീതെ നിശ്ചയിക്കപ്പെട്ട സിറാത്തിൻ്റെ മുകളിലും നമുക്ക് കാലിടറും എന്ന് മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാ ഗൗരവകരമായി അദ്ദേഹം താക്കീത് നൽകുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന് എപ്പോഴും മാറ്റം സംഭവിക്കാം, ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. എത്രയോ ആളുകളെ സംബന്ധിച്ച് നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ ആളുകൾ, അത്രയും നല്ല കൃത്യമായ ഇബാദത്തുകൾ ചെയ്തിരുന്ന മനുഷ്യൻ, ഇബാദത്തുകളിൽ കണിശതയുണ്ടായിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ വസ്ത്രം കണ്ടാൽ പോലും കൃത്യമായി ഇസ്ലാമീയത്തോടുകൂടി വസ്ത്രധാരണം നടത്തിയിരുന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ പെട്ടെന്ന് മാറ്റം സംഭവിക്കുകയും ഇബാദത്തുകളിൽ വേണ്ടത്ര കണിശത കാണിക്കാതിരിക്കുകയും വസ്ത്രമൊക്കെ കുത്തഴിഞ്ഞു പോവുകയും കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ അവകാശിയാവുകയും ചെയ്യുന്ന ചില കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത ചില ആളുകൾ, ഒരുപക്ഷെ നമ്മൾ ആദരിച്ചിരുന്നവരായ ആളുകൾ, നമ്മൾ ബഹുമാനിച്ചിരുന്നവരായ ആളുകൾ, ആർക്കാണ്, എപ്പോഴാണ്, ആരുടെ ജീവിതത്തിലാണ് മാറ്റം സംഭവിക്കുക, ഹൃദയത്തിൽ ഈമാൻ നഷ്ടപ്പെടുക എന്നതിനെ സംബന്ധിച്ച് ഒരാൾക്കും പറയവയ്യ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ധാരാളമായി നടത്തിയ ദുആ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തമ്പുരാനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ മരണം വരെയും നീ ഉറപ്പിച്ചു നിർത്തണേ നാഥ എന്ന പ്രാർത്ഥന നമ്മൾ പതിവാക്കുക. അത് ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഈമാനിനെ പുതുക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ എന്ന പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഹൃദയം വിശ്വാസത്താൽ സ്ഥിരപ്പെടുത്തുക എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ ജീവിത പാഠങ്ങൾ പ്രോഗ്രാം. അവതരണം അബ്ദുല്ല സലഫി.
1: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഘമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ, കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലം ഒരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: നമുക്ക് മധുരം ഖുർആനാണല്ലോ.

الله قل أفلا تذكرون قل من رب السماوات السبع ورب العرش العظيم

0: ഏറ്റവും വലിയൊരു പരമാർത്ഥം, മനുഷ്യന്റെ ബുദ്ധി തേടുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ഒരു സത്യം, മനുഷ്യൻ എങ്ങനെയാണ് ആ സത്യത്തിൽ നിന്നും വഴിതെറ്റിക്കപ്പെടുന്നത്, എത്ര വലിയ ബുദ്ധിശൂന്യതയാണ് അത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന, ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യന്മാർ സൃഷ്ടാവിൽ നിന്ന് സൃഷ്ടികളിലേക്ക് പോകുന്നത് എന്ന ചോദ്യമാണ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് മനുഷ്യൻ, ഈ കുറേശികളുടെ അല്ലെങ്കിൽ മുശ്രിക്കുകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥയെ വെച്ച് തന്നെ അത് ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടാക്കിയത് ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പം അള്ളാഹുവാണ് പറഞ്ഞത്. ഏഴാകാശം ഭൂമിയും അർശനും അർശിന്റെ ഉടമസ്ഥനും ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളഹയാണ്. എല്ലാം അള്ളാഹുവാണ്. പിന്നെ ഈ ഏതൊരു വസ്തുവിൻ്റെ ഭരണാധികാരം കൈവശം ആരുടെ കയ്യിലാണ്, രക്ഷ നൽകുന്നത് ആരാണ്, അവനെതിരെ രക്ഷ നൽകപ്പെടുകയില്ല, ഇങ്ങനെയുള്ളവൻ ആരാണ്, അപ്പോഴും പറയും സയഖൂലുനില്ല. അവസാന ഒരു ചോദ്യം അല്ല ഫന്നത്തു സാറും, പിന്നെ എന്ത് മായത്തിലാണ് നിങ്ങൾ അകപ്പെട്ടത്,
1: എന്താണ് തിരിച്ചു വരാത്തത്?
0: അതെ അതെ,
1: എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശരിക്കും മനുഷ്യനെ എന്നെ ഒരു ദൈവനിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് കുറേയൊക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അക്കാലഘട്ടത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ജീവിച്ചൊരു മനുഷ്യനും കൂടെയാണല്ലോ, അവർക്കുമാണല്ലോ ഖുർആൻ അവിടെ ആ സമയത്ത് ഇറങ്ങിയത്. പക്ഷെ അതിനു ശേഷം ഒരുപാട് അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും യാഥാർത്ഥ്യങ്ങളും പ്രകൃതിയിൽ നിന്നല്ലാതെയും കണ്ട മനുഷ്യന്മാരാണ്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഭൗതികതയിൽ ഇനി നമ്മൾ എത്താൻ ബാക്കിയില്ല, അത്രത്തോളം ഉന്നതിയിലെത്തിയെന്ന് അവകാശപ്പെടുന്ന നമ്മളും നമ്മുടെ കാലഘട്ടത്തിലെ ആളുകളോടും അന്ന് ചോദിച്ച അതേ ചോദ്യം, പിന്നെ എന്താണ്? കാരണം ഓരോ പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പുകളും അത്ഭുതങ്ങളും കണ്ടാലൊക്കെ അവസാനം എത്തിച്ചേരുന്നത് ഇതിനെന്തോ ഒരു ശക്തി അപ്പുറത്തുണ്ട് എന്നതിലേക്ക് തന്നെയാണ്. ഏത് വലിയ ശാസ്ത്രജ്ഞന്മാരും ദൈവനിഷേധം പ്രത്യക്ഷത്തിൽ പറയാത്തവരോ അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് പ്രഖ്യാപിക്കാത്തവരോ ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ എത്തിച്ചേരുന്നൊരു യാഥാർത്ഥ്യം ഇതിൻ്റെ അപ്പുറത്ത് എന്തോ ഒരു ശക്തി ഉണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി.
0: രണ്ട് കാര്യമാണല്ലത്. ഒന്ന്, മക്കത്തെ മുശ്രിക്കുകൾ ഇതൊക്കെ അംഗീകരിച്ചിട്ടും, ഇതെല്ലാം എല്ലാ പരമാധികാരം അംഗീകരിച്ചിട്ടും അവർ സത്യത്തിൽ അകപ്പെട്ടില്ല, അവർ ശിർക്ക് ചെയ്തു,
1: അതെ,
0: സൃഷ്ടികളിലേക്ക് പോയി. മറ്റൊന്ന്, ഇതെല്ലാം നസ്രു പറഞ്ഞ പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലൊരു ശക്തി ഇല്ല എന്ന് പറയാൻ മാത്രം അല്ല, എന്ന് വെച്ചാൽ ഒരിക്കലും പറയാൻ പറ്റാത്ത അത്രയും തെളിവുകളാണുള്ളത്. എന്നിരിക്കെയും ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും എന്നിട്ടും പിന്നെ ഇല്ല എന്ന് പറയുന്നത്,
1: അതെ, പിന്നെ എന്ത് മായത്തിലാണ് പറ്റുന്നത്? അവിടെ ചോദ്യം അങ്ങനെ തന്നെയാണ്. കാരണം അതിനപ്പുറത്തേക്കൊരു ചോദ്യമില്ല, തുസ്ഹറൊന്ന് അവിടെ എന്തൊരു മായം ഒരു സംഭവിച്ചിരിക്കുന്നതാണ് എന്ന ചോദ്യമാണ്. മാഷാല്ല, നമ്മൾ ഖിറാഅത്ത് കേട്ടത് നമുക്ക് ശ്രോതാക്കൾ ഇങ്ങോട്ട് പറയും, ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിൻ്റെ ഖിറാഅത്താണ് ഇപ്പോൾ നമ്മൾ കേട്ടത് എന്നുള്ളത്. അത്രയും ഹൃദയസ്പർശിയായ ശൈലിയിൽ ലോകത്തെ ഖുർആൻ പാരായണ പ്രേമികളായിട്ടുള്ള ആളുകൾക്ക് സുപരിചിതനായ ഖാരിഖിൻ്റെ ശബ്ദമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്.
2: ശ്രോതാക്കൾ തുടർന്ന് കേൾക്കുന്നത് വിസ്ഡം ഡയലോഗ്. ഇസ്ലാമിക വിമർശനങ്ങൾക്കുള്ള പ്രാമാണികമായ മറുപടിയാണ് വിസ്ഡം ഡയലോഗിലൂടെ നാം നിർവഹിച്ചു പോരുന്നത്. വിസ്ഡം ഡയലോഗ് 10.0 നിന്നും ഏതാനും തിരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്. തെളിവുകൾ നയിക്കട്ടെ. വിഷയം അവതരിപ്പിക്കുന്നത് അബ്ദുള്ള ബാസിൽ സി പി, ഒപ്പം താജുദ്ദീൻ സലാഹി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ, സാധാരണഗതിയിൽ എക്സ് മുസ്ലിങ്ങൾ എന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാനുള്ള, മുസ്ലിങ്ങളിൽ നിന്ന് ധാരാളം ആളുകളെ പുറത്ത് കൊണ്ടുവരാനുള്ള വലിയ ത്യാഗപരിശ്രമങ്ങളാണ് ഇവിടുത്തെ

0: നാസ്തിക സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ് ഹിന്ദുക്കൾ, എക്സ് ക്രിസ്ത്യൻസ്, ഇങ്ങനൊരു വിഭാഗത്തെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ബസിൽ അത്തരമൊരു വിഭാഗം ബോധപൂർവം ഇസ്ലാമിനെതിരിൽ ഉള്ള വലിയൊരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും തെളിവുകളും ന്യായങ്ങളുമൊക്കെ അവകാശവാദങ്ങളും സ്റ്റാറ്റിക്സുകളൊക്കെ ഇസ്ലാമിനെതിരെയാണ് യഥാർത്ഥത്തിൽ ഉന്നയിക്കുന്നത്. ഇവരുടെ ഒരു ക്യാപ്ഷൻ തന്നെ തെളിവുകൾ നയിക്കട്ടെ എന്നാണ്. പലപ്പോഴും ഈ ഒരു വാചകത്തെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഒരു ഉപ്പിൻചാക്കിൻ്റെ മേലെ കൊണ്ടൊരു പഞ്ചസാര എന്ന് എഴുതി വെക്കുന്ന പ്രതീതിയാണ് വിഷയങ്ങളെ വിശദമായി പരിശോധിക്കുമ്പോൾ പരിഗണിക്കുമ്പോൾ നമുക്കുണ്ടാകുക. യുക്തിവാദികളുടെ, എയ്ത്തിസ്റ്റുകളുടെ, നവലിബറലുകളുടെ എന്ന് വേണ്ട ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നവരുടെ നൈറ്റ് ലൈവുകൾ കാണുന്ന ആളുകളുടെ ഒരു ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാതെ, മദ്രസ പോലും ശരിക്കും പഠിക്കാതെ, സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും ശരിക്കും മനസ്സിലാകാത്ത ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ ഒരു മനോഗതം എന്ന് പറയുന്നത് പണ്ട് പോലീസുകാരനെ കണ്ട പോലെ ആയിരിക്കും. നല്ല തടിച്ച് കൊമ്പമീശൊക്കെ വെച്ചിട്ട് ഭയങ്കര സംഭവമായിട്ട് നിൽക്കുന്ന ഒരു പോലീസുകാരൻ. അപ്പോൾ ആളുകൾ ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ സൈഡ് കൂടെ പോവുക. പെട്ടെന്ന് ആള് ചോദിച്ചു, എന്നടാ? ഈ ചോദ്യം കേട്ടതോടുകൂടെ അയാളുടെ ഈ ഒരു സംഭവം, ഈ ചോദ്യവും ഈ ശബ്ദവും വന്നതോടുകൂടെ അയാളുടെ കാറ്റുപോയി എന്ന് പറഞ്ഞ പോലെയാണ്. ഇവരെ യഥാർത്ഥത്തിൽ അടുത്തെത്തി ഒന്ന് പരിശോധിക്കുമ്പോഴാണ് ഇവരുടെ യഥാർത്ഥ സ്വഭാവം കാര്യമൊക്കെ മനസ്സിലാകുക. അതുകൊണ്ട് ബസിൽ, നമുക്ക് ഇവരുടെ തെളിവുകളെ ഒന്ന് എടുക്കുകയാണെങ്കിൽ ഒരു 5 കാറ്റഗറി ആയിട്ട് ഞങ്ങൾ ഇവരുടെ തെളിവുകളെ ഒന്ന് പരിശോധിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, ഉള്ളൊരു സാധനത്തെ വക്രീകരിച്ച് അവർക്ക് പറ്റിയൊരു ഫ്രെയിമിലേക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ടൊരു തിയറി ഉണ്ടാക്കും. എന്നിട്ട് ആ വക്രീകരിച്ചുണ്ടാക്കിയ തിയറിന്മേൽ അവരുടെ ആശയം സ്ഥാപിക്കാൻ ശ്രമിക്കും. ഇതാണ് ഐറ്റം നമ്പർ 1. അത് സംബന്ധിച്ച കമൻറ്റ് ബാസിൽ നമ്മളോട് പറയും.
1: ഇവിടെ തെളിവുകൾ നയിക്കട്ടെ എന്നുള്ളതാണ് പൊതുവിൽ നാസ്തികർ പറയാറുള്ളത്. അവരാണ് തെളിവിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾക്കാണ് തെളിവുകൾ ഉള്ളത് എന്നുള്ളതാണ് പൊതുവിൽ പറയാറുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്, ഇവരുടെ തെളിവിൻ്റെ കോലം. അതെന്താന്ന് ചോദിച്ചാൽ, വക്രീകരിച്ചുകൊണ്ട് തെളിവുകളെ തന്നെ വേറെന്തെങ്കിലുമൊക്കെ ആക്കുക. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നിങ്ങൾക്ക് ഒരു ഭാഗം കാണാൻ സാധിക്കും. പ്രശസ്ത ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൽ സാഗൻ തെളിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് ഉദ്ധരിക്കുന്നത് ഈ നാസ്തികരായ, അല്ലെങ്കിൽ നാസ്തികരുടെ ഒരു ആൾ ദൈവം എന്നൊക്കെ പറയാൻ പറ്റുന്ന ആൾ തന്നെ അത് ഉദ്ധരിക്കുന്ന ഭാഗം, ആ ചെറിയൊരു ഭാഗം ആദ്യം നിങ്ങൾ കേട്ടോളൂ.
2: പുസ്തകത്തിലെ ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു വാദമാണ് ഇത്. പിന്നീട് പലർക്കും ഒരു സംശയം ഉണ്ടായിട്ട്, ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്ന് കാൾ സാഗൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
1: അപ്പോ കാൾ സാഗൻ പറഞ്ഞത് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് നോട്ട് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ്. അതായത്, ഒരു കാര്യത്തിന് തെളിവില്ല എന്നുള്ളത് അതില്ല എന്നുള്ളതിന് തെളിവല്ല. ഇത് എല്ലാവരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. തെളിവുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരു കാര്യത്തിന് തെളിവില്ല എന്നുള്ളത് അതില്ല എന്നുള്ളതിന് തെളിവല്ല. ഏതുപോലെ, ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പിന്നെ ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വരെ സൂര്യന് ചുറ്റുമാണ് ഭൂമി ചലിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് ഗ്രഹങ്ങൾ ചലിക്കുന്നത് എന്നുള്ളതിന് തെളിവുണ്ടായിരുന്നില്ല. എന്ന് വെച്ചിട്ട് ആരെങ്കിലും നമ്മൾ പറയോ സൂര്യന് ചുറ്റുമല്ല ഒരു നൂറ്റാണ്ട് മുമ്പ് ഭൂമി ചലിച്ചിരുന്നത് എന്ന് ആരെങ്കിലും പറയോ? ഇല്ല. അന്നതിന് തെളിവില്ലായിരുന്നു എന്നുള്ളത് തെളിവില്ല എന്നുള്ളതിന് മാത്രമാണ് തെളിവ്, അതില്ല എന്നുള്ളതിന് തെളിവല്ല. ഇത് നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ ആർക്കും മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇവരിത് ഇങ്ങനെയൊക്കെ പറയാൻ കാരണം അടുത്ത ഒരു ഭാഗത്തേക്ക് നമുക്ക് വരുമ്പോൾ പറയാം. പക്ഷേ ഇത് ഈ കാൾ സാഗൻ പറഞ്ഞ, ഈ ശാസ്ത്രജ്ഞൻ പറഞ്ഞ ഈ ഒരു കാര്യം അന്വേഷണാത്മകതയുടെ അടിസ്ഥാനമാണ്. ഒരു കാര്യത്തിന് തെളിവില്ലെങ്കിൽ നമ്മൾ ഇല്ലാന്ന് പറയല്ല ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും കൂടുതൽ അന്വേഷിക്കുകയാണ് ചെയ്യുക. ഇതാണ് ശാസ്ത്രീയമായ ചിന്ത. ഇപ്പം നിങ്ങൾ കേട്ടത് ശാസ്ത്രീയമായ ചിന്തയാണെന്ത്? ഒരു കാര്യത്തിന് തെളിവില്ല എന്നുള്ളത് അതില്ല എന്നുള്ളതിന് തെളിവല്ല എന്നുള്ള കാൾ സാഗൻ്റെ, വലിയ പ്രശസ്തനായ ശാസ്ത്രകാരൻ്റെ ആ ഒരു വാചകം നമ്മൾ കേട്ടു. ഇനി ഇതാണ് ശാസ്ത്രീയമായ ചിന്ത കേട്ടോ, ഇതാണ് അന്വേഷണാത്മകത. ഇനി അതിനൊരാൾ മറുപടി പറയാൻ വരുന്നുണ്ട്. ആ മറുപടി നിങ്ങൾ കേട്ടോളൂ.
2: സാറ് പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഓഫ് ആബ്സെൻസ് എന്നുള്ളൊരു കോട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയും. അപ്പോ ഇത് ശരിയാണോ? അയാൾ ഈ കോട്ട് തന്നെ ഇപ്പൊ കാൾ സാഗൻ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ കണ്ടുള്ള ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആണ്, സയന്റിസ്റ്റുകളിൽ ഒരാളാണ്. അപ്പൊ ഇത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. എന്റെ അഭിപ്രായത്തിൽ കാൾ സാഗൻ പറഞ്ഞത് ശരിയല്ല, ഞാൻ പറഞ്ഞതാണ് ശരി. അത് വെറുതെ സംഭവമാണെന്ന് പറയുകയല്ല.
0: സംഗതി പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ, വലിയൊരു ശാസ്ത്രകാരൻ അദ്ദേഹത്തിൻ്റെ കൃത്യമായ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാണ്. അത് ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ട്, സയൻസ് ബുക്സ് ബുക്സിലൊക്കെ അങ്ങനെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതാണ് ശരിയെന്നാ. ഞാൻ ഈ പറഞ്ഞതാണ് ശരിയെന്നുള്ളതിന്റെ തെളിവോ ഞങ്ങൾ മലപ്പുറം ഭാഷ പറഞ്ഞ മൂപ്പരത്തുള്ള വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ. കാൾസാഗൻ പറഞ്ഞതല്ല ന്യായം, ഞാൻ പറഞ്ഞതാണ് ശരിയെന്നുള്ളതിന് അദ്ദേഹത്തിന് തെളിവൊന്നും പറയാനല്ല. അപ്പൊ ഞങ്ങളിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഭയങ്കര സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ പറയും, ഭയങ്കര ഫാക്ട്സ് പറയും, അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് തരിച്ചിരിക്കണ കുറെ ആൾക്കാരാണ്. ഞങ്ങൾ തരിക്കൂല. കാരണം ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി പരിശോധിക്കാൻ പറ്റണേ ആളുകളും റിസോഴ്സസും ഞങ്ങൾക്കുള്ളതുകൊണ്ട് അത് ഉറപ്പിച്ച് പറയാൻ തീർച്ചയായും പറ്റും. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു തരം ഇവരുടെ തെളിവുകളിലേക്ക് വരികയാണെങ്കിൽ തരത്തിനനുസരിച്ച് മാറ്റും. അഥവാ നിങ്ങളുടെ 2, 3, 5 ആണെങ്കിൽ ഞങ്ങളുടെ 2, 3, 3 തന്നെ ആയിരിക്കും. നിങ്ങൾക്കാകുമ്പോൾ 2, 3, 5, ഞങ്ങൾക്കാകുമ്പോൾ 2, 3, 3. അഥവാ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ന്യായീകരിക്കുമ്പോൾ ഒരു തരം ന്യായീകരണം, അത് എതിർത്തെളിവായി വരുമ്പോൾ അതിന് വേറൊരു തരം ന്യായീകരണം. അത്തരം ചില ഉദാഹരണങ്ങൾ ബാസിൽ കൊണ്ടുവരും.
1: അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പൊതുവിൽ നാസ്തികരോടൊക്കെ നമ്മൾ മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നിരീശ്വരവാദം മതം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവർ പൊതുവേ പറയാറുള്ളൊരു കാര്യമാണ്, ആയിക്കോട്ടെ നിങ്ങൾ കുറേ യുക്തിപരമായ കാര്യങ്ങളൊക്കെ പറയുന്നു ഒക്കെ ശരി, പക്ഷേ മതമില്ലാത്ത സ്ഥലങ്ങളിലാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന ആളുകളുള്ളത് എന്ന് പൊതുവേ അവർ പറയാറുണ്ട്. അത് പറയാത്ത നാസ്തികരെ കാണാൻ വലിയ പ്രയാസമായിരിക്കും. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മളത് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് ഇവർ പറയുന്നത്, അതായത് ഇവർ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സ്, വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് ഇതിന് തെളിവായി കൊണ്ടുവരാറുള്ളത്. ആ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ അതിലൊരുപാട് രാജ്യങ്ങളെ കാണാൻ സാധിക്കും. അതിൽ ഇവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, അതുപോലെ തന്നെ സ്വീഡൻ ഇതുപോലെയുള്ള രാജ്യങ്ങൾ അതൊന്നും മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാജ്യങ്ങളല്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ട് പറയാറുള്ളത്. പക്ഷേ അവിടെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒന്നും നിരീശ്വരവാദ രാഷ്ട്രങ്ങളും അല്ല, മതം വലിയ രൂപത്തിൽ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യാത്ത ആളുകൾ ഉണ്ട് എന്നുള്ളത് ഇതിൽ ചില രാജ്യങ്ങളിൽ ഒരു ഒരു വാസ്തവമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇവർ പറയുന്നത്, കണ്ടോ മതം ഇല്ലാത്ത രാജ്യങ്ങളിലാണ് സന്തോഷം കൂടുതലായിട്ടുള്ളത് എന്ന്. എങ്കിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക 2, 3 കാര്യങ്ങൾ. ഞാൻ ആദ്യം പറഞ്ഞു ഇതിലൊന്നും നിരീശ്വരവാദികളല്ല ഈ രാജ്യങ്ങളിലൊന്നും കൂടുതൽ, അതുകൊണ്ട് നിരീശ്വരവാദത്തിന് തെളിവല്ല ഇത്. രണ്ടാമത്തെ, നിങ്ങൾ ഏറ്റവും 145 രാജ്യങ്ങളുള്ളതിൽ തന്നെ നമ്മൾ നോക്കിയാൽ ആദ്യ രാജ്യങ്ങളിൽ തന്നെ കുവൈത്തിനെ കാണാൻ സാധിക്കും. അടുത്ത ഒരു ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് UAE കാണാൻ സാധിക്കും, സൗദി അറേബ്യയെ കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും മുന്നിലുള്ള സന്തോഷപ്പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രാജ്യങ്ങളിൽ തന്നെ കുവൈത്തും UAE അതുപോലെ തന്നെ സൗദിയും കുറച്ച് കഴിഞ്ഞാൽ ഖത്തറും ഒമാനും ഒക്കെ ഉണ്ട്. എന്നാൽ ഇവർ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളുള്ളതായി പറയപ്പെടുന്ന ചൈന പോലെയുള്ള രാജ്യങ്ങൾ ഈ ലിസ്റ്റിൻ്റെ വളരെ പിന്നിലാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, നിരീശ്വരവാദികൾക്കാണോ കൂടുതൽ സന്തോഷം കൂടുതൽ? ഇതൊന്നാമത്തെ കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സന്തോഷപ്പട്ടിക അല്ലെങ്കിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും സന്തോഷത്തെ അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു ഇൻഡെക്സ് അല്ല, മറിച്ച് അതിൻ്റെ ക്രൈറ്റീരിയാസ് പരിശോധിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു രാജ്യത്ത് ഒരാൾക്ക് സന്തോഷകരമായി ജീവിക്കാൻ ആവശ്യമായ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഈ ഇൻഡെക്സ് നോക്കുന്നത്. അതായത് നല്ല വികസ്വരമായ രാജ്യങ്ങൾ അല്ലെങ്കിൽ വികസിതമായ രാജ്യങ്ങളൊക്കെ അതിൽ മുന്നോട്ട് വരും, സ്വാഭാവികമാണ്. കാരണം അതിലുള്ളത് നല്ല റോഡ് സ്ട്രക്ചർ ഉണ്ടോ, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ സൗകര്യങ്ങളുണ്ടോ, എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടോ, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഇൻഡെക്സിൽ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഭൗതിക സൗകര്യങ്ങൾ നല്ല രൂപത്തിൽ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഈ ഇൻഡെക്സ് നോക്കുന്നത്. അതല്ലാതെ മതം ഏതാണ് അല്ലെങ്കിൽ മതമുള്ളവർക്ക് സന്തോഷം കുറവ്, മതമില്ലാത്തവർക്ക് സന്തോഷം കൂടുതൽ, ഇങ്ങനെയൊരു സംഭവമേ അല്ല ഇതിലുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇനി അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ പറഞ്ഞ ഈ ഫിൻലാൻഡ് അതുപോലെ തന്നെ സ്വീഡൻ ഒക്കെ പോലെയുള്ള രാജ്യങ്ങളിൽ നമുക്ക് അതേപോലെ വേറൊരു സാധനം കൂടി കാണാൻ സാധിക്കും, അതായത് ഗ്ലോബൽ ആൻറ്റി ഡിപ്രസൻറ്റ് ഡ്രഗ് കൺസെപ്ഷൻ വിഷ്വലൈസ്ഡ്. അതായത് ഈ വിഷാദ രോഗത്തിനുള്ള മരുന്നുകൾ എടുക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഐസ്ലാൻഡ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, പോർച്ചുഗൽ, കാനഡ, സ്വീഡൻ, ഡെൻമാർക്ക്, ന്യൂസിലാൻഡ്, ബെൽജിയം പോലെയുള്ള ഇവരീ പറഞ്ഞ രാജ്യങ്ങൾ തന്നെയാണ് ഏറ്റവും മുന്നിൽ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്, ഈ രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം കൊണ്ട് അവർ സന്തോഷം സഹിക്ക വയ്യാതെ വിഷാദ രോഗത്തിനുള്ള മരുന്നുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹേ, അപ്പോൾ ഇതാണ് അവസ്ഥ, ഇതാണ് ഇവർ കൊണ്ടുവരുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇനി മാത്രമല്ല ഇവരീ പറയുന്ന മതമില്ലാത്ത ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണെങ്കിൽ വേറൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും, ആത്മഹത്യാ കണക്ക്. അത് ഈ രാജ്യങ്ങളുടെ കണക്കൊന്നല്ല കേട്ടോ, രാജ്യങ്ങളുടെ കണക്ക് വേറെ അവൈലബിളാണ്. രാജ്യങ്ങളൊന്നുമല്ലാതെ ഓരോരുത്തരുടെയും വിശ്വാസമനുസരിച്ച് ആത്മഹത്യ ചെയ്യുന്ന കണക്കെടുത്ത് നോക്കിയാൽ നമുക്കതിൽ കാണാൻ സാധിക്കും എവറസ്റ്റ് പോലെ മേലോട്ടിക്കുന്ന ഒരു ഗ്രാഫ് കാണാൻ പറ്റും. അതേതാ, നിരീശ്വരവാദികൾ സമൂഹത്തിൻ്റെ വളരെ വളരെ കുറച്ചു മാത്രമുള്ള നിരീശ്വരവാദികളാണ്. ആത്മഹത്യ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ മതവിശ്വാസികളാണ് കുറവ് എന്ന് മാത്രമല്ല, ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങളിലാണ് ഏറ്റവും കുറവ്. കണ്ടില്ലേ, ആ ഗ്രാഫ് കാണാൻ തന്നെ ഭയങ്കര പ്രയാസമാണ്. അപ്പൊ ഇവര് ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവരെങ്ങനെയാണ് യാഥാർത്ഥ്യങ്ങളെ ട്വിസ്റ്റ് ചെയ്യുന്നത്. ചില രാജ്യങ്ങളുടെ കണക്കെടുത്തുകൊണ്ട് കണ്ടോ മതവിശ്വാസമില്ലാത്തവർക്ക് സന്തോഷം എന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, മതവിശ്വാസമില്ലാത്ത ആളുകൾക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റാതെ അവര് ആന്റി ഡിപ്രസന്റ് എടുക്കുന്നു, വിഷാദ രോഗത്തിന് മരുന്നെടുക്കുന്നു, സന്തോഷം കൊണ്ട് തുള്ളിച്ചാലിട്ട് അവർ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെയാണ് ഇവർ കൊണ്ടുവരുന്ന തെളിവിന്റെ അർത്ഥം അല്ലേ. അപ്പോ ഇത് നമ്മൾ കൊണ്ടുവന്നു, ഇത് നമ്മൾ കൊണ്ടുവന്നതോടുകൂടി നമ്മുടെ ന്യായീകരണ തിലങ്കങ്ങൾ അവര് രംഗത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രൂപത്തിലൊന്നും പറയാൻ പാടില്ല. നേരത്തെ ഇത് ആരാ പറയുന്നത്, സന്തോഷം അത് മതമുള്ള രാജ്യങ്ങളിൽ കുറവും മതമില്ലാത്ത രാജ്യങ്ങളിൽ കൂടുതൽ, അതുകൊണ്ട് നിരീശ്വരവാദമാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇറക്കി അത് പ്രസംഗിച്ച് നടന്ന ആളുകൾ പറയാണ് ആത്മഹത്യൻ്റെ വിഷയത്തിൽ അങ്ങനെ മതത്തിനെയും മതമില്ലായ്മയൊന്നും എടുക്കേണ്ടതില്ല, അതിലൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ ഭാഗം നിങ്ങൾ കേട്ടോളൂ.
2: ഈ ആത്മഹത്യ നിരക്കും മതവിശ്വാസമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇപ്പോ മതവിശ്വാസവുമായി പറയക്കൊക്കെ ബന്ധമൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ഏറ്റവും കൂടുതൽ ആത്മഹത്യ വരുന്ന രാജ്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണ് നബി, തണുത്ത രാജ്യങ്ങൾ, ആഭ്യന്തര സംഘർഷമുള്ള രാജ്യങ്ങൾ, സ്ട്രെസ് കൂടുതലുള്ള സമൂഹങ്ങളിൽ, പലതരത്തിലുള്ള പിന്നാക്കാവസ്ഥകൾ, അത് ദാരിദ്ര്യം തന്നെ ഉദ്ദേശിച്ചത്. പിന്നാക്കാവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഡിപ്രഷൻ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ആത്മഹത്യ നിരക്ക് സാധാരണ രീതിയിൽ കൂടുതലായിരിക്കും.
0: ഓക്കെ, അപ്പോ ഇവിടെത്തിയപ്പോ നേരെ തിരിഞ്ഞു. ആദ്യം പറഞ്ഞ എന്താണ്, ഹാപ്പിനെസ് ഇൻഡെക്സ് ആ നാടുകളിൽ മതമില്ല, അതുകൊണ്ട് അവിടെ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവിടുത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നല്ല റോഡുണ്ട്, നല്ല ബിൽഡിങ്സ് ഉണ്ട്, നല്ല സ്കൂൾസ് ഉണ്ട് എന്നത് കറക്റ്റ്. അതോടൊപ്പം തന്നെ മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇൻഡെക്സിൽ ആത്മഹത്യ യുക്തിവാദികൾക്കിടയിൽ കൂടുതലാണ്. ഇത് കണ്ടോടുകൂടെ അദ്ദേഹം സംഗതി ട്വിസ്റ്റ് ചെയ്യാണ്. അപ്പൊ അതാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ 3-2-5, ഞങ്ങളുടെ 3-2-3, ഇതാണ് തെളിവെടുക്കുന്ന രീതിയിൽ പലപ്പോഴും ഇവർ സ്വീകരിക്കുന്ന വേറെ ഒരു തരം സമീപനം.
1: അപ്പോ ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇനി ആത്മഹത്യന്റെ വിഷയത്തിൽ മതവും മതമില്ലായ്മ എന്നല്ല നോക്കേണ്ടത്. ഇതിൽ പറഞ്ഞതിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചാൽ, ആ രൂപത്തിൽ തന്നെ പഠനങ്ങളുണ്ട്, നേരത്തെ അവിടെ ഉദ്ധരിച്ചു, റിലീജിയോസിറ്റി എന്ന് പറയുന്നത് ആത്മഹത്യയെ തടയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പഠനങ്ങളുണ്ട്. അത് പോട്ടെ, ഇവർക്കെതിരായിട്ടുള്ള പഠനങ്ങളോ തെളിവുകളോ ഇവർ എടുക്കൂല. അപ്പോൾ ഏതായാലും ഇദ്ദേഹം പറഞ്ഞത് വെച്ചാൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ്. കാരണം ഒരു സ്ഥലത്ത് ഭയങ്കരമായ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായ അസ്ഥിരത ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ അവിടെ ദാരിദ്ര്യമുണ്ടെങ്കിൽ, അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പ്രശ്നകലുഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ ആത്മഹത്യ കൂടും. ഓക്കെ, അത് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം, പ്രശ്നകലുഷിതമായ സ്ഥലങ്ങളിൽ ആത്മഹത്യ കൂടും. പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, പ്രശ്നകലുഷിതമായ മുസ്ലിം രാജ്യങ്ങളിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ല, പ്രശ്നമില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതിപ്പോൾ എങ്ങനെ ന്യായീകരിച്ച് ഒപ്പിക്കുക? അതിന് മൂപ്പര് വളരെ ശക്തമായ, ഇവിടെ എല്ലാവരും ഒന്ന് പിടിച്ചിരിക്കുന്ന നല്ലതാണ്, ശക്തമായൊരു യുക്തി ഇവിടെ കൊണ്ടുവരാൻ പോവാണ്. ആ യുക്തിയുടെ ശക്തി കൊണ്ട് ചിലപ്പം ഒന്ന് കുലുങ്ങാനൊക്കെ സാധ്യതയുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതിശക്തമായ യുക്തി വരാണ്. എന്തിനാണ് മനസ്സിലാക്കണേ? ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം ഉള്ള വലിയ പ്രശ്നങ്ങളുള്ള മുസ്ലിം രാജ്യങ്ങൾ, ഇപ്പോൾ സിറിയ പോലെയുള്ള, ലബനാൻ പോലെയുള്ള, ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിലൊന്നും ആളുകൾ ആത്മഹത്യ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വളരെ കുറച്ച് ആത്മഹത്യ ചെയ്യുന്നുള്ളൂ. എന്നാൽ പ്രശ്നങ്ങളില്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങളിലും മതമില്ലാത്ത രാജ്യങ്ങളിലും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അതിനുള്ള ന്യായീകരണം വരാൻ പോകാൻ.
2: അപ്പൊ ഞാൻ പറയുന്നത് മതവിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത് നല്ലോണം വിഷയം. ഇപ്പൊ സിറിയയിലും ഇറാഖിലും ഒക്കെ ആത്മഹത്യ നിരക്ക് കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അതിന്റെ കാരണം അവർക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും സമയം കിട്ടാത്ത രീതിയിൽ ഒന്നും അവർ ഓടി രക്ഷയോടെ ആയിരിക്കും അവരും അല്ലെന്നുണ്ടെങ്കിൽ അതിനൊന്നും അവർ പണി തീരുന്നതായിരിക്കും. അതായത് ഒരു കാര്യം, ലോകത്ത് ഏറ്റവും കൂടുതൽ ടെൻഷനും സംഘർഷം അനുഭവിക്കുന്ന തരങ്ങളാണ് അത്തരം രാജ്യങ്ങളിലുള്ളത്. അവർ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം പോലും ഇല്ലാത്ത അവസ്ഥയിൽ അവർ നിസ്സഹായമായിരിക്കും ഒരു പക്ഷേ എന്ന് എനിക്ക് തോന്നും. അപ്പൊ ആത്മഹത്യയുടെ കാരണം മതവും അല്ലെങ്കിൽ അങ്ങനെ വിഷയങ്ങളൊന്നും അല്ല.
0: അപ്പൊ സംഗതി മനസ്സിലായല്ലോ. ഒരാളിങ്ങനെ കയറൊക്കെ ഇട്ട് ഇങ്ങനെ മുറുക്കി കഴുത്ത് ഇങ്ങനെ ഇടാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ബോംബട പൊട്ടു, അതോടുകൂടെ അത് മറക്കും. അത് കഴിഞ്ഞാണ്ട് പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ടാങ്കർ ഇങ്ങനെ വരുന്നേ കാണും. ഈ ജാതി ആളുകളെയാണ് ഭയങ്കര ബുദ്ധിജീവികളും സയന്റിസ്റ്റുകളാക്കി ആളുകൾ കൊണ്ടുനടക്കുന്നത് അല്ലേ. ഇവരൊക്കെ ഇങ്ങനെ ഏറ്റി നടക്കണമെങ്കിൽ അത്യാവശ്യം നല്ല അടിമത്തം വേണം. എന്നിട്ട് ഇവിടെ ഇപ്പോൾ വിഷയം അവതരിപ്പിച്ച ആളുകളെ, അവരുടെ പ്രൊഫൈലൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ ഇരിക്കുന്ന ആളുകളോ, ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഇവിടെ വിഷയം അവതരിപ്പിക്കുന്ന ആളുകളെക്കാളും പ്രൊഫൈലുള്ള ആൾക്കാരുണ്ട്. ഇവിടെ ഷാനവാസ് പറവണ്ണുണ്ട്, ഷാനവാസ് പറവണ്ണുണ്ട്, ഡോക്ടർ ഷാനവാസ് പറവണ്ണ. അദ്ദേഹം ചരിത്രകാരനാണ്, അറബി ഭാഷയിലെ പ്രഗത്ഭനാണ്, നമ്മുടെ സിലബസ് കമ്മിറ്റിയുടെ ഭാഗമാണ്, ഒക്കെയാണ്. അപ്പോ എന്നിട്ട് ഞങ്ങൾക്കുള്ള പേരെന്താ? മദ്രസ പൊട്ടന്മാർ. ഈ ജാതി മണ്ടത്തരം പറയുന്ന ആൾക്കാരോ? സിറിയയിൽ ആളുകൾക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റാത്തത് അവിടെ ഓർഡിനറിൻ്റെ അടുക്കേന് നേരം കിട്ടാനിട്ടാണെന്നാണ് ഒരു സാധുവിൻ്റെ വിശദീകരണം. ഇതിനൊക്കെ കൈയടിച്ച് കിടക്കുന്ന ആളുകളെ ഗതികേട്, എന്തായാലും ആ ഗതികേടിൽ നിങ്ങൾ നിന്നാൽ മതി തന്നെയാണ് ഇതിൽ ഞങ്ങൾക്ക് കമൻ്റ് ചെയ്യാനുള്ളത്. ഒരു വാക്കുകൂടി ഞാൻ പറയാം. ഇപ്പം ഇവിടുന്ന് എടുത്താൽ, ഇവിടെ ഇരിക്കുന്ന ഒരു സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിച്ചു, മലവി എൻ്റെ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായില്ല, 11 വയസ്സും 13 വയസ്സുള്ള രണ്ട് കുട്ടികൾ കുളിക്കാനിറങ്ങി വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. ഒരു മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറി. ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്തുകൊണ്ട് വിശ്വാസികൾ മഹാദുരന്തങ്ങൾക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കേട്ടോ നിങ്ങൾ? ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ഉള്ള വലിയൊരു അവസരമാണ്. നിങ്ങൾ ഇന്നാലില്ലാഹി വന്നായില്ലേ രാജുവൻ അലഹമ്മദില്ലാ എന്ന് പറയണം. നിങ്ങൾക്ക് അള്ളാഹു സ്വർഗത്തിൽ അവരെ കണ്ടുമുട്ടാനുള്ള തോഫീഖ് തരട്ടെ. അയാൾ ആ ഊർജിതം ഇവിടെ ഉണ്ടെന്നും, ഇവിടെ ഉണ്ട് ഈ സെഷനിൽ പങ്കെടുക്കാൻ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിപ്പോൾ ഫലസ്തീനിലൊക്കെ സ്വന്തം കുട്ടികൾ കാലിത്തീറ്റ തിന്നേണ്ടത് കാണേണ്ടി വന്നപ്പോഴും ഒരു കുട്ടിയെയും തീരേക്കിട്ട് ആത്മഹത്യക്ക് പോകാത്ത എന്തറിയോ? തവക്കൽ തു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ആ ഒരു ശക്തമായ വാചകങ്ങളുടെ കരുത്തിലാണ്. അല്ലാതെ നിങ്ങളിത് എങ്ങനെ വെളുപ്പിച്ചാലും വെളുക്കൂല. അത് അത്തരം വെളുപ്പിക്കലിന് ശ്രമിക്കേണ്ട എന്ന് തന്നെ ഞങ്ങൾ പറയും.
1: ഇനി അടുത്തതായി നമ്മൾ പോകുന്നത് ഇവർ തെളിവുകളെ സ്വീകരിക്കുന്ന മൂന്നാമത്തെ വഴിയിലേക്കാണ്. മൂന്നാമത്തെ വഴി എന്താന്ന് ചോദിച്ചാൽ, ഒരു രക്ഷയില്ലെങ്ങായിട്ട് തെളിവ് ഉണ്ടാക്കുക. ഏയ്, ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവില്ലെങ്കിൽ പുതുതായിട്ട് അങ്ങ് ഉണ്ടാക്കുക. ആ ഒരു തരത്തിലുള്ള തെളിവ് നിർമ്മാണത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത്. ഇതേ ആളുകൾ തന്നെ മുസ്ലിം വിരോധം മൂർത്ത് അത് പറയുന്നതിലൂടെ പ്രത്യേക തരത്തിലുള്ള ഒരു സുഖം അനുഭവിക്കുന്ന ഈ ആളുകൾ ഒരു സംവാദത്തിൽ പോയിട്ട്, മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു സംവാദത്തിൽ പോയിട്ട് ഇയാൾ പറയുന്നൊരു കാര്യം എന്താ ചോദിച്ചാൽ, അവർ നമ്മളെ ധാർമ്മികതയൊക്കെ സ്വാഭാവികമായിട്ട് വിഷയത്തെടുക്കുമല്ലോ, ഇവർക്ക് ഒരു കാര്യവും തെറ്റാണെന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം അമ്മയുമായും പെങ്ങളുമായി പോലുമുള്ള നമുക്കൊന്നും ആലോചിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്ത അത്രയും വൃത്തികേടുകൾ പോലും ഇവിടെ മൈക്ക് വെച്ച് പറയുന്ന ആളുകളെ ഇവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക അരാജകത്വം എന്ന് പറയുന്നത് ഇവർ സ്വപ്നം കാണുന്ന ഉട്ടോപ്പിയാണ് അല്ലേ? അപ്പൊ അത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ലൈംഗിക അരാജകത്വവും വൃത്തികേടുകളുമായി നടക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരാള് തിരിച്ച് വലിയ രൂപത്തിലുള്ള ഒരു മറുപടിയുമായി വരികയാണ്. അതെന്താന്ന് ചോദിച്ചാൽ, നിങ്ങളിങ്ങനെ ലൈംഗിക രാജകത്വം അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറയണ്ടല്ലോ, പക്ഷേ പോൺ കാണുന്നതിൽ, അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിൽ ആദ്യ 10-6 സ്ഥാനങ്ങളും മുസ്ലിം രാജ്യങ്ങൾക്കാണ്. വലിയൊരു തെളിവ് വരാൻ പോവാണ്, കേട്ടോളൂ.
2: ഓക്കെ, ഇനി ഒറ്റ കാര്യം കൂടി, ഒരു സെക്കൻഡ് കൂടി പ്ലീസ്, ഒരു സെക്കൻഡ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ പോണിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, കൺസെന്റ് പോൺ, ഇതൊക്കെ വളരെ എന്തോ എത്തീസ്റ്റിലുള്ള ഏതോ പ്രശ്നമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വാച്ച് ചെയ്യുന്ന, ഗൂഗിൾ ഇപ്പം അടിച്ചു നോക്കിയിരിക്കുന്നവർ, 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളാണ്. 1st place നോ ഗസ് വർ പാകിസ്ഥാൻ, 2 ഈജിപ്ത്, 3 വിയറ്റ്നാം. പിന്നെ ഇങ്ങോട്ട് വരുന്ന രാജ്യങ്ങൾ നോക്കൂ, ഇറാഖ്, നോട്ട് ഇറാഖ് ഇല്ല, മൊറോക്കോ, നമ്മുടെ ഫുട്ബോൾ ടീം, സൗദി അറേബ്യ. ആദ്യ 10 രാജ്യങ്ങളിൽ 6 രാജ്യങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളാണ്. അപ്പൊ പോൺ, കൺസെന്റ്, ചീച്ചി, ഒന്ന് ചിന്തിച്ചിട്ട് ബാക്കി പറയാം.
1: എന്താ കയ്യടി അല്ലേ? കയ്യടിച്ച് പാസ്സാക്കിയിരിക്കുന്നു, നാസ്തിക സമ്മേളനത്തിൽ കയ്യടിച്ച് പാസ്സാക്കിയോണ്ട് ഇനി അപ്പീലില്ല കേട്ടോ. ഇനി ആരും തെളിവൊന്നും ചോദിച്ചു പോകരുത്. ഒരു ഭയങ്കര കോൺഫിഡൻസിലാണ് പറയുന്നത്. മൊബൈലില് എടുത്ത് നോക്കിക്കോ, ഒരുത്തനെങ്കിലും എടുത്ത് നോക്കിയിരുന്നെങ്കിൽ. ഏയ്, ഒരു പറയുമ്പോ എന്താ വിചാരിക്കും, ഞങ്ങൾ യുക്തിപരമായി ചിന്തിച്ച് ആരും പറയുന്നത് അതേപടി അംഗീകരിക്കാതെ എല്ലാം ഫാക്ട് ചെക്ക് ചെയ്ത് എടുക്കുന്ന ഒരാണെന്നൊക്കെ പറയാം. ഒരുത്തൻ പോലും നോക്കിയിട്ടില്ല ഉറപ്പാ. കാരണം നോക്കിയിരുന്നെങ്കിൽ എന്താ കിട്ടുക? ഞങ്ങൾ ഇതിന്റെ പിന്നാലെ കൂടി ഈ നുണ, പച്ച നുണ പറഞ്ഞു, അതിന്റെ പിന്നാലെ കൂടി ഞങ്ങൾ, അതിന്റെ പിന്നാലെ കൂടി ഞങ്ങൾ, ഞങ്ങൾ ലൈവായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിന്റെ ചെറിയൊരു ഭാഗം നിങ്ങൾ കേട്ടോളൂ.
3: ആദ്യം നമുക്ക് ഗൂഗിൾ നോക്കാം, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൃത്യമായ ബാക്കി കണക്കുകളിലേക്ക് പോകാം. അപ്പോൾ ഗൂഗിളിൽ കൺട്രീസ് വിത്ത് മോസ്റ്റ് പോൺ കൺസപ്ഷൻ എന്ന് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഗൂഗിൾ തരുന്ന
2: റിസൾട്ടാ
3: രവീന്ദ്രന്റെ ഗൂഗിള്. ഓക്കെ, അപ്പോൾ 1st place ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, മെക്സിക്കോ, നെതർലാൻഡ്സ്, റഷ്യ, സ്പെയിൻ, ജർമ്മനി, ജപ്പാൻ.
2: 9
3: ആയിട്ടേ ഉള്ളൂ. ആയിക്കോട്ടെ. ഫിലിപ്പീൻസ്, പോളണ്ട്, സ്വീഡൻ, UK, US.
4: മനസ്സിലാവുന്നില്ല സഹോദരി, ഒരു നോണ ഒരു സമൂഹത്തിന്റെ മുന്നിൽ
3: സംവാദത്തിൽ
4: ഇത്ര ആളുകൾ വാശി വന്ന സംവാദത്തിൽ നോണ പറയാൻ ഇത്ര ഉടുപ്പില്ലാത്തൊരു മനുഷ്യൻ.
3: കോൺഫിഡൻസ് നോക്കണം
4: എല്ലാ ആളുകളുടെയും കയ്യിന്റെ തുമ്പിൽ നിൽക്കുന്ന
3: നോക്കിക്കോ പറഞ്ഞേ. അപ്പോ
1: ഇതാണ് നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീനിൽ ഒന്നുകൂടി കാണാം. ആ സെർച്ച് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഗൂഗിളില് മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രീസ്, ശബീന്ദ്രൻ പറയുന്നവരെയല്ല, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇപ്പം വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. മോസ്റ്റ് പോൺ കൺസ്യൂമിങ് കൺട്രീസ് ആർക്കെടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാണ് ലിസ്റ്റ്, ഇതിലെവിടെ ആ 10-6 എണ്ണം. ഇനി സെർച്ച് ചെയ്തത് ആ ടേം മാറിപ്പോയതാണെങ്കിൽ അടുത്ത ടേം മോസ്റ്റ് പോൺ സെർച്ചിങ് കൺട്രീസ് നോക്കുക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇന്തോനേഷ്യ, ബ്രസീൽ, ഫ്രാൻസ് ഈ രൂപത്തിലാണ് വരുന്നത്. അടുത്ത ടേം നോക്കാം മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രീസ്, ഏത് രൂപത്തിൽ സെർച്ച് ചെയ്താലും ഇങ്ങനെ തന്നെ വരുള്ളൂ, ഏത് ടേം കൊടുത്താലും ഇങ്ങനെ വരുള്ളൂ. അങ്ങനെ ആയപ്പോൾ ഇത് ഇതിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഗൂഗിൾ എന്ന് പറയുന്ന ഒന്നാമത് ഇതൊരു ഒതന്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഗൂഗിളിൽ നമ്മൾ എന്ത് ടേം കൊടുക്കുന്നു എന്നതിനനുസരിച്ചൊക്കെ റിസൾട്ട് വരാം, അതൊരു ഒതന്റിക്കായൊരു കാര്യമല്ല. അതിൻ്റെ കണക്കുകൾ പരിശോധിക്കാണ് വേണ്ടത്, നമ്മളത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, കണക്കുകൾ പരിശോധിച്ചൊക്കെ ഇങ്ങനെ കാണാനിതാ സ്റ്റാറ്റിസ്റ്റയുടെ കണക്കുകളാണ്. ഇങ്ങനെ കൃത്യമായ ഓരോ സൈറ്റുകളിൽ നിന്നുള്ള കണക്കുകൾ നമുക്ക് ലഭ്യമാണ്, അതെടുത്ത് നോക്കുകയാണ് വേണ്ടത്. കുറച്ചൊക്കെ ആധികാരികതയുമായി എന്തെങ്കിലും തരത്തിലുള്ള അതിനോട് പ്രതിബദ്ധതയുള്ള ആളുകൾ കണക്കെടുത്ത് നോക്കുകയാണ് വേണ്ടത്. ഗൂഗിൾ സെർച്ച് ചെയ്യല്ല വേണ്ടത്, ഗൂഗിൾ സെർച്ചിൽ അതുമായി ബന്ധപ്പെട്ട്, ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈറ്റുകളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഗൂഗിൾ സെർച്ചിൽ വരിക. അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു, ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, തെളിവുണ്ടാക്കാൻ നടക്കുന്ന ആൾക്കാരല്ലോ. ഏതായാലും ഇങ്ങനെ നമ്മൾ ആധികാരികതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായി ആധികാരികമായ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തുകൊണ്ട് നമ്മളിത് തെളിയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നാലെ കൂടിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത മറുപടി വന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ നിങ്ങൾ ഈ ആധികാരികത എന്നൊക്കെ പറയുന്നത് അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, ഗൂഗിളിലുണ്ടോ എന്നുള്ളതാണ് വിഷയം. ഈ ആരാ പറയുന്നതെന്ന് മനസ്സിലാക്കണേ, തെളിവുകൾ നയിക്കട്ടെ, എന്ത് കാര്യവും ആധികാരികമാണോ നോക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാർ പറയാണ്. ആധികാരികത ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡറി ആയിട്ട് എടുക്കാം, കേട്ടോളൂ.
2: അപ്പം അത് എവിടെയെങ്കിലും പ്രസിദ്ധീകരിക്കുക, ആരെങ്കിലും പ്രസിദ്ധീകരിക്കുന്ന നിലവിലുള്ള വാർത്തയായിരിക്കും. ഇനി വാർത്തയുടെ ഓതന്റിസിറ്റി, ഒരു വാർത്ത കറക്റ്റാണോ അല്ലയോ, അത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് ഗൂഗിളിലുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഗൂഗിൾ അടിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞത് അബ്സല്യൂട്ട്ലി കറക്റ്റ്, ഒരു വാർത്ത കറക്റ്റാണോ അല്ലയോ, അത് രണ്ടാമത്തെ കാര്യമാണ്. ഇത് ഗൂഗിളിലുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഗൂഗിൾ അടിച്ചു നോക്കാൻ ഞാൻ പറഞ്ഞത് അബ്സല്യൂട്ട്ലി കറക്റ്റാണ്. ഗൂഗിൾ ഉള്ള കാര്യമായിരുന്നു, അന്നുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റായാലും ഒരു,
0: അപ്പോൾ ഈ എങ്ങനെയാണ് അനുയായികളെ പൊട്ടന്മാരാക്കുന്നത് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയാണ്. ഈ ജാതി പരിപാടി പലയിടത്തും ഉണ്ട് അല്ലേ, അനുയായികളെ എങ്ങനെയാണ് ഫൂളാക്കുന്നത്, ഒന്നും തിരിച്ചു ചോദിക്കില്ല എന്ന് ഉറപ്പാണ്. നിങ്ങൾ ആ വാചകം ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് എടുത്ത് വിലയിരുത്തി നോക്ക്. എന്താ ആധികാരികത അല്ല ഇവിടുത്തെ പ്രശ്നം, ഗൂഗിളിലുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഗൂഗിളിൽ അങ്ങനെ എന്തൊക്കെ ഉണ്ട്, എന്നിട്ട് പേര് ബാക്കിയുള്ളവരൊക്കെയാണ്, മദ്രസ പൊട്ടന്മാർ. മാത്രമല്ല പ്രതിരോധത്തിലായ അപ്പ ഹൂറികളെ കൊണ്ടുവരും, ഇങ്ങനത്തെ എപ്പോഴും ഇതായി നമ്മുടെ യൂട്യൂബ് കമൻറ്റിൽ ഇഷ്ടംപോലെ കൊണ്ടുവന്നിട്ടാണ്. ഏതൊരു ചങ്ങാതി കണ്ടിന്യൂസ് ആയിട്ട് കുറേ സാധനം കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ വളരെ ബോധപൂർവം നിങ്ങളെ ഉണർത്തുന്നു, ഈ കളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കൊണ്ടേറ്റ് കടത്തു, മരണത്തിന് ശേഷം പുനർജീവിക്കും, കാര്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയേണ്ടി വരും, ഈ ജാതി ആളുകളുടെ ഫേക്കായ കഥകളിൽ കുടുങ്ങി പെട്ടുപോണ്ടെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ് ഇതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് തിരിച്ചു വരുന്നത്.
1: യെസ്, അപ്പോൾ ആധികാരികത നോക്കണ്ട, യുക്തിവാദികളുടെ പ്രമാണം കേട്ടോ, ആധികാരികത നോക്കണ്ട, ഗൂഗിളിലുണ്ടോ നോക്കിയാൽ മതി. ആയിക്കോട്ടെ, ഗൂഗിളിലുണ്ടെങ്കിൽ അതെങ്കിലും സമാധാനമായി. ഗൂഗിൾ ഉണ്ടാക്കുകയാണ്, അതാണ് നമ്മൾ പറഞ്ഞത്, തെളിവുണ്ടാക്കൽ, തെളിവ് നിർമ്മാണ പ്രക്രിയയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇദ്ദേഹത്തിന് എന്ത് വേണം, മുസ്ലിം രാജ്യങ്ങളിലാണ് പോണ് കാണുന്നത് എന്ന് തെളിയിക്കണം, അത് ഗൂഗിളിലുണ്ട് എന്ന് തെളിയിക്കണം. അതിനുവേണ്ടി മൂപ്പര് അതിഗംഭീരമായ ഒരു സെർച്ച് നടത്താൻ പോവാണ്, ഗൂഗിൾ സെർച്ച് നടത്താൻ പോവാണ്. നിങ്ങളൊന്ന് കണ്ണൊക്കെ തിരുമി ശരിക്കും നോക്കണം എന്താണ് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ആ ഭാഗം മൂപ്പര് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഈ ഇസ്ലാം വിയോധികളുടെ ഗൂഗിൾ സെർച്ച് ഒരു സ്പെസിമനായി എടുക്കാൻ പറ്റുന്ന ഒരു സെർച്ചാണ്, നിങ്ങൾ കണ്ടോളൂ.
2: ഞാൻ എന്താ ഇവിടെ അടിച്ചു കൊടുത്തിരിക്കുന്നത്, ഇതേപോലെ മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ എന്ന് പറഞ്ഞു. ഞാൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു, കാര്യം ഈ പാകിസ്ഥാൻ എന്നുള്ളത് ഞാൻ ഉണ്ടാക്കിയതല്ല.
1: അപ്പോ ആ സ്ക്രീൻ ഒന്ന് കാണിച്ചു കൊടുക്കേ, എന്താ സെർച്ച് ചെയ്തത്?
2: ഇരിക്കുന്ന ഒരുപാട്
1: മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ. അത് സെർച്ചാ, ഏയ് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ ഒന്നുകിൽ ക്വസ്റ്റ്യൻ ഇടു അല്ലേ, എന്നിട്ട് ആൻസർ കിട്ടാൻ വേണ്ടിട്ട് മൂപ്പര് ക്വസ്റ്റ്യൻ ആൻസർ ഒരുമിച്ചായിട്ട് കൊടുത്തു. ഏയ് മൂപ്പരക്ക് എന്താ വേണ്ടത്, പാകിസ്ഥാനില് ഈ പറഞ്ഞ പോൺ കാണുന്നുണ്ട് എന്ന് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് മോസ്റ്റ് പോൺ വാച്ചിങ് കൺട്രി പാകിസ്ഥാൻ. വല്ലാത്ത സെർച്ച് കേട്ടോ. അത് ഈ ഒരു ഒരാൾക്ക് ഇസ്ലാം വിരോധവും മുസ്ലിം വിരോധവും തലക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ട ഒരു ചോദ്യ ഉത്തരം മൂപ്പരങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് ഇതിനനുസരിച്ച് എന്തെങ്കിലും റിസൾട്ട് തരുമോ, എന്നിട്ട് അത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ന്യൂസ് ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഫേക്ക് ആയിട്ട് ആരെങ്കിലും കിട്ടത്, അത് വരണം. ഇത് ഇതൊന്നും കഴിഞ്ഞില്ല, മൂപ്പര് മൂപ്പരുടെ അഗംഭീരമായ സെർച്ച് തുടരാൻ പോവാണ്. അടുത്ത സെർച്ച് അടുത്ത ക്ലിപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അടുത്ത സെർച്ച് കണ്ടോളൂ.
2: മൂപ്പരൻ
1: മോസ്റ്റ് വിസിറ്റഡ് മുസ്ലിം കൺട്രീസ്,
3: മുപ്പരന്നെ ചോദ്യവും മുപ്പരന്നെ ഉത്തരവും.
1: ഇത് ഞാൻ ഇവിടെ അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ടത് എന്ന്. ഞങ്ങളുടെ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇത് അറിയായിട്ടൊന്നല്ല ഗൂഗിൾ കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ മൂപ്പർക്ക് എന്ത് വേണം, മുസ്ലിം കൺട്രീസ് പാകിസ്ഥാൻ അതുപോലെ തന്നെ സൗദി അറേബ്യ എന്നൊക്കെ പറഞ്ഞിട്ട് റിസൾട്ട് കിട്ടണം. തന്നെ ഉത്തരവും എല്ലാം മൂപ്പര് തന്നെ. ഇനി ആയിക്കോട്ടെ, ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, ഇങ്ങനെയാണ് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഇതേ തെളിവ് നിർമ്മാണ രൂപത്തിൽ ഞങ്ങളും കുറച്ച് സെർച്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഒന്നാമത് ഞങ്ങൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ രവിചന്ദ്രൻ ശ്രീ. ഏയ്, അങ്ങനെയല്ല സെർച്ച് ചെയ്യേണ്ടത്. ചോദ്യം ഉത്തരം നമ്മൾ തന്നെ കൊടുക്കണം, അതിനനുസരിച്ച് എന്താ ഉത്തരം വരുന്നുണ്ട് നോക്കണം. മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ രവിചന്ദ്രൻ ശ്രീ. അപ്പൊ മൂപ്പരുടെ കുറെ പ്രസംഗങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ലോകത്തേറ്റവും ആവശ്യപ്പെട്ട അല്ലെങ്കിൽ വാണ്ടഡായിട്ടുള്ള ക്രിമിനൽ രവിചന്ദ്രൻ സി ആണ്. നമ്മൾ ഇമേജ് സെർച്ച് ഒക്കെ ചെയ്താൽ മൊത്തം മൂപ്പര് ചിരിച്ചിരിക്കുന്ന ഫോട്ടോസ് കാണാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താ, മൂപ്പർ തന്നെയാണ് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ അല്ലേ. ഇനി കുറച്ചും കൂടി സെർച്ച് ചെയ്തേക്കാം, ആ സെർച്ചിൻ്റെ പൂതി തീർക്കണം. ബിഗ്ഗസ്റ്റ് ഫ്രോഡ് ഇൻ കേരള രവിചന്ദ്രൻ സി. ആ, കേരളത്തിലുള്ള ഏറ്റവും വലിയ ഫ്രോഡ് രവിചന്ദ്രൻ സി. അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്, ചോദ്യം വേണോ ഉത്തരവും വേണോ. ആ, അപ്പോൾ മൂപ്പരുടെ കുറേ മൂപ്പരെ കുറിച്ചുള്ള കുറേ ആർട്ടിക്കിൾസ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഒന്നും കൂടി, ബിഗ്ഗസ്റ്റ് ലയർ ഇൻ കേരള, കേരളത്തിലെ ഏറ്റവും വലിയ നുണയൻ രവിചന്ദ്രൻ സി. ആ, മൂപ്പരുടെ വിക്കിപീഡിയ പേജൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മൂപ്പരൻ ഉറപ്പിച്ച്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ചൊക്കെ സുഹൃത്തുക്കളെ, ഇതാണ് തെളിവ് നിർമ്മാണം. ഇവർ ഉണ്ടാക്കി വിടുന്ന തെളിവ് നിർമ്മാണത്തിൻ്റെ രീതിയാണിത്. ഇത് കണ്ട് കൈയടിച്ച് പോകുന്ന സാധുക്കൾ, ഞങ്ങളവരെ പൊട്ടന്മാരെന്നോ അല്ലെങ്കിൽ നാസ്തിക പൊട്ടന്മാരെന്നൊന്നും വിളിക്കുന്നില്ല, സാധുക്കൾ പാവങ്ങൾ എന്നു മാത്രമാണ് അവരെ കുറിച്ച് പറയുന്നത്. കൈയടിച്ച് പോയിണ്ടല്ലോ അല്ലേ, ഒരു സംവാദത്തിൽ പറഞ്ഞ നുണയാണിത്.
0: തീർച്ചയായും ഞങ്ങളുടെ പ്രചോദനം ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, മുസ്ലിം സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ ഒരു മഹാസംഭവമാണ് എന്ന് വിചാരിച്ച് ഇതിൻ്റെ കൂടെ പോകുന്ന കുട്ടികൾ അവരുടെ വിശ്വാസം നഷ്ടപ്പെടരുത്. രണ്ട്, ഇതാണ് വഴിയെന്ന് വിചാരിച്ച് ഇവരുടെയൊക്കെ യൂട്യൂബ് വ്യവസായത്തിന് ലൈക്കും കമൻസും ഷെയറും കൊടുത്ത് ജീവിക്കുന്ന പാവങ്ങൾ, അവരെ യഥാർത്ഥ വഴിയിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വേറൊരു ലക്ഷ്യമല്ല. അതുമാത്രമാണ് ഇതിങ്ങനെ എക്സ്പോസ് ചെയ്യാനുള്ള കാരണം. ഇനി ഇവരുടെ തെളിവ് പിടിക്കുന്ന നാലാമത്തെ രീതി നമുക്ക് പരിശോധിക്കാം. നേരെ എന്തെങ്കിലും ഒരു സംഭവമോ എന്തെങ്കിലും ഒരു വ്യക്തിനെ എന്തെങ്കിലും ഒരു തുരുമ്പ് കിട്ടിയാൽ, ബോംബ് പൊട്ടിച്ചു അല്ലെങ്കിൽ കൊന്നു കൊല വിളിച്ചു എന്നൊക്കെ കിട്ടിയാൽ, അത് മുസ്ലിം പേര് വെച്ച് തെരഞ്ഞ്, മുസ്ലിം പേര് കിട്ടിയാൽ പിന്നെ ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്ക് അതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുത്തുകൊണ്ടുള്ള ഒരുതരം പിന്നെ തെളിവ് നിർമ്മാണമാണ്. ഇത് പെയ്ഡ് സർവീസ് ആയതുകൊണ്ട് കൃത്യമായിട്ട് ശമ്പളം പറ്റുന്ന പരിപാടി ആയതുകൊണ്ട് കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണോ എന്നൊരു സംശയമുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്ന സംശയമാണ്. ഞാൻ അങ്ങനെ എല്ലാം എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ഏതായാലും തെളിവ് ഉണ്ടാക്കുന്ന മൂന്നാമത്തെ രൂപം അതാണ്. എന്ത്, നേരെ എന്ത് ചെയ്യുക, മുസ്ലിം പേരും മുസ്ലിം ഐഡൻറ്റിറ്റിയും വെച്ച് സെർച്ച് ചെയ്തിട്ട്, ഇതേപോലെ ഇപ്പോൾ സെർച്ച് ചെയ്തല്ലോ, ഈ രീതിയിൽ സെർച്ച് ചെയ്തിട്ട് തെളിവ് പിടിക്കുന്ന രീതിയാണ്. അതിൻ്റെ എക്സാമ്പിൾസും കൊണ്ടുവരാം.
3: അപ്പോൾ മൂപ്പർക്ക് ഇസ്ലാമാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് മൊത്തം മോശം, ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ടതും മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ടതും ഒക്കെ ഭയങ്കര പ്രശ്നമാണ് എന്ന് തെളിയിക്കണം. ആ തെളിയിക്കാൻ വേണ്ടി മൂപ്പരിങ്ങനെ പേര് ചകഞ്ഞ് ഏതുവരെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അതിൻ്റെ ഭാഗങ്ങൾ ഞാനിവിടെ കാണിക്കുന്നില്ല. പിന്നെ ഈ അടുത്ത് ഏതോ ഒരു മനുഷ്യൻ ഒരു പട്ടിയെ കാറിൽ വലിച്ചഴിച്ച് കൊണ്ടുപോയി, വളരെ നീചമായൊരു പ്രവൃത്തി. അപ്പോൾ അതിലിങ്ങനെ നോക്കുമ്പം അതിൻ്റെ പേരൊരു മുസ്ലിം പേര്. അപ്പോൾ ഇയാൾ എഴുതാൻ തുടങ്ങി, കണ്ടോ മുസ്ലിങ്ങൾക്ക് നായ ഹറാമാണ്, അതുകൊണ്ട് നായെ വലിച്ചഴിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൽ ലേഖനം. അങ്ങനെ എവിടെ മുസ്ലിം പേര് കണ്ടാലും അപ്പ ചാടി വീഴും. അങ്ങനെ മൂപ്പരിങ്ങനെ മുസ്ലിം പേരുമായി ഇങ്ങനെ വിക്കിപീഡിയ ഒക്കെ സെർച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ഖാനിനെ കണ്ടു, ഒരു ഖാനിനെ കണ്ടു. അപ്പം അല്ലേ, ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഖാൻ എന്നൊക്കെ പറഞ്ഞ സ്വാഭാവികമായിട്ട് മുസ്ലിം ആയിരിക്കുമല്ലോ. ആ ഖാനിനെ കണ്ടതോടുകൂടി മൂപ്പര് ചാടി വീണിട്ട് മൂപ്പര് എന്ത് ചെയ്തു, അടിസ്ഗംഭീരമായൊരു ലൈവ് ചെയ്തു.
5: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഡയലോഗ്.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: യുവ ശാസ്ത്രജ്ഞ പുരസ്കാരത്തിന് അപേക്ഷിക്കാം. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ശ്രദ്ധേയ ഗവേഷണ നേട്ടം കൈവരിച്ച യുവശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ യുവശാസ്ത്രജ്ഞ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ക്ഷണിച്ചു. ഇന്ത്യൻ പൗരത്വമുള്ളവരും കേരളത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഗവേഷണം നടത്തുന്നവരുമായ യുവശാസ്ത്രജ്ഞർക്ക് 14 വിഭാഗങ്ങളിലായി പുരസ്കാരത്തിന് അപേക്ഷിക്കാം. December 31 37 വയസ്സ് കവിയരുത്. പുരസ്കാര ജേതാക്കൾക്ക് 50,000 രൂപയുടെ ക്യാഷ് അവാർഡ്, പ്രശസ്തിപത്രം, മുഖ്യമന്ത്രിയുടെ സ്വർണപ്പതക്കം എന്നിവ ലഭിക്കും. യുവശാസ്ത്രജ്ഞ പുരസ്കാരം സംബന്ധിച്ച് അവസാന തീയതി October 16 വരെയാണ്. വിവരങ്ങൾക്ക് സന്ദർശിക്കാം www.kscste.kerala.gov.in.

0: പണ്ടൊരു ചൈനീസ് കർഷകനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു കുതിരയുണ്ട്. അപ്പം ആ കുതിര ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ആലയിൽ നിന്നും കയറ് പൊട്ടിച്ച് കാട്ടിലേക്ക് പോയി. ഇത് കണ്ടപ്പോൾ ആളുകൾ അയൽവാസികളൊക്കെ കൂടിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എന്തോ ഒരു നല്ല കുതിരയായിരുന്നു, അത് കയറ് പൊട്ടിച്ച് പോയല്ലോ, ഭയങ്കര കഷ്ടം തന്നെ, നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു ഭാഗ്യക്കേട് തന്നെയാണല്ലോ, അങ്ങനെ പോകാൻ എന്തോ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ പോകാറില്ലല്ലോ
1: കർഷകനോട്.
0: അപ്പം കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുതിര കാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കൂടെ 7 കുതിരകളുമുണ്ട്. 7 കുതിരകളായിട്ട് തിരിച്ചു വരും. ഇത് വന്ന് നിൽക്കുന്ന കണ്ട പയൽവാസികളെല്ലാം ഒരുമിച്ച് കൂടി, ഓ ഭയങ്കര ഭാഗ്യം തന്നെയാണല്ലോ നിങ്ങൾക്ക് ഒന്ന് പോയി എന്ന് വിചാരിച്ചു കൊടുത്തപ്പോൾ 8 എണ്ണമായി. അപ്പം നിങ്ങൾക്ക് വല്ലാത്ത ഭാഗ്യമാണല്ലോ കിട്ടിയത്. അപ്പോളയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുതിരകളൊക്കെ ആയി. അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏക മകനാണുള്ളത്. മകൻ ഈ കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ മാറിക്കയറി 8 എണ്ണമുണ്ടല്ലോ. അങ്ങനെ അതിലൊരു കുതിരപ്പുറത്ത് കയറിയ സമയത്ത് അത് വിരളി പിടിച്ചു, അതിൻ്റെ പുറത്തുനിന്ന് മകൻ വീണു, കാല് പൊട്ടി. അപ്പം ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആ കുതിര വന്നതിപ്പോൾ ആകെ സ്ലിപ്പായില്ല, നിങ്ങളുടെ മോൻ ഇങ്ങനെയൊക്കെ കാല് പിടിച്ചൊന്നും ഇപ്പം നേരാൻ പോകുന്നില്ല, പെട്ടെന്നൊന്നും അത്രക്ക് പൊട്ട വന്നത്, നിങ്ങളൊരു കഷ്ടകാലം തന്നെയാണ്. അപ്പം അയാൾ പറഞ്ഞു, ആയിരിക്കാം. അങ്ങനെ മകൻ കിടപ്പിലായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചൈനയിലെ രാജാവിൻ്റെ പട്ടാളക്കാര് ഗ്രാമത്തിലേക്ക് വന്നു. പട്ടാളക്കാർ വന്നിട്ട് ഓരോ വീട്ടിൽ നിന്നും യുവാക്കളായിട്ടുള്ള ആളുകളെ, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരായ കുട്ടികളെ നിർബന്ധിത സൈനിക സേവനത്തിന് പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും അവർക്ക് ഇഷ്ടമല്ലല്ലോ മക്കളെ പറഞ്ഞത്, പക്ഷെ പിടിച്ച് നിർബന്ധിച്ച് കൊണ്ടുപോകണം. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നും കൊണ്ടുപോയി ഇയാളെ വീട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ മകനുണ്ടെന്ന് പറഞ്ഞു, ചെറുപ്പക്കാരനാണല്ലോ. മകനെ അടുത്ത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ മകന് കാല് പൊട്ടി കിടക്കണം. അപ്പം അത് കണ്ടവർ പറഞ്ഞു, കാല് പൊട്ടിയാളെ കൊണ്ടുപോയിട്ട് കാര്യം,
1: അവരു മകനേ ഉള്ളൂ,
0: കാല് പൊട്ടിയത് പറ്റൂല, വേണ്ട എന്ന് അവർ ഇറങ്ങിപ്പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ അയൽവാസികൾ വന്ന്, നിങ്ങളെ മകനെ, ആ നിങ്ങളെ മകനെ കൊണ്ടുപോയില്ല, ഓ നിങ്ങളൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആയിരിക്കാം. ഇതാണ് കഥ. നമ്മൾ പല കാര്യങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുന്ന പല വിഷയങ്ങളുണ്ടാവും.
1: അതെ,
0: ഇതൊരു കഥയാണെങ്കിലും കണ്ട മാത്രയിൽ കേട്ട മാത്രയിൽ ചില നിലപാടുകൾ എടുത്ത് നമ്മൾ വിധി പറയുന്ന അവസ്ഥ നമുക്കൊന്ന് വേണ്ട. ഒന്ന് കാത്തിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ ഒരു മറുവശം വന്നേക്കാം.
1: വിധി പറയുക എന്നതിനും അപ്പുറം ഒന്ന് ഉണ്ട്, ഒന്ന് നിങ്ങൾ സംഭവം കറക്റ്റാണ്, എന്തെങ്കിലും കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ കേൾക്കുമ്പോഴേക്ക് അറിയുമ്പോഴേക്ക് അതിനൊരു വിധി പറയുകയും ചാടിപ്പുറപ്പെടുകയും ചെയ്യാം. രണ്ടാമത്തൊരു വിഷയമുണ്ട്, മിക്കവാറും ആളുകൾ ഈ ഒരു നഷ്ടത്തിൻ്റെ വിഷയം വരുമ്പോഴാണ് കൂടുതൽ ടെൻഷനാകുന്നു, രണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് ടൈം കളയുക. അതല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ തീരുമാനിച്ച പല ജോലികളും ഇതിൻ്റെ പേരിൽ എടുക്കാൻ കഴിയാതെയാവുക, നമ്മുടെ ടൈം നഷ്ടപ്പെടുക, യാത്രകളില്ലാതെയാവുക, നമ്മുടെ പ്രോഗ്രാമുകൾക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാതെയാവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക.
0: ഒന്ന് കലങ്ങിയിട്ട് തെളിയുമ്പോൾ എന്താന്നുള്ളതൊന്ന് കാത്തിരിക്കാൻ അത് കഴിയില്ല, അപ്പോഴേക്ക് തന്നെ തീരുമാനം എടുത്ത് കഴിഞ്ഞു പോയി.
1: അതല്ലേ, അതെ, കലങ്ങിത്തെളിയാൻ അല്പം സമയം കൊടുക്കുമ്പോൾ തീർച്ചയായും അവിടെ ആ തെളിച്ചത്തിന് കൂടുതൽ ഭംഗിയുണ്ടാകും, ആശ്വാസമുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്.
0: ഇതൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെ ആ ഒരു കാത്തിരിപ്പ് അള്ളാഹുവിന്റെ വിധിയിലുള്ള ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ, അതുകൂടി നമ്മൾ ചേർത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ ചിത്രം നമുക്ക് പൂർത്തിയായി കിട്ടുക.
1: അവിടെ അതിലാണ് ഒന്ന് ഒന്ന് എന്തിനും നമുക്കൊരു നന്മയായിരിക്കാം. റസൂലിൻ്റെ ഒരു ഹദീസ് തന്നെ അവിടെ ഉണ്ടല്ലേ, അജബല്ലി അംരിൽ മുഅ്മിൻ ഇന്നഅമ്രഹു കുല്ലഹു ലഹു ഖൈർ. ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണല്ലോ, അവനുണ്ടാകുന്ന ഏത് പ്രയാസത്തിലും ഏത് സന്തോഷത്തിലും അവന് ഒരു എൻഡ് അള്ളാഹുവിലേക്കായിരിക്കും, അതവന് ഖൈറായിരിക്കും എന്ന് റസൂലിൻ്റെ വചനം നമ്മളോട് കൂട്ടിവെക്കാം.
2: ജീവിതത്തിലെ നമ്മുടെ വഴികാട്ടിയാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ ആവുന്നത്ര മനഃപ്പാഠമാക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും ഒന്നോ രണ്ടോ ഖുർആൻ സൂക്തങ്ങൾ മനഃപ്പാഠമാക്കുവാൻ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ പരിപാടിയാണ് പീസ് റേഡിയോയിൽ അടുത്തതായി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്ത് മുഹമ്മദിലെ 25-ാമത്തെ ആയത്താണ് ആഫിൽ ജാഫർ സലഫി നമ്മെ പഠിപ്പിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് മുഹമ്മദിലെ 25-ാം വചനമാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. 24-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് നമുക്ക് തുടങ്ങാം.

سول لهم وأملى لهم سول لهم وأملى لهم.

0: ശബ്ദം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ നമ്മെക്കൂടി ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുകയാണ്. 26-ാമത്തെ ആയത്തുമായി നാളെ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നമ്മൾ ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്ന് സൂറത്തു മുഹമ്മദിലെ 25-ാമത്തെ ആയത്താണ് ഹാഫിൽ ജാഫർ സലഫി നമ്മെ പഠിപ്പിച്ചത്.

0: പിറവിയുടെ പൊരുൾ തേടി തിരിഞ്ഞുപിയോടൊപ്പം പരിപാടിയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് വ്യഭിചാരത്തേക്കാൾ വലിയ ദുഷ്പ്രവൃത്തി. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മുഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സ്വതന്ത്ര ചിന്തകൾക്ക് വേണ്ടി വാദിക്കുന്ന ഏതാനും ആളുകളുണ്ട് എന്നും അവരുടെ വാദങ്ങളിലെ ഏറ്റവും വലിയ ഒരു തിന്മയായ തെറ്റായ വാദമാണ് ലൈംഗിക സ്വതന്ത്ര ലൈംഗിക ചിന്ത എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വലിയ രീതിയിലുള്ള ദുരന്തങ്ങളാണ് ഇത്തരം സ്വതന്ത്രവാദികൾ വിളിച്ചു വരുത്തുന്നത്. എന്നാൽ ഇസ്ലാമിൻ്റെ അധ്യാപനം ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് ഇഹപര ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതും മനുഷ്യൻ്റെ ലൈംഗിക ദാഹം തീർക്കാനുള്ള ഒരു ധാർമ്മിക മാർഗം, മാന്യമായ മാർഗം വിവാഹം കഴിക്കുക എന്നുള്ളതുമാണ്. അതുകൊണ്ട് വിവാഹപ്രായമെത്തിയ യുവാക്കൾ നിർബന്ധമായും വേഗത്തിൽ തന്നെ വിവാഹം കഴിക്കണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന, വിവാഹം കഴിഞ്ഞിട്ടും സ്വന്തം ഭാര്യയെ മാറ്റി നിർത്തി മറ്റുള്ള സ്ത്രീകളിലേക്ക് ലൈംഗിക ദാഹം തീർക്കാൻ അവൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊക്കെ മഹാദുഷിച്ചവരാണ്, അതിര് കവിഞ്ഞവരാണ്, അതിര് ലംഘിച്ചവരാണ് എന്നതൊക്കെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനമായിക്കൊണ്ട് വ്യഭിചാരത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ വ്യഭിചാരത്തെക്കാളും മോശമായ ഒരു തിന്മയായിട്ടാണ് സ്വവർഗരതിയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ളത്. ഒരേ ലിംഗത്തിലുള്ളവരുമായി ലൈംഗിക താൽപ്പര്യം തോന്നുക എന്നുള്ളത് വ്യഭിചാരത്തെക്കാൾ വലിയ ദുഷിച്ച ഏർപ്പാടായിക്കൊണ്ട് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത് പ്രകൃതി വിരുദ്ധവും മാനവിക വിരുദ്ധവും മാനസിക രോഗവുമാണ് എന്ന് ഇസ്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. മഹാവൃത്തികേടാണത്, വൃത്തികെട്ട രതി വൈകൃതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് സ്വതന്ത്ര ചിന്തകൾ അതിൻ്റെ വാദവുമായി കടന്നു വരുന്ന ആളുകൾ സ്വവർഗരതിയെ അനുകൂലിക്കുന്ന, സ്വവർഗരതിക്ക് വേണ്ടി പോരാടുന്ന ഒരു അവസ്ഥ, ഒരു ദുരവസ്ഥ നാം ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു നാടും ഒരു സമൂഹവും ഒരു നാഗരികതയും നശിപ്പിക്കപ്പെടുകയും തുടച്ചു നീക്കപ്പെടുകയും ചെയ്യാൻ കാരണമായ ഒരു വൃത്തികേടാണ് സ്വവർഗരതി എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല സ്വവർഗരതി എന്ന തിന്മയെ ശപിച്ചുകൊണ്ട് പറഞ്ഞത്, പ്രവാചകൻ പറയുകയുണ്ടായി, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, വലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ, വലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ, വലഅനല്ലാഹു മൻ അമില അമല ഖൗമി ലൂത്തിൻ. ഇങ്ങനെ മൂന്ന് തവണ ആവർത്തിച്ച് പ്രവാചകൻ പറയുകയാണ്. എന്താണ് പറയുന്നത്? ലൂത്ത് നബിയുടെ ജനത ചെയ്ത ആ സ്വവർഗരതിയില്ലേ, അത് ചെയ്യുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ശാപം അവർക്കുണ്ട്, അവർ ദുഷിച്ചവരാണ് എന്ന് പ്രവാചകൻ ആവർത്തിച്ച് മൂന്ന് തവണ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങൾ, എന്തിനധികം ഇസ്ലാമിക നിയമത്തിൽ, ഇസ്ലാമിക രാജ്യത്ത് ഇത്തരം തിന്മകൾ ചെയ്യുന്നവരെ കൊന്നുകളയണമെന്നാണ് ഇസ്ലാമിൻ്റെ വിധി. ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ നിയമം നടപ്പാക്കേണ്ടുന്ന ജഡ്ജിയുടെ കീഴിലാണ് ഈ നിയമം നടപ്പിലാക്കുക, അല്ലാതെ നമ്മുടെ നാട്ടിലെ വിധിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ വജത്തുമൂ, ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ, യഅമലു അമല ഖൗമി ലൂത്തിൻ, ലൂത്ത് നബിയുടെ ജനതയിൽപ്പെട്ട ആളുകൾ ചെയ്ത ആ ഒരു വൃത്തികേട്, ആ സ്വവർഗരതി എന്ന തിന്മ ചെയ്യുന്നവരെ നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ, അവരെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ, ഫഖ്തുലുൽ ഫാഇല വൽ മഫ്ഊല ബിഹി, അത് ചെയ്തവനെയും ചെയ്യാൻ കാരണക്കാരനായവനെയും നിങ്ങൾ കൊന്നുകളയണം എന്നാണ് പ്രവാചകൻ്റെ കൽപ്പന. ഇസ്ലാമിക നിയമമനുസരിച്ച് പോകുന്ന പ്രദേശത്ത് ഇത്തരത്തിലുള്ള തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ കൊന്നുകളയാൻ പോലും ഗൗരവമേറിയ തിന്മയാണ് സ്വവർഗരതി എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായി ഭയപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ എണ്ണിപ്പറയുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം. ഇന്ന അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അമല ഖൗമി ലൂത്തിൻ, ലൂത്ത് നബിയുടെ ജനത ചെയ്ത ആ ഒരു തിന്മ ചെയ്യുമോ എന്നാണ്. എൻ്റെ ജനത സ്വവർഗരതിയിൽ ഏർപ്പെടുമോ എന്ന പേടിയാണ് എനിക്കുള്ളത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അള്ളാഹു റസൂലിൻ്റെ ഭയപ്പാടാണെന്ന് സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻ്റെ ജനതയെങ്ങാനും സ്വവർഗരതിയിൽ പെട്ടുപോകുമോ എന്നുള്ളത്. സഹോദരങ്ങളെ, സ്വവർഗരതി ചെയ്യുന്നവരെയും സ്വവർഗഭോഗത്തെയും കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വാക്കുകളാണ്. അത്തരം വൃത്തികേടുകൾ ചെയ്യുന്നവരെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഖൗമുൻ മുസ്രിഫൂൻ, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ജനതയാണവർ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅറാഫിൽ 81-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇന്നക്കും ലതഅ്തൂന റിജാല ശഹ്വതൻ മിൻ ദൂനി നിസാ, പുരുഷന്മാരോടാണ് അള്ളാഹു പറയുന്നത്, ഇന്നക്കും ലതഅ്തൂന റിജാല ശഹ്വതൻ മിൻ ദൂനി നിസാ, സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് പുരുഷന്മാരെ മാത്രം ലൈംഗിക ദാഹത്തോടെ നിങ്ങൾ അവരെ ലൈംഗിക ദാഹം തീർക്കാൻ വേണ്ടി നിങ്ങൾ ചെന്ന് സമീപിക്കുകയാണ്. ബൽ അൻതും ഖൗമു മുസ്രിഫൂൻ, നിങ്ങൾ അതിര് കവിഞ്ഞവരാണ്. പുരുഷന്മാർ പുരുഷന്മാരോട്, സ്ത്രീകൾ സ്ത്രീകളോട് അവരുടെ ലൈംഗിക വികാരങ്ങളെ ശമിപ്പിക്കാൻ സമീപിക്കുന്നവരോട് അള്ളാഹു പറഞ്ഞത്, ബൽ അൻതും ഖൗമു മുസ്രിഫൂൻ, നിങ്ങൾ പരിധി വിട്ടവരാണ്, അതിര് ലംഘിച്ചവരാണ്, അതിര് കവിഞ്ഞവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് അള്ളാഹു ഇവരെക്കുറിച്ച് പറഞ്ഞത്, ഖൗമുൻ തജ്ഹലൂൻ എന്നാണ്, വിവേകമില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരെന്നാണ് അള്ളാഹു പറഞ്ഞത്. സൂറത്ത് നംലിൻ്റെ 55-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, ഇന്നക്കും ലതഅ്തൂന റിജാല ശഹ്വതൻ മിൻ ദൂനി നിസാ, നിങ്ങൾ സ്ത്രീകളെ ഒഴിവാക്കിക്കൊണ്ട് പുരുഷന്മാരോട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണോ. ബൽ അൻതും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിഡ്ഢികൾ തന്നെയാണ്, നിങ്ങൾ ബുദ്ധിയില്ലാത്തവരാണ്, വിവേകമില്ലാത്ത ആളുകളാണ് നിങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സ്വവർഗരതിയെക്കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. അള്ളാഹു വീണ്ടും മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, അൽ ഖൗമുൽ മുഫ്സിദൂൻ, കുഴപ്പക്കാരാണവർ, നാശകാരികളാണവർ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്തരം വൃത്തികേടുകൾക്കെതിരായിക്കൊണ്ട്, ഇത്തരം വൃത്തികെട്ട ആളുകൾക്കെതിരായി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞു, ഖാല റബ്ബിൻ സുർനീ, അള്ളാഹുവേ നീ എന്നെ സഹായിക്കണമേ, അലാ ഖൗമിൽ മുഫ്സിദീൻ, ഇത്തരം നാശകാരികളായ ഈ ജനതയിൽ നിന്ന് എന്നെ നീ സഹായിക്കണേ എന്നുള്ളതാണ്. ലൂത്ത് നബി അലൈഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ്, ഈ വൃത്തികെട്ടവന്മാരിൽ നിന്ന്, ഈ അതിര് കവിഞ്ഞ വിഡ്ഢികളിൽ നിന്ന് നീ എനിക്ക് രക്ഷ നൽകണയല്ല എന്ന് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ ഒരു തിന്മയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ള പ്രയോഗങ്ങളെല്ലാം വളരെയധികം അപകടങ്ങൾ നിറഞ്ഞ ആളുകളായിക്കൊണ്ടാണ് അവരെക്കുറിച്ച് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നാം നമ്മുടെ ജീവിതത്തെ കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. വ്യഭിചാരത്തെക്കാളും വലിയ തിന്മയാണ് സ്വവർഗരതി എന്ന് പറയുമ്പോൾ, അത്തരത്തിലുള്ള തിന്മകളെക്കുറിച്ച് നാം പഠിക്കുകയും അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ, അതിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം, വ്യഭിചാരത്തെക്കാൾ വലിയ ദുഷ്പ്രവൃത്തി. ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നു കഥ പറയാം. വാങ്ങാൻ കിട്ടാത്തത്. കഥ അവതരിപ്പിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇപ്പോൾ നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള കൂട്ടുകാരെ, കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ പറയാൻ പരിപാടിയിൽ കഥയുടെ പേര് കേൾക്കാൻ ആഗ്രഹമില്ല എല്ലാവർക്കും. പേര് പറയട്ടെ, വാങ്ങാൻ കിട്ടാത്തത്. എന്തായിരിക്കും ഈ കഥയിലുണ്ടാവുക? ഒരു ദിവസം വൈകുന്നേരം നമ്മൾ ഗുരുവിൻ്റെ കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഗുരുവിൻ്റെ കൂടെ ശിഷ്യനും കൂടി ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. നടന്ന് നടന്ന് രാത്രി കുറയും.

0: അരികിൽ മേശമേൽ വെച്ച സ്വർണപാത്രത്തിൽ രാജാവ് മുന്തിയ തരം പഴങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. രാജാവ് തിന്ന് പുറത്തേക്കെറിഞ്ഞ പഴത്തിൻ്റെ തൊലിയാണ് താഴെ കിടക്കുന്ന യാചകൻ്റെ ദേഹത്ത് വന്ന് വീണത്. എല്ലാ സുഖസൗകര്യങ്ങളുടെയും നടുവിൽ പട്ടുമെത്തയിൽ ഉറക്കം വരാതെ സമയം തള്ളി നീക്കുന്ന രാജാവ് മൈതാനത്ത് വെറുമൊരു കീറച്ചാക്കിൽ പുതപ്പ് പോലുമില്ലാതെ സുഖമായി കൂർക്കം വലിച്ചുറങ്ങുന്ന യാചകൻ അത് പറഞ്ഞൊന്ന് നെടുവീർപ്പിട്ട് നിർത്തി. എന്നിട്ട് ഗുരു ശിഷ്യനോട് ചോദിച്ചു, നിനക്കെന്താ മനസ്സിലായത്? ഗുരു തന്നെ അതിൻ്റെ രഹസ്യവും ഉടനെ പറഞ്ഞു കൊടുത്തു. രഹസ്യം ഇതാണ്, പണത്തിനും പ്രതാപത്തിനും നൽകാൻ കഴിയാത്ത ഒന്നുണ്ട്. എന്താണത്? മനസ്സമാധാനം. അപ്പോൾ മനുഷ്യനെന്താ വേണ്ടത്? മനസ്സമാധാനം. കഥ പറയാൻ പരിപാടിയിൽ ഇന്നത്തെ കഥയിൽ നമുക്ക് കിട്ടിയതെന്താണ്? മനസ്സമാധാനം വേണമെന്ന പാഠം. മനസ്സമാധാനം നഷ്ടപ്പെടുത്തി നമുക്ക് മറ്റൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല. കൂട്ടുകാർക്ക് മനസ്സിലായോ? ശരി, അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം. വാങ്ങാൻ കിട്ടാത്തത്. കഥ അവതരിപ്പിച്ചത് അബ്ദുസ്സലാം വീട്ടി.
2: ഒരു നഗരത്തിൻ്റെ മധ്യത്തിലുള്ള തിരക്കേറിയ ഒരു കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നും അല്ലാതെയുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു ചങ്ങാതി. അവൻ ജീവിതത്തിലൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ആ സന്തോഷം തേടി അവൻ യാത്ര പോകുന്നത് ഒരു കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണ്. മലകൾ കയറിയും കുന്നുകൾ കയറിയും കാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും അവിടുത്തെ വെള്ളം കുടിച്ചും അവിടുത്തെയുള്ള ജീവിതങ്ങൾ കണ്ടുമൊക്കെ യാത്ര പോയി മനസ്സൊന്ന് ഫ്രീ ആകാൻ വേണ്ടി അവൻ കാട്ടിലേക്ക് യാത്ര പോയതാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് അയാൾ ഒരു ആദിവാസിയെ കണ്ടു എന്നാണ് കഥ. അങ്ങനെയാണ്, ആദിവാസിയെ കണ്ടിട്ട് അയാൾ ഒന്നുമില്ല, ഫ്രീ ആയി നടക്കുകയാണ്. വേറെ ടെൻഷനൊന്നുമില്ലാതെ കാട്ടിനുള്ളിലൂടെ പഴങ്ങൾ പറിച്ചും തേൻ എടുത്തും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും അയാളങ്ങനെ നടക്കണ കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഇത്ര ഒരു സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നടക്കാൻ കഴിയുന്നത്? അപ്പോൾ അയാൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഒരു കണ്ണാടി എടുത്തു കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ കണ്ണാടിയിൽ ചളികളുണ്ട്, കുറച്ച് ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്, പൂർണ്ണമായില്ല, ചില ഭാഗം ഒന്ന് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്, പൊങ്ങി നിൽക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു കണ്ണാടി. എന്നിട്ട് പറഞ്ഞു, ഈ കണ്ണാടിയിൽ നോക്കൂ. അയാൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖം വൃത്തിയിൽ കാണുന്നില്ല. അയാളുടെ ഓഫീസിൽ നീളത്തിലുള്ള കണ്ണാടിയിൽ നടന്നു പോകുമ്പോഴും എവിടെ പോകുമ്പോഴും കണ്ണാടിയും ഒക്കെ ആയി ഭംഗിയുള്ള കണ്ണാടിയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീരെ വൃത്തിയില്ല കാണാൻ എന്ന മറുപടി പറഞ്ഞു. അപ്പോൾ ആ പിന്നെ ആദിവാസിയായ ആ ഗോത്രവർഗ്ഗക്കാരനായ അയാൾ പറഞ്ഞു കൊടുത്ത കാര്യം, നിങ്ങൾ ജീവിതത്തെ എപ്പോഴും നോക്കിക്കാണുന്നത് പൊട്ടിയ കണ്ണാടിയിലൂടെയാണ്. മറ്റുള്ളവരുടെ ജീവിതമാണ് നിങ്ങൾ അതിലൂടെ നോക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള നിങ്ങളുടെ ജീവിതത്തെ നല്ല കണ്ണാടിയിലൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകുന്നതാണ്. ഇയാളെ സംബന്ധിച്ചോളം നല്ല ജോലിയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട്. എന്നിട്ടും അയാളുടെ ടെൻഷൻ ഓഫീസിലേക്ക് വരുമ്പോഴും വൈകും മടങ്ങിപ്പോകുമ്പോഴുള്ള ബ്ലോക്കിനെ പറ്റിയാണ്. ബ്ലോക്കിൽ പോകാൻ അദ്ദേഹത്തിനൊരു കാറുണ്ട്, വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ട്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയല്ല. വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇത്തരം അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷത്തിൻ്റെ അളവൊന്നും ശമ്പളത്തിൻ്റെ അളവൊന്നും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകണില്ല. അപ്പോൾ മറ്റുള്ളവരെ വിലയിരുത്തി അവരെ ജീവിതം നോക്കി സ്വന്തം നിരാശപ്പെട്ട് അതും സോഷ്യൽ മീഡിയയിലൂടെയാവും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരുടെയും ജീവിതം കാണുന്നു, അപ്പോൾ സ്വന്തത്തിനൊരു സന്തോഷം കിട്ടാതാവുന്നു. ആ ഒരവസ്ഥ എന്തായാലും ഒരാൾക്ക് സമാധാനമല്ല, അസമാധാനമാണ് നൽകുക.
3: നമ്മൾ നേരത്തെ ലൈവിലൊരിക്കെ എനിക്കൊണ്ട് ഞാൻ ഷെയർ ചെയ്തൊരു കാര്യമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ്, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് രീതി സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ റഫീഖ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന സമിതിയിലൊക്കെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി. ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് പാരലൈസ് ചെയ്ത് തളർന്ന് ആണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യണത്. അങ്ങനെ വെന്റിലേറ്ററൊക്കെ കടന്ന് അയാൾ ഐ സി യുവിൽ വന്ന് റൂമിൽ വന്ന് ദീർഘകാലത്തെ ചികിത്സ കൊണ്ട്, ചെറിയ ഒരു നല്ല സമയമെടുത്തിട്ടുള്ളൊരു ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ

0: ഈ സ്ട്രക്ചറിൽ വന്ന ആൾ നടന്ന് കാറിൽ കയറി പോണേ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് അതിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോൾ റഫീഖൊക്കെ നമുക്ക് സാധാരണ മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ആത്മീയമായ കാര്യങ്ങൾ കാണുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഗുണം രോഗിക്കാണ്, രോഗിൻ്റെ കുടുംബത്തിനാണ്. അപ്പം എല്ലാവരോടും പ്രാർത്ഥിക്കാം, മെസ്സേജ് കൂടും അദ്ദേഹം. അപ്പോൾ ഈ രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാറിൽ കയറി ഇരുന്നതിൻ്റെ ശേഷം ഈ രോഗി ഇങ്ങനെ ഒരു വിരലിൻ്റെ അറ്റങ്ങനെ കാണിച്ചിട്ട് വന്നു, ഡോക്ടർ ഇവിടെ ചെറിയൊരു തരിപ്പുണ്ട്, ഈ തരിപ്പണ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നറിഞ്ഞു. അപ്പോൾ അയാൾ ബാക്കോട്ട് ആലോചിക്കണില്ല, അയാൾ പൊട്ടിയ കണ്ണാടിയിലൂടെയാണ് ഫുള്ള് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ഈ തരിപ്പമൊക്കെ അയാൾ നോക്കണുള്ളൂ. അയാൾക്ക് പലപ്പോഴും അയാൾക്ക് ഉണ്ടായിരുന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല. ഈ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ വീടുകളിലുള്ളവരൊക്കെ ഊരവേദന, മുട്ടുവേദന, തലവേദന, മൈഗ്രെയിൻ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രായമാകുമ്പോൾ, ഒരു ഏജ് ആകുമ്പോൾ ഒക്കെ മനുഷ്യന് എപ്പോഴും ഒരേപോലെ ആകൂല, പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചുറ്റുമുള്ള കുറേ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തിരുത്താൻ കഴിയും. അപ്പോൾ എൻ്റെ ഉമ്മ എനിക്കൊരു വോയിസ് ഫോർവേഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളെ നാട്ടിലുള്ളൊരു സഹോദരിയാണ്, അവരും ഒരു വിധവയാണ്. അവരുടെ പെൺമക്കൾ, വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട്. അവരാണ് കുടുംബം പോറ്റുന്നത്. അവർ ഷോപ്പിലോടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ അവർ പിന്നെ അവരുടെ ശരീരത്തിൽ നിന്നിപ്പോൾ ഇങ്ങനെ സർജറി ചെയ്തൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ മലം വരുന്നൊരവസ്ഥയാണ്. കാർഡിയാക്ക് നോക്കണം, കൊളനോസ്കോപ്പി ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണം. ഒരു മാസം മുഴുവൻ അവർ ജോലി ചെയ്താൽ ഒരു കൊളനോസ്കോപ്പിൻ്റെ പൈസ കിട്ടാത്തത്ര ചെറിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ചുറ്റുള്ള എല്ലാം കുറച്ചും കൂടിയും എന്താ പറയുക, ഇപ്പോൾ നമ്മളെ വീട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ പറഞ്ഞ കഥയിലൊരു ചുരുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉന്ദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹുവ ഫൗകക്കും ഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങൾക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കണം, സൗകര്യങ്ങൾ കൂടിയ നിങ്ങളെക്കാളും ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്ക് നോക്കിയിട്ട് നെടുവീർപ്പിടല്ല വേണ്ടത് എന്ന വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.
1: ഈ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാൽ സങ്കടപ്പെടാനും ഉള്ള വഴിയുണ്ടാവും, അതോടൊപ്പം ആശ്വസിക്കാനുള്ള വഴികളും ഉണ്ടാവും എന്നുള്ള തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അതിലൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ മാത്രമേ പങ്കുവെക്കുള്ളൂ എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിറഞ്ഞ കഠിനമായ അവസ്ഥകൾ ഒരിക്കലും പങ്കുവെക്കൂല. അപ്പോൾ അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണ്, ഓല് ഭയങ്കര ഹാപ്പിയാണ്, അവിടെ എപ്പോഴും രസങ്ങൾ മാത്രമാണ്. അതിങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് വ്ളോഗുകളോ ഫാമിലി വ്ളോഗുകളോ ഒക്കെ നോക്കി ഓലെ ഫാമിലി അടിപൊളിയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ മോശപ്പെട്ട അവസ്ഥകൾ പലതും ഉണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നുള്ളൂ. അത് ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവം ഉണ്ടായിരുന്നു, അവർക്കിടയിലുള്ള അന്ധചിത്രങ്ങൾ എത്ര ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ചിലപ്പോൾ തിരിച്ചറിയാം.
0: രാവിലെ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാത്മഹത്യ നടത്തിയ സംഭവങ്ങളും എമ്പാടും നമ്മുടെ മുന്നിലുണ്ട്.
2: പീസ് റേഡിയോ സ്വരം മരുപരപ്പിലെ എന്നാരംഭിക്കുന്ന ഗാനം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ത്യാഗ സ്മരണകൾ അയവിറക്കുന്ന ഈ ഗാനം പീസ് റേഡിയോ സ്വരത്തിലൂടെ നമുക്ക് കേൾക്കാം.

0: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോയിൽ ഇപ്പോൾ ഖുർആൻ പാഠങ്ങൾ. വിശുദ്ധ ഖുർആനിൽ നിന്നും വിശ്വാസികൾ ജീവിതത്തിൽ പകർത്തേണ്ട വിവിധ ഖുർആൻ പാഠങ്ങളുമായി ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയനാ വഹബീബിനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ وعلى من تبعهم بإحسان إلى يوم الدين أما بعد. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ ഖുർആൻ പാഠങ്ങൾ എന്ന പ്രോഗ്രാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. സത്യവിശ്വാസവും സൽക്കർമ്മവും ഇസ്ലാം എന്ന മതത്തിൻ്റെ മുഖമുദ്രയാണ്. ഏറ്റവും നല്ല ജീവിതം ഈ ലോകത്തും പരലോകത്തും ഉണ്ടാകുവാൻ മനുഷ്യനെ സഹായിക്കുന്നത് സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചുറ്റിലും നാം കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതം, അല്ലെങ്കിൽ നാം ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ജീവിതം, ഇവിടെ പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് സന്തുഷ്ടമായ ജീവിതം നയിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. വലിയ കൊട്ടാരങ്ങളോ വലിയ സ്ഥാനമാനങ്ങളോ വലിയ വിഭവങ്ങളോ ഒന്നും അവരുടെ കൈകളിലില്ല. എന്നാലും അവർ സന്തോഷവാന്മാരാണ്, ആഹ്ലാദചിത്തരാണ്, സമാധാനമുള്ളവരാണ്. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, വലിയ ആഡംബരങ്ങളും മണിമാളികകളും സ്ഥാനമാനങ്ങളും സമ്പത്തുക്കളുമെല്ലാം അവർക്കുണ്ട്, പക്ഷേ സമാധാനം നിറഞ്ഞ ഒരു ജീവിതം, ശാന്തി നിറഞ്ഞ ഒരു ജീവിതം അവർ അനുഭവിക്കുന്നില്ല. അവിടെയാണ് സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുക. പരിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായം സൂറത്തുൻ നഹ്ൽ 97-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു: മൻ അമില സാലിഹം മിൻ ദക്കരിൻ ഔ ഊൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ ولنجزينهم اجرهم باحسن ما كانوا يعملون من عمل صالحا من ذكر او انثى സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ, ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്, വഹുവ മുഅ്മിനുൻ, വിശ്വാസിയായിക്കൊണ്ട്, ഈമാൻ സ്വീകരിച്ചുകൊണ്ട്, അപ്പോൾ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവരാരോ, ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അവർക്ക് നാം ഏറ്റവും നല്ല ജീവിതം നൽകും എന്നല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനു യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു അവർക്ക് നൽകുകയും ചെയ്യും. ഇവിടെ സത്യവിശ്വാസവും സൽക്കർമ്മവും പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്യുന്നത് നല്ല ഒരു ജീവിതമാണ്. അതിനു പുറമെ മരണാനന്തര ജീവിതത്തിലെ വമ്പിച്ച പ്രതിഫലവും. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ ഇവിടെ നല്ല ജീവിതം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഐഹികമായ ഈ ലോകത്തിലെ ജീവിതം തന്നെയാണ്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നല്ല ഒരു ജീവിതം, അത് സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിച്ച ആളുകൾക്കാണുണ്ടാവുക. എന്താണിവിടെ നല്ല ജീവിതം കൊണ്ട് ഉദ്ദേശം? ഉലമാക്കൾ പറഞ്ഞു, സംതൃപ്തമായ ജീവിതമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമല്ല, മറിച്ച് മനസ്സമാധാനത്തിൻ്റെ ആധിക്യം. പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാത്ത അവസ്ഥയല്ല, മറിച്ച് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോഴും ക്ഷമയിലൂടെ അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ. ഏതു പ്രതിസന്ധികളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് നിർഭയരായിരിക്കാൻ കഴിയുന്ന അവസ്ഥ, അങ്ങനെയുള്ള ആളുകൾക്കാണ് ശാന്തി നിർഭരമായ ജീവിതം നയിക്കാൻ സാധിക്കുക. എന്നാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാത്ത, ക്ഷമയില്ലാത്ത ആളുകൾക്ക് ഭൗതികമായ വിഭവങ്ങൾ എത്രയുണ്ടെങ്കിലും അവർ എപ്പോഴും ബേജാറിലായിരിക്കും, അവർ എപ്പോഴും ഭയപ്പാടുകളിലായിരിക്കും. ഒരിക്കലും സമാധാനത്തോടുകൂടി ഒന്ന് കിടന്നുറങ്ങാൻ പോലും അവർക്ക് സാധ്യമല്ല. അതേപോലെ തന്നെ ജീവിത രംഗത്ത് അവർ കാണിച്ചുകൂട്ടിയിട്ടുള്ള അവിശുദ്ധമായ നീക്കങ്ങൾ കാരണം അവർ എപ്പോഴും പല നിലക്കുമുള്ള പ്രതിസന്ധികളെ ഭയപ്പെടുന്നവരായിരിക്കും. എന്നാൽ സത്യവിശ്വാസികൾക്ക് ഈയൊരു പ്രയാസമില്ല, ഈയൊരു പരീക്ഷണത്തെ സംബന്ധിച്ചുള്ള ചിന്തയില്ല. അതുകൊണ്ട് തന്നെ അവർ സംതൃപ്തമായ ജീവിതം നയിക്കും. അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെയും സൽക്കർമ്മത്തിൻ്റെയും ഏറ്റവും വലിയ സൽഫലമെന്നത് ഏറ്റവും നല്ല ഒരു ജീവിതം ഇവിടെ നയിക്കാൻ സാധിക്കും എന്നത് തന്നെയാണ്. എന്നാൽ അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ടും സത്യവിശ്വാസത്തെയും സൽക്കർമ്മത്തെയും അവഗണിച്ചുകൊണ്ടും ജീവിക്കുന്നവൻ്റെ അവസ്ഥ എന്താണ്? സൂറത്തു ത്വാഹയിലെ 124-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പഠിപ്പിച്ചിട്ടുണ്ട്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമ. നമ്മുടെ ഉത്ബോധനത്തെ ആരാണോ അവഗണിക്കുന്നത് അവർക്ക് ഇടുങ്ങിയ ഒരു ജീവിതമാണുണ്ടാവുക. ഖിയാമത്ത് നാളിൽ അവർ അന്ധന്മാരായി എഴുന്നേൽക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനങ്ങളെ നിരാകരിച്ച് ജീവിക്കുന്നവൻ്റെ ജീവിതം കുടുസായതായിരിക്കും. മഈശത്തുൻ വൻകുൻ, ഇടുങ്ങിയ ജീവിതം അതാണുണ്ടാവുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അപ്പോൾ സത്യവിശ്വാസം കൊണ്ടും സൽക്കർമ്മം കൊണ്ടുമാണ് നല്ല ജീവിതമുണ്ടാകുന്നത്. അതിൽ നിന്ന് വിപരീതമായ പ്രവർത്തനം കാണിക്കുമ്പോൾ ജീവിതം ഇടുങ്ങിയതായിത്തീരുന്നു, പ്രയാസമുള്ളതായിത്തീരുന്നു. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലെ 107-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസ് നുസുല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ അഥവാ ഉന്നതമായ സ്വർഗത്തിൽ വിരുന്നുണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സത്യവിശ്വാസത്തിൻ്റെയും സൽക്രമത്തിൻ്റെയും ഫലം മരണാനന്തരവും നല്ല ഒരു ജീവിതം, ഈ ഐഹിക ജീവിതത്തിലും നല്ല ഒരു ജീവിതമാണ്. എന്നാൽ സൂറത്തു മാഇദയിലെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്, വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിന ഉലൈക അസ്ഹാബുൽ ജഹീം. സത്യനിഷേധം കാണിക്കുകയും നമ്മുടെ വചനങ്ങളെ, തെളിവുകളെ, അടയാളങ്ങളെ കളവാക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ നരകത്തിൻ്റെ ആളുകളുമായിരിക്കും. അപ്പോൾ സത്യവിശ്വാസം കൊണ്ടും സൽക്കർമ്മം കൊണ്ടും ഈ ലോകത്തും പരലോകത്തും നല്ല ജീവിതമാണെങ്കിൽ, അവിശ്വാസം കൊണ്ടും മോശമായ പ്രവർത്തനം കൊണ്ടും ഈ ലോകത്തും മോശപ്പെട്ട ഒരു ജീവിതം, മരണാനന്തര ജീവിതത്തിലും ഏറ്റവും മോശമായ നരകീയ ജീവിതമാണ് ഉണ്ടാവുക എന്നാണ് ഈ വചനങ്ങളിലൂടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം നല്ലതായിത്തീരാൻ, ഏതു പരീക്ഷണങ്ങളിലും നമുക്ക് ഖൈറുണ്ടാവാൻ, ശരിയായ വിശ്വാസം സ്വീകരിക്കൂ, സൽക്കർമ്മങ്ങളിൽ മുന്നേറൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും സഹായിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദി വആലി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മള് എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മള് ഒരു സംഖ്യ ഇതിന് വേണ്ടിയും നമ്മള് എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അതായത് ഓടിച്ചാടി നടന്ന ഒരു അല്ലെ മാംസപിണ്ഡമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മൾ മയ്യത്തായി
1: മണ്ണിനടിയിലേക്ക് മാറണം. വേഷവും നമ്മുടെ എല്ലാം മാറാം. തൊട്ടാട്

0: അതായത് നമ്മളെ മയ്യത്ത് അല്ലേ, നമ്മള് മരിച്ചു കഴിഞ്ഞാല് നമ്മളെ പേര് വിളിക്കില്ല,
1: പേര് മാറി. പിന്നെ
0: പിന്നെ മയ്യത്ത് മയ്യത്ത്
1: എല്ലാവർക്കും
0: മയ്യത്തെപ്പോഴെടുക്കള്
1: വരെ അതല്ല വിളിക്ക,
0: മയ്യത്തെടുക്കാനായോ എന്നുള്ള ചോദ്യമാണ് ഉണ്ടാവാറുള്ളത്. അപ്പോ അത് കഫം അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് സാധനം വാങ്ങാൻ ഒരാൾ പോകും,
1: കഫണിക്കടയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞു. പിന്നെ പറയണേ,

0: അതായത് ഏത് ഉയർന്ന സ്ഥാനങ്ങളിലുള്ള വ്യക്തിയാണെങ്കിലും
1: ഇനി മയ്യത്താണല്ലോ, ഇനി ഖബറാണ്. കൊട്ടാരത്തിൽ നിന്ന്
0: ആ അഹങ്കരിച്ച് നടന്ന ഭൂമിയിലൂടെ അഹങ്കരിച്ച് നടന്ന ആളുകൾ വെറും 3 കഷ്ണം തുണിയിൽ ഭൂമിക്കടിയിലേക്ക് അല്ലെങ്കിൽ മണ്ണിനടിയിലേക്ക് മാറുകയാണ്.
1: ജീവിക്കുന്ന കാലം മണ്ണിന്റെ മുകളിലും മരിച്ചു എന്നറിഞ്ഞാൽ മണ്ണിന്റെ താഴെയുമാണ് മനുഷ്യന്റെ ജീവിതം. പിന്നെ അതിലെ ഓരോ വാചകങ്ങളും അല്ലേ, അതിൽ തന്നെ പാട്ട് തന്നെ പറയേണ്ടത് ഒരു ചിന്ത, ഈ ചിന്ത മറന്നുപോയവർ പിന്നെ ജീവിതം എന്തോ അതിൻ്റെ ലക്ഷ്യം മറന്നു,
0: മൂഢന്മാരായി
1: മാറി അവർ. പിന്നുള്ളത് ഈ കിട്ടുന്ന ഈ ഒരു ചെറിയ ദുനിയാവിൻ്റെ തേന നുകർന്ന് പരലോകത്തെ മധുരങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്ന അവസ്ഥ വരാതിരിക്കണം. വരുമ്പോൾ നമ്മൾ ഇന്ന് എത്ര മരണ വാർത്തകൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ എത്ര വായിച്ചു, പ്രസവത്തിലെ മരണം, വാഹനം ഓടിച്ചുകൊണ്ടിരിക്കെ അറ്റാക്ക് സംഭവിച്ച ബാംഗ്ലൂരിലെ നമ്മുടെ പ്രവർത്തകൻ്റെ മരണം, ഇതൊക്കെ നമ്മളെ ഇന്നത്തെ ഓരോ മനുഷ്യനും എന്നും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ചിന്തയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ടല്ലോ, അക്സിറു ദിക്ര ഹാദിമി ലദാത്ത്, എല്ലാ സുഖങ്ങളെയും മുറിച്ചു മാറ്റുന്ന മരണചിന്തയെ അധികരിപ്പിക്കുക എന്നാണ് ഇന്നത്തെ ചിന്തയിൽ പങ്കുവെക്കാനുള്ളത്.
0: ഈ ഒരു സമയത്ത് ചില ആളുകൾ, ഇപ്പോൾ ഇസ്ലാം മതവിശ്വാസികളല്ലാത്ത ചില ആളുകൾ പറയാറുണ്ട്, ആകെ ഒരു ജീവിതമുള്ളൂ, അത് ഇവിടെ അടിച്ചു പൊളിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കണേ. ആ ഒരാളുകളിൽ എന്താ പറയുക, ഈ ഒരു മരണത്തിൻ്റെ അവർ പറയുമ്പോൾ നിങ്ങൾക്കിതിങ്ങനെ പേടിപ്പിച്ച് ഇങ്ങനെ മനുഷ്യന്മാരെ നിർത്തുകയാണ്, ഈ ഒരു ജീവിതത്തിൽ നിങ്ങൾ ഈ മരണം പേടിച്ച് ഇങ്ങനെ കഴിയണോ എന്നുള്ളൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ടല്ലോ.
1: മരണത്തെ പേടിച്ച് നമ്മൾ മിണ്ടാതിരിക്കുകയല്ല, ആളുകൾക്ക് നന്മ ചെയ്യാണ്, ഉള്ള സമയങ്ങൾ സന്തോഷത്തോടെ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാണ്, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുകയാണ്, പാവപ്പെട്ട മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. മരണത്തെ പേടിച്ചുകൊണ്ടൊരു മനുഷ്യൻ ചെയ്യുന്നത് നന്മ, ഇസ്ലാം കൊടുക്കുന്ന വാല്യൂ നോക്കിയാൽ ആ ഒരു മനുഷ്യന് കിട്ടുന്ന ഈ ആയുസ് മുഴുവൻ നിഷ്ക്രിയനാവാതിരിക്കാൻ അയാൾ ഈ ചിന്തയിൽ, ഞാൻ അടുത്ത സമയം ഇല്ലാതാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പുണ്യത്തിലേക്ക്. ഒരു ഹദീസിലൊക്കെ കാണാൻ സാധിക്കും, വലോബിഷിക്കി തമ്രത്തിന്, ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീളെങ്കിലും കൊടുത്ത് നാളത്തെ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, നരകത്ത് നിന്ന് രക്ഷപ്പെടാൻ അധ്വാനിച്ചോന്ന് പറയുന്നത് അത് വലിയ മോട്ടിവേഷൻ അല്ലേ.
0: അതിൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, സ്വന്തം ജീവിതം നല്ല സന്തോഷകരമായി അല്ലെങ്കിൽ അവരെ ഹാപ്പിയാകാൻ വേണ്ടി സ്വന്തത്തിന് മാത്രം അവര് പ്രവർത്തിക്കുന്നു.
1: എന്റെ സന്തോഷം,
0: യെസ്,
1: മറ്റുള്ളവനെ വേദനിപ്പിച്ചാലോ,
0: എന്റെ ചോയ്സ്, എന്റെ സന്തോഷം, എന്റെ ലൈഫ്. മറ്റുള്ളവരെ അത് വേദനിപ്പിച്ചാലും വേണ്ടില്ല, അവർക്ക് സങ്കടപ്പെട്ടാലും വേണ്ടില്ല.
1: യു ഓൺലി ലൈവ് വൺസ് അല്ലേ, ഒറ്റ ജീവിതം.
0: അതായത് മാതാപിതാക്കളെ ശ്രദ്ധയില്ല, അങ്ങനെ ഒരു സ്വന്തം ജീവിതം ഉഷാറാക്കണം എന്നുള്ള ചിന്ത മാത്രം വരുന്ന ആളുകളിലാണ് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാവാറുള്ളത്.
1: ഏതായാലും ആ മൂഢന്മാരിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ജാഗ്രത കൂടെ വേണം.
0: യെസ്, അതായത് ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത് നാളെ സ്വർഗം കിട്ടണമെങ്കിൽ ഈ ലോകത്ത് നന്മകൾ ചെയ്യണം. ആ നന്മകൾ ചെയ്ത സ്വാഭാവികമായിട്ടും മനസ്സിലൊരു സന്തോഷമുണ്ടാവും, ഒരു കുളിർമയുണ്ടാവും.
1: രണ്ട് ലോകത്തും,
0: യെസ്,
1: ലഹും ഫിദ്ദുനിയ വലഹും ഫിൽ ആഖിറ, രണ്ട് ലോകത്തും. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ.
0: ആമീൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. റേഡിയോയിൽ ഇനി റിയാദു സ്വാലിഹീൻ. റിയാദു സ്വാലിഹീൻ പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാന്യനായ മുജീബ് സ്വലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിൽളാലിമീൻ വസ്സലാത്തു വസ്സലാമു അത്തമ്മാനി അക്മലാനി അലൽ മബ്ഊത്തി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ചില സുപ്രധാനമായ വസിയത്തുകളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ്, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക. ഇവിടെ അല്ലാഹുവിനോട് ചോദിക്കണം എന്ന കൽപ്പന വിശുദ്ധ ഖുറാനിലും നമുക്ക് കാണാം. ഉദാഹരണമായി സൂറ നിസായിലെ 32-ാമത്തെ വചനത്തിൽ കാണാം, വസ്അലുല്ലാഹ മിൻ ഫളി, അല്ലാഹുവിനോട് അല്ലാഹുവിൻ്റെ ഫളിൽ നിന്ന് നിങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞതായി കാണാം. സലുല്ലാഹ മിൻ ഫളി. അതേപോലെ മൻ ലാ യസ്അലില്ലാഹ യഗ്ലബ അലൈ, ആർ അല്ലാഹുവിനോട് ചോദിക്കുന്നില്ലയോ അവനോട് അല്ലാഹു ദേഷ്യപ്പെടുന്നതാണ്, അല്ലാഹുവിന് അവനോട് ദേഷ്യമായിരിക്കും എന്നൊക്കെ പറയുന്ന ധാരാളം പരാമർശങ്ങൾ നമുക്ക് കാണാം. വൈദസ്താൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അല്ലാഹുവിനോട് സഹായം തേടുക എന്നു തുടങ്ങിയ ധാരാളം വചനങ്ങളിലൂടെ ഈ കൽപ്പനകൾ വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഖുദ്സിയ ഹദീസ്, ഒരു ഖുദ്സിയ ഹദീസിലും നമുക്ക് കാണാം, എന്നോട് ചോദിക്കുന്നവനായി ആരെങ്കിലുമുണ്ടോ അവൻ്റെ ചോദ്യങ്ങൾക്ക് ചോദ്യത്തിന് നാം ഉത്തരം നൽകാം എന്ന് പറയുന്ന ഹദീസ് കാണാം. ഇനി നമ്മൾ സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പോലും അവിടെയും നമ്മൾ അല്ലാഹുവിനോട് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സൃഷ്ടികൾ കാരണമാണ്, അവയെ സഹായി ലഭിക്കാനുള്ള കാരണങ്ങളാണ്. ഈ കാരണങ്ങൾ വഴി എൻ്റെ ഉദ്ദേശ്യം നേടിത്തരണം, എനിക്ക് ഈ കാരണങ്ങൾ വഴി പ്രയോജനം കിട്ടണം എന്നൊരു തേട്ടം കൂടെ അല്ലാഹുവിനോട് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ കമാ സുൻത വജ്ഹി അനിൽ സുജൂദി ലിഗൈരിക് ഫസുൻഹു അനിൽ മസ്അലതി ലിഗൈരിക് എന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവേ, കമാ സുൻത വജ്ഹി, എൻ്റെ മുഖത്തെ നീയല്ലാത്ത മറ്റൊരാൾക്ക് സുജൂദ് ചെയ്യാതെ എൻ്റെ മുഖത്തെ സംരക്ഷിച്ചവനെ, അങ്ങനെയുള്ള അല്ലാഹുവേ, ഫസുൻഹു അനിൽ മസ്അലത്തിൽ ഗൈരിക്ക്, വേറൊരാളോടും ചോദിക്കാതെ എൻ്റെ മുഖത്തെയും നീ സംരക്ഷിക്കണേ, ഞാൻ നിനക്ക് മാത്രമാണ് സുജൂദി ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നിന്നോട് മാത്രം ചോദിക്കുന്നൊരവസ്ഥ എനിക്കുണ്ടാക്കിത്തരണേ എന്ന് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം ഒരാളോട് ചോദിക്കുക എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു താഴ്മയുടെ അവസ്ഥ സ്ഥിതി വരുന്നുണ്ട്. അതുകൊണ്ടാണ് തങ്ങളെ സഹായിക്കാൻ കഴിയുന്ന
2: തങ്ങൾക്ക് സഹായം ചോദിക്കാൻ അനുവദിക്കപ്പെട്ട വിഷയങ്ങളിൽ പോലും പല സ്വഹാബികളിൽ പലരും മറ്റുള്ളവരോട് സഹായം തേടാതിരുന്നത്. മുമ്പൊരു ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രമുഖരായ പല സ്വഹാബികളെ കൊണ്ടും ബൈഅത്ത് വരെ ചെയ്യിപ്പിച്ചത്. ഞങ്ങൾ ആരോടും ഒന്നും ചോദിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ബൈഅത്ത് വരെ ചെയ്യിപ്പിച്ച സംഭവങ്ങൾ നമുക്ക് കാണാം. അപ്പൊ ചോദ്യങ്ങൾ എല്ലാം അള്ളാഹുവിനോട് തന്നെ. സൃഷ്ടികളോട് ഒരു കാര്യം ചോദിക്കുമ്പോഴും അള്ളാഹുവേ, ആ സൃഷ്ടിക്ക് എന്നെ സഹായിക്കുവാനും എന്നോട് നല്ല രീതിയിൽ പെരുമാറുവാനും ഉള്ള ഒരു മനസ്സ് നൽകണേ എന്നൊരു തേട്ടം. രോഗം മാറാൻ മരുന്ന് കുടിക്കുമ്പോഴും മരുന്നൊരു കാരണമാണെങ്കിലും അതുകൊണ്ടുള്ള ശിഫ നീ നൽകണേ എന്നൊരു തേട്ടം ഒക്കെ എല്ലാ രംഗത്തുമുള്ള തേട്ടങ്ങൾ അത് അള്ളാഹു സുബ്ഹാനഹു വതാലയോട് തന്നെയായിരിക്കണമെന്നാണ്. മഹാരഥന്മാരായ സ്വഹാബത്തിൻ്റെ താബിഈകളുടെ അഖ്വാലുകൾ പരിശോധിച്ചാലും ഈ ഒരു ആശയത്തിലേക്ക് വെളിച്ചം വീശുന്ന ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ താഊസ് എന്ന് പറയുന്ന താബിഈ പണ്ഡിതൻ മറ്റൊരു താബിഈയായ അത്വാഇനോട് പറയുകയാണ്, റഹിമഹുമുല്ലാ അദ്ദേഹത്തോട് പറയാണ്, താഊസ് അത്വാഇനോട് പറയുകയാണ്, രണ്ടുപേരും താബിഈ പണ്ഡിതന്മാരാണ്, ഇയ്യാക അൻത തുലുബ ഹവായിജക് ഇലാമൻ അഗ്ലക ദൂനക ബാബഹു, നിന്റെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കുന്ന ഒരാളോട് നീ നിന്റെ ആവശ്യങ്ങൾ തേടുന്നത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, അത്തരം ആളുകളോട് നീ സഹായം ചോദിക്കരുത്. നിന്റെ മുന്നിൽ വാതിലുകൾ കൊട്ടിയടക്കുന്നവനോട് നിന്റെ ആവശ്യങ്ങൾ നീ പറയരുത്, അഥവാ സൃഷ്ടികളോട് നിന്റെ ആവശ്യങ്ങൾ ചോദിക്കരുത്. വയജഅല ദൂനഹ ഹിജാബ, നിന്റെ മുന്നിൽ നിന്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഹിജാബ് ഉണ്ടാക്കുന്നവൻ, മറയുണ്ടാക്കുന്നവരാളോടും നീ സഹായം തേടരുത്, ആവശ്യങ്ങൾ ചോദിക്കരുത്, അഥവാ സൃഷ്ടികളോട്. സൃഷ്ടികളോട് നമ്മൾ ചോദിക്കുമ്പോൾ പലപ്പോഴും അവർ ഒഴിഞ്ഞു മാറുകയും അവഗണിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് നീ അത് ആ വിധത്തിൽ നീ അവരോട് സഹായം തേടാതിരിക്കണം, തേടരുത്. വഅലൈക ബിമൻ ബാബുഹു മഫ്തൂഹുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്തുനാൾ വരെ വാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടവനോട് നീ ചോദിക്കുക. അംറുക അൻ തസ്അലഹു വവഅദുക അൻ യുജീബക, നിന്നോടുള്ള കൽപ്പന നീ അവനോട് ചോദിക്കണമെന്നാണ്, നിന്നോടുള്ള വാഗ്ദാനം അവൻ നിനക്ക് ഉത്തരം നൽകുമെന്നാണ്. അഥവാ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിനോട് ചോദിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. എന്നോട് ചോദിക്കണം എന്ന് കൽപ്പിച്ചവനോട് നീ ചോദിക്കുക, നീ ചോദിച്ച കാര്യം നൽകാം എന്ന് വാഗ്ദാനം ചെയ്തവനോട് നീ ചോദിക്കുക. അതല്ലാതെ നിന്റെ ആവശ്യങ്ങൾ അവഗണിക്കുന്ന, നിന്റെ മുമ്പിൽ എല്ലാ വാദായനങ്ങളും കൊട്ടിയടക്കുന്ന സൃഷ്ടികളോട് നീ ചോദിക്കരുത്, അത് നീ സൂക്ഷിക്കണം എന്ന് മഹാനായ ത്വാഊസ് റഹിമഹുല്ലാ അത്വാ റഹിമഹുല്ലയോട് പറഞ്ഞതായി കാണാൻ സാധിക്കും. കാരണം ചോദിക്കപ്പെടുവാൻ അർഹൻ അള്ളാഹുവാണല്ലോ, അവനോടാണ് ചോദിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളതും. അതേപോലെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള ഇസ്തിആന, അള്ളാഹുവിനോട് സഹായം തേടണം എന്ന് പറയാനുള്ള കാരണം, അമ്മൽ ഇസ്തിആനതു ബില്ലാഹി അസ്സ വജല്ല ദൂന ഗൈരിഹി മിനൽ ഖൽഖ്, സൃഷ്ടികളോടല്ലാതെ, സൃഷ്ടികളോട് സഹായം തേടാതെ അള്ളാഹുവിനോട് സഹായം തേടണമെന്ന് പറയാനുള്ള ന്യായം, അത് ഫലി അന്നൽ അബ്ദു ആജിസുൻ അനിൽ ഇസ്തിഖ്ലാൽ ബിജൽബി മസ്വാലിഹി വദഫ്ഇ മദാരിഹി, ഒരു സൃഷ്ടിക്കും സ്വതന്ത്രമായി ഒരു നന്മ കൊണ്ടുവരുവാനോ തിന്മയെ പ്രതിരോധിക്കുവാനോ സാധ്യമല്ല, അതിനെല്ലാം കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിനോടായിരിക്കണം സഹായം തേടണം എന്ന് പറയുന്നത്. വലാ മുഈന ലഹു വലാ മസ്വാലിഹി ദീനിഹി വദുന്യാഹു ഇല്ലല്ലാഹ്, ദുന്യാവിൻ്റെയോ മതത്തിൻ്റെയോ കാര്യത്തിൽ നിന്നെ യഥാർത്ഥത്തിൽ സഹായിക്കാൻ സാധിക്കുന്നത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് ആരെ അള്ളാഹു സഹായിക്കുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ സഹായം ലഭിക്കുന്നവൻ. ആരെയാണോ അള്ളാഹു കൈയൊഴിയുന്നത് അവനാണ് യഥാർത്ഥത്തിൽ കൈയൊഴിയപ്പെട്ടവൻ എന്ന് പറയുന്നു. വഹാദ, ഇതാണ് തഹ്ഖീഖു മഅനാ ഖൗലിഹി ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ. ഇതാണ് യഥാർത്ഥത്തിൽ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്ന് പറയുന്ന ഈ ദിക്റിന്റെ ആശയം അതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്നുള്ളത് അത് കലിമത്തു ഇസ്തിആന, ഇസ്തിആനത്തിന്റെ വാക്കാണ്, അല്ലാതെ ഇസ്തിർജാഇന്റെ വാക്കല്ല. അപകടമുണ്ടാകുമ്പോൾ പറയേണ്ട വാക്കല്ല ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്നത്. അത് സഹായതേട്ടത്തിന്റെ വാക്കാണ് എന്നതാണ്. പലപ്പോഴും നമ്മൾ ഒരപകടം കേട്ടാൽ, ഒരു മുസീബത്ത് കേട്ടാൽ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്നാണ് പലരും പറയാറുള്ളത്. യഥാർത്ഥത്തിൽ ഒരു മുസീബത്ത് കേട്ടാൽ അവിടെ ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ് പറയേണ്ടത്. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്നല്ല. ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാ എന്നുള്ളത് സഹായതേട്ടത്തിനുള്ള വാക്കാണ്, പ്രാർത്ഥനയാണ്. എന്താണ് അതിനർത്ഥം? ഒരു സ്ഥിതിയിൽ നിന്ന് മറ്റൊരു സ്ഥിതിയിലേക്ക് സ്ഥിതിമാറ്റം വരുത്താൻ കഴിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അങ്ങനെ മാറ്റാനുള്ള കഴിവും അള്ളാഹുവിന് മാത്രമാണ് എന്നതാണ്. ഈ ഒരു വാചകത്തെ സംബന്ധിച്ച് കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽ ഒരു നിധി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായിരുന്നാലും സകല വിഷയങ്ങളിലും നന്മകൾ പ്രവർത്തിക്കുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന മഖ്ദൂറാത്തുകൾ, അള്ളാഹു തആല തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ ക്ഷമ ലഭിക്കുവാനും എല്ലാം അള്ളാഹുവിൻ്റെ സഹായം കിട്ടാൻ അവനോടായിരിക്കണം തേടേണ്ടത് എന്ന ആശയമാണ് ഇദസ്താൻ തവസ്താൻ ബില്ല എന്നതിൽ അടങ്ങിയിട്ടുള്ളത്. ആ വിധത്തിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകുവാൻ അള്ളാഹു തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ റിയാദു സ്വാലിഹീൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാന്യനായ മുജീബ് സ്വലാഹി.
3: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിന്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
0: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
3: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
0: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷേ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമിലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
3: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
0: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹം ആയിരുന്നു. അപ്പൊ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
3: നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു. കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു.
0: അതാണ് ഈ ഇങ്ങനത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായൊരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കുവാൻ കൂടി നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
3: അതെ,
0: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത, മാഷാല്ലാ.
3: എടുത്തേ, ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹിൻ്റെ കലാമാണല്ലോ.
0: അതെ,
3: അള്ളാഹിൻ്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിൻ്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് നമുക്കിപ്പോൾ നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നു എന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിലാണ് നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാനിൻ്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിൻ്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങളുടെ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവനെ തുറന്നു കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
0: യെസ്, എക്സാക്ട്ലി.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ.
5: അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന ഉണ്ടാവാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന തലവേദനയാണ് മൈഗ്രെയിൻ. ലോകത്ത് 9 in 1 മൈഗ്രെയിൻ ഉണ്ട് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. അതിൻ്റെ ലക്ഷണം കാര്യമായിട്ട് വരുന്നത് തലവേദന, ഓക്കാനം, ഛർദി എന്നിവയാണ്. സാധാരണ തുടക്കത്തിൽ നല്ല വിശപ്പും ദാഹവും കൂട്ടുവായിടലും ഒക്കെ ഉണ്ടാവും. അതിനുശേഷം നമ്മുടെ ഒരു കണ്ണിൻ്റെ മുൻപിൽ പ്രത്യേക രീതിയിലുള്ള വെളിച്ചം പായുന്ന പോലെ തോന്നാം, കണ്ണിരിട്ടാവുന്ന പോലെ തോന്നാം, പല ഡിസൈനുകളിലും മിന്നിമറിയുന്ന പോലെ, വെളിച്ചം മിന്നിമറിയുന്ന പോലെയൊക്കെ തോന്നാം. അതിനുശേഷം ശക്തമായ തലവേദനയും ഛർദിയും ഓക്കാനും ഒക്കെ ഉണ്ടാവും. ഈ തലവേദനയുടെ കൂടെ തന്നെ ഉണ്ടാവാറുള്ളതാണ് ശബ്ദം, വെളിച്ചം എന്നിവ കേൾക്കുമ്പോഴുള്ള വളരെ പ്രയാസം, ഫോട്ടോഫോബിയ, ഫോണോഫോബിയ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. സാധാരണഗതിയിൽ ഉറക്കം അളക്കുക, ഒരുപാട് വിശക്കുക, ദൂരയാത്ര

0: ബാഹ്യമായിട്ട് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. അതോടൊപ്പം തന്നെ പോഷകക്കുറവ്, ഉറക്കക്കുറവ്, ഹോർമോണിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ട് മൈഗ്രെയിൻ ഉണ്ടാവാം. മൈഗ്രെയിൻ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ തുടർച്ചയായിട്ട് തലവേദന വരികയും അത് ജീവിതത്തെ തന്നെ ബാധിക്കുകയും ചെയ്യാനുള്ളൊക്കെ ഒരു സാധ്യതയുണ്ട്. ചില അപൂർവം ചില സമയങ്ങളിൽ തളർവാദം വരെ വരാം. എല്ലാ മൈഗ്രെയിനും എല്ലാ തലവേദനയും മൈഗ്രെയിൻ ആയിക്കൊള്ളണമെന്നില്ല. ചില മൈഗ്രെയിനുകൾ, ചില തലവേദനകൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുലർച്ചെ തലവേദന കൊണ്ട് എണീക്കുക, ഛർദ്ദിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അസാധാരണമായ തലവേദന, നമ്മൾ സാധാരണ ഉണ്ടാകുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള തലവേദന, അതിശക്തമായ തലവേദന, നല്ല തലവേദന, പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് വരുന്ന തലവേദന, നമ്മൾ സാധാരണ വരുന്ന തലവേദനയല്ല, ഇതിലെന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ തലവേദനയുടെ കൂടെ അപസ്മാരമോ അല്ലെങ്കിൽ ഒരു ഭാഗം ചെറിയ രീതിയിൽ തളരുക, അല്ലെങ്കിൽ ചുണ്ട് കൂടിപ്പോവുക, അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള നാഡീസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറെ, വിദഗ്ധ ഡോക്ടറെ കാണിച്ച് പരിഹാരം തേടേണ്ടതാണ്.
1: يا من يرى ما في الضمير ويسمع انت المعد لكل
2: ചൈനീസ് വിഭവങ്ങളും അറേബ്യൻ ഫുഡും തായ് ഭക്ഷണ വിശേഷങ്ങളും ഒക്കെ പരസ്യവാചകങ്ങളിൽ നിന്ന് കേൾക്കുമ്പോൾ അതുള്ള ഹോട്ടലുകൾ തേടി കുടുംബസഹിതം നാം പോകാറുണ്ട്. ഭക്ഷണം കഴിക്കും മുമ്പ് എല്ലാ ഭക്ഷണങ്ങളും ഒന്നിച്ചു വെച്ച് ഫോട്ടോ എടുത്ത് അത് കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. കുടുംബ ഗ്രൂപ്പുകളിൽ ഇത് പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കുന്നുണ്ടോ, ആ ഭക്ഷണം കഴിക്കാൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ കഴിയാത്ത പലരും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ലാത്ത പല കുടുംബങ്ങളും അതിലുണ്ട്. അത്തരം ഭക്ഷണങ്ങൾ പാകം ചെയ്യാൻ അറിയാത്ത കുടുംബിനികളുള്ള വീടുകൾ അതിലുണ്ട്. നമ്മൾ സ്വയമുണ്ടാക്കിയതോ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതോ ആയ ഭക്ഷണങ്ങളുടെ ഫോട്ടോകൾ മുഴുവൻ കുടുംബ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും അത് നൊമ്പരങ്ങൾ കൈമാറുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു പുതിയ ജീവിത സമീപനത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് പറ്റണം. കുടുംബ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സഹപ്രവർത്തകരുള്ള ഗ്രൂപ്പുകളിലുമൊക്കെ പോസ്റ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോകളും വീഡിയോകളുമൊക്കെ നമ്മുടെ സാമൂഹിക പരിസരത്തുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥകളെക്കുറിച്ചുള്ള കൃത്യമായ അറിവും ബോധ്യവും ഇത്തരം പല കാര്യങ്ങളിൽ നിന്നും നമ്മെ വിലക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് വളരെ ഗൗരവതരമായ ഒരു ചിന്തക്ക് ഇത്തരമൊരു മേഖലയിൽ നാം സന്നദ്ധമാവുകയാണെങ്കിൽ അത് പുതിയ തിരിച്ചറിവും തിരുത്തലും നൽകുന്ന ഒരു ദൗത്യമായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
3: ഇനി പീസ് ടൈമിലേക്കല്ലേ പോകേണ്ടത്?
4: യെസ്.
3: എന്നാൽ ഇന്നത്തെ പീസ് ടൈം ശ്രദ്ധിക്കാം. ഉമ്മ ഇടയ്ക്ക് വീട്ടിൽ ആരും ഇല്ലാത്ത സമയം ഞാൻ മോയുടെ ഒരു പഴയ ഫോൺ വീട്ടിലുള്ളതെടുത്ത് അതിൽ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്ത് ഓപ്പണാകുന്നതും ഓഫാകുന്നതും മനസ്സിലാക്കി കൊടുത്തു. കാരണം ഉമ്മക്ക് ടച്ച് ഫോൺ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വായിക്കാൻ എഴുതാനും അറിയില്ല. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉമ്മ പീസ് റേഡിയോ ഒഴിവാക്കിയിട്ടില്ല. നെറ്റ് തീരുമെന്ന മെസ്സേജ് വരുമ്പോൾ തന്നെ ഉമ്മ എന്നെ വിളിക്കും. ഉമ്മ പറയാറുള്ളത് ഒരാൾ വീട്ടിലുള്ള പോലെയാണ് അതെന്നും എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്നുമാണ്. വേറൊരു കാര്യം എന്നത് ചെറിയ മോൻ പോയി ഉമ്മക്ക് ജമീൽ കൂടി ഡൗൺലോഡ് ചെയ്ത് എല്ലാം പഠിപ്പിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നീ എൻ്റെ കൂലിയൊക്കെ അടിച്ചു മാറ്റിയല്ലോ എന്ന്. ഞാൻ കരുതിയത് ഉമ്മ ഇത് യൂസ് ചെയ്ത് ഒന്ന് പഠിച്ചതിന് ശേഷം അടുത്തതിലേക്ക് പോകാമെന്നായിരുന്നു. നന്മയിലേക്ക് പോകാൻ താമസം പാടില്ല എന്നതും നമ്മളെക്കാൾ ചില കാര്യങ്ങൾ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നും മനസ്സിലായി. ഓണാക്കുമ്പോൾ എന്തെങ്കിലും ഉമ്മക്ക് പിടികിട്ടാതെ ഉണ്ടാകുമ്പോൾ ഉമ്മ മക്കൾ വിളിക്കും, ഒന്നിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞു. എസ് എസ്. എന്തായാലും
4: നല്ലൊരു മാതൃകാപരമായിട്ടുള്ളൊരു കാര്യമാണ്.
3: അതെ,
4: ഇതിലൊരുപാട് സന്ദേശം ഈ ഒരു മെസ്സേജിലുണ്ട്. കാരണം
3: മറ്റുള്ള നമ്മൾ മനസ്സിലാക്കുന്ന സംഗതി എന്താ വെച്ചാൽ, മൊബൈലുകൾ ടച്ച് ഫോണുകൾ തന്നെ ഏകദേശം ആൾക്കാർക്കൊക്കെ ഉള്ളത്, അതിലൊക്കെ നെറ്റും ഉണ്ട്. അപ്പം നമ്മൾ കുടുംബത്തിന് മറ്റൊക്കെ പോകുമ്പോൾ അവരെ മൊബൈലൊക്കെ ഒന്ന് കിട്ടുമ്പോൾ ആർക്കും ഇത് എതിർപ്പൊന്നും ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അറിയാത്തവരുണ്ടാവും. അവരെ മൊബൈൽ നമ്മളിൽ നിന്നെടുത്ത് മൊബൈലൊക്കെ ഉഷാറാണല്ലോ, അത് നോക്കി പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മളായിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താലേ, അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് കേട്ടോക്കൊണ്ടി

0: എന്തായാലും ഇതിപ്പോ കേട്ടിരിക്കാൻ നമുക്ക് സമയമില്ല, നമ്മളിങ്ങനെ പോവാണ്. ഞാനൊക്കെ ഇത് കേൾക്കാറുണ്ട്, ഒരുപാട് പ്രോഗ്രാം ഇതിലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ എടുത്ത് കേട്ടാൽ മതി. നമ്മളെന്ത് ചെയ്യാൻ നിലക്ക് ഇൻസ്റ്റലേഷൻ ബന്ധപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഫാമിലി വിസിറ്റിംഗ് നടക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ സംഭവം ഇതിൽ ചെയ്തിട്ടുണ്ട്. ആ ഉമ്മാക്ക് വേണ്ടി മക്കൾ ചെയ്തു കൊടുത്ത് ഉമ്മ കേൾക്കാൻ തുടങ്ങിയപ്പോ പിന്നെ നിർത്തണില്ല എന്നാണ് ഇപ്പൊ മെസ്സേജിന്റെ ഒരു സാരം.
1: ചില പ്രോഗ്രാമുകളിലൂടെ റേഡിയോയിലേക്കും എത്തിപ്പെടും. ഈ സമ്മർ ക്വസ്റ്റ് അതിന് വലിയൊരിതാണ്. കുട്ടികളിലൂടെ, കുട്ടികൾക്ക് കൂടി റേഡിയോനെ കൂടുതൽ അടുത്തറിയാനൊക്കെ ഉള്ള ഒരു വലിയ വഴിയാണത്. അതോടൊപ്പം നമുക്കറിയാം അറബി ഭാഷ പഠനം തുടങ്ങിയപ്പോൾ അതിൻ്റെതായ അത് ഇഷ്ടപ്പെടുന്ന ആളുകളും ഇതിലൂടെ വേണമല്ലോ എൻട്രി ചെയ്യാൻ. അതേപോലെ ഖുറാൻ കൂടുതൽ നമ്മുടെ 500 ആണെങ്കിലും അങ്ങനെ ഏതും ഒരു എൻട്രി ആയിട്ട് ഇസ്രേഡി വരുമ്പോൾ അത് വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കും.
0: മാത്രമല്ല ആളുകൾ പലപ്പോഴും ഇതിലുള്ള പലതും നല്ല പൈസ കൊടുത്ത് ഉള്ള പരിപാടികളാണ്. ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംവിധാനം കൂടിയും കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യും ആളതിനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഹംസ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, ആർത്തവത്തിൽ നിന്നും ശുദ്ധിയാകുവാൻ എത്ര ദിവസം കാത്തിരിക്കണമെന്നാണ്.
2: ധാരാളം സഹോദരിമാര് അനുഭവിക്കുന്ന ഒരു വിഷമമാണ് ക്രമമായ ആർത്തവ ചക്രം അവർക്ക് ഉണ്ടാകുകയില്ല. ഒരു പക്ഷെ തുടക്കത്തിലൊക്കെ ക്രമം ആയിരിക്കും, പിന്നീട് കുറെ കഴിയുമ്പോൾ ആ ക്രമം താളം തെറ്റുകയും ദിവസങ്ങൾ ചുരുങ്ങുകയോ കൂടുകയോ ഒക്കെ ചെയ്യും. അത് അവരുടെ നമസ്കാരത്തെ ബാധിക്കുന്നു, ഖുർആൻ സ്പർശിക്കുന്നതിനെ ബാധിക്കുന്നു, നോമ്പിനെ ബാധിക്കുന്നു, അതോടുകൂടി മാനസികമായ വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാകുന്നു. ഞാനിപ്പോൾ നിസ്കരിക്കേണ്ട സമയമാണോ, എനിക്ക് നിസ്കരിക്കാൻ പറ്റുമോ, ഞാൻ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടുമോ, ആ കൂടെ ഒരു ആശയക്കുഴപ്പമുണ്ടാകും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കുറഞ്ഞ ആർത്തവ സമയം, കൂടിയ ആർത്തവ സമയം, കുറഞ്ഞ ശുദ്ധി പിരീഡ്, കൂടിയ ശുദ്ധി പിരീഡ് എന്നിനൊക്കെ പ്രത്യേകമായ കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ശുദ്ധി സമയം അഥവാ രണ്ട് ആർത്തവ ചക്രങ്ങൾക്കിടയിലുള്ള ശുദ്ധി സമയം 13 ദിവസമായി കാണുന്ന കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടിയ ആർത്തവ സമയം 15 ദിവസമായി കാണുന്ന ഫുഖഹാക്കളുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള പണ്ഡിതന്മാർ ആ വിഷയമായി കണ്ടത് ശുദ്ധി സമയം, ആർത്തവ സമയം എന്നിവ, അത് കൂടിയ സമയവും കുറഞ്ഞ സമയവും പ്രത്യേകമായ ഒരു ദിവസത്തിൽ എണ്ണത്തിൽ ക്ലിപ്തപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നാണ്. ഒരു പക്ഷെ ചില സ്ത്രീകൾക്കെങ്കിലും ഒരു മാസത്തിൽ 2 തവണ ആർത്തവം ഉണ്ടാകാറുണ്ട്. അവർ ചെയ്യേണ്ടത് ആർത്തവമാണോ എന്ന് ഉറപ്പുവരുത്തുക. ആർത്തവമാണ് എങ്കിൽ ആർത്തവമായി പരിഗണിച്ചുകൊണ്ടുള്ള വിധികളായിരിക്കും. അതൊരു പക്ഷേ ഒരു മാസത്തിൽ 2 തവണ വന്നേക്കാം. ആർത്തവരക്തവും അതല്ലാത്ത ബ്ലീഡിങ്ങും തമ്മിൽ വേർതിരിച്ച് അറിയുവാൻ കഴിയേണ്ടതുണ്ട്. ആർത്തവരക്തം കറുപ്പായിരിക്കും, കട്ടി കൂടിയതായിരിക്കും, ദുർഗന്ധമുണ്ടായിരിക്കും. എന്നാൽ ബ്ലീഡിങ്, ഇസ്തിഹാലത്ത് ആ രൂപത്തിലല്ല, ഇസ്തിഹാലത്ത് ബ്ലീഡിങ് ആണ്. അതുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്നും ഇത്തരം ഒരു ഇസ്തിഹാലത്താണ് എങ്കിൽ അവർക്ക് ആർത്തവ ദിവസം എത്രയുണ്ടായിരുന്നോ അത്രയും ദിവസങ്ങൾ ആർത്തവമായി പരിഗണിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിൽ ബ്ലീഡിങ് ഉണ്ടെങ്കിലും ശുദ്ധി സമയമായി പരിഗണിക്കണം എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അപ്പോൾ സഹോദരിമാർ, ഇത്തരം പ്രശ്നങ്ങളുള്ള സഹോദരിമാർ ചെയ്യേണ്ടത് താൻ അനുഭവിക്കുന്ന പ്രയാസം അത് ആർത്തവമാണോ അല്ലയോ എന്ന് ഉറപ്പിക്കുക. ആർത്തവമാണ് എങ്കിൽ അതിൻ്റെ വിധികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല ആല.
1: ഗർഭിണിയായിരിക്കുമ്പോൾ നഷ്ടപ്പെട്ട നോമ്പുകൾ ഈ റമദാനിന് മുമ്പ് നോറ്റു വീട്ടുവാൻ സാധിച്ചില്ലെങ്കിൽ മുദ്ദ് കൊടുക്കണ്ടേ? അത് എത്രയാണ്? മുദ്ദ് കൊടുത്താൽ പിന്നെ അടുത്ത റമദാനിന് മുമ്പ് നോറ്റു വീട്ടിയാൽ പോരെ? അങ്ങനെ ഒരു വർഷത്തിന് ശേഷമാണ് നോമ്പ് എടുക്കുന്നത് എങ്കിൽ ഇരട്ടി നോമ്പുകൾ എടുക്കേണ്ടി വരുമോ എന്നൊക്കെയാണ് സംശയം.
3: ആരോഗ്യമുള്ള, ശുദ്ധിയുള്ള, ബുദ്ധിയുള്ള ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. ഗർഭിണിയായതുകൊണ്ടും മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ടും ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെട്ട് ഒരാൾ നോമ്പ് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ പൂർണ്ണാരോഗ്യവാനായി തിരിച്ചു വരുന്ന അതുപോലെ തന്നെ കുട്ടിയുടെ ആരോഗ്യത്തിന് നോമ്പ് നോൽക്കൽ പ്രയാസം ഉണ്ടാകാത്ത ഘട്ടം എപ്പോഴാണോ ഉണ്ടാകുന്നത് ആ സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകൾ ഒന്നിച്ച് നോറ്റു വീട്ടുകയാണ് വേണ്ടത്. അല്പാൽപമായും ഒന്നിച്ചുമൊക്കെ നോൽക്കാവുന്നതാണ്. അതിന് മുദ്ദു കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ മറ്റു പ്രായച്ചിത്തങ്ങളൊന്നുമില്ല. നോമ്പ് നോൽക്കാൻ ആരോഗ്യം തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നോൽക്കാതെ ആ നോമ്പിനെ നീട്ടിക്കൊണ്ടുപോകുക എന്നത് അത് ശരിയുമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം.
1: ലുഹർ ബാങ്കിന്റെ സമയം ആകുന്നതിന് മുമ്പ് ജുമയുടെ ബാങ്ക് കൊടുക്കാൻ പറ്റുമോ? 12:42 ലുഹർ സമയം, എന്നാൽ ജുമ 12:40 തുടങ്ങുന്നു.
4: ജുമയും ലുഹറും തമ്മിൽ വ്യത്യാസമുണ്ട്. ജുമ നമസ്കാരം അത് ലുഹറിന് ശേഷമാകണം എന്നൊരു ഷർത്തില്ല. ലുഹറിന് മുമ്പും ജുമ ആകാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ജുമുഅ നമസ്കരിച്ച് മടങ്ങുന്ന ആളുകൾ തങ്ങളുടെ നിഴല് കണ്ടിരുന്നു എന്നും ആ ജുമുഅ നമസ്കാരത്തിന് ശേഷമാണ് അവരുടെ കൈലൂല ഉച്ച ഉറക്കമുണ്ടായിരുന്നതെന്നൊക്കെ ഹദീസിൽ വായിക്കാം. ദുഹറിൻ്റെ സമയത്ത് തന്നെ ജുമുഅ നിർവഹിക്കണം എന്നില്ല, ചില പണ്ഡിതന്മാർക്ക് അങ്ങനെ വീക്ഷണമുണ്ട്, ശരിയാണ്. പക്ഷേ എന്നാലും തെളിവുകൾ നോക്കുമ്പോൾ ദുഹറാകുന്നതിന് മുമ്പ് ജുമുഅ നിസ്കരിക്കാവുന്നതാണ് ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ അതിൽ തെറ്റില്ല. എന്നാൽ ജുമുഅയിൽ പങ്കെടുക്കാതെ ദുഹർ നിസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ദുഹറിൻ്റെ സമയം പ്രതീക്ഷിക്കണം. ദുഹറിൻ്റെ സമയം അത് ഉച്ച തെറ്റിയത് മുതലാണ്, സൂര്യൻ ആകാശമധ്യത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റിയത് മുതലാണ് ദുഹറിൻ്റെ സമയം. അതേസമയം ജുമുഅക്ക് അങ്ങനെ ഒരു തുടക്ക സമയം ഇല്ല, അതിനു മുമ്പും ജുമുഅ ആകാവുന്നതാണ്. വെള്ളിയാഴ്ച ദിവസമാകുമ്പോൾ ജുമുഅയിൽ പങ്കെടുക്കാത്ത ആളുകൾ ദുഹർ നിസ്കരിക്കും. അവർ ദുഹറിൻ്റെ സമയത്ത് പ്രതീക്ഷിക്കണം, എന്നിട്ട് ഉച്ച തെറ്റിയതിന് ശേഷമാണ് അവർ ദുഹർ നിസ്കരിക്കേണ്ടത്. ജുമുഅയിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിൽ ഇളവുണ്ട്. ദുഹറിന് മുമ്പും ജുമുഅ സാധുവാണ്, സഹീഹാണ്. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: സക്കാത്തിൻ്റെ പൈസ കണക്കാക്കുമ്പോൾ ശമ്പളത്തിൽ നിന്നും ഒന്നും ബാക്കിയുണ്ടാകാറില്ല. പിന്നെ നമ്മൾ ചെലവിൽ നിന്നും ആവശ്യം ഏതാണ്, അത്യാവശ്യം ഏതാണ് എന്ന് നോക്കി തരംതിരിക്കണം. ഇതൊഴിവാക്കാൻ വേണ്ടി എല്ലാ മാസവും ശമ്പളത്തിൻ്റെ 2.5% സക്കാത്തായി മാറ്റിവെക്കുന്നതിൽ തെറ്റുണ്ടോ? വളരെ ചെറിയൊരു സംഖ്യയെ ഇങ്ങനെ ആകുമ്പോൾ മാസത്തിൽ വെക്കേണ്ടതുള്ളൂ. പകരം കണക്ക് നോക്കുകയാണെങ്കിൽ ആവശ്യം അത്യാവശ്യം ഒക്കെ നോക്കി ആകെ പ്രയാസമാണ് എന്ന്.
5: ശമ്പളത്തിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളത്തിനുള്ള സക്കാത്ത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് കൊടുക്കേണ്ടത്, എത്ര വലിയ ശമ്പളമാണെങ്കിലും ശരി. പലപ്പോഴും ഈ വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ ചില കൺഫ്യൂഷനുകൾ നിലനിൽക്കുന്നത്, വലിയ ശമ്പളം വാങ്ങുന്നയാളുകൾ ഓരോ മാസവും സക്കാത്ത് നൽകേണ്ടതുണ്ടോ, അതിൽ നിന്നും സക്കാത്തിനുള്ള ഓഹരി മാറ്റിവെക്കേണ്ടതുണ്ടോ എന്നതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ശമ്പളം എന്നത് നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ഉപാധിയാണ്, വരുമാനത്തിൻ്റെ മാർഗമാണ്. വരുമാനത്തിനുള്ള സക്കാത്ത് നമ്മൾ നൽകുന്നത് കൃഷിയാണെങ്കിൽ കൃഷിയെടുക്കുന്ന സമയത്തും ബാക്കിയുള്ള വരുമാനങ്ങളുടേത് വർഷം തികയുമ്പോഴുമാണല്ലോ. വർഷം തികയുന്ന സമയത്ത് നമ്മുടെ അത്യാവശ്യ ചിലവുകളെല്ലാം കഴിച്ച് എത്രയാണ് നമ്മുടെ അക്കൗണ്ടിൽ ബാക്കി നിൽക്കുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നമ്മുടെ മിൽക്കിയത്തിൽ നമ്മുടെ ഉടമസ്ഥതയിൽ ബാക്കിയുള്ളത് എന്ന് നോക്കി വേണം നാം സക്കാത്ത് നൽകേണ്ടത്. അവിടെ ഒരു വർഷം നമുക്ക് ലഭിച്ച ശമ്പളവും നമ്മുടെ ജീവിതത്തിനാവശ്യമായി നമ്മൾ എടുത്തിട്ടുള്ള അത്യാവശ്യം വന്ന ചിലവുകളുമെല്ലാം കഴിച്ച് എത്രയാണോ ബാക്കിയുള്ളത് ആ ബാക്കിയുള്ളതിൻ്റെ 2.5% കൊടുക്കുക തന്നെയാണ് വേണ്ടത്. അതല്ലാതെ ഓരോ മാസവും ശമ്പളത്തിന് സക്കാത്ത് കണക്കാക്കി അതിൽ നിന്ന് മാറ്റിവെക്കലോ അതല്ലെങ്കിൽ അത് കൊടുക്കുകയോ ചെയ്യുക എന്ന് പറയുന്ന രീതി അല്ല യഥാർത്ഥത്തിൽ ശമ്പളവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സക്കാത്തിനുള്ളത്. അത്തരത്തിലുള്ള ചില വസ്വാസുകൾ നമ്മുടെയൊക്കെ നാടുകളിലുണ്ട് എന്നത് ശരിയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് വർഷത്തിലൊരിക്കൽ തന്നെയാണ് ശമ്പളത്തിനുള്ള സക്കാത്തും നൽകേണ്ടത്.
1: കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത് എന്നാണ്.
6: ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, തറയിലിരുന്ന് നിസ്കരിക്കാൻ കഴിയുന്ന ആളുകൾ തറയിലിരുന്ന് തന്നെയാണ് നിസ്കരിക്കാൻ ശ്രമിക്കേണ്ടത്. അതിനും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കസാര പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുവാൻ നല്ലത് എന്നതാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ കസാരകൾ ഉപയോഗിച്ച് നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂടുതലും നിൽക്കുകയും സുജൂദിനും റുക്ഉവിനും വേണ്ടിയാണ് നമ്മൾ, അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കസാര ഉപയോഗിക്കുന്നത് എങ്കിൽ, അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ മടമ്പും സൊഫും ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിലാണ് നിൽക്കേണ്ടത്. കസാര സൊഫിൻ്റെ പുറകിലേക്കാണ് ഇടേണ്ടത്. എന്നാൽ നമ്മൾ ഇരിക്കുകയും സുജൂദും റുക്ഉവും എല്ലാം നമ്മൾ സാധാരണ രൂപത്തിൽ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത് എങ്കിൽ, കസാലയുടെ പുറകിലേക്കാലും സൊഫിൻ്റെ വരയും അതല്ലെങ്കിൽ സൊഫും ഒരേ രൂപത്തിൽ വരുന്ന രൂപത്തിൽ സൊഫിൻ്റെ മുമ്പിലേക്കാണ് കസാര ഇടേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ ഏറ്റവും ശരിയായ നിലപാടായിക്കൊണ്ട് കർമ്മശാസ്ത്ര ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
5: കസാരയിലിരുന്നു നിസ്കരിക്കുക എന്നത് ആധുനിക ലോകത്ത് വന്ന ഒരു പുതിയ നിസ്കാരത്തിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലോ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിലോ ഇത്തരത്തിലുള്ള രീതികൾ സ്വീകരിച്ചു വരുന്നത് ഹദീസുകളിലോ അതല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിലോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇരുന്ന് നിസ്കരിക്കുന്നവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തറയിൽ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ആ രീതിയെ സ്വീകരിക്കുക എന്നതാണ്.
6: ഇനി കാൽമുട്ടുകൾ മടക്കാൻ പ്രയാസമുള്ളത് കാരണത്താലാണ് കസേരയിൽ ഇരിക്കുന്നത് എങ്കിൽ റുക്കോഴിൻ്റെ രീതിയോട് സാദൃശ്യം വരാത്ത രൂപത്തിൽ ഒരല്പം കൂടി കുനിയുന്ന രീതിയും കൈകൾ വെക്കുന്നതിൽ ചെറിയ രൂപത്തിലുള്ളൊരു മാറ്റവും വരുത്തുക എന്നത് ഇത് രണ്ടും അഥവാ റുക്കോഴും അതുപോലെ തന്നെ സുജൂദും രണ്ടും രണ്ടായി കൊണ്ട് തിരിച്ചറിയുവാൻ വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത്തരം ഘട്ടത്തിൽ പറയുന്നത് കാണാം. അഥവാ ഇരുന്ന് നിസ്കരിക്കുമ്പോൾ റുക്കോഴും ഇരുന്നാണ് ചെയ്യുന്നത്, സുജൂദും കസാരയിൽ തന്നെ ഇരുന്നാണ് ചെയ്യുന്നത് എങ്കിലാണ് അവിടെ അത് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. അത്തരം ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൈകൾ അത് മാന്യമായ രൂപത്തിൽ മുട്ടിൽ വെച്ചാലും തൂക്കിയിട്ടാലുമൊക്കെ അത് ശരിയാകുന്നതാണ്. കാരണം ഇതൊരു മസ്അല ഇജ്തിഹാദി എന്നതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ അതിന് പ്രത്യേകിച്ച് തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ റുക്കോഴിൻ്റെ അവസ്ഥയിൽ നിന്ന് രൂപം കൊണ്ട് മാറ്റം വരുന്ന രൂപത്തിലാണ് ഇരുന്നു കൊണ്ട് സുജൂദ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് എന്നതാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്. അല്ലാഹു അഅലം.
1: ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത് തെറ്റല്ലേ? എങ്കിൽ ഇമാം ഞെരിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ചാൽ നിസ്കാരം ബാത്തിലാവുമോ?
4: ഞെരിയാണിക്ക് താഴെ വസ്ത്രം പോവുക എന്നുള്ളത് തെറ്റാണ്, അപരാധാണ്. മാ തഹ്തൽ കഅബൈനി ഫഫിന്നാർ, ഞെരിയാണിക്ക് താഴെ വരുന്ന വസ്ത്രം പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് നരകത്തീയിൽ കത്താനുള്ള വസ്ത്രമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഞെരിയാണിക്ക് താഴെ വസ്ത്രം അത് വരാൻ പാടുള്ളതല്ല. മുസൽമാൻ്റെ വസ്ത്രം അത് നെരിയാണിക്ക് മീതേ ആയിരിക്കണം. ലാ യന്ദുറുല്ലാ ഇലാ മൻ ജറ സൗബഹു ഖുയല, നിഗളിച്ച് അഹങ്കരിച്ച് വസ്ത്രം വലിച്ചു വെക്കുന്നവനിലേക്ക് അല്ലാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല എന്നുള്ളതാണ് ഹദീസിൽ വന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ അത് വലിയ തെറ്റാണ്. എന്നാൽ ഒരാൾ നെരിയാണിക്ക് താഴെ വസ്ത്രമെടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കരിക്കുന്നവൻ്റെ പിന്നിൽ നിസ്കരിച്ചാൽ പിന്നിൽ നമസ്കരിക്കുന്നവരുടെ നമസ്കാരം സാധുവാകും, നിസ്കാരം അനുവദനീയവുമാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ അങ്ങനെയാണ് നിസ്കരിക്കുന്നത് എങ്കിൽ അയാളുടെ പിന്നിൽ നമസ്കരിച്ചു എന്നതിനാൽ നിസ്കാരം ബാത്തിലാകുന്ന അവസ്ഥയില്ല, അസാധുവാകുന്ന അവസ്ഥയില്ല. അതിനർത്ഥം അങ്ങനെയുള്ള ആളുകളായകണം ഇമാമ്മാരെന്നുള്ളതല്ല. അത്തരം ഇമാമ്മാരെ അതിൽ പ്രോത്സാഹിപ്പിക്കണമെന്നില്ല. പിന്നെയോ, അത്തരം ഇമാമ്മാരെ ഉണർത്തി കൊടുക്കണം ഇങ്ങനെ വസ്ത്രധാരണം പാടില്ല എന്നുള്ളത്. മറ്റൊരു വിഷയം, ഇത്തരം ഇമാമ്മാരാണ് അവരുടെ പിന്നിൽ നമസ്കരിക്കാതെ ഇരുന്നാൽ അവർക്ക് പാഠമാവുകയും അവരെ അത് സ്വാധീനിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരവസ്ഥ ഉണ്ട് എങ്കിൽ ആ തിന്മയെ എതിർക്കാൻ അത്തരം സ്വാധീനിക്കുന്നവർ മാറി നിൽക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പം എല്ലാ സാധാരണക്കാരും അങ്ങനെ മാറി എന്ന് വിചാരിച്ചിട്ട് അത്തരം ആളുകളിൽ അത് സ്വാധീനിച്ചോളണമെന്നില്ല. എന്നാൽ അത്തരം വ്യക്തികളെ സ്വാധീനിക്കുന്ന ആളുകളുണ്ടാവും സമൂഹത്തിൽ. അപ്പം അത്തരം ആളുകൾ നിസ്കരിക്കാതിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിസ്കരിക്കുന്നില്ല, അത് നിങ്ങളുടെ ഈ ഒരു തെറ്റ് കാരണത്താലാണ് അത് ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വേള അയാൾ അത് തിരുത്താനും അതിൽ നന്നാകാനും ഇടവരും. അപ്പം അങ്ങനെയുള്ള ആളുകൾ വിട്ടു നിൽക്കുക എന്നുള്ളതല്ലാതെ സാധാരണക്കാരായ ആളുകൾ വിട്ടു നിൽക്കാൻ പാടുള്ളതല്ല. ഇനി ഏതൊരാളും ഈ തിരുത്താൻ കഴിയുന്നവരാകട്ടെ അല്ലാത്തവരാകട്ടെ, ഇത്തരം ഇമാമ്മാരുടെ പിന്നിൽ നിസ്കരിച്ചാൽ അവരുടെയൊക്കെ നിസ്കാരം സാധുവാകും, നിസ്കാരം ശരിയാകും, അതിൽ ഇഷ്കാലില്ല. നമ്മൾ പറഞ്ഞു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദ എല്ലാ ബറിൻ്റെയും പുണ്യാളൻ്റെയും എല്ലാ ഫാജറിൻ്റെയും പിന്നിൽ നമുക്ക് നിസ്കാരം അനുവദനീയമാണ് എന്നുള്ളതാണ്. ഖവാരിജുകളെപ്പോലെ നമ്മൾ തീവ്ര ചിന്താഗതിക്കാരല്ല. ഖവാരിജുകളാണ് വൻപാപം ചെയ്യുന്നവർ, ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് അത്തരം ആളുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള കർക്കശ കടുത്ത നിലപാടുകാർ, അതൊരിക്കലും വിശ്വാസികൾക്ക് പാടുള്ളതല്ല എന്നാണ് ഈ വിഷയത്തിൽ ഉണർത്താനുള്ളത്. അല്ലാഹു അഅലം.
1: മഹ്റം ഇല്ലാതെയുള്ള ഹജ്ജ് സ്വീകാര്യമാണോ എന്നാണ്
4: ഇവിടെ നമ്മുടെ സഹോദരിയുടെ ചോദ്യം. ഒരു മഹ്റമിൻ്റെ സാന്നിധ്യമില്ലാതെ ഹജ്ജിന് പോകുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവിടെ സഹോദരി മനസ്സിലാക്കേണ്ടത് മഹ്റമിൻ്റെ സാന്നിധ്യം ഉണ്ടായില്ല എങ്കിൽ, അതിനാൽ അവർ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അവർ ഒരിക്കലും കുറ്റക്കാരിയാവില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഹജ്ജ് ബാധ്യതയാക്കിയത് വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത് മനിസ്തതാ ഇലൈഹി സബീല, മക്കയിലേക്കുള്ള മാർഗം തരപ്പെട്ടവൻ സാധ്യമായവൻ അവർക്കാണ് ഹജ്ജ് നിർബന്ധം. അപ്പം മഹ്റമില്ല എന്നതിൻ്റെ പേരിൽ അവർ ഹജ്ജ് ചെയ്തില്ല എന്നതിനാൽ അവരൊരിക്കലും കുറ്റക്കാരിയാവില്ല. ഇനി അവർക്ക് ഹജ്ജിന് മഹ്റമില്ലാതെ പോകാമോ? ഹജ്ജ് യാത്രയിൽ അവരോട് കൂട്ടിന് സ്ത്രീകളുടെ ഒരു സംഘമുണ്ട്, അല്ലെങ്കിൽ നിർഭയരായ ഒരു സംഘം അവരോടൊപ്പമാണ് അവരുടെ ഹജ്ജ് യാത്രയെങ്കിൽ അങ്ങനെ ഹജ്ജിന് യാത്ര പോകാം എന്ന് പണ്ഡിതന്മാർ, പൂർവ്വകാലത്തുള്ള പ്രാമാണികരായ പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ത്രീ നിർഭയരായ സുരക്ഷിതരായ തന്നെ സംരക്ഷിക്കുമെന്ന തരത്തിലുള്ള ഒരു സംഘം ആളുകളോടൊപ്പം ഹജ്ജിന് പോവുകയാണെങ്കിൽ പോകാവുന്നതാണ്. അവർക്ക് ഹജ്ജ് അവരുടേത് സാധുവാകും, ശരിയാകും. മഹ്റമില്ലാതെ ഒരാൾ ഹജ്ജിന് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഹജ്ജ് ശരിയാകും, പക്ഷെ ആ യാത്ര കുറ്റകരമാണ് എന്നുള്ളതേ ഉള്ളൂ. ഹജ്ജ് സാധുവാകാത്ത സഹയാകാത്ത വിഷയം വരുന്നില്ല. പക്ഷേ അവരുടെ യാത്രയിൽ ഇപ്പോൾ ഫാമിലികളുണ്ട്, സ്ത്രീകൾ വേറെ ഉണ്ട്, അല്ലെങ്കിൽ നിർഭയരായ ഒരു സംഘം തന്നെ പിന്നെ സംരക്ഷിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഒരു സംഘം, ഒരു ടീം, ഒരു ഹംല അവരോടൊപ്പമാണ് പോകുന്നത് എങ്കിൽ അങ്ങനെ ഹജ്ജിന് പോകാം എന്ന് പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്. വിശിഷ്യ അവരുടെ ഹജ്ജ് നിർബന്ധമായ അവരുടെ ആദ്യത്തെ ഹജ്ജാകുന്ന അവസരത്തിൽ. ഇതാണ് സഹോദരിയുടെ ആ വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.
1: വിവാഹമോചിതായ സ്ത്രീ ഇദ്ദേഹയിൽ പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്?
4: അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് വൽ മുത്തല്ലഖാത്തി യതറബ്ബസ് നബി അംഫുസിഹിന്ന സലാസത ഖുറൂ. വിവാഹമോചിതകൾ ദീക്ഷാകാലം ആചരിക്കേണ്ടത്, ഇദ്ദ ആചരിക്കേണ്ടത് മൂന്ന് ശുദ്ധികാലമാണ്, അല്ലെങ്കിൽ മൂന്ന് ആർത്തവകാലമാണ്. അപ്പം മൂന്ന് ശുദ്ധികാലം, മൂന്ന് ആർത്തവകാലം. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ആർത്തവത്തെയാണ് പരിഗണിക്കേണ്ടത്, ശുദ്ധിയാണ് പരിഗണിക്കേണ്ടത്. രണ്ടഭിപ്രായവും മാനിച്ചാൽ രണ്ടിലൊന്ന് അതാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ശുദ്ധികാലം എത്ര, ആർത്തവകാലം എത്ര, അത് നോക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു നിർണിത സമയം കൃത്യത ഇല്ല എങ്കിൽ അവരുടെ കുടുംബത്തിൽ സ്ത്രീകൾക്ക് കൃത്യത മനസ്സിലല്ലേ, അത് നോക്കാൻ പറ്റും. അവരെപ്പോലുള്ളതായ സ്ത്രീകളുടെ പതിവ് എങ്ങനെയാണ്, ആ പതിവിനെ പരിഗണിച്ചാൽ മതി. സാധാരണ സ്ത്രീകൾക്ക് ഋതുരക്തമുണ്ടാകുന്ന ഒരു പതിവുണ്ട്, അത് അതിനേക്കാൾ കൂടുതൽ സ്ത്രീകളും അങ്ങനെയാണ്. പിന്നെ അവരുടെ കുടുംബത്തിലെ സ്ത്രീകൾ, ഇതിലൊക്കെ കൃത്യതയുള്ള സ്ത്രീകൾ, ആ ഒരു പിന്നെ പരിഗണന അതിൽ പുലർത്തിയിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. ഇതാണ് അതിൽ ഉണർത്താനുള്ളത്. അല്ലാഹു ആലം.
1: അറഫ നോമ്പ് ദുൽഹിജ്ജ 9-നല്ലേ, അപ്പോൾ കേരളത്തിൽ 26-നോ 27-നാണോ എന്നാണ്.
2: സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ചോദ്യം അതിന്റെ കേന്ദ്ര ബിന്ദു, ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ്, പെരുന്നാൾ, അതേപോലെ തന്നെ അറഫ നോമ്പ് ഇതൊക്കെ നിർവഹിക്കേണ്ടതുണ്ടോ? അതല്ല, ഓരോ ദേശത്തുകാരും ഓരോ മത്താലിയ അതിന്റെ ഉടമകളും അവർ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നോമ്പും പെരുന്നാളും അറഫ നോമ്പും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് അറഫ നോമ്പിനായിരുന്നാലും പെരുന്നാളുകൾക്കായിരുന്നാലും റംളാ നോമ്പിനായിരുന്നാലും ഒക്കെ സമം തന്നെയാണ്. ആ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഏറ്റവും ശരിയായ വീക്ഷണം ഓരോ നാട്ടുകാരും, ഇപ്പോൾ കേരളക്കാര് കേരളത്തിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, സൗദി അറേബ്യയിൽ അവിടെ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അതുതന്നെയാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ പറഞ്ഞ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. എന്നാൽ അറഫ നോമ്പ് അത് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യലാണല്ലോ, അതുകൊണ്ട് അവര് അറഫയിൽ നിൽക്കുന്ന വേളയിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അതും പ്രായോഗികമല്ല. കാരണം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതേ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്നും കിഴക്കോട്ട് പോകുമ്പോൾ ഏറ്റവും കിഴക്കായി ഭൂപടത്തിൽ നമ്മൾ കാണുന്നത് ഫിലിപ്പീൻസാണ്. അവരും സൗദി അറേബ്യ 5 മണിക്കൂറിലധികം വ്യത്യാസമുണ്ട്. ഏറ്റവും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യമാണ്. അവരും സൗദി അറേബ്യയും തമ്മിൽ അഥവാ ധാരാളം മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഓരോ നാട്ടുകാരും അല്ലെങ്കിൽ ഓരോ മത്താലയിന്റെ ഉടമകളും ആ നാട്ടിന്റെ അടിസ്ഥാനത്തിൽ, ഉദയസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് നോമ്പ്, പെരുന്നാൾ, അറഫ നോമ്പ് എല്ലാം നിർവഹിക്കേണ്ടത്.
1: ഇമാമിന്റെ കൂടെയാണോ ഫാത്തിഹ ഓതേണ്ടത് അതോ ശേഷമോ എന്നാണ്.
6: ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ വന്ന രണ്ട് ഹദീസുകൾ ഇവിടെ തന്നെ എടുത്തു കൊടുത്തിട്ടുമുണ്ട്. മൻകാന ലഹു ഇമാമുൻ ഫഖിറാഅത്തുൽ ഇമാമി ഖിറാഅത്തുൻ ലഹു ഔ ലഹു ഖിറാഅ, ആർക്കെങ്കിലും ഇമാമുണ്ട് എങ്കിൽ ഇമാമിൻ്റെ കൂടെയാണ് നമസ്കരിക്കുന്നത് എങ്കിൽ ആ ഇമാമിൻ്റെ ഖിറാഅത്ത് അത് അവനും കൂടിയുള്ള ഖിറാഅത്താണ് എന്ന ഒരു ഹദീസ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്ന ആളുകളെ വിലക്കിക്കൊണ്ട് ലാ തഫ്അലു, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഇല്ല അൻ യഖ്റഅ അഹദുക്കും ബിഫാത്തിഹത്തിൽ കിതാബ്, നിങ്ങളിൽ ഒരാൾ ഫാത്തിഹ മാത്രം ഓതട്ടെ, കാരണം ഫഇന്നഹു ലാ സ്വലാത്ത, അവന് ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ അവന് നമസ്കാരമില്ല
7: കിതാബ്, ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ ഓതാത്തവന് നമസ്കാരമില്ല എന്ന് പറയുന്ന ഒരു ഹദീസ്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് ഫാത്തിഹ മാത്രം ഓതിയാൽ മതി, ബാക്കിയുള്ളതൊന്നും ഓതണ്ട എന്നാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണ്, ഇതിലേതാണ് ശരി എന്നതാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ രണ്ട് പ്രമാണങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം വരുന്നത് എങ്കിൽ ആ രണ്ട് പ്രമാണങ്ങളെ തമ്മിൽ ജംഅ് ചെയ്യാൻ പറ്റുമോ എന്നതാണ് ഒന്നാമതായി നോക്കേണ്ടത്. രണ്ടും കൂടി ഒരുമിപ്പിക്കാൻ ഇതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, അതിൻ്റെ ഉദ്ദേശം ഇന്നതാണ്, രണ്ടും കൂടി യോജിപ്പിച്ച് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. ഇവിടെ രണ്ടും കൂടി യോജിപ്പിക്കാൻ കഴിയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് തൻ്റെ പിറകിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് വിരോധിച്ചു എന്ന് പറഞ്ഞത് ഫാത്തിഹ അല്ലാത്ത മറ്റു വിശുദ്ധ ഖുർആൻ പാരായണമാണ്. അപ്പോൾ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഇമാമിൻ്റെ കൂടെ വേറൊരാൾ ഓതാൻ പാടില്ല, അതാണ് തടഞ്ഞത്. എന്നാൽ ഫാത്തിഹ ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ളതാണ് എന്ന് ഈ ഹദീസ് കൊണ്ടും വേറെ പല ഹദീസുകൾ കൊണ്ടും തെളിഞ്ഞ സ്ഥിതിക്ക് സൂറത്തുൽ ഫാത്തിഹ ഓരോ റക്അത്തിലും നിർബന്ധമായിട്ടും ഇമാമും മഅ്മൂമും എല്ലാം ഓതണം എന്ന് പറയുന്ന അഭിപ്രായമാണ് ഏറ്റവും ശരിയായിട്ടുള്ളത്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അല്ലാഹു അഅലം.
1: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹജ്ജ് 9 വരെ നോമ്പ് എടുത്തതിന് തെളിവുണ്ടോ എന്നാണ്.
2: ദുൽഹജ്ജ് മാസം ആദ്യ ദിനങ്ങൾ 1 മുതൽ 10 വരെ, അല്ലെ ഹജ്ജ് കഴിയുന്നത് വരെയുള്ള ദിവസം അതീവ ശ്രേഷ്ഠതയുള്ള ദിവസമാണ്. വൽ ഫജ്രി വലിയാലിൻ അഷർ, 10 ദിനങ്ങൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖസമു ചെയ്തിരിക്കുന്നത് ദുൽഹജ്ജ് മാസത്തിലെ 10 ദിവസങ്ങളെ കൊണ്ടാണ് എന്ന് തഫ്സീറുകളിൽ കാണുവാൻ സാധിക്കും. ആ ദിനങ്ങളിൽ ഉള്ള അമലുൻ സ്വാലിഹാത്ത് മറ്റു ദിനങ്ങളിലുള്ള സൽപ്രവർത്തനങ്ങളെക്കാൾ പ്രതിഫലാർഹമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഹാദിൽ അയ്യാം. ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് മറ്റ് ദിനങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹജ്ജിൻ്റെ ദിനങ്ങൾ ഉൾക്കൊള്ളുന്ന ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 ദിനങ്ങളിൽ പരമാവധി എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുക. അത് ദിക്ര്, തക്ബീറുകൾ, തഹ്ലീലുകൾ, തഹ്മീദുകൾ, അറഫാ ദിവസത്തിലുള്ള നോമ്പ്, ഇതൊക്കെ ഈ സൽപ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. എന്നാൽ 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് അനുഷ്ഠിക്കൽ അത് ബിദ്അത്തായിത്തീരുന്നുണ്ടോ? ചില ആളുകൾ അത് ബിദ്അത്താണ് എന്ന് ധരിക്കാറുണ്ട്. 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ആ വിഷയമായൊരു ചോദ്യം ചോദിക്കപ്പെടുന്നുണ്ട്, ദുൽഹജ്ജ് മാസത്തിലെ നോമ്പ് അത് ബിദ്അത്താണോ എന്നത്. അദ്ദേഹം പറയുന്ന അത്തരം പറയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്നാണ്. ദുൽഹജ്ജ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ സുന്നത്തായ കാര്യമാകുന്നു. അതിന് അദ്ദേഹം തെളിവ് കൊടുക്കുന്നത് ഈ ദിവസങ്ങൾ ചെയ്യുന്ന അമലും സ്വാലിഹാത്തിന് മറ്റു ദിനങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുന്നു. അവിടെ അമലും സ്വാലിഹാത്തിൽ നോമ്പും ഉൾപ്പെടും. അപ്പോൾ അതുകൊണ്ട് 1 മുതൽ 9 വരെ നോമ്പ് നോൽക്കൽ പുണ്യകരമാണ്, ശ്രേഷ്ഠകരമാണ്. മാത്രമല്ല മുൻഗാമികളൊക്കെ അപ്രകാരം ചെയ്തിരുന്നു എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, തബിഈങ്ങൾപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ, മുജാഹിദ്, അതാ ഇബ്നു അബി റബാഹ്, ഹസൻ ബസ്രി, ഖത്താദ ഇബ്നു ദഅമ സദൂസി, അവരൊക്കെ അപ്രകാരം ചെയ്തിരുന്നു ഈ ഹദീസുകളുടെ പിൻബലം വെച്ചുകൊണ്ട്. എന്നാൽ നേരത്തെ ചോദ്യത്തിൽ ഉന്നയിക്കപ്പെട്ടത് ദുൽഹജ്ജ് 9-ന്റെ ശ്രേഷ്ഠതയാണ്. ദുൽഹജ്ജ് 9-നുള്ള നോമ്പ് കഴിഞ്ഞു പോയ
8: അടുത്തത് നമുക്കൊരു ഇമ്പമാർന്ന ഒരു ഗാനം കേൾക്കാം. സ്വരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. 6 മണ്ണിൻ്റെ ജന്മികളല്ലോ എന്ന ഒരു പാട്ടുമായി സ്വരം.

0: മാഷല്ല, സംഗീതത്തിൻ്റെ സംഗീത ഉപകരണം കണ്ടൊന്നും അകമ്പടിയില്ലാതെ തട്ടുപൊളിപ്പൊന്നുമില്ലാത്ത അല്ലേ, അങ്ങനെയാണല്ലോ ഇപ്പോൾ പറയൽ. അതില്ലാത്തൊരു നല്ല പാട്ടാണ് കേട്ടത്.
1: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് റേഡിയോയിൽ ഇനി സ്റ്റാർ ക്വസ്റ്റ്, വിസ്ഡം ബാലവേദി കുരുന്നു കൂട്ടുകാർക്ക് വേണ്ടി പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന അവരുടെ സർഗ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനും പ്രോത്സാഹനം നൽകുന്നതിനു വേണ്ടി ഒരുക്കുന്ന സ്റ്റാർ ക്വസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മനോഹരമായ അനുഭവങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളുമാണ് സ്റ്റാർ ക്വസ്റ്റിന്റെ ഓരോ എപ്പിസോഡുകളും ഓരോ വീടകങ്ങളിലും നമുക്ക് സമ്മാനിക്കാറുള്ളത്. സമാനമായ ഒരു എപ്പിസോഡിലേക്ക് നമ്മളുടെ കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകൾ, പാട്ടുകൾ, കഥകൾ, പ്രസംഗങ്ങൾ എല്ലാം അടങ്ങുന്ന മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരെയും, കുരുന്നുകളെയും കുടുംബാംഗങ്ങളെയും ഈ ശബ്ദത്തിന് കാതോർക്കുന്ന മുഴുവൻ ആളുകളെയും സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഈ എപ്പിസോഡിൽ ആദ്യമായി നമ്മൾ കേൾക്കുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി മുജാഹിദ് ഇബ്നു ജമാൽ അവതരിപ്പിച്ച വളരെ മനോഹരമായ ഒരു ഗാനമാണ്.

മാഷാഅല്ലാ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലുള്ള മുജാഹിദ് ഇബ്നു ജമാൽ അവതരിപ്പിച്ച വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരു ഗാനമാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ കേട്ടിട്ടുള്ളത്. നമ്മുടെ കുരുന്നുകളുടെ വളരെ മനോഹരമായ, സന്തോഷകരമായ, നമ്മുടെ മനസ്സിന് ഏറെ ഇമ്പം നൽകുന്ന പരിപാടികളിലൂടെയാണ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡുകൾ മുന്നോട്ടു പോകുന്നത്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നു പാലക്കാട് ജില്ലയിലെ വേലിക്കാട് പ്രദേശത്തുള്ള AUP സ്കൂൾ രണ്ടാം തരം വിദ്യാർത്ഥി ബാസിം ഹനാൻ അവതരിപ്പിച്ച മനോഹരമായൊരു ഗാനം.

0: മാഷാ അല്ലാ. മുണ്ടൂർ AUP സ്കൂൾ രണ്ടാം തരം വിദ്യാർത്ഥി ബാസിം ഹനാൻ അവതരിപ്പിച്ച മനോഹരമായ ഗാനമാണ് സ്റ്റാർ ക്വസ്റ്റിൽ ഇപ്പോൾ നമ്മൾ കേട്ടത്. സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നത് വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി തഹാനി അബ്ല അവതരിപ്പിക്കുന്ന ഒരു മനോഹരമായ പ്രസംഗമാണ്.
1: സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. പ്രിയ കൂട്ടുകാരെ, വൻപാപങ്ങൾ ഏഴാണല്ലോ. അതിൽ ഏറ്റവും വലിയ ഷിർക്കിനെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ഷിർക്ക്? അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുക. നോക്കൂ, ആരാണ് ആകാശഭൂമിയുടെ ഉടമസ്ഥൻ? ആരാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത്? ഇതിനെല്ലാം ആകെ ഒരേ ഒരു ഉത്തരം, അല്ലാഹു, അവൻ മാത്രം. നിങ്ങൾക്കറിയാമോ, മനുഷ്യർ ചിലർ ബിംബങ്ങളോടും ചിലർ ജീവിച്ചിരിക്കുന്നവരോടും ചിലർ മരിച്ചുപോയവരോടും പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് എത്രയോ മനുഷ്യന്മാരുണ്ട്, പല ഭാഷകളിലും പല സ്ഥലത്തിൽ നിന്നും. ആ കൂട്ടത്തിൽ ചിലർ ഉറക്കെ പ്രാർത്ഥിക്കുന്നു, ചിലർ വളരെ പതുക്കെ പ്രാർത്ഥിക്കുന്നു. ഇതിനൊക്കെ വേർതിരിച്ച് കേട്ട് ഉത്തരം നൽകാൻ ആർക്കാണ് കഴിയുക? ജീവിച്ചു പോയ ആളുകൾക്ക് കഴിയുമോ? ഇല്ല, ഒരിക്കലുമില്ല. അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ. കാരണം അവനാണ് ഈ ലോകം സൃഷ്ടിച്ചത്. എല്ലാം അറിയുന്നവനും എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് അവൻ. നിശ്ചയമായി ഷിർക്ക് മഹാ അക്രമമാണ്. സൂറത്തുൽ നിസായിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, തന്നോട് പങ്കു ചേർക്കുന്നവൻ അള്ളാഹു ഒരിക്കലും പൊറുക്കുകയില്ല. വേറെ എന്ത് തെറ്റ് ചെയ്താലും അള്ളാഹു അത് പൊറുത്തു തരും. ഇതിന് നാം വിശ്വാസികളായ നാം ഓരോരുത്തരും അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക, അവൻ്റെ പ്രതിഫലം മാത്രം നാം ആഗ്രഹിക്കുക. ഇഹലോകത്തും പരലോകത്തും നമ്മളെ രക്ഷിക്കാൻ അള്ളാഹു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.
0: നമ്മുടെ വിശ്വാസരംഗത്ത് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിയാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരി വളാഞ്ചേരി MES സെൻട്രൽ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനി തഹാനി അബ്ല മനോഹരമായ പ്രസംഗം സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നിർവഹിച്ചിട്ടുള്ളത്. നമ്മുടെ മക്കളിലെല്ലാം വിവിധങ്ങളായ കഴിവുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. ആ കഴിവുകളെ നന്മയുടെയും നേരിൻ്റെയും വഴിയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് കൃത്യമായ ദിശ പകർന്നു നൽകുന്നതിനു വേണ്ടി കുരുന്നു പ്രതിഭകൾക്കായി വിസ്ഡം ബാലവേദി പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ ഇനി നമ്മൾ കേൾക്കുന്നു മലപ്പുറം ജില്ലയിലെ പുഴക്കാട്ടിരി ALP സ്കൂളിലെ 3ാം തരം വിദ്യാർത്ഥിനി മിൻഹ സഹല അവതരിപ്പിച്ച ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്.
2: പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കൊച്ചു കഥയാണ്. നമ്മുടെ ആദി നബി ആരാണ്? ആദം അലൈഹിസലാം. ആദം അലൈഹിസലാമയെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കിയ കഥയാണ് ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഈ കാണുന്ന പ്രപഞ്ചം സൃഷ്ടിച്ചു. അങ്ങനെ അല്ലാഹു ഭൂമിയിൽ നിന്നും കളിമണ്ണ് കൊണ്ടുവരാൻ മലക്കുകളോട് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു ഒരു മനുഷ്യരൂപം ഉണ്ടാക്കി, അവനെ ആദം എന്ന് വിളിച്ചു. ഇത് കണ്ട് ഇബിലിസ് അത്ഭുതപ്പെട്ടു. അല്ലാഹു എല്ലാ മലക്കുകളോടും ആദം നബി അലൈഹിസലാമയ്ക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും അതനുസരിച്ചു, ഇബിലിസ് ഒഴികെ. തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച ആദമിന് സുജൂദ് ചെയ്യുകയോ? ഞാനാണ് അവനേക്കാളും ക്വേമൻ, ഇബിലീസ് പറഞ്ഞു. അല്ലാഹു ഇത് കേട്ട് കോപിച്ചു. അല്ലാഹു ഇബിലീസിനെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. അന്നു മുതൽ അവനെ ഷെയ്ത്താൻ എന്നു വിളിച്ചു. ഷെയ്ത്താൻ മനുഷ്യരെ വഴിതെറ്റിക്കാൻ അവസരം കാത്തിരുന്നു. ആദം നബി അലൈഹിസലാം സ്വർഗത്തിൽ നല്ല സന്തോഷത്തോടെ ജീവിച്ചു. അല്ലാഹു അദ്ദേഹത്തിനു ഒരു ഇണയെ നൽകി. ഹവ്വ എന്ന് അവർക്ക് പേരിട്ടു. അവ സന്തോഷത്തോടെ ഇണകളായി ജീവിച്ചു. ഷെയ്ത്താൻ അപ്പോഴും പകയും കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അള്ളാഹു ആദം നബി അലൈഹിസലാമയ്ക്ക് സ്വർഗത്തിലെ ഒരു പഴം മാത്രം വിലക്കിയിരുന്നു. അതായത് ബാക്കിയുള്ള എല്ലാ ഫലവർഗങ്ങളും കഴിക്കാൻ അദ്ദേഹത്തിനു അള്ളാഹു അനുവാദം നൽകിയിരുന്നു. ഷെയ്ത്താൻ അവർ സ്വർഗത്തിൽ നിന്നും പുറത്താക്കാൻ ഒരു സൂത്രം പ്രയോഗിച്ചു. ആദമിനെയും ഹവ്വായിനെയും ആ വിലക്കപ്പെട്ട പഴം കഴിക്കാൻ ഷെയ്ത്താൻ പ്രോത്സാഹിപ്പിച്ചു. ഷെയ്ത്താൻ്റെ വാക്കുകൾ കേട്ട് അവർ ആ പഴം കഴിക്കുകയും വൈകാതെ അവർക്ക് തെറ്റു മനസ്സിലാക്കുകയും ചെയ്തു. കുറ്റബോധം കൊണ്ട് അവർ വിഷമിച്ചു. അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഓർത്ത് ഭയപ്പെട്ടു. ഇതറിഞ്ഞ അള്ളാഹു കോപിച്ചു, അവരെ സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. അവർ വളരെയധികം വിഷമിച്ചു ഭൂമിയിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, ഇങ്ങനെയാണ് ആദം നബി അലൈഹിസലാം സ്വർഗത്തിൽ നിന്നും

മാഷാ അല്ലാ. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്ക് സമീപമുള്ള പുഴക്കാട്ടിരി പ്രദേശത്തെ ALP സ്കൂളിലെ മൂന്നാം തരം വിദ്യാർത്ഥിനി മിൻഹ സഹല അവതരിപ്പിച്ച ഗാനമാണ് സ്റ്റാർകോസ്റ്റ് പരിപാടിയുടെ ഈ എപ്പിസോഡിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. സ്റ്റാർകോസ്റ്റിൻ്റെ ഈ എപ്പിസോഡ് തുടരുമ്പോൾ തൃശൂർ ജില്ലയിലെ കുറഞ്ഞിയൂർ പ്രദേശത്തുള്ള ആയിഷ ദിയ രാജ സീനിയർ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ആയിഷ ദിയ അവതരിപ്പിച്ച ഗാനം കേൾക്കാം.

കൽപ്പിച്ചു റസൂലേ പട്ടിണിയില്ലാത്ത നാട് തിട്ടമായി പുലർന്നിടുവാൻ ഉള്ളവനെ സക്കാത്ത് കൽപ്പിച്ചു.

മാഷാല്ലാ, മനോഹരമായ മറ്റൊരു ഗാനം കൂടി കേൾക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ആയിഷ ദിയ തൃശൂർ ജില്ലയിലെ കുറഞ്ഞിയൂർ പ്രദേശത്തുള്ള നമ്മുടെ കൂട്ടുകാരിയാണ്. രാജ സീനിയർ

സ്കൂളിലെ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ആയിഷ ദിയ അവതരിപ്പിച്ച ഗാനമാണ് സ്റ്റാർ ക്വസ്റ്റിൽ നമ്മൾ കേട്ടത്. സ്റ്റാർ ക്വസ്റ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് അതിന്റെ സമാപനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളുടെ മക്കളുടെ മനോഹരമായ കഥകൾ, ഗാനങ്ങൾ, പ്രസംഗങ്ങൾ എല്ലാം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷകരമായ ഒരു എപ്പിസോഡ് അതിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്റ്റാർ ക്വസ്റ്റ് നമ്മളുടെ കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി വിസ്ഡം ബാലവേദി പീസ് റേഡിയോ വഴി നടപ്പാക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ്. രക്ഷിതാക്കൾ നമ്മളുടെ മക്കളെ ഈ പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ, പ്രത്യേകിച്ചും നമ്മളുടെ വിദ്യാഭ്യാസ സംവിധാനം ഒരു അവധിക്കാലത്തിലേക്ക് പ്രവേശിച്ച ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മക്കളെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അധ്യാപകന്മാർ, അധ്യാപികമാർ, പ്രൈമറി തലങ്ങളിൽ പഠിപ്പിക്കുന്നവർ തങ്ങളുടെ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിന്റെ ഈ എപ്പിസോഡിൽ നിന്നും വിട ചോദിക്കുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: വലിയ കച്ചവടമൊന്നുമില്ലാത്ത ഒരു ഷൂ കടയാണ്. അതിലേക്ക് ഒരു പയ്യൻ കല്ലെടുത്ത് എറിഞ്ഞ് അതിന്റെ ചില്ല് പൊട്ടിച്ചു. അടുത്ത ദിവസം അതിന്റെ ഓണർ അതിന്റെ ഫ്രണ്ടിൽ വന്നു നിന്ന് നോക്കുകയാണ്. പലരും അഡ്വൈസ് ചെയ്ത് ആ ചില്ല് മാറ്റിക്കളയാൻ. പക്ഷെ അദ്ദേഹം അത് കുറച്ചുകൂടെ അവിടെ നിന്ന് നോക്കി. അതിനുശേഷം ഒരു തീരുമാനമെടുത്തു. ചില്ല് മാറ്റുന്നില്ല, പകരം ഒരു ഷൂ എടുത്ത് ആ പൊട്ടിയ ഭാഗത്തേക്ക് വെച്ചു. വന്നവരും പോയവരും കണ്ടവരും ഒക്കെ അതിനെ അഭിനന്ദിച്ചു. ഇപ്പൊ ആ കടയുടെ ഷെയ്പ്പേ മാറി. ആൾക്കാർക്ക് വളരെ പുതുമ തോന്നി. കടയിലേക്ക് വരാൻ തുടങ്ങി. കച്ചവടം ഇരട്ടിയായി. ഒന്ന് മാറി ചിന്തിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ജീവിതമേ മാറി. ജീവിതത്തിൽ ഇങ്ങനെ പൊട്ടിയ കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായാലും ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടും. അങ്ങനെ മാറി ചിന്തിച്ചവരാണ് എന്തെങ്കിലും ഈ ലോകത്ത് ചെയ്തിട്ടുള്ളത്. മാറി ചിന്തിക്കുന്നിടത്ത് ഏതൊരു പ്രശ്നത്തിനും പരിഹാരമുണ്ട്.
1: വളരെ നല്ലൊരു മെസ്സേജ് അല്ലേ.
2: സൂപ്പർ ആയിട്ടുള്ള നമുക്ക് ഒരുപാട് തോട്ട്സ്, ഒരുപാട് ഇൻസൈറ്റ് കിട്ടുന്ന ഒരു സംഗതി. ഒരു ഷോപ്പിന്റെ അര കല്ലെറിഞ്ഞ് പൊട്ടിയപ്പോ അവിടെ കൊണ്ടുപോയിട്ട് ഒരു ഷൂ വെച്ച് അത് പിന്നെ ആകർഷണീയമായി. അത് ആ ഷൂ അങ്ങനെ ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഷൂ അവിടെ പതിപ്പിച്ച് വെച്ചത് ഗ്ലാസ് പൊട്ടിക്കിടക്കും. അപ്പൊ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു തിങ്കിങ് പ്രോസസ്സൊന്നും നമുക്ക് മാറ്റാൻ പറ്റുക എന്നുള്ളത് അത് അത് ചെറിയൊരു ചേഞ്ചസേ ഉള്ളൂ. അത് എത്തുന്നത് വലിയൊരു ലോകത്തേക്കാണ് അതുവഴി. പക്ഷെ അത് മാറൂല. ഒരേ പാറ്റേണിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അത് ഇതിപ്പോ ഒരു ഒരു വസ്തുവിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഞാനിതിനെ കണക്ട് ചെയ്തത്. നമ്മുടെ ജീവിതത്തിലെ പല ആശയങ്ങളുടെ വിഷയത്തിൽ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ആശ്വാസം കിട്ടുന്ന കാര്യമുണ്ടാവും. ക്രിയേറ്റീവായ കുറേ കാര്യങ്ങൾ അതുവഴി കിട്ടും. ഇതിപ്പോൾ ഒരു ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ ഇങ്ങനെ അപ്പം നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെത്തുന്നു. പക്ഷെ അത് പറയാനും കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷെ അത് ആർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. നമുക്കങ്ങനെ ചിന്തിക്കാൻ തോന്നാറുണ്ടോ? ആ പാറ്റേൺ ഒന്ന് മാറ്റാൻ തോന്നാറുണ്ടോ?
1: ഈ സിസ്റ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാറുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പല രീതിയിൽ മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും. സാമ്പത്തികമായ വിഷയങ്ങളിലുണ്ടാവാം, പിന്നെ ഫാമിലി ഇഷ്യൂസിലുണ്ടാവാം, പല പ്രതിസന്ധികളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളെ ചിന്ത ഒരേ ലൈനിൽ പോകുമ്പോൾ പോയി ബ്ലോക്കാവാണ്. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ അല്ല, അവിടെ ഒരു ബാരിയർ ഉണ്ട് എന്നിങ്ങനെ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ വളരെ പ്രതിസന്ധി ആദി ഒക്കെ ഉണ്ടായിട്ട് കുറേ ആൾക്കാർ ഇനിയൊരു രക്ഷയില്ല എന്ന് ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നു. ഇപ്പോൾ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ വലിയൊരു പ്രതിസന്ധിയിലേക്ക്. പക്ഷേ ഇതിനെ ഒന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് ഈ ഒരു ചിന്തനെ വേറെ വഴിയിലൂടെ കൊണ്ടുപോയാൽ അവിടെ ഒരു പരിഹാരമുണ്ട് അല്ലേ? അല്ലെങ്കിൽ വലിയൊരു വിജയത്തിലേക്ക് എത്താനുള്ളൊരു വഴി അപ്പുറത്തുണ്ട് എന്നുള്ളൊരു
2: അതൊന്ന്. പിന്നെ വേറൊന്നും ഇപ്പൊ വീട്ടിലോ നമ്മൾ വാങ്ങി വെച്ച സാധനങ്ങൾ, വസ്തുക്കൾ, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആകുമ്പോൾ പൂർണ്ണമായിട്ട് ഡാമേജ് ആയി ഒഴിവാക്കുന്നതിന് പകരം അതിനൊന്ന് ക്രിയേറ്റീവ് ആക്കി കഴിഞ്ഞാൽ അത് കൂടുതൽ നേരത്തെ ഉള്ളതിനേക്കാൾ മനോഹരമായി മാറാണ്. അതാണ് ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറഞ്ഞ സാധനം നമുക്ക് വർക്ക് ചെയ്യണമല്ലോ. എല്ലാ മനുഷ്യരിലും അത് ഉണ്ടല്ലോ.
1: ഓരോ മനുഷ്യന്റെ ബ്രെയിനിലും നമുക്കറിയാം ആള് എത്ര ചിന്തിക്കുന്നു അതിനനുസരിച്ച് അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന.
2: ഇപ്പൊ ഒരു ബ്രഷ് ഞാനിങ്ങനെ മുമ്പ് കിട്ടുന്നുണ്ട്. ബ്രഷിന്റെ ഒരൊറ്റ ഒരു പർപ്പസേ നമ്മൾ അതിന് കാണുള്ളൂ. ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ ഒരുപാട് പർപ്പസ് അതിലേക്ക് കാണാൻ പറ്റും. ബ്രഷ് കൊണ്ട് തന്നെ ഓരോരുത്തർ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ ആർട്ട് ഉണ്ടാക്കുന്നുണ്ട്.
1: ബ്രഷ് അല്ല, നിങ്ങൾ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ പാഴ് വസ്തുക്കൾ കൊണ്ട് പല ആർട്ട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വീട്ടിൽ ഉപയോഗപ്രദമായ പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്.
2: മൂലയിൽ എവിടെയോ കൊണ്ടിടേണ്ട സാധനം ഷോക്കേസിലേക്ക് എത്താൻ പറ്റാവുന്ന ക്രിയേറ്റീവ് ആയിട്ടുള്ള
1: പലപ്പോഴും നമ്മൾ കുപ്പത്തൊട്ടിയിൽ കാണുന്ന സാധനങ്ങളെ ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവരെ ഷോക്കേസിലുണ്ടാവും. അതിനെ വേറെ രീതിയിലേക്ക് മാറ്റി അതിലേക്ക് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ഗ്രേഡ് മാറാണ് അല്ലേ ഏറ്റവും താഴെ.
2: അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടോ? അതുവഴി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒഴിവാക്കണമെന്ന് തോന്നിയ പലതിനെയും ഒന്ന് മാറി ചിന്തിച്ചപ്പോ ചേർത്ത് പിടിക്കാൻ പറ്റിയതുണ്ടോ? അതൊരു ഒബ്ജക്റ്റ് ആവട്ടെ, ഒരാളാവട്ടെ, രണ്ട് ചിന്തയാണ് അതിലുള്ളത്. വസ്തു ആവട്ടെ, വീട്ടിനകത്തുനിന്ന് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടിട്ട് മാറ്റി നിർത്തിയവരെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്ന് മാറി ചിന്തിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് മനോഹരമായിട്ട് ചേർത്ത് നിർത്താൻ പറ്റുന്നത്.
1: അതുപോലെ മറ്റൊരാശയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഒബ്ജക്ട്സുകളെ കുറിച്ചോ അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ചോ ഒക്കെ പറഞ്ഞതിൻ്റെ അപ്പുറമാണ് ഒരു വ്യക്തിയെ നമ്മൾ പരിചയപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്തൊരാൾ, ഭാര്യ, ഭർത്താവാകാം, സിബ്ലിങ്സ് ആവാം, സഹോദരന്മാരാവാം, നമ്മുടെ വീട്ടിനകത്ത് തന്നെയുള്ള മറ്റൊരു അംഗമാവാം, ഇതൊക്കെ പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവരെ കൊണ്ട്. അതിന്മേ മാത്രം നിന്ന്
2: അത്
1: മാറ്റി നിർത്തുന്നതിന് പകരം അയാളുടെ ഗുണമുള്ള മറ്റൊരു തലം കണ്ടെത്തി അയാളെ കൊണ്ടുവരാം. അപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ പല ആൾക്കാർക്കും അങ്ങനെ ചിന്തിക്കാം. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ, ഒരു കുട്ടിക്ക് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഇതുണ്ടാവില്ല, പക്ഷെ ആ കുട്ടിക്ക് മറ്റൊരു തരത്തിൽ കഴിവുണ്ടാവാം. അപ്പൊ അങ്ങനെ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലെ പല ആൾക്കാരും ഇങ്ങനെ ആയിരിക്കും. അയൽവാസികളുടെ കാര്യത്തിലാവാം, അയാളെ കൊണ്ട് നമുക്ക് വേറെ ഉപകാരം കിട്ടുന്നുണ്ടാവും. അപ്പൊ ചിന്തയെ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് നമുക്ക് ആളിൽ ഗുണങ്ങൾ കാണാൻ കഴിയുമെന്നുള്ളത്.
2: അകറ്റി നിർത്താൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ കാരണമേ
1: ഉണ്ടാവുള്ളൂ,
2: പക്ഷെ ചേർത്ത് നിർത്താൻ നൂറുകണക്കിന് കാരണങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് കാണാതെ പോകരുത്.
1: അതാണ് സത്യം.
2: ഇറ്റ് ഇസ് എ വെരി ഗുഡ് പോയിന്റ്.
3: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
4: പീസ് റേഡിയോ.

0: പ്രമുഖരുടെ ജുമാ ഖുതുബകളാണ് അൽമിംബർ എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് കർമ്മ നിരതരാവുക, ഈ വിഷയത്തിൽ ഷമീർ മദീനി നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം കേൾക്കുന്നത്.
1: സഹോദരങ്ങളെ, ഈ ലോകത്ത് പല രംഗത്തും വിജയം വരിച്ച നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അവരുടെ ആരുടെ ചരിത്രം നമ്മൾ എടുത്തു പരിശോധിക്കുമ്പോഴും ആ വിജയത്തിന്റെ പിന്നിൽ അവരൊക്കെ കഠിനാധ്വാനം ചെയ്ത ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ കുറിച്ച് പരിശോധിച്ചാലും, ബിസിനസ് രംഗത്ത് അതികായന്മാരായി വളർന്ന വലിയ വലിയ ബിസിനസ് മാൻമാരെ കുറിച്ച് പരിശോധിച്ചാലും, സ്റ്റാർട്ടപ്പുകളുടെ പിന്നാലെ പോകുന്ന പുതിയ തലമുറയുടെ കാര്യത്തിലുമൊക്കെ അവർ മുന്നോട്ട് വച്ച ആ സംരംഭങ്ങളിൽ അവർക്ക് നന്നായി ശ്രദ്ധയും ആലോചനയുമൊക്കെ ഉണ്ടായി, നിരന്തരമായ പരിശ്രമങ്ങൾ അതിന് നല്ല ശ്രദ്ധയും പ്രാധാന്യവും ഒക്കെ നൽകിയിട്ടുള്ളവരാണ് എന്ന് ആ വിജയത്തിന്റെ പിന്നിലെ നാൾവഴികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കേവലം ദുനിയാവിന്റെ കാര്യത്തിൽ മാത്രമല്ല, പരലോകത്തിന്റെ കാര്യത്തിലും വളരെ പ്രസക്തമായി അത്തരം കഠിനാധ്വാനങ്ങളെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞതാണ് വൽ വസ്നു യൗമഇദിനിൽ ഹഖ്. പരലോകത്ത് നമ്മളെല്ലാവരും മഹ്ശറയിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്തുകൂട്ടിയ കർമ്മങ്ങളെ തൂക്കിക്കണക്കാക്കുക തന്നെ ചെയ്യും, അത് സത്യമാണ്. ആ സന്ദർഭത്തിൽ ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈകഹുൽ മുഫ്ലിഹൂൻ, നന്മയുടെ ഭാഗം സൽക്കർമ്മങ്ങൾ കൊണ്ട് നന്മകൾ കൊണ്ട് നിറക്കുവാനും അതിന് മുൻതൂക്കം നേടുവാനും ആർക്ക് സാധിച്ചുവോ അവരാണ് വിജയികൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. വമൻ ഖഫത് മവാസീനുഹു ഫഉലൈകല്ലദീന ഖസിറു അൻഫുസഹും ബിമാ കാനൂ ബിആയാത്തിനാ യളിമൂൻ. എന്നാൽ ആ നന്മകളിലൊന്നും ശ്രദ്ധയില്ലാതെ അവസരങ്ങളെല്ലാം പാഴാക്കി അങ്ങനെ അങ്ങ് ജീവിച്ച് അവരുടെ നന്മകൾ കനം കുറഞ്ഞുപോയി, അതിലേക്ക് വേണ്ടതുപോലെ സേവ് ചെയ്യാൻ അതിലേക്ക് സമ്പാദിക്കാൻ സാധിക്കാതെ ആര് ജീവിച്ചു പോയോ, ഫഉലൈകല്ലദീന ഖസിറു അൻഫുസഹും, അവരാണ് സ്വന്തത്തെ നഷ്ടപ്പെടുത്തിയവർ അഥവാ ആത്മനഷ്ടം പറ്റിയ ആളുകൾ അവരാണ് എന്ന് ഖുർആൻ സൂറത്ത് അഅ്റാഫിലെ 8-9 ആയത്തുകളിൽ പറയുന്നുണ്ട്. അതേപോലെ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 102-103 ആയത്തുകളിൽ ഇതേ ആശയം നമുക്ക് കാണുവാൻ സാധിക്കും. 101 അധ്യായം സൂറത്തുൽ ഖാരിഅയിലെ 6-9 വരെയുള്ള ആയത്തുകളിലും ഇതേ കാര്യം അള്ളാഹു ആവർത്തിച്ചു പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മൾ അധ്വാനിക്കേണ്ട ദുനിയാവിന്റെ ഈ ദിവസങ്ങളിൽ ആരോഗ്യമുള്ള, ആയുസ്സുള്ള, ബോധമുള്ള, ബുദ്ധിയുള്ള സന്ദർഭത്തിൽ നമ്മൾ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യേണ്ട ആ നിർണായകമായ കാര്യത്തിൽ നിന്ന് പിശാജ് പലരെയും ബോധപൂർവം പിഴപ്പിച്ചു കളയുമെന്നതും ഒരു വസ്തുതയാണ്. നന്മകളുടെ കാര്യം വരുമ്പോൾ പൊതുവെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പിശാജിട്ട് തരുന്ന ഒരു ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയൊക്കെ മതി, ആരാ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ആ നന്മയിലേക്ക് മുന്നോക്കം പോകുവാൻ നിൽക്കുന്ന നമ്മെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു വികാരമായൊരു ചിന്തയായി അതിട്ട് തരും. എത്രയോ ആളുകൾ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ പോലും, ഞാൻ അനുഷ്ഠിക്കുന്ന ഇബാദത്തുകൾ പോലും ചെയ്യാത്തവരുണ്ട്, അപ്പൊ പിന്നെ ഞാൻ എന്താ മോശക്കാരനല്ല എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരികയാണ്. എന്നാൽ തെറ്റുകളെ സംബന്ധിച്ചാണെങ്കിലോ നേരെ തിരിച്ച്, ഇന്ന് ആരാ ഇപ്പോൾ ഇതൊന്നും ചെയ്യാത്തത് എന്നായിരിക്കും ഒരു ന്യായീകരണം എന്ന രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് തരുന്നത്. അഥവാ ആ തിന്മകളെയെല്ലാം ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് അതിനെയെല്ലാം ഒരു സ്വാഭാവികതയുടെ മട്ടിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് നന്മ ചെയ്യാൻ തയ്യാറാകുന്നവരെ പിന്നോട്ട് വലിക്കുന്ന, തിന്മ വേണ്ട എന്ന് വെക്കുന്നവരെ തിന്മയിൽ തളച്ചിടുന്ന ആ ഒരു ചിന്ത വളരെ അപകടകരമായ സംഗതിയാണ്. എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ആരും. ദുനിയാവിൽ ഇന്നലകളിൽ നമുക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നികത്തുവാനും ഏറ്റവും നല്ല വിജയവും പുരോഗതിയും നേടിയെടുക്കുവാൻ നമ്മൾ അധ്വാനിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യും. അഹ്ലു സുന്നയുടെ നിലപാട് മതപരമായ വിഷയത്തിൽ, ഈമാനിന്റെ കാര്യത്തിൽ മുൻകാല പണ്ഡിതന്മാർ സലഫു സ്വാലിഹിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം വിശദീകരിച്ചു തന്നതാണ് അൽ ഈമാനു യസീദു വയൻകുസ്. ഈമാൻ അധികരിക്കുകയും കുറയുകയും ചെയ്യും. അതെങ്ങനെയാണ്? യസീദു ബിത്താഅത്ത്, അള്ളാഹുവിനെ വഴിപ്പെട്ട് നമ്മൾ നന്മകൾ ചെയ്യുമ്പോൾ നമ്മുടെ ഈമാനിന് വർദ്ധനവുണ്ടാകും, അത് പരിപോഷിച്ചുകൊണ്ടിരിക്കും. വയൻകുസ് ബിൽ മഅസിയ, എന്നാൽ തിന്മകൾ ചെയ്യുമ്പോൾ ആ ഈമാനിന്റെ ഗ്രാഫ് ഇങ്ങനെ കുറഞ്ഞ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ ഈമാൻ പരിപോഷിപ്പിച്ച് നല്ല നിലയിൽ നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കർമ്മ മേഖലയിൽ നിന്ന് പിന്മാറിപ്പോകുവാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മൾ അല്പം പിന്നാക്കം പോയാൽ അടുത്ത സമയത്ത് ഊർജം സംഭരിച്ച് ഏറ്റവും മുൻപന്തിയിലെത്താൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ അമ്പിയാക്കന്മാരുടെയും സത്യവിശ്വാസികളുടെയും ചരിത്രവും രീതിയും അങ്ങനെയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ അടിവരയിട്ട് ഉണർത്തുന്നുണ്ട്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ ഖൈറാത്തുകളിൽ, നന്മകളിൽ അതിവേഗത്തിൽ മുന്നേറുന്നവരായിരുന്നു, മത്സരിക്കുന്നവരായിരുന്നു എന്നാണ്. ഉലായിക യുസാരിഊന ഫിൽ ഖൈറാത്തി വഹും ലഹാ സാബിഖൂൻ. സൂറത്തുൽ അംബിയായിൽ പറഞ്ഞതാണ് നേരത്തെ ആദ്യം പറഞ്ഞ ആയത്ത്. അതേ ആശയം 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 61-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, സത്യവിശ്വാസികളായ സ്വർഗത്തിന്റെ അവകാശികളായ ആളുകൾ ഖൈറാത്തുകളിൽ, നന്മകളിൽ ധൃതിപ്പെടുന്നവരാണ്. അവർ അലംഭാവം കാണിച്ച്, അലസത കാണിച്ച് പിന്മാറിപ്പോകുന്നവരല്ല. വഹും ലഹാ സാബിഖൂൻ, അവർ അതിൽ മുൻകടക്കുന്നവരാണ്. ഒരാൾ ഒരു നന്മ ചെയ്യുന്നുവെങ്കിൽ അതിനേക്കാൾ മുന്നിൽ എനിക്കെത്തണമെന്നുള്ള ഉൽക്കടമായ ആഗ്രഹവും ആവേശവും അവർക്കുണ്ടായിരുന്നു. എന്നാൽ കർമ്മങ്ങൾക്ക് വില കൽപ്പിക്കാത്തത് ആരാണ് ഇത് നമ്മൾ ആലോചിച്ചാൽ? അത് ബിദഅഇ കക്ഷികളാണ്. മുർജിയാക്കളെ സംബന്ധിച്ച്, ബാത്തിനിയാക്കളെ സംബന്ധിച്ചൊക്കെ അഖീദ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. മുർജി ആ വിഭാഗത്തിന്റെ വിശ്വാസം തന്നെ, അവരുടെ ആശയം തന്നെ നമ്മൾക്ക് മനസ്സിൽ, അവരിലെ ഉലാത്ത്, അവരിലെ തീവ്രവാദികളായ ആളുകൾ, ഏറ്റവും വളരെ തീവ്രമായി ചിന്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്, ഒരാൾ അല്ലയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പരലോകമുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, പിന്നെ കർമ്മങ്ങളൊന്നും ചെയ്യണമെന്നില്ല. നിസ്കാരമാണെങ്കിലും മറ്റ് സൽക്കർമ്മങ്ങളാണെങ്കിലും അതിനൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്ന ആളുകളായിരുന്നു മുർജി ആ എന്ന് പറയുന്ന ആളുകൾ. അവരുടെ വീക്ഷണപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും നമ്മുടെ കൂട്ടത്തിലെ സാദാ സീദ ഒരു മനുഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം രണ്ടുപേരും ഈമാനുള്ള, വിശ്വസിച്ച ആളുകളാണ്. എന്നാൽ അഹ്ലുൽ സുന്നയുടെ വിശ്വാസം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ? സ്വർഗത്തിൽ ഒന്നാമതായി അമ്പിയാക്കന്മാർക്ക് ശേഷം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന്, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം കടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നാണ്. എല്ലാവരുടെയും ഈമാൻ ഒരു തട്ടിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറുതട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനിന് കനം തൂങ്ങും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാ? ഈമാനിന്റെ ഈ വേരിയേഷൻ, ഏറ്റ വ്യത്യാസം ഉണ്ട് എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. എന്നാൽ ബിദഅത്തിന്റെ ആളുകൾക്ക് അങ്ങനെയൊന്നുമില്ല. തിന്മകളെ നിസ്സാരവൽക്കരിച്ച് അതേപോലെ നന്മകൾ ചെയ്യാൻ ആരെയും പ്രേരിപ്പിക്കാത്ത അവസ്ഥ അവരിലൊക്കെയുണ്ട്. ബാത്തിനിയാക്കളുടെ കാര്യം മനസ്സിലാക്കിയാലും, നേരത്തെ പറഞ്ഞ മുർജിയാക്കളുടെ അവസ്ഥ പരിശോധിച്ചാലും ഒക്കെ അത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സംഭവിക്കാൻ കാരണം എന്നതുകൂടി പണ്ഡിതന്മാർ ഉണർത്തി. അവർക്ക് വാസ്തവത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ആ ഈമാനും വിശ്വാസവും ഒന്നും വേണ്ട പോലെ സ്വീകരിക്കാനുള്ള തൗഫീഖ് ഉണ്ടായിട്ടില്ല. അവർക്ക് പരലോകം കേവലം വാദപ്രതിവാദം നടത്തുവാനും ആവേശത്തിൽ സംസാരിക്കുവാനുമുള്ള ഒരു വിഷയം എന്നതിനപ്പുറത്തേക്ക് പരലോകം സത്യമാണ് എന്ന ബോധ്യത്തോടുകൂടി അവർ സ്വീകരിച്ചിട്ടില്ല. പരലോകത്തെ വിചാരണയെ സംബന്ധിച്ച് അവർക്ക് അങ്ങനെ ഒരു ധാരണയില്ല. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളുടെ മേഖലയിൽ അവർ വളരെയധികം പിന്നാക്കം പോയി എന്ന് അവർ വിശദീകരിക്കുന്നത് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സ്വർഗവാസികളെ സംബന്ധിച്ച്, സ്വർഗത്തിന്റെ അവകാശികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. അഥവാ സൽക്കർമ്മങ്ങളെ ഒരിക്കൽ പോലും മാറ്റിവെക്കാതെ ചേർത്ത് പിടിച്ച് ആ സന്ദർഭങ്ങളിലൊക്കെ ആവർത്തിച്ചു പറഞ്ഞത് കാണുവാൻ സാധിക്കും. അതേപോലെ സ്വർഗമാർക്കാണ്? വിശുദ്ധ ഖുർആനിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഫലപ്പെടുക ആർക്കാണ്? ആർക്കാണ് അള്ളാഹു സംവിധാനങ്ങളും അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യവും ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറയുമ്പോൾ തഖ്വയുള്ള ആളുകളാണ് എന്ന് പ്രത്യേകം അവിടെ ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞത് കാണുവാൻ സാധിക്കും. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? ഇംതിസാലുൽ അവാമിർ വജ്തിനാബുൻ നവാഹി. അല്ല കൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്, ആ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും അല്ല വിലക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞ ആ കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടകന്ന് നിന്ന് തിന്മയെ കൈയൊഴിച്ച ആളുകൾ, നന്മകൾ ചേർത്ത് വെച്ച തിന്മകളെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ ആളുകൾ, ശരിയായ ദീൻ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്ത ആളുകളാണെങ്കിൽ നബിമാരുടെയും അതേപോലെ തന്നെ പ്രവാചക അനുചരന്മാരുടെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുന്നത് പോലെ അവർ കർമ്മനിരതനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ രാത്രി സമയങ്ങളിൽ ദീർഘമായി നിന്ന് നമസ്കരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രണ്ട് കാലിലും നീര് കെട്ടുവോളം നിന്ന് നമസ്കരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഭാര്യമാർ, അവിടുത്തെ പ്രിയങ്കരരായ സഹധർമ്മിണിമാർ ചോദിക്കുന്നു, ആ പ്രയാസവും ബുദ്ധിമുട്ടുകളും കണ്ടുകൊണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ല നിങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലേ? സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചിട്ടില്ലേ? എന്നൊക്കെ ചോദിക്കുമ്പോഴും ഇനി കുറച്ച് റെസ്റ്റ് എടുക്കാം എന്നല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചതും പറഞ്ഞതും. മറിച്ച് എന്താണ് പറഞ്ഞത്? അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷക്കൂറ, പടച്ച റബ്ബിന്റെ ധാരാളക്കണക്കിന് നിഅമത്തുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ഒരു അടിമയാകാൻ കൊതിച്ചുകൂടെ, ആഗ്രഹിച്ചുകൂടെ എന്ന്. അത്രമാത്രം അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കുവാനുള്ള വ്യഗ്രത അവർക്കൊക്കെ ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും പോലെയുള്ള സഹാബത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നന്മകളിൽ അവർ പരസ്പരം മത്സരിച്ച എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആൻ പറഞ്ഞത് ലിമിത്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ഇതുപോലെയുള്ളതിന് വേണ്ടിയിട്ടാണ്. ദുനിയാവിലെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ദുനിയാവിലെ സമ്പത്ത് വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല, പരലോകത്തെ സ്വർഗം നേടിയെടുക്കാൻ ഇതുപോലെയുള്ള കാര്യത്തിൽ അധ്വാനിക്കുന്നവർ, പരിശ്രമിക്കുന്നവർ, ജോലിയെടുക്കുവാൻ പണിയെടുക്കുവാൻ തയ്യാറുള്ളവർ ഇതിനുവേണ്ടി മത്സരിക്കട്ടെ, പണിയെടുത്തുകൊള്ളട്ടെ എന്നാണ് സൂറത്തു സ്വാഫാത്തിലെ 61-ാമത്തെ ആയത്തിലൂടെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതേപോലെ സൂറത്തുൽ മുത്തഫിഫീനിന്റെ അവസാന ഭാഗത്ത് 26-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് വഫീ ദാലിക ഫൽയതനാഫസിൽ മുത്തനാഫിസൂൻ, കിടമത്സരം നടത്തേണ്ടത്, പരസ്പരം വാശിയും വീറോടും കൂടി നിങ്ങൾ മത്സരിക്കേണ്ടത് ആ സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ നേടിയെടുക്കുവാനുള്ള കാര്യത്തിലായിരിക്കണമെന്ന്. പരലോകത്ത് ചെല്ലുമ്പോൾ ഇവിടെ നമ്മൾ ആയുസ് നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ച് ഓർത്ത് അവസരങ്ങൾ ഉപയോഗപ്പെടുത്താതെ പോയതിനെ കുറിച്ച് ഖേദിക്കുമെന്നാണ് ഖുർആൻ നമ്മളോട് തെരിയപ്പെടുത്തിയിട്ടുള്ളത്. അത് ഇന്ന ആളുകൾ എന്നില്ല, എല്ലാവർക്കും ആ ഖേദവും നഷ്ടബോധവും ഉണ്ടാകുമെന്നാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച നമുക്കെല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് സൂറത്തുൽ ഫജറിലെ അവസാന ഭാഗത്ത് 24-ാമത്തെ ആയത്തിൽ അള്ള പറഞ്ഞത് പരലോകത്ത് ചെല്ലുമ്പോൾ ആ കർമ്മഫലങ്ങളെല്ലാം നേരിട്ട് അനുഭവിക്കുന്ന കൺമുന്നിൽ വരുന്ന സന്ദർഭത്തിൽ ഓരോ മനുഷ്യനും പറയും യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി, എന്റെ ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ ദുനിയാവിൽ വെച്ച് കാലേ കൂട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഖേദിക്കാത്ത, എന്ന് നിരാശപ്പെടാത്ത, സങ്കടപ്പെടാത്ത ഒരാളും ഉണ്ടാവുകയില്ല എന്ന്. യഅനി യന്ദമു അലാ മാ കാന സലബ് മിൻഹു മിനൽ മആസി ഇൻ കാന ആസിയ, തെറ്റ് ചെയ്ത ആളാണെങ്കിൽ ആ തെറ്റിനെ സംബന്ധിച്ച് കുറ്റബോധമുണ്ടാകും. ചോ, ഞാൻ എന്തിനു വേണ്ടി അത് ചെയ്തു? ആ കൊള്ളരുതാത്ത കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കിയിരുന്നുവെങ്കിൽ എനിക്കിന്ന് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് ഖേദിക്കും. തെറ്റ് ചെയ്ത തോന്നിവാസത്തിലൂടെ ആരോഗ്യവും സമയവും സമ്പത്തും ചെലവഴിച്ച ആളുകളാണെങ്കിൽ അവിടെ വിലപിക്കും, അവർക്ക് കുറ്റബോധമുണ്ടാകുമെന്നാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് നന്മ ചെയ്ത ആളാണെങ്കിൽ പോലും അയാൾ ചിന്തിക്കും, അയാൾ ആഗ്രഹിച്ചു പോകും, പടച്ചവനെ എനിക്ക് ഉറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നന്മകൾ കൂടുതൽ അധികരിപ്പിക്കാമായിരുന്നു. ലൗ അന്ന അബ്ദൻ, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. എന്നിട്ട് അദ്ദേഹം അതിനുശേഷം ഒരു ഹദീസ്, ഒരു അസർ കൊടുക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കായും സ്വഹാബത്തിന്റെ വാക്കായും ഒക്കെ വ്യത്യസ്തങ്ങളായ റിവായത്തുകളിലൂടെ വന്നതുകൊണ്ട് ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്താണ് അതിലുള്ളത്? ലൗ അന്ന അബ്ദൻ ഖറ അലാ വജ്ഹിഹി മിൻ യൗമി വുലിദ ഇലാ അൻ യമൂത ഹരിമൻ ഫീ ത്വാഅത്തില്ലാ, ഒരാൾ തന്റെ ഉമ്മ പ്രസവിച്ചിട്ട് ആ സമയം മുതൽ അള്ളാഹുവിനെ നന്ദി കാണിച്ച് അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്ത് സുജൂദിൽ കിടന്നു എന്ന് സങ്കല്പിക്കുക, എന്നിട്ട് ഏതുവരെയും ഇലാ അൻ യമൂത ഹരിമൻ, അയാൾ പടുവൃദ്ധനായി കിളവനായി മരണപ്പെട്ടു പോകുന്നതുവരെയും ഫീ ത്വാഅത്തില്ല, അള്ളാഹുവിനെ വഴിപ്പെടുന്ന കാര്യത്തിൽ തന്നെയാണ് അയാൾ, ഒരു തെറ്റും ചെയ്തിട്ടില്ല, സുജൂദിൽ തന്നെ കിടക്കുന്ന ഒരു മനുഷ്യനാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കൂ, അങ്ങനെ ആരെങ്കിലും ഉണ്ടാകൂ? എന്നാൽ പോലും ലഹഖറഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാൾക്ക് പോലും അത് നിസാരമായി ചെറുതായി തോന്നും. അയാൾ പറയും വലവദ്ദ അന്നഹു യുറദ്ദു ഇലദ്ദുനിയ, പടച്ചവനെ എന്നെ ഒന്ന് ദുനിയാവിലേക്ക് മടക്കി അയച്ചിരുന്നുവെങ്കിൽ കൈമാ യസ്ദാദു മിനൽ അജ്രി വസ്സവാബ്, എന്റെ പ്രതിഫലം ഒന്നുകൂടി എനിക്ക് അധികരിപ്പിക്കാമായിരുന്നു. ഫർദ് നമസ്കാരങ്ങൾ കഴിഞ്ഞാൽ ചാടി ഓടുന്ന ആളുകളില്ലേ നമ്മുടെ കൂട്ടത്തിൽ, ഒരല്പനേരം ദിക്ർ പറയാൻ, ഒരു രണ്ടരക്കാത്ത സുന്നത്ത് നമസ്കരിക്കാൻ, നമുക്ക് ദുനിയാവിന്റെ പിന്നാലെ മരണപ്പാച്ചിലാണ്. ജുമാ സമയത്ത് പോലും ജുമാ രണ്ടരക്കാത്ത് നമസ്കരിക്കാൻ അവസാനത്തെ അത്തഹിയാത്തിൽ എത്തിയാൽ ജുമാ കിട്ടോ ഇല്ലേ എന്നാ പലർക്കും സംശയം. ഒരമണിക്കൂർ നേരത്തെ വന്ന് ഖുത്ബ പറയുന്നത് അവന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഗുണങ്ങളും ഉപദേശങ്ങളും ഉണ്ടെങ്കിൽ അത് പഠിക്കണം, മനസ്സിലാക്കണം എന്ന നെയ്യത്തോടുകൂടി വരുന്ന ആളുകളും രണ്ടും രണ്ടറ്റത്താണ് നടത്തും. അപ്പോ പരലോകത്തെത്തുമ്പോൾ നന്മ ചെയ്ത ആളുകൾ പോലും വിചാരിക്കും, പടച്ചവനെ എനിക്ക് ദുനിയാവിലേക്കൊന്ന് തിരിച്ചു പോകുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ കൈമാ യസ്ദാദു മിനൽ അജ്രി വസ്സവാബ്, എന്റെ പ്രതിഫലം, എന്റെ പദവി, എന്റെ സ്വർഗത്തിലെ സ്ഥാനമാനങ്ങൾ എനിക്ക് കൂടുതൽ അധികരിപ്പിക്കാമായിരുന്നല്ലോ എന്ന്. പക്ഷെ ചാൻസ് കഴിഞ്ഞു. അപ്പോ ആരോഗ്യമുള്ള സമയത്ത് ദുനിയാവിൽ വെച്ച് നമ്മൾ ആലോചിക്കണം. ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ദുനിയാവ് മൊത്തം മൂന്നേ മൂന്ന് ദിവസങ്ങളാണെന്ന്. ഒന്ന് അൽ അംസ് ഖദ് മളാ, ഇന്നലകൾ അത് കഴിഞ്ഞുപോയി, അതിനെപ്പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞുപോയി. നാളെ, നാളെ എന്നത് ഒരു ദിവസമുണ്ട്, പക്ഷേ അത് നിനക്ക് കിട്ടുമോ ഇല്ലേ, എന്തായിരിക്കും നമ്മുടെ അവസ്ഥ, നമുക്ക് ആയുസ് ഉണ്ടാകുമോ, ആരോഗ്യമുണ്ടാകുമോ, അത് നമുക്ക് നിശ്ചയമില്ല. പിന്നെ ഉള്ളത് ഇന്നാണ്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കറണ്ട്, അതുകൊണ്ട് നമ്മുടെ പ്രസന്റ്, ഈ സമയം നമുക്ക് കിട്ടിയതാണ്. ഇത് നമുക്ക് നന്മക്ക് വേണ്ടി ഉപയോഗിക്കണോ, അതിന് പാഴാക്കണോ, നഷ്ടപ്പെടുത്തണോ, നമുക്ക് തീരുമാനിക്കാം. അതുകൊണ്ട് ആരോഗ്യവും സമയവും സമ്പത്തും എന്ന് വേണ്ട പടച്ചെറുപ്പ് നൽകിയ എല്ലാം ആ പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി, പരലോക വിജയത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കണമെന്നാണ് അവരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് കർമ്മങ്ങൾ കുറഞ്ഞു പോയതിന്റെ പേരിൽ പരലോകത്തെത്തുമ്പോൾ നമ്മൾ വിലപിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ആളുകൾ പരലോകത്ത് പലതരത്തിലുള്ള പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടുന്ന രംഗങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ നമുക്ക് വായിക്കുവാൻ, മനസ്സിലാക്കാൻ സാധിക്കും. മഹ്ശറിൽ ആളുകൾ നിൽക്കുമ്പോൾ, കർമ്മങ്ങൾ കുറഞ്ഞുപോയ ആളുകൾ പൊരിവെയിലിൽ പ്രയാസപ്പെട്ട് വിയർത്തു കുളിച്ചു നിൽക്കുന്ന രംഗം, സിറാത്തിന്റെ മുകളിൽ അവർ ഇരുട്ടിൽ തപ്പുന്ന രംഗം, നരകം കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ഭയവിഹ്വലതയും പ്രയാസവും, ഇതൊക്കെ പരലോകത്താണ് സംഭവിക്കുന്നതെങ്കിൽ അല്ല, ദുനിയാവിൽ വെച്ച് തന്നെ കർമ്മങ്ങളുടെ കാര്യത്തിൽ അതിനെയൊക്കെ നിസ്സാരമാക്കി തള്ളിക്കളഞ്ഞ ആളുകൾ ഈ ലോകത്ത് നിന്ന് വേർപിരിയുന്ന വേർപാടിന്റെ രംഗത്ത് വിലപിക്കുന്ന കാര്യം ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവരിൽ ഏതൊരാളുടെയും അടുക്കൽ മരണമാസന്നമാകുമ്പോൾ, ഖാല റബ്ബിർജിഊൻ, അവർ പറയും, പടച്ചവനെ എന്നെ ഒന്ന് മടക്കി അയക്കണേ. എന്തിനാ? എന്റെ വീട് പണി പൂർത്തിയായിട്ടില്ല എന്ന് പറയാനല്ല, എന്റെ മക്കളുടെ വിവാഹം കഴിച്ചയക്കാനുണ്ട് പടച്ചവനെ, അതിന് കുറച്ച് അവസരം തരണം അല്ലെങ്കിൽ സമയം തരണം എന്ന് പറയാനല്ല. ദുനിയാവിലെ ഏതെങ്കിലും ഒരു സുഖത്തിനോ സന്തോഷത്തിനോ വേണ്ടിയല്ല. ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്, കുറെ കാര്യങ്ങൾ ഞാൻ കേട്ടതും പഠിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ ഉണ്ടായിരുന്നു, സൽക്കർമ്മങ്ങൾ നല്ലത് ചെയ്യാൻ, പക്ഷെ അതൊക്കെ ഞാൻ പിന്നത്തേക്ക് മാറ്റിവെച്ച് മാറ്റിവെച്ച് ചെയ്യാതെ വിട്ട കുറെ കാര്യങ്ങളുണ്ട് പടച്ചവനെ, അതൊന്നും ചെയ്യാൻ, ആ സക്കാത്തിന്റെ കണക്ക് നോക്കി കൃത്യമായി സക്കാത്ത് കൊടുക്കാൻ, സദക്കകൾ കൊടുക്കാൻ, ഫർളും സുന്നത്തുകളുമായ നമസ്കാരങ്ങളും നോമ്പുകളും എന്ന് വേണ്ട ഇബാദത്തുകളൊക്കെ ചെയ്യാൻ എനിക്കൊരു അവസരം തന്നിരുന്നെങ്കിൽ, ഒരു ദിവസമെങ്കിലും എന്നെ ഒന്ന് നീട്ടി തന്നിരുന്നെങ്കിൽ, പക്ഷെ പടച്ചവൻ പറയുന്നത് എന്താ, കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, നടക്കൂല. അതങ്ങനെ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കും, അതൊക്കെ സംഭവിക്കാനിരിക്കുന്നു എന്നതടക്കം അള്ളാഹു സുബ്ഹാനഹു വതആല കാലേക്കൂട്ടി നമ്മളെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് സത്യത്തിൽ നമ്മളൊന്ന് മനസ്സ് വച്ചാൽ സഹോദരങ്ങളെ, യാതൊരു പ്രയാസവുമില്ലാതെ നന്മയുടെ ഭാഗം കനംതൂക്കുവാൻ പറ്റുന്ന ധാരാളം പുണ്യകർമ്മങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ തൗഹീദുള്ള ആളുകൾക്ക് മാത്രമുള്ള ഓഫറാണ്. ഈമാനുള്ള, തൗഹീദുള്ള, തവക്കുലുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരൊന്ന് മനസ്സ് വച്ചാൽ ധാരാളം പുണ്യകർമ്മങ്ങൾ, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ അവരുടെ നെയ്യത്തും മനസ്സും അനുസരിച്ച് അത് പുണ്യങ്ങളുടെ അക്കൗണ്ടിലേക്ക് വലിയ വലിയ നന്മകളായി കയറിപ്പോകുമെന്നാണ്. നമ്മൾ ഉറക്കിൽ നിന്ന് ഉണരുമ്പോൾ എല്ലാവരും ഉറക്കിൽ നിന്ന് ഉണരാറുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട്, എല്ലാവരും മലമൂത്ര വിസർജനം നടത്താറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉറക്കിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ വീണ്ടും എനിക്കൊരു ദിവസം നൽകിയ, എനിക്കൊരു ജീവിതം നൽകിയ എന്റെ റബ്ബിനെ ഓർത്ത് അവനെ സ്തുതിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിന് നുഷൂർ, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം ഉറക്കമാകുന്ന മരണത്തിന് ശേഷം വീണ്ടും ജീവൻ നൽകി ദുനിയാവിലേക്ക് ഒരു ഒരു ദിവസം കൂടി അല്ലെങ്കിൽ ഒരു ജീവൻ കൂടി ഞങ്ങൾക്ക് നൽകിയ അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും, അവനിലേക്കാണ് ഞങ്ങളുടെ എല്ലാവരുടെയും മടക്കം. പടച്ചവനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഓർത്തുകൊണ്ട് പറയുന്ന ആ വിക്കറും അള്ളാഹുവിനുള്ള സ്തുതികീർത്തനങ്ങളും നടത്തി ഒരാൾ എഴുന്നേൽക്കുമ്പോൾ ആ ദിവസവും ആ ജീവിതവും റാഹത്തുള്ളതായിരിക്കും, ധന്യമായിരിക്കും. അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ, വല്ലതും കുടിക്കുമ്പോൾ ബിസ്മി പറഞ്ഞുകൊണ്ട്, വലത് കൈകൊണ്ട് സാവകാശം ഇരുന്ന്, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം സുന്നത്തുകൾ, ആദാബുകൾ നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മതമില്ലാത്ത ആളുകൾക്ക് ഇതെന്തെങ്കിലും ഉണ്ടോ? നമുക്ക് കൃത്യമായ അടുക്കും ചിട്ടയും മാർഗനിർദ്ദേശങ്ങളും ഒക്കെയുണ്ട്. ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം, എന്താണ് നമ്മൾ പറയേണ്ടത്, ആ അദബുകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നടത്തുമ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല. എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതെല്ലാം നന്മകളാക്കി പുണ്യങ്ങളാക്കി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. പിന്നീട് നമ്മൾ ഒന്നു ചെയ്യുമ്പോൾ വെള്ളം ഉപയോഗിക്കുന്ന കാര്യം ശ്രദ്ധിച്ചുകൊണ്ട് ഓരോന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സുന്നത്തുകൾ പഠിച്ച് മനസ്സിലാക്കി പാലിച്ച് വുളു ചെയ്ത് സുന്നത്ത് വീട്ടിൽ നിന്ന് നമസ്കരിച്ച് പള്ളിയിലേക്ക് നമ്മൾ സുബ്ഹി നമസ്കരിക്കാനായി ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ, അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുന്ന പുറത്തു തരുന്ന ഒരു വലിയ നന്മയെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? നിങ്ങളുടെ പദവികൾ പടച്ചറബ് അത് മുഖേന ഉയർത്തിത്തരും. ആ മഹത്തായ നന്മയെ സംബന്ധിച്ച് അറിയിച്ചു തരട്ടെയോ എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് പറഞ്ഞു, ബലായ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് ഇസ്ബാഗുൽ വുളൂഇ അലൽ മകാരിഹ്, പ്രയാസങ്ങളും അതേപോലെ പ്രതികൂലമായ സാഹചര്യങ്ങളുമാണെങ്കിലും വുളു പൂർണ്ണമായി വൃത്തിയായി നിങ്ങൾ വുളു ചെയ്യുക എന്നതാണ്. വകസറത്തുൽ ഖുതാ ഇലൽ മസാജിദ്, അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്ക് നിങ്ങൾ ധാരാളം കാലടികൾ വെച്ചുകൊണ്ട് ആ പള്ളിയിലേക്ക് നടന്നു പോവുക എന്നതാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒക്കെ സമയത്തല്ല, നിരന്തരം അള്ളാഹുവിന്റെ പള്ളികളിലേക്ക് പോകുന്ന ആളുകൾ. വൻ തിലാറു സ്വലാത്ത് ബഅദ സ്വലാത്ത്, ഒരു നമസ്കാരം കഴിഞ്ഞാൽ മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കൽ, ഇതെല്ലാം പാപങ്ങൾ പൊറുക്കുവാനും സ്വർഗത്തിലെ പദവികൾ ഉന്നതമായ പദവികൾ നേടിയെടുക്കുവാനും പറ്റിയ സൽക്കർമ്മങ്ങളായി പുണ്യങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ നിന്ന് നിങ്ങൾ ഒന്നിനെയും നിസ്സാരവൽക്കരിച്ച് തള്ളല്ലേ കാണല്ലേ. നിന്റെ ഒരു സഹോദരനെ പ്രസന്നവദനനായി പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി കാണുന്നത് പോലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈകൊടുത്ത് ഒരു പുഞ്ചിരി നിനക്ക് സമ്മാനിക്കുവാൻ സാധിച്ചാൽ അതുപോലും നിസ്സാരമാക്കി കളയേണ്ടതില്ല. പരലോകത്ത് ആവശ്യം വരും. ഇവിടെ ദീനാറും ദിർഹമും ഡോളറും യൂറോയും ഒക്കെ സമ്പാദിക്കുവാൻ കാണിക്കുന്ന വ്യഗ്രതയേക്കാൾ മരണമെന്ന യാഥാർത്ഥ്യവും പരലോകമെന്നുള്ള സത്യതയും ബോധ്യപ്പെട്ടിട്ടുള്ള വിശ്വാസികളാണെങ്കിൽ ആ നന്മകൾ സമ്പാദിക്കുവാൻ ശ്രമിക്കണമെന്നാണ് ഉണർത്തിയത്. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. സഹോദരങ്ങളെ, നന്മകൾ അധികരിപ്പിക്കുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. പക്ഷേ അത് വേണ്ടതുപോലെ ആകുന്നില്ല എന്ന പരിഭവവും പരാതികളുമാണുള്ളതെങ്കിൽ ചില സുപ്രധാന കാര്യങ്ങൾ പണ്ഡിതന്മാർ ഉണർത്തിയത് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. ഒന്ന്, റബ്ബിനോട് നിരന്തരം അതിനുള്ള തൗഫീഖിനായി തേടിക്കൊണ്ടിരിക്കുക എന്നത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു കൊടുത്ത ഉപദേശം നമുക്ക് കാണാം ഹദീസിൽ, ഹദീസിന്റെ കിതാബുകളിൽ. മുആദ്, എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് നിന്നെ, അതുകൊണ്ട് ഞാനൊരു ഉപദേശം തരാം. ഒരിക്കൽ പോലും നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ അവസാനത്തിൽ ഈ പറയുന്ന ദുആ പറയാതെ മുആദ് നീ വിട്ടുകളയരുത് എന്ന്. ലാത്തദഅന്ന ദുബറ കുല്ലി സ്വലാത്തിൻ അൻ തഖൂൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണം നിന്നെ സ്മരിക്കാൻ, നിനക്ക് നന്ദി കാണിക്കാൻ, നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ പടച്ച റബ്ബെ നിന്റെ തൗഫീഖും നിന്റെ സഹായവും വേണം. ഇങ്ങനെ റബ്ബിനോട് അതിനുവേണ്ടി ചോദിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതേപോലെ അവിടെ നിന്ന് പഠിപ്പിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, നമുക്കൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അശക്തത, ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. വേറെ ചില സന്ദർഭത്തിൽ ചെയ്യാനുള്ള ത്വാക്കത്തും ആരോഗ്യമൊക്കെ ഉണ്ടാകും, എന്നാലും അലസതയുണ്ടാകും. ഈ അശക്തതയിൽ നിന്നും അലസതയിൽ നിന്നും റബ്ബിനോട് കാവലിനെ ചോദിക്കാൻ, രക്ഷ തേടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുക മാത്രമല്ല, അവിടുന്ന് ചൊല്ലി പ്രാർത്ഥിച്ച് നമുക്ക് മാതൃക കാണിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരന്തരം നന്മകളിലെല്ലാം ഉത്സാഹിച്ച് മുന്നിലുണ്ടായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഈ ദുആയുടെ പ്രാധാന്യം കൊണ്ട് അതൊരിക്കലും ഒഴിവാക്കിയിട്ടില്ല എന്നത് കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം ആ ദുആ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, മരണത്തെക്കുറിച്ച് ധാരാളമായി ഓർക്കുക എന്നതാണ്. അടുത്ത നിമിഷം, ഇപ്പോൾ ദുഹർ നമസ്കരിച്ചാൽ ജുമാ നമസ്കാരത്തിന്റെ സമയത്ത് നമ്മൾ നമസ്കരിച്ചു, അസറിന് ഞാൻ ഉണ്ടാകുമോ ഇല്ലേ എന്ന് നമ്മുടെ കാര്യത്തിൽ ആരുടെ കാര്യത്തിലും ഒരു ഗ്യാരണ്ടിയുമില്ല. നമ്മളത് പറയും, നമുക്ക് എല്ലാവർക്കും അത് ഓർമ്മയും അതേപോലെ ബോധ്യമുള്ള സംഗതിയാണ്. എന്നാൽ ആ സന്ദർഭത്തിൽ എന്റെ അവസാനത്തെ നമസ്കാരം, എന്റെ അവസാനത്തെ ഖുത്ബയാണ് ഇത് എന്ന് നമ്മൾ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചാൽ എന്റെ കബറിൽ, എന്റെ പരലോകത്ത് എന്റെ കൂടെ കൊണ്ടുപോകുവാൻ എന്താണുള്ളത് എന്നൊരു ചിന്ത നമുക്കുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അക്ഫിറു ദിക്ര ഹാദിമില്ലദാത്ത്, സർവസുഖങ്ങളെയും തകർത്തെറിയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഓർക്കണമെന്നല്ല, ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കണം. അപ്പൊ സ്വാഭാവികമായും എന്റെ കയ്യിൽ കൊണ്ടുപോകുവാൻ ഒന്നുമില്ലല്ലോ എന്ന തിരിച്ചറിവിൽ നിന്ന് നന്മകൾക്ക് വേണ്ടി കിട്ടുന്ന എല്ലാ അവസരങ്ങളും പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ തെറ്റുകളെ ഗൗരവത്തോടു കൂടി കാണുവാൻ സാധിക്കണം. അത് നിസ്സാരവൽക്കരിച്ച് കാണരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ കാണാം. അതേപോലെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു വിശ്വാസിയും കപട വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം, ഇന്നൽ മുഅ്മിന യറാ ദംബഹു കൽ ജബലി ഫൗഖഹു യഖാഫു അൻ യഖഅ അലൈഹി, അഥവാ ശത്രുക്കളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഒളിച്ചിരിക്കുകയാണ് ഒരു മനുഷ്യൻ. എവിടെയാണ്? പൊളിഞ്ഞ് ഇടിഞ്ഞു വീഴാറായ ഒരു മലയുടെ അടിവാരത്ത് ചുവട്ടിലാണ് പോയി നിൽക്കുന്നത് എങ്കിൽ അയാൾ എത്ര കണ്ട് അസ്വസ്ഥനായിരിക്കും. ഏത് നിമിഷവും എന്റെ തലയിലേക്ക് ഈ കാണുന്ന ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ മല ഇടിഞ്ഞു വീഴും എന്ന് കരുതി തൽക്കാലത്തേക്ക് അവിടെ ഒന്ന് കഴിച്ചുകൂട്ടുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇതുപോലെയാണ് തെറ്റ് സംഭവിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അയാൾ അസ്വസ്ഥനായിരിക്കും, അയാൾക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവുകയില്ല. ഹറാമുകൾ ചെയ്തു കൂട്ടുമ്പോഴും അതിന് യാതൊരു ബേജാറും മനസാക്ഷിക്കുത്തുമില്ലാത്ത ആളുകളാണ് നമ്മളെങ്കിൽ ഇനി പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത്. മുനാഫിക്കുകളെ സംബന്ധിച്ച് വൽ മുനാഫിഖു യറാ ദംബഹു, കപടവിശ്വാസിയാണെങ്കിൽ അയാൾ അവരുടെ തിന്മയെ കാണുന്നത് കദുബാബിൻ മർറ അലാ അൻഫിഹി ഫഅത്വാറ, മൂക്കിന്റെ സമീപത്തുകൂടെ ഒരു ഈച്ച പറന്നു പോയാൽ എങ്ങനെയായിരിക്കും? അയാൾ കൈകൊണ്ടൊന്ന് തട്ടി മാറ്റി മൂക്കൊന്ന് തുടക്കും, ഇത്രയല്ലേ ഉണ്ടാകുള്ളൂ, അതന്നെ ഉണ്ടായ വലിയ കാര്യം എന്ന രീതിയിലാണ്. ഇതാണ് വിശ്വാസിയും മുനാഫിക്കും കപട വിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നക്കും ലതഅമലൂന അഅമാല, ആരോടാ പറയുന്നത്? സ്വഹാബിയാണ്. സ്വഹാബി പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിന്റെ ഓഡിയൻസ് താബിഈങ്ങളായിരിക്കും. വിശ്വാസികളായ നന്മയിൽ മുൻപന്തിയിലുള്ള ഏറ്റവും ഉത്തമ തലമുറകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയപ്പോൾ ആദ്യം പറഞ്ഞ സ്വഹാബത്തിന്റെ ശിഷ്യഗണങ്ങളായിട്ടുള്ള താബിഈങ്ങളെ നോക്കി അദ്ദേഹം പറയുകയാണ്, ഇന്നക്കും ലതഅമലൂന അഅമാല, നിങ്ങൾ കുറേ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ഹിയ അദഖു ഫീ അയുനികും മിനശ്ശഅർ, നിങ്ങൾക്കത് കണ്ണിൽ ഒരു രോമത്തിന്റെ വില പോലും ഇല്ലാതെ, ഒരു മുടിയുടെ വില പോലും ഇല്ലാതെ നിസ്സാരവൽക്കരിച്ചാണ് നിങ്ങളത് ചെയ്യുന്നത്. ഇൻ കുന്നാ നഉദ്ദുഹ അലാ അഹദിൻ നബീ സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്, ഞങ്ങൾ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ വൻപാപങ്ങൾ, നാശകാരികളായ അപകടകരങ്ങളായ പാപങ്ങളുടെ കൂട്ടത്തിൽ കണ്ടിരുന്ന പലതിനെയും നിങ്ങൾ നിസ്സാരമായി കാണുന്നു ചെയ്യുന്നു എന്നാണ് അന്ന് പറഞ്ഞതെങ്കിൽ, ഇന്നെങ്ങാനുമാണത് കാണുകയും പറയുകയും ചെയ്തതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ സഹോദരങ്ങളെ, ആ നന്മയെ നിസ്സാരവൽക്കരിച്ച്, തിന്മയെ അവഗണിച്ച് നിസ്സാരവൽക്കരിച്ച് പോകുന്ന ആളുകളാണെങ്കിൽ, തെറ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഒരു പേടിയും ബേജാറും ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് തൗബക്കുള്ള തൗഫീഖ് ഉണ്ടാവുകയില്ല. ഇസ്തിഗ്ഫാർ നടത്താൻ അവരുടെ മനസ്സിൽ തോന്നുക തന്നെ ഇല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, ഇയ്യാകും വ മുഹഖറാത്തിദ്ദുനൂബ്, തെറ്റുകുറ്റങ്ങളെ നിസ്സാരവൽക്കരിച്ച് കാണുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു. ഒരു യാത്രാ സംഘം, അവർക്ക് യാത്രക്കിടയിൽ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടി അവർ ആ ഒരു സ്ഥലത്ത് ഇറങ്ങി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് നോക്കുമ്പോൾ വിറകുകൾക്ക് വേണ്ടി ഓരോരുത്തരും പോയി ഓരോ വിറക് കൊള്ളികൾ കൊണ്ടുവരികയാണ്. ആ വിറകുകൊള്ളി നോക്കുമ്പോൾ ഓരോന്നേ ഓരോന്നാ ഉള്ളൂ, അതുകൊണ്ട് ഭക്ഷണം ഒന്നും പാചകം ചെയ്യാനോ വെള്ളം ചൂടാക്കാൻ പോലും സാധിക്കുകയില്ല. എന്നാൽ എല്ലാവരും കൂടി ആയപ്പോൾ കുറേ വിറകുകൾ വന്നപ്പോൾ ഒരു കൂനയായി, ഒരു കൂമ്പാരമായി ആ വിറകുകൾ ശേഖരിച്ച് അവർ ഭക്ഷണം പാചകം ചെയ്തു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിന്മകൾ ഒന്നായി നമുക്ക് തോന്നുമെങ്കിൽ, നിസ്സാരമായി നമുക്ക് തോന്നുമെങ്കിൽ, അത് കുമിഞ്ഞുകൂടുമ്പോൾ അത് വലിയ തിന്മകളായി, ഭാരമായി നമുക്ക് ഏറ്റാൻ കഴിയാത്ത, പൊക്കിയാൽ പൊന്താത്ത പാപഭാരങ്ങളായി വരുമെന്നാണ്. ഇബ്നുൽ മുഅ്തസ് അബ്ബാസി കാലഘട്ടത്തിൽ പ്രഗത്ഭനായ ഒരു കവിയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ, ഖല്ലിദ്ദുനൂബ സഗീറഹ വകബീറഹ, എല്ലാ തിന്മകളും, അത് വലിയ പാപം ചെറിയ തിന്മ എന്ന് നിങ്ങൾ കണക്കാക്കാതെ എല്ലാ തിന്മകളെയും നിങ്ങൾ ഒഴിവാക്കി മാറ്റി നിർത്തണം. ദാക്കത്തുഖ, അതാണ് തഖ്‌വ എന്ന് പറഞ്ഞാൽ. വഅമൽ കമാശിൻ ഫൗക അർലി ഷൗകി യഹദറു മായറ, മുള്ളുകൾ നിറഞ്ഞ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെ, വഴിയിലൂടെ നടന്നു പോകുന്ന ആളെ പോലെ അയാൾ തന്റെ മുന്നിൽ കാണുന്ന എല്ലാ മുള്ളും.
0: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിംബർ, കർമ്മ നിരതരാവുക. ഖുതുബ നിർവഹിച്ചത് ഷമീർ മദീനി.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ്. റെയിൽവേ പാരാമെഡിക്കൽ കാറ്റഗറിയിലെ 560 ഒഴിവിൽ വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ അപേക്ഷ ക്ഷണിച്ചതിന്റെ വിശദാംശങ്ങൾ കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരണമായ എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ സെപ്റ്റംബർ 12 ലക്കത്തിൽ പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വിജ്ഞാപനം ഉടൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒക്ടോബർ 14 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. നഴ്സിംഗ് സൂപ്രണ്ട്, ഫാർമസിസ്റ്റ്, ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ, ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ് ടെക്നീഷ്യൻ, റേഡിയോഗ്രാഫർ, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ എന്നീ തസ്തികയിലായി മുൻവർഷം 434 ഒഴിവാണ് ഉണ്ടായിരുന്നത്. യോഗ്യത ഉൾപ്പെടെ അപേക്ഷ അയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ www.rrb.indianrailways.gov.in ൽ പ്രസിദ്ധീകരിക്കുന്ന മുഴക്കി ലഭ്യമാകുന്നതാണ്. റെയിൽവേയിൽ 560 പാരാമെഡിക്കൽ ഒഴിവ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.rrb.indianrailways.gov.in.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യവിചാരം. ആരോഗ്യമുള്ള മനസ്സും ശരീരവും വലിയ അനുഗ്രഹമാണ്. ആരോഗ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആരോഗ്യവിചാരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വേനൽക്കാലം തണുപ്പുള്ളതാക്കാം എന്ന വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ കെ എം സമീർ ബാബു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മാഇൻ. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം ശരീരത്തിനെ നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വേനൽക്കാലത്ത് ശരീരത്തിന് വേണ്ട പരിചരണം നൽകി ശരീരത്തെ തണുപ്പിക്കാം, രോഗങ്ങളെ അകറ്റാം ആയുർവേദത്തിലൂടെ. വേനൽക്കാല ആരോഗ്യ പരിചരണം ആയുർവേദത്തിലൂടെ എങ്ങനെ സാധ്യമാക്കാം എന്നതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ചളവറ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സമീർ ബാബുവാണ്. സർ, വേനൽക്കാലത്ത് ശരീരത്തിൻ്റെ ഉഷ്ണം അകറ്റി തണുപ്പുള്ളതാക്കാനും രോഗങ്ങളെ അകറ്റാനും നാം പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് പറയുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്?
2: നമ്മൾ രോഗങ്ങൾ വരാനുള്ള കാരണത്തെ നാം ചർച്ചയ്ക്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ നാം നോക്കിക്കാണുമ്പോൾ, നമുക്ക് തണുപ്പിനും ചൂടിനും രോഗങ്ങൾ വരാനുള്ള കാരണം ആകുന്നതിൽ വളരെ പ്രാധാന്യമുണ്ടെന്ന് കാണാം. ഉദാഹരണമായിട്ട്, നമ്മൾ സാധാരണ എല്ലാവർക്കും നമുക്കറിയുന്ന പോലെ തന്നെ വാതിക രോഗങ്ങൾ, വാദമുള്ള നമ്മുടെ വയസ്സായ ആളുകളെല്ലാം പറയും തണുപ്പ് കാലത്ത് വാദം വർദ്ധിക്കുന്നുവെന്ന്. അതുപോലെ തന്നെ ചൂടുകാലത്ത് ചില തൊക്കിലുണ്ടാവുന്ന ചില അസുഖങ്ങൾ ചൂടുകാലത്ത് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന പോലെ അത്യധികമായ ചൂടുള്ള കാലമാണ് വേനൽക്കാലം. ഈ സമയം നമ്മൾ ജീവിത രീതിയിലും അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിലുമെല്ലാം കാതലായ മാറ്റങ്ങൾ, മറ്റുള്ള കാലാവസ്ഥ പോലെയല്ല, നമ്മൾ നല്ലൊരു മാറ്റം വരുത്തുകയാണെങ്കിൽ മാത്രമേ നമുക്ക് രോഗങ്ങളിൽ നിന്ന് രോഗം വരാതെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആയുർവേദം, ദിനചര്യ, ഋതുചര്യ എന്നിങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിനായിട്ടും എല്ലാം പറയുന്നുണ്ട്. ദിനചര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദിവസേന നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഋതുചര്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ അനുവർത്തിച്ചാൽ മാത്രമേ നമുക്ക് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുകയുള്ളൂ.
1: ഭക്ഷണക്രമത്തിൽ നാം വേനൽക്കാലത്ത് മാറ്റങ്ങൾ വരുത്തണമെന്ന് സൂചിപ്പിച്ചല്ലോ, എന്തെല്ലാം കാര്യങ്ങളാണ് നാം ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്?
2: ഭക്ഷണകാര്യത്തിൽ വേനൽക്കാലത്ത് മാത്രമല്ല, നമുക്ക് ഭക്ഷണകാര്യത്തിൽ പൊതുവായി നമ്മൾ അനുവർത്തിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആദ്യം ചർച്ചയ്ക്കെടുക്കാം. നമ്മുടെ പ്രധാന ഭക്ഷണം, നമ്മൾ ഹെവി ഫുഡ് എന്ന് പറയുന്നത്, നമ്മൾ പ്രധാന ഭക്ഷണം നമ്മൾ രണ്ട് നേരമായിട്ടെങ്കിലും ചുരുക്കണം. നമ്മളിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കേരളീയരെല്ലാം ചെയ്യുന്നത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ പ്രധാന ഭക്ഷണം നമ്മൾ രണ്ട് നേരമായി ചുരുക്കുക. അതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഈ പ്രധാന ഭക്ഷണമാണ് ഉദ്ദേശിച്ചത്, നമ്മളൊരു മൂന്നോ നാലോ മണിക്കൂറിന് ശേഷം മാത്രമേ അടുത്തൊരു ഹെവി ഫുഡ് അല്ലെങ്കിൽ ഒരു പ്രധാന ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടുകയുള്ളൂ. അതായത് ശരിക്കുള്ള ദഹനം നടന്നിരിക്കണം എന്നർത്ഥം. അത് കരുതി ഒന്നും കഴിക്കാതിരിക്കേണ്ട എന്നല്ല. നമ്മൾ വിശപ്പ് തോന്നുകയാണെങ്കിൽ പഴങ്ങളോ മറ്റോ നമുക്ക് കഴിക്കാവുന്നതാണ്. അതാണ് നമ്മൾ പൊതുവായിട്ട് ഭക്ഷണത്തെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ നമ്മൾ എല്ലാവരും അറിയുന്ന പോലെ തന്നെ തണുപ്പ് കാലത്ത് നമ്മൾ കഴിക്കേണ്ടത് ചൂട് ശരീരത്തിന് നൽകുന്ന ഭക്ഷണങ്ങളാണ്. ചൂട് കാലത്ത് കഴിക്കേണ്ടത് തണുപ്പ് ശരീരത്തിന് നൽകുന്ന ഭക്ഷണങ്ങളാണ്. ഞാൻ ഇവിടെ ഉദാഹരണം പറയാം. നമ്മൾ തണുപ്പ് കാലത്ത് കഴിക്കേണ്ടത് മുതിര പോലത്തെ ഭക്ഷണങ്ങളാണ്. മുതിര നമ്മൾ കഴിച്ചാൽ തന്നെ നമുക്കറിയാം ശരീരത്തിൽ ഉഷ്ണം വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ശരീരത്തിനൊരു ചൂട് കൊടുക്കുന്ന ഭക്ഷണ പദാർത്ഥമായതിനാൽ അത്തരം ഭക്ഷണങ്ങളാണ് നമ്മൾ തണുപ്പ് കാലത്ത് കഴിക്കേണ്ടത്. നേരെ തിരിച്ച് വേനൽക്കാലത്താകട്ടെ നമ്മൾ വെള്ളരിക്ക എന്നിങ്ങനെയുള്ള പച്ചക്കറികൾ, വളരെ ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ പോലുള്ളവ ആണ് വേനൽക്കാലത്ത് കഴിക്കേണ്ടത്. അത് ശരീരത്തിന് സ്വാഭാവികമായി തണുപ്പ് നൽകാൻ പ്രാപ്തമായ ഭക്ഷണമാണ്. അതുപോലെ ഭക്ഷണകാര്യത്തിൽ പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ദഹനശക്തിക്കും ശരീരപ്രകൃതിക്കും അനുസരിച്ചായിരിക്കണം കഴിക്കേണ്ടത്. ശരിയായ വിശപ്പുള്ള ഒരാൾക്കാണ് നല്ലവണ്ണം ഭക്ഷണമുള്ളത്, അല്ലാതെ മറ്റുള്ളവർ കഴിക്കുന്ന എത്രയാന്ന് നോക്കിയിട്ടല്ല നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നർത്ഥം. നമ്മുടെ ദഹനശക്തി അതുപോലെ തന്നെ നമ്മുടെ ശരീരപ്രകൃതി അതിനനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. പിന്നീട് ശ്രദ്ധിക്കാനുള്ള കാര്യം, ദിവസവും ഒരേ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. അത് മനസ്സിന് സന്തോഷത്തെ തരുന്നതാണ്, ഭക്ഷണത്തിൻ്റെ ശരിയായ ദഹനത്തിനും അത് വളരെ നല്ലതാണ്. പൊതുവായി പിന്നീട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വിശപ്പ് തോന്നിയാൽ മാത്രം ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ വിശപ്പ് മാറിയാൽ തന്നെ ഭക്ഷണം നിർത്തുകയും മതിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഭക്ഷണകാര്യത്തെപ്പറ്റി പൊതുവായി സൂചിപ്പിക്കുമ്പോൾ നമ്മൾ നിത്യേന കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. അതിൽ ഉൾപ്പെടുന്നവയാണ്, അത് വേനൽക്കാലമാവുന്നതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട്, മുന്തിരി, നെല്ലിക്ക, തേൻ, ഉറുമാമ്പഴം, നമ്മൾ അനാറെന്ന് പറയുന്ന ഉറുമാമ്പഴം, ഇന്ദുപ്പ് എന്നിവയെല്ലാം നമ്മൾ നിത്യേന ഉപയോഗിക്കാൻ വേണ്ടി ആയുർവേദം നിർദ്ദേശിക്കുന്ന സാധനങ്ങളാണ്. അതായത് നിത്യേന ഉപയോഗിച്ചാലും നമ്മുടെ ശരീരത്തിന് ദോഷമൊന്നും വരിക ഇല്ല എന്നർത്ഥം. ഇവിടെ നമ്മൾ ഇന്ദുപ്പ് കണ്ടു. ഇന്ദുപ്പും ദിവസേന ഉപയോഗിച്ചു കൊള്ളാൻ പറയുന്ന ഒരു സാധനമാണ്. നമുക്ക് പല രോഗാവസ്ഥകളിലും ഉപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത സമയങ്ങളിലെല്ലാം നമുക്ക് ഇന്ദുപ്പിൻ്റെ ഉപയോഗം നമുക്ക് അനുവർത്തിക്കാവുന്നതാണ്. ഇന്ദുപ്പ് ദിവസേന കഴിക്കാൻ പറയുന്ന ഒരു സാധനമാണെന്ന് അർത്ഥം. അതുപോലെ തന്നെ 100 മൈൽ ഡയറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നിലവിലുണ്ട്. സൂചിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ബാക്കിയെല്ലാം ഉപയോഗിക്കേണ്ട എന്നല്ല, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളിൽ ലഭിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും നമ്മൾ കൂടുതൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. ഉദാഹരണമായി നമ്മുടെ നാട്ടിലെല്ലാം പപ്പായ നന്നായി കിട്ടുന്ന ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പഴങ്ങൾ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പേരയ്ക്ക അല്ലെങ്കിൽ അടയ്ക്കാപ്പഴം എന്ന് നമ്മൾ പറയുന്ന പഴം കിട്ടുമെങ്കിൽ നമ്മൾ വേറെ പഴങ്ങൾ കൂടി അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. അവ നമ്മൾ കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്.
1: വേനൽക്കാലത്ത് ഭക്ഷണം എങ്ങനെയാവണമെന്ന് എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ ഭക്ഷണകാര്യത്തിൽ വേണ്ടതുണ്ടോ? കൂടുതൽ എന്തെങ്കിലും ഭക്ഷണകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
2: ഭക്ഷണത്തിൽ വേനൽക്കാലത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയല്ലെങ്കിൽ വേനൽക്കാലത്ത് ശരീരത്തിലെ ശരീരോഷ്മാവ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ നമുക്ക് രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുകയും ചെയ്യും. ആയുർവേദം കുറേ കാര്യങ്ങളെ വേനൽക്കാലത്ത് ചെയ്യുവാൻ വേണ്ടി, വേനൽക്കാലത്ത് കഴിക്കുവാൻ വേണ്ടിയുള്ള ഭക്ഷണം എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായി നിർദ്ദേശിക്കുന്നുണ്ട്. അതിൽ ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എളുപ്പം ദഹിക്കുന്ന ഭക്ഷണമായിരിക്കണം നമ്മൾ വേനൽക്കാലത്ത് കഴിക്കേണ്ടത്. എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം, അധികം എണ്ണമയമില്ലാത്തതായിരിക്കണം കഴിക്കേണ്ടത്. എണ്ണമയം കൂടുതലായി കഴിഞ്ഞാൽ നമുക്കറിയാം അത് ദഹനശക്തിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നമ്മൾ തണുപ്പിച്ചു കഴിക്കാനാണ് ഭക്ഷണം പറയുന്നത്. നമുക്ക് സുപരിചിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കാനുള്ള രീതി എന്ന് പറയുന്നത് നമുക്കറിയാം ചെറിയ ചൂടോടെ കഴിക്കാനുമെല്ലാമാണ് പറയുന്നത്. പക്ഷേ ഈ കാലത്ത്, ഈ വേനൽക്കാലത്ത് നമ്മൾ പറയാറുള്ളത് എപ്പോഴും ഭക്ഷണം തണുപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്, തണുത്ത ഭക്ഷണം ചൂടാറിയ ശേഷം ഉപയോഗിക്കാനാണ് പറയുന്നത്. പിന്നീട് നമ്മൾ മധുരരസം, പഞ്ചസാര മാത്രമല്ല മധുരമെന്ന് ഉദ്ദേശിക്കുന്നത്, മധുരമുള്ള സാധനങ്ങളുടെ ഉപയോഗം കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കണം ഈ കാലത്ത്. പാല്, പാലുൽപ്പന്നങ്ങൾ എന്നിവ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കേണ്ട കാലമാണ് വേനൽക്കാലം. പാലുൽപ്പന്നങ്ങൾ പറയുമ്പോൾ നമ്മൾ പേട പോലുള്ള വസ്തുക്കളാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നമ്മൾ ധാരാളമായി ഉപയോഗിക്കേണ്ട കാലമാണ് വേനൽക്കാലം. മോര്, മോരിൻ്റെ ഉപയോഗം വേനൽക്കാലത്ത് വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. മോര് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, സാധാരണ ഒരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്, നമ്മൾ തൈരിൽ നിന്നും വെള്ളം ഒഴിച്ച്, തൈരിനെ കൂടുതൽ വെള്ളം ഒഴിച്ച് കിട്ടുന്നതാണ് മോര് എന്നുള്ള ധാരണ ഉണ്ട്. അത് ശരിയല്ല. നമ്മൾ തൈര് കടഞ്ഞ ശേഷം അതിൽ നിന്ന് വെണ്ണ മാറ്റുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മിക്സി പോലുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിൽ നിന്നും മിക്സിയിൽ നന്നായി അടിച്ച ശേഷം മുകളിലുള്ള പാട പോലെയുള്ള വെണ്ണ നമ്മൾ പതുക്കെ മാറ്റിയ ശേഷമുള്ളതാണ് നമ്മൾ മോര് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം മോരിൻ്റെ ഉപയോഗം പരമാവധി കൂട്ടാൻ നമ്മൾ ഈ വേനൽക്കാലത്ത് ശ്രദ്ധിക്കണം.
1: ആയുർവേദ ഡോക്ടേഴ്സ് വിരുദ്ധാഹാരം, അല്ലെങ്കിൽ ആയുർവേദത്തിൽ നമ്മൾ കൂടുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് വിരുദ്ധാഹാരം എന്നുള്ള ഒരു വാക്ക്. എന്താണ് വിരുദ്ധാഹാരം എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
2: ആയുർവേദത്തിൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഭക്ഷണകാര്യത്തെപ്പറ്റി പറയുമ്പോഴെല്ലാം നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒരു വാക്കാണ് വിരുദ്ധാഹാരം എന്നുള്ളത്. വിരുദ്ധാഹാരം എന്നതിന് ഡെഫിനിഷൻ, അല്ലെങ്കിൽ നമ്മളതിൻ്റെ വിശദീകരണം പറയുകയാണെങ്കിൽ, ആഹാരം കൂട്ടിച്ചേർത്ത് ഉപയോഗിക്കുമ്പോഴോ പാകപ്പെടുത്തുമ്പോഴോ ഉണ്ടാകുന്ന വിരുദ്ധത ശരീരത്തിന് ദോഷകരമായി തീരുന്നു. അതാണ് നമ്മൾ വിരുദ്ധാഹാരം അല്ലെങ്കിൽ വിരുദ്ധത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില ഉദാഹരണങ്ങളിലൂടെ ഞാനിവിടെ സൂചിപ്പിക്കാം. ഒന്ന്, നമ്മൾ മത്സ്യത്തോടൊപ്പം ഉഴുന്ന് കഴിക്കുക. അതായത് മത്സ്യത്തോടൊപ്പം നമ്മൾ ദോശയിലെല്ലാം ഉഴുന്നുണ്ടായിരിക്കും, മത്സ്യവും ദോശയും ഒരുമിച്ച് കഴിക്കുക, മത്സ്യവും പാലും ഒരുമിച്ച് കഴിക്കുക, മത്സ്യവും തേനും ഒരുമിച്ച് കഴിക്കുക. ഇതെല്ലാം വിരുദ്ധാഹാരമായി ആയുർവേദം പറയുന്നവയാണ്. അതുപോലെ പുളിരസത്തോടൊപ്പം നമ്മൾ പാൽ ഉപയോഗിക്കുക, അതും വിരുദ്ധാഹാരമായി ആയുർവേദം പറയുന്നതാണ്. പച്ചക്കറികൾ കഴിച്ച ഉടനെ പാൽ ഉപയോഗിക്കുക, കോഴിയിറച്ചിയോടൊപ്പം തൈര് ഉപയോഗിക്കുക. നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു തെറ്റാണിത്. കോഴിയിറച്ചി നമ്മൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് നമ്മൾ തൈരിൻ്റെ ഉപയോഗം നമ്മളുണ്ടായിരിക്കും, കോഴിയും ഉണ്ടായിരിക്കും. ഇത് വിരുദ്ധാഹാരമായിട്ടാണ് ആയുർവേദം പറയുന്നത്. അതുപോലെ തന്നെ മോര്, തൈര് എന്നിവയോടൊപ്പം വാഴപ്പഴം ഉപയോഗിക്കുക. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, നമ്മളെല്ലാം ഇവിടെ സമയക്കുറവ് കാരണം നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവയിൽ പലതും അല്ലെങ്കിൽ മുഴുവനായോ നമ്മൾ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ശരീരത്തിന് ഇവ രണ്ടും ഇവയെല്ലാം ഉപയോഗിക്കുമ്പോൾ, ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ ദോഷകരമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിരുദ്ധാഹാരങ്ങൾ നമ്മൾ പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
1: ഭക്ഷണത്തെക്കുറിച്ച് ഡോക്ടർ വിശദമായി സൂചിപ്പിച്ചല്ലോ. ഇനി നമ്മൾ ജീവിത രീതിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ?
2: പൊതുവായി അസുഖങ്ങൾ വരാതിരിക്കാൻ ആഹാരവും വിഹാരവും ശ്രദ്ധിക്കണമെന്നാണ് ആയുർവേദം പറയുന്നത്. ആഹാരം നമുക്കറിയാം, ഭക്ഷണം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിഹാരങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളവയാണ്, ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ. നമ്മൾ ഈ കാലത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചൂടുകാലത്ത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് തണുത്ത വെള്ളത്തിലുള്ള കുളി എന്ന് പറയുന്നത്. കുളിയെപ്പറ്റി നമുക്ക് അറിയാം. സാധാരണ രീതിയിൽ ശരിയായ കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ ഉപയോഗിക്കേണ്ടത് തണുത്ത വെള്ളവും ദേഹത്തേക്ക് ഉപയോഗിക്കേണ്ടത് ഇളം ചൂടുള്ള വെള്ളവും വേണമെന്നാണ് പറയുന്നത്. എന്നാൽ വേനൽക്കാലത്താവട്ടെ തണുത്ത വെള്ളത്തിലുള്ള കുളിയെ തന്നെയാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. പിന്നെ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ, പകൽ അല്പം ഉറങ്ങാം എന്ന് പറയുന്ന കാലമാണ് വേനൽക്കാലം. സാധാരണ രീതിയിൽ പല അസുഖങ്ങളുടെയും കാരണമായി തന്നെ ആയുർവേദം പറയുന്ന പകലുറക്കം അല്പമൊക്കെ ആവാം എന്ന് നമ്മൾ സൂചിപ്പിക്കുന്ന കാലമാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ വസ്ത്രങ്ങളുടെ കാര്യത്തിൽ നമ്മൾ കൈത്തറി വസ്ത്രങ്ങൾ പോലുള്ള നേർമ്മയുള്ള, ശരീരത്തിന് ചൂട് കൂട്ടാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. രാത്രി ഉറക്കമൊഴിക്കൽ നമ്മൾ പരമാവധി ഒഴിവാക്കണം. ശരീരത്തിന് ചൂട് കൂട്ടുന്നതും രോഗങ്ങളെ വിളിച്ചു വരുത്തുന്നതുമായ ഒരു കാരണമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും വേനൽക്കാലത്ത് രാത്രി ഉറക്കമൊഴിക്കൽ നമ്മൾ ഒഴിവാക്കണം. അധികം
1: ചൂടുകാലം എന്ന് പറയുമ്പോൾ തന്നെ വെള്ളത്തെക്കുറിച്ചാണ് നമുക്ക് ആലോചന വരിക. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം, പ്രത്യേകിച്ച് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് ആയുർവേദം എന്താണ് പറയുന്നത്?
2: നമ്മൾ ആയുർവേദത്തിന് ഇപ്പോൾ നമ്മളെല്ലാവരും കേട്ട് തഴമ്പിച്ച വാക്കുകളുണ്ട്, നമ്മൾക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളുണ്ട്. വെള്ളം നമ്മൾ എപ്പോഴും കുടിക്കേണ്ടത് നമ്മൾ ചൂടാറി തണുത്തതായിരിക്കണം. രോഗാണുക്കളെ നശിപ്പിച്ച ശേഷം ചൂടാറി തണുത്ത വെള്ളമാണ് നമ്മൾ കുടിക്കേണ്ടതെന്ന വസ്തുത നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ ആയുർവേദം പറയുന്നത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ തിളപ്പിക്കുന്ന സമയം ഔഷധങ്ങളിട്ട് ആ ഔഷധ ഗുണം കൂടി ശരീരത്തിന് നാം ഉപകാരപ്രദമായ രീതിയിൽ വേണം വെള്ളം നിർമ്മിക്കുവാനും ആ വെള്ളം കുടിക്കുവാനും വേണ്ടതെന്നാണ്. അതായത് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഔഷധ ചൂർണങ്ങൾ അല്ലെങ്കിൽ ഔഷധം കൂടി ഇട്ട് തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഔഷധങ്ങളുടെ ഗുണം കൂടി നമുക്ക് ലഭിക്കുന്നു. ഇതിൽ നമ്മൾ ഇടേണ്ട ഔഷധങ്ങളെപ്പറ്റി നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഓരോ കാലാവസ്ഥയിലും ആ കാലാവസ്ഥയ്ക്കനുസരിച്ച ഔഷധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ വേനൽക്കാലം ആണ് ഈ വിഷയം എന്നുള്ളത് കൊണ്ട് തന്നെ പറയാം, ഈ കാലത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഈ കാലത്ത് ഉപയോഗിക്കേണ്ടത്. അത്തരം ചില മരുന്നുകളാണ് പതിമുഖം, രാമച്ചം, നന്നാരി തുടങ്ങിയ

0: വേനൽക്കാലങ്ങളിൽ ഉഷ്ണം കാരണം പല ആളുകളും വളരെ കുറച്ച് സമയമാണ്, അതായത് രാവിലെയോടടുക്കുന്ന സമയത്ത് മാത്രമാണ് പല ആളുകളും ഉറങ്ങാറുള്ളത്. ശരിക്ക് വേനൽക്കാലത്ത് ഉറക്കം കൂടുതൽ വേണം എന്നുണ്ടോ? അങ്ങനെ അല്ലെങ്കിൽ ആളുകളിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമുണ്ടോ വേനൽക്കാലത്ത് കൂടുതൽ ഉറങ്ങണം എന്നുള്ളത്? ഒന്ന് വിശദീകരിക്കാമോ?
1: നമുക്ക് ഉറക്കത്തെപ്പറ്റി നമുക്കൊരു വിശദമായി തന്നെ സംസാരിക്കാം. ഉറക്കത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉറക്കം കുറഞ്ഞവർക്ക് ശരീരക്ഷീണം, ദുഃഖം, ഓർമ്മക്കുറവ്, അകാല മരണം വരെ, അതായത് അസുഖങ്ങൾ വന്ന് അകാല മരണം വരെ സംഭവിക്കും എന്നാണ് ആയുർവേദം പറയുന്നത്. അത്രയും ഒരു പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ മൂന്ന് തൂണുകൾ എപ്രകാരമാണോ എന്നുള്ളതിനനുസരിച്ച് പറയുന്നത്, ആഹാരം, ഉറക്കം, ബ്രഹ്മചര്യം എന്നീ മൂന്ന് കാര്യങ്ങളാണ് ആ നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതിലൊന്നാണ് ഉറക്കം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, രാത്രിയിൽ ഉറക്കമൊഴിക്കാതിരിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പകലുറക്കം സാധാരണ രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ല എങ്കിലും വൃദ്ധന്മാർക്കും കുട്ടികൾക്കുമെല്ലാം അല്പനേരം പകലുറക്കമാവാം. അതായത് പൊതുവെ ശരീരബലം കുറഞ്ഞിരിക്കുന്ന വൃദ്ധന്മാർ, കുട്ടികൾ എന്നിവരിൽ അല്പം പകലുറക്കമാകാം. അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള കാര്യം, ഈ വേനൽക്കാലം എന്ന് പറയുന്ന കാലത്ത് അല്പം പകലുറക്കം ആവാം, അതിൽ തെറ്റില്ല എന്ന് പറയുന്ന ഒരു കാലമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജോലിയുടെ ഭാഗമായി രാത്രി ഉറക്കമൊഴിക്കുന്ന ആളുകളുണ്ട്. അവർ ചെയ്യേണ്ടത് അടുത്ത ദിവസം രാവിലെ, അല്ലെങ്കിൽ എപ്പോഴാണ് നല്ലൊരു ഭക്ഷണം കഴിക്കുന്നത്, അതിനു മുമ്പായി പകുതി സമയമെങ്കിലും, അങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ ഉറങ്ങേണ്ടത് 6 മണിക്കൂർ നേരം ഉറങ്ങേണ്ട ഒരു വ്യക്തി ഏതെങ്കിലും കാരണവശാൽ രാത്രി ആ വ്യക്തിക്ക് 4 മണിക്കൂറേ ഉറങ്ങാൻ സാധിച്ചു ഉള്ളൂ എങ്കിൽ ആ വ്യക്തി 2 മണിക്കൂറിൻ്റെ പകുതിയായ, ബാക്കിയുള്ള 2 മണിക്കൂറിൻ്റെ പകുതിയായ 1 മണിക്കൂറെങ്കിലും അടുത്ത ദിവസത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായി ഉറങ്ങിയിരിക്കണം, പകലുറങ്ങിയിരിക്കണം എന്നാണ്. ആ സമയത്താണ് നമ്മൾ പകലുറങ്ങാൻ പറയുന്നത്. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വേനൽക്കാലത്ത് നമുക്ക് അല്പനേരം ഉറങ്ങാം എന്നുള്ളത് ആണ്.
0: നമുക്കറിയാം ഒട്ടനവധി അസുഖങ്ങൾ വരുന്ന ഒരു കാലമാണല്ലോ വേനൽക്കാലം. ഈ സമയത്ത് രോഗം വരാതിരിക്കാൻ നമുക്ക് പൊതുവായിട്ട് ചെയ്യാനുള്ളത് എന്തെല്ലാമാണ്?
1: നമ്മൾ വേനൽക്കാലമായാലും ഏത് കാലമായാലും നമ്മൾ അസുഖങ്ങൾ വരുന്നത് പ്രധാനമായും 2 രീതിയിലൂടെയാണ്. ഒന്ന് ജലത്തിലൂടെയും അതുപോലെ തന്നെ വായുവിലൂടെയും. ഈ ജലശുദ്ധീകരണവും വായു ശുദ്ധീകരണവും നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മൾ രോഗങ്ങൾ വരാനുള്ള സാധ്യതയെ തുലോം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ജലശുദ്ധീകരണത്തെ പറ്റി സംസാരിക്കാം. കുടിക്കുന്ന ജലത്തെപ്പറ്റി ശുദ്ധമാക്കേണ്ട എങ്ങനെയെന്ന് നാം സൂചിപ്പിച്ചു കഴിഞ്ഞു. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിണറിലെ ജലം ശുദ്ധിയാക്കുകയാണ്. കിണറിലെ ജലം ശുദ്ധിയാക്കുവാൻ ഇപ്പോൾ നമുക്ക് ആയുർവേദ രീതി സംസാരിക്കുന്നതുകൊണ്ട് ആയുർവേദത്തിൽ ഒട്ടനവധി മാർഗങ്ങളുണ്ട്. തേറ്റാമ്പരൽ, താതിരിപ്പൂവ്, താമരപ്പൂവ്. ഞാൻ ഒന്നുകൂടി പറയാം, തേറ്റാമ്പരൽ, താതിരിപ്പൂവ്, താമരപ്പൂവ് എന്നിവ നമ്മൾ ചെറുതായി പൊടിച്ച് ഒരു ചെറിയ കിഴി കെട്ടി കിണറ്റിലിടുകയാണെങ്കിൽ, താഴ്ത്തി വയ്ക്കുകയാണെങ്കിൽ ജലം ഒരു പരിധിവരെ ശുദ്ധമാകുന്നതായി കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇത് മാത്രം നമ്മൾ ജലശുദ്ധീകരണത്തിനായി ചെയ്യണമെന്നല്ല, നമ്മൾ മറ്റുള്ള മാർഗങ്ങളോടൊപ്പം ഇതുകൂടി ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പണ്ടെല്ലാം നെല്ലിമരത്തിൻ്റെ പലക നമ്മൾ കിണറ്റിലിട്ടിരുന്നതായി നമുക്ക് ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെല്ലാം വെള്ളം തെളിയുന്നതിന് വേണ്ടി നെല്ലിമരം നല്ലൊരു ഔഷധ ഗുണമുള്ള സസ്യമാണ്. നമ്മൾ കിണർ വെള്ളം തെളിയുന്നതിന് വേണ്ടി നെല്ലിമരത്തിൻ്റെ പലക നമ്മൾ കിണറ്റിലിടുന്നത് ചെയ്യാവുന്നതാണ്. നമ്മൾ അടുത്തതായി നമുക്ക് ജലശുദ്ധീകരണത്തെ പറ്റി സംസാരിക്കുമ്പോൾ പറയാനുള്ളത്, നമ്മൾ നിർബന്ധമായും കഴിക്കുന്നതിന് മുമ്പ് പാത്രങ്ങൾ ചൂടുവെള്ളത്തിൽ കഴുകാൻ, തിളച്ച ശേഷമുള്ള ചൂടുവെള്ളത്തിൽ കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ജലശുദ്ധീകരണത്തിൻ്റെ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അടുത്തതായി നമ്മൾ വായുവിനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. വായു ശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് ആയുർവേദത്തിൽ പറയുന്ന ഒരു പ്രധാന മാർഗമാണ് ധൂപനം എന്നുള്ളത്. ധൂപനം എന്നാൽ പുകയ്ക്കുക എന്നതാണ് അർത്ഥം. സാധാരണ രീതിയിൽ നമ്മൾ അപരാജിത ധൂമം എന്നുള്ള ഒരു പൊടി അതായത് ചില

0: ഔഷധങ്ങൾ ചേർത്ത ഒരു പൊടി നമുക്ക് സാധാരണ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അല്പം കനലെടുത്ത് ഇത് പുകയ്ക്കുന്നത് വഴി നമ്മൾ അന്തരീക്ഷ ശുദ്ധീകരണം, വായുവിനെ നമുക്ക് ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കൊതുക് പോലുള്ള ജീവികളെ അകറ്റാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അങ്ങനെ തന്നെ രോഗപ്രതിരോധ ശേഷിയും നമുക്ക് കൈവരും. ഈ അപരാജിതാധൂമം എന്ന് പറഞ്ഞത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ വിഷമിക്കാനൊന്നുമില്ല. നമ്മൾ വെളുത്തുള്ളി, കായം മുതലായ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടു തന്നെ നമ്മൾ പുകയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ശ്രദ്ധിക്കേണ്ടത് എന്നും നമ്മൾ പുകയ്ക്കാൻ, എന്നും ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം.
1: ദിനചര്യ, അതായത് ദിവസേന നാം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് സൂചിപ്പിച്ചുവല്ലോ, എന്താണ് ദിനചര്യ എന്ന് ഒന്ന് വിശദീകരിക്കാമോ?
0: ദിനചര്യ എന്ന പേരിൽ നാം നിത്യേന ചെയ്യേണ്ട കാര്യങ്ങളെപ്പറ്റി ആയുർവേദം പറയുന്നുണ്ട്. പല്ല് തേക്കലും കുളിയും വരെ അതിൽ ഉൾപ്പെടും. നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ആയുർവേദ രീതിയിൽ പറയുന്ന ദിനചര്യ നമ്മൾ അനുവർത്തിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നമ്മൾ കണ്ണിലെന്നും മരുന്നൊഴിക്കുവാൻ വേണ്ടി ആയുർവേദം പറയുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് സുപരിചിതമായ ഇളനീർക്കുഴമ്പ് പോലുള്ളവ കണ്ണിൽ ഒറ്റിക്കുന്നത് കൊണ്ട്, ദിവസേന ഒറ്റിക്കുന്നത് കൊണ്ട് ചെങ്കണ്ണ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാനും കണ്ണ് വളരെ നേർമതയുള്ളതായി മാറാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ ദിനചര്യയിൽ പറയുന്ന ഒന്നാണ് ദിവസേന മൂക്കിൽ മരുന്നൊറ്റിക്കുക എന്നുള്ളത്. അതിന് പറയുന്ന പേരാണ് നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ നസ്യം എന്നുള്ളത്. ദിവസേന 2 തുള്ളിയോളം അണുതൈലം എന്നു പേരിലുള്ള ഔഷധം ഒറ്റിക്കുവാൻ ആണ് ആയുർവേദം പറയുന്നത്. നമുക്ക് സ്ഥിരമായി ചെയ്യാൻ പറയുന്ന ഒരു ഒരു കാര്യമാണ് നസ്യം എന്നുള്ളത്. അതുകൊണ്ട് തൊലിക്ക് തൊക്പ സാധനം, തൊലിയുടെ അസുഖങ്ങളെ നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പറ്റും. അതുപോലെ തന്നെ അലർജി കൊണ്ടുള്ള രോഗങ്ങളെ തടുക്കാൻ നസ്യത്തിന് സാധിക്കും. പ്രത്യേകിച്ചും ഈ വേനൽക്കാലത്ത് കാണുന്ന ത്വക്ക് രോഗങ്ങൾ വരാതെ തടയാൻ ഈ നസ്യത്തിന് വളരെ കഴിവുണ്ട്. പിന്നീട് പറയുന്ന ഒന്നാണ് വ്യായാമം എന്നുള്ളത്. വ്യായാമത്തിൻ്റെ ഗുണം നമ്മളിവിടെ പ്രത്യേക ചർച്ചയ്ക്കെടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വ്യായാമം എന്നുള്ളത് നമ്മുടെ ദഹനശക്തി ക്രമീകരിക്കാൻ വേണ്ടി കൂടി നമുക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ്. വേനൽക്കാലത്ത് നമ്മൾ വ്യായാമത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ശക്തിയുടെ പകുതി ബലത്തിനനുസരിച്ചാണ് വ്യായാമം സാധാരണ കാലങ്ങളിൽ ചെയ്യാൻ പറയുന്നത്. എന്നാൽ വേനൽക്കാലത്ത് അല്പം കൂടി കുറച്ച്, വളരെ കുറച്ചു മാത്രം വ്യായാമം ചെയ്താൽ മതി എന്ന് പറയുന്ന ഒരു കാലമാണ്.
1: വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങളും അവ വരാതിരിക്കാനുള്ള കാര്യങ്ങളും, വന്നാൽ ചെയ്യേണ്ട ചികിത്സകളും ഒന്ന് വിശദീകരിക്കാമോ?
0: സാധാരണയായി വേനൽക്കാലത്ത് വരുന്ന രോഗങ്ങൾ ചിക്കൻ പോക്സ്, ശരീരക്ഷീണം, മഞ്ഞപ്പിത്തം, ചെങ്കണ്ണ്, ചൂടുകുരു തുടങ്ങിയ രോഗങ്ങളാണ്. ഇതിൽ ശരീരക്ഷീണം ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ അധികം വെയിൽ കൊള്ളാതിരിക്കുക, അതുപോലെ തന്നെ അത്യധ്വാനം ചെയ്യാതിരിക്കുക, ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കുക, പഴങ്ങൾ ഉൾപ്പെടുത്തുക എന്നിവയെല്ലാം ചെയ്യണം. ചിക്കൻ പോക്സ് പോലുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ ചെറിയ രീതിയിലുള്ള വിരേചനം, മൃദുവിരേചനം എന്ന് പറയും, അതായത് ചെറിയ രീതിയിൽ നമ്മൾ വയറിളക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചെങ്കണ്ണ് പോലത്തെ അസുഖങ്ങൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ തലേദിവസം മല്ലി ചതച്ചിട്ട് ആ വെള്ളം പിറ്റേ ദിവസം കണ്ണിൽ ഒറ്റിക്കാൻ ശ്രദ്ധിക്കണം. മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുൻപ് സൂചിപ്പിച്ച പോലെ ജലശുദ്ധീകരണം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ കുടിക്കാനുള്ള ജലം 5 മിനിറ്റ് നേരമെങ്കിലും തിളപ്പിക്കണം.
1: ശരീരത്തെ തണുപ്പിക്കുന്ന ഔഷധങ്ങളെ കുറിച്ച്, നമുക്ക് വേനൽക്കാലത്ത് പ്രതിരോധം കൂട്ടുന്നതിന് ഉപയോഗിക്കാവുന്നവ ഒന്ന് വിശദീകരിക്കാമോ?
0: ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ തണുപ്പ്, ശരീരത്തിന് തണുപ്പ് നൽകുന്ന ഒട്ടനവധി ഔഷധങ്ങൾ ആയുർവേദത്തിലുണ്ട്. ചിറ്റമൃത്, പതിമുഖം, വേപ്പിൻ തൊലി, മല്ലി, രക്തചന്ദനം എന്നിവയെല്ലാം ഇട്ട വെള്ളം നമ്മൾ തിളപ്പിച്ചു കുടിക്കുന്നത് വളരെ നല്ലതാണ്. വൈദ്യനിർദ്ദേശപ്രകാരമാണ് സാധാരണ മരുന്നുകൾ കഴിക്കേണ്ടത്. എങ്കിലും നമ്മൾ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ചന്ദനാസവം, ഉശീരാസവം, ശാരിപാദ്യാസവം എന്നിവ ഉപയോഗിക്കുകയാണെങ്കിൽ ശരീരത്തിന് ചൂട് കുറയ്ക്കാനും അസുഖങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാനും നമുക്ക് സാധിക്കും.
1: നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സമീർ ബാബുവാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു.
2: പീസ് റേഡിയോയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യവിചാരം. വേനൽക്കാലം തണുപ്പുള്ളതാക്കാം എന്ന വിഷയത്തിൽ ബഹുമാന്യനായ ഡോക്ടർ KM സമീർ ബാബുവാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോട് സംസാരിച്ചത്.

0: പീസ് റേഡിയോയിൽ ഇനി സമകാലികം. രചന നിർവഹിച്ചത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കാണാതായിപ്പോകുന്നവർ അറ്റമില്ലാത്ത കണ്ണീരനുഭവങ്ങൾ, തിരോഭവിക്കുന്നവരുടെയും ബന്ധുക്കളുടെയും വേദനകൾ. എഴുത്ത് ഹബീബ് റഹ്മാൻ കൊടുവള്ളി. നമ്മിൽപ്പെട്ട ഒരാളെ കാണാതായിപ്പോയാൽ, നമ്മുടെ മകൾ, മകൻ, സഹോദരി, സഹോദരൻ, മാതാവ്, പിതാവ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ തിരോഭവിക്കപ്പെട്ടാൽ ഓർക്കാൻ പോലും കഴിയുന്നില്ല അല്ലേ ആ വേദനകളും ദുരനുഭവങ്ങളും? ഒരാൾ മരണപ്പെടുന്നതിനേക്കാൾ, അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിനേക്കാൾ, അതുമല്ലെങ്കിൽ എന്തെങ്കിലും ദുരന്തങ്ങളിലോ അപകടങ്ങളിലോ പെട്ട് ഗുരുതര പരിക്കേൽക്കുന്നതിനേക്കാൾ വേദനാജനകമാണത്. അതനുഭവിച്ചവർക്ക് മാത്രമേ ബോധ്യപ്പെടൂ. കാലാകാലം അല്ലെങ്കിൽ അവരെ കണ്ടെത്തുന്നതുവരെ കണ്ണീരിൽ മുങ്ങി ജീവിക്കുകയാവും ഫലം. ഇങ്ങനെ തിരോധനം ചെയ്യപ്പെടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ലോകത്തുള്ളത്. അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് ഏറെ ഭീതിതവും സങ്കടകരവും. ഇതിൽ ഭൂരിപക്ഷവും സ്വയം അറിഞ്ഞോ അറിയാതെയോ കാണാതായിപ്പോകുന്നവരാകാം. മറ്റു ചിലരെയാവട്ടെ സ്വന്തം ബന്ധുക്കളോ പരിചയക്കാരോ നിർബന്ധപൂർവം തിരോഭവിപ്പിക്കുന്നതുമാവാം. ഇതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാണാതാവൽ പ്രക്രിയയുണ്ട്. സർക്കാരിൻ്റെയോ ഭരണകൂടത്തിൻ്റെയോ അറിവോടെയോ പിന്തുണയോടെയോ ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്ത ശേഷം ആ വ്യക്തി എവിടെയുണ്ടെന്നോ ജീവിച്ചിരിപ്പുണ്ടെന്നോ പോലുമോ ഉള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ അധികാരികൾ വിസമ്മതിക്കുന്ന അവസ്ഥയാണിത്. ഇത്തരം തിരോധാനങ്ങളും ഇന്ത്യയടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. ഒരു വ്യക്തിക്കെതിരായ മനുഷ്യാവകാശ ലംഘനത്തെക്കാൾ കൂടുതൽ സമൂഹത്തിൽ ഭീകരത പടർത്തുന്നതിനുള്ള ഒരു തന്ത്രമായി നിർബന്ധിത തിരോധാനം പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഈ രീതി സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥ അപ്രത്യക്ഷരായവരുടെ അടുത്ത ബന്ധുക്കളിൽ മാത്രമല്ല, അവരുടെ സമൂഹങ്ങളെയും സമൂഹത്തെ മൊത്തത്തിലും ബാധിക്കുന്നു. ഇപ്പോൾ നിർബന്ധിത തിരോധാനം ഒരു ആഗോള പ്രശ്നമായി മാറിയിരിക്കുന്നു. ലോകത്തിലെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമായി ഇത് പരിമിതപ്പെടുത്തിയിട്ടില്ല. ഒരു കാലത്ത് സൈനിക സ്വേച്ഛാധിപത്യത്തിൻ്റെ ഫലമായിരുന്നെങ്കിൽ ഇന്നത് ആഭ്യന്തര സംഘർഷത്തിൻ്റെ സങ്കീർണമായ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് എതിരാളികളെ രാഷ്ട്രീയമായി അടിച്ചമർത്തുന്നതിനുള്ള ഒരു മാർഗമായി നടപ്പിലാക്കപ്പെടുന്നു. ഇങ്ങനെ കാണാതായിപ്പോകുന്ന, അല്ലെങ്കിൽ നിർബന്ധിത തിരോധാനത്തിന് വിധേയമാക്കപ്പെടുന്ന ഇരകൾ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ, തങ്ങളുടെ വീട്ടുകാരെക്കുറിച്ചോ കുടുംബക്കാരെക്കുറിച്ചോ ഒന്നും അറിയാതെ, അവരെക്കുറിച്ചുള്ള ആധിയുമായി കാലാകാലം ജീവിക്കുന്നു. തങ്ങളെന്ന് മോചിപ്പിക്കപ്പെടുമെന്നോ തങ്ങളുടെ കുടുംബക്കാരെ വീണ്ടും കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യമുണ്ടാകുമെന്നോ ഉള്ള യാതൊരു നിശ്ചയവും അവർക്കില്ല. അവർ എത്തിപ്പെട്ടയിടത്ത് സഹിക്കേണ്ടി വരുന്ന ഒറ്റപ്പെടലുകളും പീഡനങ്ങളും ദുര്യോഗങ്ങളും ഒന്ന് പങ്കുവെക്കാൻ പോലും ഒരാളോ ഒരവസരമോ കിട്ടാതെ ദുരിതപർവ്വത്തിൽ ജീവിക്കുകയോ മരണത്തിന് കീഴടങ്ങുകയോ ചെയ്യുന്നു. നിയമത്തിൻ്റെ സംരക്ഷണ വലയത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തതിനാൽ വാസ്തവത്തിൽ അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയും തങ്ങൾ എത്തിപ്പെട്ടിടത്തുള്ളവരുടെ കാരുണ്യത്തിലോ തങ്ങളെ പിടികൂടിയവരുടെ കാരുണ്യത്തിലോ കഴിയാൻ നിർബന്ധിതരാവുകയും ചെയ്യുന്നു. ഇരകൾ ഏതെങ്കിലും സമയത്ത് മോചിതമായാൽ തന്നെ ദുസ്വപ്നങ്ങളും പേടിസ്വപ്നങ്ങളുമായി അവർ കാലം കഴിക്കുന്നു. മറ്റു ചിലർക്കാകട്ടെ മനുഷ്യത്വരഹിതവൽക്കരണത്തിൻ്റെയും അതിനോടൊപ്പമുള്ള ക്രൂരതയുടെയും പീഡനത്തിൻ്റെയും ശാരീരികവും മാനസികവുമായ മുറിവുകൾ അവശേഷിക്കുന്നു. ഇരയുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും, ഇര ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, ഉണ്ടെങ്കിൽ അവനല്ലെങ്കിൽ അവൾ എവിടെയാണ്, ഏത് സാഹചര്യത്തിലാണ്, ഏത് ആരോഗ്യസ്ഥിതിയിലാണ് എന്നറിയാതെ മന്ദഗതിയിലുള്ളതും ഗുരുതരവുമായ മാനസിക വേദന അനുഭവിക്കുന്നു. അവർ പ്രതീക്ഷയ്ക്കും നിരാശയ്ക്കുമിടയിൽ മാറി മാറി ജീവിക്കുന്നു. ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്ത വാർത്തകൾക്കായി ആശ്ചര്യപ്പെടുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു, ചിലപ്പോൾ വർഷങ്ങളോളം. കൂടാതെ തങ്ങളും ഇതേപോലെ തിരോഭവിക്കപ്പെട്ടേക്കുമെന്നും തങ്ങൾക്കും അതേ വിധി നേരിടേണ്ടി വരുമെന്നും സത്യമന്വേഷിക്കുന്നത് കൂടുതൽ വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാമെന്നും അവർ ആശങ്കിക്കുന്നു. മരണ സർട്ടിഫിക്കറ്റില്ലാതെ പെൻഷൻ എടുക്കുന്നതിനോ മറ്റ് പിന്തുണാമാർഗങ്ങൾ സ്വീകരിക്കുന്നതിനോ പോലും അസാധ്യമാകുന്നു. വളരെ ദയനീയമായൊരു വസ്തുതയാണിത്. ഒടുവിൽ സാമ്പത്തികവും സാമൂഹികവുമായ ഒറ്റപ്പെടലും പാർശ്വവൽക്കരണവുമൊക്കെയാണ് പലപ്പോഴും ഇതിൻ്റെ ആത്യന്തിക ഫലം. ഇന്ത്യയിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളെ കാണാതാകുന്നുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം കാണാതാകുന്ന വ്യക്തികളിൽ നല്ലൊരു ശതമാനത്തെയും പിന്നീട് കണ്ടെത്തുന്നുണ്ടെങ്കിലും ദുരൂഹമായി തുടരുന്ന നിരവധി തിരോധാന കേസുകൾ രാജ്യത്തുണ്ട്. ഇന്ത്യയിൽ അധികാരികളാൽ തിരോധാനം ചെയ്യപ്പെട്ട ഏറെ കോളടക്കം സൃഷ്ടിച്ചൊരു കേസാണ് നജീബ് അഹമ്മദിൻ്റേത്. 2016 ഒക്ടോബർ 15 ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ബയോടെക്നോളജി വിദ്യാർത്ഥിയായിരുന്ന നജീബ് അഹമ്മദിനെ ക്യാമ്പസിൽ നിന്ന് കാണാതാവുകയുണ്ടായി. ക്യാമ്പസിൽ ABVP പ്രവർത്തകരുമായുണ്ടായ സംഘർഷത്തിന് തൊട്ടുപിന്നാലെയാണ് നജീബിനെ കാണാതായത്. വലിയ രാഷ്ട്രീയ കൂറുളക്കം സൃഷ്ടിച്ച ഈ സംഭവം രാജ്യത്തുടനീളം ശക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയുണ്ടായി. ഡൽഹി പോലീസിന്റെ അന്വേഷണത്തിൽ യാതൊരു തുമ്പും കിട്ടാതിരുന്നപ്പോൾ ഡൽഹി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കേസ് CBI ഏറ്റെടുത്തു. പക്ഷേ അതും വിഫലമായപ്പോൾ 2018 കേസ് അവസാനിപ്പിക്കാനുള്ള CBI റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയാണുണ്ടായത്. കേരളത്തിലും ഇത്തരം നിരവധി തിരോധാന കേസുകളുണ്ട്. ആലപ്പുഴയിൽ നിന്ന് 17 വർഷം മുമ്പ് കാണാതായ 7 വയസ്സുകാരൻ രാഹുലിന്റെ തിരോധാനം കേരള പോലീസിനെയും CBIയെയും ഒരുപോലെ കുഴക്കിയ ദുരൂഹ കേസാണ്. കോഴിക്കോട് സ്വദേശിയായ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ 2023 ഓഗസ്റ്റ് മുതൽ കാണാതാവുകയും കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യുകയുണ്ടായി. ചുരുക്കത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം മുതൽ കശ്മീർ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നടന്ന രാഷ്ട്രീയ പരാക്രമപരമായ ദുരൂഹ തിരോധാനങ്ങളും ഇന്ത്യയുടെ ചരിത്രത്തിൽ ചർച്ച ചെയ്യപ്പെട്ടവയാണ്.
0: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമകാലികം. ഹബീബ് റഹ്മാൻ കൊടുവള്ളി രചന നിർവഹിച്ചത്, ശബ്ദം നൽകി അവതരിപ്പിച്ചത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: നമ്മള് ഒരു നന്മയെക്കുറിച്ച് അറിയിക്കേണ്ടതുണ്ട്. ദാറുൽ അർഖം എന്ന സ്ഥാപനത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.
3: നമ്മുടെ ജാമിയൽ ഹിന്ദിന്റെ ഒരു പോഷക സ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്താവുന്ന.
2: തെക്കൻ കേരളത്തിലൊക്കെ ഇതിന്റെ സ്ഥാപനങ്ങളുടെ ഒരു അസാന്നിധ്യം വളരെ ശ്രദ്ധേയമാണ്. ഒരുപാട് പഠിക്കാൻ, ഇപ്പൊ ദീൻ പഠിക്കാനുള്ള താല്പര്യമുള്ള ആളുകൾ ഏറി വരികയാണ്. കുട്ടികളായാലും യുവാക്കളായാലും മുതിർന്നവരായാലും ഒക്കെ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. അപ്പോൾ തെക്കൻ കേരളത്തിലൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ, നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കമെങ്കിലും ഇപ്പോഴുള്ള അവസ്ഥകൾ, സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ്.
3: നവോത്ഥാന സംരംഭങ്ങൾ മുഴുവൻ ഇങ്ങോട്ട് വടക്കൻ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ അനുരണനങ്ങളൊക്കെ പിന്നെ എന്താണ് പരമാവധി ആസ്വദിച്ചത് നമ്മളുടെ നാടാണ്. അപ്പൊ അവിടെയുള്ള ഇപ്പോ നമ്മളുടെ ഒരു വിജ്ഞാനത്തിന്റെ ഒരു മഹത് കേന്ദ്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദാറുൽ അർഖം എന്ന് പറയുന്നത്. ധാർമ്മിക പഠനം, അതോടൊപ്പം തന്നെ ഇന്ന് പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ കോഴ്സ് പോലെ തന്നെ പ്രാധാന്യം ഏറി വരികയാണ് ലിംഗ്വിസ്റ്റിക് സ്റ്റഡീസ്, ലാംഗ്വേജ്, ഭാഷ പഠിക്കുന്നതിന്. അപ്പൊ അതിൽ അറബി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് പോലെ തന്നെയുള്ള ഒരു പ്രാധാന്യം അറബി ഭാഷയ്ക്കും കൈവന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭൗതികമായിട്ടും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും ഏറെ പ്രസക്തി ദാറുൽ അർഖമിനുണ്ട്. പിന്നെ അവിടുത്തെ സിസ്റ്റം വ്യവസ്ഥാപിതമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അധ്യാപകരവിടെയുണ്ട്. വിദ്യാർത്ഥികൾ വളരെ സാറ്റിസ്ഫാക്ഷനോട് കൂടിയാണ് പഠിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
2: നമ്മുടെ ജാമിയ അൽ ഹിന്ദിന്റെ നേരിട്ടുള്ള സിലബസും നിയന്ത്രണത്തിലും ആണ് ആ സ്ഥാപനം നടക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും. ആ ഭാഗത്തുള്ള ആളുകൾ പ്രത്യേകിച്ചും അത്
3: നമ്മളൊക്കെ പിന്നെ പലപ്പോഴും ഈ തെക്ക് ഭാഗത്തുനിന്ന് ഈ പിന്നെ ഒരു പ്രബോധന സംരംഭങ്ങളിലൊക്കെ ഇടപെടുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് മൗലവിമാരില്ല, പണ്ഡിതന്മാരില്ല, ഞങ്ങളെങ്ങനെ ക്ലാസ് നടത്തും, വളർന്ന് നടത്തും, പ്രബോധനം നടത്തും എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഏറ്റവും മികച്ച ഉത്തരമാണ് ദാറുൽ അർഖം. നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെങ്കിലും മതം പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ദാറുൽ അർഖമിനെ അവിടെയുള്ള ആളുകൾ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കാനുള്ളത്.
2: ഇപ്പോൾ ഞാൻ അടുത്ത കൊല്ലത്തേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ എന്താണ് അടുത്ത വർഷം അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരെ വിളിച്ച് ഒന്ന് അറിയുന്നത് നന്നായിരിക്കും.
3: ഓക്കെ.
1: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ, നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലയ്ക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സമയമില്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളത്. എന്നാൽ ചുരുങ്ങിയൊരു സമയം കൊണ്ട് ഒരു വലിയ ആശയം നമ്മളുമായി പങ്കുവെക്കുന്ന നുറുങ്ങുകളിൽ ഇന്ന് ആശിക്ക എ വി നടുവട്ടം രചിച്ച കൗമാരക്കാരുടെ മനസ്സറിയുക എന്ന ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരം അബ്ദുസമദ് കല്ലടിക്കോടാണ് ചെയ്യുന്നത്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
3: കൗമാരക്കാരുടെ മനസ്സറിയുക, എഴുത്ത് ആശിക്ക എ വി നടുവട്ടം. പുതിയ ചിന്തകളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ കൗമാരം അക്കാലം മനോഹരമാണ്. പൂവിടാൻ തുടങ്ങുന്ന കൊമ്പുപോലെ മനസ്സും ശരീരവും പുതുമയിലേക്ക് വിരിയുന്നു. ബാല്യത്തിൻ്റെ നിറങ്ങളും യൗവനത്തിൻ്റെ സ്വപ്നങ്ങളും കൈകോർക്കുന്ന കൗമാരത്തിൽ ജീവിതം വർണ്ണങ്ങളണിയുന്നു. വസന്തകാലത്ത് ചിലപ്പോൾ കാറ്റും മഴയും ഉണ്ടാകാറില്ലേ? അതുപോലെ വെല്ലുവിളികളും ഉണ്ടാകും. ഇന്ന് സമൂഹത്തിൽ കൗമാരക്കാരെക്കുറിച്ച് മുറവിളി കൂട്ടുന്നവർ കൂടുതലാണ്. അവരുടെ പെരുമാറ്റം, വേഷവിധാനം, സംസാരശൈലി, സുഹൃത്ബന്ധം, ന്യൂജൻ ആശയങ്ങൾ എന്നിവയെക്കുറിച്ച് മുതിർന്നവർ പരാതിപ്പെടുന്നു. കൗമാരക്കാരെ കുറ്റപ്പെടുത്താൻ എളുപ്പമാണ്, എന്നാൽ അവരെ മനസ്സിലാക്കാനാണ് പ്രയാസം. ഈ പ്രായക്കാരുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് വളരെ വലിയ പങ്കുണ്ട്. കുട്ടികൾക്ക് സ്നേഹവും സുരക്ഷയും പരിഗണനയും ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും മാതാപിതാക്കൾ നിയന്ത്രിക്കാൻ മാത്രം ശ്രമിക്കുന്നു. കുട്ടികളുടെ തെറ്റുകൾക്കെടുത്തുചാടി ശകാരിക്കുന്നതിനു പകരം തെറ്റുകൾ വരാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവരുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഞങ്ങൾ നിന്റെ കൂടെയുണ്ട് എന്നൊരു ബോധം കുട്ടിക്ക് നൽകാൻ കഴിയുമ്പോഴാണ് മാതാപിതാക്കൾ വിജയിക്കുന്നത്. അധ്യാപകർക്കും കൗമാരക്കാരെ നേരെ നയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കാനാകും. മുമ്പിലിരിക്കുന്ന കൗമാരക്കാരായ വിദ്യാർത്ഥികളെ അപമാനിക്കാതെ, പഠനത്തിലോ സ്വഭാവത്തിലോ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യാതെ ആവശ്യമായ പ്രോത്സാഹനവും പരിഗണനയും നൽകണം. മാതൃപിതൃ നിർഭരമായ സ്നേഹം നൽകാൻ അധ്യാപകർക്കായാൽ അവർ അനുസരണയും അച്ചടക്കമുള്ളവരുമായി മാറും. സോഷ്യൽ മീഡിയകൾ പുതിയ അറിവുകളും സൗഹൃദങ്ങളും വളർത്തുന്നതിനോടൊപ്പം പ്രശ്നങ്ങളിലേക്കും എടുത്തുചാടിക്കുന്നുണ്ട്. ലൈക്കുകളെയും ഫോളോവേഴ്സിനെയും എണ്ണി അതിലെ കുറവിനെ തൻ്റെ കുറവായി കണ്ട് നിരാശപ്പെടുന്ന കുട്ടികളുണ്ട്. മറ്റുള്ളവരുടെ മിന്നുന്ന പ്രകടനം കാണുമ്പോൾ താനൊരു പരാജയമാണെന്ന് വിലയിരുത്തുന്നവരുണ്ട്. അത് അവരിലെ ആത്മവിശ്വാസത്തെ തകർക്കുന്നു. സോഷ്യൽ മീഡിയയല്ല ജീവിതമെന്നും ഉത്തരവാദിത്തത്തോടെ നല്ലതിനു വേണ്ടി മാത്രം അവയെ ഉപയോഗിക്കണമെന്നും അല്ലാത്തപക്ഷം വലിയ പ്രയാസങ്ങളെ നേരിടേണ്ടി വരുമെന്നും അവരെ ബോധ്യപ്പെടുത്തണം. കൂട്ടുകാർ അവരുടെ ജീവിതത്തിൻ്റെ നിറങ്ങളാണ്. നല്ല കൂട്ടുകാർ ജീവിതത്തെ പ്രകാശിപ്പിക്കുമ്പോൾ തെറ്റായ കൂട്ടുകാർ വെളിച്ചം കെടുത്തിയേക്കും. ചീത്ത കൂട്ടുകെട്ടിൽ പെടാതിരിക്കാൻ പ്രത്യേകം ഉപദേശിക്കണം. അവരിൻ്റെ ദൂഷ്യം മനസ്സിലാക്കിക്കൊടുക്കാൻ പറ്റിയ എത്രയോ ഉദാഹരണങ്ങൾ ദിനേന പത്രമാധ്യമങ്ങളിലൂടെ വരുന്നുണ്ട്. എതിർലിംഗത്തിൽപ്പെട്ടവരുടെ പ്രത്യേകമായ കരുതലും ശ്രദ്ധയും പ്രണയമെന്ന വികാരങ്ങളിലേക്ക് അവരെ എത്തിച്ചേക്കും. ലിബറൽ വാദികളുടെ ദുഷിച്ച ആശയങ്ങളിൽ അവർ അകപ്പെട്ടുപോകരുത്. ശരിയായ മാർഗനിർദ്ദേശങ്ങളും മതപരമായ അറിവും കരുതലും ലഭിക്കുമ്പോൾ അവർ നല്ല മക്കളും മികച്ച പൗരന്മാരുമായി മാറും.
2: ബറക്കല്ലാഹു ഫിക്. കൗമാരക്കാരുടെ മനസ്സറിയുക എന്ന ആശിക്ക എ വി നടുവട്ടത്തിൻ്റെ രചനയ്ക്ക് അബ്ദുസമദ് കല്ലടിക്കോടാണ് ശബ്ദം നൽകിയത്. പീസ് റേഡിയോ നുറുങ്ങുകൾ ഇവിടെ സമാപിക്കുന്നു.

0: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തം എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂൻ ക്ലാസ് എടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വൽആഖിബതു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഅസ്സല്ലി വഅസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയന മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹത്താനുഗ്രഹം കൊണ്ട് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനാണ് നമ്മൾ ഹൃദയവസന്തം എപ്പിസോഡുകളിലൂടെ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിലായി നമ്മൾ ഈ സൂറത്തിൻ്റെ 33 വചനങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ 34, 35, 36, 37, 38 വചനങ്ങൾ, ഇൻഷാ അല്ലാ 5 വചനങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولئن ان اطعتم بشرا مثلكم انكم اذا لخاسرون ايعدكم انكم اذا متتم وكنتم ترابا وعظاما انكم مخرجون هيهات هيهات لما توعدون ഇൻ ഹിയ ഇല്ലാ ഹയാതുന ദുനിയാ നമൂതു വനഹ്യാ വമാ നഹ്നു ബിമബഊസീൻ ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. 5 വചനങ്ങളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പറയുന്നത്. ഈ ആയത്തുകളിൽ ആവർത്തിച്ചു വന്ന തജ്വീദിൻ്റെ ഒരു നിയമമാണ് ഇദ്ഗാം എന്നുള്ളത്, അഥവാ സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷം 6 അക്ഷരങ്ങൾ വന്നാൽ ഇദ്ഗാം ചെയ്യണം. ആ അക്ഷരങ്ങൾ യാ, റാ, മീം, ലാം, വാവ്, നൂന്. യർമലൂൻ എന്ന് അതിനെ എളുപ്പത്തിൽ പറയാറുണ്ട്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ചേർത്തി ഉച്ചരിക്കലാണ്. അപ്പോൾ നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ തൊട്ട അക്ഷരത്തിലേക്ക് ചേർത്തി ഉച്ചരിക്കുകയാണ് വേണ്ടത്. അതിലേക്ക് ചേർത്തി ഉച്ചരിക്കണം. എന്നാൽ ഈ ഇദ്ഗാം 2 രൂപത്തിലുണ്ട്. ഒന്ന് ഇദ്ഗാമുൻ ബിഗുന്ന, മറ്റൊന്ന് ഇദ്ഗാമുൻ ബിലാഗുന്ന. ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഗുന്നത്തോടുകൂടി മണിച്ചുച്ചരിക്കേണ്ടതാണ്. ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കാരൻ. ലാമ്, റാ എന്നീ അക്ഷരങ്ങൾ തൻവീനേയും നൂനും സാക്കിന നൂനും ശേഷം വന്നാൽ മണിക്കാതെ ഉച്ചരിക്കണം. മിർ റഹ്മത്തിഹി എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഇതല്ലാത്ത ബാക്കി അക്ഷരങ്ങൾ യൗമിൻ എന്നോ മീനു എന്നോ ഒക്കെ എളുപ്പത്തിൽ പറയാം. മീമ്, യാ, നൂന്, വാവ്. ഈ 4 അക്ഷരങ്ങൾ തൻവീനിൻ്റെയും നൂനിൻ്റെയും സാക്കിനൂൻ്റെയും ശേഷം വന്നാൽ അത് മണിച്ച് ചേർത്ത് ഉച്ചരിക്കുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കൂ, നമ്മളിപ്പോൾ പറഞ്ഞ ഇവിടെ തന്നെ ഈ ആയത്തുകളിൽ ആവർത്തിച്ച് ഇത് വന്നിട്ടുണ്ട്. വക്കുന്തും തുറാബും ഇളാമൻ 35-ാമത്തെ വചനത്തിൽ ഒരു തവണ ഇത് വന്നിട്ടുണ്ട്. പിന്നീട് വീണ്ടും 38-ാമത്തെ വചനത്തിൽ അലല്ലാഹിക്ക ദിവം വമ, അവിടെയും ഇത് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിലക്ക് തൻവീനിൻ്റെയും സുക്കൂൽ നൂൻ്റെയും ശേഷം വാവ് അല്ലെങ്കിൽ മീമ്, നൂന്, യ ഈ അക്ഷരങ്ങൾ വന്നാൽ മണിച്ചുകൊണ്ട് ചേർത്ത് ഉച്ചരിക്കണം. ലാമ്, റാ വന്നാൽ മണിക്കാരെ ചേർത്ത് ഉച്ചരിക്കണം. ഈ നിയമം പാലിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനങ്ങൾ പറയുന്നത്? കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു വെച്ച ആയത്തുകൾ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഈ വചനങ്ങൾ. ഒരു പ്രവാചകനെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ശേഷം പറഞ്ഞയച്ചപ്പോൾ അവർ അദ്ദേഹത്തെ കളിയാക്കുകയുണ്ടായി. പ്രമാണിമാരായ ആളുകളൊക്കെ, ഇത് സാധാരണ മനുഷ്യൻ മാത്രമാണ്, നമ്മളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, നമ്മളെപ്പോലെ അങ്ങാടിയിൽ നടക്കുന്ന ഒരു മനുഷ്യൻ മാത്രമാണ് എന്ന രൂപത്തിൽ പറയുകയുണ്ടായി. പിന്നെയും ഇദ്ദേഹത്തിന് നേരെ, ആ പ്രവാചകന്മാർക്ക് നേരെ ഉയർത്തുന്ന ആരോപണങ്ങളും, എന്നിട്ട് അവർ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന പ്രമാണിമാരുടെ അഹങ്കാരത്തിൻ്റെ കാരണങ്ങളും ന്യായമുഖങ്ങളുമാണ് ഈ വചനങ്ങളിൽ കാണാൻ സാധ്യമാകുന്നത്. അവർ പറഞ്ഞു വല ഇൻ, അഥവാ തൊട്ട് മുമ്പെന്നാണ് പറഞ്ഞത്, ഈ മനുഷ്യൻ സാധാരണക്കാരൻ മാത്രമാണ് എന്ന രൂപത്തിൽ അംഗീകരിക്കേണ്ടതില്ല എന്നാണ് പറയുകയുണ്ടായത്. അതിനുശേഷം പറഞ്ഞത് വല ഇൻ അതഅതും, നമ്മൾ ഇവനെ, ഇദ്ദേഹത്തെ, ഈ കൂട്ടരെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, വല ഇൻ അതഅതും, നിങ്ങളെ ഞങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ബഷറൻ, എങ്ങനെയുള്ളത്? ബഷറായ ഒരു മനുഷ്യനായ. വല ഇൻ അതഅതും, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, അതഅതും, നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ആരെ? ബഷറൻ, മനുഷ്യനെ, നിങ്ങളൊരു മനുഷ്യനെ അനുസരിച്ചു കഴിഞ്ഞാൽ, മിസ്ലക്കും, എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത? ആ മനുഷ്യൻ നിങ്ങളെപ്പോലുള്ളവനാണ്. അപ്പോൾ നിങ്ങളെപ്പോലെയുള്ള കേവലം ഒരു മനുഷ്യൻ, ആ മനുഷ്യന് പറയുന്നതായ കാര്യങ്ങൾ, അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നും ഒക്കെയുള്ള അള്ളാഹുവിനെ അവർ പരിചയപ്പെടുത്തുന്ന പറയുന്ന ഈ മനുഷ്യൻ്റെ വാചകങ്ങൾ നിങ്ങൾ അനുസരിച്ചു കഴിഞ്ഞാൽ, ഇന്നക്കും, നിശ്ചയമായും നിങ്ങൾ, ഇതൻ ലഹാസിറുൻ, ഇതൻ, അപ്പോൾ ലഹാസിറൂൺ, നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകും. അപ്പോൾ ഈ മനുഷ്യനെ എങ്ങാനും നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യനെ എങ്ങാനും നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മനുഷ്യൻ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായും ഉറപ്പായിട്ട് നിങ്ങൾ നഷ്ടത്തിൽ, തീരാ നഷ്ടത്തിൽ നിങ്ങൾ പോയി തീരും. അതുകൊണ്ട് ഒരു വിജയവും ഇവൻ്റെ കൂടെ നിങ്ങൾ കൂടിയാൽ ഉണ്ടാവുകയില്ല. വിജയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളുള്ള നമ്മുടെ കാക്ക കാരണവന്മാർ കാണിച്ചു തന്ന, നമ്മുടെ മുൻഗാമികൾ ചെയ്തു വന്ന ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാണ് നമ്മൾ വിജയിക്കേണ്ട മാർഗം എന്നവർ പറയുന്നു. ഇതേ വർത്തമാനമാണ് എല്ലാ പ്രവാചകന്മാർ അയക്കപ്പെട്ട സമൂഹത്തിലും അവിടുത്തെ നിഷേധികൾ പറഞ്ഞത്. ഇതേ വാദമുഖമാണ് ഇന്നും സത്യത്തിന് നിഷേധികൾ പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു നൽകാത്ത, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത, റസൂല് ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം സമൂഹം ചെയ്യുമ്പോൾ, അതിനെ എതിർക്കുമ്പോൾ, അഥവാ മൊഹീദ്ദീൻ ശേഖയെ രക്ഷിക്കണേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാനും വേണ്ടി പാടില്ല, ബദരീങ്ങളെ കാക്കണേ നിങ്ങൾ പറയാനും വേണ്ടി പാടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ജാറങ്ങളോട്, മഹാന്മാരോട്, പുണ്യപുഷ്പങ്ങളോട് ഒന്നും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാനും വേണ്ടി പാടില്ല, നബിദിനെ നിങ്ങൾ ആഘോഷിക്കാനും വേണ്ടി പാടില്ല, വിദേഹത്തെ ഒഴിവാക്കണം, പുതുതായി ഉണ്ടായ ഇത്തരം ആചാരങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെക്കണം എന്നൊക്കെ പറയുമ്പോൾ, ഇതാ ഇവർ പുത്തനാചാരക്കാരാണ്, ഇവർ പുതിയത് കൊണ്ടുവന്നിരിക്കുന്നു, നമ്മുടെ ഉപ്പമാർ, വല്യുപ്പമാർ, കാക്കകാരണന്മാർ ഒക്കെ ചെയ്തു വന്ന മാർഗ്ഗമാണിത്. ആ മാർഗം മാത്രമാണ് വിജയത്തിൻ്റെ മാർഗം. ഈ പുത്തനാശയക്കാരെ, ഇവർ പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്നാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പൗരോഹിത്യവും അല്ലാത്തവരുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ സത്യനിഷേധികളുടെ എപ്പോഴുമുള്ള വാദമുഖങ്ങളായിരുന്നു ഇത്തരം വാദമുഖങ്ങൾ. അതാണ് അവർ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും ജനങ്ങളോടവർ പറയുകയാണ്, ഈ നിഷേധികൾ പറയുകയാണ്, അയഇദുക്കും, ഇവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? അയഇദു, ഇവൻ, അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? കും, നിങ്ങൾക്ക്, അന്നക്കും, നിശ്ചയമായും നിങ്ങൾ, ഇതാമിത്തും, നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, വകുന്തും, എന്നിട്ട് നിങ്ങൾ ആവുകയും ചെയ്താൽ, തുറാബൻ, മണ്ണ്, വ ഇലാമൻ, എല്ലുകൾ, അന്നക്കും, നിശ്ചയമായും നിങ്ങൾ, മുഹ്റജൂൻ, പുറത്തേക്ക് കൊണ്ടുവരപ്പെടുമെന്ന്. അഥവാ നിങ്ങൾ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ, നിങ്ങൾ മരിച്ച് മണ്ണും എല്ലും മാത്രമായും ആയിക്കഴിഞ്ഞാൽ, വീണ്ടും നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് നിങ്ങൾക്കിവന് വല്ല ഉറപ്പം തന്നിട്ടുണ്ടോ? അവൻ്റെ കയ്യിൽ എന്ത് ഉറപ്പാണുള്ളത്? വാഗ്ദാനം ചെയ്ത കാര്യത്തിന് എന്തുറപ്പാണുള്ളത് എന്ന് ജനങ്ങളെ അദ്ദേഹത്തെ നിഷേധിക്കാൻ വേണ്ടി അവർ പറയുകയാണ്. വീണ്ടും പറയുന്നു, ഹൈഹാച്ച ഹൈഹാച്ച്, എത്ര വിദൂരത്താണ് നിങ്ങളുടെ അവസ്ഥ. ലിമാതു അദൂൻ, നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഈ വാഗ്ദാനം, നിങ്ങൾക്ക് നൽകപ്പെട്ട ഈ വാഗ്ദാനം, ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് നിങ്ങൾ എത്ര വിദൂരത്താണ്. ഇതൊന്നും ഇവന് പറയുന്ന കാര്യങ്ങൾ നടക്കാൻ പോകുന്നില്ല, ഇത് കേവല വാഗ്ദാനങ്ങൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്നു. അവരുടെ വർത്തമാനം എന്തായിരുന്നു? ഇൻഹിയ ഇല്ല ഹയാതുന ദുന്യ, ഇൻഹിയ, ഇതല്ല, ഇല്ലാ ഹയാതുന, ഞങ്ങളുടെ ജീവിതമല്ലാതെയല്ല, നമൂ ഹയാത്തുന അദ്ദുന്യ, ഈ ദുനിയാവിലെ ജീവിതമല്ലാതെയല്ല, നമൂത്തു, നമ്മൾ മരിക്കുന്നു, വനഹിയ, നമ്മൾ ജീവിക്കുന്നു, വമാ നഹ്നു ബിമബഊസീൻ, വമാ നഹ്നു, നമ്മൾ ആവുകയില്ല, ബിമബഊസീൻ, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവർ. ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജീവിക്കലും മരിക്കലും മാത്രമാണ്, അതല്ലാത്ത ഒന്നില്ല ഇവിടെ. നമ്മളൊരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാവുകയില്ല എന്നവർ പറയുന്നു. അപ്പോൾ നിങ്ങൾ നോക്കൂ, നിഷേധിക്കുന്ന ആളുകളുടെ എപ്പോഴുമുള്ള വർത്തമാനങ്ങൾ ഇതെല്ലാം. ഒന്നാമത്തേത്, പ്രവാചകൻ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ മാത്രമാണ് എന്നാണ്. പ്രവാചകന്മാരെല്ലാവരും മനുഷ്യന്മാർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം സൂറത്തുൽ കഹ്ഫിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത് എന്താണ്? നിങ്ങൾ ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, റസൂലെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യൻ മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ മാത്രമാണ്. എന്നാൽ എന്താണ് പ്രവാചകൻ്റെ പ്രത്യേകത? ആ പ്രവാചകന് വഹി ലഭിക്കുന്നു, ആ പ്രവാചകനെ അള്ളാഹുവിന് വഹി ലഭിക്കുന്നു, അതുകൊണ്ട് ആ പ്രവാചകൻ ശ്രേഷ്ഠനാകുന്നു. ഒരിക്കലും പ്രവാചകൻ സാധാരണക്കാരൻ മനുഷ്യനല്ല, അങ്ങനെ ആരോട് പറയുന്നുമില്ല. സാധാരണക്കാരൻ കേവലം മനുഷ്യനാണ് എന്ന് പ്രവാചകനെക്കുറിച്ച് ആരും പറയുന്നില്ല. മറിച്ച് കേവലം മനുഷ്യനെന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രമാണ്, അതല്ലാതെ മലക്കല്ല, അതല്ലെങ്കിൽ ജിന്നല്ല, മറിച്ച് നമ്മളെപ്പോലുള്ളൊരു കേവല മനുഷ്യൻ മാത്രം. എന്നാൽ നമ്മളിൽ നിന്നും ആ മനുഷ്യനെ പ്രവാചകന്മാരെ പ്രത്യേകമാക്കുന്ന കാര്യം എന്താണ്? അവർക്ക് അള്ളാഹുവിൽ നിന്നും വഹി ലഭിക്കുന്നു, അവർക്ക് അള്ളാഹുമായി ഡയറക്റ്റ് കണക്ഷനുണ്ട്, അള്ളാഹു അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ആ അള്ളാഹുവിൻ്റെ ദൗത്യം മനുഷ്യരിലേക്ക് എത്തിക്കാനുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത കണ്ണികളാണ് ആ പ്രവാചകന്മാർ. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ ആ നിലക്ക് പ്രാധാന്യമുണ്ട്. എന്നാൽ പ്രവാചകന് കേവലം മനുഷ്യനാണ് എന്നുള്ളതാണ് നിഷേധിക്കാനുള്ള കാരണമായിക്കൊണ്ട് ഈ ആളുകളൊക്കെ എപ്പോഴും പറഞ്ഞത്. സൂറത്ത് യാസീനിൽ കാണാം, ഖാലു ഇൻ അൻതും ഇല്ലാ ബശറുമിസ്ലുന, പ്രവാചകന്മാരെ അവർ നിഷേധിച്ച കാരണം എന്തായിരുന്നു? ഈ മനുഷ്യൻ നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്, അതല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പ്രവാചകന്മാരെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞിരുന്നുവെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ മാത്രമാണ് എന്നുള്ളത് ഒരിക്കലും നിഷേധിക്കാനുള്ള കാരണമല്ല, മറിച്ച് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള അള്ളാഹു തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പാണ് മനുഷ്യന്മാരെ പ്രവാചകനാക്കി. റബ്ബ് സുബ്ഹാനഹു വതാലക്ക് ഒരു മലക്കിനെ പ്രവാചകനാക്കാൻ ഒരു പ്രയാസവുമില്ല, ഒരു ജിന്നിനെ പ്രവാചകനാക്കാൻ ഒരു പ്രയാസവുമില്ല. പക്ഷേ അവരൊക്കെ അയച്ചാൽ അവിടെ നിഷേധികൾ പറയും നമ്മളെ കൊണ്ട് കഴിയാത്തതാണ് ഈ കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് നമ്മൾ ജീവനെപ്പോലെ ആകേണ്ടതില്ല, ഇത് മലക്കല്ലേ എന്നവർ പറയുമായിരുന്നു. പക്ഷേ അവരെപ്പോലെ ജീവിച്ച മനുഷ്യൻ തിന്മകൾ ചെയ്യാതെ, ഹറാമിൽ നിന്ന് മാറി നിന്ന്, നന്മകൾ മാത്രം ചെയ്തുകൊണ്ട്, സമൂഹത്തിന് ഉപകാരം ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു എല്ലാ പ്രവാചകന്മാരും. അങ്ങനെ ആ പ്രവാചകന്മാർ കാണിച്ചു കൊടുക്കുന്നത് ഒരിക്കലും നിഷേധിക്കാൻ, ചെയ്യാതിരിക്കാൻ, നമ്മളെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറയാൻ അവർക്കാർക്കും കഴിയുമായിരുന്നില്ല. പ്രവാചകന്മാർക്ക് പ്രത്യേകമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ പ്രവാചകന്മാർ പൊതുവായി ചെയ്ത കാര്യങ്ങളെല്ലാം മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ചെയ്യേണ്ടതും ചെയ്യാൻ കഴിഞ്ഞതും ആയിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ രണ്ടാമതായി ഈ ആളുകൾ പരലോകത്ത് നിഷേധിക്കുക, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ഇവൻ നിങ്ങൾക്ക് വല്ല വാഗ്ദാനവും ചെയ്തിട്ടുണ്ടോ? ഹൈഹാച്ച ഹൈഹാത്ത ലിമാ തുഅദൂൻ, എങ്കിലാ വാഗ്ദാനം എത്രയോ വിദൂരത്താണ് എന്നവർ പറയുന്നു. പരലോകത്ത് നിഷേധിക്കുക എന്നുള്ളത് എല്ലാവരും ചെയ്ത ഒരു കാര്യമാണ്. പരലോകത്ത് നിഷേധിക്കുമ്പോഴാണ് ആളുകൾ തിന്മയിലേക്ക് പോകുന്നതും, പരലോകത്തെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ആളുകൾ നന്മയിലേക്ക് മാറുന്നത്. ഐഷ ബീവി റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ, പറഞ്ഞല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് ജനങ്ങളോട് നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കള്ളു കുടിക്കരുത്, നിങ്ങൾ കൊലപാതകം നടത്തരുത്, നിങ്ങൾ പലിശ പൂജിക്കരുത് എന്നിങ്ങനെ ആയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെങ്കിൽ അവരാരും റസൂൽ അംഗീകരിക്കില്ലായിരുന്നു. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് തൗഹീദ് പറഞ്ഞു കൊടുത്തു, പരലോക ബോധ്യം ഉണ്ടാക്കി കൊടുത്തു, ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ അങ്ങ് ജീവിച്ച് മരിച്ചു പോയാൽ ഞങ്ങൾ ബുദ്ധിമുട്ടുമെന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊണ്ടു. അപ്പോൾ ആ മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ലോകത്തിലേക്ക് ജയിക്കാൻ മാത്രമുള്ളത് ഈ ലോകത്ത് ചെയ്യണം എന്നവർ ഉൾക്കൊണ്ടപ്പോൾ അവർ പ്രവാചകൻ്റെ ഏത് കലപ്പര്യം അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം അതൊക്കെ പ്രവാചകൻ പഠിപ്പിക്കുന്ന എന്തിനാണ്? പ്രവാചകനെ പരലോകത്തേക്കുള്ള കാര്യം മാത്രം പഠിപ്പിക്കുന്ന വ്യക്തിത്വമാണ്, ഇഹലോ ഭൗതികമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയല്ല പ്രവാചകന്മാർ കടന്നു വന്നിട്ടുള്ളത്. മറിച്ച് മരണത്തിന് ശേഷം യഥാർത്ഥമായ ജീവിതത്തിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ പഠിപ്പിച്ചു നൽകാൻ വേണ്ടിയാണ് എല്ലാ പ്രവാചകൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉയർത്തെഴുന്നേൽപ്പ് യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാ പ്രവാചകന്മാരും പഠിപ്പിക്കുന്നു. ഇവർ നിഷേധിച്ചാലും അത് ഒരിക്കലും സംഭവിക്കാതിരിക്കുന്നില്ല. നുരുമ്പിയ എല്ലുകൾ പ്രവാചകന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പൊടിച്ച് പറത്തിക്കളഞ്ഞിട്ട് മുഹമ്മദെ, ഈ എല്ലുകൾ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ നിന്റെ റബ്ബിന് കഴിയുമെന്നാണോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യപ്പെടുമെന്നാണോ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല അവരോട് പറഞ്ഞത്, ബല ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, വിരൽത്തുമ്പകളെ പോലും പുനഃസൃഷ്ടിക്കുവാൻ കഴിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഹലതാൽ ഇൻസാനി ഹീനു മിന ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ, പറയപ്പെടാനൊന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വതാല ഈ രൂപത്തിൽ നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഈ ഉണ്ടാക്കിയ മനുഷ്യ നശിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഉണ്ടാക്കാൻ അള്ളാഹുവിന് ഒരിക്കലും ഒരു പ്രയാസവുമില്ല. നമ്മൾ 20 വയസ്സുള്ള വ്യക്തി 25 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു, 50 വയസ്സുള്ള വ്യക്തി 60 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു, 80 വയസ്സുള്ള വ്യക്തി 90 കൊല്ലം മുമ്പ് എവിടെയായിരുന്നു, അവൻ്റെ ഉമ്മയുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല, അതിനു മുമ്പ് അവൻ എവിടെയായിരുന്നു. അത്തരം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഘട്ടം ഘട്ടമായി ഉമ്മയുടെ ഉദരത്തിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് മനുഷ്യനാക്കി വ്യത്യസ്തമായ അവസ്ഥയിലൂടെ അവനെ വളർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ, അതിന് അള്ളാഹുവിന് സാധ്യമാകുമെങ്കിൽ, ഈ മനുഷ്യൻ മരിച്ച മണ്ണായി കഴിഞ്ഞാൽ പിന്നെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതാലക്ക് ഒരിക്കലും കഴിയാത്ത വിഷയമല്ല. ഖുൽ യുഹ്യിയല്ലദീ അൻശഅഹ അവ്വല മറ അള്ളാഹു സുബ്ഹാനഹു പഠിപ്പിച്ചു, റസൂലെ പറഞ്ഞു കൊടുക്കണം, അവർ ആദ്യഘട്ടത്തിൽ സൃഷ്ടിച്ച അതേ രൂപത്തിൽ വീണ്ടും അവനെ സൃഷ്ടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതാല കഴിയും. മിൻഹ ഖലഖനാകും വഫീഹ നുഈദുകും വമിൻഹ നുഖ്രിജുകും താറത്തൻ ഉഖ്ര. അല്ലാഹു സുബ്ഹാനഹു വതാല സൂറത്ത് ത്വാഹയിലൂടെ പഠിപ്പിച്ചു, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ പടച്ചിട്ടുള്ളത്, അതിലേക്കാണ് അവൻ തിരിച്ചു പോകാനുള്ളത്, അതിലും അല്ലാഹു സുബ്ഹാനഹു വതാല തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും. ജറാദി മുന്തശിർ, അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിച്ചില്ലേ, ജറാദ് പക്ഷികൾ അത് മണ്ണിൽ നിന്നും ഉയർന്ന് പൊന്തി വരുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ മുഴുവനും മണ്ണിനടിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് റബ്ബു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഅമല്ലദീന കഫറു അല്ല യുബഅസു, കുഫ്ഫാറുകൾ ഏത് കാലഘട്ടത്തിലും വാദിച്ചിരുന്നത് ഒരിക്കലും ഞങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടില്ല എന്ന്. പക്ഷേ ഖുൽ ബലാ വറബ്ബി ലതുബഅസൂൻ, അല്ലാഹു പഠിപ്പിക്കുന്നു, ബലാ വറബ്ബി ലതുബഅസുന്ന, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പരലോകത്തെ യാഥാർത്ഥ്യം ഉയർത്തെഴുന്നേൽപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ആയത്തിലുള്ള മറ്റൊന്ന് ഈ ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു, ഇൻഹുവ ഇല്ല ഹയാത്തുന ദുനിയ നമൂത്തു വനഹയ, കേവലം ജീവിച്ച് മരിക്കാൻ മാത്രമുള്ളതാണ് ഈ ദുനിയാവും. വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടില്ല. അവർ പറയുന്നു, സഹോദരന്മാരെ, ഈ ദുനിയാവ് കൊണ്ട് അവസാനിക്കുന്നതാണ് ലോകമെങ്കിൽ, ജീവിതമെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ഈ ജീവിതത്തിനുള്ളത്? ഇവിടെ ഒരു സാധാരണക്കാരനായ ഒന്നും കഴിയാത്തവനെ ഒരു കഴിവുള്ള വ്യക്തി അടിച്ചമർത്തി കൊന്നുകളഞ്ഞാൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിക്ക് ആരാണ് നീതി കൊടുക്കുക? ഭൂമിലോകത്തെ സമ്പത്തുള്ളവനെ, അധികാരമുള്ളവനെ, അവന് എന്തൊക്കെ തിന്മകൾ ചെയ്താലും തിരിച്ചു വരാൻ, അതിനേക്കാൾ ഉന്നതിയിലേക്ക് എത്തുവാൻ അവന് സാധ്യമാക്കുന്നുണ്ട് എങ്കിൽ ആരാണ് ഇവിടെ നീതി നടപ്പാക്കപ്പെടുന്നത്? ഏറ്റവും നീതി നടപ്പാക്കപ്പെടുന്ന അവസ്ഥ ആവശ്യം അതുകൊണ്ട് ഉണ്ടാകാൻ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ ദുനിയ ഒരിക്കലും കേവലം ജീവിച്ച മരിക്കൽ മാത്രമല്ല, മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൃത്യമായി നീതി നടപ്പാക്കപ്പെടുന്ന ഒരു ലോകം തിരിച്ചു വരാനുണ്ട്, കടന്നു വരാനുണ്ട് എന്ന ബോധ്യം മാത്രമാണ് ശരിയാവുകയുള്ളൂ. അതല്ലാത്തതൊന്നും ഒരിക്കലും ശരിയാവുകയില്ല. അപ്പോൾ ജീവിതത്തിന് അർത്ഥമില്ലാത്ത അവസ്ഥാവിശേഷം ഉണ്ടായിത്തീരുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും ഈ അവസാനത്തിൽ പഠിപ്പിക്കുന്നത്, ഇൻഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ. ഇൻഹുവ ഇല്ലാ റജുലുൻ, ഇതൊരു മനുഷ്യനല്ലാതെയല്ല. എങ്ങനെയുള്ളത്? ഇഫ്തറാ, അവൻ കെട്ടി ആരോപിക്കുന്നു, അവൻ കെട്ടിച്ചമക്കുന്നു. അലല്ലാഹി കദിബൻ, അല്ലാഹുവിൻ്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുന്നു. വമാ നഹ്നു, നമ്മളായിത്തീരുകയില്ല. ലഹു ബിമുഅ്മിനീൻ, അവനിൽ വിശ്വസിക്കുകയേ ഇല്ല. ഇവൻ ഈ പറയുന്നതൊക്കെ പടച്ചറപ്പിൻ്റെ മേലെ കള്ളം കെട്ടിച്ചമക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അല്ലാഹുവിനെ അറിയാമായിരുന്നു. ഒരു പ്രവാചകനും അല്ലാഹുവിനെ തീരെ അറിയാത്ത കൗമിലേക്കല്ല പോയത്. അവർ അല്ലാഹുവിനെ ആദ്യമായി പരിചയപ്പെടുത്താൻ വേണ്ടിയല്ല പോയത്, മറിച്ച് അല്ലാഹുവോടെ മറ്റുള്ളവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നവർ ആരാധനയെ, അവരുടെ ജീവിത രീതിയെ തിരുത്തിക്കൊണ്ട് റബ്ബിലേക്ക് മാത്രം എന്ന് പഠിപ്പിക്കാനും വേണ്ടിയാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ എന്താണ്? ഈ മനുഷ്യൻ അല്ലാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുകയാണ്. റബ്ബ് പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു എന്ന പേരിൽ ഇവനെ പലതും അല്ലാഹുവിൻ്റെ മേൽ കെട്ടിച്ചമക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവനെ വിശ്വസിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്ന് അഹങ്കാരികളായ ആളുകൾ അവർ നിഷേധിച്ചുള്ളന്നു. ഈ അഹങ്കാരമാണ് എപ്പോഴും നിഷേധത്തിന് കാരണമായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, മക്കയിലെ മുശ്രിക്കുകൾ, അവരുടെ അവസ്ഥ എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം അവരിലേക്ക് ഒരു പ്രവാചകനെ കടന്നു വരാനുണ്ടെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രവാചക പരമ്പരയിൽ ബനൂ ഇസ്രായേലിൽ നിന്ന് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്താന പരമ്പരയിൽ, ഞങ്ങളുടെ പരമ്പരയിൽ ഒരു പ്രവാചകൻ വരുമെന്ന് അവർ വിശ്വസിച്ചു. പക്ഷേ ഇസ്മായിൽ നബിയുടെ പരമ്പരയിൽ അദനാരികളിലാണ് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനെ അംഗീകരിക്കാൻ അവരുടെ അഹങ്കാരം സമ്മതിച്ചില്ല. ആ അഹങ്കാരം തന്നെയാണ് പ്രവാചകനെ നിഷേധിക്കുവാൻ, ഇസ്ലാമിനെ നിഷേധിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലുമുള്ള ആളുകളുടെ പിന്നെ വാദമുഖങ്ങൾ മാത്രമായിരുന്നു. ഇതൊക്കെ ഈ പ്രവാചകനൊക്കെ കെട്ടിച്ചമക്കുകയാണ്, കേവലം മനുഷ്യനാണ്, നമ്മളെപ്പോലുള്ളവരാണ്, റബ്ബിനു മേൽ കളവ് പറയുകയാണ്, ഇവനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഏത് കാലഘട്ടത്തിലും പ്രവാചകമെന്ന് നേരിട്ടതാണ്. ഇതേ കാര്യങ്ങൾ ഇക്കാലഘട്ടത്തിൽ തൗഹീദ് പറയുമ്പോൾ, ബിദഅത്തുകൾക്കെതിരെ സംസാരിക്കുമ്പോൾ, ആ ആളുകൾക്കെതിരെയും ഇതേ വർത്തമാനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അവർ തന്നെയാണ് പ്രവാചകന്മാരുടെ അന്തരാവകാശികൾ. നമ്മൾ ഈ തൗഹീദിൽ ആശയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കെന്തെങ്കിലും കുത്തുവാക്കുകളും പ്രയാസങ്ങളും ഏൽക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രവാചകന്മാർക്ക് കേട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി ഉൾക്കൊണ്ട് സമാധാനമടയുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ നേർമാർഗത്തിൽ അടിയുറപ്പിച്ച് നിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയ വസന്തം, സൂറത്തുൽ മുഅ്മിനൂൻ. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി. പീസ് റേഡിയോ, tuned to reality.
2: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫി ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫി ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി അഊദു ബിക മിനൽ കസൽ വസൂഇൽ കിബർ റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൻ നാർ വഅദാബിൻ ഫിൽ ഖബർ. ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ. അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും. അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വഉഷ്ഹിദു ഹമലത അർശിക വമലായികതക വജമീഅ ഖൽഖിക അന്നക അൻത അല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വഅന്ന മുഹമ്മദൻ അബ്ദുക വറസൂലുക. അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്. അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ. അല്ലാഹുമ്മ ആഫിനി ഫി ബദനി, അല്ലാഹുമ്മ ആഫിനി ഫി സംഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വഅഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും. പീസ് റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ഒരു ഈവൈൻ സെഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓരോ പ്രദോഷവും നമുക്ക് അള്ളാഹു ഒരു അവസരം നൽകിയതാണ്. പ്രഭാതം പോലെ തന്നെ പ്രദോഷവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് നാം ചെയ്ത തെറ്റുകൾ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരമായി കണ്ടുകൊണ്ട് പ്രിയ കൂട്ടുകാർ, ഈ ശബ്ദം ശ്രവിക്കുന്ന ഈ പീസ് റേഡിയോ ശ്രോതാക്കൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനാണ് ഈയൊരു സെഷൻ തുടങ്ങുമ്പോൾ തന്നെ അറിയിക്കാനുള്ളത്. അതുപോലെ തന്നെ അദ്കാർ സ്വബാഹ് പോലെ തന്നെ അദ്കാർ ഉൽ മസാവും നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടതുണ്ട്. ഏതായാലും ഇൻഷാ അള്ളാ ഇന്ന് മുക്കം ഗ്രീൻവാലി സ്റ്റുഡിയോയിൽ നിന്നും നിങ്ങളോടൊപ്പം ഞാൻ മുഹമ്മദ് ഷമീം ചുങ്കത്ര, എന്നോടൊപ്പം
1: ഞാൻ ഷർജാസ് ചെറുവാട്.
0: ഏതായാലും ഇൻഷാ അള്ളാ നമുക്ക് തുടങ്ങാലേ.
1: അതെ,
0: ഇന്ന് നമുക്ക് അതിഥികളില്ല, വന്നിട്ടില്ല, നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കലേ.
1: അതെ,
0: ഇൻഷാ അള്ളാ. അപ്പോൾ ഏതായാലും നമുക്കേ ആരൊക്കെ നമ്മുടെ സലാം പറഞ്ഞ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം.
1: അതെ, സലാം പറഞ്ഞ് വന്നിട്ടുള്ളത് ജമീല വി കെ പൂനൂർ, സലീന ഒതുക്കുങ്ങൽ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ആയിഷ കരുമ്പിൽ, സഹൽ പി എടപ്പലം, ഒമീറ തൃശൂർ, സാജിദ ഷൗക്കത്ത്, ഉമ്മുകുൽസു ചിറമംഗലം, ആയിഷ അങ്ങാടിപ്പുറം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, സലാം പറഞ്ഞു വന്നിട്ടുണ്ട് എല്ലാവർക്കും.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അതേപോലെ നമ്മുടെ അമീർക്കയുടെ ദീർഘമായിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഓരോ വൈകുന്നേരത്തെ ദിക്റും വിശ്വാസിയെ ഓർമ്മിപ്പിക്കുന്നത് അവൻ്റെ ജീവിതം യാദർശികമല്ലെന്നും ഓരോ ശ്വാസവും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്നുമാണ്. പകൽ മുഴുവൻ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും ചെയ്തു പോയ തെറ്റുകൾക്ക് പാപമോചനം നേടാനും വരാനിരിക്കുന്ന സമയത്തെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനും ഈ സ്മരണകൾ അവനെ പരിശീലിപ്പിക്കുന്നു. ഇങ്ങനെ പുറം ലോകത്ത് എത്ര തിരക്കുള്ളതാണെങ്കിലും ഉള്ളിൽ അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചം നിലനിർത്താൻ അവന് സാധിക്കുന്നു. വൈകുന്നേരത്തെ അധികാരികൾ ചെല്ലുമ്പോൾ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ഒരിക്കലും മുക്തനായിരിക്കുമെന്ന് അർത്ഥമില്ല. മറിച്ച് പ്രയാസങ്ങൾ വന്നാലും അവയെ നേരിടാൻ അള്ളാഹുവിലുള്ള പ്രതീക്ഷയും ക്ഷമയും ഹൃദയത്തിൽ നിലനിർത്താൻ അവന് സാധിക്കുന്നു. സംരക്ഷണം തേടുന്നവന് അള്ളാഹുവിനോടുള്ള ബന്ധം ശക്തിപ്പെടുത്താനും സംതൃപ്തി ലഭിക്കുന്നു ലഭിച്ച അനുഗ്രഹങ്ങളെ തിരിച്ചറിയാനും അവ വഴിയൊരുക്കുന്നു. നാവിൽ ദിക്റും ഹൃദയത്തിൽ തവക്കുലും ജീവിതത്തിൽ നന്ദിയോടെ നിറയട്ടെ. അസ്തമിക്കുന്ന സൂര്യനോടൊപ്പം ഇന്നത്തെ ദിനവും കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഉറച്ച ബോധ്യം ശേഷിക്കട്ടെ. ലോകം മാറാം, സാഹചര്യം മാറാം, അള്ളാഹുവിൻ്റെ പിന്തുണ കുറഞ്ഞേക്കാം. എന്നാൽ അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിൻ്റെ സ്മരണയിൽ ജീവിക്കുന്ന ഹൃദയം പ്രയാസങ്ങൾക്കിടയിൽ സമാധാനം കണ്ടെത്തും. ഇതാണ് അമീർ ഖാൻ്റെ ദീർഘമായിട്ടുള്ള മെസ്സേജാണ്.
0: എല്ലാ ഈവനിൽ സെഷനിലും നമ്മൾ വായിക്കുന്ന ഒരു ഇതാണല്ലേ.
1: അതെ,
0: വളരെ അർത്ഥവത്തായ ഒരു എഴുത്താണ്.
1: അതെ,
0: അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രഭാതവും അവനക്ക് എന്താണ്, ഒരു അവസരമാണ്. അതുപോലെ തന്നെയാണ് ഓരോ പ്രദോഷവും. അതായത് പ്രഭാതത്തിൽ ചെയ്ത തെറ്റുകൾ പ്രദോഷത്തിലും, പ്രദോഷത്തിൽ ചെയ്ത തെറ്റുകൾ അത് പ്രഭാതത്തിലും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരമായി കണ്ടുകൊണ്ട് ചെറുതാകട്ടെ വലുതാകട്ടെ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ ഓരോ തെറ്റുകളും അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ, തൗബ ചെയ്ത് മടങ്ങാൻ ശ്രദ്ധിക്കുക.

0: കേൾക്കണമെന്നുള്ളതാണ്.
1: അതേപോലെ മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, ജമീല വി പി, സഫിയ കെ തിരൂരങ്ങാടി, ഷംനാദ് ഖാൻ, ജമീല കുമാരനല്ലൂർ, ജമീല ഐ ജെ ആണ് വന്നിട്ടുള്ളത്. അന്ന് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലായിട്ടില്ല.
0: ജമീല കുമാരനല്ലൂർ വന്നിട്ടുണ്ട്. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് അതായത് ഓരോ സെക്കൻഡുകളും മിനിറ്റുകളും നമുക്ക്
1: വിലപ്പെട്ടതാണ്
0: അല്ലേ. പലപ്പോഴും പല ആളുകളും സമയത്തിന് വില കൊടുക്കാതെ തിരക്കാണ് മറ്റുള്ള കാര്യങ്ങളിലെല്ലാം, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം മുഴുകുമ്പോൾ അള്ളാഹുവിനെയും അവൻ പഠിപ്പിച്ച അധ്യാപനങ്ങളെയും മറന്നു പോകുന്ന ഒരവസ്ഥയുണ്ട് അല്ലേ. നിഅമത്താനി മഅബൂലും ഫീഹിമ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഖ്. ഒഴിവ് സമയത്തെ നമ്മൾ അല്ലേ മറ്റുള്ള കാര്യങ്ങൾക്ക്, ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം ചെലവഴിക്കുന്ന ഒരവസ്ഥ. ആ ഒരു ഭൗതിക വിഷയങ്ങൾ എന്താ ഉണ്ടാകേണ്ട എന്നുള്ളതല്ല, മറിച്ച് അള്ളാഹുവിനെ ഓർത്ത് അല്ലേ കിട്ടുന്ന സമയങ്ങളിൽ നാം ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനും ദിക്റുകൾ ചൊല്ലാനും അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യാനും ധാരാളം അള്ളാഹുവിനെ സ്മരിക്കാനാണ് ഈ ഒരു ഒഴിവ് സമയത്തെ നാം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഏതായാലും ഇൻഷാ അള്ളാ ഇന്ന് അതിഥികളില്ലാത്തോണ്ടേ ശ്രോതാക്കൾക്ക് ഒരു ഇതുണ്ടാവും അല്ലേ.
1: അതെ,
0: ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻഷാ അള്ളാ അതിഥികളില്ലെങ്കിലും അല്ലേ ഈ ഒരു
1: സെഷൻ മുന്നോട്ട് പോകണം.
0: യെസ്,
1: ആരെങ്കിലും
0: ഇൻഷാ അള്ളാ നമുക്ക് സർജാസ്ക നമ്മളൊക്കെ പാട്ട് പാടണം എന്ന് ഞാൻ അറിയിക്കണം.
1: ഇല്ല, ആ ദൗത്യം ഞാൻ ഏറ്റെടുക്കണില്ല. നമുക്കേ അതിഥികൾ ഇല്ലെങ്കിൽ നമുക്കുള്ള ശ്രോതാക്കൾ ആരെങ്കിലും ചോദ്യങ്ങളുമായി വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് വോയിസിലൂടെ അവർക്ക് അവരുടെ അവസരം വിനിയോഗിക്കാൻ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, നമ്പറിലൂടെ അവർക്ക് എന്ത് ചെയ്യാം,
0: ഇതിലേക്ക്
1: വാട്സപ്പ് വഴി വോയിസ് ആയിട്ട് പരിപാടികൾ അവതരിപ്പിക്കാം. ഇനി പരിപാടി വോയിസ് ആയിട്ട് അയക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഫീഡ്ബാക്കിലൂടെ അവരുടെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പറയാം.
0: ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ടത് അവർക്കുള്ള ഓരോരുത്തർക്കുള്ള അനുഭവങ്ങൾ അല്ലേ ഈ ഫീഡ്ബാക്കുമായി നമുക്ക് നമ്മൾ അറിയിക്കുക. അതുപോലെ തന്നെ കുട്ടികളെ പ്രോഗ്രാം നമ്മൾ വാട്സപ്പുമായി അല്ലേ.
1: അതെ, ഓക്കെ. വാട്സപ്പിൻ്റെ നമ്പർ 85 90 745 845. നമ്പർ ഒന്നും കൂടെ 85 90 745 845 എന്നുള്ളതാണ്. ഇൻഷാല്ലാ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പരിപാടികൾ അവതരിപ്പിക്കട്ടെ.
0: ഏതായാലും ഇൻഷാ അള്ളാ നമുക്ക് ഒരു ഹദീസ് പറഞ്ഞു തുടങ്ങാം. ഞാൻ ഇന്ന് ഒരു ഹദീസ് കേട്ടിട്ടുണ്ട്. ആ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യംശി അഹദുക്കും ഫീ നഅലിൻ വാഹിദത്തിൻ ലിയൻഅൽഹുമ ജമീഅൻ ഔ ലിയഖ്ലഅഹുമ ജമീഅ. അതായത് ലാ യംശി അഹദുക്കും ഫീ നഅലിൻ വാഹിദ, വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ നടക്കരുത് എങ്ങനെ, ഫീ നഅലിൻ വാഹിദ, ഒരു ചെരുപ്പ് ധരിച്ചുകൊണ്ട്. ലിയൻഅൽഹുമ ജമീഅൻ ഔ ലിയഖ്ലഅഹുമ ജമീഅ, ഒന്നെങ്കിൽ രണ്ടും ധരിക്കുക അല്ലെങ്കിൽ ധരിക്കാതെ നടക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ അല്ലേ ചെരുപ്പൊക്കെ തപ്പുമ്പോൾ അല്ലേ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമ്മൾ ചെരുപ്പ്, ഒരു ചെരുപ്പ് പുറകു വശത്തേക്കാരം, ഒരു ചെരുപ്പ് മുന്നിലായിക്കാരം, എന്നിട്ട് ഈ ചെരുപ്പ് ഇട്ടിട്ടേക്കാരം ഒറ്റ ചെരുപ്പുമായിക്കാരം മറ്റേ ചെരുപ്പ് തപ്പാൻ പോവുക അല്ലേ. അപ്പോൾ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾ കൂട്ടുകാരും വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഒന്നെങ്കിൽ ചെരുപ്പ് ധരിക്കാതെ പോവുക, അല്ലെങ്കിൽ ചെരുപ്പ് ധരിച്ച് രണ്ട് ചെരുപ്പ് ധരിച്ചു നടക്കുക എന്നുള്ളതാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
1: ഓക്കെ, ഇൻഷാല്ലാ നല്ലൊരു ഹദീസായിട്ട് തോന്നുന്നുണ്ട്. അതേപോലെ ഫീഡ്ബാക്കിൽ സാജിദ ഷൗക്കത്ത്, പാടി ബിലാൽ എന്ന പൂങ്കുയിലെ എന്ന ഗാനം ഒന്നുകൂടി സ്വരത്തിലൂടെ ഇടാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അത് സ്വരം
0: ഇൻഷാല്ലാ നമുക്ക് നോക്കാം.
1: അതെ, സ്വരത്തിലൂടെ വരും. അതല്ലെങ്കിൽ നമ്മളെ യൂട്യൂബ് ചാനലിൽ ഈണം എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഈ പാട്ട് ഉണ്ട്.
0: നമുക്കേ നമ്മുടെ സാരോപദേശത്തിന് ടൈമായിട്ടുണ്ട്.
1: അതെ,
0: നമുക്ക് സാരോപദേശം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. കളിക്കും തമാശക്കും അല്ലെങ്കിൽ വെറുതെ ഒരാളുടെ ഇരട്ടപ്പേര് വിളിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി വേറുള്ള പോലെ പരിഹസിക്കുക, മറ്റുള്ള കുറവുകൾ എടുത്തു കാണിക്കുക, ഗ്രൂപ്പിൽ ഒരു ടീമായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളെ നമ്മൾ ബോധപൂർവം ഇങ്ങനെ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ മറ്റൊക്കെ മറ്റുള്ളവരെ തെറി വിളിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു സ്വഭാവം ഉള്ള മനുഷ്യന്മാരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരാളെക്കുറിച്ച് വല്ലതും സംസാരിക്കുമ്പോൾ, ഒരാളെക്കുറിച്ച് വല്ലതും ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ഉണ്ടാകേണ്ടത്, എന്താണ് നാം ഒരാളെക്കുറിച്ച് പറയുന്നത്? ഇപ്പം നമ്മളൊരാളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഇമാജിൻ ഹിയറിങ് ദ സെയിം വേർഡ്സ് എബൌട്ട് യുവർ സെൽഫ്. അതേ വാക്ക് നമ്മളെക്കുറിച്ച് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതേ പൊസിഷനിൽ നമ്മളൊരാൾ കളിയാക്കിയാൽ, നമ്മൾ മാർക്ക് കുറഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്താൽ, നമ്മുടെ ഒരു നമ്മുടെ ബോഡിയിലെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറവുകൾ ഒരാളിങ്ങനെ എടുത്തു പറഞ്ഞ് പരിഹസിച്ചാൽ, ഒരു കൂട്ടത്തിൽ നിന്ന് ഒരാൾ നമ്മളിങ്ങനെ ബോധപൂർവം ആ കൂട്ടം നമ്മളിങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാൾ നമ്മുടെ വിലപിടിപ്പുള്ള വസ്തു എടുത്തിട്ട് നശിപ്പിച്ച് കളഞ്ഞാൽ, അതിനോടൊക്കെയുള്ള നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും? അപ്പം നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീ മാ യുഹിബ്ബു ലി നഫ്സി. നിനക്കുണ്ടാകണമെന്ന് എന്താണോ നീ ആഗ്രഹിക്കുന്നത് അതെല്ലാം മറ്റുള്ളവർക്കും ഉണ്ടാവണം എന്നാഗ്രഹിക്കുക. നിനക്കുണ്ടാകരുത്, നീ വെറുപ്പോടെ എന്തൊക്കെയാണോ കാണുന്നത് അത് മറ്റുള്ളവർക്കും വെറുക്കുക, എന്ത് സുഖമാണ് അല്ലേ? അപ്പം നമുക്ക് എന്തെല്ലാം ഉണ്ടാകണമെന്നാണ്, മറ്റുള്ളവർ നമ്മോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, മറ്റുള്ളവർ നമുക്ക് എന്ത് നൽകണം, എന്തൊക്കെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതേ ആഗ്രഹം മറ്റുള്ളവരെക്കുറിച്ചും നമുക്കുണ്ടാവുക. അപ്പം നമ്മൾ മറ്റുള്ളവരോട് മാന്യമായി സംസാരിക്കും, മാന്യമായി പെരുമാറും, എല്ലാം ഉണ്ടാവും. നമുക്ക് നമ്മോട് മറ്റുള്ളവർ എങ്ങനെ ആകരുത്, എങ്ങനെ ചെയ്യരുത്, എങ്ങനെ പെരുമാറരുത് എന്നാണോ നമ്മൾ വിചാരിക്കുന്നത് അതുപോലെ നമ്മൾ മറ്റുള്ളവരോട് പെരുമാറും. നമുക്ക് വെറുക്കുന്ന കാര്യം നമ്മൾ മറ്റുള്ളവർക്കും വെറുക്കുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമാണ് അഹ്ബിബ് ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക്. നിന്റെ സ്വന്തത്തിന് നീ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണോ അത് മറ്റുള്ളവർക്കും നീ ഇഷ്ടപ്പെടുക. അപ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു വാക്കങ്ങോട്ട് പറയുമ്പോൾ ഓൻ്റെ മനസ്സിലെന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുക അത് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവൻ്റെ പൊസിഷനിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്നതിൻ്റെ പേരാണ് എമ്പതി. ഒരാളിങ്ങനെ കരയുമ്പോൾ നമുക്കും കരച്ചിൽ വരിക, അതാണ് സിമ്പതി. ഒരാളിങ്ങനെ കരയുമ്പോൾ എന്തിനാണ് സുഹൃത്തെ നീ കരയുന്നത്, എന്താ നിനക്ക് പറ്റിയത് എന്ന് മനസ്സിലാക്കി അയാളുടെ പ്രശ്നത്തെ അയാളുടെ പൊസിഷനിൽ നിന്ന് ചിന്തിച്ച് മനസ്സിലാക്കി പെരുമാറുന്നതിൻ്റെ പേരാണ് എമ്പതി. ഈ എമ്പതി പഠിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് തനിക്കിഷ്ടപ്പെടുന്നത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക, താൻ വെറുക്കുന്ന കാര്യം മറ്റുള്ളവർക്കും വെറുക്കുക. അപ്പം നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, വെറുപ്പിക്കുക, അതൊന്നും നമ്മളെ ഭാഗത്തു നിന്നുണ്ടാവില്ല. കാരണം നമ്മളെ മറ്റുള്ളവർ വെറുപ്പിക്കുന്ന നമുക്കിഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു മെസ്സേജാണെങ്കിൽ ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി
0: വബറകാത്തു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, മുനവർ സലായി നല്ലൊരു ഉപദേശമാണ് സാരോപദേശത്തിൽ നൽകിയിട്ടുള്ളത് അല്ലേ?
3: അതെ.
0: അതായത് തൻ്റെ കൂട്ടുകാരന്, അതായത് നമുക്ക് എന്താ ആഗ്രഹിക്കുന്നത്, നന്മയായിട്ട് നമുക്ക് എന്താ ആഗ്രഹിക്കുന്നത് അത് തൻ്റെ കൂട്ടുകാരനും വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. നമ്മൾ എന്തൊക്കെ വെറുക്കുന്നുണ്ടോ അത് തൻ്റെ കൂട്ടുകാരനും വെറുക്കുക,
1: മറ്റുള്ളവരെ ഉറപ്പിക്കാതിരിക്കുക,
0: അതും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്
1: അല്ലേ?
0: പലപ്പോഴും നമ്മളൊക്കെ സ്കൂളിലും മറ്റുള്ള വിദ്യാലയങ്ങളൊക്കെ പോകുമ്പോൾ അല്ലേ കൂട്ടുകാരന്മാരൊപ്പം അല്ലേ മറ്റുള്ളവരെ കളിയാക്കുന്ന, കുറവ് പറയുന്ന, ഓരോ കുറ്റം പറയുന്ന ഒരവസ്ഥയുണ്ട്. ശ്രദ്ധിക്കേണ്ടത് ഒരാളെ കുറവും കുറ്റമൊക്കെ പറഞ്ഞാൽ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്തറു അബ്ദുന അബ്ദം ഫിദ്ദുനിയ ഇല്ലാ സത്തറ അല്ലാഹു യൗമുൽ ഖിയാമ. അതായത് ഖിയാമത്ത് നാളിൽ അല്ലാഹു നമ്മുടെ കുറവുകളും കുറ്റങ്ങളും പ്രദർശിപ്പിക്കും, പരസ്യപ്പെടുത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന്. അപ്പോൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ, മറ്റുള്ളവരെ കളിയാക്കുക, കുറ്റപ്പെടുത്തുക, ഇകയ്ത്തുക, താഴ്ത്തുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.
1: തന്നെ നാവുകൊണ്ട് കൈകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള,
0: അതായത് മൻസലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വൈദി, അതായത് തന്റെ കയ്യിൽ നിന്നും തന്റെ നാവിൽ നിന്നും ആരൊക്കെ സുരക്ഷിതത്വം ലഭിക്കുന്നുണ്ടോ അവരാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
1: ഉമ്മഗുൽസു ചിറമംഗലത്തിന്റെ ഒരു ഇതാണ്, അതിഥികളില്ലാത്തത് അറിയിക്കാതെ നിങ്ങൾ ഒരു രണ്ട് പാട്ട് പാടണം എന്ന് അപേക്ഷിക്കാണ്. പിന്നെ ഒരു ചോദ്യം വന്നിട്ടുണ്ട് അതിനു മുമ്പ്, സലീന തൊട്ടശ്ശേരി അസ്സലാം വലൈക്കും, പിന്നെ അതേപോലെ സമീല വി കെ പൂനൂർ അസ്സലാം വലൈക്കും, ഹദീസിലൂടെ ഒരു അറിവ് കിട്ടി അൽഹംദുലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അമീർ ടി എടത്തനാട്ടുകരയുടെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്, ഉമൈദ് ഭരണകൂടത്തിന്റെ തലസ്ഥാനം ഏതാണ്, ഉമവിയ ഭരണകൂടത്തിന്റെ തലസ്ഥാനം ഏതാണ് എന്നുള്ളതാണ്. ഉമൈദ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ഉമവിയ ഭരണത്തിന്റെ തലസ്ഥാനം, ആദ്യത്തെ തലസ്ഥാനം എവിടെയായിരുന്നു എന്നുള്ളത് ഉത്തരം അറിയുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യാ അയക്കാ ഇൻഷാല്ലാ. അതേപോലെ അതെ, സഫിയ ടി കെ തിരൂരങ്ങാടി ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ജമീല കുമാരനല്ലൂർ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇൻഷാല്ലാ ഈ ചോദ്യം കഴിഞ്ഞിട്ട്
0: ഉത്തരം.
1: അതെ, ഉമ്മഗുൽസു ചിറമംഗലം ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ജമീല വി കെ പൂനൂർ, സാരോപദേശം നല്ലൊരു ഉപദേശമായിരുന്നു, അലഹമ്ദുലില്ല ജീവിതത്തിൽ പകർത്തേണ്ടത് തന്നെയാണ്. ജമീല വി കെ കുമാരനല്ലൂർ ചോദ്യം വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ ചോദ്യങ്ങൾ ഒക്കെ പരിഗണിക്കാം. ആദ്യം അമീർക്കന്റെ ചോദ്യത്തിന് എന്ത് ചെയ്യാം പരിഗണിച്ചുകൊണ്ട് ഇൻഷാല്ലാ. ഇൻഷാല്ലാ നമ്മൾ എന്ത് ചെയ്യും, ഒരു പാട്ടുകൾ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പാട്ടുമായി വരുന്നുണ്ട് ഇൻഷാല്ലാ.
0: ഇൻഷാല്ലാ ഇത് ചെറിയൊരു ഇതാണ് അറബിക്.
1: ഓക്കെ.

0: മഷാല്ലാ, നല്ലൊരു അറബി ഗാനം. എന്ത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലായിട്ടില്ല. എന്ത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് മനസ്സിലായിട്ടില്ല.
1: അതായത് നമ്മൾ റസൂലിനെ പുകഴ്ത്തുന്ന, അതുപോലെ തന്നെ റസൂലിനെ പുകഴ്ത്തുകയാണ് ഇതിൽ ചെയ്യുന്നത്.
0: ഓക്കെ, ഇപ്പം നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ഉത്തരം പറയാൻ തോന്നുന്നുണ്ട്. അതിനു മുമ്പ് മുഗുൽസു ചിറമംഗലം അറബി ഗാനം സൂപ്പറായിട്ടുണ്ട്, മാഷാല്ല പറഞ്ഞിട്ടുണ്ട്. ജമീല വി കെ പൂനൂർ, അറബി ഗാനം അറബി പാട്ട് സൂപ്പറായി, അൽഹംദുലില്ല. ജമീല വി പി കാളികാവ് ഉഷാറായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം മുആവിയ ഭരണത്തിൻ്റെ ആസ്ഥാനം എവിടെയായിരുന്നു എന്നുള്ളതാണ്. അമീർ ടി എടത്തനാട്ടുകരയായിരുന്നു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഉത്തരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ദമസ്കസ് എന്നാണ്. സൽമ ഫറോക്ക്, ജമീല വി പി, സലീന തോട്ടശ്ശേരി അറ, നഫീസ, അതേപോലെ ജമീല കുമരനെല്ലൂർ എന്നിവരാണ് ഉത്തരം കറക്റ്റായിട്ട് അയച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ.
1: മഷാല്ലാ മഷാല്ലാ.
0: മെഹനാസ് കഫൂർ നന്നായിട്ട് പാടി എന്ന് പറയുന്നുണ്ട്. ഇൻഷാല്ലാ, ഇന്നും ഇതുപോലെയുള്ള പാട്ടുകൾ, മുമ്പും ഇതേപോലെ ലൈവിൽ ഞായറാഴ്ച സമയത്തും പാട്ട് പാടിയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാമെന്ന് തോന്നുന്നുണ്ട്. ഒരു കടങ്കഥ ആയിക്കോട്ടെ. അടികിണ്ണം, നടുവടി, മീതേ കുട, ഇത് എല്ലാവർക്കും അറിയുന്നൊരു ഇതാണ്.
1: ഇത് മുമ്പ്
0: ഒരുപാട് തവണ വന്നിട്ടുണ്ട്, പക്ഷേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ.
1: യെസ്,
0: ചോദ്യം ഒന്നും കൂടെ പറയണോ?
1: ഒരു
0: അടികിണ്ണം, നടുവടി, മീതേ കുട, ഉത്തരം എന്താണ് എന്നുള്ളത്. ആരെങ്കിലും വോയിസ് ആയിട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലേ ചെയ്യായിരുന്നു. ആരും അയച്ചിട്ടില്ല തോന്നുന്നുണ്ട്. അപ്പം ആരെങ്കിലും അയക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അയക്കുക നിങ്ങളുടെ. ആ, അതാ മെസ്സേജുകൾ. അങ്ങനെ ചോദ്യം ചോദിച്ചിട്ടുള്ള ഉത്തരങ്ങൾ ഇതാ ഒരുപാടെണ്ണം വന്നിട്ടുണ്ട്. സൽമ ഫറൂഖ്, ജമീല വി പി, സലീന തോട്ടശ്ശേരി, ആരാമീർ ടി എടത്തനാട്ടുകാരൻ, നഫീസ പി താമരശ്ശേരി, സഫിയ കെ തിരൂരങ്ങാടി, ആയിഷ അങ്ങാടിപ്പുറം, ജമീല കുമരനെല്ലൂർ, ഒക്കെ ഉത്തരങ്ങൾ ചറപറ വന്നുകൊണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നത് ഇവരെ ഈ ഫീഡ്ബാക്കിൽ നിൽക്കുകയാണ് തോന്നുന്നുണ്ട്. ഫീഡ്ബാക്കിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടായിരുന്നു.
1: അല്ല, ഇത് മുമ്പ് ആവർത്തിച്ചോണ്ടേ എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും.
0: അതെ അതെ,
1: അങ്ങനത്തെ ചോദ്യം ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും.
0: അതെ.
1: യെസ്, അപ്പോൾ നമ്മൾ ഇനിയൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ രണ്ട് ചോദ്യം ചോദിച്ചു. അപ്പോൾ പല ആൾക്കാരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ശരിയായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജമീല വി കെ പൂനൂർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ എളാപ്പ ഇന്നലെ സിറ്റ് ഔട്ടിൽ നിന്നും വീണു, രാത്രി മരിക്കുകയും ചെയ്തു, നല്ല പരിക്കുണ്ടായിരുന്നു, 78 വയസ്സുണ്ടായിരുന്നു, പി ആർ ഫാമിലിക്ക് ദുആ ചെയ്യണമെന്നുള്ളതാണ്. അദ്ദേഹത്തിന് കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ധാരാളം പേര് അല്ലേ, നമ്മളിപ്പോൾ ഇതിൻ്റെ മുമ്പും ധാരാളം മരണ വാർത്തകൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മരണ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ ജുർനി ഫീ മുസീബത്തി വഖ്ലുഫ്ലി ഖൈറ മിൻഹ, വഖ്ലുഫ്ലി ഖൈറ മിൻഹ എന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക അല്ലേ. ഇന്ന ലില്ലാഹി വ ഇന്ന ഇലൈഹി റാജിഊൻ, അല്ലാഹുവിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുള്ളത്, അള്ളാഹുലേക്ക് തന്നെ തിരിച്ചു മടങ്ങുന്നവരാണ്. അള്ളാഹുമ്മ ജുർനി ഫീ മുസീബത്തി വഖ്ലുഫ്ലി ഖൈറ മിൻഹ, അതായത് ഏതൊരു മുസീബത്ത് ബാധിച്ചാലും ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഈ പ്രാർത്ഥന എന്നുള്ളത് വിശ്വാസിയുടെ എന്താണ്, സിലാഹാണ്, ആയുധമാണ് അല്ലെ. ഏതൊരു പ്രാർത്ഥന, അതായത് ഒരു യുദ്ധത്തിന് പോയിട്ട് ആ യുദ്ധത്തിൽ നമ്മൾ പടയങ്കിയും പരിചയം എത്രത്തോളം നമ്മളെ ശരീരത്തെ സുരക്ഷിതമാക്കുന്നുണ്ടോ അത്രത്തോളം ദുആവും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലും ഒരു പരിചയമാണ് എന്ന് നമുക്ക് ഹദീസുകളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരം ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് അല്ലേ, ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള സമയം, അതെല്ലാം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ സുജൂദിൽ, അതെല്ലാം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനും എല്ലാവരെയും ദുആയിൽ ഉൾപ്പെടുത്തുക. കാരണം നമ്മുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, നമ്മുടെ കൂട്ടുകാരന്മാർക്ക് ഫ്രണ്ട്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, എന്ത് പ്രാർത്ഥിക്കുന്നു, ഏതൊരു നന്മ പ്രാർത്ഥിക്കുന്നുണ്ടോ ആ നന്മ തിരിച്ചും കിട്ടാൻ വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും. വലക്ക ബിമിസ്ലിക് എന്ന് പറഞ്ഞു അല്ലേ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് മലക്കുകൾ തിരിച്ച് പ്രാർത്ഥിക്കും, നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ എക്സാം എഴുതാൻ പോകുമ്പോൾ, അതുപോലെ തന്നെ അവർക്ക് എന്ത് ഇൻ്റർവ്യൂക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അവർക്ക് നമ്മൾ പ്രാർത്ഥിക്കുക, എളുപ്പമാകാനും ഈ ഒരു പരീക്ഷ എളുപ്പമായി കിട്ടാൻ, ഇൻ്റർവ്യൂ എളുപ്പമായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കും അങ്ങനത്തെ ഒരു എക്സാമോ ഇൻ്റർവ്യൂ വന്നാൽ നമുക്കും അത് എളുപ്പമായി തീരാൻ കാരണമാകും ഒരു പ്രാർത്ഥന കൊണ്ട്. അപ്പം അവർക്ക് തിന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, മറിച്ച് നന്മയ്ക്ക് വേണ്ടി, അവർക്ക് നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
0: ഇൻഷാല്ലാ, അടുത്തൊരു ചോദ്യം അടുത്തൊരു ചോദ്യവുമായിട്ട് വന്നിട്ടുള്ളത് ജമീല കുമാരനല്ലൂറാണ്. ചോദ്യം സക്കരിയ നബിയെ പറ്റിയാണ്. സക്കരിയ നബി അലൈഹി ഇസ്ലാം സുപ്രധാനമായിട്ട് ഇസ്ലാമിലുള്ള ഒരു പ്രവാചകന്മാരാണ്. മറിയം ബീവിയുടെ സംരക്ഷണം എന്നറിയപ്പെടുന്ന സക്കരിയ നബി അലൈഹി ഇസ്ലാം ഖുർആനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. സക്കരിയ നബിയെ പറ്റി ഖുർആനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നേരത്തെ ആ ഉത്തരം ആയിഷ തോട്ടശ്ശേരിയറ, സീനത്ത് ആലപ്പുഴ, ജമീല വി കെ പൂനൂർ എല്ലാവരും ഉത്തരം കറക്റ്റാണ്. ചേന എന്നുള്ളതാണ് ഉത്തരം പറഞ്ഞത്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ചോദ്യം ഉള്ളതാണ്. ഒരുപാട് പേരിന്ന് ലൈവിലുണ്ട് തോന്നുന്നുണ്ടല്ലേ.
1: പുതിയ പുതിയ ആൾക്കാരെ പേര് കേൾക്കുന്നുണ്ട്. സീനത്ത്, തലപ്പുഴ, അതൊക്കെ ഞാൻ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത്. മുമ്പ് ഉണ്ടായിട്ടുണ്ടോ അറിയില്ല.
0: ഒന്നാമത് സെക്കൻഡ് സാറ്റർഡേ ഹോളിഡേ ആണ്, അതുകൊണ്ടായിരിക്കും ഈ ഒഴിവുണ്ടാകുന്ന സമയത്ത്, മറ്റേ പ്രത്യേകിച്ച് മക്കളുടെ കാര്യങ്ങളിലൊക്കെ ഫ്രീ ആയി നിൽക്കുന്ന സമയമായിരിക്കും, അതുകൊണ്ടായിരിക്കും.
1: യെസ്, ഈ ഒരു ടൈം എന്നുള്ളതല്ലേ.
0: അതെ,
1: രാവിലെയും അതുപോലെ തന്നെ ഈ ഒരു ടൈമും
0: അതെ
1: ഫ്രീ ആയിരിക്കുന്ന ടൈമായിരിക്കും. ഇനി അടുത്ത ചോദ്യം ഉണ്ടോ? അടുത്ത
0: ചോദ്യത്തിന് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം വരുമോ നോക്കാം ഇൻഷാല്ലാ. സക്കരിയ നബിയെ പറ്റി ഖുർആനിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ഇല്ല, ഉത്തരങ്ങൾ വരുന്നത് കാണില്ല. നേരത്തെ ചേനയുമായി ബന്ധപ്പെട്ട ഉത്തരം വന്നതുപോലെ ഇത് ഉത്തരം വരുന്നത് കാണില്ല. ഇച്ചിരി ഒരു
1: ഏതായാലും നമുക്ക് ഉത്തരം വരുമെന്ന് നോക്കാം.
0: അതെ, ഓക്കെ. ഈ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് സക്കരിയ നബി അലൈഹി ഇസ്ലാമിൽ വലിയൊരു സന്ദേശം നമുക്കുണ്ട്. പ്രായമായിട്ടും കുട്ടികളില്ലാതാകും എന്ന് കരുതി അവസാനം പ്രാർത്ഥിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്?
1: കുറെ പ്രവാചകന്മാരുണ്ട്.
0: അതെ,
1: പ്രാർത്ഥനക്ക് ഇപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആകട്ടെ,
0: തീയിൽ നിന്ന് രക്ഷപ്പെട്ട
1: അയ്യൂബ് അലൈഹി ഇസ്ലാം ആകട്ടെ, അവർക്കൊക്കെ അല്ലേ, അയ്യൂബ് അലൈഹി ഇസ്ലാം ഒക്കെ കുറേ കാലം രോഗിയായി കടന്ന ആളാണ്.
0: അതെ,
1: അവർക്കൊക്കെ ആ പ്രാർത്ഥന കൊണ്ട് ഉത്തരം ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.
0: അതെ, പ്രാർത്ഥന എന്നത് ഭയങ്കര പവർ ആയിട്ടുള്ള സാധനമാണ്. ഈ നിരീശ്വരവാദം പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യും എന്നുള്ളത്, ഒരു എന്ത് ഞാൻ അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞവർക്ക് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഓപ്ഷൻ ഇല്ല. ആ സമയത്താണ് ഇസ്ലാമിൽ നമുക്ക് വലിയൊരു ഇതുണ്ട്, പ്രാർത്ഥന എന്നുള്ളൊരു വലിയൊരു ഇത് നമ്മളെ കയ്യിലുണ്ട്.
1: ഇപ്പോ ഹൂസികൾ നമ്മളെ അറബ് രാജ്യത്തെ ആക്രമിക്കുന്നുണ്ട്, അപ്പൊ അതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിട്ട് അള്ളാഹു പ്രാർത്ഥിക്കുക.
0: അതെ,
1: ഈ ഹൂസികൾ നശിക്കാനും അല്ലെ, അവര് എന്നുള്ളത് ഷിയാക്കളെ ആശയം കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. ഈ നാട്ടിലും ഈ ഹൂസികൾ എന്ന് പറയുന്ന ഷിയാക്കളെ കൊണ്ടാടുന്ന ആ ഒരു ആശയമുള്ള ആൾക്കാരുണ്ട് ഈ ഒരു നാട്ടിൽ, നമ്മുടെ കേരളത്തിലുണ്ട്.
0: എന്താണെന്ന് അറിയാത്ത ആൾക്കാരാകും, എന്താണ് ഈ സംഭവം അറിയാത്ത.
1: ഈ ഷിയാക്കൾ എന്നുള്ളത് ഇപ്പോ ഒരു വാദം എന്നുള്ളത് ഒലുക്ക് 12 ഇമാമുമാരുണ്ട്, ഒരു ഇമാമ് ഇനി 12-ാമത്തെ ഇമാമ് വരാനുണ്ട്, ഇമാം മഹ്ദി എന്ന് പറയും. അതുപോലെ തന്നെ ഒരു പറയുന്നുണ്ട് ഖുർആന്, ഇപ്പോഴത്തെ ഖുർആനല്ല, 3 ഇരട്ടി വരപ്പല്ല ഖുർആനുണ്ട്, അത് ഇമാം മഹ്ദിയാണ് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ സഹാബത്തിനെ കുറ്റം പറയുന്ന അല്ലേ തെറി വിളിക്കുന്നത് വരെയുണ്ട്. അതുപോലെ തന്നെ പട്ടികളെ, തെരുവു നായ്ക്കളെ റോഡിലിട്ട് ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് എഴുതി, പട്ടിൻ്റെ അതായത് തോലുമ എഴുതി അടിച്ച് റോട്ടിൽ അടിച്ച് കൊല്ലുന്ന ഒരു അവസ്ഥയുണ്ട്. ഷിയാക്കളിൽ. അപ്പോൾ അവരെ ചരിത്രം നാം പഠിക്കേണ്ടതുണ്ട്. ഓരോ അതായത് ആദ്യമായി ഈ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ച് പോയ ടീമാണ് ഖവാരിജിയങ്ങൾ, മുഅ്തസിയാക്കൾ, മുർജിയാക്കൾ, അങ്ങനെ തുടങ്ങി പല ടീമുകളുണ്ട്. അപ്പോൾ ഈ ടീമിനെ കുറിച്ച് ഒരു ആശയം എന്താണ്, ഒരു ആദർശം എന്താണ്, അഖീദ എന്താണ് പഠിക്കണം. നിർബന്ധമായിട്ടും ഓരോ വ്യക്തികളും പഠിക്കേണ്ടതാണ് അല്ലേ, പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്ത് അല്ലേ. നമ്മൾ അത് ശരിയല്ലേ, ഇത് ശരിയല്ലേ, ഇഖ്വാൻ മുസ്ലിം പറയുന്നത് ശരിയല്ലേ എന്നൊക്കെ പറയും. ഫലസ്തീനാണല്ലോ മറ്റേത്, മറ്റേ അങ്ങനൊക്കെ പറയും.
0: അതെ,
1: എന്നാലേ നമ്മൾ ചരിത്രം വായിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും മനസ്സിലാവും.
0: ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്ലാസ്സുകൾ, ജബ്ബാർ മദീനിൻ്റെ ക്ലാസ്സുകൾ തന്നെ യൂട്യൂബ്, സോറി, പീസ് റേഡിയോയിലൂടെ യൂട്യൂബിലൂടെ ഒക്കെ ഉണ്ട്. നമുക്ക് നേരത്തെ ചോദ്യം ചോദിച്ച ഇതിൻ്റെ ഉത്തരം പറയാം. ചോദ്യം ഉണ്ടായിരുന്നത് സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി എത്ര തവണ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഉത്തരം 7 തവണ എന്നുള്ളതാണ്. സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ പറ്റി ഖുർആനിൽ പറഞ്ഞ 7 തവണ എന്നുള്ളത്. അതിൽ ശരിയുത്തരം വായിച്ചിട്ടുള്ളത് ജമീല വി പി കാളികാവ്, സാജിദ ഷൗക്കത്ത്, സഫിയ തിരൂരങ്ങാടി, സൽമ ഫറൂഖ്, മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാട്, നഫീസ പി താമരശ്ശേരി, അതേപോലെ സലീന തൊട്ടശ്ശേരിയറ, ആയിഷ തൊട്ടശ്ശേരിയറ. ഇത്രയും ആൾക്കാരാണ് ഇതിൽ ഉത്തരം ശരിയുത്തരം അയച്ചിട്ടുള്ളത്. വേറെയും ആൾക്കാരെന്ത് ചെയ്തിട്ടുള്ള ഉത്തരം അയച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ, ശരിയുത്തരം 7 എന്നുള്ളതാണ്. അബ്ദുൽഹമീദ് സി കെ അഴിയൂർ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വലൈക്കും സ്ലാം വത്തുല്ലാഹി വബറകാത്തു. നിൽക്കാൻ എന്തെങ്കിലും ഒരു ചുറ്റുപാടിൽ ഉണ്ടാകും, അതുമല്ലാതെ ഇത്ര ലേറ്റ്.
1: ഇതിന്റെ ശ്രോതാക്കൾ എന്നുള്ളത് പല യാത്രയിലായിരിക്കാം, ചിലപ്പോ എന്താ കിച്ചണില് പണിയെടുക്കുന്ന ആൾക്കാർ വരെ ഉണ്ടാവും.
0: പെട്ടെന്ന് ഓർമ്മ വരുന്നിട്ട് തുറന്ന് വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകും, ടൈപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇല്ലാത്തത് കൊണ്ട് ഇതാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും.
1: അധ്യാപകന്മാരുണ്ടാവും അല്ലേ, ജോലി തിരക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഏതായാലും ഇതിൽ വന്നത് അല്ലേ, ഈ ടൈമാണെങ്കിലും ഇപ്പോ എന്താ 5:36 ഈ ഒരു ടൈമിലാണെങ്കിലും സലാം പറഞ്ഞു വന്നിട്ടുണ്ട്.
0: ജുമൈലത്ത് തുറക്കൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ അധ്യാപകരെ കുറിച്ച് പറഞ്ഞപ്പോഴേ, എല്ലാ ടീച്ചേഴ്സ് കോൺഫറൻസ് ആണ് നാളെ.
1: ആ ചെമ്മാട് വെച്ച്,
0: ചെമ്മാട് വെച്ച് നടക്കുന്ന കേരള ടീച്ചേഴ്സ് കോൺഫറൻസ്, നല്ല വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ടീച്ചേഴ്സ് കോൺഫറൻസ് ആണ്. അപ്പം അതിൽ നിങ്ങളുടെ അറിയുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ അധ്യാപകരെയും പറഞ്ഞേക്കുക. ആധുനിക കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുമായുള്ള ഒരു വലിയൊരു ബന്ധം അധ്യാപകർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് യഥാർത്ഥ സിലബസ് എന്താണെന്ന്, ആ പഠിപ്പിക്കുന്നതിനപ്പുറത്ത് ആ കുട്ടികളുടെ മനസ്സ് തിരിച്ചറിയാനുള്ള യഥാർത്ഥ സിലബസ് എന്താണെന്ന് ബന്ധപ്പെട്ട് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ഒക്ടോബർ 11 നാളെ 8:20 മുതൽ താജ് കൺവെൻഷൻ സെൻറ്റർ ചെമ്മാട് വെച്ച് നടക്കും. ഇൻഷാല്ലാ, നിങ്ങൾക്ക് പരിചയമുള്ള മുഴുവൻ അധ്യാപകരെയും പങ്കെടുപ്പിക്കുക. അതേപോലെ നിങ്ങൾ ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കിലൂടെ അറിയിക്കുക. ഇൻഷാല്ലാ,
1: ഒരിക്കലും നഷ്ടാവൂല
0: ഇല്ല
1: അല്ലേ. അതായത് ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാനും ആ ഒരു ട്രിക്ക് വേണം അല്ലേ, പ്രത്യേകിച്ച് ഈ ഒരു AI കാലത്ത്. ജനറേഷൻ മാറി, പണ്ടത്തെ ജനറേഷൻ അല്ല ഇപ്പോഴത്തെ ജനറേഷൻ. ഇപ്പോ ബീറ്റ തുടങ്ങിയില്ലേ ഈ ഒരു ഇത്. അപ്പോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ പഠിപ്പിക്കണമെങ്കിലേ,
0: അതായത് നമ്മൾ ഈ ലാപ്ടോപ്പും പ്രൊജക്ടറൊക്കെ ആയിട്ട് ഓൾറെഡി പ്രൊജക്ടറൊക്കെ ആയിട്ട് ക്ലാസ് റൂമൊക്കെ വരുന്ന സമയത്ത് ഇതെന്താ എങ്ങനെ ഉപയോഗിക്കാൻ അറിയാത്ത കുട്ടികൾ, അല്ല അധ്യാപകർ എന്ത് ചോദിച്ചാൽ ഇങ്ങനെ ഇത് എന്താ ചെയ്യേണ്ടത്. 1-ാം ക്ലാസ്സിലെ കുട്ടി പോലും ഇത് ഉപയോഗിക്കുന്ന കാലഘട്ടം ആ സമയമാണ്. അപ്പം ഈ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇൻഷാല്ലാ, അതേപോലെ ഇസ്ലാമികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് ആ ഒരു ടീച്ചേഴ്സ് കോൺഫറൻസിൽ പറയുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, അധ്യാപകരായിട്ടുള്ള മുഴുവൻ പേരും ഇതിൽ പങ്കെടുക്കുക എന്നുള്ളത്. നേരത്തെ ഉത്തരം പറഞ്ഞു 7 തവണ എന്നുള്ളത്.
1: ഓക്കെ,
0: ഇനി അടുത്തൊരു ചോദ്യം എന്നുള്ളത് സാജിദ ഷൗക്കത്ത്, ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട നബി ആരാണ് എന്നുള്ളത്.
1: സിമ്പിളാണ്,
0: സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്.
1: പരാമർശിക്കപ്പെട്ട നബി ആരാണ്,
0: അടുത്തൊരു പാട്ടുമായിട്ട് വരുന്നുണ്ട്.
1: അപ്പോ പാട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഉത്തരം നോക്കല്ലേ.
0: അതെ.
1: കുറച്ചേ പാടുള്ളൂ.
0: ഓക്കെ.

0: ശവ നല്ലൊരു പാട്ട്. സാധാരണ ഉമ്മമാരെ കുറിച്ചുള്ള പാട്ടുകളാണ് ഒരുപാടുള്ളത്. ഇതിനിടയിൽ ഒരു ഉപ്പയെ കുറിച്ചുള്ള ഒരു പാട്ട്. നമ്മുടെ ഫീഡ്ബാക്കിൽ ഉത്തരങ്ങളുടെ ഉണ്ടോ എന്നുള്ളത് ഇൻഷാല്ലാ നോക്കാം. ഉത്തരങ്ങൾ
1: ഉത്തരം കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്.
0: അതെ അതെ,
1: യെസ്. എല്ലാ
0: ചോദ്യം കേട്ടില്ല. നഫീസ പി എ താമരശ്ശേരി, ചോദ്യം എന്നുള്ള വച്ചാൽ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട നബി ആരാണ് എന്നുള്ളതാണ്. അതായത് ഞാൻ ഉത്തരം വരുമെന്ന് പ്രതീക്ഷിച്ച്, സാധാരണ ഇത് മദ്രസ ലെവലിൽ അല്ല ആ ഒരു ലെവലിൽ ചോദിക്കുന്ന സമയത്ത് ഉത്തരങ്ങൾ പരമാവധി വരാറുള്ളൊരു പേരുണ്ട്. ആ പേര് ഇതി വന്നത് കണ്ടില്ല. ഉത്തരം ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ആ ചോദ്യം കേട്ടില്ല എന്ന് പറഞ്ഞ ഒരാൾക്കും കൂടി നമുക്ക് അവസരം കൊടുക്കാം
1: ഇൻഷാല്ലാ.
0: നിങ്ങളുടെ ചോദ്യങ്ങൾ അതേപോലെ വോയിസ് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ഫീഡ്ബാക്കിലൂടെയും വോയിസ് മൊബൈൽ നമ്പറിലൂടെയും വാട്സപ്പ് മുഖേന അയക്കുക. സഫിയ കെ തിരൂരങ്ങാടി, അസ്സലാമു അലൈക്കും. ടീച്ചേഴ്സ് കോൺഫറൻസ് ഞങ്ങളുടെ അടുത്താണ്, താജ് ഓഡിറ്റോറിയം. അൽഹംദുലില്ല, അള്ളാഹു അത് വലിയ വിജയമാക്കി തരട്ടെ. അമീൻ.
1: ആ തിരൂരങ്ങാടിക്ക് അപ്പുറത്തല്ലേ?
0: അതെ,
1: ചെമ്മാട്.
0: ചെമ്മാട്.
1: ഏതായാലും നമുക്ക് ഉത്തരം പറയല്ലേ?
0: നഫീസ പി താമരശ്ശേരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
1: ഉത്തരം പറയാം.
0: അതെ, മൂസ നബി അലൈഹിസ്സലാം ആണ്.
1: മൂസ നബി അലൈഹിസ്സലാം.
0: സാധാരണ കുട്ടികളോട് ചോദിച്ചാൽ വരുന്ന ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സ്വലം എന്ന് സാധാരണ വരാറുണ്ട്.
1: 130 മൂസ അലൈഹിസ്സലാമിനെ.
0: അതെ അതെ
1: അല്ലേ.
0: അതെ അതെ.
1: ഏതായാലും ഇൻഷാല്ലാ നമുക്ക് പാഠക്കുറിപ്പ് കേട്ട് വരാം.
0: അതെ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തുൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ. പ്രിയം നിറഞ്ഞ കൂട്ടുകാരെ, നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങൾ ഒരുപക്ഷെ നമ്മൾ ശിക്ഷയായിട്ടൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട, അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷയായിട്ടൊക്കെ മനസ്സിലായിരിക്കേണ്ട ചില സംഗതികൾ, ജീവിതത്തിലുണ്ടായി പോകുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. റസൂലുള്ള പറയാണ്, ഇത് അറാദല്ലാഹു ബി അബ്ദിഹിൽ ഖൈറ അജ്ജല ലഹുൽ ഉഖൂബത്ത ഫി ദുനിയ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടിമകൾക്ക് എന്തെങ്കിലും അർത്ഥത്തിലുള്ള ഖൈർ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവനെ ദുനിയാവിൽ തന്നെ ചിലപ്പോൾ ശിക്ഷകളൊക്കെ ലഭിച്ചേക്കാം. ഒരുപക്ഷെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾക്കുള്ള ശിക്ഷ ദുനിയാവിൽ തന്നെ കിട്ടുന്ന ഒരവസ്ഥ. വൈദ അറാദല്ലാഹു ബി അബ്ദിഹി ഷർറ്, എന്നാൽ ഒരടിമയെ സംബന്ധിച്ച് അള്ളാഹു അവൻ്റെ കാര്യത്തിൽ ഉദ്ദേശിച്ചത് ഷർറായ അവസ്ഥയാണ്. അംസക അൻഹു ബിദംബിഹി ഹത്ത യുവാഫിയ ബിഹി യൗമൽ ഖിയാമ. അവൻ ചെയ്തു പോയ തിന്മകളെ അവിടെ അള്ളാഹു എന്താക്കും, അതിനുള്ള ശിക്ഷ ദുനിയാവിൽ നിന്ന് കൊടുക്കാതെ അതിനെ പിടിച്ചു വെക്കും. എന്നിട്ട് പരലോകത്തു നിന്നാണ് അതിനുള്ള ശിക്ഷ കൊടുക്കുക എന്നതാണ്. ഇതിൽ വലിയൊരു സംഗതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താക്കുന്നുണ്ട്, പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ശിക്ഷ നേരത്തെയാക്കുന്നത്, അള്ളാഹു അവൻ്റെ അടിമകളെ തൊട്ട് ശിക്ഷ നേരത്തെയാക്കുന്നത് അവർക്ക് ഖൈർ ഉദ്ദേശിക്കുമ്പോഴാണ് എന്നതാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ്, അള്ളാഹു ഷർറ് ഉദ്ദേശിക്കുമ്പോഴാണ് ഇവിടെ സുഖമായി, ഇവിടെ ചെയ്ത തെറ്റുകൾക്കൊന്നും ശിക്ഷകളൊന്നും ഇല്ലാതെ അതിൻ്റെ നടപടിക്രമങ്ങളൊന്നും നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കാതെ പരലോകത്ത് പോയി എല്ലാ ശിക്ഷകളും ഏറ്റുവാങ്ങേണ്ട ബുദ്ധിമുട്ടുണ്ടാവുക എന്നത് ആ അടിമയുടെ വിഷയത്തിൽ അള്ളാഹു ഷെറു ഉദ്ദേശിച്ചത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ എല്ലാ സമയത്തും ഷെറിൻ്റെ അവസ്ഥയിൽ ഉണ്ടോ എന്നത് മനസ്സിലാക്കാൻ, നമുക്ക് ശിക്ഷകളൊന്നും ഇല്ലാതെ ഇങ്ങനെ സുഖമായി ജീവിച്ചു പോകുന്ന അവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു വെച്ച ഒരുപാട് തിന്മകളവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പരിണിത ഫലങ്ങളൊന്നും നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ പേടിക്കേണ്ടതുണ്ട്, പഠിച്ചോനെ അതൊക്കെ പരലോകത്ത് എനിക്ക് കിട്ടുമോ എന്ന പേടി. അപ്പം അള്ളാഹു ഇവിടെ അറിയിക്കണം, അള്ളാഹിനെ പറ്റി നല്ല വിചാരമുണ്ടാകണം, അവനോട് നല്ല പ്രതീക്ഷയുണ്ടാകണം, അവൻ്റെ കലിൽ അവൻ്റെ കലയിൽ അവൻ്റെ ഖദറിൽ നല്ല പ്രതീക്ഷയുണ്ടാകണം, അവൻ അള്ളാഹു നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ തിന്മകളിൽ നിന്ന് മാറി നമ്മൾ സഞ്ചരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ മനുഷ്യൻ പലപ്പോഴും അവന് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ, വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രയാസമാണ്, അള്ളാഹിനെ സംബന്ധിച്ചുള്ള അവൻ്റെ ചിന്തകളൊക്കെ വളരെ പിന്നിലോട്ട് പോവുകയും എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന ചിന്തയൊക്കെ മനസ്സിൽ വരികയും ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ഷെറല്ല, ഒരു ഹൈറല്ലാത്തൊരു കാര്യം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ അത് ഹൈറായിട്ടായിരിക്കും അത് ഉണ്ടാവുക, അള്ളാഹിൻ്റെ കണക്കിൽ അത് ഹൈറായിട്ടായിരിക്കും ഉണ്ടാവുക. എന്നാൽ നമ്മൾ ഹൈറാണെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ഷെറായിട്ടായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് സുഖമായി ജീവിക്കുന്നൊരവസ്ഥയിൽ തിന്മകളൊക്കെ ചെയ്തങ്ങനെ പോകും പോകുമ്പോൾ ഒരു പ്രയാസവും ഇല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് തിന്മകളൊക്കെ ചെയ്തിട്ടൊന്നും സംഭവിക്കുന്നൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ എന്ന തോന്നലൊക്കെ മനസ്സിനെ നമ്മെ നമ്മുടെ മനസ്സിൻ്റെ പിന്നാലെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, പരലോകത്ത് അതിൻ്റെ പേരിൽ നമ്മൾ പിടികൂടപ്പെടും, അവിടെ നമ്മൾ പ്രയാസപ്പെടും എന്ന സത്യം നമ്മൾ മനസ്സിലാവുക എന്നാണ്. അവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയെ അനുസരിക്കുന്ന അവസ്ഥ, അവൻ്റെ തൃപ്തി നേടിയെടുക്കുന്ന അവസ്ഥ ഉണ്ടോ എന്ന് സദാസമയവും പരിശോധിക്കുക എന്നതാണ് വേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു തആല അത്തരക്കാര്യം നമ്മെ ഒരു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും നല്ല ഒരു കുറിപ്പാണ്, പാഠമാണ് നമ്മുടെ പാഠക്കുറിപ്പിലൂടെ ഫൈസൽ അലൈക്കുമി സൂചിപ്പിച്ചിട്ടുള്ളത്.
0: അതെ, നമ്മൾ തെറ്റുകൾ ചെയ്തിട്ട് നമുക്ക് ശിക്ഷയൊന്നും ലഭിക്കില്ല എന്ന് കരുതിയിട്ട് അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമായി കാണരുത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്.
1: അതായത് പലപ്പോഴും നമ്മൾ നല്ലതല്ലേ അത് ചെയ്താൽ എന്താ പ്രശ്നമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും എന്താ അത് ഷെറായി മാറും നമുക്ക്.
0: അതെ
1: അല്ലേ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിൽ പറയുന്നുണ്ട് അല്ലേ, വഅസാ അൻ തഖ്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, നിങ്ങൾ എന്ത് വെറുക്കുന്നുണ്ടോ അത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്താവും ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് എന്താവും ഖൈറാവും. വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ, നിങ്ങൾ എന്ത് ഇഷ്ടപ്പെടുന്നുണ്ടോ വഹുവ ഷർറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഷെറായിട്ടും വരും. അപ്പോൾ ഖൈറും ഷെറും അള്ളാഹു ആണ് എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇവിടെ വെച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ കലാ ഖദർ, അത് വിശ്വാസം ഉണ്ടാകണം. നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നേടിയെടുക്കാൻ, നന്മയാണോ തിന്മയാണോ എന്ന് ആലോചിച്ച് മാത്രമാണ് ഓരോ കാര്യങ്ങളും നേടിയെടുക്കാനും വേണ്ടി ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്.
0: ഓക്കെ, ആയിഷങ്ങാടിപ്പുറം ഒരു ചോദ്യമായി വന്നിട്ടുണ്ട്, ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദ് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തവണകളായില്ലേ, രണ്ടാമത്തതാണ് ഇപ്പം നബിയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു, അതേപോലെ എത്ര പ്രാവശ്യം മൂസാ നബിയുടെ പേര് വന്നിട്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ അടുത്ത ചോദ്യമാണ്, ഖുർആനിൽ തിലാവത്തിൻ്റെ സുജൂദ് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത്.
1: ഖുർആനിൽ തിലാവത്തിൻ്റെ
0: സുജൂദ് എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇൻഷാല്ലാ ഉത്തരങ്ങൾ വരുമെന്ന് വിചാരിക്കുക. ഉത്തരങ്ങൾ ലാസ്റ്റത്തെ ചോദ്യമാണെന്നാണ് നമ്മൾ കരുതുന്നത്.
1: കരുതണല്ലേ.
0: അതെ,
1: അപ്പോൾ ഉത്തരങ്ങൾ വരട്ടെ. ഓക്കെ, ഒരു സ്വരം കേട്ടിട്ട് വരാം അല്ലേ.
0: ഷമീം സാറ് പാട്ട് ഇനി കേൾക്കണ്ട.
1: ഷമീം സാറ് പാടണല്ലേ.
0: ഇൻഷാല്ലാ
1: നമുക്കൊരു സ്വരം കേൾക്കാം.
0: സ്വരം കേട്ടിട്ട് വരാം.

തിരുമൊളി സമി അവരാൽ സുഹൃതം ഗുരുവരമുത്തി അവരാൽ ചന്തം മൊളി ചിന്തും വിധിഹിതമതിലായി മികവിശലാൽ സീറയതോതിടലായി കിസബദറിതുനുവലുവതായി മദിനേശം തീരൂദാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുള

നബി അരികൊരിൽ ഉരവായി ചമരം കളമിതു മൊളി അതിൽ വരവായി കൊണ്ടുൾ കൊതിപിണ്ടും അതു മതിയതിലായി മദതതിലായി ഹഫ്റതു കീറിടലായി പതി മദിനയെ ഹിഫ്ളിടലായി മദിനേശം തീരൂതാത്തിൻ നഗം പൊരുളറിവിച്ച് ഓതിയണുപ്പിടയിരണ തരുളരും

0: മദിനേശം എന്നുള്ള ഒരു ഈണത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഇൻഷാല്ലാ നമ്മളെ ഫീഡ്ബാക്കിൽ ആരൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത്, ഉത്തരങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നോക്കട്ടെ. ഖുർആനിൽ എത്ര തവണ തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം ഉണ്ടായിരുന്നത്. അങ്ങനെ ഉത്തരങ്ങൾ, പലതരം ഉത്തരങ്ങൾ വന്നിട്ടുണ്ട്. ഒക്കെ 10-ൽ കൂടുതലാണുള്ളത്. ഉത്തരങ്ങൾ അയച്ച ആൾക്കാരിൽ നിന്നും ശരിയത്തര അയച്ച ആൾക്കാർക്ക് ഷംനാദ് ഖാൻ, സലീന തൊട്ടശ്ശേരി അറ, സുൽഫത്ത് കാപ്പാട് പുതിയ പേരാണ്, മാഹിറ സലാഹുദ്ദീൻ, ആയിഷ തൊട്ടശ്ശേരി അറ, സഫിയ കെ തിരൂരങ്ങാടി, സലീമ ഒതുക്കുങ്ങൽ, സാജിദ ഷൗക്കത്ത്, ഇത്രയും ആൾക്കാരാണ് ഉത്തരയച്ച. സാജിദ ഷൗക്കത്ത് ഉത്തരയച്ചിട്ടില്ല, മഷാല്ലാ ബാർക്കല ഈ പാട്ടുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരം പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ആൾക്കാരാണ് ഉത്തരം ശരിയുത്തര അയച്ചിട്ടുള്ളത്. ഉത്തരയച്ചവർക്ക് പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കണം.
1: മഷാല്ലേ,
0: ഉത്തരം എന്നുള്ളത് 15
1: 15.
0: ഖുർആനിൽ തിലാവത്തിന് സുജൂദ് എത്ര തവണ വന്നിട്ടുണ്ടെന്നുള്ളതിന് ഉത്തരം 15. ഉത്തരം നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഉത്തരം പറഞ്ഞ ആൾക്കാരെയാണ് പറഞ്ഞിട്ടുള്ളത്.
1: അതുപോലെ തന്നെ രണ്ട് തിലാവത്തുള്ള ഒരു സൂറത്തുണ്ട്, രണ്ട് തിലാവത്തിന് സുജൂദുള്ള ഒരു സൂറത്തുണ്ട്, അത് ശ്രോതാക്കൾക്ക് അറിയിക്കണം അല്ലേ? ചോദിക്കണം, നമുക്ക് ചോദിക്കല്ലേ?
0: ചോദിച്ചു നോക്ക, ആരെങ്കിലും അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ.
1: രണ്ട് തിലാവത്തിന് സുജൂദുള്ള ഒരു സൂറത്തുണ്ട്, ഏതാണ് ആ സൂറത്ത്?
0: സ്ഥിരമായിട്ടൊരു മദ്രസയിലെ ചോദ്യങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരിതായിരുന്നു. അതേപോലെ ഖുർആനിൽ എത്ര ബിസ്മി ഉണ്ട്,
1: ബിസ്മില്ലാത്ത സൂറത്ത്.
0: അതെ, ഇപ്പം സർഗവസന്തത്തിന്റെ സമയമാണ്. ഒരുപാട് പേര് സർഗവസന്തവുമായി ബന്ധപ്പെട്ട് മദ്രസാതലം കഴിഞ്ഞു, കോംപ്ലക്സ് തലം കഴിഞ്ഞു, ഇനി ജില്ലയിലേക്ക് നിൽക്കുന്ന ആൾക്കാരുണ്ട്, കോംപ്ലക്സ് നടക്കാനുള്ള മദ്രസകളുണ്ട്. ഉത്തരം വന്നിട്ടുണ്ട് സൂറത്തുൽ ഹജ്ജ്. സഫിയ കെ തിരൂരങ്ങാടി, നബീല പെരിന്തൽമണ്ണ, ആയിഷാങ്ങാടിപ്പുറം, സീനത്ത്, സീനത്ത് പറഞ്ഞിട്ടുള്ള ഉത്തരം തെറ്റാണ്. സാജിദ ഷൗക്കത്ത് സൂറത്തുൽ ഹജ്ജാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. സീനത്ത് ആലപ്പുഴ പറഞ്ഞിട്ടുള്ള സജദയാണ്, സജദയിലല്ല, സൂറത്തുൽ ഹജ്ജിലാണ്. സൂറത്തുൽ ഹജ്ജിലെ 18-ാമത്തെയും 77-ാമത്തെയും ആയത്തുകളിലാണ് ഈ രണ്ട് തിലാവത്തിന്റെ സുജൂദുള്ളത്.
1: ഇൻഷാല്ലാ നമുക്കേ ഈവൻ ലിവിന്റെ അവസാനത്തെ സമയത്ത് എത്തിയിട്ടുണ്ട്.
0: അതെ, അബ്ദുൽ ഹമീദ് സി കെ അഴിയൂരും അതേപോലെ മാഹിറ സലാഹുദ്ദീൻ നെടുമങ്ങാടും ഇവരൊക്കെ ഹജ്ജ്, സലീന തൊട്ടശ്ശേരി അറ ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഹജ്ജ് എന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജ്
1: ഓക്കെ. ഏതായാലും ഇൻഷാല്ലാ നമ്മളെ ഇന്നത്തെ ഇവന്റ് ലൈവിലെ നമ്മൾ പലതും പഠിക്കുകയുണ്ടായി.
0: അതെ, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു
1: നമ്മൾ ഫസ്റ്റ് ഒരു ഹദീസ് പറഞ്ഞു.
0: അതെ,
1: പിന്നെ സാരോപദേശത്തിലുള്ള നല്ലൊരു ഉപദേശം കേട്ടു.
0: മറ്റുള്ളവരുടെ ഇരട്ടപ്പേരും അങ്ങനത്തെ ഒന്നും വിളിക്കാൻ പാടില്ല എന്നുള്ളത്.
1: അതുപോലെ തന്നെ പാഠക്കുറിപ്പും മറ്റുള്ള പാട്ടുകളിലൊക്കെ നമ്മൾ ഇന്നത്തെ ഇവന്റ് ലൈവ് കളർഫുള്ളാക്കി. ഒരു ഗസ്റ്റ് ഇല്ലെങ്കിലും,
0: നമ്മുടെ അതിഥികൾ ശ്രോതാക്കളാണ് എന്നുള്ളത് ഇന്നത്തെ ദിവസം മാറ്റിയിട്ടുള്ളത്. ഒരുപാട് ശ്രോതാക്കൾ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം തന്നെ.
1: ഇതിൽ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ഈവനിംഗ് ലൈവിൽ വീണ്ടും കാണാം
0: ഇൻഷാല്ലാ.
1: ഇൻഷാല്ലാ അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

നല്ല പാട്ടിന്റെ വസന്തകാലം. പീസ് റേഡിയോ സ്വരം. വാദ്യോപകരണങ്ങളില്ലാതെ, കാതടപ്പിക്കുന്ന ശബ്ദഘോഷമില്ലാതെ, സ്വരശുദ്ധിയോടെ കേൾക്കാവുന്ന നല്ല പാട്ടുകളുടെ മികച്ച ശ്രേണിയുമായി പീസ് റേഡിയോ സ്വരം.

പത്തുവകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം, നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: പീസ് റേഡിയോ ശ്രോതാക്കളടുത്തായി പ്രവേശിക്കുന്നത് മർഹൂം കെ എം മൗലവിയുടെ സ്മരണകൾ ഉണർത്തുന്ന രചനയിലേക്കാണ്. കെ എം മൗലവിയുടെ മരണം പി പി അബ്ദുൽ ഗഫൂർ മദനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുകയാണ് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: കെ എം മൗലവിയും മരിച്ചു. എഴുത്ത് പി പി അബ്ദുൽ ഗഫൂർ മദനി. മർഹൂം എം സി സി അബ്ദുറഹ്മാൻ മൗലവി പൊടുന്നനെ മദീനത്തുല്ലൂലും അറബിക് കോളേജിലെ തന്റെ ഓഫീസ് റൂമിൽ മരിച്ചു വീണപ്പോൾ താങ്ങാനാകാത്ത ആ വിരഹദുഃഖത്തിലിന്ന് ഞങ്ങളെ തല്ലൊന്നുമല്ല ആശ്വസിപ്പിച്ചത്. കെ എം മൗലവി ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മരിച്ചിരിക്കുന്നു. ഇനി എന്ത് എന്ന ചോദ്യം മറുപടി കിട്ടാതെ അവശേഷിക്കുകയാണ്. കെ എം മൗലവിയുടെ പാണ്ഡിത്യവും എം സി സിയുടെ കുശാഗ്രബുദ്ധിയും സമ്മേളിച്ചപ്പോൾ ഇസ്ലാഹി പ്രസ്ഥാനം വിജയിച്ചു. കേരളത്തിന്റെ ഓണം കേറാമൂലയിൽ പോലും അതിന്റെ ശബ്ദം ആർത്തിരമ്പി. ആരാലും അവഗണിക്കാൻ സാധിക്കാത്ത ഒരു ജനതതി അതിന്റെ പിന്നിൽ അണിനിരന്നു. നിസ്സഹകരണത്തിനും വീടുവിലക്കിനും നടന്നവർ സ്വയം പരിഹാസ്യരായി. മൗലൂദിന്റെയും റാത്തീബിന്റെയും ദുസ്സഹ ശബ്ദങ്ങൾ കൊണ്ട് മലീമസമായ മുസ്ലിം ഗൃഹങ്ങളിൽ നിന്ന് വിശുദ്ധ ഖുർആനിന്റെ മധുരനാദങ്ങൾ മുഴങ്ങി. ഇതെല്ലാം കണ്ടും കേട്ടും മനം കുളിർത്ത് സമാധാനത്തോടുകൂടി ആ പണ്ഡിത നേതാക്കൾ അന്ത്യശ്വാസം വലിച്ചു. ഇസ്ലാഹി പ്രസ്ഥാനമാകുന്ന നൗകയുടെ അമരക്കാർ മരിച്ചിരിക്കുന്നു. അവരുടെ ശബ്ദം ഇനി നാം കേൾക്കുകയില്ല. ആ പേനകൾ ഇനി ചലിക്കുകയില്ല. എന്നാൽ ആ നൗക നശിച്ചിട്ടില്ല. സർവ്വവിധ സന്നാഹങ്ങളാലും സജ്ജീകൃതമായി അത് അമരക്കാരനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുങ്ങി നിൽക്കുകയാണ്. കാറ്റും കോളും നിറഞ്ഞ കടലിലെ അപകടമേഖലയിൽ കൂടി ആ വീരസേനാനികളുടെ സമർത്ഥമായ നേതൃത്വത്തിൽ അതങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പലരും അതിനെ മുക്കാനായി പലവിധ ശ്രമങ്ങളും അസംഖ്യമാക്രമണങ്ങളും നടത്തി നോക്കി. ഒളിഞ്ഞും തെളിഞ്ഞും അമ്പുകൾ എയ്തു. പക്ഷേ അവരെല്ലാം വിഷണ്ണരായി സ്വന്തം പാളയങ്ങളിലേക്ക് പിന്മാറേണ്ടി വന്നു. നമുക്കിനി ആ നൗകയെ മുന്നോട്ട് നീക്കണം. കെ എം മൗലവിയും എം സി സിയും വരച്ചുവച്ച മാർഗത്തിലൂടെ അതിനൊരു നേതാവിനെ കണ്ടുപിടിക്കുന്നതിലാണ് നമ്മുടെ വിജയപരാജയം സ്ഥിതി ചെയ്യുന്നത്. അനർഹരായ പലരും അതിനായി കൊതിക്കുന്നുണ്ടാകാം. ചിലർ പ്രതിബന്ധങ്ങളെല്ലാം നീങ്ങിയെന്ന് കരുതി ആകാശക്കോട്ടകൾ തിരക്കിട്ട് കെട്ടുന്നുണ്ടാകാം. ചിലർ സ്വയം നേതാക്കളായി അഭിനയിച്ചു നോക്കുന്നുണ്ട്. രസകരമായ ആ കാഴ്ച ഞാൻ കൂടുതൽ ചിത്രീകരിക്കുന്നില്ല. കെ എം മൗലവിയും എം സി സിയും അസംഖ്യം ശിഷ്യന്മാരെയും ധാരാളം അനുചരന്മാരെയും സമ്പാദിച്ചിട്ടുണ്ട്. ഒട്ടനവധി ശത്രുക്കളും അവർക്കുണ്ട്. ഇവരൊന്നും വ്യക്തിപരമായ അവരുടെ മിത്രങ്ങളോ ശത്രുക്കളോ അല്ല. അവരുടെ സത്യസന്ധമായ ആദർശത്തിന്റെ മിത്രങ്ങളും ശത്രുക്കളുമാണ്. ദീനിയായ കാര്യങ്ങളിൽ ആര് തന്നെ തെറ്റുപറഞ്ഞാലും ചെയ്താലും വിശ്വസിച്ചാലും അത് അബദ്ധമാണെന്ന് വെട്ടിത്തുറന്ന് പ്രഖ്യാപിക്കുന്നതിൽ അവരിരുവരും എന്നും കൂടെ തന്നെയായിരുന്നു. അവരുടെ അന്ത്യകാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിക സംബന്ധിച്ചും സി എന്നിന്റെ ഖുർആൻ പരിഭാഷയെ സംബന്ധിച്ചും അവർ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവനകൾ ഇതിന് മതിയായ തെളിവാണ്. 1964 മെയ് 9 ശനിയാഴ്ച മദീനത്തുൽ ഉലൂം അറബിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച സെമിനാറിന്റെ രണ്ടാം സമ്മേളനത്തിൽ കെ എം മൗലവി ചെയ്ത അറബി പ്രസംഗമാണ് സംഭവ ബഹുലമായ ആ ജീവിതത്തിലെ അവസാനത്തെ പ്രസംഗം. അദ്ദേഹം എഴുതി വായിച്ച ആ പ്രസംഗം ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. അതിലെ അധിക ഭാഗങ്ങളും ഇബാദത്തിന്റെ നിർവചനത്തിൽ ഖുറാഫികൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും സംഭവിച്ച ഭീമാബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഞാനിതിവിടെ പ്രത്യേകം അനുസ്മരിക്കുന്നത് ഒരു പ്രധാന കാര്യത്തിലേക്ക് വായനക്കാരുടെ അല്ലെങ്കിൽ കേൾവിക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ്. കെ എം മൗലവി നിര്യാതനാദിനുശേഷം പുറത്തിറങ്ങിയ പ്രബോധനത്തിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നടത്തിയ അനുസ്മരണം പലരും ശ്രദ്ധിച്ചു കാണും. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച് കെ എം മൗലവി നടത്തിയ വിമർശനങ്ങളെല്ലാം ആരോ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഫലമാണ് ഉണ്ടായതെന്നും അദ്ദേഹം അതിൽ നിന്നെല്ലാം അവസാനകാലത്ത് മടങ്ങിയിട്ടുണ്ടെന്നും അവരതിൽ എഴുതിയിട്ടുണ്ട്. ഇത് വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇത്ര വമ്പിച്ച ഒരു ഉപദേശം, ഒരാരോപണം ആ നിഷ്കളങ്ക പണ്ഡിതന്റെ മേൽ ആരോപിക്കാനുള്ള സന്ദർഭമായി ജമാഅത്ത് കണ്ടുപിടിച്ചത് അദ്ദേഹത്തിന്

0: മരണമായിപ്പോയല്ലോ എന്നോർക്കുമ്പോൾ ആരും പരിതപിക്കും. ഇവരുടെ ഈ ആരോപണവും മൗലാനയുടെ അന്ത്യപ്രസംഗവും ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കുന്നത് രസാവഹമായിരിക്കുമെങ്കിലും ഇപ്പോൾ ഞാനതിന് തുനിയുന്നില്ല. കെ എം മൗലവി വസ്തുനിഷ്ഠമായ വിമർശനങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അദ്ദേഹം ദീനീകാര്യത്തിൽ തികഞ്ഞ ഉത്തരവാദിത്വബോധത്തോടുകൂടി സംസാരിക്കാറേയുള്ളൂ. മറ്റെന്തിലും ആർക്കും അദ്ദേഹത്തെ കബളിപ്പിക്കാൻ സാധിച്ചാലും മതകാര്യങ്ങളിൽ അദ്ദേഹത്തെ വഞ്ചിക്കുക എന്നത് അസാധ്യം തന്നെയാണ്.
1: മഷാല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് ഓർമ്മ കെ എം മൗലവിയുടെ മരണം അനുസ്മരിച്ചുകൊണ്ട് രചന എഴുതിയത് അനുസ്മരിച്ചുകൊണ്ട് രചന നിർവഹിച്ചത് പി പി അബ്ദുൽ ഗഫൂർ മദനി. ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: أعوذ بالله من الشيطان الرجيم.

0: ഒരു ചെറിയൊരു വിവരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവർ മക്കയിൽ നിന്ന് പുറപ്പെട്ടു. മക്കയിൽ നിന്ന് പുറപ്പെട്ട് അവരുടെ യാത്ര മദീനയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ആ ഒരു ചെറിയൊരു ഇടവേളയിൽ നടന്ന ഒരു ഭാഗമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് പ്രവേശിക്കുന്നത് ഖറിയത്തു അംറു ബിൻ ഔഫ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിലേക്കാണ് അവർ പ്രവേശിക്കുന്നത്,
1: മദീനയുടെ.
0: മാത്രമല്ല അപ്പുണ്ടായിരുന്ന ഒരു ഒരു ഒരു പിന്നെ മദീനയുടെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നബി മക്കയിൽ നിന്ന് പുറപ്പെട്ടു എന്നറിഞ്ഞതു മുതൽ ദിവസേന മദീനക്കാരായ ആളുകൾ അവർ ഫജർ മുതൽ വെയിൽ ചൂടാകുന്നത് വരെ മക്കയുടെ വഴിയിലേക്ക് നോക്കി നിൽക്കും. അതായത് വെയിലിങ്ങനെ ചൂടാകുമ്പോൾ തണലിലേക്ക് മാറി പിന്നെ നന്നായിട്ട് വെയിൽ ചൂടായി കഴിഞ്ഞാലാണ് അവർ പിരിഞ്ഞു പോവുക. അതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും, ഓരോ ദിവസവും മക്കയുടെ വഴിയിലേക്ക് കണ്ണു നട്ട് അവർ നിൽക്കാറുണ്ട്. അതാണ് ഒരു പതിവ്. അപ്പം നമ്മുടെ മനസ്സിലേക്ക് സ്വാഭാവികമായിട്ടും വരുന്ന ഒരു ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഉത്തരം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ കുറഞ്ഞ ആളുകൾ മാത്രം, ഇപ്പം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത ആ 100-ൽ താഴെ വരുന്ന ആളുകൾ മാത്രമേയാണ് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവർ എന്നിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആ ഒരു അതിയായ ആഗ്രഹത്തിൽ ഓരോ ദിവസവും അവർ മക്കയുടെ ആ വഴിയിലേക്ക് കണ്ണു നട്ടിങ്ങനെ നോക്കിയിരിക്കും. ഒരു ദിവസം അവർ പതിവ് പോലെ കാത്തിരിപ്പിന് ശേഷം അവർ വെയിൽ ചൂടായപ്പോൾ മടങ്ങിപ്പോവാണ്. അപ്പം അവിടെ മണലാരണ്യത്തിൽ രണ്ട് രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ശുഭ്രവസ്ത്രധാരികളായിട്ടുള്ള രണ്ടാളുകൾ പ്രത്യക്ഷപ്പെടുക, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സന്തത സഹചാരിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിരുന്നു അത്. അപ്പോൾ അവർ പ്രത്യക്ഷപ്പെടുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു?
1: പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന
0: കാത്തിരിക്കുന്ന ആളുകളൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുന്നത് ഒരു ജൂതനായ വ്യക്തിയാണിത് കാണുന്നത്. അദ്ദേഹം ഈത്തപ്പന വൃത്തിയാക്കുകയായിരുന്നു എന്നുമുണ്ട്, അതല്ല ഒരു വീടിൻ്റെ മച്ചിൽ നിന്ന് അയാൾ കാണുമായിരുന്നു എന്നുള്ളതുമുണ്ട്. അങ്ങനെ അദ്ദേഹം അറബി ഗോത്രങ്ങൾക്കിടയിലാണല്ലോ, മുസ്ലിങ്ങൾക്കിടയിലാണല്ലോ അവർ ജീവിക്കുന്നത്. ഔസ് ഹസറജിൻ്റെ ആ ഒരു പിന്നെ കൂട്ടത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രവാചകനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട മാത്രയിൽ അദ്ദേഹം ഉറപ്പിച്ചു നിന്നിട്ട് അത് ഇവർ തന്നെയാണ് എന്ന് വിളിച്ച് പിന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിളിച്ചു പറയാണ്, യാ ബനി ഖൈല ഹാദാ ജദ്ദുക്കും ഖദ് ഹദർ. അതായത് ബനു ഖൈല എന്ന് പറഞ്ഞാൽ ഔസ് ഖസറജ് പ്രസിദ്ധമായിട്ടുള്ള രണ്ട് ഗോത്രങ്ങളാണ് മദീനയിലെ. അപ്പം അവർ വിളിച്ചുകൊണ്ട് പറയണത്, ഏ ഇതാ നിങ്ങളുടെ ഭാഗ്യം, ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ ഉച്ചത്തിൽ എന്ത് ചെയ്യാണ്, വിളിച്ചു പറയാണ്. അപ്പൊ ഇത് വിളിച്ചു പറഞ്ഞ മാത്രയിൽ ഈ മടങ്ങിപ്പോയ ആളുകൾ തിരിച്ചു വന്ന് വളരെ സന്തോഷത്തോടുകൂടി തക്ബീർ ചൊല്ലിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെടുക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നു അവർ എതിരേറ്റു. പക്ഷേ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർ പ്രവാചകനെ കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടാണ്. പക്ഷേ അവർക്കറിയില്ല ആരാണ് പ്രവാചകൻ എന്നുള്ളത്,
1: രണ്ടിൽ
0: ആരാണ് എന്നുള്ളത്. അപ്പം അവരുടെ വിചാരപ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെയാണ് അവർ പ്രവാചകനായിട്ട് തെറ്റിദ്ധരിച്ചത്. പിന്നെ എപ്പോഴാണ് തിരുത്തുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെയിൽ കുറച്ച് ശക്തിയായപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്ത് ചെയ്തു, ഒരു തട്ടം വെച്ച് ഈ വെയിലിനെ മറക്കുന്നുണ്ട്. ആ ഒരു അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത്,
1: അവർ തിരിച്ചറിയുന്നത്.
0: അപ്പം അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു പോയിന്റ് കൂടിയുണ്ട്. എന്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളത്.
1: പ്രത്യേകം തിരിച്ചറിയപ്പെടുന്ന ഒരു വേഷങ്ങളോ,
0: അതെ,
1: നേതാവിന് അണികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വേഷം വേഷഭൂഷാദികളൊന്നും
0: സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, പിന്നെ അന്യ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ പള്ളിയിലൊക്കെ വന്നിട്ട് ചോദിക്കുന്ന ഒട്ടനവധി സന്ദർഭങ്ങളുണ്ട്. അയ്യോക്കു മുഹമ്മദ്, നിങ്ങളിൽ ആരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്.
1: പൊതുവെ സാധാരണ ആളുകൾക്കിടയിൽ നിൽക്കുന്ന ചില എന്താണ് പ്രഗത്ഭരായ ആളുകൾ,
0: അതെ,
1: അല്ലെങ്കിൽ ഇപ്പൊ ഒരു രാജഭരണം നടക്കുമ്പോ രാജാവ്,
0: അതെ,
1: ഇനി ഒന്നുമില്ലെങ്കിലും നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രി,
0: അതെ,
1: അംഗരക്ഷകരും പോലീസും മറ്റൊക്കെ ചുറ്റും കൂടി അറിയാൻ പറ്റും.
0: ഒരു മെമ്പർ ആയിരുന്നാൽ പോലും, ഒരു പഞ്ചായത്ത് മെമ്പർ ആണെങ്കിൽ പോലും തന്റെ അനുയായികളിൽ നിന്ന് വേറിട്ട് നിൽക്കാനാണ് അയാൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നമ്മൾ ഒരു വല്ലാത്തൊരു ചരിത്രത്തിലൊരു വല്ലാത്തൊരു മാതൃകയാണ്. മാത്രമല്ല, ഇത് അപ്പടി പ്രവാചകന്റെ അനുചരന്മാർ പകർത്തിയെന്നാണ്. ഖുദുസിന്റെ താക്കോലുകൾ വാങ്ങാൻ വേണ്ടി ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹുവിനും ഭൃത്യനും ഖുദുസിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി, കാരണം അമീർ വരികയാണ്, അമീർ ഉമർ വരികയാണ്, അപ്പൊ ഭയങ്കരമായ സ്വീകരണത്തിന് വേണ്ടി ആ നാട്ടുകാർ ഒരുങ്ങി നിൽക്കുന്ന സമയത്ത് അവര് ഉമർ റളിയല്ലാഹുവിന്റെ കൂടെയുള്ള ഭൃത്യനാണ് ഉമർ എന്നുള്ളത് തെറ്റിദ്ധരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പൊ അവരൊക്കെയും സാധാരണക്കാരായി, സാധാരണക്കാരിൽ ഒരുവനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിച്ചത് എന്ന് ഇതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് 4 ദിവസം ഈ കുബയിൽ കഴിച്ചുകൂട്ടാണ്. ഒരുപാട് സംഭവങ്ങൾ ആ ഒരു 4 ദിവസത്തിനിടക്ക് സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണെന്ത്, അലി റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരികയാണ്. അപ്പൊ നമ്മൾ പ്രത്യേകം ആലോചിക്കണം, അലി റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ടാണ് പ്രവാചകൻ എന്ത് ചെയ്യുന്നത്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. അപ്പൊ ചില ഡ്യൂട്ടികൾ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആര് പോരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോരുന്നത്. അതായത് അമാനത്ത് സ്വത്തുക്കളുണ്ട്, പ്രവാചകനെ കൊല്ലാൻ വേണ്ടി വീട് വളഞ്ഞ ആളുകൾക്ക് അവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കണം അലിയെ എന്ന് പറഞ്ഞിട്ടാണ് ആര് പോരുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് പോരുന്നത്. അപ്പോൾ ഇവർ പോകുന്നതിന് ശേഷം 2-3-4 ദിവസം ഇവിടെ മക്കയിൽ നിന്ന് അതൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു നടന്നുകൊണ്ടാണ് വരുന്നത്. അതായത് ആ യാത്രയെക്കുറിച്ച് തന്നെ ഹദീസിൽ കാണാൻ കഴിയും. പകൽ അദ്ദേഹം തണലിൽ വിശ്രമിക്കും, രാത്രി അദ്ദേഹം അവിടെ പിന്നെ യാത്ര നടത്തും. അപ്പോൾ ഏകദേശം ഒരു ദിവസം ഒരു 50-60 കിലോമീറ്റർ അദ്ദേഹം നടന്നിരുന്നു എന്നാണ്. അങ്ങനെ മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലൊക്കെ പൊട്ടിയിരുന്നു എന്നാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. അങ്ങനെ കണ്ടു, പിന്നെ മദീനയിലേക്ക് പ്രവേശിച്ചു, അവർ ഭയങ്കരമായിട്ടുള്ള ആശ്ലേഷണം ചെയ്തു. അപ്പൊ ഇതാണ് ഒരു സംഭവം കാണാൻ കഴിയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന് ശേഷം വരുന്നത് പിന്നെ സുഹൈബ് റൂമി റളിയല്ലാഹുവിനായിരുന്നു. ആ ചരിത്രമൊന്നും നമ്മൾ പറയേണ്ടതില്ല. അദ്ദേഹം എല്ലാം അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്, അദ്ദേഹത്തെ ആശ്ലേഷണം ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അദ്ദേഹം 2 ടെസ്റ്റ് നടത്തുന്നുണ്ട്. എന്തിന്? അതായത് പ്രവാചകനാണോ എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ആ ഒരു വേദ പണ്ഡിതൻ പറഞ്ഞു കൊടുത്തൊരു പോയിന്റ് എന്താണ്, അദ്ദേഹം സ്വതക്കയിൽ നിന്ന് ഭക്ഷിക്കുകയില്ല, എന്നാൽ ഹദിയയിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കും. അപ്പൊ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ പ്രവേശിച്ചപ്പോൾ ഒരല്പം ഈത്തപ്പഴവുമായിട്ട് പ്രവാചകൻ ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അദ്ദേഹം പ്രവാചകനോട് പറയണം, അല്ലാഹുവിൻ്റെ റസൂൽ, ഇതെന്റെ സ്വതക്കയാണ്. ആ പ്രവാചകൻ തന്റെ അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷിച്ചോളൂ എന്ന് പറയും. വീണ്ടും ഈ ടെസ്റ്റിന്റെ ഒരു രണ്ടാമത്തെ ഒരു ഘട്ടം ഉണ്ടല്ലോ, അതെന്താണ്? ഇദ്ദേഹം ഹദിയയിൽ നിന്ന് സമ്മാനമായിട്ട് കൊടുത്തതിൽ നിന്ന് ഭക്ഷിക്കുമെന്നാണ്. അപ്പൊ രണ്ടാം തവണ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യാണ്, പിന്നെ ഒരല്പം ഈത്തപ്പഴവുമായിട്ട് ചെന്നിട്ട് പറയുന്ന, അല്ലാഹുവിൻ്റെ റസൂലെ, ഇതെന്റെ ഹദിയയാണെന്ന് പറയും. ആ പ്രവാചകൻ സന്തോഷത്തോടുകൂടി അതിൽ നിന്ന് ഭക്ഷിക്കുകയും തന്റെ കൂടെയുള്ള അനുചരന്മാരോട് ഭക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പൊ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം പരീക്ഷിച്ചറിയുന്ന ഒരു ഘട്ടം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാം. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ നേരത്തെ ഇതേപോലെ ഒരു ലൈവിൽ പറഞ്ഞിരുന്നു, പ്രവാചകൻ ആദ്യത്തെ പള്ളിയുടെ നിർമ്മാണം നടത്തുകയാണ്. നമ്മൾ പറഞ്ഞു അവിടെ നമസ്കരിക്കുന്നത് എന്തിനു തുല്യമാണ്? ഒരു ഉമ്രക്ക് തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു. കുബയിലെ പള്ളിയാണത്. അപ്പോൾ കുബയിലെ പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ പിന്നെ ഖിബില നിർണയിച്ചു കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അന്ന് മക്കയിലേക്കല്ല അവർ തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്, പിന്നീടോ അവർ ബൈത്തുൽ മുഖദ്ദസിലേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരുന്നത്. പിന്നീടാണല്ലോ ഖിബില മാറ്റം ഉണ്ടാകുന്നത്. മാത്രമല്ല അതിനെ പുകഴ്ത്തിക്കൊണ്ട് സൂറത്ത് തൗബയിൽ അള്ളാഹു പറയുന്നുണ്ട് ഫീഹി റിജാലുൻ, അതിൽ ചില ആളുകളുണ്ട് അവർ ശുദ്ധി ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെ അയ്യത്ത തൊഹറു. അപ്പോൾ കുബയിലെ പ്രത്യേക പിന്നെ ആളുകളുടെ ഒരു പ്രത്യേകത, അവർ വൃത്തിക്ക് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ശനിയാഴ്ചയും മദീനയിൽ നിന്ന് നടന്നുകൊണ്ടോ അതല്ലെങ്കിൽ കുതിരപ്പുറത്തോ എവിടെ വരുമായിരുന്നു? ഈ കുബയിൽ വരുമായിരുന്നു, ഈ പള്ളിയിൽ വരുമായിരുന്നു. അപ്പം ഇങ്ങനെ ഒട്ടേറെ ചരിത്ര പാഠങ്ങൾ മദീനയിലേക്ക്, ആ മദീന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കണ്ണും കാതും. ഇന്നവർക്ക് ദുൽഹിജ്ജ 10 അവർ കല്ലേറ് നടത്താനുള്ള ആ ഒരു സമയക്രമത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തൽബിയത്ത് അവസാനിക്കുകയും പിന്നെ ഉംറ പിന്നെ നമ്മുടെ ഇഹ്റാമിൻ്റെ വസ്ത്രങ്ങൾ ഒഴിവാക്കി സാധാരണ വസ്ത്രത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ മദീനത്തു റസൂൽ എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് അനുഭൂതി മാത്രമല്ല, നമുക്കൊരു വിശ്വാസത്തിൽ ഒരു ഒരു വർദ്ധനവ് കിട്ടുന്ന അതിൻ്റെ ചരിത്രങ്ങളും അതിൻ്റെ മണ്ണും അതിൻ്റെ മലകളുമൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നു എന്നൊരു ഒരു ഒരു ചാരിതാർത്ഥ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഒരു അനുഭവം ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കുകയാണ്.
2: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ ഇന്ന് നമ്മളോട് സംസാരിക്കുകയാണ് ഡോക്ടർ സാദിഖ് തിരൂർ. ആർത്തവ വേദന ചില കാരണങ്ങൾ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീരിയഡ്സ് ടൈമിലെ വേദന അഥവാ മെൻസസ് ടൈമിലെ വേദന, അത് പല ആളുകളിലും കാണാറുള്ളതാണ്. ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന സാധാരണ വേദനകൾ, അത് കൗമാരപ്രായത്തിലും 20 തുടക്കത്തിലൊക്കെ ഉണ്ടാകുന്ന ചില വേദനകൾ, അത് സാധാരണ, അത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലാതെ, ശരീരത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉണ്ടാകുന്ന വേദനയാണിത്. ഓവുലേഷന് ശേഷം ആർത്തവം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഗർഭാശയ ഭിത്തിയിലെ എൻഡോമെട്രിയൽ കോശങ്ങൾ വലിയ അളവിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അത് ഉൽപ്പാദിപ്പിക്കും. അപ്പോൾ ഈ രാസവസ്തുക്കൾ ഗർഭാശയ മയോമെട്രിക്കൽ പേശികളെ തീവ്രമായിട്ട് ചുരുക്കും, ഈ ഗർഭാശയ ഭിത്തികളെ അങ്ങനെ ഭയങ്കര തീവ്രമായിട്ട് ചുരുക്കും. അപ്പോൾ അത് പേശികൾ അമിതമായിട്ട് ചുരുങ്ങുമ്പോൾ ഗർഭാശയത്തിലേക്കുള്ള രക്തയോട്ടം താൽക്കാലികമായിട്ട് തടസ്സപ്പെടുകയും നാഡീയഗ്രങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുകയും ചെയ്ത് കഠിനമായ വേദന അനുഭവപ്പെടാം. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ പിന്നെ സാധാരണയായിട്ട് ആർത്തവ രക്തസ്രാവം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ തുടങ്ങുന്നതോടൊപ്പമോ അല്ലെങ്കിൽ 24 മുതൽ 48 മണിക്കൂർ വരെയാണ് ഇത് അനുഭവപ്പെടുക. അതിൻ്റെ ഒരു ഒരു വേദനയുടെ സ്വഭാവം, ചിലർക്ക് അത് അടിവയറ്റിൽ കൊളുത്തി പിടിക്കുന്നത് പോലെയുള്ള വേദന, ഇത് ചിലപ്പോൾ നടുവിലേക്കും ബാധിക്കുന്ന തരത്തിലുണ്ടാകാറുണ്ട്. ഈ പ്രോസ്റ്റാഗ്ലാൻഡ് രക്തത്തിൽ കലരുന്നത് മൂലം പിന്നെ തലവേദന, ഛർദി, മനം പുരട്ടൽ, വയറിളക്കം, ക്ഷീണം തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് സാധാരണഗതിയിൽ കാണുന്നതാണ്. പിന്നെ അത് നമ്മൾ മരുന്ന് പിടിച്ച് അത് മാറ്റാം. എന്നാൽ ചില ആളുകളിലെങ്കിലും ഇതല്ലാതെ പിന്നെ ചില മറ്റു അസുഖങ്ങൾ കൊണ്ട്, വേറെ ചില ലക്ഷണങ്ങൾ കൊണ്ട് കൂടി ഇത്തരത്തിലുള്ള വേദനകൾ വരാം. അവിടെ ഒന്ന് എൻഡോമെട്രിയോസിസാണ്. ഗർഭാശയത്തിനുള്ളിൽ വളരേണ്ട കോശങ്ങൾ പുറത്തേക്ക് അഥവാ അണ്ടാശയം, ഫലോപ്യൻ ട്യൂബ് തുടങ്ങിയവയിൽ വളരുന്നൊരവസ്ഥ ഉണ്ടാവുക. ഇത് എന്ത് ചെയ്യാം, ഈ പീരീഡ്സിൻ്റെ സമയത്ത് മീൻസ് ആർത്തവത്തിൻ്റെ സമയത്ത് വേദനകൾ ഉണ്ടാക്കാം. മറ്റൊന്ന് ഫൈബ്രോയിഡുകളാണ്, ഈ ഗർഭാശയ ഭിത്തിയിൽ ഉണ്ടാകുന്ന അപകടകരമല്ലാത്ത മുഴകൾ, അതും ഈ ഒരു മെൻസസിൻ്റെ സമയത്ത് പെയിൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. പിന്നെ മറ്റൊന്ന് അഡിനോമയോസിസ്, ഈ ഗർഭാശയം ഉൾപ്പാളി പിന്നെ പേശികളിലേക്ക് വളരുന്ന ഒരവസ്ഥ, ഇതും ഈ അഡിനോമയോസിസ് കൊണ്ടും ചില ആളുകൾക്കെങ്കിലും മെൻസസിൻ്റെ സമയത്ത് വേദന ഉണ്ടാക്കാം. പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് പറയും, അണുബാധ ഉണ്ടാകുക, ഈ ഒരു പ്രത്യുത്പാദന അവയവങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധ ഈ ആർത്തവത്തിൻ്റെ സമയത്ത് വേദനകൾ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ അതിൻ്റെ വേദന കുറയ്ക്കാൻ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ചൂട് പിടിക്കുക, അടിവയറ്റിലോ അല്ലെങ്കിൽ നടുവിലോ ഹോട്ട് വാട്ടർ ബാഗ് വയ്ക്കുകയോ ചെറു ചുടുവെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യുന്നത് ഗർഭാശയ പേശികളെ അയവ് വരുത്താനും വേദന പെട്ടെന്ന് കുറയ്ക്കാനും സഹായിക്കും. മറ്റൊന്ന് ധാരാളം വെള്ളം കുടിക്കുക, പിന്നെ ശരീരത്തിൽ ജലാംശം നിലനിർത്തുന്നത് വയറ് വീർക്കലും പേശിവലവുകളും കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇടം ചുടുവെള്ളം കുടിക്കുന്നത് കൂടുതൽ ഉചിതമാണ്. പിന്നെ ചെറിയ ചെറിയ ലളിതമായ സ്ട്രെച്ചിങ് എക്സസൈസ് പോലെയുള്ള എക്സസൈസുകൾ ചെയ്യാം. അമിതമായ ഉപ്പ്, മധുരം, കഫീൻ അത് ഈ സമയത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായിക്കൊണ്ട് പച്ചക്കറികൾ കഴിക്കാനും പഴങ്ങൾ, നട്സുകളൊക്കെ ഈ ഒരു സമയത്ത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് പിന്നെ അതിശക്തമായ വേദന തീരെ സഹിക്കാൻ വയ്യ, നമ്മുടെ ദൈനംദിന കർമ്മങ്ങൾക്ക് തടസ്സമാകുന്നു നമ്മുടെ വേദന എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മടി കാണിക്കാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളത് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റുകൾ ആരംഭിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
2: താങ്ക് യു ഡോക്ടർ സാദിഖ്. സ്ത്രീകൾ പൊതുവെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ആർത്തവ സമയത്തെ വേദനയും ബുദ്ധിമുട്ടുകളും. ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് ബഹുമാന്യനായ ഡോക്ടർ സാദിഖ് നമ്മളോട് സംസാരിച്ചത്.
4: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്! നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നു പോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതറാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

يكون أو يحدث لهم ذكرا. فتعالى الله فتعالى الله الملك الحق ولا

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയനിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയനിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയനിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
1: അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. പീസ് റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും അൽ ഇജാബ സംശയ നിവാരണം ചോദ്യോത്തര പരിപാടിയിലേക്ക് സ്വാഗതം. ചോദ്യത്തിലേക്ക് അടക്കം. ആദ്യത്തെ ചോദ്യം, വുളു എടുക്കാതെ ഖുർആൻ തൊടാൻ പറ്റുമോ എന്നാണ്.
2: ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ വുളു ഉണ്ടായിക്കൊണ്ട് മാത്രമേ ഖുർആൻ സ്പർശിക്കുവാൻ പാടുള്ളൂ, വുളു ഇല്ലാതെ ഖുർആൻ തൊടരുത് എന്ന അഭിപ്രായമാണ് ഉള്ളത്. എന്നാൽ ഇബ്നു ഹസം, ആധുനികരായ പല പണ്ഡിതന്മാരും അവരുടെ വീക്ഷണപ്രകാരം വുളു ഉണ്ടാകൽ തന്നെയാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരാൾക്ക് വുളു ഇല്ല എങ്കിൽ ഖുർആൻ തുടരുത് എന്ന് പറഞ്ഞുകൂടെ, ഹറാം ആയ കാര്യമല്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്. വുളു വേണം എന്നതിന് തെളിവായി ഉദ്ധരിക്കുന്നത് വളരെ വിശാലമായൊരു വിഷയമാണ്. പലപ്പോഴും നമ്മൾ പീസ് റേഡിയോയിലൂടെ പറഞ്ഞതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംറു ഇബ്നു ഹസം റളിയല്ലാഹു അൻഹുവിന് എഴുതിയ ഒരു കത്താണ് യമനികാർക്ക്. അതിൽ കാണാം, അല്ലാ യമസ്സ അൽ ഖുർആൻ ഇല്ലാ ത്വാഹിറുൻ, ഖുർആനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കുവാൻ പാടില്ല. ഇമാം മാലിക്കും ഇമാം ഇബ്നു ഹിബ്ബാനും ഇമാം ബൈഹഖിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് നേർക്കുനേരെ നോക്കുമ്പോൾ ചില ന്യൂനതകളും ദുർബലതകളും കാണാമെങ്കിലും ധാരാളം റിപ്പോർട്ടുകളിലൂടെ വന്നു എന്നതുകൊണ്ട് ഈ ഒരു ഹദീസ് സ്വീകരിക്കാം എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും ആ വിഷയത്തിലുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ വുളു വേണം എന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാർ ഈ ഹദീസിനെ തെളിവായി ഉദ്ധരിക്കാറുണ്ട്. മാത്രമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞതുപോലെ ഇമാം അഹ്മദ് പറഞ്ഞിരിക്കുന്നു, ഈ ഒരു അഭിപ്രായം സൽമാൻ അൽ ഫാരിസി, അബ്ദുല്ലാഹിബിൻ ഉമർ എന്നിങ്ങനെയുള്ള സഹായിമാർക്കുമുണ്ട്, അതിനെതിരായി സഹായിമാർക്ക് ഒരു മറുവാക്ക് ഇല്ല എന്നതൊക്കെ. അപ്രകാരം തന്നെ അലി, സയ്യിദ് ബിൻ അബി വഖാസ് പോലുള്ള സഹായിമാരും ഈ അഭിപ്രായക്കാരാണ്. രണ്ടാമത്, സൂറത്ത് വാക്കിയായുള്ള ആയത്താൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, പരിശുദ്ധവാന്മാരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്നത്. ഇവിടെ അതിനെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ച് ഖുർആനെയാണ് എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം. എന്നാൽ ഈ രണ്ട് തെളിവുകളെയും രണ്ടാമത്തെ വിഭാഗം പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. ഒന്ന്, ഹദീസ് ദുർബലമാണ്, എത്ര പരമ്പരയിലോടുകൂടി വന്നാലും അത് ദുർബലമാണ്. രണ്ടാമത്, ആ ഹദീസിൽ തന്നെ വന്നത് അല്ലായ മുസ്സ അൽ ഖുർആൻ ഇല്ലാ ത്വാഹിർ, അല്ലാതെ ഖുർആനെ സ്പർശിക്കുകയില്ല അല്ലെങ്കിൽ സ്പർശിക്കരുത് എന്നാണ്. ത്വാഹിർ എന്നത് വുദു ഉള്ള ആളിന് മാത്രമല്ല പറയുന്നത്, കുളിച്ച് കഴിഞ്ഞാൽ ത്വാഹിറായിത്തീരും, വുദു എടുത്തു കഴിഞ്ഞാൽ ത്വാഹിറായിത്തീരും. ഇതൊന്നുമല്ലാതെ ഒരു വിശ്വാസി എപ്പോഴും താഹിറാണ്. മാനവീയായ ആശയപരമായ തുഹൂറുണ്ട്. എന്നാലും ഒരു മുശ്രിക്ക് അവൻ എത്രമാത്രം കുളിച്ചാലും ശരി, അവൻ നജസാണ്. ഖുർആൻ പറയുന്ന ഇന്നവൽ മുശ്രിക്കൂൻ നജസൻ, മുശ്രിക്കുകൾ നജസാണ് എന്ന് പറഞ്ഞാൽ അവരുടെ അന്തരാളങ്ങളൊക്കെ ഷിർക്കിനാലും മറ്റും മരീമസമാണ് എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഒരു വിശ്വാസി അവൻ ഹയാത്തിലാകട്ടെ മമാത്തിലാകട്ടെ എപ്പോഴും അവന് ശുദ്ധിയുള്ളവനാണ്. ഇങ്ങനെ പല അർത്ഥതലങ്ങളും തഹൂർ എന്നതിനുണ്ട് എന്നിരിക്കെ ഖുർആൻ സ്പർശിക്കുവാൻ പാടില്ല, തഹൂറുള്ള ആളുകൾ മാത്രമേ സ്പർശിക്കുവാൻ പാടുള്ളൂ എന്ന് ഈ ഹദീസ് കൊണ്ട് തെളിവുപിടിക്കാൻ പാടില്ല എന്നാണ്. രണ്ടാമത്, തെളിവ് പിടിച്ച ഖുർആൻ്റെ ആയത്തിനെയും അപ്രകാരം പണ്ഡിതന്മാർ ഗണ്ണിച്ചിരിക്കുന്നു. അതായത്, ഇന്നഹു ലഖുർആൻ കരീം ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറുൻ. ഖുർആനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് വാക്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറുൻ, ഇന്നഹു ലഖുർആൻ കരീം, തീർച്ചയായും അത് മാന്യമായ ഖുർആനാണ്. ഫീ കിതാബിൻ മക്നൂൻ, അത് വളരെ ഭദ്രമായ ഒരു രേഖയിലാണ്, ഏടിലാണ്. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, ശുദ്ധിയുള്ളവരല്ലാതെ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവിടെ ഖുർആനെയും ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ചും പറഞ്ഞിരിക്കുന്നു. അറബി ഭാഷ അനുസരിച്ച് ഏറ്റവും അടുത്തുള്ളതിലേക്കാണ് ദമീർ മടങ്ങുക. അങ്ങനെ നോക്കുമ്പോൾ അതിനെ സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഖുർആനെ സ്പർശിക്കുകയില്ല എന്നല്ല, മറിച്ച് ലൗഹുൽ മഹ്ഫൂദിനെ സ്പർശിക്കുകയില്ല ശുദ്ധിയുള്ളവരല്ലാതെ. അവിടെ ശുദ്ധിയുള്ളവർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കുകളാണ്. മലക്കുകളാണ് ശുദ്ധിയുള്ളവർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചു. കാരണം സൂറത്ത് അബസയിൽ ഇതിന് സമാനമായി അല്ലാഹു പറഞ്ഞു, കല്ല ഇന്നാത്ത ദിക്ര ഫമൻ ഷാ ദക്ര ഫീ സുഹഫി മുക്കറമ, ആദരണീയമായ ചില ഗ്രന്ഥങ്ങളിലാണ്, ഏടുകളിലാണ്. മർഫൂഅത്തിൻ മുത്തഖറ ബി ഐദി സഫറ കിറാമിംബറ, മാന്യന്മാരായ പുണ്യവാന്മാരായ സന്ദേശവാഹകരായ മലക്കുകളുടെ കൈകളിലാണ്, അവർ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞു. ആ പരിശുദ്ധരാണ് എന്ന് പറഞ്ഞ അതേ ആശയം തന്നെയാണ് സൂറത്ത് വാക്കിയയിലും പറഞ്ഞിരിക്കുന്നത്. ലൗഹുൽ മഹ്ഫൂദിനെ പരിശുദ്ധവാന്മാരായ മലക്കുകളല്ലാതെ സ്പർശിക്കുകയില്ല എന്നാണ്. അതോടൊപ്പം തന്നെ സ്പർശിക്കരുത് എന്നർത്ഥമില്ല, സ്പർശിക്കുകയില്ല എന്നാണ്. ബൽഹുവ ഖുർആനും മജീദ് ഫി ലൗഹി മഹ്ഫൂദ് എന്ന് ഖുർആൻ സൂറത്ത് ബുറൂജിലും പറയുന്നുണ്ട്. രണ്ടാമത്, അള്ളാഹു നൽകുന്ന ശുദ്ധിക്കാണ് മുത്തഹറൂൻ എന്ന് പറയുന്നത്, ശുദ്ധിയുള്ളവർ. എന്നാൽ ഉദു മുഖേനയോ കുളി മുഖേനയോ ശുദ്ധീകരിക്കേണ്ട ആളുകൾക്ക് മുത്തഹിർ എന്നാണ് പറയുക. സൂറത്ത് തൗബ 108-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അൻസാരികളെ പുകഴ്ത്തി പറയുന്നുണ്ട്, ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അള്ളാഹു മുത്തഹിരീൻ എന്ന് പറഞ്ഞാൽ മുത്തഹിരീൻ, ശുദ്ധിയുള്ളവരെ, കുളിച്ചുകൊണ്ടും ഉതുവെടുത്തുകൊണ്ടും ശുദ്ധിയുണ്ടാകുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ജൂതന്മാരുടെ നിന്നും ചര്യ സ്വീകരിച്ച് മുമ്പ് തന്നെ അൻസാരികളായ ആളുകൾ മലമൂത്ര വിസർജന ശേഷം അവർ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കിയിരുന്നു എന്നതിനെ അള്ളാഹു പുകഴ്ത്തുകയാണ്. അവിടെ മലക്കുകൾ ശുദ്ധിയുള്ളവരാണ് എന്നതിന് മുത്തഹറൂൻ എന്നും, എന്നാൽ ശുദ്ധീകരിക്കുക എന്നതിന് യതതഹറു എന്ന പദവുമാണ് ഉപയോഗിക്കുക. മുത്തഹിർ മുത്തതഹിർ ഏതുവ തമ്മിലുള്ള വ്യത്യാസമാണ് അത്. ഇവിടെ ആയത്തിൽ ഉദ്ദേശിച്ചത് മലക്കുകളെ സംബന്ധിച്ചാണ് എന്നതാണ് അതിൻ്റെ ശരിയായ വിലയിരുത്തൽ. എന്തായിരുന്നാലും ശരി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ അള്ളാഹുവിൻ്റെ കലാമാവുന്ന വിശുദ്ധ ഖുർആൻ സ്പർശിക്കുവാൻ ഉദു ഉണ്ടാകലാണ് ഏറ്റവും നല്ലത് എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല. ഉദു വേണം എന്ന് പറയുന്ന പണ്ഡിതന്മാർ പോലും ചെറിയ വിദ്യാർത്ഥികൾക്ക് ഖുർആൻ സ്പർശിക്കുവാൻ ഉദു വേണം എന്ന നിബന്ധന വെക്കേണ്ടതില്ല, അങ്ങനെ അത്തരം ഒരു നിബന്ധനയില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവയെല്ലാം പരിഗണിച്ച് പരമാവധി ഉദുവോടുകൂടി തന്നെ ഖുർആൻ സ്പർശിക്കുവാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്രകാരമാണ് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുന്ന ആളുകളായിത്തീരുക.
1: അറഫ നോമ്പ് എന്നാണ് എടുക്കേണ്ടത് എന്ന്?
2: സത്യത്തിൽ ഈ ചോദ്യത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ചോദ്യം, അതിന്റെ കേന്ദ്ര ബിന്ദു, ലോകത്ത് എവിടെയെങ്കിലും മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ്, പെരുന്നാൾ, അതേപോലെ തന്നെ അറഫ നോമ്പ് ഇതൊക്കെ നിർവഹിക്കേണ്ടതുണ്ടോ? അതല്ല, ഓരോ ദേശത്തുകാരും ഓരോ മത്താലിയ അതിന്റെ ഉടമകളും അവർ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ നോമ്പും പെരുന്നാളും അറഫ നോമ്പും ഒക്കെ അനുഷ്ഠിക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ പിന്നിലുള്ളത്. അത് അറഫ നോമ്പിനായിരുന്നാലും പെരുന്നാളുകൾക്കായിരുന്നാലും റംളാ നോമ്പിനായിരുന്നാലും ഒക്കെ സമം തന്നെയാണ്. ആ വിഷയത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കുണ്ടെങ്കിലും ഏറ്റവും ശരിയായ വീക്ഷണം ഓരോ നാട്ടുകാരും, ഇപ്പോൾ കേരളക്കാർ കേരളത്തിൽ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, സൗദി അറേബ്യയിൽ അവിടെ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അതുതന്നെയാണ് ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമൊക്കെ അദ്ദേഹത്തിന്റെ ഫത്വകളിൽ പറഞ്ഞ അഭിപ്രായവും. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഒരു മാനദണ്ഡമാണ് പാലിക്കേണ്ടത്. എന്നാൽ അറഫ നോമ്പ്, അത് അറഫയിൽ നിൽക്കുന്ന ഹാജിമാർക്ക് ഉള്ള ഒരു സപ്പോർട്ട് ചെയ്യലാണല്ലോ, അതുകൊണ്ട് അവര് അറഫയിൽ നിൽക്കുന്ന വേളയിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് ചില ആളുകൾ പറയാറുണ്ട്. സത്യത്തിൽ അതും പ്രായോഗികമല്ല. കാരണം അറഫയിൽ ഹാജിമാർ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും അതേ സമയത്ത് നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിയില്ല. കാരണം സൗദി അറേബ്യയിൽ നിന്നും കിഴക്കോട്ട് പോകുമ്പോൾ ഏറ്റവും കിഴക്കായി ഭൂപടത്തിൽ നമ്മൾ കാണുന്നത് ഫിലിപ്പീൻസാണ്. അവരും സൗദി അറേബ്യ 5 മണിക്കൂറിലധികം വ്യത്യാസമുണ്ട്. ഏറ്റവും പടിഞ്ഞാറോട്ട് പോകുമ്പോൾ അമേരിക്ക, കാനഡ പോലുള്ള രാജ്യമാണ്. അവരും സൗദി അറേബ്യയും തമ്മിൽ അഥവാ ധാരാളം മണിക്കൂറുകളുടെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന വേളയിൽ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഒരേ സമയം നോമ്പനുഷ്ഠിക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് ഏറ്റവും പ്രായോഗികം ഓരോ നാട്ടുകാരും അല്ലെങ്കിൽ ഓരോ മത്താലയിന്റെ ഉടമകളും ആ നാട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദയസ്ഥാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവര് നോമ്പ് പെരുന്നാൾ അറഫാ നോമ്പ് എല്ലാം നിർവഹിക്കേണ്ടത്.
1: ചെരുപ്പ് അതല്ലെങ്കിൽ മറ്റൊരു വസ്തു നായ കടിച്ചാൽ ചുവന്ന മണ്ണ് കൊണ്ട് കഴുകണോ എന്നാണ്.
3: നാം ഉപയോഗിക്കുന്ന പാത്രത്തിൽ നായ തലയിട്ടാൽ, അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ പാത്രത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യ വസ്തുക്കളോ വെള്ളം പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കളഞ്ഞതിന് ശേഷം ആ പാത്രം 7 പ്രാവശ്യം കഴുകണം. അതിലൊന്ന് ആദ്യ തവണ, ഒന്നാമത്തെ പ്രാവശ്യം നമ്മൾ കഴുകുമ്പോൾ മണ്ണ് കൂട്ടി കഴുകണം എന്ന് പറഞ്ഞത്. മണ്ണും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടത് ഈ പറഞ്ഞ വിഷയത്തിലാണ്. അതല്ലാതെ നായ കടിച്ചു അല്ലെങ്കിൽ തൊട്ടു എന്നുള്ളത് കൊണ്ട് എല്ലാ സ്ഥലത്തും അത് വേണ്ടതില്ല. ഷൂ ആയിരുന്നാലും അതേപോലെ തന്നെ നമ്മുടെ സിറ്റൗട്ടുകളിൽ അല്ലെങ്കിൽ നമ്മൾ വിരിക്കുന്ന കാർപ്പറ്റിലോ മറ്റേതെങ്കിലും സംഗതികളിലൊക്കെ നായ കയറി കിടക്കാറുണ്ട്, ചിലപ്പോൾ കടിക്കാറുണ്ട്. അവിടെ സ്വാഭാവികമായ ഒരു കഴുകലും വൃത്തിയാക്കലും മതിയാകുന്നതാണ്. കാരണം ഹദീസിൽ വന്നത് ഇദാ വലഗൽ കൽബു ഫി ഇനാഇ അഹദികും, നിങ്ങളിൽ ആരുടെയെങ്കിലും പാത്രത്തിൽ നായ തലയിട്ടാൽ, ആ വിഷയത്തിലാണ് ഹദീസിൽ പറഞ്ഞത് 7 പ്രാവശ്യം നിങ്ങൾ കഴുകണം, അതിൽ ഒന്നാമത്തെ തവണ മണ്ണും വെള്ളവും കൂട്ടി കഴുകണമെന്ന് പറഞ്ഞത്.
1: പെൺകുട്ടികൾക്ക് ജീൻസ് ധരിക്കാമോ എന്നാണ്.
2: പുരുഷന്മാരോട് സാദൃശ്യം പുലർത്തുന്ന സ്ത്രീകളെയും സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന പുരുഷന്മാരെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ് ശപിച്ചിരിക്കുന്നു. അതായത് ഒരു പുരുഷനെപ്പോലെ മനഃപൂർവ്വം പുരുഷൻ്റെതായ സംസാരങ്ങളും പുരുഷൻ്റെതായ പ്രവർത്തനങ്ങളും അതൊരു സ്ത്രീ ആ രൂപത്തിൽ അഭിനയിക്കുക, ആ രൂപത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷന് സ്ത്രൈണ സ്വഭാവത്തോടുകൂടി മനഃപൂർവ്വം പെരുമാറുക, അതിൽപ്പെട്ടതാണ് സ്ത്രീ പുരുഷൻ്റെയും പുരുഷൻ സ്ത്രീയുടെയും വസ്ത്രം ധരിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് രാജ്യത്തായിരുന്നാലും ശരി, ഇസ്ലാം നിരോധിച്ച വസ്ത്രങ്ങളാകുവാൻ പാടില്ല, ഇസ്ലാം വിരോധിച്ച രൂപത്തിലാകുവാൻ പാടില്ല. പുരുഷന്മാർക്ക് പട്ട് ധരിക്കാൻ പാടില്ല, എന്നതുപോലെ തന്നെ നെരിയാണിക്ക് കീഴെ വസ്ത്രം ധരിക്കാൻ പാടില്ല. ഔറത്ത് വെളിവാകുന്ന രൂപത്തിൽ സ്ത്രീയും പുരുഷനും വസ്ത്രം ധരിക്കാൻ പാടില്ല. അതേപോലത്തെ ഔറത്ത് ഇറുകിയ രൂപത്തിലുള്ള വസ്ത്രം സ്ത്രീയും പുരുഷനും ധരിക്കുവാൻ പാടില്ല. പുരുഷന്മാരുടേത് എന്ന് സമൂഹം അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീയോ, സ്ത്രീകളുടേത് എന്ന് പുരുഷന്മാർ അംഗീകരിക്കുന്ന വസ്ത്രം സ്ത്രീകളും, തിരിച്ചും മറിച്ചും ഒന്നും പാടില്ല എന്ന് ചുരുക്കം. അതൊക്കെ ഈ ഒരു ഹദീസിൻ്റെ വിശദീകരണത്തിൽ വരുന്നതാണ്, നമുക്ക് മനസ്സിലാകുന്നതുമാണ്. എന്നാൽ വസ്ത്രധാരണം ഓരോ നാട്ടിലും വ്യത്യസ്ത രീതികളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ സ്ത്രീകൾ ധരിക്കുന്നത് പോലുള്ള ഒരു വസ്ത്രം മറ്റ് രാജ്യങ്ങളിൽ പുരുഷന്മാർ ധരിച്ചു എന്നിരിക്കും. ഉദാഹരണമായി നമ്മുടെ നാട്ടിൽ മാക്സി സ്ത്രീകൾ ധരിക്കാറുണ്ട്. എന്നാൽ മാക്സി അല്ലെങ്കിലോ അതിനോട് സാദൃശ്യമായ വസ്ത്രമാണ് പലപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിലുള്ള പുരുഷന്മാർ ധരിക്കാറുള്ളത്, കളറും രൂപവും ഒക്കെ. അപ്പോൾ ഒരു നാട്ടിൽ സ്ത്രീകളുടെ വസ്ത്രമായി അംഗീകരിക്കപ്പെടുന്നത് ആ നാട്ടിലുള്ള പുരുഷന്മാർ ധരിക്കരുത്, അതേപോലെ തന്നെ തിരിച്ചും ചെയ്യുവാൻ പാടില്ല എന്നാണ്. സ്ത്രീകൾ ജീൻസ് ധരിക്കുന്നുവെങ്കിൽ ഒന്ന്, പുരുഷന്മാർ ധരിക്കുന്ന ജീൻസ് ആകുവാൻ പാടില്ല. രണ്ട്, അത് ശരീരത്തിൽ ഇറുകിയ രൂപത്തിൽ ആകുവാൻ പാടില്ല. ഒരു പൗരുഷം തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണവും വസ്ത്രവും ആകരുത് എന്നാണ് സൂചിപ്പിച്ചത്.
1: ഫുൾ കവറേജ് ഇൻഷുറൻസ് ഉള്ള നമ്മുടെ വാഹനത്തിന് അപകടത്തിൽ കേടുപാട് സംഭവിച്ചു, അതിൻ്റെ നഷ്ടപരിഹാരത്തുക ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കൈപ്പറ്റുന്നത് അനുവദനീയമാണോ? വാഹന ഇൻഷുറൻസുമായി ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ എന്തെല്ലാം എന്നാണ്.
2: ഇൻഷുറൻസ് അടിസ്ഥാനപരമായി ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. കാരണം വ്യക്തിയാകട്ടെ കമ്പനിയാകട്ടെ അതിലൂടെ നിഷിദ്ധമാണ് സമ്പാദിക്കുന്നത്. ഇൻഷുറൻസായി കൊടുക്കുന്ന വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഇൻഷുറൻസ് വാങ്ങേണ്ട ഒരു അവസരം വന്നിട്ടില്ല എങ്കിൽ, കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എങ്കിൽ തനിക്ക് നഷ്ടവും കമ്പനിക്ക് ലാഭവുമാണ്. അപകടം സംഭവിച്ചാൽ കമ്പനിക്ക് നഷ്ടവും ഇൻഷുറൻസ് ചെയ്ത വ്യക്തിക്ക് ലാഭവുമാണ്. അതുകൊണ്ട് ഒരു മൈസിർ ചൂതാട്ട സമാനമായ പ്രവർത്തനമാണ് ഇൻഷുറൻസിൽ തഅ്മീനിൽ ഉള്ളത് എന്നതുകൊണ്ട് തന്നെ അവ നിഷിദ്ധമാണ് എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ ആ വിഷയമായി മതവിധി നൽകിയിരിക്കുന്നത്. ഇവിടെ ഓരോ രാജ്യത്തും ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടി വരും. ഇസ്ലാമിന് അനുസരിച്ച നിയമങ്ങളാണിയെങ്കിൽ ആ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തിയോടും പ്രീതിയോടും കൂടി നാം അനുസരിക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായ രൂപത്തിലാണ് എങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ പരമാവധി അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെടാതിരിക്കാൻ സാധിച്ചാൽ ഏറ്റവും നല്ലത്, ഏറ്റവും ഖൈർ. ഇവിടെ സ്വാഭാവികമായും വാഹനം എടുക്കേണ്ട നിർബന്ധ സാഹചര്യങ്ങളുണ്ടാവും. ആ സന്ദർഭത്തിൽ പല രാജ്യങ്ങളിലുമുള്ള വ്യവസ്ഥ, നിയമം, ഇൻഷുറൻസ് നിർബന്ധമാകും എന്നതാണ്. അങ്ങനെ തെറ്റ്, ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യം നിർബന്ധ സാഹചര്യത്തിൽ എടുക്കേണ്ടി വരുമ്പോൾ അവിടെ നാം ചെയ്യേണ്ടത് പരമാവധി ലഘുവായ ഒരു കാര്യമാണ്. ഏറ്റവും അഹഫുള്ളറൈൻ, രണ്ട് തിന്മകൾ ഒരുമിച്ച് വരുമ്പോൾ അതിൽ ഏറ്റവും ലഘുവായ തിന്മ സ്വീകരിക്കുക എന്ന കായിതയാണ് സ്വീകരിക്കേണ്ടത്. ഇവിടെ പലതരത്തിലുള്ള ഇൻഷുറൻസുകളാണുള്ളത്. ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്, അതേപോലെ തേർഡ് പാർട്ട് എന്നുള്ള രൂപത്തിലുണ്ട്. താൽക്കാലികമായി ഈ നിയമം ഗവൺമെൻറ് പ്രഖ്യാപിച്ച നിയമത്തിൽ നിന്നും എതിരല്ലാതെ മുന്നോട്ട് പോകുവാൻ വേണ്ടി ഏതൊരു ഇൻഷുറൻസാണോ എടുക്കേണ്ടത്, അത് ആ ഒരു നയമാണ് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ മനസംതൃപ്തിയോടുകൂടി ഏതായിരുന്നാലും ഇൻഷുറൻസ് അല്ലേ, അതുകൊണ്ട് ഒരു ഫുൾ കവർ തന്നെ എടുക്കട്ടെ എന്ന രൂപത്തിലല്ല. തൽക്കാലം ഈ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ആവശ്യമായ ഇൻഷുറൻസ് മാത്രമാണ് അവിടെ സ്വീകരിക്കേണ്ടത്, അതും മനസംതൃപ്തിയോടുകൂടിയല്ല. ഇല്ലാ മൻ ഉക്രിയ വഖൽബുഹു മുത്മഇന്നും ബിൽ ഈമാൻ. ഒരാൾ കുഫറിൻ്റെയും ശിർക്കിൻ്റെയും വാദത്തിലേക്ക് അത് ഉച്ചരിക്കുവാൻ നിർബന്ധിക്കപ്പെട്ടാൽ, വധഭീഷണിയോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ, മനസ്സിൽ ഈമാൻ നിറഞ്ഞു നിൽക്കെ നാവുകൊണ്ട് രക്ഷയ്ക്കു വേണ്ടി കുഫറിൻ്റെ വാക്ക് ഉച്ചരിക്കുന്നത് ആ ആളുകളെ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞപ്പോൾ, അഥവാ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, തൽക്കാലം അവർ നാവുകൊണ്ട് മൊഴിഞ്ഞതാണ്, എന്നാൽ മനസ്സിൽ നിറയെ ഈമാനാണ്. ഇതുപോലെ തൽക്കാലം ഈ ഇൻഷുറൻസിൽ നിന്നും ഒന്ന് രക്ഷപ്രാപിക്കുവാൻ വേണ്ടി ഏറ്റവും ചെറിയ ഇൻഷുറൻസ് സ്വീകരിക്കുക എന്ന സമീപനമാണ് നാം എടുക്കേണ്ടത്. അല്ലാഹു തആല ആലം.
1: വുദു എടുക്കുമ്പോൾ വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഞാൻ വലിയ അശുദ്ധിയുടെ കുളിയിലെ വുദുവിൽ ഡ്രസ്സ് ഇടാറില്ല എന്നാണ്.
2: വുദുവിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ എണ്ണിയ കൂട്ടത്തിൽ ഔറത്ത് മറക്കുക എന്ന ഒരു നിബന്ധനയില്ല. അഥവാ ഒരാൾ ഔറത്ത് മറക്കാതെ ഉദു എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ഉദു സ്വീകാര്യയോഗ്യമാണ്. അതേപോലെ തന്നെ സ്ത്രീകളും, അവർ ഔറത്ത് മറക്കാതെയാണ് ഉദു എടുത്തത് എങ്കിൽ ആ ഉദു സ്വീകാര്യമല്ല എന്ന് പറയുക.

0: ആരോഗ്യമായിത്തീരുന്നു.
1: വെള്ളിയാഴ്ച ജുമാക്ക് രണ്ട് ബാങ്ക് കൊടുക്കുന്നതിന്റെ വിധി എന്ത്? ശരിയായ നിലപാട് എന്താണെന്ന്?
2: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാക്ക് വേണ്ടി ഒരു ബാങ്കാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പിന്നീട് രണ്ട് ബാങ്ക് എന്നുള്ള സംവിധാനം വരുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ആളുകൾ വർദ്ധിക്കുകയും അതുപോലെ തന്നെ അവരുടെ ജോലി തിരക്കുകളും എല്ലാം കൂടുകയും ചെയ്തപ്പോൾ ജുമയുടെ സമയമാകുന്നതിന് മുമ്പ് അങ്ങാടിയിൽ പോയിക്കൊണ്ട് ഒരു ഉയർന്ന സ്ഥലത്ത് വെച്ച് ജുമയുടെ സമയമായി എന്ന് അറിയിക്കുവാൻ വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നു. അത് ബാങ്കിൻ്റെ ലഫ്തുകൾ തന്നെയാണോ എന്നുപോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അതിനെയാണ് പിന്നീട് രണ്ട് ബാങ്കുകളായിക്കൊണ്ട് ചിത്രീകരിക്കപ്പെടുന്നത്. ഏതായിരുന്നാലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയൊരു സുന്നത്തി എന്നുള്ള നിലക്ക് ഒരാളത് എടുക്കുന്നുവെങ്കിൽ സുന്നത്ത് ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ എന്ന നിലക്ക് അതൊരു ബിദഅത്താണെന്ന് പറയുവാൻ സാധ്യമല്ല. എന്നാൽ അതിന് പ്രത്യേകം ആവശ്യമില്ലാത്തൊരു ഘട്ടത്തിൽ അഥവാ ഇന്ന് സമയമറിയുവാനുള്ള സൗകര്യവും ബാങ്കുകൾ അത് ഉച്ചത്തിൽ ആളുകളിലേക്ക് എത്തുവാനാവശ്യമായ മൈക്രോഫോണുകളും ഒക്കെയുള്ള കാലഘട്ടത്തിൽ അതൊരാൾ ഉപയോഗപ്പെടുത്താതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലഘട്ടത്തിലെ ആ സുന്നത്തിനെ ജീവിപ്പിക്കുകയാണെങ്കിൽ അതും തെറ്റാണെന്ന് പറയുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ രണ്ട് ബാങ്കുകൾ ആവശ്യമില്ലാത്ത ഒരു ഘട്ടത്തിൽ അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സുന്നത്തിനെ മുറുകെ പിടിക്കൽ തന്നെയാണ് ഏറ്റവും അഫ്ദലായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ട് ബാങ്കുകൾ വിളിക്കേണ്ട ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിനെയും തെളിവായിക്കൊണ്ട് കാണാവുന്നതാണ്. അതുകൊണ്ടാണ് സലഫികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബാങ്ക് മാത്രം വിളിക്കുന്നത്. അല്ലാഹു അഅലം.
1: ചോദ്യം ഇപ്രകാരമാണ്, എനിക്ക് ചുരുണ്ട മുടിയാണ്, എനിക്കത് സ്ട്രെയ്റ്റൻ ചെയ്യാൻ പറ്റുമോ? ഭർത്താവോ സ്ത്രീകളോ അല്ലാതെ എൻ്റെ മുടി കാണില്ല, അപ്പോൾ അതിൽ തെറ്റുണ്ടോ എന്നാണ്.
3: ഭാര്യയിൽ ഭംഗി ദർശിക്കുവാൻ വേണ്ടി ഭർത്താവിൻ്റെ ആവശ്യപ്രകാരം ഒരു സ്ത്രീ അവളുടെ ഹെയർ സ്റ്റൈൽ മാറ്റുന്നുവെങ്കിൽ അത് മുടി അല്പം വെട്ടിക്കൊണ്ടാകട്ടെ അല്ലെങ്കിൽ നീളമുള്ള മുടി ചുരുണ്ട രൂപത്തിലാക്കട്ടെ, ചുരുണ്ട രൂപത്തിലുള്ള മുടി താൽക്കാലികമായോ സ്ഥിരമായോ നീണ്ട രൂപത്തിലാകട്ടെ, ഇതൊക്കെ തന്നെയും ഒരു ഹറാം എന്ന് പറയുവാൻ സാധിക്കുകയില്ല. ഭർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയായിരിക്കണം എന്ന് മാത്രം, അതിൽ ഒരു നിഷിദ്ധം എന്ന് പറയാവുന്നത് കാണുന്നില്ല. അല്ലാഹു തആല ആലം.
1: കുട്ടി ജനിച്ച ഉടനെ ബാങ്ക് വിളിക്കുന്നത് സുന്നത്താണോ? അതിൻ്റെ വിധി എന്താണെന്ന്?
3: ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വിശ്വാസി സമൂഹം ആ കുഞ്ഞിന് നൽകേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ദീൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല പേര് വിളിക്കുക, ഏഴാം ദിവസം കുഞ്ഞിനു വേണ്ടി അഖീഖ അറുക്കുക, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ്. എന്നാൽ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും വിളിക്കുന്ന ഒരു സമ്പ്രദായം പൊതുവെ നിലനിൽക്കുന്നു. ആ വിഷയത്തിൽ, അഥവാ പ്രത്യേകിച്ച് ഇഖാമത്ത് വിളിക്കുന്ന വിഷയത്തിൽ വന്ന ഹദീസുകൾ ദുർബലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ചപ്പോൾ ചെവിയിൽ ബാങ്ക് വിളിച്ചു എന്ന് പറയുന്ന ഹദീസ്, ആ ഹദീസിൽ ആസിം ബിനു ഉബൈദില്ല എന്ന് പറയുന്നൊരു വ്യക്തിത്വമുണ്ട്, അദ്ദേഹത്തിൻ്റെ ഹദീസ് അസ്വീകാര്യമാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് വലത് ചെവിയിൽ ബാങ്കോ ഇടത് ചെവിയിൽ ഇഖാമത്തോ വിളിക്കേണ്ടതില്ല. മറ്റ് അവകാശങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണ് വേണ്ടത്. ഇസ്ലാമികമായ തർബിയത്ത് നൽകുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. അല്ലാഹു സഹായിക്കുമാറാട്ടെ.
1: തത്തയെ നമുക്ക് കൂട്ടിലിട്ട് വീടുകളിൽ വളർത്താൻ പറ്റുമോ എന്നാണ്?
3: പൊതുവെ വീട്ടിൽ പൂച്ച തുടങ്ങിയ മൃഗങ്ങളെ വളർത്താറുണ്ട്. ഇണങ്ങി നിൽക്കുന്ന ജീവികളാണ് മിക്കപ്പോഴും. കാവൽ എന്ന ലക്ഷ്യത്തിനോ വേട്ട എന്ന ലക്ഷ്യത്തിനോ കന്നുകാലികളെയും മറ്റും മേക്കുമ്പോൾ അതിനുവേണ്ടി എന്നീ ലക്ഷ്യത്തിലാണ് എങ്കിൽ നായകളെ വളർത്തുന്നതിനും കുഴപ്പമില്ല. എന്നാൽ ലൗബേഴ്സ് പോലുള്ള പക്ഷികളെ വളർത്തുന്നതിൻ്റെ വിധിയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. സ്വാഭാവികമായും ലൗബേഴ്സ് പോലുള്ള കിളികൾ അവയെ തുറന്നുവിട്ട് കഴിഞ്ഞാൽ അവക്ക് ജീവിക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ലൗബേഴ്സ് ആകട്ടെ അതല്ലാത്ത പക്ഷികളാകട്ടെ അവയെ വളർത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഖുർആൻ പറഞ്ഞത് വഖലഖലക്കും മാഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളവയെല്ലാം തന്നെ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷിയെ വളർത്തുക, വളർത്തുമ്പോൾ അതിന് നൽകേണ്ട അവകാശങ്ങൾ

0: നൽകണം. പൂച്ചയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ സ്ത്രീ നരകത്തിലാണ് എന്ന് പറയുമ്പോൾ, അവിടെ പൂച്ചയെ വളർത്തൽ നിഷിദ്ധമാണെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ വളർത്തുമ്പോൾ അതിനാവശ്യമായ പരിചരണങ്ങളും ഭക്ഷണങ്ങളും നൽകണം എന്നാണ്. മാത്രമല്ല, അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ സഹോദരൻ ചെറിയ കുട്ടി നുഖൈർ എന്ന് പറയുന്ന ഒരു ചെറിയ പക്ഷിയെ വളർത്തിയിരുന്നു. ഒരിക്കൽ ആ പക്ഷി ചത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനെ ആശ്വസിപ്പിച്ച ചരിത്രം ഹദീസുകൾ കാണാൻ സാധിക്കും. യാ ഉമൈർ മാ ഫഅല നുഖൈർ, ഉമൈറെ നിന്റെ കൊച്ചു പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു, പക്ഷികളെ വളർത്താൻ തെളിവുണ്ട് എന്ന് ഈ ഹദീസ് രേഖയാണ്. കാരണം ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരം ആശ്വസിപ്പിച്ചു എന്നല്ലാതെ എന്തുകൊണ്ടാണ്, എന്തിനാണ് അങ്ങനെ വളർത്തുന്നത്, അത് തെറ്റാണ്, അതിനെ പറത്തി വിടണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ആ വിഷയമായി സൂചിപ്പിക്കുവാനുള്ളത്.
1: മഷാ അല്ലാ ബാറക്കല്ലോ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, ഷമീർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
2: വളരെ ദേഷ്യക്കാരനായ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം കയറുകയും എന്തെങ്കിലും എടുത്തെറിയുകയും ചെയ്യുമായിരുന്നു. അവന്റെ മാതാപിതാക്കൾ അവന്റെ ദേഷ്യം കാരണം വളരെ കഷ്ടപ്പെട്ടു. എങ്ങനെയെങ്കിലും അവന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് തീരുമാനിച്ച അവന്റെ പിതാവ് ആണി നിറച്ചൊരു ബോക്സും ചുറ്റികയും അവന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ വരുമ്പോൾ വീടിന്റെ പുറത്തുള്ള മരത്താൽ നിർമ്മിച്ച വേലിയിൽ ഓരോ ആണി വീതം അടിക്കുക. തന്റെ ദേഷ്യം നിയന്ത്രിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്ന കുട്ടി അത് സമ്മതിച്ചു. ആദ്യത്തെ ദിവസം അവൻ ആ വേലിയിൽ 37 ആണികൾ അടിച്ചു. അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവനടിക്കുന്ന ആണികളുടെ എണ്ണം ക്രമേണ കുറഞ്ഞു വന്നു. അവൻ കോപം നിയന്ത്രിക്കാൻ തുടങ്ങി. ആണികൾ വേലിയിൽ അടിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അവൻ കണ്ടെത്തി. അങ്ങനെ ആ ദിവസം വന്നെത്തി. അല്പം പോലും ദേഷ്യം തോന്നാത്ത ആ ദിവസം അവൻ തന്റെ പിതാവിനോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അവന്റെ പിതാവ് പറഞ്ഞു, നിനക്ക് ദേഷ്യം തോന്നാത്ത സമയങ്ങളിൽ ആ വേലിയിൽ നിന്നും ഓരോ ആണി വീതം പുറത്തെടുക്കണം. അങ്ങനെ അവൻ ഓരോ ആണികളായി പുറത്തെടുക്കുവാൻ തുടങ്ങി. ആണികൾ പൂർണ്ണമായി പറിച്ചെടുത്ത ശേഷം അവൻ പിതാവിന്റെ അടുക്കലെത്തി. അദ്ദേഹം അവനെ ആ വേലിക്കരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് അവനോട് പറഞ്ഞു, മിടുക്കൻ, നീ ഞാൻ പറഞ്ഞ കാര്യം നന്നായി ചെയ്തു. പക്ഷേ നോക്കൂ, ആണി ഊരിയെടുത്ത സ്ഥലങ്ങളിലെല്ലാം ഓരോ തുളകൾ രൂപപ്പെട്ടിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ മറ്റുള്ളവരോട് മോശമായി പെരുമാറുകയും മറ്റുള്ളവരുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മുടെ ദേഷ്യം ശമിച്ചാലും നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയ മുറിവുകൾ അവരുടെ മനസ്സിൽ മായാതെ തന്നെ കിടക്കും. അതുകൊണ്ട് ദേഷ്യം നിയന്ത്രിക്കാൻ നമുക്കും ശീലിക്കാം.
3: വളരെ മനോഹരമായൊരു കഥയിലൂടെ നമ്മുടെ നിത്യജീവിതത്തിന് വേണ്ട ഒരു കാര്യമാണ്. ഇതിൽ പലപ്പോഴും ഖുർആൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമുക്ക് ഉൽക്കാളിമീനൽ ലോയില്ല എന്ന് പറഞ്ഞൊരു ഒരു പദമാണ് ഓർത്തു പോകുന്നത്. ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് വിഴുങ്ങിക്കളയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് പാടും ആഴവും മുറിവും ഉണ്ടാക്കുന്ന കാര്യമാണ്.
4: അതെ അതെ.
3: അപ്പൊ ആ കുട്ടിയുടെ കാര്യത്തിൽ നോക്കുന്നെങ്കിൽ രണ്ട് കാര്യം എനിക്കതിൽ മനസ്സിലായി. ഒന്ന്, പിന്നെ ദേഷ്യം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ദേഷ്യം പുറത്തേക്ക് വിടുന്നതിനേക്കാൾ എളുപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യലാണെന്ന് കുട്ടിയെ പഠിപ്പിച്ചത്. ആണി അടിക്കാൻ പറഞ്ഞപ്പോൾ ആണി അടിക്കണേലാർ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലേലാർ നല്ലത് എന്താണ് ആ ദേഷ്യത്തെ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണെന്ന് കുട്ടി തിരിച്ചറിഞ്ഞു. മറ്റൊന്ന്, ഏറ്റവും അവസാനം തിരിച്ചറിയുന്ന ഒന്ന്, ഈ പ്രകടിപ്പിച്ച ദേഷ്യങ്ങളെല്ലാം അവസാനം ആരിലേക്കാണോ അത് പ്രകടിപ്പിക്കുന്നത് അവരിൽ അവശേഷിപ്പിക്കുന്ന പാടുകൾ, ആഴത്തിലുള്ള മുറിവുകളാണ്.
4: അതൊന്നും നിലനിൽക്കുന്നതാണല്ലേ.
3: രക്ഷിതാക്കള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്, നമുക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടെങ്കിൽ, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഇരകളാവ് ആരായിരിക്കും? ഏറ്റവും കൂടുതൽ നമ്മുടെ ഒപ്പമുള്ള ആളുകളെ, ഏറ്റവും കൂടുതൽ വീട്ടില് ഉമ്മമാരുടെ കൂടെ ഏറ്റവും കൂടുതൽ ഉണ്ടാവും മക്കളാണ്. ഈ മക്കൾ ഇതിന്റെ ഇരകളായി മാറുന്നുണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഒരു ഓഫീസിലാണെങ്കിൽ ഏറ്റവും സമയം കൂടെ ഉണ്ടാകുക സഹപ്രവർത്തകരോ അല്ലെങ്കിൽ കീഴ് ജീവനക്കാരോ ആയിരിക്കും. ഇത് ഒരു 5-10 കൊല്ലമൊക്കെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ മുൻശുണ്ഠിക്കാരൻ ദേഷ്യക്കാരനുമായ മേലുദ്യോഗസ്ഥൻ്റെ ഈർഷ്യതയുള്ള വാക്കുകൾ കേട്ട് കേട്ട് കേട്ട് അതിൻ്റെ മുറിവേറ്റ എത്രയോ ആളുകൾ ഈ വ്യക്തിയെ ശാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പുറമേക്ക് ചിലപ്പോൾ പ്രകടിപ്പിക്കുന്നത് ആ ഒരു ഓഫീഷ്യാലിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൻ്റെ കീഴ്വഴക്കങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്നുണ്ടാവും. പക്ഷെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ച് വളരെ മോശപ്പെട്ട അദ്ദേഹത്തിൻ്റെ വാക്കുകളേറ്റ മുറിവ് നീറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. വീട്ടിലാണെങ്കിൽ ചെറിയ കുട്ടികൾ മുതൽ പെട്ടെളുപ്പം പറ്റുന്ന ചെറിയ ചെറിയ കുട്ടികളോട് ചൂടാവും എന്നുള്ളത് തിരിച്ചൊന്നും പറയില്ലല്ലോ. അപ്പൊ ഈ പക്ഷെ ഈ ചൂടാവലും ദേഷ്യപ്പെടലും ഒക്കെ നമ്മൾ വിചാരിക്കും ആ പറയുമ്പോൾ തീർന്നുണ്ടാവും, പക്ഷെ അത് തീരുന്നില്ല. അത് ആ കുട്ടി അടിച്ച ആണി പോലെ അവിടെ കിടക്കുന്നുണ്ടാവും. അവസാനം ഇത് തിരിച്ചു കിട്ടുകയാണ്, ഉമ്മാനെടുത്ത് ദേഷ്യപ്പെടുന്ന മക്കളായി മാറണം. കുറെ കഴിഞ്ഞിട്ട് ഉമ്മ ഒന്ന് പറഞ്ഞവർക്ക് രണ്ടെണ്ണം തിരിച്ചു കൊടുക്കണം. അപ്പൊ കുട്ടി എവിടുന്ന ഈ ദേഷ്യപ്പെടാൻ പഠിച്ചത്? ഉമ്മാൻ്റെ അടുത്തു നിന്ന്, വാപ്പാൻ്റെ അടുത്തു നിന്ന്. അല്ലെങ്കിൽ വലിയ കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ, ജ്യേഷ്ഠന്മാരും ജ്യേഷ്ഠത്തിമാരും ഉണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെട്ടതിൽ നിന്ന് ചെറിയ കുട്ടി അത് പഠിച്ച് തിരിച്ച് അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത് തിരിച്ചു കിട്ടുന്നൊരു പ്രതിഭാസമാണ് എന്ന് പലപ്പോഴും വീട്ടിനകത്ത് നിന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഈ ആണിയടിക്കുന്ന തിയറി എന്ന് മനസ്സിലാക്കിയാൽ മതി. ശരിക്കും
4: അഥവാ അതിനൊക്കെ ഒരു അനന്തരഫലം ഉണ്ടാവുന്നു അല്ലേ? നമ്മള് ഒഴിവാക്കി വിട്ടതാണെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് പോയാലും അത് ആ ഒരു വ്യക്തിയിൽ നിന്ന് പോകാനുള്ള ഒരു കൃത്യമായിട്ടൊരു ഫലം അതിനുണ്ട് എന്നാണ് അല്ലേ? ഒരു കഥ പറയാറുണ്ടല്ലോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, പൂച്ചയെ തൊഴിച്ചത് ആര് എന്നുള്ളത് ഒരു ഹെഡിങ് അതിൻ്റെ. ഓഫീസിൽ നിന്ന് സീനിയർ ആയിട്ടുള്ള ആള് ജൂനിയർ ആയ ആൾ എന്ത് ചെയ്യാണ്, വല്ലാതെ ഷൗട്ട് ചെയ്യുന്നു. അതിൻ്റെ ഡിപ്രഷനിലേക്ക് അയാൾ വീട്ടിലേക്ക് വരുന്നു. വീട്ടില് ഭാര്യ സംസാരിക്കാനിരിക്കുമ്പോൾ ഭാര്യയെ ദേഷ്യപ്പെടുന്നു, ഭാര്യ ആ ദേഷ്യത്തിൽ എന്ത് ചെയ്യുന്നു, കുട്ടിയോട് ദേഷ്യപ്പെടുന്നു. ആ കുട്ടിയുടെ അടുത്തേക്ക് വന്നൊരു പൂച്ച പൂച്ചനെ ചവിട്ടുന്നു. അപ്പോൾ പൂച്ചനെ യഥാർത്ഥത്തിൽ ചവിട്ടിയ താര ആ തുടക്കത്തിലുള്ള ആ ഒരു ദേഷ്യമാണ്. അപ്പം ആ ദേഷ്യത്തിൻ്റെ പലപ്പോൾ നമുക്ക് ആ ദേഷ്യത്തൊന്ന് ആ ഒരു സമയത്തൊന്ന് കൺട്രോൾ ചെയ്യാൻ, ഈ അടുത്ത് ഇന്നലെ ഒരാൾ സ്റ്റാറ്റസ് ഇട്ട ഒരു പണ്ഡിതൻ്റെ ഒരു ക്ലാസ്, അപ്പം അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭർത്താവ് എന്നോട് ദേഷ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി, അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. അപ്പം അതൊരു നല്ല കാര്യമാണ്. ദേഷ്യം വരുമ്പോൾ എന്ത് ചെയ്യുക, നിൽക്കാതിരിക്കുക, റസൂലുള്ള പറഞ്ഞല്ലോ വുളു എടുക്കുക. അതൊരു കോപം എന്ന് പറഞ്ഞൊരു ചൂടാണ്, അത് അതിനെ തണുപ്പിക്കാനാണ് വുളു എടുക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിൽക്കുന്ന ആളാണെങ്കിൽ ഇരിക്കുക, ഇരിക്കുന്ന ആളാണെങ്കിൽ കിടക്കുക. ആ ഉള്ള അവസ്ഥയെ ഒന്നാണ് മാറ്റുക. അപ്പം അവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നാൽ കൂടുതൽ ദേഷ്യപ്പെടും. ഒന്ന് സാഹചര്യം ഒന്ന് മാറിയിട്ട് എന്ത് ചെയ്യുക, ഒരു അല്പസമയം കഴിഞ്ഞിട്ട് ഒരു സമയം ഒരു ഗ്യാപ്പാണ് കൊടുക്കുക എന്നാണ്. ഒരിക്കലും രാജാവിന് ദേഷ്യം വന്നപ്പോൾ രാജാവ് ഉടനെന്ത് ചെയ്യാണ്, അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടിയിട്ട് കത്തെഴുതാണ് മന്ത്രിക്ക്. അപ്പോൾ മന്ത്രി പറഞ്ഞു നമുക്ക് നാളെ ആക്കാം. ഓക്കെ, ഇന്നില്ലല്ലോ, ഒന്ന് നാളെ ആക്കാം. അപ്പോൾ പിറ്റേ ദിവസം മന്ത്രിയോട് പറഞ്ഞു മന്ത്രി നമുക്ക് നാളെ ആക്കാം. അങ്ങനെ നാളെ ആക്കി നാളെ ആക്കി അവസാനം രാജാവ് പറഞ്ഞു ഇനിയിപ്പോൾ എന്തിനാ നമ്മളയാളെ വധിക്കുന്നത്, ഒരു ചെറിയ പ്രശ്നമില്ല, ഒരു സമയം കിട്ടിയാലും എന്ത് ചെയ്യും, ആ ദേഷ്യമൊക്കെ നമ്മൾ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്.
3: അതുകൊണ്ട് തന്നെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് നിങ്ങൾ വിധി കൽപ്പിക്കരുത്. അത് പ്രത്യേകം ഉമറുള്ളാഹുവിനാണോ ഞാൻ നബി പറഞ്ഞു എനിക്കറിയില്ല, ചരിത്രത്തിൽ കാണാൻ പറ്റും. അമീർമാർക്ക് കൊടുത്ത ഉപദേശങ്ങളാണ് ദേഷ്യം വരുന്ന സമയങ്ങളിൽ ഒരു തീരുമാനം എടുക്കരുത്, കാരണം ആ തീരുമാനം തെറ്റായിരിക്കും. ചിലപ്പം അത് വികാരത്തിൻ്റെ ആസ്പദമായിട്ടുള്ള തീരുമാനമാണ്. അമിതമായ സന്തോഷത്തിൻ്റെ വേളയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, വാഗ്ദാനങ്ങൾ കൊടുക്കരുത്. അവിടെയും എന്തല്ല, വിവേകത്തോടു കൂടിയാവില്ല, ഒക്കെ വികാരത്തിനെ അടിമപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് വൈകാരിക തലങ്ങളിൽ മനുഷ്യൻ്റെ വികാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദേഷ്യം. ദേഷ്യം വേണ്ടതാണ്, ദേഷ്യം വേണ്ടാത്തൊരു കാര്യമൊന്നുമല്ല. ഒരാൾക്ക് ഒരു ദേഷ്യം ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷെ ആ ദേഷ്യം എന്തിനാണ് വേണ്ടത്, വേണ്ട പോലെ വേണ്ട അളവിന് കൊടുക്കാനും കഴിയണം. പക്ഷെ കൺട്രോൾ ഇല്ലാതെ പോരുമ്പോൾ അവിടെയാണ് ദേഷ്യം കൊണ്ട് സംഭവിക്കുന്ന വിപത്തുകൾ. അത് വേറൊരാളെ, ദേഷ്യം പറഞ്ഞാൽ വേറൊരാളെ മാനഹാനി വരുത്താനോ നശിപ്പിക്കാനോ അവമതിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം കൊണ്ട് അടിച്ച് ഏൽപ്പിച്ചിട്ട് അതിനോട് മുറിച്ചിടാനോ ഉള്ളതല്ല, മറിച്ചൊരു പ്രശ്നത്തെ പരിഹരിക്കാനായിരിക്കാം ദേഷ്യം. ഒരു വിഷയത്തിൻ്റെ ഗൗരവം കൊണ്ടുവരാനായിരിക്കാം. മക്കൾ ചെയ്യുന്നൊരു തെറ്റിന് ഉണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ ദേഷ്യപ്പെടേണ്ടി വരും. പക്ഷെ ആ ദേഷ്യം എന്തിന് എന്ന് കുട്ടിയെ ബോധ്യപ്പെടുത്തുന്ന അവസ്ഥയാണ് പറഞ്ഞത്. പലപ്പോഴും കുട്ടികൾ എന്നോട് ബന്ധനം വെച്ച് ദേഷ്യപ്പെട്ട്, എന്നോട് ബന്ധനം വാപ്പ ചീത്താറിന് എന്തിനാ, എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ മനസ്സിലാവാത്ത കുറേ ദേഷ്യങ്ങൾ സ്വീകരിച്ചു പോകുന്ന, കുറേ കലമ്പലുകൾ കേട്ടു പോകുന്ന മക്കളെയല്ല നമ്മൾ സൃഷ്ടിക്കേണ്ടത്. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കും. ചെറിയ കുട്ടികളെ അവർക്ക് ദേഷ്യം, അവർക്ക് ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, അവരെ പഠിപ്പിക്കണം, അവരെ ശ്രദ്ധ മാറ്റിക്കൊണ്ടു, അല്ലെങ്കിൽ അവരോട് കൂളാ, അവരെ മുന്നിൽ കൂളാവുക. അവർ കുട്ടിയൊരു കാര്യത്തിന് ദേഷ്യം പറയുമ്പോൾ ഇരട്ടി അങ്ങോട്ട് പറയില്ലല്ലോ, മറിച്ച് എന്ത് ചെയ്യണം, കുട്ടിയെ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് കുട്ടീനെ പഠിപ്പിക്കണം. ശരിക്ക് പലർക്കും അറിയില്ല എങ്ങനെയാണ് ദേഷ്യം കൺട്രോൾ ചെയ്യേണ്ടതെന്ന്. കുട്ടികൾക്ക് പ്രത്യേകിച്ചും അറിയില്ല, കാരണം കുട്ടിയുടെ ഇമോഷനാണ് എപ്പോഴും മുന്നിലുണ്ടാവുക. അമിഗ്ദല ഹൈജാക്കിംഗ് എന്ന് പറയും മനുഷ്യൻ്റെ, അതിൽ സൈക്കോളജിയിൽ ചിലപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയും, അത് കുറച്ചുകൂടിയും പക്വത എത്തുമ്പോഴാണ് വികാരം ഓരോന്നിനെ വിവേകത്തോടുകൂടി പെരുമാറാൻ പഠിക്കുന്നത്, കുറച്ചുകൂടിയും ബുദ്ധി വികസിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ കുട്ടികൾക്ക് വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് നൂലൊളിക്കുന്ന കുട്ടിക്ക് കരച്ചിൽ എങ്ങനെ നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല, ദേഷ്യപ്പെടുന്ന കുട്ടിക്ക് എങ്ങനെ ദേഷ്യം നിയന്ത്രിക്കേണ്ടതെന്ന് അറിയില്ല. അതിന് നമ്മൾ തിരിച്ച് അതേ ദേഷ്യം കൊടുക്കുമ്പോൾ കുട്ടി കൂടുതൽ പ്രയാസത്തിലേക്ക് അകപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ കുട്ടിയോട് കാമാവോ ക്വയറ്റാകുക, ശാന്തമായിട്ട് കുട്ടിയുടെ മുന്നിൽ നിൽക്കുക. അപ്പോൾ കുട്ടി സ്വാഭാവികമായിട്ടും പതിയെ പതിയെ കുട്ടീൻ്റെ ശ്രദ്ധ തിരിക്കാം. അങ്ങനെയൊക്കെയാണ് ആ കാര്യത്തിൽ. അപ്പോൾ ആ കുട്ടിനോട് ആണി അടിക്കാൻ പറഞ്ഞല്ലോ, അപ്പോൾ കുട്ടിക്ക് കിട്ടിയ വലിയൊരു പാഠം അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്.
4: ഇപ്പം നിങ്ങൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന് എന്ത് ചെയ്യണം, ആ ദേഷ്യപ്പെടുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും രാവിലെ പള്ളിയിൽ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. അപ്പം അന്നത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പം മണലാണല്ലോ. അപ്പം റസൂലുള്ളാഹി ദേഷ്യപ്പെടുന്നുണ്ട്, ദേഷ്യ റസൂലിൻ്റെ മുഖത്ത് ആ ദേഷ്യം കണ്ടു എന്നാണ് സ്വഹാബകൾ ഹദീസ് പറയും, ഹദീസിൽ കാണാം. അപ്പം എന്ത് റസൂൽ ദേഷ്യപ്പെടാൻ കാരണം, പള്ളിയിൽ കഫം കിടക്കുന്നുണ്ട്, തുപ്പലം കഫം അവിടെ കിടക്കുന്നുണ്ട്. അതെവിടെ കിടക്കുന്നത്? നേരെ ഖിബിലക്ക് മുന്നിലായിട്ടാണ്. അപ്പം റസൂല വല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് റസൂല പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മുന്നിൽ തുപ്പാൻ പാടില്ല, നമ്മൾ അള്ളഹാനോട് സംസാരിക്കല്ലേ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യരുത്, ദേഷ്യപ്പെടുന്നത് കാരണം പറഞ്ഞു കൊടുക്കുകയാണ്, എന്നിട്ട് പരിഹാരം പറഞ്ഞു കൊടുത്തുള്ളു. നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ മുമ്പിലേക്ക് തുപ്പരുത്, തുപ്പാണെങ്കിൽ ഇടത്തെ ഭാഗത്തേക്ക് തുപ്പിയിട്ട് എന്ത് ചെയ്യുക, അവിടെ മണ്ണിട്ടിട്ട് മൂട്. കൃത്യമായ പരിഹാരം, എന്തിനു ദേഷ്യപ്പെട്ടു, ഇനി അത് അതിനുള്ള പരിഹാരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ദേഷ്യം എന്ത് ചെയ്യുക, കൺട്രോൾ ചെയ്യാൻ പഠിപ്പിക്കുക അല്ലേ. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് സഫിയ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു പലഹാരം കൊണ്ട് ചെന്നപ്പോൾ ആയിഷ ബി തട്ടുന്നുണ്ടല്ലോ, ആ സമയത്ത് റസൂലുള്ളാഹി അവർ അതാണ് അവിടെ എന്ത് ചെയ്യണം, അവരെ കമാവാൻ വേണ്ടി പഠിപ്പിക്കണം, മിണ്ടാതിരുന്നു, മിണ്ടാതെ എന്ത് ചെയ്തു, അതെല്ലാം പെറുക്കിയെടുത്ത് അത് അവിടെ പഠിപ്പിക്കലാണ്, ഒരു പാഠം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര ദേഷ്യമുണ്ടെങ്കിലും അതിനവിടെ കാമാക്കിക്കൊണ്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ.
3: ഈ വിഷയത്തിൽ പറയുകയാണെങ്കിൽ കുറേ പോവാം, ഇത്രയും വിശാലമായ ഒരു കാര്യമുണ്ട്, കാരണം ഇതിന്റെ റെമഡിയൽ എല്ലാ രംഗത്തും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ യുദ്ധങ്ങളുടെ പിന്നിലും ഈ ദേഷ്യമായിരിക്കും, ചിലപ്പം ഒരു ദേഷ്യം കൊണ്ട് തുടങ്ങിയിരിക്കാം, കൊലപാതകത്തിന്റെ പിന്നിൽ ഈ ദേഷ്യമായിരിക്കാം.
4: ഈ അടുത്ത കാലത്ത് നടന്ന നമ്മുടെ സ്കൂളുകളിലൊക്കെ നടന്ന പല കൊലപാതകങ്ങളൊക്കെ അതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അന്വേഷിച്ച ഒരു പക്ഷെ ഒരു ചെറിയ എന്തൊരു വാശിപ്പുറത്തുണ്ടായ ദേഷ്യം അല്ലേ, അതാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കും.
3: അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസമോ ഒരു മാസമോ എപ്പോഴെങ്കിലും ചിന്തിക്കേണ്ടല്ല, ദിവസവും നമ്മൾ നമ്മുടെ ഈർഷ്യത എവിടെയെങ്കിലും പരിക്കുകൾ ഏൽപ്പിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ആ ദേഷ്യം എന്ന വികാരത്തെ ശരിക്കും എന്തിനു ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിക്കണം. ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം.
5: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: أعوذ بالله من الشيطان الرجيم
8: ويقول الإنسان أئذا ما مت لسوف أخرج حيا

وإن

0: പീസ് റേഡിയോ ഇൻസൈറ്റ്, പക്ഷപാതമില്ലാത്ത നീതി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തത്വം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്മി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബതിഹി കുല്ലിഹിം അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇസ്ലാമിക ചരിത്രത്തിൽ സ്വഹാബിമാരുടെ കാലത്ത് അഥവാ താബിഈങ്ങളിൽ അറിയപ്പെട്ട വലിയൊരു പണ്ഡിതനും ന്യായാധിപനുമായിരുന്നു ശുറൈഹുൽ ഖാദി, അഥവാ അൽ ഖാദി, ന്യായാധിപൻ എന്ന പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖലീഫയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഖാദി, ന്യായാധിപനായിരുന്നു, ജഡ്ജിയായിരുന്നു. ആ സമയത്ത് നടന്ന വളരെ രസകരമായൊരു സംഭവം ഇസ്ലാമിക ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ ഇസ്ലാമിക സാമ്രാജ്യത്തിലെ ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു അതേ സാമ്രാജ്യത്തിനുള്ളിൽ ജീവിക്കുന്ന ഒരു യഹൂദിയായ മനുഷ്യനും തമ്മിൽ നടന്നൊരു കേസാണത്. അത് ഖാദി ഷുറൈഹിൻ്റെ മുമ്പിലാണ് ആ കേസ് എത്തുന്നത്. ഒരു പടച്ചട്ട ആരുടേതാണ് എന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണത്. അപ്പോൾ യഹൂദനായ മനുഷ്യൻ അയാളുടേതാണെന്ന് വാദിക്കുന്നു, ഖലീഫയായ അലി റളിയല്ലാഹു അദ്ദേഹത്തിൻ്റെതാണെന്നും വാദിക്കുന്നു. അവസാനം കോടതി മുറിയിൽ അല്ലെങ്കിൽ ന്യായാധിപൻ്റെ മുമ്പിൽ ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ നടന്ന് അവസാനം ന്യായാധിപന് ബോധ്യപ്പെട്ടത് ഈ യഹൂദൻ്റെതാണ് ഈ പടച്ചട്ട എന്നാണ്. അങ്ങനെ അയാൾക്ക് അനുകൂലമായി അദ്ദേഹം വിധി പറയുകയുണ്ടായി. ഈ വിധി കേട്ടപ്പോൾ ആ യഹൂദനായ മനുഷ്യൻ പ്രതികരിച്ചത് ചരിത്രത്തിൽ കാണാം. അഷ്ഹദു അന്ന ഹാദ അഹ്കാമുൽ അംബിയ, ഇതൊരിക്കലും ഒരു ഇങ്ങനെ ഒരു മുസ്ലിങ്ങളുടെ ന്യായാധിപൻ അവരുടെ തന്നെ സ്വന്തം ഖലീഫയ്ക്കെതിരെ, ഈ ഖലീഫയാണല്ലോ ഈ ന്യായാധിപനെ തന്നെ നിയമിച്ചത്, ആ ന്യായാധിപൻ ആ ഖലീഫയ്ക്കെതിരെ പ്രതികൂലമായി എനിക്ക് അനുകൂലമായി വിധി പറയണമെങ്കിൽ ഇത് പൂർവ്വകാല പ്രവാചകന്മാരുടെ അഥവാ യഥാർത്ഥ മതം പിന്തുടരുന്ന, യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കുന്ന, ആ ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്ന, ആ ഹുക്കുമുകൾ നടപ്പാക്കുന്ന അതേപോലുള്ളൊരു വിധിയാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ആ സമയത്ത് മുസ്ലിം ആവുകയും ചെയ്തു എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാം. അഥവാ അദ്ദേഹം പിന്നീട് അത് പറഞ്ഞു, ഞാൻ എനിക്ക് ഈ പിന്നെ പടച്ചട്ട ഇന്നൊരു യുദ്ധത്തിന് അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പോകുമ്പോൾ ഒട്ടകത്തിൽ നിന്ന് താഴെ വീണ്, അങ്ങനെയാണ് എനിക്കിത് കിട്ടുന്നത് എന്നൊക്കെ ചരിത്രത്തിൽ പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്ന ഈ ഒരു സംഭവം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇസ്ലാമിക സമൂഹം വെച്ചു പുലർത്തിയിരുന്ന കണിശമായ നീതിബോധത്തെയാണ്. എവിടെയായിരുന്നാലും ഏത് സന്ദർഭത്തിലായിരുന്നാലും നീതി എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന പാഠമാണ്. ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി, വിശുദ്ധ ഖുർആൻ്റെ പ്രഖ്യാപനമാണ്. തീർച്ചയായും അള്ളാഹു നിങ്ങളോട് അതിൽ നീതി കാണിക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. അതുപോലെ അല്ലയോ സത്യവിശ്വാസികളെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരാകും മാറണം. ഖിസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതിൽ എന്ന വാക്കിൻ്റെ ഒരു പര്യായം എന്നോണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. നീതി, എവിടെയാണോ നീതിയുള്ളത് അവിടെ ഇസ്ലാം നിലകൊള്ളണം എന്ന് പഠിപ്പിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലായി പിന്നെ പല ഉരു ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നതായി കാണാം. ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാന പാഠമായി തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഖുർആൻ മറ്റൊരിടത്ത് പ്രയോഗിച്ചത് വലാ യജ്രിമന്നക്കും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു, ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് ശത്രുതയുണ്ട്, അവരോട് വിരോധമുണ്ട്, എതിർപ്പുണ്ട് എന്നത് അതൊരിക്കലും അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ന്യായമാവരുത് എന്നാണ്. നമ്മുടെ ശത്രുക്കളാണെങ്കിൽ പോലും അല്ലെങ്കിൽ അപ്പുറത്താണ് നമുക്ക് അവരോട് ശത്രുതയുണ്ട്, എതിർപ്പുണ്ടെങ്കിൽ പോലും നീതി അവരുടെ ഭാഗത്താണെങ്കിൽ നമ്മളൊരിക്കലും അവർക്കെതിരെ നിലകൊള്ളാൻ പാടില്ല എന്ന് വരെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുമ്പോൾ നീതിയുടെ പാഠങ്ങളെ എത്രത്തോളം ഗൗരവമായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്ന് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരു സംഭവം കൂടി സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ ഈ നീതി, ന്യായം എന്നിങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളിലും വലിയ നീതിന്യായ പീഠങ്ങളിലുമൊക്കെ നടക്കുന്ന കേസുകൾ, വലിയ കക്ഷി തർക്കങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്, വലിയ വലിയ അന്യായങ്ങളൊക്കെയാണ്. പക്ഷേ അങ്ങനെ മാത്രമല്ല, ഒരു ഭരണസിരാ കേന്ദ്രങ്ങളിലോ ഒരു രാഷ്ട്രീയ വലിയ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വലിയ കേസുകൾ, നീതിന്യായ പീഠങ്ങളിൽ വന്നു പോകുന്ന കേസുകളിലോ ഹർജികളിലോ അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നല്ല നീതി എന്ന് പറയുന്നത്. നീതി എല്ലായിടത്തും നീതി ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ സംഭവം, പിന്നെ ബഷീർ എന്ന് പറയുന്ന പ്രവാചകൻ്റെ സ്വഹാബി വര്യൻ, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് ഒരു കാര്യത്തിന് പ്രവാചകരെ അങ്ങ് സാക്ഷിയാകണമെന്ന് പറയുകയാണ്. അത് എന്ത് കാര്യമാണ്? അദ്ദേഹത്തിൻ്റെ മകൻ നുഅ്മാൻ, ബഷീറുള്ളാഹുവിൻ്റെ മകൻ നുഅ്മാനു മാത്രം അദ്ദേഹം ഒരു സമ്മാനം കൊടുത്തു. അപ്പോൾ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അല്ല, ഇതിന് നിങ്ങൾ പ്രവാചകന് സാക്ഷിയാക്കണം, കാരണം ഈ മകന് മാത്രമാണ് നിങ്ങൾ സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചത്, ബാക്കിയുള്ള എല്ലാ മക്കൾക്കും നീ ഇത് കൊടുത്തോ, അല്ലെങ്കിൽ നിനക്കിത് കൊടുക്കാൻ കഴിയുമോ എന്നാണ്. ഇല്ല, എനിക്കത് കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ എനിക്കതിന് ഉദ്ദേശമില്ല, ഞാൻ ഈ നുഅ്മാന് മാത്രമാണ് ഈ സമ്മാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തങ്ങളായ റിപ്പോർട്ടിൽ, ഒരു റിപ്പോർട്ടിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അഷ്ഹിദ് അല ഹദ ഗൈരി, ഈ പണിക്ക് എന്നെ കിട്ടൂല, അല്ലെങ്കിൽ ഇതിന് സാക്ഷി നിൽക്കാൻ എന്നെ കിട്ടില്ല, വേറെ ആരെങ്കിലും ഇതിന് സാക്ഷിയാക്കിയാൽ മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞത് കാണാം. എന്നിട്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി പറയുന്നത്, ഇത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, വഅദിലു ബൈൻ ഔലാദിക്കും, അല്ലെങ്കിൽ വഅദിലു ഫി ഔലാദിക്കും, നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ അല്ലെങ്കിൽ മക്കൾക്കിടയിൽ നിങ്ങൾ നീതി കാണിക്കണം, അതിൽ കാണിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബഷീർ എന്ന് പറയുന്ന തൻ്റെ സ്വഹാബി വരെയും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് പഠിപ്പിക്കുന്നത് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടകങ്ങളിലും, വലിയ ഭരണസ്ഥിരാകേന്ദ്രങ്ങളിലും നീതിന്യായപീഠങ്ങളിലും മാത്രമല്ല, നമ്മുടെ വീടകങ്ങളിൽ പോലും നീതിയുടെ പാഠങ്ങൾ ഉണ്ടാകണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ലോകത്ത് നടക്കുന്ന ഒരുപാട് അനീതികൾ, ഒരുപാട് അക്രമങ്ങൾ ഈ ലോകത്ത് നടക്കാറുണ്ട്. പിന്നെ മനുഷ്യന്മാർ പല നിലക്കും, നിരപരാധികളായ മനുഷ്യന്മാർ പിന്നെ ചവിട്ടി അരയ്ക്കപ്പെടാറുണ്ട്, അവർക്ക് നീതി നിഷേധിക്കപ്പെടാറുണ്ട്, പല രൂപത്തിൽ പിന്നെ ഒരുപാട് അനീതികൾക്ക് ലോകത്തിലുള്ള ആളുകൾ ഇരയാകാറുണ്ട്, വിശ്വ മുസ്ലിങ്ങൾ ഇരയാകാറുണ്ട്. ഇവിടെയൊക്കെ ഈ ലോകത്തുള്ള അനീതികൾ, അത് മനുഷ്യന്മാർ എത്ര വലിയ നീതിന്യായ പീഠങ്ങൾ സ്ഥാപിച്ചാലും വലിയ വലിയ ഭരണഘടനകൾ എഴുതി ഉണ്ടാക്കിയാലും നീതിയുടെ പാഠങ്ങൾ ഘോരം പ്രസംഗിക്കാൻ മനുഷ്യന് കഴിഞ്ഞെന്ന് വന്നാലും ശരി, ആത്യന്തികമായി നീതി നടപ്പാക്കാൻ മനുഷ്യന്മാർക്ക് സാധിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ്, അതൊരു പരിമിതിയാണ്. കാരണം നമുക്കൊരുപാട് ഉദാഹരണങ്ങൾ കാണാമല്ലോ, ഒരു മനുഷ്യൻ ഈ ലോകത്ത് ചെയ്യുന്ന അക്രമങ്ങൾക്ക് അതേപടി അയാൾക്കൊരു തത്തുല്യമായ ശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് എല്ലാ രംഗത്തും നമുക്ക് കഴിയില്ല. ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കൊന്നൊടുക്കി, അല്ലെങ്കിൽ ഇന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യന്മാർക്ക് ഉപദ്രവങ്ങൾ ചെയ്യുന്ന വളരെ വലിയ പാതകങ്ങൾ, അതിന് കാരണക്കാരായ മനുഷ്യന്മാരുണ്ട്, അങ്ങനെ ചെയ്യുന്ന ആളുകൾ ലോകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പിന്നെ തങ്ങളുടെ പല സ്വാധീനങ്ങളുടെയോ ഫലത്താൽ വളരെ ഈ ലോകത്തെ നിയമ കുരുക്കുകളിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെയാണ് നീതി നടപ്പാവുക? അവിടെയാണ് ഇസ്ലാം പറയുന്ന യഥാർത്ഥ നീതി നടപ്പാവുന്ന ലോകം എന്ന ഒരു ആ ഒരു കാര്യം കൂടി വളരെ പ്രസക്തമായി തീരുന്നത്. ഇസ്ലാം പഠിപ്പിക്കുന്ന നീതിയുടെ ഏറ്റവും പൂർണ്ണമായ, അല്ലെങ്കിൽ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ലോകം എന്ന് പറയുന്നത് പരലോകമാണ്. പരലോകത്തെ നീതിയുടെ ലോകം എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ വിശേഷിപ്പിക്കാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലും, ഒമാ റബ്ബു കബി ദല്ലാമില്ലിൽ ആബീർ, നിന്റെ രക്ഷിതാവ് തൻ്റെ അടിമകളോടൊരിക്കലും അക്രമം കാണിക്കുന്നവനല്ല, ഇന്നല്ലാഹല്ലു മിസ്കാല ദറ ഒരണുമണിത്തൂക്കം പോലും തീർച്ചയായും അള്ളാഹു അക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല എന്ന് ഖുർആനിൽ പലയിടങ്ങളിലായി അള്ളാഹു സൂചിപ്പിക്കുന്നത് കാണാം. പ്രത്യേകിച്ച് പരലോകത്തിൻ്റെ വിഷയത്തിൽ, ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ ആക്രമിക്കുകയാണെങ്കിൽ ആ പ്രശ്നം വരെ പരിഹരിക്കുന്ന ഒരു ലോകമാണ് പരലോകം എന്ന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരം വളരെ ചെറിയ കാര്യങ്ങൾ പോലും, നാളെ അതിനുള്ള പരിഹാരം പോലും ഉണ്ടാകുമെങ്കിൽ, ആ ഒരു അക്രമം അല്ലെങ്കിൽ അനീതിക്ക് പോലും നാളെ നീതി നടപ്പാക്കപ്പെടുമെങ്കിൽ, ഏറ്റവും ആത്യന്തികമായി മനുഷ്യന്മാർക്ക് നീതി പ്രതീക്ഷിക്കാൻ കഴിയുന്നൊരു ലോകം പരലോകമാണ്. ഇവിടെ നമുക്ക് ബോധ്യപ്പെടുന്നത്, ലോകത്ത് മനുഷ്യനിർമ്മിതമായ മറ്റ് ആശയങ്ങൾക്കെല്ലാം അപ്പുറത്ത് വളരെ പിന്നെ ബേസിക്കായ മനുഷ്യൻ്റെ ശുദ്ധ പ്രകൃതിയും മനുഷ്യൻ്റെ മനസ്സും തേടുന്ന നീതി എന്നത് ഇത്ര കൃത്യമായും ഇത്ര കണിശമായും പഠിപ്പിച്ച മറ്റൊരു മതവും ലോകത്തില്ല എന്നുള്ളത് കൂടിയാണ്. യഥാർത്ഥ ദൈവിക മതമായ ഇസ്ലാം മാത്രമാണ് നീതിക്ക് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവിതത്തിൽ ഏത് പിന്നെ പരിഗണനകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാലും നീതി എവിടെയാണോ അവിടെ നിൽക്കണം, അനീതി എവിടെയുണ്ടോ അവിടെ നിൽക്കാൻ പാടില്ല എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചതും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വളരെ ഉന്നത കുലജാതയായ അഥവാ ഖുറൈശികളിലെ മഹ്സൂം ഗോത്രക്കാരിയായ ഒരു സ്ത്രീ അവർ മോഷ്ടിക്കുകയും അവരുടെ മോഷണത്തിന് ഇത്ര ഒരു മൂല്യമുള്ള വസ്തുവിൽ കൂടുതൽ മോഷണം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ കൈ മുറിക്കുക എന്നുള്ളതാണല്ലോ ഇസ്ലാമിൻ്റെ പിന്നെ നിയമം, ഹദ് എന്ന് പറയുന്നത്. അത് നടപ്പാക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഇളവ് കിട്ടുമോ എന്ന് അന്വേഷിച്ച് സ്വഹാബിമാർ കൂടിയിരുന്ന് ആലോചിച്ച സംഭവം ഹദീസുകളിൽ കാണാം. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് എന്ന് പറയുന്ന വളരെ ചെറുപ്രായക്കാരനായിരുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുമകനായിരുന്ന സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹുവിൻ്റെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദ്, അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് നോക്കിപ്പിച്ച് എന്തെങ്കിലും ഒരു ഇളവ് ഈ കാര്യത്തിൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടി ശ്രമിച്ചു സ്വഹാബിമാർ. അന്ന് നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉസാമ റളിയല്ലാഹു അൻഹു മടിച്ചു മടിച്ചാണെങ്കിലും അദ്ദേഹം അവസാനം ചെന്നു ഈ കാര്യം അവതരിപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവം മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മെമ്പറിൽ കയറി നിന്ന് പ്രസംഗിച്ചു. എന്താണ് അദ്ദേഹത്തോട് ആ സമയത്ത് തന്നെ ചോദിച്ചു, ആ തഷ്ഫഉ ഫി ഹദ്ദി മിൻ ഹുദൂദില്ല, അള്ളാഹുവിൻ്റെ ഒരു വിധി അത് നടപ്പാക്കരുത് എന്നാണോ, അത് അതിലിളവ് കൊടുക്കണം എന്നാണോ നീ എന്നോട് ശുപാർശ പറയുന്നത്? എന്നിട്ട് പ്രവാചകൻ ജനങ്ങളോടന്ന് പറഞ്ഞു, അന്ന് പ്രഖ്യാപിച്ച വളരെ വലിയൊരു പ്രഖ്യാപനം, എത്ര വലിയ നീതിയുടെ പാഠങ്ങളെക്കുറിച്ച് ഘോരഘോരം നേതാക്കന്മാർ പ്രസംഗിച്ചാലും സ്വന്തം കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ സ്വന്തം ബന്ധുജനങ്ങളുടെ ഇഷ്ടജനങ്ങളുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും ആ നീതിയുടെ പാഠങ്ങളൊക്കെ ചവറ്റുകുട്ടയിലേക്ക് എറിയാറാണ് പതിവ്. പല രൂപത്തിൽ പല പിൻവാതിലുകളിലൂടെയും ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണ് അധികാരവും സമ്പത്തും സ്വാധീനമുള്ളവർ നേതാക്കന്മാരുമൊക്കെ സാധാരണ ശ്രമിക്കാറുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിന്നെ ഈ ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പ്രഖ്യാപിച്ചതിൽപ്പെട്ടതാണ്, ലൗ അന്ന ഫാത്തിമത ബിൻത മുഹമ്മദിൻ സറഖത്ത്, എൻ്റെ മകൾ മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് പിന്നെ മോഷ്ടിച്ചതെങ്കിലും, ലഖതഅതു യദഹ, ഞാൻ അവരുടെ കൈയാണെങ്കിലും അത് മുറിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിൻ്റെ ആ വിധി നടപ്പാക്കുന്നതിൽ, അവിടെ ആ നീതി നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പ്രതീക്ഷിക്കേണ്ടതില്ല. അത് ആരുടെ മകളാണെങ്കിലും ശരി എന്ന് അസന്നിഗ്ധമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സന്ദർഭമായിരുന്നു അത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്, ആധുനിക ലോകത്ത് നടക്കുന്ന പ്രശ്നങ്ങളിൽ പല ആളുകളും വിഷമങ്ങൾ പങ്കുവെക്കാറുണ്ട്. അനീതികളുടെ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സും നോവാറുണ്ട്. നമ്മൾ അതിൻ്റെ ഇതിനൊരു പരിഹാരം എന്താണ്, എവിടെ നിന്നാണ് ഇവിടെ മനുഷ്യന്മാർക്ക് നീതി കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാറുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരവും, പരലോകം വന്ന ഏറ്റവും വലിയ പരിഹാരം, നീതിയുടെ ലോകം എന്ന ഈ ലോകം അനീതികൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ, അല്ലെങ്കിൽ അക്രമങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങളെയും തിന്മകളെയും ഒക്കെ, അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് പരലോകമുണ്ടായേ തീരൂ എന്നുള്ളതാണ്. മനുഷ്യനിർമ്മിതമായ മറ്റാശയങ്ങളൊക്കെയും ഈ ലോകത്തെ പല അനീതികളെയും അക്രമങ്ങളെയും ഈ ലോകത്ത് തന്നെയുള്ള ഭരണഘടനകളുമായും അല്ലെങ്കിൽ നീതിന്യായ പീഡനങ്ങളുമായും കൂട്ടിക്കെട്ടി അവിടെ നിന്ന് നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇനി അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഒറ്റൊരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ലോകത്തെല്ലാവരും മണ്ണടിയുന്നു, ലോകം നശിക്കുന്നു എന്ന് മാത്രം കരുതി വിട്ടുപോകുമ്പോൾ അങ്ങനെയല്ല. ഓരോ ചെറിയ പ്രവർത്തനങ്ങൾക്കും കണക്ക് പറഞ്ഞ് അതിനെക്കൊണ്ട് അത് അക്രമം അനീതി പ്രവർത്തിച്ചവർക്ക് അതിനെക്കൊണ്ട് ഓരോരുത്തരുടെയും അവരുടെ ഓരോ അക്രമങ്ങൾക്കും കണക്ക് പറയിപ്പിക്കുന്ന, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്ന, അക്രമത്തിനിരയായ ആളുകൾക്ക് യഥാർത്ഥ നീതി ലഭിക്കുന്ന, അവരോട് ചെയ്യപ്പെട്ട അനീതികൾക്ക് അവർക്ക് പരിഹാരം ലഭിക്കുന്ന ഒരു ലോകം വരാനുണ്ട് എന്നുകൂടി ഇസ്ലാം പഠിപ്പിക്കുമ്പോഴാണ് ഇസ്ലാം ശരിക്ക് ദൈവിക മതമായി മാറുന്നത്, മനുഷ്യനിർമ്മിതമായ ആശയങ്ങളിൽ നിന്ന് തീർത്തും ഇസ്ലാം വ്യത്യസ്തമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഈ സൗന്ദര്യം മനസ്സിലാക്കാനും നീതിയുടെ പാഠങ്ങൾ പഠിപ്പിച്ച ഇസ്ലാമിനെ അതിൻ്റെ ശരിയായ പിന്നെ വശം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പക്ഷപാതമില്ലാത്ത നീതി, ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തത്വം. നമ്മോടൊപ്പം ചേർന്നത് അജ്മൽ ഫൗസാൻ അൽഹിക്മി.
2: أعوذ بالله من الشيطان الرجيم.

0: ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് രാത്രി നമസ്കാരത്തിന്റെ രൂപം വിശദീകരിക്കുന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ وأصلي وأسلم على نبينا رحمة للعالمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നബവി റഹ്മഹുല്ലാ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന 212-ാമത്തെ അധ്യായത്തിൽ നിന്നുള്ള 1168-ാമത്തെ ഹദീസാണ് നാം ഇന്ന് പഠന വിധേയമാക്കുന്നത്. وعن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم قال صلاة الليل مثنى مثنى فإذا خفت الصبح فأوتر بواحدة متفق عليه متبع سنة عبد الله بن عمر رضي الله عنهما يلن رواية جيدنا حديثا نبي صلى الله عليه وسلم يلن يركور ذي الحديث قال رواية جيدا آديته 7 സ്വഹാബികളിലാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടുന്നത്. മാത്രവുമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ അങ്ങേയറ്റത്തെ താൽപ്പര്യം കാണിക്കുകയും ഏതൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നുവോ അതിനെ പിന്തുടരുന്നതിൽ, അതിനെ ഫോളോ ചെയ്യുന്നതിൽ കണിശമായി കൃത്യമായി ഒരു താൽപ്പര്യം കാണിക്കുകയും ചെയ്ത മഹാനായ സ്വഹാബി എന്നുള്ള നിലക്ക് സുന്നത്തിനെ ഫോളോ ചെയ്യുന്നയാൾ മുത്തബി സുന്ന എന്ന പേര് അദ്ദേഹത്തിന് കാണുവാൻ സാധിക്കും. അദ്ദേഹം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം 2-2 റക്കാത്തുകളായിക്കൊണ്ടാണ്. ഫൈദ ഖിഫ്ത സുബഹ, നീ സുബഹി ഭയപ്പെടുകയാണെങ്കിൽ, സുബഹി ആകുമെന്ന് ഭയപ്പെട്ടാൽ, ഫ ഔസിർ ബി വാഹിദത്തിൻ, ഒരു റക്കാത്ത് കൊണ്ട് നീ വിത്തറാക്കുക, ഒറ്റയാക്കുക. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ പ്രത്യേകം കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണിത്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്നുള്ള ഈ ഹദീസ്, ഫഫീഹി ദലീലുൻ, ഈ ഹദീസിൽ തെളിവുണ്ട്, അലാ അന്ന സ്വലാത്തല്ലൈൽ തകൂനു മസ്ന മസ്ന, രാത്രി നമസ്കാരം 2-2 റക്കാത്തുകളായിക്കൊണ്ടാണ്. ഇമാം സുന്ന അഹമ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഫഇൻ ഖാമ ഇല സാലിസത്തി നാസിയൻ, മറന്നുകൊണ്ടൊരാൾ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു, ഫഹുവ കമാ ലൗ ഖാമ ഇല സാലിസിൻ ഇല സാലിസത്തിൻ ഫിൽ ഫജ്ർ, ആ മൂന്നാമത്തെ റക്അത്ത് കൊണ്ട് തന്നെ ഫജ്ർ വരെ നിൽക്കുകയാണെങ്കിൽ, അതായത് യജിബു അലൈഹി അയർജിയ, അയാളതിൽ നിന്ന് മടങ്ങണം, ഫഇൻ ലം യഫ്അൽ ബത്തലത്ത് സ്വലാത്തുഹു, ഇല്ലെങ്കിൽ അയാളുടെ നമസ്കാരം ബാത്തുലായി എന്നുള്ള നിലക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിക്കൊണ്ട് പറയുന്നു. അതായത് ലൗ കുന്ത തുസല്ലി ഫില്ലൈൽ അലാ റക്അത്തൈനി റക്അത്തൈനി, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നത്, നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ രാത്രിയിൽ 2-2 റക്അത്തായിട്ട് നമസ്കരിക്കുന്നു, ഫഖുംത ഇല സാലിസത്തി നാസിയ, മറന്നുകൊണ്ട് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു, വജബ അലൈക അൻ തർജിഅ ഹത്താ ലൗ ബദഅത ഫീ ഖിറാഅത്തിൽ ഫാത്തിഹ, അങ്ങനെ മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റുകൊണ്ട് ഫാത്തിഹ ഓതാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും നീ മടങ്ങണം എന്നുള്ളത്, ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമസ്കാരം ബാത്തിലാകും എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറയുന്നത്. കാരണം അദ്ദേഹം ഈ ഹദീസാണ് എടുത്തു കൊടുക്കുന്നത്, സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം 2-2 യഅനി അല സിൻസൈനി സിൻസൈനി ഇല്ല അന്നഹു ഇസ്തസ്ന മിൻ ദാലിക്കൽ വിത്ർ, അതിൽ നിന്ന് വിത്റിനെ പ്രത്യേകം എക്സെപ്ഷൻ അത് ഒഴിവാക്കി പറഞ്ഞിട്ടുണ്ട്. ഇതാ ഔസറ ബി സലാസിൻ, മൂന്ന് കൊണ്ട് ഒറ്റയാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല എങ്കിൽ 2-2 റക്അത്തുകളിൽ സലാം കൂട്ടിക്കൊണ്ടാണ് രാത്രി നമസ്കാരം നിർവഹിക്കേണ്ടത്, അല്ലെങ്കിൽ 5 റക്അത്ത് 7 റക്അത്ത് 9 റക്അത്ത് ഇങ്ങനെയൊക്കെ വിത്രാക്കുന്നത് ഉണ്ട്. മൂന്ന് കൊണ്ട് വിത്രാക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 റക്അത്തുകളിൽ സലാം കൂട്ടണം, മൂന്നാമത്തെ റക്അത്ത് ഒറ്റയായിക്കൊണ്ട് നിർവഹിക്കണം. എന്നാൽ ഒരൊറ്റ സലാം കൊണ്ട് 3 റക്അത്ത് ഒന്നിച്ച് അങ്ങനെയും നമസ്കരിക്കാം, അതേപോലെ തന്നെ ഒരു സലാം കൊണ്ട് തന്നെ 5 റക്അത്ത് ഒന്നിച്ച് ഒറ്റയായി നമസ്കരിക്കാം ഒറ്റ തശഹുദ് കൊണ്ട്. അതേപോലെ 7 കൊണ്ട് ഒറ്റയാക്കുകയാണെങ്കിൽ അവസാനത്തിലൊരു തശഹുദ് അങ്ങനെ തുടർച്ചയായിക്കൊണ്ട് നമസ്കരിക്കാം, 9 കൊണ്ടാണെങ്കിലും അങ്ങനെ നിർവഹിക്കാം. അപ്പം എന്ത് ചെയ്യണം, ഇല്ല അന്നഹു ഫി സാമിനത്തി യജ്ലിസ്, 8-ാമത്തെ റക്അത്തിലിരിക്കണം, തശഹുദിലിരിക്കണം, തശഹുദ് ചൊല്ലണം, സലാം പൂട്ടരുത്, സുമ്മ യാത്തി ബിത്താസിയ, പിന്നെ 9-ാമത്തെ റക്അത്തിലേക്ക് വരണം, പിന്നെ സലാം പൂട്ടണം. അല്ലെങ്കിൽ 11 റക്കാത്തിൽ വിത്രാക്കാവുന്നതാണ്. എല്ലാ 2 റക്കാത്തിലും സലാം വീട്ടിക്കൊണ്ട് അവസാനം ഒരു റക്കാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ. അപ്പോൾ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരത്തിൻ്റെ രൂപമാണ് ഇവിടെ വിവരിക്കുന്നത്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാനും ഫറദിനെക്കുറിച്ചും സുന്നത്തിനൊക്കെ കുറിച്ചൊക്കെ അറിയാനും പഠിക്കാനും അത് നിർവഹിക്കുവാനൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തിത്വങ്ങളായിരുന്നു സ്വഹാബത്ത്. അതിൽപ്പെട്ടതാണ് ഖിയാമുല്ലൈൽ, രാത്രി നമസ്കാരത്തിൻ്റെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കാര്യം കൂടിയാണ്. ഇന്ന റബ്ബക അലമു അന്നക്ക തഖൂമു അത് അദ്നാ മിൻ സുലുസൈ ലൈലി വ നിസ്ഫഹു വ സുലുസഹു വ ത്വാഇഫത്തു മിൻ അല്ലദീന മഅക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ആളുകളും കൂടെ നിന്നുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിനെപ്പറ്റി അള്ളാഹു അറിയുന്നുണ്ട്. അതെ, ആ രാത്രിയുടെ അവസാന ഭാഗങ്ങളിൽ അതല്ലെങ്കിൽ അതിൻ്റെ പകുതി നിങ്ങളുടെ കൂടെ ജനങ്ങളിൽ നിന്നുള്ള, വിശ്വാസികളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളുണ്ട്. അവരൊക്കെ നിർവഹിക്കുന്ന കാര്യങ്ങൾ നാം അറിയുന്നുണ്ട് എന്നുള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി രാത്രി നമസ്കാരക്കാരെക്കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുസമ്മിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം രാത്രി നമസ്കാരം നിർബന്ധമാണ്. എന്നാൽ വിശ്വാസികൾക്ക് പഠിപ്പിക്കപ്പെട്ടത് ഫർദ് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠമായ നമസ്കാരം അത് രാത്രിയുള്ള നമസ്കാരമാണ് എന്നതും അറിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്, മസ്ജിദ് നബവിയിൽ, മദീനത്തെ പള്ളിയിൽ. ജുമുഅ ഖുതുബയാവാം, അതല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രസംഗമാവാം. എന്നിട്ട് അപ്പോൾ ചോദിക്കുന്നത് കൈഫ തക്കൂനു സ്വലാത്തുൽ ലൈൽ വ ഹൈഅത്തുഹ വ തരീഖത്തു അദാഇഹ, ഈ രാത്രി നമസ്കാരം എങ്ങനെയാണ്, അതിൻ്റെ രൂപം എങ്ങനെയാണ്, അത് നിർവഹിക്കേണ്ടുന്ന രൂപം എങ്ങനെയാണ്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുക്കുന്നത് അന്നഹ മസ്ന മസ്ന ഐ തുസല്ലി റകഅതൈനി സുമ്മ തുസല്ലിം, 2 റക്അത്ത് നിർവഹിക്കുക പിന്നെ സലാം വിട്ടുക. തുമ്മ സുസല്ലി റകഅത്തൈൻ, 2 റക്അത്ത് നമസ്കരിക്കുക പിന്നെ സലാം വിട്ടുക, ഇങ്ങനെയാണ്. എന്നാൽ നിസ്കരിക്കുന്നവൻ ഭയപ്പെടുകയാണ്, സുബഹിയാകും എന്ന് ഭയപ്പെടുമെങ്കിൽ രാത്രിയുടെ ആദ്യത്തിൽ നമസ്കരിക്കാത്ത ആളാണല്ലോ അവസാനത്തിൽ നമസ്കരിക്കുക. അങ്ങനെ സുബഹി വരെ രാത്രി നമസ്കാരം നിർവഹിക്കുവാനുള്ള സമയമുണ്ട്. ഉറങ്ങിപ്പോയി രാത്രി നേരം വൈകിക്കൊണ്ടാണ് എഴുന്നേറ്റത്, സുബഹി എടുക്കാനായിട്ടുണ്ട്. അപ്പോൾ വിത്രും മറ്റു താൻ നിർവഹിക്കുന്ന രാത്രി നമസ്കാരം നഷ്ടപ്പെട്ടു പോരുതല്ലോ എന്ന് വിചാരിച്ച് നിർവഹിക്കുമ്പോൾ ഫഅലൈഹി അയ്യഖ്തിമ ഖിയാമഹു ബിറകഅത്തിൻ വാഹിദ, ഒറ്റ റക്അത്ത് കൊണ്ട് അയാൾക്കത് സ്റ്റോപ്പ് ചെയ്യുക അവിടെ വിത്ര നമസ്കരിച്ചുകൊണ്ട്. അതായത് അൽ വിത്റു ലിസ്സലവാത്തി ശഫ്ഇ സ്തനാഇയ ലത്തി ലത്തി സല്ലാഹ, രാത്രി നിർവഹിക്കുന്ന 2 റക്അത്തുള്ള നമസ്കാരങ്ങൾക്കുള്ള അത് സ്റ്റോപ്പാക്കുന്നതാണ് ഒറ്റ റക്അത്ത് കൊണ്ട് വിത്രാക്കുക, എന്നിട്ട് സലാം വിട്ടുക. മാത്രമല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോടൊക്കെ പറയാറുണ്ട് യജ്അലു ആഖിറ സ്വലാത്തിഹിം ഖബ്ല നൗം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്രാക്കുന്നതിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ ഔ ഖബ്ല തുലൂഇൽ ഫജ്രി വിത്രൻ, ഫജ്ർ ഉദിക്കുമ്പോൾ അതിന് മുമ്പായിക്കൊണ്ട് വിത്രാക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അപ്രകാരം കൽപ്പിച്ചു. അപ്പോൾ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിത്ര നമസ്കാരത്തിൻ്റെ രൂപം, വർണ്ണന, അതിൻ്റെ എണ്ണങ്ങൾ, അത് നിർവഹിക്കേണ്ടുന്ന രൂപങ്ങൾ, അതിൻ്റെ റക്അത്തുകളുടെ എണ്ണങ്ങൾ, ഇതെല്ലാം വ്യക്തമാക്കുന്നതായ ഹദീസുകൾ ധാരാളം വന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ മിൻ മജ്മൂഇഹ, അതിൽ നിന്നെല്ലാം തന്നെ എല്ലാത്തിൽ നിന്നും യഥബയ്യനു വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. അന്നഹു യജൂസുൽ വിത്രു ബിസലാസ്, 3 റക്അത്ത് കൊണ്ട് വിത്രാക്ക, 5 കൊണ്ട്, 7 കൊണ്ട്, 9 കൊണ്ട്, 11 കൊണ്ട് ഒക്കെ വിത്രാക്കാം. അതിൽ തന്നെയും ഫൈൻ ഔസറ ബിസലാസിൻ, 3 കൊണ്ട് വിത്രാക്കുകയാണെങ്കിൽ അതിന് 2 രൂപമുണ്ട്. രണ്ടും കിൽസാഹുമ മഷ്റൂഅ, ഷറഇൽ വന്നതായ 2 രൂപമാണത്. 3 റക്അത്തിൽ ഒരാൾ വിത്രാക്കുകയാണെങ്കിൽ ഒന്നാമത്തത് 3 റക്അത്ത് ഒരൊറ്റ തശഹുദിൽ ഒന്നിച്ച് നമസ്കരിക്കുക, 3 റക്അത്തുകൾ തുടർച്ചയായിക്കൊണ്ട് നമസ്കരിക്കുക. രണ്ടാമത്തെ രൂപം അയ്യുസല്ലിമ മിൻ റക്അത്തൈനി, 2 റക്അത്ത് കഴിഞ്ഞ് സലാം വിട്ട സുമ്മ യൂസിറു ബി വാഹിദത്തിൽ പിന്നെ ഒരൊറ്റ റക്അത്ത് നമസ്കരിക്കുക. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും കൂടുതലായി വന്നിട്ടുള്ളത് അപ്രകാരമാണ്. അതായത് 3 വിത്രാക്കുന്നതെങ്കിൽ 2 റക്അത്ത് കഴിഞ്ഞ് സലാം വിട്ടും പിന്നെ 8 റക്അത്ത് നമസ്കരിക്കും, 2 തശഹുദോടെ. രണ്ടാമത്തെ റക്അത്തിലും അതേപോലെ ഒരൊറ്റ നമസ്കാരം നിർവഹിക്കുമ്പോഴുള്ള രൂപം. എന്നാൽ 5 കൊണ്ടും 7 കൊണ്ടൊക്കെ ആണെങ്കിൽ ചേർത്തുകൊണ്ട് നമസ്കരിക്കാം, വിത്രാക്കാം. എന്നാൽ അതിൻ്റെ അവസാനത്തിൽ ഒരൊറ്റ തശഹുദ് സലാം വിട്ടുക, തുടർച്ചയായി 7 റക്അത്ത് നമസ്കരിക്കുക പിന്നെ തശഹുദ് സലാം വിട്ടുക, 9 അപ്രകാരം തന്നെ. 9 റക്അത്ത് ഒന്നിച്ച് നമസ്കരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച രൂപമാണ് ഈ പറയപ്പെട്ടത്. 8 റക്അത്തിൽ തശഹുദിന് വേണ്ടി ഇരിക്കണം, പിന്നെ 9 റക്അത്തിലേക്ക് എഴുന്നേൽക്കണം, എന്നിട്ട് 9 വീണ്ടും തശഹുദ് ഓതിയിട്ട് തശഹുദിലിരുന്നിട്ട് പിന്നെ സലാം വിട്ടുകയാണ് വേണ്ടത്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ സഹോദരങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അങ്ങനെയൊക്കെ നിർവഹിക്കൽ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരം നിർവഹിച്ചുവോ അതുപോലെ നിർവഹിക്കുവാൻ നാം പരിശ്രമിക്കുകയാണ് വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ഹദീസ് കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. 1169 ഹദീസ്, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ തന്നെ റിവായത്ത് ചെയ്യുന്നതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് തന്നെയുള്ള ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി മിനൽ ലൈലി മസ്ന മസ്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ നിന്ന് രണ്ട് രക്അത്തുകൾ നമസ്കരിക്കാറുണ്ട്. വ യുസിറു ബി റക്അത്തിൻ, ഒരു റക്അത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിത്രാക്കും എന്നത് മുത്തഫഖുൻ അലൈഹി ആയ ഹദീസ് തന്നെയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അന്നൽ വിത്ര ലാ യകൂനു ബഅദ തുലൂഇൽ ഫജർ ഇദാ തുലഅ അൽ ഫജ്റു ഇൻതഹ വഖ്തുൽ വിത്ർ, ഫജ്റു ഉദിക്കുന്നതിന് മുമ്പാണ് വിത്രാക്കുന്നതിൻ്റെ സമയം. ഫജ്റു ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ വിത്രിൻ്റെ സമയം അവസാനിച്ചു. ഇനി ഒരാൾ ഫഇൻ ഗലബഹു നൗം, ഒരാൾക്ക് ഉറക്കം അതിജയിച്ചു, വലം യൂസിർ ഖബല തുലൂഇൽ ഫജ്ർ, ഫജ്റിന് മുമ്പായിക്കൊണ്ട് അയാൾക്ക് വിത്ര നമസ്കരിക്കാൻ സാധിച്ചില്ല എങ്കിൽ സല്ലാമിന നഹാരി, പകലിൽ നിന്ന് അയാൾക്ക് നമസ്കരിക്കാം. വലാക്കിൻ യുസല്ലി ഷഫ് അൻ, അയാൾ വിത്ർ ഒറ്റയായിട്ടല്ല ഇരട്ടയായിക്കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. അതായത് ഫൈദാ ക്യാനമിൻ ആദത്തിഹ യൂസിറബി സലാസിൻ, 3 റക്അത്ത് കൊണ്ട് വിത്രാക്കുന്ന ഒരാളാണ് അയാളുടെ പതിവ് അങ്ങനെയാണ് എങ്കിൽ സ്വല്ല അർബൻ, പകലിൽ നിന്ന് അതിന് പകരമായി രാത്രി നമസ്കാരത്തിന് പകരമായിട്ട് 4 റക്അത്ത് നമസ്കരിക്കുക. ഇനി 5 റക്അത്ത് കൊണ്ടാണ് അയാൾ വിത്രാക്കുന്നത് എങ്കിൽ പകലിൽ നമസ്കരിക്കുമ്പോൾ 6 ആക്കുക. വഹലും മജറ, ഇതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതെല്ലാം അറിയിക്കുന്നത് രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരം നിർവഹിച്ചത്? അത് 2 റക്അത്തായിരുന്നു. അതിൻ്റെ രൂപമാണ് വിവരിച്ചിട്ടുള്ളത്. അത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഹദീസുകളിൽ വന്ന വ്യത്യസ്തമായ രൂപങ്ങളെല്ലാം നമുക്ക് നമ്മുടെ രാത്രി നമസ്കാരത്തിൽ നിർവഹിക്കാവുന്നതാണ്. വ്യത്യസ്തമായ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ, അതിനെ ഹയാത്താക്കുവാൻ, അതിനെ ജീവിപ്പിക്കുവാൻ നാം ഒരു ഹദീസ് കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കി അത് നിർവഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഖൈറാണ്, നന്മയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ ഇഖ്ലാസോടുകൂടി നോമ്പും നമസ്കാരവും ഫർദിന് പുറമെ ഐച്ഛികമായത് നിർവഹിക്കുവാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅല ആലിഹി വസഹബിഹി വസല്ലം.
0: മഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാലുസ് സാലിഹീൻ. രാത്രി നമസ്കാരത്തിൻ്റെ രൂപം വിശദീകരിക്കുന്ന ഹദീസ് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: നാലാമത്തെ ഒന്നെന്താച്ചാൽ, മതം എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമാണ്. അത് എന്തു ചെയ്യേണ്ടത്, ഒരു സമുദായമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പിന്നെ അധ്യക്ഷന്മാരുടെ താക്കീതുകൾക്കും അവർ പറയുന്ന വ്യാഖ്യാനങ്ങൾക്കും ഒക്കെ അനുസൃതമായിട്ടൊന്നും വേണ്ട, ഓരോരുത്തരും എന്ത് ചെയ്താൽ മതി, വ്യക്തിപരമായി ആചരിച്ചാൽ മതി. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ വാദങ്ങൾക്കെല്ലാം വിരുദ്ധമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചോളം അത് ഒരിക്കലും അതിൻ്റെ വേദഗ്രന്ഥം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ കൈകടത്തൽ സാധ്യമല്ല. അതിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്താണ്, പ്രവാചകനാണ് നിർവഹിച്ചത് അല്ലെങ്കിൽ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന, പിന്നെ പ്രവാചകൻ എങ്ങനെയാണോ അത് വ്യാഖ്യാനിച്ചത് അതേ മാതൃകയിൽ മാത്രമേ വ്യാഖ്യാനിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഇതുപോലെ തന്നെ ഇത് വ്യക്തിനിഷ്ഠമേ അല്ല, വളരെ സാമൂഹികമായിട്ടുള്ള മതമാണ്. അതിൻ്റെ ഒരു ചട്ടക്കൂടുണ്ട്, നിയതമായ നിയമങ്ങളുണ്ട്, ശരിയത്ത് എന്ന് പറയുന്നൊരു ഭാഗം മതത്തിനുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിഷേധിച്ചുകൊണ്ട് മാത്രമേ ഇപ്പറയുന്ന ഒരു ആത്മീയാനുഭൂതിക്ക് ആളുകൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വശത്ത് നമുക്കിപ്പോൾ ത്വരീഖത്തുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എന്താണ്, ഒരു പ്രത്യേക ഗുരുവിൻ്റെ അല്ലെങ്കിൽ വെച്ചാൽ അവർക്ക് എന്തുണ്ടാവും, ഒരു ഷെയ്ഖ് ഉണ്ടാവും. ആ ഷെയ്ഖ് നിശ്ചയിക്കുന്നതാണ് മതം. അദ്ദേഹത്തെ അത് ഷെയ്ഖുമാർക്കിടയിൽ വ്യത്യാസങ്ങളുണ്ടാവും. അവരിപ്പോൾ

ഈ അതൊരു വഴിയാണെന്നാണ് എന്ത് ചെയ്യുക, വാദിക്കാം. എന്തായാലും ഇതൊക്കെ വിനാശത്തിലേക്കുള്ള വഴികാട്ടികളാണ്. അത് വളരെ ക്ലിയറാണ്. കാരണം വെച്ചാൽ മാനദണ്ഡങ്ങളില്ലാത്ത മതം, അളവുകോലില്ലാത്ത മതം, പിന്നെ വെറും ആത്മീയതയാണ് എന്ന് മാത്രം വാദിക്കുന്ന മതങ്ങൾ വലിയ അപകടം ഉണ്ടാക്കും. ഇപ്പം ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഈ അതീന്ദ്രിയ അനുഭവങ്ങളെ അല്ലെങ്കിൽ അത്തരം അനുഭൂതികളെ കഥകളായി, പാട്ടുകളായി, സംഗീതമായി, നൃത്തമായി ആവിഷ്കരിച്ച് അതിൽ ലയിച്ചു ചേർന്ന വ്യക്തികളെ നമുക്ക് ഭക്തരായിട്ട് അളക്കാം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പം ഇത്തരം പല ഗ്യാദറിങ്ങുകളിലൊക്കെ നടക്കുന്നത്. അതൊരിക്കലും തന്നെ ഒബ്ജക്റ്റീവല്ല. ഇവരുടെ ഉള്ള് മറ്റാർക്കും അളക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല ആയാസരഹിതമായി ചെയ്യാവുന്ന, അവരുടെ ഇഷ്ടാനുസരണം ചെയ്യാവുന്ന ഒരു പ്രവൃത്തി മാത്രമാണ്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് വെച്ചാൽ, നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ ഇതിലെ വലിയ പണ്ഡിതന്മാർ പോലും ചിലപ്പോൾ തെറ്റിയെന്ന് വെച്ചാൽ, ഈ മതത്തിൽ ബലാത്കാരമല്ല നമുക്കറിയാം, പക്ഷേ എന്ന് വെച്ചാൽ മതത്തിൽ നിർബന്ധ ബുദ്ധിയില്ല. പക്ഷെ മതത്തിൽ നിർബന്ധ ബുദ്ധിയുണ്ട് ചില കാര്യങ്ങളിൽ. മതത്തിൽ പെടുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യണം, ചില കാര്യങ്ങൾ നിർബന്ധമായിട്ട് പാലിക്കേണ്ടതുണ്ട്. അതില്ലാതെ അതിനെന്തില്ല, അർത്ഥമില്ലല്ലോ. എന്നാലും ഞാൻ പറഞ്ഞ ചെയ്യാം എന്ന് വെച്ചാൽ, ഏറ്റവും വലിയ അപകടം എന്താ വെച്ചാൽ, ഇത്തരത്തിലുള്ള ആത്മീയ പ്രസ്ഥാനങ്ങൾ ലോകത്ത് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അത് പലതും കൾട്ടുകളായിട്ടാണ് പിന്നീട് രൂപപ്പെടുന്നത്. ഈ കൾട്ടുകൾ ലോകത്ത് അതിഭീകരമായിട്ടുള്ള അപകടങ്ങൾ വിതച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡേവിഡ് ഖുറൈഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇതുപോലെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഒരുപാട് പേരെ അടർത്തി മാറ്റിക്കൊണ്ട് ഒരു പ്രസ്ഥാനമായിട്ട് മാറി. അദ്ദേഹം ചെയ്തത് എന്താണ്, 2000-ലധികം ആളുകളെ ഒന്നിച്ച് ഒരു കൂടാരത്തിനുള്ളിലേക്ക് കയറ്റിയാണ് കത്തിച്ചു. എന്നിട്ട് അദ്ദേഹം എല്ലാവരും കൂടെ സ്വർഗത്തിലേക്ക് എന്ത് ചെയ്തു, ഒന്നിച്ചങ്ങ് പോയി. അപ്പോൾ നമുക്കൊക്കെ പരിചിതനായിട്ടൊരു വ്യക്തിയാണ് ഓഷോ, രജനീഷ്. അദ്ദേഹം ഇതുപോലെ ആനന്ദാനുഭൂതി അല്ലെങ്കിൽ ആനന്ദമൂർച്ച ഓഫർ ചെയ്ത ആളായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പിൽക്കാലത്ത് കേട്ട കഥകൾ നമുക്കെന്ത് ചെയ്യാം, അറിയാം. അന്ന് അദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളെ സംബന്ധിച്ചോളം ആരാധ്യ പുരുഷനായിരുന്നു. പിന്നെ നമ്മൾ ചരിത്രത്തിൽ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ മാൻസൺ ഫാമിലി എന്ന് പറയുന്ന 1969 ഇത് ബ്രൂക്ക്ലിൻഡായ ഇവർ സെക്ഷൽ ഹരാസ്മെൻറ്റിൻ്റെ പേരിൽ എന്ത് ചെയ്യാണ് പിൽക്കാലത്ത് വലിയ കോളക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഡേവിഡ് ബർഗിൻ്റെ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ശരിക്കും പറഞ്ഞാൽ അത് അവർ ചെയ്തെന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ചൈൽഡ് അബ്യൂസായിരുന്നു. അതിനുവേണ്ടി അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. അതിനുവേണ്ടി അദ്ദേഹം എന്താണ് ഇത്തരത്തിലൊരു ആത്മീയ പ്രസ്ഥാനത്തെ ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അതുപോലെ ഹെവൻ ഗേറ്റ് എന്ന് പറയുന്ന മാസൂബിഡൻ്റെ അല്ലെങ്കിൽ പ്രസ്ഥാനം, ഒറിജിൻ ഓഫ് ഒറിഗോൺ ഹോളി, എന്താണ് അതിൻ്റെ പേര്, റോളേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം, ഇതിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ വെച്ചാൽ, ഇതൊന്നുകിൽ സാമ്പത്തിക തട്ടിപ്പുകൾ അതല്ലെങ്കിൽ സെക്ഷുവൽ അബ്യൂസിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നൊരു തരം എക്സ്റ്റസിയാണ് എന്ന് വാദിക്കുന്നതിലൂടെ, ആനന്ദാനുഭൂതിയാണെന്ന് വാദിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ വളരെ വികൃതമായൊരു താല്പര്യത്തെയും വളരെ എളുപ്പത്തിൽ അതിന് സാധിച്ചു കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ ഇന്ത്യയിൽ തന്നെ പുറത്തു വന്ന എത്ര സാധനങ്ങളുണ്ട്, ഇപ്പോൾ ഈ ആഷാറാം ബാപ്പുവിൻ്റെ ആണെങ്കിലും റാം റഹീം ഒക്കെ പ്രസ്ഥാനങ്ങൾ, ഇവരൊക്കെ ആൾ ദൈവങ്ങൾ ചമഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ഓഫർ ചെയ്തത് ഇത്തരത്തിലുള്ള മറ്റേ ആത്മീയ അനുഭവങ്ങളാണ്. അവരൊക്കെ പുറത്തു വന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചിലതൊക്കെ എന്താണ് പൂർണ്ണമായി പുറത്തു വരാത്ത സാധനങ്ങൾ ഉണ്ട്. എന്തായാലും പണം, ലൈംഗികത, ഈ സാധനങ്ങൾ ആവശ്യത്തിലധികം എക്സ്പ്ലോയിറ്റേഷന് വിധേയമാകുന്ന ഒന്നായിട്ടാണ് ഇത്തരം ആത്മീയ പ്രസ്ഥാനങ്ങളൊക്കെ മാറുന്നത്. നമ്മൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇവരെ ഈ ഗ്രൂപ്പുകളിപ്പോൾ അങ്ങനെ ആയിരുന്നല്ലോ പറയുന്നത്. പക്ഷേ ഇത്തരം ഗ്രൂപ്പുകളൊക്കെ ഗ്യാദറിങ്ങുകളായിട്ട് മാറും. ആ ഗ്യാദറിങ്ങുകൾ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാകും. ഈ കമ്മ്യൂണിക്കേഷനിൽ നിന്ന് രൂപപ്പെടുന്ന ഒരു ഈ പ്രസ്ഥാനങ്ങൾ പലപ്പോഴും എവിടേക്ക് എത്തിപ്പെടും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കേരളത്തിൽ ഒരു 1-2 കൊല്ലം മുമ്പ് നമ്മുടെ കൊടുങ്ങല്ലൂർ ഒരു മൊഹസാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ആൾ ദൈവമായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. അപ്പോൾ ആ പ്രസ്ഥാനം പൊളിഞ്ഞു. അത് അയാളെന്തോ 3 കോടിയോ 4 കോടിക്കോ എന്താണ് തട്ടിച്ച് മുങ്ങിയെന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ ഒരു ചരിത്രത്തിൻ്റെ അടുത്ത കാലത്ത് വന്നതാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയിൽ എടുത്തു നോക്കൂ. ആ വ്യക്തിയുടെ പിന്നെ കുറിച്ച് അപദാനങ്ങൾ വാഴ്ത്തുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് അയാളുടെ പുറകിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്നും നീണ്ടു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളുമല്ല, യഥാർത്ഥ ആത്മീയ അനുഭവങ്ങളല്ല അവർ നൽകാൻ പോകുന്നത്. ഒരു

0: നോക്കിക്കോളൂ. ഇത് പല വികലമായ സാധനങ്ങൾ ഓപ്പനിംഗ് ആയിട്ട് മാറും. രണ്ടൊരു ലേശം കാത്തിരുന്നാൽ മതി. ലേശം കാത്തിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കറിയുന്നത് അവർക്കിടയിൽ തന്നെ വിമർശനങ്ങളായിട്ട് പലതും ഉയർന്നു വരും. കാരണം ഇത് ലോകത്തിൽ ചരിത്രത്തിൽ അനവധി തവണ ആവർത്തിക്കപ്പെട്ട സ്യൂഡോ സ്പിരിച്വാലിറ്റിയാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് പൊളിയും, പക്ഷെ അപ്പോഴേക്ക് കുറേ പേർക്ക് അതിൻ്റെ ദുരന്തങ്ങളുടെ ഭാഗമാകേണ്ടി വരും.
1: തീർച്ചയായും ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ പുറത്ത് കിടക്കുന്ന രീതിയിലുള്ള ഒരു പ്രചാരണം ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയും സ്വീകാര്യത ലഭിക്കുന്നതും അദ്വൈതത്തിൻ്റെ അംശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആശയം. മുജീബ്ക്ക് എന്താ അതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്?
2: അതിൽ ആത്മീയതയാണ് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറഞ്ഞത്, സ്പിരിച്വാലിറ്റി. അപ്പം അതിൽ ശരിക്കും വെച്ചാൽ ഇപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പച്ചയായ ഒരു ജീവിതമാണ്. ശരിക്കൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനൊരു സാമൂഹ്യ ജീവിയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കടമകളും ബാധ്യതകളൊക്കെ നിർവഹിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു ശൈലിയാണ് ശരിക്കും മനുഷ്യൻ സ്വീകരിക്കേണ്ടത്. മറ്റു മൃഗങ്ങളെ, ജീവജാലങ്ങളെ അപേക്ഷിച്ച് കൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളും പ്രത്യേകതകളും മനുഷ്യന്മാർക്കുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അത് കാണാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭർത്താവായിരുന്നു, മകനായിരുന്നു, അതേപോലെ തന്നെ ഗുരുനാഥനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, അതേപോലെ പിന്നെ ഒരു ഭരണാധികാരിയായിരുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും കൃത്യമായി ഒരു സാമൂഹ്യ ജീവിതം നയിച്ച് കാണിച്ചു കൊടുത്ത മഹാരഥനായ ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ ജീവിതം നയിച്ചിട്ടുണ്ട്, ഇതൊക്കെ നമ്മൾ കൃത്യമായി അറിയുന്നതാണ്. അപ്പോൾ റസൂലുള്ളാഹിനേക്കാളും കൂടുതൽ ആത്മീയതയുള്ളവനാണ് മറ്റുള്ളവർ എന്ന് പറയുന്നതിലെ ആ ഒരു വൈരുദ്ധ്യം നാം മനസ്സിലാക്കണം. കാരണം ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നേരത്തെ സൂഫികളുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആത്മീയത അത് അതിൻ്റെ പേരിൽ വന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ഒരു കാപട്യം നടിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതശൈലി മനസ്സിലാക്കി അല്ലെങ്കിൽ അവരുടെ ബാക്ക് ഫയൽ എടുത്തു നോക്കിയാൽ അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഒന്നുകിലൊരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു പിന്നെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, കുടുംബങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം, അതേപോലെ തന്നെ കൂടുതൽ ബാധ്യതകൾ ഏൽക്കാതിരിക്കാനുള്ള ആ ഒരു അലസത, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങളിലൊക്കെ ഇടപഴകി അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം. അപ്പം ഒരുപാട് അങ്ങനെ ആത്മീയ ആചാര്യന്മാർ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നതും കൊലപാതകങ്ങളൊക്കെ അവസാനം നമ്മളെ കേരളത്തിൽ അറിയപ്പെടുന്ന പിന്നെ ഒരു ആൾദൈവത്തെക്കുറിച്ച് തന്നെ അവിടെയുള്ളൊരു ശിഷ്യ, ഓസ്ട്രേലിയക്കാരായിട്ടുള്ള ശിഷ്യ, ഇതിൽ ദിഹൽ എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ വളരെ വിവാദമായ അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ പിന്നെ ഒരു ഒളിച്ചോട്ടാണ്. അപ്പോൾ ഇതിനെ ഈ ഇതിൽ ഒരു ഇസ്ലാമികരോ ടച്ച് കൊടുക്കാൻ വേണ്ടി നടക്കുന്നൊരു ടീമാണ് യഥാർത്ഥത്തിൽ സൂഫികൾ. സൂഫികളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഹൈന്ദവ ദർശനത്തിൽ നിന്ന് കടമെടുത്തതാണ്. ഇപ്പോൾ നമ്മൾ മുഗൾ രാജാക്കന്മാരൊക്കെ പല ആളുകൾ, ഇപ്പോൾ ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ആയിട്ടുള്ളൊരു ചക്രവർത്തിയുണ്ട്, അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഉപനിഷത്തുകളും കാര്യങ്ങളൊക്കെ മറ്റേ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തും, അതേപോലെ അങ്ങനെ ഒരു പിന്നെ ഒരു മതപരമായിട്ടുള്ളൊരു ലയനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കടമെടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവരൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ സൂഫികളുടെ കാര്യം പറയുമ്പോഴാണ് എത്തിയ ഒരു അവരുടെ പിന്നെ ആത്മീയമായ ചില ഘട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ഫന എന്ന് പറയുന്നത്, അതായത് ഒരു പിന്നെ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു, അതേപോലെ തന്നെ വഹ്ദത്തുൽ വുജൂദ് ഇതൊക്കെ സംഗതികളൊക്കെ, വഹ്ദത്തുൽ വുജൂദും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അദ്വൈത സിദ്ധാന്തം കാര്യങ്ങളൊക്കെ
1: എടുത്തുകൊണ്ട് ഭാഗമായിട്ടും ആ ഒരു കാര്യം വരുന്നുണ്ട്.
2: അതിൽ രസകരമായിട്ട് റഖ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഒരു ഡാൻസ്, അതായത് ഇങ്ങനെ ആരാധനയുടെ ഭാഗമായിട്ട് ഇങ്ങനെ പിന്നെ റൗണ്ടിൽ നിന്നുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ആംഗ്യ ഭാവത്തോടു കൂടിയുള്ള നൃത്തം, അത് പിന്നെ ഒരു വിഭാഗം അവരുടെ ഇത് തന്നെ ജലാലുദ്ദീൻ റൂമിയുടെ ശിഷ്യകണക്കിൽപ്പെട്ട ഒരു ടീം നടത്തുന്ന ഒരു ആചാരമാണ്. അപ്പം ഇങ്ങനെയുള്ള കുറേ സംഗതികളൊക്കെ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇറക്കുമതി ചെയ്ത് ആ രീതിയിൽ ജനങ്ങളെ ശരിയായ ഒരു
3: പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഴ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ റസൂല് ഒരുപാട് പ്രാർത്ഥനകൾ നമ്മെ പഠിപ്പിച്ചു. ഒരിക്കൽ അറാബിയായ ഒരു വ്യക്തി പ്രവാചകന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടൊരു പ്രാർത്ഥനാ വചനം പഠിപ്പിച്ചു തരാൻ ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ റസൂൽ അദ്ദേഹത്തെ പഠിപ്പിച്ചതായി ഇമാം മുസ്ലിം റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് ആ പ്രാർത്ഥന കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബറു കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ഈ ഒരു പ്രാർത്ഥന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല, അല്ലാഹു അല്ലാതെ യഥാർത്ഥ ആരാധ്യനായി മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവന് യാതൊരു പങ്കുകാരുമില്ല. അല്ലാഹു അക്ബറു കബീറ, അല്ലാഹു ഏറ്റവും വലിയവനാണ് എന്ന് ഞാൻ തക്ബീറു ചൊല്ലുന്നു. വൽഹംദുലില്ലാഹി കസീറ, അല്ലാഹുവിന് ധാരാളം ഹംദുകൾ, അവനാണ് മുഴുവൻ സ്തുതികളുമെന്ന് ഞാൻ ധാരാളമായി പറയുന്നു. സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ലോകരുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ പരിശുദ്ധി ഞാൻ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് നിർവഹിക്കുകയാണ്. അസീസും ഹക്കീമുമായ, പ്രതാപിയും വിധിക്കുന്നവനുമായ അള്ളാഹുവെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും ചലനശേഷിയുമില്ല എന്നതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന ആവർത്തിക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്ന വാക്കുകളാണ്, വാചകങ്ങളാണ് പ്രാർത്ഥനയിലുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അല്ലാഹു അക്ബറു കബീറൻ, അല്ലാഹു അക്ബറു കബീറൻ, അല്ലാഹു അക്ബറു കബീറൻ, വൽഹംദുലില്ലാഹി കസീറൻ, വൽഹംദുലില്ലാഹി കസീറൻ, വൽഹംദുലില്ലാഹി കസീറൻ, സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീന, സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീന, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. لا حول ولا قوة إلا بالله العزيز الحكيم. لا إله إلا الله، لا إله إلا الله وحده لا شريك له، الله أكبر كبيرا والحمد لله كثيرا، سبحان الله رب العالمين، لا حول ولا قوة إلا بالله العزيز الحكيم.
5: ഈ പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. അല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് അബ്ദുള്ള

0: വിശുദ്ധ ഖുർആനിൻ്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സഹനശക്തിയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹീം മഞ്ചേരിയാണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ വിചാരിച്ച പോലെ ആയിക്കൊള്ളണമെന്നില്ല, അങ്ങനെ ആവില്ല എന്നുള്ളത് നമുക്കറിയാം. സുഖ ദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കാൻ, ആ നിലക്ക് അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് നല്ല കരുത്ത് വേണ്ടതുണ്ട്. നല്ല കരുത്തുള്ളവർക്ക് മാത്രമേ സുഖവും സന്തോഷവും പ്രയാസങ്ങളും ദുഃഖങ്ങളുമെല്ലാം മാറി മാറി വരുന്ന ഈ ജീവിതത്തിൽ അതിജയിച്ച് മുന്നോട്ടു പോകുവാനും അവിടെ വിജയിക്കുവാനും സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആൻ അതിമനോഹരമായൊരു ഉപദേശം ഈ വിഷയത്തിൽ നമുക്ക് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹല്ലദീന ആമനസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. സൂറത്തു ആലുംറാനിലെ അവസാന വചനം. വിശ്വാസികളെ പ്രത്യേകമായി അഭിസംബോധനം ചെയ്തുകൊണ്ട് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുക എന്ന്. അത് വല്ലാത്തൊരു പ്രയോഗമാണ്. ക്ഷമ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. വിജയത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമാണ് ക്ഷമ എന്നുള്ളത്. വസ്വാബിറു, ഒന്നുകൂടി നന്നായി ക്ഷമിക്കണം. അങ്ങേയറ്റത്തെ ക്ഷമ, ക്ഷമയിൽ നിങ്ങൾ മുൻപന്തിയിൽ നിൽക്കണം. വറാബിതു, അതുപോലെ തന്നെ ഒരു തയ്യാറെടുപ്പ്, ദീനീ വിഷയങ്ങളിൽ ഒരു ശക്തമായ ഒരു ഒരുക്കം ഉണ്ടാവണം. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക, വിജയികളായേക്കാം. വിജയത്തിൻ്റെ മാർഗമാണ് അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു ആയത്തിലൂടെ എല്ലാ മേഖലയും അള്ളാഹു പ്രത്യേകമായി എടുത്തു പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന എല്ലാ വിഷയങ്ങൾക്കും അള്ളാഹു നൽകുന്ന തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ ക്ഷമിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു എന്ന് പറയുമ്പോൾ, വിശ്വാസികളെ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ, അതിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബാദത്തുകൾ ചെയ്യാനുള്ള ക്ഷമയാണ്. അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിക്കാൻ സമ്പൂർണമായ ക്ഷമ ആവശ്യമാണ്. അള്ളാഹുവിനോടുള്ള അനുസരണയുടെ ഭാഗമാണ് ഇബാദത്തുകൾ. അള്ളാഹുവിനെ അനുസരിക്കാൻ നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. നമുക്കറിയാം, ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരമാണല്ലോ. ഒരു വിശ്വാസി ശാന്തമായി അടങ്ങി ഒരു സ്ഥലത്ത് സ്വസ്ഥമായി കുറച്ച് സമയം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ, നമസ്കാരം നിർവഹിക്കാൻ നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. പല ആളുകളും കടമ നിർവഹിക്കാൻ വേണ്ടി അതങ്ങ് ചെയ്തു തീർക്കും. എന്നാൽ നല്ല സഹനശക്തിയുള്ള ആളുകൾ മാത്രം നമസ്കാരത്തിൽ ശാന്തതയോടുകൂടി വരികയും മനോഹരമായി തിരക്കുള്ള സമയമാണെങ്കിലും ശാന്തമായി പൂർണ്ണമായി വുളു ചെയ്യുകയും അള്ളാഹുവിൻ്റെ മുമ്പിൽ സുന്നത്തുകൾ നമസ്കരിക്കുകയും പിന്നീട് നമസ്കാരം അതിമനോഹരമായി ശാന്തമായി സ്വസ്ഥമായി നിർവഹിക്കും. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പാട് നിർവഹിക്കേണ്ട അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്യുന്ന നമസ്കാരം, ഒരിക്കലും പോരായ്മകൾ ഉണ്ടാവരുത് എന്ന ചിന്തയോടെ വളരെ ക്ഷമയോടു കൂടിയായിരിക്കും ഒരാൾ നമസ്കരിക്കുക. നമസ്കാരത്തിൻ്റെ വിഷയം മാത്രമല്ല, ഇബാദത്തുകൾ ഏത് തന്നെ ആവട്ടെ, എല്ലാത്തിനും ക്ഷമ നിർബന്ധമാണ്. ആ നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം ഒരല്പസമയം ഇരുന്ന് ദിക്റുകൾ സമാധാനത്തോടുകൂടി ചൊല്ലാൻ നല്ല സഹനശക്തി വേണം. അല്ലാത്തവർക്ക് അവിടെ തന്നെ ഇരുന്ന് കുറച്ച് സമയം കൂടി ഈ ഇബാദത്തിൽ തുടരാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്ഷമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത് ഒരുപാട് പ്രയാസങ്ങളാണ്. യഥാർത്ഥത്തിൽ ക്ഷമയുടെ ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ക്ഷമയാണ്, അള്ളാഹുവിനെ അനുസരിക്കാനുള്ള ക്ഷമയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാവുന്ന മറ്റു പ്രയാസങ്ങൾ, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ, രോഗങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ സാമൂഹികമോ കുടുംബപരമോ ആയ പ്രശ്നങ്ങളോ ഉണ്ടാവുമ്പോൾ അതിൽ ക്ഷമിക്കുക എന്നുള്ളത് അത് അതിൻ്റെ മറ്റൊരു ഭാഗമാണ്, ക്ഷമയുടെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ ഖദറാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൽ ക്ഷമ അവലംബിക്കുകയും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ പിന്നീട് പറഞ്ഞ വറാബിതു എന്ന പദം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഒരുപാട് ആഴമുള്ള അർത്ഥമുള്ള പദമാണ്. ദീനീ രംഗത്ത് ത്യാഗത്തിൻ്റെ തയ്യാറെടുപ്പാണ്. യഥാർത്ഥത്തിൽ ഇത് യുദ്ധവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിന് ഒരു നിരീക്ഷകനായി ഒരുങ്ങി തയ്യാറെടുത്ത് എന്തിനും തയ്യാറായി പോകുന്ന ഒരു തയ്യാറെടുപ്പിനാണ് വറാബിതു എന്ന നിങ്ങൾ തയ്യാറെടുക്കുവീൻ എന്ന പദം. ഹദീസുകളിലൊക്കെ പല അർത്ഥങ്ങളിൽ ഈ പദങ്ങൾ വന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിത വിജയത്തിനു വേണ്ടി നാം എല്ലാ രംഗത്തും തയ്യാറെടുക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മൾ പറഞ്ഞു വന്നത് ക്ഷമയെക്കുറിച്ചാണ്. സഹന ശക്തി നമ്മൾ നേടിയെടുത്താൽ നമുക്ക് ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലും വിജയിക്കാൻ സാധിക്കും. യഥാർത്ഥ വിജയം നമുക്ക് നേടണമെങ്കിൽ എല്ലാ സമയത്തും സഹനശക്തിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോവേണ്ടതുണ്ട്. ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമാണ്. പണ്ഡിതന്മാർ അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തലക്ക് എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഒരാളുടെ വിജയത്തിൽ ക്ഷമ എന്നുള്ളത്. പ്രിയ സഹോദരങ്ങളെ, അക്ഷമ കാരണം ഉണ്ടായ എത്രയെത്ര പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് ഓർമ്മ വരുന്നത്. ക്ഷമ കൈവിട്ട് പറഞ്ഞ വാക്കുകൾ കൊണ്ടുണ്ടായ ദുരന്തങ്ങൾ, ദേഷ്യം കൊണ്ടുണ്ടായ ബന്ധവിച്ഛേദനങ്ങൾ എത്രയാണ്! ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഒരുപാട് മനോഹരമായി മുന്നോട്ടു പോകാമായിരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ പലരുടെയും ജീവിതത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്ഷമിക്കുക എന്നത് മനോഹരമാണ്. എല്ലാ മേഖലയിലും അസ്വബർ, ക്ഷമ നിർബന്ധമാണ്. സ്ബിറു വ സോബിറു എന്ന് ഉറപ്പിച്ച് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയത് അതിൻ്റെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നു. അവസാനം ഈ ആയത്തിൽ പറയുന്നത് ലാലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം എന്തുണ്ടെങ്കിൽ. ഇത്തഖുല്ല വത്തഖുല്ല, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹുവിനെ സൂക്ഷിക്കുക, അതിൻ്റെ ഭാഗമാണ് ക്ഷമയും. പ്രിയപ്പെട്ടവരെ, ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് പെട്ടെന്നുള്ള എടുത്തുചാട്ടത്തെ മാറ്റിവെച്ചുകൊണ്ട് അക്ഷമ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ പരാജയമായിരിക്കും. പല പരാജയങ്ങളും പല കയ്പുനീരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുടിക്കേണ്ടി വരും, അനുഭവിക്കേണ്ടി വരും. കുടുംബജീവിതം അതിൽ വലിയ ഒരു ഉദാഹരണമാണ്. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനമാണ്. എവിടെയും, ജീവിതത്തിൽ എവിടെയും വിജയിക്കാൻ നല്ല ക്ഷമയും സഹനശക്തിയും ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അങ്ങനെ വിജയം വരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. സഹനശക്തിയുടെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹീം മഞ്ചേരിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള ആവേശവും ഊർജവും പകർന്ന അനുഭവ പാഠങ്ങളായിരുന്നു പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്ത പുലിരിവെട്ടത്തിലെ ഓരോ എപ്പിസോഡുകൾ. പുലിരിവെട്ടത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട എപ്പിസോഡുകൾ വീണ്ടും ശ്രോതാക്കൾക്ക് കേൾക്കുവാൻ അവസരമൊരുങ്ങുകയാണ്. പീസ് റേഡിയോ അവതരിപ്പിക്കുന്നു നേർരേഖ. ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീമിൻ്റെ സംസാരത്തിലേക്ക്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസം അതേപോലെ തന്നെ അവിശ്വാസം അല്ലെങ്കിൽ യുക്തിവാദം, ഇതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹത്വത്തെയും അതിൻ്റെ പ്രത്യേകതകളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഈ കാണുന്ന കാരണങ്ങൾക്കും കാര്യങ്ങൾക്കും അപ്പുറത്ത് ചില ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നതാണല്ലോ നമ്മുടെ വിശ്വാസത്തിൻ്റെ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ എന്തൊരു കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോഴും അതിന് വേണ്ടതെല്ലാം ഒരുക്കിയാലും അത് പൂർത്തിയാകുമോ ശരിയാകുമോ എന്ന ഒരു വേവലായി നമ്മുടെ മനസ്സിലുണ്ടാവുകയും അതോടൊപ്പം അള്ളാഹു അതിനേക്ക് പൂർത്തിയാക്കിത്തരും ശരിയാക്കിത്തരും എന്നൊരു വിശ്വാസവും നമ്മളെ നയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് തുടങ്ങുമ്പോഴും നമ്മൾ ബിസ്മില്ല എന്ന് നമ്മൾ പറയും. അവിടെ അള്ളാഹുവിൻ്റെ ധാരാളം നാമഗുണ വിശേഷണങ്ങളുണ്ട്. അവൻ റഹ്മാനാണ്, അതുകൊണ്ട് അവൻ കരുണ തരും. അതേപോലെ തന്നെ അള്ളാഹു അസീസാണ്, അവൻ പ്രതാപവാനാണ്, എല്ലാ കാര്യത്തിനും അള്ളാഹു കഴിവുള്ളവനാണ്. എന്തെല്ലാം അള്ളാഹുവിൻ്റെ നാമങ്ങളായി ഗുണങ്ങളായി വിശേഷണങ്ങളായിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പ്രയോജനങ്ങൾ അവൻ്റെ സൃഷ്ടികൾക്ക് മനുഷ്യർക്ക് ലഭിക്കും. ഈ ഒരു വിശ്വാസം ആ നാമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഏതൊരു കാര്യത്തിലും അള്ളാഹുവിൻ്റെ ഒരു സഹായം നമുക്കുണ്ടാകണം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ അള്ളാഹുവിൻ്റെ ഇടപെടലുണ്ട് ജീവിതത്തിൻ്റെ എല്ലാ കാര്യത്തിലും എന്നതാണല്ലോ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് നമുക്ക് നീളെ ചില കാര്യങ്ങളിൽ വിശ്വസിക്കാൻ വേണ്ടി കഴിയുന്നത്. ആ ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ മതമെന്ന് പറയുന്നതും. അള്ളാഹു എന്നെ സഹായിക്കും, അള്ളാഹു എന്നെ കൈവിടില്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ അവരെനിക്ക് ഉത്തരം തരാൻ കഴിയും, ഞാൻ അറിയാത്ത വഴിയിലുള്ള അവരെന്നെ സഹായിക്കും, ഇത്തരം ചില ചിന്തകളാണ് നമ്മളെ സഹായിക്കുന്നത്. എന്നാൽ വിശ്വാസം മനസ്സിലില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ എന്ന ചോദ്യമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണം, രാവിലെ ഒരാൾ എഴുന്നേറ്റിട്ട് അവന് രാവിലത്തെ പ്രാർത്ഥനയിൽ ബിസ്മില്ലാഹില്ലതി ലാ യല്ലുറു മാ അസ്മിഹി ശൈഉം ഫിൽ അർദി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം എന്ന് പറഞ്ഞാൽ, അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവൻ അന്നൊരു ഉപദ്രവം വരൂല എന്നാണ്. മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അതെങ്ങനെ ഉപദ്രവം വരാതിരിക്കുന്നത്? ഉപദ്രവം വരുന്നതും പ്രാർത്ഥനയും തമ്മിൽ എന്ത് ബന്ധം എന്നൊരാൾ ചിന്തിച്ചാൽ അതാണ് യുക്തിവാദം. അവന് മതത്തിൻ്റെ അടിസ്ഥാനം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഏതു കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ അള്ളാഹുവിന് പറ്റും. നമ്മളുമായി ബന്ധപ്പെടുന്ന ഏത് ജീവജാലങ്ങളും ഏത് സൃഷ്ടിജാലങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അത് അനുകൂലമാക്കാനും പ്രതികൂലമാക്കാനും അള്ളാഹുവിന് പറ്റും. നാം സമീപിക്കുന്ന ഒരു വ്യക്തിയുടെ മാനസിക നിലയെ സ്വാധീനിക്കാൻ അള്ളാഹുവിന് പറ്റും. ആ മാനസിക നിലകളെ അനുകൂലമാക്കാനും പ്രതികൂലമാക്കാനും അള്ളാഹുവിന് പറ്റും. നമ്മുടെ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായൊരു നിലപാട് അയാൾ സ്വീകരിക്കാം, പ്രതികൂലമായ നിലപാട് സ്വീകരിക്കാം. അതിൽ കാര്യങ്ങൾക്കും കാരണങ്ങൾക്കും ഒരു പങ്കുള്ളതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു ഇടപെടലിന് അവിടെ ഒരു സാധ്യതയുണ്ട്. ഏതു കാര്യത്തിലും രാവിലെ പാചകത്തിന് വേണ്ടി എടുക്കുന്നൊരു കത്തി അല്ലെങ്കിൽ ഒരു ലൈറ്റർ, അത് നമ്മുടെ കയ്യിൽ തട്ടാതിരിക്കാൻ, കൈപൊള്ളാതിരിക്കാൻ, കൈമുറിയാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖ് നമുക്ക് ആവശ്യമാണല്ലോ. ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലുന്നു, അള്ളാഹുവിൻ്റെ സഹായത്തെ ചോദിക്കുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ചോദിക്കുന്നു. എന്തു കാര്യങ്ങളിലും നമ്മുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന, അഭൗതികമായ അള്ളാഹുവിൻ്റെ ഒരു സഹായം, ഒരു ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ വേണമെന്നതാണ്. ഈ ഒരു ചിന്ത മനുഷ്യന് നൽകുന്ന സുരക്ഷിതത്വ ബോധം, മനസ്സമാധാനം, മാനസിക ശക്തി ചെറുതല്ല സുഹൃത്തുക്കളെ. എന്തെല്ലാം അപകടങ്ങൾ നമുക്ക് വരാനുണ്ട്, അതിനെയൊക്കെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അള്ളാഹു നമുക്കൊരു രക്ഷകനായിട്ടുണ്ട് എന്ന ചിന്ത വളരെ വലിയ ശക്തിയാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽ ഹജ്ജിൽ 38-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ യുദാഫിഉ അനില്ലദീന ആമനു, തീർച്ചയായും സത്യവിശ്വാസികളെ അള്ളാഹു പ്രതിരോധിക്കുന്നു എന്നാണ്. ഈമാനുള്ള ആളുകൾക്ക്, അള്ളാഹുൽ വിശ്വാസമുള്ള, പരലോകത്തിൽ വിശ്വാസമുള്ള, വിശ്വസിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരു സംരക്ഷണം, ഒരു പ്രൊട്ടക്ഷൻ അള്ളാഹു നൽകുമെന്നതാണ്. ഇതൊരു വലിയ വാഗ്ദത്തമാണ്, അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഒരു പ്രതിരോധം എല്ലാറ്റിൽ നിന്നും, രോഗങ്ങളിൽ നിന്ന്, പ്രതികൂലതകളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, എല്ലാറ്റിൽ നിന്നും ഒരു പ്രതിരോധം. ഇത് ലഭിക്കുന്നതോടുകൂടെ നമ്മൾ സുരക്ഷിതരായി. നമ്മുടെ രാജ്യത്തിന് ഒരു നിലനിൽപ്പ്, അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ നിന്നൊരു പ്രതിരോധം, രോഗത്തിൽ നിന്നൊരു പ്രതിരോധം, കുടുംബപരമായ പരാജയങ്ങളിൽ നിന്നൊരു പ്രതിരോധം, തൊഴിൽപരമായിട്ടുള്ള പരാജയങ്ങളിൽ നിന്നൊരു പ്രതിരോധം, എന്തിലെല്ലാം നമ്മൾ ഇടപെടുന്നു അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ ഒരു പ്രതിരോധം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല ഹവ്വാനിൻ കഫൂർ. തീർച്ചയായും മഹാവഞ്ചകനെയും നന്ദി കെട്ടവനെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ്. തൻ്റെ അമാനത്തുകൾ നിർവഹിക്കാത്ത, അള്ളാഹുവോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകളെ നിർവഹിക്കാത്ത, കിട്ടിയ അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കാത്ത ഒരാളെയും അള്ളാഹു ഇഷ്ടപ്പെടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ ഒരു പ്രതിരോധം നമ്മൾ വിശ്വസിക്കണം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അള്ളാഹു തീരുമാനിച്ചാൽ, അള്ളാഹു പ്രതിരോധിക്കാൻ തീരുമാനിച്ചാൽ നമുക്കെതിരെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരിലേക്ക് തന്നെ തിരിച്ചു പോകും, അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ തിരിച്ചു പോകും, അവനുണ്ടാക്കുന്ന കുതന്ത്രങ്ങൾ അവനെ തന്നെ ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരു യുദ്ധം, ഒരു യാത്രാവേളയിൽ കുറച്ച് മരങ്ങളുള്ളൊരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ മരങ്ങളുടെ ചുവട്ടിലേക്ക് മാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഒറ്റപ്പെട്ടു. അവിടെ മറ്റുള്ള കൂടെയുള്ള ആളുകൾ ശ്രദ്ധ വെത്താത്ത ഒരു സ്ഥലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാനിരുന്നത്. ആ സമയത്ത് ഒരാൾ വന്ന് തൻ്റെ കൈവാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരെ ചൂണ്ടി അദ്ദേഹം ചോദിച്ചില്ലേ, മൻ യംനഉകു മിന്നി, എന്നിൽ നിന്നും താങ്കളെ ആര് പ്രതിരോധിക്കുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയിച്ച് നിൽക്കാതെ പറഞ്ഞു, അല്ലാ എന്ന് പറഞ്ഞപ്പോൾ വാള് അയാൾ നിന്ന് താഴെ വീണു. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന അതേ അവസ്ഥയിലാണ് അയാളുള്ളത്, കാരണം വാള് നബിൻ്റെ കയ്യിലാണ്. അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, നിന്നെ ആര് സംരക്ഷിക്കുന്നു, അയാൾക്ക് ഉത്തരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തു, അത് വേറെ കാര്യം. ഇവിടെ തനിക്കെതിരെ വന്ന ഒന്ന് അതുപോലെ ആ ശത്രുവിലേക്ക് തിരിച്ചു പോവുകയാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു സ്ഥാനത്ത് നിന്നോ അതേ സ്ഥാനത്ത് ശത്രു നിൽക്കുകയാണിപ്പോൾ. ഇങ്ങനത്തെ എത്രയോ സന്ദർഭങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലുണ്ട്, നമുക്കൊക്കെ അനുഭവത്തിലുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മളെന്തിനു ഭയപ്പെടണം സുഹൃത്തുക്കളെ? ഇന്നല്ലാഹ യുദാഫിയോ അനില്ലദീന ആമനു, സത്യവിശ്വാസികളെ അള്ളാഹു പ്രതിരോധിക്കും. അതിനാദ്യം വേണ്ടത് എന്താണ്? ഈമാൻ വേണം. എന്താണ് ഈമാൻ? നമ്മളീ കാണുന്ന നമ്മുടെ പണത്തിനപ്പുറം, നമ്മുടെ ചിന്തയ്ക്കപ്പുറം, ആലോചനക്കപ്പുറം, നമ്മുടെ സഹായികൾക്കപ്പുറം നമുക്ക് അപകടങ്ങളുണ്ട്, നമുക്ക് സഹായങ്ങൾ വരാനുണ്ട്. അതല്ലേ ഈമാൻ എന്ന് പറഞ്ഞാൽ? അതുകൊണ്ടല്ലേ രണ്ട് കൈയും ആകാശത്തേക്ക് ഉയരുന്നത്, അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത്? അതുകൊണ്ടല്ലേ ബിസ്മി കൊണ്ട് തുടങ്ങുന്നത്? അതുകൊണ്ടല്ലേ ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നത്? പക്ഷേ ഈ ഒരു മനസ്സില്ലെങ്കിൽ, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക കലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശരരി മാ ഖലഖ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയിൽ നിന്ന് ഒരു ഉപദ്രവവും ഏൽക്കൂല എന്ന് പറഞ്ഞാൽ, ഒരു വിഷജന്തു ഏറ്റ് കടിയേറ്റ് വന്ന വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ നിനക്ക് ഇങ്ങനെ ചൊല്ലിക്കൂടായിരുന്നു, എന്നാൽ നിനക്ക് അങ്ങനത്തെ ഉപദ്രവമൊന്നും വരുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഒരു പ്രാർത്ഥന ചൊല്ലിയതുകൊണ്ട് എങ്ങനെ ഒരു പാമ്പ് തിരിഞ്ഞു പോണത്, അല്ലെങ്കിൽ ഒരു വിഷജന്തു നമ്മളെ സ്പർശിക്കാതിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അതാണ് സുഹൃത്തുക്കളെ യുക്തിവാദം. അപ്പോൾ ഈമാൻ നമുക്കുണ്ടോ, അള്ളാഹു അങ്ങനെ ഇടപെടും, കഴിയും, അവൻ പ്രതിരോധിക്കും എന്ന് വിശ്വസിച്ചാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ ഒരു സംരക്ഷണം നമുക്കുണ്ടായിരിക്കും. ആ ഈമാനാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഈ യുക്തിവാദം നിലനിൽക്കുന്നുവോ എന്ന് നമ്മൾ ഗൗരവപരമായി ചിന്തിക്കണം. അതെങ്ങനെ? ഔദു ബില്ലാഹി മിനശ് ശൈത്താൻ റജീം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പിശാചിൻ്റെ ഉപദ്രവങ്ങൾ നമുക്കില്ലാതാവുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവോട് രക്ഷ ചോദിച്ചാൽ അള്ളാഹു അതിൻ്റെ പ്രതിരോധത്തിൻ്റെ വഴികൾ ഒരുക്കും. ഖുർആൻ്റെ ചില സൂക്തങ്ങൾ ഓതിയാൽ അതുകൊണ്ട് എങ്ങനെയാണ് ചില അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാവുന്നത്, ചില പ്രതിരോധങ്ങൾ നമുക്കുണ്ടാവുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മളും യുക്തിവാദികളാണ്. വിശ്വസിക്കാനും വിശുദ്ധ ഖുർആനും പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അംഗീകരിക്കുവാനും ശരിയായ ഈമാനോടുകൂടെ ജീവിക്കുവാനും ഭക്തിപൂർവ്വം അള്ളാഹുവോട് പ്രാർത്ഥിക്കുവാനും എല്ലാ ആപത്തുകളിൽ നിന്നും പ്രതിരോധിക്കപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.
2: പീസ് റേഡിയോ നേർരേഖ സമാപിക്കുന്നു.
3: നമുക്ക് മധുരം ഖുർആൻ ഒന്ന് കേട്ടിട്ട് വരാം.

0: മാഷാല്ലാ, മധുരം ഖുർആനാണ് നാം കേട്ടത്. മിഷാരി റാഷിദ ലഫാസിയാണ് ഇന്നത്തെ കാര്യ. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയുടെ 155 മുതൽ 156 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടുകഴിഞ്ഞത്.
1: രണ്ടാം അധ്യായം സൂറ അൽ ബഖറയിലെ 155 156 കൂടിയ വചനങ്ങളുടെ വളരെ ആകർഷണീയമായ പാരായണം നമ്മൾ കേട്ടു. അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഒരു സാരാംശവും നമുക്ക് മനസ്സിലാക്കാം. പൊതുവെ ഇന്ന് നമ്മൾ കേട്ട ഈ രണ്ട് വചനങ്ങളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പരീക്ഷണം നൽകുമെന്നാണ്. അത് നൽകുന്ന 3-4 ഇനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത മേഖലകൾ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചത്. അതിലൊന്നാണ് ഭയം. ഭയം കൊണ്ട് പരീക്ഷിക്കാം. അതുപോലെ തന്നെ പട്ടിണി, അതുപോലെ തന്നെ സാമ്പത്തിക മാന്ദ്യം, സാമ്പത്തികമായ ബാലൻസ്. അത് ചില സമയത്ത് നന്നായി സമ്പത്തുള്ള ആളുകൾക്ക് തീരെ സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ മുൻകൂട്ടി തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ദേഹങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കളുടെയും മറ്റും വേണ്ടപ്പെട്ടവരുടെയും ഒക്കെയുള്ള പെട്ടെന്നുള്ള മരണം കൊണ്ടുമൊക്കെ പരീക്ഷണമാകാം. അതുപോലെ തന്നെ കായ്ക്കറികളെ കൊണ്ട്, ഫലവൃക്ഷങ്ങളെ കൊണ്ട്, അതിൻ്റെ പെട്ടെന്നുള്ള നാശങ്ങളെ കൊണ്ടുമൊക്കെ ഒരുപാട് വരുമാനം കാത്തിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടുകൂടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കൃഷി നാശം കൊണ്ടുമൊക്കെ പെട്ടെന്ന് പരീക്ഷണങ്ങൾ ഉണ്ടാകാം. അപ്പോഴൊക്കെ ആ പരീക്ഷണത്തിൽ നൊന്ത് ആത്മഹുതി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അത് റബ്ബിൻ്റെ വിധിയാണെന്നോർത്ത് എൻ്റെ ശക്തിയും കഴിവും ഒന്നുമല്ല, റബ്ബിനാണ് കഴിവുള്ളത് എന്നോർത്ത് ആ റബ്ബിൻ്റെ വിധിയിൽ ക്ഷമിച്ച് ആ റബ്ബിനോട് കൂടുതൽ അടുക്കാനുള്ള സന്ദർഭമായിട്ടാണ് ഇത്തരം ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങളെയും നമ്മൾ സമീപിക്കേണ്ടത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നു. എന്ന് മാത്രവുമല്ല, ഇന്നലേക്കുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള സാഹചര്യങ്ങളും ഉണ്ടാകുമ്പം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിൽ സ്വമേധയാ തികട്ടി വരേണ്ട ഒരു ദിക്ർ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് സംഭവിക്കുമ്പം അവർ പറയും, അവർ ഇപ്രകാരം സ്വയം ഓർമ്മയിൽ തികട്ടിവെന്ന് അവർ അള്ളാഹുവിനെ സ്മരിച്ച് പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. തീർച്ചയായും ഞങ്ങൾ അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങൾ അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നവരുമാണ് എന്ന് സ്വമേധയാ ചുറ്റുവട്ടത്തും മറ്റും സ്വയം ജീവിതത്തിലുമൊക്കെ സംഭവിക്കുന്ന പ്രയാസങ്ങളും ദുരന്തങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മുസീബത്തുകളും സംഭവിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് സ്വമേധയാ ആ റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിൻ്റേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു വാചകമായി, ഒരു ദിക്റായി അള്ളാഹു പഠിപ്പിച്ച ഒരു വാചകമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. അത് മരണസമയത്ത് മാത്രമല്ല, മരണത്തെപ്പറ്റി കേൾക്കുമ്പോൾ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ച ചില ആളുകളുണ്ട്. എന്നാൽ മുസീബത്തുകൾ എന്തും ജീവിതത്തിൽ സംഭവിക്കുമ്പം നമ്മൾ കേൾക്കുമ്പം നമുക്ക് എന്ത് ചെയ്യാം, ആ ദിക്ർ പറയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പൊതുവേ ജീവിതാവസ്ഥയിൽ ഈ പട്ടിണിയും അതുപോലെ തന്നെ ദാരിദ്ര്യവും അതുപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളും കൃഷിനാശവും സാമ്പത്തികമായ ഏറ്റക്കുറച്ചും സംഭവിക്കുമ്പോഴേക്ക് പട്ടേ വിഷാദ രൂപത്തിൽ അല്ലെങ്കിൽ ടെൻഷനായി അമിതമായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ മനസ്സ് സ്റ്റക്കാകുന്ന സാഹചര്യം പൊതുവെ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ദുനിയാവ് എന്ന് പറയുമ്പം ശരിക്കും ഒരു പരീക്ഷണാലയമാണ്. ഈ പരീക്ഷണാലയത്തിൽ അല്ലെങ്കിൽ ഈ പരീക്ഷയിൽ ശരിക്ക് റബ്ബിനെക്കുറിച്ച് ഓർത്ത് റബ്ബിലേക്കടുത്ത് അതിനെ ഓവർകം ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന വ്യക്തിയാരോ ആ നിലക്കുള്ള വിശ്വാസിക്ക് തന്നെയാണ്, ആ നിലക്കുള്ള അള്ളാഹുവിൻ്റെ അടിമക്കാണ് വിജയമെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന രണ്ട് വചനങ്ങൾ കൂടിയാണ് ഈ രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 155 156 വചനങ്ങൾ.
2: പീസ് റേഡിയോ നുറുങ്ങുകളിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ നുറുങ്ങുകളിൽ ഇന്ന് നുബില എം രചിച്ച പ്രിയദർശിനി സൗജന്യയാത്ര ചില യാഥാർത്ഥ്യങ്ങൾ ഈ ലേഖനത്തിന് ശബ്ദം നൽകുകയാണ് അബ്ദുസമദ് കല്ലടിക്കോട്.
3: പ്രിയദർശിനി സൗജന്യയാത്ര ചില യാഥാർത്ഥ്യങ്ങൾ, എഴുത്ത് നുബില എം. കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനത്തിൽ KSRTC ബസ്സുകൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും സാമൂഹിക ക്ഷേമത്തിൻ്റെയും ഭാഗമായി സ്ത്രീകൾക്കായി നടപ്പിലാക്കുന്ന സൗജന്യയാത്രാ പദ്ധതി പ്രിയദർശിനി സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ്. കുറഞ്ഞ വരുമാനക്കാർക്കും ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും വിദ്യാർത്ഥിനികൾക്കും ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ ഈ ആനുകൂല്യത്തിൻ്റെ വശങ്ങൾ പരിശോധിക്കുമ്പോൾ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളും ചർച്ച ചെയ്യേണ്ടതായുണ്ട്. ഇന്ന് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ആവശ്യത്തിന് KSRTC സർവീസുകൾ ലഭ്യമല്ല, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള ബസ്സുകളിൽ യാത്രക്കാരുടെ കടുത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത്. KSRTC സംസ്ഥാനത്താകെ 3125 ഓർഡിനറി ബസ്സുകളാണുള്ളത്. അതിൽ 881 മാത്രമാണ് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിലുള്ളത്. ബാക്കി 2244 ബസ്സുകളും തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലാണ്. തിരുവനന്തപുരം ജില്ലകളിൽ മാത്രം 687 ബസ്സുകളും കൊല്ലത്ത് 415 ബസ്സുകളും സർവീസ് നടത്തുന്നുണ്ട്. തെക്കൻ ജില്ലകൾക്കാണ് ഈ സൗജന്യ യാത്രയുടെ ഗുണഫലം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. സൗജന്യമാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം അടിയന്തര പ്രാധാന്യമില്ലാത്ത യാത്രകൾക്കായി പലരും ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇത് അത്യാവശ്യക്കാരായ യാത്രക്കാരെ പ്രതികൂലമായി ബാധിക്കുന്നു. ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പോലും ഈ സാഹചര്യത്തെക്കുറിച്ച് തുറന്നു പറയേണ്ടിയും വന്നു. ജോലിസ്ഥലങ്ങളിലേക്കും സ്കൂളുകളിലേക്കും സമയം വൈകാതെ എത്തേണ്ടവർ, വയോധികർ, രോഗികൾ തുടങ്ങിയവർക്ക് വലിയ തിരക്ക് കാരണം ബസ്സിൽ കയറാനോ സുരക്ഷിതമായി യാത്ര ചെയ്യാനോ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുന്നു. സൗജന്യം എന്നതിനെ വ്യക്തിഗത സൗകര്യമായി മാത്രം കാണാതെ അർഹരായവർക്ക് അത് തടസ്സമില്ലാതെ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിന്റെ കടമയാണ്. ഇതിന് പ്രധാനമായും വേണ്ടത് പൊതുജനങ്ങളുടെ സ്വയം നിയന്ത്രണവും ഉത്തരവാദിത്തമുള്ള പെരുമാറ്റവുമാണ്. അത്യാവശ്യത്തിനല്ലാത്ത യാത്രകൾ രാവിലെയും വൈകുന്നേരവുമുള്ള ഓഫീസ് സ്കൂൾ സമയങ്ങളിൽ ഒഴിവാക്കുന്നത് തിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. അമിതമായ തിരക്ക് ബസ്സിനുള്ളിലെ യാത്രക്കാരുടെ, പ്രത്യേകിച്ച് ഗർഭിണികളുടെയും കുട്ടികളുടെയുമായി യാത്ര ചെയ്യുന്നവരുടെയും സുരക്ഷിതത്വത്തെ തന്നെ ബാധിക്കുന്നുണ്ട്. പ്രായാധിക്യമുള്ളവർക്കോ ആരോഗ്യപ്രശ്നങ്ങളുള്ളവർക്കോ മുൻഗണന നൽകാനും ആവശ്യമെങ്കിൽ വഴിമാറിക്കൊടുക്കാനും യാത്രക്കാർ തയ്യാറാകണം. ഈ സാഹചര്യത്തെ തരണം ചെയ്യാൻ KSRTCയുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട ഏറ്റവും പ്രധാന നടപടി സർവീസ് വർദ്ധിപ്പിക്കുക എന്നതാണ്. KSRTC ബസ്സുകൾ കുറവുള്ള മലബാർ മേഖലയിൽ കൂടുതൽ ബസ്സുകൾ ലഭ്യമാക്കണം. തിരക്കുള്ള റൂട്ടുകളിൽ അതനുസരിച്ച് സർവീസുകൾ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഏതൊരു സാമൂഹിക ക്ഷേമ പദ്ധതിയുടെയും വിജയം സർക്കാരിൻ്റെ നയങ്ങളിൽ മാത്രമല്ല, അത് ഉപയോഗിക്കുന്ന പൊതുജനങ്ങളുടെ വിവേകപൂർണമായ ഇടപെടലുമാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ആനുകൂല്യങ്ങൾ ആവശ്യക്കാർക്ക് ലഭിക്കുന്നതിൽ ഞാൻ തടസ്സമാകില്ല എന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കണം.
2: ബാർക്കല്ലാഹു ഫീക്. നുബില എം രചിച്ച പ്രിയദർശിനി സൗജന്യ യാത്ര, ചില യാഥാർത്ഥ്യങ്ങൾ, ഈ ലേഖനത്തിൻ്റെ ശബ്ദാവിഷ്കാരമായിരുന്നു. നമ്മൾ കേട്ടത് അബ്ദുസ്സമദ് കല്ലടിക്കൂടാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ, പീസ് റേഡിയോ. 1,000,000+ ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും. കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേസ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ പുരോഗമിക്കുമ്പോൾ ഇപ്പോൾ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന അസ്മാഉൽ ഹുസ്ന എന്ന ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഇന്ന് അൽ ഹബീർ എന്ന അള്ളാഹുവിന്റെ നാമം പരിചയപ്പെടുത്തുകയാണ്. സൂക്ഷ്മജ്ഞാനി എന്ന അർത്ഥം വരുന്ന ഈ പദത്തിന്റെ വിശദീകരണവുമായി അബ്ദുർ റൌഫ് അൽ ഹിക്കമി നമ്മൾക്കൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലദി ഹദാന അലി ഹദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗല അൻ ഹദാനല്ലാഹ് അമ ബഅദ്. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ടമായ നാമങ്ങളാണ് നാം പഠിച്ചു വരുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുന്നതിലൂടെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാകുന്നു എന്നതാണ് തിരിച്ചറിയേണ്ട ഒരു വസ്തുത. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ആഴത്തിലറിയുന്നതോടുകൂടി നമ്മുടെ ഈമാൻ വർദ്ധിക്കും, നമ്മുടെ ഭയഭക്തി വർദ്ധിക്കും, അതുപോലെ തന്നെ രഹസ്യവും പരസ്യവും നന്നാവും. ഇതൊക്കെയാണ് ഈ അസ്മാഉൽ ഹുസ്ന പഠിക്കുന്നതിലൂടെ നാം നേടിയെടുക്കേണ്ട നേട്ടങ്ങളും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇൻഷാ അല്ലാ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ അൽ ഖബീർ എന്ന നാമത്തെയാണ് നാം പഠിക്കുന്നത്. അൽ ഖബീർ എന്ന നാമത്തിൻ്റെ തേട്ടം, അർത്ഥം, അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും നാം പാലിക്കേണ്ടതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നാം പരിചയപ്പെടുന്നത്. ഒന്നാമത്തത്, വിശുദ്ധ ഖുർആനിൽ 45 തവണയാണ് അൽ ഖബീർ എന്ന് അള്ളാഹുവിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്നത് രണ്ട് രൂപത്തിലാണ് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. ഒന്നാമത്തത്, അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്ന നാമം ഒറ്റയ്ക്ക് വന്നിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, വല്ലാഹു ബിമാ തഅമലൂന ഖബീറ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്ന ഖബീറാകുന്നു എന്ന് സുബ്ഹാനഹു വതആലയെക്കുറിച്ച് നമുക്ക് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റു ചില നാമങ്ങളോടുകൂടി ചേർന്ന് അള്ളാഹുവിൻ്റെ അൽ ഖബീർ എന്ന നാമം വന്നിട്ടുണ്ട്. ആലിമുൽ ഗൈബി വശഹാദ വഹുവൽ ഹക്കീമുൽ ഖബീർ, ഹക്കീമായ ഖബീറായ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹക്കീം എന്ന നാമത്തോടുകൂടി ചേർത്ത് ഖബീർ എന്ന നാമത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹു മറ്റു ചില നാമങ്ങളിലൂടെ അൽ ലത്തീഫുൽ ഖബീർ പോലെയുള്ള നാമങ്ങളിൽ അള്ളാഹു അൽ ഖബീറാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന 45 തവണ അള്ളാഹുവിൻ്റെ ഈ നാമങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ എന്താണ് അൽ ഖബീർ എന്ന നാമത്തിൻ്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൂക്ഷ്മജ്ഞാനം, അത് അങ്ങേയറ്റം അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാകുന്നു എന്ന് കൃത്യമായി, ഒന്നുപോലും അവൻ്റെ അറിവിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നില്ല, ഒളിഞ്ഞു നിൽക്കുന്നില്ല എന്നതാണ് അൽ ഖബീർ എന്ന നാമത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സൂക്ഷ്മമായി അറിയുകയും ആ അറിവിൽ ഒന്നും തന്നെ മറയാതെ മാറി നിൽക്കാതെ മങ്ങാതെ നിലനിൽക്കുന്നു എന്നതാണ്. അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് ഒന്നും മറന്നു പോവുകയില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അറിയുന്നതെല്ലാം എന്നും ഓർമ്മ നിൽക്കണമെന്നില്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയും. എത്ര സൂക്ഷ്മമായതും എത്ര ഇരുട്ടിലുള്ളതും എത്ര മറഞ്ഞു നിൽക്കുന്നതും എത്ര ഒളിപ്പിച്ചു വച്ചതും അള്ളാഹു അറിയും. ആ അറിവിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒന്നും മറന്നുപോവുകയില്ല, മങ്ങിപ്പോവുകയില്ല, മാഞ്ഞു പോവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ, അന്നേ ദിവസം അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീറാണ്. ഏതാ ദിവസം? വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ഈ ആയത്തിൻ്റെ തൊട്ടുമുമ്പ് രണ്ട് വചനങ്ങൾ നമുക്ക് സൂചിപ്പിച്ചിരുന്നത്, അഫല യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ, ഖബറിൽ നിന്ന് പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾക്കറിഞ്ഞില്ലേ, നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചിട്ട് അള്ളാഹു പറയാണ്, വഹുസ്സുല മാ ഫിസ് സുദൂർ, നെഞ്ചകങ്ങൾക്കുള്ളത് അത് പുറത്തേക്ക് കൊണ്ടുവരുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അൽ ഖബീറാണ്. നിങ്ങൾ മറച്ചു വച്ചതും തെളിമയാർന്ന് ചെയ്തതും അതുപോലെ തന്നെ ആരും അറിയാതെ ചെയ്തതും ഇതെല്ലാം അൽ ഖബീറായ അള്ളാഹു അറിയുന്നു എന്നതാണ്. ആ അന്ത്യനാളിനെ അങ്ങനെ അൽ ഖബീർ എന്ന അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള കാരണമെന്തെന്നറിയോ? മനുഷ്യരും സൃഷ്ടി എല്ലാ സൃഷ്ടികളും ആ ദിവസത്തിൽ പേടിച്ച് വിരണ്ടു നിൽക്കുന്ന ദിവസമാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം, ഒരാളും ഉപകരിക്കാത്ത ദിവസം, ആ ദിവസം ഭയങ്കരമായ സംഭവങ്ങൾ സംഭവിക്കുന്ന, ആരും ആർക്കും തുണയില്ലാത്ത, ആരും ആർക്കും സഹായം നൽകാത്ത, ആരും ആരെയും തിരിഞ്ഞു നോൽക്കാത്ത ആ ദിവസത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നവനാണ്. എത്ര വലിയ സംഭവ വികാസങ്ങൾ ഈ ലോകത്തുണ്ടായാലും ശരി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും മറഞ്ഞതായിട്ടില്ല, ഒന്നും മാഞ്ഞതായിട്ടില്ല, ഒന്നും അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് മാറി നിൽക്കുന്നതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ ദിവസം പറഞ്ഞത്, ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ, അന്നേ ദിവസത്തിൽ നിങ്ങളുടെ റബ്ബ്, നമ്മുടെ റബ്ബ് അവൻ എല്ലാം അറിയുന്നവനാണ്, രഹസ്യങ്ങളും പരസ്യങ്ങളും അറിഞ്ഞവനാണ്, അറിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. യൗമ തുബില സറായിർ, രഹസ്യങ്ങളെ പുറത്താക്കുന്ന പരസ്യമാക്കുന്ന ദിവസമാകുന്നു അന്നത്തെ ദിവസം എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ എല്ലാം അറിയുന്നവനും പൂർണ്ണമായി അറിയുന്നവനും, ദൃശ്യമെന്നില്ല, അദൃശ്യമെന്നില്ല, രഹസ്യമെന്നില്ല, പരസ്യമെന്നില്ല, ആകാശത്തിലേതും ഭൂമിയിലേതും എന്ന വ്യത്യാസങ്ങളൊന്നുമില്ലാതെ, അതുപോലെ കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ ഭാവിയിലുള്ളതോ ഗൈബായതോ അദൃശ്യമായതോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാം അറിയുന്നവൻ അവൻ അൽ ഖബീറാകുന്നു. അള്ളാഹു സൂക്ഷ്മജ്ഞാനിയാണ്, എല്ലാം അറിയുന്നവൻ, സൂക്ഷ്മമായി അറിയുന്നവൻ. ഓരോ അണു പോലും അറിയുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എന്നത് നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ നമ്മുടെ ഈ ജീവിതയാത്രയിൽ മരണാനന്തരം ആ റബ്ബിൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന ദിവസം, ആ ദിവസത്തിൽ നമ്മുടെ ഹൃദയം വിശുദ്ധിയാകും. അങ്ങനെ അള്ളാഹുന് അൽ ഖബീറാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ജീവിതം രഹസ്യവും പരസ്യവും നന്നാകുന്നത്. അൽ ഖബീറായ അള്ളാഹുവിനെ തിരിച്ചറിയുന്നിടത്താണ് നമുക്കൊന്നും ഒളിപ്പിച്ചു വെക്കാൻ സാധ്യമല്ല എന്നും അള്ളാഹു സുബ്ഹാനഹു വതാല സൂക്ഷ്മമായി നമ്മളാരും കാണാതെ അറിയാതെ ചെയ്ത പ്രവർത്തനങ്ങൾ, പറഞ്ഞ പ്രവർത്തനങ്ങൾ, ആലോചിച്ച പ്രവർത്തനങ്ങൾ എല്ലാത്തിനെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് അൽ ഖബീർ എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഹൃദയം വിശുദ്ധമാകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തിയത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് പേടിച്ച് ജീവിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. വലഖദ് ജിഅ്തുമൂന ഫുറാദ, കാരണം എന്തെന്നറിയോ, അന്നത്തെ ദിവസം എന്നുള്ളത് ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കായിരിക്കും വരുന്നത്. വകുല്ലുഹും ആതീഹി യൗമൽ ഖിയാമത്തി ഫർദ, അന്നെല്ലാവരും ഒറ്റയ്ക്കായിരിക്കും ഉണ്ടാവുക, ആരും സഹായിക്കാനുണ്ടാവില്ല. എല്ലാവരും തൻ്റെ കർമ്മങ്ങളുമായി കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒറ്റയ്ക്കൊറ്റയ്ക്കായി വരുന്ന ആ ഒരു പരലോകത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് അൽ ഖബീറായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നാണ് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാ, അൽ ഖബീറായ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കൂവെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തി. അന്നത്തെ പ്രത്യേകത എന്താ? അന്നത്തെ പ്രത്യേകതയെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ബൽ ബദാലഹും മാക്കാനു യുഖ്ഫൂന മിൻ ഖബിൽ, മുമ്പ് ഒളിപ്പിച്ചു വച്ചതെല്ലാം, രഹസ്യമാക്കി ഗോപ്യമാക്കി വച്ചതെല്ലാം അന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പ്രകടമാക്കുന്ന, വെളിവാക്കുന്ന ദിവസമാണ്. നാം ചെയ്ത കർമ്മങ്ങൾ ഇങ്ങനെ സ്ക്രീനിൽ കാണുന്ന ഒരു രംഗം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ രഹസ്യമായി ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ചെയ്ത കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന ദിവസം, എല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ദിവസത്തിൽ എല്ലാവരും നോക്കി നിൽക്കെ നമ്മുടെ കർമ്മങ്ങൾ സ്ക്രീനിൽ കാണുന്ന അവസ്ഥ എന്തായിരിക്കും അന്നത്തെ അവസ്ഥ? അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് പേടിച്ചുകൊണ്ട് ജീവിക്കൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല അള്ളാഹുവിൽ നിന്ന് ഒരു വൃത്താന്തത്തെയും മറച്ചു വയ്ക്കാനോ ഒളിച്ചു വയ്ക്കാനോ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യൗമ ഇദിൻ യവദ്ദുല്ലദീന കഫറു വഅസൗ റസൂല ലൗ തുസവ്വാ ബിഹിമുൽ അർദ് വലാ യക്തുമൂന അല്ലാഹ ഹദീസ. കാഫിരീങ്ങൾ വിചാരിക്കും, ഏ ഒന്നുകൂടി മണ്ണിട്ട് മൂടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്ന അവസ്ഥ ഉണ്ടാവും പരലോകം കാണുമ്പോൾ. പക്ഷേ അള്ളാഹു പറയാണ് വലാ യക്തുമൂന അല്ലാഹ ഹദീസ, അള്ളാഹുവിൽ നിന്ന് ഒന്നും തന്നെ മറച്ചു വെക്കാൻ സാധ്യമല്ല, അത്രയും സൂക്ഷ്മജ്ഞാനിയാകുന്നു അൽ ഖബീറായ അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല വീണ്ടും പറഞ്ഞത് യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തോ സന്താനങ്ങളോ ഉപകരിക്കാത്ത ആ ദിവസം, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, ഹൃദയം ശുദ്ധീകരിച്ചു കൊണ്ടുള്ള അവസ്ഥയിൽ റബ്ബിനെ കണ്ടുമുട്ടിയാൽ അവനാകുന്നു വിജയം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ആരാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഹാദാ യൗമു യൻഫഉ സ്വാദിഖീന സിദ്ഖുഹും, അവരുടെ സത്യസന്ധത അവർക്ക് ഉപകാരപ്പെടുന്ന ദിവസം. ആ സത്യസന്ധത എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അത് ഹൃദയത്തിൽ നിന്നാണ്. കപടതയുണ്ടാകാൻ പാടില്ല, കാപട്യം ഉണ്ടാകാൻ പാടില്ല, ഹൃദയത്തിലൊന്നും പുറമെ മറ്റൊന്നും കാണിച്ചുകൊണ്ട് ജീവിക്കാൻ പാടില്ല. അങ്ങനെ ഹൃദയത്തെ പരിശുദ്ധപ്പെടുത്തിയ ആളുകൾക്കാണ് നാളെ പരലോകത്ത് വിജയം എന്നത് നമുക്ക് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകുന്നു. കാരണം ഹൃദയത്തിനുള്ളിലുള്ളതുപോലും അറിയുന്നവൻ അൽ ഖബീറായ അള്ളാഹുവാണ്. വമാ തുഖ്ഫി സുദൂർ, ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നത് പോലും അള്ളാഹു അറിയുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, സഹോദരന്മാരെ, സഹോദരിമാരെ, അൽ ഖബീറായ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ രഹസ്യ ജീവിതം നന്നാകുന്നത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നാലെ ആയിഷ റളിയല്ലാഹു അൻഹ പോവുകയാണ്. ആ സംഭവം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരുമിച്ച് കിടക്കുന്ന ദിവസം, അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയെന്ന് വിചാരിച്ച് എണീറ്റ് പുറത്തേക്ക് പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉറങ്ങിയിട്ടില്ല, എണീറ്റ് പ്രവാചകൻ്റെ പിന്നാലെ പോയി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നോക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖിയിലേക്കായിരുന്നു പോയത്. അവിടെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, മൂന്ന് പ്രാവശ്യം കൈ ഉയർത്തി താഴ്ത്തി പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് അവിടെ പ്രാർത്ഥിക്കുകയും തിരിച്ചു നടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു

നീ അൽ ലത്തീഫുൽ ഖബീർ, ഒന്നുകിൽ നീ എനിക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ അൽ ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പറഞ്ഞു തരും എന്നാണ് അത്രയും സൂക്ഷ്മമായ ആ സംഭവത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് അറിയിച്ചു തരും എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് സംഭവം പറഞ്ഞു കൊടുക്കുമ്പോൾ, അള്ളാഹുവിനെ കുറിച്ച് സൂചിപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലെ നിങ്ങളാണ് എൻ്റെ ഉമ്മയും ഉപ്പയും എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുകയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് അറിയണം, അതിനുവേണ്ടി പിന്നാലെ കൂടിയതാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ട ആ കറുത്ത വസ്ത്രം ധരിച്ചാണ് നീയായിരുന്നു അല്ലേ എന്ന് തിരിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുമ്പോൾ നഅം അതെ എന്ന് പറയാൻ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ആ സംഭവത്തെ വിവരിച്ചു കൊടുക്കുന്നു. ഞാൻ ഈ ഒരു ചരിത്രം ഇവിടെ കൊണ്ടുവരാൻ കാരണം, അവിടെ ആയിഷ റളിയല്ലാഹു അൻഹ മറച്ചു വച്ചിട്ടും പറയാതിരുന്നിട്ടും അവിടെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തി അൽ ലത്തീഫായ അൽ ഖബീറായ അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തരും അല്ലെങ്കിൽ അറിയിച്ചു തരും എന്ന് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയില്ല, മനുഷ്യർക്ക് മുമ്പിൽ മറച്ചു വെക്കാൻ സാധിച്ചെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ മറച്ചു വെക്കാൻ ഒരാൾക്കും സാധ്യമല്ല എന്നാണ് ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്, അല യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, അള്ളാഹു അൽ ലത്തീഫാണ് അൽ ഖബീറാണ് എന്നിരിക്കെ ആ അള്ളാഹുവിൻ്റെ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനം അള്ളാഹുവിന് മറയുകയോ ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു അറിയും ആ ഖൽക്കിൻ്റെ, അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് കൃത്യമായി അറിയുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ അൽ ഖബീറാണ്, രഹസ്യമായതും പരസ്യമായതും ഗോപ്യമാക്കി വച്ചതും മറച്ചു വച്ചതും എല്ലാം അറിയുന്നവനാണ് അൽ ഖബീറായ അള്ളാഹു സുബ്ഹാനഹു വതാല. ഒരു സംഭവം, ഒരു ചരിത്ര സംഭവം നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരികയാണ്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലാനുള്ള ഗൂഢ ചർച്ച രണ്ടുപേർ മാത്രം, ഖുറൈശി ഗോത്രമോ മറ്റാരും അറിയാതെ വെറും രണ്ടുപേർ, സൊഫ്വാനുബിന് ഉമയ്യയും ഉമയർ ബിന് വഹബും എന്ന് പറയുന്ന രണ്ട് ഇസ്ലാമിൻ്റെ അന്നത്തെ ശത്രുക്കൾ അവിടെ ഗൂഢമായ ചർച്ച നടത്തുകയാണ്. അപ്പോൾ ഉമയർ ബിന് വഹബ് പറയുകയാണ്, എനിക്കെൻ്റെ കുടുംബത്തെ നോക്കണം, എനിക്ക് കുറേ കടങ്ങളുണ്ട്, ഞാൻ അവൻ ആ മുഹമ്മദിനെ കൊല്ലാൻ പോയാൽ ഇതൊക്കെ ആര് ചെയ്യുമെന്ന് പറയുമ്പോൾ സൊഫ്വാനുബിന് ഉമയ്യ അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ആ ഗൂഢമായ ആരുമറിയാത്ത രണ്ട് പേർ മാത്രം ചർച്ച ചെയ്ത ആ സംഭവം, അവസാനം ഉമയർ ബിന് വഹബ് നേരെ മദീനയിലേക്കെത്തി, മദീന പള്ളിയുടെ മുമ്പിലെത്തിയപ്പോൾ മർലൻഹു വാളൂരിയിട്ടെടുത്ത് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പ്രവാചകൻ വിട്ടേക്കാൻ പറയുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, എന്തിനാണ് ഉമയർ താങ്കൾ വന്നത്? ഉമയർ പറയുകയാണ്, ഞാൻ എൻ്റെ മകൻ്റെ വിഷയത്തിൽ സംസാരിക്കാൻ വന്നതാണെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ഉമയർ താങ്കൾ സത്യം പറയണം, താങ്കൾ സത്യം പറയണം എന്ന് പറയുമ്പോൾ ഉമയർ വീണ്ടും പറയണം, ഇല്ല ഞാൻ സത്യമാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തലേ ദിവസം രാത്രി നടന്ന ഗൂഢമായ ചർച്ച 450 കിലോമീറ്ററുകൾക്കപ്പുറം മക്കത്ത് നടന്ന ആ ഗൂഢമായ രണ്ടുപേർ മാത്രം അറിഞ്ഞ, മൂന്നാമത്തെ ഒരാൾ അറിയാത്ത ആ ഗൂഢമായ ചർച്ചയെക്കുറിച്ച് ഉമയറിനോട് തിരിച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല ജിബ്രിൽ അലൈഹിസ്സലാം വഴി അൽ ഖബീറായ അള്ളാഹു പ്രവാചകൻ എത്തിച്ചു കൊടുക്കുകയാണ് ആ ഗൂഢമായ ചർച്ചയെ. ആരുമറിയാതെ ഇരുട്ടത്ത് രണ്ടുപേർ മാത്രം ചെയ്ത ചർച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 450 കിലോമീറ്ററുകൾക്കപ്പുറം ഇരുന്ന് ആ അള്ളാഹു സുബ്ഹാനഹു വതാല ആ സംഭവത്തെ അറിയിച്ചു കൊടുക്കുമ്പോൾ, ഈ ഒരു സംഭവം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അൽ ഖബീറായ അള്ളാഹു ഗൂഢമായതുപോലും ഒളിച്ചു വച്ചതും മറച്ചു വച്ചതും അതുപോലെ തന്നെ രഹസ്യമാക്കി വച്ചതും എല്ലാം അറിയുമെന്നാണ് ഈ ഒരു ചരിത്ര സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറയാണ്, അല്ലാഹു ഹാഇലു ബൈനക് വബൈന ദാലിക്, നിനക്കും ആ സംഭവത്തിനുമിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാം അറിഞ്ഞവനായിക്കൊണ്ടുണ്ട് എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതാലയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നന്മകളും തിന്മകളും എല്ലാം അറിയുന്നവൻ, നമ്മുടെ നന്മകൾ മാത്രമല്ല നമ്മുടെ തിന്മകളും അള്ളാഹു സുബ്ഹാനഹു വതാല അറിയുന്നുവെന്നാണ്. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും എത്ര മൈന്യൂട്ടാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വതാല അറിയുന്നു എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കൂ, അല്ലാഹു ഖബീറാൻ, നിങ്ങൾ എന്തെന്നാണോ പ്രവർത്തിക്കുന്നത് അത് കൃത്യമായി അറിയുന്നവൻ അല്ലാഹു ആണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ അല്ലാഹു ഖബീറാണെന്ന് പഠിക്കുമ്പോൾ അവൻ സൂക്ഷ്മജ്ഞാനിയാണ്, രഹസ്യമായതും പരസ്യമായതും ഒളിച്ചു വച്ചതും
അതുപോലെ തന്നെ രഹസ്യമാക്കിയതും ഗൂഢമാക്കിയതും ആരുമറിയാതെ ചെയ്തതും ഒറ്റയ്ക്ക് ചെയ്തതും

0: മനസ്സിൽ ചിന്തിച്ചതുപോലും അറിയുന്നവനായ സൂക്ഷ്മജ്ഞാനിയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല എന്ന് തിരിച്ചറിയണം. ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും അള്ളാഹുവിനെ മറച്ചുവെക്കാൻ സാധ്യമല്ല എന്നും രഹസ്യമായി ചെയ്യുന്ന തിന്മകൾ പോലും അള്ളാഹു അറിയുമെന്നും ആ വിഷയത്തിൽ അള്ളാഹു നാളെ പാരത്രിക ലോകത്ത് നമ്മെ പിടികൂടുമെന്നുമുള്ള തിരിച്ചറിവാണ് അള്ളാഹു അൽ ഖബീറാണ് എന്ന് നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളെന്ന് തിരിച്ചറിയുക. അള്ളാഹു സുബ്ഹാനഹു വതാല അങ്ങനെ അൽ ഖബീറായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന അൽ ഖബീർ അഥവാ സൂക്ഷ്മജ്ഞാനി അള്ളാഹുവിൻ്റെ നാമം വിശദീകരിച്ചുകൊണ്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് അബ്ദുർ റൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോയിലിനി ഐ ടി ജാലകം. കണക്ഷൻ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം? അവതരണം അബ്ദുൽ അഹദ് ചുങ്കത്തറ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, ഐ ടി ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വേർസ് മൈ ട്രെയിൻ എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു ട്രെയിൻ സ്റ്റേഷൻ അടിസ്ഥാനത്തിൽ എങ്ങനെ സെർച്ച് ചെയ്യാം, ട്രെയിനിൻ്റെ നമ്പർ വെച്ച് എങ്ങനെ സെർച്ച് ചെയ്യാം, ലൈവായി എങ്ങനെ സെർച്ച് ചെയ്യാം, അലാറം ആപ്ലിക്കേഷൻ, അലാറം എങ്ങനെ വെക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഇനി നമ്മൾ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് കണക്ഷൻ ട്രെയിനുകളുടെ പ്രശ്നം. നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഡയറക്റ്റ് ട്രെയിനില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ട്രെയിനില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് വേറെ ട്രെയിനിലേക്ക് പോകുന്നു. ആ ൊരു സമയത്ത് പലപ്പോഴും ഒരു ട്രെയിൻ വൈകി പോകുന്നത് കൊണ്ട് നമുക്ക് മറ്റേ അടുത്ത ട്രെയിൻ കിട്ടാതെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിനുള്ളൊരു പരിഹാരം കൂടി നമ്മളെ ഈ ഒരു വേരസ്മൈ ട്രെയിനിലുണ്ട്. ആ ഒരു കാര്യം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ വേരസ്മൈ ട്രെയിൻ എന്നുള്ള ആപ്ലിക്കേഷൻ എടുക്കുന്നു. നമ്മൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിനുകളുടെ സമയം നോക്കുന്നു. അതിനുശേഷം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകളുടെ സമയം നോക്കുന്നു. അപ്പോൾ ആദ്യമായി നമ്മൾ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്കുള്ള ട്രെയിനുകൾ നോക്കുമ്പോൾ രാവിലെ 5:30 ഉള്ള ട്രെയിന് 7:05 ഷൊർണൂർ എത്തുന്നുണ്ട്. ഈ ട്രെയിന് പോയാൽ നമുക്ക് 7:05 ഷൊർണൂർ എത്താം. അതേസമയം ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ നമ്മൾ നോക്കുമ്പോൾ ഷൊർണൂരിൽ നിന്നുള്ള തിരുവനന്തപുരം സെൻട്രലിലേക്കുള്ള ജനശതാബ്ദി എക്സ്പ്രസ് 7:35 എത്തുന്നുണ്ട്. 7:05 നിലമ്പൂരിൽ നിന്നുള്ള ട്രെയിന് ഷൊർണൂർ എത്തുന്നു. കൃത്യം 1.5 മണിക്കൂറിന് ശേഷം 7:35 ഷൊർണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുണ്ട്. ഇത് എല്ലാ ദിവസവുമില്ല, ആഴ്ചയിൽ 5 ദിവസമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധ്യത പരിശോധിക്കുകയാണ്. ഈ ട്രെയിന് ഷൊർണൂരിൽ നിലമ്പൂരിൽ നിന്ന് ഷൊർണൂർ എത്തി 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് കയറാൻ സാധിക്കുമോ എന്ന് നമ്മൾ ആദ്യമായി പരിശോധന നടത്താം. അപ്പോൾ അതിന് ഉദാഹരണമായിക്കൊണ്ട് നമ്മൾ ഈ ഒരു 7:35 തന്നെ ഈ ട്രെയിൻ എടുക്കാറുണ്ടോ എന്ന് നോക്കാൻ നമ്മൾ ആ ജനശതാബ്ദിയുടെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ടുഡേ എന്നുള്ള ഭാഗത്ത് നോക്കുമ്പോൾ 7:30 ട്രെയിന് 7:44 ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ മുൻ ദിവസങ്ങളിലേത് കൂടി നമ്മൾ നോക്കുക. ഏകദേശം ഒരാഴ്ചയുടേത് നമ്മൾ നോക്കുന്ന നന്നായിരിക്കും. യെസ്റ്റർഡേ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇന്നലെ 7:36 എടുത്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ ദിവസം നോക്കുമ്പോൾ ആ ഡേറ്റിന് ട്രെയിനില്ല. ഇനി അതിൻ്റെ മുമ്പത്തെ ഡേറ്റ് നമ്മൾ നോക്കുന്നു. ആ ഡേറ്റിന് നോക്കുമ്പോൾ 7:38 എത്തിയിട്ടുണ്ട്. വീണ്ടും കലണ്ടറിൽ നമ്മൾ നോക്കുന്നു, ആ ദിവസം 7:33. വീണ്ടും നമ്മൾ കലണ്ടറിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് 7:30 ട്രെയിന് 7:35 5 മിനിറ്റിനുള്ളിലൊക്കെ പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും. നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസം, ആ ദിവസം ഇപ്പോൾ നമ്മൾ ഇന്ന് ആണ് ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഇപ്പോൾ ചൊവ്വാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ കലണ്ടറിലെ ചൊവ്വാഴ്ചകൾ, 2-3 ചൊവ്വാഴ്ചകൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. കാരണം വീക്കിലി ട്രെയിനുകൾ വരാറുണ്ട്. വീക്കിലി ട്രെയിനുകൾ വരുമ്പോൾ ചില ട്രെയിനുകൾ പിടിച്ചിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കലണ്ടറിലുള്ള മറ്റു ചൊവ്വാഴ്ചകൾ കൂടി നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ചൊവ്വാഴ്ചകളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 7:34 അതേപോലെ തന്നെ ഇവിടെ 7:43 വീണ്ടും നമ്മൾ നോക്കുന്നു. ഇങ്ങനെ കുറച്ച് ദിവസത്തെ ട്രെയിനുകൾ നമ്മൾ ഒന്ന് നോക്കുന്നു, 7:29 എത്തിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ജനശതാബ്ദി എന്നുള്ള ട്രെയിൻ കൃത്യസമയത്ത് തന്നെ പുറപ്പെടുന്നുണ്ട്. ഇനി നമ്മൾ നിലമ്പൂരിൽ നിന്നും ഷൊർണൂർ എത്തുന്ന ടൈം നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഈ ട്രെയിൻ കൃത്യമായ സമയത്ത് എത്തുന്നുണ്ടോ? ഇതൊരു ഡെയിലി ട്രെയിനാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അത് എടുത്തു 6:59 എത്തിയിട്ടുണ്ട്. ഇന്നലത്തെ നോക്കുമ്പോൾ 6:56 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുന്നത്തെ ദിവസം 6:55 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പത്തെ ദിവസങ്ങൾ അങ്ങനെ നോക്കുന്നു, ഒരു ദിവസം 8 മണിക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ദിവസം ഏതാണ് എന്ന് നമ്മൾ നോക്കും. ഇപ്പോൾ നമ്മൾ ഇന്നാണ് ചൊവ്വാഴ്ചയാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ ചൊവ്വാഴ്ചകൾ ഒന്നുകൂടി നോക്കുകയാണ്. 28 7:03 എത്തിയിട്ടുണ്ട്. വീണ്ടും ചൊവ്വാഴ്ച 21 7:02 എത്തിയിട്ടുണ്ട്. വീണ്ടും നോക്കുന്നു, 14-ാം തീയതി 6:51 എത്തിയിട്ടുണ്ട്. അതിൻ്റെ മുമ്പുള്ള ആഴ്ചകൾ ഒക്കെ നോക്കുമ്പോൾ വളരെ അപൂർവമായ ദിവസങ്ങളിൽ മാത്രമേ ഈ ട്രെയിന് ലേറ്റായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ട്രെയിന്, നമ്മൾ 7:05 എത്തുന്ന ട്രെയിന് 7:05 തന്നെ എത്തുന്നുണ്ട്. മറ്റേ ട്രെയിന് ഒരു 7:30 പുറപ്പെടുന്ന ട്രെയിന് 7:35 വരെയൊക്കെ വൈകാറുണ്ട്. കൃത്യമായി 1/2 മണിക്കൂർ സമയം നമുക്ക് ലഭിക്കുന്നു നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ യാത്ര ചെയ്യുന്ന ആ ദിവസങ്ങളിൽ, ചൊവ്വാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ചകളിലെ പാറ്റേൺ ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം വേറെ ട്രെയിനുകൾ വരുമ്പോൾ വൈകാനുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് നമുക്ക് ആ ട്രെയിൻ കണക്ഷൻ ട്രെയിനുകൾ പോകാൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. പി സി റേഡിയോയുടെ IT ചാലകത്തിൻ്റെ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
0: ജസാക്കല്ലാഹു ഖൈറ. പീസ് റേഡിയോ IT ചാലകം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ട്രെയിനുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷനാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ കണക്ഷൻ ട്രെയിനുകൾ എങ്ങനെ കണ്ടെത്താം എന്നാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് അബ്ദുൽ അഹദ് ചുങ്കത്തറ.
2: കഴിഞ്ഞ ദിവസം ഞാൻ FB ഒരു വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ പേജിൽ പോയാൽ നിങ്ങൾക്കത് കാണാം. എൻ്റെ നാട്ടിൽ ലൊഹറുസല കഴിഞ്ഞൊരു ക്ലാസ് ഇങ്ങനെ നടക്കുന്നതിനിടക്ക് എൻ്റെ അടുത്ത സുഹൃത്ത്, നിങ്ങൾക്കൊക്കെ സുപരിചിതനായ സുബൈർ സലഫി, വളരെ സർപ്രൈസിംഗ് ആയിട്ട് അങ്ങോട്ട് കയറി വന്നു. ഞാൻ പള്ളിയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വന്നതായിരുന്നു. അപ്പം അദ്ദേഹം പീസ് റേഡിയോ കുറച്ച് ക്യാഷുമായിട്ടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട അടുത്തൊരു ബന്ധു, അവരുടെ മരണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിസിറ്റ്. അപ്പോൾ ഈ സ്ത്രീ ജീവിതത്തിൽ വളരെ വൈകി കല്യാണം നടന്ന ഒരാളാണ്. അങ്ങനെ ചില മനുഷ്യരുണ്ടാകും നമ്മുടെയൊക്കെ ഇടയിൽ. ഇത്തിരി നീളം കുറഞ്ഞു പോയതുകൊണ്ട്, കളറ് അല്പം ഇല്ലാതെയായതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ വിവാഹം നോക്കാൻ കുടുംബത്തിൽ അങ്ങനെ നോക്കാനൊന്നും ആരും ഇല്ലാതെ പോയതുകൊണ്ട്, ഒരു ഇത്താത്തയെ കെട്ടിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒക്കെ വിവാഹങ്ങൾ വൈകിപ്പോയ ആളുകളുണ്ടാകും. അവരെ ഒന്നുകൂടി ചേർത്ത് പിടിക്കാനും അവരുടെ വേദനകളിലേക്കൊന്ന് ചേർന്ന് നിൽക്കാനൊക്കെ പറ്റുന്ന ആരെങ്കിലുമൊക്കെ അയൽപ്പക്കത്തും വീട്ടിലും കുടുംബത്തിലൊക്കെ വേണം. അവർക്കൊന്ന് കരയാനും അവർക്കൊന്ന് മനസ്സ് തുറക്കാനുമൊക്കെ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം. അത് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ധർമ്മങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ സ്ത്രീ ഏറെ വൈകി വിവാഹം കഴിച്ച ഒരാളാണ്. പക്ഷേ ആ വിവാഹവും പരാജയമായിരുന്നു. പിന്നീട് പിന്നെയും പിന്നെയും കുറേ കഴിഞ്ഞതിന് ശേഷം ഭാര്യ മരണപ്പെട്ടപ്പോൾ കുറച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ അവരെ ജീവിതത്തിലേക്ക് കൂട്ടി. ആ മനുഷ്യൻ ആ സ്ത്രീയെ നോക്കിയതിനെക്കുറിച്ച് സുബൈറിനോട് പറഞ്ഞപ്പോൾ ഒരു വേള എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ചേർത്ത് പിടിച്ചു തൻ്റെ ജീവിതത്തിൽ. ഈ വയസ്സാങ്കാലത്ത് തൻ്റെ കൂടെ കൂടിയ ആ സഹോദരിയോട് വലിയ അലിവും കനിവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ, എടി ഞാൻ മരിച്ചാൽ നിനക്ക് വിഷമാകാൻ പാടില്ല, ഒരിക്കലും നീ പ്രയാസപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഞാനായിരിക്കും ആദ്യം മരിക്കുക എന്ന് വിചാരിച്ച്. പക്ഷേ തൻ്റെ ഭാര്യയാണ് ആദ്യം മരിച്ചത്. ആ സ്ത്രീ മരണപ്പെട്ടുപോയി. അള്ളാഹുവിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയിപ്പോൾ ആ ബെഡ്റൂമിൽ അങ്ങനെ തനിച്ച് ഉറങ്ങുന്ന, തനിച്ച് ജീവിക്കുന്ന ആ മനുഷ്യനുണ്ട്. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഈ ശബ്ദം കേൾക്കുന്നുമുണ്ടാകാം. അള്ളാഹു അദ്ദേഹത്തിന് മനക്കരുത്തിന് കൊടുക്കട്ടെ. നിങ്ങൾക്ക് മക്കളുണ്ട്, നിങ്ങളുടെ മക്കളാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ വാപ്പയുടെ കാര്യത്തിൽ അവരത്രയും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും അവരുടെ ഒരു സ്നേഹത്തിൻ്റെ തണലിൽ നിങ്ങൾ സജീവം മുന്നോട്ട് പോട്ടെ. ഇനി ആ ഖബറിൽ ഉറങ്ങുന്ന ആ സഹോദരി, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. അപ്പോൾ അവരുടെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുടുംബങ്ങൾ ആലോചിച്ചത്, അവരെ ഖബറിൻ്റെ അടുത്ത് പോയി അവർക്ക് പ്രാർത്ഥിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ, നമുക്ക് ഈ സ്വർണം ജാരിയായൊരു നന്മയിലേക്ക് കൊടുക്കാം. ശരി, ആ ജാരിയായ നന്മയിലേക്ക് അവർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് പീസ് റേഡിയോയിലേക്ക് എത്തുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ മനസ്സറിഞ്ഞ് ഈ പെരുന്നാൾ ദിവസവും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണം. ഇനി പെരുന്നാൾ അല്ലാത്തൊരു ദിവസമാണ് എൻ്റെ ശബ്ദം കേൾക്കുന്നതെങ്കിൽ, ഇതൊരു പെരുന്നാളിലേക്ക് വേണ്ടി മാത്രം പറഞ്ഞതല്ല. തീർച്ചയായും നമ്മളെല്ലാവരും ആ ഒരു സ്ത്രീയെ അവരുടെ ഖബറിലെ സുഖങ്ങൾക്ക് വേണ്ടി, ആ മനുഷ്യൻ്റെ അവർക്ക് രണ്ടുപേർക്കും സ്വർഗത്തിൽ ഒത്തുകൂടാൻ വേണ്ടി, നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ വേണ്ടി ഈ ഒരു കാര്യം അവരുടെ ജീവിതത്തിൽ എന്നെന്നും നിലനിൽക്കുന്ന നന്മയിലേക്ക് നമുക്ക് ആ ക്യാഷ്, ആ സ്വർണം നിക്ഷേപിക്കാമെന്ന് തീരുമാനിച്ചവർക്ക് വേണ്ടിയൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. നമുക്കും ഒരു സ്വകാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, അതിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പ്രിയ ശ്രോതാക്കൾ, തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്തുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1448 ജമാദുൽ ഖുറ 28-ാം തീയതി 2026 ഒക്ടോബർ 9-ാം തീയതി മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു മആലി ഷെയ്ഖ് അൽ ഉസ്താദ് ഡോക്ടർ അബ്ദുറഹ്മാൻ അസ്സുദൈസ് ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുത്ബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. സൂക്ഷ്മതാബോധം നിലനിർത്തുന്നവർക്ക് എപ്പോഴും രക്ഷ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. അള്ളാഹു പറഞ്ഞു, വിശ്വാസികളെ, നിങ്ങൾ സൂക്ഷിച്ച് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. നല്ല നേരച്ചൊവ്വയുള്ള വാക്കുകൾ പറയുക. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു നന്നാക്കിത്തരും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. വമൻ യുതഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവരാരോ അവർക്കാണ് ഏറ്റവും വലിയ വിജയമുള്ളത്. സഹോദരങ്ങളെ, ഈ ഒരു സമൂഹം പ്രത്യേകമാകുന്നത് ഏറ്റവും പ്രധാനമായിട്ടും മനുഷ്യൻ്റെ സ്വഭാവ രൂപീകരണങ്ങളിൽ, അതുപോലെ സാമൂഹ്യ ബന്ധങ്ങളിൽ, അവൻ്റെ ദീനിനെ, ഇസ്ലാം മതത്തിനെ പ്രാവർത്തികമാക്കുക എന്നതുകൊണ്ടാണ്. മുസ്ലിങ്ങളുടെ പ്രത്യേകത അതാണ്. മാനവിക മൂല്യങ്ങളെ നിലനിർത്തുക എന്നതാണ് മുസ്ലിങ്ങൾ മറ്റു സമൂഹങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കേണ്ട അടിസ്ഥാന ഘടകം. അത് കേവലം ഒരു വിശ്വാസത്തിലെ വേർതിരിവോ അല്ലെങ്കിൽ ആരാധനാകർമ്മങ്ങളിലെ വേർതിരിവോ മാത്രമല്ല, നേരമറിച്ച് ജീവിതത്തിനെ നിഖിലവും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വവും സംസ്കാരവുമാണ് ഇസ്ലാം എന്നത്. ആ സംസ്കാരത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതിൻ്റെ നിയമ വിശേഷണങ്ങൾ നമ്മൾ പഠിക്കണം. മനുഷ്യബന്ധങ്ങളിലും ഇടപാടുകളിലും എല്ലാ വ്യക്തിജീവിതത്തിലും ആ മതത്തിൻ്റെ സവിശേഷത, ഗുണങ്ങൾ നാം ജീവിതത്തിൽ പഠിച്ചുൾക്കൊള്ളണം. ഈ കാലഘട്ടത്തെ നാം പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ കാലഘട്ടം സാങ്കേതികവിദ്യയുടെ കാലഘട്ടമാണ്. എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളെയും വാഴുന്നത് സാങ്കേതികവിദ്യയാണ്. ഈ സാങ്കേതികവിദ്യ എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ ഒരനുഗ്രഹമാണ്. സാങ്കേതികവിദ്യയില്ലാത്ത ഒരു മേഖലയും ഇന്നില്ല. എല്ലാ കുടിലിലും കൊട്ടാരത്തിലും യാത്രയിലും താമസത്തിലും ജീവിതത്തിൻ്റെ മൊത്തം സന്ദർഭങ്ങളിലൊക്കെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹം തന്നെയാണ്. അത് അനുഗ്രഹമാക്കി നമ്മൾ മാറ്റണം. നമ്മൾ അള്ളാഹുവിന് നന്ദി ചെയ്യണം അത്ര വലിയൊരു സൗകര്യം അള്ളാഹു ഒരുക്കി തന്നതിൽ. വാക്കിൽ കൂടി മാത്രം പോരാ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടിയും നമ്മളതിനു വേണ്ടി നന്ദി ചെയ്യേണ്ടതുണ്ട്. സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുമ്പോൾ നാം തിരിച്ചറിയണം. യഅലമു ഖായിനത്തൽ അഴുൻ വമാ തുഖ്ഫി സുദൂർ. കണ്ണുകൾ കട്ടുനോക്കുന്നതും ഹൃദയം മറച്ചുവെക്കുന്നതും അള്ളാഹു അറിയുന്നുണ്ട്. ആ ഒരു അള്ളാഹുവാണ് ഈ അനുഗ്രഹം നമുക്കൊരുക്കി തന്നത് എന്ന കാര്യം നമ്മളൊരിക്കലും മറന്നു പോകരുത്. വിജയമാണ് പ്രധാനം. മര്യാദയില്ലാത്ത ജീവിതം വിജയത്തിന് തടസ്സമാണ്. അതുകൊണ്ട് നാം മനസ്സിലാക്കുക, സാങ്കേതിക വിദ്യകളെ നേരച്ചൊവ്വയുള്ള കാര്യത്തിനു വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മത കാര്യങ്ങൾക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എല്ലാം തന്നെ സാങ്കേതിക വിദ്യ മനുഷ്യനെ സംസ്കരിക്കുന്നതായിരിക്കണം, നമ്മളെ മലിനീകരിക്കുന്നതായി കൂട, നമ്മളെ മലിനപ്പെടുത്തരുത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ നികൃഷ്ടന്മാരുടെ ആയുധമായി മാറിയിരിക്കുകയാണ്. സാധാരണക്കാരൻ ആ കെണിയിൽ കുടുങ്ങിയിരിക്കുകയാണ്. അനാവശ്യമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ ജനങ്ങളെപ്പറ്റി ജനങ്ങളുടെ മേൽ ആരോപിച്ച് അങ്ങനെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന സമൂഹത്തിനെയും കുടുംബത്തിനെയും വ്യക്തിയെയും നശിപ്പിക്കാനുള്ള വജ്രായുധമായി മാറിയിരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ. എന്നാലോ അതിൻ്റെ ഗുണങ്ങളെ ആളുകൾ തിരിച്ചറിയുന്നില്ല അധിക കാര്യത്തിലും. സഹോദരങ്ങളെ, നമുക്ക് സാങ്കേതിക വിദ്യയെ ഒരു ശോഭിക്കുന്ന സൂര്യനാക്കി മാറ്റാം. നാം അതിനെ ദുരുപയോഗപ്പെടുത്തിയാൽ നമ്മളെയെല്ലാം കരിച്ചു കളയുന്ന തീയായും അത് മാറും. അത് വലിയ ആയുധമാണ്, മൂർച്ചയുള്ള ആയുധമാണ്. അത് മഴയാണ്, തണുപ്പാണ്, അതല്ലെങ്കിൽ നാശമാണ്, അപകടകരമായ കാര്യങ്ങളാണ്. എല്ലാ അർത്ഥത്തിലും താക്കീതാണ്, സന്തോഷവാർത്തയാണ്. എല്ലാ വിരുദ്ധവശങ്ങളും സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ റിദ്വാനില്ലാ ലാ യുൽഖി ലഹ ബാലൻ യർഫഉഹു അല്ലാഹു ബിഹാ ദർജാത്ത് വഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമത്തി മിൻ സുഖത്തില്ലാ ലാ യുൽഖി ലഹ ബാലൻ യഹ്വി ബിഹാ ഫീ ജഹന്നം. ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസാണ്. അതിൻ്റെ ആശയം ഇതാണ്, മനുഷ്യൻ വളരെ നിസ്സാരമായി തോന്നുന്ന ഒരു വാക്കുകൊണ്ട് മനുഷ്യനെ അല്ലാഹു തആല എത്രയോ ഉന്നതിയിലേക്ക് ഉയർത്തും. എന്നാൽ നാം നിസ്സാരമാണെന്ന് ഗണിക്കുന്ന ഒരു വാക്ക് നമ്മളെ ഏറ്റവും താഴ്ന്നവരിൽ താഴ്ന്നവനാക്കി നരകത്തിൻ്റെ അവകാശിയാക്കി മാറ്റുകയും ചെയ്യും. സാങ്കേതിക വിദ്യ നമ്മുടെ നാവാണ്, നമ്മുടെ പേനയാണ്, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഓരോ ചലനങ്ങളുമാണ്. മായിൽ ഫിലുമിൻ കൗലിൻ ഇല്ലാലദൈഹി റഖീബുൻ അതീദ്, ഒരു വാക്ക് പോലും നമുക്കുച്ചരിക്കാൻ കഴിയുന്നില്ല, റഖീബും അതീദും മലക്കുകൾ അതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാവണം. സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുമ്പോൾ കമ്പ്യൂട്ടർ അടക്കമുള്ള ഈ സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിൻ്റെ ക്ലിപ്പുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ, തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ, മറ്റുള്ളവരെ അനാവശ്യമായി അനുകരിച്ച് പരിഹസിക്കുന്ന കാര്യത്തിൽ, വ്യക്തികളെ അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ എല്ലാം സാങ്കേതിക വിദ്യ കൊണ്ട് നമുക്കൊരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അതൊക്കെ നാശത്തിൻ്റെ കാരണമായിത്തീരും. അതിൽ വ്യാജമുണ്ട്, വ്യാജമായ കാര്യങ്ങളുണ്ട്, അക്രമങ്ങളുണ്ട്, വലിയ വലിയ മഹാമാരകമായ മനുഷ്യൻ്റെ അഭിമാനത്തെയും മനുഷ്യൻ്റെ സമ്പത്തിനെയും ഒരു രാജ്യത്തിൻ്റെ സമാധാന ഘടനയെയും നശിപ്പിക്കുന്ന പല ഘടകങ്ങളും സാങ്കേതിക വിദ്യയിലുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് മനുഷ്യനെ തകർത്താം, അതിന് നാം ഉപയോഗപ്പെടുത്തരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മാഇശറ മൻ അസ്ലമ ബിലിസാനിഹി വലം യുഫ്ളിൽ ഈമാനു ഇലാ ഖൽബിഹി. നാവുകൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുന്ന സമൂഹമേ, മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈമാൻ യഥാർത്ഥമായ വിശ്വാസം കയറിച്ചെല്ലാത്ത ആളുകളെ, ലാത്തു ഉദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കരുത്. ഒലാത്തു അയ്യറൂഹും, അവർക്ക് നിങ്ങൾ അപമാനമുണ്ടാക്കരുത്. ഒലാത്തത്തബ്യു അവറാത്തിഹിം, അവരുടെ വൈകല്യങ്ങൾ ചൊയിഞ്ഞന്വേഷിച്ച് അത് പുറത്തിട്ടെടുക്കാൻ ശ്രമിക്കരുത്. കാരണം മറ്റുള്ളവൻ്റെ വൈകല്യങ്ങൾ ചൊയിഞ്ഞന്വേഷിക്കുന്നവനെ അവൻ്റെ വൈകല്യങ്ങൾ അല്ലാഹു തആല പരലോകത്ത് വെളിച്ചത്ത് കൊണ്ടുവരും. അവൻ അതല്ലെങ്കിൽ അവൻ വീട്ടിൻ്റെ ഉള്ളിൽ വാതിലടച്ചിരുന്നാലും അല്ലാഹു തആല അത് പുറത്തു കൊണ്ടുവരും. സഹോദരങ്ങളെ, ഇന്ന് സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തുന്നത് വ്യക്തികളെ, സമൂഹത്തെ, രാജ്യങ്ങളെ അപമാനപ്പെടുത്താനും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ മോശമാക്കാനുമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കഅബയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, എന്തൊരു മഹത്തരമാണ് ഈ ഭവനം, വിശുദ്ധ ഭവനം, ഇതിൻ്റെ എത്രത്തോളം വിശുദ്ധിയാണ്. സഹോദരങ്ങളെ, ആ കഅബയുടെ വിശുദ്ധിയേക്കാളും വലിയതാണ് ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ അഭിമാനം എന്ന് നാം തിരിച്ചറിയണം. സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയ ഈ അനുഗ്രഹം. അത് സമൂഹത്തിൽ നാശമുണ്ടാക്കാൻ കാരണമാകരുത്. ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ കാരണമാകരുത്. വ്യക്തികളെ ആവട്ടെ രാജ്യത്തിനെ ആവട്ടെ ജനങ്ങളുടെ മുമ്പിൽ അപമാനിതനാക്കാനും ജനങ്ങളുടെ മുമ്പിൽ ആ രാജ്യത്തെപ്പറ്റി ആ സമൂഹത്തെപ്പറ്റി വ്യക്തിയെപ്പറ്റി മോശമായി ചിത്രീകരിക്കാനും അത് മുഖേന നാശത്തിന് വഴിവെക്കാനും സാങ്കേതികവിദ്യയെ ഉപയോഗപ്പെടുത്തുന്നത് നാം സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. സാങ്കേതികവിദ്യയിൽ കൂടി മറ്റുള്ള സമൂഹത്തെയും ജനങ്ങളെയും മറ്റു രാജ്യങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്നത് കണ്ടാൽ അല്ലെങ്കിൽ കേട്ടാൽ നാം അതിനെ വിഴുങ്ങുകയല്ല വേണ്ടത്. നാം അതിൻ്റെ നിജസ്ഥിതികൾ മനസ്സിലാക്കിയെടുക്കണം. അള്ളാഹു തആല അതാണ് പറഞ്ഞത്, വിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, ഒരു വാർത്തയുമായി ഒരു ദുർമാർഗി നിങ്ങളുടെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ ആ വാർത്തയുടെ സത്യാവസ്ഥ നിങ്ങൾ കൃത്യമായും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുക. അതല്ലെങ്കിലോ അൻ തുസീബു ഖൗമം ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഒരു സമൂഹം അറിവില്ലായ്മയിൽപ്പെട്ട് അപകടത്തിലായിപ്പോകും. അവസാനം അതിൻ്റെ പേരിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടല്ലാതെ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി പ്രചരിപ്പിക്കപ്പെടുന്ന അപവാദങ്ങളും അനാവശ്യങ്ങളും നമ്മളാരും വിശ്വസിച്ച് പോകരുത്. അള്ളാഹു തന്നെ പറഞ്ഞൊരു വചനം കാണാം, ഇരു തലക്കൗനഹു ബി അൽസിനത്തിക്കും വതഖൂലൂന ബി അഫ്വാഹിക്കും മാലൈസലക്കും ബിഹി ഇൽമുൻ വതഹ്സബൂനഹു ഹയ്യനൻ വഹുവ ഇൻദല്ലാഹി അലീം. നിങ്ങൾ നിങ്ങളുടെ നാവുകൊണ്ട് അതിങ്ങനെ നാവിൽ കൂടി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഏറ്റുപറയുകയാണ്, നിങ്ങൾ കേട്ടത് ഏറ്റുപറയുകയാണ്, അത് മറ്റൊരു നാവിലെത്തുന്നു, ആ നാവുകളത് ഏറ്റുപറയുന്നു. അങ്ങനെ തിന്മ അനാവശ്യമായ കാര്യങ്ങൾ നാവുകളിൽ കൂടി സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നു. ഒത്തക്കൂലൂ നബി അഫ്വാഹിക്കും മാലൈസലക്കും ബിഹി ഇൽമുൻ, നിങ്ങൾക്കറിവില്ലാത്ത കൃത്യമായ നിശ്ചയമില്ലാത്ത കാര്യത്തെപ്പറ്റിയാണ് നിങ്ങൾ വാകൊണ്ട് പറയുന്നത്. അതോ വഹുവ ഇൻദല്ലാ വതഹ്സബൂനഹു ഹയ്യന, അതൊരു ചെറിയ കാര്യമാണ്, നിസ്സാരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നും. വഹുവ ഇൻദല്ലാഹി അലീം, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ മഹത്തായ ഒരു മഹാ അപരാധമാണ് നിങ്ങൾ ചെയ്യുന്നത്. അറിവില്ലാത്ത കാര്യങ്ങൾ നാവിൽ കൂടി ഏറ്റുപറഞ്ഞ് സമൂഹത്തിൽ ഒരു തിന്മ പ്രചരിപ്പിക്കുക എന്നത് വലിയ തെറ്റാണ് എന്നാണ് ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്നത്. കഫാബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കേട്ടതൊക്കെ പറയുക എന്നത് മാത്രം മതി ഒരാൾക്ക് കളവ് പറഞ്ഞവനായി തീരാൻ, അത് മതി. അതുകൊണ്ട് സഹോദരങ്ങളെ, കേട്ടതൊക്കെ വിശ്വസിക്കാതിരിക്കുക, നമ്മൾ ചീത്തയായ കാര്യങ്ങൾ ആരെപ്പറ്റിയും പ്രചരിപ്പിക്കാതിരിക്കുക, ഇതാണ് ഈ സാങ്കേതിക വിദ്യകൾ വളർന്ന് അതുകൊണ്ട് എന്തും ചെയ്യാവുന്ന ഈ കാലഘട്ടത്തിൽ നാം സൂക്ഷ്മത പുലർത്താനുള്ളത്, അവയെ പ്രയോജനപ്പെടുത്തുമ്പോൾ നാം സൂക്ഷിക്കാനുള്ളത്. ഇസ്ലാമിക ശരീഅത്ത് മനുഷ്യനെ ഒന്നിപ്പിക്കാനുള്ളതാണ്, ഭിന്നിപ്പിക്കാനുള്ളതല്ല. വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അള്ളാഹുവിൻ്റെ പാശം നിങ്ങൾ ഒന്നിച്ച് മുറുകെ പിടിക്കുക, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത് എന്നാണ് അള്ളാഹു തആല പറയുന്നത്. എന്നാൽ ഈ വചനം മനസ്സിലാക്കിയിട്ട് പോലും സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൽ വീഡിയോ ക്ലിപ്പുകളും അതുപോലെയുള്ള വാർത്തകളും മനുഷ്യനെ ഭയപ്പെടുത്തുന്ന, മനുഷ്യന്മാരെ അപകീർത്തിപ്പെടുത്തുന്ന, മനുഷ്യന്മാരുടെ മേൽ അപരാധം പറഞ്ഞു വരുത്തുന്ന, ചില രാജ്യങ്ങളെപ്പറ്റി അപരാധം പറഞ്ഞു വരുത്തുന്ന ഈ സമ്പ്രദായങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നത് നാം തിരിച്ചറിയുകയും അതിനെ തടയുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യണമെന്നതാണ് ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ രാഷ്ട്രങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹൂത്തി വിഭാഗം ഖൈബയുടെ നേരെ അക്രമം നടത്തുകയും ഒരു സമൂഹത്തിൻ്റെ സമാധാന ജീവിതം തകർക്കുകയും ചെയ്യുന്നത് അപരാധങ്ങൾ പടച്ചുവിട്ടുകൊണ്ടാണ്. സാങ്കേതിക വിദ്യയുടെ ശക്തികളിൽ കൂടി സമൂഹത്തിലേക്ക് ഇല്ലാത്ത അപരാധങ്ങളും അനാവശ്യമായ തെറ്റുകളും പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് മറുപടി പറയേണ്ട കാര്യങ്ങളാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദീനിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ആ സേവനത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു രാജ്യത്തിൻ്റെ നാശം, ഒരു സമൂഹത്തിൻ്റെ നാശം, ഇതൊന്നും ഒരിക്കലും അഭികാമ്യമല്ലെന്ന് മാത്രമല്ല വലിയ വലിയ അപരാധമാണ് എന്നുകൂടി നാം തിരിച്ചറിയണം. എല്ലാ വഞ്ചകന്മാരെയും നാം മനസ്സിലാക്കുക തന്നെ വേണം. അതിക്രമികളെ നാം വേറെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് സമാധാനത്തിനു വേണ്ടി നാം ജീവിക്കണം. അതിനുവേണ്ടി നാം ആഗ്രഹിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ ഈ സാങ്കേതിക വിദ്യകൾ അത് ഏത് തരത്തിലായിരുന്നാലും അതിനെ നന്മക്കും ഐക്യത്തിനും സമാധാനത്തിനും സമൂഹത്തിൽ ഗുണകരമായ ഒരുപാട് മേഖലകളെ സൃഷ്ടിച്ചെടുക്കാനും ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.
4: മാഷാഅല്ലാ ബാരക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുതുബയുടെ മലയാള വിവർത്തനം നിർവഹിച്ചുകൊണ്ട് ഇതുവരെ നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെ ഉണ്ടായിരുന്നത് പ്രമുഖ ഖുർആൻ വിവർത്തകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
6: 13 വർഷം മുൻപ് നാട്ടിലേക്ക് മടങ്ങിയ മലയാളി ജോലിക്കാരൻ ഓരോ മാസവും മുടങ്ങാതെ പണമയക്കുന്ന ഒരു മാൻ പൌരനെ പരിചയപ്പെടാം. തളിപ്പറമ്പ് സ്വദേശി കരുണാകരനെ തേടി എല്ലാ മാസവും ഈ പണമെത്തും. പഴയ തൊഴിലുടമയായ ഡോക്ടർ സാലിം അബ്ദുള്ള അൽ ഹർമിയാണ് പഴയ തൊഴിലാളിയോടുള്ള സ്നേഹം ഉലയാതെ കാത്തു സൂക്ഷിക്കുന്നത്.
7: എം വി കരുണാകരൻ എന്ന ഈ തളിപ്പറമ്പ് സ്വദേശി ഒമാനിലെ ജോലി നിർത്തി നാട്ടിലെത്തിയിട്ട് 13 കൊല്ലം കഴിഞ്ഞു. ആരോഗ്യ മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറായിരുന്ന ഡോക്ടർ സാലിം അബ്ദുള്ള സാലിം അൽ ഹർമിയുടെ വീട്ടിലായിരുന്നു 27 കൊല്ലം ജോലി. ജീവിത സാഹചര്യങ്ങൾ കാരണം നാട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്റെ വരുമാനം നിന്നുപോകുമെന്ന ആശങ്ക കരുണാകരന് ഉണ്ടായിരുന്നു. പെൻഷനോ മറ്റോ ഇല്ലല്ലോ എന്നും ആധി. എന്നാൽ നാട്ടിലേക്ക് പോകുമ്പോൾ സ്വന്തമായി എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ ഒരു തുക കയ്യിൽ കൊടുത്താണ് ഡോക്ടർ സാലിം അബ്ദുള്ള കരുണാകരനെ യാത്രയാക്കിയത്. അവിടെ തീർന്നില്ല ആ ബന്ധം.
8: അടുത്ത മാസം മുതൽ 4000, 5000 എന്ന് പറഞ്ഞിട്ട് ഇയാളച്ചു കൊണ്ടേ നിന്നു. അത് 10000 വരെ തന്നിട്ടുണ്ട്. ഇത് ഒരിക്കലും ഒരു ലോകത്ത് വീടും കിട്ടിയിട്ടുണ്ടാവില്ല, അത് ഉറപ്പാണ്. നമുക്കൊരു ഒരു സഹോദരൻ വന്നിട്ടുണ്ടാവില്ല, ജ്യേഷ്ഠ സഹോദരൻ അല്ല അച്ഛൻ, ആ ഒരു ബന്ധം ഞങ്ങളായാലും ഇല്ല.
7: മക്കളുടെ വിവാഹത്തിനും ഡോക്ടർ സാലിം അബ്ദുള്ളയുടെ സഹായമെത്തി. മലയാളികളോട് പൊതുവിലും കുടുംബത്തിലെ അടുത്തയാളായിരുന്ന കരുണാകരനോട് പ്രത്യേകിച്ചും വലിയ സ്നേഹവും ആദരവുമാണ് ഡോക്ടർ സാലിം അബ്ദുള്ളയുടെ കുടുംബത്തിന്.
9: So that is why I like him, my family like him. We will send 15,000. Yani give this people 6 balance, use it.
7: കേരളം സന്ദർശിക്കണമെന്ന് ഡോക്ടർ സാലിം അബ്ദുള്ളയ്ക്കും പഴയ ഒമാനി വീട്ടിൽ ഒന്നുകൂടി പോകണമെന്ന് കരുണാകരനും ആഗ്രഹമുണ്ട്. ശമ്പളവും പെൻഷനും വരെ മുടങ്ങുന്ന കാലത്ത് സ്നേഹബന്ധത്തിന്റെ പോക്കറ്റ് മണി ഇന്നും മുടങ്ങിയിട്ടില്ല.
10: സഹൽ, അപ്പോ നമ്മൾ കേട്ട ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ചില തൊഴിൽ ബന്ധങ്ങൾ എന്നുള്ളതായിരുന്നു ഇന്നത്തെ ആ ചിന്തയുടെ വിഷയം. അപ്പോൾ കരുണാകരൻ, സാലിം അബ്ദുള്ള ഇങ്ങനെ രണ്ട് ആളുകളുമായിട്ടുള്ള, ഒരാൾ തൊഴിലാളിയാണ്, മറ്റൊരാൾ മുതലാളിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഗാഢതയാണ് ഇന്നത്തെ ഒരു സംസാരത്തിലുണ്ടായിരുന്നത്.
11: ചില തൊഴിൽ ബന്ധങ്ങൾ എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചെറിയൊരു വാർത്താ ഭാഗമാണ് കേട്ടതെന്ന് തോന്നുന്നു.
10: അതെ അതെ അതെ, ഒരു വാർത്തയുടെ ഭാഗമാണ് കേട്ടത്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് പോലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്ത ജോലിയുടെ കൂലി പൂർണ്ണമായിട്ടും കൊടുക്കാതെ തൊഴിലാളികളെ പറ്റിക്കുന്ന മുതലാളിമാരുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കൂ, ജോലിയൊക്കെ നിർത്തി അവിടെ നിന്ന് പോന്ന് 13 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു തൻ്റെ ഒരു കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന് 4000 മുതൽ 10000 വരെ മാസം മാസം അയച്ചു കൊടുക്കുന്നതാണ് കരുണാകരൻ പറഞ്ഞ ആ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ എത്രത്തോളം ആയിരിക്കും അത്തരത്തിലുള്ള ആളുകളുടെ ഒരു നല്ല മനസ്സ് എന്നുള്ളത് കൂടി നമുക്കൊരു ചിന്തിക്കേണ്ട വിഷയമാണ്.
11: ശരിക്കും ഒരാൾ ആത്മാർത്ഥമായി തൊഴിലെടുത്ത് ആ വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് കൂലി കൊടുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു സംഭവം. ഒരിക്കലും ഒരു തൊഴിലാളിയെ ഇടങ്ങാറാക്കാൻ, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വളരെ സംതൃപ്തിയോടുകൂടി അദ്ദേഹം ആ മുതലാളിയുടെ അടുത്തുനിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് എപ്പോഴും ഉണ്ടാകേണ്ടത്.
10: യഥാർത്ഥത്തിൽ അയാൾ ജോലി നിർത്തി പോന്നു കഴിഞ്ഞാൽ പിന്നെ മുതലാളിക്ക് വലിയ ബാധ്യതകളൊന്നുമില്ല.
11: അതെ അതെ അതെ,
10: മുതലാളി പിന്നെ അദ്ദേഹത്തെ നോക്കേണ്ട കാര്യമോ അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ ഇതിന്റെയൊക്കെ പിറകിലുള്ള ഒരു പ്രചോദനം അത് തീർച്ചയായിട്ടും പരലോകമായിരിക്കില്ലേ?
11: അതെ അതെ, തീർച്ചയായിട്ടും, യാതൊരു സംശയവുമില്ല.
10: അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളും പല ആളുകളും തൊഴിലാളികളായിരിക്കാം, അതോടൊപ്പം തന്നെ നമ്മൾക്ക് കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കാം. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠനാർഹമാണ്, ചിന്താർഹമാണ്. നമുക്കും ഇതുപോലെയുള്ള അവസരങ്ങൾ, നമ്മുടെ സാമ്പത്തികമായി ഭദ്രതയുള്ള ആളുകളാണെങ്കിൽ പാവപ്പെട്ട നമ്മുടെ തൊഴിലാളികൾക്ക് ഇതുപോലെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് പരലോകത്ത് വലിയ ഒരു പുണ്യമായിരിക്കും എന്ന് ഒരാശയം കൂടിയാണ് നമുക്കിതിൽ നിന്ന് കിട്ടുന്നത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിന് പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
12: أعوذ بالله من الشيطان الرجيم.

0: പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ യുഗചരിതം പ്രോഗ്രാമിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത്. ഹുസൈൻ സലഫി രചന നിർവഹിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിലെ ഭാഗം 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന പേരുകളിൽ ദ്വയാർത്ഥം പാടില്ല എന്ന ഭാഗം അവതരിപ്പിക്കുന്നത് സിദ്ദീഖ് സലാഹി, നിലമ്പൂർ.
1: പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രവാചക ചരിത്രത്തിന്റെ പുതിയ ഒരു അധ്യായമാണ് നമ്മൾ കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന പേരുകളിൽ ദ്വയാർത്ഥം പാടില്ല. പലപ്പോഴും പലരും ചിലരെ ദ്വയാർത്ഥം വരുന്ന പേരുകളിൽ വിളിക്കാറുണ്ട്. ആ പേരിൽ രണ്ടർത്ഥം കാണാം. ഒന്ന് സൽഗുണത്തെയും മറ്റൊന്ന് ചീത്ത ഗുണത്തെയും അത് അറിയിക്കും. ഇത്തരം പ്രയോഗത്തിലൂടെ സഹോദരങ്ങളെ അവഹേളിക്കുന്നത് വിശ്വാസിക്ക് ഭൂഷണമല്ലെന്നത് പറയേണ്ടതില്ലല്ലോ. ഇത്തരം സ്വഭാവങ്ങൾ വർജിക്കപ്പെടേണ്ടതാണ്. ദ്വയാർത്ഥം വരുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുന്ന രീതി ഖുർആൻ വിലക്കിയിട്ടുണ്ട്. യഹൂദികളിൽ നബിയെ ചീത്തഗുണവും സൽഗുണവും സൂചിപ്പിക്കുന്ന രൂപത്തിലുള്ള ദ്വയാർത്ഥം പ്രയോഗിച്ച് അവിടുത്തെ വിളിക്കാറുണ്ടായിരുന്നു. നബിയോട് സലാം പറയുന്ന രൂപത്തിൽ പോലും അവർ കൃത്രിമത്വം കാണിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും കാരുണ്യവും ഉണ്ടാകട്ടെ എന്നാണല്ലോ ഇസ്ലാമിന്റെ അഭിസംബോധനാ രീതി. എന്നാൽ യഹൂദികൾ അവിടത്തെ അവഹേളിച്ച് പെട്ടെന്ന് തിരിയാത്ത രൂപത്തിൽ ചെറിയ കൃത്രിമം കാണിച്ചായിരുന്നു നബിയോട് സലാം പറഞ്ഞിരുന്നത്. അസ്സാമു അലൈക്കും, നിനക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് നാശമുണ്ടാകട്ടെ എന്നർത്ഥം വരുന്ന രൂപത്തിൽ ലാമ് ഒഴിവാക്കിയിട്ടായിരുന്നു ജൂതന്മാർ നബി അഭിസംബോധന നടത്തിയിരുന്നത്. അള്ളാഹു അവരിൽ ശാപം ഇറക്കട്ടെ, പെട്ടെന്ന് ഒരാൾ കേൾക്കുമ്പോൾ അതിലെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ യഹൂദി നബിയെ അവഹേളിക്കുകയാണ് ഇതിലൂടെ ചെയ്തിരുന്നത്. നിഷ്കളങ്കനായ മുത്ത് നബിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിനെപ്പറ്റിയുള്ള വിവരം അറിയിച്ചുകൊടുത്തു. അവർ അപ്രകാരം പറയുമ്പോൾ തിരിച്ച് അവരോട് വഅലൈക്കും, നിങ്ങൾക്കും നാശമുണ്ടാകട്ടെ എന്ന് പറയാൻ അള്ളാഹു കൽപ്പിച്ചു. ഇത്തരം തരികിട പ്രവൃത്തികൾ കൊണ്ടൊന്നും നബിയെ തോൽപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. താൽക്കാലിക സുഖം ലഭിക്കുക എന്നതിലുപരിയായി യാതൊന്നും അവർക്കത് മുഖേന നേടാൻ സാധിച്ചിരുന്നില്ല. ഞാൻ മുഹമ്മദിനെ എന്തോ എന്ന് ചെയ്തു എന്ന് സ്വയം നിർവൃതി ലഭിക്കത്തക്ക രൂപത്തിലുള്ള ഒരു കേവല ആശ്വാസം മാത്രമേ അവർക്ക് ലഭിച്ചിട്ടുള്ളൂ. ഇതുപോലെ അവർ മറ്റൊരു കുരുട്ട് ബുദ്ധി കൂടി കാട്ടിയിരുന്നു. വിശ്വാസികളാൽ നിറഞ്ഞു നിൽക്കുന്ന നബിയുടെ സദസ്സ്, അതിൽ ഒറ്റയും തെറ്റയുമായി ജൂതൻ അവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാകും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് ദീനിനെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വല്ല സംശയവും അവർക്കുണ്ടായാൽ സ്വഹാബത്ത് എഴുന്നേറ്റ് നിന്ന് റായിന, നബിയെ ഞങ്ങളെക്കൂടി പരിഗണിച്ചാലും എന്നു പറയും. അഥവാ മനസ്സിലായിട്ടില്ലാത്ത കാര്യങ്ങൾ അവരെക്കൂടി പരിഗണിച്ച് ഒന്നുകൂടെ ആവർത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് സഹാബികൾ നബിയോട് ആവശ്യപ്പെടുന്നത്. സഹാബിമാർ അറിവിനെ സ്നേഹിച്ചവരായിരുന്നു. ദീനിന്റെ കാര്യം വ്യക്തതയോടെ ഗ്രഹിക്കാനും പഠിക്കാനും അവർ അത്യുത്സാഹം കാണിച്ചവരായിരുന്നു. അതിനാലാണ് നബിയുടെ സദസ്സിൽ വെച്ച് തന്നെ, റായിന യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളെയും പരിഗണിച്ചാലും എന്നവർ പറയുന്നത്. പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങൾ സംശയം ബാക്കിയാക്കി സദസ്സ് വിട്ടുപോകുന്നതിനേക്കാൾ ഗുണകരം ആ സംശയം തീർന്നു പോകലാണല്ലോ. അവർ അപ്രകാരം ചെയ്യുന്നവരായിരുന്നു. സഹാബിമാർ റായിനായ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലേ, ഞങ്ങളെ പരിഗണിച്ചാലും എന്ന് പറയുന്നത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് നാം മനസ്സിലാക്കിയല്ലോ. യഹൂദിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സദസ്സുകളിൽ ഇതേ പ്രകാരം റായിന എന്നു പറയും. കുരുട്ടും കുതന്ത്രവുമല്ലേ യഹൂദിക്ക് എന്നും ശീലമുള്ളൂ. അവൻ ഇങ്ങനെ വിളിക്കുന്നതിന്റെ ഉദ്ദേശം മറ്റൊന്നാണ്. നബിയെ പരിഹസിച്ചുകൊണ്ട് ഞങ്ങളുടെ ആട്ടിടയ എന്ന അർത്ഥമോ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലെ വിഡ്ഢി എന്ന അർത്ഥമോ സങ്കല്പിച്ചായിരുന്നു അവർ തിരുനബിയെ വിളിച്ചിരുന്നത്. അങ്ങനെ നല്ല അർത്ഥത്തിലും ചീത്ത അർത്ഥത്തിലും സൂചിപ്പിക്കാവുന്ന പദമായ റായിന എന്ന വിളിൽ അള്ളാഹു വിശ്വാസികളോട് വിലക്കി. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ നബിയോട് റായിന എന്ന് പറയരുത്, പകരം ഒന്തുർണ എന്നു പറയുകയും ശ്രദ്ധിച്ച് കേൾക്കുകയും ചെയ്യുക. സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഈ സൂക്തം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ സൂക്തം നബിയോട് പ്രാർത്ഥിക്കാൻ തെളിവാക്കി ദുർവ്യാഖ്യാനിക്കുന്ന ചില പുരോഹിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തലം മനസ്സിലാക്കുന്ന വിശ്വാസികൾക്ക് ഇത് അല്ലാഹു അല്ലാത്തവരോട് തേടാനുള്ള തെളിവായി മനസ്സിലാക്കാൻ കഴിയില്ല. അല്ലാഹു അത്തരം പുരോഹിതന്മാർക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകുന്നില്ലെങ്കിൽ ഇത്തരം പുരോഹിത പണ്ഡിത വേഷധാരികളുടെ ഫിത്നയിൽ നിന്ന് ഈ സമുദായത്തെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള മറ്റു നബിമാരെയും കൂടി പറയുമ്പോൾ മുഹമ്മദ് നബിയെ ആണ് ആദ്യം പരാമർശിക്കുന്നത്. ഇതും അല്ലാഹു നബിക്ക് നൽകിയ സ്ഥാനത്തെ അറിയിക്കുന്നതാണ്. മിക്ക ആയത്തുകളിലും ഈ ശൈലി നമുക്ക് കാണാം. ഉദാഹരണം, പ്രവാചകന്മാരിൽ നിന്ന് തങ്ങളുടെ കരാർ നാം വാങ്ങിയ സന്ദർഭം ശ്രദ്ധേയമാണ്. നിന്റെ പക്കൽ നിന്നും നൂഹ്, ഇബ്രാഹിം, മൂസ, മറിയമിന്റെ മകൻ ഈസാ എന്നിവരിൽ നിന്നും നാം കരാർ വാങ്ങിയ സന്ദർഭം. ഗൗരവമുള്ള ഒരു കരാറാണ് അവരിൽ നിന്നെല്ലാം നാം വാങ്ങിയത്. സൂറത്തുൽ അഹ്സാബ് വചനം 107. നബിക്കുള്ള മഹത്വം കാരണമാണ് അന്തിമ പ്രവാചകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കൊണ്ട് തുടങ്ങാൻ കാരണമെന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാ, പ്രവാചക ചരിത്രത്തിന്റെ പുതിയൊരധ്യായം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.
0: മഷാ അല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ യുഗചരിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന പേരുകളിൽ ദ്വയാർത്ഥം പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹത്തിന്റെ തിരുദൂതർ എന്ന പുസ്തകത്തിലെ ഭാഗം 1. ഈ പുസ്തകത്തിന്റെ രചന നിർവഹിച്ചത് ഹുസൈൻ സലഫി. അവതരണം സിദ്ദീഖ് സുലാഹി.
2: أعوذ بالله من الشيطان الرجيم.

0: അറബി ഭാഷാ പഠനത്തിൻ്റെ പ്രാധാന്യവുമായി അറബി ഭാഷാ പഠനത്തിനുള്ള അവസരമൊരുക്കുകയാണ് പീസ് റേഡിയോ. ഇന്ന് മൊഡ്യൂൾ 2-ലെ 21-ാമത്തെ ക്ലാസ്സിൽ പരിശീലനങ്ങളുടെ 2-ാം ഭാഗമാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സലീം സുല്ലമിയാണ് നമുക്കൊപ്പമുള്ളത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ അല്ലദി അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما. بسم الله. ഏറ്റവും പ്രിയം നിറഞ്ഞ പഠിതാക്കളെ, ശ്രോതാക്കളെ, ദുറൂസുൽ ലുഗത്തുൽ അറബിയ പീസ് റേഡിയോ വഴി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറബി ഭാഷാ കോഴ്സിലെ 14-ാമത്തെ ചാപ്റ്ററിൽ നിന്നും 2-ാമത്തെ തംരീനിലേക്കാണ് നമ്മൾ ഇൻഷാല്ലാ പ്രവേശിക്കുന്നത്. 2-ാമത്തെ തംരീൻ ഇഖ്റാ വക്തുബ്. ഇഖ്റാ വക്തുബ്, റീഡ് ആൻഡ് റൈറ്റ് അല്ലേ, വായിക്കുക എഴുതുക. ഇവിടെ നമുക്ക് ഈ ഒരു തംരീനിൽ 12 സെൻറ്റൻസുകളുണ്ട്. ഈ 12 സെൻറ്റൻസുകളിൽ നമ്മൾ വായിക്കുകയും ചെയ്യണം, എഴുതുകയും വേണം. ഇതിൽ രണ്ടിലും ലക്ഷ്യമാകും. ഒന്ന്, നമുക്ക് വായിക്കാൻ അറിയുന്നുണ്ടോ? മറ്റൊന്ന്, നമുക്കത് എഴുത്തിലേക്ക് നമുക്ക് ഒന്ന് ആ എഴുത്ത് എത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ എഴുതാൻ നമുക്ക് കഴിയുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇൻഷാല്ലാ സ്വയം വിലയിരുത്തുവാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളാണിത് വായിക്കേണ്ടത്. ഓരോന്നും നിങ്ങൾ വായിച്ചു നോക്കുക, എന്നിട്ട് ഞാൻ വായിക്കുന്നതും നിങ്ങൾ വായിക്കുന്നതും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നുണ്ടോ, യോജിച്ചു പോകുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കുകയും ചെയ്യാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അർത്ഥങ്ങളെ പറ്റിയിട്ട് നമുക്ക് ആലോചിക്കാം. ശരി, 1-ാമത്തെ വായിച്ചു നോക്കൂ. ധാരാളമായി നമ്മൾ കേട്ട വാക്കുകളാണ് ഇതിലുള്ളത്. പഠിച്ച നിയമങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു വായനയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ആ എന്താണത് വായിക്കുക? നഹ്നു അല്ലേ, നഹ്നു മുസ്ലിമൂൻ. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അർത്ഥം പറയേണ്ട ആവശ്യമുണ്ടോ? സാധാരണ നമ്മൾ ഭാഷാ ക്ലാസ്സിലേക്ക് എന്താ ചെയ്യൽ, ആലോചിച്ച് നോക്കി. നമ്മൾ പാഠങ്ങൾ ഇങ്ങനെ പഠിക്കും, 2-ാമത്തെ പാഠം 3-ാമത്തെ പാഠൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വാക്കുകൾ അർത്ഥം ഇങ്ങനെ നമ്മൾ എഴുതിയെടുക്കും. ഇത് അതേയല്ല, നമ്മൾ നേരത്തെ പഠിച്ച വാക്കുകൾ, ആ വാക്കുകൾ ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും ആവർത്തിച്ച് ഉദാഹരണങ്ങളിലൂടെ വന്ന് പഠിക്കാത്ത ഏതെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ അത് ന്യൂ വേർഡ്സ് ആണ് എന്ന് പറഞ്ഞ് പ്രത്യേകം മനസ്സിരുത്തിയിട്ടാണ് അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കാണുമ്പോഴും നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ നഹ്നു മുസ്ലിമൂൻ, അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ വായിച്ചത്? ശരി, അതിൻ്റെ അർത്ഥം എന്താണ്? നഹ്നു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്. ശരി, അടുത്ത നോക്കൂ, എന്താണ് വായിക്കുക അവിടെ? ആ റബ്ബൂനാന്നുണ്ട്, ഇസ്ലാമുണ്ട്, നബി ഉണ്ട്, മുഹമ്മദ് എന്നുണ്ട്. പക്ഷെ എങ്ങനെ അത് നമ്മൾ ഓർഡറാക്കി വായിക്കും? ഹർക്കത്തിട്ട് തഷ്കീൽ നൽകി എങ്ങനെയാണ് നമ്മളത് വായിക്കുക? ആ അല്ലാഹു അല്ലേ, അങ്ങനെ തന്നെയല്ലേ വായിച്ചത്? അല്ലാഹു റബ്ബുന, അല്ലാഹു റബ്ബുന. വൽ ഇസ്ലാമു ദീനുന, വൻ നബിയു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്തൊക്കെയാണ്? അല്ലാഹു റബ്ബുന, അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ അല്ലേ, കഴിഞ്ഞ തംരീനിൽ നമ്മൾ വളരെയധികം നമ്മൾ വിശദീകരിച്ചത് നമ്മുടെ റബ്ബ്, നമ്മുടെ വീട്, നമ്മുടെ സ്കൂള്, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, ഇതൊക്കെ പറയാൻ നമ്മൾ പഠിച്ചു. അപ്പോൾ എങ്കിൽ അല്ലാഹു റബ്ബുന, അല്ലാഹു ഞങ്ങളുടെ റബ്ബാണ്. ഇനിയോ, വൽ ഇസ്ലാമു, വൽ ഇസ്ലാമു ദീനുന, ഇസ്ലാമ് നമ്മുടെ ദീനാണ്, നമ്മുടെ മതമാണ്. അപ്പോൾ അവ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ആൻഡ്. അപ്പോൾ അല്ലാഹു ഞങ്ങളുടെ റബ്ബും ഇസ്ലാം ഞങ്ങളുടെ മതവും, അടോ ആ മതവും, അതിനാണ് ആ വാവ്. വെറുതെ ഒരു വാവ് അവിടെ കൊടുത്തതല്ല. പിന്നെ വൻ നബിയു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആകുന്നു. അപ്പോൾ എല്ലാ വാക്കുകളുടെയും അർത്ഥവും അതിൻ്റെ ശൈലിയും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി മുഹമ്മദ് അല്ലെങ്കിൽ അഹമ്മദ് എൻ്റെ ബാപ്പയും, ഫാത്തിമ എൻ്റെ ഉമ്മയും, ഉസാമ എൻ്റെ മകനുമാകുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഒന്ന് പറഞ്ഞു നോക്കിയേ, മുഹമ്മദ് ഞങ്ങളുടെ ബാപ്പയും, അപ്പം മുഹമ്മദുൻ അബൂന, വ ഫാത്തിമത്തു ഉമ്മുന, വ ഉസാമത്തു ഇബ്നുന, വ ഉസാമത്തു വ ഉസാമത്ത് ബുനുന പറഞ്ഞൂടെ. ഇതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു തമ്രീൻ ഇതേ രൂപത്തിൽ നമ്മൾ വായിക്കുകയും അത് നമ്മൾ വിലയിരുത്തുകയും പരിശീലിക്കുകയും ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കൂ, വൻ നബിയു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുന വൽ ഖുർആനുൽ കരീമു കിതാബുന വൽ കഅബത്തു ഖിബ്ലതുന വൽ അറബിയ്യത്തു ലുഗത്തുന. ഇനി ഓരോന്നും ഇതിൻ്റെ അർത്ഥം പറഞ്ഞു നോക്കൂ നിങ്ങൾ. വൻ നബിയു മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുന, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ റസൂലും, വൽ ഖുർആനുൽ കരീമു കിതാബുന പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളുടെ ഗ്രന്ഥവും, വൽ കഅബത്തു ഖിബ്ലതുന കഅബ ഞങ്ങളുടെ ഖിബ്ലയും, വൽ അറബിയ്യത്തു ലുഗത്തുന അറബി ഞങ്ങളുടെ ഭാഷയുമാകുന്നു. കുറച്ച് വലിയ സെൻറ്റൻസാണ്, പക്ഷേ ആ വലിയ സെൻറ്റൻസ് നമ്മൾ പഠിച്ച വാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സെൻറ്റൻസാക്കി മാറ്റി എന്ന് മാത്രം. ഇതുപോലെ നമുക്കും ധാരാളക്കണക്കിന് സെൻറ്റൻസുകൾ നമുക്കുണ്ടാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം നമുക്ക്

യഹ്വാൻ എന്ന പദം നമുക്കിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? മുമ്പ് ഇത് വന്നിട്ടില്ല. യഹ്വാൻ എന്ന പദം മുമ്പ് വന്നിട്ടില്ല. അപ്പോൾ അത് നമ്മളിവിടെ എന്ത് ചെയ്യണം? ഒന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം ഇത് യഹ്വാൻ എന്താണ്? അഹുൻ എന്നതിൻ്റെ ബഹുവചനമാണെന്ത് യഹ്വാൻ. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും എന്ത്? അഹ് എന്നതിൻ്റെ ബഹുവചനം നമ്മൾ യഹ്വത്ത് എന്നല്ലേ പഠിച്ചത്? അഹുൻ എന്നതിൻ്റെ ബഹുവചനം എന്താണ്? യഹ്വത്ത് എന്നാണല്ലോ. പിന്നെന്താ ഇപ്പം ഇങ്ങനെ പറയുന്നത്? അതെ, യഹ്വത്ത് എന്നത് അഹുൻ എന്നതിൻ്റെ ബഹുവചനമാണ്. അതുപോലെ തന്നെ മറ്റൊരു ബഹുവചനമാണെന്ത്? ഇഹ്വാൻ. അപ്പോൾ അഹുൻ എന്നതിന് രണ്ട് ബഹുവചനങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതാണ് ഒന്ന് യഹ്വത്ത്, മറ്റൊന്ന് ഇഹ്വാൻ. എങ്കിൽ അയിന മുദരിസുക്കും യാ ഇഹ്വാനു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ സഹോദരങ്ങളെ, നിങ്ങളുടെ മുദരിസ് എവിടെയാണ്? നിങ്ങളുടെ അധ്യാപകൻ എവിടെയാണ്? ശരി, അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ ഉത്തരം എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ. യെസ്, ഖറജൽ ആന മിനൽ ഫസ്ലി വദഹബ ഇലൽ മുദീരി. ഖറജൽ ആൻ, അദ്ദേഹം ഇപ്പോൾ പുറത്തേക്ക് പോയി. മിനൽ ഫസ്ലി, ക്ലാസ്സിൽ നിന്ന്. ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോയി. വദഹബ ഇലൽ മുദീരി, എന്നിട്ട് മുദീറിൻ്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ക്ലാസ്സിൽ നിന്നും പുറത്തേക്ക് പോയി, മുദീറിൻ്റെ അടുത്തേക്ക് പോയി എന്നാണ് എന്ത് ചെയ്തത്? പറഞ്ഞത്. അപ്പോൾ ഉസ്താദ് പള്ളിയിൽ നിന്ന് പുറത്തു പോയി, വീട്ടിലേക്ക് പോയി എന്നിങ്ങനെ പറയാം. വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും പുറത്തേക്കിറങ്ങി, വീട്ടിലേക്ക് പോയി എന്നിങ്ങനെ പറയാം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഖറജൽ ആന മിനൽ മസ്ജിദി വദഹബ ഇലൽ ബൈത്തി. ഖറജൽ ആന മിനൽ കുല്ലിയത്തി വദഹബ ഇലൽ മസ്ജിദി. കോളേജിൽ നിന്ന് പുറത്തേക്ക് പോയി, പള്ളിയിലേക്ക് പോയി. ഇതൊക്കെ നമ്മുടെ പ്രയോഗമാണ്. അപ്പോൾ നമ്മൾ വെർബ് വെച്ചുകൊണ്ട്, ക്രിയ വെച്ചുകൊണ്ട് സെൻറ്റൻസ് ഉണ്ടാക്കാൻ, വലിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. ഇനി അടുത്ത മൂന്നാമത്തെ നോക്കൂ. മൂന്നാമത്തേത് ഫി ഐ ഷാരിഇൻ, അല്ലേ? ഫി ഐ ഷാരിഇൻ ബൈത്തുക്കും. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ വായിച്ചത്? ഇതിലൊരു പക്ഷേ ഫി എന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഐ അല്ലേ, ഫി ഐ. അയ്യുൻ എന്ന് പറഞ്ഞാൽ ഏത് എന്നാണ് അർത്ഥം. വിച്ച്, ഏത്. അവിടെ ഫീ വന്നതുകൊണ്ട് അവിടെ ഫീ ഐ. ഫബി ഐ ആലാ ഇറബ്ബികുമാ തുകദ്ദിബാൻ, അല്ലേ? ഐ ഖുർആനിൽ വന്ന നമ്മൾക്കറിയാം. അതുപോലെ തന്നെ ഫബി ഐ ഹദീസിൻ ബഅദഹു തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ. ബഅദഹു യുഅ്മിനൂൻ എന്ന പോലെ ഫീ ഐ ഷാരിഇൻ ബൈത്തുക്കും, ഏത് തെരുവിലാണ് നിങ്ങളുടെ വീട്. അപ്പോൾ ഷാരിഉൻ എന്നതിന് നേരത്തെ വന്നൊരു വാക്കാണിത്. ഷാരിഉൻ എന്നതിൻ്റെ അർത്ഥം എന്താണ്? തെരുവ്. ഫി ഐ ഷാരിഉൻ എന്നതിന് റോഡ് എന്നർത്ഥമുണ്ട്. അതേ മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഷാരി. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് തെരുവ്. അതുപോലെ തന്നെ ഷാരിഉൻ എന്നതിൻ്റെ യഥാർത്ഥത്തിൽ ഇവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? തെരുവ് എന്നാണ്. സ്ട്രീറ്റിനാണെന്ന് പറയുക, ഷാരി എന്ന് പറയാം. അപ്പോൾ ഏത് തെരുവിലാണ് നിങ്ങളുടെ വീട്, ഏത് തെരുവിലാണ് നിങ്ങളുടെ വീട് എന്നത് നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? ഏത് ഗ്രാമത്തിലാണ് നിങ്ങളുടെ വീട് ചോദിച്ചുകൂടെ? ഏത് പട്ടണത്തിലാണ് നിങ്ങളുടെ വീട്? ഏത് ഗ്രാമത്തിലാണ് നിങ്ങളുടെ വീട്? ഇതൊക്കെ നമുക്ക് നമ്മൾ മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതി. അപ്പോൾ നിങ്ങൾ ഏത് തെരുവിലാണ്, ഏത് ഗ്രാമത്തിലാണ് എന്നിങ്ങനെ ചോദിക്കുക. ഫി ഐ, ഫി ഐ ഖറിയത്തിൻ, ഫി ഐ ഖറിയത്തിൻ. അതുപോലെ തന്നെ ഫി ഐ മദീനത്തിൻ തുടങ്ങിയ രൂപത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ ചോദിക്കാം? ഫി ഐ ഷാരിഇൻ ബൈത്തുക്കും. ഫി ഐ സുഫിൻ, ഫി ഐ സൊഫിൻ, ഏത് ദർസിലാണ് അഥവാ ഏത് ക്ലാസ്സിലാണ് തുടങ്ങിയ രൂപത്തിലൂടെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു. ഫി ഐ ഷാരിഇൻ ബൈത്തുക്കും, ഏത് തെരുവിലാണ് നിങ്ങളുടെ വീട്. അപ്പോൾ ഉത്തരം എന്താണ്? ബൈത്തുന, ബൈത്തുന ഫി ഷാരിഇൽ ലദീ അമാമൽ മഹ്കമ. കേട്ടോ, വലിയ സെൻറ്റൻസ് ആണ്. ബൈത്തുന, ഞങ്ങളുടെ വീട്. ഫി ഷാരി, അതെവിടെയാണ്? തെരുവിലാണ്. എവിടെ? അല്ലദീ അമാമൽ മഹ്കമ, കോടതിയുടെ മുന്നിലുള്ളതായ തെരുവിലാണ്. അപ്പോൾ കോടതിയുടെ മുന്നിൽ, മഹ്കമത്ത് എന്ന് പറഞ്ഞാൽ കോടതി അല്ലേ, കോർട്ട്. അപ്പോൾ കോടതിയുടെ മുന്നിലുള്ളതായ തെരുവിലാണ് ഞങ്ങളുടെ വീട്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? പോസ്റ്റ് ഓഫീസിൻ്റെ പിറകിലുള്ളതായ എന്ന് പറയാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയണം. അതുപോലെ തന്നെ ഏത് തെരുവിലാണ്, ഏത് പട്ടണത്തിലാണ്, ഏത് ക്ലാസ്സിലാണ് തുടങ്ങിയ രൂപത്തിലൂടെയൊക്കെ ചോദിക്കാൻ കഴിയണം. അത് നമ്മൾ പരിശീലിക്കുകയാണ് ഈ ഒരു തംരീനിലൂടെ.

0: വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നാലാമത്തേത് അബൂന സ്വദീഖു അമ്മിക്കും. അബൂന സ്വദീഖു അമ്മിക്കും, ഞങ്ങളുടെ ബാപ്പ സ്വദീഖു അമ്മിക്കും, നിങ്ങളുടെ അമ്മിൻ്റെ കൂട്ടുകാരനാണ്. അമ്മ എന്ന് പറഞ്ഞാൽ അഹുൽ അബലേ, ബാപ്പയുടെ സഹോദരനാണ് നമ്മൾ അമ്മ എന്ന് പറയും. അതേടാപ്പയാവാം മൂത്താപ്പയാവാം. അപ്പം എന്താ, നിങ്ങളുടെ മൂത്താപ്പയുടെ അബൂന, ഞങ്ങളുടെ ബാപ്പ സ്വദീഖു അമ്മിക്കും, നിങ്ങളുടെ മൂത്താപ്പയുടെ ഫ്രണ്ടാണ്, നിങ്ങളുടെ മൂത്താപ്പയുടെ കൂട്ടുകാരനാണ് ഞങ്ങളുടെ ബാപ്പ. പറഞ്ഞുകൂടെ, നമുക്കങ്ങനെ പറയാൻ കഴിയണം, ഞങ്ങളുടെ ബാപ്പ, ഞങ്ങളുടെ ബാപ്പ എഞ്ചിനീയറാണ്, ഞങ്ങളുടെ ബാപ്പ ഉസ്താദാണ് തുടങ്ങിയ രൂപത്തിലൂടെ നമുക്ക് ചോദിക്കാൻ നമുക്ക് കഴിയണം. ശരി, അഞ്ചാമത്തെ നോക്കൂ. അൻതും മുദരിസൂൻ, അൻതും മുദരിസൂൻ, നിങ്ങൾ അധ്യാപകരാണോ? ലാ നഹ്നു അത്തിബ്ബാഉ, അല്ല ഞങ്ങൾ ആരാണ്, ഞങ്ങൾ ഡോക്ടർമാരാണ്, ഞങ്ങൾ ഡോക്ടേഴ്സാണ്. അൻതും മുദരിസൂന, നിങ്ങൾ അധ്യാപകരാണോ? അതിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്ത് ലാ, അല്ല, നഹ്നു അത്തിബ്ബാഉ, നഹ്നു അത്തിബ്ബാഉ, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ ഡോക്ടേഴ്സാണ്. ഞാൻ മുമ്പ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അത്തിബ്ബാഉൻ എന്ന് ആളുകൾ വായിക്കാറുണ്ട്, തെറ്റാണത്, അങ്ങനെ വായിക്കാൻ പാടില്ല. നഹ്നു അത്തിബ്ബാഉ എന്നേ വായിക്കാൻ പാടുള്ളൂ. അത് നമ്മൾ ഇൻഷാല്ലാ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഇനിയും അത് പ്രത്യേകമായ അധ്യായങ്ങളിലൂടെ വരുന്നത് കൊണ്ട് ഇൻഷാല്ലാ ആ സമയത്ത് നമുക്കത് പഠിക്കാം. ആറാമത്തെ നോക്കൂ. അഅൻതും അബ്നാഉൽ മുദീരി, അഅൻതും അബ്നാഉൽ മുദീരി, നിങ്ങൾ മാനേജറുടെ മക്കളാണോ നിങ്ങൾ? അഅൻതും, ആറാമത്തെ, അഅൻതും അബ്നാഉൽ മുദീരി, നിങ്ങൾ മാനേജറുടെ മക്കളാണ് അഥവാ ആൺകുട്ടികളാണ് എന്ന്. ഇബ്നു അബ്നാ, ലാ നഹ്നു ഹഫദതുഹു, അല്ല ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളാണ്. ഹഫദത്ത്, ഹഫീദ് എന്നതിൻ്റെ ബഹുജനമാണ് ഹഫദത്ത്. ഇൻഷാല്ലാ ചാപ്റ്ററിൻ്റെ അവസാനത്തിൽ അത് പ്രത്യേകമായി പറയുന്നുണ്ട്, ആ സമയത്ത് നമുക്കൊന്നും കൂടെ അത് വിലയിരുത്താം. ഹഫീദ് എന്നതിൻ്റെ ബഹുവചനമാണ് ഹഫദത്ത്. ലാ, അല്ല, നഹ്നു ഹഫദത്തുഹു, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളാണ്. ഏഴാമത്തേത് വായിച്ചു നോക്കൂ. മദ്രസത്തുന കബീറത്തുൻ വ മദ്രസത്തുക്കും സഗീറത്തുൻ, ഞങ്ങളുടെ മദ്രസ വലുതാണ്, നിങ്ങളുടെ മദ്രസ ചെറുതാണ്. ഞങ്ങളുടെ മദ്രസ, മദ്രസത്തുന കബീറത്തുൻ വ മദ്രസത്തുക്കും സഗീറത്തുൻ. അപ്പോൾ മദ്രസത്തുന കബീറത്തുൻ, എന്തുകൊണ്ടാണ് കബീറത്ത് പറഞ്ഞത്? മദ്രസത്ത് എന്നത് മുഅന്നസാണ്, അതുകൊണ്ട് തന്നെ കബീറത്ത് എന്നതിനെ നമ്മൾ മുഅന്നസാക്കിയേ മതിയാകൂ. അതുകൊണ്ടാണ് ആ രൂപത്തിലൂടെ അതിന് വായന വന്നത് എന്നും കൂടെ ശ്രദ്ധിക്കാം. ശരി, ഞങ്ങളുടെ വീട് വലുതാണ്, നിങ്ങളുടെ വീട് ചെറുതാണ് എന്നിങ്ങനെ പറയാം. ആ ബൈത്തുന കബീറുൻ വ ബൈത്തുക്കും സഗീറുൻ, പറഞ്ഞൂടെ, ഞങ്ങളുടെ കോളേജ് വലുതാണ് ചെറുതാണ്, നിങ്ങളുടെ കോളേജ് വലുതാണ്. ഇങ്ങനെ കുല്ലിയത്തുന സഗീറത്തുൻ വ കുല്ലിയത്തുക്കും കബീറത്തുൻ, ഇതൊക്കെ നമ്മുടെ സെൻറ്റൻസുകളായി മാറി. എട്ടാമത്തേത് ലന ഹദീഖത്തുൻ ജമീല ഫീ തിൽക അൽഖറിയ. ലന, ലന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലന, ഞങ്ങൾക്കുണ്ട്. ഹദീഖത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള ഒരു തോട്ടമുണ്ട്. ലന, ഞങ്ങൾക്കുണ്ട്. ഹദീഖത്തുൻ ജമീലത്തുൻ, ഞങ്ങൾക്ക് ഭംഗിയുള്ള ഒരു തോട്ടമുണ്ട്. ഫീ തിൽക അൽഖറിയ, ആ ഗ്രാമത്തിൽ. ഫീ തിൽക അൽഖറിയ, ആ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് ഭംഗിയുള്ള ഒരു തോട്ടമുണ്ട്. അപ്പം ഞങ്ങൾക്കുണ്ട് എന്ന് പറയാൻ പഠിച്ചു. ലന, ഞങ്ങൾക്കുണ്ട്, എന്താ പറയുക, ഞങ്ങൾക്കൊരു വീടുണ്ട്, ഭംഗിയുള്ള വീടുണ്ട് എന്നെങ്ങനെ പറയാം? ലന ബൈത്തുൻ ജമീലുൻ, ഞങ്ങൾക്ക് വലിയ ഒരു വീടുണ്ട് എന്നാണെങ്കിൽ ലന ബൈത്തുൻ കബീറുൻ, ഞങ്ങൾക്ക് ഭംഗിയുള്ള ഒരു കാറുണ്ടെന്നെങ്ങനെ പറയാം? ലന സയ്യാറത്തുൻ കബീറത്തുൻ, ലന സയ്യാറത്തുൻ കബീറത്തുൻ, ഞങ്ങൾക്ക് ഉപ്പയുണ്ടെന്നെങ്ങനെ പറയാം? ലന അബുൻ, ഞങ്ങൾക്ക് ബാപ്പയും ഉമ്മയും ഉണ്ടെന്നെങ്ങനെ പറയാം? ലന അബുൻ വ ഉമ്മുൻ, ഞങ്ങൾക്ക് കാരുണ്യവാനായ ഒരു റബ്ബുണ്ടെന്നെങ്ങനെ പറയാം? ലന റബ്ബുൻ ഗഫൂറുൻ, പൊറുക്കുന്നവനായിട്ടുള്ള റബ്ബുണ്ട്. തുടങ്ങിയ രൂപത്തിലൂടെ നമുക്ക് ഞങ്ങൾക്കുണ്ട്, വി ഹാവ്, ഞങ്ങൾക്കുണ്ട് എന്ന് പറയാനും കൂടെ നമ്മൾ പഠിച്ചു. അതാണ് ലന ഹദീഖത്തുൻ ജമീലത്തുൻ ഫീ തിൽക അൽഖരി, ആ ഗ്രാമത്തിൽ ഞങ്ങൾക്കൊരു വീടുണ്ട് എന്നിങ്ങനെ പറയാം. ലന ബൈത്തുൻ കബീറുൻ ഫീ തിൽക അൽഖറിയ, ആ പട്ടണത്തിൽ ഞങ്ങൾക്കൊരു കടയുണ്ട് എന്നിങ്ങനെ പറയാം. ലന ദുഖാനുൻ കബീറുൻ ഫീ തിൽക അൽ മദീന, ഇങ്ങനെ ഞങ്ങൾക്കുണ്ട്, അവിടെയുണ്ട് എന്നൊക്കെ പറയാൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ശരി, ഒമ്പതാമത്തേത് നോക്കൂ. ഒമ്പതാമത്തേത് എന്താ? അഹൂന തോലിബുൻ ഫി കുല്ലിയത്തി തുബ്ബി. അഹൂന തോലിബുൻ ഫി കുല്ലിയത്തി തുബ്ബി. അഹൂന, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അബുൻ, അഹുൻ തുടങ്ങിയിട്ടുള്ള വാക്കുകൾ. അപ്പം ഞങ്ങളുടേത് അബുന എന്നല്ല പറയുക. സാധാരണഗതി നമുക്ക് തോന്നും എല്ലാം അങ്ങനെയാണ് പറഞ്ഞല്ലേ. ഓരോന്നിനും നമ്മൾ പറയുന്ന രീതി കിതാബുന എന്നാ പറയുക, റബ്ബുന എന്നാ പറയുക. പക്ഷേ അബുൻ എന്നതിലേക്ക് ഞങ്ങളുടേത് എന്ന് പറയുമ്പോൾ നമ്മൾ അബുന എന്ന് പറയോ? അബുന എന്നല്ല പറയാം. പിന്നെ എന്താണ് നമ്മൾ അവിടെ പറയേണ്ടത്? അബൂന എന്നാണ് പറയേണ്ടത്. ഈ പ്രയോഗം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്, ഒന്നും കൂടെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നർത്ഥം. അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദരൻ എന്നിങ്ങനെ പറയാം, അഹൂന എന്നാ പറയാം. തോന്നും എന്താണ് അഹുന എന്നാ പറയേണ്ടത് എന്ന് തോന്നും, പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. പിന്നെന്താ പറയേണ്ടത്? അഹൂന, അബൂന തുടങ്ങിയതാണ് എങ്കിൽ അഹൂന തോലിബുൻ ഫി കുല്ലിയത്തി തുബ്ബി, ഞങ്ങളുടെ സഹോദരൻ. ഞങ്ങളുടെ സഹോദരൻ ആരാണ്? തോലിബുൻ വിദ്യാർത്ഥിയാണ്. ഫി കുല്ലിയത്തി തുബ്ബി, മെഡിക്കൽ കോളേജിൽ. അപ്പോൾ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയാണ്, എം ബി ബി എസ് സ്റ്റുഡൻ്റ് ആയിരിക്കും അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അഹൂന, ഞങ്ങളുടെ സഹോദരൻ തോലിബുൻ വിദ്യാർത്ഥിയാണ്. ഫി കുല്ലിയത്തി തുബ്ബി, മെഡിക്കൽ കോളേജിൽ. പത്താമത്തേത് അ അൻതുമ അതിബ്ബാഉ, നിങ്ങൾ ഡോക്ടറാണോ? അപ്പോൾ ഉത്തരം പറയുന്നു, ബഅദുന അതിബ്ബാഉ വബഅദുന മുഹന്ദിസൂൻ, നിങ്ങൾ ഡോക്ടേഴ്സാണോ എന്ന് ചോദ്യത്തിന് ഉത്തരം എന്താണ്? ഞങ്ങളിൽ ചിലർ അല്ലേ, ബഅദുന, ഞങ്ങളിൽ ചിലർ ഡോക്ടർമാരാണ്. വബഅദുന മുഹന്ദിസൂൻ, ഞങ്ങളിൽ ചിലർ എഞ്ചിനീയർമാരുമാണ്. ശരി, പതിനൊന്നാമത്തേത് അല്ലാഹു റബ്ബുന വറബ്ബുക്കും, അല്ലാഹു ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബാണ്. അല്ലാഹു ഞങ്ങളുടെയും നിങ്ങളുടെയും റബ്ബാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഖുർആൻ ഞങ്ങളുടെയും നിങ്ങളുടെയും ഗ്രന്ഥമാണ് എന്നിങ്ങനെ പറയാം. മുസ്ലിങ്ങളുടേത് മാത്രമല്ലല്ലോ. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങൾ, നമ്മളെന്ത് ചെയ്യും, ഹൈന്ദവരായ സുഹൃത്തുക്കളോടും ക്രൈസ്തവരായ ആളുകളോടൊക്കെ നമ്മൾ പറയണം എന്താ, ഖുർആന് ഞങ്ങളുടെയും നിങ്ങളുടെയും ഗ്രന്ഥമാണെന്ന് ഇങ്ങനെ പറയാം. ആ അൽ ഖുർആനു കിതാബുന വ കിതാബുക്കും, അൽ ഖുർആനു കിതാബുന വ കിതാബുക്കും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെയും നിങ്ങളുടെയും നബിയാണെന്ന് എങ്ങനെ പറയാം? വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുനാ വ നബിയുക്കും. പറഞ്ഞൂടെ, ഇത് ഞങ്ങളുടെയും നിങ്ങളുടെയും വീടാണെന്ന് എങ്ങനെ പറയാം? ഹാദാ ബൈത്തുനാ വ ബൈത്തുക്കും. ഇങ്ങനെ നമ്മൾ ധാരാളക്കണക്കിന് സെൻറ്റൻസുകൾ നമ്മൾ ഉണ്ടാക്കാൻ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ശരി, അടുത്ത നോക്കൂ നിങ്ങൾ, പന്ത്രണ്ടാമത്തേത് നമുക്ക് നോക്കാം. ഐന ദഹബ്തും യാ ഇഹ്വാനു, ഐന ദഹബ്തും യാ ഇഹ്വാനു, എന്താ അർത്ഥം? ഐന, എവിടെ? ദഹബ്തും, നമ്മൾ നേരത്തെ പഠിച്ചു, ദഹബ പഠിച്ചിട്ടുണ്ട്, ദഹബൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നതാണ് ദഹബ്തും. ഐന ദഹബ്തും യാ ഇഹ്വാനു, സഹോദരങ്ങളെ നിങ്ങൾ എവിടെ പോയി എന്നാണ് എൻ്റെ അർത്ഥം. ഐന, എവിടെ? ദഹബ്തും, നിങ്ങൾ പോയി. എവിടെ പോയി നിങ്ങൾ? ഐന ദഹബ്തും യാ ഇഹ്വാനു. അപ്പോൾ ഉത്തരം കൊടുത്തത് എന്താണ്? ദഹബ്നാ ഇല സൂഖി, ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി. ദഹബ്നാ, ഞങ്ങൾ പോയി. ഇല സൂഖി, ഞങ്ങൾ മാർക്കറ്റിലേക്ക് പോയി. ശരി, മൂന്നാമത്തെ തംരീൻ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗം ഇവിടെ നമുക്ക് അവസാനിപ്പിക്കാം. 13, അലിഫിൽ അസ്മാ അൽ ആതിയ ഇല അല്ലാഹ ഇരി കമാ ഹുവ മുവല്ലഹൻ ഫിൽ മിസാലി. ഇതുവരെ നമ്മൾ പഠിച്ച ആ ഭാഗം ഒന്നും കൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തംരീനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അലിഫിൽ അസ്മാ അൽ ആതിയ, താഴെയുള്ള ഇസ്മുകളെ നിങ്ങൾ ചേർക്കുക. ഇല അല്ലാഹ ഇരി, പ്രോനൗൺസിലേക്ക്, പ്രോനൗണിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ചേർക്കുക. ളമീർ എന്നതിൻ്റെ ബഹുജനമാണെന്ത്? ളമാഇർ. കമാ ഹുവ മുവല്ലഹൻ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ. അപ്പോൾ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. എന്താണ് ആ ഉദാഹരണം? ബൈത്തുൻ. നോക്കൂ നിങ്ങൾ, ഒന്നാമത്തെ ഉദാഹരണം കൊടുത്തത് എന്താണ്? ബൈത്തുൻ അല്ലേ. രണ്ടാമത്തേത് ബൈത്തുക്കും, ബൈത്തുന ഉമ്മുൻ. അപ്പോൾ ബൈത്തുൻ, ബൈത്തുക്കും, ബൈത്തുന, ഇത്രയുമാണ് ഉദാഹരണം തന്ന്. ഇതേപോലെ ബാക്കിയിൽ ഉമ്മുൻ എന്നതിന്, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ബൈത്തു എന്ന് പറഞ്ഞാൽ ഒരു വീട് എന്നാണ്. ബൈത്തുക്കും എന്ന് പറഞ്ഞാലോ നിങ്ങളുടെ വീട്. ബൈത്തുന, ഞങ്ങളുടെ വീട്. ഇനി ഇതേപോലെ ഉമ്മുൻ, ഉമ്മ, നിങ്ങളുടെ ഉമ്മ എന്നെങ്ങനെ പറയാ? നമ്മുടെ ഉമ്മ എന്നെങ്ങനെ പറയാ? അതാണ് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കുന്നു. അപ്പോൾ എന്താന്ന് പറഞ്ഞു നോക്കൂ. ആ വെരി ഗുഡ്, നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഉമ്മുൻ അല്ലേ, നിങ്ങളുടെ ഉമ്മ എന്നെങ്ങനെ പറയാ? ഉമ്മുക്കും. നമ്മുടെ ഉമ്മ എന്നെങ്ങനെ പറയാ? ഉമ്മുന. വെരി ഗുഡ്. ഇനി അമ്മിനെ പറ്റി പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ അമ്മ, ഞങ്ങളുടെ അമ്മു എന്നിങ്ങനെ പറയാം. അമ്മുക്കും അമ്മുന, സദീഖ് കൂട്ടുകാരൻ, നിങ്ങളുടെ കൂട്ടുകാരൻ, ഞങ്ങളുടെ കൂട്ടുകാരൻ എന്നിങ്ങനെ പറയാം. സദീഖുക്കും സദീഖുന. ഉഖ്തുൻ എന്നതിനെ ഉഖ്തുക്കും ഉഖ്തുന. ദീനുൻ ദീനുക്കും ദീനുന. അഹുൻ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. അല്പം മുമ്പ് നമ്മൾ ആ കാര്യം പറഞ്ഞു. അഹു എന്നുള്ളതിന് അഹുക്കും എന്ന് പറയോ? ഇല്ല, അഹുക്കും അഹുന. ഇനി ബാക്കിയുള്ള അമ്മ അമ്മുക്കും അമ്മുന. മദ്രസത്ത് മദ്രസത്തുക്കും മദ്രസത്തുന. ലുഗത്തുൻ ലുഗത്തുക്കും ലുഗത്തുന. അബുൻ അബൂക്കും അബൂന. അപ്പം ഈ ഒരു തംരീനിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്? നിങ്ങളുടേത്, അതുപോലെ തന്നെ നിങ്ങളുടേത്, അതുപോലെ തന്നെ നമ്മുടേത്, ഞങ്ങളുടേത് എന്ന് പറയാൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ പഠനം എളുപ്പമാക്കി അത് നമുക്ക് ഖുർആൻ പാരായണത്തിലും അതുപോലെ തന്നെ ഇബാദത്തുകളിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യുവാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അറബി ഭാഷാ പഠനം മൊഡ്യൂൾ 2-ൽ 21-ാമത്തെ ക്ലാസ്സിൽ പരിശീലനങ്ങളാണ് നാം ഇതുവരെ ചെയ്തത്. രണ്ടാം ഭാഗത്തിൽ ഇന്ന് നമ്മോടൊപ്പം ചേർന്നത് സലീം സുലമി.
2: ചോദ്യം 1. അടിവരയിട്ട പദം ബഹുവചനമാക്കുക. അഹൂന ത്വാലിബുൻ ഫീ കുല്ലിയത്തി തിബ്ബി. അഹൂന എന്ന പദത്തിനാണ് അടിവരയിട്ടിട്ടുള്ളത്. ഓപ്ഷൻസ് എ, ഇഖ്വാനുന തുല്ലാബുൻ ഫീ കുല്ലിയത്തി തിബ്ബ്. ബി, അഹൂന തുല്ലാബുൻ ഫീ കുല്ലിയത്തി തിബ്ബി. സി, ഇഖ്വാനുന ത്വാലിബുൻ ഫീ കുല്ലിയത്തി തിബ്ബി. 2. അറബിയിലേക്ക് എഴുതുക. ഞങ്ങൾ കൊച്ചുമക്കളാണ് അഥവാ പേരക്കുട്ടികളാണ്. ഓപ്ഷൻസ് എ, നഹ്നു അബ്നാഉൻ. ബി, നഹ്നു ഹഫദത്തുൻ. സി, നഹ്നു അതിബ്ബാഉ. ചോദ്യം 3. ഫി അയ്യി ശാരിഇൻ ബൈത്തുക്കും എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തരം ഏത്? ഓപ്ഷൻസ് എ, ബൈത്തുന ഫി ശാരിഇൽ ലദീ അമാമൽ മഹ്കമത്തി. ബി, ذهبنا الى السوق. സി, നഹ്നു അതിബ്ബാഉ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിന്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിന്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ഒരു കോടി ഉള്ളവൻ ഒരു പക്ഷേ ഒരു 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് ഒരു 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ആ 25 ലക്ഷത്തിന്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് ഒരു ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിന്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിക്കുന്നത്. അബ്ദുള്ള മുഹസിൻ വണ്ടൂർ ഇന്ന് സംസാരിക്കുന്നത്. അയൽവാസികളെ പരിഗണിക്കുക എന്ന വിഷയത്തിലാണ്. നമുക്കത് കേട്ട് തിരിച്ചു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികൾക്ക് നൽകിയ ആദരവും ബഹുമതിയും കഴിഞ്ഞ ക്ലാസുകളിലായി നാം മനസ്സിലാക്കുകയുണ്ടായി. അയൽവാസികളെ മാന്യമായ രൂപത്തിൽ അവരോട് പെരുമാറുന്നവർ, അവർക്ക് സഹായങ്ങൾ നൽകുന്നവരെ അള്ളാഹുവിനിഷ്ടമാണ് എന്നും അവരാണ് യഥാർത്ഥ വിശ്വാസികളെന്നും പഠിപ്പിക്കുമ്പോൾ തന്നെ അവരെ ദ്രോഹിക്കുന്ന ആളുകൾക്കുള്ള ചില മുന്നറിയിപ്പുകളും നാം പഠിക്കുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. അയൽവാസികളെ ദ്രോഹിക്കുന്ന ആളുകൾ അവരൊരിക്കലും വിശ്വാസികളല്ല എന്ന് മാത്രമല്ല, നാളെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അതിനുള്ള തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കുന്നതാണ് എന്നൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. ദുനിയാവിൽ അവരുടെ നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഏതൊരു നന്മയും അള്ളാഹു സ്വീകരിക്കുന്നതല്ല. അതുകൊണ്ട് ആ ഒരു വിഷയം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ അയൽവാസികളോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നാം മനസ്സിലാക്കി. നമ്മുടെ കയ്യിലുള്ള ഭക്ഷണം, അതിൽ നിന്ന് അയൽവാസിക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് നാം നൽകണം എന്നും പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. അബൂ ദർ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചത്, യാ അബാദർ, അല്ലയോ അബൂദറേ, നിന്റെ വീട്ടിൽ നീ വല്ല കറിയും ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊണ്ടെങ്കിലും നിന്റെ അയൽവാസിക്ക് നീ ആ കറി നൽകണം, അതിൻ്റെ ഒരു ഭാഗം നീ നൽകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആരെയും ഉപദ്രവിക്കരുത്, ആരെയും പരിഹസിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം അത് അയൽവാസികളോടാകുമ്പോൾ വലിയ ഒരു പാപമായിക്കൊണ്ട് കുറച്ചും കൂടി ഗൗരവമുള്ള കാര്യമായിക്കൊണ്ട് എടുത്തു പറയുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബികളോട് ചോദിക്കുകയുണ്ടായി, മാ തഖൂലൂന ഫിസ്സിന, അല്ലയോ സ്വഹാബികളെ, അല്ലയോ ജനങ്ങളെ, വ്യഭിചാരത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ് വ്യഭിചാരത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? കാലു, അവർ പറഞ്ഞു, ഹറാം. അത് ഹറാമാണ് പ്രവാചകരെ, നിഷിദ്ധമാണത്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണല്ലോ. ഹറമല്ലാഹു വറസൂലഹു, അള്ളാഹുവും റസൂലും ഹറാമാക്കിയിട്ടുള്ള കാര്യം തന്നെയല്ലേ? അങ്ങനെയല്ലേ പ്രവാചകരെ താങ്കൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഞങ്ങൾ അത് ഹറാമാണ് എന്നൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടത് ഹറാം തന്നെയാണ് എന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒരു നിലപാട്. ഫഹു ഹറാമുൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അത് നിഷിദ്ധമാണ്. വഖാല, അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിഅയ് യസ്നി അർറജുലു ബിഅശ്ര ബിഅശ്രി നിസ്വതിൻ അയ്സറു അലൈഹി മിൻ അയ് യസ്നി ഇംറഅത ജാറഹു, അവൻ്റെ അയൽവാസിയായ സുഹൃത്തിൻ്റെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും 10 സ്ത്രീകളെ വ്യഭിചരിക്കലാണ് ഒരുവന്. സഹോദരങ്ങളെ, എത്രത്തോളം ഗൗരവമാണിത്! പൊതുവേ വ്യഭിചാരം എന്നുള്ളത് മഹാപാപമാണ്, മഹാപാപങ്ങളിൽപ്പെട്ടതാണ് വ്യഭിചരിക്കുക എന്നുള്ളത്. അപ്പോൾ സ്വന്തം അയൽപ്പക്കത്തെ, തൻ്റെ സ്വന്തം സുഹൃത്തിൻ്റെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നത് മറ്റു പല 10 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ ഗുരുതരമായ തെറ്റായിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, മാ തഖൂലൂന ഫിസ്സർഖ, മോഷണം നടത്തുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കാലു, അവർ പറഞ്ഞു, ഹറാം. പ്രവാചകരെ, സംശയമെന്താ? അതും ഹറാം തന്നെയാണ്. ഹറമല്ലാഹു വറസൂലഹു, അള്ളാഹുവും പ്രവാചകനും ഹറാമാക്കിയതാണല്ലോ. പ്രവാചകൻ പറഞ്ഞു, തൻ്റെ അയൽവാസിയിൽ നിന്ന് വല്ലതും അവൻ മോഷ്ടിക്കുന്നത് മറ്റു 10 ആളുകളിൽ നിന്ന് അവൻ മോഷ്ടിക്കുന്നതിനേക്കാൾ ഗൗരവമാണ്. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ വ്യഭിചരിക്കലും മോഷ്ടിക്കലും പാപമാണ്, ഹറാമാണ് എന്നൊക്കെ പഠിപ്പിച്ചു. എന്നാൽ അതെല്ലാം തൻ്റെ അയൽവാസികളോടാകുമ്പോൾ വലിയ ഗൗരവമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഖേദകരമെന്ന് പറയട്ടെ, അയൽപ്പക്ക ബന്ധങ്ങൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ത്യനാളിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇസ്ലാം ഇതിനെ പരിചയപ്പെടുത്തുന്നത്. അവിടെ നിന്ന് പറഞ്ഞു, ലാ തഖൂമു സാഅ, ഖിയാമത്ത് നാൾ വരികയില്ല. ഹത്താ യൽഹറു യൽഹറുൽ ഫഹ്ഷു വത്തഫാഹിഷ്, നീചപ്രവർത്തികളും വൃത്തികേടുകളും അധികരിക്കുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കില്ല. വഖത്യഅത്തുർ റഹീം, ബന്ധവിച്ഛേദനങ്ങൾ അധികരിക്കുന്നതുവരെ ഒരിക്കലും അന്ത്യനാൾ സംഭവിക്കില്ല. വസൂഉൽ മുജാവറ, മോശപ്പെട്ട അയൽപ്പക്ക ബന്ധങ്ങൾ ഉണ്ടാകുന്നതുവരെ, അയൽപ്പക്ക ബന്ധങ്ങളിൽ ചീത്തയാവുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നല്ല അയൽവാസികളാകാൻ വിശ്വാസികളെ നാം ശ്രദ്ധിക്കണം. നാം അതിന് തയ്യാറാവണം. നല്ലൊരു വീടും നല്ലൊരു ഭാര്യയും നല്ലൊരു വാഹനവും അയൽവാസിയും ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല സൗഭാഗ്യമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയാണെങ്കിലും നന്മയുടെ കാര്യത്തിൽ 100% അവരോട് നാം സഹകരിക്കുമ്പോഴും ഒരൽപ്പം പോലും അവർക്ക് ഉപദ്രവം ചെയ്യരുത് എന്ന് പഠിപ്പിക്കുമ്പോഴും തിന്മയുടെ കാര്യത്തിൽ ഒന്നിലും അവരോട് നാം സഹകരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു, തആവനു അലൽ ബിർരി വത്തഖ്വ, പുണ്യത്തിലും ധർമ്മത്തിലും നിങ്ങൾ പരസ്പരം സഹകരിക്കുക, പരസ്പരം സഹായിക്കുക. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയിലും പാപത്തിലും അതിക്രമത്തിലും അന്യോന്യം സഹായിക്കാനോ സഹകരിക്കാനോ പാടില്ല. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. അള്ളാഹു ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ്. നന്മയുടെ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കണം. എന്നാൽ അയൽപ്പക്ക ബന്ധത്തിൽ ഒരു തിന്മയിലേക്ക്, ഒരു ശിർക്കിലേക്കോ കുഫറിലേക്കോ ബിദഅത്തിലേക്കോ ഒക്കെ അവർ നമ്മെ പ്രേരിപ്പിച്ചാൽ അതിനോടൊരിക്കലും നാം സഹകരിക്കരുത്. അവിടെ തിന്മ പ്രേരിപ്പിക്കുമ്പോഴും അയൽവാസി എന്ന സ്ഥാനത്തിന് പ്രസക്തിയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് പഠിപ്പിച്ചപ്പോൾ അള്ളാഹു എന്താണ് പറയുന്നത്? വഇൻ ജാഹദക അല അൻ തുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽമിൻ ഫലാ തഅഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫഅനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹു പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കറിയാത്തൊരു കാര്യത്തിൽ എന്നിലേക്ക് പങ്കുചേർക്കാൻ ആവശ്യപ്പെട്ടാൽ ഫലാ തുത്യാഹുമാ, അവരെ നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. ആ കാര്യം നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. തിന്മക്ക് സഹകരണമില്ല. അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ടൊരു പടപ്പുകളെയും അനുസരിക്കരുത്. പടച്ചവനെ ധിക്കരിച്ച് പടപ്പുകൾക്ക് അനുസരണയില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ കാര്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല അയൽവാസികളാവുക, നല്ലവരോടൊപ്പം ജീവിക്കുക. അങ്ങനെ യഥാർത്ഥ വിശ്വാസിയായി സ്വർഗത്തിൻ്റെ അവകാശികളായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ബാറകല്ലാഹു ഫീക്ക്, ജസാകല്ലാഹു ഖൈറ. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയായതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം, അവരോട് എങ്ങനെ ഇടപെടണം എന്നെല്ലാം അൽഹംദുലില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളോടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അൽഹംദുലില്ലാ, അതുമായി ബന്ധപ്പെട്ടൊരു സംസാരമായിരുന്നു അയൽവാസികളെ പരിഗണിക്കുക എന്ന വിഷയത്തിലുള്ള ഈ സംസാരം. അബ്ദുള്ള മൊഹ്സിൻ വണ്ടൂരാണ് നമ്മളോട് പങ്കുവച്ചത്. തിരുനബിയോടൊപ്പം ഇവിടെ സമാപിക്കുന്നു.

0: പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ തന്നെ ഏറെ പുണ്യമുള്ളൊരു കാര്യമാണ് അത് ഹൃദ്യസ്ഥമാക്കുക എന്നത്. പീസ് റേഡിയോ ഒരുക്കിയ വിശുദ്ധ ഖുർആൻ മനഃപാഠമാക്കാൻ ഉതകുന്ന ഈയൊരു അവസരം, അൽഹംദുലില്ലാ, നമ്മൾ ഇന്ന് സൂറത്ത് ഇബ്രാഹീമിൻ്റെ 50 എപ്പിസോഡ് വരെ പഠിച്ചിട്ടുണ്ട്, ഹൃദ്യസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്ന് 51, 52 വചനങ്ങളാണ് ഇൻഷാല്ലാ നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. ഫവാസ് ഫൈറോസ് ആണ് ഇൻഷാല്ലാ നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്ക് ഈ ഒരു എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഇബ്രാഹിം 50 വചനങ്ങളാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാല്ലാ അവസാനത്തെ 2 വചനങ്ങളാണ് നാം ഇന്ന് പഠിക്കുന്നത്. ആദ്യമായിക്കൊണ്ട് ഞാനതൊന്ന് പാരായണം ചെയ്യാം.

0: അൽഹംദുലില്ലാ, ഇന്നത്തോടുകൂടി സൂറത്ത് ഇബ്രാഹിം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിക്കൊണ്ട് സൂറത്ത് ഇബ്രാഹിമിലെ വചനങ്ങളാണ് നാം പഠിച്ചു വന്നത്. ഇന്ന് ഇൻഷാല്ലാ അത് പൂർണ്ണമായിക്കൊണ്ട് നാം മനഃപ്പാഠമാക്കിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഖുർആനിൻ്റെ ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. നമ്മൾ കേൾക്കുന്ന ആയത്തുകൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹിഫ്ളുൽ ഖുർആൻ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് അറിയാവുന്നതുപോലെ വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കാൻ പീസ് റേഡിയോ ഒരുക്കിയ സൂറത്തു ഇബ്രാഹിമിലെ 51-52 വചനങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ ഒരു പ്രോഗ്രാം വീണ്ടും കേൾക്കാനായി ഒരു അവസരമുണ്ട്. അത് പീസ് റേഡിയോയിലെ റിവൈൻഡ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ ഇഹ്ഫുൽ ഖുർആൻ കേട്ടു, രണ്ടായത്തുകൾ ഹൃദ്യസ്ഥമാക്കി. എന്നാൽ അത് വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് പീസ് റേഡിയോ റിവൈൻഡ് ഓപ്ഷൻ. ഉപയോഗപ്പെടുത്തുക, കൂടുതൽ അറിവുള്ളവരാവുക. വിശുദ്ധ ഖുർആൻ ഹൃദ്യസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.

0: പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് നുറുങ്ങുകൾ. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. രചന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദം അബ്ദുസമ്മദ് കല്ലടിക്കോട്.
1: സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. എഴുത്ത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. പരിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ ആവർത്തിച്ചുള്ള വചനമാണ് സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന വാക്യം. അഥവാ സത്യവിശ്വാസത്തിൻ്റെ അനിവാര്യതയിൽപ്പെട്ടതാണ് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ സർവശക്തനാണെന്നും അവൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് ആത്യന്തികമായി പ്രപഞ്ചത്തിൽ നടപ്പിൽ വരികയെന്നും അതേസമയം അവൻ അവൻ്റെ തീരുമാനങ്ങളിൽ യുക്തിദീക്ഷയുള്ളവനാണെന്നും അണുവിട പോലും അവൻ സൃഷ്ടികളോട് അനീതി കാണിക്കില്ല എന്നുള്ള വിശ്വാസം സത്യവിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെ അടിയുറച്ച് വിശ്വസിക്കുന്നൊരു വ്യക്തി തൻ്റെ ശരീരത്തിലോ തനിക്ക് ചുറ്റുമോ അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം നടക്കുന്ന ഏതൊരു കാര്യം കാണുമ്പോഴും അത് നന്മയാകട്ടെ അല്ലെങ്കിൽ തിന്മയാകട്ടെ തികഞ്ഞ ഉൾക്കാഴ്ചയോടെ അതിനെ സമീപിക്കുകയും എൻ്റെ നാഥൻ കാരുണ്യവാനാണെന്നും ഇവിടെ സംഭവിക്കുന്ന ഏതൊരു കാര്യവും കൃത്യമായി ലക്ഷ്യത്തോടുകൂടിയാണ് സംഭവിക്കുന്നതെന്നും അവൻ തിരിച്ചറിയുകയും ചെയ്യും. ആ ഒരു ചിന്ത അവന് സമാധാനമുള്ളവനാക്കുകയും നന്മയിൽ നന്ദി കാണിക്കാനും തിന്മയിൽ ക്ഷമ അവലംബിക്കാനും അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പറയുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാത്ത ഒന്നും ഞങ്ങളെ ബാധിക്കുകയില്ല. അവനാകുന്നു ഞങ്ങളുടെ രക്ഷാധികാരി. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ മാത്രമാവട്ടെ ഭരമേൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ അധ്യായം 9:51. അതെ, അള്ളാഹു വിധിച്ചതല്ലാത്ത ഒന്നും തങ്ങളെ ബാധിക്കില്ലെന്ന് അറിയുന്ന വിശ്വാസി ഏത് പരീക്ഷണങ്ങളെയും സമചിത്തതയോടെയാണ് കൈകാര്യം ചെയ്യുക. മഹാനായ ഇബാദത്ത് ഇബ്നു സാമിത് റളിയല്ലാഹു അൻഹു തൻ്റെ മകനോട് പറഞ്ഞ വാചകം, പൊന്നുമകനെ, ശരിയായ ഈമാനിൻ്റെ മധുരം നിനക്ക് ആസ്വദിക്കാൻ കഴിയില്ല. നിന്നെ ബാധിച്ചതൊന്നും നിന്നെ വിട്ടുപോകേണ്ടതല്ലായിരുന്നു എന്നും നിന്നെ ബാധിക്കാതെ പോയതെന്നും നിന്നെ ബാധിക്കുകയില്ലായിരുന്നുവെന്നും നീ വിശ്വസിക്കും വരെ. അബൂദാവൂദ്. അള്ളാഹുവേ, എന്നിൽ നടക്കുന്നതെല്ലാം നിന്റെ വിധിയാണ്. നിന്റെ വിധിയിൽ നീ നീതിമാനുമാണ്. അഹ്മദ്. ഇത് പറയാനാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മരണം സുനിശ്ചിതമാണ്. സത്യവിശ്വാസികൾക്കാകട്ടെ മരണം അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരവും. അതുകൊണ്ട് നിർഭയരായിരിക്കുക, അള്ളാഹു കൂടെയുണ്ട്.
0: ജസാകല്ലാഹു ഖൈർ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് നുറുങ്ങുകൾ. സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. ഈ വിഷയത്തിന്റെ രചന നിർവഹിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. ശബ്ദാവതരണം അബ്ദുസമ്മദ് കല്ലടിക്കോട്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കാനായി പീസ് റേഡിയോ ഒരുക്കിയ ഹൃദയവസന്തം എന്ന പ്രോഗ്രാം, അൽഹംദുലില്ലാ, നമ്മൾ സൂറത്തുൽ ഹജ്ജിലെ 53 വരെയുള്ള വചനങ്ങൾ വ്യത്യസ്ത എപ്പിസോഡുകളിലൂടെയായി അർത്ഥസഹിതം കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമ്മൾ 54, 55 വചനങ്ങളാണ് സൂറത്തുൽ ഹജ്ജിൽ നിന്നും പഠിക്കുന്നത്. ഇൻഷാല്ലാ അബ്ദുൽ വഹാബ് സലാഹിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളോടൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلْيَعْلَمَ الَّذِينَ أُوتُوا الْعِلْمَ أَنَّهُ الْحَقُّ مِنْ رَبِّكَ فَيُؤْمِنُوا بِهِ فَتُخْبِتَ لَهُ

0: ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بعتة أو يأتيهم عذاب يوم عقيم. പ്രിയമുള്ള പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അഥവാ അതിൻ്റെ 54-55 ആയത്തുകളാണ് ഇന്ന് നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാചകന്മാർ ഒരു വചനം ഓതിക്കൊടുക്കുമ്പോൾ പിശാജ് അവിടെ വസ്വാസുണ്ടാക്കുകയും ദുർബോധനം നടത്തുകയും അതിൽ അവിശ്വാസികളായ ആളുകൾ അല്ലെങ്കിൽ ഹൃദയത്തിൽ രോഗമുള്ളവർ, ഹൃദയം കടുത്തുപോയ ആളുകൾ അതിൽ പെട്ടുപോവുകയും ചെയ്യുമെന്നതെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അത് അവർക്കൊരു പരീക്ഷണമായിരിക്കും എന്നതെല്ലാം നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അപ്രകാരം വിശ്വാസികളായ ആളുകൾക്ക് ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും എന്നതാണ് വിശദീകരിക്കുന്നത്. ആയത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം
1: വലിയലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക വലിയലമ അറിയുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടി. അല്ലദീന ഊതുൽ ഇൽമ അറിവ് നൽകപ്പെട്ടതായ ആളുകൾ, അറിവ് നൽകപ്പെട്ടതായ ആളുകൾക്ക് അറിയുന്നതിന് വേണ്ടി, മനസ്സിലാകുന്നതിന് വേണ്ടി. എന്ത്? അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക, അന്നഹു തീർച്ചയായിട്ടും അത്, അൽ ഹഖ്ഖു മിർ റബ്ബിക നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണ് എന്ന്, അത് നിന്റെ രക്ഷിതാവിൽ നിന്നുള്ള സത്യമാണ് എന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയും. ഫയുമിനൂ ബിഹി അങ്ങനെ അതിൽ വിശ്വസിക്കുന്നതിന് വേണ്ടിയും എത്രയത്. ഫതുഹ്ബിത ലഹു കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടുകയും ചെയ്യും, അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടുകയും ചെയ്യും. അതിനാണ് ഇടയാക്കുക, അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടാനാണ് ഇടയാക്കുക അത്. വഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലഹാദില്ലദീന ആമനു വിശ്വസിച്ചതായ ആളുകളെ നയിക്കുക തന്നെ ചെയ്യും. ഇലാ സിറാത്തിൻ മുസ്തഖീം നേരായ ഋജുവായ പാതയിലേക്ക് വിശ്വസിച്ചതായ ആളുകളെ അല്ലാഹു നയിക്കുക തന്നെ ചെയ്യും. അഥവാ അറിവ് നൽകപ്പെട്ടതായ ആളുകൾക്ക് ആ പ്രവാചകന്മാർ ഓതിക്കൊടുക്കുന്ന കാര്യം, അതാണ് അന്നഹു എന്ന് പറഞ്ഞത്, ഖുർആൻ എന്നും അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അത് റബ്ബിൽ നിന്നുള്ള സത്യമാണ് എന്നറിയുന്നതിന് വേണ്ടിയും. ഫയുമിനു ബിഹി അങ്ങനെ അതിലവർ വിശ്വസിക്കുകയും. ഫതുഹ്ബിത ലഹു കുലൂബുഹും അതിനവരുടെ ഹൃദയങ്ങൾ കീഴ്പ്പെടുകയും ചെയ്യുന്നതിനൊക്കെ വേണ്ടി എന്നാണ് പറഞ്ഞത്. തീർച്ചയായും അല്ലാഹു വിശ്വസിച്ചതായ ആളുകളെ നേരായ പാതയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. വിജ്ഞാനം നൽകപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ഇത് നിന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സത്യം തന്നെയാണെന്ന് മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുവാനും അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ അതിന് കീഴ്പ്പെടുവാനുമാണ് അതിടയാക്കുക. തീർച്ചയായും അല്ലാഹു സത്യവിശ്വാസികളെ നേരായ പാതയിലേക്ക് നയിക്കുന്നവനാകുന്നു. എന്നിട്ട് അല്ലാഹു അടുത്ത് പറയുന്നു, വലാ യസാലുല്ലദീന കഫറു അവിശ്വാസികളായ ആളുകളായിക്കൊണ്ടേയിരിക്കും. ലാ യസാലു ആയിക്കൊണ്ടേയിരിക്കും. അല്ലദീന കഫറു അവിശ്വാസികളായ ആളുകൾ, ഫീ മിരിയത്തിൻ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. മിൻഹു അതിനെ സംബന്ധിച്ച്, ഹത്താ തഅ്തിയഹുമുസ്സാഅ അന്ത്യനാൾ അവർക്ക് വരുന്നത് വരെയും, അന്ത്യനാൾ അവർക്ക് വരുന്നത് വരെയും അവർ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. ബഗ്തതൻ പെട്ടെന്ന്, അന്ത്യനാൾ പെട്ടെന്ന് അവർക്ക് വന്നെത്തുന്നത് വരെയും. ഔ അല്ലെങ്കിൽ, യഅ്തിയഹും അദാബു യൗമിൻ അഖീം ഒരു ശിക്ഷ അവർക്ക് വരുന്നത് വരെ. ഔ യഅ്തിയഹും അവർക്ക് വരുന്നത് വരെ. അദാബു യൗമിൻ അഖീം വിനാശകരമായ ഒരു ദിവസത്തെ ശിക്ഷ. അദാബു യൗമിൻ അഖീം വിനാശകരമായ ഒരു ദിവസത്തെ ശിക്ഷ അവർക്ക് വന്നെത്തുന്നത് വരെയോ, അല്ലെങ്കിൽ അന്ത്യനാൾ പെട്ടെന്ന് അവർക്ക് വരുന്നത് വരെയോ അവിശ്വാസികളായ ആളുകൾ ആ കാര്യത്തിൽ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പഠിച്ചത്. അഥവാ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചതിൻ്റെ ഒരു തുടർച്ചയാണ്. പ്രവാചകന്മാർ ഒരായത്ത് ഓതിക്കേൾപ്പിച്ചു കഴിഞ്ഞാൽ ആ ഓതിക്കേൾപ്പിക്കുന്നതിൽ പിശാജ് ദുർബോധനം നടത്തും, വസ്വാസുണ്ടാക്കും. അവിടെ തന്നെ പറഞ്ഞു അള്ളാഹു സുബ്ഹാനഹു തആല അതിനെ, ആ പിശാജുണ്ടാക്കുന്ന ദുർബോധനത്തെ മായ്ച്ചു കളയുകയും അതിനെ ബലപ്പെടുത്തുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഹൃദയത്തിൽ രോഗമുള്ള, ഹൃദയകാഠിന്യമുള്ള ആളുകൾക്കതിന് പരീക്ഷണമാവുകയും ചെയ്യും, അഥവാ അവരതിൽ വീണുപോവുകയും ചെയ്യും.

ആണെന്ന് അവർ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കിയ സത്യത്തിൽ അവർ വിശ്വസിക്കുന്നു. ആ സത്യത്തിന് വേണ്ടി അവരുടെ ഹൃദയങ്ങളെ കീഴ്പ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ആളുകളെ, അഥവാ ഇന്നല്ലാഹു ലഹാദില്ലദീന ആമനു, അങ്ങനെ വിശ്വസിച്ചതായ ആളുകളെ അള്ളാഹു നയിക്കുക തന്നെ ചെയ്യും. ഇലാ സിറാത്തി മുസ്തഖീം, നേരായ പാതയിലേക്ക്, ചൊവ്വായ പാതയിലേക്ക് അള്ളാഹു നയിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഇലാ സിറാത്തി മുസ്തഖീം എന്ന് പറഞ്ഞാൽ അത് ആ സത്യത്തിൻ്റെ പാത, അതാണ് ആ സത്യത്തിൻ്റെ പാതയിലേക്ക് അവരെ നയിക്കുക തന്നെ ചെയ്യും. ബിസബബി ഈമാനിഹിം, അവരുടെ ഈമാൻ കാരണത്താൽ, അവർ ആ വിശ്വസിച്ചു എന്ന ആ കാരണത്താൽ ആ സത്യത്തിൻ്റെ പാതയിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്യും, അവരെ നയിക്കുക തന്നെ ചെയ്യും എന്നാണ് വിശദീകരിച്ചത്. എന്നാൽ നേരെ മറിച്ച് അവിശ്വാസികളായ ആളുകളോ, അവരെന്നും അത് സംശയത്തിൽ തന്നെയായിരിക്കും. എഫിമിരിയത്തി മിൻഹു, അതിനെക്കുറിച്ച് അവർ സംശയത്തിൽ തന്നെയായിരിക്കും. അഥവാ ഈ പറഞ്ഞ സത്യമാണോ, ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള ഒരു സംശയത്തിലായിരിക്കും അവരുണ്ട്. അതാണ് ഫീ മിറിയത്തിം മിവലാ യസാലുല്ലദീന കഫറു ഫീ മിറിയത്തിം, ആ സംശയത്തിലാകും. അഥവാ ഐ ഫീ ശക്കിൻ വറൈബിൻ മിൻ ഹാദൽ ഖുർആൻ എന്നാണ്. ഈ ഖുർആനിൽ നിന്നുള്ള ഈ കാര്യത്തിൽ അവർ എപ്പോഴും ശക്കിലും റൈബിലും സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. അതൊക്കെ സത്യമാണോ, അതല്ല, അത് ശരിയാണോ, ഇങ്ങനെ അവരൊരു ഇതിലായിരിക്കും ഉണ്ടാവുക. അതാണ് പിശാജ് അവർക്ക് ഇട്ടുകൊടുക്കുന്നു എന്ന് പറഞ്ഞത്. പിശാജ് അവർക്ക് അവരെ വസ്വാസിൽ ആക്കുന്നു. അതെത്ര കാലമുണ്ടാകും ആ സംശയം, അതവർ തീരുകയില്ല. ഏതുവരെ, പെട്ടെന്നൊരു നാൾ, അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ, അവർക്ക് അന്ത്യനാൾ വന്നെത്തുന്നത് വരെയും അവരാ സംശയത്തിൽ തന്നെ ആയിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അല്ലെങ്കിൽ ഔ യഅതിയഹും അദാബു യൗമിൻ അഖീം, വിനാശകരമായ ഒരു ശിക്ഷ അവർക്ക് വരുന്നത് വരെ, വിനാശകരമായ ഒരു ശിക്ഷ അവർക്ക് വന്നെത്തുന്നത് വരെയും അവർ ആ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. ആ സംശയത്തിൽ നിന്ന് മാറാൻ അവർക്ക് കഴിയുകയില്ല. കാരണം പിശാജ് അവർക്ക് ആ വസ്വാസ് ഇട്ടിങ്ങനെ കൊടുക്കുകയാണ്. പ്രവാചകന്മാർ ഓരോ സത്യത്തിൻ്റെ വചനങ്ങളും ഓതിക്കൊടുക്കുമ്പോൾ അതിലേക്ക് പിശാജ് വസ്വാസ് ഉണ്ടാക്കി കൊടുക്കുന്നു, ദുർബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ദുർബോധനത്തിൽ കുടുങ്ങി അവർ ആ സംശയത്തിലായിക്കൊണ്ടേ ഇരിക്കും എന്നാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഹൃദയത്തിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢത എത്രമാത്രമുണ്ടോ അതിനനുസരിച്ചായിരിക്കും വിശുദ്ധ ഖുർആനിലെ ഓരോ വചനവും ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ, ഓരോ വചനവും കേൾക്കുമ്പോൾ, പഠിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നത് നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തിൻ്റെ ആ ഒരു ദൃഢതക്കനുസരിച്ചായിരിക്കും എന്നർത്ഥം. അല്ല എങ്കിൽ അവിടെ പിശാജിന് സ്ഥാനമുണ്ടാകും, പിശാജ് വസ്വാസ് ഉണ്ടാക്കും, നമ്മളെ സംശയത്തിലാക്കും. അതിപ്പോൾ അങ്ങനെ ഉണ്ടാകുമോ, ഇതിങ്ങനെ ഉണ്ടാകുമോ, അതിപ്പോൾ ശരിയാകുമോ, ഇങ്ങനെ സംശയത്തിലാക്കി നമ്മെ അവിശ്വാസത്തിലേക്ക് നമ്മെ എത്തിക്കുകയും ചെയ്യും. അവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി ഹൃദയത്തിൽ ഈമാൻ രൂഢമൂലമാക്കി ആ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമാണ് എന്ന് മനസ്സിലാക്കി അതിൽ വിശ്വസിച്ച് നമ്മുടെ ഹൃദയത്തെ അതിനുവേണ്ടി കീഴ്പ്പെടുത്തുന്ന, കീയൊതുങ്ങുന്ന തരത്തിലേക്കാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം, പരിശ്രമിക്കണം. അതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പരിശ്രമിക്കുക. ഒന്ന് ഒരിക്കൽ കൂടി നമുക്കതൊന്ന് പാരായണം ചെയ്യാം. വലിയഅലമൽ ലദീന ഊതുൽ ഇൽമ അന്നഹു أنه الحق من ربك فيؤمنوا به فتخبت له قلوبهم وإن الله لهادي الذين آمنوا وإن الله لهادي الذين آمنوا إلى صراط مستقيم ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بعتة أو يأتيهم عذاب يوم عقيم. കൃത്യമായി ഓരോ പദങ്ങളുടെയും അർത്ഥവും ആയത്തിൻ്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുവാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിർ ദഅവ

0: അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. ഹൃദയവസന്തം പ്രോഗ്രാം ഇവിടെ സമാപിക്കുമ്പോൾ ഒരുപാട് നന്മകളാണ് നമ്മുടെ മനസ്സിൽ കോറിയിട്ടുകൊണ്ട് ബഹുമാന്യനായ അബ്ദുൽ വഹാബ് സലാഹി ഇവിടെ ക്ലാസ് അവസാനിപ്പിച്ചിട്ടുള്ളത്. അത് അറിവ് നൽകപ്പെട്ടവർ പ്രവാചകന്മാർ ഓതിക്കൊടുക്കുന്നത് വിശ്വസിക്കുകയും അതിന് കീഴ്പ്പെടുകയും ചെയ്യും എന്നൊരു സന്ദേശം നമുക്ക് ലഭിച്ചു. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ എപ്പോഴും അതിൽ സംശയത്തിൽ ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും എന്ന ഒരു ഓർമ്മപ്പെടുത്തലുകൂടി ഇവിടെ ബഹുമാന്യനായ അബ്ദുൽ വഹാബ് സലാഹി ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.

0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ടെന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
3: മധുരം ഖുർആൻ.
4: أعوذ بالله من الشيطان الرجيم
5: ولقد بعثنا في كل أمة رسولا أن اعبدوا الله

0: ഇന്നത്തെ മധുരം ഖുർആനിൽ ഷെയ്ഖ് ഖലീഫ മുഹമ്മദ് അത്തുനൈജ് അദ്ദേഹത്തിൻ്റെതായ ഖിറാഅത്താണ് നമ്മൾ കേട്ടത്. യു എയിലെ ഷാർജയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ ഖുർആൻ മുഴുവൻ ഹിഫ്ള് പൂർത്തിയാക്കിയ അദ്ദേഹം പ്രശസ്തരായ ഉസ്താദുമാരുടെ കീഴിൽ ഉയർന്ന നിലവാരത്തിലുള്ള തജ്വീദ് ഖിറാഅത്ത് പഠനം നടത്തുകയുണ്ടായി. യു എയിലെ പ്രശസ്ത പള്ളികളിൽ ഇമാമായും ഖാരിആയും പ്രവർത്തിച്ചിട്ടുണ്ട്. മഖാമുകളുടെ സമതലിതവും നിയന്ത്രിതവുമായ ഉപയോഗം, അർത്ഥത്തോടുള്ള അനുയോജ്യമായ സ്വഭാവം, പാരായണത്തിലെ പ്രതീക്ഷിക്കാത്ത മൃദുവായ ഉയർച്ച താഴ്ചകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹത്തെ പാരായണ ശൈലിയിൽ വേറിട്ട് നിർത്തുന്നു. ഖലീഫ തുനൈജിയുടേതായ ഖിറാഅത്താണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കാതോർത്തത്.
1: പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 16 അധ്യായം സൂറ നഹലിലെ 36 ആയത്താണ് നമ്മൾ പാരായണം ചെയ്ത് കേട്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്ന ഒരു കാര്യം, വലഖദ് ബഅസ്ന, തീർച്ചയായും നാം അയച്ചിട്ടുണ്ട്, ഫി കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും, റസൂലൻ, ഓരോ റസൂലിനെ, അനിഅബുദുല്ലാഹ, നിങ്ങൾ ആരാധിക്കണമെന്ന്, അല്ലാഹുവിനെ ആരാധിക്കണമെന്ന് പറയാൻ, വജ്തനിബു താഗൂത്, നിങ്ങൾ താഗൂത്തിനെ, ദുർമൂർത്തികളെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയാൻ. ഫമിൻഹും മൻ ഹദല്ലാ, എന്നിട്ട് അവരിൽ അല്ലാഹു നേർമാർഗത്തിലാക്കിയവരുണ്ട്. വമിൻഹും മൻ ഹഖത്ത് അലൈഹി ദലാല, അവരിൽ ദലാലത്ത്, ദുർമാർഗം, വഴിപിഴവ് അവകാശപ്പെട്ടവരും അവരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഫസീറു ഫിൽ അർൽ, നിങ്ങൾ ഭൂമിയിൽ നടക്കുവീൻ, ഫന്ദുറു, എന്നിട്ട് നിങ്ങൾ നോക്കുവീൻ, കൈഫ കാന ആഖിബത്തുൽ മുക്കദ്ദിബീൻ, വ്യാജമാക്കിയവരുടെ പര്യവസാനം എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾ പരിശോധിക്കുവീനെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹു എല്ലാ ഓരോ സമുദായത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുകയും താഗൂത്തിന്, ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യണമെന്ന് പ്രബോധനം ചെയ്തുകൊണ്ട്. എന്നിട്ട് അല്ലാഹു നേർമാർഗത്തിലാക്കിയവർ അവരുടെ കൂട്ടത്തിലുണ്ട്, ദുർമാർഗം അവകാശപ്പെട്ട സ്ഥിരപ്പെട്ടവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ആകയാൽ നിങ്ങൾ ഭൂമിയിൽ നടന്ന് ആ വ്യാജമാക്കിയവരുടെ പര്യവസാനം എങ്ങനെയാണുണ്ടായതെന്ന് നോക്കി മനസ്സിലാക്കുവീൻ എന്നാണ് നമ്മളിന്ന് പാരായണം ചെയ്ത് കേട്ട ആയത്തിൻ്റെ അർത്ഥം. അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുമ്പോൾ പണ്ഡിതന്മാരായ ആളുകൾ സൂചിപ്പിച്ചത്, അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ ഉമ്മത്തീങ്ങൾക്കും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതോടൊപ്പം താഗൂത്തിനെ ഉപേക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഇവിടെ ആവശ്യപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും. താഗൂത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാത്ത എല്ലാ ആരാധ്യ വസ്തുക്കളെയും, പിശാചിനെ ഉദ്ദേശിച്ചും, ജ്യോത്സ്യക്കാർ, പ്രശ്നക്കാർ, മാരണക്കാർ മുതലായവയെ ഉദ്ദേശിച്ചും അത് ഉപയോഗിക്കപ്പെടാറുണ്ട് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു തആല നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സമുദായത്തിലും റസൂലുകൾ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു വിഷയം നമ്മുടെ രാജ്യത്തും അഥവാ ഇന്ത്യയടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും മുമ്പ് റസൂലുകൾ വന്നിരിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു തെളിവെന്താണ്? ഒരു സമുദായത്തിലും തന്നെ ഒരു താക്കീത് നൽകുന്നവർ കഴിഞ്ഞു പോകാതിരുന്നിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഖുർആനിലോ നബിവചനങ്ങളിലോ വ്യക്തമായി പ്രസ്താവിച്ചല്ലാതെ ഇന്ന കാലത്ത്, ഇന്ന രാജ്യത്ത്, ഇന്ന ആൾ അള്ളാഹുവിൻ്റെ റസൂലായി വന്നിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. ചുരുക്കത്തിൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞൊരു കാര്യം, റഹ്മാനായ റബ്ബിനോട് മാത്രമേ ആരാധന നടത്താൻ പാടുള്ളൂ എന്ന് പറയാൻ നബിമാരെ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ താഗൂത്തിനെ വെടിയണമെന്നും പഠിപ്പിക്കാൻ വേണ്ടി എല്ലാ ഉമ്മത്തീങ്ങളിലും അള്ളാഹു റസൂലുമാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ കാര്യം, ഈ ഒരു സന്ദേശം ജനങ്ങൾ പറയാൻ വേണ്ടി, ജനങ്ങളോട് പറയാൻ വേണ്ടി തുടങ്ങുമ്പോൾ അത് ഹൃദയം തുറന്ന് കേട്ട ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതാണ് ഫമിൻഹും മൻ ഹദല്ലാ എന്ന് പറഞ്ഞത്. പിന്നീട് പറഞ്ഞത് വമിൻഹും മൻ ഹഖത്ത് അലൈഹി ദലാല, അതായത് സത്യം മുമ്പിൽ വന്നു കിട്ടിയിട്ടും അതിന് തൗഫീക്ക് കിട്ടാത്ത കുറേ മനുഷ്യന്മാർ, ദലാലത്തിൻ്റെ പുറകെ പോയ, അതായത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നിഫാക്കാണ്, ഒരിക്കലും അവരുടെ മനസ്സ് തുറന്നുകൊടുക്കില്ല എന്ന് ശഠിച്ചുപോയ ആളുകൾ. രണ്ടാമത് ലലാലത്തിൻ്റെ പൂർണ്ണമായും ധിക്കാരത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിച്ച ആളുകൾ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? ഫസീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൊന്ന് സഞ്ചരിച്ചു നോക്കുക. എങ്ങനെയാണ് ആ വ്യാജവാദികൾ അള്ളാഹു കൈകാര്യം ചെയ്തത് എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക എന്ന് ആഹ്വാനം ചെയ്തിട്ടാണ് റഹ്മാനായ റബ്ബ് നമ്മളോട് ഈ ഒരു ആയത്തിൻ്റെ അവസാനത്തിൽ ആ വിഷയം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ഈ ഒരു ആയത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഒരു വേളയിൽ ദുആ ചെയ്യുകയാണ്.
2: വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹുമസ എന്നൊരു അധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യമുണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുകയെന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: പീസ് റേഡിയോയിൽ അടുത്തതായി നേർരേഖ, വിനയമില്ലാതാക്കുമ്പോൾ എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ സിഇഒ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ചില വാചകങ്ങൾ നമ്മൾ തന്നെ അറിയാതെ പറഞ്ഞു പോകുന്ന ചില വാചകങ്ങളുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയെ അല്ലെങ്കിൽ സ്വഭാവത്തെ പുറത്തു കാണിക്കുന്നതാണല്ലോ നമ്മുടെ സംസാരം. ഏറ്റവും അധികം നമ്മൾ പരാജയപ്പെട്ടു പോകുന്നതും സംസാരത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. നരകത്തിൽ അധിക ആളുകളും പ്രവേശിക്കാനുള്ള കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നാവുകൾ കൊയ്തെടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മത ആവശ്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം എന്നറിയാം. ചിലപ്പോഴൊക്കെ നാം പറയാറുള്ള ചില വാചകങ്ങൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചപ്പോൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരാശയം പങ്കുവെക്കുന്നത്. എന്നെ അറിയിച്ചില്ല, എന്നോടാരും പറഞ്ഞില്ല, ഇത് ചിലപ്പോഴെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രയോഗമാണ്. അതേപോലെ തന്നെ അത് ഇതിലും നന്നായി ഞാൻ ചെയ്തു കാണിക്കാമായിരുന്നു, എനിക്ക് ചെയ്തു കാണിക്കാൻ കഴിയുമായിരുന്നു. എനിക്ക് അറിയും പോലെ നിങ്ങൾക്കറിയില്ല, എൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു കളിയും നടക്കില്ല, നിനക്കെന്നെ ശരിക്കും അറിയില്ല, ഞാൻ നല്ലത് രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ ആരാണെന്ന് അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാനിതത്ര കണ്ടതാണ്, എൻ്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, നിൻ്റെ ഒന്നും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. സത്യത്തിൽ ഈ വാചകങ്ങളെല്ലാം ചിലപ്പോഴെല്ലാം സംസാരങ്ങളിൽ വന്നു പോകുന്ന വാചകങ്ങളാണോ? നാം ഗൗരവപരമായി ആലോചിക്കേണ്ടതുണ്ട്. മനസ്സിൻ്റെ ഒരൗന്നിത്യ ബോധത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അഹങ്കാരത്തിൻ്റെ ഒരു മനസ്സിൽ നിന്നാണ് ഒരു പക്ഷേ ഇത്തരം വാചകങ്ങൾ വരുന്നത് എന്ന് വേണം നമുക്ക് പറയാൻ. എന്താണ് യഥാർത്ഥത്തിൽ അഹങ്കാരമെന്ന് പറഞ്ഞാൽ ബത്റുൽ ഹഖ് വഅംതു നാസാണ്. അതായത് സത്യത്തെ തള്ളിക്കളയുകയും ജനങ്ങളെ ചെറുതായി കാണുകയും ചെയ്യുക എന്നതാണ്. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അമിതമായൊരു മതിപ്പ്, അത് ഒരു പക്ഷേ സ്വർഗം പോലും നമുക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന കാര്യമാണെന്ന് നമ്മൾ ആലോചിക്കണം. മനസ്സിൻ്റെ അഹങ്കാരത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ് പെട്ടെന്ന് ദേഷ്യം വരിക എന്നുള്ളത്. പെട്ടെന്ന് ദേഷ്യം വരുന്നവരെല്ലാവരും അഹങ്കാരികളാണ് എന്നതിനർത്ഥമില്ല. പക്ഷെ മറ്റൊരാൾ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്കും അത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയാതിരിക്കുമ്പോഴും നാം പറഞ്ഞതിന് എതിര് പറയുമ്പോഴുമാണ് നമുക്ക് പലപ്പോഴും ക്ഷുഭിതരാകുന്നത്. എല്ലാം കേൾക്കുവാനും അംഗീകരിക്കുവാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുമുള്ള വിനയത്തിൻ്റെ മനസ്സുള്ളവർക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ പ്രതികരണങ്ങളെയും ഗുണകാംക്ഷയുടെയും ആത്മസംയമത്തിനെയും കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നാം മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നോ അവരുടെ മാനസികാവസ്ഥകളെയോ നാം പരിഗണിക്കാതിരിക്കുക. അതും ഇത്തരത്തിൽ ഔന്നിത്യമുള്ള മനസ്സുകൾക്ക് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല, എനിക്കെല്ലാം അറിയാം, ആരുടെയും ഉപദേശമോ നിർദ്ദേശമോ എനിക്ക് ആവശ്യമില്ല എന്നതും ശരിയല്ലല്ലോ. എത്ര അറിയുന്ന കാര്യങ്ങളിലും ചില മാർഗനിർദ്ദേശങ്ങൾ പറയാൻ മറ്റുള്ളവർക്ക് കഴിയുമല്ലോ. ചില സന്ദർഭങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ വലിയ നിർദ്ദേശങ്ങളും വലിയ വെളിച്ചവും നമുക്ക് നൽകുന്നതാണ് നമ്മുടെ ഭാര്യമാർ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ. ചില സന്ദർഭങ്ങളിലെല്ലാം ചില കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അവർ പറയും, അത് നമുക്ക് പറ്റുമോ, അത് ശരിയാവോ, അത് വിജയിക്കോ, അതിലിങ്ങനൊരു വശമില്ലേ, ഇപ്പോൾ ഞാനല്ലേ പാപ്പ, ഞാനല്ലേ ഭർത്താവ് എന്ന ഒരു ദുരഭിമാനത്തിൽ നാം നിൽക്കുമ്പോൾ, നമുക്ക് തന്നെ അപകടകരമായ ചില കാര്യങ്ങൾ മറ്റുള്ളവർ ഓർമ്മപ്പെടുത്തുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയാത്ത ഒരവസ്ഥ ചിലപ്പോൾ വന്നേക്കാം. അതേപോലെ തന്നെ ആരെങ്കിലും ഒരു നാം പറയുന്ന ഒരു കാര്യത്തിനോട് എന്തെങ്കിലും ഒരു എതിർപ്പ്, ഒരു വിമർശനം ആരെങ്കിലും പറയുമ്പോഴേക്കും പൊട്ടിത്തെറിച്ചു പോകുന്നു. ഇതും യഥാർത്ഥത്തിൽ നാം ചെയ്യുന്നത് മുഴുവൻ ശരിയാണെന്നും നമ്മളെപ്പോലെ മറ്റാർക്കും അറിയില്ലെന്നും നമ്മളെ തിരുത്താൻ പോന്ന ഒരാളും ഇല്ലെന്നുമുള്ള നമ്മുടെ മനസ്സിൻ്റെ തെറ്റായ വിചാരമാണ് അതിന് കാരണം. അതുപോലെ തന്നെ നിസ്സാര കാര്യത്തിന് മണിക്കൂറുകളോളം തർക്കിക്കും. തോറ്റുകൊടുക്കാനുള്ള ഒരു മനസ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്നുള്ള മനസ്സുകൊണ്ട് വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല വിമർശനമായി പറഞ്ഞ വാക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു അഹങ്കാരത്തിൻ്റെ മനസ്സ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്തൊരു കാര്യം വന്നാലും നമ്മൾ അങ്ങനെ നിൽക്കേണ്ടവനല്ല, അങ്ങനെ ക്യൂ നിൽക്കേണ്ടവനല്ല, കാത്തു നിൽക്കേണ്ടവനല്ല, അങ്ങനെ കേൾക്കേണ്ടവനല്ല എന്നെപ്പോഴും നമുക്ക് തോന്നിക്കൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒന്ന് ഒരല്പസമയം കീഴ്പ്പെട്ട് നിൽക്കാൻ കഴിയാത്തവരും എപ്പോഴും ശപിച്ചുകൊണ്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരിക്കുമെന്നാണ്. നമ്മുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടാലും മറ്റൊരാൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ കഴിയാത്ത മനസ്സും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തന്നെ ഇത്തരം ഒരു മനസ്സിലും തന്നെയാണ് ഉണ്ടാകുന്നത്. നാം നമ്മെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും നമ്മുടെ മഹത്വങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും മറ്റുള്ളവരുടെ അവസ്ഥകളെക്കുറിച്ചോ മഹത്വത്തെക്കുറിച്ചോ ഒരിക്കലും നമ്മൾ ആലോചിക്കാതിരിക്കുകയും ചെയ്യുന്നതും യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് തന്നെയാണ്. ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരാളോട് നമ്മൾ തോൽക്കേണ്ടി വന്നാൽ അത് അവനോടുള്ള പ്രതികാരമായി മാറുകയും ജീവിതകാലം മുഴുവനും അവനോട് പ്രതിക്രിയ ചെയ്യുവാൻ എന്തെങ്കിലും പകരം വീട്ടുവാൻ വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നതാണ് ഈ മനസ്സിൻ്റെ മറ്റൊരു ലക്ഷണം. ഒരു നല്ല ബന്ധമുണ്ടാക്കാനോ ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാനോ പലപ്പോഴും ഇത്തരം ആളുകൾ തയ്യാറാകാതെ വരും. ഒരുപക്ഷേ ഇത്രമാത്രം മനുഷ്യന് ജീവിതത്തിന് അപകടമുണ്ടാക്കുന്നൊരു കാര്യമായതുകൊണ്ടായിരിക്കണം അണുമണിത്തൂക്കത്തോളം കിബറുണ്ടെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കില്ലെന്ന് പറയാനുള്ള കാരണം. എവിടെയും നമ്മളെക്കാളും അറിയുന്നവരും നമ്മളെക്കാളും വിവരമുള്ളവരും എത്രയോ ആളുകളുണ്ട്. ജീവിതത്തിൻ്റെ ഏത് തരത്തിലുള്ളവർക്കും ചില പ്രത്യേകതകൾ നമുക്കില്ലാത്തതുണ്ട് എന്ന് മനസ്സിലാക്കുവാനും എല്ലാം കേട്ട് നല്ലതിനെ ഉൾക്കൊണ്ട് മറ്റുള്ളവരോട് സഹകരിച്ച് വിനയപ്പെട്ട് കീഴ്പ്പെട്ട് ഒരു നല്ല മനുഷ്യനായി ജീവിക്കുമ്പോൾ തിൽക്കദാറുല്ലാഹിറ ആ പരലോക ജീവിതം ലിലിനായുരിതിന ഒലുവം ഫിൽ അർളി വലാ പ്രസാദ, ദുനിയാവിൽ ഔന്നിത്യവും കുഴപ്പവും ആഗ്രഹിക്കാത്തവർക്കാണ് സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്വർഗത്തിൻ്റെ അഖിലകാരാകാനും കൂടെ നമുക്ക് സാധ്യമാകും. അള്ളാഹു സഹായിക്കട്ടെ.
0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിനയമില്ലാതാകുമ്പോൾ എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം. അവതരണം പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
2: മനോഹരമായ ഒരു ഓർമ്മ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ റമദാനിൽ, റമദാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് ആളുകൾ കുടുംബസമേതം നോമ്പ് തുറക്കും, ജമാഅത്ത് നമസ്കാരങ്ങൾക്കും പ്രത്യേകിച്ച് രാത്രിയിലെ തറാവീഹ് നമസ്കാരത്തിനൊക്കെ കുടുംബസമേതം പള്ളിയിൽ സജീവമായി ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധ റമദാൻ. സ്വാഭാവികമായും കുട്ടികളുണ്ടാകും, ചെറിയ മക്കളുണ്ടാകും, കുടുംബമുണ്ടാകും. അവിടെ എനിക്ക് ഉണ്ടായ ഒരു വ്യത്യസ്തമായൊരു ഹൃദ്യമായൊരു ഓർമ്മ, എനിക്കത് മറക്കാൻ കഴിയുന്നില്ല. എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണത്. അതായത് പള്ളിയിലെ ആളുകൾ കൂടുമ്പോൾ സ്വാഭാവികമായും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരാതി ഉണ്ടാകും. പ്രത്യേകിച്ച് കുട്ടികൾ ധാരാളം ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഓടിക്കളിക്കും. അവർ ചെറിയ മക്കളാണല്ലോ, അവർ അവരുടേതായ ഒരു ലോകത്താണ്. പ്രത്യേകിച്ച് ഒരു വിശാലമായ പള്ളി കാണുമ്പോൾ അവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല.
3: തീർച്ചയായിട്ടും
2: ചില കുട്ടികൾ പ്രത്യേകിച്ച്. അപ്പോൾ നമ്മുടെ പള്ളിയിൽ ഒന്ന് രണ്ട് കുട്ടികൾ അങ്ങനെ സജീവരായ കളിയിൽ ഏർപ്പെട്ട ഒന്ന് രണ്ട് കുട്ടികളുണ്ട്. ചില്ലറ കളിയൊന്നല്ല, ഒരു അടങ്ങിയിരിക്കൂല, ഒരല്പസമയം പോലും അവർക്ക് റെസ്റ്റ്ലെസ് എന്ന് പറയുമല്ലോ ചില കുട്ടികളെ പറ്റി. അങ്ങനത്തെ ഒരു കുട്ടിയുണ്ട്. അപ്പോൾ ഇവൻ തറാവി നിസ്കാരം തുടങ്ങിയാൽ ഇവൻ എന്തെങ്കിലും വിക്രസ് ഒപ്പിച്ചുകൊണ്ടിരിക്കും. ഒന്നല്ലെങ്കിൽ അവൻ്റെ കയ്യിലൊരു നാണയത്തൊട്ടുണ്ടാവും, അതുകൊണ്ട് അവിടെയുള്ള കസേരമലൊക്കെ മേടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഓന് കാലുകൊണ്ട് എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോന്ന് ദിവസം ഓരോരോ തരത്തിലാണ് ഓൻ്റെ
3: പുതിയ പുതിയ ഐറ്റംസ്.
2: അപ്പോൾ ഞാൻ തറാവിക്ക് ശേഷം ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ആളുകൾ എന്നോടാണ് ഓരോ കാര്യങ്ങൾ
3: സാന്ദർഭികമായിട്ട്.
2: അപ്പോ ഞാൻ ക്ലാസ്സിൽ ഇലക്കും മുള്ളനും കേടില്ലാത്ത രീതിയിൽ നമ്മള് അത് കൈകാര്യം ചെയ്യും.
3: തീർച്ചയായും
2: രക്ഷിതാക്കൾക്ക് ബുദ്ധിമുട്ട് വരരുത്, അതോടൊപ്പം പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള നിലക്ക് അത്ര പ്രയാസമില്ലാത്ത രീതിയിൽ ഞാനത് കൈകാര്യം ചെയ്യും. പക്ഷെ ഇവൻ ആള് റെസ്റ്റ്ലെസ് ആണ്.
3: അതെ, ഇതൊക്കെ നമ്മൾ ക്ലാസ്സൊക്കെ കേട്ടാലും അവർ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കൊട്ട് കൊട്ടു
2: ഒരു കൊട്ട് കൊട്ടു. അപ്പൊ ഇവൻ നമ്മള് സ്വാഭാവികമായിട്ടും ആളുകൾ നമ്മളോട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇടക്ക് ഇവനെ കാണുമ്പോ കണ്ണുരുട്ടും. കാരണം ഇവൻ അങ്ങനെയെങ്കിലും ഒന്ന് കുറച്ചേരം അടങ്ങിയിരിക്കട്ടെ എന്ന് കരുതിട്ട് ഇവൻ അവന്റെ വല്യപ്പാന്റെ കൂടെയാണ് പള്ളിയിൽ വരിക. സലാം മുട്ടിക്കഴിഞ്ഞ വല്യപ്പാന്റെ തോളിക്കൂടെ ചാടി മറിഞ്ഞ് ഒരു 3-4 വയസ്സുണ്ടാവും, ചെറിയ പയ്യനാണ്, മാഷാല്ലാ. അങ്ങനെ അപ്പൊ ഞാൻ ഇടക്കോനെ കാണുമ്പോ ഒന്ന് അടങ്ങിയിരിക്കണോട്ടടാ എന്നൊക്കെ ഒന്ന് നമ്മള് കണ്ണുരുട്ടി നമ്മള് ജസ്റ്റ് ഒരു ചെറിയൊരു. അപ്പൊ ഞാനൊരു ദിവസം ഇശ നമസ്കാരത്തിന് കുറച്ചല്പം വൈകിയാണ് പള്ളിയിലെത്തിയത്. അപ്പൊ ഞാന് പള്ളിയിലേക്ക് കയറുമ്പോ തന്നെ ഇവനുണ്ട് പള്ളിയിൽ, നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഭയങ്കര കളിയിലാണ്,
3: പണിയിലാണ്.
2: അപ്പൊ ഞാനൊന്നും അവനെ നോക്കി പേടിപ്പിച്ചിട്ടാണ് അടങ്ങിയിരിക്കട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിസ്കരിക്കാൻ കയറിയത്. നിസ്കാരത്തിനിടക്ക് ഇവൻ എന്ത് ചെയ്ത് കണറിയോ, ഈ കണ്ണുരുട്ടിയ എന്നെ തന്നെ വന്നിട്ട്
3: നോട്ടട്ടു.
2: ഞാൻ റുക്കോയിൽ പോയപ്പോഴും സുജൂത് പോയപ്പോഴൊക്കെ ഇന്നെ തോണ്ടിയിട്ട് പോലും ഓടിയാണ്. അപ്പോ എത്ര കുട്ടിത്വവും നിഷ്കളങ്കതയുമാണ് ആ മനസ്സിലുള്ളതെന്ന് ഞാൻ ആലോചിച്ചു. എന്നെ തന്നെ അവൻ വന്ന് തോണ്ടിയാണ്, എന്നോടാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നത്. കളിക്കരുത് എന്ന് പറഞ്ഞ ഞാനുമായിട്ട് കളിക്കാനും
3: അതില് സെൽഫി വേറൊന്നും ഉണ്ടാവും. കാരണം ആ പിന്നെ വയസ്സന്മാരുടെ ഇടയിൽക്കൊന്നും മൂപ്പർക്ക് ഒരു എര കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ വന്ന് കണ്ണുറിട്ടണ നിങ്ങളായിരിക്കും ചിലപ്പോ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഒരു എര ആയിട്ട് മൂപ്പർക്ക് തോന്നിയിട്ടുണ്ടാവുക.
2: ഞാൻ അന്ന് ആ കുട്ടിക്ക് മാർക്ക് ഇട്ടു 100-ൽ 100, മാഷാല്ലാ. കാരണം എനിക്ക് വലിയ ഇഷ്ടമായി ആ കുട്ടിനെ. ഓന് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടും നമ്മളെ നമ്മളോട് വന്ന് കളിക്കാൻ
3: ആഗ്രഹിക്കുന്നു,
2: മാഷാല്ലാ. അങ്ങനെ ചില മക്കളുണ്ട്, അള്ളാഹു നല്ല ബുദ്ധിയും കഴിവും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. പിന്നെ ഇതിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, മക്കള് അവരുടെ കുട്ടിത്തത്തിലുള്ള ചില കുസൃതികൾ അതൊരു കുസൃതിയായി കാണാനും അവരെ അനാവശ്യമായി ശകാരിക്കാതെ ആ പേരിൽ എന്താണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെ അങ്ങനെ ഉണ്ടായ ചില അനുഭവങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ വലിയ വസ്ത്ര നബിയുടെ വലിയ കുപ്പായത്തിൽ രണ്ടാളും കൂടി രണ്ട് കൈയിട്ട് അങ്ങനൊക്കെ വന്നിട്ട് നബിയുടെ സദസ്സിൽ വന്നപ്പോൾ നബി വളരെ ഹൃദ്യമായി അവരെ സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും.
3: അപ്പൊ ഇതിൽ പിന്നെ ഇഷ്ടംപോലെ മറ്റനുഭവങ്ങളുണ്ടാകും. കാരണം വെച്ചാൽ ഈ പിന്നെ അടച്ചിട്ട റൂമിൽ ഒച്ചയും ശബ്ദവും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നൊക്കെ വരുന്ന കാരണവന്മാർക്ക് ഓർക്ക് റമദാനിലും തറാവിയിലും മക്കളെ കണ്ട് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അതിന് ചെറിയ മക്കൾ എന്ത് ചെയ്യും, ഇപ്പം നമ്മൾ വല്ലൊരു പിരിശത്തിൽ കൊണ്ടുവരുന്ന കുട്ടി എന്ത് ചെയ്യും, സെഫിൻ്റെ മുമ്പ് കൂടി കണ്ട്
2: ഓടും.
3: അത് ഓടുന്നതോടുകൂടി ഇവർക്ക് ഭയങ്കര ഒരു അസ്വസ്ഥത ആയിരിക്കും. ഇവർ എന്താ പോ, അത് അങ്ങനെയല്ല, പള്ളി ഇങ്ങനെയല്ല, അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും.
2: അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിലൊരു പക്ഷെ ചെറിയ കുട്ടികളൊന്നും ഉണ്ടാവില്ല.
3: കുട്ടികളുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എന്തായിരിക്കും, പട്ടാളച്ചിട്ടായിരിക്കും. കാരണം അടച്ചിട്ട റൂമിലൊക്കെയാണ് ഇങ്ങനത്തെ സംഭവങ്ങൾ തന്നെ അവർ നിർവഹിക്കുക. അപ്പൊ ആ മക്കൾ വരാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല. അപ്പൊ ഇതൊരു ജമാഅത്തായിട്ട് നിർവഹിക്കപ്പെടുന്ന പള്ളികളിൽ വരുമ്പോൾ സംഭവം എന്താകും, ഇത് എല്ലാ സീമകളും ലംഘിച്ചു പോകും. ഇപ്പോൾ പിന്നെ വളരെ രസകരമായിട്ട് കുട്ടികൾ ഇതൊക്കെ വന്നിട്ട് പറയല്ലോ, ഏത് പിന്നെ നമ്മൾ പിന്നെ തക്ബീർ കെട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ, അതായത് പള്ളിയിൽ ഇത്തരത്തിലുള്ള പിന്നെ ആൾക്കാർ തക്ബീർ കെട്ടിയവരെന്ത് ചെയ്യും, ഒന്ന് വെള്ളം കുടിക്കാൻ പോകും. അപ്പം ഇയാൾ കൈ കെട്ടേക്കാൻ പറ്റില്ലല്ലോ കുട്ടികളെന്ത്. അപ്പം ഇയാൾക്കിത് ഭയങ്കര ഇറിറ്റേഷനാണ്. അപ്പൊ അങ്ങനത്തെ കുറേ രസകരമായിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പൊ ചില പള്ളികളിലൊക്കെ ഉണ്ടാവും.
2: ശരിക്കും അതൊക്കെ വേണം, നമ്മുടെ മക്കളെ നമ്മള് പള്ളിയിൽ കൊണ്ടുപോകണം. കുട്ടികളാണ്, കുറച്ചൊക്കെ കളിക്കും.
3: അതിൽ
2: ഒരു ചെറിയ ഒരു ശ്രദ്ധയും നിയന്ത്രണവും രക്ഷിതാക്കളുടെ ഭാഗത്ത് ഉണ്ടാവുകയും വേണം
3: തീർച്ചയായിട്ടും. മാത്രമല്ല എന്താ വെച്ചെങ്കിൽ ഒരു പള്ളിയിൽ കുട്ടികൾ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഒരു തലമുറ അതിൽ ഉണ്ടാവുള്ളൂ. അതിൽ അങ്ങനത്തെ ഒരു ഘടകം കൂടിയുണ്ട്. രണ്ടാമത് ഈ കുട്ടികളായിട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ കുട്ടികളെ പള്ളികളിലേക്ക് കൊണ്ടുപോകണം, പക്ഷെ അതിൻ്റെ ഒരു ഗൗരവം ഒരു ഹുർമത്ത് അവർക്ക് ബോധ്യപ്പെടണം. അതായത് ഇത്തരത്തിൽ ചാടി ഓടി മറ്റുള്ളവരെ നിസ്കാരം ഫസാദാക്കുന്ന രൂപത്തിലുണ്ടാവെങ്കിൽ അതിലേക്ക് പോകാതെ കുട്ടികളെ കൊണ്ടുപോയിരിക്കലായിരിക്കും നന്നാവുക. അത് കരുതി എന്ത് ചെയ്യരുത്, കുട്ടികൾക്ക് അവസരം എന്ത് ചെയ്യാൻ പാടില്ല,
2: നിഷേധിക്കാനും
3: പാടില്ല. കുട്ടികൾ അങ്ങനെ ഒരു ആ ഒരു കുട്ടിത്തം അങ്ങനല്ലോ. അപ്പം നമ്മൾ അങ്ങനെ ആയത് എന്തുകൊണ്ടാണ്, ആ പ്രായം കഴിഞ്ഞു വന്ന് നമുക്ക് അവർക്ക് ശരിയല്ല എന്ന് തോന്നുമ്പോൾ അത് കുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു പ്രകൃതം നമ്മൾ എന്ത് ചെയ്യണം, ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ റമദാൻ കാല ചിന്തയുമായി ബന്ധപ്പെട്ട്
2: അനുഭവം സൂചിപ്പിക്കാനുള്ളത്.
4: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് പരലോകമില്ലെന്ന് പറയുന്നവരോട്. ഇൻസൈറ്റിൽ നമ്മോട് സംസാരിക്കുന്നത് ജസീൽ കൊടിയത്തൂർ.
5: പലപ്പോഴും പല ആളുകളും ചോദിക്കുന്ന, പ്രത്യേകിച്ചും പരലോക ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത, ജീവിതം ഒന്നേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എല്ലാം അവസാനിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അത്തരം ആളുകളോട് പറയാനുള്ളത്, സഹോദരങ്ങളെ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം, ഇത്രമേൽ വിശാലമായ ഒരു പ്രപഞ്ചം, ഒന്നുമില്ലായ്മയിൽ നിന്നും ആ പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ള ഈയൊരു മഹാപ്രപഞ്ചത്തിന് അതിനൊരവസാനമുണ്ട് എന്നും ആ സൃഷ്ടാവ് തന്നെ പറയുകയാണ്, ഈ ഭൂമിലോകത്ത് ജീവിച്ചിട്ടുള്ള കോടാനുകോടി മനുഷ്യരൊക്കെയും വീണ്ടും ഒരിക്കൽ കൂടി ജീവിപ്പിക്കപ്പെടുമെന്നും പറയുമ്പോൾ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച അവന് ഓൾറെഡി ഇവിടെ സൃഷ്ടിച്ച ഈ സൃഷ്ടിപ്പിൽ നിന്ന് അല്ലെങ്കിൽ ശേഷിപ്പിൽ നിന്ന് വീണ്ടും സൃഷ്ടിക്കുന്നതിന് എന്താണ് പ്രയാസമുള്ളത്? അന്ത്യനാളിനെ നിഷേധിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന വിശുദ്ധ ഖുർആൻ റബ്ബിൻ്റെ കലാമാണ്. ആ കലാമിൽ നമ്മൾ കാണുന്ന ഒരുപാട് ആയത്തുകൾ, വചനങ്ങൾ ഈ അന്ത്യനാളിൻ്റെ സത്യത്തെക്കുറിച്ച്, അത് ഉറപ്പാണെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ആദം നബി അലൈഹിസ്സലാമയെയും ഹവ്വ ബീവിയെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സന്ദർഭത്തിൽ ആ ചരിത്രങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ ബഖറയിലൂടെ പഠിപ്പിക്കുകയാണ്, വലക്കും ഫിൽ അർദി മുസ്തഖറും വ മതാഉൻ ഇലാ ഹീൻ, വലക്കും ഫിൽ അർദി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് അവിടെ അഥവാ ഭൂമിയിൽ താമസസ്ഥലവും അതുപോലെ തന്നെ വമത വിഭവങ്ങളുമുണ്ട്. പക്ഷേ ആ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് അത് ശാശ്വതമാണ് എന്ന് പറയുന്നില്ല, ഇലാഹീൻ, ഒരു സമയം വരെ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഭൂമിയിലൊരു നിശ്ചിത കാലം വരേക്കും അവിടെ താമസ സ്ഥലവും വിഭവവുമുണ്ട്. ആദം നബി അലൈഹി സ്വലാമയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് പോലും ഈ ലാസ്റ്റ് അന്ത്യനാളിനെക്കുറിച്ച്, ആ ഒരു അവധിയെക്കുറിച്ചിട്ടാണ് അള്ളാഹു ആ സമയത്ത് പോലും സൂചന നൽകുന്നുണ്ട്. പിന്നെ വിശുദ്ധ ഖുർആനിലെ വിവിധങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിൽ അന്നസാഅത ആതിയതുൻ ലാ റൈബ ഫിഹ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ ഒരു ആശയത്തെ ഉണർത്തുന്ന വിവിധ വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ അന്ത്യനാളെന്ന് പറയുന്നത് അസാ എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ, അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് വരിക തന്നെ ചെയ്യും, ലാ റൈബ ഫിഹ, അതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നിട്ട് പറയുന്നു അള്ളാഹു ഖബറുകാളികളെ അല്ലെങ്കിൽ ഖബറിലുള്ളവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. ഇവിടെ സത്യവിശ്വാസികളല്ലാത്ത ആളുകൾ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മരണത്തിന് ശേഷം ആണ് യഥാർത്ഥ ജീവിതമെന്നും, അവിടെ നമ്മൾ ഈ ദുനിയാവിൽ ഭൂമിലോകത്ത് ചെയ്തു കൂട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പരീക്ഷണ കാലഘട്ടത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വതിനും മറുപടി പറയണമെന്നൊക്കെ വിശ്വസിച്ച് കഴിയുന്ന ആളുകളാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. എന്നാൽ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദവും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സൂറത്തു സബയിൽ വിശുദ്ധ ഖുർആനിലെ 34-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വചനമായിട്ട് പരിചയപ്പെടുത്തുന്നു, വഖാലല്ലദീന കഫറു ലാ തീനസ്സാഅ, അവർ പറയാണ് ഞങ്ങൾക്ക് അന്ത്യസമയം വന്നെത്തുകയില്ലെന്ന് സത്യനിഷേധികൾ പറഞ്ഞു. ഖുൽ ബല വറബ്ബി, നബിയെ പറഞ്ഞു കൊടുക്കുക, എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം, അത് നിങ്ങൾക്ക് വന്നെത്തുക തന്നെ ചെയ്യും, ലത്ത് തിയന്നക്കും എന്നാണ് ആ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. ശേഷം പറയുന്നു അവിടെ ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരു അണുവിൻ്റെ തൂക്കമുള്ളതോ അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും അവനിൽ നിന്ന് മറഞ്ഞു പോവുകയില്ല, സ്പഷ്ടമായ ഒരു രേഖയിൽ ഉൾപ്പെടുത്താത്ത യാതൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. സൂറത്തു മുജാദിലയിലെ 6-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, യൗമ യബഅസുഹുമുല്ലാഹു ജമീഅ, അള്ളാഹു അവരെല്ലാവരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും, ഫയുനബ്ബിഉഹും ബിമാ അമിലു, അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവനവരെ അറിയിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും, എന്നിട്ട് അതേപ്പറ്റി ഖുർആൻ പറയുന്നത് അള്ളാഹു പറയുന്നത് അറിയും, അഹ്സാഹുല്ലാഹു വനസൂഹ്, അഹ്സ്വാഹുള്ള, അള്ളാഹു എല്ലാം കണക്കാക്കി വെച്ചിട്ടുണ്ട്, കൃത്യമാക്കി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എല്ലാം ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എല്ലാം രേഖയിൽ സ്പഷ്ടമാണ്, ക്ലിയറാണ്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വനസുഹു, അവരത് മറന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയായിട്ടുള്ളവനാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായിട്ടുള്ള വിഷയം അത് രേഖപ്പെടുത്തുന്നു. അതിനനുസരിച്ച് തുലാസ് കൃത്യമായി ഏർപ്പെടുത്തിയിട്ട് ഒരു തരിമ്പ് പോലും അനീതി കാണിക്കാതെ നീതിപൂർവകമായി ഇവിടെ ജീവിച്ച ആളുകൾക്ക് അവരുടെ ജീവിതത്തിനനുസരിച്ചുള്ള പ്രതിഫലവും നൽകുന്നു. ശിക്ഷയാണെങ്കിൽ അതും നൽകുന്ന ഒരു ലോകമാണ് വരാനുള്ളത്. അതാണ് സൂറത്തു സബയിലെ അടുത്ത വചനത്തിൽ, നാലാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്, ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തും വറിസ്ഖും കരീം. ലിയജ്സിയല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾക്ക്, അത്തരക്കാർക്ക് അവൻ പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ദിവസം അഥവാ വിചാരണ ദിവസവും അതിനുശേഷമുള്ള പരലോകവും അവൻ സംവിധാനിച്ചിട്ടുള്ളത്. നന്നായി ജീവിച്ചവർക്ക് നന്നായി ജീവിക്കാനുള്ള, പരലോകത്ത് നല്ല രൂപത്തിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കാൻ. ഇവിടെ ജീവിതത്തെ എൻജോയ്മെൻ്റായി കണ്ട് ജീവിതമൊന്നേയുള്ളൂ എന്ന് വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ കൂടി അതിലെ രസത്തിലും അതിൻ്റെ ആസ്വാദനത്തിലും ഒഴുകിയിട്ട് റബ്ബിൻ്റെ കൽപ്പനകളെ തീരെ അനുസരിക്കാതെ ഒഴിവാക്കി നടന്ന ആളുകൾക്ക് അവിടെ യാതൊരുവിധ സുഖവും ഉണ്ടാവുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വല്ലദീന സഅഊ ഫീ ആയാതിനാ മുആജിസീന ഉലൈക ലഹും അദാബും മിൻ റിജ്സിൻ അലീം. സൂറത്തു സബയിലെ അഞ്ചാമത്തെ വചനമാണ്. നമ്മെ തോൽപ്പിച്ചു കളയുവാനായി നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ എതിർക്കുന്നതിന് ശ്രമിച്ചവരാരോ അവർക്കത്തെ വേദനാജനകമായിട്ടുള്ള കഠിന ശിക്ഷയുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഈ വാഗ്ദാനമെന്ന് പറയുന്നത്, അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ ദുനിയാവ് അത് പരീക്ഷണ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്ത് പരലോകമെന്നുള്ളത് വരാനുണ്ട്, അത് വരിക തന്നെ ചെയ്യും. ഇവിടെ ഈ ദുനിയാവിൽ ഒരുപാട് ആളുകളെ കൊന്നൊടുക്കിയവനും ഇവിടെ നൽകാവുന്നതിൽ ഏറ്റവും പരമാവധി ശിക്ഷ വധശിക്ഷ ഒരു തവണ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ അയാൾ ചെയ്തു കൂട്ടിയതിനുള്ള അത്ര അളവിനുള്ള ശിക്ഷ പിന്നീട് എവിടുന്ന് നൽകും? അവിടെയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ലോകം വേണമെന്ന് പറയുന്നത്. നന്മ ചെയ്ത് റബ്ബിൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് ജീവിച്ച ആളുകൾക്ക് അർഹമായ പ്രതിഫലം റബ്ബ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യർ തമ്മിൽ നടത്തുന്ന വാക്കുകൾ പോലെയല്ല, കരാറ് പോലെയല്ല, അത് പൂർണ്ണമായി പാലിക്കപ്പെടുന്നതാണ്. പരലോകമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അവിടെ മറ്റൊരു വചനം കൂടി നമ്മൾ മൻസൂറത്തുൽ ജാസിയയിലെ 32-ാമത്തെ വചനം, വഇദാ ഖീല ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വസ്സാഅത്തു ലാ റൈബ ഫീഹ ഖുൽതു മാ നദ്രി മസ്സാഅ. അവർ പറയുന്ന വാചകമാണ്, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് എന്നും ആ അന്ത്യസമയമാകട്ടെ അതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നും പറയപ്പെട്ടാൽ നിങ്ങൾ പറയാണ് മാ നദ്രി മസ്സാഅ, സാഅത്ത് എന്താണ് എന്ന് ഞങ്ങൾക്കറിയില്ല, അന്ത്യസമയമെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഇന്നതൊന്നും ഇല്ല ലന്ന, അങ്ങനെയൊക്കെ ഒരു ഊഹം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒമാ നഹ്നു ബിമുസ്തഖിനീൻ, ഞങ്ങൾക്കത് യക്കീനില്ല, ഉറപ്പില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് യക്കീൻ ഉറപ്പുള്ളതാണ്, ഈ ജീവിതം എത്രമേൽ സത്യമാണെന്നോ എത്രമേൽ ഉറപ്പുള്ളതാണോ അതിനേക്കാൾ കൂടുതൽ സ്പഷ്ടമാണ് ഉറപ്പുള്ളതാണ് ഈ ജീവിതത്തിനപ്പുറമുള്ള, മരണത്തിനും അപ്പുറമുള്ള ജീവിതമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ പരലോകം കണ്ട് പണിയെടുക്കണം. ആ പരലോകമില്ലെന്ന് പറയുന്നവരോട് കൃത്യമായി പറയാനുള്ളത്, കൃത്യമായ നീതി പാലിക്കപ്പെടാൻ പിന്നെ എവിടെ കഴിയും എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ആ ഒരു ലോകം വരാനുണ്ട്, അത് ആത്തിയത്തുൻ ലാ റൈബ ഫിഹ, അതിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു ലോകത്ത് വിജയിക്കണമെങ്കിൽ പ്രപഞ്ചനാഥനായ സുബ്ഹാനഹു വതആല, റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും അത് പരമാവധി പുലർത്തി ജീവിക്കുന്നവർക്കാണ് അവിടെ വിജയമുള്ളത്. ആ വിജയം നേടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹിദായത്ത് എന്ന് പറയുന്ന അത്രമേൽ വലിയ അനുഗ്രഹം അള്ളാഹു എല്ലാവർക്കും നൽകുകയും അത് നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, പരലോകമില്ലെന്ന് പറയുന്നവരോട്. ക്ലാസ് എടുത്തത് ജസീൽ കൊടിയത്തൂർ.

0: അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ.
1: അപ്പോൾ മോർണിംഗ് ലൈവ് ഷോ കഴിഞ്ഞ് റേഡിയോ വൈബ്സിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അപ്പോൾ സലാം സാറേ, ആദ്യത്തെ പ്രോഗ്രാം ഇൻസൈറ്റ് ആണ് നമ്മുടെ റേഡിയോ വൈബ്സിൽ വരാറുള്ളത്. ഇന്നത്തെ ഇൻസൈറ്റിൽ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്?
0: ഇന്ന് നമുക്ക് മുഹമ്മദ് ഷിയാദ് ബിൻ ഹസൻ വി പി, സാമൂഹിക നീതി പ്രാതിനിധ്യം മുസ്ലിങ്ങൾ.
1: ഓക്കെ,
0: ഒരു സമകാലിക വിഷയവുമായി ബന്ധപ്പെട്ടുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് ഇൻസൈറ്റ് കേട്ട് വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കൾ, പീസ് റേഡിയോ ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിലസ്തീനിനെക്കുറിച്ച് നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തകൾ ഫിലസ്തീനെക്കുറിച്ച് നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ ചെറിയ കുട്ടികളടക്കം നേരിടുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും തീർത്തും വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹു ഫിലസ്തീൻ ജനതയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള സമാധാനം നൽകുമാറാകട്ടെ. ഈ ഒരു പ്രശ്നം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫിലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള ഈ ഒരു പതിറ്റാണ്ടുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു മതപരമായിട്ടുള്ള ആംഗിളിനപ്പുറത്തേക്ക് ഇതിൽ തീർത്തും രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ ഉൾക്കൊള്ളുന്നതായിക്കൊണ്ട്. പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രശ്നത്തിൽ എത്രത്തോളം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നത്തിൽ ദേശീയത വഹിക്കുന്ന ഒരു പങ്ക് നമുക്കറിയാം. ദേശീയത എന്നുള്ളത് വളരെ ആധുനികമായിട്ടുള്ളൊരു സങ്കല്പമാണ്. പണ്ട് കാലങ്ങളിൽ വിവിധ സാമ്രാജ്യങ്ങൾ ആ രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒരു ലോകക്രമമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമൊക്കെ ലോകത്ത് മുന്നോട്ട് വന്നിട്ടുള്ള ഇത്തരം കൃത്യമായിട്ടുള്ള അതിർത്തികൾക്ക് ഉള്ളിലുള്ള നാഷണൽ സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങൾ കടന്നു വന്നിട്ടുള്ളത് വളരെ ആധുനികമായിട്ടുള്ള പ്രതിഭാസമാണ്. ഇത്തരത്തിൽ ദേശീയതാവാദം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ത്യയിലേക്ക് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഒരു ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ബാക്കി പത്രം എന്നോണം നമ്മുടെ ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യം, ഒരുപാട് വൈവിധ്യങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ഇന്ത്യ എന്നൊരാശയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ട് നമ്മൾ മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വിഭജിക്കപ്പെട്ടിട്ടുള്ള പാകിസ്ഥാൻ എന്നുള്ള രാജ്യം, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അപ്പം ദേശീയതയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിർത്തികൾ വരച്ചിട്ടുള്ള ദേശരാഷ്ട്രങ്ങളുടെ കാര്യങ്ങളിൽ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ജൂതരാഷ്ട്രം, കൃത്യമായിട്ട് ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രാജ്യം വേണമെന്നുള്ള ഒരു ആശയവുമായിട്ട് സയണിസ്റ്റ് മൂവ്മെൻറ്റുകൾ മുന്നോട്ട് വരുന്നത്. നമുക്കറിയാം ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇത്തരം ദേശീയതകൾ വിവിധ ഭാഷകൾക്ക് അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും പല സംസ്കാരങ്ങൾ ഉള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയായിക്കൊണ്ട് ആ രീതിയിലാണ് ആ കാലഘട്ടത്തിൽ പല രാജ്യങ്ങൾ നിലനിന്നിരുന്നത്, ഈ ഒരു ദേശീയതാ സങ്കല്പത്തിൻ്റെ ഭാഗമായിക്കൊണ്ട്. എന്നാൽ ഒരു ജൂതരാഷ്ട്രത്തിൻ്റെ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന യൂറോപ്പിലെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിലുള്ള ജൂതന്മാരെ ഒരുക്കൂട്ടിക്കൊണ്ട് ഒരു രാജ്യമെന്നുള്ള സങ്കല്പത്തിലേക്ക് തിയഡോർ ഹെർസലിൻ്റെ കീഴിലുള്ള സയണിസം പോലുള്ള ആശയങ്ങളൊക്കെ ഇതിനൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായിട്ട് മാറ്റുന്നത് തീർത്തും 19-ാം നൂറ്റാണ്ടിലെ അവസാനത്തിലൊക്കെ തന്നെയാണ്. അപ്പോൾ വളരെ ആധുനികമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് ഈ ഒരു ഫിലസ്തീൻ ഇസ്രായേൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇഷ്യൂ ഇത്തരം ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമെന്നുള്ളത്, ഇപ്പോൾ നമുക്കറിയാം ജൂതന്മാർ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമുദായമായിരുന്നു. ഹിറ്റ്ലറിൻ്റെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ടാകും, ഹിറ്റ്ലർ എത്രത്തോളം ആ ഒരു കാലഘട്ടത്തിൽ ജൂതന്മാരെ പീഡിപ്പിച്ചതിനുള്ള ചരിത്ര രേഖകളും മറ്റൊക്കെ നമ്മളെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുന്നതാണ്. അപ്പോൾ യൂറോപ്പിലോ അല്ലെങ്കിൽ വിവിധ ഭാഗങ്ങളിലൊക്കെയുള്ള ഇത്തരം പീഡനം അനുഭവിക്കുന്ന ജൂതന്മാർ ഇവരെ എല്ലാം ഒരു കൂട്ടിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രമെന്ന സങ്കല്പം വരുന്നൊരു സാഹചര്യം ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു ദേശീയതയുടെ മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സവർക്കറൊക്കെ മുന്നോട്ട് വെക്കുന്ന ഒരു ഹിന്ദുത്വം എന്നൊരാശയം അവർ തീർത്തും ഒരു മതപരമായിട്ടുള്ള ചട്ടക്കൂടുകൾക്കപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളിലൂടെയാണ് ഇത്തരം പ്രശ്നത്തെയൊക്കെ നോക്കിക്കണ്ടിരിക്കുന്നത്. ഒരു മതപരമായിട്ടുള്ള ആംഗിളുകൾ ഇത്തരം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വ പോലുള്ള ആശയങ്ങളൊക്കെ മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ പ്രയാസം അനുഭവിക്കുന്ന ജൂതന്മാരുടെ ഒരു മോചനത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ എന്നുള്ളൊരു രാഷ്ട്രം പുതുതായിട്ട് ഒരു അറബ് മുസ്ലിം പ്രദേശത്ത് ബ്രിട്ടൻ്റെയൊക്കെ സഹായത്തോട് കൂടിയിട്ട് നിർമ്മിക്കപ്പെടുന്നൊരു സാഹചര്യത്തിൽ മുന്നോട്ട് വച്ചിരുന്ന ആശയമാണ് ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് നിലനിന്നിരുന്നത് ജൂതന്മാരാണ്, അല്ലെങ്കിൽ പണ്ട് കാലങ്ങൾ മുതലേ ഇവിടെ വസിച്ചിരുന്നത് ജൂതന്മാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശം ജൂതന്മാർക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ആശയങ്ങളായിരുന്നു ഇവർ മുന്നോട്ട് വച്ചിരുന്നത്. ഈ വാദം എത്രത്തോളം നിരർത്ഥകമാണെന്ന് നമുക്കറിയാം. ഈ ഒരു രീതിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കുന്ന പ്രദേശം ത്തും പല രാജ്യങ്ങളിലും മുന്നേ ജീവിച്ചിരുന്നത് പല ആളുകളും പല സമൂഹങ്ങളുമായിരിക്കും. ആ ഒരു ആശയത്തോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എങ്ങനെയാണ് ലോകം മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഈ രീതിയിൽ പണ്ട് കാലങ്ങളിൽ നിലനിന്നിരുന്ന ആളുകൾക്ക് അവകാശപ്പെട്ടതാണ് ഇത്തരം സ്ഥലങ്ങൾ എന്നുള്ളൊരു വാദം മുന്നോട്ട് വെക്കുന്നത് എത്രത്തോളം നിരർത്ഥകമാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. ജൂതന്മാരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂതന്മാർ ഒരു മതം എന്നുള്ളതിനൊപ്പം ഒരു വംശമെന്ന് സൂചിപ്പിക്കുന്നതാകും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. ഒരു പ്രത്യേക ജനവിഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗോത്രം അല്ലെങ്കിൽ ഗോത്രങ്ങൾ കൂടിയിട്ടുള്ള ഒരു സമൂഹത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഒരു ജൂതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ. നമുക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു

കൂടുതൽ മുൻപന്തിയിലുള്ള ആളുകളായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. അവരുടെ വിശ്വാസത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പേരിലാണ് അള്ളാഹു ഓരോ മനുഷ്യനെയും കണക്കാക്കുന്നതെന്നുള്ള വിശുദ്ധ ഖുറാനിൻ്റെ താക്കീത് ഈ ഒരു ജൂത വിഭാഗത്തിനെതിരായിക്കൊണ്ട് വിശുദ്ധ ഖുറാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിലൊരു വംശീയപരമായിട്ടുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്ന ഒരു ജൂത വിഭാഗം. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈബിളാണ് ഇത്തരത്തിൽ ജൂതന്മാരുടെ ഒരു ചരിത്രം നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്രോതസ് എന്നുള്ളത് അബ്രഹാം പ്രവാചകൻ്റെ ലീനിയേജിൽപ്പെട്ട അല്ലെങ്കിൽ ആ ഒരു സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകളാണ് ആ രീതിയിലാണ് ജൂതന്മാരെന്നുള്ള രീതിയിൽ വിളിക്കപ്പെടാറുള്ളത്. ഇബ്രാഹിം നബിയുടെ മകനായിരുന്ന ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ മകനായിരുന്ന യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മകനായിട്ടുള്ള യൂസുഫ് നബി, ഈ രീതിയിൽ തുടർന്ന് വരുന്ന പരമ്പരയുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ജൂതന്മാരെ കണക്കാക്കുന്നത്. ബൈബിൾ പറയുന്ന ഇത്തരം ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇബ്രാഹിം നബി ഒരിക്കലും ഫിലസ്തീനിൽ ജനിച്ചിട്ടുള്ള ഒരാളായിരുന്നില്ല എന്നത് തന്നെയാണ്. ഇസ്ലാമിക ചരിത്രവും ഇത്തരം ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഇത്തരം സ്രോതസ്സുകളൊക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഫിലസ്തീനിലല്ല ഇബ്രാഹിം നബി ജനിച്ചത് എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി പിന്നീട് ഫിലസ്തീനിലേക്ക് വരുന്ന ചരിത്രമാണ് ബൈബിൾ ആധികാരികമായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതായത് പിന്നീട് അവിടേക്ക് പാലായനം ചെയ്ത് എത്തുന്ന ഇബ്രാഹിം നബിയെയും സാറാ ബീവിയെയും ഇസ്ഹാഖ് നബിയെയും കുറിച്ചിട്ടുള്ള ചരിത്രമാണ് ബൈബിൾ തന്നെ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രദേശത്ത് ആദ്യം മുതലേ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ജൂതന്മാരല്ലെങ്കിൽ ബൈബിൾ പ്രകാരമുള്ള ഈ ഒരു വംശാവലി എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുവാൻ സാധിക്കുക. അതുപോലെ തന്നെ ബൈബിളിന് ശേഷം ജോഷയുടെ പുസ്തകത്തിലടക്കം ഫിലസ്തീൻ പ്രദേശം കീഴടക്കുന്ന ഇസ്രായേലിന്റെ ചരിത്രം വരെ അത്തരം യുദ്ധങ്ങളെക്കുറിച്ച് വരെ പ്രതിപാദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു യഹൂദ വിഭാഗം വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് അവിടെ നിലനിന്നിരുന്ന ഒരു സമൂഹമാണ് എന്നുള്ളതിനുള്ള രേഖകളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു രീതിയിൽ ഇസ്രായേലുകൾ അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഇസ്രായേൽ രാജ്യം എന്നുള്ള ഈ ഒരു ഫിലസ്തീൻ പ്രദേശം കീഴടക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരാശയമാണ് അവർക്ക് വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള ഭൂമിയാണ് ഫിലസ്തീൻ പ്രദേശം, അല്ലെങ്കിൽ വേദങ്ങളിൽ നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. അതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് ഇബ്രാഹിം നബിക്ക് ദൈവം സ്വപ്നത്തിൽ ഇത്തരത്തിലൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഒരുപാട് വർഷങ്ങൾ പീഡനം അനുഭവിച്ചതിന് ശേഷം അവർക്ക് വാഗ്ദാനം നൽകപ്പെട്ടൊരു പ്രദേശമാണ് ഈ ഒരു ഫിലസ്തീൻ പ്രദേശം എന്നുള്ള രീതിയിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു വാഗ്ദാനം ചരിത്രത്തിൻ്റെ പല കാലഘട്ടങ്ങളിൽ തന്നെ ഈ ഒരു ബൈബിൾ ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നടന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടങ്ങളിലേക്ക് പിന്നീട് യഹൂദരെത്തുന്നതും അവിടെ അവർ ജീവിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങളൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ബൈബിൾ ആധികാരികമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഫിലസ്തീൻ പ്രദേശം യഹൂദന്മാർക്ക് അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾക്ക് സാധൂകരണം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അപ്പോൾ നൂറ്റാണ്ടുകളായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ യഹൂദന്മാർ നേരിട്ടിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. ക്രിസ്ത്യാനികൾക്ക് കീഴിൽ അല്ലെങ്കിൽ അത്തരം രാജ്യങ്ങളിലായിരുന്നു ഇവരൊരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ നേരിട്ടുകൊണ്ടിരുന്നത്. ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിലസ്തീൻ പ്രദേശം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു പ്രദേശം കീഴടക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. റോമക്കാരുടെയും പേർഷ്യക്കാരുടെയും ഒക്കെ പല കാലഘട്ടങ്ങളിലും ഇത്തരം ക്രിസ്തീയ ഭരണകൂടങ്ങൾക്ക് കീഴിലായിരുന്നു അവിടെയുള്ള യഹൂദന്മാർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒരു പ്രദേശം കീഴടക്കിയതിന് ശേഷം ഒരു ഇസ്ലാമിക ഭരണം ഈ ഒരു പ്രദേശത്ത് വരുന്ന സമയത്ത് എത്രത്തോളം ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ യഹൂദന്മാർ അല്ലെങ്കിൽ അവിടെയുള്ള ജൂത വിഭാഗങ്ങൾ വലിയ സന്തോഷത്തിലായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം ക്രിസ്തീയ ഭരണകൂടങ്ങൾക്ക് കീഴിൽ അവർ നേരിട്ടിരുന്ന പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം വരുന്നത് തന്നെ ഇത്തരത്തിൽ മുസ്ലിങ്ങൾ ആ ഒരു പ്രദേശങ്ങൾ കീഴടക്കുന്നതോടുകൂടിയാണ്. ചരിത്രത്തിൽ തന്നെ ഇത്തരം ആശയങ്ങൾക്ക് സാധൂകരണം ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം ഫിലസ്തീൻ പ്രദേശത്ത് ഈ ഒരു ജൂത സമൂഹം കുടിയേറി താമസിക്കുന്നതിനപ്പുറത്തേക്ക് അവിടങ്ങളിലുള്ള മുസ്ലിം വിഭാഗത്തെയും അല്ലെങ്കിൽ അറബ് ക്രിസ്ത്യാനികളെയും ഒക്കെ അവിടങ്ങളിലുള്ള ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് അവരുടെ സ്ഥലത്തേക്ക് കയ്യേറിക്കൊണ്ടുള്ള ഇത്തരം അതിക്രമങ്ങളെ തന്നെയാണ് നമ്മൾ

0: തീർച്ചയായിട്ടും എതിർക്കുന്നത്. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ട് മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളും അവർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ബാലിശമാണ് ഇത്തരം വാദങ്ങളെന്നാണ് ചരിത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ, അപ്പോൾ ഇൻസൈറ്റ് കേട്ടല്ലോ. മുഹമ്മദ് ഷിയാദ് ബിൻ ഹസൻ VP ആണ്. നമ്മളൊരു സാമൂഹിക നീതി, പ്രാതിനിധ്യം, മുസ്ലിങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരു സമകാലിക വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചർച്ച എന്ന രൂപത്തിൽ നമുക്ക് വലിയൊരു സന്ദേശം നൽകിയിരിക്കുന്നു.
2: ഈ മോർണിംഗ് ലൈവിലേ, ലൈവ് ഷോയിൽ എല്ലാവർക്കും ഒരു പാട്ടുകൂടി കേൾക്കണം, ഒരു പാട്ടുകൂടി കേൾക്കണം എന്ന് തോന്നലുണ്ട്.
1: ആളുകൾക്ക്
2: വൈബ്സിലേക്ക് അത് വൈബ്സിലൊരു ചെറിയൊരു തുടക്കത്തിൽ തന്നെ നമുക്ക് ഇൻസൈറ്റിന് ശേഷം ഒരു സ്വരം, അല്ലെ, സ്വരം കിട്ടുന്നതാണ്.

0: മാഷല്ലാ, മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്. കുറച്ചൊക്കെ പാട്ട് കേട്ട് ഇനിയൊരു ഒരു ആരോഗ്യപരമായ ചിന്തകളാകാം. ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നമാണ് ഈ നടുവേദനൻ്റെ പ്രശ്നം. ഏ അപ്പോൾ നടുവേദനയുടെ നടുവേദനയും ആയുർവേദ ചികിത്സയും എന്ന വിഷയത്തിൽ ചർച്ചയാണ് ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നമ്മൾ കേൾക്കുന്നത്. ഡോക്ടർ വിനോദ് കൃഷ്ണനും അതേപോലെ തന്നെ ഡോക്ടർ സമീർ ബാബും, ഡോക്ടർ വിനോദ് സാറും സമീർ സാറും തമ്മിലുള്ള ചർച്ചയാണ്.
1: ഇവര് അമി ആയുർവേദ നഴ്സിംഗ് ഹോം പട്ടാമ്പിയിലെ ഡോക്ടേഴ്സാണ് കേട്ടോ.
0: യെസ് യെസ്.
1: അപ്പോൾ അവരുടെ ചർച്ചകളിലേക്ക്
0: ഓക്കെ.
2: പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിലേക്ക് സ്വാഗതം. നടുവേദനയും ആയുർവേദ ചികിത്സയും എന്നുള്ള വിഷയത്തിൽ ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കുന്നത് പട്ടാമ്പി അമിയ ആയുർവേദ നഴ്സിംഗ് ഹോമിലെ ചീഫ് ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ വിനോദ് കൃഷ്ണനാണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, നടുവേദന ആയുർവേദ ചികിത്സാ രീതികൾ എന്നുള്ളതാണല്ലോ നമ്മൾ ഇന്നത്തെ വിഷയം. അതിന് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നടുവേദന എല്ലാ പ്രായക്കാരിലും ഉണ്ടാകുന്നുണ്ടോ എന്നൊന്ന് വിശദീകരിക്കാമോ?
3: നടുവേദന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉൽപ്പത്തി കാലം മുതൽക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. അത് ഒരു സ്വതന്ത്ര രോഗമായിട്ടും അതുപോലെ തന്നെ മറ്റ് ഒട്ടനവധി അസുഖങ്ങളുടെ ഭാഗമായിട്ടും വരുമെന്നുള്ളതാണ്. ഇത് ഇന്ന പ്രായക്കാരിൽ വരുന്നു എന്നില്ല, പക്ഷേ എങ്കിൽ പോലും 18 വയസ്സിന് മുകളിൽ വരുന്ന നടുവേദനകളാണ് കൂടുതൽ കാര്യമായി ശ്രദ്ധിക്കപ്പെടേണ്ടത്. ചെറിയ കുട്ടികളിൽ വരുന്ന നടുവേദന എന്ന് പറയുന്നത് മിക്കവാറും അധികം ഭീകരമായ അവസ്ഥയിലേക്ക് പോകില്ല എന്നുള്ള ഒരു വ്യത്യാസം ഇതിലുണ്ട്. അതിന് മുകളിലുള്ളവരിൽ വരുന്നതാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
2: ഡോക്ടർ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് നടുവേദന ഉണ്ടാവുന്നത്?
3: മനുഷ്യൻ്റെ കോർ ബോഡി പോയിൻ്റാണ് നടുഭാഗം എന്ന് പറയുന്നത്, അതായത് അരക്കെട്ട്. അരക്കെട്ടിൻ്റെ ശരീരത്തിലെ അനാറ്റമി പ്രകാരം, അതിൻ്റെ ശരീരഘടന പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നട്ടെല്ല്, ഇടുപ്പല്ല്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന വയറിൻ്റെ ഉള്ളിൽ ഉദരത്തിൽ വരുന്ന അവയവങ്ങളായിട്ടുള്ള പ്രത്യേകിച്ച് വൻകുടൽ, കിഡ്നി, അതുപോലെ തന്നെ മൂത്ര സഞ്ചി, അതുപോലെ സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ ഗർഭപാത്രം, അതുപോലെ തന്നെ അണ്ടാശയം, ഇതെല്ലാം ബന്ധപ്പെട്ടിട്ട് വിവിധ തരത്തിലുള്ള നടുവേദനകൾ വരും. ഇതിന് പുറമേയാണ് നട്ടെല്ലിൻ്റെ സൈഡിലൂടെ ശരീരത്തിൽ നിന്ന്, അതായത് ഹൃദയത്തിൽ നിന്ന് കാലിലേക്ക് പോകുന്ന രക്തക്കൊഴലുകളും ഞരമ്പുകളും മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതെല്ലാം സാധാരണ രീതിയിൽ പല വിധത്തിലുള്ള നടുവേദനയ്ക്ക് കാരണമാവാറുണ്ട്.
2: ഡോക്ടർ, ആധുനിക ജീവിതത്തിൽ നടുവേദനയ്ക്ക് പ്രത്യേകമായി എന്തെല്ലാം കാരണങ്ങളാണുള്ളത്?
3: നമ്മുടെ ജീവിത രീതിയെല്ലാം പഴയതിൽ നിന്ന്, പണ്ടുകാലങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട്. കേരളത്തിലെ പ്രത്യേക സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 30 വർഷത്തിനുള്ളിൽ സാങ്കേതികമായിട്ടുള്ള മുന്നേറ്റങ്ങളും അതുപോലെ തന്നെ ജീവിത രീതികളിൽ വന്ന മാറ്റങ്ങളുമാണ് നമ്മളിൽ നടുവേദന എന്ന് പറയുന്നത് കൂടുതലാവാനുള്ള ഒരു പ്രധാന കാരണം. ഇന്ന് നമ്മളിൽ വ്യായാമം വളരെ കുറവാണ്. ജീവിതത്തിൽ ആയാസപ്പെട്ട് ചെയ്യുന്ന ജോലികൾ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞു. മാത്രവുമല്ല, ഇന്ന് ഇരുന്ന് ജോലി ചെയ്യുക, കസേരയിൽ ഇരുന്ന് ജോലി ചെയ്യുക എന്ന രീതിയോട് നമ്മൾക്ക് താല്പര്യം കൂടിയതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സമൂഹത്തിൽ 60% പേരും വിദ്യാർത്ഥികളിൽ 90% വളരെയധികം മണിക്കൂറുകൾ തുടർച്ചയായിട്ടിരിക്കുന്നു എന്നുള്ളത് നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണമാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 2-വീലറുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. എത്ര തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആയാലും തുടർച്ചയായി 1 മണിക്കൂറിലധികം ബൈക്ക് ഉപയോഗിക്കുന്നത് നടുവേദനയ്ക്ക് കാരണമാകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റു വാഹനങ്ങളിൽ, കാറ് അതേപോലെ തന്നെയുള്ള മറ്റു വാഹനങ്ങളിലെ മണിക്കൂറുകളോളമുള്ള യാത്ര ഒരു പരിധി കവിഞ്ഞു കഴിഞ്ഞാൽ നടുവേദനയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ആധുനിക കാലത്തിലെ നടുവേദനയ്ക്ക് കാരണമാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ നമ്മൾ കാണിക്കുന്ന അത്യാർത്ഥിയും അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിലുള്ള ഭക്ഷണങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം കാരണം വൻകുടലിലും അതുപോലെ തന്നെ മലാശയത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് നടുവേദനയ്ക്ക് കാരണമായി തീരുന്നു.
2: ഡോക്ടർ, നടുവേദന എത്ര കണ്ട് ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാമെന്ന് വിശദീകരിക്കാമോ?
3: സാധാരണ രീതിയിൽ ഇത് നടുവേദന എന്ന് പറയുന്നത് നടുഭാഗത്ത് മാത്രം ഉണ്ടാകുന്നതല്ല, നടുവിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിലൂടെ ഏത് രോഗത്തിന് നടുവേദനയാണെന്ന് കണ്ടെത്താൻ ഒരു ഡോക്ടർക്ക് കഴിയണം. അതിന് പലവിധ ഡയഗ്നോസിങ് മെത്തേഡ്സ് എന്നുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ഉദാഹരണമായി നമുക്ക് ഇന്ന് എക്സ്റേ ഉപയോഗിക്കാം, MRI സ്കാനിങ് ഉണ്ട്, CT സ്കാനിങ് ഉണ്ട്, അൾട്രാസൗണ്ട് സ്കാനിങ് ഉണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ട് ഒരാളിൽ നടുവേദന വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 200 പരം കാരണങ്ങൾ നടുവേദനയ്ക്ക് ജനറലായിട്ട് പറയുന്നുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നട്ടലിൽ പ്രശ്നങ്ങളുണ്ടാവാം, അത് നട്ടലിൽ ഫ്രാക്ചർ ആവാം, അതുപോലെ തന്നെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളാവാം, സ്പൈനൽ കോഡിൻ്റെ പ്രശ്നങ്ങളാവാം, അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ നിന്ന് സൈഡിലൂടെ പോയി കാലിലേക്ക് വരുന്ന സയാറ്റിക് നെർവ് പോലെയുള്ള ഞരമ്പുകളാവാം, കാലിലേക്ക് പോകുന്ന രക്തക്കുഴലുകളുടെ പ്രശ്നങ്ങളാവാം, മൂത്രസഞ്ചിയിലുള്ള പ്രശ്നങ്ങളാവാം, അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ലാവാം, കിഡ്നിയിലെ പ്രോബ്ലങ്ങളാവാം, അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ യൂട്രസിൽ ഗർഭപാത്രത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാവാം. പിന്നെ ഇതിന് കൂടാതെയാണ് നമുക്ക് ഹെർണിയ പോലെയുള്ള പ്രശ്നങ്ങളും പൈൽസ് ഫിസ്റ്റുല തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാവുന്നു, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ടാവുന്നു. ഇതെല്ലാം തന്നെ സാധാരണ രീതിയിൽ നടുവേദനയ്ക്കുള്ള കാരണങ്ങളാണ്. മാത്രമല്ല ഇതൊന്നും ഇല്ലെങ്കിലും ഒരാൾ കുറേ അധികം കൂടുതൽ ജോലി ചെയ്യുകയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈക്കിൽ കുറേ അധികം നേരം യാത്ര ചെയ്യുകയോ മറ്റു ചെയ്ത് കഴിഞ്ഞാൽ വരാവുന്ന മസ്കുലർ പെയിൻ, അത് കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറും. പക്ഷേ തുടർച്ചയായി കുറേ അധികം കാലം അങ്ങനെ ചെയ്യുന്നവരിൽ റെസ്റ്റ് കൊണ്ട് പിന്നീട് മാറാതെയായി കൂടുതൽ പ്രശ്നങ്ങൾ വരും. ഇതിനപ്പുറത്തേക്ക് വരുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് സൈക്കോളജിക്കലാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ മാനസികമായി സംഘർഷം ഉണ്ടാവുകയോ വേറെ എന്തെങ്കിലും നിരാശകൾ ഉണ്ടാവുകയോ വേറെ എന്തെങ്കിലും ടെൻഷൻ ഉള്ളവരിൽ നടുവേദനയായിട്ട് അത് കാണിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാന കാരണമാണ്.
2: ഡോക്ടർ, ഇപ്പോൾ സ്ത്രീകളിൽ ഉണ്ടാകുന്ന നടുവേദനയെ പറ്റി ഡോക്ടർ സൂചിപ്പിച്ചല്ലോ, സ്ത്രീകളിൽ ഡോക്ടർ നടുവേദനയ്ക്ക് എന്തെല്ലാം പ്രത്യേക കാരണങ്ങളാണ്, ഇതല്ലാതെ എന്തെങ്കിലും അങ്ങനെ പ്രത്യേക കാരണങ്ങളുണ്ടോ?
3: ഇതിൽ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സ്ത്രീ സമത്വമൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ പുരുഷൻ ചെയ്യുന്ന അത്രയും ഹാർഡ് വർക്കുകൾ പല കണ്ടീഷനിലും സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതൊരു പ്രധാന ഒരു സത്യമാണ്. അത് അവരെ അവരുടെ ലിമിറ്റേഷനായിട്ട് നമ്മൾ എടുക്കുക എന്നല്ലാതെ അത് തുല്യതയുടെ പ്രശ്നത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓവർ വർക്ക് ചെയ്യുന്ന സ്ത്രീകളിൽ പലപ്പോഴും കൂടുതൽ ഭാരെടുക്കുക, കുനിഞ്ഞ് ജോലി ചെയ്യുക, അങ്ങനെയുള്ളത് അമിതമായിട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു ജീവിത സാഹചര്യമുള്ളവരിൽ നടുവേദന വരാനുള്ള ഒരു പ്രധാന ഒരു കാരണമുണ്ട്. വേറൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗർഭപാത്രത്തിലെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിലുണ്ടാവുന്ന മുഴകൾ അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഇതെല്ലാം തന്നെ നടുവേദനയായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേറൊന്ന്, ഈ എത്ര കണ്ട് നമ്മളിപ്പോൾ ആധുനിക ലോകം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും പുരുഷനും ഒന്ന് മൂത്രം ഒഴിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഒഴിക്കാം. പക്ഷേ സ്ത്രീകൾ അങ്ങനെ അത് ഒതുക്കി പിടിച്ച് നിൽക്കുന്നത് കൊണ്ട് ആ യൂറിനറി ബ്ലാഡറിൽ നിൽക്കുന്ന യൂറിൻ മറ്റ് ഭാഗങ്ങളിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിനായി വരുന്നതിലോ ഏറ്റവും പ്രധാനമായി കാണിക്കുന്നത് നടുവേദനയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഇതുപോലെ തന്നെ പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് സ്ത്രീകളിൽ മാത്രം ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇതിന് പുറമെയാണ് വെള്ളപോക്ക് തുടങ്ങിയ സ്ത്രീകളിൽ മാത്രം ഉണ്ടാകുന്ന ചില പ്രത്യേക അസുഖങ്ങൾ, ഇത് നടുവേദനയായിട്ട് റിഫ്ലക്റ്റ് ചെയ്യും. ഇതിനൊക്കെ പുറമെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകളിൽ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ കാണുന്നത് എല്ലാ സമ്മർദ്ദങ്ങളും പലപ്പോഴും അവർ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങളോ അവർ അടക്കി ഒതുക്കി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും നടുവേദനയായിട്ടായിരിക്കും. അത് ആ ടെൻഷൻ റിലീസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കുടുംബത്തിലോ ഭർത്താവിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലിയിലെ മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണെങ്കിൽ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നുമില്ലാത്ത ഇത്തരം ഈ നടുവേദനകൾ ഒഴിവായി കിട്ടും എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ നമ്മളെ നാട്ടിൻപുറങ്ങളിൽ ധാരാളം കുളങ്ങളും അതുപോലെ തന്നെ അരുവികളും പുഴകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് സ്ത്രീകൾ ധാരാളം നീന്തി കുളിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കുളി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നതുകൊണ്ട് നീന്തൽ എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകളുടെ നടുവേദന സ്ത്രീകളും പുരുഷന്മാരിൽ കുറയ്ക്കാനുള്ളൊരു സൗകര്യം ഉണ്ടായിരുന്നു. ആധുനിക ബാത്റൂമുകൾ വന്നപ്പോൾ അത്തരം ആരോഗ്യ സംബന്ധമായ പരിചരണങ്ങൾ നഷ്ടപ്പെട്ടതും കൂടി നമുക്ക് നടുവേദന കൂടാൻ കാരണമായി, പ്രത്യേകിച്ച് സ്ത്രീകളിൽ.
2: ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുമ്പോൾ, നമ്മൾ ആയുർവേദ ചികിത്സാ രീതി നടുവേദനയ്ക്ക് എത്രത്തോളം ഫലപ്രദമാണ്?
3: ആയുർവേദ ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ അതൊരു പുതിയ ചികിത്സാ രീതിയല്ല, കാരണം 3500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രൂപപ്പെട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്തിരുന്ന ഒരു രീതി തന്നെയാണ് ആയുർവേദത്തിൽ പറയുന്നത്. മാത്രമല്ല നടുവേദന എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് വിധത്തിലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന നടുവേദന ആണെങ്കിൽ അതിനനുസരിച്ച് ഉള്ള ചികിത്സാ രീതികൾ നിശ്ചയിച്ച് അത് ചെയ്യാനാണ് അതിൽ ആയുർവേദത്തിൽ പറയുന്നത്. ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ നട്ടലിൽ ഡിസ്കിനുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഒരു നടുവേദന ഒരാൾക്കുണ്ടാവുന്നത്. അത് റേഡിയേറ്റ് ചെയ്തിട്ട് കാലിലേക്ക് കാലിൻ്റെ പിന്നിലൂടെ ഗൃദ്രസി അഥവാ സയാറ്റിക്ക എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഇപ്പോൾ ആയുർവേദത്തിലെ പറയുന്ന മർമ്മ ചികിത്സകളും അല്ലെങ്കിൽ തമിഴിൽ പറയുന്ന മർമ്മ ചികിത്സകളിലും ചെയ്തുകഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കുകളുണ്ട്. ഈ ടെക്നിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആഴ്ചകളോ മാസങ്ങളോളം മണൽക്കിഴി കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ കുറേ കാലം അധികം ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി ചെയ്യേണ്ടി വരുന്നില്ല. കാരണം മർമ്മ അടങ്കൽ എന്ന് പറയുന്ന രീതികളും ആയുർവേദത്തിൽ പറയുന്ന കടിവസ്തി, കടിധാര, തൈലവസ്തി, അതുപോലെ തന്നെ ലോക്കലൈസ് ചെയ്യുന്ന നടുവിന് മാത്രം ചെയ്യുന്ന കിഴികൾ, ഇലക്കിഴി, അതുപോലെ നാരങ്ങക്കിഴിയും പിന്നെ ഞവരക്കിഴി തുടങ്ങിയതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ അനുസരിച്ച് ശാസ്ത്രീയമായി അറിയുന്ന ഒരു ഡോക്ടർ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ മാസങ്ങൾ കൊണ്ട് മാറുന്ന ഒരവസ്ഥയിൽ നിന്ന് കുറച്ച് ദിവസങ്ങളിൽ വളരെ സുഖം പ്രാപിക്കുകയും ഈ രോഗിക്ക് വളരെ പെട്ടെന്ന് തന്നെ അയാളുടെ ജോലിയിലേക്ക് കയറാൻ പറ്റുമെന്നുള്ളതാണ് ആയുർവേദത്തിൻ്റെ അഡ്വാൻറ്റേജ്. മാത്രമല്ല ആയുർവേദം പറയുന്നത് മാസത്തിലോ അല്ലെങ്കിൽ ഋതുചര്യ അനുസരിച്ചിട്ട് ശരീരശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് വയറിളക്കുകയും അതുപോലെ തന്നെ മറ്റ് ഋതുചര്യ ചികിത്സകൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രിയാകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് വളരെ ലാഘവത്വം ഉണ്ടാവും. ശരീരം ലാഘവമുള്ളതായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നടുവേദന കുറയുന്നു എന്നുള്ളത് വളരെ എഫക്റ്റീവാണ്. മാത്രമല്ല ഇത് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റാണ്. മറ്റു രീതികളിൽ നിന്ന് വ്യത്യസ്തമായി നോക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് തന്നെ നമുക്ക് വളരെ വില കുറഞ്ഞ് അല്ലെങ്കിൽ ചെറിയ സംഖ്യയ്ക്ക് നമുക്കിത് ചികിത്സ ഭേദമാക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സൗകര്യമുണ്ട്. സപ്പോർട്ടീവായിട്ട് നമുക്ക് യോഗ തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യാം.
2: ഡോക്ടർ, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു മർമ്മ ചികിത്സകനാണ് താങ്കൾ. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, മർമ്മ ചികിത്സ നടുവേദനയ്ക്ക് കൂടുതൽ ഫലപ്രദമാണോ? അങ്ങനെ ഒരു അഭിപ്രായം താങ്കൾക്കുണ്ടോ?
3: മർമ്മ ചികിത്സ എൻ്റെ അഭിപ്രായത്തിൽ, ഇപ്പം ഞാൻ മർമ്മ ചികിത്സ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് കേരളത്തിൽ മർമ്മം നന്നായി ചെയ്യുന്ന സെൻറ്ററുകൾ കുറവാണ്. തമിഴിലെ മർമ്മ ചികിത്സ ഒരു കാലത്ത്, ഇപ്പോൾ കേരളം തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മർമ്മ ചികിത്സകളുടെ ഭൂരിഭാഗം വരുന്നത് തമിഴിൽ നിന്നാണ്. ഇത് വളരെ ഫലപ്രദമാണ്. മർമ്മത്തിൽ ഉപയോഗിക്കുന്ന പല ടെക്നിക്കുകളും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ IVDP നട്ടെല്ല് ഡിസ്ക് പ്രൊലാപ്സ് ചെയ്ത് നിൽക്കുന്നത് മണൽക്കിഴി കെട്ടിയിട്ട് രണ്ടാഴ്ച എടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ഒരു പേഷ്യൻറ്റിൽ നമുക്ക് അത് പ്രത്യേകമായിട്ടുള്ള ചില പൊട്ടിക്കലുണ്ട്, അല്ലെങ്കിൽ പൊട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അത് നടുവിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. ആ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും തന്നെ വേദന കംപ്ലീറ്റായി മാറുകയും പേഷ്യൻറ്റിന് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അയാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ആ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. പക്ഷേ ഇതിന് പ്രചാരം ഇന്ന് വളരെ കൂടുതലില്ല. കാരണം നമ്മൾ പ്രചാരണത്തിൻ്റെ ഭാഗത്തിൽ നമ്മൾ വളരെ ആയുർവേദക്കാർ മോശമായതുകൊണ്ടാണ് അത് അറിയപ്പെടാതെ പോയത്. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ചില ചവിട്ടിയുഴിച്ചിലുകളുണ്ട്. പിന്നെ ചവിട്ടിയുഴിച്ചിൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്, അത് നടുവിന് ചെയ്യുമ്പോൾ ഡിസ്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്ന്. പക്ഷേ അത് ശരിയല്ല, തിരിച്ചാണ് സംഭവിക്കുന്നത്. കൃത്യമായി അറിയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ട്രാക്ഷൻ കൊടുത്ത് കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് നമ്മൾ ഒരു കൈ കൊണ്ട് അത് വലിച്ചു പിടിക്കുകയും മറ്റേ ഭാഗത്ത് നമ്മൾ കമഴ്ത്തി കിടത്തി പേഷ്യൻ്റിൻ്റെ പുറത്ത് ചവിട്ടുകയാണെങ്കിൽ സ്ട്രെച്ചിങ് എന്ന് പറയുന്നത്, ആധുനിക ഫിസിയോതെറാപ്പിയിൽ പറയുന്ന ജോയിൻറ്റ് സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് വളരെ കൂടുതലായി കിട്ടുകയും പെട്ടെന്ന് തന്നെ വേദന കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങളുടെ അടുത്ത് കേരളത്തിന് പുറത്തും അതേപോലെ തന്നെ വിദേശികളും ധാരാളം ഇത്തരം കംപ്ലൈൻറ്റുകൾ അറിഞ്ഞ് ധാരാളം വരുന്നു എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിളാണ്. ഇതിന് വളരെ കൂടുതലായിട്ടുള്ള സൗകര്യങ്ങൾ ആവശ്യമില്ല. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് റൂമിൻ്റെ ആവശ്യമില്ല എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഒരു സൗകര്യമാണ്. കുറച്ച് ഔഷധങ്ങൾ മാത്രം മതി എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്.
2: ഡോക്ടർ, ഇന്ന് റോഡപകടങ്ങൾ കൂടുതലായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇങ്ങനെ റോഡപകടങ്ങൾ മൂലമുണ്ടാകുന്ന നടുവേദനയും അതുപോലെ തന്നെ ഒരു പ്രധാന പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന നടുവേദനയ്ക്ക്, റോഡപകടങ്ങൾ മൂലമുണ്ടാകുന്ന നടുവേദനയ്ക്ക് മർമ്മ ചികിത്സ കൊണ്ട് എന്തെല്ലാം ആണ് നമുക്ക് ചികിത്സ ചെയ്യാനുള്ളത്?
3: മർമ്മ ചികിത്സ കൊണ്ട് സാധാരണ രീതിയിൽ റോഡപകടങ്ങൾ മൂലമുള്ള നടുവേദനയ്ക്ക് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ മസിൽസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സുഷുമ്നയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ആയുർവേദ അല്ലെങ്കിൽ മർമ്മ ചികിത്സ കൊണ്ട് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതിൽ സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ പറയുകയാണെങ്കിൽ, മർമ്മത്തിൽ മർമ്മ അടങ്കൽ എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുണ്ട്. അത് പല പ്രത്യേകമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങൾ അമർത്തി പ്രഷർ കൊടുത്തിട്ട് കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ മറുതട്ടാണ്, ശരീരത്തിലെ പ്രത്യേക ഭാഗങ്ങൾ നമ്മൾ തട്ടിക്കൊണ്ട് രോഗിക്ക് വന്നിട്ടുള്ള ആഘാതങ്ങളെ കുറച്ചുകൊണ്ട് കറക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾക്ക് അത് ചെയ്യാൻ പറ്റും. അടുത്തത് എന്ന് പറയുന്നത് മർമ്മ ടെക്നിക്കുകളാണ്. അത് ചില പ്രത്യേക ട്രാക്ഷൻ കൊടുക്കുക, പ്രത്യേക ഭാഗങ്ങൾ വലിക്കുക, അങ്ങനെ ചെയ്യുന്നതാണ്. ഇതെല്ലാം ഈ നടുവിൽ വരുമ്പോൾ കാലിൽ കയ്യിൽ ഓപ്പോസിറ്റ് സൈഡിൽ കയ്യും കാലും വലിക്കുക, അതുപോലെ തന്നെ പ്രത്യേക രീതിയിൽ മലർത്തിക്കിടത്തുക, എന്നിട്ട് പ്രഷർ കൊടുക്കുക, ഇങ്ങനെ കുറയുന്ന ചില രീതികളാണ്. ഇതിന് ശേഷം പിന്നെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് പ്രത്യേക രീതിയിലുള്ള മാസേജുകളാണ്. മാസേജ് എന്ന് പറഞ്ഞാൽ ഉഴിച്ചിലാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെ കൈകൊണ്ട് ചെയ്യുന്ന ഒഴിച്ചിലുകളുണ്ട്, അതുപോലെ തന്നെ കാൽ കൊണ്ട് ചെയ്യുന്ന ഒഴിച്ചിലുകളുമുണ്ട്. അത് രോഗിയുടെ അവസ്ഥ അനുസരിച്ച് എത്ര കണ്ട് ഈ നടുവേദന വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടുവിന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി അതിനനുസരിച്ചിട്ടാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു മർമ്മ ചികിത്സകനെ രോഗിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ, അത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഈ പറഞ്ഞതിൽ കൊടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുകയും അതിനനുസരിച്ച് റിസൾട്ട് കാണിച്ചു കൊടുക്കാനും പറ്റും. നേരത്തെ തന്നെ പറയാൻ പറ്റും ഇത്ര ദിവസം കൊണ്ട് ഈ മർമ്മ ചികിത്സ ആയുർവേദ ചികിത്സ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന റിസൾട്ടുകൾ കിട്ടുമെന്ന് നമുക്ക് നേരത്തെ പറയാൻ പറ്റും. മാസേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ബാൻഡേജുകളാണ്. ഇത് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് കച്ച എന്ന രീതിയിലാണ് പറയുന്നത്, അരയിൽ നടുവിൽ കച്ച കെട്ടുക എന്ന് പറയുന്നത്. കച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൻഡേജുകളാണ്. ഇപ്പോൾ ആയുർവേദത്തിൽ 14 വിധത്തിലുള്ള വിവിധ കച്ചകൾ ബാൻഡേജുകൾ പറയുന്നുണ്ട്. പക്ഷേ ആൾ ഓവർ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ 80 വിധത്തിലുള്ള വിവിധ കച്ചകൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു, പലതും ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അത് തന്നെ നമ്മൾ ശരീരത്തിന് നടുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പണ്ടൊക്കെ ആണെങ്കിൽ യുദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ നടുവിൽ കച്ച കെട്ടിയിട്ടാണ് പോകുന്നത്. പിന്നൊന്ന് പറയുന്നത് രോഗമുണ്ടായി കഴിഞ്ഞാൽ നടുവേദന വരാതിരിക്കാൻ വേണ്ടിയുള്ള കച്ചകളാണ്. ഇതിൻ്റെ മോഡിഫൈഡ് ഫോംസാണ് ഇപ്പം നമ്മൾ വരുന്ന വയറിൻ്റെ മുകളിൽ കെട്ടുന്ന പല ബെൽറ്റുകളും ബാൻഡേജുകളും വന്ന് ഇത് വളരെ പ്രചാരത്തിൽ വന്നു തുടങ്ങിയത്. മറ്റൊന്ന് പറയുന്നത് പിന്നെ ഇമ്മൊബിലൈസേഷൻ്റെ പാർട്ടായിട്ട് ഈ നടുവേദനയിൽ നമ്മൾ കെട്ടുന്ന കച്ചകളാണ്. അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഉള്ളിലേക്കും പുറമേക്കും ഉപയോഗിക്കുന്ന ഔഷധങ്ങളുടെ പ്രയോഗമാണ്. ഉള്ളിലേക്ക് ഒരുപാട് കഷായങ്ങളുണ്ട്, അതുപോലെ തന്നെ മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ തൈലങ്ങളുണ്ട്, അതുപോലെ തന്നെ ലേഹ്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. പുറമെ തന്നെ നമ്മൾ പുറമെ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള എണ്ണകളുണ്ട്. അപ്പോൾ ബാൻഡേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ രാവിലെയും വൈകുന്നേരവും പ്രത്യേകമായിട്ടുള്ള എണ്ണകൾ ഒറ്റിച്ചു കൊടുത്ത് അത് നനച്ചിടണം എന്ന് പറയുന്നുണ്ട്. പിന്നീട് വരുന്നത് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സൂപ്പുകളാണ്. മർമ്മ ചികിത്സയിൽ ധാരാളം സൂപ്പുകൾ പറയുന്നുണ്ട്. നടുവിന് ബലം കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള സൂപ്പുകളാണ് ആയുർവേദത്തിലും മർമ്മ ചികിത്സയിൽ പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കോഴിയുടെ സൂപ്പുകൾ പറയുന്നുണ്ട്, അതുപോലെ ആടിൻ്റെ സൂപ്പ്, അതുപോലെ തന്നെ പോത്തിൻ്റെ സൂപ്പ്, അങ്ങനെ പല വിധത്തിലുള്ള സൂപ്പുകൾ ഈ മർമ്മ ചികിത്സയിൽ പറയുന്നുണ്ട്. അത് അതാത് അവസ്ഥയിൽ പ്രത്യേക ഔഷധങ്ങൾ ചേർത്തിട്ടുള്ള കഷായം ഉണ്ടാക്കിയിട്ട് അതിലാണ് സൂപ്പുകൾ വേവിക്കുന്നത്, അല്ലാതെ സാധാരണ രീതിയിൽ പച്ചവെള്ളത്തിലല്ല. ഈ സൂപ്പുകൾ ഈ അസുഖം മാറുന്നതിനോടൊപ്പം തന്നെ ആ ശരീരഭാഗത്തുണ്ടായിരുന്നു നടുവിനുണ്ടായിട്ടുള്ള ക്ഷതങ്ങളെയോ അല്ലെങ്കിൽ മസിൽസിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെയോ അല്ലെങ്കിൽ നട്ടലിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെയോ കറക്റ്റ് ചെയ്യാൻ സഹായിക്കുമെന്നുള്ളതാണ്. ഇതിന് പുറമെയാണ് ഇതെല്ലാം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില കണ്ടീഷൻസിൽ നമുക്ക് പഞ്ചകർമ്മ ചികിത്സകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു റോഡ് ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരാൾ അത് ഡയഗ്നോസ് ചെയ്ത് ഇന്ന പ്രശ്നം കൊണ്ടാണ് നടുവേദന വന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മൾ ചികിത്സകൾ പ്ലാൻ ചെയ്യുന്നു. ആ ചികിത്സകൾ കൃത്യമായി പ്ലാൻ ചെയ്തത് രോഗി കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതനുസരിച്ച് തയ്യാറാവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് രോഗിക്ക് ഫലം കാണിച്ചു കൊടുക്കാൻ പറ്റും. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അയാൾക്ക് ഒരാളിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട് അസുഖം മാറുകയും അയാൾ എന്ത് ജോലി ചെയ്തിരുന്നോ ആ ജോലിയിലേക്ക് അയാളെ തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഫിസിഷ്യൻ്റെ, ഒരു ഡോക്ടറുടെ പ്രധാനമായ ഉത്തരവാദിത്തം. കാരണം അയാൾ സമൂഹത്തിൽ അയാൾക്ക് എന്താണ് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്നത്, അയാൾ എന്താണ് ജോലി ചെയ്യുന്നത്, ആ ജോലി ചെയ്യാൻ അയാളെ വീണ്ടും പ്രാപ്തനാക്കണം. അതിന് ഈ പറയുന്ന ആയുർവേദ മർമ്മ ചികിത്സ എന്ന് പറയുന്നത് വളരെ ഫലപ്രദമാണ്. അത് ആ രീതിയിൽ നോക്കുമ്പോൾ ഇത് നമ്മൾ ആയുർവേദ മർമ്മ ചികിത്സ ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബെഡ്റിനാവാതെ ഉള്ള ഒരവസ്ഥയിലേക്ക് അയാളെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് പറയാനുള്ളത്. വാഹന അപകടങ്ങൾ പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ബോധവൽക്കരണവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സാധ്യതകൾ പറഞ്ഞു കൊടുക്കുകയും അത് അറിയിക്കുകയാണ് ഏറ്റവും വലിയ ഒരു പ്രധാന കാര്യം.
2: ഡോക്ടർ, ഇന്ന് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പദമാണല്ലോ ചികിത്സയിൽ ഫിസിയോതെറാപ്പിയുടെ പങ്ക് എന്നുള്ളത്. ആയുർവേദ ചികിത്സയിൽ എങ്ങനെയാണ് ഫിസിയോതെറാപ്പി എന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അത് പ്രത്യേകമായിട്ട് വല്ല രീതികളുമുണ്ടോ?
3: ഈ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളെയും വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ വേണ്ടി ചെയ്യുന്ന ചില സ്പെസിഫൈഡ് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് എക്സസൈസുകളാണത്. മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ്, ജോയിൻസിൻ്റെ മൂവ്മെൻറ്റ്സ്, അതേപോലെ നെർവ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം വീണ്ടും വീണ്ടും നമ്മൾ വളരെ ആക്റ്റീവാക്കിക്കൊണ്ട് രോഗിയെ കൊണ്ട് ചെയ്യിക്കുകയും അത് രോഗീനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്. സാധാരണ രീതിയിൽ പലപ്പോഴും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ചികിത്സ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഒരു രീതിയായിട്ടാണ് കാണുന്നത്. പക്ഷേ ആയുർവേദ ചികിത്സയിൽ അങ്ങനെയല്ല. കാരണം ആയുർവേദ ചികിത്സയിൽ ഇപ്പോൾ ഒഴിച്ചിൽ പിഴിച്ചിൽ അതുപോലെ തന്നെ ഞവരക്കിഴി തുടങ്ങിയതെല്ലാം ചെയ്യുമ്പോൾ തന്നെ അത് ഒരേ സമയം ചികിത്സയാണ്, ഒപ്പം തന്നെ അത് ഫിസിയോതെറാപ്പിയുമാണ്. അത് 2-in-1 എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എടുക്കുക. രണ്ടും കൂടി ഒന്നിച്ചാണ് ആയുർവേദത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പിഴിച്ചിന് ഉപയോഗിക്കുന്ന ഒരു രോഗം, ഒരു മരുന്ന് എന്ന് പറയുന്നത്, ഒരു തൈലം എന്ന് പറയുന്നത് രോഗിയിൽ ആ രോഗത്തിനുള്ള റിസൾട്ട് കൊടുക്കുമ്പോൾ തന്നെ അത് ചെയ്യുന്ന സമയത്ത് അയാളുടെ മസിൽസിൽ ചെയ്യുന്ന മാസേജുകൾ, ഉഴിച്ചിലുകൾ, അതുപോലെ തന്നെ അവയവങ്ങൾ, കൈ കാല് അല്ലെങ്കിൽ ഓരോ ഭാഗം, നടുവാണെങ്കിൽ നടു എന്ന് പറയുന്ന ഭാഗങ്ങളിലെ ചലനങ്ങളും അതിന് ശേഷമുള്ള കൊടുക്കുന്ന ചലനങ്ങളും ഇതെല്ലാം തന്നെ രോഗിയിൽ ചെയ്യുന്നത് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന വളരെ ആക്റ്റീവായിട്ടും പാസീവായിട്ടും കൊടുക്കുന്ന മൂവ്മെൻറ്റ്സാണ്. ഈ മൂവ്മെൻറ്റ്സ് എപ്പോഴും സാധാരണ രീതിയിൽ രോഗികളിൽ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ സഹായിക്കും. അതായത് രണ്ടും രണ്ടല്ല നമ്മൾ ചെയ്യുന്നത്, ചികിത്സ വേറെയും ഫിസിയോതെറാപ്പി വേറെയും എന്നുള്ളതല്ല. ആയുർവേദ സിദ്ധാന്ത പ്രകാരം അന്നത് ഫിസിയോതെറാപ്പി എന്നുള്ള പേരില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇത് വളരെ ഫലപ്രദമായിട്ട് രണ്ടും കൂടെ കമ്പൈൻഡായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രണ്ടും കൂടി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രോഗിയുടെ അസുഖം മാറുന്ന അതേ സമയമോ അല്ലെങ്കിൽ അതിലൊരല്പസമയം എക്സ്ട്രാ എടുത്തുകൊണ്ട് തന്നെ രോഗിക്ക് ഫിസിയോതെറാപ്പിയുടെ റിസൾട്ട് കൂടി കിട്ടുന്നത് കൊണ്ട് പെട്ടെന്ന് അസുഖം മാറുകയും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നടുവേദന ആണെങ്കിൽ നടുവേദന എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കുറയുകയും അയാൾ പൂർവ്വസ്ഥിതിയിലെത്തുകയും വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ അതേ കാര്യം പറയുകയാണ്. ഒരാൾ രോഗം മാറിയിട്ട് അയാൾ സമൂഹത്തിൽ അയാൾ എന്ത് ജോലി ചെയ്തിരുന്നു, അയാൾക്ക് ആ ജോലി ചെയ്യാനുള്ള പ്രാപ്തനാക്കുക എന്ന് പറയുന്നതാണ് പ്രധാന കാര്യം. അത് ഇവിടെ വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ പറ്റും. രോഗിക്ക് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി വരാൻ പറ്റും. ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത് ഓരോരോ കാലഘട്ടത്തിലുണ്ടായി. ഇപ്പം നമ്മൾ സ്പോർട്സ് ആയാലും എക്സസൈസ് ആയാലും ഇതൊക്കെ തന്നെ വേണമെങ്കിൽ ഒരു ഫിസിയോതെറാപ്പി എന്ന് പറയാം. അതിനെ നമ്മൾ വളരെ പർട്ടിക്കുലർ മൂവ്മെൻറ്റ്സ്, പർട്ടിക്കുലർ ജോയിൻറ്റിലോ മസിൽസിലോ കൊടുത്ത് സിസ്റ്റമാറ്റിക്കാക്കി ചെയ്ത് അല്ലെങ്കിൽ സിസ്റ്റമൈസ് ചെയ്തതാണ് നമ്മൾ ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഇത് ആയുർവേദത്തിലും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതെല്ലാം ഉപയോഗിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഏത് സയൻസിന്നായാലും നമുക്ക് സാംശീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ആയുർവേദത്തിലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജികളും ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ വളരെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് ഫിസിയോതെറാപ്പി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
2: ഡോക്ടർ, നടുവേദന വന്നു, അത് മാറി, പിന്നെ എല്ലാവരും ഒരു ആകാംക്ഷ, നമ്മൾ വളരെ ഭയത്തോടെ കാണുന്നതാണ് പിന്നീടും വരാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യമൊക്കെ. വന്ന് മാറിക്കഴിഞ്ഞ ആളുകൾ, ഈ വന്ന് കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ വേണ്ടി, വന്ന് അസുഖം ഭേദമായി പിന്നീട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് രോഗിയായിട്ടുള്ള ഒരാൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
3: ഒരു വ്യക്തി ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കേണ്ടത് തൻ്റെ ശരീരം എന്താണെന്നാണ്. നമ്മൾ രണ്ട് രീതിയിലുള്ള പഠനങ്ങളാണ് ലോകത്താകെയുള്ളൂ. ഒന്ന്, നമ്മളെ തന്നെ പഠിക്കുക, നമ്മുടെ ശരീരത്തെ പറ്റി പഠിക്കുക. നമ്മൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, നമ്മൾ എത്ര ഭക്ഷണം കഴിക്കണം, നമ്മൾ എത്ര നേരം കിടന്നുറങ്ങണം, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ട്, ഇത് പഠിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ പ്രത്യേകമായിട്ട് ഇന്നത്തെ സബ്ജക്റ്റ് ഇതായതുകൊണ്ട് നമ്മൾ നടുവിനെ പറ്റി നമ്മൾ തന്നെ പഠിക്കണം. നമുക്ക് എത്ര ഭാരം പൊക്കാൻ പറ്റും, എത്ര ഉയർന്ന് ചാടാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ എത്ര നേരം നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒരാൾക്കൊരു നടുവേദന വന്നു, അതിൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ അയാൾക്ക് അറിയുന്നതായിരിക്കും. വളരെ ഡീപ്പായിട്ട് മെഡിക്കൽ സയൻസിൻ്റെ അനാറ്റമിക്കലോ അല്ലെങ്കിൽ ഫിസിയോളജിക്കലോ സ്ട്രക്ചറലോ ആയിട്ടുള്ള കാര്യങ്ങൾ അയാൾ അറിയില്ല. അയാളത് അറിയുന്നത് ഇങ്ങനൊരു അസുഖം വരുമ്പോൾ അയാൾ ഹോസ്പിറ്റലിൽ എത്തുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അടുത്ത് എത്തുമ്പോൾ ഡോക്ടർ അയാൾക്ക് വിശദമായിട്ട് ഇന്ന് അതിനുള്ള സൗകര്യങ്ങളുണ്ട്. കാരണം LND സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. നട്ടലിൽ ഇന്ന ഭാഗത്ത് നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ട് എന്ന് വരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളുണ്ട്. അതുപോലെ തന്നെ എക്സ്റേ MRIയിൽ കിട്ടുന്ന ഡാറ്റ ഡയറക്റ്റ് ഡാറ്റ രോഗിക്ക് വിവരിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇന്ന ഭാഗത്ത് ഇന്ന പ്രശ്നമുണ്ട് എന്നുള്ളത് രോഗി അറിഞ്ഞു. അതിനുശേഷം അതിന് ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ പഠിച്ചു മനസ്സിലാക്കി, അതിനുശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഡോക്ടേഴ്സ് അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന കണ്ടീഷൻസിൽ ഇന്ന റിലീഫ് നിങ്ങൾക്ക് കിട്ടും, ഇത്ര ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ സാമാന്യമായിട്ട് ഒരു രോഗിക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ആ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ കൃത്യമായിട്ട് മിക്കവാറും എല്ലാ ഹോസ്പിറ്റലുകളിലെ ഡോക്ടേഴ്സും അതിൻ്റെ വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഒരു രോഗിക്ക് ഇത് വരാതിരിക്കാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആദ്യമുണ്ടായ രോഗം ഉണ്ടായതിൻ്റെ സാഹചര്യങ്ങളിൽ വീണ്ടും ഉണ്ടാക്കാതിരിക്കുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ ബൈക്ക് സ്ഥിരമായിട്ട് ഓടിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ അങ്ങനെ ബൈക്ക് ഓടിക്കുന്ന സാഹചര്യങ്ങൾ കുറയ്ക്കുക, അല്ല നിർബന്ധമായും അയാളുടെ ജോലിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കച്ചകൾ കെട്ടുകയോ അല്ലെങ്കിൽ അരയിൽ നമ്മൾ ഇന്ന് കിട്ടുന്ന ഇഷ്ടംപോലെയുള്ള ബെൽറ്റുകളുണ്ട്, ഈ ബെൽറ്റുകൾ ഉപയോഗിക്കുകയോ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അയാൾ ജോലി കഴിഞ്ഞതിന് വന്നതിന് ശേഷം നടുവിന് ആയാസം കിട്ടുന്ന രീതിയിലുള്ള കുറച്ച് എക്സസൈസ് ഒരു അരമണിക്കൂറെങ്കിലും ചെയ്യാം. ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് മലർന്ന് നീന്തുന്നതാണ്. നീന്താൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ കുളങ്ങളിലോ എവിടെയെങ്കിലും പോയിട്ട് അയാൾ നീന്തി കഴിഞ്ഞാൽ ചേരും. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും വരില്ല എന്നുള്ളൊരു സൗകര്യമുണ്ട്.
4: പീസ് റേഡിയോ ആരോഗ്യ വിചാരത്തിൽ പങ്കെടുത്ത് നടുവേദനയും ആയുർവേദ ചികിത്സാ രീതികളും എന്ന വിഷയത്തിൽ നമ്മുടെ ഇത്തുനേരം സംസാരിച്ചത് പട്ടാമ്പി അമിയ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനായിട്ടുള്ള ഡോക്ടർ വിനോദകൃഷ്ണൻ ഡോക്ടറാണ്. അദ്ദേഹം അറിയപ്പെടുന്ന, ഇന്ത്യയിലൊട്ടാകെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ മർമ്മ ചികിത്സകൻ കൂടിയാണ്. ഇന്നത്തെ ആരോഗ്യവിചാരം ഇവിടെ അവസാനിക്കുന്നു. പുതിയ ഒരു വിഷയവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം ഇൻഷാല്ലാ.
1: താങ്ക് യു ഡോക്ടേഴ്സ്, ഡോക്ടർ വിനോദ് കൃഷ്ണൻ, അതുപോലെ തന്നെ ഡോക്ടർ സമീർ ബാബു. ഇവർ നടത്തിയിട്ടുള്ള ആരോഗ്യ വിചാരത്തിലെ ചർച്ചയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മഷാല്ലാ, നടുവേദനയും ആയുർവേദ ചികിത്സയും. ഇനി പ്രാർത്ഥന പഠനം.
0: യെസ്, അപ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആയുധമാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. ആ പ്രാർത്ഥന ശരിക്ക് പല രൂപത്തിൽ പ്രാർത്ഥനകളുണ്ട്, അതുപോലെ തന്നെ ദിക്റുകളുണ്ട്. അപ്പോൾ രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകളുടെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അബ്ദുള്ള മുഹ്സിൻ വണ്ടൂരാണ് നേതൃത്വം നൽകുന്നത്. ഇൻഷാല്ലാ പ്രാർത്ഥനാ പഠനം പഠിക്കാം.
5: നാം പഠിക്കുകയുണ്ടായത് ഇനി ഇവിടെ നിന്ന് തുടർന്നുള്ള ഭാഗം നോക്കൂ. നിങ്ങൾ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിൻ നാരി വഅദാബിൻ ഫിൽ ഖബർ. ഇതാണ് നമുക്കിനി പഠിക്കാനുള്ളത്. റബ്ബി അസ്അലുക, റബ്ബി അസ്അലുക, റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി, റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി, റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു വഖൈറ മാ ബഅദഹു وخير ما بعده رب اسالك خير ما في هذا اليوم وخير ما بعده رب اسالك خير ما في هذا اليوم وخير ما بعده واعوذ بك واعوذ بك من شر ما في هذا اليوم واعوذ بك من شر ما في هذا اليوم وأعوذ بك من شر ما في هذا اليوم وأعوذ بك من شر ما في هذا اليوم ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده وشر ما بعده وشر ما بعده ربي اسالك خير ما في هذا اليوم وخير ما بعده واعوذ بك من شر ما في هذا اليوم وشر ما بعده ربي اعوذ بك من الكسل ربي اعوذ بك من الكسل റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി വസൂഇൽ കിബരി വസൂഇൽ കിബരി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൽ ഫിന്നാരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ വഅദാബിൻ ഫിൽ ഖബർ വഅദാബിൻ ഫിൽ ഖബർ വഅദാബിൻ ഫിൽ ഖബർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദൽ യൗമി വഖൈറ മാ ബഅദഹു വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദൽ യൗമി വശർരി മാ ബഅദഹു റബ്ബി അഊദു ബിക മിനൽ കസലി വസൂഇൽ കിബരി റബ്ബി അഊദു ബിക മിൻ അദാബിൻ ഫിന്നാരി വഅദാബിൻ ഫിൽ ഖബർ. ഈ ഒരു പ്രാർത്ഥന നാം മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അള്ളാഹു നമുക്കേവർക്കും ദിനേന ഈ ഒരു പ്രാർത്ഥന ചൊല്ലാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: ഓക്കെ, അപ്പോൾ പ്രാർത്ഥന പഠനം കേട്ട് കഴിഞ്ഞു. രാവിലെ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അതിൻ്റെ ഭാഗം രണ്ട്, അബ്ദുള്ള മഹസിൻ വണ്ടൂർ ആയിരുന്നു നമ്മളോട് പ്രാർത്ഥന പഠനം നമുക്ക് പഠിപ്പിച്ചു തന്നത്. റേഡിയോ വൈബ്സ് തുടരുമ്പോൾ ഇനി കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടി പൂമരത്തണലിൽ.
0: പൂമരത്തണലിൽ നമ്മൾ എപ്പോഴും പറയലുണ്ട്, അത് കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടി എന്നിങ്ങനെ നമ്മൾ പറയുമ്പോഴേ ഈ ഒരു സമയം കുട്ടികൾക്ക് എത്രമാത്രം അത് കിട്ടും എന്നുള്ളത് നമുക്ക് ഒരു എന്തെങ്കിലും നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ?
1: അതല്ല, കുട്ടികൾക്കുള്ള പ്രത്യേക പരിപാടി എന്ന് പറയുമ്പോഴേ അത് പറയുമ്പോൾ വലിയൊരു പ്രത്യേക ശ്രദ്ധയാണ്.
0: യെസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുട്ടികൾക്കുള്ള പരിപാടിയിൽ പ്രത്യേകമായി നമ്മളോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. അമിത ഉപയോഗം പാടില്ല, അതാണ് ഇന്നത്തെ വിഷയം. ഇൻഷാല്ലാ പൂമരത്തണലിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാം അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ പൂമരത്തണലിലെ കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, നമ്മുടെ പൂമരത്തണലിൻ്റെ എപ്പിസോഡുകൾ പലതും കഴിഞ്ഞു പോകുമ്പോൾ പൂമരത്തണലിനെ തണലത്തിരുന്നു കൊണ്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അല്ലേ? നമ്മൾ പല ക്ലാസ്സുകൾ കഴിയുമ്പോഴും എല്ലാവരും പറയുന്നുണ്ട്, പീസ് റേഡിയോ പൂമരത്തണലിലെ കാര്യങ്ങൾ കേട്ടിട്ട് എൻ്റെ കുട്ടി നല്ല മാറ്റമുണ്ട്, അവനിപ്പോൾ ഉമ്മാനെ അനുസരിക്കുന്നുണ്ട്, വാപ്പാനെ അനുസരിക്കുന്നുണ്ട്, അവനക്ക് പല കാര്യത്തിലും നല്ല അനുസരണുണ്ട്, എന്തു പറഞ്ഞാലും നമ്മുടെ പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കും അത് ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ടല്ലേ കൂട്ടുകാരെ, നമ്മൾ ഓരോരുത്തരെയും പറ്റിയിട്ട്. എന്നാൽ ഇന്ന് പീസ് റേഡിയോ പൂമരത്തണലിലെ നമ്മളിന്ന് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മളാരും അറിയാതെ പോകുന്ന ഒരു ധൂർത്തിനെ പറ്റിയിട്ടാണ്. കൂട്ടുകാരെ, എന്താണ് ധൂർത്ത് എന്ന് പറഞ്ഞാൽ? ആ ധൂർത്ത് എന്ന് പറയുന്ന കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. ധൂർത്ത് എന്ന് പറഞ്ഞാൽ അമിതമായി ഉപയോഗിക്കുക, ആവശ്യത്തിനപ്പുറം ഉപയോഗിക്കുക എന്നതാണ് കൂട്ടുകാരെ ധൂർത്ത് എന്ന് പറയുന്നത്. നമ്മൾ പലരും പുഴയുടെ ഓരത്തുകൂടി നടന്നു പോകുന്നുണ്ട്, പുഴയുടെ നടുമധ്യേ വാഹനങ്ങളിൽ കൂടി പാലത്തിൻ്റെ പുറത്തുകൂടി നടന്നു പോകാറുണ്ട്, വാഹനത്തിൽ പോകാറുണ്ട്. ഇരുവശങ്ങളിലുള്ള നദികളും കായലുകളും കാണാറുണ്ട്. അള്ളാഹുവിൻ്റെ സുന്ദരമായ സൃഷ്ടിപ്പായ നദികളും പുഴകളും കായലുകളും കടലുമെല്ലാം നമ്മൾ കാണാറുണ്ട് അല്ലേ? ചില കൂട്ടുകാരികൾ എന്ത് ചെയ്യുന്നുണ്ട്? പുഴയിലും കായലിലും വാപ്പാൻ്റെ കൂടെ, ഉമ്മാൻ്റെ കൂടെ, അല്ലെങ്കിൽ ആരുടെയൊക്കെയെങ്കിലും കൂടെ നമ്മൾ കുളിക്കാനൊക്കെ പോകാറുണ്ട് അല്ലേ? ഇല്ലേ, കുളിക്കാനൊക്കെ നമ്മൾ പോകാറുണ്ട്. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കണം, ആ പുഴയിലൊക്കെ നീന്തി കുളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വേണം വെള്ളം ഉപയോഗിക്കാൻ. അപ്പൊ കൂട്ടുകാർക്കൊക്കെ ഒരു സംശയം, എങ്ങനെയായിപ്പോ പുഴയിലൊക്കെ പോയി കുളിക്കുമ്പോ വെള്ളം ശ്രദ്ധിച്ചു ഉപയോഗിക്കാ? നമ്മളെങ്ങനെയാ പുഴയിലൊക്കെ, പുഴയിൽ പോകുന്നു ചാടി കുളിക്കുന്നു അല്ലേ, അവിടെ നീന്തി ആടിച്ച് അക്കരെ ഇക്കരെ ആടിച്ച് നീന്തി ഉഷാറാക്കി, നീന്താൻ അറിയുന്നവർ നീന്തിയും നീന്താൻ അറിയാത്തവർ അപ്പനക്ക് നീന്തണം എന്ന് പറഞ്ഞ് നീന്തിയും, അങ്ങനെ പല പ്രവർത്തനങ്ങൾ നമ്മൾ ആ പുഴയിൽ നിന്ന് പന്ത് കളിക്കുകയും അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ കൂട്ടുകാരെ. ആ പുഴയിൽ നമ്മൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വെള്ളം അമിതമായി ഉപയോഗിക്കുന്നത് നീ ശ്രദ്ധിക്കണേ. അദ്ദേഹം ചോദിച്ചു, നബിയെ വെള്ളവും അധികമായി ഉപയോഗിക്കാൻ പാടില്ലേ? നമ്മളെപ്പോലത്തെ ചോദ്യം അല്ലേ. പുഴയിൽ കുളിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞപ്പോൾ, ഏ പുഴയിലും കുളിക്കുമ്പോൾ വെള്ളം ശ്രദ്ധിക്കണോ, വെള്ളം ഉപയോഗിക്കുമ്പോഴും അത് ശ്രദ്ധിക്കണോ? അല്ലാ, അതുപോലെ നമുക്കുണ്ടായ സംശയം പോലെ സഅദ് റളിയല്ലാഹു അൻഹുവിന് ആ സംശയം ഉണ്ടായി. അപ്പോ ചോദിച്ചു, നബിയെ വെള്ളവും അധികമായി ഉപയോഗിക്കാൻ പാടില്ലേ നബി എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പാടില്ല, ഒഴുകുന്ന പുഴയിൽ നിന്നാണെങ്കിൽ പോലും. നോക്കൂ കൂട്ടുകാരെ, വെള്ളം അധികമായിട്ട് ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ അത് വിരോധിച്ചു, പാടില്ല, ഒഴുകുന്ന പുഴയിൽ പോയി നീ കുളിക്കേ നനയ്ക്കേ അലക്കൊക്കെ ചെയ്യണമെങ്കിലും ശരി തന്നെയാണ് മോനെ, അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, പടച്ചോനെ കുടുങ്ങി. കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില വേനൽക്കാലങ്ങളിൽ, വെക്കേഷൻ സമയത്ത്, വേനൽക്കാലങ്ങളിൽ നമ്മുടെ വീട്ടിലെ കിണറിൽ വെള്ളം വറ്റും. പടച്ചോനെ മോട്ടറിൽ ടാങ്കിലേക്ക് വെള്ളം നിറയാൻ വല്ലാത്ത പാടാണ്. വല്ല ചാതി കഷ്ടപ്പെട്ട് നമ്മൾ കിണറിൽ പോയി മുക്കി കോരി കുളിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ വല്ലാത്ത റിസ്ക്കാണ് അല്ലെ അങ്ങനെ കുളിക്കുന്നത്. എന്നാ കൂട്ടുകാരെ, അങ്ങനെ വെള്ളം നമ്മുടെ നാടുകളിൽ നഷ്ടപ്പെടാറുണ്ട് വേനൽക്കാലങ്ങളിൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആ വെള്ളം ആ സമയത്ത്, ആ നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും ആ വെള്ളം കുറച്ച് കുറച്ചായിട്ട് മടിയരും. നമ്മൾ പോയിട്ട് വെള്ളം പൈപ്പ് തുറന്നിട്ട് പൈപ്പ് ഇങ്ങനെ തുറന്നു വയ്ക്കും, ഇങ്ങനെ വെള്ളം പോവും. അപ്പോൾ നമ്മൾ ഇടാ വെള്ളം പൈപ്പ് പൂട്ടടാ എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് പൈപ്പ് പൂട്ടിക്കും, ഞാൻ എന്ന് പറഞ്ഞിട്ട് പൈപ്പ് നമ്മൾ പൂട്ടും അല്ലേ. അതുപോലെ വേനൽക്കാലത്ത് നമ്മൾ അങ്ങനെ ശ്രദ്ധാപൂർവം ഇപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം എടുത്താൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒതുണ്ടാക്കി കുളിക്കാൻ പറ്റുമെങ്കിൽ അതിൽ കുളിച്ച് വെറുതെ നമ്മൾ കഴിവിൻ്റെ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരെ നമ്മൾ ആ വെള്ളം ഉപയോഗിക്കും അല്ലേ. എന്നാൽ വേനൽക്കാല മഴ വേനൽക്കാലം കഴിഞ്ഞ് സുന്ദരമായ അള്ളാഹുവിൻ്റെ നിഅമത്ത് മഴ വരുമ്പോൾ നമ്മുടെ കിണറുകളിലും നമ്മുടെ ടാങ്കുകളിലും വെള്ളമൊക്കെ സുലഭമാണ് അല്ലേ. അല്ലേ കൂട്ടുകാരെ, വെള്ളമൊക്കെ സുലഭമായിട്ടിങ്ങനെ ഉണ്ടാകും. അപ്പോഴാണ് നമുക്കെല്ലാവർക്കും വല്ലാത്ത സന്തോഷം അല്ലേ. ഹായ്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ഇതിൽ നമുക്ക് അടിച്ച് പൊളിച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ കൂട്ടുകാരെ, പീസ് റേഡിയോ പൂമരത്തണലിന് പറയാനുള്ള എന്താണെന്നറിയോ, അങ്ങനെ നമ്മൾ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പുഴയിൽ നിന്നാണ് നീ കുളിക്കുന്നതെങ്കിലും വെള്ളം ഉപയോഗിക്കുന്നതെങ്കിലും നീ സൂക്ഷിക്കണം സാദേ റളിയല്ലാഹു അൻഹു. വിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ഇക്കാര്യം ശ്രദ്ധിക്കാറുണ്ടോ? വേനൽക്കാലമായാലും മഴക്കാലമായാലും നമുക്ക് വെള്ളം കിട്ടുമ്പോൾ നമ്മൾ അതിൽ ഉഷാറാക്കും. എത്രത്തോളം വെള്ളവും, വെള്ളം മാത്രമല്ല കേട്ടോ, അതുപോലെ തന്നെ ഭക്ഷണവും വസ്ത്രവും പണവും എല്ലാം നാം ധൂർത്താക്കി അമിതമാക്കിയിട്ട് നമ്മൾ കളയുന്നുണ്ടല്ലേ, അല്ലേ? അതുകൊണ്ടാണ് കൂട്ടുകാരെ ഈ പൂമരത്തണലിൽ നിന്ന് പഠിപ്പിക്കാനുള്ളത്, ധൂർത്ത് പാടില്ല. അമിത ഉപയോഗം പാടില്ല എന്ന്. കാരണം എന്താ? ലക്കത് കാനലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും കൂട്ടുകാരെ, നിങ്ങളുടെ പ്രവാചകനിൽ നമ്മുടെ പ്രവാചകനാരാ? എല്ലാവരും പറയൂ, നമ്മുടെ പ്രവാചകനാരാ? ആരാണ്? നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലല്ലോ. എന്തിന്? അമിതമായിട്ട് ഉപയോഗിക്കാൻ ഒരു കാര്യവും വെള്ളം പാടില്ല. വെള്ളം അമിതമായിട്ട് ഉപയോഗിക്കരുത്, ഭക്ഷണം ആവശ്യത്തിന്, അല്ലേ? അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പീസ് റേഡിയോ പൂമരത്തണലിൽ നിങ്ങൾ കേൾക്കുന്നത് അമിത ഉപയോഗം പാടില്ല പാടില്ല പാടില്ല എന്ന്. എത്ര ഭക്ഷണമാണ് നമ്മൾ നശിപ്പിക്കുന്നത്! ഒരു ഉദാഹരണങ്ങൾ, ഇങ്ങനെ മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ പറയും. ഭക്ഷണത്തിന് പറ്റി, വസ്ത്രത്തെപ്പറ്റി, വെള്ളത്തെപ്പറ്റി പറഞ്ഞു. ഭക്ഷണത്തെ, എത്ര ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത്, അല്ലേ കൂട്ടുകാരെ? എപ്പോഴെങ്കിലും നമ്മുടെ വയറ് ഫുള്ളായി നിറഞ്ഞതിന് ശേഷം ബാക്കി ഭക്ഷണം നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുമ്പോഴേ, അങ്ങ് കുറേ ദൂരത്ത് റോഹിംഗ്യ മുസ്ലിങ്ങളെപ്പോലെ കുറേ ആളുകൾ ഭക്ഷണമില്ലാതെ മരുഭൂമികളിൽ, ആ ഒരു നേരത്തെ ഭക്ഷണം നമ്മളിങ്ങനെ വയറ് ഫുള്ളാക്കി നമ്മുടെ പള്ള നിറഞ്ഞ് കവിഞ്ഞ് കഴിച്ച് നമ്മൾ എഴുന്നേറ്റ് പോയി ബാക്കി ഭക്ഷണം ഇങ്ങനെ ഉപേക്ഷിച്ച് തള്ളുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത്, പാവം ഭക്ഷണം ഇല്ലാത്ത നാടുകളിലെ കുട്ടികൾ കൂട്ടുകാർ ഉമ്മാൻ്റെ ബാക്കിൽ പോയിട്ട് വിശക്കണുമ്മ എന്ന് പറയുന്ന കുറേ കൂട്ടുകാരുണ്ട് കൂട്ടുകാരെ. നമ്മളത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ ഓരോരുത്തരും ആ കാര്യം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളിങ്ങനെ കുറേ ഭക്ഷണം വേസ്റ്റാക്കുന്നുണ്ട്, വെള്ളം വേസ്റ്റാക്കുന്നുണ്ട്, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പാവം കുറേ കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ മറുനേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുറേ ആളുകളുണ്ട്, ഇല്ലേ? വേണ്ടല്ലയോ, വേണോ കൂട്ടുകാരെ? അപ്പോൾ നമുക്ക്, അതുകൊണ്ടല്ലേ നമ്മുടെ പ്രവാചകൻ പറഞ്ഞത് കുലു വശ്രബു വലാ തുസ്രിഫു. അതുകൊണ്ടല്ലേ നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, കുലു വശ്രബു വലാ തുസ്രിഫു. നിങ്ങൾ തിന്നണം, കുടിക്കണം, ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം ആവശ്യത്തിന് കേട്ടോ. വലാ തുസ്രിഫു, നിങ്ങൾ അമിതമാക്കരുത്. പാടുണ്ടോ? അപ്പൊ നമുക്ക് അമിതമാക്കാൻ എവിടെയെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടോ കൂട്ടുകാരെ? ഉണ്ടോ?

എത്രയോ വെള്ളം ദൂരത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്, വെറുതെ ഇല്ലാതായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് കൂട്ടുകാരെ, അതുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ദൂർത്തായിട്ട് അമിതമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. വസ്ത്രം, അതുപോലെ തന്നെ വസ്ത്രം, എത്ര ആളുകൾ വസ്ത്രമില്ലാത്ത കുറെ കൂട്ടുകാരെ നമുക്ക് കാണാൻ പറ്റും. എത്ര എത്ര കുട്ടികൾ ഇല്ലേ കൂട്ടുകാരെ, വസ്ത്രമില്ലാതെ, ഒരു നേരത്തെ വസ്ത്രമില്ലാതെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ചില കൂട്ടുകാരെ കാണാം, ബട്ടൺസ് പൊട്ടിയത്, അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ അവിടെ കയറിയ ഷർട്ടുള്ള കുട്ടി അല്ലേ, പഠിക്കാൻ പുസ്തകമില്ലാത്ത. എന്ന് ടീച്ചർ ചോദിക്കും, എവിടെ എൻ്റെ പുസ്തകം, എൻ്റെ പുസ്തകം കാണാനില്ല ടീച്ചറെ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ നമ്മൾ കാണാൻ പറ്റും? പറ്റൂലേ, നമ്മൾ കാണില്ലേ. പക്ഷെ നമ്മുടെയൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ പുസ്തകവും വസ്ത്രവും ഒക്കെ ഇങ്ങനെ നമ്മളെ വാപ്പയും ഇങ്ങനെ വാങ്ങിത്തരേണ്, അത് നമ്മളിങ്ങനെ അമിതമായിട്ട് ഒരു ഉപയോഗവുമില്ലാതെ ദൂർത്താക്കി കളയുന്നുണ്ട്. അല്ലേ കൂട്ടുകാരെ, അങ്ങനെ കളയാൻ പാടുണ്ടോ? നമ്മള് പാവം കിട്ടൂല അള്ളാൻ്റെ അടുത്ത് നിന്ന്. അപ്പൊ കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ, ഇനി മുതൽ ആ കാര്യം ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാന തആല പറയാണ്, ഇന്നൽ മുബദ്ദിരീന കാനൂ യഖ്‌വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. തീർച്ചയായും ദുർവ്യം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാകുന്നു. പിശാജ് തൻ്റെ രക്ഷിതാവിനോട് ഏറെ നന്ദി കെട്ടവനാകുന്നു. കണ്ടോ, നിങ്ങൾ കേട്ടോ കൂട്ടുകാരെ, ദുർവ്യം ചെയ്യുന്നവർ അല്ലേ, ദൂർത്ത് അമിതമായിട്ട് ഉപയോഗിക്കുന്നവൻ ആരെ കൂട്ടാ? പിശാജിൻ്റെ കൂട്ടുകാരനാകുന്നു എന്ന്. പിശാജോ അല്ലാഹുവിൽ നന്ദി കെട്ടവനും നന്ദി കെട്ട ആളാണ് പിശാജു അല്ലേ, അല്ലേ കൂട്ടുകാരെ? നമുക്ക് നന്ദിയില്ലേ അള്ളാഹിൻ്റെ അടുത്ത്? നമ്മൾ നന്ദിയുള്ള കൂട്ടുകാരാണെങ്കിൽ എല്ലാം നമുക്ക് കുളിക്കാൻ പുഴ സൗകര്യം ഒരുക്കിത്തുന്നത് ആരാ? നമ്മുടെ അള്ളാഹുവാണ് അല്ലേ. ആ അള്ളാഹുവിനോട് നന്ദിയുണ്ടെങ്കിൽ അമിതമായിട്ട് ഉപയോഗിച്ച് അള്ളാഹിന് ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്ത പിശാചിനെ കൂട്ടുകെട്ടോ? ഇല്ലല്ലോ. കൂട്ടുകെട്ടോ കൂട്ടുകാരെ നമ്മൾ? ഇല്ല. അപ്പം അതുകൊണ്ട് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത്, അമിതമായിട്ട് ഉപയോഗിക്കുന്നവൻ പിശാചിൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ. അതുകൊണ്ടേ നിങ്ങൾ അമിതമായിട്ട് ഉപയോഗിച്ച് വലിയ ആളായിക്കൊണ്ട് പിശാചിൻ്റെ കൂട്ടുകാരനാവണ്ട, ആകണോ നമുക്ക്? അപ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞെന്താ പറയുക, നമ്മളിങ്ങനെ ദൂർത്തായിട്ടൊന്നും ഉപയോഗിക്കാതിരിക്കുക ഒരൊറ്റ വഴിയുള്ളൂ, നമ്മളിൽ താഴെ ഉള്ളവരിലേക്ക് നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ്റെ പേര് കേട്ടപ്പോൾ നിങ്ങളെല്ലാവരും എന്താ പറഞ്ഞത് കൂട്ടുകാരെ? പീസ് റേഡിയോ പൂമരത്തണലിൻ്റെ ശ്രോതാക്കളെ, നിങ്ങളെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടപ്പോൾ എന്തു പറഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഉള്ളൊരു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും ഫലാ തൻളറു മൻ ഹുവ ഫൗകകും. കൂട്ടുകാരെ നിങ്ങളെല്ലാവരും നോക്കണം, നിങ്ങളിൽ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. ഫല തന്നുറു, നിങ്ങളാരും നോക്കല്ലേ, മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. കാരണം എന്താ, നമ്മളെക്കാൾ മുകളിലുള്ള, നമ്മളെക്കാളൊക്കെ ചിലപ്പോൾ സമ്പത്തുള്ള, നമ്മളെക്കാളൊക്കെ വലിയ പ്രമാണിമാരായ, സ്ഥാനം കൊണ്ട് സമ്പത്ത് കൊണ്ട് പ്രമാണിമായ ആളുകളിലേക്ക് നോക്കാൻ പാടില്ല. അവർക്ക് അതുണ്ടല്ലോ, എനിക്കിതില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കാൻ പാടില്ല. അങ്ങനെയൊന്നും നോക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്?

0: അയ്യോ പാവപ്പെട്ട, നമുക്കിപ്പോ ഒരു നേരം കഴിക്കാൻ ഭക്ഷണമുണ്ടല്ലോ. അതുപോലില്ലാത്ത കുറെ സോമാലിയ പോലുള്ള രാജ്യങ്ങളിലെ ആളുകള് അല്ലേ പട്ടിണി കിടക്കണില്ലേ? അല്ലേ കൂട്ടുകാരെ, അവിടേക്ക് നമ്മൾ നോക്കണം. നമ്മുടെ വീടിന്റെ അടുത്തുള്ള അയൽവാസി പാവം പട്ടിണി കിടക്കണു, അവനിലേക്ക് നമ്മൾ നോക്കണം. വേണ്ടേ കൂട്ടുകാരെ, അതല്ലേ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. കൂട്ടുകാരെ, വെള്ളം ഉപയോഗിക്കുന്നതിൻ്റെ രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നും തന്നെ അധികമായിട്ട് വെള്ളമല്ല, ഏത് കാര്യം ഭക്ഷണമായാലും വസ്ത്രമായാലും അമിതമായിട്ട് ഉപയോഗിച്ചിരുന്നില്ല. എന്താ കാരണം? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒലു എടുക്കുന്ന രീതി എങ്ങനെയെന്നറിയോ? പ്രവാചകൻ ഉപയോഗിക്കുന്ന വെള്ളം എങ്ങനെയെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ രീതി എങ്ങനെയെന്നറിയോ? അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഅതസിലു ബിസ്സാഇ ഇലാ ഖംസതി അംദാദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അതിൻ്റെ അർത്ഥം എന്താ? നബി എന്താ നിങ്ങൾ എല്ലാവരും പറഞ്ഞത്? നബിയുടെ പേര് കേട്ടപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അങ്ങനെ നമ്മുടെ നബി നാലോ അഞ്ചോ മുദ്ദ് വെള്ളം കൊണ്ട് കുളിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളു ചെയ്യാൻ എത്ര വെള്ളമാണ് ഉപയോഗിച്ചിരുന്നതെന്നറിയുമോ? കൂട്ടുകാർക്കറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ എത്ര വെള്ളമാണ് കുളിക്കാൻ? ഒരു ഒന്നോ നാലോ അഞ്ചോ മുദ്ദ് മാത്രം വെള്ളം. മുദ്ദ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൈ, രണ്ട്, നമ്മുടെ രണ്ട് കൈ വെച്ചാൽ അതിൽ എത്ര വെള്ളം കൊള്ളും? അതുപോലത്തെ ഒരു അഞ്ച് ഗ്ലാസ് വെള്ളമൊക്കെ അതിലൊക്കെ നമുക്ക് കുളിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ. റസൂൽ അങ്ങനെ കുളിച്ചിരുന്നു. വെള്ളത്തിന് നാളെ റബ്ബിൻ്റെ കോടതി പോകുമ്പോൾ റബ്ബ് ചോദിച്ചാൽ, എടോ എൻ്റെ വെള്ളം നീ കുടിച്ചിട്ടേ, എനിക്ക് വേണ്ടി എന്താ ചെയ്തു വെച്ചത്? ആ വെള്ളം നീ എന്താ ചെയ്തത് എന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ എന്ത് ഉത്തരമാണുള്ളത് അല്ലേ? ആ പ്രവാചകൻ്റെ പേടി അതായിരുന്നു. നമുക്കും ആ പേടി വേണ്ടേ കൂട്ടുകാരെ? അള്ളാഹു തന്ന ഭക്ഷണം, അള്ളാഹു തന്ന വെള്ളം, അതിനെക്കുറിച്ചൊക്കെ നാളെ അള്ളാഹു ചോദിച്ചാൽ. അതുകൊണ്ട് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും, പീസ് റേഡിയോ പൂമരത്തണലിലെ ശ്രോതാക്കളും എല്ലാവരും ഈ പ്രവാചകന്റെ മാതൃകയാണ് പിൻപറ്റേണ്ടത്. വേണ്ടേ, ഈ പ്രവാചകന്റെ മാതൃക നമ്മളെല്ലാവരും പിൻപറ്റണം. ആ പ്രവാചകനെ പോലെ, പ്രവാചകൻ ഉപയോഗിച്ചതുപോലെ നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിക്കാൻ ശ്രമിക്കണം, കുറച്ച് ഭക്ഷണം കഴിക്കണം. കഴിക്കണം, പക്ഷേ താഴെ ഉള്ളവരിലേക്ക് നോക്കിയിട്ട് ഭക്ഷണം അമിതമായിട്ട് വേസ്റ്റാക്കാൻ പാടില്ല എന്നത് തന്നെയാണ് ഇന്നത്തെ പീസ് റേഡിയോ പൂമര തണലിൻ്റെ വളരെ വലുതായ സന്ദേശം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും നിങ്ങളുടെ പുതിയ പുതിയ കൂട്ടുകാരെ കൂടി ഇതിലേക്ക് ക്ഷണിക്കുക. ഒരുമിച്ചിരുന്ന് പീസ് റേഡിയോ പൂമര തണൽ നിങ്ങൾ കേൾക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഇപ്പോൾ കേട്ടത് പൂമരത്തണലിൽ അമിത ഉപയോഗം പാടില്ല എന്ന വിഷയത്തിൽ അൽഫാദ പൂന്തുറ പൂമരത്തണലിൽ കുട്ടികളോട് സംസാരിക്കുകയായിരുന്നു. നമ്മളൊക്കെ അത് കേൾക്കുകയുണ്ടായി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ തണലാണ് കുടുംബം. കരുതലോടെയും വിട്ടുവീഴ്ചകളോടെയും പരസ്പരം ചേർത്തുപിടിക്കേണ്ട പരിശുദ്ധമായ ബന്ധങ്ങൾ. എന്നാൽ സന്തോഷവും സമാധാനവും നിറയേണ്ട നമ്മുടെ വീടുകളിൽ ഇന്ന് എത്ര പെട്ടെന്നാണ് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്? നിസ്സാരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ വാക്കേറ്റങ്ങളായി മാറുന്നു. തുറന്നു സംസാരിക്കാൻ മടിക്കുന്ന മനസ്സുകൾക്കിടയിൽ അകൽച്ച രൂപപ്പെടുന്നു. സ്വാർത്ഥതയും പരസ്പര വിശ്വാസമില്ലായ്മയും അനാവശ്യവാശികളും കാരണം എത്രയോ നല്ല ബന്ധങ്ങളാണ് തകർന്നുപോകുന്നത്. സ്നേഹം നിറയേണ്ട മനസ്സുകളിൽ സംശയങ്ങളും വെറുപ്പും വിദ്വേഷവും നിറയുമ്പോൾ ആത്മാർത്ഥതയില്ലാത്ത പെരുമാറ്റങ്ങൾ ആ ബന്ധങ്ങളുടെ അടിത്തറ തന്നെ ഇളക്കി മറിക്കുന്നു. മാനസികമായ സന്തോഷം നഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പോലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഈ പ്രതിസന്ധികൾക്ക് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തുമെന്നറിയാതെ പലരും പകച്ചു നിൽക്കുകയാണ്. സമാധാനമുള്ള ഒരു കുടുംബാന്തരീക്ഷം വീണ്ടെടുക്കാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത്? ഇതാ നിങ്ങളുടെ വീടുകളിൽ വീണ്ടും സ്നേഹത്തിന്റെ തെളിച്ചം തിരികെ കൊണ്ടുവരാൻ, സമാധാനത്തിന്റെ നിമിഷങ്ങൾ വീണ്ടെടുക്കാൻ പീസ് റേഡിയോ കൂടെയുണ്ട്. പീസ് റേഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്നേഹക്കൂട്. കുടുംബജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ വിവേകത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം? ദാമ്പത്യത്തിലും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിലും പരസ്പരം മനസ്സിലാക്കി ജീവിക്കേണ്ടത് എങ്ങനെ? തകർന്നു പോകുന്ന ബന്ധങ്ങളെ ചേർത്തുപിടിക്കാനും കുടുംബത്തിൽ സന്തോഷം നിലനിർത്താനും ആവശ്യമായ മികച്ച ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളുമായി ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുകയാണ് സ്നേഹക്കൂട്. പ്രശ്നങ്ങൾക്ക് മുന്നിൽ പതരാതെ ശരിയായ ദിശാബോധത്തോടെ മുന്നോട്ടു പോകാൻ സ്നേഹക്കൂട് നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ വീടുകളെ സ്നേഹം കൊണ്ട് സുരക്ഷിതമായ ഒരു തണലാക്കി മാറ്റാൻ കേൾക്കാൻ മറക്കരുത് സ്നേഹക്കൂട്. പീസ് റേഡിയോ ആപ്പിലൂടെ കേൾക്കാം. സന്തോഷമുള്ള ഒരു കുടുംബത്തിനായി എന്നും എന്നും സ്നേഹക്കൂട്.

0: ഇൻഷാല്ല ഇനി റേഡിയോ വൈബ്സിൽ നുറുങ്ങുകളുടെ സമയമാണ്.
1: ദാനത്തിന്റെ പെരുമഴ. എവിടെയാണെന്ന കൂട്ടുകാരന്റെ ഫോൺ ചോദ്യത്തിന് ഗേറ്റ് നമ്പർ പറയുകയേ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. അവിടെ തന്നെ നിൽക്കുക, ഉടനെ എത്താമെന്നായിരുന്നു അവന്റെ മറുപടി. മദീനയിലെ മസ്ജിദുന്നബവയിലായിരുന്നു അഞ്ചാണ്ടിനു ശേഷമുള്ള കണ്ടുമുട്ടലിനായി കൂട്ടുകാരനെ കാത്തിരുന്നത്. കുറേ നേരമായിട്ടും എത്താതിരുന്നപ്പോൾ വിളിച്ചതിന് ഉടനെ എത്താമെന്ന് തന്നെയായിരുന്നു വീണ്ടും മറുപടി. കേരള ഭക്ഷണം കിട്ടാതെ വിഷമിച്ച ഒരു ഹാജി കുടുംബത്തെ മലയാളി ഹോട്ടലിൽ ഊട്ടിയിട്ടാണ് സുഹൃത്തിന്റെ വരവ്. മക്ക മദീന ഹറമുകളുടെ പരിസരങ്ങളിൽ അങ്ങനെയാണ്. ആരും പരോപകാരിയായിപ്പോകും. സേവനസന്നദ്ധരായ യൂണിഫോം ധരിച്ച വളണ്ടിയർമാരുണ്ടെങ്കിലും എല്ലാവരും സ്വയം സേവകരാകുന്നതാണ് കാഴ്ച. ഹജ്ജ് കമ്മിറ്റിയിൽ മുൻകൂർ അടച്ച പണത്തിൽ നിന്ന് 2100 റിയാൽ നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പിൽ വെച്ച് മക്ക മദീന ചെലവുകൾക്കായി തന്നപ്പോൾ 40 ദിവസത്തിന് ആ തുക തികയുമോ എന്നായിരുന്നു ആശങ്ക. എന്നാൽ ആശങ്ക അസ്ഥാനത്തായിരുന്നു എന്നതാണ് അനുഭവം. മക്കയിലെ താമസസ്ഥലത്ത് എതിരേറ്റത് തന്നെ മലയാളി സേവകരുടെ ചുടുകഞ്ഞിയായിരുന്നു. മുറിയിൽ ഓരോരുത്തർക്കും ദിവസവും 3 ഇനം പഴങ്ങൾ വാതിൽക്കലെത്തിച്ചിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അത് കെട്ടിടമുടമയുടെ ഹദിയയായിരുന്നുവെന്ന്. ദിവസവും 800-ൽ വരുന്ന ഹാജിമാർക്കാണ് ഇത് എത്തിച്ചിരുന്നത്. മസ്ജിദുൽ ഹറമിലേക്കുള്ള വഴികളിലെമ്പാടും സൗജന്യ സ്നേഹസമ്മാനങ്ങളുടെ പെരുമഴയായിരുന്നു. കുടിവെള്ളക്കുപ്പികളും വിവിധ പഴനീർ കുപ്പികളും ഭക്ഷണങ്ങളും നൽകിയിരുന്നു. ഈത്തപ്പഴവും തൊപ്പികളും തുടങ്ങി കുടകൾ വരെ ഈ സമ്മാനങ്ങളിൽ പെട്ടിരുന്നു. ഹാജിമാർക്ക് സേവനം നൽകാൻ വലിയ സമ്പന്നർ വരെ പൊരിവെയിലിൽ പാതയോരത്ത് വിയർത്ത് കാത്തിരുന്ന കാഴ്ച വേറിട്ടൊരനുഭവമായിരുന്നു. അത്തരം സമ്മാനങ്ങൾ ഹാജിമാർ സ്വീകരിച്ചില്ലെങ്കിലായിരുന്നു അവർക്ക് വിഷമം. വിവിധ മലയാളി സംഘടനകളുടെ പൊടിയരിക്കഞ്ഞി കേരളത്തിൽ നിന്നുള്ള ഹാജിമാർക്ക് മറക്കാനാവാത്തതായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ പറയാനുമില്ലായിരുന്നു. മക്കയിലെ പള്ളിയിൽ നിന്ന് താമസസ്ഥലത്തേക്കുള്ള റോഡിനിരുവശത്തും തമ്പരുക്കി മാംസമടക്കമുള്ള മേൽത്തരം ഭക്ഷണം നൽകാൻ അവർ ഹാജിമാരെ കാത്തിരുന്നു. റോഡിലൂടെ റൊട്ടി ഹുബൂസ് വിതരണം വേറെയും. പോലീസെന്നു കേട്ടാൽ പേടിയാണ് പലർക്കും. അവർ മക്കപ്പള്ളിയിലെയും പരിസരത്തെയും പോലീസിനെ കാണേണ്ടതാണ്. ചിലരുടെ പ്രകോപനങ്ങളിൽ പോലും കുലുങ്ങാതെ ശാന്തത കൈവിടാതെ സേവനം നൽകുന്ന സൗമ്യ സ്നേഹ സാന്നിധ്യമാണവർ. വിഷമിക്കുന്നവരെ കൈപിടിച്ച് നടത്തുന്നവരും സംസം ജലം എത്തിച്ചു നൽകുന്നവരും വീൽചെയർ തള്ളിക്കൊടുക്കുന്നവരും ബാഗുകൾ എത്തിക്കുന്നവരുമായ പോലീസുകാർ അവിടുത്തെ പതിവ് കാഴ്ചയാണ്. മദീനയിലെ ഒരു വൈകുന്നേരം മുറിയിലേക്ക് നടക്കുമ്പോഴാണ് വൃദ്ധ ദമ്പതികൾ സഹായം തേടിയത്. കാരണവരുടെ മുറിഞ്ഞ കൈ പ്ലാസ്റ്ററിലായിരുന്നു. ദിവസങ്ങളായിട്ടും അവർക്ക് ഹറമിലേക്ക് പോവാൻ കഴിഞ്ഞില്ല. കൈപിടിച്ച് കൂടെ നടന്ന് റോഡുകൾ മുറിച്ചു കടന്ന് പള്ളിയിലെത്തിച്ച് കസേരയിലിരുത്തി നമസ്കരിപ്പിച്ച് സംസം നൽകി തിരികെ അവരുടെ മുറിയിലെത്തിച്ചു. കൈപിടിച്ച് റൗള കാണിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു സാധു സ്ത്രീയുടെ കഥയാണ് ഭാര്യയ്ക്ക് പറയാനുണ്ടായിരുന്നത്. അവരുടെ കൈപിടിച്ച് പള്ളിയിലെത്തിച്ച് റൗളയിലെത്തിച്ച് നമസ്കരിപ്പിച്ച് തിരികെ അവരുടെ മുറിയിലെത്തിച്ചിട്ടാണ് അവൾ വന്നത്. സദാ ആ ഉമ്മ കരഞ്ഞുകൊണ്ടായിരുന്നുവത്രേ. മുമ്പ് ഉംറയ്ക്ക് അവരുടെ കൈപിടിച്ച് കൂടെ നടന്ന് കർമ്മങ്ങളെല്ലാം ചെയ്യുവാൻ സഹായിച്ച അവരുടെ മകൾ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടതായിരുന്നു തോരാത്ത ആ കണ്ണീരിന്റെ കാരണം. സ്നേഹ പരിഗണനകളുടെ പാരാവാരം തീർക്കുന്ന, ദാനത്തിന്റെ പെരുമഴക്കാലം തീർക്കുന്ന അദ്ഭുത അനുഭവ സാക്ഷ്യമാണ് മക്ക മദീന ഹറമുകളുടെ സാമീപ്യം വിശ്വാസികൾക്ക് സമർപ്പിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മഷാല്ല, നുറുങ്ങുകൾ കഴിഞ്ഞു. ബഹുമാന്യനായ ഇബ്നു അലി അടത്തനാട്ടുകരയുടെ രചന ദാനത്തിന്റെ പെരുമഴ ഈ വിഷയത്തിലുള്ള രചനയുടെ ശബ്ദാഖ്യാനമാണ് നുറുങ്ങളിൽ കേട്ടത്.
3: ഇനി റേഡിയോ വൈബ്സിൽ നമ്മൾ പഠിക്കുന്നത് കുറച്ചൊരു ആഴത്തിലുള്ള അല്ലേ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റബ്ബിനെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അറിയേണ്ടത്. അപ്പോൾ അസ്മാഉൽ ഹുസ്നയിലൂടെ ഓരോ നാമങ്ങൾ പഠിക്കുമ്പോഴും നമ്മൾക്ക് കൂടുതലായി റബ്ബിനെ അറിയാനുള്ള, അടുത്തറിയാനുള്ള അവസരമാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. റേഡിയോ വൈബ്സിൽ അസ്മാഉൽ ഹുസ്നയാണ് ഇനി അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം നേതൃത്വം നൽകുന്ന അസ്മാഉൽ ഹുസ്നയിൽ ഇന്ന് ഏത് നാമമാണ് സലാം സാറെ പഠിക്കുന്നത്?
0: അല്ലാഹുവിൻ്റെ അൽ മാലിക് എന്നുള്ള നാമമാണ്, സർവ്വതും ഉടമപ്പെടുത്തുന്നവൻ എന്ന നാമത്തെയാണ് പഠിക്കുന്നത്. ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറൌഫ് അൽ ഹിക്കമി തിരുവനന്തപുരം, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ശഹലി സദ്രി വയസ്സിലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പീസ് റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത്. ഈ നാമങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള പരിവർത്തനങ്ങൾ ഉണ്ടാക്കി തീർക്കണം എന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ളത്. ആ രൂപത്തിൽ അല്ലാഹുവിൻ്റെ നാമങ്ങളെ പഠിക്കുകയും ഇഹ്സാ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ സ്വർഗപ്രവേശനത്തിനുതകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പഠനമാണ് ഈ ദുനിയാവിൽ ഇൽമുകളിൽ വെച്ച് ഏറ്റവും അതിമഹത്തായ ഇൽമിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അല്ലാഹുവിനെക്കുറിച്ചാണ്, അല്ലാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ചാണ്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ നമുക്ക് നൽകുന്ന നിർഭയത്വവും അല്ലാഹുവിൻ്റെ നാമങ്ങളിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഈമാനികമായ കരുത്തുമാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംസാരങ്ങളിലൂടെ, ക്ലാസുകളിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ടത് എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മൾ അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ മാലിക് എന്ന നാമത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അൽ മാലിക് എന്ന നാമം ഉടമസ്ഥൻ എന്ന ഒരു ചുരുങ്ങിയ വാക്കിൽ പറയുന്നു എങ്കിലും വിശാലമായ അർത്ഥമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. ഉടമസ്ഥനെന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദുനിയാവിൽ പല രൂപത്തിലുള്ള ഉടമസ്ഥാവകാശമുള്ള ആളുകളുണ്ട്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് ആരുടെ പേരിലാണോ അയാളാണ് ആ വീടിൻ്റെ ഉടമസ്ഥാവകാശം ഉള്ള ആള്. എന്നാൽ ആ വീടിൻ്റെ ഉടമസ്ഥാവകാശം ഒരു വ്യക്തിക്കുണ്ടായിരിക്കെ തന്നെ സർക്കാരിന് അതിൻ്റെ ഒരു പിടിവള്ളി ഉണ്ടായിരിക്കും. എല്ലാ വർഷവും ആ ഒരു വീടിൻ്റെ പേരിലുള്ള കരമടക്കേണ്ടത് സർക്കാരിനാണ്. അപ്പോൾ ഉടമസ്ഥാവകാശം ദുനിയാവിലുള്ളതുപോലും ഒന്ന് ഉടമപ്പെടുത്തിയ വ്യക്തി അയാൾ മറ്റൊന്നിൻ്റെ കീഴിലായിരിക്കും. ഇനി മന്ത്രിമാരെ നോക്കാം. മന്ത്രിമാർ ഒരു ജില്ലയുടെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഒരു മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മറ്റൊരു തൻ്റെ മേലാധികാരി ഉണ്ടാകും. ഇങ്ങനെ ദുനിയാവിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഉടമപ്പെടുത്തിക്കൊണ്ടും കീഴ്പ്പെടുത്തിക്കൊണ്ടുമാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ മറ്റൊരാളുടെ കീഴിലായിരിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു തആല അൽ മാലിക് ഉടമസ്ഥൻ എന്ന് പറയുമ്പോൾ ഇരു ലോകത്തിൻ്റെയും ഉടമസ്ഥനാണ്, സർവചരാചരങ്ങളുടെയും ഉടമസ്ഥനാണ്, എല്ലാ രാജാക്കന്മാരുടെയും രാജാവാണ് അല്ലാഹു സുബ്ഹാനഹു തആല എന്നതാണ് അൽ മാലിക് എന്ന നാമത്തിൽ നിന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ രണ്ടു തവണയാണ് അൽ മാലിക് എന്ന നാമം വന്നത്. എന്നാൽ സമാനമായ അർത്ഥം വരുന്ന, വിശാലമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളും വചനങ്ങളും അതുപോലെ തന്നെ ഹദീസുകളും ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ചില പ്രാർത്ഥനകളിലുൾപ്പെടെ അള്ളാഹുവിൻ്റെ അൽ മാലിക് എന്ന നാമത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഇരു ലോകത്തിൻ്റെയും ഉടമസ്ഥനാണ് അല്ലാഹു. എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥനാണ് അല്ലാഹു. ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹു അതിൻ്റെ ഉടമസ്ഥനാണ്, പരലോകത്തിൻ്റെയും ഉടമസ്ഥനാണ്. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ സർവ്വതിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹു മാത്രമാണ്. താൽക്കാലികമായി ചില ഉടമസ്ഥതകൾ ഈ ദുനിയാവിൽ ചില ആളുകൾക്ക് അധികാരങ്ങൾ നൽകിക്കൊണ്ട് അല്ലാഹു ഏർപ്പെടുത്തി എന്നതല്ലാതെ അതൊക്കെയും ന്യൂനതകൾ നിറഞ്ഞതും പരിപൂർണമല്ലാത്തതും എന്നാൽ ഒരു നിശ്ചിത കാലയളവിൽ അവസാനിക്കുന്നതുമാണ് അത്തരം ഉടമസ്ഥതകൾ. എന്നാൽ അല്ലാഹുവിൻ്റെത് പൂർണ്ണവും സമ്പൂർണവും ന്യൂനതയില്ലാത്തതും എന്നൊന്നും നിലനിൽക്കുന്നതുമായ അവകാശമാണ് അല്ലാഹുവിൻ്റെ അൽ മാലിക് എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിലൊന്ന് നോക്കുകയാണെങ്കിൽ അല്ലാഹു പറയാണ് ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ്, സൂറത്തു ശൂറയിലെ 49-ാമത്തെ വചനമാണ്. ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ഉടമസ്ഥത അത് അള്ളാഹുവിനാണ്. മറ്റൊരായത്തിൽ അള്ളാഹു പറയുകയാണ്, സൂറത്തുൽ ഹദീദിൻ്റെ രണ്ടാമത്തെ ആയത്താണ്, ലഹു മുൽക്കു സമാവാത്തി വൽ അർദ് യുഹി വ യുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് പറയാണ്, ആകാശഭൂമികളുടെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥാവകാശം, അതുപോലെ തന്നെ യുഹി വ യുമീത് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അതോടൊപ്പം വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതിനെല്ലാത്തിനും കഴിവുള്ളവൻ, അവൻ ഏകനാണ്, അള്ളാഹു മാത്രമാണ്, അൽ മാലിക്കായ അള്ളാഹുവാണ് എന്ന് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറത്തു അൽ മുൽക്കിലെ ഒന്നാമത്തെ വചനം 29-ാമത്തെ ജുസുയിലെ അൽ മുൽക്ക് എന്ന സൂറത്തിലെ ഒന്നാമത്തെ വചനം അള്ളാഹു പറയാണ്, തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ് പറയാണ്, തബാറക്കല്ലദി, തബാറക്ക അല്ലദി ബിയദിഹിൽ മുൽക്ക്, പരിശുദ്ധനായ അള്ളാഹു സുബ്ഹാനഹു വതആല, ഉന്നതനായ അള്ളാഹു, ആ അള്ളാഹുവിൻ്റെ കയ്യിലാണ് മുൽക്ക്, രാജാധികാരം, അധികാരമുള്ളത് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർന്നില്ല ഇഹത്തിലെ ഇതെല്ലാം ഈ ദുനിയാവിലെ വിഷയമാണ് എങ്കിൽ നാളെ പരലോകത്തും അതിൻ്റെ ഉടമസ്ഥതയും അള്ളാഹുവിനാണ്. വിശുദ്ധ ഖുർആനിൽ കാണാം, മാലിക് യൗമിദ്ദീൻ, ഇവിടെ അദ്ദീൻ എന്നത് പരലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പരലോകത്തിൻ്റെ ഉടമസ്ഥതയും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കയ്യിലാണ് എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തു സുമറിലെ 44-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നു, ഖുലില്ലാഹി ഷഫാഅത്തു ജമീഅ, അള്ളാഹുവിൻ്റെ അടുക്കലാണ് എല്ലാത്തിനുമുള്ള ഷഫാഅത്ത് ഉള്ളത്, ശുപാർശയുള്ളത്. ലഹു മുൽക്കു സമാവാത്തി വൽ അർദ്, ഷഫാഅത്ത് പരലോകത്താണുള്ളത്. ആ പരലോകത്തുള്ള ഷഫാഅത്തിന് അധികാരമുള്ളവൻ അള്ളാഹുവാണ്. ലഹു മുൽക്കു സമാവാത്തി വൽ അർദ്, അതോടൊപ്പം ദുനിയാവിൻ്റെ അവകാശവും ഉടമസ്ഥതയും അള്ളാഹുവിനാണ് എന്ന് ഈ ആയത്തിലൂടെ ഈ ഇരു ലോകത്തിൻ്റെയും ഉടമസ്ഥതയെക്കുറിച്ച് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ദുനിയാവിൽ ചില അവകാശങ്ങളും ഉടമസ്ഥതയും നൽകി എന്നത് വാസ്തവം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ചുരുങ്ങിയ കാലയളവിൽ, ഒരു നിശ്ചിത കാലയളവിൽ, ഒരാളുടെ പിന്നെ അധികാരം 5 വർഷം നിശ്ചയിച്ചു എന്ന് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെ 5 വർഷത്തിനിടയിൽ അയാൾ മരിച്ചുപോയാൽ, ആ വ്യക്തി മരിച്ചുപോയാൽ അദ്ദേഹത്തിൻ്റെ അവകാശം കഴിഞ്ഞു, 5 വർഷം പോലും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഈ രൂപത്തിൽ ന്യൂനതകൾ നിറഞ്ഞ, അതുപോലെ തന്നെ ഒരുപാട് പോരായ്മകളുള്ള, നിശ്ചിത കാലയളവിൽ ഉള്ളിൽ ആ അധികാരം നഷ്ടപ്പെടുന്ന, അങ്ങനെ ദുനിയാവിലെ അധികാരങ്ങളെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നതാണ്, പൂർണ്ണതയില്ലാത്തതാണ്, അതുപോലെ തന്നെ ന്യൂനതകൾ നിറഞ്ഞതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അധികാരമെന്ന് വെച്ചാൽ, അള്ളാഹു അൽ മുൽക്ക്, അള്ളാഹു അൽ മാലിക് എന്ന് പറയുമ്പോൾ അവൻ ന്യൂനതയില്ലാത്ത രൂപത്തിൽ, സമ്പൂർണമായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അധികാരം അത് നിറഞ്ഞു നിൽക്കുന്നു, എന്നൊന്നും നിലനിൽക്കുന്നു, ഒരിക്കലും അവസാനിക്കാത്തതാണ്, മുറിഞ്ഞു പോകാത്തതാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിൻ്റെ അധികാരം എന്നൊന്നും നിലനിൽക്കുന്ന ഇഹത്തിലെയും പരത്തിലെയും പരലോകത്തിലെയും അധികാരമാണ് അള്ളാഹുവിനുള്ളത് എന്നതാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ എല്ലാ രാജാക്കന്മാരുടെയും അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്, അത് ഈ ദുനിയാവിലും അങ്ങനെ തന്നെയാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅ്തിൽ മുൽക്ക മൻ തശാ വ തൻസിഉൽ മുൽക്ക മിമ്മൻ തശാ. അള്ളാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, രാജാക്കന്മാരുടെ രാജാധികാരം ആർക്കാണ്? അള്ളാഹുവിനാണ്. അങ്ങനെയുള്ള അള്ളാഹു തുഅ്തിൽ മുൽക്ക മൻ തശാ, ചില ആളുകൾക്ക്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അധികാരം നൽകുന്നു. തൻസിഉൽ മുൽക്ക മിമ്മൻ തശാ, ചില ആളുകളെ ആ അധികാരത്തിൽ നിന്ന് ഇറക്കുന്നു, അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. വത്തുഇസ്സു മൻ തശാ, ചില ആളുകൾക്ക് പ്രതാപം നൽകുന്നു. വത്തുദില്ലു മൻ തശാ, ചില ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല ഇകഴ്ത്തുന്നു. അതുപോലെ തന്നെ ബിയദിക്കൽ ഖൈർ, അവൻ്റെ കയ്യിലാണ് മുഴുവൻ ഖൈറുകളും ഉള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിനെ കുറിച്ച് പറയാണ്, തീർച്ചയായും അള്ളാഹു നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറയുമ്പോൾ, ഈ ലോകത്ത് ഏതേത് ഭരണാധികാരികളുണ്ടോ, എത്ര വലിയ അഹങ്കാരം നടിച്ച ഭരണാധികാരികളുണ്ടോ, ഫിർഔൻ ലോകത്തിന് ഉദാഹരണമാണ്, അതുപോലെ തന്നെ നംറൂദ് ലോകത്തിന് ഉദാഹരണമാണ്. ഈ രൂപത്തിൽ അധികാരം കിട്ടിയപ്പോഴും സമ്പത്ത് കിട്ടിയപ്പോഴും അതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഹങ്കാരം നടിച്ച, ഞാനാണ് വലിയ റബ്ബ് എന്ന് വരെ വാദിച്ച ആളുകൾക്ക് പോലും അവസാനം, അവരുടെ പര്യവസാനം ചരിത്രത്തിൽ ഇന്നും നമുക്ക് ഒരു പാഠമായിക്കൊണ്ട് ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് എത്ര വലിയ അധികാരികളാണെങ്കിലും ശരി അഹങ്കരിക്കാൻ പാടില്ല എന്നും, അധികാരം നിലച്ചു പോകുന്നതാണ് എന്നും നശിച്ചു പോകുന്നതാണ് എന്നും, നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നും, നിശ്ചിത കാലം കഴിഞ്ഞാൽ നമ്മുടെ അധികാരങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരുമെന്നും, നമ്മൾ മറ്റൊരാളുടെ അധികാരത്തിൻ്റെ കീഴിൽ പിന്നീട് കഴിയേണ്ടി വരുമെന്നുമൊക്കെയുള്ള ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. അപ്പോൾ ഈ ദുനിയാവിൽ ലഭിക്കുന്ന അധികാരമെന്നത് വളരെ കുറച്ചു മാത്രമാണ്. അതിൽ പോരായ്മകൾ നിറഞ്ഞു നിന്നിട്ടുണ്ടാകും, അതിൽ ന്യൂനതകൾ ഉണ്ടാകും. അത് നിശ്ചിത കാലത്തിൽ മാത്രമായിരിക്കും, അത് കഴിഞ്ഞാൽ മറ്റൊരാൾ ആ അധികാരം ഏറ്റെടുക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ അധികാരം അങ്ങനെയല്ല. അള്ളാഹു അൽ മാലിക് എന്ന് പറയുമ്പോൾ സമ്പൂർണമാണ് അള്ളാഹുവിൻ്റെ അധികാരവും അവൻ്റെ ഇടപെടലും അവൻ്റെ എല്ലാ നിലക്കുമുള്ള ഈ അധികാരം ഈ ദുനിയാവിലും പരലോകത്തും സമ്പൂർണമാണ്, ന്യൂനതയില്ലാത്തതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും അങ്ങനെ തന്നെയാണ്. മാലിക് യൗമിദ്ദീൻ, നമ്മളെല്ലാ നിസ്കാരത്തിലും 5 നേരം 17 തവണ ആവർത്തിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വചനമാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പരലോകത്ത് എല്ലാ അധികാരികളും വന്നു നിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാല തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നേ ദിവസം അധികാരമുള്ളത്? എല്ലാ അധികാരികളും ആ അധികാരത്തിൽ അഹങ്കാരം നടിച്ച ആളുകളും മുന്നിൽ നിൽക്കുമ്പോൾ അള്ളാഹു തിരിച്ചു ചോദിക്കുമെന്നാണ്, ലിമനിൽ മുൽക്കുൽ യൗം, നിങ്ങൾക്കൊക്കെ അധികാരമുണ്ടായിരുന്നല്ലോ, ഇന്ന് ആർക്കാണ് അധികാരമുള്ളത്? നിങ്ങളൊക്കെ നിങ്ങളുടെ അധികാരം കൊണ്ട് അഹങ്കരിച്ചതിൻ്റെ പേരിൽ ഇന്ന് നാശമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്ന ഒരു രംഗം വരുമെന്നാണ്. പരലോകത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറഞ്ഞപ്പോഴും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, യൗമല തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ, ഒരു നഫ്സ് മറ്റൊരു നഫ്സിനെ, ഒരു ദേഹം മറ്റൊരു ദേഹത്തെ ഉടമപ്പെടുത്താത്ത, ഒരു ഉപകാരവും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത, അധികാരങ്ങൾ ദുനിയാവിൽ വെച്ച് ഉണ്ടായപ്പോൾ മറ്റുള്ളവരെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ തൻ്റെ വേണ്ടപ്പെട്ട ആളുകളെ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും കഴിഞ്ഞ ആളുകൾക്ക് പരലോകത്തെത്തുമ്പോൾ യൗമല തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ വൽ അംറു യൗമ ഇദിനില്ല, അന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ അടുക്കലായിരിക്കും മുഴുവൻ കാര്യങ്ങളും. എത്ര വലിയ ഭരണാധികാരിയായിക്കൊണ്ട് ദുനിയാവിൽ വാഴുന്ന ആളുകളാണെങ്കിലും ശരി, പരലോകത്തൊരാൾക്കും ഒന്നും ഉപകരിക്കുകയില്ല എന്ന് ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ അവിടെ പറഞ്ഞു കൊടുക്കുന്ന ചില വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നും ഉപകാരപ്പെടാത്ത, ഒന്നും ഉടമപ്പെടുത്താത്ത വിഗ്രഹങ്ങളെയാണോ നീ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞ് ചിന്തനീയമായ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രബോധനം നടത്തുന്നത്, ദഅവത്ത് നടത്തുന്നത്, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ അവിടെയും അധികാരത്തെ മുൻനിർത്തിക്കൊണ്ട് ഒന്നും ഉടമപ്പെടുത്താത്ത, ഒരു ഉപകാരവും ചെയ്യാത്ത, ഒരു ഉപദ്രവവും വരുത്താത്ത ഈ വിഗ്രഹങ്ങളെ എന്തിനാരാധിക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഉടമപ്പെടുത്തവന്, സർവ്വതിനെയും ഉടമപ്പെടുത്തുന്നവന് മാത്രമേ നമുക്കെന്തെങ്കിലും ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു സൃഷ്ടാവിനുണ്ടാകേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്നുള്ളത് എല്ലാത്തിനെയും ഉടമപ്പെടുത്തണം എന്നുള്ളതാണ്. അതാണ് നമ്മുടെ റബ്ബ് അൽ മാലിക്കായ അള്ളാഹു എന്ന് നമ്മൾ തിരിച്ചറിയണം. മുശ്രിക്കുകൾ അവർ പോലും സമ്മതിച്ച ഒരു വിഷയമാണ്. അവരുടെ തവാഫിൻ്റെ സമയം അല്ലെങ്കിൽ ഹജ്ജിൻ്റെ യാത്രയിൽ അവരൊക്കെയും തൽബിയത്ത് പറയാറുണ്ട്. ആ സമയത്ത് അവർ പറയുന്നത്, അവർ പ്രഖ്യാപിക്കുന്നത്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക് എന്നാണ്. അള്ളാഹു നിൻ്റെ വിളിക്കിതാ ഉത്തരം ചെയ്തുകൊണ്ട് ഞങ്ങൾ വന്നിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞതിന് ശേഷം തംലികുഹു വമാ മലക് ഇല്ലാ ശരീകൻ ഹുവ ലക്, നിനക്കൊരു പങ്കുകാരുണ്ട്, പങ്കുകാരനുണ്ട്. അതാരാണ്, അതെങ്ങനെയുള്ള പങ്കുകാരനാണ്? തംലിക്കുഹു വമാ മലക്, നിന്റെ അധികാരത്തിൽ നിന്ന്, നിന്റെ കീഴിലുള്ള, നിന്റെ അധികാരത്തിലുള്ള ഒരു പങ്കുകാരനാണ് ഉള്ളത് എന്ന് അവിടെ സമ്മതിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു വിശ്വാസം തെറ്റാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിർത്താൻ പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞ് ബാക്കി മുശ്രിക്കുകൾ പറഞ്ഞത് പറയരുത് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതൊരു അന്ധവിശ്വാസവും ശിർക്കൻ വിശ്വാസവും നരകത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതുമാണ്. അള്ളാഹുവിന് ഒരു നിലക്കുമുള്ള പങ്കുകാരില്ല, അള്ളാഹുവിന് യാതൊരു നിലക്കുമുള്ള സഹായിയുമില്ല. അള്ളാഹു ഏകനൻ, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് എന്ന് പ്രഖ്യാപിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, നമ്മോടത് കൽപ്പിക്കുന്നുണ്ട്. ഏതായാലും സഹോദരങ്ങളെ, അൽ മാലിക്കായ അള്ളാഹു മറ്റു ആളുകളുടെ ഒരു ശക്തികളുടെയും സഹായമില്ലാത്ത രൂപത്തിൽ അവൻ്റെ അധികാരം അത് സമ്പൂർണമായി നിലനിൽക്കുന്നുണ്ട്. ഇഹലോകത്തും പരലോകത്തും അത് സമ്പൂർണമായി നിലനിൽക്കുന്നു, നമ്മെ എല്ലാവരെയും ഉടമപ്പെടുത്തുന്നു. അധികാരികളായിക്കൊണ്ട് ഈ ലോകത്ത് വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഉടമസ്ഥതയും അത് അള്ളാഹുവിൻ്റെ കയ്യിലാണ്. നാളെ പരലോകത്ത് ഉപകരിക്കാത്ത, ആരും പരസ്പരം ഉപകരിക്കാത്ത, ഈ ദുനിയാവിൽ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ പോലും അവർക്ക് മറ്റൊരാളെ സഹായിക്കാനോ യാതൊരു നിലക്കുമുള്ള സഹായങ്ങൾ ചെയ്യുവാനോ കഴിയാത്ത രൂപത്തിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന എല്ലാവരുടെയും അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലായിരിക്കുന്ന ആ ഒരു സമയം, അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. അൽ മാലിക്കായ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള അള്ളാഹുവിനെ വിട്ട് എന്തിനാണ് സൃഷ്ടികളുടെ പിന്നാലെ പോകുന്നത്? പല ആളുകളും ഇങ്ങനെയാണ്. റബ്ബിൻ്റെ അധികാരവും റബ്ബിൻ്റെ കഴിവും മനസ്സിലാക്കാതെ അള്ളാഹുവിനെ വിട്ട് അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്ക് ചേക്കേറുന്ന, അവരുടെ പ്രാർത്ഥനകളും അർത്ഥനകളും നേർച്ചകളും അവരുടെ വഴിപാടുകളുമെല്ലാം അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തിരിച്ചുവിടുന്ന ഒരു സന്ദർഭം നമുക്ക് ഇന്ന് സമൂഹത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ വിശുദ്ധ ഖുർആനിൽ പ്രസക്തമായ ഒരു ചോദ്യം അള്ളാഹു ചോദിക്കുന്നുണ്ട്, വല്ലദീന തദഊന മിൻ ദൂനില്ല മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പനയുടെ കുരു പോലും ഒരു പാട പോലും ഉടമപ്പെടുത്താത്ത ആളുകളെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട്. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത്, വയഅബുദൂന മിൻ ദൂനില്ലാ മാ ലാ യംലികു ലഹും റിസ്ഖാ, ഒരു റിസ്ഖ് ഉപജീവനം ഉടമപ്പെടുത്താത്ത ആളുകളെയാണോ നിങ്ങൾ ദുനിയാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നാൽ അല്ലാഹു എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധനയുടെ വിഷയത്തിൽ പോലും അവിടെ ഉടമപ്പെടുത്തിയ ആ ഒരു ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സർവ്വതിനെയും ഉടമപ്പെടുത്തുന്നവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഈ ആകാശത്തെ, ഭൂമിയെ, സൂര്യനെ, ചന്ദ്രനെ, മത്സ്യങ്ങളെ, പക്ഷിപ്പറവകളെ, ഇങ്ങനെ തുടങ്ങി എല്ലാ സർവ്വതിനെയും സർവ്വസൃഷ്ടി ചരാചരങ്ങളെയും ഉടമപ്പെടുത്തുന്നവനാണോ അവനാണ് ദൈവം. അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അവനാണ് അൽ മാലിക്കായ അള്ളാഹു എന്ന് ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ, അസ്ബഹന വ അസ്ബഹൽ മുൽക്കു ലില്ലാ, പ്രഭാതമായി ഈ പ്രഭാതത്തിൻ്റെ ഉടമസ്ഥനാരാണ്? അള്ളാഹുവാണ്. അൽ മുൽക്ക് ലില്ലാ, അള്ളാഹുവിനാണ് ആ അധികാരമുള്ളത് എന്നും ഇതേ പ്രാർത്ഥന അംസൈന വ അംസൈൽ മുൽക്കു ലില്ലാ പ്രാർത്ഥന വീണ്ടും അത് വൈകുന്നേരമാകുമ്പോൾ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഭാതത്തിൻ്റെയും അതുപോലെ തന്നെ പ്രദോഷത്തിൻ്റെയും രക്ഷിതാവാരാണ്? അത് അല്ലാഹുവാണ്. അതിൻ്റെ അവകാശമാരാണ്? ആർക്കാണ്? അള്ളാഹുവിനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സർവ്വ അധികാരവുമുള്ള അള്ളാഹുവിനെ വിട്ട് മറ്റു സൃഷ്ടികളിലേക്ക് പോകേണ്ട ആവശ്യമെന്താണ് ഒരു മുസ്ലിമിന്? അള്ളാഹുവിലേക്ക് മടങ്ങണം. എല്ലാം ഉടമപ്പെടുത്തുന്ന റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ശ്രമിക്കണം. ഈ അൽ മാലിക് എന്ന നാമം പഠിക്കുമ്പോൾ സർവ്വ അധികാരവും റബ്ബിനു മാത്രമാണ്. ഈ ദുനിയാവിലെ അധികാരങ്ങൾ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. ആളുകൾ ഒരുപക്ഷെ താൽക്കാലികമായ ചില അധികാരങ്ങൾ ഏറ്റെടുത്തുനിന്ന് വരാം. അത് സമ്പൂർണമല്ല, അത് നിശ്ചിത കാലയളവിൽ മാത്രം അവർക്ക് ലഭിച്ചെന്ന് വരാം. എന്നാൽ എന്നൊന്നും നിലനിൽക്കുന്ന സമ്പൂർണമായ ന്യൂനതയില്ലാത്ത ഇരു ലോകത്തിൻ്റെയും ഉടമസ്ഥതയുള്ളവൻ അത് അൽ മാലിക്കായ അള്ളാഹു മാത്രമാണ്. അവനിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ സർവ്വതും അൽ മാലിക്കായ റബ്ബിനെ സമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ ഇരു ലോകത്തും വിജയിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
3: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈർ, ബറക്കല്ലാഹു ഫീക്കും. അസ്മാഉൽ ഹുസ്നയിൽ അൽ മാലിക് എന്ന നാമമാണ് ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സർവ്വതും ഉടമപ്പെടുത്തുന്നവൻ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് അബ്ദുറൌഫ് അലിക്കമി തിരുവനന്തപുരം നമ്മൾക്ക് ഇതുവരെ അസ്മാഉൽ ഹുസ്നയോട് നമ്മോടൊപ്പം ചേർന്നത്. ഇനിയും കൂടുതൽ കേൾക്കാനും പഠിക്കാനുമൊക്കെ അള്ളാഹു തോഫിക്ക് നൽകേണ്ടിയിരിക്കുമാറാവട്ടെ. ഇനിയൊരു കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. സലാം സാറുടെ കഥയാണ് നമ്മൾ കേൾക്കുന്നത്. എന്താണ് സ്ഥലം സാറേ?
0: നമുക്ക് പൂമരത്തണൽ എന്ന നമ്മള് പിന്നെ വിസ്ഡം സ്റ്റുഡൻസ് പുറത്തിറക്കിയ പുസ്തകത്തിലെ രണ്ട് കഥകളാണുള്ളത്, ബെൽറ്റ് അതുപോലെ ജന്തുക്കളോട് കരുണ കാണിക്കാം.
3: ഓക്കെ.
1: നിഹാൽ ഒരു വികൃതി കുട്ടിയാണ്. വഴക്കാളിയും പരുക്കൻ സ്വഭാവക്കാരനുമായ അവൻ സഹോദരങ്ങളെ ഉപദ്രവിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്തവനാണ്. അവൻ്റെ ഈ സ്വഭാവം അവൻ്റെ ഉമ്മയെ ഏറെ വേദനിപ്പിച്ചിരുന്നു. അവർ എപ്പോഴും അവനെ ഉപദേശിക്കും, പൊന്നുമോനെ മറ്റുള്ളവരെ ഇങ്ങനെ വേദനിപ്പിക്കരുത്, ആരോടും പരുഷമായി പെരുമാറരുത്. പക്ഷേ നിഹാൽ തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് സമ്മതിക്കാൻ തയ്യാറായില്ല. അവൻ പറയും, അതെൻ്റെ തെറ്റല്ല, ഞാൻ തെറ്റായി ഒന്നും ചെയ്യുന്നില്ല, അവരെന്നെ ദേഷ്യപ്പെടുത്തിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഒരു ദിവസം രാവിലെ ഉമ്മ അവനോട് പറഞ്ഞു, മോനെ ഇന്ന് വൈകുന്നേരം വരെ നീ ആരോടും വഴക്കിടാതിരുന്നാൽ ഞാനൊരു സമ്മാനം തരും. നിഹാൽ ചോദിച്ചു, അന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടും വാങ്ങിത്തരാതിരുന്ന ആ ബെൽറ്റ് എനിക്ക് വാങ്ങിത്തരുമോ? തീർച്ചയായും വാങ്ങിത്തരും, ഉമ്മ ഉറപ്പുകൊടുത്തു. ഈ സംഭാഷണമെല്ലാം നിഹാലിൻ്റെ സഹോദരങ്ങളും കേൾക്കുന്നുണ്ടായിരുന്നു. അവർ അവനെ പല രൂപത്തിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു. നിഹാലിന് കടുത്ത ദേഷ്യം വരാതിരുന്നില്ല. എല്ലാവരെയും ചീത്ത പറയാനും അടിക്കാനുമൊക്കെയുള്ള ആവേശം വരുന്നുണ്ട്. പക്ഷേ അവനതെല്ലാം അടക്കി പിടിച്ചു. ഇന്നത്തേക്ക് മനസ്സിനെ നിയന്ത്രിച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ മനോഹരമായ ആ ബെൽറ്റ് ഉമ്മ വാങ്ങിത്തരില്ല. വൈകുന്നേരം വരെ അവൻ അങ്ങനെ കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ ഉമ്മ അവനോട് പറഞ്ഞു, ഒരു ബെൽറ്റിന് വേണ്ടി നീ നിന്നെ നിയന്ത്രിക്കാനും ഉമ്മയെ അനുസരിക്കാനും നിനക്ക് സാധിച്ചു. അത് നിനക്ക് കഴിയുമെന്ന് നീ തെളിയിച്ചിരിക്കുന്നു. എങ്കിൽ സ്രഷ്ടാവായ അള്ളാഹുവിനെ ഓർത്ത് നിനക്ക് എപ്പോഴും ഇങ്ങനെ നല്ല കുട്ടിയായി ജീവിച്ചുകൂടെ? അള്ളാഹു പ്രതിഫലമായി നൽകുക ബെൽറ്റ് പോലുള്ള നിസ്സാരമായ കാര്യങ്ങളല്ല, സ്വർഗമാണ് സ്വർഗം. ഉമ്മ നിഹാലിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഉമ്മ, ഇനി മുതൽ ഞാൻ ആരെയും ഉപദ്രവിക്കില്ല, ചീത്ത പറയില്ല, ആരോടും ദേഷ്യപ്പെടില്ല, എനിക്ക് സ്വർഗത്തിൽ പോകണം. അത് കേട്ടപ്പോൾ ഉമ്മ അവനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു. നിറകണ്ണുകളോട് ഉമ്മ പറഞ്ഞു, എൻ്റെ മോൻ നല്ല കുട്ടിയാണ്, നല്ലവരെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല. കൂട്ടുകാരെ, അപ്പോൾ ബെൽറ്റ് എന്ന കഥ നിങ്ങൾ കേട്ടില്ലേ? ഇനി നാം കേൾക്കുന്നത് ജന്തുക്കളോടും കരുണ കാണിക്കുക. സ്കൂളിലെയും മദ്രസയിലെയും വാർഷിക പരീക്ഷ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഉസാമ. ഇനി കുറേ ദിവസങ്ങൾ കളിയിൽ മുഴുകാം, വിരുന്നു പോകാം. ഉമ്മാ, എനിക്ക് അമ്മാവൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോകണം. അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്കിക്കൊണ്ടിരുന്ന ഉമ്മയുടെ അടുത്ത് ചെന്ന് ഉസാമ പറഞ്ഞു, അതിനെന്താ പോകാമല്ലോ, സ്കൂളും മദ്രസയും ഒക്കെ പൂട്ടിയതല്ലേ, നീ മാത്രമല്ല നമ്മളെല്ലാവരും പോവും നാളെ തന്നെ. ഉമ്മയുടെ ഈ വാക്കുകൾ ഉസാമയെ സന്തോഷഭരിതനാക്കി. അമ്മാവൻ്റെ വീട്ടിൽ കൂടെ കളിക്കാൻ സമപ്രായക്കാരനായ ഫാരിസുണ്ട്, വീടിനടുത്ത് കളിക്കുവാൻ വിശാലമായ മൈതാനമുണ്ട്. പിറ്റേ ദിവസം തന്നെ അവർ വിരുന്നുപോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമാണ് അവർ തിരിച്ചു പോയത്. തിരിച്ചു വരുമ്പോൾ ഒരു പൂച്ചക്കുഞ്ഞ് ഉസാമയുടെ കയ്യിലുണ്ടായിരുന്നു. അമ്മാവൻ്റെ മകൻ നൽകിയ സമ്മാനം. അമ്മാവൻ്റെ വീട്ടിൽ ഒരു തള്ളപ്പൂച്ചയും മൂന്ന് കുഞ്ഞിപ്പൂച്ചകളും ഉണ്ടായിരുന്നു. കൗതുകം തോന്നിയ ഉസാമ ഒരു പൂച്ചക്കുഞ്ഞിനെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. വെള്ളയിൽ കറുത്ത പുള്ളികളുള്ള ഭംഗിയുള്ള ഒരു പൂച്ചക്കുഞ്ഞിനെ ഒരു സഞ്ചിയിലിട്ട് ഉസാമക്ക് നൽകിക്കൊണ്ട് ഫാരിസ് പറഞ്ഞു, ഇവൻ നല്ല തീറ്റക്കാരനാ, നല്ലവണ്ണം ഭക്ഷണം നൽകണം. ഉസാമയും കുടുംബയും വീട്ടിൽ തിരിച്ചെത്തി. അന്ന് പകൽ പൂച്ചക്കുഞ്ഞിൻ്റെ കൂടെയായിരുന്നു ഉസാമ. അതിൻ്റെ ചാട്ടവും കളിയുമൊക്കെ അവൻ ആസ്വദിച്ചു. എന്നാൽ രാത്രിയായപ്പോഴേക്കും അവൻ മടുത്തു. ഇതിനെ കൊണ്ടുവരേണ്ടായിരുന്നു എന്നവന് തോന്നി. ആരും കാണാതെ അവൻ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടന്ന് മുറ്റത്തെ പൂന്തോട്ടത്തിൻ്റെ മൂലയിൽ പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുപോയി കെട്ടിയിട്ടു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാനായി തൻ്റെ മുറിയിലേക്ക് പോയി. കുറേ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പും തണുപ്പും സഹിക്കാനാവാതെ പൂച്ചക്കുഞ്ഞ് കരയാൻ തുടങ്ങി. നായകൾ കുരക്കുന്നത് കേട്ടത് ഭയന്ന് വിറച്ചു. കെട്ടിയിട്ടതിനാൽ ഓടിപ്പോകാനും കഴിയില്ലല്ലോ. ഇതൊന്നും ഉസാമ അറിയുന്നുണ്ടായിരുന്നില്ല. കിടക്കാനുള്ള ഒരുക്കത്തിനിടയിലാണ് ഉസാമയുടെ പിതാവ് അവൻ്റെ മുറിയിലേക്ക് ചെന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും, മോനെ ഉറങ്ങുന്നതിന് മുമ്പ് ഇതൊന്ന് കാണ്. വീഡിയോ അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് ഉപ്പ പറഞ്ഞു. സലാം മടക്കിക്കൊണ്ട് അവനത് വാങ്ങി. ഉപ്പ മുറിയിൽ നിന്നും പോയ ഉടനെ ഉസാമ ആകാംക്ഷയോടെ ആ വീഡിയോ പ്ലേ ചെയ്തു. മൃഗങ്ങളോട് കരുണ കാണിക്കുന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ ഗാനങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത്. ഉപ്പ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായി. തനിക്ക് കിട്ടിയ പൂച്ചക്കുഞ്ഞിനോട് കരുണ കാണിക്കണമെന്ന് ഉണർത്തുവാൻ തന്നെയാണ്. എന്നാൽ അവൻ സ്വയം പറഞ്ഞു, രാത്രി കുറേയായി, പുറത്ത് നല്ല തണുപ്പ്, പൂന്തോട്ടത്തിൽ നല്ല ഇരുട്ടും, നേരം വിളിക്കട്ടെ, എന്നിട്ടാവാം. അങ്ങനെ അവൻ ഉറങ്ങാൻ കിടന്നു. അന്നവനൊരു സ്വപ്നം കണ്ടു. അവനൊരു കയറിൽ കെട്ടിയിട്ടിരിക്കുന്നു. അടുത്തൊരു കൃഷിക്കാരനും ഒരു കശാപ്പുകാരനുമുണ്ട്. അവരെയും കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു വലിയ മനുഷ്യൻ കസേരയിലിരിക്കുന്നു. അയാളുടെ മുമ്പിൽ ചെറിയൊരു പൂച്ചക്കുഞ്ഞും ഒരൊട്ടകവും ഒരു കഴുതയുമുണ്ട്. അവ മനുഷ്യരെ പോലെ സംസാരിക്കുകയാണ്. പൂച്ചക്കുഞ്ഞവൻ്റെ നേരെ ചൂണ്ടിക്കൊണ്ട് ആ വലിയ മനുഷ്യനോട് പറഞ്ഞു, ഇവൻ ഭക്ഷണം തരാതെ എന്നെ കെട്ടിയിട്ടു. തണുപ്പും വിശപ്പും ഭയവും സഹിക്കാതെ ഞാൻ നിലവിളിച്ചതൊന്നും ഇവൻ കേട്ടില്ല. എന്നോടൽപ്പം പോലും കാരുണ്യം കാട്ടിയില്ല. ഒട്ടകം കശാപ്പുകാരനെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു, ഇവൻ എന്നെ ഭക്ഷണത്തിനായി അറുത്തപ്പോൾ പാലിക്കേണ്ട മര്യാദകൾ പാലിച്ചില്ല. അറുക്കുന്നതിന് മുമ്പ് വെള്ളമോ ഭക്ഷണമോ നൽകിയില്ല. കാരുണ്യം കാണിച്ചില്ല. മൂർച്ചയില്ലാത്ത കത്തിക്കൊണ്ട് ദയ കാണിക്കാതെ എന്നെ അറുത്തു. കഴുത പറഞ്ഞു, ഈ കർഷകനോട് പ്രതികാരം ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇയാൾ എനിക്ക് വഹിക്കാൻ കഴിയാത്തത്ര ഭാരം എന്നെ വഹിപ്പിച്ചു. കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കഠിനമായി മർദ്ദിക്കും, പട്ടിണിക്കിടും. താങ്കൾ കരുണയുള്ള ന്യായാധിപനാണെങ്കിൽ ഇയാളോട് പകരം വീട്ടാൻ എന്നെ അനുവദിക്കണം. മൂന്ന് പേരിലേക്കും തിരിഞ്ഞുകൊണ്ട് ന്യായാധിപൻ ചോദിച്ചു, ഈ പാവപ്പെട്ട മൃഗങ്ങൾ പറഞ്ഞ വല്ല കാര്യവും നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ആർക്കും മറുപടിയില്ലായിരുന്നു. മൂന്ന് പേരും തലതാഴ്ത്തി നിന്നു. ഹേ പട്ടാളക്കാരെ, ഈ അക്രമത്തിന് വിധേയരായ പാവം ജീവികൾക്ക് അവരോട് അക്രമം കാണിച്ചവരോട് പ്രതികാരം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുക്കൂ, ന്യായാധിപൻ കൽപ്പിച്ചു. ഉടനെ പട്ടാളക്കാർ ആ മൂന്ന് മൃഗങ്ങളെയും ഉസാമയടക്കം മൂന്ന് പേരെയും കൊണ്ട് ശിക്ഷ നടപ്പാക്കാനുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വേണ്ടാ വേണ്ടാ, എന്നെ ശിക്ഷിക്കരുതേ എന്ന് അലറിക്കൊണ്ട് ഉസാമ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു. താൻ തൻ്റെ മുറിയിൽ കിടക്കുകയാണ് എന്ന് ബോധ്യമായപ്പോഴാണ് അവന് സമാധാനമായത്. ഉടൻ അവൻ ചാടിയെഴുന്നേറ്റു, നേരെ അടുക്കളയിലേക്കൂടി. ഫ്രിഡ്ജിൽ നിന്നും ഭക്ഷണമെടുത്ത് ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ പൂന്തോട്ടത്തിലേക്കൂടി. പൂച്ചക്കുഞ്ഞിൻ്റെ ഭക്ഷണവും വെള്ളവും നൽകി. അതിൻ്റെ കെട്ടഴിച്ച് വീടിനകത്ത് തണുപ്പ് കൊള്ളാത്ത സുരക്ഷിതമായ സ്ഥലത്ത് അതിനെ വെക്കുകയും ചെയ്തു. പിന്നീട് ആശ്വാസത്തോടെ പോയി കിടക്കുമ്പോൾ ഉസാമയുടെ ചുണ്ടുകൾ അള്ളാഹുവേ എന്നോട് പൊറുക്കണമേ എന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. കൂട്ടുകാരെ, ഒരു സ്ത്രീ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ അതിനെ കെട്ടിയിടുകയും അതിന് സ്വന്തമായി വല്ലതും തേടിപ്പിടിച്ച് ഭക്ഷിക്കുവാൻ അവസരം നൽകാതെ തടഞ്ഞുവെക്കുകയും ചെയ്തതിൻ്റെ പേരിൽ നരകത്തിൽ പ്രവേശിച്ചതായി നബി പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. എല്ലാ ജീവികളോടും കരുണ കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമ്മൾ അങ്ങനെയുള്ള ഉത്തമ സ്വഭാവത്തിനുടമകളായി ജീവിക്കണം. അപ്പോൾ എല്ലാവരും കഥ കേട്ടില്ലേ? അടുത്ത കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: മാഷാല്ലാ, സലാം സാറുടെ കഥ കേട്ടിട്ടാണ് നമ്മൾ വരുന്നത്. ബറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈർ. ഇനിയൊരു ദൃശ്യമാണ്, നമ്മൾ സാധാരണ ദൃശ്യത്തെ പറഞ്ഞ് കേട്ടുകൊണ്ട് യാത്ര പോകാം അല്ലേ?
0: കേട്ടുകാണാം. ഡോക്ടർ അജ്മൽ മൊയ്ൻ കൊടിയത്തൂർ, ഡോക്ടർ മുഹമ്മദ് ഫവാസ് കെ എന്നിവർ പങ്കെടുക്കുന്ന യാത്രാ വിവരണ പ്രോഗ്രാം ദൃശ്യം, ഇന്തോനേഷ്യൻ യാത്രാനുഭവങ്ങളുടെ ഭാഗം ഒന്ന്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. യാത്രയുടെ വ്യത്യസ്ത വൈവിധ്യമാർന്ന അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന പീസ് റേഡിയോ ദൃശ്യം പ്രോഗ്രാമിൽ ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ടുള്ളത് ഡോക്ടർ അജ്മൽ മൊയ്നാണ്. അദ്ദേഹം മുക്കം എം എ എം ഒ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ചരിത്രകാരൻ, അക്കാഡമിക്, അതിലേക്കാൾ ഉപരി ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരു യാത്രികനും കൂടിയാണ്. ഒരുപാട് രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് ഹെറിറ്റേജ് വാക്ക് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്, യാത്രയാണ്. ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചറിയാനുണ്ട്, ഒരുപാട് വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. അദ്ദേഹത്തോട് തന്നെ നേരിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിക്കാം. 26 രാഷ്ട്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കാലിക്കറ്റ് ഹെറിറ്റേജ് വാക്ക് വളരെ പ്രശസ്തമാണ്, അതിനെപ്പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. പിന്നെ എന്താണ് യാത്രകളെ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ യാത്രകളെ എങ്ങനെയാണ് മറ്റുള്ള യാത്രകളിൽ നിന്ന് നിങ്ങൾ തന്നെ വ്യതിരിക്തമായി കാണുന്നത്? എന്തൊക്കെയാണ് നിങ്ങളുടെ യാത്രയുടെ എക്സ്പീരിയൻസ്?
6: യാത്രകൾ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിധിവരെ എല്ലാ മനുഷ്യന്മാരും യാത്ര ചെയ്യാൻ, കാരണം യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ആണ്. സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കിൽ നിന്നും ഒരു മാറ്റം എന്നുള്ള നിലക്ക് ഒരുപാട് എക്സ്പീരിയൻസ് അത് നൽകും. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം ആൾക്കാരും, ചില ആളുകൾക്ക് അത് പോകാൻ കഴിയുന്നു അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്കോടുകൂടി, ചില ആൾക്ക് പോകാൻ കഴിയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഇന്ത്യയിലെ ഏകദേശം സംസ്ഥാനങ്ങളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളും എല്ലാം കവർ ചെയ്തു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോകാൻ പറ്റി, പല ഘട്ടങ്ങളിലായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ ആദ്യമായിട്ട് പലരും എന്നോട് ചോദിക്കാറുണ്ട്, കോളേജ് അധ്യാപകനാണ്, പിന്നെ ഒരുപാട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂണിവേഴ്സിറ്റിയിലെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട്, അങ്ങനെ കുറേ കാര്യം, എപ്പോഴാണ് ഇതിന് സമയം കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. ഞാൻ പറയാറുള്ളത്, നമുക്ക് ഒരു കാര്യത്തോട് ഭയങ്കരമായി ഇഷ്ടമുണ്ടെങ്കിൽ, നമ്മളൊരു കാര്യത്തിൽ പാഷനേറ്റ് ആണെങ്കിൽ സമയം ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു തിയറി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെക്കേഷനുകളിലോ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് അതിനൊരു സമയം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള, സമയം ഉണ്ടാവുന്നതല്ല സമയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു കാര്യം തോന്നുന്നത്. യാത്ര, ഞാൻ പിന്നെ യാത്രയെക്കുറിച്ച് ഒറ്റ വാക്കിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ യാത്രകളിൽ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസ്, ആ യാത്ര കണ്ട സ്ഥലങ്ങൾ മാത്രമല്ല, എൻ്റെ കൂടെ മിക്കവാറും യാത്രകളിലൊക്കെ ഗ്രൂപ്പായിട്ടുണ്ടാവുക. അതിൽ പല ടൈപ്പ് ഗ്രൂപ്പുണ്ട്. ഇന്ത്യൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മളുടെ ഒരു രണ്ട് മൂന്ന് ഗ്രൂപ്പുകളുണ്ട്, അവരെ കൂടെയാണ് പോവുക. ഫാമിലി ആയിട്ട് ചെറിയ ചെറിയ യാത്രകൾ ഉണ്ടാവാറുണ്ട്. പുറത്തുള്ള മിക്കവാറും ഗ്രൂപ്പ് ടൂറുകൾ തന്നെ ഉണ്ടാവുക. അപ്പോൾ ആ കൂടെ വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് പ്രായമായ ആളുകളുണ്ട്, വ്യത്യസ്ത ഗ്രൂപ്പ്, വ്യത്യസ്ത ടൈപ്പ് ആളുകളുണ്ട്, ആ ആളുകളിൽ നിന്ന് ലഭിക്കുന്ന എക്സ്പീരിയൻസുകൾ, അവർ ഷെയർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, വ്യത്യസ്ത സ്വഭാവങ്ങളാണ് ഈ സ്വഭാവമുള്ള മനുഷ്യന്മാർ. അങ്ങനെ യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലം കാണുക എന്നുള്ളതല്ല, സ്ഥലത്തിലേക്കുള്ള യാത്രയും ആ യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് എക്സ്പീരിയൻസും, അതിനപ്പുറത്തേക്ക് കൂടെ വരുന്ന ആളുകൾ, അത് ഗ്രൂപ്പ് നന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് യാത്രയെ പറയാനുള്ളത്. അതൊരൊറ്റ സാധനമല്ലോ, കുറേ ഘടകങ്ങൾ കൂടി ചേർന്നിട്ടുള്ളൊരു സാധനമാണ്.
5: അതെ അതെ, തീർച്ചയായിട്ടും യാത്ര നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാ ആംഗിളിൽ നിന്നും എല്ലാ നിലക്കും നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പറഞ്ഞ പോലെ ആളുകളെല്ലാവരും യാത്രയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ അടുത്ത് നിങ്ങളിപ്പം എത്ര രാഷ്ട്രങ്ങൾ പോയി, പലപ്പോഴും നിങ്ങൾ ഈ നിങ്ങൾ പറഞ്ഞ ആ വിഷയം ഞാനും ആലോചിക്കാറുണ്ട്, എങ്ങനെ സമയം കണ്ടെത്തും എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്ലാൻ ചെയ്യുന്നതും, അതേപോലെ തന്നെ ഏതൊക്കെയാണ് ഈ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുള്ള രാഷ്ട്രങ്ങൾ?
6: പ്ലാനിങ് ചിലത് പെട്ടെന്നുണ്ടാവുന്നതാണ്. നമ്മൾ വളരെ പെട്ടെന്ന് പോകണം തോന്നുമ്പോൾ ഒരു ചെറിയ ടീം വെച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ചിലത് നമ്മൾ ദീർഘകാലത്തെ പ്ലാനിങ് ചെയ്തിട്ട് പോകാറുണ്ട്. ഇത് വലിയ സ്വപ്നങ്ങൾ. ഇപ്പോൾ ഇനിയിപ്പോൾ 2025 ഏപ്രിലാണ് എൻ്റെ ഒരു ദീർഘകാല സ്വപ്ന പദ്ധതിയായിട്ട് ഒന്നവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്ലാനിങ് ഇപ്പോൾ തന്നെ നമ്മൾ മെല്ലെ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ചിലത് വളരെ ഷോർട്ടായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഷെഡ്യൂളും നമ്മളുടെ വർക്കും, അതിൻ്റെ ഇടയിൽ നമ്മൾ ചില ചുവപ്പ് അക്കങ്ങൾ കലണ്ടറിൽ കണ്ടെത്തുന്നു. അതിലേക്ക് നമ്മളുടെ ചില ലീവുകളും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ സമയങ്ങൾ കിട്ടും. ആ ഷെഡ്യൂളിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കോവിഡിന് മുമ്പ് ഒരുപാട് യാത്രകൾ നടത്തിയിരുന്നു. കോവിഡ് ഭയങ്കരമായ ഒരു ബ്ലോക്കായിരുന്നു. അപ്പോൾ കോവിഡിന് മുമ്പ് മാറ്റി മനസ്സിൽ കണ്ട പല യാത്രകളും പിന്നീട് കോവിഡിന് ശേഷം ഞാൻ മൊത്തത്തിൽ തന്നെ ലോകത്ത് കണ്ടിട്ടുള്ളത്, മനുഷ്യന്മാർ അതിഭയങ്കരമായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി എന്നുള്ള. അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ കോവിഡ് മനുഷ്യന് നൽകിയിട്ടുള്ളൊരു ഒരു വലിയൊരു ബോധമാണ്, നമ്മൾക്ക് എത്ര പണമുണ്ടായിട്ടും എത്ര സമയമുണ്ടായിട്ടും ഒന്നും കാര്യമില്ല, നമ്മളങ്ങ് ലോക്കായിട്ടുണ്ടെങ്കിൽ ലോക്കാണെന്നുള്ള. അപ്പോൾ ലോക്ക് പുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെയും ഒരുപാട് സ്വപ്നങ്ങൾ കോവിഡിന് ശേഷം ഭയങ്കരമായിട്ട് യാത്ര എനിക്കും കൂടിയിട്ടുണ്ട്. അത് കോവിഡിൻ്റെ തൊട്ട് മുമ്പ് പ്ലാൻ ചെയ്തിരുന്ന യൂറോപ്പ് യാത്രയാണ്. അത് കോവിഡ് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പ്ലാൻ ചെയ്ത്, നല്ല ഗംഭീരമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. യൂറോപ്പിലെ പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളും പോയിട്ടുള്ള യാത്ര ചെയ്തു. പിന്നെ അതിനുശേഷം മെയിനായിട്ട് ഉണ്ടായിരുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ 10-9 പ്രാവശ്യം നിലവിൽ പോയി കഴിഞ്ഞതാണ് ഇസ്രായേൽ, ഈജിപ്ത്, പാലസ്തീൻ,
5: ഹിസ്റ്റോറിക്കൽ
6: ഖുറാനിലൂടെ ചരിത്രഭൂമി. അതിൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് എല്ലാം റെഡി ആയിരിക്കുമ്പോഴാണ് അവിടെ യുദ്ധം
5: പൊട്ടിപ്പുറപ്പെടുന്നത്.
6: എൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് പോകുന്നതിൻ്റെ ഒരു 5-7 ദിവസം മുമ്പാണ് പുറപ്പെടുന്നത്. അങ്ങനെ അത് ക്യാൻസലായി. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന സമയത്താണ് ഈ ഏതായാലും യാത്രക്ക് വേണ്ടി മാനസികമായിട്ട് പോകണമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു നേപ്പാൾ പോയിരുന്നു, ഒന്ന് കറങ്ങി നേപ്പാള്. അതുപോലെ തന്നെ ആ യാത്ര ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നേപ്പാളിലേക്ക് പോയതല്ല, നേപ്പാളിൻ്റെ മൊഹറത്തിൻ്റെ തൊട്ട് മുമ്പായതുകൊണ്ട് ഒരുപാട് അവധികൾ അടുത്ത് വന്ന സമയത്ത് ഈ ഷിയ കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഒരുപാടുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ആഘോഷമാണ് മൊഹറം.
7: അപ്പൊ
6: മൊഹറം ആഘോഷിക്കുന്ന ഷിയാക്കൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എക്സ്പീരിയൻസ് ചെയ്യാൻ
7: വേണ്ടിയാണ്
6: നമ്മള് ലക്നൌലേക്ക് പോയത്. ലക്നൌലെ ഒരു 3 ദിവസം നമ്മൾ താമസിച്ചിട്ട് ആ ലക്നൌലെ ഇവരുടെ സെന്ററിൽ പോയിട്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഇവർ ഈ മൊഹറത്തെ എൻഗേജ് ചെയ്യുന്നത്, ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നേരത്തെ പ്ലാൻ ചെയ്ത നേപ്പാളിലേക്ക് നമ്മൾ പോകുന്നത്. പോകുന്നത് ബൈ റോഡാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് അയോധ്യയിൽ ഇറങ്ങി രാമജന്മ ഭൂമിയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പുളിക്കപ്പെട്ട പള്ളിയിൽ. അപ്പോൾ അവിടെ പോയി അവിടുന്ന് ഇതുപോലെ തന്നെ ഭയങ്കരമായി മാറിയിട്ടുള്ള ഒരു കുറച്ചൊരു പേടി തോന്നുന്ന തരത്തിലുള്ളൊരു ലൊക്കേഷനായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ കയറി യോഗി ആദിത്യനാഥിൻ്റെ കൾച്ചറൽ സ്പേസിലൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗോരഖ്പൂരിലൂടെയാണ് നമ്മൾ നേപ്പാൾ പോകുന്നത്. അങ്ങനെ നേപ്പാൾ കഴിഞ്ഞു വന്നതിന് ശേഷം നിൽക്കുന്ന സമയത്താണ് ഈ നേരത്തെ ഉള്ളൊരു പ്ലാന് പൊളിഞ്ഞതിൻ്റെ സ്കിപ്പ് ചെയ്ത് അതിൻ്റെ അതിൽപ്പെട്ട കുറച്ച് ആളുകൾ കൂടി ചേർന്നുകൊണ്ടാണ് നമുക്ക് ഇന്തോനേഷ്യയിലേക്ക് പോയാലോ. ഒരു സ്ഥലം പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചപ്പോൾ അങ്ങനെയാണ് ഇന്തോനേഷ്യ ആണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ കവർ ചെയ്തിട്ടുള്ളത്. അത് പോയ യാത്രകളിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയും കൂടിയായിരുന്നു
7: ഇന്തോനേഷ്യ. അപ്പോൾ ഇന്തോനേഷ്യയെ പറ്റി പിന്നെ പൊതുവെ ഇന്തോനേഷ്യ എന്ന രാജ്യം ഒരു ടൂറിസം എന്നുള്ള സ്പോട്ടായിട്ട് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് ബാലിയിലേക്കാണ്. അപ്പോൾ ബാലി ഒരു പണ്ടേ പിന്നെ അറിയപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് പിന്നെ ഹണിമൂൺ ട്രിപ്പുകളും അതുപോലെ തന്നെ എല്ലാ യൂത്ത് മുഴുവൻ കൂടുതലായി പോകുന്നതാണ്. അപ്പം പൊതുവെ നിങ്ങൾ ഈ ഒരു ഇന്തോനേഷ്യൻ യാത്രയിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിലിപ്പോൾ പിന്നെ അവിടുത്തെ ഒരു ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് ഒരുപാട് എത്തിനിക് ഗ്രൂപ്പ്സുകളുണ്ട്. പിന്നെ ഒരു ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ ഒരു കമ്മ്യൂണിറ്റി ആണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ നിങ്ങൾ ആ ഒരു യാത്രയെ വ്യത്യസ്തമായി കണ്ടു എന്ന് നിങ്ങൾ പറഞ്ഞു, വ്യത്യസ്തമായ യാത്രയാണെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ ആ യാത്രയെ ഒരു പിന്നെ അതിലെ പുതിയ അനുഭവങ്ങളും അതിലെ ആ വ്യത്യസ്തത എങ്ങനെയാണ് ഓർക്കുന്നത്?
6: ഇന്തോനേഷ്യ, എല്ലാവരും ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ബാലിയാണ്. ബാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബൂമിംഗ് പക്ക ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ വരുന്ന സ്ഥലമാണ്. ഇന്തോനേഷ്യ പോവുക എന്ന് പറയുമ്പോൾ കുറച്ച് ചരിത്രം താല്പര്യമുള്ള ഹെറിറ്റേജിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മൾ ഒരു ടൂറ് പ്ലാൻ ചെയ്യുമ്പം ആ രാജ്യത്തെ മൊത്തത്തിലെടുത്തിട്ട് അതിലെ വേറെ എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ടോയെന്ന് നന്നായിട്ടൊന്ന് പഠിക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഐറ്റിനറി പ്ലാൻ ചെയ്യുക. അങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ ബാലിയിൽ കുറേ ഉണ്ടെങ്കിൽ കൂടി ബാലി അല്ല ഇന്തോനേഷ്യ എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മളുടെ ഒരു സുഹൃത്ത് ലുക്മാൻ, അദ്ദേഹവുമായിട്ട് ഒരുപാട് ദീർഘം സംസാരിച്ചിട്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റിനറി നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സാധാരണ ബാലി യാത്ര എന്ന് പറഞ്ഞാൽ 4 നൈറ്റ് ബാലിയിൽ നിന്നിട്ട് അവിടെയുള്ള ആ ഒരു ബാലി എന്ന ദ്വീപ് മാത്രം എക്സ്പ്ലോർ ചെയ്ത് പോരുന്നതിന് പകരം നമ്മളാകെ 2 ദിവസമാണ് ബാലിയിൽ നിന്നിട്ടുള്ളൂ. മൊത്തം ഇന്തോനേഷ്യൻ യാത്ര 8 ദിവസം ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് വ്യത്യസ്തമാക്കിയ നല്ല ടീമായിരുന്നു, ചെറിയ ഗ്രൂപ്പായിരുന്നു, 14 പേര്. അതിൽ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ഡോക്ടർ ഉമർ തറമ്മൽ, ചരിത്രകാരനായ ഡോക്ടർ അബ്ദുൾ റസാഖ്, പത്രപ്രവർത്തകനായിട്ടുള്ള ഇബ്രാഹിം കോട്ടക്കൽ, പിന്നെ അതുപോലെ തന്നെ ജലീൽ മാഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹയർ സെക്കൻഡറി അധ്യാപകന്, ഒരു നല്ല ബിസിനസ്സുകാരനും കൂടി ആയിട്ടുള്ള നല്ല യാത്രികനായിട്ടുള്ള ഹാഷിം, ഇങ്ങനെ ഒരു നല്ലൊരു ടീമായിരുന്നു. അപ്പോൾ ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല ടീമും. അപ്പോൾ എല്ലാവരും ഈ ഡിഫറൻസിന്
7: താല്പര്യപ്പെടുന്നുണ്ട്.
6: അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ ഐറ്റിനറി പ്ലാൻ ചെയ്യാം. നമ്മൾ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞാൽ ബേസിക്കലി 17,000-ത്തിലധികം ദ്വീപുകളാണ്. 17,000-ത്തിലധികം ദ്വീപുകളിൽ
7: ദ്വീപുകളാണ്
6: ആ ദ്വീപുകൾ തന്നെ വളരെ ലോങ് ആയിട്ട് കിടക്കുകയാണ്. ഒരു എൻ്റെ ഇന്ത്യയുടെ ഒരു സൈഡാണെങ്കിൽ മറ്റേത് ഓസ്ട്രേലിയ വരെ എത്തി നിൽക്കുന്ന വലിയ ദ്വീപാണ് 17,000-ത്തോളം. അതിൽ തന്നെ ഒരു 6,000-ത്തിലധികം ദ്വീപുകളിൽ താമസമുണ്ട്. ആ 6,000-ത്തിലധികം ദ്വീപുകളിൽ വരുന്ന കുറേ പ്രധാനപ്പെട്ട ദ്വീപുകളുണ്ട്. ബാലി അതിലൊന്നാണ്. ബാലി, സുമാത്ര, ജാവ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിലേക്ക് ആകർഷിക്കാനുള്ളൊരു കാരണം മലബാറുമായിട്ട് ഭയങ്കരമായിട്ട് ആദ്യകാലത്ത് ബന്ധമുള്ള ഒരു സ്ഥലമാണ് ഈ സുമാത്ര, ബാലി പോലുള്ള സ്ഥലം. ഇന്ത്യയുമായിട്ട് ഭയങ്കര കൾച്ചറൽ കണക്ഷനുള്ള ഒരു സ്ഥലമാണ് ബാലി. പിന്നെ വേറൊന്ന്, ഒരു മുസ്ലിം മെജോറിറ്റി, 80% മുസ്ലിം ആണെങ്കിൽ കൂടി അതിൽ പിന്നെ 10% ക്രിസ്ത്യൻസ് ഉണ്ട്, 2% ഹിന്ദുവാണ്. അപ്പം ഒരു മൈനോറിറ്റി ഗ്രൂപ്പുണ്ട്. ബാലിയാണ് അവിടെ ഹിന്ദു
7: കമ്മ്യൂണിറ്റി.
6: പിന്നെ അതുപോലെ തന്നെ പിന്നെ 1,000-ക്കണക്കിന് വോൾക്കാനോസ് ഉണ്ട്. അതിൽ പലതും ബേണിംഗ് ആയിട്ട് ഇപ്പോഴും ഇങ്ങനെ ലൈവായി നിൽക്കുന്ന വോൾക്കാനോസ് പല ദ്വീപുകളിലും ഉണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് കൾച്ചറാണ്. ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ ആളുകൾ, ഇവർക്ക് എങ്ങനെയാണ് ഈ ഭക്ഷണം പറ്റുമെന്നുള്ളത്. കാരണം റൊട്ടി ഐറ്റംസ് ഉണ്ടാവില്ല, ചപ്പാത്തി, ഈ ഇങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, ചോറാണ്. ചോറ് മാത്രം കഴിച്ചുകൊണ്ട് എങ്ങനെയാണ് 8 ദിവസം 9 ദിവസം ജീവിക്കുക എന്നുണ്ടായിരുന്നു. ടൂർ കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുള്ള ഈ ടൂറിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് അവിടുത്തെ ഫുഡായിരുന്നു. കാരണം ചോറ് കുറച്ച് തിന്നാൽ മതി. ഒരു ഞങ്ങളൊരു ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ കയറിയത് 101 തരം ചോറല്ലാതെ തന്നെ 101 തരം ഫുഡുകൾ ഐറ്റം ഉണ്ട്. അതൊക്കെ ഫിഷ് കൊണ്ടുള്ള ചിക്കനും എല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്, ആചാരങ്ങൾ, ഇങ്ങനെ ഡിഫറെൻറ്റിൻ്റെ ഒരു ഭയങ്കരമായ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്.
7: ആദ്യം പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം ക്യാപിറ്റൽ സിറ്റി ജാക്കർത്ത അല്ലേ, അവിടെ പിന്നെ അതും അതുപോലെ തന്നെ തൊട്ടടുത്ത ദ്വീപുകളാണ് ആദ്യമായി സന്ദർശിച്ചത്. ഏതൊക്കെ ദ്വീപുകളിൽ പോയി പിന്നെ യാത്ര, ഏതൊക്കെ സിറ്റികളിലാണ് പറയുന്നത്?
6: ആദ്യം തന്നെ ബാലിയിൽ ഇറങ്ങിയത്. ബാലി ദ്വീപ് 2 ദിവസം കൊണ്ട് പ്രധാനപ്പെട്ട സൈറ്റ് കവർ ചെയ്തിട്ട് ബൈ റോഡ് ബാലിയിൽ നിന്ന് ബനുവാങ്ങി എന്നൊരു സ്ഥലത്തെത്തി. അത് ബാലിയുടെ എക്സ്ട്രീം എൻഡാണ്. അവിടുന്ന് പിന്നെ ഒരു ഒരു ഒരു ഫെറി കടക്കണം, ബസ് അടക്കം ഫെറി, ഒരമണിക്കൂറിലെ യാത്രയാണ്. അതിന് മുമ്പായിട്ട് 1-2 സൈറ്റുകൾ പോകുന്ന വഴിക്ക് തന്നെ കാണാനുണ്ട്. നല്ല ഗംഭീരമായ ഒരുപാട് കാഴ്ചകളാണ്. ഈ ഉലുവാത്തു ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ടെമ്പിൾ ഉണ്ട്. ഉള്ളിലേക്ക് പുറത്തേക്ക് ഇങ്ങനെ സമുദ്രത്തിലേക്ക് ഉന്തി നിൽക്കുന്ന ടെമ്പിളാണ്. ആ ടെമ്പിളിൽ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങളോട് ഗൈഡ് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ പിന്നെ നിങ്ങളുടെ ബിലോങ്ങിങ്സ് ഈ ഗ്ലാസ് പിന്നെ വാച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്ന് രാവിലെ തന്നെ ഗൈഡ് പറഞ്ഞു, ഇറങ്ങുന്ന സമയത്തും പറഞ്ഞു. ഗൈഡുമാർ സ്ഥിരമായിട്ട് നമ്മളെ പേടിപ്പിക്കാറുണ്ട് എന്നുള്ളവർക്ക് നമ്മൾ ആ ഒരു പരിഗണന കൊടുത്ത് കുറച്ചൊക്കെ എടുത്തു വെച്ചു. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടെ കുരങ്ങന്മാരുടെ ഒരു പട തന്നെ ഉണ്ട്, ഒരു വാനരപ്പട. അപ്പോൾ പിന്നെ ഞാനൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഇത് കണ്ടപ്പോൾ തന്നെ വന്തികേട് തോന്നിയിട്ട് അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഒരാളുടെ കൂളിംഗ് ഗ്ലാസ് ബാക്കിൽ നിന്ന് വന്നിട്ട് ഒരു കുരങ്ങനെടുത്തിട്ട് കണ്ണിൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചു. അപ്പോൾ അത് കണ്ട് ബാക്ക് നാൾ നിൽക്കുമ്പോൾ ബാക്ക് താഴ്ന്നതും കൂളിംഗ് ഗ്ലാസ് അല്ല, സാധാ ഗ്ലാസ്, 25,000-20,000 രൂപ വരെയുള്ള ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഗ്ലാസ്, രണ്ടാളുടെ ഗ്ലാസും ഇവമാരെടുത്ത് പൊട്ടിച്ച് കളഞ്ഞു. അങ്ങനെ പോയി നോക്കുമ്പോൾ അത് അവിടെ സ്ഥിരമാണ്, മൊബൈൽ എടുത്തുകൊണ്ടും ഇങ്ങനത്തെ ഒരു ഒരു ഗുണ്ട കുരങ്ങന്മാരുടെ സംഘം കണ്ടിട്ടുണ്ട്. ആ അമ്പലത്തിലെത്തിയപ്പോൾ ആണ് രസമുള്ള വേറൊരു കാര്യം കണ്ടത്. നമ്മൾ പിന്നെ അവിടുത്തെ പൂജാരിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ള തുണിയും വെള്ള ഡ്രസ്സും വെള്ള തൊപ്പിയും അല്ലെങ്കിൽ തലയിൽ കെട്ടി കെട്ടിയ നല്ല ഉസ്താദുമാരാണ്. 100 നമുക്ക് വിശ്വസിക്കാൻ തോന്നില്ല.

0: ആളുകളാണ്,
1: ആളുകളാണ്.
0: ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്രൗണ്ടാണ്, അതും
1: ബാലിയിലാണ് അതിൽ.
0: അതെല്ലാം ബാലിയിലാണ്.
1: ആ
0: ബാലിയിലാണ് ഈ ഹിന്ദു
1: ഹിന്ദു
0: കമ്മ്യൂണിറ്റി ഉള്ളത്. അതുപോലെ യാത്ര ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഒരുപാട് അമ്പലങ്ങൾ കാണുന്നുണ്ട്. ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വീടിനും. അപ്പോൾ അവസാനം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓരോ വീടിനും, അല്ലെങ്കിൽ ഓരോ ഒരു രണ്ടോ മൂന്നോ വീട് കൂടിയ ഏരിയകൾക്കൊക്കെ അമ്പലം ഉണ്ടാവും. ഓരോ വീട്ടിൻ്റെ മുന്നിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത അമ്പലം ഉണ്ടാവും. ഒരു ഗ്രാമത്തിൽ നിർത്തിയപ്പോൾ ഞാൻ ഇറങ്ങി നിന്ന് നടന്നു നോക്കി. അപ്പോൾ നമ്മളൊരു ഉള്ളിലേക്ക് പോകുമ്പോൾ ഓരോ വീട്ടിന് മുന്നിലും അറ്റാച്ച്ഡ് വിത്ത് അമ്പലമാണ്. നല്ല രസമുള്ള കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ, ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ആ തരത്തിലുള്ള ഒരു കൾച്ചറൽ സ്പേസാണ്. എന്നാൽ നമ്മൾ അവിടുന്ന് ആ ഒരു ഫെറി കടന്ന് അക്കരെ കടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ
1: മുസ്ലിങ്ങളുടെ
0: ജാവയിലേക്ക് അങ്ങ് പോയത്. ജാവയുടെ ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെ നാലഞ്ച് ദിവസം എടുത്തിട്ട് യാത്ര ചെയ്യണം ഞങ്ങൾ. അപ്പം അതിൽ ഈ ഫെറി കടക്കുമ്പം തന്നെ ഒരു രസമുണ്ട്. ഈ ഫെറിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ അവിടെയുള്ള കുറേ കുട്ടികൾ, യുവാക്കളായ ആളുകൾ കടലിൽ ഈ ഫെറിയോടടുപ്പിച്ച് ഇങ്ങനെ നീന്തി നീന്തുന്നുണ്ട്. എന്താന്ന് മനസ്സിലായില്ല. നോക്കുമ്പോൾ ഈ ഫെറി എടുക്കുന്ന സമയത്ത് ഒരു ഗെയിമാണ്. ഈ ആളുകൾ മുകളിൽ ഫെറിയുടെ ഏറ്റവും കപ്പൽ തന്നെയാണ്, എൻ്റെ മുകളിൽ നിന്ന് പൈസ എറിഞ്ഞു കൊടുക്കും. അപ്പോൾ അത് പിടിക്കുക എന്നുള്ളതാണ്, നീന്തി പിടിക്കുക. നീട്ടി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നീന്തി വന്നിട്ട് പിടിക്കും. അവർ പൈസ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ബൻവാങ്ങി എന്ന സ്ഥലത്താണ് നമ്മൾ എത്തുന്നത്. ബൻവാങ്ങിയിൽ നിന്ന് വീണ്ടും പിറ്റേന്ന് രാവിലെ നമ്മൾ ഒരു നീണ്ട യാത്ര അവിടുത്തെ ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. നല്ല തണുപ്പുള്ള ഒരു സ്ഥലം അത്. ബ്രോമോ എന്ന് പറഞ്ഞിട്ട്, ബ്രോമോയിൽ ഒരു വലിയൊരു അഗ്നിപർവ്വതമുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ അഗ്നിപർവ്വതങ്ങളിലൊന്നാണ് ബ്രോമോ അഗ്നിപർവ്വതം. ആ അഗ്നിപർവ്വതം കാണുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു അഗ്നിപർവ്വതം കാണുക എന്നൊരു അത്രമാത്രം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. രാത്രി വൈകുന്നേരം അവിടെ എത്തുന്നു. നല്ല തണുപ്പാണ്. ആ സിറ്റി സിറ്റി എന്നും പറയാനുള്ള കുറേ മലകളാണ്. ഒന്ന് ചുറ്റിക്കറങ്ങി പോയി കിടന്നുറങ്ങി രാവിലെ 2:30 നമ്മളെ പ്ലാൻ ചെയ്തിട്ട് 3 മണിയാകുമ്പോൾ വണ്ടി വരും പറഞ്ഞു. 3 മണിയാകുമ്പോൾ നമ്മളെ മുന്നിൽ ജിപ്സി വണ്ടികൾ ഇങ്ങനെ കാണാം. വൈകുന്നേരം എത്തുന്ന സമയത്ത് ഒരു പിന്നെ ആരുമില്ലാത്തൊരു ചെറിയൊരു പ്രദേശം, 2-3 കടകളും മാത്രമുള്ളൊരു സ്ഥലം. ഈ 3 മണിക്ക് എഴുന്നേറ്റ് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആയിരക്കണക്കിന് ജിപ്സി വണ്ടികൾ അവിടെ ഉണ്ട്. ആളുകളിങ്ങനെ എവിടെ നിന്നാണ് ഇവർ വന്നതെന്ന് അറിയില്ല. അപ്പോൾ ഓരോ മലൻ്റെ മുകളിലും ആളുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അതിൽ കയറിയിട്ട് കുറേ ദൂരം ഈ മല കയറിയിട്ടാണ് പോകുന്നത്. സാധാരണ വണ്ടി പോകില്ല, 4-wheel വഴിയാണ്. അപ്പോൾ പോയ ഒരു സ്ഥലത്ത് എത്തി നോക്കുമ്പം അവിടെ ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട്. ഇങ്ങനെ ജിപ്സി ലൈനിൽ ഇങ്ങനെ കാണാം. ആളുകൾ ഇറങ്ങുന്നു, തണുപ്പാണ്, ചായ ഉണ്ടാക്കി കുടിക്കുന്നു. അതിനുള്ള കുറേ ഷോപ്പുകൾ. കാര്യം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് വലിയ ധാരണയൊന്നുമില്ല. ഒരു സൂര്യോദയം കാണാം. സൂര്യോദയം അവിടെയാണ് കാണുന്നത് വെച്ചിട്ട് സൂര്യൻ വരുന്ന ഭാഗമൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നു. ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. കേരളത്തിൽ നിന്ന് ആരെയും നമ്മൾ തപ്പിയിട്ട് കണ്ടിട്ടില്ല. ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ പരിചയപ്പെട്ടവരൊക്കെ ഈ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലൊക്കെ താമസിക്കുന്ന അവിടുന്ന് വന്ന ആളുകളൊക്കെ ഇന്ത്യക്കാരുടെ ഒരു ഡെസ്റ്റിനേഷനായി മാറിയിട്ടില്ല ഈ ബ്രോമോ എന്നുള്ളത്. കുറച്ച് കഴിഞ്ഞു സൂര്യൻ നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സൂര്യോദയം കണ്ട് നിൽക്കുമ്പോഴാണ് സൂര്യോദയം ഇങ്ങനെ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു അത്ഭുതമൊന്നുമില്ല. പിന്നെ ഈ സൂര്യൻ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വന്ന് കാണുമ്പോഴാണ് ഈ ഭാഗത്ത് താഴ്വാരം കാണുന്നത്. അതൊരപാര കാഴ്ചയാണ്. മനുഷ്യനിങ്ങനെ എന്താ പറയുക, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലിങ്ങനെ അന്തം വിട്ട് നിന്ന് പോകുന്നൊരു സാധനം. മുഴുവനും പുക, ഇങ്ങനെ എന്താ പറയുക, ഒരു ഫോഗ്, അതിൻ്റെ നടുവിൽ ഒരു മല ദൂരായിട്ട് കാണുന്നു. ആ മലൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അഗ്നിപർവ്വതം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് ആ ഫോഗ് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ തിളച്ചു മറിയുന്നതുമായ അത് ഈ സൂര്യൻ്റെ രശ്മികളടിക്കുമ്പോൾ ഇതിൻ്റെ നിറം ഇങ്ങനെ ഒരു സ്വർണ്ണ നിറമായി മാറുന്നു. നിറം ഇങ്ങനെ ഓരോ സമയത്തും മാറുന്നുണ്ട്. ഒരു 7 മണി വരെയൊക്കെ നമ്മളവിടെ നിന്ന് ഇതിൻ്റെ നിറം മാറ്റം, ഇതിൻ്റെ കാഴ്ചകൾ അത് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ഞങ്ങൾ വണ്ടി കയറി. വണ്ടി കയറിയിട്ട് നേരെ പിന്നെ പോകുന്നത് ഈ അഗ്നിപർവ്വതം കാണാനാണ്. അഗ്നിപർവ്വതത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഒരു 200-200 സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ നോക്കിയിട്ട് അഗ്നിപർവ്വതം
1: കാണാൻ പറ്റും.
0: അതൊരു ഭയങ്കരമായ എക്സ്പീരിയൻസാണ്. നമ്മൾ ഈ നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള ചില ഭാവനകൾ
1: ഓർമ്മ വരും.
0: അതൊക്കെ ശരിക്കും നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യും. കാരണം ഇങ്ങനത്തെ ഒരു സാധനത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ബോയിൽ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഇതൊക്കെ നമ്മൾ ഈ മദ്രസ്സിൽ നിന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ഇത് അത് മനുഷ്യനെ അതിൻ്റെ ഉള്ളിൽ അങ്ങ് വീണിട്ട് തീ ഇങ്ങനെ കത്തുന്നൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു ഒരു സൗണ്ടുണ്ട്, ഒരു ബോന്നുള്ള ഒരു ഭയങ്കരമായ സൗണ്ട്. അപ്പം ആ സൗണ്ടൊക്കെ കേട്ടിട്ട് ആളുകളെല്ലാം ആ ഒരു ഫീലിങ്ങനെ പറഞ്ഞു ചെയ്തു. നമുക്കിങ്ങനെ ഈമാനൊക്കെ ഇങ്ങനെ എവിടെ നോക്കിയോ വരുന്നുണ്ട് എന്നുള്ള ഒരു സാധനം. ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ഡോമോ അല്ലെ അഗ്നിപർവ്വതം കണ്ടു.
1: വളരെ വ്യത്യസ്തമായ

0: അനുഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അധിക ആളുകളൊന്നും പോകാത്ത ബ്രോമോ പോലെയുള്ള ഇന്തോനേഷ്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. അതിനുശേഷം ഇനി അവരെങ്ങോട്ടേക്കാണ് യാത്ര പോയിട്ടുള്ളത് എന്നുള്ളത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.
1: ഓക്കെ, മാഷാല്ലാ, നമ്മളിതുവരെ കേട്ടത് ഇന്തോനേഷ്യയിലെ യാത്രാനുഭവങ്ങളാണ്. കൊടിയത്തൂരിലെ ഡോക്ടർ അജ്മൽ മൊയ്നിൻ്റെ അനുഭവങ്ങളാണ് കേട്ടത്. കൂടെ ഉണ്ടായിരുന്നത് പി സി റേഡിയോ പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ഫവാസ്.
2: കുടുംബങ്ങളിൽ കുളിർത്തന്നലായി എന്ന് കേൾക്കുമ്പോഴേക്കും ഓർമ്മയിൽ വരിക ഒരു 1, 2, 3, 4 അഞ്ച് അക്ഷരങ്ങൾ, സ്നേഹക്കൂട്.
1: യെസ്, സ്നേഹക്കൂട് ശരിക്കും പി സി റേഡിയോന്റെ തുടക്ക കാലഘട്ടത്തിലെ ആ ഫോണ്ട് വരെ ചിലപ്പോൾ ആൾക്കാരെ അല്ലേ ആ ഒരു എന്തേലും പറയില്ലേ ആ സ്റ്റൈല് അത് മനസ്സിലുണ്ടാകും. മാഷാല്ല, ഇന്ന് നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫിൽ പോസിറ്റീവായി നമുക്ക് എടുക്കാൻ പറ്റിയ സംഗതി, നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ ധന്യമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. പ്രൊഫസർ കെ പി സഹസാറാണ് നമ്മുടെ ചേരുന്നത് സ്നേഹക്കൂടിലേക്ക്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇന്നത്തെ പശ്ചാത്തലത്തിൽ പലപ്പോഴും കുട്ടികളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും വരുന്ന ഒരു ചോദ്യമാണ്, തങ്ങളുടെ വ്യക്തിത്വം എങ്ങനെ മനോഹരമാക്കാം, അല്ലെങ്കിൽ വ്യക്തിത്വത്തെ ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്ക് പരിവർത്തിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ, അത്തരം ട്രെയിനിങ്ങുകൾ, അത്തരം പരിശീലനങ്ങൾ ലോകത്ത് പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുട്ടികളുടെ വ്യക്തിത്വം ഏറ്റവും സൂപ്പറാക്കാൻ അല്ലെങ്കിൽ അവരെ ഏറ്റവും നല്ലവരായി വളർത്തുന്നതിൽ നിർദ്ദേശിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തിത്വം ഏറ്റവും നല്ല രൂപത്തിലേക്ക് സ്മാർട്ടാക്കാൻ അല്ലെങ്കിൽ ഏറ്റവും പ്ലീസിംഗ് ആയിട്ടുള്ള സ്വീകാര്യമായ ഒരു വ്യക്തിത്വത്തിലേക്ക് ഒരാളെ ഉയർത്താൻ ആവശ്യമായ എലമെൻസ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകൾ പേഴ്സണാലിറ്റി ട്രെയിനേഴ്സായി വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിങ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയുള്ള ഏറ്റവും നല്ല വ്യക്തിത്വമുള്ളവനാണ്. കാരണം ലോകത്ത് ഏറ്റവും നമ്പർ വൺ പേഴ്സണാലിറ്റി ആരാണ് എന്ന് ചോദിച്ചാൽ, സർവേ നടത്തിക്കൊണ്ട്, അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട്, പഠനങ്ങൾ നടത്തിക്കൊണ്ട് കണ്ടെത്തിയ ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചാൽ പോലും നമുക്ക് കൃത്യമായി പറയാൻ പറ്റും, പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ജീവിതത്തിൻ്റെ നാനാ തുറകളിലും മാതൃകാപരമായിട്ടുള്ള ഒത്തിരി ട്രെയ്റ്റ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ ഉണ്ടായിരുന്ന ഒരു മഹോന്നത വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അതുകൊണ്ട് ആ ഒരു പേഴ്സണാലിറ്റി റോൾ മോഡലായിക്കൊണ്ട്, മാതൃകയായിക്കൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ആ പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണാലിറ്റി എംപവർമെൻറ്റ് ടിപ്സായിട്ട് പറയാനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നന്നായി സമൂഹത്തിൽ ഇടപെട്ട ഒരു വ്യക്തിയായിരുന്നു. സ്വന്തം വീടുകളിൽ ഇരുന്ന് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ ഒരിക്കലും പ്രവാചകനിൽ കാണുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരിക്കൽ ഉണർത്തിയിട്ടുണ്ട്, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങളുമായി ഇടപെട്ട് അവരിൽ വരുന്ന തെറ്റുകൾ മാപ്പാക്കി അല്ലെങ്കിൽ പിഴവുകൾ മാപ്പാക്കി ജീവിക്കുന്ന വ്യക്തിയാണ്, ജനങ്ങളുമായി ഇടപെടാതെ ജീവിക്കുന്ന വ്യക്തിയേക്കാൾ ഉത്തമൻ. അപ്പോൾ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ്, സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നുള്ളത് ഒരാളുടെ പേഴ്സണാലിറ്റിയെ എൻറിച്ച് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. കാരണം വി ആർ സോഷ്യൽ ഹ്യൂമൻ ബീങ്സ്, വി ആർ ലിവിങ് ഇൻ ദി സൊസൈറ്റി. നമുക്ക് ഒറ്റയ്ക്ക് നിലനിൽപ്പേയില്ല. കാരണം മനുഷ്യൻ അവന്റെ വ്യക്തിത്വം രൂപീകരിക്കുന്നത് സമൂഹത്തിൽ നിന്നാണ്. സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വി ലേൺ സോഷ്യൽ സ്കിൽസ് ഫ്രം ദി സൊസൈറ്റി. അതുകൊണ്ട് സമൂഹത്തോട് ഒരു വ്യക്തിക്ക് ഏറ്റവും വലിയ പ്രതിബദ്ധതയുണ്ട്. ഒരു വ്യക്തിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ സൊസൈറ്റിക്ക് വലിയ പങ്കുണ്ട് എന്നർത്ഥം. രണ്ടാമത്തേത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച രണ്ടാമത്തെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്, നിങ്ങൾ പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് മോഡേൺ വേർഷൻ ഓഫ് പേഴ്സണാലിറ്റി ഡിവലപ്മെൻ്റ് നമ്മോട് പറയുന്നു, ക്രിയേറ്റ് ആൻ ഇംപ്രസീവ് സ്മൈൽ ഓൺ യുവർ ഫേസ്. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തുക. ഇത് ഏറ്റവും നല്ല വ്യക്തിയുടെ അല്ലെങ്കിൽ ഏറ്റവും നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിയെ സംബന്ധിച്ച് പറഞ്ഞത് പുഞ്ചിരിക്കുക എന്നുള്ളത് സ്വതക്കയാണ്. അപ്പോൾ പുഞ്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഏറ്റവും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമായിട്ടാണ് നാം കാണുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഓൾവേസ് കീപ് എ കൂൾ ടെമ്പർമെൻറ്റ്. ഏത് തീക്ഷ്ണ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലും കാര്യങ്ങളെ വളരെ കൂളായിട്ട് ശാന്തമായ മനസ്സോടുകൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈകാരികതയുടെ അല്ലെങ്കിൽ പൊട്ടിത്തെറിയുടെ കാര്യങ്ങളാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എടുത്തു ചാടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ എടുത്തു ചാട്ടം അവർക്കുണ്ടാക്കുന്നത് വലിയ നഷ്ടങ്ങളായിരിക്കും. തീവ്രമായ ചിന്തകൾ കൊണ്ട് എടുത്തു ചാടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ പലപ്പോഴും പരാജയപ്പെടുന്നു. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാവുന്നത് അവധാനതയിൽ കൂടി കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. കാരണം ഒരു കാര്യത്തോട് എടുത്തു ചാടുന്നതിന് ബദൽ കാര്യങ്ങൾ കൃത്യമായി ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും എന്നിട്ട് യുക്തമായി പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാം സ്വീകരിക്കേണ്ട മാതൃക. അതുപോലെ ഹാവ് സ്ട്രോങ് മൈൻഡ് വിത്ത് സെൽഫ് കൺട്രോൾ. ആത്മസംയമനം പാലിക്കുക. ആത്മസംയമനം പാലിക്കാൻ സാധിക്കുന്നത് ഏറ്റവും നല്ല വ്യക്തിത്വമുള്ളവർക്ക് മാത്രമാണ്. കാരണം ചില ആളുകളെങ്കിലും ദേഷ്യപ്പെടുന്ന ആളുകളോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കാറുണ്ട്. ഒരിക്കൽ ഒരു അമേരിക്കൻ നാടകകൃത്ത് ഒരു ടാക്സിയിൽ സഞ്ചരിക്കുകയാണ്. ടാക്സി ശക്തമായ വേഗതയിൽ എയർപോർട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഈ നാടകൃത്ത് സഞ്ചരിക്കുന്ന ടാക്സിക്ക് നേരെ മറ്റൊരു വാഹനം വന്നിട്ട് ധൃതിയിൽ വന്ന് അതിനെ ഒരു ചാരാൻ വേണ്ടിയിട്ട് വന്നു. ഈ സമയത്ത് ആ ചാരാൻ വന്ന ആളാണ് ഡ്രൈവറാണ് ഈ ടാക്സി ഡ്രൈവറോട് ശക്തമായ ഭാഷയിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ ഒരക്ഷരം മിണ്ടാതെ എല്ലാം തല താഴ്ത്തി കേൾക്കുകയാണ്. അപ്പോൾ ഈ നാടകൃത്ത് ചോദിച്ചു, ഇയാളോട് ചോദിച്ചു, ശരി, നിങ്ങളുടെ ഭാഗത്താണ്, നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, അപ്പുറത്തുള്ള ആ ഡ്രൈവറുടെ അടുത്താണ് ഫാൾട്ട് ഉള്ളത്. അപ്പോൾ ഈ ടാക്സി ഡ്രൈവർ ഈ നാടകൃത്തിനോട് പറഞ്ഞു, അയാൾ ഒരു ലോറിയിൽ നിറയെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് എൻ്റെ തലയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഞാൻ അത് ഏറ്റെടുക്കാൻ ബാധ്യസ്ഥനെയല്ല. കാരണം അയാൾക്ക് അത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് അയാൾക്ക് നേരെ വേറെ ആരെങ്കിലും അത്തരത്തിലുള്ള എന്തെങ്കിലും അക്രമങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ആ പകയാണ് അദ്ദേഹം എന്നോട് തീർക്കുന്നത്. ഇവിടെ വളരെ ശാന്തമായി കുപിതനായിട്ടുള്ള ആ ഡ്രൈവറോട് പ്രതികരിക്കാൻ ഈ ടാക്സി ഡ്രൈവറെ പ്രാപ്തമാക്കിയത് അയാളുടെ സെൽഫ് കൺട്രോളാണ്, ആത്മസംയമനമാണ്. ഇപ്പോൾ ഇങ്ങനെ ആത്മസംയമനം പാലിക്കാൻ സാധിക്കുക ഏറ്റവും നല്ല വ്യക്തിത്വം ഉള്ള വ്യക്തികൾക്ക് മാത്രമാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പേഴ്സണാലിറ്റി എംപവർമെൻറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വശമാണ് നമ്മുടെ ഡ്രസ് കോഡ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വൃത്തിയുടെ കാര്യത്തിൽ അങ്ങേയറ്റം പ്രാധാന്യം നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഒരാളുടെ ഡ്രസ്സ് അയാളുടെ വ്യക്തിത്വമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് അധ്യാപന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അവരുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ എന്നുള്ളത്. കാരണം വിദ്യാർത്ഥികൾ ഇവരെ റോൾ മോഡൽസ് ആയിട്ടാണ് കാണുന്നത്. അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുന്ന ഘട്ടത്തിൽ മാന്യമായ വസ്ത്രധാരണം നടത്തിയിട്ടില്ല എങ്കിൽ കുളിച്ച് ശരിക്ക് മുടി ചീകി ഏറ്റവും നല്ല ഒരു ഡ്രസ് പാറ്റേണോടുകൂടി വന്നിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകൻ കുട്ടിയുടെ വ്യക്തിത്വത്തെ വല്ലാതെ സ്വാധീനിക്കും. എന്നാൽ കുളിക്കുന്നില്ല, മാന്യമായി ഡ്രസ് ചെയ്യുന്നില്ല, കോംബ് ചെയ്യുന്നില്ല, ഈ രൂപത്തിലുള്ള ഒരു ഡ്രസ് പാറ്റേണിലാണ് അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നതെങ്കിൽ ആ അധ്യാപകന് ഒരിക്കലും ഒരു നല്ല ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പീപ്പിൾ അഡ്രസ് യു ദി വേ യു ആർ ഡ്രസ്ഡ്. നിങ്ങൾ ഏത് രൂപത്തിലാണോ ഡ്രസ് ചെയ്തിരിക്കുന്നത് അതേ രൂപത്തിൽ തന്നെയാണ് ആളുകൾ നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതി തന്നെയാണ് മാന്യമായ വസ്ത്രധാരണം. മറ്റൊന്ന്, ഇഫ് യു ആർ കോൺഫിഡൻറ്റ് യു വിൽ ഫീൽ പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടു യു. നിങ്ങൾക്ക് സ്വയം ആത്മവിശ്വാസമുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ നമുക്ക് സ്വയം കോൺഫിഡൻസ് ആർജിക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക? ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപനത്തിൽ അയാൾക്ക് കോൺഫിഡൻസ് ആർജിക്കണമെങ്കിൽ അയാൾ പഠിപ്പിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായിട്ട് നോളജ് എക്വയർ ചെയ്യാൻ അയാൾക്ക് സാധിക്കണം. നന്നായി പരന്ന വായനയുള്ള അപ്ഡേഷനുള്ള കാര്യങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ സാധിക്കുന്ന നല്ല ഒരു പേഴ്സണാലിറ്റി നല്ലൊരു അധ്യാപകനുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള അധ്യാപകർക്കേ അവിടെ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ കോൺഫിഡൻസ് സ്റ്റാറ്റസ് നമ്മെ അസസ് ചെയ്യുന്നതിൽ ഒരു വലിയ ഘടകമാണ്. മറ്റൊന്ന്, ബി ഹംബിൾ എന്നുള്ളതാണ്. ലാളിത്യമുള്ള ഒരു ജീവിതം നയിക്കുക, മറ്റുള്ളവരോട് വിനയം പ്രകടിപ്പിക്കുക, അതായത് റിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യബോധമുള്ള ഒരു മൈൻഡ്സെറ്റ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ലാളിത്യത്തോടുകൂടി വിനയത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം റിയലിസ്റ്റിക് അപ്രോച്ചോടുകൂടി മുന്നോട്ട് പോവാൻ നമ്മൾ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ എംപവർ ചെയ്യാനുള്ള മറ്റൊരു വഴി. മറ്റൊന്ന്, മേക്ക് അതേഴ്സ് ഫീൽ ഗുഡ് ഇൻ യുവർ കമ്പനി. മറ്റുള്ളവർ നിങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ സാമീപ്യത്തിൽ മറ്റുള്ളവർക്ക് നല്ല ഒരു ഫീലിംഗ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്, നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്നതാവുക എന്നുള്ളത്, ഇത് വളരെ പ്രധാനമാണ്. ചില ആളുകൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക സ്വന്തത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ്. Don't just talk about yourself to show that you have a great personality. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഉണ്ട് എന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, മതിപ്പുളവാക്കാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ടതില്ല. നേരെ മറിച്ച് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മറ്റൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അയാൾക്ക് കൂടുതൽ സംസാരിക്കാൻ അവസരം നൽകുക എന്നുള്ളതാണ്. മറ്റൊരാളെ ഉൾക്കൊള്ളാനും അയാൾക്ക് സംസാരിക്കാനുള്ള അവസരം നൽകാനും നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മാറ്റമാണ് അവിടെ കൂടുന്നത്. നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. അതുപോലെ ഫീൽ ഒപ്റ്റിമിസ്റ്റിക് അബൌട്ട് ലൈഫ്. ജീവിതത്തെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും ഉണ്ടാവേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ്. ശുഭാപ്തി വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ ചിന്ത ഉള്ള ആളുകളുമായിട്ട് വിടവാങ്ങാൻ നമുക്ക് സാധിക്കണം. നെഗറ്റീവ് പീപ്പിൾ, ദേ ആൾവേസ് സ്പ്രെഡ് നെഗറ്റിവിറ്റി എന്ന് പറയും. അതായത് നിഷേധാത്മകമായ ചിന്ത ഉള്ള വ്യക്തികളുടെ കൂടെ നിങ്ങൾ സഹവസിക്കുകയാണെങ്കിൽ അവർ നമ്മൾക്ക് ആ ഒരു വൈറസിനെയാണ് സമ്മാനിക്കുക. അവർ നെഗറ്റീവ് പീപ്പിളാണ്, അവർ നിഷേധാത്മകമായിട്ടേ ചിന്തിക്കുള്ളൂ. എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ ഉടനെ അത് മുടക്കുന്ന അല്ലെങ്കിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ ദോഷങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുന്ന ആളുകളാണ് നെഗറ്റീവ് പീപ്പിൾ. അവർ ഒരിക്കലും മറ്റുള്ളവരെ നന്മയിൽ മുന്നേറാൻ സമ്മതിക്കുകയില്ല. അത്തരം ആളുകളുമായിട്ട് നമ്മൾ കൂടെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അവരാണ് നമ്മുടെ കൂട്ടുകാർ എങ്കിൽ ഒരു നല്ല കാര്യത്തിലും മുന്നോട്ട് പോവാൻ അവർ നമുക്ക് അനുവാദം തരില്ല. അതുകൊണ്ട് യു ഷുഡ് ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് ദി ബെസ്റ്റ് ഇൻ എവറി സിറ്റുവേഷൻ. എല്ലാ സിറ്റുവേഷനിലും ഏത് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിലും ഒരവസരം കണ്ടെത്താൻ സാധിക്കുക. നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്, കോവിഡ് എന്ന ഒരു മഹാമാരി നമ്മുടെ നാടിനെ പിടിച്ചു കുലുക്കിയപ്പോൾ ആ അവസരത്തെ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി ഏറ്റവും നന്നായി ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചു, അല്ലെങ്കിൽ ആ അവസരത്തെ പലരും ഉപയോഗപ്പെടുത്തി. അതായത് വെൻ വൺ ചാൻസ് ക്ലോസസ് എന്ന് പറയും, ഒരു ചാൻസ് നമുക്ക് ക്ലോസ് ചെയ്യുമ്പോൾ അനദർ ഓപ്പർച്യൂണിറ്റി കംസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ഒരു ഒരു സാധ്യത മങ്ങുന്ന ഘട്ടത്തിൽ മറ്റൊരു സാധ്യത നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു. ആ ഒരു ഫെയ്ത്താണ് നമുക്കുണ്ടാവേണ്ടത്. ഡോണ്ട് ഫോക്കസ് ഓൺ വാട്ട് യു ഡോണ്ട് ഹാവ്. നിങ്ങൾക്കില്ലാത്തതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിന് ബദൽ ഫോക്കസ് ഓൺ വാട്ട് യു ഹാവ്. നിങ്ങൾക്കുള്ളതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. പലപ്പോഴും ആളുകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന ഒരു സംസാരം ഇല്ലാത്തതിനെ സംബന്ധിച്ചുള്ള അവലാദികളും പരാതികളുമാണ്. അത് നമ്മൾ കേൾക്കേണ്ടതില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിരിക്കുന്ന അസംഖ്യ അനുഗ്രഹങ്ങളുണ്ട്. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അസംഖ്യം അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണുകയാണെങ്കിൽ നിങ്ങൾക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. അപ്പോൾ അതിനെന്ത് വേണം? അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ കൗണ്ട് ചെയ്യാൻ പറ്റണം. കൗണ്ട് ദി ബ്ലെസ്സിങ്സ് ഓഫ് അല്ലാ. അപ്പോൾ നമുക്ക് ബോധ്യമാവും നമ്മൾ ഉത്കൃഷ്ടരാണ്, ഉന്നതിയിലാണ്. മറ്റൊന്ന്, നമ്മുടെ പേഴ്സണാലിറ്റി എംപവർ ചെയ്യാനുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് ബി എ ഗുഡ് ലിസണർ എന്നുള്ളതാണ്. ഒരു നല്ല ശ്രോതാവ് ആവുക. എല്ലാ വ്യക്തികളും, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ആഗ്രഹിക്കുന്നത് അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാനാണ്. അവർ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മറ്റൊരാളെ കേൾക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുക എന്നുള്ളത് ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണ്. അതുപോലെ ബി കണ്ടന്റ് ഇൻ വാട്ട് യു ഹാവ്. ഉള്ളതിൽ തൃപ്തിപ്പെടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉണർത്തി, ധന്യത എന്ന് പറയുന്നത് ഖിന നഫ്സാണ്. മനസ്സിൻ്റെ ധന്യതയാണ് ഏറ്റവും വലിയ മാനസികമായിട്ടുള്ള ഐശ്വര്യം. സമ്പത്തിൻ്റെ ആധിക്യം ഒരിക്കലും നമുക്ക് ധന്യത നൽകുന്നില്ല. ഉള്ളതിൽ തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നുള്ളതാണ് ബി കണ്ടന്റ് ഇൻ വാട്ട് യു ഹാവ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കുറച്ചാണെങ്കിലും ഉള്ളതിൽ തൃപ്തി അടയാനും അതിനെ ആസ്വദിക്കാനും മനസ്സ് പ്രാപ്തമാക്കുക. കൂടെ വളണ്ടിയർ ടു ഹെൽപ്പ് അതേഴ്സ്. ഒരുപാട് ആളുകൾ നമ്മുടെ സഹായങ്ങൾ ആഗ്രഹിക്കുന്നവരുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി ആ ഒരു വളണ്ടറിനെസ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു സേവന സന്നദ്ധത ഇൻകൾക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ എംപവർ ചെയ്യുന്ന മറ്റൊരു ഘടകമാണ്. നമ്മുടെ വിദ്യാർത്ഥികളിൽ അന്തർലീനമായിട്ടുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അതായത് അപകർഷതാബോധം ഇല്ലായ്മ ചെയ്ത് അവരുടെ പേഴ്സണാലിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന ചില ടിപ്സാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, ഡിസ്കവർ യുവർ സെൽഫ്. ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ട കാര്യം സ്വന്തത്തെ കൃത്യമായി കണ്ടെത്തുക എന്നുള്ളതാണ്. ഓരോ വ്യക്തിയും യുനീക്കാണ്, അതുല്യരാണ്. എന്നെപ്പോലെ വേറൊരു വ്യക്തിയെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ എന്നിൽ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുന്ന ഒരുപാട് നൈപുണികളുണ്ട്, സ്കില്ലുകളുണ്ട്. സോ ഐ ഹാവ് ടു ട്രേസ് ഇറ്റ് ഔട്ട്. ഞാനത് കണ്ടെത്തേണ്ടതുണ്ട്. When you start doing things that you love, you would start to feel a positive vibe around. എന്ന് പറയാറുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്നേഹിച്ചുകൊണ്ട് ചെയ്യുക. അതെപ്പോഴാണ് നിങ്ങൾക്ക് സ്നേഹിച്ച് ചെയ്യാൻ പറ്റുക? നിങ്ങൾ നിങ്ങളെ കണ്ടെത്തുന്ന ഘട്ടത്തിൽ മാത്രമാണ്. അതായത് സ്വന്തത്തെ, അതിൻ്റെ കഴിവുകളെ, അതിൻ്റെ നൈപുണികളെ കണ്ടെത്താൻ സാധിക്കുന്ന ആളുകൾക്ക് പാഷനോടുകൂടി, അഭിനിവേശത്തോടുകൂടി കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ചെയ്യാനും സാധിക്കും. ചില ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ഓട്ടോറിക്ഷയായിരിക്കും അയാൾ ഓട്ടുന്നത്. പക്ഷേ ആ ഓട്ടോറിക്ഷ ഓട്ടുന്ന ഘട്ടത്തിൽ ആ ഡ്രൈവിങ്ങിനോട് ഒരു പാഷൻ അയാൾ പുലർത്തുന്നു, അഭിനിവേശം പുലർത്തുന്നു. വളരെ മാന്യമായിട്ട് തൻ്റെ ജോലി അയാൾ പൂർത്തീകരിക്കുന്നു. അദ്ദേഹം കൊണ്ടുപോകുന്ന യാത്രക്കാരോട് വളരെ മാന്യമായി, വളരെ പക്വമായി അവർ പെരുമാറുന്നു. ഒരിക്കലും അമിതമായിട്ടുള്ള പണം ആ യാത്രക്കാരിൽ നിന്ന് അവർ ഈടാക്കില്ല. ഇത് ആ പ്രൊഫഷനോട് അയാൾ ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ്. സ്വാഭാവികമായി ഒരു ദിവസം 1000 രൂപയാണ് അയാൾ സമ്പാദിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ തൃപ്തി, മറ്റുള്ളവർ നൽകുന്നതിൽ അവർക്കുണ്ടായ തൃപ്തി അയാൾക്ക് ജീവിതത്തിൽ മാനസികമായ സംതൃപ്തി ലഭ്യമാകാൻ പ്രേരകമാകും. അപ്പൊ പറയുന്നത്, നമ്മൾ നമ്മെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ വി ഹാവ് ടു ഒബ്സേർവ് അതേഴ്സ്. മറ്റുള്ളവരെ നിരീക്ഷിക്കാനുള്ള പാഠവും കൂടി ഓരോ വ്യക്തിയും സ്വായത്തമാക്കണം. കാരണം ഉമ്മയെ നിരീക്ഷിക്കാൻ സാധിക്കുന്ന പെൺകുട്ടിക്ക് 18 വയസ്സായാലും 20 വയസ്സായാലും ഉമ്മയോടും ഉപ്പയോടും ചോദിക്കാതെ താൻ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനുമായിട്ട് ഒളിച്ചോടാൻ സാധിക്കില്ല. കാരണം ആ പെൺകുട്ടി ഉമ്മയെ നിരീക്ഷിക്കുന്നുണ്ട്. ഉമ്മയുടെ ഹാർഡ് വർക്ക്, ഉമ്മ ഉറക്കൊഴിയുന്നത്, ഉമ്മ ഇവരെ പോറ്റി വളർത്തുന്നത്, അതിന് ഉമ്മ ഏറ്റെടുക്കുന്ന സാഹസികത എല്ലാ മക്കൾക്ക് ബോധ്യമാവുന്നുണ്ട്. അതിനെന്തു വേണം? ദ ഷുഡ് ബി ഗുഡ് ഒബ്സർവേഴ്സ്. അവർക്ക് നന്നായി നിരീക്ഷിക്കാൻ പറ്റണം. എന്നാൽ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്? ആ നിരീക്ഷണ പാഠവം വേണ്ട രൂപത്തിൽ ഇല്ലാതെ പോകുന്നു. കാരണം എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കൾ കുട്ടികൾക്ക് സ്വയം ചെയ്തു കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത കുട്ടികൾക്ക് ബോധ്യമാവാതെ പോകുന്നു. മറ്റൊന്ന്, ബി ഓൾവേസ് ബോൾഡ് ആൻഡ് ടു എക്സ്പ്ലോർ, റെഡി ടു എക്സ്പ്ലോർ തിങ്സ്. കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അവിടെ ഒരു റെഡിനെസ് വേണം, അല്ലെങ്കിൽ ബോൾഡിനെസ് വേണം, ഒരു ധൈര്യം വേണം. അതായത് ധൈര്യം ഇല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ എവിടെ എത്താൻ പറ്റില്ല. പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്ന് ചേരുന്ന ഘട്ടങ്ങളിൽ ആ പ്രതിസന്ധികളെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ധൈര്യം നിർബന്ധമാണ്. ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്ത ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളുണ്ട്. അപ്പോൾ അത്തരം വ്യക്തികളുടെയൊക്കെ സ്റ്റോറീസ് അല്ലെങ്കിൽ അവരുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും നമ്മളൊക്കെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. കാരണം അത്തരത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഒരിക്കലും നമ്മുടെ ലൈഫിൽ വന്നിട്ടില്ല. നമ്മൾ നമ്മുടെ കംഫർട്ട് സോൺ ലീവ് ചെയ്യാൻ തയ്യാറാവാതെ ഒരിക്കലും നമുക്ക് പുരോഗതി കൈവരിക്കാൻ പറ്റില്ല. ഇന്ന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ആൾവേസ് സ്റ്റിക്ക് ഓൺ വാട്ട് ദേ ആർ കംഫർട്ട് സോൺ. തങ്ങളുടെ കംഫർട്ട് സോൺ അല്ലെങ്കിൽ ഏറ്റവും സുഖമായിട്ടുള്ള ഒരു ഒരു സോണിൽ നിന്ന് മോചനം തേടാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഒരു സീറ്റിൽ ഒരാളിങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് പോയി അല്ലെങ്കിൽ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ അയാളുടെ ടാർഗറ്റ് അയാൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ അയാൾ തയ്യാറല്ല. കാരണം ഹീ ഈസ് സിറ്റിംഗ് ഇൻ ഹിസ് കംഫർട്ട് സോൺ. അയാൾ ഇരിക്കുന്നത് അയാളുടെ കംഫർട്ട് സോണിലാണ്. വിദ്യാർത്ഥികൾ, കുട്ടികൾ അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് മോചനം പ്രാപിക്കുന്നത് വരെ, അവിടുന്ന് എഴുന്നേൽക്കുന്നത് വരെ അവരുടെ ജീവിതത്തിൽ ഒരു വിജയവും കിട്ടില്ല. സാധാരണ പറയാറുണ്ട്, നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. നമുക്ക് ഒരു വേദന അനുഭവിക്കാതെ ഒരു നേട്ടം സ്വായത്തമാക്കാൻ പറ്റില്ല. ഗർഭിണിയായിട്ടുള്ള ഉമ്മ അല്ലെങ്കിൽ മകൾ പ്രസവിക്കാൻ വേണ്ടി 9 മാസം 10 ദിവസം എടുക്കുന്നു, ഒരുപാട് ക്ലേശങ്ങൾ സഹിക്കുന്നു. ആ ക്ലേശങ്ങളുടെ റിസൾട്ടാണ് യഥാർത്ഥത്തിൽ ഒരു പുതിയ കുഞ്ഞ് ജനിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നിർബന്ധമായും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഒരു ഗുഡ് പേഴ്സണാലിറ്റി അച്ചീവ് ചെയ്യണമെങ്കിൽ ഉണ്ടായി വരേണ്ട കാര്യം എന്താണ്? ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ, വേദനകൾ തരണം ചെയ്യാനുള്ള മാനസിക പക്വത. മറ്റൊന്ന്, നമ്മൾ നടത്തുന്ന മിസ്റ്റേക്കുകളുണ്ട്, നമ്മിൽ നിന്ന് സംഭവിക്കുന്ന മിസ്റ്റേക്സ് ഉണ്ട്. ആ മിസ്റ്റേക്സ് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുമ്പോൾ വി ഷുഡ് ആക്സെപ്റ്റ് ഇറ്റ്. അതൊരിക്കലും ജസ്റ്റിഫൈ ചെയ്യേണ്ടതില്ല. നമ്മിൽ അബദ്ധങ്ങളും തെറ്റുകളും സംഭവിക്കും എന്ന് നമ്മൾ ആദ്യം അംഗീകരിക്കുക. അപ്പോൾ ഈ അബദ്ധങ്ങൾ സംഭവിക്കുന്നത് എന്തിനാണ്? അതിൽ നിന്ന് ഗുണപാഠങ്ങൾ പഠിക്കാനാണ്, ശരി പഠിക്കാനാണ്. അതുകൊണ്ട് ആ തെറ്റുകൾ എന്നിൽ സംഭവിച്ചിട്ടുണ്ട്, ഐ ആം റെഡി ടു റെക്ടിഫൈ ഇറ്റ്, അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതുപോലെ വി ഹാവ് ടു ഓൾവേസ് ചൂസ് യു നോ ഒപ്റ്റിമിസ്റ്റിക് പീപ്പിൾ. നമ്മൾ എപ്പോഴും സ്വീകരിക്കേണ്ടതും തിരഞ്ഞെടുക്കേണ്ടതും നല്ല സന്ദേശങ്ങൾ നൽകുന്ന, ശുഭാപ്തി വിശ്വാസമുള്ള നല്ല ആളുകളെയാണ്. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ സഹവസിക്കാനാണ് കൂടുതൽ നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുപോലെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര, ലേൺ സംതിങ് ന്യൂ. അതിനെന്ത് ചെയ്യണം? നല്ല പുസ്തകങ്ങൾ വായിക്കണം, എക്സ്പീരിയൻസ് ഉള്ള നല്ല വ്യക്തികളുമായി പരിചയപ്പെടണം, നല്ല സ്ഥലങ്ങൾ സന്ദർശിക്കണം. അത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ ഉണ്ടാവുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് പുതിയ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. കൂടെ തന്നെ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്, നിങ്ങൾക്കുണ്ടാവുന്ന എക്സ്പീരിയൻസുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുക എന്നുള്ളത് ഒരു വലിയ സംഗതിയാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയുന്ന കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യാണ്. കൂടാതെ അവർക്കറിയാത്ത പല കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് അവർ പഠിച്ചെടുക്കുന്നു. ഈ ഒരു ഷെയറിംഗ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമുക്ക് ഒരു നല്ല പേഴ്സണാലിറ്റി ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ വി ഷുഡ് നെവർ ഗോ ടു ആർഗ്യൂ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായി തർക്കിക്കാൻ പോകുന്നതിന് ബദൽ വൈജാത്യങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമായി വ്യക്തികൾക്കിടയിൽ ഉണ്ടാവും എന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുക. ഇനി എൻ്റെ ഒപ്പോണൻ്റ് ആണെങ്കിൽ പോലും എതിരഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ ആ അഭിപ്രായത്തെ മാനിക്കാനുള്ള ഒരു വിശാല മനസ്കത, ഒരു ബ്രോഡ് മൈൻഡഡ്നെസ് ആണ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്ന അഭിപ്രായം മാത്രമേ ശരിയുള്ളൂ, എൻ്റെ അഭിപ്രായത്തിലേക്ക് എല്ലാവരും വന്ന് ചേരണം അല്ലെങ്കിൽ വരൽ നിർബന്ധമാണ് എന്നുള്ള ഒരു വാശി നല്ലതല്ല. ഇവിടെ ലോകത്ത് 1 കോടി ജനങ്ങളുണ്ടെങ്കിൽ ആ 1 കോടി ജനങ്ങൾക്ക് 1 കോടി അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തോട് വിയോജിക്കുന്നവരോട് വിസമ്മതം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അവരെ വെറുക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അതുപോലെ ക്രിയേറ്റ് എ ട്രേഡ് മാർക്ക് ഫോർ യുവർ സെൽഫ്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാനും നമ്മുടേതായിട്ടുള്ള ഒരു ശൈലി കണ്ടെത്താനും സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമ്മളുടെ വ്യക്തിത്വം മറ്റുള്ളവരെ അനുകരിക്കുന്നതിൽ നിന്ന് ബദലായിട്ട് സ്വന്തമായിട്ട് മോൾഡ് ചെയ്യുന്ന, സ്വന്തമായി രൂപീകരിക്കുന്ന, നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ തൃപ്തിപ്പെടുന്ന ഒരു സാഹചര്യം നാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു യുണീക്ക് പേഴ്സണാലിറ്റി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതാണ് ഈ വിഷയത്തിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.
2: അപ്പോൾ സ്നേഹക്കൂട് കേട്ടല്ലോ, നിങ്ങളുടെ വ്യക്തിത്വത്തെ എങ്ങനെ ധന്യമാക്കാം മനസ്സിലായിട്ടുണ്ടാവും.
1: നമ്മുടെ അല്ലേ, നമ്മുടെ ആക്കാം,
2: നമ്മുടെ
1: ഇൻഷാല്ലാ എല്ലാം ഇതുപോലെ കേട്ട് നന്നാക്കി എല്ലാവർക്കും നല്ല വ്യക്തിത്വമാകാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റേഡിയോ വൈബ്സിൽ അതിന്റെ അവസാന
2: പ്രോഗ്രാമാണ് അൽ ഉസൂൽ.
1: ആ കുറച്ച് ആഴത്തിൽ പഠിക്കാം. അടിത്തറകളാണ് അല്ലേ അൽ ഉസൂൽ എന്ന് പറഞ്ഞാൽ, അടിത്തറകളാണ് നമ്മൾ പഠിക്കുന്നത്. അബ്ദുൽ മാലിക് സലഫിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്.
2: അപ്പൊ ബഹുമാനി പണ്ഡിതൻ അബ്ദുൽ മാലിക് സലഫി അൽ ഉസൂലിൽ സംസാരിക്കുന്നത് താബിഈകൾ അറിയൽ എന്നുള്ള പ്രധാനപ്പെട്ട വിഷയത്തെ ആസ്പദമാക്കിയാണ്. വേഗം കേൾക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രേം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ട ഒരു വിജ്ഞാന മേഖലയെക്കുറിച്ചാണ് ഇന്നത്തെ സംസാരത്തിൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്, അഥവാ താബിഉകളെ അറിയൽ. ആരാണ് താബിഉകൾ? താബിഉൻ എന്ന് പറഞ്ഞാൽ താബിഈ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. താബിഈ അതല്ലെങ്കിൽ താബിഈൻ. താബിഉ എന്നുള്ളത് തബിഅഹു എന്നുള്ളതിൻ്റെ ഇസ്മു ഫാഇല. തബിഅഹു ഐ ബിമഅന മശാ ഖൽഫഹു, ഒരാളുടെ ബാക്കിൽ നടന്നു എന്ന അർത്ഥമാണ് തബിഅ. അവനെ പിൻപറ്റി നടന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ താബിഈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാപരമായ അർത്ഥം ബാക്കിൽ നടന്നവൻ അല്ലെങ്കിൽ പിന്നാലെ നടന്നു വന്നവൻ എന്നൊക്കെയാണ്. ഇസ്തിലാഹൻ ഹുവ മൻ ലഖിയ സഹാബിയൻ മുസ്ലിമൻ വമാത അലൽ ഇസ്ലാം. മുസ്ലിമായിക്കൊണ്ട് ഒരു സഹാബിയെ കണ്ട വ്യക്തി, ആ മുസ്ലിമായിക്കൊണ്ട് തന്നെ അയാൾ മരിക്കുകയും വേണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് താബിഈകൾ എന്ന് പറയുക. ഈ താബിഈകളെ സംബന്ധിച്ച് ഹദീസ് പഠിക്കുന്ന, ഉസൂലുൽ ഹദീസ് പഠിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കിയിരിക്കണം. കാരണം താബിഈ ആരാണ്, ആരൊക്കെയാണ് താബിഉകൾ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഹദീസ് മുർസലാണോ മുത്തസിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണുന്നു, നമ്മൾ വിചാരിക്കുന്നു അദ്ദേഹം പ്രവാചകന്റെ സ്വഹാബത്താണെന്ന്. അപ്പോൾ ഹദീസ് മുത്തസിലിൻ്റെ വിധി നമ്മൾ നൽകും. യഥാർത്ഥത്തിൽ അദ്ദേഹം സഹാബിയായിക്കൊള്ളണമെന്നില്ല, താബിഈയായിരിക്കാം. അങ്ങനെ താബിഈയായ ഒരാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അതൊരിക്കലും മുത്തസിലാകുന്നില്ല, അതിനെ നമ്മൾ മുർസൽ എന്നാണ് പറയുക. അപ്പോൾ മുത്തസിലായ ഹദീസ് ഏത്, മുർസലായ ഹദീസ് ഏത് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ മഅരിഫത്തു താബിഈൻ എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. താബിഈങ്ങളുടെ തബഖകൾ മുമ്പ് നാം സഹാബത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വിശദീകരിച്ചതുപോലെ പല തബഖകളായി പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം മൂന്ന് തബഖയായിക്കൊണ്ട് താബിഈകളെ വേർതിരിച്ചിട്ടുണ്ട്. ഇബ്നു സഅദ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 4 തബഖകളായി പണ്ഡിതന്മാർ താബിഈകളെ വേർതിരിച്ചിട്ടുണ്ട്. ഇമാം ഹാക്കിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം 15 തബഖകൾ താബിഈകളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 15 വിഭാഗം ആളുകളിൽ ഒന്നാമതായി മൻ അദ്റക്കൽ അശറത മിനൽ സഹാബ, സഹാബത്തിൽ നിന്ന് 10 ആളുകളെയെങ്കിലും കണ്ട ആളുകൾ എന്നതാണ്. അതല്ലെങ്കിൽ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, അവരെ കണ്ട ആളുകൾ എന്നുമാകാം. അതല്ലെങ്കിൽ 10 സഹാബികളെ കണ്ട ആളുകൾ. ഇങ്ങനെ 15 തബഖകളായി അദ്ദേഹം വേർതിരിച്ചു. താബിഈകളെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതിയാണ് അൽ മുഖ്ലറമൂൻ എന്നുള്ളത് താബിഈകളിലെ പ്രഗത്ഭരായ, അതല്ലെങ്കിൽ താബിഈകളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്. ആരാണ് മുഖ്ലറമൂൻ എന്ന് പറഞ്ഞാൽ, മുഖ്ലറം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അൽ മുഖ്ലറമൂൻ. മുഖ്ലറമൂൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി അദറക്കൽ ജാഹിലിയ വന വസമന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ലമ വലം യറഹു. ജാഹിലിയത്തിൽ താമസിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ താമസിച്ചിട്ടുണ്ട്, മുസ്ലിമാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുസ്ലിമായിരിക്കെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ തന്നെ, പ്രവാചകൻ്റെ ജീവിത കാലഘട്ടത്തിൽ തന്നെ മുസ്ലിമായി, പക്ഷെ പ്രവാചകനെ കണ്ടില്ല. പല കാരണങ്ങളുണ്ടാകാം, വിദൂര കാരണങ്ങളുണ്ടാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾക്ക്, എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രവാചകനെ നേരിട്ട് കണ്ടില്ല. അപ്പോൾ പ്രവാചകനെ കണ്ടാലാണ് ഒരാൾ സഹാബിയാവുക. ഇദ്ദേഹത്തെ സഹാബത്തിൻ്റെ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ നിർവാഹമില്ല, പക്ഷെ താബിഈകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബത്തിന് നേർക്കുനേരെ കണ്ട് പ്രവാചകൻ്റെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാത്ത ആളുകളാണ്. എന്നാൽ മുഖ്തറമൂൻ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഭാഗ്യം ലഭിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾക്കാണ് നമ്മൾ അൽ മുഖ്ലറമൂൻ എന്ന് പറയുന്നത്. മുഖ്ലറമൂനിൻ്റെ എണ്ണം എത്രയാണ് മുഖ്ലറമൂൻ ആളുകളുള്ളത്? ഏകദേശം 20 മുഖ്ലറമൂൻ ഉണ്ട് എന്നാണ് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ 20 ആളുകൾ ഈ പറഞ്ഞ അൽ മുഖ്ലറമൂനിൽ ഉണ്ട് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. മുഖ്ലറമൂനിൽ പെട്ട പണ്ഡിതന്മാരിൽ ചില ഉദാഹരണങ്ങൾ അബു ഉസ്മാൻ അന്നഹദി, അൽ അസ്വദ് ബിൻ യസീദ് അന്നഖാഇ, ഇവരൊക്കെ മുഖ്ലറമുകളിൽപ്പെട്ടവരാണ്, അഥവാ പ്രവാചകന്റെ സഹാബത്തല്ല, എന്നാൽ താബിഈയും അല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ കണ്ടിട്ടുണ്ട്. പ്രവാചകന്റെ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ട്, പക്ഷെ കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ സഹാബികളെക്കാൾ കുറച്ച് മുകളിൽ നിൽക്കുന്നു. അപ്പോൾ മുഖ്ലറമൂൻ എന്ന് പറഞ്ഞാൽ താബിഈകളേക്കാൾ, സാദാ താബിഈകളേക്കാൾ കുറച്ചുകൂടി ഡിഗ്രി, പദവി കൂടിയ വ്യക്തികളാണ് അൽ മുഖ്ലറമുൻ. അതുപ്രകാരം തന്നെ താബിഈകളെ സംബന്ധിച്ച് പഠിക്കുന്ന സന്ദർഭത്തിൽ ഈ ഫുഖഹ ഉസ്സബ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഈ അടുത്ത കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഫുഖഹ ഉസ്സബ എന്ന് പറഞ്ഞാൽ താബിഈകളുടെ കൂട്ടത്തിൽ വലിയ പണ്ഡിതന്മാരും വലിയ നേതാക്കന്മാരുമായ ആളുകളാണ്. അവർ ഏഴ് പണ്ഡിതന്മാരാണ് താബിഈകളിൽ ഉള്ളത്. അതിൽപ്പെട്ട ആളുകളാണ് സഈദ് ബിൻ മുസയ്യബ്, വൽഖാസിം ബിൻ മുഹമ്മദ്, വഉർബത്ത് ബിൻ സുബൈർ, വഖാരിജ ബിൻ സെയ്ദ്, വഅബു സലമ ബിൻ അബ്ദുറഹ്മാൻ, വഉബൈദുല്ലാ ബിൻ അബ്ദുല്ലാ ബിൻ അതിയ ഉത്ബ, വസുലൈമാൻ ബിൻ യസാർ. ഈ ഏഴ് ആളുകളാണ് താബിഈകളുടെ കൂട്ടത്തിൽ അൽ ഫുഖഹ ഉസ്സബ, ഏഴ് ഫഖീഹുകൾ, ഏഴ് വിജ്ഞാനികൾ. ഇസ്ലാമിനെ സംബന്ധിച്ചും ഇസ്ലാമിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി പഠിപ്പിച്ച് കൊടുക്കുവാനുള്ള തൻ്റെ ഇടവും ശേഷിയും അറിവും വിജ്ഞാനവുമെല്ലാം അവർ നേടി സമൂഹത്തിന് പറഞ്ഞുകൊടുത്തു. സമൂഹം അത് പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ഇവർ സമൂഹത്തിൽ മറ്റുള്ളവരെക്കാൾ ശ്രദ്ധ നേടി അൽ ഫുഖഹ ഉസ്സബ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ഏഴ് ആളുകളുടെ പേരുകൾ ഒന്നുകൂടി ആവർത്തിക്കാം. സഈദ് ബിൻ മുസയ്യിബ്, വൽഖാസിം ബിൻ മുഹമ്മദ്, ഉർവത്ത് ബിൻ സുബൈർ, ഖാരിജ ബിൻ സെയ്ദ്, അബൂ സലമ ബിൻ അബ്ദുറഹ്മാൻ, ഉബൈദില്ലാ ബിൻ അബ്ദില്ലാ ബിൻ ഉത്ബ, വസുലൈമാൻ ബിൻ യസാർ. ഈ ഏഴാളുകൾ അവരാണ് ഫുഖഹ ഉസ്സബ. ഇനി താബിഈകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ലൽ ആരാണ്, ഏറ്റവും ശ്രേഷ്ഠരായ താബിഈകൾ ആരാണ്? പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ ഏകാഭിപ്രായമില്ല. പല ആളുകളും പല നാട്ടുകാരും അവരുടെ ഇമാമിങ്ങളും അവർക്ക് പരിചയമുള്ള പണ്ഡിതന്മാരെയും ഏറ്റവും അഫ്ളലായി എണ്ണുകയാണ്. അതേസമയത്ത് താബിഈകളിൽ ഏറ്റവും അഫ്ളൽ സഈദ് ബിൻ മുസയ്യബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹമാകുന്നു എന്നൊരഭിപ്രായം മഷൂറായി ഉണ്ട്. മറ്റൊന്ന് അബൂ അബ്ദില്ല മുഹമ്മദ് ബിൻ ഖഫീഫ് അഷിറാസി, അദ്ദേഹമാണ് താബിഈകളുടെ കൂട്ടത്തിൽ അഫ്ളലിയത്തിൽ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് എന്ന് ചില ആളുകൾ പറഞ്ഞു. മദീനക്കാരാവട്ടെ സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയെ അവർ അഫ്ളുൽ താബിഈൻ ആക്കി വച്ചിരിക്കുകയാണ്. കൂഫക്കാരാവട്ടെ ഉവൈസുൽ ഖർണി ഉവൈസുൽ ഖർനിയാണ് അവർ ഏറ്റവും അഫ്ളലായ താബിഈയായി നിശ്ചയിച്ചിട്ടുള്ളത്. ബസറക്കാർ അൽ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ പഠനങ്ങളും ചലനങ്ങളുമൊക്കെ നടത്തി ഏറ്റവും നല്ല രീതിയിൽ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ആവശ്യമായ മാർഗങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ കൂട്ടത്തിൽ താബിഈകളായി അറിയപ്പെടുന്ന സ്ത്രീകളിൽ ഏറ്റവും അഫ്ളലാരാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഹഫ്സ ബിൻത് സിരീൻ ആകണമെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു, അല്ലെങ്കിൽ ഹഫ്സ ബിൻത് സിരീൻ ആണ് ഏറ്റവും അഫ്ളലായ താബിഈയാത്തുകളിൽപ്പെട്ട അഫ്ളൽ. അതുപോലെ അംറ് ബിൻത് അബ്ദുറഹ്മാൻ, അംറ ബിൻത് അബ്ദുറഹ്മാൻ, ഉമ്മു ദർദ, ഇവരെല്ലാം താബിഈകളിൽപ്പെട്ട ഏറ്റവും അഫ്ളലായ ആളുകളായിരുന്നു. താബിഈകളെ സംബന്ധിച്ച് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽ നിന്ന് കേൾക്കുകയും ആ കേട്ടത് അപ്രകാരം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആ പ്രവാചകൻ്റെ ശിഷ്യന്മാരെ വളർത്തിക്കൊണ്ടുവന്ന് അവർ പിന്നീട് താബിഈകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ആ രീതിയിൽ ആണ് സ്വഹാബത്തിൻ്റെ പ്രവർത്തനങ്ങളും താബിഈകളുടെ പ്രവർത്തനങ്ങളും ഉണ്ടായി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള താബിഈകൾ, അവരെക്കുറിച്ച് അറിയുക എന്നുള്ളത് ഉസൂലുൽ ഹദീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. താബിഈകളെ സംബന്ധിച്ച് നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ സ്വഹാബത്തിനെ സംബന്ധിച്ച് എഴുതപ്പെട്ടതുപോലെ തന്നെ താബിഈകളെക്കുറിച്ചും ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അബുൽ മുത്തറിഫ് ബിൻ ഫുതൈസൽ അന്തുലുസി റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ചിട്ടുള്ള മഅരിഫത്തു താബിഈൻ, താബിഈകളെക്കുറിച്ചുള്ള വിജ്ഞാനം, താബിഈകളെ തിരിച്ചറിയൽ എന്ന് അദ്ദേഹം ഗ്രന്ഥമെഴുതി പ്രചരിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുമായിക്കൊണ്ട് സ്വഹബത്തിന് ഭാഗ്യം ലഭിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുകൾ നേടിയ ഒരു രീതിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൻ്റെയും താബിഈകളുടെയുമെല്ലാം രീതി. അതുകൊണ്ട് തന്നെ അബുൽ മുത്തറിഫ് ബിൻ ഫുതൈസി അലന്തുലിസി റഹ്മത്തുള്ളാഹി രചിച്ചിട്ടുള്ള ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ വളരെയധികം ആ ഗ്രന്ഥം ഉപയോഗിക്കുകയും അതിൽ നിന്ന് വളരെയധികം ഇസ്തിഫാദത്ത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ താബിഈകളെക്കുറിച്ചുള്ള വിജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹദീസിൻ്റെ ഹുക്കുമുകൾ പറയുമ്പോൾ ഏറ്റവും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ് ഇത് എന്നുകൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ദീൻ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته
5: جزاكم الله خير ما شاء الله بارك الله فيكم അപ്പോൾ റേഡിയോ വൈബ്സിൻ്റെ അവസാന ഭാഗമായ നാല് ഉസൂലും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഈ ഒരു കേൾവി തുടരുക, നന്മയുടെ കൂടെയുള്ള ഈ ഒരു സഞ്ചാരം ഏറ്റവും നല്ല നിയത്തോടുകൂടി ഇതിന് കൂടെ ഉണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
6: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: അടുത്തതായി പീസ് റേഡിയോയിൽ പ്രകാശതീരം. ഒരു പുതുതലമുറയെ വാർത്തെടുക്കാനുള്ള തുടക്കമാണ് വിവാഹം. വിവാഹം ഇസ്ലാമികമാക്കാനും വിവാഹ ജീവിതം പ്രവാചകനെ പഠിപ്പിച്ചതുപോലെയാക്കാനും മുസ്ലിം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പ്രകാശതീരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് കുഫുവത്ത വിവാഹം. നമുക്കായി അവതരിപ്പിക്കുന്നത് ബഹുമാന്യനായ മുഹമ്മദ് സാദിഖ് മദീനി.
9: പ്രിയമുള്ള ശ്രോതാക്കളെ, കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ ഇസ്ലാമിലുള്ള ഖിത്ബയെ സംബന്ധിച്ച് ഏതാനും കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. വിവാഹം കഴിക്കുന്നതിന് മുമ്പായി ഭാര്യയും ഭർത്താവുമാകുവാൻ പോകുന്ന ആളുകൾ പരസ്പരം കാണുകയും തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തതിന് ശേഷം മാത്രമാണ് ദീനിലെ വിവാഹം സാധൂകരിക്കപ്പെടുക. അതുതന്നെയും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മുസ്ലിം മുശ്രിക്കായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുവാനോ ഒരു മുസ്ലിം സ്ത്രീയെ ബഹുദൈവ വിശ്വാസിയായ സത്യനിഷേധിയായ ഒരുത്തൻ വിവാഹം കഴിക്കുവാനോ പാടില്ല. എന്നാൽ ഒരു മുസ്ലിം പുരുഷന് വേണമെങ്കിൽ അഹ്ലി കിതാബുകാരിൽപ്പെട്ട സ്ത്രീകളെ ചില നിബന്ധനകളോടുകൂടി വിവാഹം കഴിക്കാമെന്നും ഖുർആൻ ആ വിഷയത്തിലേക്ക് ഒളിച്ചം വീശുന്നുവെന്നുമൊക്കെ കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഇന്ന് നാട്ടിൽ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. വിവാഹത്തിന് മുമ്പായി സ്ത്രീയുടെയും പുരുഷന്റെയും ആളുകൾ ആദ്യമായി ചർച്ച ചെയ്യുക, ഇവർ തമ്മിൽ കുഫുണ്ടോ, യോജിപ്പുണ്ടോ, തുല്യതയുണ്ടോ, ഏതെല്ലാം വിഷയങ്ങളിലാണ് കുഫു എന്ന് ഓരോ നാട്ടിലുള്ള ആളുകളും അവരവരുടെ ഇഷ്ടാനിഷ്ടപ്രകാരം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ പുരുഷനേക്കാൾ ആധിക്യം പല വിഷയങ്ങളിലും സ്ത്രീക്ക് വേണം എന്ന് പുരുഷനോ അവൻ്റെ ആളുകളോ ആഗ്രഹിക്കുന്നു. തന്നേക്കാൾ ഭംഗിയുള്ളവളായിരിക്കണം, സാമ്പത്തികമായി തറവാടിത്തത്തിലും എല്ലാം തന്നേക്കാൾ മികച്ചു നിൽക്കണമെന്ന് പുരുഷൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയോ അവളുടെ ബന്ധപ്പെട്ട ആളുകളോ വലിയ മാനദണ്ഡങ്ങളൊന്നും നോക്കാറില്ല. വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തി തന്നേക്കാൾ സൗന്ദര്യം, സമ്പത്ത്, ജോലി, സ്ഥാനമാനങ്ങൾ, പദവി, സമൂഹത്തിലുള്ള അംഗീകാരം ഇതൊക്കെ ഉണ്ടായിരിക്കണമെന്ന് പലപ്പോഴും സ്ത്രീ ആഗ്രഹിക്കാറില്ല. ഇതൊക്കെ തന്നെയും പുരുഷന്റെ ഭാഗത്താണ് കൂടുതൽ കണ്ടുവരുന്നത്. അത് ഒരു പരിധിവരെ ഇസ്ലാമിക ശരീരയിൽ നിന്നും മനുഷ്യൻ അകന്നു നീങ്ങിയപ്പോൾ ഇസ്ലാം ഒരിക്കലും ആഗ്രഹിക്കാത്ത, അംഗീകരിക്കാത്ത, അനുവദിക്കാത്ത സ്ത്രീധനം എന്ന ഒരു പൈശാചിക പ്രവണത സമൂഹം ഏറ്റെടുത്തതോടുകൂടി സ്ത്രീകൾക്ക് വിലയും നിലയുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുകയും പുരുഷന് എത്രമാത്രം ന്യൂനതകളുണ്ടായിരുന്നാലും കുറവുകളുണ്ടായിരുന്നാലും ശരി, അവൻ്റെ വാക്കുകളും അവൻ്റെ ഉദ്ദേശങ്ങളുമെല്ലാം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇസ്ലാമിൽ ഇങ്ങനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പായി കുഫു ഒക്കണം എന്ന വല്ല നിബന്ധനയുമുണ്ടോ പരസ്പരം തുല്യതയില്ലാത്ത വിവാഹങ്ങൾക്ക് ഇസ്ലാമിൽ അംഗീകാരമില്ലേ എന്ന് നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണം. രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ ഈ വിഷയത്തെ നോക്കിക്കണ്ടിരിക്കുന്നു. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ യോജിപ്പ്, കുഫുവ്, തുല്യത അനിവാര്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഇവിടെ കുഫു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. മുസ്ലിമും അമുസ്ലിമും തമ്മിലുള്ള വിവാഹം അത് കുഫുവല്ല, അനുയോജ്യമല്ല, അംഗീകരിക്കപ്പെടുന്നതുമല്ല. അതല്ലാത്ത വിഷയങ്ങളിലാണല്ലോ പൊതുവെ മനുഷ്യർ നോക്കിക്കാണുക. സമ്പത്തിലേക്ക് നോക്കും. വിവാഹം കഴിക്കുന്നതിന് മുമ്പായി ഇസ്ലാം അംഗീകരിക്കാത്ത സ്ത്രീധനം പരസ്യമായി വാങ്ങിയിട്ടില്ലെങ്കിലും താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീക്ക് അവളുടെ രക്ഷിതാവിന് സമ്പത്തുണ്ടോ, അയാൾ മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് വല്ലതും ലഭിക്കുമോ എന്നുവരെ ചിന്തിച്ചുകൊണ്ട് അത് നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെട്ട, സമൂഹം അംഗീകരിക്കുന്ന തറവാടിത്തമുള്ള വീട്ടിലുള്ള പെൺകുട്ടിയാണോ അല്ലേ, വിദ്യാഭ്യാസമുള്ളവളാണോ അല്ലേ, ഇതൊക്കെ നോക്കിക്കാണുന്നു. ഇവിടെ ഒരു കാര്യം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള മാനസിക ഐക്യം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ തമ്മിൽ പലതുകൊണ്ടും ഏറ്റവും വ്യത്യാസമുണ്ടായിരുന്നാലും ശരി, അതവർക്കൊരു പ്രശ്നമേയല്ല എന്നും വളരെ സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കുവാൻ അവരെ കൊണ്ട് സാധിക്കുമെന്ന ഉറപ്പ് ഇരുവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ കുഫുവിന് യാതൊരുവിധ പ്രസക്തിയുമില്ല. കുഫു വേണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ബുദ്ധിപരമായും പ്രാമാണികമായും ചില തെളിവുകൾ കൊണ്ടുവരുന്നു. ബുദ്ധിപരമായി അവർ സമർത്ഥിക്കുന്ന തെളിവ്, വിവാഹമെന്ന് പറഞ്ഞാൽ ദിനേന ചെയ്യുന്ന നമസ്കാരങ്ങളെപ്പോലെ ഉള്ള ഒന്നല്ല. മിക്ക ആളുകൾക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമായിരിക്കും വിവാഹം. സന്തോഷകരമായ മതനിഷ്ഠയുള്ള ഒരു കുടുംബമാണ് എങ്കിൽ നാളെ പരലോകത്തും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി സ്വർഗത്തിൽ ജീവിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ മരണം വരെ നീണ്ടു നിൽക്കേണ്ട ഈ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ, തർക്കങ്ങൾ, ഛിദ്രതകൾ ഉണ്ടാകുവാൻ ഒരുപക്ഷെ ഇരുവരുടെയും നിമ്നോന്നതികളുള്ള അഥവാ ഉയർച്ചയും താഴ്ചയുമുള്ള സാമ്പത്തികമാണ് ഇരുവർക്കുമെങ്കിൽ അത് തകർച്ചയ്ക്ക് കാരണമായേക്കാം. ഉന്നതമായ കുടുംബത്തിലുള്ള സാമ്പത്തികമായ സുരക്ഷിതത്വമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ വിവാഹം കഴിക്കുന്നത് നിബന്ധനയായി വെക്കുന്നത് യത്തീമിനെയാണ്. അവൾക്ക് സമ്പത്തൊരിക്കലും ഉണ്ടാകരുത്, ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് അവളെയും അവളുടെ മുഴുവൻ ജീവിതത്തെയും ഏറ്റെടുക്കുകയാണ് എന്ന ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ചാൽ ഒരു പക്ഷെ എന്നെങ്കിലും അവൻ്റെ ഭാഗത്തു നിന്നല്ലെങ്കിലും അവൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവൻ്റെ അടുത്തതും അകലെയുമുള്ള ബന്ധുമിത്രാദികളിൽ നിന്നൊക്കെ അവൾക്ക് കുത്തുവാക്കുകൾ ഏൽക്കേണ്ടി വന്നേക്കാം. അത് ക്രമേണ സംസാരവും ശബ്ദമുയർത്തിയുള്ള ശബ്ദകോലാഹലങ്ങളും പിന്നീട് മാനസിക ധ്രുവീകരണങ്ങളുമൊക്കെ ഇടവച്ചേക്കാം എന്ന് ഈ വിഭാഗം ആളുകൾ പറയുന്നു. ഒരു പരിധിവരെ സമൂഹത്തിൽ അത് നടക്കുന്നുമുണ്ട്. ദാരിദ്ര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നും ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് ആ കുടുംബത്തിന് ഒരു തുണയായിരിക്കണം താൻ എന്ന ഉദ്ദേശത്തോടുകൂടി സാമ്പത്തിക ഭദ്രതയുള്ള ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവൻ്റെ ഉദ്ദേശത്തിന് കോട്ടങ്ങൾ തട്ടുന്നില്ല എങ്കിലും അവനുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും അവൾക്ക് ഒരുപക്ഷെ വളരെ ക്രൂരമായ മാനസിക പീഡനങ്ങൾ ഏൽക്കുകയും ആ കുടുംബത്തിൽ മറ്റ് പെൺകുട്ടികളെപ്പോലുള്ള ഒരു സ്ഥാനത്തേക്ക് അവൾ എത്താതിരിക്കുകയും ചെയ്യുന്നു. അത് ഒരു തഫാവത്ത്, ഏറ്റക്കുറച്ചിലുകളും രണ്ട് തട്ടിൽ ഉള്ള ജീവിതവും നയിക്കുവാൻ അവരെ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് അവരുടെ ബുദ്ധി.

രക്ഷിതാവ് വലിയല്ലാതെ മറ്റാരും വിവാഹം കഴിപ്പിച്ചു കൊടുക്കരുത്. 10 ദിർഹമിൽ 10 വെള്ളി നാണയത്തിൽ കുറഞ്ഞ ഒരു മഹറുമില്ല. അപ്പോൾ ഈ ഹദീസിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുഫു ഉള്ളവർ തമ്മിലുള്ള ബന്ധമായിരിക്കണമെന്നാണ്. എന്നാൽ ഈ ഹദീസ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് മൗളൂ ആയ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കെട്ടിച്ചമക്കപ്പെട്ട ഒരു ഹദീസാണ്. ഇതിൻ്റെ പരമ്പരയിൽ മുബഷിർ ബിൻ ഉബൈദ് എന്ന് പറയുന്ന വ്യക്തി മത്രൂഖുൽ ഹദീസ് എന്ന പേരിലാണ്, അഥവാ അയാളുടെ ഹദീസുകൾ അസ്വീകാര്യമാണ് എന്നാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതല്ലാത്ത മറ്റ് പല തെളിവുകളും അവർ കൊണ്ടുവരുന്നു. ഒരു ഉദാഹരണം കൂടെ നോക്കുക. അലി ഇബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇപ്രകാരം കാണാം. സലാസുൻ യാ അലി ലാ തുഅഖിറുഹുൻ അസ്സലാത്തു ഇദാ ആനത് വൽജനാസത്തു ഇദാ ഹളറത് വൽഅയ്യിമു ഇദാ വുജിദത് കുഫുവാ. അലിയാരെ, 3 കാര്യങ്ങൾ ഒരിക്കലും പിന്തിപ്പിക്കപ്പെടാൻ പാടില്ല. അതിലൊന്ന് നമസ്കാരം, അതിലെ സമയമായി കഴിഞ്ഞാൽ പിന്തിപ്പിക്കുവാൻ പാടില്ല. അതേപോലെ തന്നെ ജനാസയുടെ കാര്യവും, അത് വളരെ പെട്ടെന്ന് മറവ് ചെയ്യേണ്ടതാണ്. 3, ഒരു വിധവ, അവൾക്ക് അനുയോജ്യനായ ഒരു പുരുഷനെ കണ്ടെത്തിയാൽ അത് വൈകിപ്പിക്കുവാൻ പാടില്ല. ഇതിലും സ്ത്രീ പുരുഷ കുഫ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു തരുന്നു. ഈ ഹദീസ് ഇമാം ഹാക്കിം ഉദ്ധരിച്ചതാണ്. പക്ഷേ ഈ ഹദീസും നേരത്തെ പറഞ്ഞതുപോലെ ദുർബലമായ, ദുഈഫായ ഹദീസ് ആണ്. ഇങ്ങനെ മറ്റു ചില ഹദീസുകളൊക്കെ ഉണ്ട് എങ്കിലും അവയൊക്കെ തന്നെയും ദുർബലമാണ്. ആ വിഷയത്തിൽ അല്പം ബലമുള്ള ഒരു പ്രമാണം, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു സംഭവമാണ്. ഖുയ്യറത് ബരീറ അലാ സൗജിഹ ഹീന ഉതിഖത്. ബരീറയെ മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം അവർക്ക് തെരഞ്ഞെടുക്കുവാൻ ഉള്ള അവകാശം നൽകി എന്ന് പറയുന്ന ഒരു ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, അന്ന സൗജഹ കാന അബ്ദ, അവരുടെ ഭർത്താവ് ഒരു അടിമയായിരുന്നു. ബരീറയുടെ ഹദീസ് എന്ന പേരിൽ ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ അറിയപ്പെടുന്നൊരു സംഭവമാണ്. ബരീറ എന്ന് പറയുന്ന സ്ത്രീ, അവരൊരു അടിമ സ്ത്രീയായിരുന്നു. അവർ തൻ്റെ യജമാനോട് ആവശ്യപ്പെട്ടു, നിങ്ങൾ എന്നെ മോചിപ്പിക്കണം, ഞാൻ ഓരോ വർഷവും നിശ്ചിതമായ ഒരു സംഖ്യ നൽകിയാൽ നിങ്ങൾ എന്നെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അവർ സമ്മതിച്ചു. ആ വിഷയം ബരീറ ആയിഷ റളിയല്ലാഹു അൻഹയോട് പോയി പറഞ്ഞു, എൻ്റെ യജമാന്മാർ എന്നെ മോചിപ്പിക്കുവാൻ തയ്യാറാണ്, പക്ഷേ അവർക്ക് 9 ഊഖിയ സ്വർണം നൽകണം. ഒരു നിശ്ചിത അളവിനാണ് ഊഖിയ എന്ന് പറയുക. ഒരു വർഷത്തിൽ 1 ഊഖിയ എന്ന തോതിൽ 9 വർഷത്തിൻ്റെ ഉള്ളിൽ കൊടുത്തു തീർത്താൽ മതി, എന്നാൽ ഞാൻ മോചിതയായി തീരും എന്ന് അവർ പറഞ്ഞു. അവർ വിവാഹിതയായിരുന്നു. വിവാഹം കഴിച്ചത് ഇവർ അടിമ സ്ത്രീയായിരുന്നു എന്നതുപോലെ തന്നെ ഭർത്താവ് ഒരു അടിമയായിരുന്നു. സംഭവം ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും പറഞ്ഞു. കൂട്ടത്തിൽ ബരീറയുടെ യജമാനന്മാർ പറഞ്ഞ ഒരു നിബന്ധന കൂടി ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പറഞ്ഞു. ബരീറയുടെ യജമാനന്മാർ പറഞ്ഞത്, നിന്നെ ഞങ്ങൾ മോചിപ്പിക്കാം, പക്ഷേ നിന്റെ വലാ ഞങ്ങൾക്കായിരിക്കും, അഥവാ നിന്നെ മോചിപ്പിച്ചത് ഞങ്ങളാണ് എന്ന ഒരു സ്ഥാനപദവി. അതുകൊണ്ട് ഇസ്ലാമിൽ മറ്റു ചില വിധികൾക്ക്, കർമ്മ ശാസ്ത്രത്തിൽ മറ്റു ചില ഉപകാരങ്ങളുണ്ട്. ഏതായിരുന്നാലും നിന്റെ വലാ ഞങ്ങൾക്കായിരിക്കണം എന്ന് പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു.
അവ നബിതിരുമേ

0: പറഞ്ഞു, മോചിപ്പിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ് എങ്കിൽ അതിൻ്റെ വലാവും ആയിഷ റളിയല്ലാഹുവിനേക്ക് തന്നെയാണ്. ഏതായിരുന്നാലും അവരെ മോചിപ്പിച്ചു. മോചിപ്പിക്കപ്പെട്ടതിന് ശേഷം അവർ സ്വതന്ത്രയായി. ഭർത്താവ് അടിമയുമായി. ആ സന്ദർഭത്തിൽ ബരീറക്ക് വേണമെങ്കിൽ താൻ സ്വതന്ത്രയായല്ലോ, ഭർത്താവ് ഇപ്പോഴും ഒരു അടിമയാണ്, വേണമെങ്കിൽ ഭർത്താവുമായി ഇനി മുമ്പത്തെ പോലെ ജീവിക്കാം. അതല്ല, താൻ സ്വതന്ത്രയായി എന്ന രൂപത്തിൽ ഭർത്താവിനെ വേണമെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വിവാഹം കഴിക്കാം എന്ന ഒരു തെരഞ്ഞെടുക്കുവാനുള്ള അവകാശവും അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ കുഫു വേണം എന്ന് പറയുന്ന പണ്ഡിതന്മാർക്കുള്ള തെളിവുകൾ. ആ തെളിവുകൾ എല്ലാം തന്നെ ദുർബലമാണ്. ബുദ്ധിപരമായി അല്പമൊക്കെ അത് കുഫു ആവശ്യമാണ്, ഏത് കോണ് വെച്ച് നോക്കിയാലും ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത രണ്ട് ധ്രുവങ്ങൾ തമ്മിലുള്ള വിവാഹം ഒരു പക്ഷേ തകർച്ചയിൽ ആയിരിക്കും എന്ന ഒരു സൂചന നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം ബരീറയുടെ സംഭവവും ഇതിലേക്ക് വെളിച്ചം വീശുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ വിഷയത്തിൽ സ്വീകരിച്ച നയം സ്വീകാര്യയോഗ്യമായി വന്ന പ്രമാണങ്ങളാണ്. അവിടെയൊന്നും തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ എല്ലാ നിലക്കുമുള്ള ഒരു യോജിപ്പ്, സാമ്പത്തികം ഇരുവരുടെയും ഒരുപോലെ, സൗന്ദര്യം ഇരുഭാഗത്തിൻ്റേതും ഒരുപോലെ, സ്ഥാനമാനം, തറവാടിത്തം, അംഗീകാരം, പദവി, സ്ഥലം, ദേശം, കുടുംബം, ഇതൊക്കെ സമാസമമായിരിക്കണം എന്ന ഒരു കുഫ്, അത് ഒരിക്കലും ഇസ്ലാം വെക്കുന്നില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, തീർച്ചയായും നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ ആർക്കാണോ തഖ്വയുള്ളത്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവനാണ് ഏറ്റവും ആദരിക്കപ്പെടുന്നതെന്നാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫൻകിഹു മാ ത്വാബലകും മിനൻ നിസ, നിങ്ങൾ ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് നന്നായി തോന്നിയ സ്ത്രീകളെ കല്യാണം കഴിക്കണമെന്നാണ്. അവിടെ ഒരു കുഫുവിൻ്റെ വിഷയം പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിൽ 24-ാമത്തെ ആയത്തിൽ ഏതെല്ലാം സ്ത്രീകളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് അതായിരിക്കും, ഇതിനപ്പുറമുള്ള ഏത് സ്ത്രീകളെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാമെന്നാണ്. ചില മഹറമായ, വിവാഹം കഴിക്കാൻ പറ്റാത്ത സ്ത്രീകൾ എണ്ണി പറഞ്ഞതിന് ശേഷം ഇതല്ലാത്ത ഏത് സ്ത്രീകളെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാം, അവിടെ പ്രത്യേകമായ ഒരു കുഫുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയും പറഞ്ഞു, ലൈസ ലി അറബിയിൻ അലാ അജമീൻ ഫളുൻ ഇല്ലാ ബിത്തഖ്വ, അറബിക്ക് അനറബിയേക്കാൾ തഖ്വ കൊണ്ടല്ലാതെ ഒരു സ്ഥാനവും ശ്രേഷ്ഠതയുമില്ല എന്നാണ്. ഇനി ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കുഫു നോക്കിയിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ, അവര് വിവാഹമോചിതയായി തീർന്നപ്പോൾ പിന്നീട് അവരെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു. ആ സന്ദർഭത്തിൽ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ, അവര് അല്പം തറവാടിത്തമുള്ള കുടുംബത്തിൽപ്പെട്ട സ്ത്രീയാണ്. ഖുറൈശി ഗോത്രത്തിന് പ്രത്യേകമായ കുടുംബ മഹിമയുണ്ടല്ലോ. അങ്ങനെ അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടത് ഫൻകിഹി ഉസാമ, നീ ഉസാമയെ വിവാഹം കഴിച്ചോ എന്നാണ്. ഉസാമ നിറം കറുപ്പായിരുന്നു. പിതാവ് സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഒരു കാലത്ത് അടിമയായിരുന്നു. അപ്പോൾ ഒരു കാലത്ത് അടിമയായിരുന്ന ഒരാളുടെ മകൻ, ആ മകനുമായുള്ള വിവാഹമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താല്പര്യപ്പെട്ടത്. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന പേരിൽ ആദരിക്കപ്പെടുന്ന, സ്വർഗത്തിലേക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പ്രസിദ്ധ സഹാബി, അദ്ദേഹത്തിൻ്റെ സഹോദരി ഹാല, അവരെ വിവാഹം കഴിച്ചത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബിലാൽ ഏതൊരാൾക്കും അറിയാം, ഒരു കാലത്ത് അടിമയായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് എന്നത്. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നൊരു കാര്യം, അബു ഹുസൈഫ ഇബ്നു ഉത്ബ, അദ്ദേഹം സാലിം എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ദത്തുപുത്രനായി സ്വീകരിച്ചു. ദത്തേറ്റെടുക്കൽ അനുവദിക്കപ്പെട്ട കാലഘട്ടത്തിൽ. എന്നിട്ട് അബു ഹുസൈഫ ഈ ദത്തുപുത്രനെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തത് തന്റെ സഹോദരനായ ഉത്ബത്ത് ബിന് റബീഅയുടെ മകൾ ഹിന്ദിനെയാണ്. മൗല സാലിമാകട്ടെ ഒരു കാലത്ത് മോചിപ്പിക്കപ്പെട്ട അടിമയുമായിരുന്നു. അപ്രകാരം തന്നെ ആയിഷ റളിയല്ലാഹു അൻഹാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുവാൻ സാധിക്കും, ലുബാഅ ബിൻത് സുബൈർ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുന്ന കൂട്ടത്തിൽ ലുബാഅ ബിൻത് സുബൈർ റളിയല്ലാഹു അൻഹാ അവരുടെ ഭർത്താവ് മിഖ്ദാദ് ഇബിൻ അസ്വദ് ആയിരുന്നു. മിഖ്ദാദ് ഇബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു അവർ ഹബശ എത്യോപ്യക്കാരനായ, എത്യോപ്യക്കാർ പൊതുവെ കറുത്ത നിറമുള്ള ആളുകളാണ്, അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു പ്രസിദ്ധ സഹാബിയായ മിഖ്ദാദ് ഇബ്നു അസ്വദ്. എന്നാൽ ഭാര്യയാകട്ടെ ലുബാഅ ബിൻതു സുബൈർ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട സ്ത്രീയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതൊന്നും തന്നെ ഈ പ്രമാണങ്ങൾ പരസ്പരം ചേർത്ത് വെച്ചാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിവാഹം നടന്നു കഴിഞ്ഞാൽ തകർച്ചയില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരിക്കലും പോകുവാൻ പാടില്ല. അതിന് ഈ കുഫ്, ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് വിഭാഗം പണ്ഡിതന്മാരുടെയും പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഖുർആനിലോ സുന്നത്തിലോ കൃത്യമായും ഭാര്യയും ഭർത്താവും ഭൗതികമായ എല്ലാ നിലയിലും, വിദ്യാഭ്യാസത്തിലും ഭംഗിയിലും പണത്തിലും സ്ഥാനമാനത്തിലും യോജിച്ചാൽ മാത്രമേ വിവാഹം സാധുവാകുകയുള്ളൂ എന്ന് പ്രമാണങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല. സഹാബിമാരുടെ ജീവിതത്തിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റ വ്യത്യാസങ്ങളോടുകൂടി വിവാഹം കഴിച്ചിരുന്നു എന്ന് കാണുവാനും സാധിക്കും. എന്നാൽ പിൽക്കാലത്ത് വിവാഹം കഴിഞ്ഞ് പിന്നീട് ഈ ഏറ്റ വ്യത്യാസം ഒരു പ്രശ്നമായി തീരുമോ എന്ന് ആർക്കെങ്കിലും ആശങ്കയുണ്ട് എങ്കിൽ, പരസ്പരം ഇഷ്ടപ്പെടുന്ന അനുയോജ്യമായ രൂപത്തിലുള്ള വധൂവരന്മാരെയാണ് സ്വീകരിക്കേണ്ടതും ഏറ്റെടുക്കേണ്ടതും. ഒരിക്കലും ഒരു വിവാഹം മുടങ്ങിപ്പോകുന്ന രൂപത്തിലുള്ള കുഫു നോക്കൽ നാം സ്വീകരിക്കുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. ദീനി ചിട്ടകളോടുകൂടി ജീവിതം നയിക്കുവാൻ, കുടുംബജീവിതം സന്തോഷകരമാക്കുവാനുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹബി അജ്മഈൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
1: കുഫുവത്ത വിവാഹം പ്രകാശതീരത്തിൽ നമുക്കായി ഇന്ന് അവതരിപ്പിച്ചു നൽകിയത് ബഹുമാന്യനായ സാദിഖ് മദീനി.
2: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അഷേഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ മനോഹരമായ ശബ്ദത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം കേട്ട് നമുക്ക് തിരിച്ചു വരാം.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم
2: وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون
0: ما شاء الله മനോഹരമായ ശബ്ദം അല്ലേ. അസ്സലാമുക്ക്, എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിൻ്റെ ശബ്ദം ഇങ്ങനെ ഇതുപോലെ കേട്ട് ചെറുപ്പം മുതലേ നമ്മളിങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലാണ് കൂടുതലും കേൾക്കാറുള്ളത്. അപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു
3: അദ്ദേഹത്തെ നേരിൽ കാണാൻ.
0: മീൻസ് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല, പക്ഷെ ആ ശബ്ദം നേരിട്ടൊന്ന് ഹറമലിച്ചിട്ട് കേൾക്കാന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു.
3: എന്നിട്ട് പോയപ്പോൾ കേട്ടോ,
0: ഫസ്റ്റ് ആ ഒരു തൗഫീക്ക് കിട്ടി അവിടെ ചെന്ന് ആദ്യത്തെ ഒരു വെള്ളിയാഴ്ച, ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അവിടെ എത്തിയത്. മീൻസ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് എത്തിയത്. അന്നത്തെ ജുമാ ഖുതുബ അദ്ദേഹമായിരുന്നു. അപ്പൊ ഒരു വല്ലാത്തൊരു ഫീല് മനസ്സിലിങ്ങനെ വന്നു.
3: നോക്കൂ, ഇന്നത്തെ വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിലെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പല വചനങ്ങളെയും പോലെ മനുഷ്യനെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് സമുദ്രത്തെ നമുക്ക് വേണ്ടി അല്ലാഹു വിധേയമാക്കി തന്നു എന്നാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് പുതിയ മാംസം തിന്നാനും നിങ്ങൾ ധരിക്കാറുള്ള ആഭരണ പദാർത്ഥങ്ങളെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും കപ്പലുകൾ അതിലൂടെ വെള്ളം പിളർത്തുന്നതായി കൊണ്ട് സഞ്ചരിക്കുന്നത് നിനക്ക് കാണുകയും ചെയ്യാം. അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിയെടുക്കുവാൻ വേണ്ടിയും നിങ്ങൾ നന്ദി കാണിക്കാൻ വേണ്ടിയും കൂടിയാണത്. ഈ ലോകത്ത് ഈ ഭൂമിയുടെ 70% കടലാണല്ലോ. അത് കഴിഞ്ഞ് ആ കടൽ എത്രമാത്രം മനുഷ്യനിൽ കൗതുകമുണ്ടാക്കുന്നു, കടലിനടിയിലെ ജീവികൾ, അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്ന ഒരു വലിയ പർവ്വത സമാനമായ കപ്പലുകളെ ഈ കടൽ എന്ത് ചെയ്യുന്നു, അതിനെ താങ്ങി നിർത്തുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ചരക്ക് വിനിമയം നടക്കുന്നത് കടലിലൂടെയാണല്ലോ. ഹോർമോസ് കടലെടുക്കുന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കൂടുതൽ ചിന്തിക്കുക. അപ്പം അത് ഖുർആൻ എടുത്തു പറഞ്ഞൊരു ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, വെള്ളത്തെ മനുഷ്യനെ വിധേയമാക്കി. ആ വെള്ളം മനുഷ്യൻ്റെ നോക്കൂ, അത് കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു വചനം കടൽ മാത്രമല്ല, കടലിൻ്റെ അകത്തുള്ള ജീവികളും അതിൽ മനുഷ്യ ഹെല്യത്ത് പറഞ്ഞു തൽബിസൂനഹ, ധരിക്കുന്ന ആഭരണങ്ങൾ, കടലിലെ പഴുഴം, മുത്തുകൾ, ഇതൊക്കെ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ചും ചിന്തിക്കാനും നന്ദി കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ഹസ്.
0: അതാണ് ഈ ഇന്നത്തെ ചിന്തകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്നതിന് ശേഷം ഏറ്റവും പ്രസക്തമായ ഒരു ചിന്തയാണ് അവസാനം തരുന്നത്. എന്തിനാ, നിങ്ങൾ നന്ദി കാണിക്കാൻ കൂടി വേണ്ടിയാണ് ഇത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് കുറേ നമ്മൾ ഓർമ്മപ്പെടുത്തിയ ശേഷം അവസാനത്തെ വചനം വലഅല്ലക്കും തഷ്കുറൂ എന്നുള്ള വാക്കിലൂടെ മൊത്തം മാറ്റിമറിച്ചു.
3: അതെ,
0: എന്തിനാണിതൊക്കെ ഈ ഒരു ചിന്ത? മാഷാല്ലാ,
3: എടുത്തേ ഈ ഖുർആനുമായി ബന്ധപ്പെട്ട എനിക്ക് ഭയങ്കര ഒരു നിരീക്ഷണം പോലെ തോന്നിയിട്ടുള്ളൊരു കാര്യം വായിച്ചത്, അതായത് വിശുദ്ധ ഖുർആന് അള്ളാഹുവിന്റെ കലാമാണല്ലോ.
0: അതെ,
3: അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലാത്തത് അള്ളാഹുവിന്റെ പിന്നെ കലാമാണെന്ന്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമ് നമുക്കിപ്പം നമ്മളെ സൃഷ്ടികളിൽ തന്നെ പലരുടെയും സംസാരം നമുക്കറിയില്ല. മനുഷ്യൻ്റെ തന്നെ ഭാഷ അറിയില്ലെങ്കിൽ മറ്റുള്ളവരുടെ സംസാരം നമുക്ക് മനസ്സിലാവില്ല. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ള ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ആ ജീവികളൊക്കെ നമ്മളോട് വന്നിട്ട് വലിയൊരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ഭയങ്കര കൗതുകമായിരിക്കും നമുക്ക്. ഇതൊക്കെ പോയിട്ട് സൃഷ്ടാവിൻ്റെ കലാം 7 വാനങ്ങൾക്കപ്പുറത്ത് നിന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുമ്പോൾ അതിനോട് എത്രമാത്രം, ഒരു ഗാലക്സിയിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഗ്രഹത്തിൽ നിന്നൊരു ഫോട്ടോ വന്നെന്ന് പറഞ്ഞാൽ എത്ര കൗതുകത്തിൽ നമ്മൾ നോക്കുക. അപ്പോൾ ആ ഒരു സൃഷ്ടാവിൻ്റെ വചനത്തെ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണത്. അത് ഇമ്പോർട്ടൻസ് ഉള്ളതായതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ്റെ അത്രയും പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ പ്രാധാന്യമായി മാറിയത്. അത് പ്രവാചകന് കിട്ടിയതുകൊണ്ടാണ് മനുഷ്യരിൽ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയത്. ആ ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ടാണ് റമദാന്റെ പ്രത്യേകത പറഞ്ഞത്. അത് അവതരിച്ച ദിവസം അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ ലൈലത്തുൽ ഖദറിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് ആ പ്രഥമ അഭിസംബോധിത സമൂഹമായ സഹാബത്തിനാണ് ഖൈർ അല്ലേ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമൂഹമായി അവർ മാറിയത്. അത് ആരെങ്കിലും ഓതുകയാണെങ്കിൽ അവരാണ് നിങ്ങളുടെ ഏറ്റവും ഉത്തമരെന്ന് പറഞ്ഞു. അത് സ്വീകരിക്കുന്നവനാണ് ഈ കണ്ണിൻ്റെ അപ്പുറത്തുള്ള അകക്കാഴ്ച അവന് തുറന്നു കിട്ടുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെ കണക്ഷൻ ഭയങ്കര രസകരമായതൊരു ഒരു നിരീക്ഷണമായിട്ട് തോന്നി.
0: എക്സാക്ട്ലി. പീസ് റേഡിയോ തിരുനബിയോടൊപ്പം പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഒരു ചരിത്ര പുസ്തകമായിരുന്നു. അയൽവാസികളെ ദ്രോഹിക്കരുത് എന്ന വിഷയത്തിലാണ് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ ഇന്നത്തെ തിരുനബിയോടൊപ്പമുള്ള ഈ ഒരു യാത്രയിൽ നമ്മളോടൊപ്പം ചേരുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, ആരാണ് അയൽവാസി എന്നും ഇസ്ലാമിൽ അയൽവാസിക്കുള്ള പരിഗണനയും സ്ഥാനവും നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് എപ്പോഴും ഉപദേശിക്കാറുള്ള കാര്യം അയൽവാസികൾക്ക് നന്മ ചെയ്യണം എന്നതാണ് എന്നും, അയൽവാസികൾക്ക് നന്മ ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുമൊക്കെ നാം മനസ്സിലാക്കുകയുണ്ടായി. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുകൾ ഏറ്റവും നല്ല കൂട്ടുകാരാണ് എന്നും, ഏറ്റവും നല്ല മാന്യമായ രൂപത്തിൽ അയൽവാസികളോട് പെരുമാറുന്നവരാണ് എന്നുമൊക്കെ പ്രവാചക വചനങ്ങളിലൂടെ നാം മനസ്സിലാക്കിയതാണ്. ഞാനൊരു നല്ല വ്യക്തിയാണോ എന്ന് പരിശോധിക്കുക, തൻ്റെ അയൽവാസി തന്നെക്കുറിച്ച് എന്തഭിപ്രായമാണ് പറയുന്നത് എന്ന് നോക്കിക്കൊണ്ടാണ്. അവൻ നമ്മെക്കുറിച്ച് നല്ലതാണ് പറയുന്നത് എങ്കിൽ ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു നല്ല വ്യക്തിയാണ്. എന്നാൽ എന്നെക്കുറിച്ചവൻ മോശം കാര്യമാണ്, ഞാൻ അവൻ്റെ ഒരു ശത്രുവായിക്കൊണ്ടാണ് അവൻ എന്നെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് എങ്കിൽ തീർച്ചയായും ഞാനൊരു മോശക്കാരനാണ്, ഞാനൊരു മാന്യനല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, സ്വന്തം അയൽവാസിയെ ബഹുമാനിക്കാനും ആദരിക്കാനും അവരെ ഉപദ്രവിക്കാതെ ദ്രോഹിക്കാതിരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവരെ ദ്രോഹിക്കുകയാണ് എങ്കിൽ അയൽവാസിയെ ഉപദ്രവിച്ചതിൻ്റെ ഫലമായിക്കൊണ്ട് നാളെ പരലോകത്ത് നാം ഖേദിക്കേണ്ടി വരും. സ്വന്തം അയൽവാസിയോട് മോശമായി പെരുമാറിയതിനാൽ ആ അയൽവാസികളെ കൊണ്ട് നമ്മെ പരലോകത്ത് ബന്ധിപ്പിക്കപ്പെടുമെന്നാണ് അള്ളാഹു റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഖം മിൻ ജാരിൻ മുതഅല്ലഖും ബിജാരിഹി യൗമൽ ഖിയാമ. എത്രയോ അയൽവാസികളുണ്ട്, മുതഅല്ലഖുൻ ബിജാരിഹി യൗമൽ ഖിയാമ, തൻ്റെ അയൽവാസികൾ കാരണം അന്ത്യനാളിൽ അവർ ബന്ധിക്കപ്പെട്ടവരായിരിക്കും. ആ അയൽവാസികൾ പറയും, യാ റബ്ബി ഹാദ അല ഖുബാബിഹി ദൂനി, എൻ്റെ റബ്ബെ, എൻ്റെ മുമ്പിൽ നിന്ന് വാതിൽ കൊട്ടിയടച്ചവനാണവൻ, എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാതെ എന്നോട് വൈരാഗ്യം കാണിച്ചവനാണവൻ, എനിക്ക് ദാഹിച്ചു വലഞ്ഞ ഞാൻ ഒരു തുള്ളി വെള്ളം ചോദിച്ചപ്പോൾ, കിണറ്റിൽ നിന്നൊരു വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം കോരട്ടെ എന്ന് ചോദിച്ചപ്പോൾ തിരിഞ്ഞു നോക്കാതെ എന്നെ നിന്ദിച്ചവനാണവൻ, പരിഹസിച്ചവനാണവൻ. ഫമൻ അമഅറൂഫഹു, എനിക്ക് വരുന്ന നന്മകളൊക്കെ തടഞ്ഞവനാണവൻ, എനിക്ക് വേണ്ടി ഒരു നന്മയും ചെയ്തു തന്നിട്ടില്ല, പോരാഞ്ഞിട്ട് മറ്റു മാർഗങ്ങളിലൂടെയുള്ള നന്മകൾ എന്നിൽ നിന്ന് അവൻ തടഞ്ഞു വെക്കുകയും ചെയ്തു, അതുകൊണ്ട് തന്നെ അവൻ പരലോകത്ത് ബന്ധിക്കപ്പെട്ട നിലയിലായിരിക്കും, ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും അവനുണ്ടാവുക, വളരെയധികം അങ്ങേയറ്റം അവൻ പ്രയാസപ്പെടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അയൽവാസികളെ ഉപദ്രവിക്കുന്നവൻ്റെ നന്മകൾ അള്ളാഹു ഒരിക്കലും പരിഗണിക്കുകയില്ല. ഒരുപക്ഷെ അവൻ്റെ നമസ്കാരമാവട്ടെ, അവൻ്റെ നോമ്പുകളാവട്ടെ, അവൻ്റെ സദഖയും സകാത്തും ഒന്നും തന്നെ അള്ളാഹു സ്വീകരിക്കാതെ പോകുമെന്നാണ് ഹദീസുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ ഒരു സഹോദരിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു സ്ത്രീ യഖൂമു അല്ലൈൽ, അവൾ രാത്രി നമസ്കരിക്കുന്നുണ്ട്, വതസൂമു നഹാർ, പകലിൽ അവൾ നോമ്പ് നോൽക്കുന്നുമുണ്ട്, വതഫാലു, അവൾ ധാരാളം നന്മകളും ചെയ്യുന്നുണ്ട്, വതസദ്ദഖു, അവൾ ധാരാളം സ്വതക്ക നൽകുന്നുണ്ട്, ദാനധർമ്മം ചെയ്യുന്നുണ്ട്. വതുദീജിറാനഹ ബിലിസാനിഹ, പക്ഷേ അവളുടെ അയൽവാസിയെ അവൾ നാവുകൊണ്ട് ദ്രോഹിക്കുന്നുമുണ്ട്. അവൾ പച്ചക്ക് അയൽവാസികളോട് തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നുണ്ട്, അവരെ പരിഹസിക്കുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയാറുണ്ട്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീയെക്കുറിച്ച് ആദ്യം നന്മകളൊക്കെ പറഞ്ഞു, അവൾക്ക് നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, അവൾ സ്വതക്കയും സക്കാത്തുമൊക്കെ നൽകുന്നുണ്ട്, പക്ഷേ അവൾ അയൽവാസികളെ ദ്രോഹിക്കുന്നുണ്ട്, അയൽവാസികളെക്കുറിച്ച് മറ്റുള്ളവരോട് ഏഷണി പറയുന്നുണ്ട്, പരദൂഷണം പറയുന്നുണ്ട്, അവൾ അയൽവാസികളെ ചീത്ത വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നന്മകളൊക്കെ അവിടെ മറന്നുപോയി, ആ നന്മകളെ ഒന്നും പരിഗണിച്ചില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, സ്വതക്ക നൽകുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, പക്ഷേ ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിലാണ്, അവൾ നരകത്തിൻ്റെ അവകാശിയാണ്. പ്രിയമുള്ളവരെ, നാം ഗൗരവത്തോടുകൂടി കാണേണ്ട കാര്യമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ, സഹോദരിമാർ ഈ കാര്യം ശ്രദ്ധിക്കണം. പ്രത്യേകമായി കൊണ്ട് നാം കൃത്യമായി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ അയൽവാസി നമ്മുടെ നാവ് കൊണ്ട് അവർക്ക് വേദനിച്ചാൽ, നമ്മുടെ സംസാരം കൊണ്ട് അവർ ദുഃഖിച്ചാൽ, നമ്മുടെ നിസ്കാരം വെറുതെയാണ്, നമ്മുടെ നോമ്പാവട്ടെ സക്കാത്താവട്ടെ എല്ലാം വെറുതെയാണ്, നാം നരകത്തിൻ്റെ വിറകുകൊള്ളിയായി മാറുമെന്നാണ് പ്രവാചകാധ്യാപനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, യാ നിസാ അൽ മുസ്ലിമാത്ത്, ഓ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത ലിജാറതിഹ, നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ അയൽവാസികളെ ഒരിക്കലും ദ്രോഹിക്കരുത്, അവരെ നിസാരവൽക്കരിക്കുകയോ അവരെ പരിഹസിക്കുകയോ ചെയ്യാൻ പാടില്ല. വലൗഫിർസിൻ അഷാത്തിൻ, നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ ഒരു ഇറച്ചിയില്ലാത്ത ആടിൻ്റെ എല്ല് മാത്രമാണെങ്കിൽ പോലും അത് നൽകിക്കൊണ്ടെങ്കിലും നിങ്ങൾ നന്മ ചെയ്യുന്നവരായി മാറണം, അയൽവാസിക്ക് ഗുണം ചെയ്യണം, അവർക്ക് ദ്രോഹം ചെയ്യുന്നവരായി അവരെ പരിഹസിക്കുന്നവരായി നിങ്ങൾ മാറില്ല എന്ന് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ അഭിസംബോധനം ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്. മഹാനായ അബൂദറുൽ ഗഫ്ഫാരി റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറഞ്ഞത്, യാ അബാദർ, അബൂദറേ, ഇദാ തബഖ്ത, നീ വല്ല കറിയുമുണ്ടാക്കിയാൽ, ഇദാ തബഖ്ത മിർഖത്തൻ, നീ വല്ല കറിയുമുണ്ടാക്കിയാൽ, അക്സിർ മാ അഹ, അതിലൊരൽപ്പം വെള്ളം ചേർത്തേക്ക്, വദാഹിദ് ജീറാനക്, നിന്നിട്ട് അത് നിന്റെ അയൽവാസിക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. താൻ തൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിൽ കൊടുക്കാൻ അധികമൊന്നുമില്ലെങ്കിലും അതിൽ കുറച്ച് വെള്ളം ചേർത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചേർത്തിക്കൊണ്ട് നീ അയൽവാസിക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ഒരു കാര്യം കൃത്യമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചു കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കണം. ഏതൊരവസ്ഥയിലും തൻ്റെ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാതെ അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് തന്നെ അവർക്കൊരു വേദനയുമില്ലാത്ത രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: ബറകല്ലാഹു ഫീക്, ജസാകല്ലാഹു ഖൈറ. തിരുനബിയോടൊപ്പം ഇവിടെ സമാപിക്കുമ്പോൾ, അയൽവാസികളെ ദ്രോഹിക്കരുത് എന്ന വിഷയത്തിൽ അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ ഒരുപാട് കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. നമ്മൾ നിസ്സാരമായി കരുതുന്ന പല കാര്യങ്ങളും അത് മറ്റുള്ളവരെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നത് ഏറെ നമ്മളെ തിരുത്തേണ്ടുന്ന ഒരു കാര്യമായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ പഠിക്കുവാൻ റബ്ബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: പാറ്റകളുടെ രണ്ടാം വരവ്. ഇപ്പോൾ ഒന്നാം ഘട്ടത്തിൽ പരീക്ഷാക്രമക്കേടുമായിട്ടുള്ള അതിനെതിരെയുള്ള അവരുടെ സമരങ്ങളൊക്കെ ഒരു ഏറെക്കുറെ വിജയം കണ്ടു, അല്ലെങ്കിൽ ഫലം കണ്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇനിയൊരു നമ്മുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണങ്ങളും, അപ്പോൾ അതിനെതിരെ ഇനിയൊരു ഒരു രണ്ടാം ഘട്ട സമരം എന്ന രീതിയിൽ ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു ഭാവി? എന്താണ്, എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്?
3: അല്ല, അതിൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഉള്ള വഞ്ചനകൾക്ക്, അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായി ഉള്ള ഒരു സിസ്റ്റം ഡിസ്റ്റോർഷനുള്ള അവസരങ്ങൾ എങ്ങനെ വന്നു എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. കാരണം ഒരു പ്രക്രിയയിലൂടെ സംഭവിച്ചതാണ് ഈ ജനാധിപത്യത്തിൻ്റെ ഒരു മരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിന്നെ ഒരു ഡിസ്റ്റോർഷൻ. അതിനെ കൂടെ തിരുത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഈ സമരത്തിൻ്റെ വിജയം നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ വളരെ ഗൗരവത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും അതിൻ്റെ ഫെഡറൽ സംവിധാനവും ഒക്കെ വളരെ വ്യാകുലപ്പെടുത്തുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത് എന്ന് പലരും തുറന്നു പറയാൻ തുടങ്ങി. എന്തായാലും ഈ നമ്മുടെ സി ജെ പി, അല്ലെങ്കിൽ പാർട്ടികൾ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഭയത്തെ അവർ പരമാവധി ഇല്ലാതാക്കുന്നതാണ്. കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർ പുനഃസൃഷ്ടിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ പെട്ടെന്ന് തന്നെ സൈലൻ്റ് ആക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രം, ബി ജെ പി ഉപയോഗിച്ചിരുന്ന തന്ത്രം എന്ന് വെച്ചാൽ, നിങ്ങൾ പറയുന്ന രാജ്യദ്രോഹമാണ്, ദേശദ്രോഹമാണ്, നിങ്ങൾ പാകിസ്ഥാൻ ചാരനാണ്, അല്ലെങ്കിൽ പാകിസ്ഥാൻ വാദിയാണ് എന്ന് ഏത് വിഷയത്തെയും ഈ രീതിയിൽ കണക്ട് ചെയ്യും. അത് സ്വാഭാവികമായിട്ടും അതോടെ ഇവർ സൈലൻ്റാവും, മിണ്ടാൻ പറ്റാതെ ആകും, അല്ലെങ്കിൽ മിണ്ടിയാൽ എന്ത് ചെയ്യും, മീഡിയ ഉടനെ ആ രീതിയിൽ എടുക്കും. ഇവിടെ ഈ നമ്മുടെ ഈ കുട്ടികൾ ചെയ്ത ഏറ്റവും വലിയ കാര്യം വെച്ചാൽ, ആണെങ്കിൽ വിളിച്ചോളേ പാകിസ്ഥാൻകാർ, ശരിയാണ് ഞങ്ങൾ പാകിസ്ഥാൻവാദികളാണ്, ദേശദ്രോഹികളാണ്, പിന്നെ രാജ്യദ്രോഹികളാണ്, വിളിച്ചോളൂ. ഇത് അഡ്മിറ്റ് ചെയ്യുന്നതോടെ ഈ ഒരു വലിയ ആയുധം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോയി എന്നുള്ളതുണ്ട്. എന്തായാലും നമ്മളീ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആരാണ് ഈ രാജ്യത്തിൻ്റെ ഈ ഒരു പതനത്തിന് ഉത്തരവാദി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം ജുഡീഷ്യറി എന്നാണ്. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവരധികാരം നിലനിർത്താൻ വേണ്ടി അവരുടേതായിട്ടുള്ള തന്ത്രങ്ങൾ എല്ലാ കാലത്തും ചരിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് അധികാരി വർഗത്തിൻ്റെ ഒരു സ്വഭാവമാണ്, അത് ഓരോ കാലത്തും വ്യത്യസ്തമായിരിക്കുന്നു. ഇപ്പോൾ ചാണക്യൻ അതുകൊണ്ട് തന്നെ അവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ, അല്ലെങ്കിൽ മാക്യുവെല്ലി നൽകുന്ന ഉപദേശങ്ങളൊക്കെ വളരെ ക്ലിയറാണ്. അധികാരം നിലനിർത്തണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ട ചതികൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ രണ്ടിപ്പോൾ ഒരു ഗാനേഷ് കുമാറിനെ പോലൊരാളെന്ന് പറയുന്നത് വളരെ സ്പെസിഫിക്കായിട്ട് ചില താല്പര്യങ്ങളോടെ നിശ്ചയിക്കപ്പെട്ടൊരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന ഭരണഘടനാ പദവിയോ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ അദ്ദേഹം ഒരു നോമിനിയായി അപ്പോയിൻ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിനും ചില പരിമിതികൾ അതുകൊണ്ട് തന്നെ ഉണ്ട്. എന്നാൽ പാർലമെൻറ്റ് ജനവിരുദ്ധമായ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിലല്ലാത്ത നിയമനിർമ്മാണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിനെപ്പോലും തിരുത്തേണ്ട ബാധ്യതയുള്ള ഇവിടുത്തെ ജുഡീഷ്യറിക്കാണ്. ഈ ജുഡീഷ്യറിയുടെ മൗനമോ അല്ലെങ്കിൽ മൗനാനുവാദമോ ആണ് ഇന്ത്യയിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ തകർച്ചകൾക്കും കാരണം എന്നാണ് ഞാനെന്ത് ചെയ്യുക പറയുക. കാരണം നമുക്കറിയാം, ഒരു സംവിധാനത്തിൻ്റെ സംരക്ഷണത്തിന് നിയോഗിക്കപ്പെട്ട ആളുകൾ ഞങ്ങൾ കാണുന്നില്ല എന്ന് നിനച്ച് ഇങ്ങനെ തിരിഞ്ഞെന്നാലോ? അത് സംഭവിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ ഒന്നാമെന്ന് വെച്ചാൽ പോലീസിൻ്റെ അമിതാധികാര പ്രയോഗങ്ങൾ, അത്തരം കേസുകൾ കോടതിയുടെ മുൻപിൽ വരുമ്പോൾ, കാരണം പൗരനെതിരെ നടക്കുന്നതാണ്, ആ പൗരൻ്റെ ഒരു വ്യക്തിപരമായി അയാൾക്ക് കിട്ടേണ്ട അവകാശങ്ങളെ അല്ലെങ്കിൽ സംരക്ഷണത്തെ കൊടുക്കാൻ ബാധ്യസ്ഥനായ സർക്കാർ ഇത് മുഖവരക്കെടുക്കുന്നില്ലെങ്കിലോ? ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ ഭോപ്പാലിൽ അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജയിലുകളിലൊന്ന്. ആ ജയിൽ തിഹാർ ജയിൽ എന്ത് ചെയ്യുന്നു, ഒരു 9 പേര് ചാടുന്നു. ടാട എന്തോ കേസപ്പെട്ട അവരാണ്. അതായത് 30 അടി ഉയരുള്ള ജയിലാണ്. ഈ ജയിലിൽ ചാടിയെന്ന് മാത്രമല്ല, അവരിൽ തോക്കുണ്ടായതിനു ശേഷം അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, അവരെ പിന്തുടർന്ന് പോലീസ് വെടിവെച്ചു കൊള്ളു. എല്ലാവരെയും എന്നുവെച്ചാൽ ആരെയും പിടിക്കാമെന്ന് പറ്റില്ല, ഒക്കെ വെടിവെച്ചു കൊള്ളി വന്നു. ഇതിനെതിരെ ഈ കുടുംബവും മറ്റ് ചില മറ്റേ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ കേസുമായിട്ട് കോടതിയുടെ മുമ്പിൽ പോകുന്നു. പ്രത്യക്ഷമായി ആർക്കും കാണാവുന്ന മറ്റേ നിയമവിരുദ്ധമായി പോലീസ് ഇവരെ കൊലപ്പെടുത്തിയതാണെന്ന് കാണാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ കേസ് കോടതിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, കോടതി അനുകൂലമായിട്ടുള്ള നിലപാട് എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് കൃത്യമായിട്ട് തെളിവുകൾ പുറത്തു കൊണ്ടുവരണ്ടേ. ഞാൻ പറഞ്ഞു വെച്ചാൽ കോടതി ഇടപെടേണ്ട ഒരു സ്ഥലത്ത് കോടതി എന്ത് ചെയ്യുന്നു, പിന്നെ വളരെ നിഷ്ക്രിയമായി മാറുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെ എന്താ വെച്ചാൽ നമുക്കറിയാം, ഈ പൗരാവകാശ ധ്വംസനത്തിന് സഹായിക്കുന്ന നിയമങ്ങൾ, ഇപ്പോൾ ഈ ടാടയാണെങ്കിലും പോട്ടയാണെങ്കിലും ഇപ്പോൾ വേറെ എന്താണ് നമ്മൾ നാഷണൽ എന്താ എന്നുള്ളല്ലോ, അങ്ങനത്തെ ഈ നിയമങ്ങൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ, ഓരോ നിയമം വരുമ്പോഴും ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്, പെറ്റീഷൻ പോകുന്നുണ്ട്. പക്ഷേ അവിടെ സർക്കാരിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ നിലനിൽക്കുന്ന ഇതൊന്നിപ്പോൾ BJP തുടങ്ങി വെച്ചത് മാത്രമൊന്നുമല്ല കേട്ടോ, അന്നത്തെ സർക്കാർ കൊടുക്കുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ടാവും, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടാവും, ഇത് നമ്മുടെ രാജ്യത്ത് അത്രയും ഭീകരമായ രാജ്യദ്രോഹ പുറത്ത് നടക്കുന്നുണ്ട്, അത് തടയാൻ ഇതല്ലാതെ വഴിയില്ല എന്ന് പറയുമ്പോൾ കോടതി അത് എന്ത് ചെയ്യും, ഇതങ്ങീകരിക്കുകയാണ്. എന്നാലൊരു സെക്കൻഡറി ലെവലിൽ ഇതിൻ്റെ ഉപയോഗം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത് ഇന്നെഫക്റ്റ് ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ട ഒരു ബാധ്യത കോടതിക്കുണ്ട്. അത് കോടതി ഒരിക്കലും എന്ത് ചെയ്യില്ല. അല്ലെങ്കിൽ ഇത്തരം കേസുകൾ, 100 കണക്കിന് കേസുകൾ മുന്നിൽ വരുമ്പോൾ അപ്പോഴും ഇത് ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോഴും കോടതി അപ്പോഴെങ്കിലും ഒരു റിവ്യൂ നടത്തണ്ടേ. അത്തരത്തിൽ എന്ത് ചെയ്യില്ല, കോടതി റിവ്യൂ നടത്തില്ല. അതിലൂടെ ജനാധിപത്യത്തിൻ്റെ കടക്കിൽ വീഴുന്ന ഇത്തരത്തിലുള്ള കത്തി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യസുരക്ഷയുടെ പേരിൽ നടക്കുന്ന ഒരുപാട് നാടകങ്ങൾ, നമ്മൾ തുറന്നു പറയേണ്ട ആവശ്യമില്ലാത്ത വിധം നടക്കുന്ന നാടകങ്ങൾ, ഇതൊക്കെ പലപ്പോഴും കോടതിയുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നു, കേസായിട്ടെത്തിയാലും കോടതി ഇതിനകത്ത് എന്ത് ചെയ്യില്ല, വ്യക്തമായ നിലപാട് എടുക്കില്ല. അപ്പോൾ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത പരിഷ്കാരങ്ങൾ. ഇപ്പോൾ നോട്ടു നിരോധനം അന്ന് പറഞ്ഞൊരു കാരണവും, ആ കാരണം യഥാർത്ഥത്തിൽ പ്രാബല്യത്തിൽ വന്നുവോ, സർക്കാരിൻ്റെ വാക്കിന് എന്തെങ്കിലും അക്കൗണ്ടബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നൊരു കേസ് വരുമ്പോൾ അത്തരം കേസുകളിൽ എന്ത് ചെയ്യുന്നില്ല, കോടതി ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ നമുക്കിപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വളരെ വ്യക്തമായ അഴിമതിയാണെന്നുള്ളത് നാട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവും. കോടതിക്ക് മാത്രം എന്ത് ചെയ്യില്ല, ഇത് വ്യക്തമല്ല, അതിങ്ങനെ എന്ത് ചെയ്യുക, ഇപ്പോഴും എന്ത് ചെയ്തു, അതങ്ങനെയായിട്ട് ഫ്രീസറിലേക്ക് പോയി എന്നുള്ളതാണ്. അപ്പോൾ കോവിഡുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പ്രശ്നങ്ങളിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ കോടതികൾ പലപ്പോഴും ഭരണകൂട വ്യാഖ്യാനങ്ങൾക്ക് മൗനാനുവാദം നൽകുന്നതിലൂടെ, ഇത്തരത്തിൽ ഈ അംഗീകാരം നൽകുന്നതിലൂടെ അപഹാസ്യമായ രീതിയിൽ ഇവിടുത്തെ ജനാധിപത്യ ക്രമത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഇതിട്ടുണ്ട്. ഇപ്പോൾ ബാബരി മസ്ജിദിൻ്റെ കേസ് ആലോചിച്ചപ്പോൾ 100 കണക്കിന് ഒരു മറ്റേ 19 കൊല്ലം എന്ത് ചെയ്യുക, 75 കൊല്ലത്തോളം കേസ് നീണ്ടു വെക്കുന്നു. അപ്പോൾ നമ്മളെന്താ കരുതുക, അതിൻ്റെ തലനാരിട കീഴി പരിശോധിച്ചൊരു വിധി പറയാൻ വരുന്നതായിരിക്കുമല്ലോ. അവസാനം എന്ത് ചെയ്യുന്നു, അത് ഡിലേഡായി, ജസ്റ്റിസ് ഡിലേഡായി, എന്നാൽ പോലും പ്രശ്നമില്ലാന്ന് മുസ്ലിങ്ങളൊക്കെ പറയുന്നു. എന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, വിധി വരുന്നു. ആ വിധി അപഹാസ്യമായ ഒരു വിധി. എന്നിട്ട് അതേ ജസ്റ്റിസ് എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് പുസ്തകം എഴുതുകയാണ്, വൈ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സ് എന്നുള്ള പുസ്തകം എഴുതുകയാണ്. അപ്പോൾ ചന്ദ്രചൂഡിൻ്റെ പുസ്തകം 2024 വന്നിട്ടുണ്ട്. അപ്പോൾ കാശ്മീരിൻ്റെ പദവി എടുത്തു കളയുന്നു, 371 ചെയ്യുന്നു, എടുത്തു കളയുന്നു. അത് ധാരാളം ഈ ഭരണകൂ മറ്റ് ഘടനാ വിദഗ്ധരൊക്കെ പറഞ്ഞു, ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അത് സ്ക്വാഷ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉറപ്പ് നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് അങ്ങ് ഇത്ര പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞൊരു സർക്കാരിനെ എടുത്തു കളയാൻ പറ്റൂല. മാത്രമല്ല ആദ്യം എന്ത് ചെയ്യണം, നിയമസഭ പാസ്സാക്കണം, എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ലോകസഭയ്ക്ക് അത് പാസ്സാക്കാൻ പറ്റുള്ളൂ. പല തടസ്സങ്ങളുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും ചെയ്യുന്നില്ല, കോടതി ചെയ്യുന്നില്ല. അപ്പോൾ GST കൊണ്ടുവന്നു, അതായത് മുഴുവൻ സമ്പത്തും കേന്ദ്ര സർക്കാരിലേക്ക് പിന്നെ ചുരുക്കുന്നു, കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ വിതരണത്തിൽ ഉണ്ടാകേണ്ട സുതാര്യത എന്ന് പറയുന്നത്, സ്റ്റേറ്റുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്, ഈവൻ PMC എടുത്തു നോക്കൂ, ഒരിക്കലും വെക്കാൻ പറ്റാത്ത കണ്ടീഷൻസ് വെക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതെല്ലാം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് കോടതി യഥാർത്ഥത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നില്ല. സമാനമായ പ്രശ്നങ്ങളാണിപ്പോൾ ഇലക്ഷൻ്റെ ഉണ്ടായത്. ഇപ്പം നമുക്കറിയാം, ഇപ്പം രാഹുൽ ഗാന്ധി വലിയ ഒരു വണ്ടിയിൽ നിറച്ചിട്ടെന്ത് ചെയ്തു, സാധനങ്ങളുമായിട്ട് വന്നിട്ടാണ് പത്രസമ്മേളനം നടത്തിയത്. പത്രക്കാരുടെ മുമ്പിൽ കൃത്യമായിട്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രസൻറ്റേഷൻ നടത്തി. അപ്പോൾ അത് മഹാരാഷ്ട്ര ഇലക്ഷനിൽ നടന്നത്, കർണാടകയിൽ നടന്നത്, അതിനുശേഷം ഹരിയാനയിൽ നടന്നത്, ഇതൊക്കെ എന്ത് ചെയ്തു അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ കോടതിയിൽ കേസ് വരുമ്പോൾ എന്താണ്, കോടതി ഇതേ ഇലക്ഷൻ കമ്മീഷനോടാണ് പിന്നെ വിശദീകരണം ആവശ്യപ്പെടുന്നത്. ഇതൊന്നൊരു ചോദ്യം, ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വെറും മാനിപ്പുലേറ്റർ ആയിട്ടുള്ള വാദങ്ങളാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അംഗീകരിച്ചുകൊണ്ട് കോടതി കേസ് അവസാനിപ്പിക്കുന്നു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
4: يا من يرى مد البعوض جناحها
5: മതപരമായ കാര്യങ്ങളിൽ കേട്ടുകേൾവികൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും വലിയ സ്ഥാനമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരേ വിഷയത്തിൽ തന്നെ പലവിധത്തിലുള്ള വീക്ഷണങ്ങളും വ്യാഖ്യാനങ്ങളും ഉയർന്നു കേൾക്കുമ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാകാതെ സാധാരണക്കാരായ മനുഷ്യർ വലിയ ആശയക്കുഴപ്പത്തിലാകുന്നു. വികാരങ്ങൾക്കും വ്യക്തിഗത അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകുന്ന ചർച്ചകൾ പലപ്പോഴും സത്യത്തെ മറച്ചുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെയാണ് ആധികാരികമായ അറിവിൻ്റെയും തെളിവുകളുടെയും പ്രസക്തി. കേവലം ഊഹാപോഹങ്ങൾക്കപ്പുറം വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക വചനങ്ങളുടെയും വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നത് ഓരോ വിശ്വാസിക്കും അനിവാര്യമാണ്. മതവിഷയങ്ങളിലെ ഭിന്നതകളും അഭിപ്രായ അനൈക്യങ്ങളും മാറ്റിനിർത്തി സത്യമെന്തെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തിരിച്ചറിയേണ്ടതുണ്ട്. പണ്ഡിതന്മാരടക്കം പങ്കെടുക്കുന്ന ഗൗരവമേറിയ ചർച്ചകളിലൂടെ സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു വിസ്ഡം പ്രൂഫ് പോയിന്റ്. മതപരമായ സംശയങ്ങൾക്കും ആശയക്കുഴപ്പങ്ങൾക്കും പ്രമാണബദ്ധമായ തെളിവുകളോടെ മറുപടി നൽകുന്ന സദസ്സ് ഓരോ വിഷയത്തിലും സന്നിഗ്ധതകൾ നീക്കി സത്യത്തിൻ്റെ തെളിമയുള്ള വശങ്ങൾ മാത്രം പ്രമാണങ്ങളുടെ പിൻബലത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രൂഫ് പോയിന്റ് ചെയ്യുന്നത്. ചിന്തകൾക്ക് ദിശാബോധം നൽകാനും പ്രമാണബദ്ധമായ പൂർണ്ണമായ അറിവ് സ്വന്തമാക്കാനും ഇനി സമയം മാറ്റിവെക്കൂ. എല്ലാ വ്യാഴാഴ്ചയും രാത്രി കൃത്യം 8:30 ലൈവായി കേൾക്കാം വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനലിലൂടെ. ആശയക്കുഴപ്പങ്ങളുടെ ഇരുട്ടിൽ നിന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിലേക്ക് സഞ്ചരിക്കാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബ് ചാനൽ. വിസ്ഡം പ്രൂഫ് പോയിന്റ്, പൂർണ്ണമായ അറിവ് പ്രമാണങ്ങളിലൂടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനി സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവും ഇല്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ ഉള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നതുകൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിന് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്മൃതിപഥം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള, അറിവിൻ്റെ മാധുര്യം പകർന്ന പണ്ഡിതൻ. ഭാഗം 1, ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് ബഹുമാനിയായ മൂസ സ്വലാഹിക്കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള വിശ്വാസികളെ, ശ്രോതാക്കളെ, മഹാനായ ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ലയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം. ഏറെ മഹത്വമുള്ള, അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കുകയും അത് സമൂഹത്തിന് പകർന്നു കൊടുക്കുകയും അതിനുവേണ്ടി തന്നാൽ കഴിയുന്ന അധ്വാനങ്ങൾ, പ്രയത്നങ്ങൾ നടത്തിയ വ്യക്തിത്വമാണ് ഇമാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലാ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് വൈജ്ഞാനികമായി ഇമാമിന് വളരാനും പ്രവർത്തിക്കാനും സാധിച്ചത്. ഇൻഷാ അല്ലാ, അവർ തമ്മിലുള്ള ബന്ധം, അവർ ഒരുമിച്ച് അനുഭവിച്ച പരീക്ഷണങ്ങൾ, ലോകത്തിന് അവർ നൽകിയിട്ടുള്ള വലിയ സംഭാവനകൾ, ആ കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിക്കാം. ഇമാമിൻ്റെ ജീവിതത്തെ അടുത്തറിയുമ്പോൾ, നല്ല നിലയിൽ ആ ചരിത്രത്തെ വായിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ നമുക്ക് സൂക്ഷിക്കാവുന്ന, വലിയ സമ്പത്തായി സ്വീകരിക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ, ഗുണങ്ങൾ ആ ജീവിതത്തിൽ അടങ്ങിയിട്ടുണ്ട്. വ്യാപകമായി എല്ലാവർക്കും പരിചയമുള്ള ഒരു പേരല്ല, ഒരു ചരിത്രമല്ല ഇമാമിൻ്റേത്. പക്ഷേ മതപഠിതാക്കൾക്ക്, മതവിജ്ഞാനങ്ങൾ അടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ സമീപിക്കുന്നവർക്ക് ഇമാമിൻ്റെ പേര് ഏറെ പരിചയമുള്ള ഒന്നായിരിക്കും. അത്രമാത്രം വിജ്ഞാന ലോകത്ത് വ്യാപിച്ചു കിടക്കുന്ന, പരന്നുകിടക്കുന്ന പേരാണ് ഇമാമിൻ്റേത്. അതിനുമാത്രം സേവനങ്ങൾ, സംഭാവനകൾ, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ആത്മാർത്ഥമായി അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. അതിന് കിട്ടിയ സ്വീകാര്യതയാണ് ആ ജീവിതത്തെ നമുക്ക് കേൾക്കാനും മനസ്സിലാക്കാനുമൊക്കെ സാധിക്കുന്നു എന്നത്. ഇമാമിൻ്റെ ജീവിതത്തെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കാലഘട്ടക്കാരും ശിഷ്യന്മാരും പിന്നീട് വന്നവരുമൊക്കെ പറഞ്ഞതിൻ്റെ ആകത്തുക, മതവിജ്ഞാനത്തിൽ ധാരാളക്കണക്കിന് ഗ്രന്ഥങ്ങൾ രചിക്കാൻ ഇമാമിന് സാധിച്ചു എന്നാണ്. അറിവ് ബാക്കിയാക്കപ്പെടുന്ന ഏറ്റവും വലിയ ഒരു മാധ്യമം ഗ്രന്ഥരചനകളാണ് എന്നതിൽ സംശയമില്ല. നൂറ്റാണ്ടുകൾക്കപ്പുറം ഇമാം എഴുതിയ ഗ്രന്ഥങ്ങൾ വലിയ വലിയ കോളേജുകളിൽ ഇന്നും പഠന മാധ്യമങ്ങളായി, അവലംബങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനികമായി ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പ്രാമാണികമായി ഇബ്നു ഖയ്യിം റഹിമഉല്ല കൊടുത്ത മറുപടികളെ ലോകാടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ആശ്രയിക്കുന്നു. സംസ്കരണ ചിന്ത നൽകുന്ന, വ്യക്തിവിശുദ്ധിക്കാവശ്യമായ, സാമൂഹിക പരിവർത്തനത്തിനാവശ്യമായ, കുടുംബത്തെ വൃത്തിയാക്കുന്നതിനാവശ്യമായ, മൂല്യവത്തായ ഉപദേശങ്ങൾ, മനസ്സിനെ വല്ലാതെ ആകർഷിക്കുന്ന, ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെയും പൂർവസൂരികളുടെ വാക്കുകളും വച്ച് അദ്ദേഹം അവതരിപ്പിച്ചത്, അദ്ദേഹം എഴുതിയത് ഇന്നും നമ്മുടെ മുമ്പിൽ ഉണ്ട്. പ്രഭാഷണം നടത്തുന്നവർ, ഉപദേശം നൽകാൻ ഏൽപ്പിക്കപ്പെട്ടവർ, ഉസ്താദുമാർ, ഇവരൊക്കെ ഇത്തരം കാര്യങ്ങളെ വായിച്ച് ആ വരികളിലൂടെ കണ്ണോടിച്ച് അതിൽ നിന്ന് ഗുണം എടുത്തുകൊണ്ടാണ് സമൂഹത്തിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുന്നത്. നന്നായി നാം ആലോചിക്കണം. അവരുടെ സമയം, അവർക്ക് ലഭിച്ച അറിവ്, അവർക്കല്ലാഹു നൽകിയ ആരോഗ്യം, അവർ ജീവിച്ച കാലഘട്ടത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ, ഇതൊക്കെ അവരാൽ കഴിയും വിധം അല്ലാഹുവിൻ്റെ ദീനിന് കൊടുക്കാൻ ആ പണ്ഡിതന്മാർ കാണിച്ച ഒരു സന്നദ്ധത, അവർക്കതിന് കിട്ടിയ ഒരു സൗഭാഗ്യം നിസാരമല്ല, വളരെ വലുതാണ്. എന്താണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുക? നാം കേൾക്കുന്ന കാര്യങ്ങളെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ, പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിച്ചാൽ വലിയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. നാം കേൾക്കുന്ന കാര്യങ്ങളെ നമുക്കും സമൂഹത്തിനും ഉപകരിക്കും വിധം കൃത്യമായി എഴുതി രേഖപ്പെടുത്തി വച്ചാൽ, ക്രോഡീകരിച്ചു വച്ചാൽ, അതിൻ്റെ ഗുണം വ്യാപിക്കും, പരന്ന് പന്തലിക്കും. ചെറിയ മെസ്സേജുകളായി, സന്ദേശങ്ങളായി കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും കൈമാറാൻ സാധിച്ചാൽ, അല്ലാഹുവിൻ്റെ ദീനിന് നമുക്ക് ലഭിച്ച അറിവുകൊണ്ട് നാം ചെയ്യുന്ന സഹായം, സംഭാവന, സേവനം എത്രയാണ്! സഹോദരങ്ങളെ, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ നന്മയിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖിന് വേണ്ടി ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം എന്നർത്ഥം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തെ അതിനുവേണ്ടി നീക്കിവെച്ചിരുന്നു. ഇനി നോക്കൂ, നിങ്ങൾ അറിവിനെ കഠിനമായി സ്നേഹിച്ച ഒരു പണ്ഡിതൻ, ശക്തമായി സ്നേഹിച്ച ഒരു പണ്ഡിതൻ, വല്ലാത്ത ഒരു ജീവിതമാണ്. അറിവിൻ്റെ മാധുര്യം നുകർന്നു അദ്ദേഹം. ആരിൽ നിന്ന്? നല്ല അറിവുള്ള ഉസ്താദുമാരിൽ നിന്ന്. ഗഹനമായി പഠിച്ചു, ആഴത്തിൽ പഠിച്ചു, വിശ്വാസകാര്യങ്ങളെ സംബന്ധിച്ച്, കർമ്മവിഷയങ്ങളെ സംബന്ധിച്ച്, വ്യവഹാരങ്ങളെ സംബന്ധിച്ച്, ശുബഹാത്തുകൾ, അവ്യക്തമായി കിടക്കുന്ന കാര്യങ്ങൾ, അതിനുള്ള മറുപടികൾ പരന്നു കിടക്കുകയാണ് ഇമാമിൻ്റെ അറിവിനോടുള്ള സ്നേഹം. അറിവ് നേടുക എന്നത് വ്യക്തിപരമായി നമ്മുടെ ബാധ്യതയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച്, മുഹമ്മദ് റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജീവിതത്തെക്കുറിച്ച്, സ്വഹാബത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് മതവിജ്ഞാനം ആർജിക്കുക എന്നത് ഗൗരവത്തോടെ നാം കാണേണ്ട കാര്യമാണ്. ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോയി, കള്ളത്തരങ്ങളുടെ പിന്നാലെ പോയി, എനിക്കെന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട്, ഞാൻ അറിവുള്ള ആളാണ് എന്ന് ധരിപ്പിക്കുക, ആ രൂപത്തിലുള്ള നാട്യക്കാരാവുക, അതൊരിക്കലും വിശ്വാസിക്ക് പറ്റിയതല്ല. നമുക്ക് വേണ്ടതിനെ, ഏറ്റവും പ്രധാനം വിശ്വാസമേഖലയാണ്. ആ വിശ്വാസമേഖലയിൽ കണിശമായും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി ഖുർആനിൻ്റെയും ഹദീസുകളുടെയും വെളിച്ചത്തിൽ മനസ്സിലാക്കണം. അതിനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഖുർആനും ഹദീസും പഠിക്കാനുള്ള സംവിധാനമുണ്ട്, വായിച്ചു പഠിക്കാനുള്ള സംവിധാനമുണ്ട്, ചെറിയ ചെറിയ ക്ലാസ്സുകളിലൂടെ കേൾക്കാനുള്ള സംവിധാനമുണ്ട്, സംശയ നിവാരണത്തിനുള്ള അവസരമുണ്ട്. പിന്നെന്താണ് നമുക്ക് അറിവിനെ സ്നേഹിക്കാൻ തടസ്സം? അറിവിൻ്റെ പിന്നാലെ ഓടാൻ നമുക്ക് തടസ്സമെന്താണ്? സ്വഹാബത്തൊക്കെ ഊഴം വെച്ച് കാത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീന് പഠിക്കാൻ. എന്താണോ തടസ്സം, അതിനെ നീക്കാൻ അവർ സന്നദ്ധരായിരുന്നു. ആ മാതൃകയാണ് പിൽക്കാലക്കാരായി

0: ഉള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ, വാക്കിനും പ്രവർത്തിക്കും മുമ്പ് വേണ്ടത് അറിവാണ്. പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകാറുണ്ട്, അറിയാതെ പറഞ്ഞു, ശ്രദ്ധിച്ചില്ല, ആലോചിച്ചില്ല, ഇങ്ങനെയാകും എന്ന് കരുതിയില്ല, ഞാൻ ഒന്നുകൂടി അന്വേഷിച്ചിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തൊക്കെ നമ്മൾ പ്രയോഗിക്കാറുള്ളത്? അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്താണ്? ആ കാര്യത്തിൽ അറിവ് ഉണ്ടായില്ല എന്നതാണ്. ഭൗതിക വിഷയത്തിൽ അങ്ങനെ ഒരു പ്രയാസം നമുക്കുണ്ടായാൽ എത്ര വേദനയുണ്ടാകും, എത്രമാത്രം നാം ബുദ്ധിമുട്ടും. സഹോദരങ്ങളെ, മതവിഷയങ്ങളിൽ അതിലേറെയാണ്. നിർബന്ധമായും നാം അറിയേണ്ട കാര്യങ്ങളെപ്പറ്റി അറിയാതിരുന്നാൽ, നമ്മെ ചുറ്റിപ്പൊതിഞ്ഞ സംശയങ്ങളെ തീർക്കാതിരുന്നാൽ, ശൈത്വാൻ നമ്മെ അകപ്പെടുത്തിയ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാതിരുന്നാൽ അത്യന്തം അപകടമാണ്, ഗുരുതരമാണ്. പണ്ഡിതന്മാർ അറിവിനെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കണം. നമുക്കതിൻ്റെ മാധുര്യം നുകരാൻ കഴിയണം. അവരുടെ ജീവിതം, അവരുടെ യാത്രകൾ, അവരുടെ വിശ്രമങ്ങൾ, അവർ അനുഭവിച്ച പരീക്ഷണങ്ങൾ, അതൊക്കെ അറിവിനു വേണ്ടി മാത്രമായിരുന്നു. ഷെഹുലിസ്ലാം ഇബ്നു തൈമിയ റഹിമഉല്ലയെ നന്നായി ഉപയോഗിച്ച ആളാണ് ഇബ്നു ഖയ്യിം റഹിമഉല്ല, നന്നായി ഉപയോഗിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു ഖയ്യിം റഹിമഉല്ലയുടെ ശിഷ്യന്മാർ, പ്രത്യേകിച്ച് ഇമാം ഇബ്നു കസീർ റഹിമഉല്ല, എത്രമാത്രമാണ് തൻ്റെ ഉസ്താദായ ഇമാമിനെ ഉപയോഗപ്പെടുത്തിയത്, അതിൻ്റെ ഫലം ഇബ്നു കസീർ റഹിമഉല്ലയുടെ ഗ്രന്ഥങ്ങളിലുണ്ട്, അദ്ദേഹത്തിൻ്റെ തഫ്സീറിലുണ്ട്. അൽ ബിദായ വൻ നിഹായ എന്ന ബൃഹത്തായ ചരിത്ര ഗ്രന്ഥത്തിലുണ്ട്. തൻ്റെ ഉസ്താദിനെപ്പറ്റി ഇബ്നു കസീർ റഹിമഉല്ല അഭിപ്രായപ്പെട്ട വാക്കുകളിൽ പോലും ഉസ്താദിൽ നിന്ന് കിട്ടിയ അറിവിൻ്റെ മാധുര്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് അടുക്കാൻ കഴിയണം, അറിവുള്ളവരുമായി അടുക്കണം. ആ അറിവ് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്. ആ അറിവ് പ്രത്യേകം പദവി ലഭിക്കാനുള്ള കാരണമാണ്. ആ അറിവ് അജ്ഞതയിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന വലിയ വസ്തുവാണ്. ആ അറിവ് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമുക്കെത്താൻ വലിയ സഹായമാണ്. അബദ്ധങ്ങളിൽ നിന്ന്, വീഴ്ചകളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് നമുക്കൊരു രക്ഷയാണ്, അല്ലാഹു കണക്കാക്കിയിട്ടുള്ള വലിയ ഒരു പരിഹാരമാണ് അറിവ് എന്നുള്ളത്. അതിനെ സ്നേഹിക്കണം. ഇബ്നു ഖയ്യിം അൽ ജൗസി റഹിമഉല്ലയുടെ ജീവനം നമുക്ക് നൽകുന്ന വിലപ്പെട്ട സന്ദേശം, വലിയ പാഠം അതൊക്കെയാണ്. ഇൻഷാ അല്ലാ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കേൾക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ് വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമല്ലാ ഖൈറൻ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് റേഡിയോ സ്മൃതിപഥം, ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള അറിവിൻ്റെ മാധുര്യം പകർന്ന പണ്ഡിതൻ. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിച്ചത് മൂസ സ്വലാഹിക്കാര.
2: റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും നിസ്കരിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പെട്ടെന്ന് ചെരുപ്പ് അഴിച്ചു വെച്ചു. നമുക്കറിയാവുന്ന ചരിത്രം ആയേക്കാം. ചെരുപ്പ് അഴിച്ചു വെച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട സ്വഹാബത്ത് ഫലമ്മാ റആ ദാലിക്കൽ ഖൗം അൽ ഖൗനി ആലവും, അവരവരുടെ ചെരുപ്പ് അഴിച്ചു വെച്ചു. നിസ്കാരത്തിലാണ് ഈ സംഭവം നടക്കുന്നത്, എന്താണ് എന്തുകൊണ്ടാണെന്നൊന്നും ചോദിച്ചിട്ടില്ല. നിസ്കാരം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, മാ ഹമലക്കും അലാ ഇൽഖായിക്കും നിആലക്കും, നിങ്ങളുടെ ചെരുപ്പുകൾ അഴിച്ചു വെക്കാൻ നിങ്ങൾക്ക് പ്രേരണയായത് എന്താണ് സ്വഹാബ, എന്തുകൊണ്ടാണ് നിങ്ങൾ ചെരുപ്പ് അഴിച്ചു വെച്ചത്? അപ്പോൾ അവർ പറഞ്ഞൊരു വാചകമുണ്ട്, ഖാലു റഅയ്നാക അൽഖൈത നിആലൈക ഫൽഖൈന നിആലന, റസൂലെ നിങ്ങൾ ചെരുപ്പ് അഴിച്ചു വെക്കുന്നത് ഞങ്ങൾ കണ്ടു, ഞങ്ങളും അഴിച്ചു വെച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് പ്രവാചകനെ നെഞ്ചോട് ചേർത്തി
0: പ്രവാ

0: പാചകൻ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ അവർ കാണിച്ചൊരു ത്വര,
1: ആ ഇത്തിബായിന്റെ ഒരു ഇതാണ് സംഗതി.
0: തീർച്ചയായിട്ടും
1: ചാണിന് ചാണായും മുഴത്തിന് മുഴമായി എന്ന് പറയുന്നത് ശരിക്കും ഇങ്ങനെയൊക്കെയാണ്.
0: റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് ചെയ്തോ അത് ചെയ്യാൻ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാൻ പറ്റും അല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതിന് സമയം തികയില്ല എന്നുള്ളത് ഇത് മാത്രം നമ്മൾ ഉൾക്കൊണ്ടേ. കാരണം റസൂലുള്ളാഹി നമ്മുടെ മുന്നിലില്ല എങ്കിലും വദീനുഹു ബാക്കി, അള്ളാഹിൻ്റെ റസൂല് ബാക്കി വെച്ച ദീൻ ഇവിടെ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ആ സ്വഹാബത്ത് പോയ അതേ സ്വർഗത്തേക്കാണ് നമുക്കും പോവാനുള്ളത് അല്ലേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ, മറ്റു സ്വഹാബത്ത്, ഇവരൊക്കെ പോയ അതേ സ്വർഗത്തിലേക്ക്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ കർമ്മങ്ങൾ, അവർ പ്രവാചകനെ നെഞ്ചോട് ചേർത്തത്, പ്രവാചകൻ പറഞ്ഞ അധ്യാപനങ്ങൾ അല്ലേ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കാണിച്ച വല്ലാത്തൊരാഗ്രഹം. അപ്പം നമ്മളെപ്പോഴും പറയുന്ന ഒരു സ്വർണമോതിരത്തിൻ്റെ കാര്യമുണ്ട്, ഒരു വ്യക്തിയുടെ കയ്യിൽ സ്വർണമോതിരം കണ്ടു എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയല് ആ വ്യക്തിക്ക് സ്വർണമോതിരം ധരിക്കൽ ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ട് ധരിച്ചു എന്ന നിലക്കാണ്, ഒരിക്കലുമല്ല. ആ സഹാബിക്ക് അറിയില്ല അത്, ആ സംഭവം ഇറങ്ങിയപ്പോൾ ഇത് ഹറാമാക്കി എന്നുള്ള ആ ഒരു ഹുക്കും ഇറങ്ങിയത് ആ സഹാബിക്ക് അറിയില്ല. അത് അപ്പോഴാണ്, ആ സന്ദർഭത്തിലാണ് ഈ മോതിരം കാണുന്നത്. അങ്ങനെ കണ്ടപ്പോഴടക്കം അള്ളാഹിൻ്റെ റസൂല് ചോദിക്കുന്നത് എന്താ, നരകത്തിൻ്റെ വള ധരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? അത് റസൂലുള്ള തൻ്റെ സ്വഹാബത്തിനോട് ഇഷ്ടമുണ്ടായിട്ട് അത് വലിച്ചെറിഞ്ഞപ്പോൾ അത് സ്വർണം ധരിക്കലാണ് നിങ്ങൾക്ക് ഹറാം. ഇന്നത്തെ പോലെ തന്നെ മൂല്യമുള്ളതാണ് അന്ന്
1: സ്വർണത്തിന്,
0: അല്ലാതെ അന്ന് വേറൊരു ചപ്പിന്ന് എടുക്കുന്ന സാധനം നല്ല സ്വർണം ലാ വല്ലാഹി ആഖുദു അബദ, ഞാനത് ഒരിക്കലും എടുക്കൂല. മറ്റു സാബിത്ത് ചോദിക്കുവാണ് എടുത്തൂടെ, മറ്റു കാര്യങ്ങൾക്ക്
1: എന്റെ
0: പ്രവാചകനും ഒക്കെ അത് തുറഹു റസൂലുള്ള ഇന്ത്യ റസൂലുള്ള വലിച്ചെറിഞ്ഞ എടുക്കൂല. അപ്പൊ അവര് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ കാണിച്ച ശ്രദ്ധയും ജീവിതത്തിൽ പ്രവാചകന്റെ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും മറ്റുള്ള കാര്യങ്ങളെയും പിൻപറ്റാൻ കാണിച്ച ത്വരവും ഒരു താല്പര്യവും നമ്മൾ എന്ത് ഈ രണ്ട് ചരിത്രങ്ങളിലൂടെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിന് വേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ അത് പ്രാവർത്തികമാക്കാൻ ഏറെ താല്പര്യവും ഏറെ ശ്രദ്ധയും കാണിക്കുന്നവരാകണം നമ്മളെപ്പോഴാണ് അവരെ പോലെ തന്നെ ഉഇദ്ദത്തിൽ മുത്തഖീൻ. ആ മുത്തഖീങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സ്വർഗം. അത് സ്വഹാബത്തും സാലിഹീങ്ങളും ശുഹദാക്കളും എല്ലാവരും ഉണ്ട്.
1: ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഈ സ്വഹാബാക്കൾക്കും ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ജോലി ചെയ്യുന്ന കച്ചവടം.
0: ഇന്ന് ഈ സംവിധാനങ്ങളാണ്, ഏത് കാര്യങ്ങൾ വളരെ വേഗതയിൽ നമുക്ക് ചെയ്യാം.
1: അന്ന് ഇത്രയും സൗകര്യങ്ങളില്ലാതെയും സ്വഹാബത്തും അവരുടെ കുടുംബം നോക്കിയിട്ടുണ്ട്. പക്ഷെ അവര് നബി പറയുന്നത് ജീവിതത്തിൽ അതേപടി പിൻപറ്റാൻ ശ്രദ്ധിച്ചിരുന്നു. റോൾ മോഡൽ ആയിരുന്നു നബി,
0: തീർച്ചയായിട്ടും
1: നമുക്കും അങ്ങനെ ആക്കണം, അത് ആവണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്.
0: തീർച്ചയായിട്ടും
1: പലപ്പോഴും നമ്മൾ ചെറിയ നിസാരമാക്കി കളയുന്ന ചെറിയ സംഗതികൾ വലിയ തെറ്റുകളിലേക്ക് പോകുന്ന സംഗതികളൊക്കെ ഉണ്ട്. അതിലൊക്കെ നമ്മുടെ പ്രവാചകൻ എന്താണ് ആ വിഷയത്തിൽ പഠിപ്പിക്കുന്നത്, ചില ആളുകൾക്ക് ഒരു ലാഘവത്തോടെ കാണാറുണ്ട് പലപ്പോഴും, പല പല സന്ദർഭങ്ങളിലും.
0: അതിലേക്ക് പറയാനുള്ളത്, നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് പോയിട്ട് ഒരു വസ്തു മേടിക്കാനുള്ള തുക നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മളിപ്പോൾ എന്താ സാധാരണ പറയാം, അവിടെ ഒരു 500 രൂപ ജീപ്പ് എടുത്തിട്ട് ഞാൻ നാളെ അയക്കാം.
1: അതെ,
0: സാധാരണ നമ്മുടെ ഒരു കോമൺ ടോക്ക് എന്നുള്ള അതാണ്. നമ്മൾ സ്വർഗത്ത് പോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നിസാരമായ കർമ്മങ്ങൾ മതിയാവും നമുക്ക് സ്വർഗത്തിന്റെ ദർജകൾ വർദ്ധിക്കാൻ.
1: അപ്പൊ
0: നല്ലൊരു 3-4 സെറ്റ് ഫോൺ ഉണ്ടെന്ന് വിചാരിച്ചോളൂ, അങ്ങനെ തന്നെ എന്തോ നമ്മുടെ കയ്യിൽ അതിലെ ആ കൂട്ടത്തിലെ ഏറ്റവും താഴെ ഒരു ക്വാളിറ്റിയും മറ്റുമൊക്കെ ഉള്ളത് മേടിക്കാനേ ഉള്ളൂ. ഒരു 1000 രൂപ കൂട്ടിയാൽ മറ്റത് മേടിക്കാൻ പറ്റും. നമ്മളില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും വിളിക്കും, അന്നായിക്കിട്ടോ
1: ഞാൻ മറിച്ചിട്ടെങ്കിൽ
0: മേടിക്കും. നാളെ ചിലപ്പോൾ ഒരു അൽഹംദുലില്ലാഹ്, ഒരു അസ്തഗ്ഫിറുല്ലാഹ്, ഒരു സുബ്ഹാനല്ലാഹ് മതിയാകും. സ്വർഗത്തിന്റെ ദർജകൾ മാറി മറിയാം. ഒരു പണ്ഡിതന്റെ വാചകം, അതിന്റെ വാചകമല്ല.
1: അപ്പൊ
0: അത്രയും കർമ്മങ്ങളുടെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുന്നതോടൊപ്പം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട രംഗങ്ങളിലും അതീവ ശ്രദ്ധ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാൻ.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി പ്രവേശിക്കുന്നത് റിയാദു സ്വാലിഹീൻ എന്ന പ്രോഗ്രാമിലേക്കാണ്. പിശാചിന്റെ സ്വാധീനം എന്ന വിഷയത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഅസ്ല്ലി വഅസല്ലിമു അലാ നബിയ്യിനാ റഹ്മതൻ ലിൽആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദു സ്വാലിഹീനിൽ ഇമാം നബവി റഹിമഹുള്ള ഖിയാമുല്ലൈൽ രാത്രി നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ നിന്നുള്ള 1164-ാമത്തെ ഹദീസ്. وعن ابن مسعود رضي الله عنه قال ذكر عند النبي صلى الله عليه وسلم رجل نام ليلة حتى أصبح قال ذاك رجل بال الشيطان في أذنيه أو قال في أذنه متفق عليه مهنايا صحابي عبد الله بن مسعود رضي الله عنه ابن أم عبد എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ വിഷയത്തിൽ അഗ്രഗണ്യനായ മഹാസ്വഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം ഇൽമ് അറിവ് ആർജിക്കുകയും അത് ഈ ഉമ്മത്തിനു വേണ്ടി പകർന്നു നൽകുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ ഏതൊരായത്ത് എവിടെ അവതരിച്ചു, ഏത് വിഷയത്തിൽ, ഏത് കാരണത്തിൽ, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൂടുതലായി അറിവുള്ള മഹാപണ്ഡിതനാണ് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ദുക്കിറ ഇന്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാമർശിക്കപ്പെട്ടു, പറയപ്പെട്ടു ഒരാളെക്കുറിച്ച്. നാമ ലൈലത്തൻ ഹത്ത അസ്ബഹ, അയാൾ രാത്രി ഉറങ്ങി, സുബഹ് വരെയോ ഉറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അയാളുടെ വിഷയത്തിൽ, ദാക്ക റജുലുൻ ബാല ഷൈത്വാനു ഫി ഉദ്നിഹി, അതാ ഒരാൾ അയാളുടെ ചെവികളിൽ, അല്ലെങ്കിൽ ഫി ഉദ്നിഹി, അയാളുടെ ചെവിയിൽ ഷെയ്ത്വാൻ മൂത്രമൊഴിച്ചിട്ടുണ്ട് എന്ന്. സഹോദരങ്ങളെ, ഇമാം ബുഖാരിയും മുസ്ലിമും അവിടുത്തെ സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഒരാളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പരാമർശിക്കപ്പെട്ടു, അയാൾ മാസാല നാഇമൻ ഹത്ത അസ്ബഹ, സുബഹ് വരെയേ ഉറങ്ങുക, മഖാമ ഇല സ്വലാ, നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റിട്ടില്ല. അയാളുടെ വിഷയത്തിലാണ് പറഞ്ഞത് ബാല ഷൈത്വാൻ ഫി ഉദ്നിഹി, പിശാച്ച് അയാളുടെ ചെവിയിൽ മൂത്രമൊഴിച്ചു എന്ന്. ഖിയാമുല്ലൈലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഹത്ത അസ്ബഹ എന്ന് പറഞ്ഞത് ഹത്ത തലാ സുബഹ്, സുബഹി വരെ, വലമ തഹജ്ജദ്, അയാൾ തഹജ്ജദിന് വേണ്ടി എഴുന്നേറ്റിട്ടില്ല. വയഹ്തമലു ഹത്ത അസ്ബഹ യഅനി ഫാതതുഹു സ്വലാത്തുൽ ഫജർ, ഇങ്ങനെയും വ്യാഖ്യാനം പറയപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെയും ആവാം അതിൻ്റെ ഉദ്ദേശം. അതായത് ഫജർ നമസ്കാരം നഷ്ടപ്പെട്ടു, ഫജർ നമസ്കാരം നഷ്ടപ്പെടുവോളം അയാൾ ഉറങ്ങി എന്നുള്ളത്. അയാളുടെ വിഷയത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കാര്യം ഉണർത്തിയിട്ടുള്ളത്. ബാല ഷൈത്വാനു ഫി ഉദുനൈഹി ഔ ഖാല ഫി ഉദുനിഹി, അയാളുടെ കാതുകളിൽ, അയാളുടെ ചെവികളിൽ പിശാച്ച് മൂത്രമൊഴിച്ചു എന്നുള്ളത്. ഫലം ബാല ഫി ഉദുനൈഹി ഹാല ബൈനഹു വബൈന സമാ ഇന്നിദാഇ ഫലം യഖും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വിശദീകരിക്കുന്നു, അങ്ങനെ കാതുകളിൽ മൂത്രമൊഴിച്ചാൽ ബാങ്ക് കേൾക്കുന്നതിൽ നിന്നും അയാൾക്കുമിടയിൽ ഒരു മറയുണ്ടാവും, അയാൾ എഴുന്നേൽക്കുകയില്ല. വഹാദ യദുല്ലു അലാ അന്ന ഷൈത്വാന യബുൽ, ഇത് അറിയിക്കുന്നത് ഷൈത്വാൻ മൂത്രമൊഴിക്കും. ലിഅന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബാല ഷൈത്വാനു ഫി ഉദ്നിഹി, പിശാച്ച് അവൻ്റെ കാതിൽ, അവൻ്റെ ചെവിയിൽ മൂത്രമൊഴിച്ചു എന്ന്. ആ ഷൈത്താനെക്കുറിച്ചാണ് പറഞ്ഞത്, വന്നഹു യഅ്കുലു വയശ്റബു, പിശാച്ച് തിന്നും കുടിക്കും. വഖദ് സബത ഹാദ അയ്ദൻ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട് ഹദീസുകളിൽ. അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ യഅ്കുലന്ന അഹദും മിൻകും ബിശിമാലിഹി, നിങ്ങളിൽ ഒരാളും ഇടത്തെ കൈകൊണ്ട് ഭക്ഷിക്കരുത്. വലാ യശ്റബന്ന, ഒരിക്കലും നിങ്ങൾ ഇടത്തെ കൈകൊണ്ട് കുടിക്കുകയും ചെയ്യരുത്. ഫൈന്ന ഷൈത്വാന യഅ്കുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, നിശ്ചയമായും പിശാച്ച്, ഷൈത്വാനാണ് ഇടതുകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നത് എന്ന്. അതേപോലെ തന്നെ കമാ സബത അയ്ദൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന ഷൈത്വാന യതഖയ്യഉ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സാബിത്തായി സ്വഹീഹായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് പിശാച്ച് ഛർദ്ദിക്കും. ഫൈന്ന റജുലൻ അക്കല ത്വആമൻ, നിശ്ചയമായും ഒരാൾ ഭക്ഷണം കഴിച്ചു, ഫലം യുസമ്മി, അയാൾ ബിസ്മി ചൊല്ലിയിട്ടില്ല, ഫഷാറക്കഹു ഷൈത്വാനു ഫീഹി, അയാളുടെ ആ ഭക്ഷണം കഴിക്കുന്നതോടെ പിശാച്ചും അവനോട് പങ്കുചേരുന്നതാണ്. ലിഅന്നക ഇദാ ബദഅത ഫി ത്വആമി വലം തുസമ്മില്ലാഹ ഷാറക്കക ഷൈത്വാൻ, നീ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയില്ല, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നിന്റെ കൂടെ ഷെയ്ത്വാൻ കൂടി, പിശാച്ചു കൂടി പങ്കുചേർന്നിട്ടുണ്ട് എന്ന്. ഫലം മാസം മറജുൽ ഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ ബിസ്മി ചൊല്ലി, തഖയ്യ ഷെയ്ത്വാനു മാ അക്കലഹു, പിശാച്ച് അവൻ തിന്നത് ഛർദ്ദിച്ചു എന്ന. തഖയ്യ എന്ന് പറഞ്ഞാൽ അഖ്റജഹു മിൻ ജൗഫി, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കളഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, ബിസ്മി ചൊല്ലുന്നതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ മഹത്വം നോക്കൂ, എത്രത്തോളം ഗൗരവമാണത്. നമുക്ക് കാണാവുന്നതോ അതല്ലെങ്കിൽ അറിയാവുന്നതോ കേൾക്കാവുന്നതോ ആയ കാര്യങ്ങളല്ല. വഹീൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തരികയാണ്. നമ്മുടെ കൂടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചിട്ടില്ലെങ്കിൽ പിശാച്ചു കൂടി പ്രവേശിക്കും എന്നതാണ്. ബിസ്മി ചൊല്ലിയിട്ടാണ് ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അശാ ഇല്ല, രാത്രി ഭക്ഷണമില്ല, നിങ്ങൾക്കിവിടെ താമസമില്ല എന്ന് പറയും. നോക്കൂ, പിശാച്ചിൻ്റെ കേന്ദ്രങ്ങളാവരുത് നമ്മുടെ വീടുകൾ. നാം അറിയാത്ത നിലക്ക് നമുക്ക് കാണാൻ പറ്റാത്തവരായി ഈ ഷെയ്ത്താൻമാരുടെ ഷെറുകളിൽ നിന്ന്, ഫിത്നകളിൽ നിന്ന്, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് കാവൽ തേടേണ്ടതാണ്. അപ്പോൾ ഈ ഷെയ്ത്താൻ മനുഷ്യരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ ഉണ്ടാകും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ബാലഷെയ്ത്താനു, ഷെയ്ത്താൻ പിശാച്ച് മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു എന്ന് നമ്മളത് അങ്ങനെ വിശ്വസിക്കുന്നു. ഇവിടെ ഫഹാദിഹി അർബഅത്തു അഷ്യാ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു ഇവിടെ നാല് കാര്യങ്ങൾ: അൽ ബൗല് മൂത്രമൊഴിക്കുന്നത്, അൽ അക്കല് തിന്നുന്നത്, വശുറുബ് കുടിക്കുന്നത്, വത്തഖയു ഛർദ്ദിക്കുന്നത്. അർബഅത്തു അഷ്യാ യജിബു അലൈന അൻ നുഅ്മിന ബിഹ, ഈ നാല് കാര്യങ്ങളും വിശ്വസിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. കമ അഖ്ബറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതുപോലെ. വ അൻ നുഅ്മിന ബി അന്നഹ ഹഖ്ഖുൻ അലാ ഹഖീഖതിഹ, അത് സത്യമാണ്, അത് ഹഖാണ് അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാ അതെന്താ കാരണം? ഒന്നാമതായി സഹോദരങ്ങളെ, ലി അന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ആലമുൽ ഖൽഖ് ഫി ഉമൂരിൽ ഗൈബ്, സൃഷ്ടികളിൽ ഏറ്റവും നന്നായി ഗൈബിയായ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അതായത് സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊടുക്കുന്നത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭീഷ്ടപ്രകാരമൊന്നും സംസാരിക്കുന്നില്ല. ദീനിൻ്റെ വിഷയങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ്, ബോധനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നാൽ, അത് സ്വഹീഹായ ഹദീസുകളിൽ വന്നാൽ നമ്മളത് സമിഅന വഅതഅന ആമന്ന വസല്ലംന, വിശ്വസിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു, അത് പിൻപറ്റി, ഞങ്ങളത് കേട്ടു, അനുസരിച്ചു. ഇതാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അപ്പോൾ ഷെയ്ത്താൻ മൂത്രമൊഴിക്കുമെന്നും ഷെയ്ത്താൻ ഭക്ഷിക്കുമെന്നും കുടിക്കുമെന്നും ഛർദ്ദിക്കുമെന്നും ഒക്കെ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് നമ്മളത് അങ്ങനെ വിശ്വസിക്കുന്നു. അതെങ്ങനെ, അതെന്ത് നിലക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നതൊന്നും നമ്മൾ വ്യാഖ്യാനിക്കുവാനോ അങ്ങനെ ചിന്തിക്കുവാനോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൽ നിന്നുള്ള വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നത്. മറ്റൊന്ന് സഹോദരങ്ങളെ, രണ്ടാമത്തൊരു വിഷയം, ഉവ അൻസഹുൽ ഖൽഖിൽ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ ഉമ്മത്തിലെ സൃഷ്ടികളോട് ഏറ്റവും കൂടുതൽ നസീഹത്തുള്ള, ഗുണകാംക്ഷയുള്ള വ്യക്തിത്വം. ഫലാ യുംകിനു അൻ യഅതിയ ബികലാമിൻ യുൽബിസു അലൈഹ, അങ്ങനെ സംശയമുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ അസത്യം വരുന്നതായ, സത്യവും അസത്യവും ഇടകലർന്നു വരുന്നതായ സംസാരങ്ങൾ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉണ്ടാവുകയില്ല. ഒരു കളിയായോ തമാശയായോ അതല്ലെങ്കിൽ വെറുതെ ആളുകളെ പറ്റിക്കാനോ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ഏയ്, സുബൈക്ക് എണീക്കാൻ വേണ്ടിയിട്ടൊരു തന്ത്രം പറയുക എന്ന നിലക്കല്ല പറഞ്ഞത്. പിന്നെ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാ, സുബൈക്ക് എഴുന്നേൽക്കാത്ത ആളുകൾ അവരുടെ കാതിൽ ചെവിയിൽ മൂത്രമൊഴിച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മളത് വിശ്വസിക്കുക? അതെങ്ങനെയായിരിക്കും? അതിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നനവുണ്ടാകുമോ? അതല്ലെങ്കിൽ അതാണോ ഇതാ? ഇങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നത് അങ്ങനെ വിശ്വസിക്കുക. മൂന്നാമതായി സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നഹു അസ്തഖുൽ ഖൽഖി അലൈഹി സ്വലാത്തു വസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഏറ്റവും സത്യസന്ധനായ പ്രവാചകനാണ്, ഏറ്റവും നന്നായി സത്യം പറയുന്നവരാണ്. ലാ യുംകിനു അൻ യൻതഖ ബികലാമിൻ വഹുവ യുരീദു ഖിലാഫ ളാഹിരിഹി അബദ, പ്രത്യക്ഷത്തിന് വിപരീതമായി കൊണ്ടുള്ള ഒരു കാര്യം ഉദ്ദേശിച്ചു കൊണ്ടുള്ള ഒരു കാര്യം, ഒരു കലാമും ഒരു സംസാരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ സംസാരിക്കുക എന്നത് ഉണ്ടാവുകയില്ല. ഫശൈത്വാനു യഅകുലു വയശ്റബു വയതഖയ്യഉ വയബൂലു, പിശാച്ച് തിന്നും കുടിക്കും ഛർദ്ദിക്കും മൂത്രമൊഴിക്കും. വലാക്കിൻ ഹൽ ബൗലുഹു വഖയ്ഉഹു വഅക്ലുഹു വശുർബുഹു ഷൈഉൻ മഹ്സൂസുൻ യുഷാഹദ്, എന്നാൽ ആ മൂത്രമൊഴിക്കുന്നതും ഛർദ്ദിക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതുമൊക്കെ അത് പ്രത്യക്ഷമായി കാണാനും അനുഭവിക്കാനും പറ്റുന്ന ഒന്നാണോ? ലാ യുഷാഹദുനു മിനുബിദാലിക്ക, നമ്മളങ്ങനെ അത് കണ്ട് വിശ്വസിക്കുക എന്നത് സാധ്യമല്ല. വനഖൂലു ഹാദിഹി ഉമൂറുൻ ഗൈബിയ, ഇത് ഗൈബിയായ അദൃശ്യമായ കാര്യങ്ങളാണ്. ലാ നഅരിഫു അൻ കൈഫിയതിഹ, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. നമ്മൾ പിശാചിനെ കാണുന്നില്ല, പിശാച്ച് ഛർദ്ദിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒന്നും കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു നിങ്ങളിങ്ങനെ ചെയ്യരുത്, ഇടത്തെ കൈകൊണ്ട് തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നമ്മളോട് വിരോധിച്ചാൽ ഒരു കാര്യം കൂടി അവിടെ അറിയിച്ചു, പിശാച്ചാണ് ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുന്നതും കുടിക്കുന്നതുമെന്ന്.
1: നമ്മളത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശൈത്താന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല, ശൈത്താനോട് കൂട്ടുകൂടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന കാര്യങ്ങൾ നമ്മൾ അത് വിശ്വസിക്കുന്നു, അപ്രകാരം ചെയ്യുന്നു. ബിസ്മി ചൊല്ലിയപ്പോൾ ശൈത്താൻ വായിലുള്ളത് ഛർദ്ദിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നു. വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് വിശ്വസിക്കുന്നു. ബിസ്മി ചൊല്ലേണ്ടതിൻ്റെ പ്രാധാന്യം, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നതിൻ്റെ മഹത്വം, അതിൻ്റെ ഏതൊരു കാര്യത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മില്ല, അതൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഹദീത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ സുബഹിക്ക് എഴുന്നേൽക്കാത്ത ആളുകൾ തഹജ്ജുദിനാണെന്നും അതല്ല സ്വലാത്തുൽ ഫജറിനാണെന്നും വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതായ കാര്യങ്ങൾ അത് അപ്രകാരം വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീത്തിൽ ദലീലുൻ അലാ അന്നഹു യംബഗീലിൽ ഇൻസാനി അൻ യഹ്രിസ അലൽ ഖിയാം. ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഒരു മനുഷ്യൻ, ഒരാൾ അനിവാര്യമായും ഖിയാം, രാത്രി നമസ്കാരത്തിന് വേണ്ടി അത് എഴുന്നേൽക്കാനും അതിന് താല്പര്യം കാണിക്കേണ്ടത് അലാ ഖിയാമില്ലേലി ഹച്ചാലായ കൂനലി ഷെയ്ത്വാൻ അലൈഹി സബീലുൻ. പിശാചിന് തൻ്റെ ജീവിതത്തിൽ ഒരു മാർഗവും ഇല്ലാതാക്കുന്ന വിധം, ഏയ് സുബഹിക്ക് മുമ്പ് തന്നെ എഴുന്നേൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വിശ്വാസികളെത്തണം എന്നതാണ് ഈ ഹദീസ് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതങ്ങനെയാവണം വിശ്വാസികളുടെ വീടുകൾ, മുസ്ലിമീങ്ങളുടെ വീടുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകൾ പ്രകാരം ഫജറിന് മുമ്പേ എഴുന്നേൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കണം. ഏറെ ഹദീസുകൾ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയിച്ചു തന്നത് കാണാൻ സാധിക്കും. റഹിമല്ലാഹു റഅച്ചൻ, ഒരു പെണ്ണിൽ അള്ളാഹിൻ്റെ കാരുണ്യമുണ്ട്, ഖാമത് മിനല്ലൈൽ, അവൾ രാത്രിയിൽ എഴുന്നേറ്റു, ഫസല്ലത്ത് അവൾ നമസ്കരിച്ചു, എന്നിട്ട് ഐക്കല്ലത്ത് സൗജഹ അവളുടെ ഭർത്താവിനെ വിളിച്ചു നടത്തി, ഫ അബ അദ്ദേഹം വിസമ്മതിച്ചു, എഴുന്നേൽക്കുന്നില്ല. നലഹത് ഫീ വജ്ഹിഹിൽ മാ, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വെള്ളം കുഴഞ്ഞ് എഴുന്നേൽപ്പിച്ച് നമസ്കരിച്ചു. റഹിമല്ലാ, അള്ളാഹിൻ്റെ കാരുണ്യം അവിടെയാണ്. പിശാച്ച് വീടുകളിൽ നിന്ന് ദൂരെയാകുന്നത് അപ്രകാരമാണ്. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് രാത്രി നമസ്കാരത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച്, ശ്രേഷ്ഠതയെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ചെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ലഖദ് ഖഅദ ശൈത്താനു ലിൽ ഇൻസാനി ഫീ കുല്ലി തരീഖ്, ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് പിശാചിന് പല മാർഗങ്ങളും മനുഷ്യരിലേക്കുണ്ട്. ലിയഹൂല ബൈനഹു വബൈന തഅത്തില്ലാഹി അസ്സ വജൽ, പിശാച്ച് ശ്രമിക്കുന്നത് അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ നിന്നൊരടിമയെ തടയുക എന്നതാണ്. വൽ ഖിയാമി ബിമാ ഉമറ ബിഹി, അല്ലാഹ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഒരടിമയെ തടുക്കുക എന്നതാണ് പിശാച്ച് ഉദ്ദേശിക്കുന്നത്. വിശിഷ്യ നമസ്കാരം എന്നത് അത് ഇമാദുദ്ദീൻ, ദീനിൻ്റെ സ്തംഭങ്ങളിൽപ്പെട്ടതാണല്ലോ. ലാ നജാതലിൽ അബദി മിൻ ഖൈദി ഷൈത്വാൻ, പിശാച്ചിൻ്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷ നേടാനൊരു മടി ഒരടിമക്ക് രക്ഷപ്പെടാനൊരു മാർഗവുമില്ല. വഹബാ ഇലിഹി ഇല്ലാ ബിൽ ഇസ്തിആനത്ത് ബില്ലാഹി അസവജൽ, അവൻ്റെ പിടിക്കയറുകളിൽ നിന്ന്, പിശാച്ചിൻ്റെ വഴികളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ തേടുക എന്നതല്ലാതെ ഒരു മാർഗമില്ല. വല്ലഖ്ദി ബി അസ്ബാബിൽ വിഖായത്തി വൽ ഹിഫ്ദ്, പിശാച്ചിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും കാരണങ്ങളും അതിനുള്ള സുരക്ഷാ കവചങ്ങളും പ്രൊട്ടക്ഷനുകളൊക്കെ നമ്മൾ സ്വീകരിക്കുക, അത് പഠിപ്പിക്കപ്പെട്ടതുപോലെ. അതാണ് ഈ ഹദീസിൽ സഹോദരങ്ങളെ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇവിടെ അറിയിച്ചു തരുന്നത്. ഒരാളെക്കുറിച്ച് പറഞ്ഞല്ലോ, അയാൾ സുബഹി വരെ നമസ്കാരത്തിന് എഴുന്നേൽക്കാതെ കിടന്നു. അയാളുടെ ചെവിയിൽ, അതാണ് അയാളുടെ കാതിൽ, ഷെയ്ത്താൻ മൂത്രമൊഴിച്ചു എന്നുള്ളത്. അത് അയാളെ ഒരു അങ്ങനെ ചെയ്യുന്ന, അങ്ങനെ സുബഹിക്ക് എഴുന്നേൽക്കാതെ കിടന്നിറങ്ങുന്ന ആളുകൾക്ക് അത്രത്തോളം ഒരു ഇഹ്തിഖാർ, നിന്ദ്യത ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മളത് മനസ്സിലാക്കുക. ഹദീസുകളിൽ വന്ന വിഷയങ്ങളൊക്കെ തന്നെ നമ്മളപ്രകാരം അത് വിശ്വസിക്കുക, സത്യപ്പെടുത്തുക. ഇവിടെ പ്രത്യേകം പറഞ്ഞതാ വഹസ്സൽ ഉദ്ന ബിദ്ദിക്കിർ, ഇവിടെ കാതിൽ, ചെവിയിൽ എന്ന് പറഞ്ഞു. ദൂന ഐനൈഹി ഔ ബഖിയത്തി ഹവാസി, വേറെ കണ്ണിലോ മറ്റല്ലെങ്കിൽ മൂക്കിലോ ഒന്നല്ല പറഞ്ഞത്. ലി അന്നൽ ഉദ്ന ഹിയ അദാതുൽ ഇൻതിബാഹിൽ ഊല, ഒന്നാമതായി ശ്രദ്ധിക്കപ്പെടുന്നത്, കേൾക്കുന്നത്, അലാറടിക്കാനും ബാങ്ക് കേൾക്കാനും ഒക്കെ കാതാണല്ലോ, ചെവിയാണല്ലോ, അതുകൊണ്ട് അവിടാണ് പ്രത്യേകം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പിശാചിൻ്റെ കെണികളിൽ പെടാതിരിക്കാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
2: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ റിയാദ് സ്വാലിഹീൻ.
4: പീസ് റേഡിയോ സ്വരം. മരണം ആരും നിഷേധിക്കാത്ത നഗ്നസത്യം. മരണത്തെ നാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആറുകാൽ കട്ടിലേറിയുള്ള യാത്ര, ഈ വരികൾ ആ മഹാസത്യം ഓർമ്മിപ്പിക്കുന്നു. ആലാപനം സഹീൽ കൊല്ലം.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാം സ്ത്രീവിരുദ്ധമോ? നമ്മൾ സംസാരിക്കുന്നു അബ്ദുറഷീദ് കുട്ടമ്പൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. റബ്ബിഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യ സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ലോകത്ത് നിരവധി ചർച്ചകളും സംവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമകാലിക സമൂഹത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ അവസ്ഥകളും ഇസ്ലാമിന് സ്ത്രീയോടുള്ള നിലപാടുകളും. നമുക്കറിയാം, മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യവും വ്യക്തവുമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള മതമാണ് ഇസ്ലാം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അനിവാര്യമാണ്. അത് മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ച് കണ്ടെത്തുക സാധ്യമല്ല. വ്യക്തവും കൃത്യവുമായ ഈ മാർഗനിർദ്ദേശങ്ങൾ സൃഷ്ടാവിന് മാത്രമേ നൽകാൻ സാധ്യമാകുള്ളൂ എന്നതാണ് ആത്യന്തികമായ സത്യം. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെയും ആ ഖുർആനിൻ്റെ വ്യാഖ്യാനമായ പ്രവാചകൻ്റെ ജീവിതത്തിലൂടെയും മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളിലേക്കുമുള്ള വ്യക്തമായ നിർദ്ദേശങ്ങളാണ് ഇസ്ലാം സമർപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടം നമുക്കറിയാം. മദ്യത്തോടും യുദ്ധത്തോടും അതുപോലെ തന്നെ വ്യഭിചാരത്തോടും താല്പര്യം നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയാണ്. ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന കാരണത്താൽ മാത്രം ജീവനോടുകൂടി കുഴിച്ചു മൂടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. സ്ത്രീക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട സമൂഹം, അവരിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടു. ഈ പാതകത്തിനെതിരെ അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് അവിടുന്ന് കൽപ്പിച്ചു വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നൽകുന്ന നിർദ്ദേശം: നിങ്ങൾ ഒരിക്കലും ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊല്ലരുത്. വലാ തഖ്തുലു ഔലാദക്കും ഖശ്യത ഇംലാഖ്. കാരണം നിങ്ങൾക്കും ആ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഭക്ഷണം നൽകുന്നത് നാമാണ് എന്ന അള്ളാഹുവിൻ്റെ വചനം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. മാത്രവുമല്ല, മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട്. അവിടെ ഈ നിസ്സഹായയായ കുഴിച്ചു മൂടപ്പെട്ട കുഞ്ഞ് ഹാജരാക്കപ്പെടും. ആ കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞിനോട് ചോദിക്കപ്പെടും:
2: ഫൈദൽ മൗഊദത്തു സുഇലത്ത് ബി അയ്യി ദംബിൻ ഖുതിലത്ത്. എന്തൊരു തെറ്റിൻ്റെ പേരിലാണ് അവൾ കുഴിച്ചു മൂടപ്പെട്ടത് എന്ന് ചോദിക്കപ്പെടുമെന്ന്.
1: അങ്ങനെ മരണാനന്തര ലോകത്ത് ശിക്ഷയുള്ള ഒരു പാതകമാണ് പെൺകുഞ്ഞിനെ കുഴിച്ചു മൂടുക എന്ന് അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്ക് നൽകുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അതേ വിധത്തിൽ സ്വത്തിൻ്റെ കാര്യത്തിൽ അവകാശമില്ലാതിരുന്ന സമൂഹത്തോട് പുരുഷന് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്നതിൽ ഏതു പ്രകാരത്തിൽ അവകാശമുണ്ടോ അതേ വിധത്തിൽ തന്നെ മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോകുന്ന സമ്പത്തിൽ സ്ത്രീക്കും അവകാശമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ പ്രപഞ്ചത്തിൻ്റെ നാഥൻ പഠിപ്പിച്ചു. അങ്ങനെ ജനിക്കാനുള്ള സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വത്തവകാശവും ഇസ്ലാം സ്ത്രീക്ക് നൽകി. ആരാധനയുടെ കാര്യത്തിൽ ആരാധനാലയത്തിൻ്റെ കവാടങ്ങൾ, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാ, അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ നിങ്ങൾ സ്ത്രീകൾക്ക് വിലക്കരുത് എന്ന് കൽപ്പിച്ചുകൊണ്ട് ആരാധനാലയത്തിൻ്റെ വാതിലുകൾ അവർക്ക് തുറന്നു കൊടുക്കാൻ മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെ അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യവും വകവെച്ചു കൊടുത്തു. അറിവുകൾ നേടുന്ന വിഷയത്തിൽ പ്രവാചകൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് അവർ സംശയങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് കണ്ട പ്രിയപത്നി ആയിഷ റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് പറഞ്ഞു: എത്ര നല്ല സ്ത്രീകളാണ് നമ്മുടെ ഈ സ്ത്രീകൾ. അൻസാരി വനിതകളുടെ മതം പഠിക്കാനുള്ള, അറിവ് നേടാനുള്ള താല്പര്യത്തെ പ്രവാചകൻ്റെ മുമ്പിൽ വെച്ച് അവർ പ്രശംസിച്ചുകൊണ്ട് പങ്കുവെക്കുകയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഏതൊരാൾ രണ്ട് പെൺകുട്ടികളെ
2: അവർക്ക് പ്രായപൂർത്തിയെത്തുന്നവരെ സംരക്ഷിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്താൽ ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് സമീപസ്ഥമായ രണ്ട് വിരലുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. അങ്ങനെ മകൾ എന്നുള്ള നിലക്ക് അവൾക്ക് സ്നേഹവും കാരുണ്യവും ചൊരിഞ്ഞു കൊടുക്കണം. ഭാര്യ എന്നുള്ള നിലക്ക് സ്ത്രീക്ക് നൽകേണ്ടുന്ന അവകാശങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി പ്രവാചകൻ കൽപ്പിച്ചു. ഒരിക്കലും തന്നെ അവളോട് അന്യായം കാണിക്കരുത്. നീ ഭക്ഷിക്കുന്നത് അവളെ ഭക്ഷിപ്പിക്കണം, നീ ധരിക്കുന്നത് അവളെ ധരിപ്പിക്കണം. മുഖത്തടിക്കുകയോ വൈരൂപ്യം വരുത്തുന്ന ശിക്ഷാമുറകൾ സ്വീകരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നവിടുന്ന് കൽപ്പിച്ചു. ഖിയാർക്കും ഖിയാർക്കും ലിനിസാഇഹിം, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവരാണ് എന്ന് അവിടുന്ന് ഉത്ബോധിപ്പിച്ചു. അങ്ങനെ ഭാര്യ എന്നുള്ള നിലക്ക് സ്ത്രീക്ക് നൽകേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചു. മൂന്നാമത്തേത് സ്ത്രീയുടെ റോള് മാതാവ് എന്നുള്ള നിലക്കാണ്. പ്രവാചകൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് ഏറ്റവും ഉത്തമമായ പെരുമാറ്റം കൊണ്ട് ഞാൻ ഏറ്റവും കടപ്പെട്ടത് ആരോടാണ് എന്ന ചോദ്യത്തിന് ഉമ്മുക്ക നിൻ്റെ മാതാവിനോടാണ് എന്നവിടുന്ന് മറുപടി പറഞ്ഞു. വീണ്ടും ചോദിച്ചപ്പോഴും എല്ലാം നിൻ്റെ മാതാവിനോടാണ് എന്നവിടുന്ന് പ്രതികരിച്ചു. നാലാമത്തെ തവണ വീണ്ടും ചോദിച്ചപ്പോൾ നിൻ്റെ പിതാവിനോട് എന്ന് അവിടുന്ന് മറുപടി പറഞ്ഞു. മാതാവിന് നൽകേണ്ടുന്ന ആദരവ്, അവരോട് കാണിക്കേണ്ടുന്ന ബഹുമാനം, അതാണ് ഈ വചനത്തിലൂടെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ളത്. ആ മാതാവ് എത്രമാത്രം നാം അവർക്ക് ആദരവ് നൽകുന്നുവോ, അവരുടെ മനസ്സിൽ നമ്മളോട് എത്രമാത്രം പ്രാർത്ഥനയും നമ്മുടെ കാര്യത്തിൽ നല്ല ചിന്തയും ഉണ്ടാകുന്നുവോ, അതിനനുസരിച്ചാണ് രണ്ട് ലോകത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം കുടികൊള്ളുന്നത്. അങ്ങനെ മകളെന്ന നിലക്കും ഭാര്യ എന്ന നിലക്കും മാതാവെന്ന നിലക്കും അതേപ്രകാരം സഹോദരി എന്ന നിലക്കും ഒക്കെ സ്ത്രീക്ക് നൽകേണ്ടുന്ന ആദരവിനെ, ബഹുമാനത്തെക്കുറിച്ച് വളരെ കൃത്യവും വ്യക്തവുമായി ഇസ്ലാം പഠിപ്പിച്ചു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ പുരുഷന് തുല്യമാണോ എന്ന ചർച്ച സമൂഹത്തിലെ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. നമുക്കറിയാം ആദിപാപത്തിൻ്റെ കാരണം സ്ത്രീയാണ് എന്ന് വ്യക്തമാക്കുന്ന ദർശനങ്ങളുണ്ട്. സ്ത്രീക്ക് അവളുടെ ഹൃദയം കഴുതപ്പുലിയുടേതിന് സമാനമാണ് എന്ന് എഴുതി വെക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. ഇസ്ലാം ഒരിക്കലും ആ കാര്യങ്ങളോട് യോജിക്കുന്നില്ല. തീർച്ചയായും ആദിപാപം അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ആ പഴം കഴിച്ചത് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചിടത്ത് രണ്ടുപേർക്കുമുള്ള പങ്കാളിത്തം തുല്യമാണ് എന്നർത്ഥം. ആ ഒരു കാരണത്തിൻ്റെ പേരിൽ സ്ത്രീ പാപിയാണ് എന്ന് പറയുക സാധ്യമല്ല. അതേപോലെ സ്ത്രീയുടെ മനസ്സ് വൃത്തികെട്ടതാണ് എന്ന് ഒരു നിലക്കും പുരോഗതിയുള്ള ഒരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം രണ്ട് അസ്തിത്വങ്ങളാണ് സ്ത്രീയും പുരുഷനും. പ്രപഞ്ചത്തെ സംബന്ധിച്ച ഇസ്ലാമിൻ്റെ വീക്ഷണം, വമിൻകുല്ലി ഷൈഇൻ ഖലഖന സൗജൈൻ, സകല വസ്തുക്കളെയും നാം സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ് എന്നാണ്. ഇണകളായാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ വസ്തുക്കളുടെയും നിലനിൽപ്പുള്ളത്. അതുപോലെ തന്നെ മനുഷ്യരെയും ദൈവം സൃഷ്ടിച്ചത് ഇണകളായിട്ടാണ്. ഇണകൾ വ്യത്യസ്ത സ്വഭാവമുള്ളവയാണ്, വ്യത്യസ്ത അസ്തിത്വമുള്ളതാണ്, ഘടനാപരമായ വ്യത്യസ്തത ഉള്ളതാണ്. ആ വൈജാത്യവും വൈരുദ്ധ്യവും ഉൾക്കൊള്ളണം എന്നത് തന്നെയാണ് ബുദ്ധി നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് പുരുഷനും സ്ത്രീയുമാകുന്ന രണ്ട് ഇണകൾ എല്ലാ അർത്ഥത്തിലും തുല്യമാവുക എന്ന് പറയുന്നത് പ്രാപഞ്ചിക സംവിധാനത്തിനെതിരാണ്. സ്ത്രീക്ക് സ്ത്രീയുടേതും പുരുഷന് പുരുഷൻ്റേതുമായ വ്യക്തിത്വവും അസ്തിത്വവുമുണ്ട്. എന്നാൽ രണ്ടുപേരും പൊതുവിൽ അംഗീകരിക്കേണ്ടുന്ന നിയമങ്ങളും നിയമാവലികളുമുണ്ട്. ആരാധനയുടെ വിഷയത്തിൽ, ജീവിതത്തിലെ സൽക്കർമ്മങ്ങളുടെ കാര്യത്തിൽ, എല്ലാത്തിലും സ്ത്രീക്കും പുരുഷനും പ്രതിഫലം തുല്യമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്നാൽ സ്ത്രീക്ക് പ്രത്യേകമായ ചില കാര്യങ്ങളിൽ അവൾക്ക് അവകാശങ്ങൾ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. വസ്ത്രം ധരിക്കുന്നിടത്ത്, ആഭരണങ്ങൾ അണിയുന്നിടത്ത്, പട്ട് പുരുഷന് നിഷിദ്ധമെന്ന് പഠിപ്പിച്ചപ്പോൾ അത് സ്ത്രീക്ക് അനുവദനീയമെന്ന് പഠിപ്പിച്ചു. സ്വർണം പുരുഷന് നിഷിദ്ധമെന്ന് പഠിപ്പിച്ചപ്പോൾ സ്ത്രീക്ക് അനുവദനീയമെന്ന് പഠിപ്പിച്ചു. പൊതുവായ നിയമങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ഈ രണ്ട് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ നിയമാവലികളും പ്രകൃതിമതമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതല്ലാതെ സ്ത്രീയെ എവിടെയെങ്കിലും താഴ്ത്തിക്കെട്ടുന്നതിൻ്റെ, അവൾ സമൂഹത്തിൽ ഏറ്റവും താഴെക്കിടയിൽ ജീവിക്കേണ്ടവളാണ് എന്നുള്ള കൽപ്പന ഇസ്ലാമിൽ കാണുക സാധ്യമല്ല. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഗാർഹികമായ ചുമതല അവൾക്കാണ്. അവളുടെ വീടിൻ്റെ കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീട്ടിലെ ഭരണാധികാരിയാണ് അവൾ. അവളതേക്കുറിച്ച് ചോദിക്കപ്പെടും എന്ന് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ നായകത്വം അവനാണ്. സ്ത്രീകളുടെ മേലവർ ഭരണാധികാരികളാണ്. അതിനുള്ള കാരണം
1: അവർക്ക് ചില സവിശേഷതകൾ സ്ത്രീകളെക്കാൾ കൂടുതൽ നൽകപ്പെട്ടിട്ടുണ്ട്. സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വവും പുരുഷനിലാണ് എന്ന നിലക്ക് കുടുംബ വ്യവസ്ഥതയിൽ അതിൻ്റെ നാഥനായി ഭരണാധികാരിയായി പുരുഷനാണ് ഉണ്ടാകേണ്ടത് എന്നതും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അങ്ങനെ പാരസ്പര്യ ബന്ധത്തിലൂടെ, നിർമ്മാണാത്മകമായൊരു സമീപനത്തിലൂടെ, പോസിറ്റീവായൊരു കാഴ്ചപ്പാടിലൂടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധത്തെ നോക്കിക്കാണുകയും ഒരു സ്ത്രീക്ക് തൻ്റെ ശാരീരികമായ സൗന്ദര്യം പ്രകടമാക്കാതെ തൻ്റേതായ കാര്യങ്ങളിലേക്ക് മറ്റൊരാളെ ആകർഷിക്കത്തക്ക വിധത്തിലുള്ള ഭാവ പെരുമാറ്റങ്ങളില്ലാതെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചുകൊണ്ട് അറിവ് നേടുന്നതിനോ ആരാധനാലയങ്ങളിൽ പോകുന്നതിനോ ഇസ്ലാം വിലക്ക് ഏർപ്പെടുത്തുന്നില്ല. എന്നാൽ ജാഹിലിയ കാലഘട്ടത്തിലെ പോലെ നിങ്ങൾ ഒരിക്കലും തന്നെ ഒരു അഴിഞ്ഞാട്ടത്തിന് സ്ത്രീകളെ അനുവദിക്കരുത് എന്നതാണ് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നത്. കാരണം സാമൂഹികമായ ധാർമ്മിക മൂല്യങ്ങളുടെ നിലനിൽപ്പിന് ഈ സൂക്ഷ്മത അനിവാര്യമാണ്. അങ്ങനെ വീട്ടിലുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട്, കുടുംബത്തിൻ്റെ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട്, പുരുഷൻ്റെ കൂടെ നിന്നുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒരിക്കലും വിഘാതം സംഭവിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റ രീതികളിലൂടെ, ഉത്തരവാദിത്ത നിർവഹണത്തിലൂടെ സ്ത്രീയെ അതിന് പാകപ്പെടുത്തുകയും സ്ത്രീയുടെ ഉത്തരവാദിത്തവും സ്ത്രീയുടെ സ്ഥാനവും ഉയർത്തുകയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തിട്ടുള്ളത് എന്നത് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ലിബറലിസത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും വക്താക്കൾക്ക് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കൽ അവരുടെ ഒരു ലക്ഷ്യമാണ് എന്നതുകൊണ്ട് ലഭ്യമാകുന്ന ഓരോ സന്ദർഭത്തെയും വിവാദങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ ഉപയോഗപ്പെടുത്തുകയും ഇസ്ലാമിലെ സ്ത്രീ അവൾ പീഡിപ്പിക്കപ്പെടുന്നു, അവൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു എന്ന വ്യാജമായ ആരോപണങ്ങൾ മീഡിയകളിലൂടെ എന്നും നടത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ ലക്ഷ്യം സ്ത്രീയെ വിൽപ്പനച്ചരക്കാക്കി മാറ്റണമെന്നതാണ്. ക്യാപിറ്റലിസത്തിൻ്റെ താല്പര്യങ്ങളും ലിബറലിസത്തിൻ്റെ താല്പര്യങ്ങളും സ്ത്രീയെ വിൽപ്പനച്ചരക്കാക്കുക എന്നതാണ്. ഇസ്ലാം ഒരിക്കലും അതിന് അനുമതി നൽകുന്നില്ല. അവൾക്ക് അവളുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുത്തുകൊണ്ട്, അവളുടെ സാമൂഹികമായ സ്ഥാനം ഉയർത്തിക്കൊണ്ട്, സമൂഹ നിർമ്മിതിക്ക്, കുടുംബ നിർമ്മിതിക്ക് സ്ത്രീയുടെ പങ്കാളിത്തത്തെ ഉപയോഗപ്പെടുത്തുന്ന ക്രിയാത്മകമായ മാർഗനിർദ്ദേശങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് തെറ്റിദ്ധാരണകൾ അകറ്റണം എന്നതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു.
0: മഷാ അല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാം സ്ത്രീ വിരുദ്ധമോ? ഈ വിഷയത്തിൽ ക്ലാസ് എടുത്തത് അബ്ദുൽ റഷീദ് കുട്ടമ്പൂർ.
3: أعوذ بالله من الشيطان الرجيم
4: وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن

0: നമ്മൾ ഇനി തിരുമൊഴികളിലേക്ക് പോകണം. തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി മൗലവി ചേരുകയാണ്.
1: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
0: ഇന്നത്തെ തിരുമൊഴികളിലെ വിഷയം നരകത്തിലെ നിസാര ശിക്ഷ പോലും കഠിന ശിക്ഷ പോലെ എന്നതാണ്. തിരുമൊഴികൾ കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. عن النعمان بن بشير رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن أهون أهل النار عذابا من له نعلان وشراكان من نار يغلي منهما دماغه كما يغلي المرجل ما يرى أن أحدا أشد منه عذابا وإنه لأهونهم عذابا. പ്രശോധാക്കളെ, ഇമാം മുസ്ലിം തന്റെ സഹീഹിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു തിരുമൊഴിയാണ്. കേൾപ്പിച്ചത് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുവാണ് നിവേദകൻ. അൻസാരി സ്വഹാബിയായ ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നുഅ്മാൻ ഇബ്നു ബഷീർ ഇബ്നു സഅദ് ഇബ്നു സഅലബ എന്നാണ്. ഹസ്റജ് ഗോത്രക്കാരനാണ്. അബു അബ്ദില്ല എന്ന വെളിപ്പേര് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അൻസാരികളിൽ ആദ്യമായി ജനിച്ച, അതായത് ഹിജ്റക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് ശേഷം അൻസാരികളിൽ ആദ്യമായി ജനിച്ച കുഞ്ഞായിരുന്നു നുഅ്മാൻ ഇബ്നു ബഷീർ എന്നാണ്. ചെറിയ കുഞ്ഞുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അദ്ദേഹത്തിന്റെ മാതാവ് ഉംറ ബിന്തു റവാഹ, അതായത് അബ്ദുല്ലാഹിബിൻ റവാഹ എന്ന പ്രസിദ്ധ സഹാബിയുടെ സഹോദരിയാണ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹുവിന്റെ മാതാവ്. അപ്പോ ഉംറ ബിന്തു റവാഹ കൈക്കുഞ്ഞുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞിനെ എടുത്ത് അവൻ സയഈശു ഹമീദൻ വയഖ്തലു ഷഹീദൻ വയദ്ഖുലുൽ ജന്ന, അദ്ദേഹം സ്തുത്യർഹനായി ആരാലും പ്രശംസിക്കപ്പെടുന്നവനായി ജീവിക്കും, രക്തസാക്ഷിയായിട്ടാണ് അവൻ മരിക്കുക, സ്വർഗപ്രവേശനമുണ്ട് എന്ന വലിയ സന്തോഷ വാർത്തയും ഒക്കെ നൽകുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാം. ഹിജ്റ 65 അദ്ദേഹം മരണപ്പെടുന്നത്. അദ്ദേഹത്തെ ഖാലിദ് ബിനു അലി അൽകിലായി എന്ന് പറയുന്ന വ്യക്തി, അതായത് യസീദ് ബിനു മുആവിയ റളിയല്ലാഹുവിൻ്റെ മരണത്തിന് ശേഷം അവരുടെ സൈനിക നായകനായിരുന്ന അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്യുന്നത്. നുഅ്മാൻ റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാഹുവന അഹ്ലിന്നാരി അദാബൻ, നരകക്കാരിൽ ഏറ്റവും ചെറിയ ശിക്ഷ, ലഘുവായ ശിക്ഷ ലഭിക്കുന്നത് ഒരുത്തനാണ്. മൻ ലഹുന അലാനി, ആ വ്യക്തിക്ക് രണ്ട് ചെരുപ്പുണ്ടാവും, രണ്ട് ചെരുപ്പ് ധരിക്കും. വ ഷിറാഖാനി മിന്നാരിൻ, നരകത്തിൽ നിന്നുള്ള ചെരുപ്പോടൊപ്പം രണ്ട് പട്ടാളി വാർ, ചെരുപ്പിൻ്റെ വാറിനാണ് ഷിറാഖ് എന്ന് പറയുക. ഷുറുക്ക് ഷുറുക്ക് എന്നൊക്കെയാണ് അതിൻ്റെ ബഹുവചനം. അപ്പോൾ ചെരുപ്പും വാറും എന്ന് പറയുമ്പോൾ പട്ടയുള്ള, കാലിനെ പൊതിയുന്ന തരത്തിലുള്ള വാർ എന്ന് നമ്മൾ പറയുന്ന ആ പാദരക്ഷയുടെ പട്ടക്കാണ് പറയുക, അത് രണ്ടും കൂടിയുള്ള ഒരു പാദരക്ഷ. എന്നാൽ നരകത്തിലെ നായലാണ് നൽകുന്നത്. നായൽ എന്നതിൻ്റെ ബഹുജനന് ആയൽ എന്നൊക്കെയാണ് ഉപയോഗിക്കുക. ഷൂസ് ചെരുപ്പിനൊക്കെയാണല്ലോ അത് പറയുക. അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ചെരുപ്പാണ് അദ്ദേഹത്തിന് ആ വ്യക്തിക്ക് നൽകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, യഗലി മിൻഹുമ, അത് രണ്ടും ധരിക്കുമ്പോൾ അതുമൂലം തിളച്ചുമറിയും. യഗലി എന്ന് പറഞ്ഞാൽ തിളച്ചു പൊന്തും ഇളകിമറിയും എന്നൊക്കെയാണ്. കലാ യഗലി ദിമാഗുഹു, ആയ അദ്ദേഹത്തിൻ്റെ തലച്ചോറ്, അദ്ദേഹത്തിൻ്റെ ദിമാഗ് തലച്ചോറ് പോലും തിളച്ചുമറിയും. കമാ യഗലിൽ മിർജലു, ഒരു മിർജൽ തിളച്ചു പൊന്തുന്നത് പോലെ. മിർജൽ എന്ന് പറഞ്ഞാൽ പാചകപാത്രം, അതേപോലെ തന്നെ പാചകം ചെയ്യുന്ന ഉരുളിക്കൊക്കെ പറയും. മറാജിൽ എന്നാണ് അതിൻ്റെ ബഹുവചനം. ഒരു പാചകപാത്രത്തിൽ, ഒരു അടുപ്പിലിരിക്കുന്ന ഒരു വലിയ പാചകച്ചെമ്പിൽ, അതിൽ ഭക്ഷണം തിളച്ചുമറിയുന്നത് പോലെ, അല്ലെങ്കിൽ വെള്ളം തിളച്ചുമറിയുന്നത് പോലെ അവൻ്റെ തലച്ചോറ് തിളച്ചുമറിയും. മായറ അനഹദൻ അഷദ്ദു മിൻഹു അദാബ, ഒരാളെയും അദ്ദേഹം കാണുന്നില്ല തന്നെക്കാൾ കഠിനമായ ശിക്ഷ ലഭിക്കുന്നവനായിട്ട്. അയാൾ വിചാരിക്കുന്നത് തനിക്കാണല്ലോ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുന്നു, വഇന്നഹു ലഅഹ്വനുഹു മഅദാബ, എന്നാൽ അവരിൽ നരകക്കാരിൽ ഏറ്റവും ചെറിയ ലഘുവായ ശിക്ഷ ലഭിച്ചവനാണ് അവൻ. പ്രിയമുള്ളവരെ, അല്ലാഹു ചെറിയ ശിക്ഷ നിന്നുപോലും നമ്മയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകത്തിലെ നിസാര ശിക്ഷ പോലും അത് കഠിന ശിക്ഷ പോലെ തന്നെ ആണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഈ വചനത്തിലൂടെ, നബി വചനത്തിലൂടെ ഉണ്ടാകണം. ശക്തമായ താക്കീതാണ് ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. എത്രയോ ആളുകൾ നരകശിക്ഷയെ ലഘുവായി കാണുന്നവരുണ്ട്, അതിനെക്കുറിച്ച് ചിന്തിക്കാത്തവരുണ്ട്, അത് അപ്പോൾ കാണാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്, നിഷേധിക്കുന്നവരുണ്ട്. ഇനി അഭിനവമായ ആത്മവിശ്വാസം മൂലം നരകത്തിൽ എത്തില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഇനി എത്തിയാൽ ചില ദിവസം മാത്രമല്ലേ എന്ന് മുമ്പ് ജൂതന്മാർ പറഞ്ഞിരുന്നതുപോലെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുമുണ്ട്. ചില ദിവസങ്ങൾ പോയിട്ട്, ചില മണിക്കൂറുകൾ പോയിട്ട്, ചില നിമിഷങ്ങൾ പോലും, ഏറ്റവും ചുരുങ്ങിയ നിമിഷങ്ങൾ പോലും സഹിക്കാനാവാത്തതാണ് നരകത്തിലെ വേദന. അതും അതിലേറ്റവും ചെറിയ ശിക്ഷ പോലും അല്പസമയം പോലും സഹിക്കാനാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇതല്ലാതെ മറ്റൊരു വചനത്തിൽ അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിനടിയിൽ രണ്ട് ചെറിയ കല്ലുകൾ വെക്കുമെന്നും അപ്പോൾ അവൻ്റെ തലച്ചോറ് തിളച്ചുമറിയാൻ അറിയുമാതൃ വേദന കൊണ്ട് പൊളയുമെന്നുമൊക്കെ മറ്റൊരു ഹദീസിൽ പറഞ്ഞത് നാം മുമ്പ് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് എപ്പോഴും താക്കീ നൽകിയതും നരകരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണമെന്ന് പറഞ്ഞതും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നന്നായി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും. ഒരു ദിവസം 3-7 പ്രാവശ്യമെങ്കിലും പ്രാർത്ഥിച്ചാൽ നരകമവനു വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നൊക്കെ അള്ളാഹുൻ റസൂൽ പറഞ്ഞിട്ടുള്ളതും, ഒരു കാരക്ക ചീള് ധർമ്മം ചെയ്തിട്ടെങ്കിലും നരകത്തെ നിങ്ങൾ കാക്കണേ എന്നൊക്കെ പറഞ്ഞത്, ഈ അതിൻ്റെ വലിയ ആഘാതം, ആ വലിയ വേദന, ഭീകരത തൻ്റെ ഉമ്മത്തിന് ഒരാൾക്കും അനുഭവിക്കരുത് എന്ന ആഗ്രഹം കൊണ്ടുകൂടിയാകണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇത്തഖുന്നാറ വലൗബി ശിർക്കിത്തമ്രതിൻ ഫഇല്ലം തജിദു ഫബികലിമത്തിൻ ത്വയ്യിബ. നിങ്ങളൊരു കാരക്കയുടെ കഷ്ണമാണെങ്കിൽ കൂടി അത് മൂലമെങ്കിലും നരകത്തെ കാക്കണേ. ഇനി അത് നിങ്ങൾക്കില്ല എങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞെങ്കിലും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ക്ഷമിക്കണമെന്നാണ്. ഓരോ നന്മയും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ നിർവഹിക്കണമെന്നതിലേക്കുള്ള സൂചന കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നൽകുന്നു. കാവൽ ചോദിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും നമസ്കാരത്തിൽ പ്രത്യേകിച്ചും അതല്ലാത്ത സന്ദർഭങ്ങളിലുമൊക്കെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കേണ്ടതുണ്ട്, രക്ഷയ്ക്കായി ശ്രമിക്കേണ്ടതുണ്ട്. നാളെ നിന്ദനാവാതിരിക്കാൻ ഇന്ന് തന്നെ അധ്വാനിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട്. നാളെ നരകപ്രവേശനം ലഭിച്ചാൽ അവൻ ഏറ്റവും നിന്ദനാണെന്നാണല്ലോ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നരകത്തിലെത്തരുത്. നരകത്തിലെ ചില നിമിഷങ്ങൾ പോലും സഹിക്കാനാവാത്തതാണ്, നിസ്സാര ശിക്ഷ പോലും കഠിനമാണ്. അതുകൊണ്ട് കാവൽ ചോദിക്കുക, രക്ഷപ്പെടാനുള്ള അധ്വാനമുണ്ടാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുമ്മ അജിർന മിനന്നാർ യാ അർഹമ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: തിരുമൊഴികളിൽ ആദരണീയനായ കെ വി മുഹമ്മദ് അലി ഉസ്താദാണ് നമ്മളോടൊപ്പം ചേർന്നത്. എന്നതേയും പോലെ ഇന്നും ഒരു വലിയ വെളിച്ചം അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയിരിക്കുകയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.

0: പീസ് റേഡിയോ ഹൃദയവസന്തം വിശ്വാസികളെ ശുദ്ധീകരിക്കാൻ സൂറത്ത് ആലിമ്രാനിലെ 141 വചനം. ഈ വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് എടുക്കുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയ വസന്തം പ്രോഗ്രാമിൽ വിശുദ്ധ ഖുർആനിലെ 3 അധ്യായം സൂറത്തു ആലി ഇംറാനിൽ നിന്നുള്ള 141 വചനമാണ് നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്.

വലിയുമഹ്ഹിസല്ലാഹുല്ലദീന ആമനു. അള്ളാഹു സുബ്ഹാനഹു വതആല സത്യവിശ്വാസികളെ ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയും വയംഹഖൽ കാഫിരീൻ സത്യനിഷേധികളെ ക്ഷയിപ്പിക്കുവാൻ വേണ്ടിയും കൂടിയാണ്. അതായത് ഉഹുദ് യുദ്ധത്തിൽ വിശ്വാസികൾക്ക് പരാജയം സംഭവിക്കുവാനും മുശ്രിക്കുകൾക്ക് വിജയം നേടുവാനും സാധിച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല വിജയങ്ങൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും. അതിലൊരുപാട് ഗുണപാഠമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്ഫത്ത്, അള്ളാഹുവിൻ്റെ ഒരു കരുണയാണ്, ദയയാണ്. അള്ളാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടും ഒരു മഹത്തായ ആശ്വാസം നൽകി. നിങ്ങൾക്ക് കേടുപാടുകളും പരിക്കും പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഉണ്ടായിട്ടുണ്ട്, ബദറിൽ അവരാണ് പരാജയപ്പെട്ടത് എന്ന വലിയ പാഠം. മാത്രമല്ല ഈ ആയത്തുകളിൽ 140-ാമത്തെ ആയത്തിൽ ഒരുപാട് ഗുണപാഠങ്ങൾ, ഫവായിദുകൾ, പ്രയോജനങ്ങൾ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദയ കൊണ്ട്, കരുണ കൊണ്ട് അത് വിശദീകരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദൂതരോടും സ്വഹാബത്തിനോടുമുള്ള മഹത്തായ ഒരാശ്വാസിപ്പിക്കൽ. രണ്ടാമതായി മനസ്സിലാക്കേണ്ടത്, അന്നഹു യംബഗീ ലിൽ ഇൻസാനി അയ്യ അസിയൽ മസാബ് ബിമിസ്ലി ഹാദിഹി തഅസിയ ഫയഖൂലു മിസ്ലൻ യാ അഖി ലസ്ത അവ്വല മൻ ഉസീബ കം മിൻ ഉനാസിൻ ഉസീബു ബിഹാദിഹിൽ മുസീബ ഔ അക്തർ. മനുഷ്യർ എന്തൊരു വിപത്ത് ബാധിക്കുമ്പോഴും ഇങ്ങനെ ഒരു ആശ്വസിപ്പിക്കൽ, ഒരു തഅസിയത്ത് ഉണ്ടാവണം. സഹോദര, നിങ്ങളല്ല ഇങ്ങനെ ആദ്യമായി പരീക്ഷിക്കപ്പെട്ടത്, വിപത്തിന് വിധേയമായിട്ടുള്ളത് എത്രയെത്ര ആളുകളാണ് ഇതുപോലെയുള്ള ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾക്ക് വിധേയമായിട്ടുള്ളത് എന്ന്. ഖദ്ദർ അന്നൽ മുസീബത്ത് അഅളു മിൻ ഹാദാ, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദറാക്കിയത് പ്രകാരം ഇതിനേക്കാൾ വലിയ മുസീബത്തുകൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം സാധിക്കും. 1000 നഷ്ടപ്പെട്ടുവെങ്കിൽ 2000 നഷ്ടപ്പെട്ടവരുണ്ട്. അതിനേക്കാളും കൂടുതൽ ആലാഫുകൾ, ആയിരങ്ങൾ നഷ്ടപ്പെട്ടുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അതിലൊരു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ജഅല ഹാദിഹി ദുനിയ ദൗലൻ, ഈ ദുനിയാവിനെങ്ങനെ കറങ്ങുന്നതാക്കിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. തതഖല്ലബു ലിഅല്ല യർകന ലിൻസാൻ ഇലൈഹ, എന്തിനുവേണ്ടി മനുഷ്യൻ അതിലേക്ക് ചാഞ്ഞു പോകാതിരിക്കാൻ, ഒന്നിലേക്ക് തന്നെ ചാഞ്ഞു പോകാതിരിക്കുവാൻ വേണ്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദുനിയാവ് ഒരേപോലെ റാഹത്തിലും ഞഅമത്തിലും ആശ്വാസത്തിലും അനുഗ്രഹത്തിലുമായിരുന്നെങ്കിൽ മനുഷ്യൻ പരലോകത്തെ മറന്നുപോകും, അതിൽ അവലംബിക്കും. വലൗകാനത്ത് ദായിബൻ മെഹന വനിഖ്മ, തുടർച്ചയായി പരീക്ഷണങ്ങളും ശിക്ഷകളുമാണെങ്കിൽ, ലക്കാനത്ത് അദാബൻ മുസ്തമിറ, തുടർന്നു കൊണ്ടിരിക്കുന്ന ശിക്ഷകളാണെങ്കിൽ അതും പ്രയാസമാണ്. വലാക്കിന്നല്ലാഹ ജഅലഹ ദുവലൻ യുദാലു ഫീഹ അന്നാസു ബഅദുഹും അലാ ബഅദ്, എന്നാൽ സുഖ ദുഃഖ സമ്മിശ്രമായി, വിജയപരാജയ സമ്മിശ്രമായി, അതേപോലെ തന്നെ സന്തോഷവും സന്താപത്തിൻ്റെ സമ്മിശ്രമായിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആക്കിയിട്ടുണ്ട്. വതതദാവലുൽ അഹ്ദാസു അലൽ ഇൻസാനി മാ ബൈന ഖൈറിൻ വശരിൻ, മനുഷ്യന്മാർക്കിടയിൽ ഖൈറും ഷെറുമായിക്കൊണ്ട് കാര്യങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, തമാമു സുൽത്താനില്ലാഹി സുബ്ഹാനഹു വതആല ഫി ഖൽഖിഹി, നാലാമത്തൊരു ഫായിദ ഈ 140-ാമത്തെ വചനത്തിൽ ആയത്തിൽ നിന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അധികാരത്തിൻ്റെ പൂർണ്ണത സെറ്റുകൾക്കിടയിൽ. വന്നലഹു തദ്ബീറുൽ മുത്ലഖ്, നിരുപാധികം എല്ലാം കൺട്രോൾ ചെയ്യുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. ലിയുദ്ഹിറ ഔ യതബയ്യന ബിദാലിക തമാമ സുൽത്താനില്ലാ, എന്തിനുവേണ്ടി? അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ പൂർണ്ണത വ്യക്തമാക്കുവാനും പ്രകടമാക്കുവാനും വേണ്ടിയാണ്. അതും നമ്മളതിൽ മനസ്സിലാക്കുക. വിജയങ്ങൾ കൊടുക്കുന്നവൻ അള്ളാഹുവാണ്. അഞ്ചാമതായി, അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് യംതഹിനുൽ അബ്ദ, ഒരടിമയെ അള്ളാഹു സുബ്ഹാനഹു വതആല തീർച്ചയായും പരീക്ഷിക്കും. ലിയഅലമ ഈമാനഹു മിൻ അദ്മിഹി, മറ്റുള്ള അവൻ ഈമാനുണ്ടോ ഇല്ലേ എന്ന് പരീക്ഷിക്കും. വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ, യംതഹിനുഹു ബി അൻവാഇ മിനൽ ഇംതിഹാനാത്ത്, പല നിലക്കുള്ള പരീക്ഷണങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ടാവും. ചാറച്ചം ബിൽ മസായിബി വചാറച്ചം ബിൽ മഅായിബി, ചിലപ്പോൾ ചില മുസീബത്തുകളായിരിക്കാം, കുറവുകളായിരിക്കാം. വൈദായ സ്വല്ലല്ലാഹു ലിൽ ഇൻസാനി അസ്ബാബിൽ മഅസിയ, തിന്മകൾ ചെയ്യുവാനുള്ള ധിക്കാരത്തിൻ്റെ കാരണങ്ങൾ ഒരാൾക്ക് എളുപ്പം

ഐദീക്കും വരിമാഹുക്കും, നിങ്ങളുടെ കൈകൾ കൊണ്ടും ശൂലങ്ങൾ കൊണ്ടും വേട്ടയാടി പിടിക്കാവുന്ന വിധത്തിലുള്ള വല്ല ജന്തുക്കളെയും മുഖേന അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയഅലം അല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ അള്ളാഹുവെ ഭയപ്പെടുന്നവർ ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണത്. ഫമൻ ഇഅതദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം, അതിനുശേഷം അതിക്രമം കാണിച്ച ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകും. അപ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ടുതരും, അത് നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ? പരീക്ഷണമാണ് ജീവിതം. ആറാമതായിക്കൊണ്ട് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്, അന്ന ഇൽമല്ലാഹി സുബ്ഹാനഹു വ തആല ബിൽ അഷിയാഇ അലാ ഖിസ്മൈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് രണ്ട് രൂപത്തിലാണ്. ഇൽമുൻ ബി അന്നഹ സതൂജദ് വഹാദ അസ്ലിയു, ഒരു കാര്യമുണ്ടാകുമെന്നത് അത് എന്നേ ഉള്ള ഒരു അറിവാണ്. വഇൽമുൻ ബി അന്നഹ വജദത്ത്, അതുണ്ടായി എന്നുള്ളത് അതും അള്ളാഹുവിൻ്റെ അറിവാണ്, അതുണ്ടാകുന്നു എന്നതും. വലിയ അലം അള്ളാഹുല്ലദീന ആമനു, എന്ന് ഈമാനുള്ളവരറിയാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഏഴാമതായി ഒരു കാര്യം നമ്മളതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, അന്നല്ലാഹ തആല ഖദ് യുഖദ്ദിറുൽ മക്റൂഹ ലിഹിക മിൻ ബാലിഅത്തിൻ കസീറ, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വെറുക്കപ്പെട്ട കാര്യങ്ങൾ അത് ഖദറാക്കുന്നത് അതിൽ വലിയ ഒരു ഹിക്മത്തുണ്ട്. വലിയ അലം അല്ലാഹുല്ലദീൻ ആമനു വയത്തഖദ് മിൻകും ഷുഹദ, ഒരുപക്ഷെ യുദ്ധത്തിൽ രക്തസാക്ഷികളാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളായേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യം, എന്നാൽ അതിൽ വലിയ ഹിക്മത്ത് അള്ളാഹുവിനുണ്ട്. മറ്റൊന്ന്, എട്ടാമത്തെ ഒരു കാര്യം, ഫദീലത്തു ഷഹാദ, രക്തസാക്ഷിത്വത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. യത്തഖിദ മിൻകും, നിങ്ങളിൽ നിന്നുണ്ടാക്കാൻ. ഫകഅന്നഹു സുബ്ഹാനഹു ഇസ്തഫ ഹൗലായി ഷുഹദ വത്തഖദഹും ലിനഫ്സി, സ്വന്തം അള്ളാഹു രക്തസാക്ഷികളെ സ്വീകരിക്കുന്നു. പിന്നെ ഒമ്പതാമതായി, ഫദീലത്തു ഷുഹദായി ഉഹദ്, ഉഹദ് യുദ്ധത്തിലെ ഷുഹദാക്കളുടെ ശ്രേഷ്ഠത പ്രത്യേകമായി കൊണ്ട് പറഞ്ഞത്, വയത്തഖിദ മിൻകും ഷുഹദ അവ്വലു മയ്യദ്ഖുലുഹ ഫീഹ ഷുഹദ ഉഹദ് റളിയല്ലാഹുന്നും, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഷുഹദാക്കൾ ഉഹദിൻ്റെ ഷുഹദാക്കളായിരിക്കുമെന്ന്. പത്താമതായി ആയത്തിൽ ഇസ്ബാത്തുൽ മഹബത്തിൽ ഇല്ലാ, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തെ സംബന്ധിച്ച് അത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അന്നല്ലാഹു യുഹിബ്ബു, അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്നത്. ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. യദുല്ല അലാ സുബൂത്തി ഹാലി ഗൈരിഹിം ഔലിയ ദിദ്ദിഹിം, ദാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ലെങ്കിൽ അതിനെതിരായ ആളുകളെ ഇഷ്ടപ്പെടുന്നു എന്നത് അറിയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ ഇതുകൊണ്ട് തെളിവ് പിടിച്ചതായി കാണുവാൻ സാധിക്കും. ഷാഫിഈ റഹിമഹുല്ലയും മറ്റു പണ്ഡിതന്മാരുമൊക്കെ, അലാ സുബൂത്തി റുഇയത്തിൽ മുഅ്മിനീന ലിറബ്ബിഹിം ഫിൽ ആഖിറ, പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ റബ്ബിനെ കണ്ടുമുട്ടും എന്നതിന് തെളിവായിക്കൊണ്ട്. കല്ല ഇന്നഹും മർറബ്ബിഹിം യൗമൈദില്ല മഹ്ജൂബൂൻ, എന്നാൽ അങ്ങനെയല്ല, നിശ്ചയമായും അവരുടെ റബ്ബിനെ തൊട്ട് അവരന്നേ ദിവസം മറയിടപ്പെടുന്നതാണ്. അൽ ഫുജ്ജാർ, ഫുജ്ജാറുകളായ ആളുകളെ സംബന്ധിച്ച്, അങ്ങനെ ഈ കൂട്ടർക്ക് ഇടയിൽ മറയിടപ്പെട്ടാൽ അള്ളാഹുവിനെ കാണുന്നതിൽ നിന്ന് അത് അള്ളാഹുവിൻ്റെ കോപം കൊണ്ടാണ്. എന്നാൽ മറ്റുള്ളവർ അള്ളാഹുവിനെ കാണും എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. ഒരു നല്ല തെളിവ് പിടിക്കലാണ്. പക്ഷേ നമ്മളിവിടെ പറയുന്നു, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വ്യക്തമാക്കുന്നു, ഫഹുനാ നഖൂൽ, ഇവിടെ നമ്മൾ പറയുന്നത്, ലമ്മ നഫൽ മഹബ്ബ അനിൽ ളാലിമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ളാലിമീങ്ങളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് നിഷേധിച്ചപ്പോൾ, ദല്ല അലാ സുബൂത്തി ഹാലി മൻ കാന ളിദ്ദുഹും, അതിനെതിരായ ആൾക്കാരെ ഇഷ്ടപ്പെടുന്നു എന്നത് സ്ഥിരീകരിച്ചു. ലിഅന്നഹ ലൗ കാനത്ത് മുൻതഫിയ അൻഹാ ഉലായി വഹാ ഉലായി ലം യകുൻ ലി തഖ്സീസി ളാലിമീന ഫായിദ, അതുകൊണ്ട് തന്നെ ഈ ആളുകളെ വെറുക്കുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മഹബ്ബത്ത് ഉണ്ട്, അതല്ല ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നത് അറിയിക്കുന്നുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ സലഫുകളുടെ വിശ്വാസം, യുസ്ബിത്തൂന അന്നല്ലാഹ തആല യുഹിബ്ബു അന്നഹു യുഹിബ്ബു വ യുഹിബ്ബു അയ്ദൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുക എന്നതുമുണ്ട്. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വ യുഹിബ്ബൂനഹു, ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും, അള്ളാഹ് അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹിനെയും ഇഷ്ടപ്പെടും. മഹബ്ബത്തുല്ലാഹി സുബ്ഹാനഹു വതആല ഇദാ വഫഖ അൽഅബ്ദുലഹ ലാ യുആദിലുഹ ഷൈഉൻ വലാ തുമാസിലുഹ ലദ്ദ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടമൊരടിമക്ക് അതിന് തൗഫീഖ് ലഭിക്കപ്പെട്ടാൽ അതിന് തുല്യമായി യാതൊന്നുമില്ല. അത്ര രുചികരമായ, മാധുര്യമേറിയ യാതൊന്നുമില്ല. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മഹബ്ബത്തിനെ സംബന്ധിച്ച്, യജിദുൽ ഇൻസാനു ഫീ മഹബ്ബത്തില്ലാഹി ലദ്ദ ലാ തൂസഫു അബദ, ഒരിക്കലും അത് വർണ്ണിക്കപ്പെടാൻ സാധ്യമല്ലാത്ത അത്രയും ആസ്വാദകരമായ ഒന്നാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം എന്നുള്ളത്.

0: എന്നാണ് ചില സലഫുകളൊക്കെ പറയുന്നത്. ലൗയാലമുൽ മുലൂക്ക് വബ്നാ ഉൽ മുലൂക്ക്, രാജാക്കന്മാരറിഞ്ഞിരുന്നുവെങ്കിൽ, രാജാക്കന്മാരുടെ മക്കൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, മാ നഹ്നു ഫീഹി ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്, നമ്മളേതൊരു കാര്യത്തിലാണുള്ളത്, അക്കാര്യത്തിൻ്റെ മാധുര്യം അതിൻ്റെ മഹത്വം അവരറിഞ്ഞിരുന്നെങ്കിൽ വാളുകൾ കൊണ്ട് നമ്മോട് അവർ യുദ്ധം ചെയ്യാൻ വരും, തർക്കിക്കാൻ വരും. അല്ലാഹു അക്ബർ. ഈ രാജാക്കന്മാർ ദുനിയാവിൻ്റേതായ അനുഭൂതികളും ആസ്വാദനങ്ങളിലുമാണുള്ളത്, അവരുടെ മക്കളും അങ്ങനെ തന്നെ. പക്ഷേ അഹ്ബാബുല്ലാഹി ഔലിയാ ഉല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരും അള്ളാഹുവിൻ്റെ ഔലിയാക്കളും, അഅലമു മിൻഹും ഫീ ഹാദിൻ നഈം, ഈ രാജാക്കന്മാർ അനുഭവിക്കുന്ന അനുഭൂതികളുടെ അനുഗ്രഹങ്ങളെക്കാളും എത്രയോ മഹത്വമേറിയ അനുഗ്രഹത്തിലാണ്. മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിൻ ഫലനുഹയ്യിനഹു ഹയാതൻ തയ്യിബ, സത്യവിശ്വാസിയായിക്കൊണ്ട് ഏതൊരാണാവട്ടെ പെണ്ണാവട്ടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മിൻ മദ്ഹബി അഹ്ലി സുന്ന വൽ ജമാഅ ഇസ്ബാത്തുൽ മഹബ്ബ ലില്ലാ, അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ട്, അത് സ്ഥിരപ്പെട്ടതാണെന്ന് അഹ്ലു സുന്ന വൽ ജമാഅ അത് സ്ഥിരീകരിച്ച കാര്യമാണ്. അന്നല്ലാഹ യുഹിബ്ബു അന്നഹു യുഹിബ്ബു, അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. പക്ഷേ ജനങ്ങളിൽ അതിനെ നിഷേധിക്കുന്നവരുണ്ട്. മഹബ്ബത്തുള്ളയെ വ്യാഖ്യാനിച്ചുകൊണ്ട് ലൈസ ഇൻകാർ തക്ദീബ്, കളവാക്കിക്കൊണ്ടുള്ള ഉറപ്പല്ല, ബൽ ഇൻകാർ തഅ്‌വീൽ, അത് വ്യാഖ്യാനിച്ചുകൊണ്ട് അൽ മുറാദ് ബിൽ മഹബ്ബ ബിൽ അൽ ഇറാദ അവി സവാബ്, ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശം അത് ഉദ്ദേശമാണ്, പ്രതിഫലമാണ്. യുഹിബ്ബു എന്ന് പറഞ്ഞാൽ ഇരീദു അൻ യുസീബഹും അവ യുസീബഹും, അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്ക് പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നു. അഷ്അരിയാക്കളാണ് അങ്ങനെയുള്ള ആളുകൾ, അത് വ്യാഖ്യാനത്തിൻ്റെ അഹ്ലു തഅ്‌വീലിൻ്റെ ആളുകളാണത്. അപ്പോൾ അവരുടെ മദ്ഹബ് അത് ബാത്തിലായ മദ്ഹബാണ്. അഷ്അരിയത്ത് അള്ളാഹുവിൻ്റെ കിതാബിനെ തഹരീഫ് നടത്താൻ പാടില്ല, അതിനെ അതിൻ്റേതായ കൃത്യമായ വഴികളിലൂടെയല്ലാതെ തഅ്‌വീൽ വ്യാഖ്യാനം നടത്തുവാനും പാടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈയൊരു 140-41 വചനങ്ങളിൽ നമുക്ക് വലിയ പാഠമാണുള്ളത്. ളുൽമിനെക്കുറിച്ച് താക്കീത് ചെയ്തു, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി കൊണ്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ളുൽമായി തീരുന്നു. ഒരുപാട് അക്സാമുകളുണ്ട് ളുൽമിന് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള ഹക്കിലുണ്ട്, മനുഷ്യരോടുള്ള ഹക്കിൽ ളുൽമ് കാണിക്കലുണ്ട്, സമ്പത്തിലുണ്ട്, സ്വന്തത്തോടുണ്ട്, അതെല്ലാം വിരോധിക്കപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക, ളുൽമിൽ നിന്ന് വിട്ടുനിൽക്കുക. എത്രത്തോളം നമ്മൾ മനുഷ്യൻ ളുൽമുകളാകുന്നു, അള്ളാഹുവിൻ്റെ മഹബ്ബത്തിൽ നിന്ന് ദൂരെയാകും എന്നതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ വിജയങ്ങളും പരാജയങ്ങളും നൽകിയിട്ടുള്ളത് എന്നതുകൂടി ഉണർത്തുന്ന ഒരു കാര്യം ഇവിടെ പരാമർശിച്ചത്, വലിയുമഹിസു അല്ലാഹുല്ലദീൻ ആമനു, സത്യവിശ്വാസികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. വയംഹഖൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകളെ ക്ഷയിപ്പിക്കുവാനും വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, യഥാർത്ഥ അഹ്ലു സുന്നൽ ജമാഅയുടെ വിശ്വാസാദർശത്തിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: മാഷാഅല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശ്വാസികളെ ശുദ്ധീകരിക്കാൻ സൂറത്ത് ആലു ഇംറാനിലെ 141 വചനത്തെ ആസ്പദമാക്കി ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി, വാണിയമ്പലം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: كذلك نقص عليك من أنباء ما قد سبق وقد

وجلا وخشعت الأصوات للرحمن وخشعت

0: السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ അനുഭവപ്പെടുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ആഗ്രഹങ്ങൾ, നഷ്ടങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം മനസ്സിന് ശാന്തിയും ആശ്വാസവും നൽകുന്ന 5 പ്രധാനപ്പെട്ട വഴികൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതിലൊന്ന്, നമ്മുടെ ദുഃഖങ്ങൾക്കുള്ള പരിഹാരമാണ് സ്വലാത്ത് അഥവാ നമസ്കാരം. സങ്കടങ്ങൾക്ക് ആശ്വാസമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ സങ്കടങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ഒരു വിശ്വാസി, ആ വിശ്വാസിയുടെ ഏറ്റവും വലിയ തണലെന്ന് പറയുന്നത് നമസ്കാരമാണ്. പ്രയാസങ്ങളിൽ മനസ്സ് തകരുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വസ്തഈനു ബിസ്വബിരി വസ്വല وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ. സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുവീൻ. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പഠിപ്പിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞത്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ സല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ കഷ്ടപ്പാടുകളോ നേരിട്ടാൽ അവിടുന്ന് വേഗം നമസ്കാരത്തിലേക്ക് അഭയം പ്രാപിക്കാറുണ്ടായിരുന്നു എന്ന് അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ വായിക്കാൻ സാധിക്കും. രണ്ടാമത്തത്, വേദനകൾക്ക് ശമനമായി അള്ളാഹു പഠിപ്പിച്ച വഴിയാണ് വിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ളത്. ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന വേദനകൾക്കും അസ്വസ്ഥതകൾക്കും ഏറ്റവും വലിയ ഔഷധമാണ് വിശുദ്ധ ഖുർആന്റെ പാരായണവും അതിൻ്റെ അധ്യാപനങ്ങളും. ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായ കാര്യങ്ങൾ ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നു എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന, അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി വദഹാബ ഹമ്മി, ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, ഖുർആനിനെ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തവും നെഞ്ചിൻ്റെ പ്രകാശവും എൻ്റെ സങ്കടങ്ങൾക്കുള്ള ശമനവും പ്രയാസങ്ങൾ അകറ്റുന്നതുമാക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ നടത്തിയിട്ടുണ്ട്. മൂന്നാമത്തത്, പാപങ്ങൾക്കുള്ള പരിഹാരമായി പരിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഇസ്തിഗ്ഫാറാണ്. മനുഷ്യ സഹജമായി പറ്റിപ്പോകുന്ന തെറ്റുകുറ്റങ്ങൾക്ക്, ആ കുറ്റങ്ങൾ മനസ്സിന് ഭാരമാകുമ്പോൾ, പ്രയാസമാകുമ്പോൾ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നത് ആശ്വാസവും ജീവിതത്തിൽ സമാധാനവും നൽകുന്ന കാര്യമാണ്. ഖുർആനിൽ അല്ലാഹു അത് പഠിപ്പിക്കുന്നുണ്ട്. ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ, പിന്നെ നൂഹ് നബിയുടെ ദഅവത്തുമായി ബന്ധപ്പെട്ട ചരിത്രം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. നിങ്ങൾ രക്ഷിതാവിനോട് പാപമോചനം തേടുക, അവൻ ഏറെ പൊറുക്കുന്നവനാണ്, അവൻ നിങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചു തരികയും ധനവും മക്കളും നൽകി സഹായിക്കുകയും ചെയ്യുമെന്ന ആശയം നമുക്കിവിടെ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആരെങ്കിലും ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അല്ലാഹു അവന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനവും എല്ലാ സങ്കടങ്ങളിൽ നിന്നും ആശ്വാസവും നൽകുമെന്ന് നബി പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അവൻ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അവൻ ജീവനം നൽകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേപോലെ തന്നെ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു വിശ്വാസി സ്വീകരിക്കേണ്ടത് പ്രാർത്ഥനയാണ്. ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയില്ല. ദുആ അസാധ്യമായതിനെ സാധ്യമാക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജീബ് ലക്കും, നിങ്ങളുടെ രക്ഷിതാവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നബി പറഞ്ഞ ഹദീസിൽ കാണാം, അള്ളാഹു രക്ഷിതാവ്, പടച്ചതമ്പുരൻ, തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ് ലജ്ജാലവും ഉദാരനുമാണ്. തന്നിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന തന്റെ അടിമയുടെ കൈകളെ ശൂന്യമായി മടക്കാൻ അവൻ ലജ്ജിക്കുന്നു എന്ന് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ എല്ലാത്തിനും പകരമായി പരിശുദ്ധ ഇസ്ലാം വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ്. അതൊരു പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. ഐഹിക ജീവിതത്തിലെ നേട്ടങ്ങളും അതേപോലെ തന്നെ വസ്തുക്കളും നഷ്ടപ്പെടുമ്പോൾ നിരാശരാകേണ്ടതില്ല. വിശ്വസിച്ചവർക്കായി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കായി അള്ളാഹു കരുതി വെച്ച വലിയ സമ്മാനമാണ് സ്വർഗം എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും അവൻ നിങ്ങൾക്ക് നൽകിയതിൽ അതിരുകവിഞ്ഞ് സന്തോഷിക്കാതിരിക്കാനുമാണത് സ്വർഗത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ്. മറ്റൊരു സ്ഥലത്ത് കാണാം, ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ച സ്വർഗാവകാശിയായ ഒരാളെ അള്ളാഹു പരലോകത്ത് കൊണ്ടുവന്ന് സ്വർഗത്തിലൊന്ന് മുക്കിയെടുക്കും. എന്നിട്ട് അയാളോട് ചോദിക്കുന്ന, മനുഷ്യപുത്ര, നീ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസമോ വിഷമോ അനുഭവിച്ചിട്ടുണ്ടോ? അയാൾ പറയും, ഇല്ല, ഒരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ നോക്കൂ, നിങ്ങൾ ജീവിതത്തിന്റെ ഏത് സന്ദർഭത്തിലും തളർന്നു പോകാതെ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വഴികളാണ് ഞാൻ മുകളിൽ സൂചിപ്പിച്ച 5 കാര്യങ്ങളിലൂടെ പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.

0: ഫേസ് റേഡിയോയിൽ അടുത്തതായി ആരോഗ്യ വിചാരം. പ്രഷർ, ചില തിരിച്ചറിവുകൾ എന്ന വിഷയത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ ആസിഫ് അലി, കൂടെ പീസ് റേഡിയോ പ്രതിനിധി ഡോക്ടർ അസർ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. പീസ് റേഡിയോ ആരോഗ്യ വിചാരം ഇന്നത്തെ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ ആരോഗ്യ വിചാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതശൈലി തന്നെ മാറിയപ്പോൾ പ്രധാന വില്ലനായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു അതിഥിയാണ് ഹൈപ്പർ ടെൻഷൻ എന്ന രോഗം. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട്, ഹൈപ്പർ ടെൻഷൻ അഥവാ ബി പി യുമായി ബന്ധപ്പെട്ട് നാം നിത്യേന ഉപയോഗിക്കുന്ന ഒരു പദം എന്ന നിലക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന മെസ്സേജുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധം നൽകുക എന്നുള്ളത് പീസ് റേഡിയോ ഒരു ദൗത്യമായി ഏറ്റെടുക്കുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോട് സംവദിക്കുന്നത്